0: അലന്നാസിമ തലബത്തൽ ഇൽമ, നീ വിജ്ഞാന സമ്പാദനത്തിലൂടെ നിനക്ക് വളരെ ഉയരത്തിലെത്താൻ പറ്റും. എല്ലാവരും നിന്നെ മാനിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നിനക്കെത്താൻ പറ്റും എന്നുമ്മ പറയണം. ഇവിടെ രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. സ്വന്തം മക്കളെ ദീൻ പഠിപ്പിക്കുമ്പോൾ ആ ദീൻ പഠിപ്പിക്കാൻ പലപ്പോഴും വലിയ ആവേശം പലർക്കും ഉണ്ടാവാറില്ല. കുട്ടിയെ കൊണ്ടുപോയി പാലായിലും വേറെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ചേർത്ത് സ്വന്തം ഭൂമി പണയം വെച്ച് ഉസ്ബെക്കിസ്ഥാനിലും കിർഗിസ്ഥാനിലൊക്കെ കൊണ്ടുപോയി കുട്ടികളെ പിന്നെ എങ്ങനെയെങ്കിലും ഒരു ഡോക്ടറാക്കണം എന്നൊക്കെ വിചാരിക്കുന്ന മനോഗതമുള്ള ആളുകൾക്ക് ആ കുട്ടി ഫാത്തിഹ തെറ്റില്ലാതെ ഓതുന്നുണ്ട്, നമസ്കാരത്തോട് അവനൊരു ഇഷ്ടമുണ്ട്, ഇതൊന്നും പൊതുവെ ഉറപ്പുവരുത്താറില്ല. എന്നാൽ ഈ ഉമ്മ ചെയ്തത് മകൻ രക്ഷപ്പെടാൻ, ദുന്യാവിലും രക്ഷപ്പെടാൻ മോന ഉപദേശിക്കുകയാണ്. നിൻ്റെ ഈ ഒരു ശരീരപ്രകൃതിയിൽ നീ ഭയങ്കരമായി പരിഹസിക്കപ്പെടാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്, അതുകൊണ്ട് മോനെ നന്നായി ദീൻ പഠിച്ചോ എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെ അദ്ദേഹം ദീൻ പഠിച്ചപ്പോൾ അദ്ദേഹം അവസാനം എവിടെ എത്തി എന്നത് ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലം യക്കുൻ ഫി സമാനി അതായിൻ അഫ്ഖഹു മിൻഹു, ഇബ്നു ജുറൈജ് പറയാണ് അദ്ദേഹത്തെക്കാളും ഫിഖ് അറിയുന്ന, വിജ്ഞാനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പണ്ഡിതനായ ഒരാളെ ആ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. മാത്രമല്ല അദ്ദേഹം ഖാളിയും കൂടിയായിരുന്നു മക്കൻ്റെ. ഖാളി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കമ്മിറ്റിക്ക് ആവശ്യമുണ്ടാകുമ്പോൾ പിരിച്ചു വിടണെ, കമ്മിറ്റി പറയണ നോട്ട് പ്രസംഗിക്കേണ്ടി വരണേ, കമ്മിറ്റിക്കാർ കൊടുത്തേക്കണ അട്ടിപ്പാത്രത്തിൽ ചോറയിക്കണ മറ്റേ ആളല്ല,
1: ഖാളിയാരല്ല.
0: ഖാളിയാരല്ല, അങ്ങനെയാണ് ജനം വിചാരിക്കുക. ഖാളി എന്ന് പറയുന്നത് നമ്മളന്നത്തെ സുപ്രീംകോടതി ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി എന്നൊക്കെ പറയണേലേറെ പ്രൗഡായിട്ട് മക്കയിലെ തർക്കവിതർക്കങ്ങളിൽ പരിഹാരം പറയുന്ന ആൾ. അപ്പോൾ ജനങ്ങളിങ്ങനെ അദ്ദേഹത്തിൻ്റെ സഭയിൽ ഇങ്ങനെ വന്നിരുന്നാൽ, അദ്ദേഹം വന്നിരുന്നാൽ പിന്നെ എല്ലാവരും കൊണ്ട് സൈലൻ്റ് ആവുന്നതാണ്, പിൻ ഡ്രോപ്പ് സൈലൻസിലേക്ക് പോകുന്നതാണ്. അദ്ദേഹത്തിട്ട് ഇങ്ങനെ പൊരിക്കും ആൾക്കാരെ എന്നാണ്, ആര് ഈ മൂക്കിൻ്റെ അടയാളം ഉണ്ടെന്ന് തോന്നണേ, ചെവി ശരിക്ക് കേൾക്കാത്ത, കണ്ണിൻ്റെ ഒരു കണ്ണ് പൂർണ്ണമായി കാണാത്ത, നീളത്തിൽ മക്കയിലെ ഏറ്റവും നീളം കുറഞ്ഞ, കറുത്ത വർഗ്ഗക്കാരിൽപ്പെട്ട, ഭംഗിയുടെ ഏതെങ്കിലും ഒരു മാനദണ്ഡം വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പറയാനില്ലാത്ത അദ്ദേഹത്തെ അദ്ദേഹം അവിടെ വന്നിരുന്നാൽ പിന്നെ ആളുകൾ ഫുൾ സൈലൻ്റ് ആയിരിക്കും എന്നാണ്. മാത്രമല്ല അദ്റക്തുന്നാസവഹും യഹാബൂന അഥാ അൻ കഹൈബതിഹിം ലി സുൽത്താൻ, രാജ്യത്തിൻ്റെ മഹാപ്രധാനമന്ത്രിക്ക് മുന്നിൽ നിശബ്ദരാകും പോലെ ജനങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ഹൈബത്ത് പോലെ, ബഹുമാനം നിറഞ്ഞ ഒരു ഭയം അതുപോലെ ആയിരുന്നു എന്നാണ്. ഈ പ്രധാനമന്ത്രി എന്നുള്ള പ്രയോഗം ഞാൻ പിൻവലിക്കുകയാണ്. പ്രധാനമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ ഒരു ട്രോൾ മോഡലാണ് നമ്മളെ നാട്ടിൽ, ഒരു ട്രോൾ മോഡലാണ്. അതിലേക്ക് ഞാൻ പോകണില്ല. ജസ്റ്റ് സുൽത്താൻ എന്ന് പറഞ്ഞാൽ ആ നാടിൻ്റെ സമ്പൂർണ്ണാധികാരി എന്നർത്ഥം. മാത്രമല്ല അബു അയ്യൂബ് സഖ്തിയാനി പറയുന്നുണ്ട്, മറഅയ്തു അഹദൻ അഅ്ലമ മജ്ലിസൻ വല അക്സറ ഫിഖ്ഹൻ മിൻ അതാ ഇബ്നു അബി റബാഹ്, അബു റബാഹിനേക്കാളും ഏറ്റവും വലിയ സദസ്സ്, ഏറ്റവും ഇൽമ് കിട്ടുന്ന സദസ്സ് വേറെ ഞാൻ കണ്ടിട്ടില്ല. കാന സിഖത്തൻ ഫഖീഹൻ ഹുജ്ജത്തൻ ഇമാമൻ യുഫ്ത അഹ്ല മക്ക ബഅദ ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസിന് ശേഷം മക്കക്കാർ ഫത്വ സ്വീകരിച്ച ഏറ്റവും പണ്ഡിതനായ, ഏറ്റവും തെളിവായി സ്വീകരിച്ച, ഏറ്റവും ഇമാമായി പരിഗണിച്ച വേറൊരു വ്യക്തി ഇല്ല എന്നാണ്. മാത്രമല്ല സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിലെ ദിക്കുകൾ കണ്ട മഹാചക്രവർത്തിയാണ്. അദ്ദേഹം ഇത് ഹജ്ജ, അദ്ദേഹം ഹജ്ജിന് ചെല്ലുമ്പോൾ അഖദ ബിയദി ഔലാദിഹി, മക്കളെ കൈപിടിച്ചിട്ട് കൊണ്ടുപോകും, എന്നിട്ട് അതാ ഇബ്നു അബി റബാഹിൻ്റെ സദസ്സിൻ്റെ കുറച്ച് പുറത്ത് ദൂരെ നിന്നിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും ഔഖഫഹും ഇൻദ അതാഇൻ, അതാഇൻ്റെ അടുത്ത് നിർത്തിയിട്ട് പറയും യാ ബുനയ്യ തഅല്ലമു മിൻ ഹാദ ശൈഖ്, നിങ്ങൾ പഠിക്കുമ്പോൾ ഈ മഹാപണ്ഡിതൻ്റെ അടുത്ത് നിന്ന് പഠിക്കണം. ഇന്നഹു ബഖിയത്തു സലഫ്, നമ്മുടെ ഉന്നതരായ മുൻഗാമികളിൽ നമുക്ക് അവർ ശേഷിപ്പ് ആയി തന്ന ഒരു മുതലാണ് ഇരിക്കുന്നത് എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയുമായിരുന്നു. ഇങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ ധാരാളം വാചകങ്ങൾ, റഅയ്തുന്നാസ അതൂന അതാ അൻ ഫിൽ മസ്ജിദുൽ ഹറാം ഫയസ്അലൂനഹു വറുസ ഇന്ദഹു കസ്ബിയാന ഇന്ദൽ മുഅല്ലിം, ജനങ്ങൾ ധാരാളം അദ്ദേഹത്തിൻ്റെ അടുത്ത് വരും, ചോദിക്കും. മഹാനേതാക്കന്മാരൊക്കെ ചെറിയ കുട്ടികളെ പോലെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്ന് ഇരിക്കും. എന്നാൽ ഈയൊരു ഗമയൊന്നും അദ്ദേഹം കാണിച്ചിരുന്നില്ല. ഒരു ചെറിയ കുട്ടിയെ കാതോർക്കും പോലെ അദ്ദേഹം ഓരോ വ്യക്തിയെയും തോളിൽ തട്ടി കാതോർക്കുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പറയുന്നു വിരൂപിയായ കാഴ്ചയിൽ ഭംഗിയില്ലാത്ത തൻ്റെ മകനെ ചേർത്ത് നിർത്തി ആ ഉമ്മ പറഞ്ഞത് സത്യമായും പുലർന്നിരിക്കുന്നു.
1: ഈ ഇസ്ലാമിൽ ഒരാൾക്കും സ്ഥാനം ലഭിക്കുന്നത് അദ്ദേഹം ജനിച്ച കുടുംബമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രൂപമോ ഭാവമോ ഒന്നുമല്ല. അദ്ദേഹത്തിന് എത്രമാത്രം മതപരമായി സ്ഥാനമുണ്ട് അത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനും ദീനിൽ കൊടുക്കുന്ന സ്ഥാനം. അപ്പം അദ്ദേഹം ഒരു അടിമ സ്ത്രീയുടെ മകനാണ്. അത്ര ഒരു അടിമ സ്ത്രീയുടെ മകനാണ് എന്ന അവസ്ഥയിലുള്ള ഒരാൾക്ക് പോലും മക്കയുടെ ഭരണാധികാരിയാകാം, അവിടുത്തെ ഖാലിയായി മാറാം. മക്ക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു സ്ഥലം. അവിടുത്തെ ഖാലിയായി മാറാമെന്ന് പറഞ്ഞത് അത് നമ്മൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പറ്റി നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു അടിമയായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ ബാങ്കുകാരനാകാനുള്ള അവസരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പോൾ ഇത് ഇന്നല്ലാഹു യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയദാഉ ബിഹി ആഖരീൻ. ചില ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കിതാബ് കൊണ്ട് ഉയരത്തിലെത്തിക്കും. ചില ആളുകൾ അവർ സമൂഹത്തിൽ ഒരുപക്ഷേ അവർ വലിയ സ്ഥാനത്തുള്ളവരായിരിക്കും. ഇപ്പോൾ അബൂജഹലിനെ പോലെയുള്ള ആളുകൾ അവർ സമൂഹത്തിൽ വലിയ ആളുകളായിരുന്നു. പക്ഷേ അവർ സമൂഹത്തിൽ ഏറ്റവും താഴ്ന്ന അവസ്ഥയിലേക്ക് അവരെത്തേണ്ടി വന്നു. അപ്പോൾ ഇത് ദീനിനോടൊരാൾ എത്രമാത്രം താല്പര്യം കാണിക്കുന്നു, മതപരമായ പഠനങ്ങളോട് ഒരാൾ എത്രമാത്രം ഇഷ്ടം കാണിക്കുന്നു, അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന വലിയ ഔന്നിത്യം തന്നെയാണ്.
0: പലപ്പോഴും പലരുമായും നാം പിണങ്ങാറുണ്ട്. ഈ പിണക്കങ്ങളുടെ കാരണം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതെന്റെ കുഴപ്പമാണ് എന്നതിലേക്ക് എത്തിച്ചേരുമെന്നതിൽ സംശയമില്ല. അഹ്ലി സുന്നയുടെ പണ്ഡിതന്മാർ സ്വീകരിക്കുന്നൊരു പൊതുവായ നയമുണ്ട്. ഒരു വ്യക്തി നിങ്ങളോട് അതിക്രമം ചെയ്താൽ ആ വ്യക്തിക്ക് നിങ്ങൾ 70 ഒഴിവ് കഴിവുകൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് അവൻ എന്നോട് അങ്ങനെ ചെയ്തത്? അത് ഇന്ന കാരണം കൊണ്ടായിരിക്കും. വീണ്ടും അത് ഇങ്ങനൊരു കാരണമായിരിക്കും. ഏ, അതുമല്ല. അങ്ങനെ 70 ന്യായങ്ങൾ തിരഞ്ഞതിനു ശേഷം എന്നിട്ടും നിന്റെ മനസ്സിന് തൃപ്തി വരില്ലെങ്കിൽ നീ ചിന്തിക്കണം, ലല്ലീല ആരിഫു, അവൻ എന്തോ ഒരു കാരണമുണ്ട്, അതെനിക്കറിയാഞ്ഞിട്ടായിരിക്കും. നമ്മുടെ ഭാര്യമാതാവ്, നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അങ്ങനെ പലരുമായും ബന്ധപ്പെട്ടുമുള്ള നമ്മുടെ പിണക്കങ്ങൾക്ക് ഇതൊരു സിദ്ധ ഔഷധമാകും എന്നതിൽ സംശയമില്ല. ജീവിതത്തിൽ ഇത്തരമൊരു നിലപാട് ഒന്ന് പരീക്ഷിച്ചറിഞ്ഞു നോക്കൂ. അപ്പോഴറിയാം മനസ്സിൻ്റെ ശാന്തിയും ജീവിതത്തിൻ്റെ സുഖവുമൊക്കെ.
2: നമുക്കൊക്കെ അറിയാവുന്ന ഒരു ചരിത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട ആ ഒരു പിന്നെ ചരിത്രം. വളരെ ഹൃദ്യമായ ഒരുപാട് നിമിഷങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്നൊരു ഭാഗമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തേക്കുള്ള ഹിജ്റ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിൽ നിന്നുള്ള ഒരു ചെറിയൊരു കഷ്ണമാണെന്ന് സൂചിപ്പിക്കുന്നത് മഹാനായ സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചരിത്രം. അപ്പോൾ പിന്നെ പ്രവാചകൻ ഇങ്ങനെ മറ്റേ സൗർ ഗുഹയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പിന്നെ ഒളിച്ചിരുന്നു. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം അവർ മദീനത്തേക്ക് യാത്ര പോവാണ്. അപ്പോൾ യാത്ര പോകുന്ന വേളയിൽ ഇവർ 3 പേരുണ്ട്, വഴികാട്ടിയായിട്ട് ഉറയിക്കത്തുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്. അങ്ങനെ മുദ്ലജ് ഗോത്രക്കാരനായിട്ടുള്ള ഒരാൾ, അയാൾ ഇവരെ മദീനത്തേക്ക് പോകുമ്പോൾ കാണുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 1000 ഒട്ടകങ്ങളെ ഇനാം പ്രഖ്യാപിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു കൊടുക്കുന്നവർക്ക് 1000 ഒട്ടകങ്ങളെ ഓഫർ ചെയ്തിട്ടാണ് ഖുറൈശികൾ ഇരിക്കുന്നത്. നാനാഭാഗത്തേക്കും അവർ അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ 1000 ഒട്ടകങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു മെഴ്സിഡൻസ് ബെൻസൊക്കെ കിട്ടുന്നതിന് തുല്യമാണ് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഈ മുദ്ലജ് ഗോത്രക്കാരനായാൾ കണ്ടു. അപ്പോൾ ഈ പിന്നെ ഇവരുടെ ഒരു സാഹസികത ഉണ്ട്, ഇങ്ങനെ മരുഭൂമിയിലൊക്കെ പോയിട്ട് പിന്നെ യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതവർ വളരെ വീരസ്യമായിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇദ്ദേഹം മുദ്ലജ് ഗോത്രക്കാർക്ക് വേണ്ടിയിട്ട് ഇയാൾ തൻ്റെ യാത്രയെക്കുറിച്ച് വിവരിച്ചു കൊടുക്കണം. അങ്ങനെ വിവരിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ സുറാഖത്ത് ബിൻ മാലിക് ഉണ്ട്. അപ്പോൾ അദ്ദേഹം അന്ന് ഇസ്ലാമായിട്ടില്ല, നമുക്ക് ആ ചരിത്രത്തിലേക്ക് വരാം. അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ പറയുന്ന അവിടുത്തെ വീരസ്യങ്ങളെക്കുറിച്ച് യാത്രയിലെ അനുഭവങ്ങളെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ പിന്നെ ഞാൻ 3 പേരെ കണ്ടു, അവർ മദീനത്തേക്കുള്ള വഴിയിലാണുള്ളത്. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ആരായിരിക്കാം, ഖുറൈശികളിലെ മുഹമ്മദും സംഘവുമായിരിക്കാം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. അപ്പോൾ സുറാഖക്ക് ഇത് കേട്ടിരിക്കുന്ന സുറാഖക്ക് എന്തായി? ഉറപ്പായി. എന്ത്?
3: ആയിരം ഒട്ടകത്തിന് വേണ്ടി
2: എന്ത് ചെയ്തു? മനസ്സിൽ അങ്ങനെ ഇതാക്കിയിട്ട്. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു തന്ത്രം പ്രയോഗിച്ചു. സദസ്യരോട് പറഞ്ഞു, ഏ അവരാവാൻ യാതൊരു വഴിയില്ല. അത് ഇന്നലെ പിന്നെ മക്കയിൽ നിന്ന് പുറപ്പെട്ട നിന്ന വ്യക്തികളാണ്, അവർ മദീനത്തേക്ക് പോകുന്ന വഴിയിലാണ്. നീ കണ്ടത് മുഹമ്മദിനെയൊന്നുമല്ല,
3: മറ്റാരും അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ആയിരം ഒട്ടകം പോകണ്ട
2: നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അങ്ങനെ സംശയം തോന്നാതിരിക്കാൻ വേണ്ടി അദ്ദേഹം കുറച്ചു സമയം കൂടി അവിടെ സദസ്സിലിരുന്നു. എന്നിട്ട് അദ്ദേഹം മെല്ലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. അപ്പോൾ അദ്ദേഹം ഒരു നല്ല റൈഡറാണ്, കുതിര സവാരിക്കാരനാണ്. അങ്ങനെ അദ്ദേഹം തൻ്റെ വേഗതയുള്ള കുതിരയെ എടുത്തിട്ട് ദീനാണ് അദ്ദേഹം ആരും കാണാത്തൊരു വഴിയിലൂടെ, അത്ര ഒരു പരിചിതമല്ലാത്ത വഴിയിലൂടെ ഈ കണ്ട പോയിന്റ് ലക്ഷ്യമാക്കിയിട്ട് അദ്ദേഹം വേഗത്തിൽ ഒട്ടകത്ത് ഓടിച്ചിട്ട് പോകണം,
3: കുതിരയെ
2: ഓടിച്ചിട്ട് പോകണം. അങ്ങനെ ഓടിച്ചു പോയപ്പോൾ ഇവരെ, ഈ മൂന്ന് ആളുകളെ ശ്രദ്ധയിൽപ്പെടണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കണ്ടിട്ട് ഈ സുറാഖ് പറയണത് നമ്മൾ പിന്നെ വല്ലാത്തൊരു നമുക്കൊരു അനുഭൂതി നൽകുന്ന ഒരു ഇതാണ്. എന്ത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശാന്തനായിട്ടാണ് പോകുന്നത്. അതായത് പിന്നെ ആയത്ത് ഖുർആൻ ഓതിക്കൊണ്ടാണ് പോകുന്നത്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവാകട്ടെ വല്ലാതെ അസ്വസ്ഥത കാണിക്കുന്നുണ്ട്. കുറേ സമയം പ്രവാചകൻ്റെ ഒട്ടക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിന് മുമ്പിൽ നടക്കും, കുറേ സമയം പിന്നെ പിന്നിൽ നടക്കും. അങ്ങനെ ഇത് കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ചോദിക്കുന്നുണ്ട്, എന്താണ് അബൂബക്കർ ഇങ്ങനെ അസ്വസ്ഥത കാണിക്കുന്നത്? അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എന്ത്, എനിക്ക് എന്നെക്കുറിച്ചല്ല എനിക്ക് പേടി, എനിക്ക് അങ്ങയെക്കുറിച്ചാണ് പേടി. അപ്പോൾ പ്രവാചകൻ ആശ്വസിപ്പിക്കുന്നുണ്ട്, എന്ത്, ലാ തഹസൻ ഇന്നല്ലാഹു മഅന, നീ ഒരിക്കലും ദുഃഖിക്കണ്ട, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ ആ പോകുന്ന വഴിയിൽ പിന്നെ ഈ സുറാഖ് പറയണത്, എനിക്കൊരു അമ്പെടുത്തിട്ട് ഉന്നം വെക്കാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസിൽ ഞാനെത്തി. അങ്ങനെ ഞാൻ അമ്പെടുത്തു. അങ്ങനെ അത് തൊടാൻ വേണ്ടിയിട്ട് അത് പിന്നെ എയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒരു അത്ഭുതം സംഭവിച്ചു. എന്താ അത്ഭുതം എന്ന് ചോദിച്ചാൽ, എൻ്റെ ഒട്ടകത്തിൻ്റെ കാല് അല്ല മറ്റേ കുതിരയുടെ കാലും മണ്ണിൽ കൊണ്ടുപോയി, ഞാൻ തെറിച്ചു വീണു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? അവിടുന്ന് എഴുന്നേറ്റ് വീണ്ടും എന്ത് ചെയ്തു? എൻ്റെ കുതിരയെ പിന്നെ അതൊക്കെ പിന്നെ എഴുന്നേൽപ്പിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? വീണ്ടും യാത്ര തുടർന്നു. റെഡിയായിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്യാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ വീണ്ടും ഈ അത്ഭുതം സംഭവിച്ചു. എന്ത്? ഒട്ടകത്തിൻ്റെ കാല് അല്ല മറ്റേ കുതിരയുടെ കാല് മണ്ണിൽ പൂണ്ടു, ഞാൻ താഴെ വീണു. അങ്ങനെയും പിന്നെ മക്കാ മുശ്രിക്കുകൾക്കുള്ള ഒരു സ്വഭാവം അദ്ദേഹം പറയണേ, എന്ത്, പിന്നെ എനിക്ക് മനസ്സിൽ എന്തോ ഒരു അപായം തോന്നി. അങ്ങനെ ഞാൻ വേഗം അസ്ലാമു ചെയ്തു. എന്താ അസ്ലാം എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഖുർആനിൽ ഒരു പിന്നെ ഒരു ആയത്തുണ്ടല്ലോ, എന്ത്, പിന്നെ അല്ല അസ്ലാമു മിൻ പിന്നെ റിജസും മിൻ അമലി ഷെയ്ത്താൻ എന്ന് പറയുന്ന, അതായത് അവർ പിന്നെ അമ്പുകൾ നിരത്തിയിട്ട് എന്ന് തുടങ്ങുന്ന ആയത്. അപ്പോൾ ഞങ്ങൾ ഇനി ഇത് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് അമ്പുകൾ നിരത്തിയിട്ട് അവർ അവരുടെ പിന്നെ വിഗ്രഹങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതിൻ്റെ ഒരു തത്വം. അങ്ങനെ ഈ അമ്പുകൾ നിരത്തിയപ്പോഴും കിട്ടിയ ഉത്തരം എന്താണ്? അതിൻ്റെ സ്റ്റാറ്റസ് അറിയണം, റോങ് സ്റ്റാറ്റസാണ്, ഇനി മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ്. പക്ഷേ ഇദ്ദേഹം അത് വകവെക്കാതെ എന്ത് ചെയ്തു? വീണ്ടും പിന്നെ കുതിരയെ പിന്നെ എഴുന്നേൽപ്പിച്ചിട്ട് യാത്ര തുടരണം. യാത്ര തുടർന്ന് കുറച്ചാണ് മുന്നോട്ട് പോയ സമയത്ത് എന്ത് ചെയ്തു? ഒട്ടക അല്ലെ കുതിരയുടെ മുട്ട് വരെ മണ്ണിൽ പൂണ്ടുപോയി. മാത്രമല്ല ഒരു മേഘം വന്നിട്ട് എന്ത് ചെയ്തു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പിന്നെ ഇദ്ദേഹത്തിനും ഇടയിൽ ഒരു പുകപടലം സൃഷ്ടിച്ചു എന്നാണ്. അപ്പോൾ നമ്മൾ ചരിത്രത്തിൻ്റെ ഒരു തനിയാവർത്തനം കാണാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ പിടിച്ചിട്ട് എന്ത് ചെയ്യാണ്? തീയിലേക്ക് കൊണ്ടുപോയിടുന്ന ഒരു സാഹചര്യം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. പക്ഷെ തീ കരിക്കുകയല്ല ചെയ്യുന്നത്, പിന്നെയോ തീ ഉനിബർദം വസ്സലാമൻ അല ഇബ്രാഹിം എന്നാണ്. അങ്ങനെ ഇത് പിന്നെ സംഭവിച്ചപ്പോൾ സുറാഖത്തുബ്നു മാലിക് തൻ്റെ ആ ഒരു ദൗത്യ ടാസ്കിൽ നിന്ന് പിന്മാറൻ. അദ്ദേഹം മുഹമ്മദെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ എന്നെ രക്ഷിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. അപ്പോൾ തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എന്തോ ഒരു അമാനുഷിക ശക്തി ഉണ്ട് എന്നുള്ളത് ആർക്ക് ബോധ്യമാണ്? ഈ സുറാഖത്തുബ്നു മാലിക്കിന് ബോധ്യമാണ്. അപ്പോൾ അദ്ദേഹം ചെന്നിട്ട് പിന്നെ പറയണത്, ഞാൻ നിന്നെതിനാണ് വന്നത്, പക്ഷെ ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചു. എന്നിട്ട് അദ്ദേഹം പറയണത് എന്തെങ്കിലും ഞാൻ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇല്ല ഒന്നും വേണ്ട. അങ്ങനെ വീണ്ടും ഇദ്ദേഹം ആവർത്തിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലാഹുമ്മ പിന്നെ ഇഖ്ഫി അന്ന, ഞങ്ങളെക്കുറിച്ച് ആരോടും എന്തു ചെയ്യരുത്, നീ പറയരുത്. അങ്ങനെ സുറാഖബ്ത് ബിൻ മാലിക്ക് ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഉൾവിളി തോന്നുകയാണ്. എന്താ ഉൾവിളി എന്നറിയോ? ഇസ്ലാം എങ്ങാനും അതിജയിക്കും, ഈ ഇസ്ലാം അതിജയിക്കും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്യും, അതിജയിക്കുന്നൊരു കാലഘട്ടം വരും. അപ്പോൾ അദ്ദേഹം റിട്ടേൺ പോയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമോട് പറയണത് ഇസ്ലാം അതിജയിച്ചു കഴിഞ്ഞാൽ അന്ന് എനിക്ക് എന്ത് ചെയ്യണം, സംരക്ഷണം തരണം. അങ്ങനെ അത് എഴുതി വാങ്ങാൻ വേണ്ടി ആവശ്യപ്പെടാണ്. അപ്പോൾ ചരിത്രത്തിൽ കാണാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോടാണോ അതല്ല ഉറൈഖത്തിനോടാണോ അത് എഴുതി കൊടുക്കാൻ വേണ്ടി പറയണം, എല്ലിലോ അങ്ങനെ എന്തിലോ എഴുതി കൊടുക്കണം. അങ്ങനെ ഇതുമായിട്ടാണ് അദ്ദേഹം ഇവിടേക്ക് പോകുന്നത്, മക്കയിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ മക്കയിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ ഇതേ ടാസ്ക് വെച്ച് ഇറങ്ങി തിരിച്ച കുറച്ച് ആൾക്കാരെ കാണാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, എന്ത് ഒരാളോടും പറയില്ല എന്നുള്ളത്. അപ്പോൾ ഏ ഇല്ല, ഞാൻ ആ വഴിയിലാണ് വരുന്നത്, അവിടെ ഒന്നും ആരുമില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സുറാഖത്ത് ബിൻ മാലിക് അവരെ തിരിച്ചയക്കുന്നുണ്ട്. ആ തിരിച്ചയക്കുമ്പോൾ ഈ പിന്നെ അവിടെ ഒരു ഭാഗം വിട്ടുപോയി. അതായത് ഈ പിന്നെ സുറാഖ തിരിച്ചു പോരുമ്പോൾ പ്രവാചകൻ പിന്നിൽ നിന്ന് വിളിക്കുന്നുണ്ട്, സുറാഖ കിസ്രയുടെ വള നിൻ്റെ കയ്യിലിടുന്നത് നിനക്ക് ഇഷ്ടമാണോ എന്ന്. സുബ്ഹാനല്ലാഹ്, അത് അന്നത്തെ കാലഘട്ടത്തിൽ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതായത് കിസ്രയുടെ അത്രയും വലിയ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ഒരു ഭരണകൂടത്തിൻ്റെ ആ ഒരു പിന്നെ ഷിയാറ് അവരുടെ ഒരു അധികാര ചിഹ്നം തൻ്റെ കയ്യിൽ വരും. അപ്പം അദ്ദേഹത്തിന് വളരെ അത്ഭുതമായി. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് എത്താനുള്ള സമയം അത് ഏകദേശം തിട്ടപ്പെടുത്തിയതിന് ശേഷം ഇദ്ദേഹം മദീന മക്കാരോട് പറയണത് ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിനെ ഞാൻ നേരിൽ കണ്ടു. അപ്പോൾ അബൂജഹൽ വളരെ ശക്തിയായിട്ട് കോപിക്കുന്നുണ്ട്, എന്ത് നീ ചെയ്തത് വളരെ മോശമായി എന്നുള്ളത്. അങ്ങനെ പിന്നെ പറയണത് പിന്നെ തിരിച്ചടിക്കണം സുറാഖ, അബൂജഹലെ ഞാൻ കണ്ട എൻ്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ നീ എപ്പോഴേ മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായി ആയിരുന്നേനെ എന്ന് പറയും. എന്നിട്ട് ഇനി ചരിത്രം നമ്മൾ കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണണത് പിന്നെ ഹുനൈൻ യുദ്ധവേളയിൽ ഈ മുദ്ലജ് ഗോത്രക്കാരെ പിന്നെ മുസ്ലിം സൈന്യം എന്തു ചെയ്യാണ്, കീഴ്പ്പെടുത്താൻ. അപ്പോൾ സൈന്യക്കാരോട് പറയണ സേന പിന്നെ മുസ്ലിങ്ങളോട് പിന്നെ ഈ സുറാഖ പറയണത് നിങ്ങൾക്ക് ഇന്നെ പിടികൂടാൻ പറ്റൂല, ഞാനും മുഹമ്മദും തമ്മിലുള്ള ഒരു കരാറുണ്ട്. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഈ പിന്നെ മുസ്ലിങ്ങൾ എന്തു ചെയ്യാണ്, ഇദ്ദേഹത്തെ സുറാഖയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് കൊണ്ടുപോകണം. കൊണ്ടുപോകുമ്പോൾ പിന്നെ യാ റസൂലല്ലാ പിന്നെ ഓ മുഹമ്മദ് നബിയെ ഞാനും നിങ്ങളും തമ്മിലൊരു കരാറുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് കാണിച്ചു കൊടുക്കണത് പിന്നെ നിങ്ങളുടെ ഒരു രേഖയാണിത്. അപ്പോൾ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നൊരു മറുപടി ഉണ്ട്, എന്ത് ഈ തമ്മിൽ ചെയ്തിട്ടുള്ള സഹായങ്ങൾ വഫാഖുകൾ അതിന് പ്രത്യേകമായ പരിഗണനയുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ് സുറാഖക്ക് സംരക്ഷണം കൊടുക്കണം. എന്നിട്ട് അവിടുന്ന് അദ്ദേഹം മുസ്ലിമാവും. എന്നിട്ട് ചരിത്രം നമ്മൾ പിന്നെ വീണ്ടും ഒരു സംഗതി കൂടി ഉണ്ടല്ലോ, ഏത് കിസ്രയുടെ വള അണിയിപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ രണ്ട് കൊല്ലത്തെ ഖിലാഫത്ത് കഴിഞ്ഞു, പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ പിന്നെ ഖിലാഫത്തിൻ്റെ സമയം വരികയാണ്. അങ്ങനെ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ കിസ്രയുടെ ആ പിന്നെ അങ്ങോട്ടുള്ള ഒരു കടന്ന പിന്നെ ഒരു ഒരു ഭാഗത്തേക്ക് മുന്നേറ്റം നടത്താൻ. അങ്ങനെ അവിടെ നിന്ന് പിന്നെ ആ സൂറത്ത് ദുഖാനിലെ ആയത്ത് നമുക്ക് സഅദ് ബിൻ അബി വക്കാസിൻ്റെ ചരിത്രം അള്ളാഹുവിൻ്റെ ചരിത്രം പറയുമ്പോൾ നമുക്കറിയാം എന്ത് വമാ ബക്കത്ത് അലൈഹി സമാവു, അവർ എത്രയെത്ര തോട്ടങ്ങളാണ് വിട്ടുപോയത്, എത്രയെത്ര നിധികളാണ് അവർ വിട്ടുപോയത്, പക്ഷെ അവർക്ക് വേണ്ടി ആകാശം പോലും കരഞ്ഞില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു ആയത്തോതിയിട്ടാണ് സഅദ് ബിൻ അബി വക്കാസ് അവിടുന്ന് അവർ വിട്ടേച്ച് പോയിട്ടുള്ള ഒട്ടനവധി സാധനങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള സാധനങ്ങൾ എന്തു ചെയ്യാണ് മദീനത്തേക്ക് കൊടുത്തയക്കാൻ. അങ്ങനെ കൊടുത്തയച്ച് മദീനത്തെ പള്ളിയിൽ അത് കൂട്ടിയിട്ട് കാണുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു കരയണം. അങ്ങനെ കരഞ്ഞിട്ട് അതിൽ നിന്നൊരു വളയെടുത്തിട്ട് ആര് പറയാണ് ഉമർ റളിയല്ലാഹു കരഞ്ഞുകൊണ്ട് പറയണത് എവിടെയാണ് സുറാഖ. അപ്പോൾ സുറാഖത്ത് ബിൻ മാലിക് അന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങേയറ്റം വയസ്സനായിട്ടുണ്ട്. അപ്പോൾ അന്ന് കൂടിയിട്ടുള്ള സഹാബത്തിന് അറിയില്ല ഇതെന്താ സംഭവം എന്നുള്ളത്. അങ്ങനെ വള ആരെ അണിയിപ്പിക്കുകയാണ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു സുറാഖയെ അണിയിപ്പിക്കുകയാണ്. അപ്പോൾ സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹുവിന് എന്ത് ചെയ്യാണ് തൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള സ്വഹാബത്തിന് അന്ന് മദീനയിലൂടെ നടത്തുന്നുണ്ട് അദ്ദേഹത്തെ എന്ന് പറയുന്നുണ്ട് ചരിത്രത്തിൽ. ഈ ഒരു സംഭവം വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ശ്രോതാക്കളുമായിട്ട് ഇത് പങ്കുവെക്കാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു ഹിജ്റ എന്ന് പറയുന്നത്. ഒരു മദീനത്ത് റസൂൽ അവിടെ ഉണ്ടായ ഒരു പിന്നെ ഒരു സംഭവമൊക്കെ നമുക്ക് വളരെ ഹൃദ്യമായൊരു അനുഭവമാണ്. ആ അനുഭവത്തിൽ നമുക്ക് വളരെ ഹൃദ്യമായിട്ട് ഒരു പിന്നെ മനസ്സിലേക്ക് തറക്കുന്ന ചരിത്രങ്ങളാണ് എന്ത് സൂറാക്കത്ത് ബിനു മാലിക് റളിയല്ലാഹുവിൻ്റെ ചരിത്രം. അത് ശ്രോതാക്കളുമായി പങ്കുവച്ചു.
4: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا
5: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക നുഷൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
4: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور
6: سيد الاستغفار
4: اللهم انت ربي لا اله الا انت
5: اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت اللهوവേ നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر.

0: السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله. പ്രിയമുള്ളവരെ, ഒരു പുതിയ പ്രഭാതത്തിലേക്ക് നമ്മൾ ഉണർന്നിരിക്കുകയാണ്. ചിലപ്പോൾ സന്തോഷത്തോടെയാവില്ല നമ്മൾ ഉണരുന്നത്. മനസ്സിലാരോടും പറയാനാവാത്ത ചില വേദനകളായിട്ടായിരിക്കാം. ഒരു പ്രതീക്ഷ, കാത്തിരിപ്പ്, പ്രാർത്ഥന, എന്തെങ്കിലുമൊക്കെ മാറിയിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം നമ്മളിലുണ്ടാവും. പക്ഷേ നമ്മൾ ഓർക്കണം, നമ്മുടെ മനസ്സിലുള്ളതെല്ലാം മറ്റാരും അറിയണമെന്നില്ല. പക്ഷേ നമ്മുടെ റബ്ബ് എല്ലാം അറിയുന്നുണ്ട്. നമ്മൾ ഒറ്റക്ക് കരഞ്ഞ രാത്രികളും ആരും കാണാതെ കണ്ണീര് തുടച്ചതും മനസ്സിലൊളിപ്പിച്ച വേദനകളും അള്ളാഹുവിന് അജ്ഞാതമല്ല. അതുകൊണ്ട് നമുക്ക് തളരാതിരിക്കാം. ക്ഷമയോടുകൂടി, പ്രാർത്ഥനയോടുകൂടി റബ്ബിൽ ഭരമേൽപ്പിച്ച് മുന്നോട്ട് പോവാം. കാരണം നമ്മൾ കാണാത്ത വഴികളിലൂടെ അള്ളാഹു നമുക്കായി വഴികൾ ഒരുക്കുന്നുണ്ടാകാം. ഫഇന്ന മഅൽ ഉസ്രി യുസ്ര. ഇന്നത്തെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് 2026 സെപ്റ്റംബർ 16 ബുധൻ. ഹിജ്ർ വർഷം 1448, റബിയുൽ ആഹർ 4, കൊലവർഷം 1202, ചിങ്ങം 31. ഒരിക്കൽ കൂടി പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ചെറിയൊരു സാങ്കേതികമായ തടസ്സം കുറച്ച് സമയം നേരിട്ടു. പലരുടെയും മെസ്സേജുകൾ കാണാൻ പറ്റി. ഇന്ന് ഒന്നും കേൾക്കാൻ പറ്റിയിട്ടില്ലല്ലോ, പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കുറേ ആളുകൾ മെസ്സേജ് അയച്ചത് കണ്ടു. 10 മിനിറ്റ് ചില പ്രശ്നങ്ങൾ പ്രതീക്ഷിക്കാതെ സംഭവിച്ച ടെക്നിക്കലായിട്ടുള്ള ചില ഇഷ്യൂ കാരണം വൈകിയതിൽ ക്ഷമ ചോദിക്കുകയാണ്. മോർണിംഗ് ലൈവ് ഷോ പതിവ് പോലെ തന്നെ ഷെഡ്യൂളുമായിട്ട് നമുക്ക് ഇന്നും പുതിയ വിവരങ്ങളും അറിവുകളുമായി നമ്മൾ യാത്ര തുടരുകയാണ്. നമുക്ക് മധുരം ഖുർആൻ കേട്ടു തുടങ്ങാം. മെസ്സേജ് അയച്ച ആളുകൾ, സലാം പറഞ്ഞു വന്ന ആളുകളുണ്ട്. സൗദ മുട്ടം, മുഹമ്മദ് അസ്ലം ഷാർജയിൽ നിന്നും, സീനത്ത് പാലക്കാട്, മുഹമ്മദ് കബീർ പുള്ളിപ്പാടം, ജമീല വി പി കാളിക്കാവ്, അതുപോലെ താഹ മാട്ടൂൽ കണ്ണൂർ, വഹീദ അത്തിക്കോട്ട്, ഹുസൈൻ വി എം എടത്തനാട്ടുകര, ഹഫ്സ ബി വി കാക്കനാട്, ഫാത്തിമ പി വി രാമനാട്ടുകര, കുട്ടി അഹമ്മദ് പേരശൻ നൂർ, സുബൈദ ഇസ്മായിൽ മടിക്കേരി, സുലൈഹ തിരുവാലി, ഫൈസൽ എടത്തനാട്ടുകര, ഷുഹൈബ് കാരാടൻ, സനിയ കെ എ കാഞ്ഞിരമറ്റം, സാദിഖ് പാലക്കാഴി, ഹുസൈൻ ക, അതുപോലെ സുലൈഹ ഹമീദ് നോർത്ത് പറവൂർ, ജമീല കുമരനല്ലൂർ, അൻവർ എൻ ടി മുട്ടിൽ വയനാട്, നഫീസ വി കാര ജംഷീർ മുട്ടിൽ, ഹഫ്സ വെള്ളില, നാസർ കാക്കേങ്ങാട്, ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇതാ ഫസ്റ്റ് ഇങ്ങനെ സ്ക്രീനിൽ സലാം അയച്ചിട്ടുള്ളത്. രാവിലെ മുതലേ, 6 മണി മുതലേ നേരത്തെ സലാം അയച്ച് കൂടെ ജോയിൻ ചെയ്ത ആളുകളുണ്ട്. എല്ലാവർക്കും വാലൈക്കും സലാം വറഹമത്തുല്ലാഹി വബറകാതുഹു. അപ്പോൾ മധുരം ഖുർആനിലേക്ക് നമുക്ക് പോവാം.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
2: أم

0: മാഷാല്ലാ, പ്രിയമുള്ളവരെ, അപ്പം നമ്മൾ കേട്ടത് മധുരം ഖുർആൻ സുദൈസിയുടെ ഖിറാത്താണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. സൂറത്തുൽ അംബിയയിലെ 24 മുതൽ 25 വചനങ്ങളാണ് നമ്മൾ കേട്ടത്. ഒരുവിധം ആളുകൾക്കൊക്കെ അതിൻ്റെ ആശയത്തെ ഗ്രഹിക്കാൻ പറ്റിയിട്ടുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, അഥവാ അവന് അള്ളാഹുവിന് പുറമെ അവർ വല്ല ആരാധ്യന്മാരെയും സ്വീകരിക്കുന്നുവോ? പറയുക, അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രമാണം കൊണ്ടുവരുവീൻ. ഇതാ എൻ്റെ കൂടെയുള്ളവരുടെ ഉത്ബോധനവും വേദവും, എൻ്റെ മുമ്പുള്ളവരുടെ ഉത്ബോധനവും വേദവും, എങ്കിലും അവരിൽ അധികം ആളുകളും യഥാർത്ഥം അറിയുന്നില്ല, അതിനാൽ അവർ തിരിഞ്ഞു കളയുന്നവരാണ്. നബിയെ, ഞാനല്ലാതെ ആരാധ്യനില്ല, അതുകൊണ്ട് എന്നെ മാത്രം ആരാധിക്കുവീൻ എന്ന് നാം വഹ്യ് നൽകുന്നതായിക്കൊണ്ടല്ലാതെ നിനക്ക് മുമ്പ് ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല. വളരെ അർത്ഥവത്തായ സാരവത്തായ വചനം. അള്ളാഹുവിന് പുറമെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരെക്കുറിച്ചുള്ള സ്വീകരിക്കുകയാണ്. പടച്ച റബ്ബല്ലാതെ മറ്റാളുകൾ ആരാധിക്കാൻ എന്ത് തെളിവാണ് നിങ്ങൾക്കുള്ളത്? ഈ പ്രപഞ്ചം അഖിലവും സംവിധാനിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവിനെ വിട്ട് സൃഷ്ടികളിലേക്ക് നിങ്ങളുടെ ആരാധന കൊണ്ടുപോവാൻ തെളിവുണ്ടെങ്കിൽ ഹാത്തു ബുർഹാനക്കും, നിങ്ങളുടെ പ്രമാണം കൊണ്ടുവരുവീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്. പക്ഷേ അറിവില്ലാത്ത ആളുകളാണ് ഭൂരിഭാഗവും. അറിവില്ലായ്മ കൊണ്ടതിലേക്ക് എത്തുന്നു എന്നും, തിരിഞ്ഞു കളയുന്ന വേദഗ്രന്ഥത്തിൽ നിന്നും പ്രമാണത്തിൽ നിന്നും തിരിഞ്ഞു കളയുന്ന ആളുകളെക്കുറിച്ചും അല്ലാഹു പറഞ്ഞു. ഈ ലോകത്തിലേക്ക് വന്ന ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ അഖിലവും ഞാനല്ലാതെ ആരാധ്യനേയില്ല, അതുകൊണ്ട് എന്നെ മാത്രം ആരാധിക്കുവീൻ എന്ന പടച്ച റബ്ബിലേക്കുള്ള വഹ്യ് നൽകാതെ ഒരു റസൂലിനെയും അള്ളാഹു അയച്ചിട്ടില്ല എന്ന സത്യം പറഞ്ഞുകൊണ്ട് 25-ാമത്തെ വചനം അവിടെ അവസാനിക്കുന്നു. അൻവർ എൻ ടി മുട്ടിൽ വയനാടിൽ നിന്നും അയച്ച മെസ്സേജ്. കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള കാതും മനസ്സിലാക്കാനുള്ള മനസ്സും നമുക്ക് നൽകി അള്ളാഹു എല്ലാ അർത്ഥത്തിലും നമ്മെ സംരക്ഷിക്കുന്ന ഏകനായ അള്ളാഹുവിന് മാത്രം ആരാധനകൾ നൽകി ജീവിക്കുമ്പോൾ മാത്രമാണ് അവനോടുള്ള നന്ദിയാവുകയുള്ളൂ. അത്തരത്തിലുള്ള അനവധി നിരവധി പ്രോഗ്രാമുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ടീം പീസ് റേഡിയോക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ, ആമീൻ. സാഹിറ ചെറുവണ്ണൂർ, ഫറൂഖ്, മൊഹ്സിന മഞ്ചേശ്വരൻ, അങ്ങനെ കുറേ നേരത്തെ സ്റ്റെക്കായതിൻ്റെ പേരിൽ അയച്ച കുറേ മെസ്സേജുകളൊക്കെ കാണുകയുണ്ടായി. പിന്നെ ഇന്ന് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ആ ചോദ്യത്തിന് എല്ലാവരും എന്തു ചെയ്യണം, അവരുടെ ഒരു സാഹചര്യങ്ങൾ വെച്ചിട്ടൊക്കെയുള്ള മറുപടി തരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ചോദ്യം ഇതാണ്. ചോദ്യം, നമ്മളെ ജീവിതത്തിൽ നമ്മുടെ ഒരു ശ്രമം കൊണ്ട് നമ്മൾ വിജയിച്ചെടുത്ത, നിങ്ങൾ വിജയിപ്പിച്ചെടുത്ത നമ്മുടെ ഒരു ശ്രമം അള്ളാഹുവിൻ്റെ തൗഫീക്കും, അപ്പം അതിൽ നമ്മൾ നടത്തിയിട്ടുള്ളൊരു ശ്രമമുണ്ട്, ആ ശ്രമം കൊണ്ട് നമ്മൾ റബ്ബിൻ്റെ തൗഫീക്കിനാൽ നമ്മൾ വിജയിപ്പിച്ചെടുത്ത, ഫലപ്രദമാക്കിയ കാര്യം എന്തായിരുന്നു, എന്തൊക്കെയുണ്ട്, അപ്പം ആ ശ്രമം ഏത് രൂപത്തിലാണ് നമ്മളത് ശ്രമിച്ചത്, അത് വിജയിക്കാൻ നമ്മൾ നടത്തിയ ശ്രമങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു, അതിന് നമ്മുടെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു, അതിൻ്റെ പിന്നിലുള്ള പ്രചോദനങ്ങൾ എന്തൊക്കെയായിരുന്നു, ഇങ്ങനെ നമ്മൾ വിജയിപ്പിച്ചെടുത്തൊരു ശ്രമത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്. അതിൽ പരിചയമുള്ള ആളുകൾക്ക് അവർ പറയാം, ഇൻഷാല്ലാ. അത് മറ്റുള്ള ആളുകൾക്ക് ഒരു പക്ഷേ പല കാര്യങ്ങൾക്ക് മുന്നിലും പരാജയപ്പെടുന്ന ആളുകൾക്ക് പരാജയപ്പെടുന്നതിൻ്റെ പിന്നിലും ചില കാരണങ്ങളുണ്ടാവും. അങ്ങനെ ആ പരാജയത്തിൽ നിന്ന് അടുത്തൊരു ശ്രമത്തിലൂടെ അത് ഉൾക്കൊണ്ടുകൊണ്ട് ശ്രമിച്ച് വിജയിച്ച ഉദാഹരണങ്ങൾ പലതും ഉണ്ടാകാം. അങ്ങനെയുള്ളതൊക്കെ ശ്രോതാക്കൾക്കുണ്ടെങ്കിൽ പങ്കുവെക്കാവുന്നതാണ് എന്നതാണ് ഇന്നത്തെ ചോദ്യം. ശരി, അപ്പോൾ ഹൃദ്യമായ പാരായണവും നല്ല വിശദീകരണവും അതുവഴി ലഭിച്ചു എന്ന് മധുരം ഖുർആനുമായി ബന്ധപ്പെട്ട് സഫിയ എടപ്പാൾ അയച്ച മെസ്സേജ് കണ്ടു. മധുരമൂറും മധുരം ഖുർആൻ കേട്ടു അൽഹംദുലില്ലാ, എന്നും പി ആർ ഫാമിലിയോടൊപ്പം കൂടാൻ സാധിച്ചു എന്നാണ് ഷുഐബായം വളപട്ടണം. അതുപോലെ മെസ്സേജുകൾ പിന്നെയും ഇൻഷാല്ലാ വന്നത് നമുക്ക് വായിക്കാനുണ്ട്. നമുക്ക് സമയത്തിൻ്റെ കുറച്ചൊരു പ്രശ്നമുള്ളതുകൊണ്ട് നമ്മളിനി ടൈം ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മളിനി അടുത്തൊരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകണം ഇൻഷാല്ലാ. ഇന്നത്തെ പീസ് ടൈം ജസ്റ്റ് ഒന്ന് വായിക്കാം. മനസ്സിനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഓരോ വാക്കും വിലപ്പെട്ടതാണ്. ആ വാക്കുകൾക്ക് വേദിയാകുന്നു പീസ് റേഡിയോ. ലോകം മാറിക്കൊണ്ടിരിക്കുന്നു, നമ്മളും മാറണം. കൂടുതൽ അറിവിലേക്കും കൂടുതൽ നന്മയിലേക്കും പീസ് റേഡിയോ കൂടെയുണ്ട്. നമ്മുടെ സമയം വിലപ്പെട്ടതാണ്, അത് നല്ല ചിന്തകൾക്കായി ഉപയോഗിക്കൂ, പീസ് റേഡിയോ കേൾക്കൂ എന്ന ഒരു ശ്രോതാവിൻ്റെ മനോഹരമായൊരു ഉപദേശം പോലെയുള്ള സന്ദേശമാണ് നമ്മളിപ്പോൾ കേട്ടത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ നമ്മൾ മുന്നോട്ട് പോകുന്നു. മനോഹരമായ ഒരു കേൾവിക്ക് വേണ്ടി നമ്മൾ ഇനി കാത്തിരിക്കുന്നത് പുലരിവട്ടം.
1: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
0: ഇന്നത്തെ പുലരിവട്ടത്തിൽ പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിനസലിയും സംസാരിക്കുന്നത് അത്ഭുതങ്ങളുടെ ലോകം എന്ന വിഷയത്തിലാണ്. നമുക്കൊന്ന് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അള്ളാഹുവിനെ കുറിച്ച് അറിയലാണ് ഏറ്റവും വലിയ അറിവ് എന്ന് പറഞ്ഞാൽ, നമ്മൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും അവൻ്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് പോലും നന്മയാണ്. നമ്മൾ എന്ത് തിന്മകളും നമ്മൾ വിട്ടു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹു നമ്മളെ കാണും എന്ന ചിന്തകളെ കൊണ്ടാണ് നമ്മൾ വിട്ടു നിൽക്കുന്നത്. അപ്പോൾ നന്മകളിൽ നമ്മൾ വ്യാപൃതമാകുന്നതും അള്ളാഹു കാണും. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ, ആലോചനകൾ, ഈ പ്രപഞ്ചത്തിലെ സർവ സൃഷ്ടിജാലങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ലളിതമായ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പ്രകൃതിയിൽ കാണുന്ന ഒരു പൂവ്, പുഷ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത്ര എന്തെല്ലാം വ്യത്യസ്തങ്ങളായ പൂവുകളാണ്, മനോഹരമായിട്ടുള്ള. നമ്മളൊക്കെ ചെറിയൊരു സ്പേസ് നമ്മുടെ വീട്ടിലൊരു പൂവിന് വേണ്ടി നീക്കി വെക്കുന്നുണ്ടായിരിക്കും. എന്തിനാണ് പൂവ് ഇത്ര മനോഹരമായത്, ആകർഷണീയമായ, ആരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മനോഹരമായത് എന്തുകൊണ്ടാണ്? കാരണം ആ പൂവിൽ നിന്നാണ് പൂമ്പൊടി ശേഖരിച്ചിട്ടതിൻ്റെ പരാഗണം നടക്കുന്നത്. അപ്പോൾ അതിലേക്ക് പരാഗണം നടത്താൻ ആവശ്യമായിട്ടുള്ള പ്രാണികളെ, പൂപാറ്റകളെ അല്ലെങ്കിൽ അങ്ങനത്തെ ജീവികളെ ആകർഷിക്കാൻ ആ പൂവുകൾക്ക് പറ്റും. അത് എത്രയും പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടും. അപ്പോൾ അവയുടെ വംശവർദ്ധനവും അത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് അനിവാര്യമായ ഒരു കാര്യമായിട്ടാണ് അതിലെ പൂവിനെ നാം കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചിന്തിച്ച് നോക്കുന്നത് ഇതിൻ്റെ കായകൾ, പഴങ്ങളാണല്ലോ അത്, അതും വളരെ കാണാൻ ആകർഷണീയമായ നിറമായിരിക്കും. അതോടൊപ്പം അതിന് മണമുണ്ടായിരിക്കും. അതേപോലെ നല്ല രുചിയുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം നമ്മൾ ആ കായകൾ അവ ഭക്ഷിച്ച്, ആ ഭക്ഷിച്ചിട്ട് അത് കൊണ്ടുപോയി വേറെ സ്ഥലത്ത് കൊണ്ടുപോയിടും. അങ്ങനെ ആ ചെടി അവിടെ മുളക്കും. അല്ലെങ്കിൽ എന്താണ്ടാവുക, ഈ കായൊന്നും ആർക്കും ആവശ്യമില്ലാത്ത സാധനങ്ങളാണെങ്കിൽ അത് മുഴുവനും വീഴും, അതിൻ്റെ അടിയിൽ വീഴും. വീണ് കഴിഞ്ഞിട്ട് അവിടെ തന്നെ വളക്കും. അവിടെ മുളച്ചാൽ എന്താ, ഈ മാതൃ ചെടിയുടെ അതേ പോഷകങ്ങളും അതിൻ്റെ വളവും അതിൻ്റെ പിന്നെ ഭക്ഷണമായിരിക്കും ഇവയും വലിച്ചെടുക്കുക. പിന്നെ അതിനെ അതിൻ്റെ അടിയിൽ വളരാൻ പറ്റിക്കോളം ഒന്നുമില്ല പ്രയാസം. നല്ല ഈ പക്ഷികളോ മൃഗങ്ങളോ മനുഷ്യനൊക്കെ ഇത് തിന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിടുമ്പോൾ അത് അവിടെ മുളക്കും. അപ്പോൾ ഇത് സപ്ലൈ ചെയ്യും വിവിധ സ്ഥലങ്ങളിൽ പോയിട്ട്, എന്ത് ചെയ്യും, അത് വളരും. നമ്മളത് നട്ടുപിടിപ്പിക്കും, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി തന്നെ നമ്മളത് നട്ടുപിടിപ്പിക്കും. ഇപ്പം എത്ര അത്ഭുതകരമാണ് അള്ളാഹുവിൻ്റെ സംവിധാനങ്ങൾ എന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. ഈ പ്രകൃതിയിലെ ഏത് ജീവജാലങ്ങളെ നമ്മൾ നിരീക്ഷിച്ചാലും അതിൻ്റെ നിലനിൽപ്പ്, അതിൻ്റെ പ്രത്യുൽപാദനം, അതിൻ്റെ ആവാസങ്ങൾ, അതിൻ്റെ സഞ്ചാരങ്ങൾ, ഇതൊക്കെ നമ്മൾ നോക്കിയാൽ അതൊക്കെ മഹാത്ഭുതങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട് എന്ന്. അതുകൊണ്ടാണ് പലപ്പോഴും വ്യത്യസ്തകളായിട്ട് നിരീശ്വരവാദികളായ ആളുകൾ പലരും പറയുന്ന ആൾക്ക് കേൾക്കാം, ദൈവം ഉണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കണമെന്ന്. പക്ഷേ ഈ മതങ്ങളൊന്നും ശരിയല്ല എന്നാണ് ഞാൻ പറയണതെന്ന് പറയും. ദൈവം ഉണ്ട് എന്ന് ഞാനും വിശ്വസിക്കുന്നു, ദൈവത്തെ ഞാൻ നിഷേധിക്കൂല എന്ന് പറയും. അപ്പോൾ അത് മനുഷ്യന് നിഷേധിക്കാൻ പറ്റൂല. ഒന്ന്, മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ ആ ദൈവബോധമുണ്ട്. അതോടൊപ്പം ഈ പ്രകൃതി ഇത്രയും പ്രത്യക്ഷമായിട്ടുള്ള മഹാത്ഭുതങ്ങൾ കാണുമ്പോൾ ഒന്നും ചിന്തിക്കേണ്ട, ഈ സ്പേസിനെ പറ്റി ആലോചിച്ചൂടെ. ഈ മഹാപ്രപഞ്ചത്തിൻ്റെ വിസ്തൃതി കണ്ടുപിടിക്കാൻ മനുഷ്യന് സാധിക്കൂല എന്നാണ്. അത് ശാസ്ത്രവും പറയുന്നു, മനുഷ്യൻ അതേപോലെ തന്നെ അള്ളാഹുവും പറയുന്നുണ്ട്. ഒരിക്കലും മനുഷ്യന് ഇതിൻ്റെ അറ്റം, ഈ പ്രപഞ്ചത്തിൻ്റെ അറ്റം പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത മനുഷ്യൻ എന്തുറപ്പിലാണ് എന്ത് ചെയ്യണത്, ഒരു ദൈവമില്ല എന്ന് പറയണത്. തീർച്ചയായും മനുഷ്യൻ ആ പറയുന്നതിന് യാതൊരു ന്യായവും അവൻ്റെ മുന്നിലില്ല. ഇന്നഫി ഹൽക്കി സമാവാത്തി വല്ലർദി വഖ്തിലാ ഫില്ലൈലി വന്നഹർ, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും അതേപോലെ തന്നെ ഈ രാപ്പകളുടെ മാറ്റത്തിലൊക്കെ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ടെന്നാണ്. എല്ലാറ്റിലും നാൽക്കാലികളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നലക്കും ഫിൽ അൻആമിൽ ഐബ്ര, നിങ്ങൾക്കതിൽ ഗുണപാഠങ്ങളുണ്ട് എന്ന് ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രകൃതിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അതിനെക്കുറിച്ച് നമ്മൾ അറിയുമ്പോൾ, അതിനെ സൃഷ്ടിപ്പിടിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ ബോധ്യപ്പെടും. അള്ളാഹുവിനെ ബോധ്യപ്പെട്ടാലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, നമുക്ക് ജീവിതത്തിൽ ഭയങ്കര പ്രതീക്ഷയാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ശക്തിയിൽ നമുക്ക് മനസ്സിന് സമാധാനവും സന്തോഷമൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെയും ഈ പ്രാപഞ്ചികമായ അത്ഭുതങ്ങളിലൂടെയൊക്കെ അള്ളാഹുവിനെ കണ്ടെത്താനും നമ്മുടെ വിശ്വാസം ദൃഢീകരിക്കാൻ നമ്മൾ ശ്രമിക്കാം. അള്ളാഹു സഹായിക്കട്ടെ.

0: മഷാല്ലാ ജസീൽ സാറേ, ഇപ്പോ അരിസ്മോലി പറഞ്ഞു വെച്ച കാരണച്ചല്ലേ അത്ഭുതങ്ങളെ കുറിച്ച്, ഈ പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങൾ ഇല്ല തന്നെ ഒരു ഇല്ലൊരൊറ്റ കാര്യം തന്നെ നമുക്ക് ഈ അടുത്ത് പീസ് റേഡിയോയിൽ തന്നെ പക്ഷികളുമായി ബന്ധപ്പെട്ട ഒരു ഡോക്ടറിന്റെ അഭിമുഖത്തിൽ നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ അരിസ്മോലി പറഞ്ഞ കാര്യം, ഒരു മരത്തിന്റെ വിത്തുകൾ ആ മരത്തിന്റെ ചുവട്ടിൽ തന്നെ എല്ലാം വീഴുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക?
1: അതെ,
0: അപ്പൊ അത് വീഴാതിരിക്കാനാണ് ആ മരത്തിന് എന്തെങ്കിലും അതിന്റെ കായക്ക് മണവും രുചിയും കൊടുത്തത്. അപ്പൊ വേറെ കിളികൾ വന്ന് കൊണ്ടുപോയി വേറെ സ്ഥലത്ത് കൊണ്ടിടുന്നു, പടച്ചം
1: വെച്ചിട്ട് ചിന്തിക്കാനുണ്ട്.
0: മരങ്ങൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട് എന്നുള്ള ചില പഠനങ്ങൾ പറഞ്ഞു. അതെങ്ങനെയും ചോദിച്ചു കഴിഞ്ഞാൽ ചില മരങ്ങൾ വേരുകളിലൂടെ മണ്ണിലെ ഫംഗസ് ശൃംഖലകളെയും പോഷകങ്ങളും രാസ സൂചനകളൊക്കെ പരസ്പരം കൈമാറുന്നുണ്ട് ഇത്രേ. അതുപോലെ ഇങ്ങനെ ഓരോ പഴക്കമുള്ള ചില മരങ്ങൾ, എത്ര ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിക്കുന്ന മരങ്ങൾ, മരങ്ങൾ മഴയെ സ്വാധീനിക്കുന്നത്, വേരുകൾ മണ്ണിനെ സംരക്ഷിക്കുന്നത്, ചെറിയ വിത്തിൽ വലിയൊരു മരം ഒളിഞ്ഞു നിൽക്കുന്നതിനെ കുറിച്ചുള്ള അത്ഭുതങ്ങൾ, ആ വിത്തിൻ്റെ ഉള്ളിലുള്ള ജനിതക നിർദ്ദേശങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അത്ര അതിൽ നിന്ന് തണ്ടും ഇലകളും പൂക്കളും പഴങ്ങളൊക്കെ ഒരു മലം ഈ ഒരു ഒരു മരമായിട്ട് രൂപപ്പെടുന്നത്. പക്ഷികളുടെ ദേശാടന പക്ഷികൾ ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ച് ഓരോ വർഷവും ഓരോ പ്രദേശത്ത് എത്തുന്നത്. അപ്പോൾ ഈ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ദേശാടന പക്ഷികൾ വരുന്ന സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ. ഹമ്മിംഗ് ബേർഡിൻ്റെ അത്ഭുതം, പെരിഗ്രീൻ ഫാൽക്കൺ, മൂങ്ങയുടെ പറക്കൽ, കാക്കകളുടെ ബുദ്ധിശക്തി, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവനും പടച്ചവനെങ്ങനെ പൊതിഞ്ഞു വെച്ചതായിട്ട് കാണാൻ പറ്റും നമുക്ക്.
1: ശരിക്കും ഒരു ഒരു ഏരിയ മാത്രമല്ല, ഏത് ഭാഗം നോക്കിയാലും. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആകാശത്ത് നോക്കുമ്പോഴേ ചന്ദ്രൻ, കുറേ ആൾക്കാർ സ്റ്റാറ്റസൊക്കെ ഇട്ടിരുന്നു ചന്ദ്രൻ്റെ അടുത്ത് തന്ന് പുതിയൊരാളും കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നക്ഷത്രത്തിൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടിരുന്നു. അപ്പം എങ്ങനെ പിന്നെ സ്രഷ്ടാവിലേക്ക് എത്തൂല എന്ന് പറഞ്ഞാലും എന്തെങ്കിലും സ്പാർക്ക് മൈൻഡിലുള്ള ഒരാള്, അതെ അതെ, അത്രയും നിഷേധ സ്വഭാവമുള്ളവന് മാത്രമേ അത് മനസ്സിലാക്കാതെ പോവുള്ളൂ.
0: ഈ സമുദ്രത്തിന്റെ അടിയിലുള്ള പിന്നെ തിമിംഗലുണ്ടല്ലോ, കിലോമീറ്ററുകൾ ദൂരത്തേക്ക് അതിൻ്റെ ശബ്ദ സന്ദേശം കൊടുക്കത്രേ തിമിംഗലങ്ങൾ, മത്സ്യങ്ങൾ. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് വേറൊരു ലോകം. ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു ലോകത്തെ നമുക്ക് പറഞ്ഞാൽ തീരാത്ത അത്ഭുതങ്ങൾ, അതിനെ നമ്മൾ കണ്ണും കാതും തുറന്നു വെച്ചിട്ടൊന്ന് കാണണം, കേൾക്കണം. അതാണ് അരിസ്മോലിയുടെ ആ ഒരു
1: സാധാരണഗതിയിലേ പുലരിവട്ടം എന്ന് പറഞ്ഞാൽ ജീവിതങ്ങളിലെ ഓരോ വിഷയങ്ങളാണ്, കുടുംബജീവിതം, പിന്നെ അതുപോലെ വ്യക്തിജീവിതം, പിന്നെ ബന്ധങ്ങൾ, പാരന്റിങ് ഓരോ വിഷയങ്ങൾ വരലുണ്ട്. അതൊരു നമ്മുടെ റിയൽ ലൈഫിൽ നമ്മളനുഭവിക്കുന്നതിലേക്ക് കണക്ട് ചെയ്യാനാണ്. ഇന്നത്തെ ശരിക്കും തീർത്തും വ്യത്യസ്തമായിട്ട് വിശ്വാസപരമായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള റബ്ബിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന വേറെ തന്നെ ഒരു ഏരിയയാണ് ഇന്ന് പോയിട്ടുള്ളത്. അപ്പോൾ മാഷാല്ല ഒരുപാട് ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട്. അത്തരം കഥകളാണ് ഓർമ്മയിൽ വന്നതെന്നാണ് ജമീല വി പി പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ചിന്തനീയമായ സ്പീച്ചാണ് എന്ന് പറഞ്ഞു.
0: പുലരുവട്ടം ഒരു ദിവസം കേട്ടില്ലെങ്കിൽ അത് വല്ലാത്ത നഷ്ടം തന്നെയാണ്. എത്ര എത്ര വിഷയങ്ങളിലൂടെയാണ് മൗലവി നമ്മളെ ചിന്തിപ്പിക്കുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്നത്. അല്ലാഹു ബർക്കത്ത് പ്രദാനം ചെയ്യുകയാണ് മൈമൂന ചിക്ക്.
1: സക്കീന ഉദ്രംപോയിൽ പറഞ്ഞത് മാഷാല്ല എത്ര മനോഹരമായ ഉപമ, മനോഹരമായ
0: ഉപമ പറഞ്ഞു
1: അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ച് പറഞ്ഞിരുന്നു. യെസ് ഉപമ, യെസ്. അള്ളാഹു മൗലവിക്ക് ദീർഘായുസും അറിവും നൽകട്ടെ എന്നാണ്. ശരിക്കും പുലരിവട്ടം ആ പേരിനെ അത്രത്തോളം അനർത്ഥമാക്കുന്നുണ്ട്. പുലരിയിലെ ഒരു വലിയൊരു ജീവിതത്തിലേക്കുള്ള വെട്ടം തന്നെ ആയിട്ടാണ് നമ്മളത് മനസ്സിലാക്കുന്നത്.
0: ആങ്കറിംഗ് ഡെസ്കിൽ ആരൊക്കെ ഒരാളും കൂടി വരാനുണ്ടല്ലോ എന്നാണ് ചോദിക്കുന്നത്. ആള് വന്നിട്ടുണ്ട്, ഇളഞ്ഞപ്പോ പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ. റുഷ്ദ കളിക്കവ് ചോദിച്ചതാണ്.
1: പുലരിവട്ടം ഒരു ദിവസം കേട്ടില്ലെങ്കിൽ വല്ലാത്ത നഷ്ടം എന്നാണ് പറഞ്ഞത്. അത് ഒരുപാട് ആളുകൾക്ക് ഫീലിംഗ് ഉണ്ടാവും.
0: നേരത്തെ കേൾക്കാൻ പറ്റാത്തതിന്റെ പരിഭവം പറഞ്ഞ കുറെ ആൾക്കാരാണ്. പിന്നെ നമ്മൾ ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ, അവസ്ഥ മാറിയല്ലോ, അടിപൊളിയായല്ലോ. ഇപ്പം പിന്നെ ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു, നമ്മുടെ ഒരു ശ്രമം നടത്തിയിട്ട് നമ്മൾ വിജയിപ്പിച്ചെടുത്ത ചില കാര്യങ്ങൾ.
1: ആ മാഷാല്ല ഒരു ഞാൻ ഫീഡ്ബാക്ക് വായിച്ചു. ഞാനത് എങ്ങനെയാണ് ഇപ്പം അത് ഇങ്ങോട്ട് വന്നത്, ഈ മൗലവിൻ്റെ സംസാരത്തിൽ വന്ന പോയിന്റ് ആണോ ഇനി എന്താണെന്ന് അറിയാതെ. യാ, ഒരു ഫീഡ്ബാക്ക് ഞാൻ വായിച്ചു അതിൽ. ഒന്ന് വായിച്ചിട്ടുള്ളൂ, താഴോട്ട് പോയിട്ടില്ല. അല്ലാതെ
0: വായിക്കാം. നമ്മുടെ ശ്രമം നടത്തിയിട്ട് നമ്മൾ വിജയിപ്പിച്ചു. അപ്പൊ ആ ശ്രമം എന്തായിരുന്നു, അതിന്റെ പിന്നിൽ
1: മാഷാല്ല സജ്ന എടുത്ത നാട്ടുകാര, അവരയച്ചത് എന്റെ വിജയം കണ്ട പരിശ്രമം. അവരൊരു ആർട്ടിസ്റ്റാണ്, വ്യത്യസ്തമായ ഒരു കലയാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. കാപ്പിപ്പൊടി ഉപയോഗിച്ച് ചിത്രങ്ങൾ വരക്കുന്ന മേഖലയിൽ ഞാൻ പ്രാവീണ്യം നേടിയിട്ടുള്ളത്. അത് നേരത്തെ അത്ഭുതങ്ങൾ പറഞ്ഞ ഒരു പുതിയൊരു വേറെ തലമാണിത്. മാഷാല്ല, ഒരാർട്ടിസ്റ്റിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി ഇസ്ലാമികമായ നിബന്ധനകൾക്കനുസരിച്ച് കലയെ കൊണ്ടുപോവുക എന്നുള്ള. ആ കാര്യത്തിൽ ഞാൻ ഏറെ നിർബന്ധം പുലർത്തുകയും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ രാഷ്ട്രപതി ഭവൻ വരെ എത്തിച്ചേരുകയും ചെയ്തു. അവിടെയാണ് മനസ്സിലായില്ല.
0: ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ സാദിഖ് ബിൻ സലീം സാദിഖയുടെ വൈഫാണെന്നാണ്. അപ്പോ അങ്ങനെ അങ്ങനെ തന്നെ ആയിരുന്നു അത്. രാഷ്ട്രപതി ഭവൻ വരെ അത് ഗംഭീരമായിട്ടുള്ള ഒരു എന്താ പറയാ, നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോ അത് അതിന്റെ ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അല്ലേ, എന്നുവെച്ചാൽ ഒരു കല എന്ന് പറയുമ്പോ അതിന് ഒരു ഒരു പരിമിതികൾ ഉണ്ടാവും.
1: കലാന്ന് കേൾക്കുമ്പോൾ തന്നെ സർ ആളുകളുടെ മൈൻഡിൽ ഒരു സെക്കൻഡറി അതൊരു മാറ്റപ്പെടേണ്ട പോലെയാണ് ഉണ്ടാവല്.
0: പക്ഷെ എന്നിട്ട് അതിന്റെ അകത്ത് നിന്ന കഴിവിനെ പരിപോഷിപ്പിച്ചെടുത്തു. മാഷാല്ലാ. പിന്നെ
1: ക്വിസ് കഴിഞ്ഞ ചോദിക്കണ്ട്, അപ്പോ ക്വിസിലേക്ക് നമുക്ക് പോണ്ടേ?
0: ക്വിസിലേക്ക് പോണം, ക്വിസിലേക്ക് നമുക്ക് പോണം. ഇന്ന് മറ്റു മെസ്സേജുകൾ, അപ്പൊ ശ്രമകരമായ ഒരു നമ്മുടെ ശ്രമം നടത്തി വിജയിച്ചതിന്റെ ഒരു ഒരു ഇത് നമ്മൾ കണ്ടു അല്ലേ. ബാക്കിയുള്ളവരായിക്കട്ടെ.
1: ആങ്കർമാരുടെ മൈക്കിന് സൗണ്ട് കുറവ് ഇല്ലല്ലോ അല്ലേ, ക്ലിയർ ആണ് വിചാരിക്കുന്നു. കുറഞ്ഞു വരുന്നു എന്നൊരു ഒരു മെസ്സേജ് കണ്ടു.
0: സൗണ്ട് കുറവുണ്ട് എന്നുള്ളത് ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ തന്നെയാണ് വിചാരിക്കുന്നത്. പിന്നെ സഫ്ന മുഹമ്മദ് പാണക്കാട് അയച്ചൊരു മെസ്സേജ്, ചിന്തിക്കുന്ന ഹൃദയത്തിന് പ്രകൃതി വെറും കാഴ്ചകളല്ല, ഓരോ ഇലയും ഓരോ മഴത്തുള്ളിയും ഓരോ ജീവനും റബ്ബിന്റെ ശക്തിയിലേക്കുള്ള ഒരു അടയാളമാണ്. കണ്ണുകൾ കാണുന്നത് പ്രകൃതിയെ, വിശ്വാസമുള്ള ഹൃദയം അതിലൂടെ കാണുന്നത് സൃഷ്ടാവിനെ. പ്രകൃതിയിൽ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ ചിന്തിക്കുമ്പോൾ മനുഷ്യന്റെ അറിവിന്റെ പരിമിതി അവിടെ മനസ്സിലാവുമെന്ന് മനോഹരമായൊരു വാചകം സഫ്ന മുഹമ്മദ് പാണക്കാട് എഴുതിയത് വായിച്ചു നമ്മൾ. ശരി,
1: ഓരോന്നിലെ അത്ഭുതങ്ങളെ ഞാൻ ഇപ്പം പടുത്ത് വീണ്ടും ചിന്തിച്ചു. നമ്മൾ ഈ മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ് മീനിൻ്റെ വിഷയത്തിലേ, അതിൻ്റെ ശരീരഘടന. അപ്പോൾ മനുഷ്യൻ്റെതൊക്കെ എപ്പോഴും ഇപ്പോൾ പറയലുണ്ട്, ഓരോന്നിൻ്റെയും ഘടന, ഒരു പക്ഷിയാവട്ടെ ഇപ്പം നേരത്തെ പറഞ്ഞ മീനുകളാവട്ടെ, അതിന് അനുസൃതമായി അതിന് എങ്ങനെയാവണോ അതൊക്കെ അള്ളാഹുക്ക് കൃത്യമായിട്ട് അറിയുമെന്നുള്ളത് ഓരോ സൃഷ്ടിപ്പെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ കുറേ മുമ്പ് ലൈവിൽ പറഞ്ഞാണ് തോന്നുന്നത്, ഡൽഹിയിൽ പഠിക്കുന്ന കാലത്ത് അവിടെ നല്ല തണുപ്പാണെങ്കിൽ തണുപ്പ് ഭയങ്കര സ്ട്രോ ഭയങ്കര തണുപ്പായിരിക്കും, ചൂട് കൂടുമ്പോൾ നല്ല ചൂടുണ്ടാവും. അപ്പോൾ തണുപ്പ് കാലത്ത് നമ്മൾ സാധാരണ പിന്നെ ഈ ഇപ്പോഴൊക്കെ കുറേ വിഷയമായിട്ടുള്ള ഈ തെരുവ് പട്ടികളുടെ വിഷയമുണ്ടല്ലോ, അപ്പോൾ നമ്മൾ കൂടെയുള്ളൊരു സുഹൃത്ത് പറഞ്ഞൊരു വാചകമാണ് ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയലുണ്ട്. ഈ വേനൽക്കാലത്ത് ഒരു പിന്നെ രോമങ്ങൾ കൊണ്ട് പൊതിയാത്തൊരു ശരീരം അങ്ങനെയുള്ള നായ്ക്കൾ പിന്നെ തണുപ്പാവുമ്പോഴേക്ക് കമ്പിളി പൊതിച്ചതുപോലെ നല്ല രോമങ്ങൾ ആ തണുപ്പാകുമ്പോഴേക്കും എന്ത് ചെയ്യാണ് അത് വരികയാണ്. അപ്പം ഇത് കണ്ടിട്ട് നമ്മൾ കൂടുതലുള്ള സുഹൃത്ത് പറഞ്ഞ വാചകമാണ് മുകളിൽ ഒരാളുണ്ടെന്ന് പറഞ്ഞത് വെറുതെ അല്ല. അള്ളാഹ് കറക്റ്റ് സെറ്റപ്പ് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു തണുപ്പ് വരുമ്പോഴേക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള സെറ്റപ്പ് സ്വയം ആർജിച്ചെടുക്കുക, സ്വന്തം ഉണ്ടായി വരികയാണ്. അത് വേറെ നമ്മളാരും ഉണ്ട്, നമ്മളൊക്കെ നമ്മൾ പൊതുക്കാണ് ചെയ്യുക. ഇത് അവരുടെ ശരീരത്തിൽ തന്നെ ഉയർന്നു വരുന്നത്. ഇത് ഓരോന്നും നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കറക്റ്റ് പിന്നെ അള്ളാഹു ഇന്നത്തെ സാംസാർ പറഞ്ഞ പോയിന്റാണ്, നിഷേധിക്കാനാണ് പ്രയാസം എന്ന് പറയുന്നത്. ബോധ്യപ്പെടാൻ ഒരുപാട് വഴികളുണ്ട്, ഇനിയും നിഷേധിക്കുക എന്നുള്ളതാണ് അതിലുള്ള വലിയ ഒരു ഒരു ഒരു പ്രയാസം എന്നുള്ളത്.
0: യെസ്, നമ്മൾ ക്വിസിലേക്ക് പോവാണ്. അപ്പൊ എല്ലാവരും ഒന്ന് കൈയൊക്കെ ഒന്ന് പൊടി തട്ടി വേഗം ഫോണൊക്കെ ഒന്ന് കയ്യിൽ വെച്ച്,
1: ദോശയൊക്കെ അടുപ്പത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അല്ലേ മറിച്ച് ഇപ്പൊ പോയിക്കാതെ സിമ്മിലിടാ.
0: ഹൈ പിന്നെ ഇതാക്കി വെച്ചിട്ടുള്ള ഗ്യാസൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി മാറ്റി വെക്കാം. ക്വിസിലേക്ക് പോവാ, റെഡി ആയിക്കോളൂ.
1: യെസ്,
0: ക്വിസിലെ ചോദ്യം ഇതാണ്.
1: ഇന്ന് നല്ല ചോദ്യമാണല്ലേ, മാഷാല്ലാ.
0: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് നടന്ന അവസാനത്തെ യുദ്ധം ഏതാണ്? ഓപ്ഷൻ എ ഹുനൈൻ, ബി തബൂക്ക്, സി ഹൈബർ, ഡി മുഅ്ത.
1: ചോദ്യം ഒരിക്കൽ കൂടി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് നടന്ന അവസാനത്തെ യുദ്ധം ഏത്? ഓപ്ഷൻസ് എ ഹുനൈൻ, ബി തബൂക്ക്, സി ഹൈബർ, ഡി മുഅ്ത.
0: ചോദ്യം ഒരിക്കൽ കൂടി വായിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് നടന്ന അവസാനത്തെ യുദ്ധം ഏതാണ്? ഓപ്ഷൻ എ ഹുനൈൻ, ബി തബൂക്ക്, സി ഹൈബർ, ഡി മുഅ്ത.
1: ഇപ്പോൾ ലൈവിലേക്ക് വന്ന ആളുകൾ ഉണ്ടാകും. അപ്പം ഓപ്ഷൻ എടുക്കേണ്ടത് ഫീഡ്ബാക്കിൽ ലൈവ് ക്വിസാണ് ഓപ്ഷൻ എടുക്കേണ്ടത്, അതിലാണ് ആൻസർ അയക്കുന്നത്. ആൻസർ അയക്കുമ്പോൾ ഓപ്ഷൻ മാത്രം അയക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് നടന്ന അവസാനത്തെ യുദ്ധം ഏത്? ഓപ്ഷൻ എ ഹുനൈൻ, ബി തബൂക്ക്, സി ഖൈബർ, ഡി മുത്ത. ഇത്രയുമാണ് യെസ് ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. മാഷാല്ലാ, ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. യെസ്, സമയം കഴിഞ്ഞു അല്ലേ? അപ്പോൾ നല്ല ഒരു ചോദ്യം, ചരിത്രപരമായിട്ടുള്ള ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് നടന്ന അവസാനത്തെ യുദ്ധം എന്നുള്ളതായിരുന്നു ചോദ്യം. മാഷാല്ലാ, ഇന്ന് പുതിയ വിജയികൾ ഉണ്ടാവട്ടെ എന്ന്.

0: സുബഹാൻ അല്ലാഹ്, എനിക്കും ഭയങ്കര അത്ഭുതമാണ് ഇതൊക്കെ കാണുമ്പോൾ. എന്തെല്ലാം തരം പൂക്കളും ഇലകളും, അക്വേറിയത്തിൽ വളർത്തുന്ന മീനുകൾ, ചിലപ്പോഴുള്ള ആകാശത്തിൻ്റെ കാഴ്ചകൾ വല്ലാത്തൊരു അത്ഭുതമാണ്, മഹാ അത്ഭുതം തന്നെ. എല്ലാ കാഴ്ചകളും മാഷാല്ലാ. അതാണല്ലോ ഖുർആനിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് പറഞ്ഞത് എന്നതാണ് ജമീല സലാം പുലരിവട്ടം.
1: ഇപ്പോഴാണ് ഒരു ചോദ്യം നമുക്ക് വേറെ ചോദിച്ചാലേ, എക്സ്ട്രാ ചോദ്യം
0: എന്താണ്
1: ഈ ഇപ്പൊ പറഞ്ഞ ഫീഡ്ബാക്കിലെ ഖുർആനിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ഒരു ഏരിയ സൂറത്ത് ആലു ഇമ്രാനിൽ എത്രാമത്തെ ആയത്തിലാണ് ആ ഭാഗം പറഞ്ഞിട്ടുള്ളത്?
0: സുബ്ഹാനക
1: അലു ഇമ്രാൻ നമ്മൾ ക്ലൂ കൊടുത്തു. അപ്പൊ എത്രാമത്തെ ആയത്തിലാണ് എന്നുള്ളതാണ്. ആ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കുന്നു, ഈ നിന്നും ഇരുന്നും കിടന്നും ഒക്കെ ആലോചിക്കുന്നുണ്ടല്ലോ. യെസ്, അത് ജസ്റ്റ് ഒന്ന് ചോദിച്ചിടാം. ഓക്കെ, സിസ്റ്റം കാണില്ല, എന്നാലും നോക്കാന്നാണ് ജമീല വി കെ പൂനൂർ പറഞ്ഞത്.
0: ജമീല നമ്മീന് പറഞ്ഞത് പുലരിവട്ടത്തിൽ പുതിയ അറിവുകൾ തരുന്ന മൗലവിക്ക് അല്ലാഹു ആയുസ്സും ആരോഗ്യം നൽകട്ടെ.
1: അതിലേ പിന്നെ വിട്ടുവിട്ട് കേൾക്കുന്നു എന്നുള്ളൊരു ഒരാൾ മാത്രമാണ് അയച്ചിട്ടുള്ളത്, അവരുടെ പ്രയാസമാവും തോന്നുന്നല്ലേ.
0: നേരത്തെ നമ്മൾ ചോദിച്ച ചോദ്യത്തിനെ പ്രതികരിച്ചുകൊണ്ടാണ് സീനത്ത് പി ചാലിയം അയച്ചൊരു മെസ്സേജ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, പടച്ചവന്റെ അനുഗ്രഹം കൊണ്ടും എന്റെ പ്രവർത്തനം കൊണ്ടും എനിക്ക് കിട്ടിയ വലിയ അനുഗ്രഹമാണ് പടച്ചവനക്ക് നൽകിയ മൂന്ന് പെൺമക്കളെയാണ്. അവരെ പടച്ചവന്റെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ വളർത്താൻ സാധിച്ചു. ഇന്ന് ചില കുട്ടികൾ കാണുന്ന ശീലങ്ങളൊന്നുമില്ലാതെ സാധാരണ മക്കളെ പോലെ മേക്കപ്പ് ഒന്നുമില്ലാതെ കോളേജിലും മറ്റും പോകുന്നു. ഇന്നത്തെ കാലത്ത് ഇത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. അപ്പം അത് നല്ലൊരു ശ്രമകരമായ ദൗത്യമാണ് മക്കൾക്ക് പ്രത്യേകിച്ച് ആ ഒരു കാഴ്ചപ്പോടിൽ
1: തന്നെ
0: വളർത്തുക എന്ന് പറയുന്നത്. അത് നടത്തിയ വലിയൊരു ശ്രമമാണല്ലോ മാഷാല്ലാ. പിന്നെ വേറെ മെസ്സേജുകൾ, ക്യുസിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. മറ്റും കടബാധ്യതയില്ലാതെ ഒരു വീട് വെക്കാൻ കഴിഞ്ഞു, നല്ല ശ്രമകരമായ ഒരു കാര്യത്തെ കുറിച്ചാണ് സെയിൻക. അപ്പൊ അങ്ങനെ ഒരു വീട് വെക്കാൻ നടത്തിയ ശ്രമത്തിൽ വിജയിപ്പിച്ചതിൻ്റെ, അതിൽ പ്രതീക്ഷിച്ച പോലെ തന്നെ കാര്യങ്ങൾ കഴിഞ്ഞു എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിലുള്ളൊരു മോട്ടീവായിട്ടുള്ള കാര്യം എന്തായിരിക്കാം? അതിൽ നടത്തിയ എന്തൊക്കെ പിന്നിലുള്ള ടിപ്സോ എന്താ? അങ്ങനെ ഒരു ശ്രമം നടത്തുന്നതിന്റെ പിന്നിൽ വെറുതെ ശ്രമമാവില്ലല്ലോ, എല്ലാവരും ശ്രമിക്കുന്ന പോലെ ആവില്ലല്ലോ,
1: മോട്ടീവാണ്.
0: അതിലൊരു പ്രധാനപ്പെട്ട ഒരു ഘടകയിൽ ഉണ്ടാവുമല്ലോ ആ ശ്രമത്തിന്റെ പിന്നിൽ. അപ്പോ അത് മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന കാര്യം ഇൻഷാല്ലാ. പിന്നെ നമ്മള് അപ്പൊ ഏതായിരുന്നാലും കുറെ പ്രോഗ്രാമുകൾ, നിങ്ങളുടെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഇതാ വന്നിരിക്കുകയാണ്.
1: അയിഷ
0: നാദാപുരം 92-ാമത്തെ ആയത്താണ് എന്നാണ് ഓർമ്മ എന്നാണ് ഒരാൾ പറഞ്ഞത്.
1: ഹബീബ പടന്നുണ്ട്, 190 അയച്ചിട്ടുണ്ട്. ജമീല വി പി ആലു ഇമ്രാൻ 190 ലാസ്റ്റ് വരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫെബീന 191, മാഷാല്ല. റുബിന താനൂർ 191 ആലു ഇമ്രാൻ. അപ്പൊ മാഷാല്ല ഒരുപാട് ആളുകൾ. റുക്സാന ബാൽശ്ശേരി 190 അയച്ചു. ഓക്കെ, ഏതായാലും മാഷാല്ല ആ ഒരു ഏരിയ ശരിക്ക് നമ്മൾ സുബ്ഹാനല്ലാഹ് പറഞ്ഞു പോകുന്ന കാഴ്ചയാണ് പലപ്പോഴും. ഏത് ഭാഗം, ഞാൻ ഇപ്പോൾ ഇങ്ങനെ വാഹനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ആലോചിച്ചപ്പോഴേ, ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് വളരെ കുറച്ച് ഇൽമേ തന്നിട്ടുള്ളൂ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹ് കൊടുത്ത ഇൽമ എന്ന് വളരെ കുറച്ചാണ്, വളരെ വളരെ കുറച്ചാണ്. ആ കുറച്ച് വെച്ചുകൊണ്ടാണ് അവൻ ഇങ്ങനെ ഇത്രയും ഇപ്പോൾ വാഹനം കാർ എന്നുള്ള സംഗതി. ഞാനതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ചത് ഹൈദരാബാദിൽ, സോറി ഹൈദരാബാദല്ല, മൈസൂരിൽ ഒരു മ്യൂസിയം ഉണ്ട്, പഴയ കാലത്തെ 1800s ഉള്ള കാറുകളും 1900s ഉള്ള കാറുകളുടെ ഇങ്ങനെ ഒരു സീരീസാണ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ അന്നൊക്കെ ഉപയോഗിച്ച സിസ്റ്റം പിന്നീട് ഇങ്ങനെ മാറി മാറി വന്നു. ഇതൊക്കെ മനുഷ്യനെ ഓരോന്നും ഇങ്ങനെ കണ്ടുപിടിച്ച് കൊണ്ടുവരികയാണ്. അത് വലിയ സംഭവമായിട്ട് വെക്കുന്നുണ്ട്. ഇത് കണ്ടുപിടിക്കാത്ത എത്രയോ അത്ഭുതങ്ങൾ ഇനിയും ലോകത്തുണ്ട്, ഉള്ളതിൽ തന്നെ എത്രയോ സംഗതികളെ. അപ്പം ഇതിൽ ഞാൻ പറഞ്ഞു വന്നത്, അവന് ലഭിച്ചിട്ടുള്ള ചെറിയ ചെറിയ അറിവുകൾ കൊണ്ട് അവൻ വലുതാകുന്നതിലപ്പുറത്ത് ഈ ഇത്രയും അറിവുള്ള റബ്ബ് സുബ്ഹാനഹു വതആല സംവിധാനിച്ചിട്ടുള്ള അത്ഭുതങ്ങളെ അളന്നു നോക്കുമ്പോൾ റബ്ബിൻ്റെ അറിവും കഴിവും എത്രയെന്ന് ബോധ്യപ്പെടാൻ മാത്രം ഇവർ ആ ഒരു റൂട്ടിൽ ആലോചിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു സംഗതിയാണ് ആലോചിച്ചു പോയത്.
0: നജ്മോൻ ഇക്ബാൽ മേട്ടുപാളയം അയച്ചൊരു മെസ്സേജ്, വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമായിരുന്നു ഇന്നത്തെ പുലരിവട്ടം. ഒരു ചെറിയ വിത്തിൽ നിന്ന് വലിയൊരു വൃക്ഷം വളരുന്നതും മഴത്തുള്ളികളിലൂടെ ഭൂമി പച്ചപിടിക്കുന്നതും പക്ഷികളും മൃഗങ്ങളും അവയുടെ പ്രത്യേക രീതിയിൽ ജീവിക്കുന്നതും നമ്മെ ചിന്തിപ്പിക്കുന്നു. ഇതെല്ലാം യാദൃശ്ചികമല്ല, സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ അതുല്യമായ ശക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും അടയാളങ്ങളാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് പ്രകൃതിയെ കാണുമ്പോൾ വെറും സൗന്ദര്യം ആസ്വദിക്കുന്നതിൽ നിന്ന് മാത്രം നിൽക്കാതെ സുബ്ഹാനല്ലാഹ് എത്ര മഹാനാണ് അല്ലാഹു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സൃഷ്ടികളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റണം. അഹങ്കാരമില്ലാത്ത അനുഗ്രഹങ്ങൾ, മഹത്തായ അനുഗ്രഹങ്ങൾ അഹങ്കാരമില്ലാതെ ആസ്വദിച്ച് ജീവിക്കാൻ നമ്മളെ എവരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് അദ്ദേഹം.
1: മാഷാല്ലാ, നമ്മൾ ഇതിൽ നേരത്തെ കൊടുത്ത ഒരു ഇതുണ്ടായിരുന്നല്ലോ നിങ്ങൾ ചോദിച്ച ചോദ്യം. അപ്പോൾ ഒരു ശ്രോതാവ് പറഞ്ഞത്, ഞാനൊരു അധ്യാപികയാണ്, ഞങ്ങൾക്ക് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ ഒരു മോളുണ്ട്, സാധാരണ പൊതുവിദ്യാലയങ്ങളിൽ ചേർക്കാൻ എല്ലാ അധികൃതരും വിമുഖത കാണിക്കാറുണ്ട്, എന്നാൽ ഈ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഏറ്റവും മികച്ചതാകുന്നത് നോർമൽ സ്കൂളിംഗ് വഴിയാണ്. എന്നാൽ 2019-2021 കാലയളവിലെ രണ്ട് കുട്ടികളെ, ASD അവസ്ഥയിലുള്ള രണ്ട് കുട്ടികളെ ഏറ്റെടുത്ത് ഞങ്ങളുടെ വിദ്യാലയത്തിൽ പഠിപ്പിച്ചു. ആ മക്കൾക്ക് നല്ല മാറ്റങ്ങൾ വന്നു. മാഷാല്ലാ, സമൂഹത്തിൽ ഈ മേഖലയിൽ നല്ല അവയർനെസ് നൽകാൻ കഴിയുന്നു. ഇന്ന് ഞങ്ങൾ പുതിയ അറിവുകൾ നേടുന്നത് ഞങ്ങളുടെ 10 പഠിക്കുന്ന ASD അവസ്ഥയിലുള്ള മോളാണ്. ഇന്നത്തെ പുലരിവട്ടത്തോട് ചേർത്ത് വായിക്കുന്നു, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പത്ര അപാരം എന്നുള്ള ഒരു ഫീഡ്ബാക്കാണ് അയച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലെ പോയിന്റ് ഞാനും മനസ്സിലാക്കുന്നത്, അത്തരം കുട്ടികളുടെ കൂടുതൽ ഡെവലപ്മെൻറ്റിന് കാരണം അല്ലെങ്കിൽ ഇതിനെ കൂടുതൽ സഹായിക്കുന്നത് സാധാരണ സ്കൂൾ തന്നെയാണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്പെഷ്യൽ സ്കൂളുകളിലേക്കാൾ ഇപ്പം എൻ്റെ വൈഫിന് ഭാര്യൻ്റെ അനിയത്തി ഇതുപോലെ പിന്നെ അങ്ങനെ ചെറിയൊരു, അപ്പോൾ അവര് തുടക്കം മുതലേ ചെറുപ്പം മുതലേ ഇതിലേ പറഞ്ഞിട്ടുള്ളു ഫുൾ സാധാരണ സ്കൂളിലാണ്, അവരുടെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും, ഒരു പ്രയാസവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഈ പോയിന്റ് ഉണ്ടല്ലോ, അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഏറ്റവും മികച്ചത് നോർമൽ സ്കൂളിംഗ് തന്നെയാണ്. അവരുടെ ആ സിറ്റുവേഷനിലൂടെ വളർന്നു വരുമ്പോഴാണ് അവർ കൂടുതലായി പഠിക്കുന്നതും വളരുന്നതൊക്കെ. മാഷാല്ലാ,
0: പക്ഷെ അതിലൊരു സമൂഹത്തിന് ഈ മേഖലയിൽ നല്ലൊരു അവയർനെസ് നൽകാൻ കഴിയുന്നു എന്നുള്ളത്
1: അവരുടെ
0: ജീവിത അനുഭവത്തിലൂടെയും അവരുടെ പിന്നെ നിരീക്ഷണത്തിലൂടെയൊക്കെ അവർ പഠിച്ച് ആർജിച്ചെടുത്തൊരു ജ്ഞാനം വഴിയാണ് ആ അവയർനെസ്സുകൾ. അതന്നെയാണ്, അതൊരു വലിയൊരു കാര്യമാണല്ലോ അല്ലേ?
1: അതെ.
0: അപ്പോൾ മാഷാല്ലാ, നല്ലൊരു, അപ്പോൾ അവർക്ക് ഇനിയും ഈ രംഗത്തൊക്കെ കൂടുതൽ നല്ല കാര്യങ്ങൾ സമൂഹത്തിന് നൽകാൻ കഴിയട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നാദിറ ഷാഫി വെന്നിയൂർ അല്ലേ?
1: നമ്മൾ പിന്നെ ഒരു 1 മിനിറ്റ് ടോക്കിലേക്ക് പോയിട്ട് തിരിച്ചു വരാം അല്ലേ? ഇൻഷാല്ലാ. ആയത്തുകളെ എങ്ങനെ മനസ്സിലാക്കണം എന്ന നമ്മുടെ 1 മിനിറ്റ് ടോക്കിലെ 2021 1 മിനിറ്റ് ടോക്കാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. മുഹമ്മദ് ദാനിഷ് സുല്ലമിയെ കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും പലതരത്തിലുള്ള ദീനി ചർച്ചകൾ കേൾക്കാറുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഉണ്ടാവുന്ന പല സംശയങ്ങളാണ്. എല്ലാവരും ഓതുന്നത് ഖുർആനാണ്, എല്ലാവരും പറയുന്നത് ഹദീസുകളാണ്, ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്നും കൃത്യമായി ദീന് പഠിച്ചവർ സ്വഹാബികളാണ്. ആ സ്വഹാബികൾ മനസ്സിലാക്കിയത് എന്താണോ ആ ആയത്ത് കൊണ്ട് ഹദീസ് കൊണ്ട്, അതേ ഇസ്ലാം ദീനിൽ ആയത്തായും ഹദീസായും നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. അവർ മനസ്സിലാക്കാത്തൊരർത്ഥം നമ്മൾ നമ്മളുടെ വക പിൽക്കാലത്ത് വന്നവർ കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ കൃത്യമായിക്കൊണ്ട് അൽ ജമാ എന്ന് പറഞ്ഞത് വിജയിക്കുന്ന കക്ഷികളെ കുറിച്ചിട്ട്. വസ്സാബിഖൂന അല്ലവലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ എന്നുള്ളത് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതും ആ സ്വഹാബത്തിനെ കുറിച്ചിട്ടാണ്. അതുകൊണ്ട് സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ ദീന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതിലാണ് വിജയമുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: മഷാല്ലാ. അപ്പോ നമ്മളെ ശ്രമത്തെ കുറിച്ച് പറഞ്ഞിടത്ത് വളരെ മോട്ടീവായിട്ടുള്ള മറ്റൊരു സന്ദേശം നമുക്ക് ലഭിച്ചിരിക്കുന്നത് പേര് പറയാത്തൊരു സഹോദരൻ അയച്ചതാണ്, അല്ലെങ്കിൽ സഹോദരി. എനിക്ക് തഹജ്ജുദിന് പതിവായി എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാനൊരു തീരുമാനമെടുത്തു, രാത്രി 9:00-10:00 ഇടയിൽ ഉറങ്ങുമെന്നത്. അങ്ങനെ 10 മണിക്ക് അപ്പുറത്തേക്ക് പോകില്ല എന്ന്, അതുപോലെ 7 മണിക്ക് മുമ്പായിട്ട് ഫുഡ് കഴിക്കുമെന്നും. അതെനിക്ക് ഒരുപാട് റാഹത്തായി. രാവിലെ എഴുന്നേൽക്കാൻ പറ്റുന്ന അവസ്ഥ വന്നു എന്നുള്ളതാണ് ആരെ ഒരു സഹോദരി അയച്ചിട്ടുള്ളത്. മാഷാല്ലാ. അപ്പൊ അത് വലിയൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്.
1: ഇതേപോലെ മറ്റൊരു പിന്നെ ശ്രോതാവ് അയച്ചതെന്താ അറിയോ, തൻ്റെ ഇണയുടെ വിഷയത്തിൽ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അവർ കുറച്ച് ശ്രദ്ധ കുറവുള്ള ആളായിരുന്നു. അപ്പം ഞാൻ ബോധപൂർവം അതിൻ്റെ പിന്നാലെ കൂടിയത് കാരണം അൽഹംദുലില്ലാ എല്ലാ ഭക്തരും ജമാഅത്ത് നിസ്കരിക്കാൻ പോകാൻ
0: തുടങ്ങിയതാണ്.
1: മറ്റേ നമ്മൾ നേർപഥത്തിൽ വിജയിച്ച പറഞ്ഞിട്ടുണ്ട്, മാഷാല്ലാ ഭയങ്കര സന്തോഷമായി, അത്രയും മാർക്ക് അവർ വാങ്ങിയിട്ടുണ്ട്. നമ്മളെ സ്ഥിരം ശ്രോതാവാണ് ഷുഹൈബ എം വളപട്ടണം. അവർ പറഞ്ഞത് പിന്നെ പരിശ്രമിച്ച് വിജയിച്ചത് വിജയിക്കണമെന്നുള്ള വലിയ ആഗ്രഹത്തിൽ തന്നെ നന്നായി പഠിച്ചു, 6 മാസത്തെ പിന്നെ നേർപഥം മുഴുവൻ വായിച്ചു എന്നാണ്. 6 മാസം നേർപഥം കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് നടത്തിയ ക്വിസിൽ 118-ൽ 120 നേടി വിജയിയായിരുന്നു സ്റ്റേറ്റിൽ. മാഷാല്ലാ.
0: ഒക്കെ കേൾക്കുമ്പോ അല്ലേ, കേൾക്കുമ്പോ ഭയങ്കര എന്താ പറയാ, നമുക്ക് മറ്റുള്ളവർക്ക് വലിയ പ്രചോദനമാണ്.
1: അതെ, അത് വേറെ ചെറിയൊരു നേട്ടം എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളതേ, നമ്മൾ ഈ പ്രായം കഴിഞ്ഞാൽ എത്ര കുറെ പ്രായമായി കഴിഞ്ഞാൽ ഖുർആൻ പഠിക്കാൻ കഴിയല്ല, ഒക്കെ ചെറുപ്പത്തിൽ പഠിക്കേണ്ടതാണെന്നൊക്കെ ഒരു ചെറിയൊരു ധാരണ എന്തെന്ന് പറയാൻ മിഥ്യാധാരണ ഉണ്ട്. അപ്പോൾ ഇൻഷാല്ലാ നമുക്കൊക്കെ പഠിക്കണം, നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ വൈഫിൻ്റെ ഉമ്മ അൽഹംദുലില്ലാ എല്ലാവരും പ്രാർത്ഥിക്കണം. 2 മാസം കൊണ്ട് 5 ജുസ് വെറും 2 മാസം കൊണ്ട് 5 ജുസ് പഠിച്ചു
0: പൂർത്തിയാക്കി.
1: അപ്പോൾ അത് വേണമെന്ന് വിചാരിച്ചാൽ കിട്ടും എന്ന് തന്നെയാണ്, മനുഷ്യ കഴിയും എന്ന് തന്നെയാണ്.
0: അതെ. അസ്സലാമു അലൈക്കും. എൻ്റെ ഉപ്പ സുന്നി ആദർശമാണ്. റബീഉൽ അവൽ തുടങ്ങിയാൽ ഒരു തിരക്കാണ്, പള്ളിയും മദ്രസയും കൊണ്ട് നടക്കുന്നു. ഞാനും മോൻ ഇത് കാണുമ്പോൾ സങ്കടപ്പെടാറുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ഹജ്ജ് കഴിഞ്ഞ് വന്ന് റബീഉൽ അവൽ 2 എണ്ണം കഴിഞ്ഞു, മൗലൂദിന് പങ്കെടുക്കാൻ പറ്റിയില്ല. ഒരു പ്രാവശ്യം എലിപ്പനി ബാധിച്ചു, ഇപ്രാവശ്യം പള്ളിയിലെ മൗലൂദിൻ്റെ തലേദിവസം വീണ് കാലിൻ്റെ എല്ല് പൊട്ടി. ബിദഅത്ത് ചെയ്താലുള്ള ശിക്ഷയുടെ അത്രയും ഇല്ലല്ലോ ഉപ്പ. ഒരുപാട് നന്മ പറഞ്ഞത്, അപ്പം വിദഗ്ധ ചെയ്താലുള്ള ശിക്ഷയുടെ അത്രയും ഇല്ലല്ലോ ഉപ്പ. ഒരുപാട് നന്മ ചെയ്യുന്നുണ്ട്, പക്ഷെ എൻ്റെ കുടുംബത്തിന് ചെയ്യുന്ന തെറ്റിൻ്റെ ഗൗരവം മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഒരു സഹോദരി അയച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്കൊക്കെ ഹിദായത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ഇൻഷാല്ലാ, നമ്മളൊരിക്കലും ഒരാളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു പൊതുവായൊരു തത്വം ഉണ്ടല്ലോ, അവരൊക്കെ ഹിദായത്തിലേക്ക് വരും. പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുക.
1: നമ്മൾ നേരത്തെ ഒരു പിന്നെ അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞു. ഈ കാരുണ്യത്തിൻ്റെ വിഷയത്തിലേ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട്. 99%, 100% മാത്രമേ ഇവിടെ ഉള്ളൂ, ബാക്കി 99 ഇവിടെയാണ്. പരലോകത്താണല്ലോ, അത് കാണാൻ ആസ്വദിക്കാനുള്ള തോഫിക്ക് നൽകട്ടെ എന്നൊരു ഭാഗം നഫീസത്ത് അയച്ചിട്ടുണ്ട്.
0: ഓക്കെ. മുജാഹിദ് കുടുംബത്തിൽ ജനിച്ച ഞാൻ എത്തിപ്പെട്ടത് സുന്നി കുടുംബത്തിലേക്കാണ്. പല പ്രതിസന്ധികളിലും എൻ്റെ തൗഹീദിനെ മുറുകെ പിടിച്ചു. കുട്ടികളുണ്ടായപ്പോൾ സലഫി മദ്രസയിൽ ചേർത്തു അൽഹംദുലില്ലാ. അത് മുഖേന ഭർത്താവിനെയും കുട്ടികളെയും ഇന്ന് നമ്മുടെ ആദർശത്തിൽ ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റി. ബാങ്ക് മാനേജറായിരുന്ന ഭർത്താവ് ആ ജോലി ഒഴിവാക്കി കുറച്ച് കഷ്ടപ്പെട്ടാലും അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ ഇന്ന് ഏറ്റവും നല്ല നിലയിലെത്തി. അൽഹംദുലില്ലാ, നിലനിർത്തി തരട്ടെ. ശ്രമം ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? സുന്നി കുടുംബത്തിൽ, മുജാഹിദ് കുടുംബത്തിൽ സുന്നിയിലേക്ക് എത്തിയിട്ട് പിന്നെ ഒന്നും ശ്രമിക്കാതിരുന്നാൽ ആ സുന്നി ആദർശത്തിലേക്ക് മുജാഹിദ് കുടുംബത്തിൽ ജനിച്ച കുട്ടികൾ ലയിച്ചു പോകുന്ന അനുഭവങ്ങൾ പലപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. നല്ല ആദർശത്തിൽ പഠിച്ച കുട്ടി സുന്നി കുടുംബത്തിൽ കെട്ടിച്ച് അയച്ചപ്പോൾ എന്ത് ചെയ്തു, പിന്നെ അതിൻ്റെ കൂടെ കൂടി. ഇവര് അതിൽ വലിയൊരു ഒരു പ്രചോദനം തന്നു, ഭർത്താവിനെയും കുടുംബത്തെയും ഒക്കെ ആ ഒരു സത്യത്തിലേക്ക് മാറ്റി എന്നുള്ളത് വളരെ നല്ലൊരു മെസ്സേജാണ് നാദിറായിട്ട് മൊഴിക്കൽ അയച്ചത്.
1: ശ്രമം തന്നെയാണ് ഇങ്ങനെ മാറണല്ലോ എന്നുള്ള. സെമിയ ഉളിയിൽ സന്തോഷം അറിയിച്ചിട്ടുണ്ട്, എന്റെ പേരക്കുട്ടി ഹിലാൽ സലീം MBBS പാസ്സായി ഡോക്ടറായി എന്നുള്ളത്.
0: മാഷാല്ലാ,
1: ഇന്നലെ ഫുള്ള് ഒരുപാട് സ്റ്റാറ്റസുകൾ നമ്മൾ പിന്നെ നിറഞ്ഞു നിന്നതായിരുന്നു അത്.
0: അപ്പോ നമ്മളിപ്പോ കുറച്ച് ബാക്കിലാണ് പോണത്, ഷെഡ്യൂളിലേക്ക് വേഗം തിരിച്ചു. പുള്ളിയൊരു വട്ടം കഴിഞ്ഞു, ലൈവ് മോർണിംഗ് ലൈവ് ക്വിസ് കഴിഞ്ഞു, വൺ മിനിറ്റ് ടോക്ക് കഴിഞ്ഞു.
1: ഇനി നമുക്ക്
0: ഒരു കഥയാണ് ശരിക്ക്. കഥക്ക് മുമ്പ് ഒരു കാര്യം ചെയ്യാം, നമുക്ക് സ്റ്റാറ്റസ് വീഡിയോ കേൾക്കണ്ടേ അല്ലേ?
1: ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ.
2: ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആനിലെ വളരെ ചെറിയ ചെറിയ ഭാഗങ്ങൾ നമുക്കൊരു സ്റ്റാറ്റസിൽ വെക്കാൻ പാകത്തിലുള്ള വീഡിയോ സൈറ്റാണ് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ വരാറുള്ളത്. ഇപ്പം നമ്മൾ കേട്ടത് 2479 എപ്പിസോഡാണ്. സൂറത്ത് ഫുസ്സിലത്തിലെ 29 ആയത്ത് നമ്മൾ കേട്ടിട്ടുള്ളത്. മാഷാല്ലാ, അതിനെ പറ്റിയുള്ള സന്തോഷം എന്ന് വെച്ചാൽ 2500 കഴിഞ്ഞു. എല്ലാ ദിവസവും അതിൻ്റെ തുടർച്ച മിസ്സാവാതെ അൽഹംദുലില്ല 2500 എപ്പിസോഡുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ 2502 വീഡിയോ ആണ് പോയിട്ടുള്ളത്. അപ്പോൾ സ്റ്റാറ്റസ് വെക്കുക എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്.
1: പ്രിയമുള്ളവരെ, ഇനി നമുക്ക് കഥ പറയാം. കഥ പറയുന്നതിൻ്റെ മുമ്പ് ആളുകൾ നേരത്തെ ഈ സ്റ്റാറ്റസ് വീഡിയോ മറ്റുമായി ബന്ധപ്പെട്ട് അയച്ച് ബാക്കി വെച്ച മെസ്സേജുകൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് തിരിച്ചു വരാൻ തോന്നുന്നു. റസിയ ചെങ്ങാനി അയച്ചിട്ടുള്ളൊരു മെസ്സേജാണ്. ഭാര്യ മാധാവിനെ അള്ളാഹു ഖുർആൻ ആദർശ അർത്ഥത്തോടെയും വിശദീകരണത്തോടെയും മുഴുവൻ പൂർത്തിയാക്കാൻ തൗഫീക്ക് നൽകുക. നിങ്ങളുടെ ഭാര്യ അങ്ങനെ പൂർണ്ണമായിട്ടും തൗഫീക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയാണ്. മാഷാല്ലാ. ജീവിതത്തിൽ പകർത്താൻ അള്ളാഹുവിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത് നമുക്കൊക്കെ വലിയൊരു മാതൃകയാണ്.
0: ജംഷിനപ്പി മേപ്പാടി, ഖുർആൻ പഠിക്കുന്നതിന് പ്രായമൊരു തടസ്സമേ അല്ല. എന്നേക്കാൾ 3 ഇരട്ടി അല്ലെങ്കിൽ 4 ഇരട്ടി ഹിഫുദ് എന്റെ ഉമ്മക്കുണ്ട്. ഉമ്മക്ക് 62 വയസ്സായിരുന്നു. 55 വയസ്സിന് ശേഷമാണ് ഖുർആൻ പഠനത്തിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങിയത്. ഇതേപോലെ തന്നെയാണ് പ്രായം എന്നുള്ളത് എന്തല്ല ഒരു വിഷയമേ അല്ല.
1: ഒരു മിനിറ്റ് കൊണ്ട് നല്ല ഉപദേശം, എപ്പോഴും നമുക്കുള്ള സംശയം, അതിന് പരിഹാരം. ബാറക്കല്ലാഹു ഫീക്. 1 മിനിറ്റ് ഒക്കെ വളരെ മനോഹരമായി മെസ്സേജുകളാണ് വന്നത്. ജസീൽ സാറേ, ഒരു മനുഷ്യൻ, അയാൾക്കൊരു സ്വപ്നമുണ്ട്. എന്താണ് സ്വപ്നമെന്നോ? കുട്ടിക്കാലം മുതൽ തന്നെ പിന്നാലെ കൂടിയൊരു സ്വപ്നമാണ്, ഒരു ചുവന്ന ഒട്ടകത്തെ സ്വന്തമാക്കണം. ദാരിദ്ര്യം കാരണം ചെറിയ പ്രായം തൊട്ട് ജോലികൾക്ക് പോകുന്ന ആളാണ് അയാൾ. അന്ന് മുതൽ തന്നെ വരുമാനത്തിന്റെ ചെറിയ ഭാഗം ആ വലിയ സ്വപ്നത്തിനായിട്ട് ഇങ്ങനെ മാറ്റിവെക്കും. അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാവാൻ പോവാണ്. തൻ്റെ ഗ്രാമത്തിൽ നിന്ന് പട്ടണം വരെ അയാൾ യാത്ര ചെയ്തു. ചന്തയിലെത്തി ഇളം പ്രായമുള്ളൊരു ചുവന്ന ഒട്ടകത്തെ തിരഞ്ഞുപിടിച്ചു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നിനെ കണ്ടെത്തുകയും സ്വന്തമാക്കുകയും ചെയ്തു. അങ്ങനെ ആ ഒട്ടകത്തിൻ്റെ ചുമലിലേക്ക് ആദ്യമായി അയാളിങ്ങനെ കയറിയിരുന്നപ്പോൾ 30+ വർഷങ്ങളുടെ കാത്തിരിപ്പിന്

0: ശബ്ദം കിട്ടിയ ഒരു ആനന്ദമാണ് അയാൾക്ക് കിട്ടിയത് എൻ്റെ പുറത്ത് കയറിയിരിക്കുന്ന സമയത്ത്. വാത്സല്യത്തോട് അതിനിങ്ങനെ തലോടിയും സ്നേഹിച്ചു ഒട്ടകപ്പുറത്തേറി ആ ഗ്രാമത്തിലൂടെ അയാൾ ഇങ്ങനെ യാത്ര പോവാണ്. പിറ്റേ ദിവസം ഒട്ടകത്തെ സുന്ദരിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുന്നി വെച്ച ചുവന്ന ഒരു തുണി ഉണ്ടായിരുന്നു, അതിൻ്റെ ഇരിപ്പിടവും. എന്നിട്ട് പിന്നെ ഇരിപ്പിടം അണിയിക്കാനൊക്കെ ഉള്ള ഉദ്ദേശത്തോടു കൂടി അതിനിങ്ങനെ ഒരുങ്ങുകയാണ്. അപ്പോഴാണ് ഒരു സംഗതി സംഭവിച്ചത്. ഒട്ടകപ്പുറത്തെ ആ പഴയ ഇരിപ്പിടം ഉണ്ടല്ലോ, അതുണ്ടായിരുന്ന ഇരിപ്പിടം, അത് മാറ്റിയിട്ട് പുതിയത് വെച്ച് അതിനൊരു വിരിയക്കെട്ട് അതിനിങ്ങനെ മനോ അലങ്കരിക്കാൻ വേണ്ടി റെഡി നിൽക്കുമ്പോൾ പഴയത് മാറ്റുന്ന സമയത്ത് എന്തോ ഒന്ന് കാലിൻ്റെ ചുവട്ടിലേക്ക് ഇങ്ങനെ വീണു. അപ്പോൾ ഒരു വെൽവെറ്റ് കൊണ്ടുള്ള ഒരു പൊതിയാണ്. അപ്പം അത് അയാളിങ്ങനെ എടുത്ത് തുറന്ന് നോക്കിയപ്പോൾ അമ്പരന്ന് പോയി. അതിനകത്ത് തിളങ്ങുന്ന രത്നങ്ങളാണ് കാണുന്നത്. അയാളുടെ കൈ ഇങ്ങനെ വിറച്ചതെടുക്കാൻ ഒരു നിമിഷം പോലും പാഴാക്കാൻ തോന്നിയില്ല. പട്ടണത്തിലേക്ക് വണ്ടി വിളിച്ച് തിരികെ പോയി. പോയിട്ട് ഒട്ടക വിൽപ്പനക്കാരന്ന് വാങ്ങിയ ആ വിൽപ്പനക്കാരനെ കണ്ടെത്തി. ഇങ്ങോട്ട് രത്നങ്ങൾ കാണിച്ചു കൊടുത്ത് പറഞ്ഞു, അയാളോട് പറഞ്ഞു ഇത് ഇങ്ങനെ കിട്ടിയതാണ്, അതിൻ്റെ അകത്തുനിന്ന് വീണ് എനിക്ക് കിട്ടിയതാണ്. അപ്പം ആ സമയത്ത് അത്ഭുതവും സന്തോഷവും കൊണ്ട് ആ കച്ചവടക്കാരൻ പൊട്ടിക്കരയാണ്. എന്നിട്ടൊരു വാക്ക് പറയണം, നിങ്ങൾക്കറിയോ ഈ രത്നങ്ങൾ എവിടെയാണെന്നറിയാതെ ഞാനും കുടുംബവും തിരഞ്ഞു നടക്കുകയാണ്. ഇത് നഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ജീവനായി ഒട്ടകത്തെ ഞങ്ങൾക്ക് വിൽക്കേണ്ടി വന്നത്.
1: ഓ
0: സുഹൃത്തെ, എന്താണ് ഞാൻ നിങ്ങൾക്ക് ചെയ്യേണ്ടി ചെയ്തു തരേണ്ടത്? എങ്ങനെയാണ് ഞാൻ നന്ദി പറയേണ്ടത്? എനിക്കറിയില്ല. എന്നിട്ട് ആ പൊതിയിൽ നിന്നിട്ട് അതിൽ നിന്നൊരു രത്നമെടുത്തിട്ട് ആ കച്ചവടക്കാരന് നേരെ നീട്ടി പറഞ്ഞു, ഇത് നിങ്ങൾ വാങ്ങണം. അയാൾ കൈ തിരിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു, ഏയ് ഞാനത് വാങ്ങൂല. അപ്പൊ നിർബന്ധിപ്പിച്ച് അയാളെ കയ്യിൽ കൊടുക്കണം, എൻ്റെ കയ്യിൽ രത്നങ്ങൾ പിന്നെ ഇത് സമ്മാനമായിട്ട് ഞാൻ തരുന്ന നിങ്ങളൊന്നും വാങ്ങൂലേ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയാം, ഇല്ലേ എനിക്ക് വേണ്ട, എൻ്റെ കയ്യിൽ രണ്ട് രത്നം വേറെ ഉണ്ട്. അതെ, അതേ രത്നം, അത് എവിടുന്ന വാങ്ങി? അത് വാങ്ങിയതല്ല, അത് കുട്ടിക്കാലം മുതൽ എൻ്റെ മാതാപിതാക്കൾ എന്നോട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ച രണ്ട് രത്നങ്ങളാണ്. അതൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? അത് ഓൾറെഡി നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞു. കണ്ടു എന്നോ? ഏതാണ് ആ രണ്ട് രത്നങ്ങൾ? അതെ, അത് ഞാൻ എൻ്റെ ആയുസ്സിൽ ഇന്നേ വരെ നഷ്ടപ്പെടുത്താതെ കൊണ്ടു നടക്കുന്ന രണ്ട് രത്നങ്ങളാണ്. ഒന്ന് പടച്ചോൻ കാണുന്നു എന്ന ഭയമാണ് ഒന്നാമത്തെ രത്നം, റബ്ബ് കാണുന്നുണ്ട് എന്നുള്ളത്. രണ്ടാമത്തേത് ഉള്ളിൽ സത്യമില്ലെങ്കിൽ എനിക്കൊരർത്ഥവുമില്ല എന്ന ബോധ്യമാണ് രണ്ടാമത്തെ രത്നം. ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. ഈ രത്നം ഒരിക്കലും നഷ്ടപ്പെട്ടു പോവാതെ സൂക്ഷിക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് തിരികെ മടങ്ങി എന്നതാണ് കഥ.
1: മാഷാ അല്ലാഹ്.

0: ഇവിടെ ഒരു സൗണ്ട് വളരെ കുറവാണ് എന്ന് പറയുന്നുണ്ട്. എന്താ അതായത് അവരുടെ പ്രശ്നമായിരിക്കാം.
1: ഒന്ന് രണ്ട് ഫീഡ്ബാക്കുകൾ കാണുന്നുണ്ട്. ഏത് പിന്നെ ഭാഗമാണ് കേൾക്കാത്തതെന്ന് കൂടി പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് നോക്കാം, അല്ലെ, പരിഹരിക്കാനുള്ള ശ്രമം നോക്കാം. യെസ്. അപ്പൊ ഏതായാലും മാഷാള്ള കഥ വളരെ ചിന്തിപ്പിക്കുന്ന കഥയാണെന്നാണ് ഫസീല വൈലത്തൂർ പറയുന്നത്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ശ്രമങ്ങളുടെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ വന്നു കിടക്കുന്നുണ്ട്.
0: കഥയുമായി ബന്ധപ്പെട്ട് നഫീസ പി എ താമരശ്ശേരി പറഞ്ഞു ശരിയാണ്, അയാളുടെ സത്യസന്ധതയും അള്ളാഹുവിനുള്ള ഭയവുമാണ് ആ രണ്ട് തങ്ങൾ, അത് നമ്മളിലും ഉണ്ടാവട്ടെ.

0: മാഷാല്ല, നല്ല അർത്ഥവത്തായ കഥ. നമ്മളിൽ ഉൾക്കൊള്ളേണ്ട വിഷയം പഠിക്കാം, ചിന്തിക്കാം, നല്ല ഗുണപാഠമുള്ള കഥ എന്നാണ് ഒരുപാട് ആളുകൾ ആ കഥയുമായി ബന്ധപ്പെട്ട് അയച്ചിട്ടുള്ളത്. കാതലുള്ള കഥയാണ് എന്നാണ് ജമീല വി പി പറഞ്ഞിട്ടുള്ളത്. വെറും കഥയല്ല, ഗുണപാഠം ഉൾക്കൊണ്ട് കഥ അവതരണം. അതിലേക്കാൾ സൂപ്പർ സലാമാഷിന് എവിടുന്നാണ് കഥയ്ക്ക് കിട്ടണമെന്നാണ് ചോദ്യം. അത് പറഞ്ഞു കൊടുക്കില്ലേ?
1: ബഷീർ മാഷ് പറയുന്നത് കേൾക്കുന്നത് കുറവാണെന്നോ? ഇത് ബഷീർ മാഷില്ലല്ലോ ഇവിടെ.
0: നല്ല സൗണ്ട് ഉണ്ടെന്നാണ് നഫീസ പി എസ് അമരശ്ശേരി പറയണത്.
1: അപ്പൊ എനിക്ക് തോന്നണത് ഇതെവിടെയോ ഒരു രണ്ട് മൂന്ന് ഫോണിന്റെ ഇതെന്തോ അടിച്ചു പോയിട്ടുണ്ട്, എന്തോ കുറവ് സംഭവിക്കുന്നുണ്ട്. അല്ല, മൊത്തത്തിലില്ല, ഇതുവരെ ഒരു കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണെന്നാണ് റസിയ ചെങ്ങാനി പറഞ്ഞു.
0: ഓക്കെ, മാഷാല്ലാ.
1: ആ ഗുണങ്ങൾ നമുക്കുണ്ടാവട്ടെ.
0: കുട്ടി അഹമ്മദ് പേരശന്നൂര് ചോദിക്കുന്നതും വേറെ ഒന്ന് രണ്ട് ശ്രോതാക്കൾ ചോദിക്കുന്നത്, സലാം സാർക്ക് എവിടുന്നാണ് ഇങ്ങനത്തെ കഥകൾ കിട്ടുന്നത്? നമ്മൾ പറഞ്ഞു കൊടുക്കൂലല്ലോ,
1: പറഞ്ഞു കൊടുക്കൂല.
0: ഇങ്ങനത്തെ കഥകൾ കേൾക്കുക, മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക അല്ലേ?
1: അതെ അതെ അതെ.
0: കഥ പറഞ്ഞ ആങ്കറിന്റെ സൗണ്ട് കുറവാന്നാണ് ഇപ്പൊ പറയുന്നത്.
1: അപ്പൊ
0: മുഹമ്മദ് പുതിയ പുതിയ ആളുകൾ കാണുന്നുണ്ട്
1: കേട്ടോ.
0: കൊറിയ എന്നാണ് മുഹമ്മദ് റജുൽ എം ടി പി കൊറിയ. കഥ പറഞ്ഞ ആളുടെ മൈക്ക് കുറവാണ്. കഥ പറഞ്ഞ അങ്ങനെ സൗണ്ട് പറഞ്ഞു ഹസീന ടി കെ ഡി. സൗണ്ടിന് കുഴപ്പമില്ലാന്ന് വേറെ പറയുന്നുണ്ട്. അപ്പൊ എന്താണ് പ്രയാസം എന്നുള്ളത് അറിയില്ല. ഇൻഷാല്ലാ നോക്കാം. ചിന്തിപ്പിക്കുന്ന കഥയാണ്, ഗുണങ്ങൾ നമുക്ക് ഉണ്ടാവണം എന്നാണ് റുക്സാന ബാലുശ്ശേരി പറഞ്ഞിട്ടുള്ളത്. വോയിസ് ക്ലിയർ ആണെന്നുള്ളത് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യെസ്, ഓക്കെ.
1: നമ്മൾ
0: എവിടെയും എല്ലാം ഓക്കെ എന്ന് ജമീല സലാം പറഞ്ഞിട്ടുള്ളത്. ഇൻഷാല്ലാ ഇപ്പൊ നമ്മള് ഷെഡ്യൂളിലേക്ക് അല്ലേ.
1: നമുക്കിനി തിരുമൊഴികൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. തിരുമൊഴികൾക്ക് മുമ്പ് നമുക്കൊരു അൽ മുഅല്ലിം എന്ന് പറഞ്ഞ പ്രോഗ്രാം,
0: അത് ജസ്റ്റ് കേട്ടിട്ട് വരാം അല്ലേ. കേട്ടതിന് ശേഷം നമുക്ക് പറയാം ഇൻഷാ
2: അള്ളാഹ്.

0: അൽ മുഅല്ലിം എന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയാനാണ് ശരിക്കും നമ്മൾ ആദ്യം ആ ഒരു ഭാഗം തന്നെ കേട്ടത്. അപ്പം എന്താണ് അൽ മുഅല്ലിം എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. കൃത്യമായി ഖുർആൻ, പ്രത്യേകിച്ചും ഹിഫ്ദ് പഠിക്കാൻ, ഖുർആനിൻ്റെ ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു പഠനം നടത്താൻ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ് അൽ മുഅല്ലിം. നമ്മൾക്ക് എല്ലാ ദിവസവും രാവിലെ 7:20 ആ ഒരു സ്ലോട്ട് നമുക്ക് ശരിക്കും പീസ് റേഡിയോ സാധാ സ്റ്റേഷൻ തുറന്നാൽ ചിലപ്പോൾ അത് കാണൂല. അപ്പോൾ അത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പീസ് ഖുർആൻ റേഡിയോ, നമ്മുടെ രണ്ടാമത്തെ സ്റ്റേഷനായിട്ടുള്ള ഖുർആൻ റേഡിയോയിലെ ഭാഗമാണ് അൽ മുഅല്ലിം എന്നുള്ള പ്രോഗ്രാം. അപ്പോൾ ഖുർആൻ റേഡിയോയിൽ പൊതുവെ നമ്മളുണ്ടാവുക പീസ് റേഡിയോയിലെ ഈ ഒരു ഭാഗത്തായിരിക്കും. പ്രത്യേകിച്ചും ലൈവ് ഒക്കെ ഉള്ളതുകൊണ്ട് ലൈവിലൊക്കെ കാര്യമായിട്ട് എല്ലാവരും സജീവമാവുന്നുണ്ട്. പൊതുവെ റേഡിയോ നമ്മളെ ഈ പച്ച റേഡിയോ ആണ് ഉണ്ടാവുക. നമ്മൾ ആ മഞ്ഞ റേഡിയോ കൂടി ഇടയ്ക്ക് തുറക്കണം. വിശുദ്ധ ഖുർആനിൻ്റെ പഠനങ്ങൾ വിവിധങ്ങളായിട്ടുള്ള രൂപത്തിലാണ് പീസ് റേഡിയോയുടെ ഖുർആൻ റേഡിയോയിൽ അൽ മുഅല്ലിം എന്നുള്ള രൂപത്തിലും അത്തഹസീൻ എന്നുള്ള രൂപത്തിലും ഒരുപാട് പ്രോഗ്രാമുകൾ, തജ്വീദിൻ്റെയും ഹിഫ്ളിൻ്റെയും വിശദീകരണങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഏരിയകൾ നമുക്കതിൽ കാണാൻ പറ്റും. എല്ലാ ദിവസവും രാവിലെ 7:20 പിന്നെ എല്ലാ പരിപാടികളെക്കുറിച്ചും പറയുന്ന പോലെ റിവൈൻഡിൽ ഓപ്ഷൻ ഉണ്ടാകും. ഖലീഫ തുനൈജിയുടെ മധുരവാർന്ന ശബ്ദത്തിലുള്ള ഖുർആൻ പാരായണമാണ് നമ്മൾ ഇങ്ങനെ കേൾക്കുന്നത്. അധ്യാപകൻ ഓതുന്നു, അതിൻ്റെ കൂടെ ഒരു സ്റ്റുഡൻ്റ് ഓതുന്നു എന്നുള്ള രൂപത്തിലാണ് നമ്മൾ കേൾക്കുന്നത്. അൽ മുഅല്ലിം എന്നുള്ളത് പ്രോഗ്രാം കേൾക്കുന്നവരുണ്ടാകും, കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഇവിടെ പരിചയപ്പെടുത്തുകയാണ്.
1: മടക്കമില്ലാത്ത യാത്ര എന്ന ടൈറ്റിൽ എം കെ റഷീദ് വെള്ളാങ്കല്ലൂർ തൃശ്ശൂരിൽ നിന്ന് വായിച്ചൊരു മെസ്സേജ് വായിക്കാം. നീ അറിയുന്നവരും നിന്നെ അറിയാത്തവരും യാത്രയെ പിന്നായി വരും. അന്ന് നീ കുളിക്കില്ല, നിന്നെ കുളിപ്പിക്കും. നീ ഉടുക്കില്ല, നിന്നെ ഉടുപ്പിക്കും. നീ പോകില്ല, നിന്നെ കൊണ്ടുപോകും. നീ പ്രാർത്ഥിക്കില്ല, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതല്ലേ അന്ത്യയാത്ര? പിന്നെ എന്തിനാണ് അഹങ്കരിക്കുന്നത്? ഒരു നല്ല സന്ദേശമാണ്. ഇങ്ങനെയുള്ള വരികതൊക്കെ നല്ല വായിക്കുമ്പോൾ നമുക്കൊരുപാട് നമ്മളെ എന്തൊക്കെയോ ചിന്തിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള മനോഹരമായ വരികളാണ് എം കെ റഷീദ് അയച്ചത്.
0: ഹുസൈൻക്ക് പറഞ്ഞതേ സൗണ്ട് ഇപ്പോൾ ഓക്കെയാണ്, നല്ല സൗണ്ട് ഉണ്ട്. ഞാൻ ഇവിടെയും ഇവിടെ ഒക്കെ ഞെക്കി കണ്ടിട്ടുള്ള സൗണ്ട് കളയണം.
1: ഒരാൾക്ക് സൗണ്ട് ഉണ്ടാവും, അപ്പോൾ അവിടെയും ഇവിടെ നിൽക്കി നിൽക്കി നിൽക്കി അവസാനം അതാണ് തീരുമാനമാവും.
0: അപ്പോൾ ഹുസൈൻക്ക് നമ്മൾ മറുപടിയായിട്ട് ഹുസൈൻക്ക് ഒരു മറുപടി പറഞ്ഞു, ഈ കഥ എവിടുന്നാന്ന് ഇങ്ങനെ കിട്ടി ചോദിക്കണ്ട, അപ്പം തിന്നാ മതി എന്നാ പറഞ്ഞു. അപ്പം തിന്നാ മതി.
1: ഈ അടുക്കളയിൽ ശബ്ദവും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ ശബ്ദം കുറച്ച് കുറഞ്ഞു വന്നേക്കാം. മിക്സി ഒക്കെ വർക്ക് ചെയ്യുന്നതിനിടയിൽ ഇതിന്റെ ശബ്ദം ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. പിന്നെന്ത് ചെയ്യണം? അല്ല, ഇപ്പോ വേറൊരു കാര്യം ചെയ്യട്ടെ, ഈ ബ്ലൂടൂത്ത് വെച്ച് റേഡിയോ കേൾക്കുന്ന ആൾക്കാരുണ്ടോ? അതോ ഫോണിലെ ശബ്ദം കൊണ്ട് മാത്രമാണോ കേൾക്കുന്നത്? വീട്ടിനകത്ത് നിങ്ങൾ എങ്ങനെയാണ് റേഡിയോ കേൾക്കുന്നത്? ബ്ലൂടൂത്ത് വഴി നല്ല ശബ്ദത്തിൽ കേൾക്കുന്ന ആളുകളാണോ? അതല്ല, ഉള്ള ഫോണിന്റെ ശബ്ദം വെച്ചിട്ട് തന്നെയാണ് കേൾക്കുന്നത്? അതൊന്ന് പറയണേ.
0: ഓക്കെ, കഥ മുഴുവൻ കേട്ടില്ല, അപ്പോൾ ഒരു കോൾ വന്നു എന്നാണ്. മുഹമ്മദ് തോണിയിൽ പുള്ളിശ്ശേരി. അപ്പം ഇൻഷാല്ലാഹ് റിവൈൻഡിൽ കേൾക്കാം അല്ലേ, ലൈവിലുണ്ടാകും. കഥ
1: വാസിയ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യമാണ് ചോദിച്ചത്. ഒരാളെ വോയിസ് മാത്രം കേൾക്കാത്തത് എങ്ങനെ, കേൾക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? ഫോണിന്റെ കംപ്ലൈന്റ് അതെങ്ങനെയാവുക?
0: അതെ,
1: ഒരാൾത് കേൾക്കുന്നു, ഒരാൾത് കുറവാകുമ്പോൾ രണ്ടും ഒരു ഫോണിലൂടെ കേൾക്കുന്നത്.
0: മാഷാല്ലാ. ഓക്കെ, ഖിസ്വിൻ്റെ ഉത്തരം പറയാം. മാഷാല്ലാ, ഖിസ്വിൻ്റെ ഉത്തരത്തിലേക്ക് നമ്മൾ വരും, വിജയികളും നമ്മൾ പറയും ഇൻഷാല്ലാ. അപ്പോൾ അൽ മുഅല്ലിം ഹിഫ്ദ് പഠിക്കുന്നവർ പ്രത്യേകമായിട്ട് ഉപയോഗപ്പെടുത്തുക, അതുപോലെ തന്നെ മക്കളെ കൊണ്ട് കേൾപ്പിക്കുക, ഇതൊക്കെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇൻഷാല്ലാ. നമ്മൾ തിരുമൊഴികളിലേക്ക് അല്ലേ, തിരുമൊഴികളിലേക്കാണ് ഇനി പോകുന്നത്.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
0: പാപമോചനം ലഭിക്കാൻ കാരണമായതാണ് സലാം പ്രചരിപ്പിക്കലും നല്ല സംസാരവും. കെ വി മുഹമ്മദ് അലി മൗലവി തന്നെയാണ് എന്നും നമ്മൾക്ക് തിരുമൊഴികൾ അൽഹംദുലില്ലാ ഒരുപാട് നാളുകളായി നമ്മൾ കേട്ടുവരികയാണ്. ഇൻഷാല്ലാ, സലാം പ്രചരിപ്പിക്കുന്നതും നല്ല സംസാരവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ തിരുമൊഴികൾ കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നൽ ഹംദലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. വസല്ലല്ലാഹു അലാ നബിയന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൻ ഹാനി ബിൻ യസീദ് ബിൻ നുഹൈക് റളിയല്ലാഹു അൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിൻ മൂജിബാത്തിൽ മഗ്ഫിറത്തി ബദലു സലാമി വഹുസ്നുൽ കലാം. പ്രിയ ശ്രോതാക്കളെ, സിൽസിലത്ത് സഹീഹയിൽ നമുക്ക് വായിക്കാനാകുന്ന അപ്രകാരം ഇമാം തബറാനി തന്റെ മുഅ്ജമിൽ നൽകിയിട്ടുള്ള ഒരു ഹദീസാണ് കേൾപ്പിച്ചത്. ഹദീസ് നിവേദനം ചെയ്യുന്നത് ഹാനി റളിയല്ലാഹു അൻഹു ആണ്. ഹാനി ബിൻ യസീദ് ബിൻ നുഹൈക്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടപ്പെട്ട അനുചരന്മാരിൽ ഒരാൾ തന്നെയാണ്. കൂഫയിലാണ് അദ്ദേഹത്തിന്റെ സ്ഥിരതാമസമുണ്ടായത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. അബൂ ഷുറൈഹ് എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം ഷുറൈഹ് ബിൻ ഹാനി എന്ന പ്രമുഖനായ താബി പണ്ഡിതന്റെ പിതാവാണ്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അദ്ദേഹം വന്നപ്പോൾ മക്കളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ഷുറൈഹ്, മുസ്ലിം, അബ്ദുള്ള എന്നിങ്ങനെ മൂന്ന് മക്കളുണ്ട്, ആൺമക്കളുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, നീ അൻത അബൂ ഷുറൈഹ്, നീ അബൂ ഷുറൈഹ് ആണ് എന്ന് ഹാനി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ടും നമുക്ക് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ വായിക്കാനാകും. പ്രിയമുള്ളവരെ, ഹാനി ബിൻ യസീദ് റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന മിൻ മൂജിബാത്തിൽ മഗ്ഫിറ, ഇന്ന മിൻ മൂജിബാത്തിൽ മഗ്ഫിറ, നിശ്ചയമായിട്ടും മഗ്ഫിറത്ത് നിർബന്ധമാകുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനം ലഭിക്കൽ. നിർബന്ധമായ കാര്യങ്ങളിൽപ്പെട്ടതാണ് പാപമോചനം, ഉറപ്പായും ലഭിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് എന്നർത്ഥം. രണ്ട് കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ എണ്ണി പറയുന്നത്. ഒന്ന്, ബദലുസ്സലാം, സലാം ചെലവഴിക്കൽ എന്നതാണ്. സലാം വ്യാപിപ്പിക്കലാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നശ്റുസ്സലാം എന്നതാണ് ഉദ്ദേശം. രണ്ടാമത്തെ, വഹുസ്നുൽ കലാം, നല്ല സംസാരം, നല്ല സംസാരം. അപ്പോ നാം തിരിച്ചറിയുക, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ലഭിക്കേണ്ട ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് മഗ്ഫിറത്ത് എന്നത്. അത് ലഭിക്കുന്നതിന് അനിവാര്യമായ ചില കാര്യങ്ങൾ ഓരോ വിശ്വാസം ചെയ്തുകൊണ്ടിരിക്കേണ്ടതുണ്ട്. അനവധി കാര്യങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പല കാരണങ്ങൾ അത് ലഭിക്കാനുണ്ട്, പല പ്രവർത്തനങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ രണ്ടെണ്ണമാണ് ഇവിടെ എണ്ണുന്നത്. ഒന്ന്, ബദലുസ്സലാം. ബദലുസ്സലാം എന്ന് പറയുമ്പോൾ സലാം പ്രകടിപ്പിക്കുക, വ്യാപകമാക്കുക, പൊതുവാക്കുക, അധികരിപ്പിക്കുക എന്നൊക്കെയാണ്. വിശ്വാസികൾക്കിടയിൽ സലാമിനെ അധികരിപ്പിക്കാനും അധികരിപ്പിക്കലും അത് വ്യാപിപ്പിക്കലും ഒക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിക്കുല്ലി ഖാസിനു ആമിൻ, ഓരോ പ്രത്യേകതയുള്ളവനും പൊതുവായുള്ളവർക്കൊക്കെ സലാം പറയേണ്ടതുണ്ട്. അത് വിശ്വാസികൾക്കിടയിൽ മഹബത്ത് ഊട്ടിയുറപ്പിക്കുന്ന, സ്നേഹം ഊട്ടിയുറപ്പിക്കുന്ന കാര്യമാണ്. ഇസ്ലാമിലെ അനുഗ്രഹീതമായ അഭിവാദ്യവുമാണ് എന്നൊക്കെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒപ്പം അള്ളാഹു കൽപ്പിച്ചതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ് എന്ന നിലക്ക് തന്നെ ഇതിനെ ഗൗരവത്തിലെടുക്കേണ്ടതുണ്ട്. രണ്ടാമത്തത്, നല്ല സംസാരമാണ്. ഹുസ്നുൽ കലാം, മഗ്ഫിറത്ത് ഉറപ്പായും ലഭിക്കാനുള്ള മറ്റൊരു ഉപാധിയായി, ഒരു കാര്യമായി, കാരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നല്ല സംസാരമാണ്. ഹുസ്നുൽ കലാം എന്ന് പറയുമ്പോൾ മാന്യമായ നല്ല സംസാരം, അലിവോടെ, നല്ല സ്വഭാവത്തോടെ, നല്ല വാക്കുകളോടെയുള്ള സംസാരം, ഇണക്കുന്ന സംസാരം, അകറ്റുന്നതാകാതിരിക്കുക. അള്ളാഹു പഠിപ്പിച്ചല്ലോ, അഖൂലു ലിന്നാസി ഹുസ്ന, ജനങ്ങളോട് നീ നല്ലത് പറയണം, നല്ല വാക്ക് പറയണം. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയുടെ തുടർച്ചയാണ് അത്, ജീവിതത്തിൽ കൊണ്ടുവരലാണ്. അതുകൊണ്ട് അതുകൂടി അർത്ഥമാക്കുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വൽ കലിമത്തു ത്വയ്യിബ സദഖ, വളരെ പ്രസിദ്ധമായ തിരുവചനത്തിലോ ഒരു ഭാഗമാണല്ലോ, കലിമ അൽ കലിമത്തു ത്വയ്യിബ സദഖ, നല്ല വചനം, നല്ല സംസാരം, നല്ല വാക്കുകൾ, അത് സദഖയാണ്. കാരണം അങ്ങനെയാകുമ്പോൾ അത് കേൾക്കുന്നവന് സമാധാനമുണ്ടാകും, അവൻ്റെ മനസ്സിന് വിശാലതയുണ്ടാകും, മനസ്സടുപ്പമുണ്ടാകും, ശാന്തതയുണ്ടാകും. പ്രത്യേകിച്ചും ചില പ്രയാസകരമായ ഘട്ടങ്ങളിലൊക്കെ ചില വാക്കുകൾ, ചില ആശ്വാസവചനങ്ങൾ പലർക്കും ഒരുപാട് സമാധാനവും സന്തോഷവും ആശ്വാസവും നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം അതിനെ വളരെയധികം എടുത്തു പറഞ്ഞിട്ടുള്ളത്. നല്ല സംസാരത്തിന് അനവധി ഗുണങ്ങളുണ്ട് എന്ന് നാം തിരിച്ചറിയുക. റബ്ബിൻ്റെ കൽപ്പനയാണ്, വലിയ സ്വാധീനമുള്ളതാണ്, ഗുണഫലങ്ങളുള്ളതാണ്, തെറ്റിദ്ധാരണ നീങ്ങാൻ സാധിക്കുന്നതാണ്, അടുപ്പമുണ്ടാക്കുന്നതാണ്. അതോടൊപ്പം റബ്ബിൻ്റെ അപാരമായ കാരുണ്യമായ അനുഗ്രഹമായ മഗ്ഫിറത്ത്, പാപമോചനം ലഭിക്കാനുള്ള സുപ്രധാനമായ ഒരു കാരണവുമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ രണ്ട് കാര്യങ്ങളും, സലാം വ്യാപിപ്പിക്കുക, പറയുക, പറഞ്ഞുകൊണ്ടിരിക്കുക, അതിൽ സന്തോഷം കണ്ടെത്തുക, അപ്രകാരം നല്ല വാക്ക് ലഭിക്കുന്ന അവസരങ്ങളിലൊക്കെ നല്ല സംസാരം, ഇണക്കുന്ന ഗുണകരമായ അടുപ്പിക്കുന്ന സന്തോഷം നൽകുന്ന വാക്കുകൾ. അത് നൽകി ഈ വലിയ അനുഗ്രഹം മഗ്ഫിറത്തെന്ന വലിയ നേട്ടം നേടിയെടുക്കുന്നവരിൽ ഉൾപ്പെടുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: നമ്മൾ പിന്നെ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ എങ്ങനെയാണ് കേൾക്കുക എന്നുള്ളത്. അപ്പോൾ ഒരുപാട് ഫീഡ്ബാക്ക് അതിൽ വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇപ്പം കഴിഞ്ഞ തിരുമൊഴികളെക്കുറിച്ചും ഒരുപാട് വരാനുണ്ട്. ബ്ലൂടൂത്ത് വഴി വീട്ടിൽ മുഴുവൻ കേൾക്കുന്ന രൂപത്തിലാണ് സംവിധാനിച്ചിട്ടുള്ളത്. ഉമ്മു നഹ്യ നെല്ലിശ്ശേരി. ഇത് ശരിക്ക് വീട് ഉണ്ടാക്കുന്നവർക്കും ഉണ്ടാക്കിയവർക്കും ഒക്കെ ഉള്ള ഒരു ഒരു ഒരു വലിയൊരു മോട്ടിവേഷനാണ്. ഇനി അങ്ങോട്ട് ശരിക്കും എന്തുവിടാലോ പീസ് റേഡിയോ എന്നുള്ളത് ഖുറാന് കേൾക്കാൻ എല്ലാവർക്കും കേൾക്കാവുന്ന രൂപത്തിൽ സംവിധാനങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. മാഷാല്ലാ.
1: സീനത്ത് ബിൻ അബ്ദുറഹ്മാൻ കാസർഗോഡ് ചെമ്നാടിൽ എന്ന് പറഞ്ഞത് ഞാനൊരു ദിവസം റേഡിയോ വെച്ചില്ലെങ്കിൽ അയൽവാസികൾ വിളിച്ച് ചോദിക്കാറുണ്ട് തന്നെന്താ റേഡിയോ
0: അത്ര ശബ്ദത്തിൽ. ജയ് മാഷാല്ലാ. പിന്നെ നമ്മുടെ നേരത്തെ അൽ മുഅല്ലിം എന്നുള്ള പ്രോഗ്രാം രാത്രി 7:20 എന്ന് ചോദിച്ചിട്ടുണ്ട്. രാത്രിയല്ല, രാവിലെ 7:20 എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. രാവിലെ 7:20 ആയിഷ നാദാവരാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ നിങ്ങൾക്ക് ഖുറാന്റെ എപ്പിസോഡിയോ ഖുറാന്റെ ഭാഗത്ത് പോയാൽ റിവൈൻഡിൽ കാണാൻ പറ്റും. ഇന്ന് 7:20 പ്രോഗ്രാം നിങ്ങൾക്കത് കാണാൻ സാധിക്കും. 2 മിനിറ്റ്.
1: പിന്നെ അപ്പോ ഫോണിലൂടെ തന്നെയാണ് കേൾക്കുന്നത്. എനിക്ക് കിച്ചണിൽ ഫോൺ വെക്കാനുള്ള സ്റ്റാൻഡ് ഉണ്ട്, അതിൽ വെച്ചാണ് കേൾക്കാറ്. അൽഹംദുലില്ലാ, ഇവിടെ സൗണ്ടിന് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് സഫിയ എടപ്പാൾ പറയുന്നത്.
0: ശരിക്കും ഫോൺ വെക്കുന്നതേ അതിന്റെ സ്പീക്കർ വരുന്ന ഭാഗം ചെറിയ ഒരു ഒരു റിഫ്ലക്ഷൻ കിട്ടാവുന്ന എക്കോ വരാവുന്ന രൂപത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടെ ഒക്കെ കേൾക്കാൻ ചാൻസ് ഉണ്ട്.
1: ഓക്കെ, അപ്പോ ഞാൻ ശബ്ദമില്ലെങ്കിൽ സൗണ്ട് ബോക്സ് വെച്ചിട്ടാണ് കേൾക്കാറ്. എന്നാൽ എന്റെ പീസ് റേഡിയോ കൂട്ടുകാരെ ഞാൻ ഓഫാക്കുകയില്ല ചിറമംഗലം. അപ്പോ പിന്നെ ശബ്ദം ഇല്ലെങ്കിൽ പിന്നെ അഡീഷണൽ ശബ്ദം വെച്ചിട്ട് അല്ലേ ബ്ലൂടൂത്തിലൂടെ.
0: ആരിഫ എം പി വെട്ടത്തൂര്, അസ്സലാമലൈക്കും. ഫോണിൽ തന്നെ അത്യാവശ്യം സൗണ്ട് ഉണ്ടല്ലോ, കൂടാതെ സൗണ്ട് കൂടാനുള്ള ഓപ്ഷനും ഉണ്ട് പീസ് റേഡിയോക്ക്.
1: അതുകൊണ്ട്
0: അൽഹംദുലില്ലാ എല്ലാ കേൾവിയും എല്ലാ ഏവർക്കും നന്മയോടെ സഞ്ചരിക്കാൻ കാരണമാവട്ടെ. ഐ മീൻ ഇതില് പിന്നെ കുറച്ചുകൂടി രസകരമായി തോന്നി ജീനത്ത് പാലക്കാടിന്റെ. ഞാൻ ഫോണിൽ നിന്ന് നേരിട്ടാണ് കേൾക്കുന്നത്. മിക്സി ഓണാക്കുമ്പോൾ ചെവിയോടെ അടുപ്പിച്ചു പിടിക്കും. വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്റെ കൂടെ ഫോണും നടക്കുന്നു.
1: ശരി, ഓക്കെ. ഷാഹുൽ ഹമീദ് തൃക്കടീരി, പ്രാർത്ഥന ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ചുമ്മുകുൽസ് ചിറമംഗലം, തിരുമൊഴികളിൽ എന്നും ഓരോ ഹദീസ് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ഉസ്താദിനെ ദീർഘായുസ് നൽകി.
1: നസീഹ തിരുവമ്പാടി പറഞ്ഞു ഫോണിലെ സൗണ്ട് കൊണ്ട് കേൾക്കുകയാണ്. ഫോണിലെ സൗണ്ടിന് അല്പം കൂടുതലാണ്, അപ്പം അത്രയും സൗണ്ടുള്ള ഫോണാണ്. അപ്പോൾ അധികം ആൾക്കാരും ഫോൺ സൗണ്ടിലൂടെയും അതല്ലാത്ത ആൾക്കാർ അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് അല്ലേ. മാഷാല്ലാ.
0: ആലിയ ബിൻത്ത് ഷർബീന, ആലിയ ഷർബീന ബിൻത്ത് അയ്യൂബ്, ആ പേര് വലിയ പേരായിട്ടാണ്. പീസ് റേഡിയോ എല്ലാ പരിപാടികളും ഉപകാരപ്രദമാണ്, എല്ലാവരും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന്. ആ ഒരു ശരിക്ക് ഏത് പരിപാടിയും കേൾക്കേണ്ട രൂപത്തിൽ കേൾക്കുമ്പോൾ എല്ലും ഇപ്പോൾ നമ്മുടെ ഇനിയിപ്പോൾ വൈബ്സ് വരാണ്ട് അതിലെ ആസ്മാവുസ്നെ ആവട്ടെ, പിന്നെ അടിത്തറകളോ അല്ലെങ്കിൽ ഉസൂലുകളോ ആവട്ടെ, എല്ലാം നമ്മൾ ഇൻസൈറ്റ് എന്താണെങ്കിലും നമ്മൾക്ക് ഇൽമ് പകരുന്നതാണ്. നേരത്തെ വായിച്ചതുപോലെയുള്ള കേൾവി, നന്മയിലുള്ള കേൾവിയാണ് മാഷാല്ലാ.
1: പിന്നെ ഒരു എത്ര നേരിയ ശബ്ദം പോലും ആസ്വദിച്ച് കേൾക്കാൻ പറ്റുന്ന സാഹചര്യത്തിലാണ് മനാപ്പാലക്കാഴി. കാരണം എന്താണോ, തോട്ടത്തു കൂടെയാണ് പോണത്.
0: ഓ,
1: അപ്പൊ ഇങ്ങനെ റബ്ബറൊക്കെ വെട്ടിപ്പോകുമ്പോ അതിന്റെ ഇടയിൽ കൂടെ ഒരു ശല്യമില്ലാതെ കേട്ട് കേട്ട് പോവാണ്. അപ്പോൾ അദ്ദേഹത്തിന് ബ്ലൂടൂത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ചില ആൾക്കാരുടെ ഫോണിൽ നല്ല സൗണ്ട് ഉണ്ട്, ചിലവർ ബ്ലൂടൂത്ത് വഴി കേൾക്കുന്നു. ഏതായിരുന്നാലും നിങ്ങളിത് അറിയിച്ചതിലൊക്കെ എല്ലാവർക്കും ബിഗ് താങ്ക്സ്.
0: ശരിക്ക് ഇങ്ങനെ നല്ല ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുന്ന ആൾക്കാർക്കാണ് ഇത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുക, ശബ്ദത്തിൻ്റെ പ്രശ്നങ്ങൾ വേരിയേഷനൊക്കെ. അതാണ് മുഹമ്മദ് റജുൽ അവർ പറഞ്ഞത്, ബ്ലൂടൂത്ത് വഴി കേൾക്കുന്നു അപ്പോൾ ശരിക്കും സൗണ്ട് വേരിയൻസ് മനസ്സിലാക്കും.
1: മനസ്സിലാവുന്നുണ്ട്.
0: അതെ, ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ കേൾക്കുന്ന കേൾവി ഈ വലിയ സ്പീക്കറിൽ ബോക്സിൽ ഇട്ട് ഇടുമ്പോ അതേ ഏതാണ് ശബ്ദം കൂടുതൽ അതൊക്കെ കൃത്യമായിട്ട് കിട്ടും.
1: പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഈ ഓഡിറ്ററി പേഴ്സൺ ഉണ്ടാവും, കുറച്ച് കേൾവിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസും കേൾവി ശബ്ദം അതിന്റെ വേരി ഇതൊക്കെ നല്ലോണം ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് എന്താ വെച്ചാൽ ഇത് പ്രത്യേകിച്ച് ഭയങ്കര അതിൽ ഒരു കുറച്ചുകൂടി പെർഫെക്ഷനിസം ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ശരി,
0: അപ്പൊ നമുക്ക് ക്വിസിന്റെ ഉത്തരം ഇവിടെ പറയാം അല്ലേ. വിജയകൾ കുറച്ചിട്ട് പറയാം.
1: അപ്പോ ഉത്തരം കേൾക്കാൻ എല്ലാവരും റെഡി ആയിരിക്കും
0: അതെ
1: അല്ലേ. ഉത്തരം പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് നടന്ന അവസാനത്തെ യുദ്ധം ഏതാണ്? ഓപ്ഷൻ ബി തബൂക്ക്
0: യുദ്ധമാണ്. അപ്പോ ഇൻഷാല്ലാ വിജയികൾ എല്ലാവരും വിജയിച്ചിട്ടുണ്ട് നമ്മളെ, പങ്കെടുത്ത എല്ലാവർക്കും അല്ലേ. വിഷയോ
1: ഇനിയൊരു കാര്യം പറയട്ടെ, ഈ തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാവുന്ന ചില പോയിന്റ്സുകൾ പറയാമോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം.
0: അയ്യോ,
1: തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുള്ള ചരിത്രം വിവരിക്കാനല്ല, അതിലെ ചില പോയിന്റ്സുകൾ, വ്യക്തികളുടെ പേരുകൾ, സംഭവങ്ങൾ, അതിൻ്റെയൊക്കെ ടൈറ്റിലാക്കിയിട്ട് അയക്കാൻ പറ്റുന്ന ആളുകൾ, അറിവുള്ള ആളുകൾ, അത് മറ്റുള്ള ആളുകൾക്ക് ഉപയോഗപ്പെടും. ഓക്കെ, രണ്ട് രീതിയിലും കേൾക്കാറുണ്ട്. എംഷിന മേപ്പാടി
0: ബ്ലൂടൂത്ത് വഴിയും ഫോൺ വഴിയും
1: അല്ലാതെ ഒക്കെ കേൾക്കാറുണ്ട്.
0: ഓക്കെ, അപ്പോ മഷാല്ലാ, ചോദിച്ച ചോദ്യത്തിന് ഉത്തരങ്ങൾ ഇപ്പോൾ വരും തബൂക്ക് യുദ്ധത്തിന്റെ.
1: അപ്പൊ അതിലേക്കാണ് ഇനി കമന്റ് വരേണ്ടത്. ശ്രമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു,
0: ഒരുപാട് ആളുകൾ അയച്ചിട്ടുണ്ട്.
1: അതുപോലെ പിന്നെ മറ്റ് അതാത് സമയങ്ങളിലൊക്കെ ആളുകൾ ഇങ്ങനെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ പഠിതാക്കൾ നല്ല ഉഷാറാണ് അല്ലേ.
0: അപ്ഡേറ്റ്സ് ഒന്ന് കൊടുക്കാം. അപ്ഡേറ്റ്സിൽ നമുക്ക് പറയാനുള്ളത് ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സ്. ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സ് മാഷാല്ല കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് കാഴ്ചപ്പാട് നൽകുന്ന, എന്നാൽ പിന്നെ ഈ വിഷയത്തിൽ ഒരുപാട് പൈസ കുറേ ആൾക്കാർ ചിലവാക്കലുണ്ട്. അത് ഫ്രീ ആയിട്ട് പി സി റേഡിയോയിൽ കോഴ്സ് സംവിധാനത്തിലൂടെ പഠിക്കാനുള്ള അവസരമാണ് ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സ്. സെപ്റ്റംബർ 1st തുടങ്ങിയിട്ടുള്ളത്. ചൊവ്വാഴ്ച അതേപോലെ തന്നെ വ്യാഴം ഈ രണ്ട് ദിവസങ്ങളിൽ രാത്രി 10 ക്ലാസ് വരാറുള്ളത്. 6th ക്ലാസ് നാളെ രാത്രി 10 ഇൻഷാല്ലാ നമുക്ക് കേട്ടു തുടങ്ങാം. പി സി റേഡിയോ ആപ്പിലെ കോഴ്സസ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സ് കേൾക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അറബി ഭാഷ പഠനം. അറബി ഭാഷ പഠനം ഇത്ര സിമ്പിളാണ് എന്ന്, പ്രായമൊന്നും പ്രശ്നമല്ല എന്നൊക്കെ തെളിയിക്കുന്ന രൂപത്തിലാണ് അതിൻ്റെ പഠനം ഒരുപാട് ആളുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ചും അതിൻ്റെ ഫൈനൽ പരീക്ഷയിലൊക്കെ എത്തിയ ആളുകളൊക്കെ നോക്കുമ്പോൾ പ്രൊഫഷനോ അതേപോലെ തന്നെ പ്രായമോ, വലിയ ഡോക്ടർമാരതിലുണ്ട്, വലിയ തിരക്കുള്ള ഡോക്ടർമാരുണ്ട്, വലിയ പ്രായത്തിലെത്തിയ കച്ചവടക്കാരുണ്ട്, എല്ലാവരും അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു, പരീക്ഷയിൽ മുന്നിലെത്തുന്നു. അതിൻ്റെ 2nd മൊഡ്യൂൾ ക്ലാസ്സുകൾ സലീം സുലമി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ജൂലൈയിലാണ് ആരംഭിച്ചിട്ടുള്ളത്. 15, 16 ക്ലാസ്സുകൾ ഈ വരുന്ന ശനിയും ഞായറുമായിട്ട് രാത്രി ഇൻഷാല്ലാ 10 വരും എന്നതാണ് അപ്ഡേറ്റ്സ് നമുക്ക് അവർക്ക് ഇപ്പോൾ ഷെയർ ചെയ്യാനുള്ളത്.
1: അപ്പോൾ ഞാനും മനാഫ്കയും കൂടിയിട്ട് ഒരുപോലെ തന്നെ ടാപ്പിംഗ് ചെയ്യുന്ന വർക്കിനിടയിൽ റേഡിയോ കേൾക്കുന്നു. ഇങ്ങനത്തെ ഒരു സൗകര്യം വേറെ ആർക്കാ കിട്ടുക?
0: അയ്യോ,
1: അത്രയും ഹാപ്പി നിങ്ങൾക്ക് തന്നെ കിട്ടുള്ളൂ, നമ്മൾ സമ്മതിച്ചാന്ന്. അപ്പോൾ സെയിൻകാണ് പറഞ്ഞിട്ടുള്ളത് മഷാല്ല.
0: ഓക്കെ, അപ്പം ഞാൻ അയച്ച ഉത്തരം ശരിയാണെന്നാണ് ആയിഷ നാദാപുരം പറഞ്ഞത്. കഠിനമായ ചൂടുള്ള സമയത്താണ് യുദ്ധം നടന്നതെന്നാണ് സുലൈമാൻ സി എച്ച് വളവന്നൂർ.
1: അതിലൊരു തബൂക്കിലെ വളരെ മഷാല്ല, നമ്മൾ പ്രതീക്ഷിച്ച അതുപോലത്തെ കമന്റുകളാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അതിശക്തമായ ചൂടുള്ള സമയത്ത് നടന്ന യുദ്ധമായിരുന്നു തബൂക്ക്. പിന്നെ വേറെന്തൊക്കെ ആയിരിക്കും
0: ഈ ചോദ്യം? ഈവനിങ് ലൈവിൽ വന്നിരുന്നു ചോദ്യം. ഓക്കെ, ഇത്ര അടുത്ത നാട്ടുകാരനായിട്ട് ഹുസൈൻ ഖാനെ നേരിൽ കണ്ടിട്ടില്ല, ഇൻഷാല്ലാ ശ്രമിക്കുന്നുണ്ടെന്നാണ് മനാഫ്ക പറഞ്ഞത്.
1: വേഗം ശ്രമിക്കണം.
0: അതെ,
1: ഇനി ശ്രമിച്ചില്ലെങ്കിൽ ഫൈൻ അടക്കേണ്ടി വരും.
0: യസീന തിരുവമ്പാടിക്ക് ഒരു പരാതി ഉണ്ട്. ഇത്രയും ഞാൻ എഴുതിയ ഉത്തരം ശരിയാണ്, പക്ഷെ ഇതുവരെ എന്നെ വിജയ് ഉൾപ്പെടുത്തിയിട്ടില്ല. വരുമായിരിക്കും. ജയ എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്നവര് സിസ്റ്റത്തിന് ഇഷ്ടമില്ല. അങ്ങനൊന്നും സിസ്റ്റത്തിന് അല്ലേ പക്ഷവായത്തൊന്നുമില്ല.
1: എന്താ പറയാ,
0: മറുപടി ഉണ്ട് ഇൻഷാല്ല.
1: പിന്നെ
0: മറുപടി ഉണ്ട്.
1: അപ്പൊ ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ,
0: നമ്മളിപ്പോ പിന്നെ അപ്ഡേറ്റ്സ് പറഞ്ഞു കോഴ്സിനെ കുറിച്ച്. അപ്പൊ ജമീല വി പി അവര് പറഞ്ഞത് ഇന്നലെ പാരന്റിംഗ് ക്ലാസ് വെരി വെരി സൂപ്പർ, ഒരു സെക്കൻഡ് സമയം വേസ്റ്റ് ആക്കാതെ എല്ലാം ഓരോ നല്ല പോയിന്റ് നൽകി ബെസ്റ്റ് ആക്കി എന്നാണ് അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ശരിക്ക് അതിനെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാം അതിന്റെ മൂല്യം എത്ര ഉണ്ട് എന്നുള്ളത്.
1: നമ്മളെ റേഡിയോയില് നമ്മള് ഷിഹാബ് ഉണ്ടല്ലോ, ഷിഹാബ്.
0: അതെ,
1: ഷിഹാബിനെ നമ്മൾ എപ്പോഴും പറയാറുള്ളത് ടെക്നിക്കൽ വിങ്ങിൽ നിന്ന് ബിഹൈൻഡ് ദ സീൻ അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. ഇന്ന് നമ്മളൊന്ന് മുന്നേക്ക് കൊണ്ടുവന്നാലോ.
0: ഓ,
1: അപ്പൊ സ്വരത്തിലൂടെ ഷിഹാബ് ഒന്ന് വരിക.
0: അപ്പോ ഷിഹാബിന്റെ സ്വരം കേൾക്കാം.
1: യെസ് അല്ലേ,
0: ആ ഒച്ച.

0: മഷാല്ലാ. അപ്പൊ ശിഹാബിന്റെ മനോഹരമായ ആകെ
1: ഗാനം
0: പ്രപഞ്ചങ്ങൾക്കെന്നും നീ നാഥനി എന്ന് തുടങ്ങുന്ന അടിപൊളി ഗാനമാണ് നമ്മൾ കേട്ടത്. മഷാല്ലാ.
1: ബാക്കിയുള്ള ആൾക്കാരെ പാട്ട് കേൾപ്പിക്കണ പണിയിന് ശിഹാബിനുണ്ട് ഇനി അല്ലേ? ഇപ്പൊ കുറച്ചു കാലമായിട്ട് അല്ലേ സ്വന്തം ആലപിച്ച. മഷാല്ലാ.
0: അപ്പോ പിന്നെ പാട്ട് അവസാനം അത് കേട്ട് കേട്ട് കേട്ട് നമ്മൾ ശ്രോതാവ് പാടാൻ തുടങ്ങി.
1: അതെ അതെ, പാട്ട്
0: എഴുതി പാടാൻ വേണ്ടി നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്.
1: അതെ,
0: മൊബൈലാണ് കേൾക്കുന്നത്. മൊബൈൽ നല്ല സൗണ്ട് ഉണ്ട്. ലൈല ആമയൂർ എന്നിട്ട് അവർ പാടാണ്. എന്താ പാടിയത്? പണ്ട് പാടിയിരുന്ന പാട്ട് പോലത്തെ പാട്ടാ. ഞാൻ ഓടുമ്പോൾ ഓടുന്നല്ലോ പീസ് റേഡിയോ, ഞാൻ നടക്കുമ്പോൾ കൂടെ നടക്കും പീസ് റേഡിയോ, എപ്പോഴും കൂടെ ഉണ്ടാവും ചെടികൾ. ചെടികൾ നടക്കുമ്പോൾ, ചെപ്പിലായിരിക്കുമ്പോൾ, ഫോൺ കിച്ചണിലായിരിക്കുമ്പോൾ, ഓവന്റെ മേലായിരിക്കുമ്പോഴൊക്കെ പീസ് റേഡിയോ. ഇതാണ് ലൈല ആമയൂർ. അതിനെ ഒരു ഒരു പഴഞ്ചൊല്ല് പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയല്ലേ പഴഞ്ചൊല്ല്. ശരി, ആൻസർ തെറ്റി, പുതിയൊരു അറിവ് കിട്ടി. സുഹ്റ ബക്കർ പെരിന്തൽമണ്ണയിൽ നിന്നും
1: പുതിയ പുതിയ ആളുകൾ കാണുന്നുണ്ടെന്ന് അല്ലേ? മാഷാല്ല.
0: തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞ ചില ഹിൻസുകൾ, പോയിന്റ്സുകൾ പറഞ്ഞപ്പോ കുറെ ആൾക്കൾ പോയിന്റ്സ് പറഞ്ഞല്ലോ.
1: ഒരേപോലെയുള്ള പോയിന്റുകൾ വന്നത് നമ്മളെ ദാനവുമായി ബന്ധപ്പെട്ടതാണ്. സാമ്പത്തിക ദാനം കൊടുത്തത് തബൂക്ക് യുദ്ധ സമയത്താണ്. ഉമർലാനു തന്റെ കയ്യിലുള്ള സ്വത്ത് കൊണ്ടുവന്നു. അബുക്കർലാനു ഇക്കാര്യത്തിൽ തോൽപ്പിക്കണം എന്ന് ഉദ്ദേശിച്ച് കൊണ്ടുവന്നു. അത് ഷുഹൈബ ഏസി അഴിക്കൽ അവര് അയച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് വീട്ടിൽ ബാക്കിയുള്ള ചോദിച്ചപ്പോ അള്ളു റസൂൽ ഉണ്ട് എന്നുള്ളതാണ്
0: ആ സംഭവം.
1: ശരിക്കും ആ ഒറ്റ സംഭവത്തിൽ തന്നെ എത്ര പാടുണ്ട് അല്ലേ? ഒരുപാട് പാഠങ്ങളുണ്ട്.
0: പിന്നെ മറ്റൊരു സംഭവം എന്താ?
1: എൻ കെ എം അഷറഫ് പത്തപിരിയം, തബൂക്ക് കായികമായി നടക്കാത്ത യുദ്ധമാണ്. കായികം എന്നുള്ളത് ചില ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടാവില്ല. യുദ്ധം യുദ്ധം പോലെ നടക്കാത്ത, ആക്രമണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കാത്തൊരു.
0: പിന്നെ നമ്മൾ പറഞ്ഞു ഏറ്റവും ചൂടുള്ള പറഞ്ഞു, നല്ല കാരക്കൊക്കെ പഴുക്ക.
1: അതെ അതെ. പക്ഷെ അതില് എൻ കെ എം അഷറഫ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഒന്നാം ഖലീഫ സമ്പത്ത് മുഴുവൻ ചെയ്തു, രണ്ടാം ഖലീഫ സമ്പത്തിൽ പകുതി ചെയ്തു, ബാക്കി ഏതാ സമയമല്ല ഇപ്പൊ ടൈപ്പിങ്ങിലാന്നാ പറഞ്ഞത്.
0: പിന്നെ പിന്നെ നമ്മള് വേറൊരു സഹാബിയുടെ തൗബയുമായി ബന്ധപ്പെട്ട സംഭവം നടന്നില്ലേ? പിന്തി നിന്ന് തബൂക്ക് പോവാതെ പിന്തി നിന്നത്.
1: യെസ്.
0: സഹാബിയുടെ പേര്, പേരറിഞ്ഞ ആളുകൾ വേഗം കമന്റ് ചെയ്തു.
1: ഷാമില ശംസുദ്ദീൻ പറഞ്ഞത് നിമിഷശേഷം നേരിട്ട് നേതൃത്വം കൊടുത്ത അവസാന സൈനിക യാത്രയാണ് എന്ന്
0: പറഞ്ഞിട്ടുണ്ട്.
1: അതായത് നമ്മുടെ ചോദ്യം. യെസ് യെസ്. ഈ യുദ്ധമായി ഖുറാൻ ആയത്ത് ഇറങ്ങിയത് നരകമാണ് കഠിനമായ ചൂട്. സുലൈമാൻ സി എച്ച് വളവന്നൂരാണ് ആ പോയിന്റ് അയച്ചിട്ടുള്ളത്. പിന്നെ ദാനിഷ് ഹസൻ പെരിന്തൽമണ്ണയാണെന്നാണ് തോന്നുന്നത്. ഹിജ്റ 9 റജബ്. റജബില് 30,000 സഹാബികളും പങ്കാളികളുമായിട്ട് നേരിട്ട് പോയതാണ്. പക്ഷേ യുദ്ധം നടന്നില്ല, റോമൻ സൈന്യം പിന്മാറി എന്നുള്ളത്. ശരിക്കും നമ്മുടെ ശ്രോതാക്കള് മാഷാല്ല എത്രമാത്രം, ഒരിപ്പോ ഒരു ചെറിയൊരു ഏരിയ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ അങ്ങോട്ട് അല്ലേ? ഈ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഭാഗം മാത്രം നമ്മൾ ചോദിച്ചത്. അപ്പോ യെസ്, നമ്മൾ
0: തൗബയിൽ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സമീറ കെ എം താനൂർ എന്ന് പറഞ്ഞത് സൂറത്ത് തൗബയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ശരിയാണ്. തൗബയുടെ അവസാനം, ഏകദേശം അവസാനത്തിലേക്ക് നടന്നത് അതായത് സഹാബി ഏതാണെന്നോ, മാലിക്, തബൂക്ക് യുദ്ധത്തിന്റെ കൽപ്പന വന്ന സമയത്ത് പോകാൻ പിറകിൽ പിന്തി നിന്നു. അവസാനം അവർക്ക് വിഷമമായി, അവസാനം ഈ ലോകം തന്നെ പ്രയാസമായി തോന്നിയ സംഭവമൊക്കെ ഉണ്ടല്ലോ. ആ സംഭവത്തിൽ അള്ളാഹു പുറത്തു കൊടുക്കുന്നതും തൗബ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ.
1: റോമൻ സൈന്യം വരുന്നുണ്ടെന്ന് വിവരമറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 30,000 ആളുകളുമായി പുറപ്പെട്ടെങ്കിലും ശത്രുക്കൾ പിൻവാങ്ങിയതുകൊണ്ട് നേരിട്ടുള്ള രക്തച്ചൊരിച്ചിലുണ്ടായില്ല. ഷഫിയടപ്പാൾ. അപ്പോൾ ഒരു ഒരു ഒരു നമുക്ക് കൊളാശ് രൂപത്തിലൊക്കെ ശരിക്കേ ഇപ്പോൾ തബൂക്ക് യുദ്ധം ഒരു നടുവിലൊക്കെ കൊടുത്തിട്ട് ഓരോ ആൾക്കാരെ ഫീഡ്ബാക്ക് എടുത്ത് നല്ലൊരു ഒരു സാധനത്തെ വർക്കായിട്ട് വരും. യെസ്. അതെ അതെ.
0: അങ്ങനെ തന്നെ ചോദിക്കുന്നത്.
1: പിന്നെ യെസ്, വേറൊരു ഓഫ് ടോപ്പിക്കാണ് നമ്മളിപ്പോ തബൂക്ക് യുദ്ധത്തിലുള്ളത് എന്ന് മാറിയിട്ട് ജംഷീന പി മേപ്പാടി പറഞ്ഞൊരു ഒരു ഒരു ശ്രമം, നമ്മൾ രാവിലെ മുതൽ ശ്രമം പറയണ്ടല്ലോ.
0: അതെന്താണ്?
1: അപ്പോ നമ്മുടെ പീസ് റേഡിയോ കേൾക്കുന്ന, അഭിപ്രായങ്ങൾ പറയുന്ന, ഞാനല്ലാത്ത വേറെ ഒരു ജംഷീന മേപ്പാടി കൂടെ ഉണ്ട്, അവരെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോൾ എന്നാണ് ജംഷീന പി മേപ്പാടി. മറ്റേ
0: അബ്ദുൽ ഹമീദ് സി കഴിയൂര് പറഞ്ഞ എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ്. ഇങ്ങനെ ഏതിനെ വേറിട്ട് നിർത്തണമെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, അത്രയും നല്ല രീതിയിലാണ് ചിട്ടയോടെ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, എല്ലാവർക്കും അള്ളാഹുവിന്റെ കൃപാകടാക്ഷം ഉണ്ടാവട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്.
1: സംഹമറയൂർ കാബുബിന് മാലിക് ഉൾപ്പെടെയുള്ള 3 പേർക്ക് അച്ചടക്ക നടപടി കിട്ടിയത് ഈ യുദ്ധത്തിൽ സൂറത്ത് തൗബയിൽ യുദ്ധം പരാമർശിക്കുന്നുണ്ട്. യുദ്ധത്തിന് പോകുമ്പോൾ മുൻകൂട്ടി സ്ഥലം പറഞ്ഞൊരുങ്ങാൻ പറഞ്ഞത് ഈ യുദ്ധത്തിലാണ്.
0: കാബുബിന് മാലിക്, മുറാറ ഇബ്നു റബിയ, ഹിലാൽ ഇബ്നു ഉമയ്യ ഇവർ യുദ്ധത്തിന് പങ്കെടുക്കാതിരുന്നു. ഇത് പറഞ്ഞത് നജ്മോൻ ഇക്ബാൽ മേട്ടുപ്പാളയം.
1: സ്വരത്തിലെ വരികൾ സൂപ്പർ, അതും കൂടി പറയണതിന് കൂടെ. ഏ മാഷല്ല. അപ്പോൾ വളരെ ആക്റ്റീവായി നമ്മളെ റേഡിയോ ലൈവ് ഏറ്റവും സുന്ദരമായ ലൈവായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വിന്നേഴ്സിനെ അല്ലേ, വിജയികളെ കാത്തിരിക്കുന്ന ഒരു ഒരു നിമിഷത്തിലായിരിക്കും ഇപ്പം ഉണ്ടാവുക.
0: പിന്നെ ഒരു ഒരു കൺഫ്യൂഷൻ ഇത് നമ്മളൊന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട്. ഒരു ശ്രോതാവ് പറഞ്ഞ ഷമീൻ അയച്ചിട്ടുള്ളതാണ്, തബൂക്ക് യുദ്ധത്തിൽ നടന്ന ഒരു സംഭവത്തെ പറഞ്ഞു. അബൂദർ ഖലീഫ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒറ്റക്ക് നടന്നു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സഹാബിയെക്കുറിച്ച് പറഞ്ഞൊരു വചനം ഉണ്ട്. അത് ഇതാ ഈ സന്ദർഭത്തിലാണോ അല്ലേ എന്ന് ക്ലാരിഫൈ ചെയ്യണം, ഉറപ്പാണോ എന്നുള്ളത്.
1: അത് പിന്നീട് അങ്ങനെ സംഭവിച്ചു എന്ന് പറയലുണ്ട്, ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്.
0: അദ്ദേഹം ഇവിടെ തനിച്ചാണ് വന്നത്, അതുപോലെ തനിച്ച് മരണപ്പെടും, തനിച്ച് കബറടക്കം ചെയ്യപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള സംഭവം.
1: അതായത് ഒരു ആളില്ലാത്ത ഏരിയകളിൽ
0: അദ്ദേഹത്തിന്റെ അവസാനം കേൾക്കാറുണ്ട്. പക്ഷെ അത് തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടാണോ
1: എന്നുള്ളത് അതും കേട്ടിട്ടുണ്ട്.
0: അപ്പൊ എത്ര കാര്യങ്ങളായി, ഒരൊറ്റ കാര്യത്തിൽ എത്ര സംഭവങ്ങൾ നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റി.
1: ഷമീറ എം കെ എം താനൂർ, സൂറ തൗബയിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുണ്ട്. ഒരു യുദ്ധം കഴിഞ്ഞ് എല്ലാം തളർന്നിരിക്കുമ്പോഴാണ് തബൂക്ക് യുദ്ധത്തിന്റെ കൽപ്പന വന്നത്. കുറെ ആളുകൾ പോകാൻ മടിച്ചു. ഇതിനുശേഷം റസൂൽ അവരുമായി അകലം പാലിച്ചു. അത് അവർക്ക് വിഷമമായി. ലോകം കുടുസായതുപോലെ അവർക്ക് തോന്നിയതാണ്. അവർ തൗബ ചെയ്ത് മടങ്ങി.
0: റംല ചുങ്കത്തറ കാബ് റളിയല്ലാഹു അൻഹു, നമ്മൾ നേരത്തെ പറഞ്ഞു കാബ് ബിൻ മാലിക്. പീസ് റേഡിയോ ഒരു ചെങ്ങാതിയെ പോലെയാണ്, അത്രയും മനോഹരമാണ് പീസ് റേഡിയോയിലെ ഓരോ പരിപാടികളും എന്നാണ് ഷബന ചെറുകൂട് പറയുന്നത്.
1: ഷിയാബ് കൽപ്പറ്റ വയനാട്, നമ്മളെ ഷിയാബിന്റെ വോയിസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നൽകിയ ശബ്ദം എന്ന അനുഗ്രഹം ദീനിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തിയ ഷിയാബിന് അള്ളാഹു ഇനിയും കൂടുതൽ ഉയരത്തിൽ എത്താൻ തൗഫീക് നൽകട്ടെ. അപ്പോൾ വേറൊരു ഷിയാബാണ്, അവർ പാടുമെന്ന് അറിയില്ല. ഷിയാബ് കൽപ്പറ്റ.
0: ഓക്കെ, അപ്പോൾ ശരി. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ തുടരെ ഓരോന്ന് വന്നുകൊണ്ട് മാഷാല്ലാ ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ ഇനി ഷെഡ്യൂളിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ
1: നമുക്ക് ഉത്തരം കൂടി പറഞ്ഞിട്ട് ഇൻഷാല്ലാ അടുത്ത ഇതിലേക്ക് പോകാം അല്ലേ.
0: ഉത്തരം നമ്മൾ പറഞ്ഞല്ലോ.
1: അല്ല, ഉത്തരല്ല, സോറി, വിജയികളെ.
0: വിജയികളെ.
1: യെസ്, ഈ പാട്ട്, ആ പാട്ട് കൂടി പറയാം. ഈ പാട്ട് എന്നോ എൻ്റെ ഫോണിൽ സേവാണ്. പിന്നെ വീട്ടിൽ കാളികാവിൽ വന്ന് പെൺകുട്ടികൾക്ക് ക്ലാസ് എടുത്തത് മാഷാല്ലാ സൂപ്പർ ആയിരുന്നു. ആ മാഷാല്ലാ,
0: ഗേൾസ് ഗാദറിംഗിന്റെ.
1: ഓക്കെ, നമുക്ക് പിന്നെ ചോദ്യം ഉത്തരം ഒന്നുകൂടി പറയാം. ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനമായി നിസ്സാഷമ്മയുടെ ജീവിതകാലത്ത് നടന്ന അവസാനത്തെ യുദ്ധം എന്നുള്ള പിന്നെ ചോദ്യമാണ് ഉണ്ടായിരുന്നത്. ഉത്തരം, തബൂക്ക് യുദ്ധമായിരുന്നു. വിജയികളിൽ പെട്ടിട്ടുള്ള ആളുകൾ, യെസ്, ഒന്നാമതായിട്ട് വരുന്നത്
0: ജംഷീന പി മേപ്പാടി.
1: യെസ്, രണ്ടു പേര് സ്ഥലം അറിയിക്കാത്ത ഒരു പ്രയാസമുണ്ട്. രണ്ടാമത്തത് സുലൈഖയാണ്.
0: മൂന്ന് ഫൗസിയ.
1: യെസ്. നാല് കെ യൂനുസ് കരുനാഗപ്പള്ളി.
0: അഞ്ച് ഷംഷീദ പാവൂർ.
1: ആറ് സാദിഖ് മാത്തൂർ പാലക്കാട്.
0: സാലിം ബിൻ സാദിഖ് എടത്തനാട്ടുകര.
1: ഷബാന ചെറുകോട്.
0: ആയിഷ നാദാപുരം.
1: അബ്ദുൽ കരീം തുമിനാട്.
0: അബിദ കാര.
1: ജംഷീറ പൊന്നാനി.
0: മൈമൂന തെക്കേ പൊയിൽ.
1: യെസ്, ഒരിക്കൽ കൂടി വായിക്കാം. ഒന്നാം സ്ഥാനം
0: ജംഷീന പി മേപ്പാടി.
1: രണ്ട് സുലൈഖ
0: ഫൗസിയ.
1: കെ യൂനുസ് കരുനാഗപ്പള്ളി.
0: ഷംഷീദ പാവൂർ.
1: സാദിഖ് മാത്തൂർ പാലക്കാട്.
0: സാലിം ബിൻ സാദിഖ് എടത്തനാട്ടുകര.
1: ഷബാന ചെറുകോട്.
0: ആയിഷ നാദാപുരം.
1: അബ്ദുൽ കരീം തുമിനാട്.
0: അബിദ കാര.
1: ജംഷീറ പൊന്നാനി.
0: മൈമൂന തെക്കപ്പുഴി.
1: അപ്പൊ നേരത്തെ ഒരു ശ്രോതാവ് പറഞ്ഞു ജെ എന്ന് തുടങ്ങുന്ന പേരുകള് സിസ്റ്റത്തിന് പിടിക്കരില്ല. ആ പരിഗണനയിൽ കുറവാണ്. ഇന്ന് ഇന്ന് രണ്ടാൾ വന്നു. ആ ചലഞ്ഞും വരും അല്ലേ.
0: തെറ്റിദ്ധാരണകൾ
1: മാറി മാറി വരുന്നുണ്ട്. വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ വരുന്നുണ്ട്. എല്ലാ വിജയിക്കും അഭിനന്ദനങ്ങൾ. അഭിനന്ദനങ്ങൾ അറിയിക്കുന്ന ആളുകൾക്കും നമ്മളൊരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ആ മനസ്സ് നല്ല മനസ്സിന്റെ ഉടമകളാണ്. യെസ്, യെസ്, മാഷാല്ലാ. ഹുസൈൻ വി എം എടുത്തനാട്ടിലെ മറ്റൊരു പോയിന്റ് വരെ വന്നിട്ടുണ്ട്. തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട് തബൂക്ക് യുദ്ധത്തിന് മറ്റൊരു പേരുണ്ട്, ഗസ്വത്തുൽ ഉസ്ര. മാഷാല്ലാ. അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള അറിവുകളാണ് ആ ഒരു വിഷയത്തിൽ വന്നിട്ടുള്ളത്. യെസ്, കേട്ടു.
0: എന്താണ് സുബൈദ ഇസ്മായിൽ മടിക്കേരി പറഞ്ഞത്? മംഗ്ലീഷിൽ നല്ലൊരു പരീക്ഷണം തന്നിരിക്കുകയാണ്. ആ പരീക്ഷണത്തിൽ താങ്കൾ വിജയിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ജസീൽ സാറേ, അത് നിങ്ങളൊന്ന് വായിച്ച് അത് നോക്കണം. ഇൻഷാല്ലാ.
1: മാഷാല്ലാ, സുമ്മ മാഷാല്ലാ. കേട്ട് ഓടുന്നവർക്കെന്നാണ് എഴുതിയിട്ടുള്ളത്. കേട്ടുകൊണ്ടിരിക്കുന്നവർക്കെന്നോ അങ്ങനെന്ത് ആവാം. ഇതുവരെ അറിയാൻ പിന്നെ സമാധാനം റേഡിയോ നൽകുന്ന എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
0: എത്ര അറിവാണ് പീസ് റേഡിയോ.
1: അതെ അതെ,
0: അത് ഞാനാ കണ്ടെത്തി കേട്ടോ.
1: നമ്മളതിലെ ഓപ്ഷൻ ഉണ്ടേ, മലയാളാക്കി തരുവേ.
0: മലയാളം
1: അതെ ഫേസ് നൽകുന്നത്. എല്ലാവർക്കും ഉള്ള അനുഗ്രഹം നൽകട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നവർക്കെന്നായിരിക്കും അല്ലേ, ചില കേട്ട് ഓടുന്നവർ എന്നാണ്. യെസ് ഓക്കെ.
0: ഇനി നമുക്ക് വിജയികളിലായ ഉൾപ്പെട്ട സന്തോഷം അറിയിച്ചുകൊണ്ടാണ് മഷാല്ല ശബന ചെറുകോട്, ആയിഷ നാദാപുരം. ചില ആളുകൾക്ക് ഇന്ന് തൃപ്തിയും പിന്നെ ഒരു പൊതി ഒക്കെ ആയിട്ടുണ്ട്. തൃപ്തിയും പിന്നെ ഒരു പൊതിയും പറഞ്ഞില്ലേ, അതായത് പിന്നെ വിജയികളിൽ ഉൾപ്പെട്ടു, അതിന്റെ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. എന്റെ പേര് സിസ്റ്റം തെരഞ്ഞെടുത്തില്ലെങ്കിലും എന്റെ മകന്റെ പേര് സിസ്റ്റം തെരഞ്ഞെടുത്തു എന്നാണ് സജ്ജന എടത്തനാട്ടുകാരെ പറയുന്നത്.
1: ഓക്കെ,
0: ആ അതാരാ മകൻ എന്നോ? മകനാണ്
1: എടത്തനാട്ടുകാരുടെ പേര്
0: സാലിം ബിൻ
1: എടത്തനാട്ടുകാരൻ,
0: നമ്മള് സാദിക്കാന്റെ മോന്.
1: അപ്പോ
0: ശരി,
1: വീട്ടുകാർക്ക് എല്ലായിടത്തും ഫാനാണ് കേട്ടോ മാഷാല്ല.
0: നമ്മളേ ഷെഡ്യൂളിലേക്ക് പോലെ,
1: അതെ അതെ
0: ഷെഡ്യൂൾ. ഇനി നമ്മളിപ്പോ അടുത്തൊരു പ്രോഗ്രാമിന് വേണ്ടി കാത്തിരിക്കുമ്പോ
1: വഴിവിളക്ക്,
0: വഴിവിളക്ക് പോസ്റ്റർ
1: ശരിക്ക് നമ്മള് നമ്മുടെ സംവിധാനങ്ങളെ, സ്ഥിരമായുള്ള സംവിധാനങ്ങൾ എത്രമാത്രം ആളുകൾ, അപ്പോൾ ഇതൊന്ന് പിന്നെ ഒന്ന് നിന്നുപോയാൽ വരാതായാൽ ആളുകൾ എന്ത് ചെയ്യും, ചോദിക്കും. അപ്പോൾ അത് എത്രയും ആളുകൾക്ക് പ്രിയപ്പെട്ടതായി, അല്ലെങ്കിൽ അത്രയും ആളുകൾ കാത്തിരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുന്നത്. വഴിവിളക്ക് നന്മ പകരുന്നതാകട്ടെ നമ്മുടെ സൗഹൃദങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ ഹെഡിങ്. 2657 വഴിവിളക്കാണ്. നന്മ തിന്മകൾ ഇടകലർന്ന ചുറ്റുവട്ടങ്ങളിൽ സദാ നന്മയിലാവുക വലിയ സൗഭാഗ്യമാണ്. നന്മയുള്ള കൂട്ടുകെട്ടുകളാണ് നമുക്കതിന് ഊർജമാവുക. അപ്പോൾ കൂട്ടുകെട്ട് നന്മയുടെ ഭാഗത്താവുക എന്നുള്ളതാണ് ഇന്നത്തെ വഴിവിളക്കിൽ വന്നിട്ടുള്ളത്. അപ്പോൾ 2657 വന്നിട്ട് നമ്മളെത്രണം സ്റ്റാറ്റസ് വെച്ചു എന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഇത്രയും ഭാഷകളിൽ അത് വന്നിട്ട് അത് പിന്നെ നമ്മളെത്ര ആളുകൾക്ക് അത് ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് നമ്മൾ ഒന്ന് ആലോചിക്കുക ഇൻഷാ അല്ലാ. യെസ്.

0: ഷോയുടെ അവസാന സ്റ്റോപ്പിലേക്ക് നമ്മളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വഴിവിളക്കിലെ സന്ദേശമാണ് നമ്മളിപ്പോ കേൾക്കുന്നത്.
1: കേട്ടു
0: നെക്സ്റ്റ്.
1: അപ്പൊ നമ്മള് പിന്നെ ഏറെക്കുറെ അവസാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇന്ന് പോരുന്ന സമയത്തെ എനിക്ക് പരിചയമുള്ള ഒരു മാഷ കണ്ടു. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ട് വന്നുകൊണ്ട് ഓടി വരികയാണ്. അപ്പൊ മാഷ അടുത്ത വർഷം റിട്ടയർ ചെയ്യാനുള്ള ആളാണ്. അപ്പോ മാഷല്ല അയാളെ കാണുന്നത് അയാൾ ഓടുകയാണ്. 55 അല്ലേ അടുത്ത വർഷം റിട്ടയർമെന്റ് ആണെങ്കിൽ. ജോഗിങ്ങിന് ഇറങ്ങിയതാണ് രാവിലെ മോർണിംഗ്. ആ അതെ, അതാ ജീവിതോട്ടമല്ല, ജീവിതോട്ടം ഇനി വിശ്രമ ജീവിതത്തിലേക്ക് ഇൻഷാല്ല. അപ്പൊ അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ട കഴിഞ്ഞ വർഷമാണ്. അദ്ദേഹം ഒരു അറബി അധ്യാപകനാണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ സമയം കിട്ടില്ല, ഞാൻ ഓടി ലൈവിലേക്കുള്ള ഓട്ടത്തിന്
2: വേണ്ടിയിട്ട്.
1: അപ്പൊ അതെ, ഇവരെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഓട്ടത്തിലാണ്. ഞാനിത് പറയാനുള്ള കാരണേ, എത്ര ആളുകളാണ് ശരിക്കും രാവിലെ, ഇപ്പൊ ഓരോ പേരിൽ, ഇപ്പൊ മെക്സവ എന്നുള്ള സംഗതി എല്ലായിടത്തും വ്യാപകമായി ആണുങ്ങളായിട്ടും പെണ്ണുങ്ങളായിട്ടും ഒക്കെ പല രൂപങ്ങളിൽ നടത്തുന്നുണ്ട്. കുറെ ആളുകൾ അല്ലാതെയും നേരത്തെ തന്നെ ഇത് ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ആളുകളുണ്ട്. ഈ ആരോഗ്യ സംരക്ഷണത്തിന്റെ വിഷയത്തിൽ ഇപ്പോൾ ഈ അടുത്തിപ്പോ ഞാൻ ബൈക്കിൽ ഇങ്ങനെ അത്യാവശ്യം റണ്ണിങ്ങുകളിലുണ്ട്, സ്കൂളിലൊക്കെ പോകുമ്പോൾ ചെറിയ ദൂരത്തിന്, ചെറിയ ദൂരം ഇപ്പൊ നോക്കിയാൽ അപ്പുറത്ത് കാണുന്ന സ്ഥലമായിരിക്കും, അവിടേക്ക് വരെ കൈ കാണിച്ച് കയറുന്ന കുട്ടികളുണ്ട്. പ്രായമുള്ള ആളുകൾ പൊതുവെ നടത്താവർക്ക് ശീലമായി, അതൊന്നും കുഴപ്പമില്ല എന്നുള്ള രൂപത്തിലാണ്. പക്ഷെ ചെറിയ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, വളരെ ചെറിയ കുട്ടികൾ, ഈ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി പ്രായത്തിലുള്ള കുട്ടികൾ, ഒരു നമ്മളുണ്ടല്ലോ നിർത്തി കൊടുത്ത് നിർത്താനും നമുക്ക് കുഴപ്പമില്ല, നിർത്തുന്നതും പിന്നീട് അവരെ ഇറക്കാൻ വേണ്ടി നിർത്തുന്നതും അതിന് ഒരു കാര്യം പെട്ടെന്നായി തോന്നില്ല. കാരണം അത്ര ദൂരത്തിന് വേണ്ടിയിട്ട് കയറുന്ന ആളുകളുണ്ട്. അപ്പോൾ ആരോഗ്യത്തിൻ്റെ വിഷയത്തിൽ എന്താ അറിയില്ല, ഒരുക്ക് തിരക്കോ എന്തോ വലിയ സൗകര്യ ഉപയോഗിക്കലൊക്കെ ആയിരിക്കും നമ്മൾ പിന്നെ നല്ലത്, അൽഹംദുലില്ലാഹ് ഖൈർ. പക്ഷേ ആരോഗ്യത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ പലപ്പോഴും അത്ര ശ്രദ്ധ കൊടുക്കാത്തവരാണ് എന്ന് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ പുതിയ ഈ ഒരു കഴിഞ്ഞ ഒരു 1.5 വർഷം അല്ലെ 2 വർഷത്തിനുള്ളിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പൊന്തിയ ഷോപ്പുകളൊക്കെ 90% ഈ തട്ടുകടകളായിരിക്കും. തട്ടുകടകളോ അല്ലെങ്കിൽ ഈവനിങ് കഫേകള്, അതിൻ്റെ ഒരു കൾച്ചർ വളരെ മാറി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഇപ്പോൾ സലാം സാർക്ക് പരിചയമുണ്ടല്ലോ, നമ്മളെ ഈ നാട്ടിൽ ചെറുവാടി കുളിമാട് മുതൽ നമ്മളെ എരിഞ്ഞിമാവ് വരെയുള്ള ഇടയിൽ, അല്ലെങ്കിൽ അത്ര കൂട്ടണ്ട, കുളിമാട് മുതൽ പിന്നെ ചെറിയ ചുള്ളിക്കാവറമ്പിൻ്റെ തൊട്ടപ്പുറത്ത് തെനങ്ങാവറമ്പിൻ്റെ ഇടയിൽ നോക്കുകയാണെങ്കിൽ
0: ഷോപ്പുകൾ,
1: ഭക്ഷണശാലകൾ വന്നതുപോലെ തന്നെ 6 ക്ലിനിക്കുകളുണ്ട്.
0: 6 ക്ലിനിക്.
1: ഈ ചെറിയൊരു ദൂരത്തിലാണ് 6 ക്ലിനിക്. ഇത് ഇവിടുത്തെ മാത്രമല്ല, എല്ലായിടത്തും. ഇതെന്തുകൊണ്ടാണ് ഈ ഇതൊക്കെ സൂപ്പറായിട്ട് മുന്നോട്ട് പോകണമെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ ആൾക്കാർ പോകണത് ഇത്തരം, ഇപ്പം പലപ്പോഴും ഈ ആയുർവേദിക് ഹോസ്പിറ്റലിൽ പൊതുവെ എഴുതി വെച്ച ഒരു വലിയൊരു ഭാഗമുണ്ട്, ആഹാരം തന്നെ ഔഷധം. ആ സംഗതിയിലേക്ക് നമ്മൾ ആരോഗ്യത്തിൻ്റെ വിഷയത്തിൽ പലപ്പോഴും ശ്രദ്ധിക്കാത്തവരാണ് എന്ന് തോന്നാറുണ്ട്. രോഗം വരുമ്പം നോക്കാം എന്നുള്ള ഒരു ഒരു മൈൻഡ് സെറ്റ്. ആ അതെ അതെ, ആ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ ഒന്നും ഇപ്പം ഇല്ല, വരുമ്പോൾ നോക്കാന്നുള്ള രൂപത്തിലേക്കാണ് പോകുന്നത്. ശരിക്കും ആ വിഷയത്തിൽ, ആരോഗ്യത്തിൻ്റെ വിഷയത്തിൽ കുറച്ചൊക്കെ ഒന്ന് തടി നൽകുന്നതും ബോധപൂർവം ഈ എന്താ പറയുക എക്സസൈസ് എടുക്കുന്നതും നമ്മളൊരു ഒരു സിസ്റ്റമായിട്ട് ഒരു ഒരു കൾച്ചറായിട്ട് കൊണ്ടുവരണം എന്നാണ് പ്രത്യേകം ഒരു പറയാനുള്ളത്. അതിൻ്റെ ഒരു ഒരു ആരോഗ്യപരമായൊരു ഒരു സാധനം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പല അസുഖങ്ങളും, പ്രത്യേകിച്ച് PCOD പോലുള്ള രോഗങ്ങൾ, അതിനുള്ള വലിയ സൊല്യൂഷൻ കണ്ടത് ആ വിഷയത്തിൽ 1-2 ആളുകൾ അനുഭവം പങ്കുവച്ചതും പിന്നെ നമ്മൾ വ്യക്തിപരമായിട്ട് ആ ഒരു വിഷയത്തിൽ അന്വേഷിച്ചപ്പോഴൊക്കെ എക്സസൈസ് വലിയൊരു ശതമാനം, പകുതിയിലധികം ശതമാനവും ആളുകൾക്ക് അതിനൊരു സൊല്യൂഷൻ വന്നിട്ടുള്ളത് എക്സസൈസിലൂടെയാണ്. അപ്പം നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മുടെ ഇതിലുള്ള ഒരു സുഹൃത്ത് തന്നെ പറഞ്ഞു, ഇപ്പോൾ കഴിഞ്ഞ മാസം പങ്കുവച്ചത്, അവരുടെ വൈഫ് ഇതേപോലെ 2 വർഷം തുടർച്ചയായി ആരും കാണാ പുറത്തുകാരങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ അവർ നല്ല സെറ്റപ്പിൽ എന്ത് ചെയ്തു, എക്സസൈസ് ചെയ്തു, അവരുടെ പ്രയാസമൊക്കെ നീങ്ങിന്ന പറഞ്ഞു. അപ്പോൾ ശരിക്കും ഈ എക്സസൈസിൻ്റെ വിഷയത്തിൽ ഒരു ചിന്ത കൈമാറാനുള്ളത്, ബോധപൂർവ്വം നമ്മൾ ചെറിയൊരു സമയം ഡെയിലി നമ്മളതിന് മാറ്റി വെക്കുകയാണെങ്കിൽ അത് വലിയൊരു അസറ്റായിട്ട് ഉണ്ടാവും. കാരണം ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ്, അതാണ് നമ്മൾ എന്ത് കൊടുക്കാനുള്ള ചിന്ത, അതാണ്. അതിനെ നമ്മൾ പരിപോഷിപ്പിക്കുക, അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക, അതിനെ ഇല്ലാതാക്കുന്ന എന്തൊക്കെ പ്രവണതകളുണ്ടോ അത് മാക്സിമം ഒഴിവാക്കുക. അതിനെ പറഞ്ഞ ഷുഗർ, മറ്റേ അതിനൊരു പേരുണ്ടല്ലോ, ജങ്ക് ഫുഡ്സുകൾ, അതേപോലെ ഈ കൂൾ ഡ്രിങ്ക്സ് പോലുള്ള സംഗതികൾ, അധികം ഭയങ്കര ഷുഗർ, എക്സ്ട്രാ ആഡഡ് ഷുഗർ വരുന്ന സംഗതികളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. ഉമ്മ പറഞ്ഞൊരു വാചകമുണ്ട്, തൊള്ളക്ക് രസമുള്ളത് ചിലപ്പോൾ പള്ളക്ക് നന്നാവില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് പിന്നീട് എന്ത് ചെയ്യേണ്ടി, വിരൽ കടിക്കേണ്ടി വരും. അതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യുക, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളതുകൊണ്ട് നേരത്തെ ആ ആരോഗ്യം എന്ന് പറഞ്ഞ സമ്പത്തിനെ മാക്സിമം പുഷ്ടിപ്പെടുത്താൻ നോക്കുക, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്.
0: അപ്പോൾ നല്ലൊരു ചിന്തയും നമുക്ക് വ്യക്തിപരമായിട്ട് നമ്മൾ ഇവിടെ നിൽക്കുന്നു, അവനോട് ചോദിച്ചാൽ മതി അല്ലേ, നമ്മളെ ആരോഗ്യത്തെ നമ്മൾ സംരക്ഷിക്കുന്നതിൻ്റെ ബാധ്യത നമുക്കുണ്ടല്ലോ.
1: ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടെക്നിക്കൽ ടീമിന് ഒരു ഒരു പ്രത്യേകമായ ഒരു കയ്യടി കിട്ടിയിട്ടുണ്ട്.
0: ആണോ,
1: ഇന്നത്തെ ടെക്നിക്കൽ ടീം വളരെ ആക്റ്റീവ് ആണ്. മാഷാല്ല,
0: ഒരു കൗമായിട്ട് ഒരാൾ
1: ടീമായിട്ട് ഒരാളുള്ള, യെസ് മാഷാല്ല.
0: മിസ്സബിനെ മുക്ത കണ്ടം,
1: അതെ അതെ അതെ അതെ,
0: മിസ്സബിന്റെ ചെലവ്
1: ഷാമില ശംസുദ്ദീൻ ചോദിച്ചു. അതെ അതെ, മിസ്സബ് പറമ്പിൽ ബസാർ. ഷാമില ശംസുദ്ദീൻ ചോദിച്ച ചോദ്യം, വി ടിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്, അജ്മലും കുഞ്ഞുമംഗളും ഫുൾ സ്റ്റോറി എവിടുന്ന് കിട്ടുക എന്നൊരു ചോദ്യമാണ്.
0: അത് മാത്രം,
1: അത് ഫുള്ളായിട്ട് കഥ പറയാൻ എപ്പിസോഡ് കേൾക്കുക അല്ലേ.
0: കഥ പറയാൻ എപ്പിസോഡില് നമ്മളെ ജമീൽ ആപ്പിലുണ്ട്.
1: ആ ഇവ മാഷാല്ലാ, ഗുഡ് ഗുഡ് ക്വസ്റ്റ്യൻ, നല്ല ആൻസറും, ആൻസർ വന്നല്ലോ. ജമീൽ ആപ്പ് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ജമീൽ നിങ്ങൾക്ക് ഒരുപാട് ഇതുപോലെയുള്ള ഗാനങ്ങൾ, കഥകൾ എല്ലാം അതിലുണ്ട്, പ്രസംഗങ്ങളുണ്ട്, വായിക്കാനുള്ള ലേഖനങ്ങളും എല്ലാം ഉണ്ട്, എഴുത്തുകളുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഖുർആനുണ്ട്. അതൊരു ഒരു ഒരു ഒരു ഓൺലൈൻ ലൈബ്രറി എന്നുള്ളതിനെ ഓൺലൈൻ സൂപ്പർ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എല്ലാ സാധനവും കിട്ടും പോയി കഴിഞ്ഞാൽ. ഇൻഷാല്ലാ, അപ്പോൾ ജമീൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരുപാട് ഉപകാരപ്പെടുത്താൻ പറ്റും. ഓക്കെ,
0: ലൈവ് കേട്ടിട്ട് കുറെ ചിരിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞത്. രാവിലെ നല്ലൊരു എനർജിയാണ് ഫീസ് റെഡി കേൾക്കുന്നത്. ഷാഹിദ വെള്ളാങ്കല്ലൂരാണ്. അപ്പോ നമ്മള് ബാരി ഭാഷയില് കുറച്ച് മംഗ്ലീഷ് എഴുതിയിരുന്നു, അതുകൊണ്ട് നമ്മൾ മലയാളത്തിലൂടെ ചിന്തിച്ചത് വായിച്ചതിന്റെ പ്രശ്നമാണ് സംഭവിച്ചത്. സുബൈദ ഇസ്മായിൽ പറഞ്ഞത്
1: ശരിക്കും, അത് വായിക്കുമ്പോ നമുക്ക് നമ്മൾ റീഫ്രഷ് ആവണല്ലോ. നമ്മൾ എന്താണ്, നമ്മൾ ടാസ്ക് ഒരു എന്തെങ്കിലും പറയാ, ഒരു എഫേർട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ സാധാ മലയാളം വായിക്കാനല്ല, സ്മൂത്ത് ആയിട്ട് വായിച്ചു പോകുന്നുണ്ട്. ആ യെസ് യെസ്, വർക്കുണ്ട്. ആ സോറി, ബിയാരി തന്നെയാണല്ലോ മലയാളം പഠിച്ചെന്നാണ്, വരിയിലൂടെ ആയിരിക്കും മലയാളം
0: പഠിച്ചിട്ടുണ്ടാവുക അല്ലേ. എന്റെ പേരുള്ള എന്നെ തേടുന്ന എന്റെ പ്രിയ നാട്ടുകാർക്ക് വിജയാശംസകൾ. ബാർക്കല്ല.
1: ആ അവ രണ്ടാളും അങ്ങോട്ടും
0: ഇങ്ങോട്ടുമായി. സഫിയ അടപ്പാൾ എന്നും സ്റ്റാറ്റസ് ആൻഡ് ഷെയർ ചെയ്യാറുണ്ട്, സ്റ്റാറ്റസ് വീഡിയോ, അതുപോലെ നമ്മുടെ പിന്നെ വഴിവിളക്ക് അതുമായി ബന്ധപ്പെട്ട.
1: ജംഷീനപ്പി മേപ്പാടി പറഞ്ഞത്, എപ്പോഴും കിസ് അയക്കുമ്പോൾ വിചാരിക്കാറുണ്ട് മറ്റാർക്കെങ്കിലും കിട്ടുമെന്ന്, പക്ഷേ ഇന്ന് എനിക്ക് തന്നെ കിട്ടുമെന്ന് മനസ്സ് പറഞ്ഞു, അത് ശരിയായി.
0: കിട്ടും ചെയ്തു,
1: ആ കിട്ടി.
0: സുന്യാളാരും അറിയണ്ട.
1: യെസ്.
0: അപ്പോ കുറച്ച് ദിവസം മുമ്പ് തഹിയത്ത് നമസ്കാരത്തെ കുറിച്ചുള്ള റിയാദു സ്വാലിഹീൻ നബ്സുല്ലാഹി അലൈഹിസ്ലാം അജുമാ ഖുത്തുബയുടെ ഇടയിലും ഒരു സഹാബിയോട് തഹിയത്ത് നിസ്കരിക്കാൻ പറഞ്ഞത് കേട്ടു. മുമ്പ് ഇമാം മിമ്പറിൽ കയറിയാൽ ഖുത്ബ ശ്രവിക്കലാണ് ഉത്തമം എന്ന് കേട്ടിരുന്നു, അതിന്റെ ഒരു ക്ലാരിഫൈ ചോദിക്കുകയാണ് സഫീന സാഹിൻ.
1: നമുക്ക് എന്ത് ചെയ്യാം, അലിജാബയിലേക്ക്
0: പറഞ്ഞിട്ട് അലിജാബയിലേക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു ചോദ്യം ഒന്നുകൂടി കോപ്പി എടുത്തിട്ട് അലിജാബ എന്നുള്ള,
1: അത് നമുക്ക് ഇവിടുന്ന് മാറ്റാം. ഞാൻ മാറ്റി മാറ്റി അത് മാറ്റി.
0: ഓക്കെ, മാറ്റിയോ, വെരി ഗുഡ്.
1: പിന്നെ യെസ് നാദിരയുടെ മുക്കിൽ പറഞ്ഞതേ, കറക്കി കുത്തിയതായിരുന്നു പക്ഷെ തെറ്റിപ്പോയതാണ്. അറിവാണല്ലോ പ്രധാനം എന്നാ പറഞ്ഞത്, അറിവ് തന്നെയാണ് പ്രധാനം, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ശ്രോതാക്കളാണ് കുറെ അറിവുകൾ ഇങ്ങോട്ട് പങ്കുവച്ചത്, മാഷാല്ല. ഓക്കെ,
0: പിന്നെ മംഗ്ലീഷ് മെസ്സേജ് നമുക്കാണ് പരീക്ഷണം. പിന്നെ അതുപോലെ ഉത്തരം ശരിയായതിന്റെ സന്തോഷമുണ്ട്, പുതിയ വിവരം കിട്ടിയതിന്റെ സന്തോഷം അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ പ്രോഗ്രാമുകളും ഒന്നിനൊന്ന് മെച്ചമാണ്. പീസ് റേഡിയോ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് സുലേഖ തിരുവാലിയുടെ മെസ്സേജ് കണ്ടു. ഹുസൈൻ ക എടത്തനാട്ടുകരയിൽ ഇന്ന് ഒരാൾ എങ്കിലും വിജയ് ഉണ്ടല്ലോ, അൽഹംദുലില്ല. അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ സന്തോഷം കണ്ടെത്താനുള്ള വഴി
1: ഇങ്ങനെ ആലോചിച്ചാൽ മതി. ലോകത്ത് എവിടെ പോയാലും ഒരു മലയാളി ഉണ്ടാവും എന്ന് പറഞ്ഞ എടത്തനാട്ടുകാര
0: എടത്തനാട്ടുകര എവിടെയാണ്? പണ്ട് ചന്ദ്രികയിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, എടത്തനാട്ടുകര എവിടെയാണ്, ഒരു ലേഖനം.
1: മാഷാല്ല.
0: അപ്പൊ എടത്തനാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലമല്ല,
1: ഓ വയനാട് പറഞ്ഞ മാതിരി,
0: വയനാട് പറഞ്ഞ മാതിരി. അങ്ങനെ തന്നെയല്ല ഹുസൈൻ ഖാ, ഇനി തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. ഞാൻ പണ്ട് ജാമ്യം പഠിക്കുന്ന സമയത്ത് ആ ഒരു ലേഖനം വായിച്ചു ഓർക്കുന്നുണ്ട്.
1: യെസ്
0: യെസ്. അപ്പോൾ
1: ജമീല വി കെ പുനൂര്, ഇന്ന് എൻ്റെ ഫീഡ്ബാക്ക് ഒന്നും വന്നില്ലെന്ന് തോന്നുന്നുണ്ട്. ഒരുപാട് വന്നിട്ടുണ്ടല്ലോ അല്ലേ? ജമീലമാർ കുറേ ഉണ്ട്. മാഷാല്ല.
0: ഷിയാബ്
1: ആ
0: പാടിയ പാട്ട് സൂപ്പർ ആയിരുന്നു, നല്ല ശബ്ദം. കൂടുതൽ ഇനിയും പാടാനും എഴുതാനൊക്കെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്നാണ് അബ്ദുൽ ഹമീദ് സി കഴിയൂർ സ്വരവുമായി ബന്ധപ്പെട്ടത്.
1: ജമീൽ ആപ്പിൽ മാങ്ക് കേൾക്കാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് ഓൺ ചെയ്യേണ്ടതെന്നാണ്. ജമീൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ജമീലിൻ്റെ ആ ലെഫ്റ്റിലുള്ള ആ മൂന്ന് ഇത് റിമൈൻഡേഴ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അവിടെ പ്രെയർ അതാ എന്നുള്ളടത്ത് പ്രത്യേകമായി നിങ്ങൾ എന്ത് ചെയ്യണം, ഇനാബിൾ പ്രെയർ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യണം, മുകളിൽ ടിക്ക് കൊടുക്കണം. അത് ചെയ്താലാണ് ബാങ്ക് കൊടുക്കുക. മാഷാല്ല, നല്ല ഭയങ്കര ഒരു ഫീലിംഗ് ആണ് ആ ബാങ്ക് കേൾക്കുമ്പോൾ. പ്രത്യേകിച്ച് ഞാനിത് സജസ്റ്റ് ചെയ്യണത് അടുത്തൊന്നും പള്ളിയില്ലാത്ത ആളുകൾ വളരെ ഇതായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു, അതിൽ ഒരുപാട് റിമൈൻഡേഴ്സ് ഉണ്ട് കേട്ടോ. ഹിഫുലിൻ്റെ റിമൈൻഡർ ഉണ്ട്, അദ്ക്കാറിൻ്റെതുണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി റിവിഷനൊക്കെ റിമൈൻഡ് വെക്കാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും.
0: എക്സസൈസുമായി ബന്ധപ്പെട്ട് അത് പ്രാക്ടിക്കലാക്കുന്ന ആളുകൾ അവരുടെ സന്തോഷം അറിയിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ഹലീമ കെ മുഹമ്മദ് പാങ്ക്, സീനത്ത്, പാലക്കാട്. നിങ്ങൾ ഇന്നത്തെ ചിന്തയിൽ ജസീൽ സാർ പറഞ്ഞത് വളരെ ശരിയാണ്, നമ്മളത് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്.
1: അപ്പം മനാ പാലക്കാട് പറഞ്ഞത് അലനല്ലൂർ പഞ്ചായത്തിൻ്റെ പകുതി ഭാഗം എടത്തനാട്ടുകരയാണെന്നാണ്. ഒരു പല തവണ പല തരത്തിൽ പറയും, അതാണ് എടത്തനാട്ടുകര എന്നാണ് അമീർക്ക് പറഞ്ഞത്.
0: അതെ, പക്ഷേ അവിടെ ഇങ്ങനെ ഒരു പേര് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടോ, എടത്തനാട്ടുകര എന്ന് പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ ഉണ്ടാവും ഒരു സ്ഥലത്ത് ഇന്ന സ്ഥലം, അങ്ങനെ ഇല്ലാന്നാ ഞാൻ അന്നത്തെ ഇതിൽ, പിന്നെ അതിന്റെ ശേഷം മാറ്റം വന്നണെന്ന് അറിയില്ല.
1: മൈമൂന തെക്കെ പോയില് അലഹമ്ദുല്ല, ഇന്ന് ഞാനും ഉൾപ്പെട്ടു എന്ന സന്തോഷം അറിയിച്ചിട്ടുണ്ട്. തൃപ്തിയും പിന്നൊരു പൊതിയും അല്ലേ?
0: തൃപ്തിയും പിന്നൊരു പൊതിയും അല്ലേ? ഇന്ന് പ്രത്യേകിച്ച് മെസ്സേജുകളൊന്നും അയക്കാൻ കഴിഞ്ഞില്ല. ഇംതിയാസ് തിരുവമ്പാടി കൂടെ ഉണ്ട് നേരത്തെ ഞാൻ കണ്ടിരുന്നു, കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയതാണെന്നൊരു ഡൗട്ട് ഉണ്ട്. പക്ഷേ അല്ല, കൂടെ ഉണ്ട് തന്നെയാണ് തോന്നുന്നത് മെസ്സേജിൽ. എന്നാലും നിങ്ങളുടെ ഓരോ സംസാരവും ചിരിയും വിലപ്പെട്ട നിർദ്ദേശങ്ങൾ എല്ലാം നല്ല പോലെ കേൾക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അർഹമായി പ്രതിഫലം നൽകട്ടെ എന്നാണ് ഇംതിയാസ് തിരുവമ്പാടി.
1: അസീന പറലിൽ ചോദിച്ചിട്ടുണ്ട് ജാമിഅ അൽഹിന്ദിന്റെ അത്താറു കോഴ്സിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പറയാമോന്നാണ്. അത്താറുക്ക് മാഷാല്ല അതൊരു തുടർ സംരംഭമാണ്, പഠന സംരംഭം. ആഴത്തിൽ ദീന് പഠിക്കാനുള്ള ഒരു സംരംഭം, പിന്നെ 3 മണിക്കൂർ ക്ലാസ് ഉള്ളതാണ്. അത് വ്യത്യസ്തങ്ങളുടെ നാടുകളിലുണ്ട്, നിങ്ങളുടെ അടുത്തുള്ള നമ്മുടെ പിന്നെ ഇതുമായി നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ വന്ന് മണ്ഡലം ഭാരവാഹികളൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും.
0: ഒരു ചോദ്യവും ഒരു ഉത്തരവും.
1: അതുകൂടി ഉണ്ടല്ല. യെസ്.
2: ഒന്നാം തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ വീണ്ടും ഒന്നിക്കുന്നതിന് എന്ത് ചെയ്യണമെന്ന് വിശദീകരിക്കാമോ എന്നാണ് ചോദ്യകർത്താവ് ആവശ്യപ്പെടുന്നത്.
3: ഒന്നാം തലാക്ക് ചൊല്ലിക്കഴിഞ്ഞ സ്ത്രീയെ സംബന്ധിച്ച് രണ്ട് സാധ്യതകളാണ് ഉള്ളത്. ഒരു പുരുഷൻ തൻ്റെ ഭാര്യയെ ഒന്നാമത്തെ തലാക്ക് ചൊല്ലിക്കഴിഞ്ഞു, അവൾ നിലവിൽ ഇദ്ദയിലായ ഒരു സാഹചര്യമുണ്ട്, നിലവിൽ അവൾ ഇദ്ദയിരിക്കുകയാണ്. രണ്ടാമത്തൊരു സാഹചര്യം, ഒന്നാം തലാക്ക് ചൊല്ലിക്കഴിഞ്ഞ് അവൾ ഇദ്ദയിരുന്ന് ഇദ്ദ കഴിഞ്ഞ ഒരു സാഹചര്യവും ഉണ്ടാവാം. ഈ രണ്ട് സാഹചര്യത്തിനും രണ്ട് വിധിയാണ് ഉള്ളത്. ആദ്യത്തേത്, ഒരു ഭർത്താവ് ഒരു സ്ത്രീയെ ഒന്നാം തലാക്ക് ചൊല്ലി, അവൾ ഇദ്ദയിരിക്കുകയാണ്. ഇദ്ദയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കണക്കുകളൊക്കെയുണ്ട്, 3 ഹൈദ് കാലം എന്ന് തുടങ്ങിയിട്ടുള്ള അതിൻ്റെ അളവുകളുണ്ട്. ആ ഇദ്ദ അവൾ ഇരിക്കേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിലാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഭർത്താവിൻ്റെ വീട്ടിലിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് ഭർത്താവ് ചെലവിന് കൊടുക്കണം തുടങ്ങിയിട്ടുള്ള അതിൻ്റേതായ വിധികളൊക്കെയുണ്ട്. ആ സന്ദർഭത്തിലാണ് ഈ ഭർത്താവിന് തിരിച്ചെടുക്കണം എന്ന ആഗ്രഹം തോന്നുന്നതെങ്കിൽ, അവളെ ഞാൻ തിരിച്ചെടുത്തു എന്ന വാക്കുകൊണ്ടോ നിയത്തൊന്നുമില്ലെങ്കിലും ആ ഭാര്യയെ ഈ ഭർത്താവ് ശാരീരിക ഭാര്യയുമായി ഈ ഭർത്താവ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കൂടിയോ തിരിച്ചെടുക്കൽ സംഭവിച്ചിരിക്കുന്നു. അതിന് പ്രത്യേകിച്ചൊരു സാക്ഷിയെ നിർത്തിയിട്ടില്ലെങ്കിലും തിരിച്ചെടുക്കുമ്പോൾ സാക്ഷികളെ നിർത്തൽ സുന്നത്താകുന്നു എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി സാക്ഷികളൊന്നുമില്ല, തലാക്ക് ചൊല്ലി, ആ തലാക്കിൻ്റെ ഭാഗമായി അവൾ ഇദ്ദയിലാണ്. ഇദ്ദയിലിരിക്കുമ്പോഴെല്ലാം പ്രസ്തുത ഭാര്യ ഈ ഭർത്താവിന് ഇപ്പോഴും ഭാര്യ തന്നെയാണ്. അവൾ മറ്റൊരു വിവാഹം അന്വേഷിക്കൽ ഹറാമാണ്. കാരണം ആ ഭർത്താവിന് ഏത് സമയം തിരിച്ചെടുക്കാനുള്ള അവകാശം അള്ളാഹു അവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ അയാൾ ഞാൻ അവളെ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞാലോ? അങ്ങനെ ഒന്നും പറഞ്ഞില്ല തൻ്റെ വീട്ടിലുള്ള ഭാര്യയെ. അയാൾ ഒരു സന്ദർഭത്തിൽ ആ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതോടുകൂടിയോ തിരിച്ചെടുക്കൽ സംഭവിച്ചിരിക്കുന്നു എന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. രണ്ടാമത്തെ സാധ്യത, നമ്മൾ പറഞ്ഞു ഭർത്താവ് തലാക്ക് ചൊല്ലി, ഭാര്യ ഇദ്ദയിരുന്നു, ഇദ്ദയുടെ കാലം അവൾ തൻ ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നു, അല്ലെങ്കിൽ എവിടെയാണെങ്കിലും അവളെ ഇദ്ദയിരുന്നു, ഇദ്ദ അവസാനിച്ചു. ഇദ്ദ അവസാനിച്ചു കഴിഞ്ഞാൽ അവൾ ഭർത്താവിൻ്റെ വീട്ടിലാണെങ്കിൽ അവൾക്ക് അവളുടെ വീട്ടിലേക്ക് പോവാം, മറ്റു വിവാഹത്തെ സംബന്ധിച്ച് ആലോചിക്കുകയൊക്കെ ചെയ്യാം. ആ സന്ദർഭത്തിലാണ് ആദ്യം ഭർത്താവായിരുന്ന ഈ വ്യക്തി അവളെ തിരിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നത്. എങ്കിൽ ആ ഭർത്താവിനെ സംബന്ധിച്ച്, ആ വ്യക്തി, ആ പുരുഷനെ സംബന്ധിച്ച് പുതിയ മഹർ കൊടുത്ത്.
4: മഷാല്ലാ. അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ ഇവിടെ അവസാനിക്കുകയാണ്. ഒരു ചോദ്യം, ഒരു ഉത്തരവും നമ്മൾ കേട്ടു. ചില ആളുകളെ മെസ്സേജ് കണ്ടില്ല, സാദിഖ് മാത്തൂരൊക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ കാണാത്തത് കൊണ്ട് അതിന് ഇൻഷാല്ലാ അടുത്ത ദിവസം വീണ്ടും.
1: രണ്ട് വിൻഡോയിൽ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ
4: നമുക്ക്
1: വിഷയത്തിലായിരിക്കും. ഏതായാലും ഇൻഷാല്ലാ നമ്മൾ പിന്നെ അവസാനത്തിലേക്ക് പോവുകയാണ്. ഒരുപാട് ആളുകളുടേത് വായിച്ചിട്ടില്ല എന്നുള്ള പരിഭവം നമ്മൾ സോറി പറയാണ്. ഒരുപാട് ആളുകളിൽ നിന്ന് വളരെ ലൈവായിട്ട് ഫീഡ്ബാക്ക് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ താഴെ പോയ വിഷയം ഉണ്ടാകും, പ്രത്യേകം ക്ഷമ അറിയിക്കുന്നു. നമ്മുടെ ഈയൊരു ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ല മോർണിംഗ് ലൈവ് ഷോ ഇനി നമ്മൾ പ്രവേശിക്കുന്നത് വൈബ്സിലേക്കാണ്, റേഡിയോ വൈബ്സിലേക്ക്. ഇൻഷാല്ല ഈ ഇന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ജസീൽ കുടിയത്തൂർ, കൂടെ സലാം സാറായിരുന്നു ഉണ്ടായിരുന്നത്. ടെക്നിക്കൽ ഭാഗത്തു നിന്നും മിസ്സബാണ് ഉണ്ടായിരുന്നത്. ഇൻഷാല്ലാ വീണ്ടും കാണാം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബി അജ്മാഇൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, മോർണിംഗ് ഷോയുടെ യാത്ര അവസാനിച്ചു നമ്മൾ മറ്റൊരു യാത്ര ആരംഭിക്കുകയാണ്. റേഡിയോ വൈബ്സിൻ്റെ ഇന്നത്തെ ദിനത്തിൽ നിങ്ങളോടൊപ്പം ചേരുന്നത് ഹനീഫ വണ്ടൂരിൻ്റെ കൂടെ ഞാൻ മുസ്തഫ മാസ്റ്റർ എപ്പിക്കാട്.
1: നമ്മൾ ഇന്നത്തെ ഇൻസൈറ്റ് പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ഇൻസൈറ്റിൽ മാതൃക പ്രവാചകനാണ് എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ഇൻസൈറ്റ്.

വിലയിരുത്തേണ്ടതുണ്ട്. ഏതൊരു സംസാരമാണെങ്കിലും, ഏതൊരു ഉപദേശമാണെങ്കിലും, ഏതൊരു പ്രഭാഷണമാണെങ്കിലും യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് ഇസ്ലാം എണ്ണിയത് ഇൻഷിറാഹു സദറാണ്, ഹൃദയത്തിന്റെ വിശാലതയാണ്. അലം നശ്റഹ് ലക സദറക് എന്ന അധ്യായത്തിലെല്ലാം പറയുന്ന ഒരു സദറിനുള്ള വിശാലതയുണ്ട്, ഓപ്പൺ മൈൻഡുണ്ട്. ആ ഓപ്പൺ മൈൻഡോട് കൂടി ഏറ്റവും ഗൗരവത്തിൽ കേൾക്കേണ്ട ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ സൽസ്വഭാവം. ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾ പ്രവാചകനിലേക്ക് നോക്കൂ എന്നതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നോക്കൂ എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ചായിരുന്നു. അവിടെ ഇന്നമാ ബുഇസ്തു, പ്രവാചകരെ താങ്കളെ നാം പൂർത്തീകരിപ്പിച്ചുകൊണ്ടാണ് താങ്കൾ അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞിടത്ത് ഇസ്ലാം കൃത്യമായും പഠിപ്പിച്ചത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സൽസ്വഭാവത്തെ പൂർത്തീകരിച്ചുകൊണ്ട് അവതരിച്ച മനുഷ്യനാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകനിലേക്ക് നോക്കാനാണ് ഇസ്ലാം കൃത്യമായും സൽസ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞിടത്തെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് തൻ്റെ നിയോഗം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ നിയോഗത്തെക്കുറിച്ച് തന്നെ പറയുന്നിടത്താണ് ഈ ദൗത്യം എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു നിയോഗിക്കപ്പെട്ട ഒന്നാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വഭാവത്തെ തട്ടിച്ചു നോക്കേണ്ടതും പ്രവാചകനിലേക്കാണ്. ഒരു സത്യവിശ്വാസി സംബന്ധിച്ചിടത്തോളം സൽസ്വഭാവത്തെ അവൻ നേടിയെടുക്കുവാൻ, അല്ലെങ്കിൽ സ്വഭാവ ഗുണങ്ങൾ നേടിയെടുക്കുവാൻ, സ്വഭാവത്തിൽ തിരുത്തലുകൾ വരുത്തുവാൻ മൂന്ന് കാര്യങ്ങൾ അടിസ്ഥാനപരമായി അവൻ അറിയേണ്ടതുണ്ട്. അതിലേറ്റവും ആദ്യത്തേത് എന്തൊക്കെയാണ് നല്ല സൽസ്വഭാവങ്ങൾ എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. എന്തെല്ലാമാണ് സൽസ്വഭാവം? പലപ്പോഴും ലോകക്രമത്തിൽ ഒരുപാട് കാര്യങ്ങൾ സൽസ്വഭാവമായി എണ്ണാറുണ്ട്. എന്നാൽ പലപ്പോഴും ഇസ്ലാമിൻ്റെ ലോകവീക്ഷണത്തിൽ അത് സൽസ്വഭാവമാവണമെന്നില്ല. എന്നാൽ മറ്റുള്ളവർ സൽസ്വഭാവമെന്നോ അല്ലെങ്കിൽ അത്ര തന്നെ ഗൗരവം കൊടുക്കാത്ത നിസ്സാരവൽക്കരിച്ച പല കാര്യങ്ങളും ഇസ്ലാം ഏറെ മഹത്വത്തോടു കൂടി കാണും, നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഹദീസുകളിൽ തന്നെ പൂച്ചയെ കെട്ടിയിട്ട് ഉപദ്രവിച്ചതും നായ്ക്ക് വെള്ളം കൊടുത്തതുമായ വ്യക്തികളെക്കുറിച്ച് പറയുന്ന ഹദീസുകളിലെല്ലാം പറയുന്ന പരാമർശങ്ങൾ യഥാർത്ഥത്തിൽ മറ്റുള്ളവർ നിസ്സാരമായി കാണുമ്പോൾ ആ സ്വഭാവ ഗുണങ്ങൾ, ഇസ്ലാം ഏറെ പവിത്രമായി ഏറെ മഹത്തരമായി കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിസ്സാരവൽക്കരിക്കുന്ന ഒരു കാര്യത്തെയും യഥാർത്ഥത്തിൽ ഇസ്ലാം നോക്കിക്കാണുന്ന ഒരു ലോകവീക്ഷണത്തോടെ നമ്മൾ നോക്കിക്കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇസ്ലാം എങ്ങനെയാണ് ഒരു സൽസ്വഭാവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത്? അവിടെ മുഖപ്രസന്നതയെക്കുറിച്ച്, ചിരിയെക്കുറിച്ച് കൃത്യമായും പരാമർശങ്ങളുണ്ട്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ മറ്റൊരാളുമായി അഭിസംബോധന നടത്തുമ്പോൾ ചിരിക്കേണ്ടത് എന്ന് കൃത്യമായും പഠിപ്പിക്കുന്നുണ്ട്. ആ ചിരി തന്നെ ഒരു ധർമ്മമാണ് എന്ന് പഠിപ്പിക്കുന്ന മതമായിക്കൊണ്ട് ഇസ്ലാം കടന്നു വരുന്നുണ്ട്. സത്യസന്ധത എന്നത്, ഒരാൾ സത്യം മാത്രം പറയുക എന്നത് അത്രത്തോളം പ്രാധാന്യത്തിൽ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ സത്യമല്ലാത്ത ഒന്നും കടന്നു വരരുത് എന്ന് പഠിപ്പിക്കുന്ന ഒരു മതമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ അൽ അമീൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ പ്രവാചകനിൽ മാതൃക ഉൾക്കൊള്ളുന്ന ഓരോ സത്യവിശ്വാസിയും യഥാർത്ഥത്തിൽ അൽ അമീനുകളാവാൻ ശ്രമിക്കേണ്ടവരാണ്, സത്യസന്ധരാവാൻ ശ്രമിക്കേണ്ടവരാണ്. മാത്രമല്ല വിനയത്തെക്കുറിച്ച് പറഞ്ഞു, യംഷു ഫിൽ അർദി മറഹ, നിങ്ങൾ വിനയത്തോടുകൂടി ലോകത്ത് നടക്കണം, നിങ്ങൾ പരസ്പരം അഹങ്കരിച്ച് നടക്കരുത്, നിങ്ങൾ എളിമയോടുകൂടി വിനയത്തോടുകൂടി വേണം നടന്നു നടക്കലാണെന്ന് കൃത്യമായും പഠിപ്പിച്ചു. മറുഭാഗത്ത് ലജ്ജയെക്കുറിച്ച് പറയുന്നിടത്ത് അൽ ഹയാ എന്ന് പറയുന്ന ലജ്ജ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ക്വാളിറ്റി ആയിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചു. പലപ്പോഴും പുതിയ കാലത്ത് നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ സൽസ്വഭാവം എന്നത് ലജ്ജയാണ്. നമുക്ക് ഇൻഷാല്ലാ ലജ്ജയെക്കുറിച്ച് മാത്രം ഒരുപാട് വിശദീകരിക്കാനുണ്ട്. മാത്രമല്ല മറ്റ് മനുഷ്യരെ സഹായിക്കുക, പരോപകാരം ചെയ്യുക, ഉപകാരം ചെയ്യുക എന്നെല്ലാം വലിയ പ്രാധാന്യത്തോടെ ഇസ്ലാം പഠിപ്പിക്കുന്നു. മറ്റൊരു സുഹൃത്തിന് വേണ്ടിയുള്ള ഒരു ദിവസത്തെ തൻ്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളത് ഒരു വലിയ ഇബാദത്തായിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നുള്ളതാണ്. അത്തരത്തിൽ പരോപകാരത്തെക്കുറിച്ചും ഉപകാരത്തെക്കുറിച്ചും എല്ലാം കൃത്യമായും പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരാളെ ഉപദ്രവിക്കാതിരിക്കുക എന്നത് ഒരു സൽസ്വഭാവമാണ് എന്ന് കൃത്യമായും പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരാളെ ഉപദ്രവിക്കാതിരിക്കുക എന്നത്, മറ്റുള്ളവരുടെ കാര്യത്തിൽ ആവശ്യങ്ങൾക്ക് മാത്രം ഇടപെടുക എന്നത്, കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് ചൂഴ്ന്നന്വേഷിച്ച് കുത്തിച്ചോദിച്ച് അത്തരം സ്വഭാവങ്ങളെല്ലാം കൃത്യമായും ഇസ്ലാം പ്രതിരോധിക്കുന്നുണ്ട്. വിട്ടുവീഴ്ച നൽകാൻ കൃത്യമായും പഠിപ്പിക്കുന്നുണ്ട്. ഒരാൾ വിട്ടുവീഴ്ച നൽകിയാൽ ആകാശ ലോകത്തിൽ നിന്നും അള്ളാഹു നിങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകുമെന്ന് കൃത്യമായും പഠിപ്പിക്കുന്നു. കാരുണ്യത്തെക്കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തുള്ള നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് കരുണ കാണിക്കുമെന്ന്. അത്തരത്തിൽ ഓരോ സൽസ്വഭാവം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും അഹങ്കാരത്തോടു കൂടി നമ്മൾ തന്നെ പറയാറുണ്ട്, ഇതെല്ലാം എനിക്കുണ്ടല്ലോ, ഞാൻ ഇതെല്ലാം ഓക്കെ ആണല്ലോ എന്നെല്ലാം പറയാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ഓരോ ഇടനാഴികളും പരിശോധിച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓരോ ഇടപെടലുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളുള്ള നമ്മുടെ ഇടപെടലുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, ഇവിടെയെല്ലാം നമുക്ക് പിഴവുകൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. കാരണം നമ്മൾ മനുഷ്യരാണ്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ രണ്ടാമത്തെ പോയിൻ്റ്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനൊരു റോൾ മോഡൽ വേണമെന്നുള്ളതാണ്, ഒരു മാതൃക വേണം. ഇസ്ലാം കൃത്യമായി മാതൃകയോടുകൂടി മുന്നോട്ട് പോകാനാണ് പഠിപ്പിക്കുന്നത്. മില്ലത്ത് ഇബ്രാഹിമിനെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമെ കൂട്ടി വായിക്കുമ്പോൾ മാതൃകകളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഉലുൽ അസ്മിലെ പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ, പ്രവാചകന്മാരുടെ ജീവചരിത്രങ്ങൾ പഠിപ്പിക്കുമ്പോൾ, സ്വഹാബാക്കളുടെ ജീവിതങ്ങൾ പഠിപ്പിക്കുമ്പോൾ, ഇസ്ലാം പണ്ഡിതന്മാരുടെ

0: പൗലുകളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാം മാതൃകകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ മുൻപിൽ നടന്ന മുൻഗാമികളെക്കുറിച്ച്, സലഫുകളെക്കുറിച്ച്, സ്വാലിഹീങ്ങളെക്കുറിച്ച്, അമ്പിയാക്കളെക്കുറിച്ച്, ഔലിയാക്കളെക്കുറിച്ച്, അത്തരം ആളുകളെക്കുറിച്ചെല്ലാമുള്ള ചിന്തകൾ, ഓർമ്മകൾ, അവരെ മാതൃകയാക്കുന്ന ജീവിതശൈലി യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടതുണ്ട്. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വഭാവ ഗുണത്തിന് നമുക്കൊരു മാതൃക വേണമെന്നുള്ളത് കടന്നു വരുന്നത്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ മാതൃക. അതിലൊരു വിശ്വാസിക്ക് യാതൊരു സംശയവുമില്ല, യാതൊരു തർക്കവുമില്ല. പലപ്പോഴും ഈ വിശ്വാസത്തെക്കുറിച്ച്, ഷിയാക്കളെക്കുറിച്ചെല്ലാം പറയുന്നിടത്ത് അവർ പ്രവാചകനെ തള്ളിപ്പറഞ്ഞ്, പ്രവാചകനെയും പ്രവാചക സദാശമ്മയുടെ ഏറ്റവും അടുത്ത അനുയായികളായ സ്വഹാബാക്കളെയും തള്ളിപ്പറയുന്നിടത്ത് യഥാർത്ഥത്തിൽ അവർ തള്ളിപ്പറയുന്നത് അവരുടെ സ്വഭാവത്തെ കൂടിയാണ്. അവർ ക്രൂരമായ പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന ആരോപണം നടത്തിക്കൊണ്ടാണ് ഖവാരിജികൾ ഈ ഇസ്ലാമിൻ്റെ പരിശുദ്ധമായ പാതയിൽ നിന്നും കടന്നുപോയത്. ഇത്തരത്തിലുള്ള വ്യതിയാന കക്ഷികളെക്കുറിച്ച്, വിഭിന്ന കക്ഷികളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ പ്രവാചകനെ മാതൃകയാക്കുന്ന ഒരു വിഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് പറയുമ്പോൾ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്നുള്ള പ്രവാചകനാണ് എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ, അത് പ്രവാചകനെ മാതൃകയാക്കാൻ കൂടിയുള്ള പ്രഖ്യാപനമാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പുതിയ കാലത്ത് ഒരുപാട് മാതൃകകൾ നമ്മുടെ മക്കൾക്കുണ്ട്, നമുക്ക് തന്നെയുമുണ്ട്. പലപ്പോഴും മുതിർന്ന ആളുകൾ പോലും ഇന്ന് മക്കൾ ചെയ്യുന്ന അത്തരത്തിലുള്ള വളരെ ബാലിശമായ പ്രവർത്തനങ്ങളിൽ ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. മക്കളോട് മൊബൈൽ ഫോൺ എടുത്തു വെക്കുക എന്ന് പറയുന്ന മാതാപിതാക്കൾ തന്നെ മണിക്കൂറുകളോളം മൊബൈൽ ഫോണിൽ ചിലവഴിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മാതൃകകളുടെ ഒരു വലിയ ശൂന്യത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ആരെയാണ് മാതൃകയാക്കേണ്ടത് എന്ന ചോദ്യം വരുന്നത്. പുതിയ കാലത്ത് നമ്മൾ വിളിക്കാറുള്ള ഒരു വിഭാഗം ആളുകൾ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഇൻഫ്ലുവൻസേഴ്സ് അവരെങ്ങനെയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഇൻഫ്ലുവൻസേഴ്സ് എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ അവരെക്കുറിച്ച് വിശദീകരിക്കുന്നത് അവർ നമ്മുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന അടിസ്ഥാനത്തിലാണല്ലോ. എങ്ങനെയാണ് അവർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? പലപ്പോഴും ഓൺലൈൻ മാധ്യമങ്ങളിലെ ഇത്തരം ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട്, തുടർച്ചയായിക്കൊണ്ട് അവരുടെ വീഡിയോസ് കണ്ടുകൊണ്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഒരു രീതി പലപ്പോഴും നമ്മുടെ മക്കളിൽ ധാരാളമായും കണ്ടുവരാറുണ്ട്. അതിൻ്റെ വലിയൊരു കാരണം പലപ്പോഴും രക്ഷിതാക്കൾ തന്നെയാണ്. വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട്, ഗൗരവമില്ലാതെ അത്തരം കണ്ടൻറ്റുകൾ നമ്മുടെ മക്കൾക്ക് ലഭ്യമാക്കുമ്പോൾ അവർ സ്വാഭാവികമായും അവരുടെ മുന്നിൽ കാണുന്ന വളരെ എൻ്റർടൈനിങ് ആയ, വളരെ വൈബ് നിറഞ്ഞ ജീവിതങ്ങളാണ് അവരും സ്വപ്നം കാണുന്നത്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്ന അപകടം, ഒരു ഒരു പ്രായം കഴിഞ്ഞാൽ, ഒരു കാലം കഴിഞ്ഞാൽ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ജീവിതം കണ്ട് വളർന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പ്രതിസന്ധി നേരിടുവാനോ ഒരു പ്രയാസം നേരിടുവാനോ സാധിക്കാത്ത വിധത്തിൽ അവർ ഒതുങ്ങിക്കൂടുന്ന, അല്ലെങ്കിൽ അവർ ബുദ്ധിമുട്ടുന്ന അവസ്ഥകൾ പുതിയ കാലത്ത് കണ്ടുവരുന്നു. ഇവിടെയാണ് യഥാർത്ഥത്തിൽ അവർ എങ്ങനെയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് നമ്മൾ കൃത്യമായും പഠിക്കേണ്ടത്. ഞാൻ പറയുന്നത് ഇവിടെയുള്ള ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിനെ കുറിച്ച് മാത്രമല്ല, ഇവിടെ ഫുഡ് വ്ളോഗിങ് എന്ന് പറഞ്ഞ് ഭക്ഷണത്തെക്കുറിച്ച് പറയുന്ന, അതിൽ ഓരോ തരത്തിലും ഓരോ മേഖലയിലും ഇന്ന് എക്സ്പെർട്ടൈസ്ഡ് ആയിക്കൊണ്ടുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, അവരെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നത് വലിയൊരു ചോദ്യമാണ്. ഇസ്ലാം ഇവിടെ കൃത്യമായും ആരെയാണ് നിങ്ങൾ മാതൃകയാക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്, ജീവിതത്തിൽ അൽ അമീൻ എന്ന് വിളിക്കപ്പെട്ട, ജീവിതത്തിലുടനീളം സത്യസന്ധനാണ് എന്ന് വിളിക്കപ്പെട്ട, സ്വന്തം ഭാര്യയിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായ ഒരു സൽസ്വഭാവിയാണ് എന്ന സർട്ടിഫിക്കറ്റ് ലഭിച്ച, സ്വന്തം സ്വഹാബാക്കളിൽ നിന്നും ഒരു പ്രവാചകൻ്റെ ചാണിൻ ചാൺ മുഴത്തിന് മുഴം ഞങ്ങൾ പിൻപറ്റിക്കൊണ്ടേയിരിക്കുന്ന, പ്രവാചകൻ്റെ ജീവിതത്തിൽ ലഹരി കണ്ടെത്തുന്ന ഒരു സ്വഹാബ പരിവാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റുമുണ്ട്. ഇത്തരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൽ യഥാർത്ഥത്തിൽ കുടുംബത്തിൽ മാതൃകയുണ്ട്, മക്കളിൽ മാതൃകയുണ്ട്, മാതാപിതാക്കളിൽ മാതൃകയുണ്ട്, പ്രവാചകന്റെ ജീവിതത്തിൻ്റെ എല്ലാ ഇടനാഴികളിലും മാതൃകയുണ്ട്. ഇരുളും വെളിച്ചത്തിലും, സ്വഹാബാക്കളിലും, റസൂലിൻ്റെ രാഷ്ട്രീയ തന്ത്രങ്ങളിലും നയതന്ത്ര ബന്ധങ്ങളിലും എല്ലാം മാതൃകയുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നിടത്ത് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് റസൂൽ ഒരു സമ്പൂർണ്ണ ജീവിതം നമുക്ക് കാഴ്ചവെച്ചു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഓടുന്ന നടക്കുന്ന ഖുർആനായിരുന്നു എന്നാണ്. എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു ജീവിതം കാഴ്ചവെച്ചത്? അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം റസൂലിനെ ഇൻഫ്ലുവൻസ് ചെയ്തത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് അത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മാത്രമായിരുന്നു എന്നാണ്. അത്തരത്തിൽ നമ്മൾ ഈ കാര്യത്തെ നോക്കിക്കാണുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് പഠിക്കാനുണ്ട്. അതിലേറ്റവും ആദ്യത്തെ ഒരു ചരിത്രം മാത്രം പറയാം. കാട്ടറബിയായ ഒരു അറാബി, വളരെ ഗ്രാമീണനായ, അതല്ലെങ്കിൽ അറേബ്യൻ ഉപദ്വീപിൽ തന്നെ മരുപ്രദേശത്ത് നിന്നും കടന്നു വരുന്ന ഒരു അറാബി, പൊതുവിൽ അത്തരത്തിലുള്ള ആളുകൾ വിദ്യാസമ്പന്നരായിരിക്കില്ല, അവർ പലപ്പോഴും ഒരു പൊതുമേഖലയിൽ ഇടപെട്ട് ശീലമില്ലാത്ത ആളുകളായിരിക്കും. അത്തരത്തിലുള്ള ഒരു വ്യക്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ മദീനത്തെ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് കടന്നു വരുന്നുണ്ട്. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു കാര്യം സ്വകാര്യത്തിൽ ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളൊരു കാര്യം എടുത്തു കൊടുത്ത് താങ്കൾ തൃപ്തനാണോ എന്ന് ചോദിച്ചപ്പോൾ ആ അറാബി പറഞ്ഞു, ഞാൻ തൃപ്തനല്ല എന്ന് പറഞ്ഞു. ഞാൻ തൃപ്തനല്ല എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബാക്കൾക്കെല്ലാം ദേഷ്യം വന്നു. ഒരാൾ ഒരു കാര്യം വന്ന് ചോദിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും നോക്കാതെ, തിരിഞ്ഞോ മറിഞ്ഞോ നോക്കാതെ അത് എടുത്തു കൊടുക്കുന്നു, എന്നിട്ടും അദ്ദേഹത്തിന് എങ്ങനെയാണ് അത് തൃപ്തിയല്ല എന്ന് പറയാൻ സാധിക്കുന്നത്? എന്നാൽ റസൂൽ പറഞ്ഞു, ഇത് ഞാൻ നോക്കിക്കോളാം, ഇത് ഞാൻ നോക്കിക്കോളാം. റസൂൽ പതിയെ അദ്ദേഹത്തെ വിളിച്ച് വീടിനുള്ളിലേക്ക് കയറി അദ്ദേഹത്തിന് ആവശ്യമുള്ളതെല്ലാം എടുത്തുകൊടുത്തു. എന്നിട്ട് ചോദിച്ചു, താങ്കൾ തൃപ്തനാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ തൃപ്തനാണ്. അപ്പോൾ അദ്ദേഹത്തെയും കൂട്ടി സഹാബാക്കളുടെ അടുക്കിലേക്ക് വന്ന് റസൂൽ സല്ലല്ലാഹു പഠിപ്പിക്കുന്ന ചില പഠനങ്ങൾ, ചില വായനകളുണ്ട്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വായന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്. പലപ്പോഴും ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളെപ്പോലും പെരുകി പെരുകി, അല്ലെങ്കിൽ സംസാരിച്ച് സംസാരിച്ച് ഓവർ തിങ്ക് ചെയ്ത്, അതല്ലെങ്കിൽ വലിയ രീതിയിൽ അതിനെയെല്ലാം ആശയക്കുഴപ്പത്തിലാക്കി എല്ലാവരുടെയും അഭിപ്രായങ്ങളെടുത്ത്, അല്ലേ, നമ്മൾ പറയാറുണ്ട് ആൾ കൂടിയാൽ പാമ്പ് ചാകില്ല എന്ന് പറയാറുണ്ട്, അല്ലേ. ഒരുപാട് ആളുകൾ ചേർന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞ് അത് കുളമാക്കുന്നൊരവസ്ഥ പലപ്പോഴും സംഭവിക്കാറുണ്ട്. അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായ ഒരു കാര്യത്തെ അഡ്രസ്സ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, നിങ്ങൾ സ്വകാര്യത്തിൽ വിളിച്ചൊരു കാര്യത്തെ ഒരു കാര്യത്തെ നേരിടേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുന്നത്. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബജീവിതം പരിശോധിക്കുമ്പോൾ നമ്മൾ ഏറെ കേട്ടൊരു ചരിത്രമാണ് ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഭാര്യയിൽ നിന്നും ലഭിച്ച ഒരു ഒരു പാനീയം, ആ പാനീയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടിക്കാൻ വേണ്ടി എടുത്ത് സന്തോഷത്തോടെ വെക്കുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ അത് പതിയെ തട്ടി വീഴ്ത്തുന്നുണ്ട്. അങ്ങനെ തട്ടി വീഴ്ത്ത സന്ദർഭത്തിൽ ഒരു ഭാര്യ ഭർത്താവ് എന്നതിനപ്പുറത്തേക്ക് ഏതൊരു വ്യക്തിയാണെങ്കിലും അത് ദേഷ്യപ്പെടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ട് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മൗനത്തോടുകൂടി അവിടെ കാത്തുനിന്നു, ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും യഥാർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃകയാവുന്നുണ്ട് എന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നമ്മൾ റസൂലിനെ മാതൃകയാക്കാൻ കൃത്യമായും പഠന വിധേയമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കച്ചവടം എങ്ങനെയാണ് എന്ന് കച്ചവടക്കാർ പഠിക്കണം. അവിടെ എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ? സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുന്ന ഓരോ വ്യക്തിയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് പഠിക്കണം. റസൂൽ അതിൽ കാണിച്ച സൂക്ഷ്മതയെക്കുറിച്ച് പഠിക്കണം. മക്കളെക്കുറിച്ച്, പാരൻറ്റിങ്ങിനെക്കുറിച്ച്, പുതിയ കാലത്ത് രക്ഷാകർത്തൃത്വം എന്നത് വലിയ രീതിയിലുള്ള ഒരു ദൗത്യമായി ഉത്തരവാദിത്തമായി മാറുന്ന കാലത്ത്, അത് അത്ര എളുപ്പമല്ലാത്ത മോഡേൺ ഡേ പാരൻറ്റിങ് എന്നത് ഏതൊരാൾക്കും വെല്ലുവിളിയാവുന്ന കാലത്ത് എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് മക്കളെ വളർത്തിയത് എന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോയതെന്ന്, അല്ലേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, നിങ്ങളുടെ ഏറ്റവും നല്ല സ്വഭാവമുള്ള മനുഷ്യൻ അവൻ നിങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും നല്ല സ്വഭാവമുള്ളവനായിരിക്കുമെന്നുള്ളതാണ്. അത്തരത്തിൽ മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളിൽ ഇത്തരത്തിലുള്ള മാന്യത കീപ്പ് ചെയ്യുന്ന, പാലിക്കുന്ന, കുടുംബത്തിനുള്ളിലും കുടുംബത്തിന് പുറത്തും മറ്റുള്ളവർക്കിടയിലും മറ്റുള്ളവരില്ലെങ്കിലും ഒറ്റക്കാവുമ്പോഴും പരസ്യമാവുമ്പോഴും എല്ലാം ജീവിതത്തിൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടുള്ള ഒരു സ്വഭാവം കാണിച്ച് കാഴ്ചവെച്ചു എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആയിക്കൊണ്ട് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നതും നമ്മൾ കേൾക്കുന്നതും. മൂന്നാമതായിക്കൊണ്ട് ഒരാൾ ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത എന്നുള്ളത് പ്രാർത്ഥനയാണ്. നല്ല സ്വഭാവം ലഭിക്കാൻ പ്രാർത്ഥിക്കണം. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ സ്വഭാവം നന്നാവുക എന്നത് നമ്മുടെ മാത്രം ആവശ്യമല്ല, അത് നമ്മുടെ ചുറ്റുമുള്ളവരുടെ ആവശ്യമാണ്, നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യമാണ്, നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യമാണ്. ഏറ്റവും ആത്യന്തികമായിക്കൊണ്ട് അത് നമ്മുടെ പ്രബോധനത്തിൻ്റെ കൂടി ആവശ്യമാണ്. ഇസ്ലാം ദീൻ ഇവിടെ മറ്റുള്ളവർ കേൾക്കുമ്പോൾ, അവർ അറിയുമ്പോൾ, അവർക്കത് ഇഷ്ടപ്പെടണമെങ്കിൽ, അവരത് പഠിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളുടെ സ്വഭാവം നന്നാവേണ്ടതുണ്ട്. പലപ്പോഴും ഇസ്ലാമിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ നേരിടുമ്പോൾ വൈകാരികമായിക്കൊണ്ട് പ്രതിരോധിക്കുന്ന ആളുകൾ, അവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിന് സഹായമല്ല ചെയ്യുന്നത്, ഉപദ്രവമാണ് ചെയ്യുന്നത്. അത്തരത്തിൽ ഓൺലൈൻ മീഡിയയിലെല്ലാം കമൻറ്റ് ബോക്സിൽ മുസ്ലിം നാമധാരികളായിക്കൊണ്ട് തെറികൾ വിളിക്കുന്ന, അശ്ലീലങ്ങൾ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് സ്വർഗത്തിൽ നിന്നും അകന്നു പോവുകയാണ്. നന്മ പ്രതീക്ഷിച്ചുകൊണ്ട് തിന്മകൾ ചെയ്യുന്ന ഒരവസ്ഥ എത്ര ദുഷ്കരമാണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞപ്പോൾ കൃത്യമായി അള്ളാഹു പഠിപ്പിച്ചത്, വലൗ കുന്ത ഫള്ളൻ ഗരീദൽ ഖൽബി ലൻഫദു മിൻ ഹൗലിക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞു, റസൂലെ, താങ്കളുടെ സ്വഭാവം എന്നത് അത് ഏറ്റവും ലളിതമായതുകൊണ്ട്, ഏറ്റവും സോഫ്റ്റ് ആയതുകൊണ്ട്, ഏറ്റവും നന്നായതുകൊണ്ട് മാത്രമാണ് റസൂലെ താങ്കളുടെ ചുറ്റും ആളുകൾ കൂടിയത്. അതുകൊണ്ട് താങ്കൾ സോഫ്റ്റായിക്കൊണ്ട് സംസാരിക്കണം. കൗലൻ ലയ്യീന, നിങ്ങൾ മാന്യമായിക്കൊണ്ട് സോഫ്റ്റായിക്കൊണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു പഠിപ്പിച്ചു. ഇത്തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ജീവിതത്തിൻ്റെ കൂടി ഭാഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ സൽസ്വഭാവം എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. പലപ്പോഴും ഇസ്ലാമിൻ്റെ പേരിൽ മുസ്ലിം നാമധാരികളായിക്കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ ഇസ്ലാമിനൊരു ഭാരമാവുന്നുണ്ടോ എന്നൊരു ചിന്ത കൂടി നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ദീനിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ തിരുത്തേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, വീണ്ടും വീണ്ടും തിരുത്തിക്കൊണ്ട് മരണം വരെ പുനർവിചിന്തനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ സൽസ്വഭാവം എന്നത്. അത് തുറന്ന മനസ്സോടുകൂടി കേൾക്കാനുള്ള മനസ്സുണ്ടാവേണ്ടതുണ്ട്, മറ്റുള്ളവരുടെ തിരുത്തലുകൾ കേൾക്കാനുള്ള മനസ്സുണ്ടാവേണ്ടതുണ്ട്. എത്ര വലിയ സ്ഥാനത്താണെങ്കിലും അഹങ്കരിക്കാൻ യാതൊന്നുമില്ല എന്ന പൂർണ്ണമായ ബോധ്യത്തോടു കൂടി, പരലോകത്ത് ഏറ്റവും ആദ്യം കണന്തൂങ്ങുന്ന വിഷയം സൽസ്വഭാവമാണ് എന്ന ബോധത്തോടു കൂടി സൽസ്വഭാവത്തെ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കണമെന്ന് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മാതൃക പ്രവാചകനിലാണ് എന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ടാണ് ഷംജാസ് കെ അബ്ബാസ് സംസാരിച്ചത്. റേഡിയോ വൈബ്സിൻ്റെ ഈ ഒരു സമയത്ത് നമ്മൾ സ്വരം എന്ന ഒരു പംക്തിയിലേക്ക് പ്രവേശിക്കുകയാണ്.
2: അതെ, ഇമ്പമാർന്ന ഒരു സ്വരം കേട്ടുവരാം.

0: പ്രിശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് സ്വരം. ഇനി പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇന്നത്തെ ആരോഗ്യ വിചാരം പ്രോഗ്രാമിൽ അത്യാഹിതങ്ങൾ എന്ന ടൈറ്റിലിൽ ഹൃദയാഘാതം സംഭവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ചാണ്.
1: ആരോഗ്യ വിചാരത്തിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ യാസർ ആൻഡ് ഡോക്ടർ അബ്ദുൽ മാലിക്.
0: അതെ, കേട്ടുവരാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് കോട്ടക്കൽ ആസ്ട്രമിംസ് ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗം തലവൻ ഡോക്ടർ യാസർ ചോമയിൽ. നമുക്ക് കഴിഞ്ഞ എപ്പിസോഡുകളിൽ കേട്ട കാര്യങ്ങൾ, നാം പഠിച്ച കാര്യങ്ങളുടെ തുടർച്ചയിലേക്കാണ് നാം പോകുന്നത്. മെഡിക്കൽ എമർജൻസീസ് അഥവാ അത്യാഹിതങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് നാം ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക് എന്ന് നമ്മൾ പൊതുവെ വിളിക്കുന്ന ഒരു അവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഡോക്ടർ യാസർ ചോമലിനെ പീസ് റോഡിലേക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്.
3: വലൈക്കും
2: സ്വലാം അഹമ്മദുള്ള. അപ്പോൾ നമുക്ക് ചർച്ചയിലേക്ക് വരാം. ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പലപ്പോഴും അറ്റാക്ക് അറ്റാക്ക് എന്ന് പറയും,
3: അത്
2: ഒരു കോമൺ പേരാണോ അത്?
3: അതായത് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് അത് ഹാർട്ടിന് വരുന്ന, അതായത് ഹാർട്ടിൻ്റെ ഏതെങ്കിലും രക്തക്കോയലിന് വരുന്ന ബ്ലോക്കുകൾക്കാണ് പലപ്പോഴും നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയാറുള്ളത്.
2: ഓക്കെ, അപ്പോൾ ഒരു രക്തക്കോയലിന് ഹാർട്ടിൻ്റെ ഉള്ളിലുള്ള അല്ലെ രക്തക്കോയലുകൾക്ക് വരുന്ന ബ്ലോക്ക്,
3: അതായത് ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള രക്തം എത്തിക്കുന്ന രക്തക്കോയലുകൾക്ക് വരുന്ന ബ്ലോക്കിനാണ്. അതായത് ആ ഹാർട്ടിൻ്റെ മസിലുകളൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന രക്തക്കോയലുകൾക്ക് വരുന്ന ബ്ലോക്കിനാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയാറുള്ളത്.
2: ഓക്കെ, അപ്പം ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടായ ഒരാൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിരിക്കുക?
3: ഹാർട്ട് അറ്റാക്ക് എന്ന് ഉണ്ടാവുന്ന വ്യക്തികൾക്ക് പലപ്പോഴും നെഞ്ചിൽ നടുഭാഗത്ത് വേദന അനുഭവപ്പെടുക. സാധാരണഗതിയിലുണ്ടാവുന്ന അറ്റാക്ക് മിക്കവാറും ആൾക്കാർക്കും അനുഭവപ്പെടുന്നത് നെഞ്ചിൽ എന്തെങ്കിലും ഭാരം കയറ്റി വെച്ച പോലെ തോന്നുക. ഉദാഹരണത്തിന് നമ്മൾ ആന കയറി വല പോലെ തോന്നുക. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു വേദന കൈയിൻ്റെ ഉൾഭാഗത്ത്, വലത്ത് വശത്തോ ഇടത്തു വശത്തോ വരുന്ന കൈയിൻ്റെ ഉൾഭാഗത്തോട്ട് വേദന റേഡിയേറ്റ് ചെയ്യുക, അതായത് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുക,
2: വ്യാപിക്കുക.
3: പിന്നെ അതിൻ്റെ കൂടെ തന്നെ മിക്കവാറും ആൾക്കാർക്കും ഇതിൻ്റെ കൂടെ വിയർപ്പും അനുഭവപ്പെടാറുണ്ട്. ഇതാണ് സാധാരണ ഉള്ള നെഞ്ചുവേദന എന്ന് പറയാറുള്ളത്. ഇതല്ലാത്ത രീതിയിലും നെഞ്ചുവേദന അല്ലാത്ത രീതിയിലും ഹാർട്ട് അറ്റാക്ക് വരാം.
2: അതേതൊക്കെയാണ് കണ്ടീഷൻ?
3: അതായത് ഉദാഹരണത്തിന് സാധാരണഗതിയിൽ നെഞ്ചുവേദന മാത്രം അനുഭവപ്പെടണമെന്നില്ല. ഒരാൾക്ക് തൊണ്ടവേദന, നെഞ്ചുവേദന കൂടെ തൊണ്ടവേദന അനുഭവപ്പെടാം. നടുമുള്ളിന്റെ ഭാഗത്ത് വേദന അനുഭവപ്പെടാം.
2: നട്ടലിന്റെ
3: ഭാഗത്ത് വേദന അനുഭവപ്പെടാം. അല്ലെങ്കിൽ നെഞ്ചിന്റെ മറ്റുള്ള ഭാഗത്ത്, നടുഭാഗത്തല്ലാതെ വലത്തെ ഭാഗത്തോ അല്ലെങ്കിൽ ഇടത്തെ ഭാഗത്തോ വേദന അനുഭവപ്പെടാം. അതിന്റെ കൂടുതൽ ശ്വാസം മുട്ടില് മാത്രം വരാം. ഇതൊക്കെയാണ് മറ്റ്, അതായത് ഹാർട്ട് അറ്റാക്ക് വരാന്റെ ലക്ഷണങ്ങൾ.
2: അപ്പൊ എല്ലാ നെഞ്ചുവേദനയും ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണമായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ?
3: എല്ലാ നെഞ്ചുവേദനയും ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണമായിട്ട് നമ്മൾ കണക്കാക്കാൻ പറ്റില്ല. ഒരു 42% നെഞ്ചുവേദനകളും പലപ്പോഴും ഗ്യാസ് സംബന്ധമായിട്ടുണ്ടാവുന്ന വേദനകളാണ്. പക്ഷേ ഒരു ആൾക്ക് നെഞ്ചുവേദന ഉണ്ട് എന്നുണ്ടെങ്കിൽ എപ്പോഴും അത് ഹാർട്ട് അറ്റാക്ക് ആണോ അല്ലേ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. പല കാരണങ്ങൾ കൊണ്ടും നെഞ്ചുവേദന വരാം. ഉദാഹരണത്തിന് ഞാൻ ഈ പറഞ്ഞ പോലെ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് നെഞ്ചുവേദന വരാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അന്നനാളത്തിന് വരുന്ന വിള്ളൽ കൊണ്ട് നെഞ്ചുവേദന വരാം. പിന്നെ അതേപോലെ തന്നെ രക്തം, അതായത് ഹാർട്ടിന്റെ അറകളിൽ, പുറത്തുള്ള അറകളിൽ രക്തം നിറഞ്ഞിട്ടുള്ള നെഞ്ചുവേദന അനുഭവപ്പെടാം. പിന്നെ അതേപോലെ ഒരാൾക്ക് ശ്വാസകോശത്തിൽ വരുന്ന നീരുകെട്ടുകൊണ്ട് നെഞ്ചുവേദന അനുഭവപ്പെടാം. നമ്മുടെ വൻകുയലുകളിൽ വരുന്ന വിള്ളൽ കൊണ്ട് നെഞ്ചുവേദന അനുഭവപ്പെടാം. ഇതൊക്കെയാണ് നെഞ്ചുവേദനയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. അതേപോലെ തന്നെ നമ്മുടെ ഈ വരുന്ന, നമ്മുടെ ഈ ശ്വാസകോശത്തിലോട്ട് വരുന്ന രക്തക്കുഴലിൽ വരുന്ന ബ്ലോക്ക് കൊണ്ട് നെഞ്ചുവേദന അനുഭവപ്പെടാം. ഇതൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ കാണാറുള്ളത്.
2: പിന്നെ അപ്പോ എല്ലാ നെഞ്ഞുവേദനയും അറ്റാക്ക് ആയിക്കൊണ്ടെന്നില്ല, എന്നാൽ നെഞ്ഞുവേദന വരുന്ന ഒരാൾക്ക് അറ്റാക്ക് അല്ല എന്ന് ഉറപ്പുവരുത്തുന്നത് അയാളുടെ സേഫ്റ്റിക്ക് ഭാഗമായിട്ട്
3: നിർബന്ധമായിട്ടും നമ്മൾ അത് ഹോസ്പിറ്റലിൽ എത്തിച്ച് ഹാർട്ട് അറ്റാക്ക് അല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളത് നമ്മൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്.
2: ഈ ഒരു അറ്റാക്ക് എന്ന് പറഞ്ഞപ്പോ പലപ്പോഴും നമുക്ക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ പ്രഷറും ഷുഗറൊക്കെ ഉള്ള ആളുകൾക്ക് വരുന്ന ഒരു അസുഖമായിട്ടാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. ആർക്കൊക്കെയാണ് ഇങ്ങനത്തെ ഒരു അസുഖം വരാൻ ചാൻസ് ഉള്ള കൂടുതൽ ചാൻസ് ഉള്ള ആളുകൾ?
3: കൂടുതൽ ചാൻസ് ഉള്ള വ്യക്തികൾ എന്ന് പറഞ്ഞാൽ 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വ്യക്തികളിലാണ് സാധാരണഗതിയിൽ നമ്മൾ ഇത് കാണാറുള്ളത്. ഉദാഹരണത്തിന് 40, പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പ്രമേഹമുണ്ടെങ്കിൽ നമുക്ക് ഹൈ റിസ്ക് ചാൻസ് ഉണ്ട്. പിന്നെ പ്രഷർ ഉണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. കൊളസ്ട്രോളിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ അമിതമായി കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. പാരമ്പര്യമായിട്ട് ഉപ്പാക്ക് ഉമ്മാക്ക് അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് അവർക്കൊക്കെ ആർക്കെങ്കിലും ജീവന ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കിയെങ്കിൽ നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ള കാറ്റഗറി എന്ന് പറയുന്നത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ചെറിയ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ചെറുപ്രായക്കാരിൽ പോലും നമ്മൾ ഹാർട്ട് അറ്റാക്ക് ഇന്നത്തെ കാലത്ത് കാണാറുണ്ട്.
2: ഈ ചെറിയ ഒരു 20-25 വയസ്സുള്ള ആളുകളൊക്കെ ഈ കളിക്കുന്നതിനിടയിലൊക്കെ കുഴഞ്ഞുകൂടി മരിച്ചു എന്നൊക്കെ പറയുന്നതൊക്കെ അറ്റാക്കിന്റെ ഭാഗമായിട്ട് കാണാൻ കഴിയുമോ?
3: അത് അറ്റാക്കിന്റെ ഭാഗമായിട്ടാവാം. അതല്ലെങ്കിൽ അവരിൽ കാണുന്ന നമ്മുടെ ഹാർട്ടിൽ വരുന്ന അസുഖങ്ങളുണ്ട്, പാരമ്പര്യമായിട്ട് വരുന്ന അസുഖങ്ങൾ ഈ കളിക്കുന്നതിടയ്ക്ക് സങ്കീർണമാവുന്നതാണ്. അതായത് ഹാർട്ടിൻ്റെ മസിലുകളുടെ തടിപ്പ് കൂടിയത് കൊണ്ട് ഈ ആൾക്കാർക്ക് ഇതുപോലെയുള്ള കളിക്കുന്ന സമയത്ത് ഹാർട്ടിന് രക്തോട്ടം നിരക്കുകയും അല്ലെങ്കിൽ ഹാർട്ടിന് വേണ്ട രീതിയിൽ രക്തോട്ടം കിട്ടാതാവുന്ന ഒരവസ്ഥയും വരുമ്പോൾ ഹാർട്ടിൻ്റെ ഇടിപ്പ് വ്യത്യാസം വന്നിട്ട് ആൾ മരണപ്പെടാം. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ചെറുപ്രായക്കാരിൽ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ പെട്ടെന്നുള്ള മരണത്തിനുള്ള കാരണം.
2: ഓക്കെ, ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഏത് അവസ്ഥയിലും വരുമോ? റെസ്റ്റ് എടുക്കുമ്പോഴും വ്യായാമം ചെയ്യുമ്പോഴും അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു കാരണങ്ങൾ പറയുന്നുണ്ടോ?
3: അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഏത് സമയം നമുക്ക് അനുഭവപ്പെടാം. പക്ഷേ നമുക്ക് പല ഹാർട്ട് അറ്റാക്കും വരുന്ന മുന്നേ തന്നെ ഹാർട്ട് അറ്റാക്കിനുള്ള ലക്ഷണങ്ങൾ നമുക്ക് പലപ്പോഴും കാണാറുണ്ട്. ഉദാഹരണത്തിന് ഒരാൾക്ക് ഉയർന്ന പ്രദേശത്തോട്ട് നടക്കുന്ന സമയത്ത് നെഞ്ചുവേദന അനുഭവപ്പെടുക, കയറ്റം കയറുമ്പോൾ നെഞ്ചുവേദന അനുഭവപ്പെടുക, അല്ലെങ്കിൽ നിരപ്പിൽ നടക്കുന്ന സമയത്ത് നെഞ്ചുവേദന അനുഭവപ്പെടുക, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ശ്വാസം മുട്ടുന്ന പോലെ തോന്നുക, നടക്കുന്ന സമയത്ത് ശ്വാസം മുട്ടുന്ന പോലെ തോന്നുക, അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ അടിയന്തരമായിട്ട് വൈദ്യസഹായം തേടേണ്ടതാണ്.
2: ഈ വൈദ്യസഹായം തേടുക എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ പോകണം, എന്നിട്ട് അവിടെ എന്താണ് നമ്മൾ സാധാരണ ചെയ്യുക?
3: ഹോസ്പിറ്റലിൽ നമ്മൾ പോയതിനു ശേഷം ഒരു വിദഗ്ധമായിട്ടുള്ള ഡോക്ടർ കാർഡിയോളജിസ്റ്റിനെ കാണിക്കുകയോ അല്ലെങ്കിൽ അത്യാഹിത വിഭാഗത്തിൽ പോവുകയോ, അങ്ങനെ പോയതിനു ശേഷം ഒരു ECG എടുത്ത് നോക്കേണ്ടി വരും. പിന്നെ ECG നമുക്ക് എല്ലാം പൂർണ്ണമായിട്ട് അറിയണമെന്നില്ല. നമുക്ക് ഹാർട്ട് അറ്റാക്ക് ആ സമയത്തുണ്ടെങ്കിൽ മാത്രമേ ECG കാണിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ECG എടുത്ത് നോക്കി ചിലപ്പോൾ TMT ചെയ്യേണ്ടി വരും. ത്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറയും, സ്ട്രെസ് ടെസ്റ്റ് എന്ന് പറയും. അതായത് നമ്മൾ ഈ നേരത്തെ നടപ്പുമ്പോൾ സമയത്ത് വേദന അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അദ്ദേഹത്തിനെ നമ്മൾ നടത്തിച്ചു നോക്കും. നടത്തി നോക്കുന്ന സമയത്ത് ECG വേരിയേഷൻസ് എന്തെങ്കിലും വരുന്നുണ്ടോ നോക്കും. ആ വരുന്നുണ്ടെങ്കിൽ, അങ്ങനെ വരുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്, അല്ലെങ്കിൽ രക്തക്കുഴലിന് ബ്ലോക്ക് ഉണ്ട് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്.
2: ഓക്കെ, ഈ ചെറിയ രക്തക്കുഴലിന് ഇപ്പോൾ ചെറിയ ബ്ലോക്ക് ഉണ്ടെങ്കിൽ തന്നെ അത് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മാറുമോ? വലിയ ബ്ലോക്ക് ഉണ്ടാവേണ്ടതുണ്ടോ?
3: അതായത് നമ്മൾ ചെറിയ ബ്ലോക്ക് എന്ന് പറഞ്ഞ് ചെറിയ രീതിയിലുള്ള ബ്ലോക്കാണെന്നുണ്ടെങ്കിൽ ആൾക്ക് നെഞ്ചുവേദന അനുഭവപ്പെടും, ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മാറണമെന്നില്ല. പക്ഷെ അങ്ങനത്തെ വ്യക്തികൾക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അവർ ഈ അടിയന്തരമായിട്ട് വൈദ്യസഹായം തേടിയിട്ട് അതിനുള്ള മാർഗങ്ങൾ ചെയ്യണം. ഉദാഹരണം ചിലപ്പം അവർ സ്റ്റെൻഡ് ഇടേണ്ടി വരും, ചിലപ്പോൾ മരുന്ന് മാത്രം മതിയാവാം. അപ്പോൾ അതാണ് നമ്മൾ പലപ്പോഴും ഈ നെഞ്ചുവേദന ഉണ്ടാകുമ്പോൾ ചില ആൾക്കാർക്ക് മരുന്ന് മാത്രം കൊടുക്കുന്ന ഒരവസ്ഥ, ചില ആൾക്കാർക്ക് നമ്മൾ സ്റ്റെൻഡ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ എത്ര ശതമാനം ബ്ലോക്ക് ഉണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ അത് തീരുമാനിക്കുന്നത്.
2: ഓക്കെ, അപ്പോൾ ഈ ഒരു ECG കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാകുന്ന സമയത്ത് മാത്രം ECG
3: വേരിയേഷൻസ് ഉണ്ടാവണമെന്നുള്ളൂ.
2: അപ്പൊ ഒരു വേദന ഒരാൾക്ക് ഇന്നുണ്ടായി, അയാള് പിന്നീട് ഹോസ്പിറ്റലിലേക്ക് എത്തി, എത്തുമ്പോഴേക്ക് വേദന മാറി, അപ്പൊ ECG എടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രശ്നം ഉണ്ടായിക്കൊള്ളണമെന്നില്ല,
3: നിർബന്ധമില്ല.
2: ഇവൻ വേദന കുഴപ്പമില്ല എന്നുള്ളതുകൊണ്ട് അയാള് നോർമലാണ് നമുക്ക് പറയാൻ പറ്റുമോ?
3: ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഈ ഇവൻ നെഞ്ചുവേദന ഉണ്ടാവുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ ECG എടുത്ത് നോക്കുകയാണെങ്കിലും നമുക്ക് ചിലപ്പോൾ നോർമൽ ECG ആയിട്ട് കാണാറുണ്ട്. നമ്മൾ ഒരിക്കലും രോഗിയെ ചികിത്സിക്കുന്നത് ECG വെച്ചിട്ടല്ല, രോഗിയുടെ ലക്ഷണം വെച്ചിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെയുള്ള ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണമാണ് രോഗിക്ക് ഉണ്ടായിട്ട് എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾക്ക് അടിയന്തരമായിട്ട് വൈദ്യസഹായം തേടേണ്ടതാണ്.
2: ഓക്കെ. അപ്പം അങ്ങനത്തെ ഇപ്പോൾ പലപ്പോഴും ഇതൊരു വിവാദമായി മാറാറുണ്ട്, ഈ എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന ആളുകളെ നേരെ പിടിച്ച് ആൻജിയോഗ്രാം ചെയ്യുന്നു, പിന്നെ അവർക്ക് സ്റ്റെൻഡ് ഇടണമെന്ന് പറയുന്നു. ഇത് ഡോക്ടർമാരുടെ ഒരു തട്ടിപ്പായിട്ടാണ് പലപ്പോഴും പറയാറുള്ളത്. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഈ കേന്ദ്ര ഗവൺമെന്റ് സ്റ്റെൻഡിന്റെ വില കുറക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തി, അതിന്റെ ഭാഗമായിട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചൊരു കാര്യമായിരുന്നു ഇത്. എന്താണ് അതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം?
3: അത് ഒരിക്കലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരിക്കലും, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ സി ജി പലപ്പോഴും നമുക്ക് നോർമലായി തോന്നിയേക്കാം, പക്ഷെ രോഗിയുടെ ലക്ഷണം വെച്ചിട്ട് നമുക്ക് ഒരിക്കലും രോഗിയെ വീട്ടിൽ വിടാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. ഇപ്പൊ ഉദാഹരണത്തിന്, എനിക്ക് നെഞ്ചിന് കടുത്തമായിട്ടുള്ള വേദനയാണ്, നടക്കുന്ന സമയത്ത് എനിക്ക് വേദന അനുഭവപ്പെടുകയാണ്, ഈ സി ജി എടുത്തപ്പോൾ നോർമലാണ്. അങ്ങനത്തെ ഒരു രോഗിയെ വീട്ടിൽ വിടുകയാണെങ്കിൽ അവർ മിക്കവാറും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഹാർട്ട് സ്തംഭനം വന്നിട്ട് മരണപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. ഏറ്റവും നല്ല ചികിത്സ എന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ആൻജിയോഗ്രാം ചെയ്ത് നോക്കി ബ്ലോക്ക് എവിടെയാണ് നോക്കി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചെറിയ രീതിയിലുള്ള നെഞ്ചുവേദന അനുഭവപ്പെടുമ്പോൾ ആ വ്യക്തികൾക്ക് പലപ്പോഴും ഹാർട്ടിൻ്റെ രക്തക്കുഴലുകൾ അടഞ്ഞിട്ടില്ല. ഒരു ഉദാഹരണത്തിന്, 80% മാത്രമേ ബ്ലോക്കുള്ളൂ എന്നുള്ള വ്യക്തികൾക്ക് നമ്മൾ സ്റ്റെൻഡ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഹാർട്ടിൻ്റെ മറ്റു മസിലുകൾക്ക് വലിയൊരു പ്രശ്നമില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ, നല്ല രീതിയിലുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും ഹാർട്ട് അറ്റാക്ക് സംഭവിച്ച ഒരു വ്യക്തിയെ ചികിത്സിക്കുന്നതിലും, അതായത് സ്റ്റെൻഡ് ഇടുന്നതിലും നല്ലതാണ് പൂർണ്ണമായിട്ട് ബ്ലോക്ക് ഇല്ലാത്ത വ്യക്തികളെ ചികിത്സിക്കുന്നത്. കാരണം ഒരു ആർട്ടറി പൂർണ്ണമായിട്ടും ബ്ലോക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തോട്ടുള്ള രക്തയോട്ടം കുറയുകയും ആ ഹാർട്ടിൻ്റെ മസിലുകളിൽ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ കോശങ്ങളിൽ ഡാമേജ് വരികയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഹാർട്ട് പഴയ രീതിയിലുള്ള നോർമൽ സ്റ്റേജിലോട്ട് തിരിച്ചു വരാനുള്ള ചാൻസ് കുറവാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇതുപോലെയുള്ള വ്യക്തികളോട് പറയുന്നത്, അടിയന്തരമായിട്ട് നിങ്ങൾ ഈ ചെയ്യേണ്ടത് ആൻജിയോഗ്രാം ചെയ്യുകയും അതിനുള്ള ആൻജിയോപ്ലാസ്റ്റി ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുകയും എന്നുള്ളത്.
2: നമ്മളെ ചർച്ച വഴി മാറി പോകുന്നുണ്ട്. എന്നാൽ പോലും ഒരു ചോദ്യം കൂടി ഇതിന്റെ കൂട്ടത്തിൽ ചോദിക്കാണ്. ഈ എമർജൻസി ആയിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം എന്ന് പറഞ്ഞ രോഗി നിരസിച്ച് അത് വേണ്ട, ഞാൻ വേറെ ചികിത്സ എടുത്തോളാം എന്ന് പറഞ്ഞ് വീട്ടിലെ പോകുന്ന ആള് സുഖമായിട്ട് ജീവിക്കുന്നു, അതുകൊണ്ട് ഇത് അനാവശ്യമായ ഒരു ചികിത്സയാണ് എന്ന് പലപ്പോഴും പറയാറുണ്ട്. അതിനെ കുറിച്ചുള്ളൊരു അഭിപ്രായം കൂടി.
3: അത് വളരെ ചുരുക്കം ശതമാനം മാത്രം ആൾക്കാരാണ് ആ രീതിയിൽ രക്ഷപ്പെടാറുള്ളത്. അതായത് സംഭവിച്ച ബ്ലോക്കിനനുസരിച്ചിരിക്കും. ഉദാഹരണത്തിന്, സംഭവിച്ചത് നമ്മുടെ രക്തം നൽകുന്ന ഹാർട്ടിന് രക്തം നൽകുന്ന പ്രധാനമായിട്ടും വൻ രക്തക്കുഴലുകൾക്കാണ് ബ്ലോക്ക് എന്നുണ്ടെങ്കിൽ അവർ ചികിത്സ എടുക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വലിയൊരു പ്രശ്നത്തിലോട്ടും ഇവൻ മരണത്തിലോട്ട് വരെ നയിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ചെറിയ രീതിയിലുള്ള ബ്ലോക്കാണ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ചെറിയ രക്തക്കുഴലുകൾക്കാണ് ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അത് പലപ്പോഴും അവർക്ക് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, മറ്റുള്ള രക്തക്കുഴലുകൾ ഈ മറ്റുള്ള ഈ ഹാർട്ടിൻ്റെ മറ്റു ഭാഗങ്ങളുടെ പ്രവർത്തനം ഏറ്റെടുക്കുകയും അത് നമ്മൾ ന്യൂവാസ്കുലൈസേഷൻ എന്ന് പറയാം, ആ രക്തയോട്ടത്തിൻ്റെ ആ ഭാഗത്തിൻ്റെ ഏറ്റെടുക്കുകയും പിന്നീട് അവർക്ക് നോർമൽ രീതിയിലോട്ടുള്ള ഹാർട്ടിൻ്റെ പമ്പിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നോർമൽ ആ ഒരു ഹാർട്ട്, അതായത് ആൻജിയോഗ്രാം ചെയ്ത് നോർമൽ ആവുന്ന ആ ഒരു സ്റ്റേജിലോട്ട് ഒരിക്കലും ആൻജിയോഗ്രാം ചെയ്യാത്ത ഒരു വ്യക്തി ഒരിക്കലും തിരിച്ചെത്തില്ല. ചിലപ്പം അവർക്ക് ഈ രീതിയിലുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, പക്ഷേ പഴയ രീതിയിലുള്ള പൂർണ്ണമായി ആരോഗ്യമാകും ആയി മാറാനുള്ള ചാൻസ് കുറവാണ്.
2: ഓക്കെ, അപ്പം നമ്മളെ യഥാർത്ഥ ടോപ്പിക്കിലേക്ക് തന്നെ തിരിച്ചു വരാം. ഈ ഒരു ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന ഒരാൾക്ക് നെഞ്ചുവേദനയും പറഞ്ഞു, വേർക്കൽ, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, കിതപ്പ്, പിന്നെ കയ്യിലേക്കും ഷോൾഡറിലേക്കും, ഇതല്ലാതെ വേറെ ചിലപ്പോൾ പലപ്പോഴും ഈ ആളുകൾ കുഴഞ്ഞു വീഴുന്ന ഒരവസ്ഥ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ അത്യാവശ്യം ചർച്ച ചെയ്തു. അത് ഈ കുഴഞ്ഞു വീഴലും ഹാർട്ട് അറ്റാക്കും തമ്മിൽ എന്ത് ബന്ധമുണ്ടോ?
3: അതായത് ഒരു നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ടിൻ്റെ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള രക്തം നൽകുന്ന രക്തക്കുഴലുകൾക്കാണ് ബ്ലോക്ക് വരാറുള്ളത്. അപ്പോൾ ആ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഹാർട്ടിന് നോർമൽ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല, മിടിപ്പിൽ വ്യത്യാസം വരും, ഹാർട്ടിൻ്റെ മിടിപ്പിൽ വ്യത്യാസം വരും. ആ മിടിപ്പിൽ വ്യത്യാസം വരുമ്പോഴാണ് പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് വരുന്ന ആൾക്കാർ കുഴഞ്ഞു വീണ് മരിക്കാറുള്ളത്. അപ്പോൾ ആ അതുകൊണ്ടാണ് നമുക്ക് ഹാർട്ട് അറ്റാക്കും ഈ കുഴഞ്ഞു വീഴ് മരണവും ഭയങ്കര ക്ലോസ് റിലേഷൻ ഉണ്ടെന്ന് പറയാനുള്ള കാരണം.
2: ഓക്കെ, അപ്പം അങ്ങനെ ഒരാൾ നമ്മളെ ഇപ്പോൾ ഫസ്റ്റ് എയ്ഡിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, അങ്ങനെ നമ്മുടെ മുമ്പിൽ കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ അത് ഹാർട്ട് അറ്റാക്ക് ആണോ അല്ലേന്ന് നമുക്ക് വീട്ടിൽ നിന്നാണെങ്കിൽ അല്ലെങ്കിൽ റോട്ടിലാണെങ്കിൽ വീഴുന്നത്, അപ്പോൾ അത് നമുക്കത് ഹാർട്ട് അറ്റാക്ക് ആണോ അല്ലേ എന്ന് തിരിച്ചറിയാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ?
3: ഓ, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയാണ്, നോക്കുന്ന സമയത്ത് അദ്ദേഹം നന്നായിട്ട് വിയർത്തിട്ടുണ്ട്, ബോധമില്ല. അപ്പോൾ നമ്മൾ 90% മനസ്സിലാക്കേണ്ടത് അത് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് തന്നെയാണ്. ചികിത്സ നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ അടിയന്തര ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നെഞ്ചിൽ മർദ്ദം കൊടുക്കുക എന്നുള്ളതാണ്. നെഞ്ചിന് നടുഭാഗത്ത് മർദ്ദം കൊടുത്ത് കൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്. പലപ്പോഴും രോഗികൾ കൊണ്ടുവരുന്ന സമയത്ത് നെഞ്ചുവേദന അനുഭവപ്പെട്ട് വീട്ടിൽ നിന്ന് പിന്നെ ആളെ പിട്ട മിണ്ടാതാവുമ്പോഴാണ് പലപ്പോഴും ഹോസ്പിറ്റലിൽ എത്താറുള്ളത്. അങ്ങനെ ഒരാൾ മിണ്ടാതാവുകയാണെങ്കിൽ നിങ്ങൾ നെഞ്ചിൽ മർദ്ദം കൊടുത്തിട്ട് കൊണ്ടായിരിക്കണം ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്. ആ മിടിപ്പ് മാറ്റാനുള്ള ചികിത്സ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ അടിയന്തരമായിട്ടും ഈ രോഗികൾക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ജീവിതത്തിലോട്ട് തിരിച്ചു വരാനുള്ള ചാൻസും കൂടുതലാണ് ഈ രീതിയിലുള്ള മർദ്ദം കൊടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണെങ്കിൽ.
2: ഓക്കെ, ഈ മർദ്ദം കൊടുക്കുന്നത് നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ചർച്ച ചെയ്ത സാധനമാണ്. ഏറ്റവും ശ്രോതാക്കൾ മറന്നിട്ടുണ്ടാവുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്നുകൂടി ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് എങ്ങനെയാണ് മർദ്ദം കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം ഒന്നുകൂടി ഒന്ന് പറയാൻ കഴിയും.
3: അതായത് നമ്മൾ മർദ്ദം കൊടുക്കേണ്ട മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈപ്പത്തിയുടെ ഉൾഭാഗം, കൈപ്പത്തിയുടെ ഉൾഭാഗം നെഞ്ചിന്റെ നടുഭാഗത്ത് വെക്കുകയും മറ്റേ കൈ ആ കൈയിന്റെ മുകളിൽ വെക്കുകയും നമ്മുടെ ഒരു അതുപോലെ തന്നെ നമ്മളുടെ കൈമുട്ട് നേരെ പിടിക്കുകയും നമ്മുടെ ഷോൾഡർ ഇദ്ദേഹവുമായി ഒരു 90 degree, അതായത് പെർപെൻഡിക്കുലർ എന്ന് പറയും, പെർപെൻഡിക്കുലർ ആയിട്ട് നിന്നിട്ട് നെഞ്ചിൽ ഏകദേശം 5 centimeter ആയത്തിൽ കൊടുക്കുന്ന രീതിയിലായിരിക്കണം മർദ്ദം കൊടുക്കേണ്ടത്. മുട്ടുകുത്തിയിട്ട് സൈഡിൽ മുട്ടുകുത്തിയിട്ടായിരിക്കണം ഈ മർദ്ദം കൊടുക്കേണ്ടത്. ഈ മർദ്ദം കൊടുക്കുമ്പോൾ ഏകദേശം 100 to 120 എന്ന സ്പീഡിലായിരിക്കണം മർദ്ദം കൊടുക്കേണ്ടത്.
2: 1 minute 100 തവണ
3: ആ ഒരു, അതായത് 1 minute 120 എന്ന സ്പീഡിൽ, അതായത് ഒരു മിനിറ്റിൽ ഒരു സെക്കൻഡിൽ 2 മർദ്ദമെങ്കിലും കൊടുക്കുന്ന രീതിയിലായിരിക്കണം, അത്ര സ്പീഡിലായിരിക്കണം നമ്മൾ മർദ്ദം കൊടുക്കേണ്ടത്.
2: എത്ര സമയം ചെയ്യണം എന്നതിനെക്കുറിച്ച്
3: രണ്ട് രീതിയിൽ, ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഒരാൾക്ക് ശ്വാസകോശം മറ്റേ ശ്വാസം നൽകാൻ അറിയുന്ന, കൃത്രിമശ്വാസം നൽകാൻ അറിയുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ 30 മർദ്ദം കൊടുത്ത് 2 കൃത്രിമശ്വാസം നൽകുക എന്നുള്ളതാണ്. അതോ അദ്ദേഹത്തിന് മർദ്ദം ശ്വാസം നൽകാൻ അറിയാത്ത, കൃത്രിമശ്വാസം നൽകാൻ അറിയാത്ത ഒരു വ്യക്തിയാണെങ്കിൽ തുടർച്ചയായിട്ട് ഇത് കൊടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്.
2: ഓക്കെ, അപ്പൊ അങ്ങനെ കുഴഞ്ഞു വീഴുന്ന അവസ്ഥയിൽ ഈ രീതിയിൽ അറ്റാക്കിന്റെ ഭാഗമാണ് നമ്മൾ ഈ ശരീരത്തിൽ നെഞ്ചിൽ മർദ്ദം ആളെ തിരിച്ച് ജീവിതത്തിലേക്ക് രക്ഷപ്പെടുത്താം.
3: പല എനിക്ക് തന്നെ കുറെ അനുഭവങ്ങളുണ്ട്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ ആദ്യത്തെ ഞങ്ങളുടെ ഹോസ്പിറ്റൽ അറ്റാക്ക് ആയിട്ട് വന്ന വ്യക്തി ഇതേപോലെ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഹൃദയസ്തംഭനമായിട്ടായിരുന്നു വന്നിരുന്നത്. ഹാർട്ട് നിന്നുപോയൊരവസ്ഥയുണ്ടായിരുന്നു, നെഞ്ചുവേദന ഉണ്ടായി. ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് അദ്ദേഹത്തിന് ഹൃദയം പ്രവർത്തിക്കുന്നില്ലായിരുന്നു. അപ്പൊ ഞങ്ങളോട് കൃത്യമായിട്ട് മർദ്ദം കൊടുത്ത് അദ്ദേഹത്തിന് പൾസ് തിരിച്ചു കിട്ടുകയും പിന്നീട് ആൻജിയോഗ്രാം ചെയ്ത സമയത്ത് 2 പ്രധാനപ്പെട്ട രക്തകുലകൾ ബ്ലോക്ക് ഉണ്ടാവുകയും പിന്നീട് അത് അദ്ദേഹം ജീവിതത്തിലോട്ട് തിരിച്ചു വരികയുണ്ടായി.
2: അപ്പോൾ ഈ ഹൃദയാഘാതത്തില് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള സ്വാഭാവികമായിട്ടും പീസറുടേതിന്റെ ഏറ്റവും മുഖ്യമായ വിഷയം എന്ന് പറയുന്നത് പ്രിവെൻഷൻ ആണ്.
3: അപ്പൊ
2: ഇങ്ങനത്തെ ഒരു അറ്റാക്ക് ഉണ്ടാവാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
3: നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മിക്കവാറും ഇത് കാണാറുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അത് ചെറുപ്രായക്കാരിലോട്ടും സ്പ്രെഡ് ചെയ്യാനുള്ള കാരണം നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടത് അടിയന്തരമായി ചെയ്യണം. കാരണം നമ്മുടെ ഭക്ഷണശൈലി, ഭക്ഷണത്തിൽ നമ്മൾ കൊളസ്ട്രോൾ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക, കൂടുതൽ സലാഡുകളുള്ള ഭക്ഷണങ്ങൾ, ഇലവർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കുക, വെള്ളം കൂടുതൽ കുടിക്കുക. നമ്മുടെ നബി പറഞ്ഞ പോലെ ആണ് ഏറ്റവും നല്ല ഭക്ഷണമാർഗം, അതായത് വയറിനെ 3 ഡിവൈഡ് ചെയ്യുകയും അതിൽ ഒരു ഭാഗം നമ്മൾ സോളിഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുകയും ഒരു ഭാഗം നമ്മൾ ലിക്വിഡായിട്ടുള്ള ഭക്ഷണം കഴിക്കുകയും ഒരു ഭാഗം നമ്മൾ വെറുതെ വിടുകയുമാണ് ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മൾ യുവാക്കൾ അല്ലെങ്കിൽ നമ്മളൊക്കെ ഭക്ഷണം കഴിക്കാറുള്ളത് വയറ് നിറയ്ക്കുന്നത് വരെയാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. നിബി പറഞ്ഞിട്ടുള്ളത് ഭക്ഷണം വിശപ്പ് മാറ്റാനാണ്. നമുക്ക് വിശപ്പ് എപ്പോൾ മാറി എന്ന് തോന്നിയോ അപ്പോൾ നമ്മൾ ഭക്ഷണം നിർത്തണം എന്നുള്ളതാണ്. ഒരിക്കലും വയറ് നിറയെ ഭക്ഷണം കഴിക്കരുത്, അതാണ് നമുക്ക് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ കഴിയുന്നതും ഭക്ഷണത്തിൽ ഈ പറഞ്ഞ പോലെ ഓയിലുകൾ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക, പിന്നെ അതേപോലെ കൃത്യസമയത്ത് ഭക്ഷണങ്ങൾ കഴിക്കുക, പിന്നെ അതേപോലെ നമ്മൾ കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ അതൊക്കെ നിത്യേനയാക്കാതെ ചെയ്യുക. പിന്നെ ഇതിന്റെ കൂടെ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടത് വ്യായാമം. വ്യായാമം നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യുക. ഡെയിലി പറ്റുകയാണെങ്കിൽ രാവിലെ നടക്കാൻ ശ്രമിക്കുക, നടക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കളിക്കാൻ പോവുക. നമ്മൾ പലപ്പോഴും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കളിയൊക്കെ വളരെ ബാക്കോട്ടാണ്. കുട്ടികൾ പലപ്പോഴും മൊബൈൽ ഫോണുമയോ അതല്ലെങ്കിൽ കമ്പ്യൂട്ടറുമേ ഇരിക്കുകയാണ്. നമ്മൾ കുട്ടികളെ നമ്മൾ കളിക്കാൻ വിടണം.
2: പുതിയ തലമുറ
3: പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഞങ്ങൾ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിൽ നമ്മൾ ഒരു ഒഴിവ് കിട്ടിക്കഴിഞ്ഞാൽ വൈകുന്നേരം കളിക്കാൻ പോകും. ഇപ്പോഴത്തെ ഒരു തലമുറ ഒരിക്കലും അങ്ങോട്ട് പോവാതെ കമ്പ്യൂട്ടറിന് മുന്നിലോ അല്ലെങ്കിൽ ടി വിൻ്റെ മുന്നിലോ ഇരുന്ന് അതിമേ മെസ്സേജ് അയക്കുകയും അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ചെറുപ്രായക്കാരിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഹാർട്ട് അറ്റാക്ക് കൂടുതലായിട്ട് കാണുന്നത്. വ്യായാമത്തിൻ്റെ കുറവും അതേപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രവർത്തനത്തിൻ്റെ മാറ്റവും കൊണ്ടാണ് പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ യുവാക്കളിൽ കൂടുതലായിട്ട് കാണുന്നത്.
2: ഓക്കെ, അപ്പോൾ ഈ പ്രിവെൻഷൻ്റെ ആസ്പെക്റ്റ് പൊതുജനങ്ങൾ മനസ്സിലാക്കി കാണും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണിത്. പ്രത്യേകിച്ച് ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും വ്യായാമക്കുറവും അതുപോലെ തന്നെ ജോലിയും തന്നെ.
3: അതെ,
2: ജോലിയും പണ്ടത്തെ കാലത്ത് ആളുകൾ ശരീരം ഇളകുന്ന ജോലിയാണ് കൂടുതലെത്തി. ഇപ്പോൾ കൂടുതൽ ആളുകൾ ഓഫീസ് വർക്കാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അത് തന്നെ ഈ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്നത് സ്വാഭാവികമായിട്ടും വാഹനങ്ങളിലായിരിക്കും. മുമ്പത്തെ കാലത്ത് വാഹനങ്ങൾ കുറവായിരുന്നു, നടത്തം കൂടുതലായിരുന്നു, ഭക്ഷണം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ മുമ്പത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്ന അത്ര ആരോഗ്യം പുതുതലമുറയ്ക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളത് ഇതിന്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
3: അതെ അതെ അതെ, അതിന്റെ കൂടെ തന്നെ നമുക്ക് പ്രമേഹം, പ്രഷർ പോലെയുള്ള അസുഖങ്ങളെല്ലാം ഇന്ന് വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിനൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ വ്യായാമം കുറവ് തന്നെയാണ്.
2: ജീവിതശൈലി
3: രോഗങ്ങളാണ് പറയപ്പെടുന്നത്. ഈ പറഞ്ഞ പോലെ പ്രമേഹമാണെങ്കിലും പ്രഷറൊക്കെ ആണെങ്കിലും ഇതൊക്കെ ശരിക്ക് കൊളസ്ട്രോൾ കൂടിയിട്ടുള്ള അവസ്ഥ, ഇതൊക്കെ ആക്ച്വലി നമ്മളെ ജീവിതശൈലിയിൽ വരുന്ന രോഗങ്ങളാണ്. നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ വ്യായാമ കുറവ് കൊണ്ടാണ് പലപ്പോഴും പ്രമേഹം കൂടുന്നതും. നമ്മളെല്ലാം കഴിക്കുന്ന ഷുഗറിന്റെ എമൗണ്ട് കൂടുതലാണ്, നമ്മൾ കഴിക്കുന്ന ഉപ്പിന്റെ എമൗണ്ട് കൂടുതലാണ്. ഇതൊക്കെയാണ് പലപ്പോഴും ഈ രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലായിട്ട് കാണുന്നത്. ഇത് ആണ് പിന്നീട് ഹാർട്ട് അറ്റാക്കും പോലെയുള്ള അസുഖങ്ങൾ കാട്ടുന്നത്. അതിൻ്റെ കൂടെ തന്നെ പുകവലി പോലെയുള്ള കാര്യങ്ങളും പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഇപ്പം ഞങ്ങൾ ഈ ഒരു 2015 ഒരു പഠനം നടത്തി ചെറുപ്രായക്കാരിൽ ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അതിൽ കണ്ടത് 70% ഹാർട്ട് അറ്റാക്ക് ചെറുപ്രായക്കാർ വന്ന ഹാർട്ട് അറ്റാക്ക് വന്ന ആൾക്കാർ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായിട്ടുണ്ടായിരുന്നു. ഒന്ന് പ്രമേഹം, രണ്ട് പുകവലി, മൂന്നാമത്തത് പ്രഷർ. ഇത് മൂന്നും ഉള്ള വ്യക്തികൾക്ക് ഹാർട്ട് അറ്റാക്ക് ഏത് സമയം വരാം. 40 വയസ്സിനോടെയുള്ള പല ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ള രോഗികളെ നിന്ന് നടത്തിയ പഠനത്തിൽ നിന്നും മനസ്സിലായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത്.
2: ഓക്കെ, അപ്പോൾ ദുശീലങ്ങൾ കൂടി ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് വായിക്കണം അല്ലേ?
3: അതെ അതെ, പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്.
2: ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാവും, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പുകവലിയുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു ചർച്ച തന്നെ വയറുവേദനയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത്തരം ദുശീലങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതും ഇത്തരം ദുശീലങ്ങൾ കാണുന്ന ആളുകളോട് ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി അവരെ അതിൽ നിന്നും തടയണം എന്നുള്ളതും കൂടി ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നാം ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത്തരം അസുഖങ്ങൾ നമുക്ക് വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുന്നതോടൊപ്പം തന്നെ അഥവാ ഉണ്ടായിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ജീവിതത്തിനെ അപകടത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു അസുഖമാണ് ഹൃദയാഘാതം എന്നുള്ളതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായ ചികിത്സ എടുക്കുകയും കൂടി വേണം എന്നുള്ള ഒരു കാര്യം ഈ സംബന്ധത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അത്യങ്കങ്ങളെ ബന്ധപ്പെട്ട് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത കോട്ടക് ലാസ്റ്റർമിംസ് ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗം തലവൻ ഡോക്ടർ യാസർ ചോമലിന് ഹൃദയംഗമായി നന്ദി അറിയിക്കുകയാണ്. ഇൻഷാല്ലാഹ് ഇനിയും നമുക്ക് അത്യധികങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യാനുണ്ട്. തുടർ എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം ഇൻഷാല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നാം ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം.
0: അത്യാഹിതങ്ങൾ ഹൃദയാഘാതം സംഭവിക്കുമ്പോൾ എന്ന വിഷയത്തിലാണ് ഇന്ന് നാം കേട്ടത്. നമ്മോടൊപ്പം ചേർന്നത്
1: ഡോക്ടർ യാസർ ആൻഡ് ഡോക്ടർ അബ്ദുൽ മാലിക്.
0: പ്രിയ ശ്രോതാക്കളെ, ഇനി നാം പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്, പ്രാർത്ഥനാ പഠനം.
1: നമ്മോടൊപ്പം ചേരുന്നു അബ്ദുള്ള മഹസിൻ വണ്ടൂർ.
0: ദുരിതങ്ങളും പ്രയാസങ്ങളും പെട്ടെന്ന് മാറാൻ എന്ന പ്രാർത്ഥനയാണ് ഇന്ന് മുഹസിൻ വണ്ടൂർ നമ്മോടൊപ്പം ചേരുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യൻ ദുരിതം വന്ന് പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ദുരിതം, അതുപോലെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ വലിയ പ്രയാസങ്ങൾ, ഇതെല്ലാം ശമിപ്പിക്കാൻ, ഇതിൽ നിന്നൊക്കെ അതിജീവിക്കാൻ അള്ളാഹുവിൻ്റെ മഹത്വം വാഴ്ത്തി തേടുന്ന ഒരു പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഈ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആവശ്യം അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു അത് നിങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് ആ കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഇതാണ് ആ പ്രാർത്ഥന. ഈ ഒരു കാര്യം പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ തേടുക എന്നതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ഇതിൻ്റെ അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, അതിമഹാനും അത്യധികം സ്വയം നിയന്ത്രണമുള്ളവനും അത്യധികം വിട്ടുവീഴ്ചയുള്ളവനുമായ അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, അതിമഹാനും അതിഗാംഭീര്യമുള്ള അർശിൻ്റെ റബ്ബുമായ അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ അലീം, ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബും അർശിൻ്റെ റബ്ബും അത്യുദാരനും അതിമഹത്വമുള്ളവനുമായ അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം. നമുക്കെല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു വാക്കുകളാണ് ഇതിലുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു അലഅലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം. ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർളി, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം, വറബ്ബുൽ അർശിൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, لا اله الا الله رب السماوات ورب الارض ورب العرش الكريم. ഈ ഒരു പ്രാർത്ഥന നാം എല്ലാവരും മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. നമുക്ക് എന്തെങ്കിലും ദുരിതങ്ങളോ പ്രയാസങ്ങളോ നേരിടേണ്ടി വന്നാൽ ഈ ഒരു കാര്യം പ്രാർത്ഥിച്ചിട്ട് അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ തേടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, ഒട്ടനവധി പ്രാർത്ഥനകൾ പഠിക്കാനുള്ള വലിയൊരു അവസരമാണ് റേഡിയോ വൈബ്സിൻ്റെ ഈ ഒരു സമയത്ത് നാം നേടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുള്ള മുഹസിൻ വണ്ടൂരായിരുന്നു. ദുരിതങ്ങളും പ്രയാസങ്ങളും പെട്ടെന്ന് മാറാൻ ഉള്ള ഒരു പ്രാർത്ഥനയാണ് അദ്ദേഹം ഇന്ന് നമുക്ക് പങ്കുവച്ചത്.
0: ഇനി നാം കുട്ടികളുടെ ഒരു പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടി ഇന്ന് പൂമരത്തണലിൽ എന്ന പ്രോഗ്രാമിൽ
1: നമ്മോടൊപ്പം ചേരുന്നു അബ്ദുസലാം വി ടി, ഷിഫ ഫാത്തിമ, മൻഹ മെഹറിൻ.
0: ഇങ്ങനെ പഠിച്ചാലോ കുട്ടികളെ എന്ന വിഷയത്തിലാണ് നമ്മുടെ വി ടി അങ്കിൾ നമ്മോടൊപ്പം ചേരുന്നത്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള കൂട്ടുകാരെ, പൂമരത്തണലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ നിങ്ങളുടെ പ്രതിനിധികളായ രണ്ട് കൂട്ടുകാരികളുണ്ട്. ആരൊക്കെയാണെന്ന് പറഞ്ഞോളൂ.
1: എന്റെ പേര് ഷിഫ ഫാത്തിമ, ഞാൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്.
0: അപ്പൊ ഷിഫയാണ് ഒന്നുള്ളത്, കേട്ടില്ലേ ഷിഫ പറഞ്ഞത്? ഷിഫ എത്രാം ക്ലാസ്സിൽ? 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു മിടുക്കിയാണ് കേട്ടോ. ആ ഷിഫന്റെ വീട് എവിടെയായിരുന്നു ഷിഫ? നേരത്തെ നമ്മൾ ആ പൂപ്പലത്താണ്. പൂപ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കുട്ടികൾക്കും അറിയില്ല എവിടെ ഈ പൂപ്പലം. ആകെ പൂപ്പല് പിടിച്ച സ്ഥലമാണ്. എവിടെയാണ് ഈ പൂപ്പലം? പെരിന്തൽമണ്ണൊക്കെ അടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് അല്ലേ. ആ പൂപ്പലത്തുനിന്ന് തന്നെ വേറൊരു കുട്ടി കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ കൂട്ടുകാരികളെ, കൂട്ടുകാരന്മാരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. ആരാണ് ഇവിടെ ഉള്ളത് പറയൂ. ആരാ
1: മോളെ? എന്റെ പേര് മൻഹ മെഹർ.
0: ആ മൻഹ മെഹറി. മൻഹ മെഹറിൻ എവിടെ നിന്നാണ്?
1: ഞാനും
0: പെരിന്തൽമണ്ണ തന്നെ പൂപ്പലത്തു നിന്നാണ്. സ്കൂള് അപ്പം നമ്മള് നമുക്ക് നമ്മളെ കൂട്ടുകാരന്മാരോടും കൂട്ടുകാരികളോടും ഇന്ന് പറയാനുള്ള എന്താണെന്നോ, ഈ പൂമരത്തണ്ണിൽ ഇരുന്നിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് പഠിക്കണ കാര്യത്തെക്കുറിച്ച്. ഒല്ലോ അത് പറയല്ലേ അല്ലേ, അങ്ങനെ ആയിരിക്കും. പഠിക്കണ കാര്യം മാത്രം പറയൽ, പഠിച്ച് പഠിച്ച് പഠിച്ച് പഠിച്ച് മധ്യായിന്. അത് ഓൺലൈൻ പഠനം അതാണെങ്കിൽ തീരെ പറയണ്ട. അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ.
2: ഓൺലൈൻ പഠനത്തിനെക്കാട്ടിലും
1: അല്ലേ.
0: അപ്പൊ ഇങ്ങനെയാണെങ്കിലും നമ്മള് പഠിക്കാതിരുന്നോണ്ട് കാര്യമുണ്ടോ?
2: ഇല്ല.
0: എനിക്ക് ഇനി സ്കൂൾക്ക് തന്നെ പോയാ മതിയോ, ഞാൻ ഇനി പഠിക്കണില്ലോ എന്ന് പറഞ്ഞു നിന്നാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് രക്ഷണ്ടോ?
1: അപ്പൊ
0: ഒന്നും അല്ല. അപ്പൊ പിന്നെ നമ്മൾ ഒന്നും അറിയാത്ത മണ്ടന്മാരും മണ്ടികളുമായി മാറും അല്ലേ. അപ്പൊ പിന്നെ നമുക്ക് എന്താവണം? പഠിക്കണം ശരിക്ക്. പക്ഷെ എങ്ങനെയാ പഠിക്കേണ്ടത്? ഉമ്മച്ചിങ്ങനെ പറഞ്ഞിട്ട് പഠിക്കട പഠിക്കടി പഠിക്കട അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടാണ് പഠിക്കണ്ടേ? പിന്നെ നമുക്ക് തന്നെ ഒരു ഇഷ്ടമുണ്ടാവും അല്ലേ,
2: ഭയങ്കര
0: ഇൻട്രസ്റ്റ്
2: ഉണ്ടാവും.
0: എന്തിനാ ഇപ്പൊ നമ്മള് പഠിക്കണേ?
1: വലുതായിട്ട്
0: ജോലി
2: കിട്ടാൻ,
0: അറിവ് പിന്നെ
1: ഖുറാനും
0: അറബിയും പഠിക്കണത് നമുക്ക് മതപരമായ കാര്യങ്ങൾ പരലോകത്ത് കാര്യം. പിന്നെ വേറെ എന്തൊക്കെയാ നമ്മള് പഠിക്കണ്ട്? കൊറേ പഠിക്കണ്ടല്ലോ. നമ്മള് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ പഠിക്കുന്നതെല്ലാം നല്ലൊരു മനുഷ്യനാവാനാണ് അല്ലേ. ഒരു ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനാവാനാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. പഠനത്തിന്റെ ലക്ഷ്യം അതാണ്. നമ്മൾ പഠിക്കാത്ത ആളും പഠിച്ചാളും തമ്മിൽ വ്യത്യാസം എന്താ? പഠിക്കാത്ത ആൾക്ക് സ്വഭാവം ഉണ്ടാവില്ല, പെരുമാറാൻ അറിയില്ല, കൾച്ചർ ഉണ്ടാവില്ല. പഠിച്ച ആളുകൾക്ക് കൾച്ചർ ഡീസന്റ് ആയിരിക്കും അല്ലേ.
1: ഇപ്പൊ മലയാളം തന്നെ പഠിച്ചാല് നമുക്ക് മലയാളം സംസാരിക്കാൻ പറ്റും,
0: ശരിക്കും
1: സംസാരിക്കാൻ
0: പറ്റും. അങ്ങനെ ഓരോ ഭാഷയും അല്ലേ. ഓക്കെ, അപ്പൊ നമുക്കിന്ന് കൂട്ടുകാരോട് പറയാനുള്ള സംഗതി എന്ന് വെച്ചാല് പല രൂപത്തിൽ കുട്ടികൾ പഠിക്കുന്നത്. കണ്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാവില്ലേ. നമ്മൾ പുസ്തകം പഠിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ചില ആൾക്കാർക്ക് കണ്ടിട്ട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അല്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ, ചില ആൾക്കാർക്ക് അത് ഭയങ്കര ഇഷ്ടകരം. നോക്കി നിന്നിട്ട് ഇങ്ങനെ കണ്ട് കണ്ട് കാര്യങ്ങൾ, ഇപ്പോൾ ഒരാൾ ചെയ്യുന്ന പ്രവർത്തനം കണ്ട് നോക്കി നിന്നിട്ട് ഇങ്ങനെ ഉങ്ങി നോക്കി നിന്ന് കണ്ട് പഠിക്കൂലേ. ആ അപ്പം സാർ എന്തെങ്കിലും ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി സാർ ചെയ്യുമ്പോൾ അത് നോക്കി നിന്ന് പഠിക്കും അല്ലേ. അങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യണം? അത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. കണ്ടാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യണം? കണ്ടു പഠിക്കുന്ന വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കണം, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് ഓരോരുത്തരും അവനവനെ മനസ്സിലാക്കുക. ഷിഫക്ക് എങ്ങനെ പഠിക്കാൻ പറ്റുക, മൻഹക്ക് എങ്ങനെ പഠിക്കാൻ പറ്റുക എന്നുള്ളത് മൻഹക്കും ഷിഫക്കേ അറിയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അടുത്തൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. അപ്പോൾ വിഷ്വൽ ലേണേഴ്സ് എന്ന് പറഞ്ഞൊരു ടീം നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. അവർ പുറമേയുള്ള, പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കേട്ട് പഠിക്കാൻ കഴിവുള്ള ആളുകളാണ്. ചില ആൾക്കാർ അല്ലേ സാറ് പറയുന്നതൊക്കെ, ചില ആൾക്ക് സാറ് കാണണം വീഡിയോയിൽ, കണ്ടിട്ട് ഇങ്ങനെ കാണുവാണോ കേൾക്കുവാണോ. ചില ആൾക്ക് കാണാൻ ഇഷ്ടമുണ്ടാവില്ല, കേട്ടാ മതി, ഇങ്ങനെ കേൾക്കും, കേട്ടിട്ട് പഠിക്കും അല്ലേ. അപ്പം അവരെന്ത് ചെയ്യണം? കൂടുതൽ അത് മനസ്സിലാക്കണം. എനിക്ക് കേട്ട് പഠിക്കാനാ താല്പര്യം, അതുകൊണ്ട് കേൾക്കുക കൂടുതൽ
1: അല്ലേ.
0: കേട്ട് പഠിക്കാൻ ഇഷ്ടം അല്ലേ. അപ്പൊ രണ്ടാളിവിടെ കേട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആളുകളാണ്. എന്നാ വേറെ ചില ആളുകളുണ്ടാവും, അവർക്ക് എഴുതിയും പറഞ്ഞും പഠിക്കണം. ചിലർക്ക് എഴുതണം,
1: പറഞ്ഞു പഠിക്കണം
0: ഇഷ്ടമുണ്ടാവും. അല്ലേ? അപ്പം അങ്ങനെ ഓരോ നമുക്ക് താല്പര്യമുള്ള മേഖലകളൊക്കെ നമ്മളിങ്ങനെ നോക്കിയിട്ട് പഠിക്കും. ചില ആൾക്കാർക്ക് ഇങ്ങനെ മനസ്സിലാകെ ഫുള്ള് സംശയക്കാർ, അതൊക്കെ തീർത്തിട്ടേ പഠിക്കാവൂ അല്ലേ? ഓരോന്നിൻ്റെയും ലോജിക്കലായിട്ട് ഇങ്ങനെ പഠിക്കും ഓരോന്ന്. അതെന്താ അങ്ങനെ, ഇതെന്താ അങ്ങനെ അല്ലേ? അത് നല്ല പഠനമാണ്. നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം, എന്തുകൊണ്ട് അങ്ങനെ, എന്തുകൊണ്ട് ഇങ്ങനെ വന്നില്ല. വെരി ഗുഡ്. അപ്പോഴാണ് ശരിക്ക് ചില ആളുകൾക്ക് പിന്നെ വേറെ ഒന്നെന്ന് വെച്ചാല് ഒരു കൂട്ടത്തിൽ നിന്ന് കൂട്ടം കൂടിയിട്ട് പഠിക്കാം അല്ലേ? സോഷ്യൽ ലേണേഴ്സ് എന്ന് പറയും. ഗ്രൂപ്പ് കൂടിയിട്ട് നമുക്ക് അങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റും. അങ്ങനെയാപ്പം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ചില ആളുകൾക്ക് എന്താ വെച്ചാല് പിന്നെ സോളിറ്ററി ലേണേഴ്സ് എന്ന് പറയും. അതായത് ഒറ്റയ്ക്ക് ഇരിക്കുക, എൻ്റെ അടുത്ത് കാര്യം വരണ്ടേ, മെച്ചുപൊയ്ക്കോളി പൊയ്ക്കോളി, കുഞ്ഞാനെ നീ പൊയ്ക്കോ, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നോളാം, എനിക്ക് ഇങ്ങോട്ട് പറയും, എന്നെ ശല്യപ്പെടുത്തരുത്, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ പഠിക്കും. ചില ആൾക്കാർക്ക് അങ്ങനെയല്ലേ, കഴിയൂല, എനിക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ കഴിയില്ലല്ലോ. എന്നാൽ ചില ആളുകൾക്ക് അങ്ങനെ ഒറ്റയ്ക്കായിരിക്കും, അവരൊറ്റയ്ക്ക് പഠിക്കട്ടെ അല്ലേ? അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്ന ആളുകളുണ്ടാവും, അപ്പം അവരങ്ങനെ പഠിക്കണം. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എങ്ങനെയാണ് പഠിക്കാൻ ഇഷ്ടമുള്ള, അങ്ങനെ നമ്മൾ പഠിക്കാം. എത്ര സമയം പഠിക്കണം?
2: ഒരു അര,
0: അതായത് നമുക്ക് പറ്റിയ സമയം. ഇത്ര സമയം നിശ്ചയിക്കരുത്, ഒരാൾക്ക് ബോറടിക്കണം എപ്പോഴാണോ അപ്പൊ നീച്ചു പോണം അല്ലേ? എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട് വീണ്ടും വന്നിട്ട് നമ്മൾ പഠിക്കാനിരിക്കുക. സമയം എത്രയെന്നുള്ളത് ആരാണ്, നമ്മളാ തീരുമാനിക്കുക. രാവിലെയാണ് ഒരാൾക്ക് പഠിക്കാൻ താല്പര്യം, എന്ത് ചെയ്യട്ടെ, രാവിലെ നീച്ചു പോകും. ഒരാൾക്ക് രാവിലെ എനിക്ക് പറ്റൂല കേട്ടോ, ഞാൻ ഉറക്കാണ്, എനിക്ക് സുബേസ്കരിച്ച് കഴിഞ്ഞിട്ട് കുറച്ചേരം ഉറങ്ങണം. എന്നായിക്കോട്ടെ ഉറങ്ങിക്കോ, അത് കഴിഞ്ഞിട്ടാണ് പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആവണം. പക്ഷെ ഫുൾ ടൈം ഉറങ്ങണ വണ്ടന്മാരാണെങ്കിലോ, അത് പറ്റൂല, അവർക്ക് തീരെ പഠിക്കാനില്ല. ചില ആൾക്കാർക്ക് രാത്രി കുറെ പഠിക്കാൻ താല്പര്യം ഉണ്ടാവും, അവര് രാത്രി പഠിച്ചോട്ടെ അല്ലേ? അങ്ങനെ നമുക്ക് അങ്ങനെ നമുക്ക് താല്പര്യമുള്ള സമയം നമ്മൾ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ പഠിക്കണം. നമുക്ക് എന്ത് ചെയ്യരുത്, ഒരു പ്രയാസത്തോടു കൂടി നമ്മൾ പഠിക്കുന്ന കാര്യം നമ്മൾ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. ഇഷ്ടത്തോടു കൂടി പഠിക്കുക. ഒരാൾക്ക് മലന്റെ മോൾക്ക് കയറാൻ ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ അയാൾ പോകുന്ന യാത്രയൊക്കെ പ്രയാസം ഉണ്ടാവോ? ഭയങ്കര ഇഷ്ടകരം, ഒരു പിടിച്ചിങ്ങനെ കയറുമ്പോ ഭയങ്കര താല്പര്യം,
2: അല്ലേ?
0: എന്നാ നേരെ മറിച്ച് മലന്റെ മോള് എനിക്ക് വയ്യ, എന്നിട്ട് അവനോട് കയറാൻ പറഞ്ഞ എങ്ങനെ ഉണ്ടാവും? കഷ്ടത്തോടെ ചെയ്യുന്നത് ഒരു പ്രയാസവും ഉണ്ടാവില്ല. ഇഷ്ടത്തോടെ ചെയ്താൽ എന്നാ കഷ്ടത്തോടെ ചെയ്താൽ മൊത്തം കഷ്ടം തന്നെ ആയിരിക്കും, പ്രയാസം തന്നെ ആയിരിക്കും. മനസ്സിലായില്ലേ? ഓക്കെ, ഇനിയിപ്പോ നമ്മൾ റിവിഷൻ ചെയ്യേണ്ടി വരുമല്ലേ പഠനം.
2: ചിലതൊക്കെ
0: എക്സാം വരുമ്പോൾ, അല്ലാതെയും നമ്മളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി ടെസ്റ്റ് ഒക്കെ വരുമ്പോ റിവിഷൻ ചെയ്യണം. അപ്പൊ ആ റിവിഷൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക,
2: മറന്നു.
0: ചില ആൾക്കാർ റിവിഷൻ തന്നെ ചെയ്യില്ല, നോക്കാനല്ല, വേഗം കേട്ടടക്കും.
2: നമ്മള് നമ്മൾക്ക് ഒക്കെ അറിയാന്ന് വിചാരിച്ചിട്ട്
0: അങ്ങനെ അവസാന പരീക്ഷ വരുമ്പോ
2: ഒന്നും
0: ഓർമ്മണ്ടാവില്ല, ഒന്നും കിട്ടൂല. അപ്പൊ റിവിഷൻ നിർബന്ധമാണ്, ഇടക്ക് റിമൈൻഡിലേക്ക് നമ്മൾ കൊണ്ടുവരണം, ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ നോക്കണം. അപ്പൊ റിവിഷൻ ചെയ്യുന്നതിന്റെ ഒരു രീതി ഞാൻ പറഞ്ഞുതരട്ടെ. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ റിവിഷന് നല്ല കാര്യം, റിപ്പീറ്റേഷൻ വരുത്തുക. ഒന്ന് ഇങ്ങനെ പഠിച്ചതൊന്നുകൂടി ഒന്നുകൂടിയും വീഡിയോ ഒന്നുകൂടിയും കേട്ട് നോക്കുക. സാറ് വോയിസ് ഇട്ടുണ്ടെങ്കിൽ വോയിസ് ഒന്നുകൂടിയും കേട്ട് നോക്കുക, നല്ല സുഖമാണ്. അങ്ങനെ ആൾക്കൊക്കെ ഒന്ന് സുഖമാണ്, റിപ്പീറ്റ് ചെയ്തിട്ട് ഓരോന്ന് പഠിക്കുക. പിന്നെന്താ വെച്ചാൽ, ഒരു മണിക്കൂർ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം 5 മിനിറ്റ് ഇങ്ങനെ ആലോചിക്കുക, എന്താ ഞാൻ പഠിച്ച്. നല്ലൊരു മെത്തേഡാണ് അല്ലേ? നമ്മളെ കൂട്ടുകാരന്മാരും കൂട്ടുകാരികളും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അല്ലേ, അവര് കേൾക്കുന്നുണ്ടാവും. ഇപ്പൊ നമുക്ക് എന്താ പറയണ്ടേ, 1 മണിക്കൂർ പഠിച്ചാൽ 5 മിനിറ്റ്.
2: ആ
0: ഓരോ ദിവസവും പഠിക്കുമ്പോ, ഓരോ ദിവസം കാര്യങ്ങൾ പഠിക്കൂലേ, അങ്ങനെ ഓരോ ദിവസവും പഠിക്കുമ്പോ അതാത് ദിവസം പഠനം കഴിഞ്ഞതിന് ശേഷം 10-15 മിനിറ്റ് എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്യാൻ വേണ്ടി മാറ്റിയേക്കണം. അപ്പൊ ഇന്ന് മൊത്തം ഒരാൾ പഠിച്ചു എന്ന് പറയുമ്പോൾ, രാത്രി കടക്കണേന്റെ മുമ്പായിട്ട് 15 മിനിറ്റ് എന്തൊക്കെയാ ഇന്ന് ഞാൻ പഠിച്ചത് ഒന്ന് റിമൈൻഡ് ചെയ്ത്
2: നോക്കുക.
0: കടക്കണേന്റെ മുന്നേ ആലോചിച്ച് നോക്കിയാൽ മതി, പെട്ടെന്ന് മനസ്സിലുണ്ടാവും. അപ്പൊ എന്തൊക്കെയാ നമ്മൾ, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആട്ടാ പറയണത്, ഷിഫ മെന്ന ബാക്കിയുള്ളവരൊക്കെ കേക്കുണ്ടാവും അല്ലേ? കേക്കുണ്ടാവും വിചാരിക്കാം. നമുക്ക് പറഞ്ഞുകൊടുക്കാല്ല അവരോടാണ്, റിവിഷൻ ചെയ്യണ കാര്യമാണ്, ഒരു ദിവസം പഠിച്ചത് 10-15 മിനിറ്റ്. ഇനി ഒരു ദിവസം പഠിക്കാൻ ഇരിക്കണേന്റെ മുമ്പ് തലേ ദിവസം പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുക, ഇന്നലെപ്പോ എന്തായിരുന്നു ഞാൻ പഠിച്ചത്, മനസ്സിലായില്ലേ? അങ്ങനെയുള്ളത് നമ്മൾ എന്ത് ചെയ്യാ, ഒന്നിങ്ങനെ ആലോചിച്ച് നോക്കുക. പിന്നെ ഞായറാഴ്ചകളിൽ നമ്മൾ പഠിച്ച് അല്ലേ, ഒരു ഒരു ദിവസം ഒരു വീക്കെൻഡിൽ വരുമ്പോ, ഞായറാഴ്ച വരുമ്പോ, അന്നത്തെ ഒരാഴ്ച ഇപ്പൊ എന്തൊക്കെയെന്ന് സ്കൂളിലെടുത്തത്, ഏതൊക്കെ സബ്ജക്റ്റ് വന്നു, ഏതൊക്കെ ഞാൻ പഠിച്ചു, ഖുറാൻ ഓതിയതാണെങ്കിൽ ഞാൻ ഹിഫ്ളാക്കിയത് എത്ര ഹിഫ്ളാക്കി അല്ലേ, സാർ ഏതൊക്കെ വിഷയങ്ങൾ, ഉസ്താദ് ഏതൊക്കെ പഠിപ്പിച്ചു, സാർ ഏത്, അതിങ്ങനെ ഇങ്ങനെ ആഴ്ചയിൽ റിമൈൻഡ് ചെയ്യാം. പിന്നെ ഒരു മാസം കഴിഞ്ഞ് സ്കൂൾ, ഇപ്പൊ ജൂൺ കഴിഞ്ഞ് ജൂലൈ കഴിഞ്ഞു, ഇപ്പൊ എന്തൊക്കെ, ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊക്കെ പാഠങ്ങൾ പഠിച്ചു, ആലോചിച്ച് നോക്കി ഇവിടെ. അങ്ങനെ ചെയ്യുമ്പോ എന്താ ഉണ്ടാവുമെന്നോ, ഒരു ചിട്ടുണ്ടാവും, മനസ്സിലൊരു ഓർഡർ വരും, ഭയങ്കര ഓർമ്മശക്തി നമുക്ക് നന്നായിട്ട് കൂടും. അപ്പൊ നന്നായി പഠിക്കണം. ഇതിപ്പോ എന്താ ചെയ്യാന്നോ, ഒന്നും ആലോചിക്കൂല, വെറുതെ അങ്ങനെ റേഡിയം കേൾക്കണേരി കേക്കും അല്ലേ. ആ ഇവിടെ റിവേറ്റിലുമുണ്ട് കേക്കാം, ഇത് അതുമില്ല. എന്നിട്ട് പഠിച്ചോ, പഠിച്ചോ, പഠിക്കാതെ അപ്പൊ എന്താ. പക്ഷെ ശരിക്കും പഠിച്ചു എന്ന് എപ്പോഴേ പറ മനസ്സിലായിണെങ്കിൽ മാത്രമേ പഠിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ, മറ്റ് വെറുതെ കേട്ടു എന്നേ ഉള്ളൂ അല്ലേ. അങ്ങനെ അധിക കുട്ടികൾ അങ്ങനെയാണ് വെറുതെ.
2: അങ്ങനെ എപ്പോഴും മിസ്സുമാര് ലാസ്റ്റ് ചോദിക്കും, മനസ്സിലായോ മനസ്സിലായെന്ന് നൂറുവട്ടം കൊറേ
0: ചോദിക്കും.
2: എന്നിട്ട് നമ്മള് കൊറേ മനസ്സിലായി മനസ്സിലായി കൊറേ നമുക്ക് സംശയങ്ങൾ ഉണ്ടാവും. പക്ഷെ
0: നമ്മളെന്ത് ചെയ്യും, മനസ്സിലായി മനസ്സിലായി, ക്ലാസ് കഴിയട്ടെന്ന് വിചാരിച്ചിട്ട് ഓ മനസ്സിലായി മനസ്സിലായി. ഇങ്ങനെയൊക്കെ ഇതൊക്കെ എന്തുകൊണ്ടാ സംഭവിക്കുന്നത്, പഠിക്കണത് എന്തിനാന്നുള്ളൊരു ബോധമല്ല ഒന്ന്,
2: അതിന്റെ ഇൻട്രസ്റ്റ് ഇല്ല,
0: അതിൽ ഇൻട്രസ്റ്റ് ഇല്ല ഒന്ന്. ഇൻട്രസ്റ്റ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, ലക്ഷ്യം വേണം. ഒരാൾക്ക്
2: ഒരാൾക്ക് ഞാൻ ചോദിക്കട്ടെ,
0: അതെ അതെ, ഒരാൾ ടൂർ പോവാണ്, ടൂർ പോകുമ്പോ ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ.

0: നമുക്ക് തന്നെയാണ് ഗുണം, വേറെ ആർക്കും ഗുണമില്ല, നമുക്കാണ് നമ്മൾ പഠിച്ചാലും ഗുണം. നമ്മൾ പഠിച്ചില്ലെങ്കിൽ ആരായി മാറും? വട്ടന്മാരും മണ്ടന്മാരും ആയി മാറും, ഒന്നും അറിയാത്ത പോലെ ആയി മാറും. ഇന്നത്തെ കാലം
1: പഠിച്ചില്ലെങ്കിൽ നമുക്ക് എന്താ
0: ഒന്നും ഉണ്ടാവില്ല, വെറുതെ ഇങ്ങനെ ഭ്രാന്തായി നടക്കും.
1: നമുക്ക് ചെലപ്പം ഭക്ഷണം കിട്ടില്ല, അങ്ങനെ അറിവ് ഉണ്ടാവില്ല,
0: പിന്നെ നമുക്ക് സ്വഭാവം നന്നാവൂല, കൾച്ചർ ഉണ്ടാവൂല, ഒന്നും ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞെന്താണ്, നമ്മൾ ഇൽമ് അറിവ് നേടണമെന്നാ, അറിവ് എല്ലാ അറിവും നമ്മൾ ആർജിച്ചെടുക്കണം. മനസ്സിലായോ? എല്ലാ അറിവും, കാരണം നമ്മൾ EVS പഠിക്കുന്നതും ബയോളജിയിൽ പഠിക്കണമൊക്കെ എന്താണ്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ. അങ്ങനെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനെയാണ് പഠിക്കണത്. അതിലൂടെ ഇപ്പൊ ഒരാൾ EVS ഒരു ജന്തുവിനെ കുറിച്ച് പഠിക്കുക, പല്ലിയെ കുറിച്ചുണ്ട് ഒക്കെ പറയണില്ലേ, ബൂമ്പാറ്റിയെ കുറിച്ച് ഒക്കെ പറയണ്ട. അപ്പൊ അതിലൂടെ നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ നമ്മൾ ആരെ ആലോചിക്കുക, അള്ളാഹുവിനെ ഓർക്കും, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് മനസ്സിലാവും. ഈ ഭൂമിയെ കുറിച്ച് ബയോളജി പഠിക്കുകയാണ് ഒരാള്, പിന്നെ എന്തൊക്കെയാണ് ഭാഷ പഠിക്കാണ്, ഇംഗ്ലീഷ് ശരിക്കും
1: പഠിക്കാൻ ഇപ്പൊ ഒരു ഫിഷിന്റെ ബോഡി പാർട്സ് പോലത്തെ, അതില് എന്താ ഇതുപോലെ ചെയ്തിട്ട്, അങ്ങനത്തെ നല്ല ഇഷ്ടം,
0: നല്ല ഇഷ്ടമാണ്. കാരണം എന്താ, അങ്ങനെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ആവുമ്പോ പഠിക്കുമ്പോ എന്താ പറ്റും നമുക്ക്, അതിന്റെ കൂട്ടത്തിൽ എന്താ മനസ്സിലാക്കി, നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കൂലേ.
1: അതുപോലെ അത് നമുക്ക് ജയിക്കണം എന്നുള്ളൊരു കോൺഫിഡന്റിനോട് കളിച്ചാല് ചെലപ്പം
0: ജയിക്കാം. അപ്പൊ നമുക്ക് ആവേശം ഉണ്ടാവും, ഇത് എനിക്ക് ജയിക്കൊന്നും വേണ്ട, എനിക്കൊന്നും
1: പഠിക്കാന്ന് വിചാരിച്ചിട്ട് കളിക്കുകയാണെങ്കിൽ നമുക്ക് അതുപോലെ എന്താ, എനിക്ക് ഇപ്പോഴൊന്നും പഠിക്കാണ്ട്, ഞാൻ കുറച്ചുണ്ട് പഠിച്ചാലേ പഠിച്ചാലേ നേരത്തെ,
2: ഞാൻ ഇപ്പൊ പഠിച്ചാലും നന്നാവില്ല എന്നൊക്കെ വിചാരിച്ചാല് ഓല് അത് ശരിക്കും പഠിക്കൂലല്ലോ.
0: അതെ അതെ, അപ്പൊ നിങ്ങൾ പറഞ്ഞതാണ് കാര്യം. അപ്പൊ അങ്ങനെ അവർക്ക് എന്തിട്ടാവട്ടെ, നമ്മളെ കൂട്ടുകാർക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിയട്ടെ, ലക്ഷ്യബോധം ഉണ്ടാവട്ടെ അല്ലേ എന്ന് നമുക്ക് ആശംസിക്കാം. പൂമരത്തണ്ണിൽ നമുക്ക് പിരിഞ്ഞാലോ? അപ്പൊ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുല്ലേ, നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവർക്കും നമുക്ക് എല്ലാവരോടും നമുക്ക് വിട പറയാം അല്ലേ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമലൈക്കും.
3: മാഷാല്ലാ, വളരെ ഹൃദ്യവും സുന്ദരവുമായ അവതരണത്തിലൂടെ കുട്ടികളുടെ മനസ്സുകളിൽ ഇടം പിടിച്ച പൂമരത്തണലിൻ്റെ മറ്റൊരു പ്രോഗ്രാമാണ് നാം ഇപ്പോൾ കേട്ട് കഴിഞ്ഞത്. നമ്മോടൊപ്പം ചേർന്നത്
4: അബ്ദുസലാം വീട്ടി,
3: ഷിഫ ഫാത്തിമ ആൻഡ് മൻഹ മെഹറിൻ.
5: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി നുറുങ്ങുകളിലേക്കാണ്.
3: നുറുങ്ങുകളിൽ ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ രചിച്ച കൊളസ്ട്രോൾ കൊലയാളിയോ എന്ന വിഷയത്തിലുള്ള ശബ്ദമാണ്. നുറുങ്ങുകളിലേക്ക് കേട്ടുവരാം.
4: കൊളസ്ട്രോൾ കൊലയാളിയോ, രചന ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ. ശരീരത്തിൽ കൊളസ്ട്രോൾ എങ്ങനെ രൂപം പ്രാപിക്കുമെന്നും അത് രക്തക്കുഴലിൽ അടിഞ്ഞുകൂടി കാലക്രമേണ രക്തയോട്ടത്തെ എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കാണ് 1985 മിഷേൽ ബ്രൗണിനും സാമുവൽ ഗോൾഡ്സ്റ്റീനും വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത്. രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കുറക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ കൊഴുപ്പ് കൊണ്ടുണ്ടാകുന്ന വിപത്തുകൾ ഒഴിവാക്കാനാകുമെന്ന് കൂടി ഇവർ തെളിയിച്ചു. ഇത് പ്രായോഗിക തലത്തിൽ നടപ്പിൽ വരുത്തിയപ്പോൾ ഹൃദയാഘാതം കൊണ്ടുള്ള മരണനിരക്ക് 56% കുറയ്ക്കാൻ അമേരിക്കക്കാർക്ക് കഴിഞ്ഞു. രക്തസമ്മർദ്ദവും പ്രമേഹവും നിയന്ത്രിച്ച് ഭക്ഷണ ക്രമീകരണത്തിലൂടെയും വ്യായാമത്തിലൂടെയും ഭാരം കുറച്ച് തൂക്കം നിയന്ത്രിച്ച് പുകയില വർജിക്കുകയും ചെയ്തുകൊണ്ടാണ് അവർ ഈ നേട്ടം കൈവരിച്ചത്. ശരീരത്തിലെ കൊളസ്ട്രോൾ പ്രധാനമായും ഉണ്ടാകുന്നത് കരളിലാണ്. ആവശ്യത്തിൽ കൂടുതൽ നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിലെ അന്നജവും കൊഴുപ്പിലുള്ള ഊർജവും കൊഴുപ്പായാണ് ശരീരത്തിൽ സൂക്ഷിക്കുന്നത്. ഇതിൻ്റെ ഒരു വകഭേദമാണ് കൊളസ്ട്രോൾ. ഇത് വെള്ളത്തിൽ ലയിക്കാത്തതിനാൽ ലൈപ്രോട്ടീൻ എന്ന പ്രോട്ടീൻ കണികകളുമായി ചേർന്നാണ് രക്തത്തിൽ ലയിക്കുന്നത്. നമ്മുടെ കുടലും കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിനു പുറമെ ആഹാരത്തിലൂടെ നമ്മുടെ ഇഷ്ടചേരുവയായ എണ്ണയും വെണ്ണയും നെയ്യും മുട്ടയും തേങ്ങയും അമിതാഹാരവും കൂടിയാകുമ്പോൾ പിന്നെ പറയേണ്ടതില്ലല്ലോ. ശരീരത്തിനാവശ്യമായ ഒരു കൊഴുപ്പാണ് കൊളസ്ട്രോൾ. കോശഭിത്തി, പ്രത്യേകിച്ച് തലച്ചോറിലെ കോശങ്ങളുടെ കോശഭിത്തി, ഈ കൊഴുപ്പ് കൊണ്ടും കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ പല ഹോർമോണുകളുടെയും നിർമ്മാണത്തിൽ കൊളസ്ട്രോളിന് സുപ്രധാനമായ പങ്കുണ്ട്. ഇതിനു വേണ്ടിയാണ് കരളിലും കുടലിലും കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. പക്ഷേ ആവശ്യത്തിൽ കൂടുതൽ ആഹാരത്തിലൂടെ തന്നെ ശരീരത്തിലെത്തുമ്പോൾ അത് രക്തക്കുഴലിൽ അടിഞ്ഞുകൂടി ഹൃദ്രോഗവും പക്ഷാഘാതവും അടക്കമുള്ള ധമനി അസുഖങ്ങൾക്ക് കാരണമാകുന്നു. എന്ത് കഴിക്കുന്നു എന്നതുപോലെ തന്നെ എത്ര കഴിക്കുന്നു എന്നതും പ്രധാനമാണ്. അള്ളാഹു പറയുന്നു, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുക, എന്നാൽ നിങ്ങൾ ദുർവ്യയം ചെയ്യരുത്. ദുർവ്യയം ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. വിശുദ്ധ ഖുർആൻ 7:31. കൊളസ്ട്രോൾ കൂടുതലാകുമ്പോൾ കോശങ്ങളിൽ അടിഞ്ഞ കൊളസ്ട്രോളിനെ ശരീരം തന്നെ പുറംതള്ളാൻ വേണ്ടി HDL എന്ന പ്രോട്ടീനുമായി യോജിപ്പിച്ച് കുടലിലെത്തിച്ച് പിത്തരസത്തിലൂടെ പുറത്തു കളയുന്നു. ഇതിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ കൊളസ്ട്രോൾ കുടൽ മാർഗം പുറന്തള്ളപ്പെടും. ഹൃദ്രോഗം വരുന്ന പലർക്കും ഇതിന്റെ അളവ് കുറവാണ്. ഇതിന്റെ അളവ് കൂടുന്നത് നല്ല ലക്ഷണമാണ്. സ്ത്രീകളിൽ 45 mg/L പുരുഷന്മാരിൽ 50 mg/L കൂടുന്നതാണ് അത്യുത്തമം. രക്തത്തിലുള്ള വെറും കൊഴുപ്പാണ് ട്രൈഗ്ലിസറൈഡ്സ്. ഇതിന്റെ അളവ് 150 കൂടാൻ പാടില്ല. കൊളസ്ട്രോളിന്റെ ആകെ അളവ് 160 mg/L to 200 mg വരെ ആകുന്നതാണ് നല്ലത്. ഹൃദ്രോഗം വന്നു കഴിഞ്ഞാൽ അതിനെ 160 mg/L താഴെ നിർത്തണം. ആഹാരത്തിലെ പഥ്യവും വ്യായാമവും കൊണ്ട് ഇത് സാധിക്കുന്നില്ലെങ്കിൽ ഗുളികകളെ ആശ്രയിക്കേണ്ടി വരും. LDL കൊളസ്ട്രോൾ ആണ് ഏറ്റവും ഹാനികരം. ഇതിന്റെ അളവ് 100 mg/L to 130 mg/L ഇടക്ക് നിർത്തണം. ഹൃദ്രോഗമുള്ളവർ ഇതിന്റെ അളവും 70 mg/L താഴെ വരെ കുറയ്ക്കേണ്ടത് ആവശ്യമാണ്.
2: മാഷാ അള്ളാ ബാറക്കല്ലാ, വലിയ ഒരു മെസ്സേജാണ് ഇന്ന് നുറുങ്ങുകളിൽ നമ്മൾ കേട്ടത്. ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ രചിച്ച കൊളസ്ട്രോൾ കൊലയാളിയോ എന്ന വിഷയമാണ് നാം ഇതുവരെ കേട്ടത്. ഇനി ആഴമേറിയ ഒരു പഠനത്തിലേക്ക് നാം പ്രവേശിക്കുന്നു.
3: അസ്മാ ഉൽ ഹുസ്നയിലേക്ക്
2: അബ്ദുറൌഫ് അലിക്കമി തിരുവനന്തപുരം നമ്മോടൊപ്പം ചേരുന്നു.
3: വിചാരണ നടത്തുന്നവനെന്ന അള്ളാഹുവിൻ്റെ ഉത്തമമായ നാമത്തെയാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത്. അസ്മാ ഉൽ ഹുസ്നയിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽ മുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ, വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതിൻ്റെ അർത്ഥം, അതിൻ്റെ ആശയം, അതിൻ്റെ തേട്ടം, അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ എന്നിവയാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിച്ചു വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല കൂടുതൽ അറിവുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളിൽ അൽ ഹസീബ് എന്ന നാമത്തെക്കുറിച്ചാണ് ഇന്ന് പഠിക്കാനിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അൽ ഹസീബ് എന്ന നാമം പഠിക്കുമ്പോൾ അതിൽ പ്രധാനമായും രണ്ട് അർത്ഥങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ അർത്ഥം, നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതിൽ തീർപ്പ് കൽപ്പിക്കുവാനും ആ പ്രയാസങ്ങളെ ദൂരീകരിക്കുവാനും കഴിവുള്ളവൻ അൽ ഹസീബായ അള്ളാഹുവാണ്. ഒന്നാമത്തെ അർത്ഥമാണ്. രണ്ടാമത്തെ അർത്ഥം, വിചാരണ വേളയിൽ നമ്മെ വിചാരണ ചെയ്യുന്നവൻ അൽ ഹസീബായ അള്ളാഹു സുബ്ഹാനഹു തആല മാത്രമാണ്. കണക്ക് നോക്കുന്നവൻ, കണക്ക് നോക്കാൻ മതിയായവൻ എന്ന അർത്ഥം അതിനുണ്ട്. അപ്പം ഈ രണ്ട് അർത്ഥങ്ങളാണ് മെയിനായി അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തേത്, പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് താങ്ങായി തണലായി പ്രയാസങ്ങളെ ദൂരീകരിക്കുന്നവനായി പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അവൻ മതി. രണ്ടാമത്തേത്, വിചാരണ വേളയിൽ നാളെ പരലോകത്ത് നമ്മുടെ സൽക്കർമ്മങ്ങൾ അത് കണക്കുകൂട്ടാനും നമ്മുടെ തിന്മകൾ എടുത്തു പരിശോധിക്കുവാനും മതിയാവുന്നവനാകുന്നു അള്ളാഹു എന്നതാണ് ഈ അർത്ഥങ്ങൾ അൽ ഹസീബ് എന്ന നാമങ്ങളിലൂടെ മനസ്സിലാക്കാനുള്ളത്. ഇനി ഒന്നാമത്തെ അർത്ഥത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ചരിത്രത്തിൽ നമുക്ക് കാണാം, ഉഹുദ് യുദ്ധം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും പ്രയാസപ്പെട്ട് ചില സ്വഹാബിമാർ മരിച്ചു, ചിലർ അവരുടെ കാലുകൾ അറ്റുതൂങ്ങി, ചിലരുടെ കൈകൾ അറ്റുതൂങ്ങി, പ്രവാചകൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊലിക്കുന്നു. ആ ഒരവസ്ഥയിൽ തിരിച്ചു മടങ്ങുന്ന മദീനയിലേക്ക് മടങ്ങുന്ന സന്ദർഭത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു തആല വഹിയിറക്കുന്നത്, ഇന്നന്നാസ ഖദ് ജമഉലക്കും, അതാ മക്കക്കാർ തിരിച്ച് നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വീണ്ടും ഒരുങ്ങിയിരിക്കുകയാണ് എന്നുള്ള ആ ഒരു അർത്ഥം വരുന്ന വിശുദ്ധ ഖുർആനിൻ്റെ വചനം ഇറങ്ങിയപ്പോൾ അത് സ്വഹാബത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തപ്പോൾ അവർ പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനം നമുക്ക് കാണാൻ സാധിക്കും. ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് ഭരമേൽപ്പിക്കാൻ അത് അല്ലാഹു മതി. പ്രയാസങ്ങളാണ്, ഉഹുദിൻ്റെ മണ്ണിൽ പ്രയാസപ്പെട്ട് സ്വഹാബത്ത് മരണപ്പെട്ട് അതുപോലെ തന്നെ ശരീരങ്ങളിൽ നിന്ന് രക്തം വാർന്നൊലിച്ച് കൈയറ്റവർ, കാലറ്റവർ, രണ്ടുപേരുടെ തോളിൽ കൈയിട്ട് ഇഴഞ്ഞു പോകുന്നവർ, പ്രവാചകൻ്റെ കയ്യിൽ പ്രവാചകൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊലിക്കുന്നു, ഇങ്ങനെ പ്രയാസത്തിൻ്റെ അങ്ങേയറ്റത്തെ അവസ്ഥയിൽ, പരീക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ വീണ്ടും ശത്രുക്കൾ ഒരുങ്ങിയിരിക്കുന്നു എന്നറിയുമ്പോൾ അവർ പ്രഖ്യാപിച്ച വാചകം ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് ഭരമേൽപ്പിക്കാൻ, ഞങ്ങളുടെ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് താങ്ങായി തണലായി നമ്മുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ കഴിവുള്ളവൻ അള്ളാഹുവാണ്. ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ, ഭരമേൽപ്പിക്കാൻ എത്ര നല്ലവനാണ് അള്ളാഹു എന്ന് ഈ ഒരു പ്രാർത്ഥനയിലൂടെ അവർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അൽ ഹസീബ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ, പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ശത്രു മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും നമ്മെ സഹായിക്കാൻ കഴിയുന്നവൻ അത് അല്ലാഹു മാത്രമാണ്, ഭരമേൽപ്പിക്കാൻ അല്ലാഹു മതിയാകുന്നവനാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു നമ്മെ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് മതിയായവനാണ്, അതാണ് അൽ ഹസീബ്. എന്ന നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ വീട്ടുകാരെതിരാണ്. ആദർശം സ്വീകരിച്ചതിൻ്റെ പേരിൽ, അത് തുറന്ന് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ വീട്ടുകാരെതിരായി. ഇറങ്ങിപ്പോയിക്കോ എന്ന് വാപ്പ പറഞ്ഞു, ഇല്ലെങ്കിൽ നിന്നെ ആട്ടി ഓടിക്കും എന്ന് പറഞ്ഞു. വാപ്പാനോട് നല്ല വാക്ക് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി സമൂഹത്തിലേക്ക് പോയി ദഅവത്ത് ചെയ്തു. സമൂഹം ഒന്നടങ്കം എതിരായി, രാജാവ് എതിരായി, വീടും നാടും ആ ഭരണാധികാരിയും എല്ലാം എതിരായി. അവസാനം ഇറാഖിൽ ആ നാട്ടിൻ്റെ ഭരണാധികാരി നംറൂദ് വലിയ തീക്കുണ്ടാരം ഉണ്ടാക്കാൻ വേണ്ടി പ്രഖ്യാപിച്ചു. ആ തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വലിച്ചെറിയാൻ വിശ്വാസം മാത്രമാണ് മുതൽക്കൂട്ടായിട്ടുണ്ടായിരുന്നത്. ആ വലിച്ചെറിയുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഇറക്കി. എന്നിട്ട് ചോദിച്ചു, സഹായം എന്തെങ്കിലും വേണോ, രക്ഷിക്കണമെന്ന് ചോദിച്ചു. ആ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ സഹായത്തെ പോലും മറികടന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രഖ്യാപിക്കുകയാണ്, ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ, എനിക്ക് ഭരമേൽപ്പിക്കാൻ എൻ്റെ റബ്ബ് മതി. അപ്പോൾ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഭരമേൽപ്പിക്കാൻ അള്ളാഹു മതി, അവൻ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ കഴിവുള്ളവനാണ്, അവനാണ് അൽ ഹസീബ് എന്ന നാമം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. എന്താ സംഭവിച്ചത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം കത്തിജ്വലിക്കുന്ന ആ തീനാളത്തിലേക്ക് എറിയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല തീയോട് കൽപ്പിക്കുകയാണ്, ബർദം വസലാമ, തണുപ്പും ശാന്തിയുമേകാൻ ആ തീയോട് കൽപ്പിച്ചു. ഇബ്രാഹിം നബി ഇസ്ലാം ആ തീക്കുണ്ടാരത്തിലേക്ക് വീഴുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രോമം പോലും കരിഞ്ഞിട്ടില്ല. മാത്രമല്ല, അവിടെ സമാധാനമായി സംരക്ഷണം ലഭിക്കുന്ന അവസ്ഥയിൽ അതിനകത്ത് കഴിഞ്ഞു. ഇത് അള്ളാഹു നൽകിയ, അൽ ഹസീബായ അള്ളാഹു നൽകിയതാണ്. പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിശ്വാസികളെ സഹായിക്കുന്നവനാണ് അൽ ഹസീബ് ആയ അള്ളാഹു എന്നത് നമ്മൾ ഈ നാമം പഠിക്കുമ്പോൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതാല വീണ്ടും പറയുകയാണ്, യാ അയ്യുഹൻ നബിയു ഹസ്ബുക്കല്ലാഹു വമനിത്തബഅക മിനൽ മുഅ്മിനീൻ. അള്ളാഹു പറയാണ്, നബിയെ, താങ്കൾക്ക് അള്ളാഹു മതി, നിങ്ങളുടെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ എല്ലാം കാണുന്നവൻ അവനാണ്, അവൻ അറിയുന്നു, അവൻ നിങ്ങളെ സഹായിക്കാൻ തയ്യാറുള്ളവനാണ്, അവൻ മതി, അവൻ മതിയാകുന്നവനാണ് നിങ്ങളുടെ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് താങ്ങായി തണലായി അതിന് തീർപ്പ് കൽപ്പിക്കുന്നവനായിക്കൊണ്ട് അൽ ഹസീബായ അള്ളാഹു മതിയാകുന്നു എന്ന് പറയാൻ. വമനിത്തബഅക മിനൽ മുഅ്മിനീൻ, റസൂലെ, താങ്കളെ പിൻപറ്റിയ മുഅ്മിനീങ്ങൾക്കും അത് മതിയാകുന്നതാണ് എന്ന് പറയുമ്പോൾ, സഹോദരങ്ങളെ, ഇവിടെ പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ പറയുകയാണ്, എത്ര വലിയ ഭരണാധികാരിയാണെങ്കിലും ശരി, നംറൂദിനേക്കാൾ, ഫിറഔനിനേക്കാൾ, ഞാനാണ് അള്ളാഹു എന്ന് പ്രഖ്യാപിച്ച ഫിറഔനിനേക്കാൾ വലിയ ഭരണാധികാരി, അഹങ്കാരിയായ ഭരണാധികാരി ഈ ലോകത്ത് കഴിഞ്ഞുപോയിട്ടില്ല. അപ്പോൾ എത്ര വലിയ ഭരണാധികാരിയാണെങ്കിലും ശരി, ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കുമെതിരെ പോരാടുകയാണ് എങ്കിൽ, തച്ചുടയ്ക്കാൻ പരിശ്രമിക്കുകയാണ് എങ്കിൽ, അൽ ഹസീബായ അള്ളാഹു നമുക്ക് നമ്മുടെ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ശത്രുക്കൾ മുന്നിൽ നിന്ന് വാളുകൊണ്ട് വെട്ടാൻ നിൽക്കുന്ന സമയത്ത് പോലും പ്രവാചകൻ പ്രഖ്യാപിച്ചതെന്താണ്? അള്ളാഹു, അവൻ സംരക്ഷിക്കാൻ എനിക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വാള് നിലത്ത് വീണു എന്നാണ്. ആ വാളെടുത്ത് തിരിച്ചു പിടിച്ചിട്ട് നിന്നെ ഇപ്പോൾ ആരാ രക്ഷിക്കാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ എന്നെ രക്ഷിക്കണമെന്ന് നബിയോട് ആവശ്യപ്പെട്ട അവസ്ഥയുണ്ട്, എന്നെ വെറുതെ വിടണമെന്ന് നബിയോട് കെഞ്ചുന്ന, കേണുവീണ് അപേക്ഷിക്കുന്ന ഒരവസ്ഥ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ശത്രുക്കൾ ഒന്നടങ്കം ആക്രമിക്കാൻ വരുമ്പോൾ നമ്മെ സഹായിക്കുന്നവനായിക്കൊണ്ട് അള്ളാഹു മതി, അവനാണ് അൽ ഹസീബ്. അതാണ് ഒന്നാമത്തെ അർത്ഥം. ഇനി രണ്ടാമത്തെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിചാരണ നടത്തുമ്പോൾ നമ്മുടെ നന്മകളും തിന്മകളും എടുത്തു വച്ച് കൃത്യമായി അളവിലും തൂക്കത്തിലും കൃത്രിമം വരുത്താതെ, ആരോടും പ്രത്യേകിച്ച് അനീതി കാണിക്കാതെ, അള്ളാഹു കൃത്യമായി സുവ്യക്തമായി കാര്യങ്ങളെ അവതരിപ്പിച്ച് കൃത്യമായി കണക്കു നോക്കുന്നവനാണ് അൽ ഹസീബായ അള്ളാഹു. വിചാരണ നടത്തുന്നവൻ, വിചാരണ നടത്താൻ മതിയായവൻ അത് അള്ളാഹുവാണ്, അൽ ഹസീബാണ്. അതാണ് വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്, വഹുവ സരിയുൽ ഹിസാബ്, അവൻ വിചാരണ നടത്തുന്നതിൽ വേഗത്തിൽ വിചാരണ നടത്തുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. വഹുവ അസ്റഉൽ ഹാസിബീൻ, വിചാരണ നടത്തുന്നതിൽ ഏറ്റവും വേഗത്തിൽ വിചാരണ നടത്തുന്നവനാണ് അള്ളാഹു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. അതിവേഗം വിചാരണ നടത്തുന്നവൻ. ഇനി ഒരാളുടെയും ശുപാർശയ്ക്കോ ഒരാളുടെ സാക്ഷ്യത്തിനോ കാത്തു നിൽക്കാതെ കാര്യങ്ങൾ വളരെ വ്യക്തമായി, ഓരോ അണുമണി തൂക്കങ്ങൾക്കും നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ, അത് കൃത്യമായി വിവരിച്ച് പഠിപ്പിച്ച് കാണിച്ചു തരുന്നവൻ, ഹിസാബ് നടത്തുന്നവൻ, വിചാരണ നടത്തുന്നവൻ, അവനാണ് അള്ളാഹു, അൽ ഹസീബായ അള്ളാഹു. വിശുദ്ധ ഖുർആനിൽ കാണാം, വനദഉൽ മവാസീനൽ ഖിസ്ത് ലിയൗമിൽ ഖിയാമത്തി ഫലാ തുദ്ലമു നഫ്സുൻ ശൈആ. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ വിചാരണ നടത്തും, കാര്യങ്ങൾ തൂക്കി നോക്കും, ഒരാളോടും അതിക്രമം പ്രവർത്തിക്കുകയില്ല. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്, വ ഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ. അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്, ഒരു അണുമണി തൂക്കമാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു തആല കൊണ്ടുവരും. അനീതി ആരോടുമില്ല. ആരാണോ പ്രവർത്തിച്ചത് അവർക്ക് നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, വ കഫ ബിന ഹാസിബിൻ, ഹിസാബ് നടത്താൻ, വിചാരണ നടത്താൻ അള്ളാഹു മതിയായവനാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. സൂറത്തു അംബിയയിലെ 47-ാമത്തെ വചനമാണ്. അപ്പോൾ വിചാരണ നടത്തുന്നവൻ, വിചാരണ എളുപ്പത്തിലാക്കുന്നവൻ, വിചാരണ നടത്താൻ മതിയായവൻ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളും അൽ ഹസീബ് എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. മരണശേഷമുള്ള ജീവിതത്തിൽ നമ്മുടെ നന്മകളും തിന്മകളും എടുത്തുവച്ച് വിചാരണ നടത്തുവാൻ കഴിവുള്ളവൻ, നടത്തുന്നവൻ, എളുപ്പത്തിൽ നടത്തുന്നവൻ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇൻ തുബുദു മാഫി അംഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാ. മനസ്സിൽ ഒളിപ്പിച്ചു വച്ചതും രഹസ്യമാക്കി വച്ചതും പരസ്യമാക്കിയതും എല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല വിചാരണ ചെയ്യുന്ന ഒരു വേദിയുണ്ടെന്ന്, അള്ളാഹുവാണ് അതിന് അൽ ഹസീബ്, അവനാണ് വിചാരണ നടത്തുന്നവൻ. യൗമ തുബില സറായിർ, രഹസ്യമെല്ലാം പുറത്താക്കുന്ന, രഹസ്യമെല്ലാം പരസ്യമാകുന്ന ദിവസമാണെന്ന് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകന്റെ പ്രാർത്ഥന ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. രാത്രി നിസ്കാരങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹു മഹാസിബിനി ഹിസാബ യസീറ, അല്ലാഹുവേ എന്റെ വിചാരണ നീ എനിക്ക് എളുപ്പമാക്കി തരണമേ എന്ന് പ്രവാചകൻ വരെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയാനുള്ളത്, നമ്മുടെ പ്രാർത്ഥനകളിൽ അല്ലാഹു മഹാസിബിനി ഹിസാബ യസീറ എന്ന പ്രാർത്ഥന അധികരിപ്പിക്കുക. അൽ ഹസീബായ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഹിസാബുകൾ എളുപ്പമാക്കി നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു പ്രാർത്ഥനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പഠിപ്പിച്ചു, ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഈ പ്രാർത്ഥന 7 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും ഒരു മനുഷ്യൻ വിശ്വാസി ചെയ്തു കഴിഞ്ഞാൽ, ചൊല്ലിക്കഴിഞ്ഞാൽ, അവന് അള്ളാഹു സുബ്ഹാനഹു തആല മതിയാവുന്നവനാണ്, എല്ലാ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹു കൂടെയുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഈ നാമം പഠിക്കുമ്പോൾ, അൽ ഹസീബ് എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ദുനിയാവിലെ എല്ലാ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിലും വിശ്വാസികളുടെ കൂടെ അള്ളാഹു ഉണ്ട്, അവൻ മതിയാവുന്നവനാണ് എന്നത് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തേത്, ഈ ലോകം വിടിഞ്ഞ് പരലോക ജീവിതം ആരംഭിക്കുമ്പോൾ നമ്മുടെ നന്മ തിന്മകൾ അതെടുത്തു വച്ച് കണക്ക് നോക്കി വിചാരണ ചെയ്യുന്നവൻ, അവനാണ് അൽ ഹസീബായ അള്ളാഹു സുബ്ഹാനഹു വതആല എന്നതും നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ഈ ലോകത്ത് ഭരമേൽപ്പിച്ചുകൊണ്ട് റബ്ബിൽ മാത്രം ഭരമേൽപ്പിച്ച്, നമ്മുടെ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ റബ്ബിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഈ ലോകം വെടിയുവാനും, നാളെ പരലോകത്തെത്തി നിൽക്കുമ്പോൾ നമ്മുടെ വിചാരണ അള്ളാഹു നമുക്ക് എളുപ്പമാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാ നമുക്ക് അള്ളാഹുവിൻ്റെ മറ്റൊരു നാമം ശ്രവിക്കാം. കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുവാനും അള്ളാഹു നമുക്ക് എവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാ അല്ലാ, നാം ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന.
2: നമ്മോടൊപ്പം ചേർന്നത് അബ്ദുറൌഫ് അലിക്കുമി തിരുവനന്തപുരം.
3: വിചാരണ നടത്തുന്നവൻ, പ്രതിസന്ധികളിൽ മതിയായവൻ എന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചാണ് നാം കേട്ട് കഴിഞ്ഞത്.
2: ഇനി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കാത്തിരിക്കുന്ന പ്രോഗ്രാം കഥ പറയാം.
3: കഥ പറയാം പ്രോഗ്രാമിൽ ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് അബ്ദുസലാം വീട്ടിയുടെ അവതരണമാണ്. മനസ്സിലും ഇളം കാറ്റ്, ഗൾഫിൽ നിന്നൊരു വിമാനം എന്ന പുസ്തകത്തിൻ്റെ
2: 16-ാം ഭാഗമാണ് ഇന്ന് കഥ പറയാമിലൂടെ നാം കേൾക്കുന്നത്. കേട്ടുവരാം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. നോവൽ ഗൾഫിൽ നിന്ന് ഒരു വിമാനം. അധ്യായം 16. മനസ്സിലും ഇളം കാറ്റ്. സുന്ദരമായ ഒരു സായാഹ്നം. ഇളം കാറ്റ് ഒഴുകി വരുന്നു. സുമയ്യ വൈകുന്നേരത്തെ ചായയുമായി വരാന്തയിലേക്ക് ചെന്നു. ബാപ്പ ചാരുകസേരയിൽ ഇരിക്കുകയാണ്. ഉമ്മയും അടുത്തു തന്നെ സ്റ്റൂളിട്ടിരിപ്പുണ്ട്. ചായ ഇരുവരുടെയും കയ്യിൽ കൊടുത്ത് അവളൊന്നും മിണ്ടാതെ അല്പനേരം അവിടെ നിന്നു. ബാപ്പയും ഉമ്മയും എന്തോ സ്വകാര്യം പറയണോ? അവൾ ചോദിച്ചു. ഏയ്, ഒരു സ്വകാര്യമല്ല മോളെ. ഈ നിന്റെ ചായമെടുത്ത് ഇവിടെ ഇരി, ബാപ്പ പറഞ്ഞു. അവൾ അകത്തേക്ക് പോയി. ചായയുമായി തിരിച്ചു വന്ന് ഉമ്മയുടെ അടുത്തിരുന്നു. കാര്യമായ ജോലിയൊന്നുമില്ലാത്ത ആ സമയത്ത് ഭർത്തൃപിതാവിൻ്റെയും മാതാവിൻ്റെയും അടുത്തിരുന്ന് അല്പം സംസാരിക്കണമെന്ന് തോന്നി. നല്ല ചായ. സുമിൻ്റെ കൈയോണ്ടൊരു ചായ ഉണ്ടാക്കി കിട്ടിയാൽ അതിൻ്റെ ഉഷാറ് ഒരു 4 മണിക്കൂർ നിലനിൽക്കും. ബാപ്പയുടെ അഭിനന്ദനം കേട്ട് സുമയ്യ ഒന്ന് ചിരിച്ചു. മോളെ, നിന്റെ ചെറിയാപ്പ ഒരാഴ്ചയല്ലോ പോയിട്ട്. എന്നാ തിരിച്ചു വരിക? എവിടുക്കാവും പോയത്? കാസർഗോട്ട് ഒരു സുഹൃത്തിനെയും മംഗലാപുരത്തൊരു ബന്ധക്കാരനെയും കാണാനുണ്ടെന്നാണ് പോകുമ്പോൾ എന്നോട് പറഞ്ഞത്. നാളെ വരാൻ മതി. ഒരു മാസം കഴിഞ്ഞാൽ ഗൾഫിക്ക് വിമാനം കയറാനും ആയില്ലേ? അവൾ പറഞ്ഞു. അതിനിടയിൽ റുഷ്ദയും ജാഫറും കിതച്ചുകൊണ്ട് മുറ്റത്തെത്തി. സ്കൂൾ ബാഗ് ചുമലിൽ നിന്ന് ഊരിക്കൊണ്ട് വരാന്തയിലേക്ക് കയറി. ഞങ്ങൾക്കും ചായക്കോലായിൽക്ക് കൊണ്ടുവരി. നിങ്ങളെ 3 ആളെ ഒപ്പര ഇവിടെ ഇരുന്ന് കുടിക്കാൻ നല്ല രസാ. അല്ല, ചെറിയാപ്പ വന്നോ? ജാഫർ മോൻ ഇന്നലെയും മിനിയാന്നും ഇതേ ചോദ്യം തന്നെയാണ് സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ചോദിച്ചത്. അടുത്ത മാസം ചെറിയാപ്പ ഗൾഫിലേക്ക് പോയാൽ എന്തായിരിക്കും ഇവൻ്റെ അവസ്ഥ? അത്രയധികം ഇഷ്ടമാണ് ജാഫർ മോന് ചെറിയാപ്പയോട്, അവൾ ചിന്തിച്ചു. നാളെയോ മറ്റന്നാളോ വരാനിടയുണ്ട്. ചെറിയാപ്പയ്ക്ക് യാത്രയിലൊരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാം മോനും മോളും പ്രാർത്ഥിക്കണം. അത് പറഞ്ഞ് അവൾ ചായ എടുക്കാൻ അകത്തേക്ക് പോയി. ഉമ്മ ചായ കൊണ്ടുവരുമ്പോൾക്ക് കയ്യും മോകവും കഴുകി വരി രണ്ടാളും, വല്യമ്മ പറഞ്ഞു. അവർ വലിയമ്മയെ അനുസരിച്ചു. മക്കളുടെ മുമ്പിൽ ചായയും റസ്കും വെച്ചു കൊടുത്ത ശേഷം സുമയ്യ ബാപ്പയുടെ കസേര കയ്യിൽ നഖം കൊണ്ട് അലസമായി 2-3 വര വരച്ചുകൊണ്ട് പറഞ്ഞു. ബാപ്പാ, പിന്നെ ചെറിയാപ്പ ഒരു കാര്യം പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നെ. ചെറിയാപ്പക്കത് ഉപ്പാനോട് നേരിട്ട് പറയാനൊരു മടി. എനിക്കും മടി. പക്ഷേ പറഞ്ഞിട്ടില്ലെങ്കിൽ വന്ന ഉടനെ എന്നോടത് ചോദിക്കും. അതെന്താ ആ ജാതി മടിക്കേണ്ട ഒരു വിഷയം? നമ്മളെ നടൂലകത്തെ ചുമരിന് ഒരു വാതിൽ വെട്ടിവെച്ച് ഇത്ര തന്നെ വലിപ്പത്തിൽ ബാക്കിലൊരു മുറി ഉണ്ടാക്കുക. അതിലൊരു കട്ടിലും കുട്ടികൾക്ക് വായിക്കാൻ ഒരു നല്ല മേശയും ചുമരുമ്മൽ ഒരു അലമാരയും ഉണ്ടാക്കുക. പിന്നെ പുറത്തെ മുറിയിൽ ഒരു കട്ടിലും. തൻ്റെ സംസാരം കേട്ട് ഉപ്പ ആലോചനയിൽ മുഴുകുന്നത് അവൾ ശ്രദ്ധിച്ചു. ഉമ്മയുടെ മുഖത്ത് ഒരു ചെറിയ തിളക്കവുമുണ്ട്. ഹാവ്, നല്ല സുഖാവുന്നാല്. മേശയ്ക്ക് 2 കസേരയും വേണം. റുഷ്ദ സന്തോഷം പ്രകടിപ്പിച്ചു. കസേര 2 ഒന്നുമല്ല, 5 എണ്ണം വേണം. നാ ഞമ്മക്ക് എല്ലാവർക്കും അതിൻ്റെ ചുറ്റും ഇരിക്കാലോ. ജാഫർ മോൻ ഇത് പറഞ്ഞപ്പോഴും ബാപ്പ ആലോചനയിൽ തന്നെ. ഏറെ നേരം ആലോചിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു. ചെറിയാപ്പാനെ കൊണ്ട് അതിനൊന്നും പൈസ ചെലവാക്കിക്കണ്ട മോളെ. തൽക്കാലം ഒരു മേശയും 2 കസേരയും വാങ്ങിക്കോട്ടെ. ഒരു മുറി ഉണ്ടാക്കാന്ന് വെച്ചാൽ വലിയ പൈസ വേണ്ടിവരും. അത് കേട്ട് സുമയ്യ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി അനുകൂലമായ ഒരഭിപ്രായം കിട്ടാൻ. നിങ്ങളെന്തിനാ അത് മുടക്കുന്നത്? സുമയ്യ ഭർത്താവില്ലാത്തൊരു പെണ്ണ്, മൂപ്പര ഏട്ടൻ്റെ മോള്, ഓക്ക് 2 കുട്ടികൾ. അപ്പോൾ ഓല 3 ആളെയും സൗകര്യത്തിന് വേണ്ടി ഓളെ ചെറിയാപ്പ ഒരു മുറി ഉണ്ടാക്കി കൊടുത്തോട്ടെ. ഒരു മുറി ഇവിടെ അത്യാവശ്യമാണ്. ഓൾക്ക് 3 ആൾക്കും ബൗസിന് കിടക്കാലോ. കുട്ടികൾക്ക് നല്ലോണം എഴുതിയും വായിക്കുകയൊക്കെ ചെയ്യാം. ഉമ്മ അത് പറഞ്ഞു. എന്നാലായിക്കോട്ടെ. ഉപ്പയുടെ മറുപടി കേട്ട് സുമയ്യ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, അൽഹംദുലില്ലാ. ജാഫറും റുഷ്ദയും കൈകൊട്ടി. ഒരു മാസല്ലേ ഉള്ളൂ, ഇനി അടുത്ത വരവിനായിരിക്കും ചിലപ്പോൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിന്റെ കയ്യിൽ പൈസ തന്നു പോവായിരിക്കും. ഉപ്പ അതിൻ്റെ പ്രായോഗികതയിലേക്ക് നീങ്ങിയപ്പോൾ സുമയ്യയുടെ മനസ്സിൽ എല്ലാ പണിയും കഴിഞ്ഞ ഒരു മുറിയും അതിലെ മേശയിൽ മക്കൾ വായിക്കുന്നതും കട്ടിലിൽ കിടന്ന് താൻ അത് നോക്കി ആസ്വദിക്കുകയും ചെയ്യുന്ന രംഗമായിരുന്നു. ഉപ്പയുടെ സംശയത്തിന് അവൾ മറുപടി പറഞ്ഞു, ഒരാഴ്ച കൊണ്ട് പണി തീരുന്ന ചെറിയാപ്പ പറയുന്നത് ഒരു ലോഡ് വെട്ടുകല്ല് കൊണ്ടുവന്നാൽ ഒരു ദിവസം കൊണ്ട് തറപ്പണി കഴിയും, മൂന്ന് ദിവസം കൊണ്ട് ചുമരിൻ്റെ പണിയും തീരും, വാതിലും ജനലുകളും അലമാരയും ഉണ്ടാക്കി വെച്ചത് വാങ്ങാൻ കിട്ടുമല്ലോ, കഴുക്കോലും പട്ടികയും ഇരുമ്പിൻ്റേതാക്കാം, അത് ഇൻഡസ്ട്രിയിൽക്കാർ വന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് ഫിറ്റ് ചെയ്യും, അങ്ങനെ ഏറിയാൽ ഒരു പത്ത് ദിവസം കൊണ്ട് പണി തീരും. സുമയ്യ പറഞ്ഞു, ആകട്ടെ, പടച്ചോനൊക്കെ സാധിപ്പിച്ചു തരട്ടെ. ഉപ്പയുടെ പ്രാർത്ഥനക്ക് അവൾ ആമീൻ ചൊല്ലി. കുട്ടികളുടെയും ഉമ്മയുടെയും മുഖത്ത് സന്തോഷത്തിൻ്റെ പൂക്കൾ വിടരുന്നത് സുമയ്യ നോക്കി ആസ്വദിച്ചു.
2: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് കഥ പറയാം.
3: നമ്മോടൊപ്പം ചേർന്നത് അബ്ദുസ്സലാം വീട്ടി. ഹനീഫ്ക, നമ്മൾ ഒരു കപ്പൽ യാത്ര നമ്മളൊരു കപ്പൽ യാത്ര
2: ഉദ്ദേശിക്കുന്നത്.
3: കപ്പല് പോയിട്ടുണ്ട്, വളരെ ചെറിയൊരു യാത്രയാണ്, മതി തീരാത്തൊരു യാത്രയായിരുന്നു.
2: അത് ബോട്ടിലല്ലേ?
3: അല്ല, സ്വപ്നത്തിലായിരുന്നു.
2: ആരെ വിളിച്ചു? ഞാൻ കപ്പല് പോയിട്ടില്ല, ബോട്ടില് പോയിട്ടുണ്ട്. കപ്പല് പോകണം പോകണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്.
3: ഇപ്പൊ പുതിയൊരു പാക്കേജ് കേരള സർക്കാർ KSRTCയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇൻഷാല്ലാ നമുക്കത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പിന്നീടൊരു അവസരത്തിലാകാം. ഇന്ന് ഏതായാലും നമ്മൾ പോകുന്നത് ഒരു കപ്പൽ യാത്രയുടെ ഒരു കേൾവിയിലേക്കാണ് നമ്മൾ പോകുന്നത്.
2: ഷെരീഫ് ഇബ്രാഹിമാണ് രചിച്ചത്. ശബ്ദം നൽകുന്നത് മൻസൂർ മണ്ണാർക്കാട്.
3: ദൃശ്യം കേട്ടുവരാം.
7: എന്റെ കപ്പൽ യാത്ര, രചന ഷെരീഫ് ഇബ്രാഹിം. 1969 പത്തേമാരിയിൽ പേർഷ്യയിൽ പോയ ഞാൻ തിരിച്ചാദ്യമായി ഇന്ത്യയിലേക്ക് വന്നത് കപ്പലിലായിരുന്നു. അക്ബർ എന്നായിരുന്നു ആ കപ്പലിൻ്റെ പേര്. ഹജ്ജ് കാലത്തത് ഹജ്ജ് യാത്രക്കാരെ കൊണ്ടുപോകാനും അല്ലാത്ത സമയത്ത് പേർഷ്യൻ യാത്രക്കാരെ കൊണ്ടുപോകാനുമായി ഉപയോഗിക്കുന്ന ഒരു കപ്പലായിരുന്നു. ഗ്രേ മെക്കൻസി എന്ന കമ്പനിയായിരുന്നു ടിക്കറ്റ് ഇഷ്യൂ ചെയ്തിരുന്നത്. ദുബൈയിൽ നിന്നും മുംബൈയിലേക്ക് 137 ദിർഹമായിരുന്നു ടിക്കറ്റ് ചാർജ്. 1972 October 17 ദുബായ് റഷീദ് പോർട്ടിൽ നിന്നും കപ്പൽ കയറി. എൻ്റെ കയ്യിൽ അലുമിനിയത്തിൻ്റെ വലിയൊരു ട്രങ്ക് പെട്ടി, അതിൽ നിറയെ പേർഷ്യൻ സാധനങ്ങൾ. ഒരു ഡാക്ക സാരി എടുക്കും, 25 വാരയോ മീറ്ററോ ആണളവ്. എന്നിട്ട് നാട്ടിൽ ചെന്ന് 4 സാരിയാക്കി മുറിക്കും. ഒരേ കളറിലുള്ള സാരിയാവുമ്പോൾ കസ്റ്റംസിൽ 4 പകരം 3 എന്ന് പറയാമല്ലോ. അല്ലാതെ വ്യത്യസ്തമായ കളറിൽ സാരി വാങ്ങിയാൽ ഡ്യൂട്ടി കൂടുതൽ കൊടുക്കേണ്ടി വരും. പിന്നെ അനിയന്മാർക്ക് കുറച്ച് പേനകൾ, ഇൻസ്ട്രുമെൻ്റ് ബോക്സ് തുടങ്ങിയ സ്കൂൾ ഐറ്റംസ്. പിന്നെ ഉപ്പാക്ക് ഷർട്ടിനുള്ള തുണി. ഉപ്പാക്ക് മറ്റെന്തെങ്കിലും വേണോ എന്ന് അന്നത്തെ കാലത്ത് ഞാൻ എഴുതി ചോദിച്ചാൽ ഒന്നും വേണ്ട എന്നേ എൻ്റെ പൊന്നുപ്പ പറയാറുണ്ടായിരുന്നുള്ളൂ. ഇന്ന് എൻ്റെ മക്കളോട് ഞാൻ പറയുന്ന പോലെ, കപ്പലിൻ്റെ തുടക്കം ഇറാഖിലെ ബസ്രയിൽ നിന്നാണ്. പിന്നെ കുവൈറ്റ്, ദമാം, ബഹ്റൈൻ, ദോഹ, അത് കഴിഞ്ഞാൽ ദുബൈ. ദുബൈയിൽ നിന്ന് മുംബൈക്ക് പോകുന്നതിനിടയിൽ മസ്കറ്റിൽ സ്റ്റോപ്പുണ്ട്. ദുബൈ മുംബൈ 4 ദിവസത്തെ യാത്രയാണ്. റഷീദ് പോർട്ടിൽ നിന്നും കപ്പലിലേക്ക് കയറാൻ കോണിയുണ്ട്. കപ്പലിൻ്റെ ഉള്ളിൽ നല്ല വൃത്തിയും വെടിപ്പുമുണ്ട്. എല്ലാ റൂമുകളിലും 2-3 കട്ടിലുകളാണ്. ഞാനും അതിലൊരു അന്തേവാസിയായി. എനിക്കന്ന് 21 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇടയ്ക്കിടെ കപ്പലിൻ്റെ മുകൾ തട്ടിൽ ചെന്ന് കടലിലേക്ക് നോക്കിയിരിക്കും. പത്തേമാരിയിൽ പോയ എനിക്ക് ഈ കപ്പൽ യാത്ര സ്വർഗ്ഗതുല്യമായിരുന്നു. അതുമാത്രമല്ല, എൻ്റെ പൊന്നുപ്പായെയും ഉമ്മയെയും അനിയന്മാരെയും മറ്റും കാണാമല്ലോ. അനിയന്മാർക്ക് ഞാൻ കൊടുക്കുന്ന സമ്മാനം കിട്ടുമ്പോൾ അവർക്കുണ്ടാവുന്ന സന്തോഷം ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സ് ഇതിനകം നാട്ടിലെത്തിക്കഴിഞ്ഞു. 4 ദിവസത്തെ കടൽ യാത്രയ്ക്ക് ശേഷം 5 ദിവസം കപ്പൽ മുംബൈ തീരത്തടുത്തു. സമയം 8:00. എൻ്റെ പെറ്റമ്മയായ ഭാരതത്തിൻ്റെ മണം നാസികയിലൂടെ വന്നപ്പോൾ ഞാനേറെ സന്തോഷിച്ചു. പോറ്റമ്മയായ പേർഷ്യ എനിക്കെന്തൊക്കെ തന്നാലും എൻ്റെ പെറ്റമ്മയെ മറക്കാൻ കഴിയുമോ? കപ്പൽ പോർട്ടിലടുക്കാൻ കുറച്ചുനേരം വേണം. പുറം കടലിലാണ് നങ്കൂരമിട്ടത്. അകലെ നിന്ന് മുംബൈയുടെ ആകാശം മുട്ടുന്ന കെട്ടിടങ്ങൾ കാണാം. മീൻ പിടിക്കാൻ പോകുന്ന കോളികളുടെ വഞ്ചികളും ബോട്ടുകളും മറ്റൊരു വശത്തുണ്ട്. ഉച്ചയ്ക്ക് 2 മണിയായപ്പോൾ പോർട്ടിൽ കപ്പലെടുത്തു. കപ്പലിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഒരു വിശപ്പും തോന്നുന്നില്ല. വിശപ്പില്ലാഞ്ഞല്ല, മറിച്ച് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഉമ്മയുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ എൻ്റെ പൊന്നുപ്പയുടെ പുറത്തു കാണിക്കാത്ത ഉള്ളിൽ വെച്ചുള്ള ലാളന, അനിയന്മാരുടെ കുസൃതികൾ എല്ലാം ആലോചിച്ചപ്പോൾ വിശപ്പില്ലാതായി. ഇതായിരുന്നു സത്യം. ഗൃഹാതുരത്വം അനുഭവിച്ചറിയുക തന്നെ വേണം. കപ്പലിൽ നിന്നും പെട്ടികൾ ഇറക്കാൻ പോർട്ടിലെ പോർട്ടർമാരുണ്ട്. മാന്യമായ കൂലി മാത്രമേ അവർ വാങ്ങാറുള്ളൂ. കത്തിവെക്കില്ല, നോക്കുകൂലിയുമില്ല. പോർട്ടിൽ തന്നെ ഒരു വശം കടലായ ഭാഗത്ത് മേശ കൊണ്ടുവന്നിട്ടു. അതാണ് കസ്റ്റംസ്. എൻ്റെ ഊഴം വന്നു. പെട്ടി ഞാൻ മെല്ലെ എടുത്തു മേശപ്പുറത്തു വെച്ചു. അന്ന് ചൈനയുമായി പ്രശ്നമുള്ള സമയമായിരുന്നു. പലചരക്ക് കടയിൽ കണക്ക് കൂട്ടാൻ ഉപയോഗിക്കുന്ന കടലാസിൽ ഓരോ സാധനങ്ങളുടെയും പേരും ഇന്ത്യയിലെ വിലയും എഴുതുന്നു. അപ്പോഴാണ് എൻ്റെ പെട്ടിയിലുള്ള ആ ബോംബ് കസ്റ്റംസ് ഓഫീസറുടെ കണ്ണിൽ പെട്ടത്. അദ്ദേഹം എന്നോട് ആക്രോശിച്ചു. ഏ ക്യാ ചൈനക്കാ മാൽ ലാത്താ ഹേ, എന്താണിത്? ചൈനയുടെ സാധനം കൊണ്ടുവരികയോ? അന്നും ഇന്നും ഹിന്ദിയിൽ ഞാൻ ഹം ഹും ഹോ ആണ്. ഞാൻ കരഞ്ഞു. കരച്ചിലിനു ഭാഷയില്ലല്ലോ. മഷി ഒഴിച്ചെഴുതുന്ന ഹീറോ പേനയായിരുന്നു എൻ്റെ കയ്യിൽ. കസ്റ്റംസുകാർ കണ്ടുപിടിച്ച ബോംബ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് നോക്കി. അദ്ദേഹം എഴുതുന്നതും ഹീറോ പേന കൊണ്ടായിരുന്നു. അങ്ങനെ കസ്റ്റംസ് എല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് പോകാൻ ദാദർ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അന്നത്തെ കാലത്ത് ഇന്ത്യയുടെ പടിഞ്ഞാറേക്കരയിലുള്ള മുംബൈയിൽ നിന്നും പടിഞ്ഞാറേക്കരയിലുള്ള കേരളത്തിലേക്ക് പോകുന്ന ട്രെയിൻ പടിഞ്ഞാറ് നിന്ന് ഏകദേശം കിഴക്കേ കരയോളം പോയിട്ടാണ് വീണ്ടും പടിഞ്ഞാറേ ഭാഗത്തേക്ക് പോകുന്നത്. അതായത് ദാദറിൽ നിന്നും മദ്രാസിനടുത്തുള്ള ആർക്കോണം വഴിയാണ് ട്രെയിൻ. 40 മണിക്കൂർ യാത്ര. ഒരുപാട് വിദേശയാത്രകൾ, പലതരം ഫ്ലൈറ്റുകളിൽ പലതരം വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും എന്നും എനിക്ക് യാത്രയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വാഹനം ഫ്ലൈറ്റോ കാറോ അല്ല, മറിച്ച് ബോട്ടും ട്രെയിനുമാണ്. അങ്ങനെ 2-ാം ദിവസം പുലർച്ചെ 4 മണിക്ക് മുംബൈ തൃശൂർ അഥവാ തൃശിവപേരൂരിൽ എത്തി. അന്നത്തെ കാലത്തും നഗരമായിട്ടും തൃശൂർ നഗരം ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ നിന്നും ഉണർന്നിട്ടില്ല. ദെന്തുട്ടാ ഈ കന്നാലിക്ക് എണീക്കാറായില്ലേ, ഈ ഷറഫ് വന്നത് അറിഞ്ഞില്ലേ എന്ന് മനസ്സിലാദ്യം കരുതി. പിന്നെ തോന്നി, പാവം ഇന്നലത്തെ ക്ഷീണം കൊണ്ട് ഉറങ്ങുകയാവും, കിടാവ് കുറച്ചു നേരം കൂടി ഉറങ്ങിക്കോട്ടെ. തൃശൂർ റൗണ്ടിലുള്ള പത്തൻസ് ഹോട്ടലിൽ നിന്നും റേഡിയോവിലൂടെ സുപ്രഭാത ഗീതം അത് കേട്ടപ്പോൾ യാത്രാക്ഷീണം എല്ലാം മാറി. അവിടെയുള്ള ബിസ്മില്ല ഹോട്ടലിൽ ചെന്ന് കുളി നടത്തി. ഒരു അംബാസിഡർ കാർ വാടകക്കെടുത്ത് യാത്ര തുടർന്നു എൻ്റെ വീട്ടിലേക്ക്, കാട്ടൂരിലേക്ക്. ചേർപ്പ് കഴിഞ്ഞ് പടിഞ്ഞാറ്റുമുറി എന്ന സ്ഥലത്തെത്തിയപ്പോൾ സൈക്കിൾ യജ്ഞക്കാർ സൈക്കിൾ ചാരി വെച്ച് സുഖമായി ഉറങ്ങുന്നു. ചിറക്കൽ ഇഞ്ചമുടി കനാലിനടുത്ത് വിജനമായ പാടത്ത് കാർ നിർത്തി. ഞാനാകെ ഭയപ്പെട്ടു. ഡ്രൈവർ ഇറങ്ങി, ഡിക്കി തുറന്നു. എൻ്റെ സപ്തനാഡികളും തളർന്നു. എന്നെ ഡ്രൈവർ കൊല്ലും. കാറിൻ്റെ ജാക്കിയുടെ ലിവർ എടുക്കാനാവും കാർ നിർത്തിയത്. എൻ്റെ കയ്യിലുള്ള പേർഷ്യൻ സാധനങ്ങളും എല്ലാം അവർ എടുക്കും. കൂടാതെ അന്നത്തെ എൻ്റെ സമ്പാദ്യമായ 900 രൂപയും. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ ഡിക്കിയിൽ നിന്നും ഒരു ക്യാനിലുണ്ടായിരുന്ന കുറച്ച് ഡീസൽ എടുത്ത് കാറിൻ്റെ ടാങ്കിൽ ഒഴിച്ച് യാത്ര തുടർന്നു. കരാഞ്ചിറ കഴിഞ്ഞു എൻ്റെ വീടായ മുനയം ഭാഗത്തേക്കുള്ള നാടാകെ മാറിയിരിക്കുന്നു. കണ്ണെത്ത ദൂരത്ത് നിലമായി കിടന്ന സ്ഥലത്ത് ഒരുപാട് വീടുകൾ. വീട്ടിലെത്തി ബെല്ലടിച്ചു. എൻ്റെ പൊന്നുപ്പ വന്നു. കെട്ടിപ്പിടിച്ചപ്പോൾ ഉപ്പായുടെ കണ്ണിൽ നിന്നും ഒരു നനവ്. ഉപ്പ കരയുകയോ? ആലോചിക്കാൻ വയ്യ. ഉപ്പ, ഉപ്പാടെ മോൻ 2 വർഷം പേർഷ്യയിൽ നിന്നിട്ടും ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഗദ്ഗദകണ്ഠനായി പറഞ്ഞു. അത് സാരമില്ല, ലാഞ്ചിയിൽ പോയ നീ ഒരു വിസ സമ്പാദിച്ചില്ലേ? 2 വർഷം പോയെന്നല്ലേയുള്ളൂ, കാലം ഇനിയുമില്ലേ? അതാണ് എൻ്റെ പൊന്നുപ്പ. ഞാൻ തിരിച്ച് ദുബായിലോട്ട് മുംബൈയിൽ നിന്ന് വന്നതും കപ്പലിലായിരുന്നു. എൻ്റെ പൊന്നുപ്പ മരിച്ചിട്ട് 44 വർഷം കഴിഞ്ഞു. ഉപ്പായുടെ വാക്കുകൾ ശരിയായിരുന്നു. അത് പിന്നീട് കാലം തെളിയിച്ചു. വീണ്ടും ഒരുപാട് വർഷം ഗൾഫിൽ തന്നെ. ആ എൻ്റെ ഉപ്പായുടെ ഗുരുത്വം കൊണ്ടാണ് ഇന്ന് ഞാൻ പട്ടിണി കൂടാതെ ജീവിക്കാൻ കഴിയുന്നതെന്ന് മനസ്സിലാക്കുന്നു. നാട്ടുവിശേഷങ്ങൾ പറയാൻ എൻ്റെ അടുത്ത് വന്ന എൻ്റെ അനുജൻ മജീദ്, അവനും ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. അള്ളാഹുവേ, അവർക്കെല്ലാം ഖബറിലും പരലോകത്തും നല്ലത് മാത്രം കൊടുക്കണേ.
2: മാഷാല്ലാ, ദൃശ്യമായിരുന്നു നാം ഇതുവരെ കേട്ടത്. ദൃശ്യത്തിൽ ഒരു നല്ല അനുഭവം, എൻ്റെ കപ്പൽ യാത്ര എന്ന ഷെരീഫ് ഇബ്രാഹിമിൻ്റെ രചനയാണ് നമ്മൾ കേട്ടത്. ശബ്ദം നൽകിയത് മൻസൂർ മണ്ണാർക്കടായിരുന്നു.
8: أعوذ بالله من الشيطان الرجيم.

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: സർക്കാർ ഓഫീസുകളിൽ എത്ര കയറിയിറങ്ങിയിട്ടും ഉദ്ദേശിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലേ? ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ പുതിയ രേഖകൾ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുമ്പോൾ നിരാശയോടെ മടങ്ങേണ്ടി വരാറുണ്ടോ? അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും പെൻഷനുകളും ധനസഹായവും തൊട്ടരികിലുണ്ടായിട്ടും കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് മാത്രം അത് നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ സാധാരണക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഏത് അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്, എവിടെയാണ് സമീപിക്കേണ്ടത്, എന്തൊക്കെ രേഖകളാണ് കൂടെ കരുതേണ്ടത് എന്നറിയാതെ വലയുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നാൽ ഇനി നിരാശപ്പെടേണ്ടതില്ല, അനാവശ്യമായി കയറിയിറങ്ങി സമയം പാഴാക്കേണ്ടതുമില്ല. പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് അറിയേണ്ടതെല്ലാം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലേക്കെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ എളുപ്പമാകുന്നു. അതെ, പീസ് റേഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജനക്ഷേമം. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ ധനസഹായങ്ങൾ, പെൻഷനുകൾ, റേഷൻ കാർഡ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ സ്വന്തമാക്കാമെന്ന് ലളിതമായ ഭാഷയിൽ ഈ പൊതുജന സമ്പർക്ക പരിപാടിയിലൂടെ തന്നെ മനസ്സിലാക്കാം. അപേക്ഷിക്കേണ്ട രീതികളും ആവശ്യമായ രേഖകളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചറിയാനും അർഹതപ്പെട്ടത് അനായാസം നേടിയെടുക്കാനും പൊതുജനങ്ങളെ പ്രാപ്തമാക്കുന്ന അറിവിന്റെ പുതിയ ശബ്ദമാണ് ജനക്ഷേമം. സർക്കാർ സേവനങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തും വിധം ലളിതം. ജനങ്ങളുടെ ക്ഷേമത്തിനായി അറിവിന്റെ വഴികാട്ടിയായി ജനക്ഷേമം. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാൻ മറക്കരുത്. നിങ്ങളുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കൂ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ്. പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
4: പീസ് റേഡിയോ നമുക്ക് സമ്മാനിക്കുന്ന ഏറ്റവും വിലപിടിച്ച ഒരു സമ്മാനത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. മറ്റൊന്നുമല്ല, നമുക്കറിയാം മനുഷ്യൻ്റെ
5: മനസ്സിൻ്റെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ, മനസ്സിൻ്റെ അസ്വസ്ഥതകൾക്ക് പരിഹാരം കണ്ടെത്താൻ പീസ് റേഡിയോ ഒരുക്കുന്ന സ്നേഹക്കൂട്.
4: സ്നേഹക്കൂടിൽ ഇന്ന് വ്യത്യസ്തമായൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വൈകാരികാരോഗ്യം എന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ട് പ്രൊഫസർ
5: കെ പി സഹദ് സാറ് നമ്മോടൊപ്പം ചേരുന്നു.
6: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വൈകാരിക ആരോഗ്യത്തെ സംബന്ധിച്ചാണ്. സാധാരണഗതിയിൽ ദാമ്പത്യ ജീവിത മേഖലയിൽ ഇന്ന് ദമ്പതിമാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് വൈകാരികമായ ആരോഗ്യമില്ലായ്മ. വൈകാരിക പക്വത ഇല്ലാത്തതുകൊണ്ട് പല ദാമ്പത്യ ബന്ധങ്ങളും പരാജയത്തിലേക്ക് നീങ്ങുന്നതായി കാണുന്നു. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും സ്വഭാവത്തെയും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള പ്രതിസന്ധികളോടും വെല്ലുവിളികളോടും സമരസപ്പെടാനുള്ള കഴിവാണ് ഇമോഷണൽ ഹെൽത്ത് അല്ലെങ്കിൽ വൈകാരിക ആരോഗ്യം എന്ന് പറയുന്നത്. അതായത്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അലോസരപ്പെടുത്തുന്ന നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ഇമോഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അയാളെ സന്തോഷിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളും ഉണ്ടായിരിക്കും. നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ഇമോഷൻസിനോട് പക്വമായി പ്രതികരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഇമോഷണൽ ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി ഷുഡ് നോ ഹൗ ടു മാനേജ് സ്ട്രെസ്, ആങ്കർ ആൻഡ് സാഡ്നെസ്. ആക്ച്വലി ഇമോഷണൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. ഇറ്റ് ഹെൽപ്സ് ടു റിയലൈസ് യുവർ ഫുൾ പൊട്ടൻഷ്യൽസ്. ഒരാളുടെ പൂർണ്ണമായിട്ടുള്ള ശക്തി കേന്ദ്രങ്ങളെ മനസ്സിലാക്കാനും ഉപയോഗപ്പെടുത്താനും സാധിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ സൃഷ്ടിപരമായി പ്രതികൂലമായ സാഹചര്യങ്ങളോട് പ്രതികരിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുക എന്നുള്ളത് അതീവ പ്രധാനമാണ്. നിത്യജീവിതത്തിലെ സ്ട്രെസ്സുമായി, നിത്യജീവിതത്തിലെ ടെൻഷനുമായി സമരസപ്പെടാൻ സാധിക്കുക വൈകാരികമായ ആരോഗ്യമുള്ളവർക്ക് മാത്രമാണ്. ഇത്തരം ആളുകൾക്ക് പ്രതികൂലമായ സാഹചര്യത്തോട് ഏറ്റവും അനുകൂലമായ രൂപത്തിൽ പെരുമാറാനും തങ്ങളുടെ വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ പേറുന്ന വ്യക്തികളുമായി ഏറ്റവും നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനും സാധിക്കും എന്നുള്ളത് തർക്കമറ്റ കാര്യമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകാരിക ആരോഗ്യം ഒരാളുടെ ശാരീരിക ആരോഗ്യത്തെ കൂടി ബാധിക്കുന്നതാണ്. അതായത്, ഇമോഷണൽ ഹെൽത്ത് വൈകാരികമായിട്ടുള്ള നമ്മുടെ ആരോഗ്യത്തെ ശാക്തീകരിക്കാൻ എന്താണ് വഴി എന്നുള്ളതാണ്. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് സ്വന്തം വികാരങ്ങളെക്കുറിച്ച് ഒരു സെൽഫ് അവെയർനെസ്, ബോധ്യം നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. യു മസ്റ്റ് നോട്ട് ദാറ്റ് വാട്ട് മേക്സ് യുവർ ലൈഫ് സാഡ്, ഫ്രസ്ട്രേറ്റഡ് ഓർ ആംഗ്രി. ഏത് ഘട്ടത്തിലാണ് താങ്കളോട് ദേഷ്യപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തോട് നിങ്ങൾക്ക് തന്നെ ദുഃഖവും നിരാശയും ദേഷ്യവും ഒക്കെ ഉണ്ടാവുന്ന ഘട്ടം ഏത് എന്ന് സ്വയം തിരിച്ചറിയാം. എന്നാൽ അത്തരം അവസ്ഥകളെ ഏറ്റവും നല്ലതായ രൂപത്തിൽ അവയോട് പ്രതികരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് പ്രധാനം. എക്സ്പ്രസ് യുവർ ഫീലിംഗ്സ് ഇൻ അപ്രോപ്രിയേറ്റ് വേ എന്ന് പറയും. ഒരു വികാരം അത് പ്രകടിപ്പിക്കേണ്ടത് ശരിയായ വ്യക്തിയോടായിരിക്കണം. സാധാരണഗതിയിൽ സംഭവിക്കുന്നത് അസ്ഥാനത്ത് വികാരങ്ങൾ പ്രയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങാടിയിൽ തോറ്റതിന് ഉമ്മയോട് എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ അങ്ങാടിയിൽ തോറ്റതിന് ഭാര്യയോട് എന്ന് പറയുന്നത് പോലെ, ആരോടാണ് തങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കേണ്ടത്, ആ വികാരങ്ങൾ തനതായ ശൈലിയിൽ, തനതായ രൂപത്തിൽ അതിൻ്റെ വ്യക്തികളോട് പ്രകടിപ്പിക്കാനുള്ള തന്മയത്വമാണ് ആ വ്യക്തിക്കുണ്ടാവേണ്ടത്. വൈകാരിക പക്വത അല്ലെങ്കിൽ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ മൂന്നാമതായി നാം ചെയ്യേണ്ടത് തിങ്ക് ബിഫോർ യു ആക്ട്. പ്രവർത്തിക്കുന്നതിന് മുമ്പ് നന്നായി ചിന്തിക്കുക എന്നുള്ളതാണ്. സാധാരണ പറയാറുണ്ട്, ഒരു ദേഷ്യത്തിന് കിണറിലേക്ക് എടുത്തു ചാടാൻ സാധിക്കും, എന്നാൽ അതേ ദേഷ്യത്തിന് കിണറിൽ നിന്ന് കയറിപ്പോരാൻ പറ്റില്ല. പലപ്പോഴും അബദ്ധങ്ങളിൽ ആളുകൾ ചെന്ന് ചാടുന്നത് ആ അബദ്ധങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ് കൃത്യമായി ചിന്തിക്കാത്തതുകൊണ്ടാണ്. അപ്പോ ഒരാളുടെ വൈകാരിക ആരോഗ്യം ഉറപ്പുവരുത്താൻ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ അയാൾ ചെയ്യേണ്ടത് ഏതൊരു കാര്യം പ്രവർത്തിക്കുന്നതിന് മുമ്പും വ്യക്തമായി ആലോചിക്കുക എന്നുള്ളത്. നാലാമത്തെ പോയിന്റ്, സ്ട്രെസ് എന്നുള്ളത്, ടെൻഷൻ എന്നുള്ളത്, ആങ്സൈറ്റി എന്നുള്ളത് നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏതൊരു പ്രതികൂലാവസ്ഥയും കുറച്ച് കഴിഞ്ഞാൽ അത് മാറിക്കൊള്ളും, അതിന് മാറ്റം സംഭവിക്കും, അത് ഉൾക്കൊള്ളാം.

മാനസിക ആരോഗ്യത്തെ കൃത്യമായി അനലൈസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിന് വേണ്ട രൂപത്തിലുള്ള മുൻഗണനയും ശ്രദ്ധയും കൊടുക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് അത് കൈകാര്യം ചെയ്യാനും അത് നേരിടാനും സാധിക്കുകയുള്ളൂ. കൂടെ തന്നെ കണക്ട് വിത്ത് അതേഴ്സ്, ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിന് ബദലായിട്ട് ജനങ്ങളിൽ ഒരുവനായി ജീവിക്കാനും ജനങ്ങളുമായി ഇടപഴകാനും സാധിക്കുക എന്നുള്ളത് മാനസികാരോഗ്യവും വൈകാരികമായിട്ടുള്ള പക്വതയും സ്വായത്തമാക്കാൻ സഹായിക്കുന്ന ഘടകമാണ്. വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഡ്രഗ്സിനോട് നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ നിരാശ ബാധിക്കുന്ന ഘട്ടങ്ങളിൽ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് മയക്കുമരുന്നിനെയും മദ്യത്തെയും ലഹരി ഉൽപ്പന്നങ്ങളെയും അവലംബിക്കുക എന്നതാണ്. എന്നാൽ ജീവിതം ക്ലേശപൂരിതമാവുന്ന ഘട്ടങ്ങളിൽ ഉടനെ തന്നെ ആശ്വാസം നൽകുന്ന, സന്തോഷം നൽകുന്ന ഒരവസ്ഥ വരാനിരിക്കുന്നു. ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഒരു പ്രയാസത്തോടൊപ്പം രണ്ട് എളുപ്പങ്ങൾ തന്നെ കാത്തിരിക്കുന്നു എന്ന വിശുദ്ധ ഖുർആനിൻ്റെ സന്തോഷവാർത്ത ഉൾക്കൊണ്ട് ലഹരി ഉൽപ്പന്നങ്ങളോട്, മദ്യത്തോട്, പുകയിലയോട് നോ പറയാൻ മനസ്സിനെ പ്രാപ്തമാക്കുക. കൂടെ തന്നെ വിശ്വാസത്തോടുകൂടി, ബോധ്യത്തോടുകൂടി ആരാധനകളിൽ മുഴുകുക എന്നുള്ളതും നമസ്കരിക്കുക എന്നുള്ളതും മനസ്സിന് അങ്ങേയറ്റം ആരോഗ്യം നൽകുന്നതും പക്വത നൽകുന്നതും സമാധാനം നൽകുന്നതുമാണ്. കൂടെ ജീവിതത്തിൽ ഡെയിലി എക്സസൈസിൽ മുഴുകുക എന്നുള്ളത്, വ്യായാമങ്ങളിൽ മുഴുകുക എന്നുള്ളത് മനസ്സിന് കരുത്ത് നൽകുന്ന, ഊർജം നൽകുന്ന ഒരു പ്രക്രിയയാണ്. കൂടെ തന്നെ നാം ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യരംഗത്ത് നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ ഒരു പ്രതിസന്ധിയാണ് പോഷകാഹാരക്കുറവ്. വൈകല്യബാധിതരായ കുട്ടികൾ ജനിക്കാൻ കാരണം തേടുന്നവർക്ക് മുമ്പിൽ പ്രധാനപ്പെട്ട ഒരു കാരണമായി നിൽക്കുന്നത് സ്ത്രീകളിലെ പോഷകാഹാരക്കുറവാണ്. പോഷകാഹാരക്കുറവ് കൊണ്ട് പല രൂപത്തിലുള്ള പ്രശ്നങ്ങളും ഇന്ന് സമൂഹത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ആരോഗ്യം, അത് മാനസികമാണെങ്കിലും ശാരീരികമാണെങ്കിലും, ന്യൂട്രീഷ്യസ് ഫുഡ് അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ഫുഡ് ഹാബിറ്റ്സിന് കാര്യമായിട്ടുള്ള പ്രസക്തിയുണ്ട്. നാം ശീലിക്കേണ്ടത് നമ്മുടെ ഭക്ഷണ ശൈലി പോഷകാഹാര സമൃദ്ധമാവാൻ, പോഷകാഹാര സമ്പുഷ്ടമാവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നിർണയിക്കുക എന്നുള്ളത്, എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് സ്വന്തം മനസ്സിനെ പഠിപ്പിക്കാനും അത് അനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കാനും കർമ്മങ്ങളിൽ വ്യാപൃതരാവാനും സാധിക്കുക എന്നുള്ളതും ഇമോഷണൽ ഹെൽത്ത് എക്വയർ ചെയ്യാനുള്ള മാർഗമാണ്. കൂടെ തന്നെ ഏതൊരു ഘട്ടത്തിലും പോസിറ്റീവായി ചിന്തിക്കാനും പോസിറ്റീവായ ആളുകളുടെ കൂടെ ജീവിക്കാനും സാധിക്കുക എന്നുള്ളത് നമുക്ക് ഇമോഷണൽ ഹെൽത്ത് നൽകുന്ന കാര്യമാണ്. കൂടെ ഏതൊരു വ്യക്തിക്കും അപ്രോച്ച് ചെയ്യാവുന്ന, സമീപിക്കാവുന്ന ഒരു വ്യക്തിയായി താൻ മാറുക എന്നുള്ളത് മാനസികാരോഗ്യവും മാനസിക കരുത്തും നൽകുന്ന കാര്യമാണ്. ചില ആളുകളെങ്കിലും ഒരു അപ്രോച്ചബിൾ ബിഹേവിയർ അല്ല പ്രകടിപ്പിക്കാറുള്ളത്. തന്നെ സമീപിക്കുന്ന ആളുകളോട് വളരെ പരുഷമായി പെരുമാറുന്നത് ഏറ്റവും മോശപ്പെട്ട ഒരു ആരോഗ്യാവസ്ഥയിലേക്ക് അയാളെ എത്തിക്കുന്നതാണ്. കൂടെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക എന്നുള്ളതും അവരുടെ താൽപ്പര്യ മേഖല കണ്ടെത്തുക എന്നുള്ളതും മറ്റുള്ളവരുടെ സഹായങ്ങളിലും മറ്റുള്ളവരെ സഹായിക്കുന്നതിലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ തണലേകുന്നതിലും വേണ്ട രൂപത്തിലുള്ള സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതും അതീവ പ്രധാനമാണ്. പോസിറ്റീവായിട്ടുള്ള ജനങ്ങളോടുള്ള സഹവാസം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിൽ കാര്യമായിട്ടുള്ള മാറ്റം വരുത്തുന്നതാണ്. മറ്റുള്ളവരുടെ വികാരങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതും അവരുമായി വിഷയങ്ങൾ കൂടിയാലോചന നടത്തുക എന്നുള്ളതും ഇമോഷണൽ ഹെൽത്ത് നമുക്ക് നേടിത്തരുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ സഹായം ആവശ്യപ്പെടാതെ തന്നെ ആളുകളെ സഹായിക്കാൻ തയ്യാറാവുക എന്നുള്ളതും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഏറ്റവും നല്ല രൂപത്തിൽ കാത്തുസൂക്ഷിക്കുക എന്നുള്ളതും മാനസിക

0: ആരോഗ്യവും മാനസിക കരുത്തും നമുക്ക് ആർജിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പല രോഗങ്ങളും ശാരീരികമായി നമ്മുടെ ആളുകൾ അനുഭവിക്കുന്ന പല അസുഖങ്ങൾക്കും പിന്നിൽ സൈക്കോളജിക്കൽ റീസൺസ് ഉണ്ട് എന്ന് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. കാരണം ഒരാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷങ്ങളാണ് അയാളുടെ ശാരീരിക ദുരവസ്ഥയിലേക്ക് അയാളെ ചെന്നെത്തിക്കുന്നത്. ഒരാളിൽ വൈകാരികമായിട്ടുള്ള ആരോഗ്യാവസ്ഥ, അതിൻ്റെ തുലനാവസ്ഥ തെറ്റുമ്പോൾ വ്യത്യസ്ത രൂപത്തിലുള്ള പ്രയാസങ്ങൾ, ശാരീരികമായിട്ടുള്ള അപചയങ്ങൾ അയാളിൽ വന്നു ചേരും. അതിലൊന്ന് ബ്ലഡ് പ്രഷറാണ്. ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാവുക എന്ന് പറയുന്നത്, രക്തസമ്മർദ്ദം വർദ്ധിക്കുക എന്നുള്ളത് മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ കൊണ്ട്, ആങ്സൈറ്റീസ് കൊണ്ടും ഡിപ്രഷൻ കൊണ്ടും സ്ട്രെസ് കൊണ്ടും ഒരാൾക്ക് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടാവും. രണ്ടാമതായിട്ട് അൾസർ. നമുക്കറിയാം വയറ് സംബന്ധമായിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ, വയറ്റിലുണ്ടാകുന്ന പുണ്ണ് ഇന്ന് ഒരു കോമൺ സിംപ്റ്റമായിട്ട് ആളുകളുടെ ഇടയിൽ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ, മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ അൾസർ എന്ന രോഗവുമായി ഡോക്ടറെ സമീപിക്കുന്നു. എന്നാൽ സാധാരണഗതിയിൽ ഡോക്ടേഴ്സ് അൾസറിന് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള സൈക്കോളജിക്കൽ റീസൺസ്, മനഃശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങൾ അന്വേഷിക്കാറില്ല. ഈ ഒരു അൾസറിലേക്ക് ആ പെണ്ണിനെ എത്തിച്ചിരിക്കുന്നത് ആ പെണ്ണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷങ്ങളാണ്. ഭർത്താവിൽ നിന്ന് വേണ്ട രൂപത്തിലുള്ള പരിഗണനയും ശ്രദ്ധയും സ്നേഹവും കിട്ടാതെ വരുന്ന ഘട്ടത്തിൽ അത് മറ്റൊരാളോട് പറയാനോ സംവദിക്കാനോ സാഹചര്യമില്ലാതെ വരികയും അത് സ്വയം ഒരു മെഴുകുതിരി കത്തുന്നത് പോലെ കത്തിത്തീരുന്ന സാഹചര്യത്തിൽ അത് ശാരീരിക ലക്ഷണമായിക്കൊണ്ട് ആ ശരീരത്തിൽ ആളിപ്പടരുകയാണ് ചെയ്യാറുള്ളത്. അതുപോലെ ചെസ്റ്റ് പെയിൻ, ബ്രീത്ത്ലെസ്നെസ്, നെഞ്ചുവേദന, നെഞ്ചുവേദന എന്നുള്ളതും ശ്വാസം കിട്ടാതിരിക്കുക എന്നുള്ളതും ഡിപ്രഷൻ എന്നുള്ളതും ഷിസോഫ്രാനിയ പോലും, സിസോഫ്രാനിയ എന്നുള്ള മാനസികാവസ്ഥ പോലും ഈ ഒരു അവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ വൈകാരികമായ ആരോഗ്യത്തിൽ സംഭവിക്കുന്ന അപചയം കൊണ്ട് സംഭവിക്കുന്ന മാനസികാവസ്ഥയാണ്. അതുപോലെ ഈറ്റിംഗ് ഡിസോർഡർ, പുവർ ബോഡി ഇമേജ്, സ്വന്തത്തെ സംബന്ധിച്ച് വേണ്ട രൂപത്തിലുള്ള ഒരു മതിപ്പില്ലായ്മ, ഞാൻ വേണ്ടത്ര സൗന്ദര്യമില്ല, എന്നെ ഒന്നിനും പറ്റില്ല, ഇത്തരത്തിലുള്ള സ്ട്രെസ്സുകളൊക്കെ തന്നെ ഇമോഷണൽ ഹെൽത്ത് ഔട്ട് ഓഫ് ബാലൻസിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ ഉണ്ടാവുന്ന, എക്സ്പീരിയൻസ് ചെയ്യുന്ന അവസ്ഥകളാണ്, ലക്ഷണങ്ങളാണ്. ഇന്ന് കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ സാധിക്കും, ജീവിതത്തെ കൃത്യമായി വീക്ഷിക്കാൻ സാധിക്കാതെ ഒരുപാട് ആളുകൾ, അത് കുട്ടികളാവാം, കുടുംബിനികളാവാം, മാതാപിതാക്കളാവാം, അവരുടെ ഇടയിൽ ഡിപ്രഷൻ്റെ റേറ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും ഒരു സഹോദരി, 50 വയസ്സ് പിന്നിട്ട ആ സഹോദരി ഒരു വലിയ കുടുംബമായി ജീവിക്കുന്നുണ്ട്, പക്ഷേ ഭർത്താവിൽ നിന്ന് ഹിതകരമല്ലാത്ത പെരുമാറ്റം ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ആ സ്ത്രീക്ക് ഭർത്താവുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കാതെ വരികയും ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് വർഷങ്ങളായി ആ പെണ്ണ് പോയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരുപാട് മെഡിസിൻസ് സ്ഥിരമായിട്ട് അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡിപ്രഷൻ സ്റ്റേജ് ശരീരത്തെ പ്രതികൂലമായി ബാധിക്കുകയും നമ്മൾക്ക് ജീവിതത്തോട് തന്നെ ഒരു തരം നിരാശ ഉളവാക്കുന്നു. ഹോപ്ലെസ്നെസ്, വൈ ഷുഡ് ഐ ലിവ്, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, എനിക്ക് ഇതിനേക്കാളും നല്ലത് ജീവിതം അവസാനിപ്പിക്കുകയാണ് എന്ന് മനസ്സിന് ആത്മനിർദ്ദേശം ലഭിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് ഡിപ്രഷൻ. അതുപോലെ നമുക്കറിയാം പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ഇന്ന് ആക്സിഡൻറ്റുകളോ അല്ലെങ്കിൽ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസോ കുടുംബത്തിൽ ഉണ്ടാവുന്ന ഘട്ടത്തിൽ ഒരാൾക്കുണ്ടാവുന്ന മാനസികാവസ്ഥയാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഏറ്റവും അടുത്ത ഒരു ബന്ധു അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ മകൾ പെട്ടെന്ന് മരിക്കുന്ന ഘട്ടത്തിൽ ആ ഷോക്കിനെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാവില്ല മനസ്സിനുണ്ടാവുക. സ്വാഭാവികമായിട്ടും മനസ്സ് വിങ്ങുകയും ഔട്ട് ഓഫ് കൺട്രോളിലേക്ക് മനസ്സ് എത്തുകയും ചെയ്യുന്നു. ഈ സന്ദർഭത്തിൽ അത് ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കാണ് മനസ്സിനെ കൊണ്ടുപോവുക. കാരണം ജീവിതത്തെ സംബന്ധിച്ച് ശരിയായ വീക്ഷണമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, അള്ളാഹുവിൽ കൃത്യമായി കാര്യങ്ങൾ ഭരമേൽപ്പിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, കൃത്യമായി അള്ളാഹുവോട് ആരാധനകൾ നിർവഹിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, ഇത്തരത്തിലുള്ള സ്ട്രെസ്സുകൾ അല്ലെങ്കിൽ ഇൻസിഡൻസ് വളരെ പ്രതികൂലമായിട്ട് ആ വ്യക്തിയെ ബാധിക്കുന്നതായിരിക്കും. അതുപോലെ ജീവിതത്തിൽ ഡിപ്രഷൻ ഉണ്ടാക്കുന്ന മറ്റൊരു മാനസികാവസ്ഥ സന്തോഷമില്ലാത്ത, സന്തോഷം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. എന്ത് സന്തോഷദായകമായിട്ടുള്ള കാര്യങ്ങൾ ചുറ്റുപാട് സംഭവിച്ചാലും ശരി, വീട്ടിൽ സംഭവിച്ചാലും ശരി, അതൊന്നും തന്നെ ആ വ്യക്തിക്ക് ഒരു സന്തോഷം നൽകുന്നില്ല. ഈ അടുത്ത് ഒരു എഞ്ചിനീയറും ഭാര്യയും കൗൺസിലിങ്ങിന് വേണ്ടി എൻ്റെ അടുത്തെത്തി. രണ്ടുപേരും വിവാഹിതരായിട്ട് 10 വർഷത്തിൽ കൂടുതലായി. വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ദീർഘകാലത്തെ സ്വപ്നമായിട്ടുള്ള വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയും ആ വീട്ടിലേക്ക് രണ്ടുപേരും താമസം മാറ്റുകയും ചെയ്തു. എന്നാൽ ഈ പെൺകുട്ടിക്ക് ജീവിതത്തോട് നിഷേധാത്മകമായിട്ടുള്ള, നെഗറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണുള്ളത്. ഭർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് കാര്യത്തിലും കുറ്റങ്ങൾ മാത്രം കണ്ടെത്താൻ സാധിക്കുന്ന ഈ പെൺകുട്ടി, അതവളുടെ ഒരു സ്വഭാവമായി മാറിയിരിക്കുകയാണ്. ആ പെൺകുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നപ്പോൾ ആ കുട്ടിയുടെ മാതാപിതാക്കൾ, റിലേറ്റീവ്സ് എല്ലാം തന്നെ ഭർത്താവിൻ്റെ സൈഡിലാണ് സംസാരിക്കുന്നത്. കാരണം പെൺകുട്ടിക്ക് ഗുരുതരമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എന്ത് കിട്ടിയാലും അവർക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉണർത്തിയിട്ടുണ്ട്, ജീവിത ഐശ്വര്യം എന്ന് പറയുന്നത്, മനസ്സിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് വിഭവങ്ങളുടെ സമൃദ്ധി കൊണ്ടുണ്ടാവുന്നതല്ല, മനസ്സിൻ്റെ ഐശ്വര്യമാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. എന്നാൽ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എത്തിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉള്ള കാര്യങ്ങളിൽ നിന്ന് സന്തോഷം കണ്ടെത്താൻ സാധിക്കുകയില്ല. മറ്റൊന്ന് ഫിസിക്കൽ അജിറ്റേഷനാണ്. ശാരീരികമായിട്ടുള്ള സംഘർഷങ്ങളും സംഘട്ടനങ്ങളും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരു കാര്യത്തിലും കൃത്യമായി തീരുമാനമെടുക്കാൻ സാധിക്കാതെ വരികയും ഒരു ജോലിയിൽ തന്നെ കൃത്യമായി തുടരാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇത്തരം ആളുകളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഫാറ്റീഗ്, ക്ഷീണമുണ്ടാവുക. ക്ഷീണം എന്ന് പറയുന്നത് ഒരു കാര്യത്തിലും പ്രാപ്തിയോടുകൂടി മുഴുകാൻ സാധിക്കാത്ത, കർമ്മോത്സുകതയോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും അലസത കൂടപ്പിറപ്പാവുകയും എല്ലാ ഘട്ടത്തിലും ഉറങ്ങാനുള്ള ഒരു താല്പര്യം മനസ്സിൽ വന്ന് ഭവിക്കുകയും ചെയ്യുക എന്നുള്ളതും ഈ ഡിപ്രഷൻ്റെ മറ്റൊരടയാളാണ്. അതുപോലെ ഗിൽട്ടി ഫീലിംഗ്, ജീവിതത്തിൽ എപ്പോഴെങ്കിലും സംഭവിച്ചിരിക്കുന്ന ഒരു കുറ്റം അല്ലെങ്കിൽ ഒരു പാപം, അതിനെ ചൊല്ലി ആ ഒരു കുറ്റബോധം സദാ വേട്ടയാടുകയും അതെപ്പോഴും അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും അത് നിഷേധാത്മകമായിട്ടുള്ള ഒരു പ്രതികരണമായി മനസ്സിൽ രൂപപ്പെടുകയും ചെയ്യുക എന്നുള്ളത്. മറ്റൊന്ന്, ഡിപ്രഷൻ സ്റ്റേജിലേക്ക് ഒരാൾ എത്തുമ്പോൾ അയാളിലുണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശാരീരിക ലക്ഷണമാണ് വെയ്റ്റ് ലോസ്, ശരീരത്തിൻ്റെ തൂക്കം കുറയുക എന്നുള്ളത്. ഒരുപാട് ആഹാരം കഴിക്കുന്നുണ്ട്, പക്ഷേ ആഹാരം കഴിക്കുന്നത് കൊണ്ടൊന്നും ശരീരത്തിന് അത് എഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം മനസ്സ് വ്യാകുലപ്പെടുകയാണ്, ദുഃഖത്തിലാണ്, മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികമായും മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ ശരീരത്തിൻ്റെ തൂക്കം നഷ്ടപ്പെടാൻ കാരണമാവുന്നു. അതുപോലെ ഹാർട്ട് ഡിസീസ് എന്നുള്ളത് ഇത്തരം ആളുകളിൽ സംഭവിക്കുന്ന മറ്റൊരു അവസ്ഥയാണ്. അതുപോലെ സെക്സ്വൽ ഹെൽത്ത് പ്രോബ്ലംസ്. ഡിപ്രഷൻ സ്റ്റേജിൽ എത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നു. കാരണം ഫിസിക്കൽ ഹെൽത്ത്, ശാരീരികമായിട്ടുള്ള ആരോഗ്യവും മാനസികാരോഗ്യവും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള തലത്തിൽ പോകുന്ന ഘട്ടത്തിൽ മാത്രമാണ് സെക്സ്വൽ ഹെൽത്ത് ഏറ്റവും നല്ല അവസ്ഥയിൽ നീങ്ങുകയുള്ളൂ. എന്നാൽ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പ്രിയതമയെ അല്ലെങ്കിൽ പ്രിയതമനെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ലൈംഗിക പങ്കാളിയാവാൻ സാധിക്കാതെ വരുന്നു എന്നുള്ളത് അവരനുഭവിക്കുന്ന ഒരു സംഘർഷമാണ്. മറ്റൊന്ന് ഇൻസോംനിയ ട്രബിൾ സ്ലീപ്പിംഗ് ആണ്. എന്നുവെച്ചാൽ ഉറക്കം കിട്ടാതെ വരിക. കാരണം മനസ്സ് കലുഷിതമാണ്. മനസ്സ് കലുഷിതമായതുകൊണ്ട് തന്നെ ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല, ഉറക്കം വരുന്നില്ല, വന്നാൽ തന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല. ഈ ഒരു മാനസികാവസ്ഥ ഡിപ്രഷൻ സ്റ്റേജിലുള്ളവർക്കുണ്ടാവുന്നു. അതുപോലെ ഗ്യാസ്ട്രോ ഇൻ്റെസ്റ്റൈനൽ പ്രോബ്ലംസ്. നമ്മൾക്കറിയാം ഗ്യാസ്ട്രോ പ്രോബ്ലംസ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു വിഭാഗമാണ് ഡിപ്രഷൻ സ്റ്റേജിലുള്ളവർ. കാരണം വയർസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അവരെ ബാധിക്കുകയും അത് അവരിൽ ഒരുതരം വിഷാദാവസ്ഥ സംജാതമാക്കുകയും ചെയ്യുന്നു എന്നുള്ളത് പഠനങ്ങൾ തെളിയിക്കുന്ന കാര്യമാണ്. ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ വൈകാരിക പക്വതയും മാനസികാരോഗ്യവും നിർബന്ധ ഘടകങ്ങളാണ്. ഇണയുടെ കുടുംബവുമായി പൊരുത്തപ്പെട്ട് ജീവിക്കണമെങ്കിൽ അവരുടെ കുടുംബവും സംസ്കാരവുമായി ഇഴകിച്ചേരണമെങ്കിൽ ആ വീട്ടിലെ അംഗങ്ങളുമായി സമരസപ്പെട്ട് ജീവിക്കണമെങ്കിൽ നല്ല വൈകാരിക കരുത്ത് വേണ്ടതുണ്ട്. സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന ഒരു കുടുംബത്തിലേക്കാണ് വിവാഹം കഴിച്ചയക്കുന്നതെങ്കിൽ അവരുടെ ഫാമിലി സ്റ്റാറ്റസുമായി ഇഴകിച്ചേരേണ്ടതുണ്ട്. നമ്മുടെ ഭാവനയിലുള്ള സൗകര്യങ്ങൾ ചെല്ലുന്ന വീട്ടിൽ ഇല്ലാതിരിക്കാം. എന്നാലും ശരി, അവരുമായി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ദാമ്പത്യം സന്തോഷകരമാവുകയുള്ളൂ. നാം ചെല്ലുന്ന വീട്ടിലെ അംഗങ്ങളിൽ മാനസിക ശാരീരിക വൈകല്യങ്ങളോ രോഗങ്ങളോ ഉള്ളവർ ഉണ്ടായേക്കാം. അവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങളിലും മറ്റ് കുടുംബപരമായ കാര്യങ്ങളിലും നാം ഇഴകിച്ചേരേണ്ടി വരും. ഭർത്താവിനിഷ്ടപ്പെട്ട കക്ഷിയാണ് ആ വ്യക്തിയെങ്കിൽ ഈ വീട്ടിലെ സന്തോഷം പോലും ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടിരിക്കും. വീട്ടിൽ രോഗികളോ പ്രായം ചെന്ന മാതാപിതാക്കളോ ഉണ്ടെങ്കിൽ മധുവിതുനാളിൻ്റെ സുഖാസ്വാദനങ്ങൾ പോലും തടയപ്പെട്ടേക്കാം. ഇത്തരം സാഹചര്യങ്ങളെ മനോഹരമായി ഉൾക്കൊള്ളാൻ സഹധർമ്മിണിക്ക് കഴിഞ്ഞാൽ അവിടം സ്വർഗതുല്യമാവും. മറ്റൊന്ന്, പരമ്പരാഗത രീതി അവലംബിക്കുന്ന അമ്മായിയമ്മയോ മാതാപിതാക്കളോ ഉള്ള വീടാണെങ്കിൽ അവരുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ ഇരുവർക്കും തയ്യാറായിട്ടില്ലെങ്കിൽ ഡൈവേഴ്സ് ഉറപ്പിക്കാവുന്നതാണ്. സദാസമയവും തൻ്റെ വീട്ടുകാരോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കണമെന്ന് വാശി കാണിക്കുന്ന പെൺകുട്ടിക്ക് ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് വഴങ്ങി ചിലപ്പോൾ ഒരു മാസം തന്നെ അവരുടെ വീട്ടിൽ താമസിക്കേണ്ടി വന്നേക്കാം. ഇവിടെയും വേണ്ടത് അഡ്ജസ്റ്റ്മെൻ്റ് ടെമ്പർമെൻ്റ് തന്നെയാണ്. വീട്ടിൽ ജോളി ലൈഫ് നയിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി, ഭർത്താവാണെങ്കിൽ അത്യാവശ്യം വിശുക്കനുമാണെങ്കിൽ പല പ്രാഥമിക താൽപ്പര്യങ്ങളും പെൺകുട്ടി പ്രിയതമനു വേണ്ടി അടിയറ വെക്കേണ്ടി വരും. കല്യാണം കഴിയാത്തതോ അല്ലെങ്കിൽ നേരത്തെ വൈധവ്യം നേരിടേണ്ടി വന്നതോ ആയ പെൺകുട്ടി തൻ്റെ പ്രിയതമൻ്റെ വീട്ടിൽ ഉണ്ടെങ്കിൽ അവളുമായി സഹാനുഭൂതിയോടെ പ്രവർത്തിക്കണമെങ്കിൽ നല്ല പ്രയാസം ഉണ്ടായേക്കും. അവിടെ വൈകാരിക പക്വത വളരെ അത്യന്താപേക്ഷിതമാണ്. വീട്ടിൽ ഉപ്പയോടും ഉമ്മയോടും കയർക്കുന്ന ശീലമുള്ള വാശിയുള്ള കുട്ടിയാണെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ ഈ വാശി പലതും വിലപ്പോവില്ല. അതുകൊണ്ട് ഇണയുടെ തൃപ്തി കൈവരിക്കണമെങ്കിൽ വിട്ടുവീഴ്ചയോടൊപ്പം വാശിയിൽ നിന്നുള്ള മോചനവും അനിവാര്യമാണ്. ലഹരി മദ്യം നുണയുന്ന ഭർത്താവ് ആണ് കൂടെയുള്ളതെങ്കിൽ നല്ല പക്വതയോടെ സഹാനുഭൂതിയിൽ കൂടി കക്ഷിയെ ചികിത്സിക്കാനും രക്ഷപ്പെടുത്താനും പെൺകുട്ടിക്ക് കഴിയേണ്ടി വരും. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം ഭർത്താവിന് ഒരസുഖം അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് പിടിപെട്ടിട്ടുണ്ടെങ്കിൽ വളരെ കഴിവുള്ള വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം ഭർത്താവിന് ഒരസുഖം വന്നെത്തി അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റിൽ പെട്ടു, ഈ സന്ദർഭത്തിൽ വളരെ കഴിവുള്ള ഒരു പെൺകുട്ടിക്ക് ആ വീട്ടിൽ ആരോഗ്യം നഷ്ടപ്പെട്ട ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാറ്റിലും മുൻകോപിയായിട്ടുള്ള ഹസ്ബൻഡിനെ മാനേജ് ചെയ്യണമെങ്കിൽ പ്രിയതമ തൻ്റെടിയും നല്ല ക്ഷമയും കൈവശപ്പെടുത്തേണ്ടവളുമാണ്. എടുത്തുചാട്ടത്തിന് പകരം ക്ഷമയോടുകൂടിയുള്ള സതുപദേശങ്ങളാണ് ഇതിനെല്ലാമുള്ള പരിഹാരം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിചാരങ്ങളും വികാരങ്ങളും ആഗ്രഹാഭിലാഷങ്ങളും ശരിയായ രീതിയിൽ പരസ്പരം പറഞ്ഞറിയിക്കാനോ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാനോ കഴിയാതെ പോയാൽ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴും എന്നുള്ളത് തർക്കമറ്റ കാര്യമാണ്. ബന്ധങ്ങൾ ബന്ധനങ്ങളാവാതിരിക്കാൻ വേണ്ടത് ശരിയായ ആശയവിനിമയമാണ്. ആശയവിനിമയം ഫലപ്രദമാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിഹാരം. നാം എന്താണ് തൻ്റെ പങ്കാളിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നും ആ പ്രതീക്ഷകൾ എത്രമാത്രം യാഥാർത്ഥ്യബോധത്തോടുകൂടി ആവണമെന്നതിനെക്കുറിച്ചും ആ പ്രതീക്ഷകൾ എത്രമാത്രം യാഥാർത്ഥ്യബോധത്തോടുകൂടി ആവണമെന്നതിനെക്കുറിച്ചും സ്വയം ഒരവബോധം സൃഷ്ടിക്കുക എന്നത് വളരെ പ്രധാനമാണ്. നമ്മെപ്പോലെ തന്നെ എന്തെല്ലാം വ്യത്യസ്തമായ പ്രതീക്ഷകളാണ് മറുഭാഗത്തുള്ളത് എന്നറിയാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. ഉദാഹരണമായി പുരുഷന്റെ ലൈംഗികതയോടുള്ള സമീപനം. സ്ത്രീ മുന്തിയ പരിഗണന നൽകുന്നത് പരസ്പര സ്നേഹത്തിനും പരസ്പര ധാരണക്കും വേണ്ടിയാണെങ്കിൽ പുരുഷൻ ലൈംഗികതയ്ക്ക് ഇതിനേക്കാൾ പ്രാധാന്യം നൽകുന്നുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ആ വ്യക്തിയുമായി സഹകരിച്ച് മുന്നോട്ടു പോകണമെങ്കിൽ ക്ഷമ അവലംബിക്കുക എന്നുള്ളതും പരസ്പരം അറിയുക എന്നുള്ളതും അറിയിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. പരിധി കവിഞ്ഞ് പ്രതീക്ഷിക്കാതിരിക്കുക. പല പ്രതിസന്ധികളും ഉടലെടുക്കുന്നത് പരിധിയിൽ കവിഞ്ഞ പ്രതീക്ഷകളിൽ നിന്നാണ്. ദാമ്പത്യത്തിൻ്റെ ആദ്യ നാളുകളിൽ തൻ്റെ പ്രതീക്ഷകൾക്കൊത്ത് ഇണ പെരുമാറും എന്ന മിഥ്യാധാരണ പുരുഷനുണ്ടാവും. എന്നാൽ കാലം മുന്നോട്ടു പോകുമ്പോൾ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ പങ്കാളികൾക്ക് പരിമിതികളുണ്ടെന്ന് മനസ്സിലാക്കി തുടങ്ങുമ്പോൾ തുടക്കത്തിലെ ആവേശം ക്രമേണ കെട്ടടങ്ങും. എന്താണ് വൈകാരിക പക്വതയുടെ അടയാളം? തൻ്റെ ഇണയെ അവളുടെ അല്ലെങ്കിൽ അവൻ്റെ എല്ലാ പരിമിതികളോടും കൂടി സ്വീകരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് വൈകാരിക പക്വത എന്ന് പറയുന്നത്. ഇണയുടെ നന്മകളും തിന്മകളും ഉൾക്കൊള്ളാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ മാത്രമേ ആ ദാമ്പത്യ ജീവിതം രസകരമാവുകയുള്ളൂ. ഇണയും തുണയും രണ്ട് വ്യക്തികളാണ്. അവരിലെ പരസ്പര ബന്ധത്തിൽ ഉടലെടുക്കുന്ന സന്തോഷങ്ങളും സന്താപങ്ങളും തുറന്ന മനസ്സോടെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പോയിന്റ്. തെറ്റുദ്ധാരണകൾ മുൻവിധികൾ ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത് പലപ്പോഴും സംഭവിക്കുന്നില്ല. രണ്ട്, സ്ത്രീയുടെ വികാരങ്ങൾ മാനിക്കുക എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, വളഞ്ഞ എല്ലുകൊണ്ടാണ് സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഒരിക്കലും ആ വളവ് നിവർത്താൻ ശ്രമിക്കരുത്. പെരുമാറ്റത്തിൽ നീക്കുപോക്കിന് തയ്യാറാവുക. സ്ത്രീയുടെ വികാര വിചാരങ്ങൾ പങ്കുവെക്കാനുള്ള സ്വാഭാവികമായ വ്യഗ്രതയെ പുരുഷൻ അവഗണിക്കാൻ ഇടവരരുത്. പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം നിർദ്ദേശിച്ച് തൻ്റെ ഉത്തരവാദിത്തം തീർന്നു എന്ന അവസ്ഥയിൽ ഉൾവലിയാൻ സമ്മതിക്കരുത്. മാനസിക സമ്മർദ്ദം ഉണ്ടാവുമ്പോൾ അത് ഇണയുമായി പങ്കുവെക്കാതെ സ്വന്തം ലോകത്തേക്ക് ഒതുങ്ങുന്ന പ്രകൃതമാണ് പുരുഷനുള്ളത്. പിണക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും സ്വാഭാവികമാണെന്നറിയുക. പ്രശ്നപരിഹാരത്തിന് വിഘാതം ഈഗോ മാത്രമായിരിക്കും. ദേഷ്യം എന്നത് മനുഷ്യൻ്റെ പ്രച്ഛന്നമായ നിസ്സഹായാവസ്ഥയാണ്. ദാമ്പത്യത്തിൽ തുറന്ന മനസ്സോടുകൂടിയുള്ള സമീപനം വിട്ടുവീഴ്ച മനസ്ഥിതി വർദ്ധിപ്പിക്കും, ഒപ്പം സ്നേഹവും സഹാനുഭൂതിയും. വൈകാരിക പക്വതയുടെ ഭാഗമാണ് ഇണയുടെ വൈകാരികാവശ്യങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണനയും പിന്തുണയും നൽകുക എന്നുള്ളത്. നാം മനസ്സിലാക്കുക, പരസ്പരം പിന്തുണക്കുക എന്നുള്ളത് ഏറ്റവും നല്ല മരുന്നാണ്. തനിക്ക് സുഖവും സമാധാനവും നൽകാൻ ആവശ്യമായ പിന്തുണ പുരുഷന് നൽകുന്നത് വഴി രണ്ടുപേരുടെയും സുഖത്തിനും സമാധാനത്തിനും വഴിയൊരുക്കുകയാണ് നാം ചെയ്യുന്നത്. പുരുഷന്റെ ആഗ്രഹാഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതിനാവശ്യമായ സജീവ പിന്തുണ നൽകുന്നത് വഴി തൻ്റെ ആഗ്രഹാഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതിനാവശ്യമായ പിന്തുണ പുരുഷനിൽ നിന്നും നേടാൻ സാധിക്കും. സ്ത്രീ അവതരിപ്പിക്കുന്ന പ്രശ്നങ്ങൾക്കവൾ പ്രത്യേകം ആവശ്യപ്പെടാത്ത പക്ഷം പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് പുരുഷൻ ബുദ്ധിമുട്ടേണ്ടതില്ല. അവളുടെ പ്രശ്നങ്ങൾ ക്ഷമാപൂർവം കേട്ടിരുന്നാൽ തന്നെ സ്ത്രീ സംതൃപ്തയാവും, സ്വയം പരിഹാരം കണ്ടെത്താൻ അത് അവൾക്ക് പ്രചോദനം നൽകുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഈ വിഷയ സംബന്ധമായി സൂചിപ്പിക്കാനുള്ളത്. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാല്ലാ, വളരെ മനുഷ്യന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ച് നാം കേട്ടുകഴിഞ്ഞു. സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം പ്രൊഫസർ KP സഹദാണ് സംബന്ധിച്ചത്. അടുത്തതായി നമ്മൾ അൽ ഉസൂലിൽ
2: ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു അബ്ദുൽ മാലിക് സലഫി.
1: അൽ മുസ്നദ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് وصلى الله على خير خلقه محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണം എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽ മുസ്നദ് എന്ന ഉസൂലുൽ ഹദീസിലെ പ്രയോഗത്തെക്കുറിച്ചാണ് ഇന്നത്തെ സംസാരത്തിൽ വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അസ്നദ എന്ന ഫിഅലിൽ നിന്നാണ് അൽ മുസ്നദ് എന്ന പദം ഉണ്ടായിട്ടുള്ളത്. അസ്നദ എന്ന് പറഞ്ഞാൽ ബിമഅന അളാഫ, ചേർത്തു എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. ഔ നസബ, അതല്ലെങ്കിൽ ചേർത്തി പറഞ്ഞു, കുടുംബബന്ധം ചേർത്തി പറയുന്നതിന് നസബ എന്ന് പറയും. അപ്പോൾ അസ്നദ എന്ന പദത്തിൽ നിന്ന് ഉണ്ടായതാണ് അൽ മുസ്നദ്. അസ്നദ എന്ന ഫിഅലിൻ്റെ ഇസ്മു മഫ്ഊലാണ് അൽ മുസ്നദ് എന്നുള്ളത്, അഥവാ ചേർത്തപ്പെട്ടത് എന്നാണ് അതിൻ്റെ ഭാഷാപരമായ വിവക്ഷ. ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ അഥവാ മുസ്തലഹുൽ ഹദീസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മത്തസല സനദുഹു മർഫൂഅൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സനദുകൾ ചേർന്നു വന്ന ഹദീസുകൾക്കാണ് മുസ്നദായ ഹദീസുകൾ എന്ന് പറയുക. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, അതിൻ്റെ സനദ് മുത്തസലായി വരണം, അഥവാ ആ ഹദീസിൻ്റെ റാവിമാരിൽ ഒരാൾ പോലും വിട്ടുപോകാതെ, ഇൻഖിതാ സംഭവിക്കാതെ പൂർണ്ണമായും ഇത്തിസാലു സനദ് ഉണ്ടാവണം. രണ്ടാമതായി, ആ സനദ് ചെന്ന് മുട്ടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കായിരിക്കണം, അഥവാ മർഫൂആയ ഹദീസാകണം എന്നർത്ഥം. മുസ്നദുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ അഞ്ച് പദങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നന്നാവും. ഒന്ന് മുസ്നദാണ്, മറ്റൊന്ന് മുസ്നിദാണ് അഥവാ നൂനിന് കസറോടുകൂടി മുസ്നിദ്, മൂന്നാമത്തേത് മുസ്നദ് ഇലൈഹി, നാല് ഇസ്നാദ്, അഞ്ചാമത്തേത് സനദ്. ഈ അഞ്ചിൻ്റെയും വിവക്ഷ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് വിഷയത്തിൻ്റെ നാനാവശങ്ങളിലേക്കുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ അത് വികസിപ്പിക്കും. മുസ്നദ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സനദ് മുത്തസിലായി വരിക അതിൻ്റെ റാവിയിലേക്ക്. മഹാനായ ഇമാം ബൈഖൂനി റഹ്മത്തുള്ളാഹി അലൈഹി മുസ്നദിന് കൊടുത്തിരിക്കുന്ന വിശദീകരണം ഇങ്ങനെയാണ്: വൽ മുസ്നദു അൽ മുത്തസലുൽ ഇസ്നാദ് മിൻ റാവീഹി ഹത്തൽ മുസ്തഫ വലം യുബിൻ. മുസ്നദ് എന്ന് പറഞ്ഞാൽ അൽ മുത്തസലു അൽ ഇസ്നാദി, സനദ് മുത്തസുലായി വരണം. മിൻ റാവീഹി, അത് ആരാണോ റിവായത്ത് ചെയ്യുന്നത് ആ റാവി മുതൽക്ക്. ഹത്തൽ മുസ്തഫ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വരേക്കുമുള്ള ആളുകളിൽ സനദ് മുത്തസുലായി വരണം. വലം യബിൻ ഐലം യൻഖതിഅ, സനദ് മുറിഞ്ഞു പോവാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരേക്കും ആ റാവി മുതൽ മുത്തസിലായി സനദ് ചേർന്നു വന്നതിനാണ് അൽ മുസ്നദ് എന്ന് പറയുക. ഈ ഒരു വിശദീകരണമാണ് പണ്ഡിതന്മാർ പൊതുവെ നൽകി കാണുന്നത്. രണ്ടാമത് അൽ മുസ്നിദാണ്. മുസ്നിദ് എന്ന് പറഞ്ഞാൽ ഫഹുവ റാവി അല്ലദി അസ്നദൽ ഹദീസ് ഇലാ റാവിഹി, ഒരു റാവി റിപ്പോർട്ടർ, അയാളാണ് ആ ഹദീസിനെ ഹദീസിൻ്റെ റാവിയിലേക്ക് ചേർത്തി പറഞ്ഞത്. അഥവാ എൻ്റെ ഈ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നത് ഇന്ന ആൾ, ഹദ്ദസനി ഫുലാൻ, എന്നോട് ഇന്ന ആൾ ഈ ഹദീസ് വിശദീകരിച്ചിരിക്കുന്നു, പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ ആ റാവിക്കാണ് അൽ മുസ്നിദ് എന്ന് പറയുക. മറ്റൊന്ന് അൽ മുസ്നദു ഇലൈഹി. മുസ്നദ് ഇലൈഹി എന്ന് പറഞ്ഞാൽ വമൻ നുസിബ ഇലൈഹിൽ ഹദീസു, ആരിലേക്കാണ് ഹദീസ് ചേർത്തപ്പെടുന്നത്, ഫഹുവൽ മുസ്നദ് ഇലൈഹി, അവനാണ് ആ ആളാണ് മുസ്നദുൻ ഇലൈഹി എന്ന് പറയുക. ആരിലേക്കാണ് ആ ഹദീസ് ചേർത്തി, ആരിലേക്കാണ് മുട്ടുന്നത് എങ്കിൽ ആ റാവിക്കു പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അയാൾ അദ്ദേഹത്തിന് പറയുന്ന പേരാണ് അൽ മുസ്നദ് ഇലൈഹി. ഇനി സനദ് എന്ന് പറഞ്ഞാൽ ഫഹും റിജാലുൽ ഹദീസ് ഐ റുവാത്തുഹു, ഹദീസിൻ്റെ റിജാലുകൾക്കാണ് സനദ് എന്ന് പറയുക, അഥവാ ഹദീസിൻ്റെ റിപ്പോർട്ടർമാർ. ഉദാഹരണമായി ഒരാൾ ഹദ്ദസനി ഫുലാൻ അൻ ഫുലാൻ അൻ ഫുലാൻ, ഒരാൾ എന്നോട് ഇന്ന ആളിൽ നിന്ന് ഇന്ന ഇന്ന ആളുകളിൽ നിന്നൊക്കെ പറഞ്ഞു എന്ന് പറയുക. അപ്പോൾ ഫഹാഹുലായി ഉം സനദുൽ ഹദീസ്, ഇവരാണ് ഹദീസിൻ്റെ സനദുകൾ. കാരണം അത് സനദ് എന്ന് പറയാൻ കാരണം ലി അന്നൽ ഹദീസ് അഅതമദ അലൈഹിം, ഹദീസ് അവരുടെ മേലാണ് അവലംബിച്ചിട്ടുള്ളത്. വസാറു സനദൻ ലഹു, അങ്ങനെ വരുമ്പോൾ അവർ ഹദീസിൻ്റെ ഒരു തൂണാണ്, ഒരു സനദാണ്. അതുകൊണ്ടാണ് ഹദീസിൻ്റെ റിപ്പോർട്ടർമാരെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ റാവിമാരെ സംബന്ധിച്ചിടത്തോളം അത് ഹദീസിൻ്റെ സനദാണ്, അഥവാ ഹദീസ് നിൽക്കപ്പെടുന്നത്, ഹദീസ് ഉള്ളത് അവരുടെ മേലാണ്. അതുകൊണ്ടാണ് വസാറു സനദല്ലഹു, അവരാണ് ഹദീസിൻ്റെ തൂണുകളായി അറിയപ്പെടുന്നത്. ഇനി നാലാമത്തെ കാര്യം അൽ ഇസ്നാദു. ഇസ്നാദ് എന്ന് പറഞ്ഞാൽ ഫഖാല ബഅദുൽ മുഹദ്ദിസീൻ, ചില മുഹദ്ദിസുകൾ പറഞ്ഞു അൽ ഇസ്നാദു ഹുവ സനദു. ഇസ്നാദ് എന്ന് പറഞ്ഞാൽ അത് സനദിൻ്റെ മറ്റൊരു പദം തന്നെയാണ് ഇസ്നാദ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് വഹാദ തഅബീർ യഖഉ കസീറൻ ഇൻദഹും, മുഹദ്ദിസുകളുടെ അടുക്കൽ പലപ്പോഴും സാധാരണയായി അധികമായി പറയപ്പെടുന്ന ഒരു തഅബീറാണ് ഇസ്നാദുഹു സഹീ, അതിൻ്റെ സനദ് സഹീഹാണ് എന്ന് പറയാൻ മുഹദ്ദിസുകൾ സാധാരണ ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ് ഇസ്നാദുഹു സഹീ, അതിൻ്റെ സനദ് സഹീഹാണ്, അതിൻ്റെ ഇസ്നാദ് സഹീഹാണ്. വയഅനൂന ബിദാലിക സനദഹു, അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹദീസിൻ്റെ സനദാണ്, ഐ അറുവാദ്, ഹദീസിൻ്റെ റാവിമാരാണ്. അപ്പോൾ ഇസ്നാദ് എന്നുള്ളത് ഒരർത്ഥത്തിൽ സനദ് എന്നുള്ളതിൻ്റെ പര്യായമായിക്കൊണ്ടും ചില മുഹദ്ദിസുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതേസമയം മറ്റു ചില മുഹദ്ദിസുകൾ സനദും ഇസ്നാദും തമ്മിൽ ചെറിയ ഒരു വേർതിരിവ് കൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ അടുക്കൽ ഇസ്നാദ് എന്ന് പറഞ്ഞാൽ ഹുവ നിസ്ബത്തുൽ ഹദീസ് ഇലാ റാവിഹി, ഒരു ഹദീസിനെ അതിൻ്റെ റാവിയിലേക്ക് ചേർത്തി പറയുക, ആ ചേർത്തി പറയുന്ന പ്രവർത്തനത്തിനാണ് അൽ ഇസ്നാദ് എന്ന് പറയൽ. ഐ അസ്നദൽ ഹദീസ് ഇലാ ഫുലാൻ ഐ നസബഹു ഇലൈഹി, ഒരാൾ ഹദീസ് മറ്റൊരാളിലേക്ക് ചേർത്തി പറഞ്ഞു എന്ന് പറയുന്ന ആ പ്രവർത്തനത്തിനാണ് ഇസ്നാദ് എന്ന് പറയുക എന്നാണ് മുഹദ്ദിസുകളിൽ വേറെ ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായം. ഏതായിരുന്നാലും ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മൻദൂമ ബൈഖൂനിയിലെ ഷറഹിൽ വിശദീകരിക്കുന്നു, വസഹീഹു സ്വഹീഹായ അഭിപ്രായം ഫീഹി അന്നഹു യുത്ലഖു അലാ ഹാദാ വഅലാ ഹാദാ. അത് ഹദീസിന്റെ പര്യായമായിക്കൊണ്ടും ഹദീസ് ഒരാളിലേക്ക് ചേർത്തി പറയുന്ന പ്രവർത്തനത്തിനും രണ്ടിനും ഇസ്നാദ് എന്ന് പറയും എന്നാണ് അദ്ദേഹം ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ള അഭിപ്രായം. അഥവാ സനദ് ഇസ്നാദ് എന്ന് പറഞ്ഞാൽ റുവാത്തിനും പറയും, അതല്ലെങ്കിൽ നിസ്ബത്തുൽ ഹദീസ് ഇലാ റാവിഹി, റാവിയിലേക്ക് ഹദീസ് ചേർത്തി പറയുന്ന ആ പ്രവർത്തനത്തിനും ഇസ്നാദ് എന്ന് പറയും. ഇതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ കാര്യം. ഇങ്ങനെ അഞ്ചു കാര്യങ്ങൾ അൽ മുസ്നദ് എന്നതുമായി കൊണ്ട് ബന്ധപ്പെട്ട് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി മുസ്നദായ ഹദീസിൻ്റെ ഒരു ഉദാഹരണം പരിശോധിക്കാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. ഖാല ഇമാം ബുഖാരി റഹ്മഹുള്ളാ ഹദ്ദസന അബ്ദുല്ലാഹി ബ്നു യൂസുഫ് അൻ മാലിക്കൻ അൻ അബി സനാദൻ അൽആറജ് അൻ അബി ഹുറൈറത ഖാൽ ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദ ശരിബൽ ഖൽബു ഫീ ഇനാഇ അഹദികും ഫല്യഗ്സിൽഹു സബഅ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഹദ്ദസന അബ്ദുല്ലാഹി ബ്നു യൂസുഫ്, എന്നോട് അബ്ദുല്ലാഹി ബ്നു യൂസുഫ് പറഞ്ഞിരിക്കുന്നു, അദ്ദേഹം മാലിക്കിൽ നിന്നാണ് ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം അബിസ്സനാദ്, അദ്ദേഹം അനിലഅറജ്, അറജ് ആവട്ടെ അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഹദീസ് നിവേദനം ചെയ്തിരിക്കുന്നത്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ ശരിബൽ ഖൽബു ഫീ ഇനാഇ അഹദികും, നിങ്ങളിൽ ഒരുത്തന്റെ ഒരാളുടെ പാത്രത്തിൽ നിന്ന് നായ കുടിച്ചാൽ അഥവാ നായ തലയിട്ടാൽ, ഫല്യഗ്സിൽഹു സബ്അൻ, അവൻ അതിനെ ഏഴു തവണ കഴുകട്ടെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇമാം ബുഖാരി മുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരേക്കുമുള്ള സനദ് മുറിയാതെ വന്ന ഒരു മർഫുആയ ഹദീസാണ്. ഇങ്ങനെയുള്ള ഹദീസുകൾക്കാണ് നമ്മൾ അൽ മുസ്നദ് എന്ന് പറയുക. ഈ ഹദീസിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, ഫഹാദ ഹദീസുൻ ഇത്തസല സനദുഹു, ഈ ഹദീസ് അതിൻ്റെ സനദ് മുത്തസിലാണ്, മിൻ ഔവലിഹി ഇലാ മുൻതഹാഹു, അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരേക്കും. വഹുവ മർഫൂഉൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മർഫൂഉ ആണ് താനും. ഈ രണ്ട് നിബന്ധനകളാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഈ രണ്ട് നിബന്ധനകൾ ഒത്തുവന്ന ഒരു മുസ്നദായ ഹദീസാണ് ഇമാം ബുഖാരിയുടെ സ്വഹീഹിലുള്ള ഈ ഹദീസ്. ഇതുമാത്രമല്ല, പതിനായിരക്കണക്കിന് ഹദീസുകൾ ഇങ്ങനെ മുസ്നദായി സ്വഹീഹായി വന്നിട്ടുണ്ട്. ഇവിടെ സ്വാഭാവികമായും ഈ വിഷയത്തിലുണ്ടാകുന്ന ഒരു സംശയം ഇതാണ്, അഥവാ ഒരു ഹദീസ് മുസ്നദാകാൻ രണ്ട് നിബന്ധനകളാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. നമ്മൾ വിശദീകരിച്ചു. ഒന്ന്, ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മർഫുആയി വരിക. രണ്ടാമതായി, അതിൻ്റെ സനദുകൾ മുത്തസിലായി വരിക. അങ്ങനെ സനദ് മുത്തസിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെടുന്ന എല്ലാ ഹദീസുകളും സ്വഹീഹാണോ എന്നുള്ളതാണ്. ഒരിക്കലും അല്ല. കാരണം സനദ് മുത്തസിലായി എന്നതുകൊണ്ടോ ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെടുന്നു എന്നുള്ളതുകൊണ്ടോ ഒരു ഹദീസ് ഒരിക്കലും സ്വഹീഹ് ആവുകയില്ല. പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചത് ഇതാണ്, ലിഅന്നഹു ഖദ് യത്തസിലു സനദു മിൻ അർറാവി ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സനദ് മുത്തസിലായ രീതിയിൽ ചിലപ്പോൾ ഹദീസുകൾ വരാം, അതിൻ്റെ സനദുകൾ വരാം. എന്നാൽ വയകൂനു ഫിർ റുവാത്തി ളഅഫ, എന്നാൽ ആ റാവിമാരിൽ ളഈഫുകളായ ആളുകളുണ്ടാകാം. വ മജ്ഹൂലൂന വ നഹ്വുഹും, മജ്ഹൂലുകളായ റാവിമാരുണ്ടാകാം. അതേപോലെ തന്നെ ആ ഇതേ രീതിയിലുള്ള വേറെയും ന്യൂനതകളുള്ള റാവിമാർ അതിൻ്റെ സനദിലുണ്ടാകാം, പക്ഷെ സനദ് മുത്തസിലായിരിക്കും. അപ്പോൾ സനദ് മുത്തസിലായി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചേർത്തപ്പെട്ടു വന്ന മുസ്നദായ ഹദീസാണ് എന്നത് ഒരിക്കലും ഹദീസ് സ്വഹീഹാകുവാൻ ഉള്ള ഒരു മാനദണ്ഡമല്ല. ഇത് പറഞ്ഞാൽ മുസ്നദായ എല്ലാ ഹദീസുകളും സ്വഹീഹാണ് എന്ന് വരില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഇദൻ ഫലൈസ കുല്ലു മുസ്നദിൻ സ്വഹീഹൻ, എല്ലാ മുസ്നദുകളും സ്വഹീഹ് അല്ല. ഫഖദ് യകൂനുൽ ഹദീസു സ്വഹീഹൻ, ചിലപ്പോൾ ഹദീസ് സ്വഹീയാകാം. വഹുവ ഗൈറു മുസ്നദ്, മുസ്നദല്ലാത്ത ഹദീസുകളും ചിലപ്പോൾ സ്വഹീഹായി വരാം. മുസ്നദുകൾ മാത്രമേ സ്വഹീയാകൂ എന്നില്ല, ഇനി മുസ്നദുകൾ തന്നെയും എല്ലാം സ്വഹീഹാകണമെന്നില്ല, മുസ്നദുകൾ അല്ലാത്ത ഹദീസുകളും സ്വഹീഹായി വരാം. ഇതുപോലെ കമാലോ ഉലീഫ ഇല സ്വഹാബി ബി സനദിൻ സ്വഹീഹ്, ഒരു സ്വഹീഹായ സനദോടുകൂടി ഒരു സഹാബിയിലേക്ക് ഒരു ഹദീസ് ചേർത്തപ്പെടുന്നു. ഫഇന്നഹു മൗഖൂഫ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് സഹാബിയിലേക്ക് ഒരു ഹദീസ് ചേർത്തപ്പെട്ടു വന്നാൽ അത് മൗഖൂഫാണ്. അത് മൗഖൂഫാണെങ്കിലും അതേസമയം അതിന്റെ സനദ് മുത്തസിലാണ്, റിജാലുകൾ മഅറൂഫാണ്, സിഖത്താണ്, ലബത്തുള്ളവരാണ്, സ്വഹീഹിന്റെ ഷർത്തുകൾ യോജിച്ചവരാണ്, അതുകൊണ്ട് ഹദീസ് സ്വഹീഹാകും. പക്ഷേ വലാക്കില്ലൈസ ബി മുസ്നദ്, ഹദീസ് ഒരിക്കലും മുസ്നദ് എന്ന് പറയാവുന്നതല്ല. കാരണം ലി അന്നഹു ഗൈറു മർഫൂഇൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ട് ഉയർത്തപ്പെട്ടു വന്നതല്ല, അഥവാ മർഫൂആയ ഹദീസല്ല. വഖദ് യകൂനു മുസ്നദൻ മുത്തസിലൽ ഇസ്നാദ്, ചിലപ്പോൾ മുസ്നദായിരിക്കും, സനദ് മുത്തസിലായിരിക്കും. വലാക്കിൻ റുവാത്തു ളുഅഫ, അതിന്റെ റാവിമാർ ളുഅഫുകളുമാകും, അപ്പോഴും മുസ്നദായിരിക്കും, പക്ഷേ അത് സ്വഹീഹ് ആവുകയില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഒരു ഹദീസ് മുസ്നദായി എന്നുള്ളത് കൊണ്ട് ഹദീസ് സ്വഹീഹ് ആകണം എന്നില്ല, ഒരു ഹദീസ് മുസ്നദ് അല്ല എന്നുള്ളത് കൊണ്ട് ഒരു ഹദീസ് ളുഅഫ് ആകണം എന്നും ഇല്ല. മുസ്നദായ എല്ലാ ഹദീസുകളും സ്വഹീഹ് അല്ല, അതേസമയം ഒരു ഹദീസ് സ്വഹീഹ് ആകണമെങ്കിൽ അത് മുസ്നദ് ആകണം എന്നുമില്ല. ഇതാണ് നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ മുസ്നദിൻ്റെയും മുസ്നദ് എന്നുള്ള ആ പദത്തിൻ്റെ ലുഗവിയായ അർത്ഥത്തിലും അതുപോലെ തന്നെ ഇസ്തിലാഹിയായ അർത്ഥത്തിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട്. ലുഗവിയായ അർത്ഥത്തിൽ അതിൻ്റെ ഒരു ഖായിൽ, മാ ഉസ്നിദ ഇലാ ഖായിലിഹി, അവൻ്റെ ഏതൊരാളാണോ ആ പദം അല്ലെങ്കിൽ ഹദീസ് പറഞ്ഞത്, ആ ഹദീസ് പറഞ്ഞവരിലേക്ക് അത് ചേർത്തി പറയുക എന്നതാണ് ഭാഷാപരമായ മുസ്നദിന്റെ വിവക്ഷ. സവാഉൻ ഖാന മർഫുഅൻ ഔ മൗഖൂഫൻ ഔ മഖ്തുഉൻ, അത് മർഫുആണെങ്കിൽ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചേർത്തപ്പെട്ടതാണെങ്കിലും പ്രവാചകനന്റെ സഹാബികളിലേക്ക് ചേർത്തപ്പെട്ടതാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താബിഈകളിലേക്ക് ചേർത്തപ്പെട്ടതാണെങ്കിലും ഏതായിരുന്നാലും ശരി, അത് ഭാഷാപരമായി മുസ്നദാണ്. അതേസമയത്ത് മുസ്തലഉൽ ഹദീസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അൽ മുസ്നദു ഹുവൽ മർഫുഉൽ മുത്തസിലു സനദ്, സനദ് മുത്തസിലായ മർഫുആയ ഹദീസുകൾക്ക് മാത്രമേ ഭാഷാപരമായി അഥവാ ഉസൂലുൽ ഹദീസിന്റെ ഭാഷയിൽ, മുസ്തലഉൽ ഹദീസിന്റെ ഭാഷയിൽ മുസ്നദ് എന്ന് പറയുകയുള്ളൂ. അപ്പോൾ ഫൽ മുസ്നദ് ഇസ്തിലാഹൻ അഖസ്സു മിനൽ മുസ്നദ് ലുഗതൻ, ലുഗവിയായിക്കൊണ്ട് മുസ്നദ് എന്ന് പറയുന്നതിനേക്കാൾ ഖാസാണ് മുസ്തലഉൽ ഹദീസിന്റെ ഭാഷയിൽ മുസ്നദ് എന്ന് പറഞ്ഞാൽ. എന്തുകൊണ്ട്? ഫകുല്ലു മുസ്നദിൻ ഇസ്തിലാഹൻ, ഇസ്തിലാഹിയായിക്കൊണ്ട് എല്ലാ മുസ്നദുകളും, ഫഹുവ മുസ്നദുൻ ലുഗതൻ, ഭാഷാപരമായി ലുഗവിയായിക്കൊണ്ട് ചേർത്തപ്പെടുന്നതെല്ലാം അതൊക്കെ ഭാഷാപരമായിക്കൊണ്ട് മുസ്നദാണെങ്കിലും മുസ്തലഉൽ ഹദീസിന്റെ ഭാഷയിൽ പറയുമ്പോൾ ഭാഷാപരമായിക്കൊണ്ട് ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ കൂടി ഇതിൽ വരും. അത് കാരണം ഈ ഇതിൻ്റെ സനദ് മുത്തസിലാണല്ലോ. അതേസമയം നേരെ തിരിച്ച് അങ്ങനെയല്ല. അഥവാ ഒരു ഹദീസ്, ആ ഹദീസ് ഇസ്തിലാഹിൻ്റെ ഭാഷയിൽ ചിലപ്പോൾ മുസ്നദ് ആയിക്കൊള്ളണം എന്നില്ല, അതേസമയം ഭാഷാപരമായി അത് മുസ്തലഹ് ആവുകയും ചെയ്തേക്കാം. ഇങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ ഭാഷാപരമായ മുസ്നദിൻ്റെയും അതേപോലെ മുസ്തലഉൽ ഹദീസിന്റെ വിഷയത്തിലും പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ മുസ്നദ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ടു വന്നിട്ടുള്ള സനദ് മുറിയാതെ വന്ന ഹദീസുകൾക്കാണ് അൽ മുസ്നദ് എന്ന് പറയുക. ഇനി സാധാരണയായി നമ്മൾ ഹദീസ് ഗ്രന്ഥങ്ങളെ വർഗീകരിക്കുമ്പോൾ ഒരു മുസ്നദ് കടന്നു വരുന്നുണ്ട്. ഇൻഷാ അല്ലാ അതിനെ സംബന്ധിച്ചിടത്തോളം വിശദമായി നമ്മുടെ ഹദീസ് ഗ്രന്ഥങ്ങളെ പരിചയപ്പെടുമ്പോൾ നമുക്ക് വിശദീകരിക്കാം. എന്നിരുന്നാലും ഇവിടെ അതുമായി അനുബന്ധമായി ബന്ധപ്പെട്ട ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. മുസ്നദ് എന്ന് പറയുമ്പോൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ചില ഗ്രന്ഥങ്ങൾ മുസ്നദുകളുണ്ട്. അപ്പോൾ ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ അദ്ദേഹത്തിന്റെ മുസ്നദ് ഇമാം അഹമ്മദ് ഒരു ഉദാഹരണം മാത്രം. അവിടെ ഇമാം അഹമ്മദിന്റെ മുസ്നദ് എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്തലുൽ ഹദീസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഗ്രന്ഥകാരൻ അഥവാ ആ ഹദീസ് ഗ്രന്ഥം എഴുതിയിട്ടുള്ള മുസന്നിഫ്, ആ മുസന്നിഫ് ആ ഹദീസുകളെ ക്രോഡീകരിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ തർത്തീബിലാണ്, അഥവാ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന മുഴുവൻ ഹദീസുകളും ഒരു സ്ഥലത്ത് ആ ഗ്രന്ഥകാരൻ ക്രോഡീകരിച്ചിട്ടുണ്ടാകും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഹദീസുകൾ അത് ഏത് വിഷയത്തിലുള്ളതാണെങ്കിലും വിഷയപ്രാധാന്യത്തോടുകൂടിയല്ലാതെ അവരിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന മുഴുവൻ ഹദീസുകളും ഒരു സ്ഥലത്ത് ജമ ചെയ്യുക എന്ന ലക്ഷ്യത്തിൽ ക്രോഡീകരിക്കപ്പെട്ട സഹാബത്തിന്റെ തർത്തീബനുസരിച്ചുകൊണ്ട് ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾക്കാണ് മുസ്നദുകൾ എന്ന് പറയുക. അപ്പോൾ ഇമാം അഹമ്മദ് തന്റെ മുസ്നദിൽ ഉദ്ധരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉസൂലുൽ ഹദീസിന്റെ ഭാഷയിൽ ഹദീസ് ചേർത്തു പറയുന്നതിലുള്ള മുസ്നദല്ല, ഗ്രന്ഥത്തെക്കുറിച്ച് പറയുമ്പോൾ ഉള്ള മുസ്നദ്. ഗ്രന്ഥത്തിലുള്ള മുസ്നദ് എന്ന് പറഞ്ഞാൽ അത് സഹാബിമാരുടെ തർത്തീബിൽ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം. ഉദാഹരണമായി ആയിഷ റളിയല്ലാഹുവിന്റെ ഹദീസുകൾ എത്രയുണ്ടെന്നും ഏതൊക്കെ ഹദീസുകൾ ആയിഷ റളിയല്ലാഹുവിന് ഉദ്ധരിച്ചിട്ടുണ്ടെന്നും അത് ഏതൊക്കെ വിഷയത്തിലുണ്ടെന്നും ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് മനസ്സിലാകുന്ന ഗ്രന്ഥങ്ങളാണ് മുസ്നദുകൾ. അഥവാ മുസ്നദുകൾ ആയിഷ റളിയല്ലാഹുവിന്റെ മുഴുവൻ ഹദീസുകളും അവർ അതിൽ ക്രോഡീകരിച്ചിട്ടുണ്ടാവും ഒരു സ്ഥലത്ത്. അത് പിന്നീട് നമ്മൾക്ക് വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വേർതിരിക്കാവുന്നതാണ്. ഈ രീതിയിൽ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾക്കാണ് മുസ്നദുകൾ എന്ന് പറയുക. പക്ഷെ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത അൽ മുസ്നദ് അതല്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ടു വന്ന മർഫുആയ ഹദീസുകൾക്കാണ് മുസ്നദുകൾ എന്ന് പറയുക. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ തുടർന്നു വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീൻ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ അല്ലാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, നാം ഇതുവരെ കേട്ടത് അൽ ഉസൂൽ പ്രോഗ്രാം.
2: ബഹുമാന്യനായ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി ആയിരുന്നു നമ്മോടൊപ്പം ചേർന്നത്. അൽ മുസ്നദ് എന്ന വിഷയത്തിൽ അദ്ദേഹം നമുക്ക് ചില വിഷയങ്ങൾ പഠിപ്പിച്ചു തന്നു.
1: റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളോടൊപ്പം ഈ സമയം ചെലവഴിച്ചത് ഹനീഫ വണ്ടൂർ ആൻഡ്

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 1 മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസ പാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു 1 മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം. മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം, ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് 1 മിനിറ്റ് ടോക്ക്, വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ, അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, പതിനായിരങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോ ആയി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷേ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും. ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും പീസ് റേഡിയോ. പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇപ്പോൾ സൂറത്തുൽ ഇബ്രാഹിമിലെ 18-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ആയദിൽ അബ്ദുൽ ഫത്താഹ് നമുക്കൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നാം സൂറത്തു ഇബ്രാഹിം ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നാം സ്ഥിരമായി ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്ന കുറേ ശ്രോതാക്കളുണ്ടാവും. എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ പഠിക്കുമ്പോൾ സ്ഥിരമായി നമ്മൾ ഈ ഒരു എപ്പിസോഡ് കേൾക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു റിവിഷൻ, നാം പഠിക്കുന്ന ഓരോ ദിവസം നാം പഠിക്കുന്ന ആയത്തുകൾ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആദ്യത്തെ ആയത്ത് മുതൽ ഏതുവരെയാണോ പഠിച്ചിട്ടുള്ളത് അതുവരെ നമ്മൾ ഓതി നോക്കണം. അല്ലെങ്കിൽ ഖുർആൻ എത്രയും പെട്ടെന്ന് മറന്നുപോകുന്നൊരു സംഭവമാണ്. ഇൻഷാ അല്ലാ അതെല്ലാ ശ്രോതാക്കളും ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി പറയുന്നു. ഇൻഷാ അല്ലാ അടുത്തൊരായത്ത് നമുക്ക് പഠിക്കാനുള്ളത് 18-ാമത്തെ ആയത്താണ്. ഇൻഷാ അല്ലാ ആദ്യം ഞാനത് ഓതാം.

അൽഹംദുലില്ലാ. നാം ഇന്ന് പഠിച്ചത് സൂറത്ത് ഇബ്രാഹീമിലെ 18-ാമത്തെ ആയത്താണ്. അൽഹംദുലില്ലാ, വളരെ ഭംഗിയായി നമ്മൾ പഠിച്ചു. ഇൻഷാ അള്ളാ ഈ ഒരു ആയത്തും കൂടി

0: എല്ലാ ശ്രോതാക്കളും അടുത്തൊരു എപ്പിസോഡിൽ കേൾക്കുന്നതിന് മുൻപ് പഠിക്കണം. ഇൻഷാ അല്ലാഹു നമുക്ക് അതിനുള്ള തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈർ വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇബ്രാഹിം 18-ാമത്തെ വചനമാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ആദിൽ അബ്ദുൽ ഫത്താഹ്.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ഐ എസ് ആർ ഒ 175 സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ. ഐ എസ് ആർ ഒ സെൻട്രലൈസ്ഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ എസ് സി തസ്തികയിലെ 175 ഒഴിവിൽ അപേക്ഷ ക്ഷണിച്ചു. സെപ്റ്റംബർ 16 വരെ ഓൺലൈനായിട്ട് അപേക്ഷ നൽകാം. ഒഴിവുള്ള വിഭാഗങ്ങൾ ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്. പ്രായപരിധി 28, ശമ്പളം 56,100. തിരഞ്ഞെടുപ്പ് എഴുത്തു പരീക്ഷ. തിരുവനന്തപുരത്തും എറണാകുളത്തും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. ഐ എസ് ആർ ഒ 175 സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ ഒഴിവ് സംബന്ധിച്ച് അറിയാനായി സന്ദർശിക്കാം www.isro.gov.in.

കാലങ്ങളായി നാം പഠിക്കുന്നു, ക്ലാസുകളും ഖുത്ബകളും കേൾക്കുന്നു, മദ്രസകളിൽ നിന്ന് അറിവുകൾ നേടുന്നു. എന്നിട്ടും അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളിൽ ഇപ്പോഴും മനസ്സിന് സംശയം ബാക്കിയുണ്ടോ? ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവുകളും കൂടുതൽ വ്യക്തതയോടെ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുവോ? ഇതാ പീസ് റേഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഒരു മികച്ച അവസരമൊരുക്കുന്നു. അടിത്തറകൾ പുതിയ മൊഡ്യൂളിൽ കൂടുതൽ വ്യക്തതയോടെ വീണ്ടും ആരംഭിക്കുന്നു. വിശ്വാസ കാര്യങ്ങളെ ആഴത്തിൽ ചർച്ച ചെയ്യുന്ന ഈ പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്നത് അബ്ദുറഹ്മാൻ അൻസാരി പറപ്പൂർ. എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം 3:50 നിങ്ങളുടെ പ്രിയപ്പെട്ട പീസ് റേഡിയോയിൽ കേൾക്കാൻ മറക്കരുത് അടിത്തറകൾ, വിശ്വാസ വെളിച്ചത്തിന്റെ ശബ്ദം.

0: നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു വൻ കടലിലാണ്. ചുറ്റിലും പുകഞ്ഞു കത്തുന്ന സാമൂഹ്യ രാഷ്ട്രീയ മതപരമായ ചർച്ചകളും വാർത്തകളും നിമിഷങ്ങൾ തോറും മാറ്റിമറിക്കപ്പെടുന്നു. ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയാനാകാതെ ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നൊരു കാലഘട്ടം. ഇവിടെയാണ് യഥാർത്ഥ വെളിച്ചത്തിൻ്റെ പ്രസക്തി. ബാഹ്യമായി കേൾക്കുന്നതിനപ്പുറം വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് വസ്തുനിഷ്ഠമായി ഇറങ്ങിച്ചെന്ന സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സംഭവമുണ്ടാകുമ്പോൾ വികാരത്തള്ളിച്ചയിലല്ല, വിചാരത്തോടെയും വിവേകത്തോടെയുമാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ആനുകാലികവും സങ്കീർണവുമായ വിഷയങ്ങളിൽ കേവലം ഒരു വ്യക്തിഗത അഭിപ്രായത്തിനപ്പുറം ദൈവിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വ്യക്തമായ ഇസ്ലാമിക വീക്ഷണം മനസ്സിലാക്കുക എന്നത് ഏവർക്കും അനിവാര്യമായ ഒന്നാണ്. സത്യവും മിഥ്യയും കൂട്ടിക്കലർത്തപ്പെടുന്ന ഇക്കാലത്ത് കാണാക്കാഴ്ചകൾക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. ആനുകാലിക മതരാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ വിഷയങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സുതാര്യവും ആധികാരികവുമായ നിലപാടുകൾ സംശയങ്ങൾക്കിടയില്ലാത്ത വിധം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വേദി ചിന്തിക്കുന്ന മനസ്സിന് കൃത്യമായ ദിശാബോധവും വഴിവിളക്കും നൽകുന്ന അറിവിൻ്റെ ശബ്ദം. ചിന്തകൾക്ക് കൃത്യമായ തെളിമ നൽകാൻ ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി കൃത്യം 8:30 വിസ്ഡം സ്പോട്ട്ലൈറ്റ്. നിങ്ങളുടെ കാതുകളിൽ സത്യത്തിൻ്റെ വെളിച്ചമെത്തുന്നു. ലൈവായി കേൾക്കാം. ഡയലോഗ് TV യൂട്യൂബ് ചാനലിലൂടെയും പീസ് റേഡിയോ ആപ്പിലൂടെയും ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ട് മാറി അറിവിൻ്റെ വെളിച്ചം പരക്കട്ടെ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡയലോഗ് TV യൂട്യൂബ് ചാനൽ. ഡൗൺലോഡ് ചെയ്യൂ പീസ് റേഡിയോ ആപ്പ്. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. കാഴ്ചകൾക്കപ്പുറത്ത് സത്യം തിരിച്ചറിയാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനിയിപ്പോൾ നാം കേൾക്കുന്നു നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ലജ്ജാശീലം, അബ്ദുൽ ജബ്ബാർ മദീനിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
0: ലജ്ജാശീലം, എഴുത്ത് അബ്ദുൽ ജബ്ബാർ മദീനി. മോശമായതും അർഹരുടെ അർഹതയിൽ കുറവ് വരുത്തുന്നതും വെടിയാൻ പ്രചോദനമാകുന്ന ഉത്തമ സ്വഭാവമാണ് ഹയാ അഥവാ ലജ്ജ. ചിലർ ലജ്ജാലുക്കളായി ജനിക്കുന്നു. ലജ്ജ അവർക്ക് പ്രകൃതിദത്തമായി റബ്ബിൻ്റെ ഔദാര്യമാകുന്നു. ലജ്ജാശീലം മുസ്ലിം മതനിഷ്ഠയിലൂടെ നേടിയെടുക്കുകയും ചെയ്യാറുണ്ട്. അതിനാലാണ് മതപരമായി തന്നോട് വിലക്കപ്പെട്ടതിൽ നിന്ന് ഒരു മുസ്ലിം വിട്ടകലുന്നതും. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നു, ലജ്ജാശീലം ഏറ്റവും ഉത്കൃഷ്ടവും ഉന്നതവും ഉദാത്തവും കൂടുതൽ ഉപകാരപ്രദവുമായ സ്വഭാവമാണ്. എന്നു മാത്രമല്ല, അത് മനുഷ്യത്വത്തിൻ്റെ അത്രം പ്രത്യേകതയാണ്. ലജ്ജ ഒട്ടുമില്ലാത്തവന് മനുഷ്യത്വത്തിൻ്റെ മാംസവും രക്തവും അവയുടെ പുറന്തോടുമല്ലാതെ ഒന്നുമില്ല. അപ്രകാരം അവനിൽ യാതൊരു നന്മയുമില്ല. ലജ്ജ നന്മ മാത്രമാണെന്നും അത് നന്മ മാത്രമാണ് സമ്മാനിക്കുകയെന്നും തിരുമൊഴികളുണ്ട്. ഇമ്രാനുബിനു ഹുസൈനിൽ നിന്ന് നിവേദനം. തിരുദൂതർ പറഞ്ഞു, ലജ്ജ മുഴുവനും നന്മ മാത്രമാണ്. ഇമ്രാനിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു നിവേദനത്തിൽ ഇപ്രകാരമുണ്ട്, ലജ്ജാശീലം നന്മയല്ലാതെ കൊണ്ടുവരികയില്ല. ഇസ്ലാമിൽ ലജ്ജ എന്ന മഹനീയ സ്വഭാവത്തെ ഈമാനിൻ്റെ ഭാഗമാക്കിയത് അതിൻ്റെ പ്രാധാന്യവും അനിവാര്യതയുമാണ് അറിയിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലജ്ജ ഈമാനിൻ്റെ ശാഖയാണ്. ബുഖാരി. മനുഷ്യൻ തൻ്റെ രഹസ്യവും പരസ്യവും അറിയുന്ന അള്ളാഹുവിൻ്റെ മുന്നിലാണ് യഥാർത്ഥ ലജ്ജയുള്ളവനാകേണ്ടത്. ഇബ്നു മസ്ഊദിൽ നിന്ന് നിവേദനം, നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് യഥാവിധം ലജ്ജിക്കുക. ഞങ്ങൾ പറഞ്ഞു, തിരുദൂതരെ, ഞങ്ങൾ ലജ്ജിക്കുന്നു. അൽഹംദുലില്ലാ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയല്ല. എന്നാൽ അള്ളാഹുവിൽ നിന്ന് യഥാവിധമുള്ള ലജ്ജ എന്നാൽ താങ്കൾ താങ്കളുടെ തലയും തലയുൾക്കൊണ്ട അവയവങ്ങളും വയറും അതിലടങ്ങിയ അവയവവും സംരക്ഷിക്കലാണ്. താങ്കൾ മരണത്തെയും നാശത്തെയും ഓർക്കലാണ്. വല്ലവനും പരലോകത്തെ ഉദ്ദേശിച്ചാൽ അവൻ ഭൗതിക ലോകത്തെ അലങ്കാരങ്ങൾ ഉപേക്ഷിച്ചു. വല്ലവനും ഇപ്രകാരം പ്രവർത്തിച്ചാൽ അയാൾ അള്ളാഹുവിൽ നിന്ന് യഥാവിധം ലജ്ജിച്ചു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ലജ്ജാശീലത്തിൻ്റെ പ്രാധാന്യം വിശദീകരിക്കുന്ന അബ്ദുൽ ജബ്ബാർ മദീനിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.

0: മതപരമായ കാര്യങ്ങളിൽ കേട്ടുകേൾവികൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വലിയ സ്ഥാനമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരേ വിഷയത്തിൽ തന്നെ പല വിധത്തിലുള്ള വീക്ഷണങ്ങളും വ്യാഖ്യാനങ്ങളും ഉയർന്നു കേൾക്കുമ്പോൾ ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാനാകാതെ സാധാരണക്കാരായ മനുഷ്യർ വലിയ ആശയക്കുഴപ്പത്തിലാകുന്നു. വികാരങ്ങൾക്കും വ്യക്തിഗത അഭിപ്രായങ്ങൾക്കും മുൻഗണന നൽകുന്ന ചർച്ചകൾ പലപ്പോഴും സത്യത്തെ മറച്ചുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ആധികാരികമായ അറിവിന്റെയും തെളിവുകളുടെയും പ്രസക്തി. കേവലം ഊഹാപോഹങ്ങൾക്കപ്പുറം വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക വചനങ്ങളുടെയും വ്യക്തമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നത് ഓരോ വിശ്വാസിക്കും അനിവാര്യമാണ്. മതവിഷയങ്ങളിലെ ഭിന്നതകളും അഭിപ്രായ അനൈക്യങ്ങളും മാറ്റിനിർത്തി സത്യമെന്തെന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട്. പണ്ഡിതന്മാരടക്കം പങ്കെടുക്കുന്ന ഗൗരവമേറിയ ചർച്ചകളിലൂടെ സംശയങ്ങൾക്ക് കൃത്യവും വ്യക്തവുമായ മറുപടി നൽകാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം പ്രൂഫ് പോയിന്റ്. മതപരമായ സംശയങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും പ്രമാണബദ്ധമായ തെളിവുകളോടെ മറുപടി നൽകുന്ന സദസ്സ് ഓരോ വിഷയത്തിലും സന്നിഗ്ധതകൾ നീക്കി സത്യത്തിന്റെ തെളിമയുള്ള വശങ്ങൾ മാത്രം പ്രമാണങ്ങളുടെ പിൻബലത്തോടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പ്രൂഫ് പോയിന്റ് ചെയ്യുന്നത്. ചിന്തകൾക്ക് ദിശാബോധം നൽകാനും പ്രമാണബദ്ധമായ പൂർണ്ണമായ അറിവ് സ്വന്തമാക്കാനും ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ വ്യാഴാഴ്ചയും രാത്രി കൃത്യം 8:30 ലൈവായി കേൾക്കാം വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ. ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ടിൽ നിന്നും പ്രമാണങ്ങളുടെ വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനൽ. വിസ്ഡം പ്രൂഫ് പോയിന്റ്, പൂർണ്ണമായ അറിവ് പ്രമാണങ്ങളിലൂടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: IT ജാലകത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് നിങ്ങൾക്കൊരു ഇൻറ്റീരിയർ ഡിസൈനറാവാം, സാങ്കേതിക ജ്ഞാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഡോക്ടർ ഷാനിദ് മലയിലാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്.
3: അസ്സലാമു അലൈക്കും. നമ്മുടെ വീടും ഓഫീസും റൂമൊക്കെ ഡിസൈൻ മാറ്റാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിന് നമുക്കൊരു ആർക്കിടെക്റ്റ് വേണം, നല്ല ഡിസൈനിങ് അറിയുന്ന ആൾ വേണം എന്നുള്ളൊക്കെ ഒരു സാഹചര്യം വരാറുണ്ട്. എന്നാൽ ഇത് എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, AI വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങളെ ഫോട്ടോ ഫോണിൽ ആദ്യം എടുത്ത് വെക്കുക, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് എടുക്കാം. പിന്നെ ഫോട്ടോ ഫോണിൽ എടുത്ത് വെച്ചതിന് ശേഷം ഇപ്പോൾ ചെറിയ പഴയൊരു റൂമിൻ്റെ നമ്മൾ എന്ത് ചെയ്തു ഫോട്ടോ എടുത്തു, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതൊന്ന് ഡിസൈൻ മാറ്റണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ജമീൻ എടുക്കുക, പ്ലസ് അടിക്കുക. പ്ലസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണോ മാറ്റേണ്ടത് അതിൻ്റെ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുക, ഡൺ അടിക്കുക. അപ്പോൾ അതോടെ ഫോട്ടോ എന്ത് ചെയ്തു, ജെമിനിക്ക് എത്തി, അതിങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. ശേഷം നമ്മൾ എന്ത് ഇങ്ങനെ കൊടുക്കുക, റീഡിസൈൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോംപ്റ്റ് കൊടുക്കട്ടോ, റീഡിസൈൻ ദിസ് റൂം ടു മേക്ക് ഇറ്റ് മോഡേൺ, എന്തെങ്കിലും കൊടുക്കുക. മോഡേൺ ആയിട്ട് ഇതൊരു പിന്നെ ഡിസൈൻ ആക്കി തരാമെന്ന് പറയാം. നമുക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം, അതുവേണമെങ്കിൽ മലയാളത്തിൻ്റെ വോയിസ് എടുക്കും. ഇവിടെ ഒരു വോയിസിൻ്റെ ബട്ടൺ കാണാൻ പറ്റും, അത് അമർത്തിയിട്ട് മലയാളത്തിൽ പറഞ്ഞാലും പറ്റും എനിക്ക് എൻ്റെ റൂം ഒന്ന് അടിപൊളിയാക്കി തരണമെന്ന് പറഞ്ഞാൽ മതി. ശേഷം ഓക്കെ അടിക്കുക. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങളെ റൂം എന്ത് ചെയ്തു, ഡിസൈൻ മാറി പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി. ഇപ്പോൾ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് വേണ്ട രൂപത്തിലൊക്കെ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് അഭിപ്രായങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് പറയാം ഇതിൽ ടൈൽസിൻ്റെ കളർ വേണം, അല്ലെങ്കിൽ ജനൽ അങ്ങനെ വേണം, പലതും നമുക്ക് എന്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും. ഒക്കെ ആ രൂപത്തിലൊക്കെ എന്ത് ചെയ്യും, ഇത് മോഡേൺ ആക്കിയിട്ട് എന്ത് ചെയ്യും നമുക്ക് തരുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം അപ്ഡേറ്റ് സീലിംഗ് ടു മേക്ക് ലൈറ്റ്സ് മോഡേൺ. നമുക്ക് ഇംഗ്ലീഷ് പക്ക പെർഫെക്റ്റ് ആണെന്നൊന്നുമില്ല, നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു നമുക്കറിയുന്ന ഇംഗ്ലീഷൊക്കെ വെച്ച് കൊടുത്താലും മതി, അല്ലെങ്കിൽ മലയാളത്തിൽ കൊടുത്താലും മതി, ജെമിനിക്കൊക്കെ അത് മനസ്സിലാവും. പിന്നീട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ സീലിംഗ് കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റം വരുത്തി തന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയില്ല. അപ്പം ഈ ഡിസൈനൊക്കെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എന്തൊക്കെ എന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം പർച്ചേസ് ലിസ്റ്റ് ഫോർ ദിസ് ഡിസൈൻ. അപ്പോൾ നമുക്കൊരു ലിസ്റ്റൊക്കെ എന്ത് ചെയ്യും തരും, നമുക്ക് നോക്കാം. അപ്പോൾ അവൾ എന്ത് ചെയ്യുന്നു, വെബ്സൈറ്റിലൊക്കെ പോയിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഒരു മോഡലൊക്കെ ഉണ്ടാക്കി എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ന സംഗതി വേണം, ഇതിലെന്തൊക്കെ സംഗതി വേണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, പിന്നെ തന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ പറയാം ടേബിളേറ്റ് വിത്ത് പ്രൈസ്, അതിൻ്റെ സാധനങ്ങളും അതിനുള്ള പിന്നെ വിലകളൊക്കെ എന്ത് ചെയ്യണം, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൊടുത്തു കഴിഞ്ഞാൽ അതും കൂടെ തരും. ഓക്കെ, അപ്പോൾ അതിൽ തന്നിട്ടുണ്ട് ഓരോന്നിൻ്റെ വില തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നെറ്റിൽ നിന്ന് എടുക്കുന്ന വിലകളാണ്, നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യാം, അതിൽ കൂടുതൽ റിസർച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഐ ടി ജാലകം. നിങ്ങൾക്കൊരു ഇൻറ്റീരിയർ ഡിസൈനറാവാം. ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഡോക്ടർ ഷാനിദ് മലയിലാണ് ഇതുവരെ നമുക്കൊപ്പം ചേർന്നത്.
0: വിജ്ഞാനത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും വിഹായസിലെത്തി എന്ന് നമ്മൾ പെരുവനടിക്കുമ്പോഴും പലപ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വിരൽത്തുമ്പിലുണ്ടെങ്കിലും സ്വന്തം ജീവിതത്തെയും മനസ്സിനെയും മനസ്സിലാക്കാൻ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് സന്തോഷമാണ്. എന്നാൽ അലമുറിയാത്ത തിരമാലകൾ പോലെ ഒന്ന് ഒടുങ്ങുമ്പോൾ അടുത്തത് എന്ന രീതിയിൽ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുടുംബ പ്രശ്നങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, സാമ്പത്തിക തിരിമറികൾ, ധാർമ്മിക തകർച്ചകൾ, അങ്ങനെ നമ്മെ തളർത്തുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. എന്നാൽ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ പരിഹാരം തൊട്ടരികിലുണ്ട്. നാം ജീവിതത്തിൽ നേരിടുന്ന ഇത്തരം ബഹുമുഖ പ്രശ്നങ്ങളെ കൃത്യമായി അപഗ്രഥിച്ച് ലളിതവും പ്രായോഗികവുമായ പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന വിജ്ഞാനപ്രദമായ ഹ്രസ്വ പ്രഭാഷണങ്ങൾ തിരക്കുപിടിച്ച പ്രഭാതങ്ങളിൽ നിങ്ങളുടെ മനസ്സിന് ശാന്തതയും ഓരോ ദിവസത്തിനും ആവശ്യമായ ഊർജവും പ്രതിസന്ധികളെ നേരിടാനുള്ള വഴികളും ഈ പ്രഭാഷണങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നു. തളർന്നുപോയ മനസ്സുകൾക്ക് വീണ്ടും പ്രതീക്ഷ നൽകാൻ, വഴിതെറ്റിയ ചിന്തകളെ ശരിയായ പാതയിലേക്ക് നയിക്കാൻ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഓരോ പ്രഭാതവും അറിവിൻ്റെയും സമാധാനത്തിൻ്റെയും പുതിയൊരു തുടക്കമാകുന്നു. എല്ലാ ദിവസവും പ്രഭാതത്തിൽ കേൾക്കാൻ മറക്കരുത് നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: വളരെ പ്രായം ചെന്നൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സമയത്തുമ്പോ മക്കളെ അടുത്ത് വിളിച്ച് മക്കളോട് പറഞ്ഞു, മക്കളെ ഞാൻ മരിക്കുകയാണ്, എന്റെ ശേഷം നിങ്ങൾക്ക് ജീവിക്കാനുള്ള സമ്പാദ്യം ഞാൻ എന്റെ കട്ടിലിന്റെ ചോട്ടിൽ വളരെ ഭംഗിയായൊരു പെട്ടിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. മണ്ണ് മാറ്റി ആ പെട്ടി പുറത്തെടുത്താൽ നിങ്ങൾക്കൊരു ആയുഷ്കാലം മുഴുവൻ ജീവിക്കാനുള്ളത് അതിലുണ്ടാകും. പരസ്പരം തർക്കിച്ച് കലഹിച്ച് നാശാകരുത്. അച്ഛൻ്റെ മരണശേഷം മക്കൾ പെട്ടി തുറന്നു നോക്കുമ്പോൾ ഒരു ദ്വാരത്തിലൂടെ അങ്ങോട്ട് ചതൽ കയറി ഈ കറൻസി മുഴുവൻ ചതൽ പുഴുക്കൾ തിന്നു തീർത്തിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമുക്കുണ്ടാകും നമ്മുടേതായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം അത് ആവശ്യമുള്ളൊരു സമയത്ത് ഇല്ലാതെ പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും? പരലോകത്ത് ഇതേപോലത്തെ ഒരു ഘട്ടമുണ്ട്. ഒരു മനുഷ്യനെ കുറിച്ച് പറയാണ്, ഇന്ന റജുലല യുസല്ലി സിത്തീന സന, ഒരു മനുഷ്യൻ 60 കൊല്ലം നിസ്കരിക്കും. വമാ തുഖ്ബലു ലഹു സ്വലാത്തുൻ, പക്ഷെ അവന്റെ നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ടാകില്ല. അവൻ വിചാരിക്കുക അവന്റെ നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ്. ഇഖ്ലാസിന്റെ കുറവാണോ? അല്ല. ലഅല്ലഹു യുതിമ്മു റുകൂഅ വലാ യുതിമ്മു സുജൂദ, ചിലപ്പോൾ റുക്കൂഴും സുജൂദും ഒന്നും പൂർത്തിയാക്കാതെ ചെയ്യും, അഥവാ അതിന്റെ രൂപത്തിലുള്ള പ്രശ്നമാണ്. പീസ് റേഡിയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരം, പ്രവാചകന്റെ നോമ്പ്, അങ്ങനെ കർമ്മശാസ്ത്ര രംഗത്തെ ഒരുപാട് വിഷയങ്ങൾ, വളരെ ആഴമുള്ള പഠനങ്ങൾ അതിന്റെ ലൈഫ് കോഴ്സ് വഴി സമൂഹത്തിലേക്ക് കൊടുത്തു. ആയിരക്കണക്കിന് മനുഷ്യർ പഠിച്ചു, ഇപ്പോഴും ആയിരങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഹജ്ജ്, ഉംറ, സുന്നത്ത് നമസ്കാരം തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ. വൈജ്ഞാനിക രംഗത്തെ ഈ വലിയ സേവനങ്ങളും സംഭാവനകളും മുന്നോട്ടു പോകണം. അതിന് നമ്മുടെ എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും വേണം, പ്രത്യേകിച്ച് സാമ്പത്തിക സഹായം വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ രോഹരി പീസ് റേഡിയോയുടെ ഈ ഒരു ഇതുപോലത്തെ പ്രൊജക്ടുകൾക്ക് ഉപകരിക്കും വിധം സംഭാവനകൾ ചെയ്യണമെന്ന് പ്രത്യേകം എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അത് എത്ര ചെറിയ തുകയാണെങ്കിലും വളരെ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കും. പീസ് റേഡിയോ ആപ്പ് തുറന്നാൽ ഡൊണേറ്റ് എന്നുള്ള ബട്ടൺ കിട്ടും. അതിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് റെസിപ്റ്റ് അടക്കം പ്രിന്റ് ചെയ്തെടുക്കാവുന്ന രീതിയിൽ ഇപ്പോൾ നമ്മുടെ ഓപ്ഷൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നൽകുന്ന തുകയുടെ കനമല്ല, കൽബിലെ അതിന് കൊടുക്കുന്ന ഇടമാണ് യഥാർത്ഥത്തിൽ പീസ് റേഡിയോ വിലമതിക്കുന്നത് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ തീർച്ചയായും ഞാൻ പറയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരു മാരത്തോൺ നടക്കുകയാണ്, വളരെ ദീർഘദൂര ഓട്ടം നടക്കുകയാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കുന്നത് കെനിയൻ താരം ആബേൽ മുത്തായിയും അതുപോലെ തന്നെ ഇവാൻ ഫെർണാണ്ടസുമാണ്. ഇവാൻ ഫെർണാണ്ടസ് സ്പാനിഷ് താരമാണ്. സ്പാനിഷ് താരം ഇവാൻ ഫെർണാണ്ടസും കെനിയൻ താരം ആബേൽ മുത്തായിയുമാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് എത്തുകയാണ്. ആളുകൾ ആർപ്പ് വിളിയോടുകൂടെ കയ്യടികളോടുകൂടെ ഈ രണ്ട് താരങ്ങളെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കെനിയൻ താരം ആബേൽ മുത്തായി രണ്ടുപേരും മാരത്തോൺ ഓട്ടത്തിൻ്റെ തളർച്ചയിൽ ഫിനിഷിംഗ് ലൈന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള അവസാനത്തെ നിമിഷങ്ങൾ പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ ഈ ആബേൽ മുത്തായിക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നു. അദ്ദേഹം ഫിനിഷിംഗ് ലൈനിൻ്റെ 10 മീറ്റർ മുമ്പ് ഉള്ളൊരു ലൈനാണ് ഫിനിഷിംഗ് ലൈൻ എന്ന് വിചാരിച്ചിട്ട് അവിടെ അയാൾ ഓട്ടം ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ബാക്കിൽ നിന്ന് ഇവാൻ ഫെർണാണ്ടസ് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, താങ്കൾ ഫിനിഷിംഗ് ലൈനിൽ എത്തിയിട്ടില്ല, പെട്ടെന്ന് ഫിനിഷിംഗ് ലൈനിലേക്ക് കുതിക്കൂ, താങ്കൾക്ക് അർഹതപ്പെട്ടതാണ് ഈ വിജയം എന്ന് ഈ തൊട്ടു പിന്നിൽ ഒന്നാം സ്ഥാനക്കാരനായി മത്സരിക്കാൻ ഓടുന്ന ഇവാൻ ഫെർണാണ്ടസ് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ സ്പാനിഷ് ഭാഷയിലായതുകൊണ്ട് ആബേൽ മുത്തായിക്കത് മനസ്സിലായില്ല. ഇപ്പോൾ വീഡിയോ ദൃശ്യത്തിൽ കാണുന്നതുപോലെ ലോകം ചങ്കിടിപ്പോടെ ത്രില്ലോടെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണത്. മത്സര വിജയം പ്രഖ്യാപിച്ച് കൈകളുയർത്തി ഈ 10 മീറ്റർ അപ്പുറം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ആബേൽ മുത്തായിയെ ഇവാൻ ഫെർണാണ്ടസ് തള്ളി തള്ളി തള്ളി ആ ഫിനിഷിംഗ് ലൈനിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ മാധ്യമപ്രവർത്തകർ, അവരുടെ ഈ മത്സരം കണ്ടുകൊണ്ടിരിക്കുന്ന ആസ്വദിക്കുന്ന ആളുകളൊക്കെ എണീറ്റ് നിന്ന് കൈയടിച്ചു, ഹൃദയത്തിൽ നിന്ന് സല്യൂട്ട് അടിച്ചു. സത്യത്തിൽ ഈ ഒരു മത്സരം കഴിഞ്ഞപ്പോൾ പത്രപ്രവർത്തകർ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അർഹതപ്പെട്ടൊരു വിജയം അദ്ദേഹത്തിന് കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അതാണ് സ്പോർട്സിൻ്റെ സ്പിരിറ്റ്, ഒരിക്കലും മറ്റൊരാൾക്ക് വരുന്ന കൺഫ്യൂഷനിൽ നിന്നല്ല എൻ്റെ വിജയം ഉണ്ടാകേണ്ടത്, എൻ്റെ സ്കില്ലിൽ നിന്നാണ് എൻ്റെ വിജയം ഉണ്ടാകേണ്ടത്. അവസാനൊരു വാചകം കൂടി അദ്ദേഹം ചേർത്തു, ഇതൊക്കെ എൻ്റെ അമ്മ കാണൂലേ, അതായത് കുഞ്ഞായ നാൾ മുതൽക്ക് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച പാഠങ്ങൾ ഇതിനെതിരാണ്. ആ പാഠങ്ങൾ എതിരായതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും എനിക്ക് അങ്ങനത്തെ ഒരു വിജയം വേണ്ട എന്നാണ്. ശരിക്കും ആ ഒരു ട്രാക്കിൽ, ആ ഒരു റണ്ണിങ് ട്രാക്കിൽ അല്ലെങ്കിൽ ആ ഒരു സ്പോർട്സ് മേളയിൽ എത്രയോ വിജയികൾ ഉണ്ടായിട്ടുണ്ട്, എത്രയോ ആളുകൾ സ്വർണമണിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവാൻ ഫെർണാണ്ടസ് സ്വർണമണിയാഞ്ഞിട്ടും ഓർക്കപ്പെട്ടു. ഇവിടെ ഈവൻ പീസ് റേഡിയോ ഫ്ലോറിൽ നിന്ന് പോലും അയാൾ ഓർക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ജീവിതം എപ്പോഴും സുതാര്യമായൊരു പ്രതലമായിരിക്കണം. അവിടെ ചതിയുടെ, വഞ്ചനയുടെ, കാപട്യത്തിൻ്റെ ഒരു ചെറിയ ലാഞ്ചന പോലും ഉണ്ടാകരുത് എന്നൊരു വലിയ പാഠമുണ്ട്. പിന്നെ രണ്ട്, നീതിയുടെ പക്ഷത്തായിരിക്കണം. നമുക്ക് നഷ്ടം സംഭവിച്ചാൽ പോലും നീതിയുടെ പക്ഷത്തായിരിക്കണം. പിന്നെ മത്സരത്തെക്കാൾ വലുതാണ് മനുഷ്യത്വം എന്നത് സ്പോർട്സാണ്. ഇപ്പോൾ ഇതൊരു ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്ന കാലത്താണ് നമ്മൾ ഈ ഒരു വിഷയം ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ഷനിൽ വിജയിക്കാൻ വേണ്ടി എന്ത് പരിപാടി എടുക്കുന്ന ആളുകളുണ്ട്, എന്ത് പരിപാടിയും. വാക്ക് മാറ്റാനൊരു പ്രശ്നമല്ല, നുണ പറയാനൊരു പ്രശ്നമല്ല, മനുഷ്യന്മാരെ പറ്റിക്കാനൊരു പ്രശ്നമല്ല. അജണ്ടകൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന മീഡിയകൾ, അജണ്ടകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഒക്കെ മനുഷ്യൻ കഴുതയാണെന്ന് ആവർത്തിച്ച് ഓരോ രാവിലും പകലിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ മിനിമം അജണ്ടയുള്ളൂ. ഇപ്പോൾ മുമ്പ് വലിയൊരു പിന്നെ പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്ന കാലത്ത് ഒരു പിന്നെ വാഗ്ദാനം ചെയ്ത ഒരു പാർട്ടിയുടെ ഭാരവാഹിയോട് ചോദിച്ചു, നിങ്ങളിങ്ങനെ ഒരു വാഗ്ദാനം ചെയ്തിരുന്നല്ലോ, അപ്പോൾ അതിനദ്ദേഹം കൊടുത്തത്ര ഇലക്ഷൻ കാലത്ത് ആരൊക്കെ എന്തൊക്കെ പറയുന്നതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനത്തെ ഒരുപാട് അർത്ഥങ്ങൾ കിട്ടും. വിജയം എന്നതിൻ്റെ അർത്ഥം പുനർനിർമ്മിച്ച് വായിക്കണം. ശരിക്കും വിജയിച്ചത് ഇവാൻ ഫെർണാണ്ടസാണ്. ഇവാൻ ഫെർണാണ്ടസ് വീണ്ടും വീണ്ടും ചരിത്രത്തിൽ സ്മരിക്കപ്പെടുകയാണ്.
3: ഇലക്ഷൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് എന്തും പറയാം എന്നുള്ളത് വലിയ അപകടകരമായ വർത്തമാനങ്ങൾ പറയുന്നത് ഒരു പ്രശ്നമല്ല എന്നുള്ള അവസ്ഥയിൽ ആളുകളുണ്ട്. ഇപ്പോൾ ഈ ഒരു സംസാരം കാരണത്താൽ ഇതൊരു വർഗീയ പരാമർശമാണ്. ഇപ്പോൾ ഇലക്ഷൻ്റെ ചട്ടത്തിനെതിരായ സംസാരമാണെങ്കിലും അതൊന്നും പ്രശ്നമല്ല, ഞാൻ അങ്ങനെ തന്നെ പറയും എന്ന് വാശി പിടിക്കുന്ന ആളുകൾ നമ്മൾ കാണും. അതിനപ്പുറത്ത് ഈ ഒരു വാക്ക് പറഞ്ഞാൽ അതുകൊണ്ട് സമൂഹത്തിൽ വലിയ ഒരു വർഗീയ കലാപത്തിന് പോലും കാരണമാകുന്ന വർത്തമാനങ്ങൾ, അല്ലെങ്കിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആളുകളെ വേർതിരിച്ച് സംസാരിക്കുന്ന പ്രയോഗങ്ങളൊക്കെ ആളുകൾ ഉപയോഗിക്കുകയാണ്. അത് പാർട്ടികളുടെ നേതാക്കന്മാരും അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളും തന്നെ ഉപയോഗിക്കുകയും അത് ഇലക്ഷൻ്റെ ഒരു പ്രചാരണത്തിനും മറ്റാളെ തെറ്റിക്കാനും ഇവരെ കൊണ്ട് എതിരാക്കിപ്പിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളത് അത് ഒരു വിജയം ഒരു പക്ഷേ അതുകൊണ്ട് നേടാം എന്നാണ് വിചാരിക്കണമെങ്കിലും ആളുകൾ ഇതൊക്കെ തിരിച്ചറിയാണ് ചെയ്യാം. അതൊന്നും ഇത് വിജയത്തിൻ്റെ കാര്യമായി മാറൂല. അത് നേരെ തിരിച്ചെടുക്കുന്ന അനുഭവങ്ങളാണ് മുമ്പത്തെ പല ഇലക്ഷനുകളിലും ഉണ്ടായിട്ടുള്ളത്.
2: നമ്മൾ അതിലേക്ക് മാത്രം ചുരുങ്ങണില്ല. രണ്ടാമത്തത്, എൻ്റെ അമ്മ ഇത് കാണൂലേ, ഞാൻ ഇയാൾ കൺഫ്യൂസ്ഡായിട്ട് 10 മീറ്റർ അപ്പുറത്ത് വിജയം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ആളെ ക്രോസ് ചെയ്ത് മാരത്തോണിൻ്റെ എന്താ പറയുക അതിൻ്റെ ഒരു ഫൈനൽ വിജയിയായി ഞാൻ മാറുന്നത് എൻ്റെ അമ്മ കാണൂലേ, എൻ്റെ അമ്മ എന്നെ ഇങ്ങനെയല്ല പഠിപ്പിച്ചത്, സത്യസന്ധനാകാനാണ് പഠിപ്പിച്ചത് എന്ന് പറയുന്നിടത്ത് ഒരു പാരൻറ്റിങ്ങിൻ്റെ വലിയൊരു പാഠവും നമുക്കുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനത്തെ പാഠങ്ങളും ഗുണപാഠങ്ങളൊക്കെ പകരേണ്ടത് നമ്മളാണ്. പരീക്ഷയ്ക്ക് കോപ്പി അടിച്ച് കുട്ടീനെ പിടിച്ചതിന് മാഷ കൊന്ന അച്ഛനൊക്കെ ഉള്ള നാട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, ജീവിക്കുന്നത്. കുട്ടിക്ക് ബാൻ വന്നപ്പോൾ പരീക്ഷ എഴുതാൻ പറ്റാതെ 1, 2, 3 വർഷം. അപ്പോൾ അച്ഛൻ പോയിട്ട് അധ്യാപകനെ കത്തിവെച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ കൊലപാതകത്തിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് അവസാനം പോലീസ് കണ്ടെത്തുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കുട്ടികളുടെ പാരൻറ്റിങ് എന്നുള്ളത് വലിയൊരു ദൗത്യമാണ് എന്നുള്ളതും കൂടി നമുക്ക് ഈ ഒരു സംഭവത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്.
1: أعوذ بالله من الشيطان الرجيم
4: وقتلوهم حيث ثقفتموهم وأخرجوهم من حيث أخرجوكم والفتنة أشد

0: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ അടുത്തതായി ഇസ്ലാം ജീവിത പാഠങ്ങൾ അവതരിപ്പിക്കുന്നത് ഷമീർ മുണ്ടേരി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമ ലിൻസാന മാലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, പക, വിരോധം, വിദ്വേഷം, വെറുപ്പ് ഇങ്ങനെയുള്ള ദുർഗുണങ്ങളിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധമാക്കൽ അനിവാര്യമാണ്. ഹൃദയങ്ങളെ ബാധിക്കുന്ന മഹാരോഗങ്ങളായിക്കൊണ്ടാണ് പണ്ഡിതന്മാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. സന്ദേഹങ്ങൾ, സംശയങ്ങൾ, ദേഹേച്ഛകൾ, തന്നിഷ്ടങ്ങൾ തുടങ്ങിയുള്ള രോഗങ്ങളിൽ നിന്നും സുരക്ഷിതമായി അള്ളാഹുവിനെ മരണാനന്തരം കണ്ടുമുട്ടുന്നവർക്കാണ് പാരത്രിക വിജയമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. യൗമല യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മന്നതല്ലാഹ ബിഖൽബിൻ സലീം. അതായത്, സ്വത്തോ സന്താനങ്ങളോ പ്രയോജനപ്പെടാത്ത ദിവസം കുറ്റമറ്റ ഹൃദയവുമായി അള്ളാഹുവിങ്കൽ ചെന്നവർക്കൊഴികെ പടച്ചതമ്പുരാന്റെ എടുക്കൽ വിജയം ലഭിക്കണമെങ്കിൽ ഖൽബുൻ സലീമിൻ്റെ, ശുദ്ധീകരിച്ച മനസ്സിൻ്റെ ഉടമകളാണ്, അവർക്കാകുന്നു പരലോകത്ത് വിജയമുണ്ടാവുക എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ജനങ്ങളിൽ ഉത്തമനും അതിശ്രേഷ്ഠനും ആരെന്ന ചോദ്യത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി ഭക്തിയുടെയും മനഃശുദ്ധിയുടെയും മഹത്വവും പ്രാധാന്യവും തെളിയിക്കുന്നുണ്ട്. അബ്ദുല്ലാഹിബിനു അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ഖൈല ലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുന്നാസി അഫ്ളൽ, ഖാല കുല്ലു മഹ്മൂമിൽ ഖൽബി സദൂഖുൽ ലിസാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, ജനങ്ങളിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠൻ? പ്രവാചകൻ പറഞ്ഞു, എല്ലാ മഹ്മൂമുൽ ഖൽബും സദൂഖുൽ ലിസാനുമാണ്. അവർ ചോദിച്ചു, സദൂഖുൽ ലിസാൻ, സംസാരത്തിൽ സത്യസന്ധൻ ഞങ്ങൾക്കറിയാം, എന്നാൽ എന്താണ് പ്രവാചകരെ മഹ്മൂമുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു, പാപമോ അതിക്രമമോ ചതിയോ അസൂയയോ തീരെയില്ലാത്ത ശുദ്ധനും ഭക്തനുമാണ് അയാൾ. ആരാണ് ജനങ്ങളിൽ ശ്രേഷ്ഠൻ? പ്രവാചക തിരുമേനിയോട് ഇത് ചോദിക്കുമ്പോൾ പ്രവാചകൻ കൊടുത്ത വിശദീകരണം നമ്മുടെ മനസ്സിൽ പതിയേണ്ടതുണ്ട്. പ്രവാചകന്റെ ആ വിശദീകരണം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. മഹ്മൂമുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ പാപമോ അതിക്രമമോ ചതിയോ അസൂയയോ തീരെയില്ലാത്ത ശുദ്ധനും ഭക്തനുമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദറജയിലേക്ക്, ഈ പദവിയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ മനസ്സ് ശുദ്ധമാണോ? നമ്മുടെ മനസ്സിൽ അസൂയയില്ല എന്ന് പറയാൻ, നമ്മളാരെയും ചതിക്കുന്നില്ല എന്ന് പറയാൻ, നമ്മൾ അക്രമം പ്രവർത്തിക്കുന്നവരല്ല എന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? വിശ്വാസികളായ ആളുകൾ അവരുടെ ഗുണം വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. റബ്ബന ഗഫിർ ലനാ വലി ഇഖ്വാനിനാ അല്ലദീന സബഖൂന ബിൽ ഈമാൻ വല തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബന ഇന്നക റഊഫുർ റഹീം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശ്റിലെ 10-ാമത്തെ ആയത്താണ്, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും സത്യവിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരന്മാർക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വാസികൾ എങ്ങനെയാണ്? മുൻപ് കഴിഞ്ഞുപോയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ, ഞങ്ങളുടെ മനസ്സിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ, ഞങ്ങളുടെ മനസ്സിനെ നീ ശുദ്ധീകരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ, നമ്മൾ ആ ആളുകളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടേണ്ടത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ മുഅ്മിനു ഐസുൻ കരീമുൻ വൽ ഫാജിറു ഖിബ്ബുൻ ലഈമുൻ. സത്യവിശ്വാസി തൻ്റെ മനഃശുദ്ധി കാരണത്താൽ വഞ്ചിക്കപ്പെടുന്നവനും മാന്യ സ്വഭാവക്കാരനുമാണ്. തമ്മാടിയാകട്ടെ തെറ്റിനും മിടുക്കനും നീച സ്വഭാവക്കാരനുമാണ്. പ്രിയപ്പെട്ടവരെ, സത്യവിശ്വാസിയുടെ ഗുണമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മനസ്സ് എത്രമാത്രം സുരക്ഷിതമാക്കുവാൻ ശ്രദ്ധിച്ചിരുന്നുവെന്ന് പ്രവാചകന്റെ ഹദീസിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ അനുചരന്മാരിൽ ഒരാളും ഒരാളെക്കുറിച്ചും മനസ്സിൽ വെറുപ്പുളവാക്കുന്ന ഒന്നും എന്നിലേക്ക് എത്തിക്കരുത്. കാരണം ഞാൻ സുരക്ഷിതമായ ഹൃദയവുമായി നിങ്ങളെ കണ്ടുമുട്ടുവാനാണ് ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ മനസ്സിൽ ഈ വികാരമുണ്ടോ? എൻ്റെ കൂട്ടുകാരനെക്കുറിച്ച്, എൻ്റെ ഞാനറിയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് എന്നോടവൻ്റെ തെറ്റുകൾ പറയരുത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ ഭാര്യയെ സംബന്ധിച്ച് എൻ്റെ ഭാര്യ എൻ്റെ സമീപത്ത് വന്ന് എൻ്റെ വീട്ടിലുള്ള മറ്റ് അംഗങ്ങളെക്കുറിച്ച്, എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയെ സംബന്ധിച്ച്, എൻ്റെ അനുജൻ്റെ ഭാര്യയെ സംബന്ധിച്ച്, എൻ്റെ വീട്ടിലുള്ള മറ്റ് അംഗങ്ങളെക്കുറിച്ച് അപവാദങ്ങൾ പറയുമ്പോൾ ഭാര്യയോട് അരുതെന്ന് പറയാൻ, അവരെക്കുറിച്ച് നീ നല്ലതല്ലാത്ത ഒന്നും എന്നോട് പറയരുത്, കാരണം അവരെക്കുറിച്ച് മോശമായ ചിന്ത, മോശമായ ചിത്രം, മോശമായ ഒരു വിചാരം എൻ്റെ മനസ്സിലുണ്ടാകും, അതുകൊണ്ട് അരുതെന്ന് പറയാൻ പ്രവാചകന്റെ മാതൃക നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ പരിശ്രമിക്കേണ്ടവരാണ് നമ്മൾ. അങ്ങനെയുള്ള ആ ഗുണം നേടിയെടുക്കാൻ സാധിക്കേണ്ടവരാണ് നമ്മൾ. മനഃശുദ്ധിയുള്ള മനുഷ്യരുടെ മഹത്വം വിളിച്ചു പറയുന്ന ഒരുപാട് വാചകങ്ങൾ, പ്രവാചകന്റെ അധ്യാപനങ്ങൾ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു, ഞങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് സ്വർഗാവകാശികളിൽപ്പെട്ട ഒരാൾ വന്നെത്തും. അപ്പോൾ അൻസാരികളിൽപ്പെട്ട ഒരാൾ വന്നു. അദ്ദേഹത്തിന്റെ താടിയിലൂടെ വധുവിന്റെ വെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ഇടത് കൈയിൽ അദ്ദേഹത്തിന്റെ ചെരുപ്പുകൾ പിടിച്ചിരുന്നു. അങ്ങനെ അടുത്ത ദിവസമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്രകാരം തന്നെ പറഞ്ഞു, അപ്പോഴും ആദ്യ പ്രാവശ്യത്തെ പോലെ ആ മനുഷ്യൻ കടന്നു വന്നു. മൂന്നാം ദിവസമായപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്രകാരം പറഞ്ഞു, അന്നത്തെ ദിവസവും അതേ അവസ്ഥയിൽ ആ മനുഷ്യൻ അവരിലേക്ക് കടന്നു വന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റപ്പോൾ അബ്ദുല്ലാഹി ബിനു അംർ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ പിന്തുടർന്നു പോയി. ശേഷം അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുകയാണ്, താങ്കൾ എന്തെല്ലാം പ്രവർത്തിക്കുന്നു എന്ന് വീക്ഷിച്ച് അവ പിന്തുടരുവാൻ താങ്കളുടെ കൂടെ താമസിക്കുവാൻ ഞാൻ ഉദ്ദേശിച്ചു. പക്ഷേ താങ്കൾ ധാരാളമായി കർമ്മങ്ങൾ ചെയ്യുന്നതായി ഞാൻ കണ്ടില്ല. പിന്നെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിലേക്ക് താങ്കളെ എത്തിച്ചത്? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കണ്ടതല്ലാത്ത മറ്റൊന്നും എന്നിലില്ല. ഞാൻ മടങ്ങുമ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മുസ്ലിങ്ങളിൽ ഒരാളോടും എൻ്റെ മനസ്സിൽ ഒട്ടും ചതിയില്ല. ഞാൻ ഒരാളോടും അള്ളാഹു അയാൾക്ക് കൊടുത്ത നന്മയിൽ അസൂയ കാണിക്കാറുമില്ല. അപ്പോൾ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിലേക്ക് താങ്കളെ എത്തിച്ചത്. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ സദസ്സിലേക്ക് ആളുകൾ കടന്നു വരുന്നു. അവിടെ വെച്ച് പ്രവാചകന്റെ വിശദീകരണം, ഇതാ ഈ സദസ്സിലേക്ക് സ്വർഗത്തിന്റെ അവകാശി കടന്നു വരികയാണ്. ഒരു ദിവസമല്ല, രണ്ട് ദിവസമല്ല, മൂന്ന് ദിവസവും ആ സ്വർഗത്തിന്റെ അവകാശി കടന്നു വന്നു. അതേ വ്യക്തി തന്നെ. എന്താണ് അയാളുടെ സ്വഭാവഗുണം? അദ്ദേഹത്തിന്റെ സ്വഭാവഗുണമായി അദ്ദേഹം തന്നെ വിശദീകരിച്ചത്, ഞാൻ ഒരാളോടും അള്ളാഹു അയാൾക്ക് കൊടുത്ത നന്മയിൽ അസൂയ കാണിക്കാറില്ല, മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാളോടും എൻ്റെ മനസ്സിൽ ഒട്ടും ചതിയില്ല. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് സ്വഭാവ ഗുണങ്ങൾ ഏറെ വിശിഷ്ടമായതാണ്, നാം നേടിയെടുക്കേണ്ട കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മറ്റൊരു റിപ്പോർട്ടിൽ ഇപ്രകാരം കൂടെ നമുക്ക് ചേർത്ത് വായിക്കാൻ സാധിക്കും, ഒരാളോടും യാതൊരു പകയുമില്ലാതെയാണ് ഞാൻ എൻ്റെ കിടപ്പറ പ്രാപിക്കാറുള്ളത്. രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ ആരോടും എനിക്ക് വെറുപ്പില്ല, ആരോടും എനിക്ക് പകയില്ല, എൻ്റെ മനസ്സ് ശുദ്ധമാണ്. പ്രിയപ്പെട്ടവരെ, മനസ്സിനെ ശുദ്ധമാക്കാൻ, മനസ്സിൻ്റെ ശുദ്ധി നേടിയെടുക്കാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. മനസ്സിന്റെ സുരക്ഷയും പകയില്ലായ്മയും വലിയ അനുഗ്രഹവും സുഖദായകവുമാണ്. പകയും വിദ്വേഷവും മനസ്സിന് ഭാരവും ശിക്ഷയുമാണ്. അന്ത്യനാളിൽ വിശ്വാസികളുടെ മനസ്സിനെ സ്ഫുടം ചെയ്യുകയും അസൂയയും വിദ്വേഷവും നീക്കി ഹൃദയത്തെ സംശുദ്ധമാക്കി അള്ളാഹു അവരെ ആദരിക്കുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. സ്വർഗവാസികളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഇപ്രകാരമാണ്, അവരുടെ അഥവാ വിശ്വാസികളുടെ മനസ്സുകളിലുള്ള ഉൾപകയെല്ലാം നാം നീക്കിക്കളയുന്നതാണ്. അവരുടെ താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. അവർ പറയുകയും ചെയ്യും, ഞങ്ങളെ ഇതിലേക്ക് നയിച്ച അള്ളാഹുവിന് സ്തുതി, അള്ളാഹു ഞങ്ങളെ നേർവഴിയിലേക്ക് നയിച്ചില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഒരിക്കലും നേർവഴി പ്രാപിക്കുമായിരുന്നില്ല. ഞങ്ങളുടെ രക്ഷിതാവിന്റെ ദൂതന്മാർ തീർച്ചയായും സത്യവും കൊണ്ടാണ് വന്നത്. അവരോട് വിളിച്ചു പറയപ്പെടുകയും ചെയ്യും, അതാ സ്വർഗം, നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിന്റെ ഫലമായി നിങ്ങൾ അതിന്റെ അവകാശികളാക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പക പടച്ച തമ്പുരാൻ നീക്കിക്കളയണമെങ്കിൽ ഈ ലോകത്ത് സത്യവിശ്വാസികളായി നന്മ ചെയ്യുന്നവരായി നമ്മുടെ ജീവിതത്തെ നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അവരുടെ ഹൃദയങ്ങളിൽ വല്ല വിദ്വേഷവുമുണ്ടെങ്കിൽ നാം അത് നീക്കം ചെയ്യുന്നതാണ്. സഹോദരങ്ങളെന്ന നിലയിൽ അവർ കട്ടിലുകളിൽ പരസ്പരം അഭിമുഖമായി ഇരിക്കുന്നവരായിരിക്കും. സ്വർഗം നേടുന്ന വിശ്വാസികളെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങൾക്ക് നേരെ പകയും വിദ്വേഷവുമുള്ള മനസ്സ് കൊണ്ട് നടക്കൽ നിഷിദ്ധവും അത്യന്തം അപകടവുമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുകയും അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കുചേർക്കാത്ത എല്ലാ ദാസന്മാർക്കും പുറത്തു കൊടുക്കുകയും ചെയ്യും. തൻ്റെയും തൻ്റെ സഹോദരൻ്റെയും ഇടയിൽ പിണക്കമുള്ള ഒരു വ്യക്തിക്കൊഴിച്ച് പറയപ്പെടും, തെറ്റുതീർത്ത് നന്നാവുന്നതുവരെ ഈ രണ്ടു പേർക്കും ഇട കൊടുക്കുക, തെറ്റുതീർത്ത് നന്നാവുന്നതുവരെ ഈ രണ്ടു പേർക്കും ഇട കൊടുക്കുക, തെറ്റുതീർത്ത് നന്നാവുന്നതുവരെ ഈ രണ്ടു പേർക്കും ഇട കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, മൂന്ന് പ്രാവശ്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ആവർത്തിച്ചത്. സ്വർഗത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറന്നിട്ട് ശിർക്ക് ചെയ്യാത്ത ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുമെന്നാണ്, അവന്റെ റഹ്മത്ത് അവൻ കനിയുമെന്നാണ്. എന്നാൽ ആ പാപമോചനം ലഭിക്കാതെ പോകുന്നവരാരാണ്? പരസ്പരം പിണങ്ങിക്കഴിയുന്ന ആളുകൾ, മനസ്സുകൾ വെറുപ്പിൽ നിലകൊള്ളുന്ന ആളുകൾ, അവരതിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരോട് വെറുപ്പ് പ്രകടിപ്പിക്കാതിരിക്കാൻ ശീലിക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിട്ടുവീഴ്ച കാണിക്കുക എന്നുള്ളത്. ഔദാര്യം ചെയ്യലും കൊള്ളക്കൊടുപ്പുകളിൽ ഇടപാടുകാർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കലും വ്യാപാരം സുതാര്യമാക്കലും ആധിപത്യ മനസ്ഥിതി ഒഴിവാക്കലും വിട്ടുവീഴ്ച മനസ്സിന്റെ ലക്ഷണങ്ങളാണ്. അത്തരക്കാർക്കു വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സഹോദരന് വിട്ടുവീഴ്ച കാണിക്കുക, പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ ഗുണമാണ്. റഹിമല്ലാഹു റജുലൻ, റഹിമല്ലാഹു റജുലൻ സംഹൻ ഇദാ ബാഗ വഇദഷ്തറ വഇദഖ്തല. വിൽപ്പന നടത്തുകയായാലും വാങ്ങുകയായാലും തന്റെ അവകാശം വീട്ടുവാൻ ആവശ്യപ്പെടുകയായാലും വിട്ടുവീഴ്ച മനസ്ഥിതിയോടെ വർത്തിക്കുന്ന വ്യക്തിയോട് അല്ലാഹു കരുണ കാണിക്കട്ടെ. ഇത് പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. കടം കൊണ്ടവർ ഞെരുക്കമനുഭവിക്കുന്നവരാണ് എങ്കിൽ കടം കൊടുത്തവരോട് വിട്ടുവീഴ്ച ചെയ്യുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. വിട്ടുവീഴ്ച എന്ന് പറയുന്നത് ഒരു നല്ല സ്വഭാവ ഗുണമാണ്. വിട്ടുവീഴ്ച കാണിക്കുന്നതിലൂടെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സ് വിശാലമാവുകയാണ്, നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയാണ്. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നു, ഇനി കടം വാങ്ങിയവരിൽ വല്ല ഞെരുക്കക്കാരനും ഉണ്ടായിരുന്നാൽ അവന് ആ ശ്വാസമുണ്ടാകുന്നതുവരെ ഇട കൊടുക്കേണ്ടതാണ്. എന്നാൽ നിങ്ങൾ ദാനമായി വിട്ടുകൊടുക്കുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ ഉത്തമം. നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ എന്തിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലൂടെ ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്, വിട്ടുവീഴ്ച കാണിക്കാൻ ഉപദേശിക്കുന്നത്? വിട്ടുവീഴ്ച കാണിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയാണ്. കടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വിട്ടുവീഴ്ചയെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അന്ത്യനാളിന്റെ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തലും അല്ലാഹുവിന്റെ അർശിന് താഴെ അല്ലാഹു തണലേകലും ആരെയെങ്കിലും സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ അവൻ ഒരു ഞെരുക്കമനുഭവിക്കുന്ന കടബാധ്യതയുള്ളവന് ഇട കൊടുക്കട്ടെ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന റിവായത്തിൽ നമുക്കത് വായിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, പരലോകത്ത് നമുക്ക് പ്രയാസങ്ങൾ നീങ്ങണമെങ്കിൽ അതേപോലെ തന്നെ അർശിന്റെ തണൽ ലഭിക്കണമെങ്കിൽ വിട്ടുവീഴ്ച കാണിക്കണമെന്നാണ്. അപ്പോഴാണ് നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുന്നത്. പ്രവാചകൻ വീണ്ടും നമ്മളെ പഠിപ്പിച്ചു, അല്ലാഹു ആരെയെങ്കിലും അന്ത്യനാളിൽ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ അവൻ കടം വാങ്ങിയ ഞെരുക്കക്കാരന് ആശ്വാസം നൽകട്ടെ, അല്ലെങ്കിൽ അത് വിട്ടുകൊടുക്കട്ടെ. വിട്ടുവീഴ്ച കാണിക്കാനാണ് പ്രവാചകൻ വിശദീകരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു തന്ന മറ്റൊരു സംഭവം ഒരു സത്യവിശ്വാസിയുടെ ദുന്യവിയായ പ്രയാസങ്ങളിൽ ഒരു പ്രയാസത്തിന് ഒരാൾ ആശ്വാസം പകർന്നാൽ അയാളുടെ ആഖിറത്തിലെ പ്രയാസത്തിൽ ഒരു പ്രയാസത്തിന് അള്ളാഹു അയാൾക്ക് ആശ്വാസം നൽകുന്നതാണ്. ഞെരുക്കം അനുഭവിക്കുന്ന ഒരു മുസ്ലിമിനെ ഒരാൾ എളുപ്പമാക്കി കൊടുത്താൽ അള്ളാഹു അയാൾക്ക് ഇഹത്തിലും പരത്തിലും എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. ഒരു മുസ്ലിമിന്റെ ന്യൂനത ഒരാൾ മറച്ചു വച്ചാൽ അള്ളാഹു അയാളുടെ ഇഹത്തിലെയും പരത്തിലെയും ന്യൂനതകൾ മറക്കുന്നതാണ്. അള്ളാഹു ഒരു അടിമയുടെ സഹായിയാണ്. അയാൾ തന്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം പ്രവാചകന്മാർ, സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഓരോ ഗുണങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാനുള്ളത് നമ്മുടെ മനസ്സിന്റെ ശുദ്ധീകരണമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ സക്കാഹ, അതിനെ പരിശുദ്ധമാക്കിയവൻ വിജയിച്ചിരിക്കുന്നു. മനസ്സിനെ ശുദ്ധീകരിക്കുന്നവനാകുന്നു വിജയം. വിട്ടുവീഴ്ച കാണിക്കുന്നതിലൂടെ, താഴ്മ കാണിക്കുന്നതിലൂടെ, സഹിക്കുന്നതിലൂടെ, ക്ഷമിക്കുന്നതിലൂടെ എല്ലാം നാം നേടിയെടുക്കുന്നത് നമ്മുടെ മനസ്സിന്റെ ശുദ്ധീകരണമാണ്. വഖദ് ഖാബ മൻ ദസ്സാഹ, അതിനെ മലീമസമാക്കിയവൻ, അതിനെ കേടുവരുത്തിയവൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചു. അറിയണം, നിങ്ങളുടെ ശരീരത്തിൽ ഒരു കഷ്ണമുണ്ട്, ആ കഷ്ണം നന്നായാൽ നിങ്ങൾ പൂർണ്ണമായി കൊണ്ട് നന്നാകും, അത് കേടുവന്നാൽ നിങ്ങൾ പൂർണ്ണമായി കൊണ്ട് കേടുവരും. അറിയണം, അത് നിങ്ങളുടെ ഹൃദയമാകുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ഒരു ചെറിയ അവയവമാണ് നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ്. ആ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിലൂടെയാണ്, ആ മനസ്സിനെ പരിശുദ്ധമാക്കുന്നതിലൂടെയാണ് പരലോകത്ത് വലിയ വിജയം നമ്മളെ കാത്തിരിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെട്ട മനസ്സായിരുന്നു. പ്രവാചകന്റെ കൂടെ ജീവിച്ച ആളുകളുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെട്ട മനസ്സായിരുന്നു. നമ്മുടെയും മനസ്സ് ശുദ്ധീകരിക്കപ്പെട്ട മനസ്സാകണം. നമ്മുടെ ജീവിതത്തെ നന്മയിലാക്കുമ്പോൾ, സൽസ്വഭാവത്തിലാക്കുമ്പോൾ, മറ്റുള്ളവരോടുള്ള പെരുമാറ്റങ്ങൾ നന്നാക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അതിന് നാം പരിശ്രമിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വ്യത്യസ്ത ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുക എന്ന തിരിച്ചറിവ് നാം നേടിയെടുക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, എപ്പോഴാണ് നാം വെറുക്കപ്പെടുന്ന ആളുകളാകുന്നത്? മറ്റുള്ള ആളുകൾ നമ്മളെ എപ്പോഴാണ് വെറുക്കുന്നത്? അവൻ ശരിയല്ല എന്ന് നമ്മളെക്കുറിച്ച് എപ്പോഴാണ് അഭിപ്രായം പറയുന്നത്? നമ്മുടെ സംസാരം, നമ്മുടെ പെരുമാറ്റം, അതെല്ലാം മോശമാകുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളിൽ നിന്ന് ആളുകൾ അകന്നു പോവുകയാണ് ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കാൻ വേണ്ടി പഠിപ്പിച്ച ഒട്ടനവധി വിഷയങ്ങളിലെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ സൂചിപ്പിക്കാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, നിങ്ങളുടെ സംസാരത്തെ നിങ്ങൾ നന്നാക്കണം, നിങ്ങൾ മൗനം ദീക്ഷിക്കണം. ചില സന്ദർഭങ്ങളിൽ മൗനം അവലംബിക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സിന് സമാധാനമേകും, നമ്മളെ ആളുകൾ ഇഷ്ടപ്പെടും, നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടും. പ്രവാചകൻ പറഞ്ഞു, വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിരി ഫല്യഖുൽ ഖൈറ ഔ ലിയസ്മുത്, വല്ലവനും അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നല്ലതു പറയട്ടെ, അല്ലെങ്കിൽ മൗനം ദീക്ഷിക്കട്ടെ. പ്രവാചകന്റെ അധ്യാപനമാണ്. ഇമാം നവവി പറയുകയാണ് ഈ ഹദീസിന്റെ ആശയമായി. ഇമാം ഷാഫി റഹിമഹുല്ല അദ്ദേഹം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ഒരാൾ സംസാരിക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ ആലോചിക്കട്ടെ, തനിക്ക് വിനയാവുകയില്ലെന്ന് ബോധ്യപ്പെട്ടാൽ അവൻ സംസാരിക്കട്ടെ, അതിൽ വിനകളുണ്ടെന്ന് ബോധ്യപ്പെടുകയോ സംശയിക്കുകയോ ചെയ്താൽ അവൻ നാവിനെ നിയന്ത്രിക്കട്ടെ. നമ്മുടെ നാവിനെ നിയന്ത്രിക്കുന്നതിലൂടെ, നമ്മുടെ നാവിന് കടിഞ്ഞാണിടുന്നതിലൂടെ പ്രിയപ്പെട്ടവരെ നാം നേടിയെടുക്കുന്നത് വലിയ ഗുണങ്ങളാണ്. പ്രവാചകൻ പറഞ്ഞു, വല്ലവനും മൗനം ദീക്ഷിച്ചാൽ അവൻ രക്ഷപ്പെട്ടു. എന്തുകൊണ്ട്? നമ്മുടെ വാക്കുകൾ അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, നമ്മുടെ സംസാരം പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. നമ്മുടെ സംസാരത്തെ പിടിച്ചു നിർത്തിയാൽ, നമ്മുടെ മനസ്സ് പറയാൻ കൊതിക്കുന്നതൊക്കെ പറയാതെ നമ്മുടെ മനസ്സിന് കടിഞ്ഞാണിട്ടാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. മനസ്സ് ശുദ്ധീകരിക്കുന്നതിലൂടെ വിജയം നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക, അതിലാണ് രക്ഷ എന്ന തിരിച്ചറിവുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക മനസ്സിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി. മനസ്സ് പടച്ചതമ്പുരാന്റെ വിരലുകൾക്കിടയിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മനസ്സിനെ ഈ ദീനിൽ ഉറപ്പിച്ചു നിർത്തുവാൻ സദാസമയവും വിശ്വാസികളായ ആളുകൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ഹൃദയങ്ങളുടെ നാഥ, ഹൃദയങ്ങളുടെ തമ്പുരാനെ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എൻ്റെ മനസ്സിനെ എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ. അതെ, നമ്മുടെ മനസ്സ് ദീനിലായിരിക്കണം സഞ്ചരിക്കേണ്ടത്. നമ്മുടെ മനസ്സ് ശുദ്ധമായ മനസ്സായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: നിങ്ങൾ കേട്ടുകഴിഞ്ഞത് ഇസ്ലാം ജീവിത പാഠങ്ങൾ, ദുർഗുണങ്ങളിൽ നിന്നും ഹൃദയത്തെ ശുദ്ധീകരിക്കൽ. ഈ വിഷയമാണ് ഇന്നത്തെ ഇസ്ലാം ജീവിത പാഠങ്ങൾ എന്ന പരിപാടിയിൽ ബഹുമാന്യനായ ഷമീർ മുണ്ടേരി നമുക്കായി അവതരിപ്പിച്ചത്.

0: ജഗന്റെ നമസ്കാരം. നോമ്പ് തുടങ്ങി കർമ്മശാസ്ത്ര വിഷയങ്ങളെ സമഗ്രമായി പഠിപ്പിച്ച ലൈഫ് കോഴ്സ്, പ്രമാണബദ്ധമായി വിശദമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഗ്ലോബൽ പ്ലാറ്റ്ഫോം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്, നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിർത്തുന്നതിനായി വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം എത്തിക്കുമെന്ന് ഉറപ്പുവരുത്തുമല്ലോ. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മധുരം ഖുറാനിൽ സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ വചനത്തെയാണ് നമ്മൾ കേൾക്കുന്നത് മിഷാരി റാഷിദ് അല്ലഫാസിയുടെ ഖിറാഅത്തിൽ.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഇസ്രായേൽ സന്തതികളുടെ ഉറപ്പ് നാം വാങ്ങിയ സന്ദർഭം ഓർക്കുക. നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുകയില്ല അഥവാ ആരാധിക്കരുത് എന്നും മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും നന്മ ചെയ്യണമെന്നും നിങ്ങൾ മനുഷ്യരോട് നല്ലത് പറയണമെന്നും നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യണമെന്നും ഇതായിരുന്നു ആ ഉറപ്പ്. പിന്നീട് ഇസ്രായേൽ സന്തതികളെ നിങ്ങൾ നിങ്ങളിൽ അല്പം ആളുകൾ ഒഴിച്ച് അതിൽ നിന്ന് പിന്മാറിക്കളഞ്ഞു. നിങ്ങളാകട്ടെ തിരിഞ്ഞുകളയുന്നവരുമാകുന്നു, അഥവാ അത് നിങ്ങളുടെ പതിവാണ്.
1: എന്തുകൊണ്ട് ഒരു പൂർവിക സമൂഹം വഴിപിഴച്ചു എന്നത് ഖുർആനിൻ്റെ ഇതുപോലെ പല വചനത്തിലൂടെയും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്.
0: അതെ,
1: അപ്പം പൂർവിക വേദഗ്രന്ഥം നൽകപ്പെട്ടൊരു സമൂഹത്തിൻ്റെ അധപ്പതനത്തിൻ്റെ വ്യത്യസ്ത കാരണങ്ങളാണ്. ആദ്യം ഉൾക്കൊള്ളുകയും പിന്നീട് കരാറിൽ നിന്ന് പിൻവലിയുകയും പറഞ്ഞ വാക്കിന് വിലയില്ലാതാവുകയും അല്ലെങ്കിൽ ഉൾക്കൊണ്ട സത്യത്തോട് വിരുദ്ധമായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ദിവസം 5 നേരം 17 തവണയായിട്ട് നമ്മൾ അത്തരം ആളുകളെ ഉൾപ്പെടുത്തുള്ള റബ്ബേ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഉമ്മത്തിൻ്റെ അവസ്ഥ
0: ഇന്നും ആ ഒരു സമൂഹത്തിൻ്റെ അധപ്പതനം എത്രമാത്രം അധപ്പതിച്ചൊരു വർഗമാണ് എന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്.
1: അതെ അതെ
0: അല്ലേ, പറയുമ്പോൾ അവർക്ക് ഒരു വേദം നൽകപ്പെട്ട സമൂഹമാണ്. ഈ ഉറപ്പുകളൊക്കെ അവരിൽ നിന്ന് വാങ്ങിയ ശേഷം ഇപ്പം നമ്മൾ മതത്തിൽ നമ്മുടെ ആചാരമായി നില

0: കേട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ, അതുകൊണ്ടാണല്ലോ വേദഗ്രന്ഥത്തിലുള്ളത് ഖുർആനിലുള്ള എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന ഇന്നലെ ഇപ്പോൾ ഇന്നിപ്പോൾ നബിദിനത്തിൻ്റെ
1: അതെ
0: വിശുദ്ധ ഖുർആനിലും പ്രവാചക ചര്യയിലുള്ളത് അറിഞ്ഞിരുന്നെങ്കിൽ അവരത് ചെയ്യുമായിരുന്നില്ലല്ലോ.
2: നേരിൻ്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിൻ്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിൻ്റെ വരമൊഴിയായി നേർപഥം വാരിക.
3: അടുത്തതായി പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നു ഡയലോഗ്. വിസ്ഡം യൂത്ത് സംഘടിപ്പിച്ച റേഡിയൻസ് എന്ന പ്രോഗ്രാമിൽ അനാവശ്യ സ്ക്രീൻ ടൈമിൽ നാം തളരുമ്പോൾ അതിനെ തിരിച്ചെടുക്കാനുള്ള വഴി എന്ന വിഷയത്തിൽ ഡോക്ടർ മുഹമ്മദ് ഫാഹീം, സഫീർ അൽ ഹിക്കമി, ഷംജാസ് കെ അബ്ബാസ് എന്നിവർ നടത്തിയ ചർച്ചയുടെ രണ്ടാം ഭാഗമാണ്.
4: ഞാനേ പിന്നെ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് 5-6 ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മളെ കലോത്സവത്തിന് സമയത്ത് പ്രാക്ടീസിന് വേണ്ടിയിട്ട് പെട്ടെന്ന് കുട്ടികളെ വിളിച്ചപ്പോൾ ഒരു കുട്ടി പിന്നെ ഒന്നും മുഖത്ത് ഒന്നും മേക്കപ്പ് ഒന്നും ഇടാതെ വന്നപ്പോൾ ബാക്കിയുള്ള ആളുകൾ പറയാണ് അവളൊന്നും ഇടാതെയാണ് വന്നത്. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു, തമാശക്ക് ചോദിച്ചു, ഒന്നും ഇടാതെ അവൾ ഇട്ടിട്ടുണ്ടല്ലോ. അല്ല അല്ല, അവൾ മുഖത്ത് ഒന്നും ഇട്ടിട്ടില്ല. സാധാരണ എല്ലാ കുട്ടികളും ചെയ്യുന്നത് എന്താണ്, കോസ്മെറ്റിക്സ് എന്തെങ്കിലും ഒക്കെ ഉപയോഗിക്കാതെ വരുന്ന അവസ്ഥയില്ല. പണ്ടൊക്കെ സ്കൂളിൽ പെൺകുട്ടികളുടെ പിന്നെ ബാഗ് പൗച്ച് തുറന്നാൽ അതിലുണ്ടാകും 3 പെന്ന്, 2 സ്കെയില്, 4 പെൻസിലൊക്കെയാണ്. ബോയ്സ് ചോദിച്ചാൽ കൊടുക്കും. ഇന്നതില്ല, എഴുതാൻ പെന്നില്ല, അതിലുള്ളത് ഫുള്ള് കോസ്മെറ്റിക് ഐറ്റംസ് ആണ്. ടീച്ചേഴ്സ് പറയണത് ആ രൂപത്തിലേക്ക് ട്രെൻഡ് മാറി. ഇത് എങ്ങനെ മാറിയതാണ്? ഇതൊരിക്കലും ഉപ്പ വാങ്ങിക്കൊടുത്തതല്ല, ഉമ്മ മോളോട് മോളെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പഠിപ്പിച്ചു കൊടുത്തതല്ല, ഈ കുട്ടി കാണുന്ന സ്ക്രീനിലൂടെ ടി വിയിലൂടെ ഉണ്ടായി വന്നതാണ്. ആ സംസ്കാരത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്.
5: സൗന്ദര്യം പ്രദർശിപ്പിക്കാനുള്ളതാണ്
4: അവിടെ. എനിക്കിപ്പോഴുള്ള സൗന്ദര്യം അത് ഇതല്ല, ഇത്രല്ല. അത് കോസ്മെറ്റിക്സ് ഇട്ടാലേ എൻ്റെ സൗന്ദര്യം എന്താവുള്ളൂ, നന്നാകുള്ളൂ എന്ന ചിന്തയിലേക്ക് ആളുകൾ തന്നെ മാറിപ്പോവുകയാണ്. ഇപ്പോൾ പണ്ടൊക്കെ എന്താ വെച്ചാല് ഈ മുഖം അല്ല ചുണ്ട് ചുവപ്പിച്ച ആളുകൾ വളരെ പിന്നെ റയറാണ്. ഇപ്പോൾ എൻ്റെ വൈഫ് പിന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരു കല്യാണത്തിന് പോയെന്ന സമയത്ത് പണ്ടൊക്കെ എന്താ വെച്ചാല് പിന്നെ ആളുകൾ പറയാ, സ്ത്രീകളുടെ സംസാരം എന്താണ് അവൾ കുറെ വാരി പെരക്കിയിട്ടാണ് വന്നത്, അത് വല അപൂർവം ഒന്നുണ്ട് ആൾക്കാരുണ്ടാവുള്ളൂ. ഇന്ന് നേരെ തിരിച്ചാണ്, കോസ്മെറ്റിക്സ് ഒന്നും ഇടാതെ ചുണ്ട് ചുവപ്പിക്കാറ് വന്നാൽ ഓളെന്താ ഇടാതിരുന്നത് എന്ന ചോദ്യത്തിലേക്ക് സംഗതി
5: മാറിയിട്ടുണ്ട്. സൗന്ദര്യം പ്രദർശിപ്പിക്കാനുള്ളതാണ്, വലാത്തുബുദീന ജീനത്ത ഹുന, നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾ വെളിവാക്കരുത്. ഈ ഒരു മെസ്സേജിൽ നിന്ന് തിരിച്ചുള്ള ഒരു മെസ്സേജാണ് സോഷ്യൽ മീഡിയ നമ്മൾ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം നമുക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളിലേക്ക് ഇപ്പോൾ ഒരു ലിബറൽ സംസ്കാരം കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് കൊണ്ട് മാറുന്ന ആളുകളായിട്ടുണ്ട് നാമും നമുക്ക് ചുറ്റുമുള്ള സമൂഹങ്ങളും. അത് ബോധപൂർവമായിക്കൊണ്ടുള്ള ഒരു എഫേർട്ട് തന്നെയാണ്. അങ്ങനെ സ്വാഭാവികമായിക്കൊണ്ടല്ല നമ്മളിങ്ങനെ മാറുന്നത്. നമ്മുടെ പിന്നെ വിവാഹ സൽക്കാരങ്ങൾ, അതിലുള്ള ആഘോഷങ്ങൾ, സെലിബ്രേഷൻസ്, അത് മാറുന്നത് അതിൻ്റെ പിന്നീലൊരു ഒരു അജണ്ടയുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നാം തുള്ളിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംസ്കാരം, അതുപോലെ തന്നെ ഒരു DJ പാർട്ടിയുടെ ഒരു സംസ്കാരം, അതും വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നത് വിവാഹ സദസ്സുകളിൽ, ക്യാമ്പസുകളിൽ. ഇതൊരു അവിഭാജ്യ ഘടകമായിക്കൊണ്ട് അവിടെ പിന്നെ ഇസ്ലാമിന് ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ട്. ഈ ഒരു വിഷയത്തെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിന് സോഷ്യൽ മീഡിയ ഒരു പങ്കും വഹിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന്
6: എനിക്ക് തോന്നുന്നത്, അതിലിപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യം തന്നെ എടുത്താൽ, ഈ DJ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഒരു സെലിബ്രേഷൻ കൾച്ചർ മാത്രം എടുത്താൽ തന്നെ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് എല്ലാം സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടതാണെന്നുള്ള ചിന്ത വന്നത്. നിങ്ങളൊന്ന് എടുത്തു നോക്കി നോക്കുക, ക്യാമറ ഇല്ലാതെ എന്നൊരു പരിപാടി ഉണ്ടോ?
4: ഇല്ല,
6: ഇല്ലല്ലോ. അപ്പോൾ ശരിക്കും
4: പരിപാടികൾ തന്നെ ക്യാമറയ്ക്ക് വേണ്ടിയാണ്.
6: അതാണ് കറക്റ്റ്. അപ്പോൾ എന്തിനാണ് ശരിക്കും നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ വീട്ടിലൊരു ഒരു പ്രൈവറ്റ് ആയ ഒരു സന്തോഷം പങ്കുവെക്കുമ്പോൾ എന്തിനാണ് ക്യാമറ? ക്യാമറയിൽ എടുക്കുമ്പോൾ ഞാൻ ഇത് കേൾക്കുന്ന ആളുകൾക്ക് പലപ്പോഴും പല കോണ്ടക്സ്റ്റിലുള്ള ആളുകളുണ്ടാവും, പക്ഷേ എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ. ശരിക്കും ഈ ഷെയറിങ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മുടെ സന്തോഷം കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അത് സയൻറ്റിഫിക്കലി നമുക്ക് പ്ലഷർ നമുക്ക് എൻഗേജ് ചെയ്യുന്ന കാര്യമാണ് സോഷ്യലി എൻഗേജ് ചെയ്യാന്നുള്ളത്. പക്ഷേ അതിലൂടെ മാത്രമേ നമ്മുടെ സന്തോഷത്തെ വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ഇന്ന് മാറിയിരിക്കുന്നു. അവിടെയാണ് ശരിക്കും സോഷ്യൽ മീഡിയയിൽ ഈ സെലിബ്രേഷൻ കൾച്ചറിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൽ കേൾക്കുന്ന ആളുകൾക്ക് അത്ര അറിയാത്ത പേരുകളായതുകൊണ്ട് ഞാൻ എല്ലാം പരാമർശിക്കുന്നില്ല, ചില പേരുകൾ മാത്രമേ ഞാൻ പറയാം. 2025 മാത്രം ലോകോത്തര

0: ഈ ബാൻഡുകൾ കോൾഡ് പ്ലേ, അലൻ വോക്കർ, ഞാൻ ഈ പേരുകൾ ഇങ്ങനെ തന്നെ പറയണത് സെർച്ച് ചെയ്യാനൊന്നുമല്ല, പക്ഷേ ഇതൊക്കെ ശരിക്കും നിങ്ങൾ അധികം വൈകാതെ കേൾക്കും. ഇവിടുത്തെ ഏറ്റവും മെയിൻ സ്ട്രീം കാര്യങ്ങൾ കേൾക്കും, കാരണം അവരുടെയൊക്കെ ടൂറൊളിഞ്ഞ് വരാൻ പോകണം സെപ്റ്റംബറിലൊക്കെ. കേരളത്തിൽ ഇളക്കി മറിക്കുന്ന ടൂറുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇവരെല്ലാം യഥാർത്ഥത്തിൽ യു എസിലും യൂറോപ്പിലൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ബാൻഡുകളാണ്. എങ്ങനെയാണ് ഡി ജെ കൾച്ചർ നമ്മുടെ നാട്ടിലേക്ക് വന്നത്? ഇത് മാത്രം നോക്കുമ്പോൾ ആരും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്, നമ്മുടെ കല്യാണങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ്, നമ്മുടെ കുട്ടികളെ ഫ്രഷേഴ്സ് പാർട്ടി എങ്ങനെയാണ്, ഫെയർവെൽ പാർട്ടികൾ എങ്ങനെയാണ്. ഇപ്പോൾ കല്യാണം കുറിച്ചൊരു വീഡിയോ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ കല്യാണങ്ങളും ചില കോമൺ പാറ്റേൺസ് കാണാൻ പറ്റും. ഇതാണ് ശരിക്കും ഇതിൻ്റെ ഒരു പാത്ത് എന്ന് പറയുന്നത്. സിഫിക്കാർക്ക് അറിയുണ്ടാവും, ഇപ്പോൾ ഞങ്ങൾ കണ്ണൂരിനാണല്ലോ വരുന്നത്. ഇപ്പോൾ കണ്ണൂരേക്കാളൊക്കെ കല്യാണങ്ങളുടെ ആഘോഷത്തിന് വേറൊരു മുഖം ശരിക്ക് ഞങ്ങൾ ഞങ്ങളുടെ ജില്ല തിരിച്ച് ഇതാക്കി പറയല്ല, പക്ഷേ ഒരു ഇതുണ്ട് കല്യാണങ്ങൾക്കൊക്കെ. അവിടെ നിന്നൊക്കെ വരുന്നൊരു പാറ്റേൺ ഉണ്ട്. ഈ ജസ്റ്റ് നോക്കിയാൽ ഓട്ടോറിയത്തിൽ കയറി കഴിഞ്ഞാൽ റൂഫൊക്കെ ഉണ്ട് ഓട്ടോറിയത്തിന്, പക്ഷേ വേറെ നാല് പന്തിരി പിടിച്ച നാല് മനുഷ്യന്മാരുണ്ടാവും. നടുവിൽ നിൽക്കുന്ന ഒരാളിങ്ങനെ ഒരു പോപ്പ് പൊട്ടിക്കും. എല്ലാ കല്യാണത്തിലും ഞാൻ പറഞ്ഞു ഒന്നും ഇടപെടാതെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ നമ്മുടെ പരിചയത്തിൽ മാത്രം തന്നെ എത്ര കല്യാണങ്ങളും ഒരേ പാറ്റേണിൽ നടക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നത്? എന്നിട്ടുണ്ടാവും പെണ്ണൊക്കെ കണ്ട് കല്യാണം കഴിഞ്ഞ് നല്ല സ്വസ്ഥമായി കല്യാണം ഉറപ്പിച്ച ആൾക്കാർ, പക്ഷേ ആദ്യമായിട്ടുള്ള പോലെ ഒന്ന് ടാറ്റ കാണിക്കും. ആദ്യമായിട്ട് കണ്ട പോലെ സ്റ്റേജിൽ കയറി ഒരു പ്രപ്പോസലും ഉണ്ട്.
1: പിന്നെ
0: വില്യം
1: വില്യം മാരിമി എന്ന് അറിയിക്കണം.
0: ആ ഞാൻ ആലോചിക്കും, അപ്പം ഈ ചങ്ങായി എങ്ങാനും നോന്നോട് പറഞ്ഞു. ഞാൻ അപ്പം ഇത് ഒരു ഒരു പ്രഹസനമായിട്ട് ഈ ക്യാമറയുടെ അടിസ്ഥാനത്തിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു കൾച്ചറിലേക്ക് നമ്മൾ മാറി. എന്നിട്ടോ ഇപ്പോൾ മുസ്ലിം വീടുകളിലടക്കം ഇപ്പം കല്യാണ തലേന്നൊക്കെ ആഘോഷങ്ങൾ എന്ന് പറയുന്നത് പണ്ട് ഒരു മൈലാഞ്ചി കല്യാണം.
1: ഞാൻ ഈ അടുത്ത് പിന്നെ സോഷ്യൽ മീഡിയ വീഡിയോ കണ്ടു, ഒരു മുസ്ലിം വീട്ടിലെ കല്യാണമാണ്. ഒരു കല്യാണത്തിന് 6 പാർട്ടികളാണ്, 6 ദിവസം. അത് വ്യത്യസ്ത പേരുകൾ,
0: ഹൽദി,
1: മെഹന്തി,
0: ഗുലാബി,
1: ഹൽദി, ഗുലാബി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഈ ഇത്തരം സംഗതിയിൽ കിട്ടുമ്പോൾ പിന്നെ കുറെ ആളുകൾ കാണുന്നു, അതിന് ലൈക്ക് കിട്ടുന്നു. അതിന് കിട്ടുന്ന ലൈക്കിൻ്റെ വലിപ്പം നോക്കിയിട്ട് എൻ്റെ വീട്ടിലേക്ക് ആക്കാനും വേണ്ടി ഞാൻ നോക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ സ്വാധീനിക്കുന്നു, ആ കൾച്ചർ അതിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ വേറെ.
0: ഇവിടെ ഡോക്ടർ ലിബറൽ കൾച്ചർ എന്ന് പറഞ്ഞല്ലോ, അതെന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ഇതാണ് ലിബറൽ കൾച്ചർ. എന്താ ലിബറൽ കൾച്ചർ എന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ആര് എന്നിടത്ത് ഇത്രയും കാലം നമ്മൾ മതപരമായി പറയാറുള്ളത് അത് അള്ളാഹുവാണ്. നമ്മൾ സാധാരണ ഫലിത്തുക്കബിറുല്ലാഹ അലാമ ഹദാക്കുന്ന അള്ളാഹുവിനെ അക്ബറാക്കുക, അള്ളാഹുവിനെ വലിയവനാക്കുക. നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് എല്ലാത്തിനും മേലെ അള്ളാഹിൻ്റെ ഡിസിഷൻ, അള്ളാഹ പറയുന്ന കാര്യങ്ങൾക്ക് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുക. പക്ഷേ ഇപ്പം എന്താ ഉണ്ടാവുന്ന അറിയോ, ഇതൊക്കെ കാണുമ്പോഴും നമ്മൾ സ്വന്തം മതത്തിൽ തന്നെ ചോദ്യം ചെയ്യാണ്, എന്തപ്പോൾ അത് ചെയ്താൽ ഒരു കേക്ക് മുറിച്ചാൽ ഇപ്പം എന്താ, ഒന്ന് ഡാൻസ് കളിച്ചാൽ ഇപ്പം ഇപ്പോൾ സൂംബ വിഷയമൊക്കെ വന്നപ്പോൾ ഒന്ന് ഡാൻസ് കളിക്കുമ്പോഴേക്കും എന്താ പ്രശ്നം? ശരിക്കും എന്താണെന്നറിയോ, നമ്മൾ ഒരു ഭാഗത്ത് ഇതൊക്കെയാണ് അനുസരിക്കേണ്ടതെന്ന് പറയുകയും ചെയ്യുന്നത്, എന്നാൽ മറുഭാഗത്ത് നമ്മൾ എന്തിനാണ് ഹവയെയാണ് അല്ലെ, നമ്മൾ ഇലാഹു ഹവ എന്ന് പറയുമല്ലോ, ഇതാണ് യഥാർത്ഥത്തിൽ ലിബറലിസം. നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടേതാവണം, നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടേതാവണം എന്ന് വെച്ചാൽ ആ നമ്മുടേതെന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസ് റിലീജിയൻ ആയിരിക്കും. പക്ഷേ മറിച്ച് ഈ പറഞ്ഞ ദേഹേച്ഛകളാവുമ്പോൾ അത് ഈ കാണുന്ന കാഴ്ചകളെല്ലാം സ്വാധീനിച്ചുകൊണ്ടായിരിക്കും ഉണ്ടാവുക.
1: അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളുടെ തീരുമാനങ്ങളും മാറ്റുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് എന്ന് പറഞ്ഞൊരു കൗലുണ്ട്, നഹ്നു ഖൗമുൻ അഅസ്സനാ അല്ലാഹു ബിൽ ഇസ്ലാം. നമ്മൾ ഇസ്ലാം എന്നൊരു ദീന് കൊണ്ട് അള്ളാഹു ഇസ്സത്ത് നൽകിയ വിഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇസ്സത്ത് കാണേണ്ടത് ഇസ്ലാം കൊണ്ട്. ഓ മഹ്മബത്തിൻ്റെ ഇസ്സത്ത് മിൻ ഗൈരിഹി അദല്ലൻ അല്ലാഹ്. ഇസ്ലാം ഇല്ലാത്തത് കൊണ്ട് ഒരാൾ ഇസ്സത്ത് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അവൻ അള്ളാഹു എന്ത് ചെയ്യും? അധമനാക്കി കളയുന്നതാണ്. അപ്പോൾ ഇസ്ലാം ഇന്നൊരു കാര്യം പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ പ്രാധാന്യം കൊടുക്കണം അതിനാണ്. അപ്പോൾ ഡി ജെ പാർട്ടി അതിനെന്താ കുഴപ്പം? അതൊക്കെ എന്തിനാ എതിർക്കാൻ നിൽക്കുന്നത്? ഇങ്ങനെ പറഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്നത് കുറേ പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ വലിയ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടൊക്കെ ഡി ജെ പാർട്ടിയിലും ആഘോഷത്തിൽ നടത്തിയ കല്യാണങ്ങൾ ആഴ്ചകളും ദിവസങ്ങളും മാത്രം അത് എന്തിനെങ്ങനെ ആക്കിയെന്ന് വെച്ചാൽ അത് ഇന്ന കാര്യമാക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടും പറഞ്ഞ വാഹനം എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ പിന്നെ ഡിവോഴ്സായി പോയ കല്യാണങ്ങളുണ്ട്.
0: എനിക്ക് തോന്നുന്നു ഇതിൽ നമുക്ക് കൊടുക്കാനുള്ള മെസ്സേജ്, ഇപ്പോൾ ഈ കൾച്ചറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണെന്നറിയോ, നമ്മൾ നിൽക്കുന്ന നിലപാടിൽ സ്റ്റാൻഡിൽ സ്ട്രോങ് ആയിരിക്കണം എന്നുള്ളതാണ്. കാരണം ഞാനിപ്പോൾ ഷെഫിക്ക് പറഞ്ഞപ്പോൾ തന്നെ ആലോചിക്കുകയാണ്, കല്യാണങ്ങൾ അതല്ലാതെ നടത്തിയാൽ നേരത്തെ മേക്കപ്പെടാവുന്ന കുട്ടികളുടെ അവസ്ഥയാണ്. നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ ഒരു കല്യാണം നടക്കുമ്പോൾ ഏലിനേറ്റ് ചെയ്യപ്പെടുകയാണ്, നിങ്ങളെന്താ മറ്റേ മൗലികവാദികളാണോ എന്നൊക്കെ ചോദിക്കണം. ഇത് ശരിക്കും മൗലികവാദത്തിനൊന്നും വിഷയമല്ല, ഇത് വളരെ ബേസിക് ആയിട്ട് നമ്മൾ പണ്ടത്തെ അതേ നിലപാടിലാണ് ഇപ്പോൾ ഉള്ളത്. എന്ത് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ സന്തോഷങ്ങളൊക്കെ മനസ്സിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കാണ് വരേണ്ടത്, അല്ലാതെ ഈ പറഞ്ഞ ക്യാമറയിലേക്കും സോഷ്യൽ മീഡിയയിലേക്കും.
1: സെലിബ്രേഷന് വേണ്ടാന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ലല്ലോ. ഓ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്യാണ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെയുള്ള കുറേ പെൺകുട്ടികൾ കൈമുട്ടി പാട്ടുപാടാണ്. അപ്പോൾ അബൂക്കർ എന്ത് ചെയ്തു? കൂട്ടിൽ പോയിട്ട് തടഞ്ഞു. നിങ്ങൾ പിന്നെ റസൂൽ വന്ന് കണ്ടില്ലേ, നിങ്ങൾ പിന്നെ പാടല്ല എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ പറഞ്ഞു കുട്ടിൽ പാടിക്കോട്ടെ കല്യാണമല്ലേ എന്നാ റസൂൽ പറഞ്ഞത്? എന്ന് പറഞ്ഞാൽ കല്യാണ വീട്ടിൽ അത് പറ്റും, അത് അവർ മാത്രമുള്ള ഏരിയയിൽ അവർ ചെയ്തോട്ടെ. അവരെന്ത് ചെയ്യണ്ട, ആളുകളുടെ മുമ്പിലേക്ക് ഇറങ്ങി വന്നിട്ട് ആടിപ്പാടി കളിക്കേണ്ടതില്ല. അത് പ്രശ്നം, അവരുടെ ഭാഗത്ത് അവർ സന്തോഷിക്കട്ടെ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി സല്ലമയുടെ വിവാഹങ്ങളെ കുറിച്ചൊക്കെ നോക്കിയാൽ മനസ്സിലാകും, റസൂലുള്ളാഹി സല്ലമയുടെ വിവാഹത്തിനൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പ്രവാചകന്റെ ഭാര്യമാരെ മറ്റുള്ള സ്ത്രീകൾ ഒരുക്കിയിരുന്നു, റെഡിയാക്കിയിരുന്നാണ് റസൂലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, പുതിയ പെണ്ണിനെ ഒരുക്കണത് പോലെ ഒരുക്കിയിരുന്നു. അതൊക്കെ അനുകരിച്ച മതമാണ് ഇസ്ലാം. കാരണം അതൊക്കെ പറ്റുന്ന ഏരിയകളെ ഇതെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സ്റ്റേജിലേക്ക് കയറി നാട്ടുകാരെ കാണിക്കേണ്ട ആവശ്യമില്ല, അവിടെ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഇതോട് നിങ്ങൾ ആലോചിച്ച് പോകും, ഒരു കല്യാണത്തിൻ്റെ പിന്നെ ഒരു സംഗതി, ഒരു അടിച്ചുപൊളിയുടെ ക്യാമറക്ക് വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ അണിയിച്ചൊരുക്കി സ്റ്റേജിൻ്റെ മുകളിലേക്ക് വെച്ചാൽ അവരെന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ഇവള് ഈ പെണ്ണിനെ ഓനിക്ക് കിട്ടി, അപ്പോൾ ആൾ ഓ ഓൻ്റെ ഒക്കെ ഒരു ഭാഗ്യം എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണോ യഥാർത്ഥത്തിൽ? ശരിക്കത് അവിടെ അവളുടെ ഇജ്ജത്ത് നഷ്ടപ്പെടുകയാണ്, അവനെ യഥാർത്ഥത്തിൽ നഷ്ടമാണത്, ആളുകളൊക്കെ അവിടെ ഒരു ചരക്കായി കാണുകയാണ്. അതൊന്നും കല്യാണം കഴിക്കുന്നത് അവർ രണ്ടുപേരും സ്വകാര്യ ജീവിതത്തിൽ അവർ സന്തോഷത്തിൽ പോകാൻ വേണ്ടി മാത്രമാണെന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ വന്നാൽ മതി. അപ്പോൾ ഈ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ ഡി ജെയും ഒക്കെ ഈ ഒരു കൾച്ചറിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന തന്നെയാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഈ ഡി ജെ ആയിരുന്നാലും സംഗീതമായിരുന്നാലും ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് എതിർക്കുന്നു വെച്ചാൽ പ്രധാനമായും ഇസ്ലാം പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഇസ്ലാം സംഗീതത്തെക്കുറിച്ച് സൂറത്തുൽ ഖോമിൻ ആറാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായി പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, സംഗീതം പാടില്ല എന്ന്. വിശദീകരണത്തിലൊക്കെ പണ്ട് നമ്മൾ വിശദമായിട്ട് പറഞ്ഞ വിശദത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ സംഗീതം നമ്മൾ അത് നമുക്ക് പ്രശ്നമാണത്, അതുകൊണ്ട് ഉണ്ടാകുന്നത് അത് പ്രശ്നം. ചില ആളുകൾ പറയും സംഗീതം കൊണ്ട് കുറേ മെച്ചലുണ്ടായത് ഉണ്ടായേക്കാം, അപൂർവം ആളുകൾക്ക് ഉണ്ടാക്കാം, മദ്യം കൊണ്ട് മെച്ചമുണ്ടെന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ. പക്ഷെ ഇസ്ലാം വെക്കുന്നത് ഒരു പൊതുവായ ആളുകളുടെ മൊത്തം വിഷയമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നന്മയുണ്ടോ, നമുക്ക് നന്മയുണ്ടോ എന്നുള്ളതല്ല, ഇസ്ലാം ഹറാമാണെന്ന് പറഞ്ഞാൽ.
0: നമ്മളിപ്പോ ഇതൊക്കെ പറയുമ്പോഴേ ചില ആളുകളൊക്കെ ഞങ്ങൾ അതുകൊണ്ടല്ല സ്റ്റേജിൽ നിൽക്കുന്നത്, ഞങ്ങൾ അതുകൊണ്ടല്ല ഫോട്ടോ എടുക്കുന്നത് ചിന്തിക്കും. അവിടെയാണ് ശരിക്കും ഇസ്ലാമിന്റെ സമഗ്രത, നമ്മളൊരാളെ കണ്ടുകൊണ്ടല്ല മറിച്ച് ഇതൊരു സൊസൈറ്റിയുടെ എല്ലാവർക്കും ബാധകമായ നിയമമായിട്ടാണ്.
1: അനുവദിക്കപ്പെട്ട സംഗതികളിൽ പോലും ഇസ്ലാം വെച്ചിട്ടുണ്ട് ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കല്യാണത്തിന് മഹർ നിർബന്ധമാക്കിയ മതമാണ് ഇസ്ലാം, പുരുഷന് സ്ത്രീക്ക് മഹർ കൊടുക്കണം. പക്ഷേ ഫിഖീന കിതാബിൽ കാണാം ഒരു മഹറുൽ മിസിൽ എന്നൊരു സിസ്റ്റം ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ കൊടുക്കേണ്ട ഒരു സാധാരണ മഹർ. അത് എന്തിനാണെന്ന് വെച്ചാൽ അത് എല്ലാവർക്കും അത് കൊടുക്കാനും വിവാഹം കഴിക്കാനും വേണ്ടി പറ്റാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ രണ്ട് പവനാണ് ഒരു മഹർ മിസിലെങ്കിൽ ആളുകൾ അതിലേക്ക് എത്തിയാൽ എല്ലാവർക്കും പ്രശ്നമില്ല. നേരെ മറിച്ച് 10 പവനും 20 പവനൊക്കെ മഹർ കൊടുക്കുമ്പോൾ മറ്റുള്ള പുരുഷന്മാർക്ക് കഴിവില്ലാത്ത ആൾക്ക് കല്യാണം കഴിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തും. അതുമൂലം എന്ത് ചെയ്യാൻ പാടില്ല, അനുവദിക്കപ്പെടുന്ന സംഗതികൾ പോലും സമൂഹത്തെ പരിഗണിച്ചുകൊണ്ട് അതിന് പരിധി നിശ്ചയിച്ച മതമാണ് ഇസ്ലാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം ദൈവികമാണ്, അത് അള്ളാഹുവിൽ നിന്നിറങ്ങി. അതുകൊണ്ട് ഈ മതത്തിന്റെ നിയമങ്ങൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അതിൽ ആത്യന്തികമായി അതിന് നന്മ അറിയുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നിന്റെ കാര്യത്തിലേക്ക് കൂടി ആഡ് ചെയ്തിട്ട് അവസാനിപ്പിക്കാം. അതായത് വസ്ത്രധാരണത്തിന്റെ വിഷയം, ഇന്ന് ചില പെൺകുട്ടികളുടെ വിചാരം എന്താ വെച്ചാൽ പിന്നെ തല മറച്ചാൽ അല്ലെങ്കിൽ ഫുൾ സ്ലീവ് ആയാൽ വസ്ത്രമായി എന്നാണ്. ഇപ്പൊ കല്യാണത്തിന് നടക്കുമ്പോൾ നമ്മളൊരു കല്യാണ വീടൊക്കെ നോക്കിയാൽ അല്ലെങ്കിൽ ഒരു പാർട്ടി നോക്കിയാൽ റോഡിലേക്ക് നോക്കിയാൽ ജീൻസ് പാൻറ്റും പിന്നെ ഒരു ഫുൾ സ്ലീവോ അല്ലെങ്കിൽ 3/4 പിന്നെ ഷർട്ടും പിന്നെ തല ഇങ്ങനെ ചുറ്റിയാൽ അത് മുസ്ലിം വേഷമായി എന്നാണ് ചില ആളുകളുടെ ധാരണ. എന്നാൽ ഇസ്ലാം അതിലൊക്കെ കൃത്യമായ രീതി പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു പെണ്ണിൻ്റെ വസ്ത്രം എങ്ങനെയായിരിക്കണം, അത് അവയവങ്ങൾ വെളിവാകാത്തതായിരിക്കണം, ടൈറ്റ് ആകാത്തതായിരിക്കണം. അവരുടെ മുഖമക്കന എന്ന് പറഞ്ഞാൽ തല, ചില ആളുകൾ വിചാരിച്ചിരിക്കുന്ന ഒരു കുട്ടിയോട് ഞാൻ ചോദിച്ചു പിന്നെ തട്ടം എന്തിനിട്ടത്, മുടി മറക്കാനല്ലേ, ഞാൻ തട്ടം ഇടുന്നത് മുടി മറക്കാനാണ് എന്നാണ് ആളുകൾ വിചാരിച്ചിരിക്കുന്നത്. അള്ളാഹു ഖുർആൻ പറഞ്ഞത് പിന്നെ യുദിനി അലൈഹിന്ന ജലാബീബിൻ, അവർ ഇതിൽ നിന്നും അത് താഴേക്ക് ഇറക്കാൻ വേണ്ടി പറഞ്ഞു, അത് മാറിടത്തിലേക്ക് ഇറങ്ങാൻ പറഞ്ഞത് അവർക്ക് പ്രൊട്ടക്ഷനാണ്. അതേപോലെ തന്നെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലം പഠിപ്പിച്ചു പിന്നെ പുരുഷന്റെ വേഷം ധരിക്കുന്ന സ്ത്രീകളെയും സ്ത്രീകളുടെ വേഷം ധരിക്കുന്ന പുരുഷനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾക്ക് മാത്രമായി പഠിപ്പിക്കപ്പെട്ട വേഷങ്ങളുണ്ട്. പാൻറ്റും ഷർട്ടും ഒക്കെ നമ്മൾ അവരുടെ നമുക്കറിയാം, ടീഷർട്ടൊക്കെ അവരുടെ വസ്ത്രമാണ്, അത് അവർ മാത്രം ധരിച്ചാൽ മതി. അത് പെണ്ണ് ധരിച്ചാൽ അവൾ ലാനത്തുള്ളവളാണ്, ശപിക്കപ്പെട്ടവളാണെന്ന് പറഞ്ഞത് എന്തിനാണ്? അതുകൊണ്ട് ഇസ്ലാം പെണ്ണിനെ ഉണ്ടോ, പെണ്ണിനെ ഇസ്ലാം ശപിച്ചു.
0: ശരിക്കും അതിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്താ പറയുക, ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ്, ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുട്ടികൾ കാണുന്ന കാഴ്ചകൾ മിക്കവാറും വ്ളോഗേഴ്സാണല്ലോ ഉണ്ടാവുക, അതിൽ ഏറ്റവും കൂടുതലുള്ളത് ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സാണ്. ഇവരുടെ ഏറ്റവും വലിയ പണി ബ്രാൻഡിൽ നിന്നും പൈസ വാങ്ങി ആ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാനാണ്. ഈ ബ്രാൻഡുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അവർ ഇവിടെ ഒരു ട്രെൻഡ് കൊണ്ടുവരുമ്പോൾ ഞാൻ സാധാരണ പറയാറുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് ഒരു ക്രോപ്പ് ടോപ്പും ഒരു പാൻറ്റും ഉണ്ട്, അല്ലെങ്കിൽ ആൺകുട്ടികളുടെ ഒരു ബാഗി പാൻറ്റും ബാഗി ഷർട്ടും ഉണ്ട്, ഇത് വെറുതെ വന്നതല്ല. ഒരു 8 വർഷങ്ങൾക്ക് മുൻപ് ഇന്തോനേഷ്യയിലും ഫിലിപ്പീൻസിലൊക്കെ വളരെ കോമൺ ആയ ഡ്രസ്സാണത്. 8 വർഷങ്ങൾക്ക് ഇപ്പുറം അത് ഒരു ഒഴുക്കിൽ ഇവിടെ വന്നു. ഇനി നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റും 2030 ഇവിടെ എന്ത് ഡ്രസ്സാണ് വരിക. കാരണം അത്രയും പ്രഡിക്റ്റബിൾ ആയിട്ട് തന്നെ ഈ ബ്രാൻഡുകൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ വ്ളോഗേഴ്സ് ഇത് ഇടുന്നത് കാണുന്നു, അതിൽ തന്നെ മുസ്ലിം വ്ളോഗേഴ്സ്, ഇത് പ്രത്യേകം എടുത്ത് പറയണം. അത്രത്തോളം നമ്മളെ കൗമിലുള്ള ആളുകൾ തന്നെ ആ പേരും വെച്ച് ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ കാണിച്ചു കൂട്ടുമ്പോൾ അവരിത് ചെയ്യണില്ലേ. ഇപ്പോൾ ഡി ജെ പാർട്ടികളിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഞ്ചാൾ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ആ 5 DJ ജോക്കികളും മുസ്ലിം നാമധാരികളാണ്. ഇത് കാണുമ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഫാമിലീസ് ചിന്തിക്കുകയാണ്, അവർ മുസ്ലിങ്ങളല്ലേ, അവർ മലപ്പുറത്തുകാരല്ലേ, അവർ കോഴിക്കോടുകാരല്ലേ,
1: അവരാണ് മുസ്ലിങ്ങൾ എന്നാണ് ചില ആളുകൾ പറയണത്. ഇത് എതിർക്കുന്ന ഇസ്ലാം അല്ല,
2: ഒരു പൊതുബോധം
1: പൊതുബോധം
2: അവിടെ ഉണ്ട്. അത് ഒരു ഖുർആൻ പറഞ്ഞതുപോലെ, പിന്നെ ലാ യസ്തവിൽ ഹബീസ് വത്വയ് ഒരു അഗജബക കസറത്തുൽ ഹദീസ്. ഈ ഹബീസിന്റെ ഈ മ്ലേച്ഛതയുടെ ഒരു പിന്നെ ധാരാളിത്വം നിങ്ങൾ അത്ഭുതപ്പെടുത്തി. അപ്പൊ അത്രയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ആണ്
1: മെജോറിറ്റിയും ചെയ്യുന്നുണ്ടെന്നാണ്
2: അതാണ്
1: യഥാർത്ഥത്തില് ഖുർആനത്തെ പരിശോധിക്കാരെ. ഈ ഖുർആൻ അക്സർ എന്ന് പറഞ്ഞിടത്തൊക്കെ അക്സറഹും ലാ യഖിലൂൻ എന്നൊക്കെയാണ് കാണുക. ഭൂരിഭാഗം ആളുകൾ
2: എന്തിനില്ല,
1: വളരെ നന്മ ചെയ്യുന്ന വിജയിച്ച ആളുകളൊക്കെ കലീൽ എന്ന് പറഞ്ഞത്. ഭൂരിപക്ഷം ഒരിക്കലും ഇസ്ലാമിൽ ഒന്നിനും തെളിവല്ല. എത്ര കൃത്യങ്ങൾ നോക്കും, എല്ലാവരും അതല്ലേ ചെയ്യുന്നത്, എല്ലാവരും ചെയ്തോട്ടെ, എല്ലാവരും ചെയ്യുന്നത് ശരിയാകണം എന്നല്ലോ. അപ്പോൾ നേരത്തെ പിന്നെ ഒരുപാട് വിഷയം നമുക്ക് പറയാൻ പറ്റും, ഒരുപാട് കേസുകളൊക്കെ നമ്മുടെ നാട്ടിലുള്ളതൊക്കെ. അതായത് ഒരു ഭൂരിപക്ഷം ചെയ്യുന്നതോ, എല്ലാവരും ആ വസ്ത്രമല്ലേ ധരിക്കുന്നത്, അതുകൊണ്ട് ഇസ്ലാമിക വസ്ത്രമാകണമെന്നില്ല. ഇസ്ലാമിക വസ്ത്രം എങ്ങനെയായിരിക്കണം, ഒരു സ്ത്രീയുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം, പുരുഷൻ എങ്ങനെയായിരിക്കണം എന്നതൊക്കെ ഇസ്ലാം കൃത്യമായി വരച്ചു കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെ നമ്മൾ നിൽക്കുന്നിടത്താണ് നമ്മുടെ വിജയം.
2: അതാണ് അതിൻ്റെ ഒരു മ്യൂസിക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പിന്നെ സൂറത്ത് ലുക്മാനിൻ്റെ ഹദീസ് ആയത്തും അതിൻ്റെ വിശദീകരിച്ചുകൊണ്ട് സഹാബികൾ പറഞ്ഞതും അത് തെളിവുകളില്ലാഞ്ഞിട്ടല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മഹാസിഫ് എന്ന പദം ഉപയോഗിച്ചതും ഈ വിഷയത്തിൽ നമുക്ക് തെളിവുകളില്ലാണ്ട് മറിച്ച് ഈ പൊതുബോധത്തിൻ്റെ സമ്മർദ്ദത്തിനനുസരിച്ചുകൊണ്ട് പണ്ഡിതന്മാരടക്കം പലപ്പോഴും പറയുന്നതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു പ്രശ്നമായിക്കൊണ്ട് കാണുന്നത്. പിന്നെ മറ്റൊരു വിഷയമായിക്കൊണ്ട് നമുക്ക് എടുക്കാനുള്ളത് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഈ സ്ക്രീൻ ഒരു സ്ക്രോളിങ് ചെയ്തുകൊണ്ട് റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തിന്മകൾ ഇങ്ങനെ കണ്ട് പിന്നീട് അശ്ലീലതയിലേക്കും അഡിക്ഷനിലേക്കും പിന്നെ അതല്ലാത്ത രീതിയിലും ഒരു സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇന്ന് എല്ലാവരെയും വളരെ ബോധറിയുന്ന ഒരു വിഷയം. ആ വിഷയത്തിൽ നമുക്ക് എങ്ങനെ അതിനെ ഒരു ഫലപ്രദമായ രീതിയിൽ അതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നൊരു വിഷയം എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ്. അതിലേക്കാണ്
0: ശരിക്കും നമ്മളെ ഈ ഒരു ടോപ്പിക്കിൻ്റെ തന്നെ മർമ്മം ശരിക്കും ഇതാണ്. നമ്മൾ പറഞ്ഞ ഈ കാഴ്ചകളും ഈ പറഞ്ഞ ഇൻഫ്ലുവൻസ് ഒക്കെ പറഞ്ഞാലും അതിനെ ബ്രേക്ക് ചെയ്യാനുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ഇതിലേറ്റവും ആദ്യത്തെ ഇപ്പോൾ ഡോക്ടർ കറക്റ്റായിട്ട് അറിയുന്നതാവും, നമ്മളൊരാൾ അഡിക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഒരാൾ അഡിക്റ്റ് ആവുന്നത്? ഇപ്പോൾ ചില ആളുകളൊക്കെ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ, നേരത്തെ പറഞ്ഞല്ലോ ഞാൻ 8 വർഷം മദ്യപിച്ചു, പക്ഷേ ഞാൻ അഡിക്റ്റഡ് ആണെന്ന് പറഞ്ഞല്ലോ. ഇതുപോലെ ശരിക്ക് നമ്മൾ ഒരിക്കലും നമ്മൾ അഡിക്റ്റ് ആണെന്ന് ബോധ്യപ്പെടില്ല, നമുക്ക് പെട്ടെന്ന് ബോധ്യപ്പെടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ പിടിച്ച് പൊട്ടിച്ച് ഓടുന്ന ആളുകളൊക്കെയും എനിക്കിത് വേണ്ട എന്ന് പറയുന്ന ആളുകളാണ്. ഇവിടെ ശരിക്ക് ഈ കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കുക, ഈ തലമുറയിലെ ബഹുഭൂരിപക്ഷം ആളുകളും സോഷ്യൽ മീഡിയ അഡിക്റ്റുകളാണ്, അഡിക്റ്റുകളാണ്. അതങ്ങനെ പറയുമ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതിൽ സ്ക്രീൻ ടൈം മാത്രമല്ല ശരിക്കും അതിൻ്റെ ഒരു മാനദണ്ഡം. പലപ്പോഴും ചില ആൾക്കാർ വിചാരിച്ചത് 10 മണിക്കൂർ ഉപയോഗിച്ചാൽ സ്ക്രീൻ ടൈമാണ് അതിൻ്റെ പ്രധാന. ശരിക്കും സ്ക്രീൻ ടൈം ഒരു ഭാഗമാണ്, സ്ക്രീൻ അമിതമായി ഉപയോഗിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. എത്രയാണ് ശരിക്കും നമ്മളൊരു ഐഡിയൽ സ്ക്രീൻ ടൈം എന്ന് ചോദിച്ചാൽ 2 hoursന് താഴെ എന്നാണ് ശരിക്കും നമുക്ക് ഒരു സയൻറ്റിഫിക്കലി പറയാൻ പറ്റുന്നത്. അത് സയൻറ്റിഫിക്കലി എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, കാരണം ഫോൺ ഉപയോഗിക്കുന്നതിൽ അങ്ങനെ ഒരു ഇത് നമുക്ക് കുറേ പഠനങ്ങൾ വെച്ച് പറയാവുന്നത് 2 hoursന് താഴെ എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ 5 മണിക്കൂർ ജോലി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ആളുകളുണ്ടാകും, അവരെ പറ്റിയല്ല നമ്മളിപ്പോൾ അവരെ പറ്റി പറയുന്നതല്ല ഈ കാര്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സ്ക്രീൻ ടൈം നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടി എന്നുള്ളത് തന്നെയാണ്, ഫോർ വാട്ട് എന്നുള്ള ചോദ്യം തന്നെയാണ്. അവിടെ ശരിക്ക് സോഷ്യൽ മീഡിയ ആപ്പുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ബാധകമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സോഷ്യൽ മീഡിയ ആപ്പുകളിലെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് പലപ്പോഴും ഈ പറഞ്ഞ എൻഡ്ലെസ് സ്ക്രോളിംഗ് ആണ്, നമ്മളൊരു എൻഡ്ലെസ് പേജ് എന്ന് പറഞ്ഞ പോലെ. എന്തുകൊണ്ടാണ് റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതും സ്റ്റാറ്റസ് ഇങ്ങനെ തട്ടുന്നതും ആക്കിയത്? അതിന് പിന്നിലൊരു സയൻസ് ഉണ്ട്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കിൻ്റെയൊക്കെ ഒരു ഓണേഴ്സായിട്ടുള്ള ആൾക്കാർ പറയുന്നുണ്ട് അവരുടെ വീട്ടിലേക്ക് അവർ കയറിച്ചത്, ഇപ്പോൾ നമ്മൾ പറയുന്ന അൽഗോരിതമാണല്ലോ പറയാറ്, അൽഗോരിതം വെച്ച് അവർ ഫീഡ് ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് ചെന്നിട്ട് അവർ തന്നെ അഡിക്റ്റ് ആവുന്ന ഒരവസ്ഥയിലേക്ക് അവർ മാറുന്നുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒന്ന് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് വാച്ച് ചെയ്യണം, അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ നിർബന്ധമായി വാച്ച് ചെയ്യണം. മാത്രമല്ല പറ്റുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഹിസ്റ്ററി ഓഫ് ചെയ്തിടുക. ഹിസ്റ്ററി ഓഫ് ചെയ്തിരുന്നത് എന്തിനാണെന്നറിയോ, അത് ഇവിടെ പറയുന്ന ഒരു ഡാഹിപ്പ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, മറിച്ച് ഇതിൽ ഹിസ്റ്ററി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ബേസിക് റെക്കമെൻഡേഷൻ പേജ് വർക്ക് ചെയ്യില്ല. ഞാനിതൊരു പ്രാക്ടിക്കൽ കാര്യം പറയാം കേട്ടോ. റെക്കമെൻഡേഷൻ പേജിൻ്റെ പ്രത്യേകത, നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അൽഗോരിതം വർക്ക് ചെയ്യുന്നതിൻ്റെ അത്ഭുതം, നമ്മൾ ഈവൻ പോസ് ചെയ്യുന്നത് പോലും അൽഗോരിതം വാച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ സെലക്ട് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരാൾ നിർത്തി, ഒന്ന് നിർത്തി ആ സ്റ്റേജിൽ എന്താണെന്ന് ആ അക്കൗണ്ടിൽ ഒന്നും പോയിട്ടില്ല, പോസ് ചെയ്യുന്ന സെക്കൻഡ്സ് പോലും അൽഗോരിതം വാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് റെക്കമെൻഡേഷൻസ് നമ്മൾ പേടിക്കണം. നമുക്ക് സെർച്ച് ചെയ്ത് കാണാം, യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്യുന്നു, അപ്പോൾ സബ്സ്ക്രിപ്ഷൻ പേജിൽ നമുക്ക് നല്ല ദീനിയായ കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം, എന്ന് നമുക്കത് ഉപയോഗിക്കാം. വാട്സപ്പിൽ നോട്ടിഫിക്കേഷൻസ് പ്രധാനമായിട്ടും ഈ സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്തിടുക. ഇമ്പോർട്ടൻ്റ് നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കാനുള്ള ഒരുപാട് വഴികൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഉണ്ട്. നമുക്ക് ഇമ്പോർട്ടൻസ് ആയ കോൺടാക്ട്സ് മാത്രം നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കിയിടാൻ പറ്റും. ഇത് പറയുന്നത് എന്താണെന്നറിയോ, ഇതിൽ ഇതാണ് പരിഹാരമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. ആളുകൾക്ക് നിസ്സാരമായി കാണും, പക്ഷേ ഇത് നിസ്സാരമല്ല. ഇത് ആദ്യം ഒരു വിത്ഡ്രോൾ സിംപ്റ്റം ഉണ്ടാകും. ഏതൊരു കാര്യത്തിനും അഡിക്ഷൻ ആയി കഴിയുമ്പോൾ നമുക്കൊരു വിത്ഡ്രോൾ സിംപ്റ്റം ഉണ്ടല്ലോ, അത് പിന്നെയും പോയി ഓൺ ആക്കും. നമ്മൾ ചിലപ്പോൾ ഉണ്ടാവും ഈ ഫോക്കസ് ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് ലോക്ക് ചെയ്തിടും, കാരണം നമ്മൾ തന്നെ നമുക്ക് ആളപ്പോൾ ലോക്ക് അറിയുക, നമ്മൾ തന്നെ പോയി അൺലോക്ക് ചെയ്യും. അപ്പോൾ അതൊരു കാര്യമാണ്. രണ്ടാമത്തേത് സോഷ്യൽ എൻഗേജ്മെൻറ്റിന് ഇത് ബാധിക്കുന്നുണ്ട്. ഇതാണ് ശരിക്കും അഡിക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ. നമ്മുടെ ഭക്ഷണ ഇടങ്ങളിൽ, നമ്മുടെ തീൻമേശകളിലേക്ക് ഫോൺ വരുന്നു, നമ്മുടെ ബെഡ്റൂമുകളിലേക്ക് ഫോൺ വരുന്നു, കുട്ടികളുമായി ഇരിക്കുന്ന ഇടങ്ങളിലേക്ക് ഫോൺ വരുന്നു. ഒരിക്കലും പാടില്ല, ഒരിക്കലും പാടില്ല. ഞാനിത് ബോധപൂർവ്വം പറയുന്ന വാക്കാണ്. ഫാമിലി ടൈമിനെ കവരുന്ന സ്ക്രീൻ അഡിക്ഷൻ അത് വലിയ അപകടം ഉണ്ടാക്കും. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ 9 മണിക്കാണ് ഈ നമ്മൾ ഈ പ്രോഗ്രാം നടക്കുന്നത്. ഇതിപ്പോൾ ഫോണിലാണല്ലോ എല്ലാവരും കാണുന്നുണ്ടാവുക. ഞാൻ പറയുന്നത് ഇത്തരം ഒരു കാര്യങ്ങൾക്കല്ലാതെ, നമ്മളിപ്പോൾ എന്തൊരു ഒഫീഷ്യൽ കാര്യങ്ങൾ പ്രൊഫഷണൽ കാര്യങ്ങളല്ലാതെ സോഷ്യൽ മീഡിയ സ്ക്രോളിങ്ങുകൾ പരമാവധി, ഇപ്പോൾ പ്രൊഫഷണൽസ് ആണുള്ളത് കേൾക്കുന്നത്, ഒരു പോസ്റ്റ് 6 o'clock 6 PM ശേഷം ഒഴിവാക്കുക. അത് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിനെയും ബാധിക്കും. പിറ്റേ ദിവസം രാവിലെ പോയാൽ നമ്മളത് ബാധിക്കുന്നുണ്ട്. ഒന്നതാണ്. രണ്ടാമത്തത് ഇപ്പോൾ കുട്ടികളെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയുക. കുട്ടികളെ അഡിക്ഷനെ കുറിച്ച് പറയാം. അവിടെയാണ് ശരിക്ക് ഇത് ഉപയോഗിക്കുന്ന രീതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. പൊതുവിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ കടന്നുകൊണ്ട് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള പോസ്റ്ററാണ് ഈ ചെരിഞ്ഞിരിക്കുക കിടക്കുക എന്നൊക്കെ പറഞ്ഞാൽ, അത്തരം പോസ്റ്ററുകൾ വലിയ അപകടം ചെയ്യും. അതുകൊണ്ടാണ് ഇതിന്ന് കൊണ്ട് ഫോൺ ഉപയോഗിക്കാൻ നിർബന്ധമായി ശ്രദ്ധിക്കുക. ഇരിക്കാതെ പറഞ്ഞാൽ നമ്മൾ ഷെയറിൽ നിന്ന് ഉപയോഗിച്ചോട്ടെ, അപ്പോൾ എന്താണെന്ന് അറിയോ, കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് ഇടുപ്പ് കടയും, അപ്പോൾ നമ്മളൊന്ന് ചെയ്യാൻ നോക്കും. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് അറിയോ, അത് അലാമാണ്, അത് എടുത്ത് വെക്കാനായി, ഒന്ന് പോസ് ചെയ്യണമെന്നാണ്. പക്ഷേ ഇപ്പോൾ പല ടെക്നിക്ക് പ്രൊമോഡോറോ ഓരോ ടെക്നിക്കുകളൊക്കെ പറയാറ്. അപ്പോൾ അതൊരു രണ്ടാമത്തെ ഭാഗമാണ് ഇതിൻ്റെ ഒരു ഫിസിക്കൽ യൂസേജ് എന്നുള്ളത്. അപ്പോൾ കിടന്നുകൊണ്ടുള്ള ഫോൺ യൂസേജ് ഇറ്റ്സ് ബാൻഡ്, നമ്മളത് നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ബെഡ്റൂമിലേക്ക് ഫോണിന് പ്രവേശനമില്ല എന്നുള്ളതാണ്. ഏറ്റവും അവസാനത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ അഡിക്ഷനുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഇതിലൊരു അൾട്ടർനേറ്റീവ് ആണ്. ഫോൺ എന്ന് പറഞ്ഞ ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ അത്രയും സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും കുട്ടികൾക്ക് പറയും വായിച്ചൂടെ വായിച്ചൂടെ ആയിക്കോ. ഞാൻ പലപ്പോഴും ആലോചിക്കും എന്താ ഈ പറയുന്നതിൻ്റെ അർത്ഥം. നമ്മൾ ഈ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ടാണ് പോയിരുന്ന വായിക്ക് പറയുന്നത്, അതൊരു വെറും പ്രഹസനമാണ്. അവിടെ ശരിക്ക് നമുക്ക് ഇതിൻ്റെ ഈക്കോ സിസ്റ്റത്തിൽ നിന്ന് മാറ്റണം. നമ്മളൊരു ബബിളാണുള്ളത് ശരിക്കും, സോഷ്യൽ മീഡിയ ബബിൾ. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ തന്നെ കാണിച്ചു തരുന്നു, നമ്മുടെ ഒരു അൽഗോരിതം അങ്ങനെ വർക്ക് ചെയ്യുന്നു. അവിടെ ശരിക്ക് ഇതിനെ മാറ്റുമ്പോൾ നമ്മുടെ വീടിൻ്റെ സിസ്റ്റം മൊത്തം മാറണം. അവിടെ ഞാൻ നിർബന്ധമായി പറഞ്ഞു, കുട്ടികളിൽ ഫോൺ അഡിക്ഷൻ എന്ന് പറഞ്ഞ രക്ഷിതാക്കളിൽ ആരെങ്കിലും ഒരാൾ പുസ്തകം വായിക്കാത്തവരാണെങ്കിൽ ഇന്ന് നിങ്ങൾ ആ പരാതി അവസാനിപ്പിക്കണം. കാരണം റീഡിംഗ് എന്നുള്ളത് ഒരു അൾട്ടർനേറ്റീവ് ആണെങ്കിൽ അത് ആദ്യം തുടങ്ങേണ്ടത് നമ്മളാണ്. നമ്മൾ തുടങ്ങിയിട്ടാണ് കുട്ടികളെ പ്രാവർത്തികളാണ്. ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യം, ഇപ്പോൾ നമ്മളെ തന്നെ സുഹൃത്ത് ഇപ്പോൾ ഇത് കാണുന്ന ഒരാളായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കുട്ടികൾ ഹോം സ്കൂളിങ്ങിലെ കുട്ടികളാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഹോം സ്കൂളിങ്ങിലെ കുട്ടികൾ, ഇവർ ഞാൻ വീട്ടിൽ പോയപ്പോൾ ബുക്കുകളുടെ ഒരു ശേഖരമാണ്. അപ്പോൾ മൂപ്പരെ എടുത്ത് വന്നിട്ട് പറഞ്ഞു ബുക്ക് വാങ്ങിക്കൊടുത്ത എടങ്ങാറായി പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് കേൾക്കണം ഈ തലമുറയിൽ ബുക്ക് വാങ്ങിക്കൊടുത്ത എടങ്ങാറായ ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചപ്പോൾ പറയണതറിയോ, ഇവർ വീട്ടിലെ പ്രധാന പണി എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് മൊബൈൽ ഉപയോഗിക്കുന്നതിനെ ഇവർ റീപ്ലേസ് ചെയ്ത് ബുക്കാക്കി. വാപ്പി അമ്മയും ബുക്ക് വായിക്കാൻ തുടങ്ങിയപ്പോൾ കുട്ടികൾ ബുക്ക് വായിക്കാൻ തുടങ്ങി. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയുടെ അക്കൗണ്ടിൽ നിന്ന് അക്കൗണ്ടിലേക്ക് മാറുന്ന പോലെ കുട്ടികളുടെ ബുക്കിൽ നിന്ന് ബുക്കിലേക്ക് മാറാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും ആ വീടിൻ്റെ കൾച്ചർ തന്നെ നമുക്ക് ആ വീട്ടിലേക്ക് പോയാൽ കിട്ടുന്ന ഒരു ട്രാൻക്വിലിറ്റി ഉണ്ട്, നമ്മൾ പറയുന്ന ഒരു കണ്ടെൻമെൻ്റ് ഉണ്ടല്ലോ അവരുടെ സ്വഭാവത്തിൽ, അവരുടെ അത് ശരിക്കും നമ്മൾ അനുഭവിച്ചറിയണം. അപ്പോൾ അൾട്ടർനേറ്റീവുകൾ യഥാർത്ഥത്തിൽ നമ്മൾ ആദ്യം തുടങ്ങണം എന്നുള്ളതാണ്. അത് നമ്മുടെ വീട്ടിലെ സംസ്കാരത്തെ മൊത്തമായി മാറ്റും.
3: മഷാല്ലാ തബാറക്കല്ലാ. ഇപ്പോൾ നമുക്ക് കേട്ട് കഴിഞ്ഞത് ഡയലോഗ്. ഇന്നത്തെ ഡയലോഗിൽ വിസ്ഡം യൂത്ത് സംഘടിപ്പിച്ച റേഡിയൻസ് എന്ന പ്രോഗ്രാമിന്റെ ഭാഗം 2 ആയിരുന്നു സംപ്രേഷണം ചെയ്യപ്പെട്ടത്.
4: 13 വർഷം മുൻപ് നാട്ടിലേക്ക് മടങ്ങിയ മലയാളി ജോലിക്കാരൻ ഓരോ മാസവും മുടങ്ങാതെ പണമയക്കുന്ന ഒരു മാൻ പൗരനെ പരിചയപ്പെടാം. തളിപ്പറമ്പ് സ്വദേശി കരുണാകരനെ തേടി എല്ലാ മാസവും ഈ പണമെത്തും. പഴയ തൊഴിലുടമയായ ഡോക്ടർ സാലിം അബ്ദുള്ള അൽ ഹർമിയാണ് പഴയ തൊഴിലാളിയോടുള്ള സ്നേഹം ഉലയാതെ കാത്തു സൂക്ഷിക്കുന്നത്.
5: എം വി കരുണാകരൻ എന്ന ഈ തളിപ്പറമ്പ് സ്വദേശി ഒമാനിലെ ജോലി നിർത്തി നാട്ടിലെത്തിയിട്ട് 13 കൊല്ലം കഴിഞ്ഞു. ആരോഗ്യ മന്ത്രാലയത്തിലെ ജനറൽ ഡയറക്ടറായിരുന്ന ഡോക്ടർ സാലിം അബ്ദുള്ള സാലിം അൽ ഹർമിയുടെ വീട്ടിലായിരുന്നു 27 കൊല്ലം ജോലി. ജീവിത സാഹചര്യങ്ങൾ കാരണം നാട്ടിലേക്ക് മടങ്ങുമ്പോൾ തന്റെ വരുമാനം നിന്നുപോകുമെന്ന ആശങ്ക കരുണാകരന് ഉണ്ടായിരുന്നു. പെൻഷനോ മറ്റോ ഇല്ലല്ലോ എന്നും ആധി. എന്നാൽ നാട്ടിലേക്ക് പോകുമ്പോൾ സ്വന്തമായി എന്തെങ്കിലും ചെയ്തു ജീവിക്കാൻ ഒരു തുക കയ്യിൽ കൊടുത്താണ് ഡോക്ടർ സാലിം അബ്ദുള്ള കരുണാകരനെ യാത്രയാക്കിയത്. അവിടെ തീർന്നില്ല ആ ബന്ധം.
6: അടുത്ത മാസം മുതൽ 4000 5000 ഇയാൾ അയച്ചുകൊണ്ടേ നിന്നു. അത് 10,000 വരെ തന്നിട്ടുണ്ട്. ഇത് ഒരിക്കലും ഒരു ലോകത്ത് ഗേടും കിട്ടിയിട്ടുണ്ടാവില്ല, അത് ഉറപ്പാണ്. നമുക്കൊരു ഒരു സഹോദരൻ വന്നിട്ടുണ്ടാവില്ല, ജ്യേഷ്ഠ സഹോദരൻ, അല്ല അച്ഛൻ, ആ ഒരു ബന്ധം ഞങ്ങളുടെ.
5: മക്കളുടെ വിവാഹത്തിനും ഡോക്ടർ സാലിം അബ്ദുള്ളയുടെ സഹായമെത്തി. മലയാളികളോട് പൊതുവിലും കുടുംബത്തിലെ അടുത്തയാളായിരുന്ന കരുണാകരനോട് പ്രത്യേകിച്ചും വലിയ സ്നേഹവും ആദരവുമാണ് ഡോക്ടർ സാലിം അബ്ദുള്ളയുടെ കുടുംബത്തിന്.
7: So that is why I like him, my family like him. We will send 15,000. You give this paper 6 balance, use it.
5: കേരളം സന്ദർശിക്കണമെന്ന് ഡോക്ടർ സാലിം അബ്ദുള്ളയ്ക്കും പഴയ ഒമാനി വീട്ടിൽ ഒന്നുകൂടി പോകണമെന്ന് കരുണാകരനും ആഗ്രഹമുണ്ട്. ശമ്പളവും പെൻഷനും വരെ മുടങ്ങുന്ന കാലത്ത് സ്നേഹബന്ധത്തിന്റെ പോക്കറ്റ് മണി ഇന്നും മുടങ്ങിയിട്ടില്ല.
3: സഹൽ, അപ്പോ നമ്മൾ കേട്ട ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? ചില തൊഴിൽ ബന്ധങ്ങൾ എന്നുള്ളതായിരുന്നു ഇന്നത്തെ ആ ചിന്തയുടെ വിഷയം. അപ്പോൾ കരുണാകരൻ, സാലിം അബ്ദുള്ള, ഇങ്ങനെ രണ്ട് ആളുകളുമായിട്ടുള്ള, ഒരാൾ തൊഴിലാളിയാണ്, മറ്റൊരാൾ മുതലാളിയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു ഗാഠതയാണ് ഇന്നത്തെ ഒരു സംസാരത്തിലുണ്ടായിരുന്നത്.
2: ചില തൊഴിൽ ബന്ധങ്ങൾ എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ളൊരു പിന്നെ ചെറിയൊരു വാർത്താ ഭാഗമാണ് കേട്ടതെന്ന് തോന്നുന്നു.
3: അതെ അതെ അതെ, ഒരു വാർത്തയുടെ ഭാഗമാണ് കേട്ടത്. പക്ഷെ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും ജോലി ചെയ്യുന്ന സമയത്ത് പോലും ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്ത ജോലിയുടെ കൂലി പൂർണ്ണമായിട്ടും കൊടുക്കാതെ തൊഴിലാളികളെ പറ്റിക്കുന്ന മുതലാളിമാരുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നോക്കൂ, ജോലിയൊക്കെ നിർത്തി അവിടെ നിന്ന് പോന്ന് 13 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ ഒരു തൻ്റെ ഒരു കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരു പാവപ്പെട്ട മനുഷ്യന് 4,000 മുതൽ 10,000 വരെ മാസം മാസം അയച്ചു കൊടുക്കുന്നതാണ് കരുണാകരൻ പറഞ്ഞ ആ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ എത്രത്തോളമായിരിക്കും അത്തരത്തിലുള്ള ആളുകളുടെ ഒരു നല്ല മനസ്സ് എന്നുള്ളത് കൂടി നമുക്കൊരു ചിന്തിക്കേണ്ട വിഷയമാണ്.
2: ശരിക്കും ഒരാള് ആത്മാർത്ഥമായി തൊഴിലെടുത്ത് ആ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച
3: ആ
2: ഒരു സംഭവം ഒരിക്കലും ഒരു തൊഴിലാളിയെ ഇടങ്ങാറാക്കാൻ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. വളരെ സംതൃപ്തിയോടുകൂടി അദ്ദേഹം ആ മുതലാളിയുടെ അടുത്തുനിന്ന് പിരിഞ്ഞു പോകുന്ന ഒരു രീതിയാണ് എപ്പോഴും ഉണ്ടാകേണ്ടത്.
3: യഥാർത്ഥത്തിൽ അയാൾ ജോലി നിർത്തി പോന്നു കഴിഞ്ഞാൽ പിന്നെ മുതലാളിക്ക് വലിയ ബാധ്യതകളൊന്നുമില്ല.
2: അതെ അതെ അതെ,
3: മുതലാളി പിന്നെ അദ്ദേഹത്തെ നോക്കേണ്ട കാര്യമോ അങ്ങനത്തെ ഒരു പ്രത്യേകിച്ച് ബാധ്യതകളൊന്നും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ ഇതിന്റെയൊക്കെ പിറകിലുള്ള ഒരു പ്രചോദനം, അത് തീർച്ചയായിട്ടും പരലോകമായിരിക്കില്ലേ?
2: അതെ അതെ, തീർച്ചയായിട്ടും, യാതൊരു സംശയവുമില്ല.
3: അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളും പല ആളുകളും തൊഴിലാളികളായിരിക്കാം, അതോടൊപ്പം തന്നെ നമ്മൾക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം. ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠനാർഹമാണ്, ചിന്താർഹമാണ്. നമുക്കും ഇതുപോലെയുള്ള അവസരങ്ങൾ, നമ്മുടെ സാമ്പത്തികമായി ഭദ്രതയുള്ള ആളുകളാണെങ്കിൽ പാവപ്പെട്ട നമ്മുടെ തൊഴിലാളികൾക്ക് ഇതുപോലെയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പരലോകത്ത് വലിയ ഒരു പുണ്യമായിരിക്കും എന്ന് ഒരാശയം കൂടിയാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്.
8: പീസ് റേഡിയോ, tuned to reality.
9: അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്ക് ഇറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിന്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തന്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരാശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ, അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ചു നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ, സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
0: ആസ്പെയർ സ്കോളർഷിപ്പ്. 2025-26 അധ്യയന വർഷത്തെ ആസ്പെയർ സ്കോളർഷിപ്പിന് അർഹരായ വിദ്യാർത്ഥികളിൽ 1ാം ഗഡു ലഭിച്ച വിദ്യാർത്ഥികൾ അവസാന ഗഡു സ്കോളർഷിപ്പ് തുക ലഭിക്കുന്നതിനായി പ്രൊജക്ട് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും റിപ്പോർട്ടും 19 സെപ്റ്റംബർ വൈകിട്ട് 5 മണിക്ക് മുമ്പ് കോളേജ് വിദ്യാഭ്യാസ ആസ്ഥാന കാര്യാലയത്തിലെ സ്കോളർഷിപ്പ് വിഭാഗത്തിൽ ലഭ്യമാക്കേണ്ടതുണ്ട്. ആസ്പെയർ സ്കോളർഷിപ്പ് സംബന്ധിച്ച വിവരങ്ങൾക്കായി വിളിക്കാം 9446-09-6580.
3: എന്തായാലും ഒരു സ്ഥലത്ത് ഒരു പ്രായം ചെന്നൊരു കർഷകനുണ്ടായിരുന്നു. അദ്ദേഹം പ്രായത്തിൻ്റെ ഒരു ആധിക്യം ഒക്കെ വന്ന് അങ്ങനെ മരണപ്പെട്ടു. മരണ സമയത്ത് പിന്നെ വിൽപ്പത്രം എന്ന് പറയും, നമ്മൾ ഇങ്ങനെ എഴുതി വെക്കൂലേ. അപ്പം ഇദ്ദേഹം ഒരു ഭയങ്കര കർഷകനായിരുന്നു. ഒരു 17 പശുക്കളെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ജീവിതത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അവിടെ ബാലൻസ് ഉണ്ട്. പക്ഷേ ഈ വിൽപ്പത്രത്തിൽ അദ്ദേഹം എഴുതി വെച്ചിരുന്നു, ഇതിൽ പകുതി മകന് കൊടുക്കണം, 3/1 മകൾക്ക് കൊടുക്കണം, 9/1 ഭാര്യയ്ക്ക് കൊടുക്കണം. പക്ഷെ 17 ആണുള്ളത്. അപ്പം നമ്മളിങ്ങനെ നല്ലൊരു സംഭവമാണല്ലോ, അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും കൃത്യമായി വിളിച്ചാൽ മതിയില്ലെന്ന് വിചാരിക്കും. അങ്ങനെ എന്ത് ചെയ്യാണ്, പിന്നെ ഇത് ഓരി വെക്കാൻ നേരത്ത് പശുക്കളാണല്ലോ, അപ്പോൾ 17 പകുതി എന്ന് പറഞ്ഞാൽ 8.5 ആണ്, 3/1 എന്ന് പറഞ്ഞാൽ 5.66 ആണ്, 9/1 എന്ന് പറഞ്ഞാൽ 1.88 ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സംഗതി ഭയങ്കര പ്രശ്നമാണല്ലോ. അതിൽ ഇവരെന്ത് ചെയ്ത് വെച്ചാൽ, നാട്ടിലുള്ള ഒരു ജ്ഞാനിയായിട്ടുള്ള ഒരു അറിയപ്പെട്ട ഒരു ആളുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഇതിനൊരു പരിഹാരം വേണമല്ലോ. അങ്ങനെ ആ പരിഹാരത്തിന് വേണ്ടി ഇദ്ദേഹം ഇങ്ങനെ ആലോചിച്ചിട്ട് എന്ത് ചെയ്ത് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ തൊഴുത്തിലുള്ള ഒരു പശുവിനെ ഇതിലേക്ക് ചേർത്തിട്ട് 18 ആക്കി, കൂട്ടിയിട്ട് 18 ആക്കി. എന്നിട്ട് അദ്ദേഹം ഇത് ഒരു വെക്കാൻ വേണ്ടിയിട്ട് വിൽപ്പത്രത്തിലുള്ളതുപോലെ തന്നെ, പിന്നെ പകുതി എന്ന് പറയുമ്പോൾ 9, പിന്നെ 3/1 എന്ന് പറയുമ്പോൾ 6, 18 × 3/1, പിന്നെ 9/1 എന്ന് പറയുമ്പോൾ 2. അപ്പോൾ 9+6+2=17. ഇദ്ദേഹത്തിൻ്റെ ആ 1 അദ്ദേഹം തിരിച്ചു കൊണ്ടുപോയി. ഇതാണ് കഥ. ഇപ്പോൾ ഇവിടെ മൊത്തം 17 ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ കഥയിലുള്ളൊരു, എനിക്ക് മനസ്സിലായൊരു പോയിന്റ് എന്താ വെച്ചാൽ, നമ്മൾ ഏത് പ്രശ്നങ്ങളെയും നമുക്ക് ശരിക്ക് പരിഹരിക്കാൻ നമ്മുടെ മുമ്പിൽ ഒരുപാട് വഴികളുണ്ട്. പക്ഷെ നമ്മൾ ചില ചുരുങ്ങിയ വഴികളിലൂടെ മാത്രം ചിന്തിക്കുമ്പോൾ പോകുമ്പോഴാണ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കാതിരിക്കുന്നതും അത് പരിഹരിക്കപ്പെടാതിരിക്കുന്നതും. അപ്പോൾ വ്യത്യസ്തമായി ചിന്തിക്കുമ്പോഴും പരിഹാരങ്ങൾ തേടുമ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യാനുള്ളത്, നമ്മൾ പ്രശ്നത്തിനൊപ്പം നിൽക്കാതെ, ഇദ്ദേഹം ഇവിടെ ചെയ്തതെന്ന് വെച്ചാൽ പ്രശ്നത്തിൻ്റെ ഒപ്പമല്ല നിന്നത്, പരിഹാരത്തിൻ്റെ ഒപ്പമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പശുവിനെ അതിലേക്ക് കൂട്ടിയിട്ട് അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ സാധിച്ചത്.
4: അതെ, ആ നിലക്കുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം, ഇതൊരു കഥയാണെങ്കിലും കഥയിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുകയാണെങ്കിലേ, ഇന്നത്തെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ പ്രശ്നങ്ങളാണ് കൂടുതൽ. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം അതിന് തക്കതായ വളരെ ഹിക്മത്തോടു കൂടി പക്വമായി നല്ല ലോജിക് അനുസരിച്ച് കൃത്യമായി ആലോചിച്ചു കഴിഞ്ഞാൽ അതിനെ രമ്യമായി ഇതുപോലെ പരിഹരിക്കാൻ ഒരു മാർഗമുണ്ട് എന്നുള്ളൊരു വലിയൊരു ഗുണപാഠം നൽകുന്ന ഒരു കഥയാണ് ശരിക്കും ഇപ്പോൾ കേട്ടത്.

0: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ അടുത്തതായി ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങൾ മനഃപ്പാഠമാക്കുവാൻ പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് സൂറത്തു മുഹമ്മദിലെ 5-6 ആയത്തുകളാണ്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, 47-ാം അധ്യായം സൂറത്തു മുഹമ്മദിലെ 5-6 എന്നീ രണ്ട് ചെറിയ ആയത്തുകളാണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. ആദ്യ വചനം മുതൽ നമുക്കെല്ലാവർക്കും പാരായണം ചെയ്ത് മനഃപ്പാഠത്തിലേക്ക് കടക്കാം.

സയഹ്ദീഹിം സയഹ്ദീഹിം സയഹ്ദീഹിം സയഹ്ദീഹിം വയുസ്ലിഹു ബാലഹും വയുസ്ലിഹു ബാലഹും വയുസ്

سيهديهم ويصلح بالهم سيهديهم ويصلح بالهم.

0: سيهديهم ويصلح بالهم ويدخلهم الجنة عرفها لهم.
1: നാലാമത്തെ ആയത്ത് മുതൽ ഒന്നുകൂടി പാരായണം ചെയ്യാം.

0: ആറാമത്തെ ആയത്ത് വരെയാണ് നമ്മളിപ്പോൾ മനഃപ്പാഠമാക്കിയത്. എല്ലാ ദിവസവും ആദ്യ വചനം മുതൽ തുടർച്ചയായി പാരായണം ചെയ്തുകൊണ്ടിരിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തി അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങൾ മനഃപ്പാഠമാക്കുവാൻ പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്ത് മുഹമ്മദിലെ 5-6 ആയത്തുകളാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. എല്ലാം നല്ലതിനാണ്. ക്ലാസ് എടുത്തുകൊണ്ട് മുസ്തഫ അൻസാരി എപ്പിക്കാട് നമുക്കൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വല അലിഹി വസഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൻ്റെ ചില വിശദാംശങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അജബല്ലി അമ്രിൽ മുഅ്മിനി ഇന്ന അമ്രഹു കുല്ലഹു ഖൈറുൻ വലൈസ ദാക്ക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിനി ഇൻ അസാബത്തുഹു സറാഉ ശക്കറ ഫകാന ഖൈറൻ ലഹു വഇൻ അസാബത്തുഹു ദറാഉ സബറ ഫകാന ഖൈറൻ ലഹു. ഈ ഹദീസിൻ്റെ പാഠം ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും കേൾക്കാൻ അവസരം ലഭിച്ച ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്ന ഒരു ഹദീസാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഹദീസ് എന്ന് നമുക്ക് ഇതിൻ്റെ അർത്ഥ ആശയങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സിലാകും. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും ഒക്കെ അനുഭവിക്കുന്നവനാണ് മനുഷ്യൻ. എന്നാൽ സന്തോഷത്തിൻ്റെ സമയത്തിൽ പലപ്പോഴും നമ്മൾ ലഭിച്ച സന്തോഷത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ആ സന്തോഷങ്ങൾ നൽകിയ അള്ളാഹുവിനോട് കടപ്പാടുള്ളവനാണ് എന്ന ചിന്ത നമ്മുടെ എത്ര പേരിൽ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്നാൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ സന്തോഷത്തിൻ്റെ വേളയിൽ അള്ളാഹുവിനെ ഓർത്ത് നന്ദി ചെയ്യാൻ മനസ്സ് കാണിക്കാത്ത പലരും ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ തൻ്റെ സങ്കടങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ തുറന്നു വെക്കുന്നവരുമുണ്ട്. യഥാർത്ഥത്തിൽ സന്തോഷവും ദുഃഖവുമെല്ലാം ജീവിതത്തിൽ മാറി മാറി വരുന്ന അള്ളാഹുവിൻ്റെ ചില പരീക്ഷണങ്ങളാണ് ഇന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് വേളയിലായിരുന്നാലും ഒരു വിശ്വാസി എങ്ങനെയാകണമെന്നതിൻ്റെ വലിയ ഒരു പാഠമാണ് പ്രവാചകൻ്റെ ഞാൻ കേൾപ്പിച്ച ഹദീസിലൂടെ നമ്മളെ ഉണർത്തുന്നത്. അതിൻ്റെ സാരം ഇങ്ങനെയാണ്: അജബൻലി അമ്രിൽ മുഅ്മിനി, ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെയാണ്. ഇന്ന അമ്രഹു കുല്ലഹു ഖൈറുൻ, എല്ലാ കാര്യങ്ങളും അവൻക്ക് നന്മയാണ്, ഖൈറാണ്. വലൈസ ദാക്കലി അഹദിൻ ഇല്ലാലിൽ മുഅ്മിനി, ഒരു വിശ്വാസിക്കല്ലാതെ വിശ്വാസിയായ ഒരാൾക്കല്ലാതെ ഇങ്ങനെ അവൻ സാധ്യമല്ല, എല്ലാതും നന്മയായി കാണാൻ ഒരു വിശ്വാസിക്കല്ലാതെ സാധ്യമല്ല. എന്നിട്ട് പറയുന്നത് ഇൻ അസോബത്തുഹു സറാ ഉ ശക്കറ, അവനക്ക് എന്തെങ്കിലും സന്തോഷമുണ്ടായാൽ ശക്കറ, അവൻ നന്ദിയുള്ളവനായി ഫക്കാന ഖൈറല്ലഹു, അതവനക്ക് നന്മയാണ്. വ ഇൻ അസാബത്തുഹു ദറാഉ സബറ, വല്ല പ്രയാസങ്ങളും ദുരിതങ്ങളും അവനെ ബാധിച്ചു കഴിഞ്ഞാൽ സബറ, അവൻ ക്ഷമ കാണിച്ചു എന്നാണ്. ഫക്കാന ഖൈറല്ലഹു, അതും അവന് നന്മയാണ്. സഹീഹ് മുസ്ലിമിൻ്റെ 2999 ഹദീസായിക്കൊണ്ട് രേഖപ്പെടുത്തിയതായി നമുക്ക് ഈ ഹദീസ് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ വിശാലമായ മനസ്സോടുകൂടി ചിന്തിക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൻ്റെ യാത്രയിൽ നമുക്കൊരുപാട് തളർച്ചകളും ഇടർച്ചകളും സംഭവിക്കാറുണ്ട്. അതേപോലെ സന്തോഷങ്ങളും ജീവിതത്തിലുണ്ടാകും. എന്നാൽ എല്ലാ സമയവും നമ്മൾ അനുഭവിച്ചു പോയ പ്രയാസത്തിൻ്റെ പേരിൽ ദുഃഖിച്ചിരിക്കുക എന്നുള്ളതല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ ലഭിച്ച സന്തോഷത്തിൽ ആഹ്ലാദിച്ച് എന്നും ആ ആഹ്ലാദവുമായി കഴിയുക എന്നതുമല്ല യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി ചെയ്യേണ്ടത്. ഒരാൾക്ക് സന്തോഷമുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ദുഃഖം അനുഭവിക്കുന്ന ഒരാൾക്ക് സന്തോഷത്തിൻ്റെ വില മനസ്സിലാവുകയുള്ളു. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇന്ന് നമ്മൾ അനുഭവിച്ച ഒരു സാമ്പത്തിക പ്രതിസന്ധി അല്പം ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് വീണ്ടെടുക്കാൻ ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ സാധ്യമാകും. ആരോഗ്യപരമായി നമ്മൾ വീക്കായിരിക്കുന്നൊരു സമയത്ത്, മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതൊന്നും ചെയ്യാൻ ശരീരം അനുവദിക്കാത്തൊരു സമയത്ത്, ഒരു പക്ഷേ ശാരീരികമായി നമ്മൾ തളർന്ന ഒരു സമയത്ത്, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് വീണ്ടും ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ നമുക്കൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഏത് മേഖലയിൽ നമ്മൾ പരീക്ഷിച്ചാലും ഏത് മേഖലയിൽ നമ്മൾ പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാകുന്നൊരു യാഥാർത്ഥ്യം, അള്ളാഹു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരീക്ഷണങ്ങൾ അവൻ്റെ മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ട്. ആ പരീക്ഷണങ്ങൾ എനിക്ക് വിജയിക്കാനുള്ളതാണ് എന്ന തിരിച്ചറിവോടുകൂടി സന്തോഷത്തിൻ്റെ വേളയിലും ദുഃഖവേളയിലും അള്ളാഹുവിനെ ഓർക്കുവാനും നന്ദി ചെയ്യുവാനും ക്ഷമ കൈക്കൊള്ളേണ്ടടുത്ത് ക്ഷമ കൈക്കൊള്ളുവാനുമൊക്കെ നമ്മൾ മനസ്സ് കാണിക്കുക എന്നുള്ളതാണ്. സമ്പത്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലുത് എന്നുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും സമ്പത്തുണ്ടാക്കാൻ മനുഷ്യന് പല വഴികളുമുണ്ട്. പക്ഷേ ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ച് ആ സമ്പാദ്യത്തിലൂടെ സന്തോഷം കണ്ടെത്തുമ്പോഴാണ് യഥാർത്ഥ ഒരു സന്തോഷവും ഐശ്വര്യവും ജീവിതത്തിൽ നമുക്ക് നേടാൻ സാധിക്കുന്നത്. അപ്പോൾ സർവോപരി നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വിഷയം അള്ളാഹുവുമായിട്ടുള്ളൊരു ബന്ധം, അത് സുഖദുഃഖ സന്ദർഭങ്ങളിലെല്ലാം ആ ഒരു ബോധ്യം നിലനിർത്തുക എന്നുള്ളതാണ്. കാരണം പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞല്ലോ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ യുസീബുൽ മുസ്ലിമു മിൻ നസബിൻ വല വസബിൻ വല ഹമ്മിൻ വല ഹസനിൻ വല അദൻ വല ഗമ്മിൻ ഹത്ത ശൗക്കത്ത യുഷാഖുഹ ഇല്ല കഫറല്ലാഹു ബിഹ മിൻ ഖതായാഹു. യഥാർത്ഥത്തിൽ ഒരു ഹദീസ് ഒരുപാട് വിശദീകരണം അർഹിക്കുന്നൊരു ഹദീസാണ്. സഹീൽ ബുഖാരി മുസ്ലിമും ഇമാം ബുഖാരി തൻ്റെ 5641-42 നമ്പർ ഹദീസുകളായിട്ടും ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ 2573 ഹദീസായിട്ടും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൻ്റെ സാരം ഇങ്ങനെയാണ്. ഒരു മുസ്ലിമിന് ക്ഷീണമോ രോഗമോ വിഷമമോ ദുഃഖമോ ഉപദ്രവമോ മനോവേദനയോ അവനെ കുത്തുന്ന ഒരു മുള്ളു പോലും ബാധിച്ചാൽ അതിലൂടെ അള്ളാഹുവിൻ്റെ പാപങ്ങളിൽ ചിലത് പുറത്തു കൊടുക്കുന്നതാണ് എന്ന് വലിയൊരു ആശ്വാസം നൽകുന്ന വചനമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് വിശ്വാസികൾ എന്ന നിലക്ക് എല്ലാ സമയങ്ങളിലും അൽഹംദുലില്ലാ എന്ന് അള്ളാഹിനോർത്ത് പറയാൻ നമുക്ക് സാധിക്കണം. ആ നിലക്ക് ജീവിതത്തെ ക്രമീകരിക്കുവാനും അള്ളാഹുവിനെ നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കുവാനും അള്ളാഹുവിനെ ഏറ്റവും നല്ല അടിമകളായി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല ദാസന്മാരായി വിശ്വാസികളായി ജീവിച്ച് മരിച്ചു പോകുവാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
6: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരിഞ്ഞബിയോടൊപ്പം. എല്ലാം നല്ലതിനാണ്. ക്ലാസ് എടുത്തത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
7: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിൻ്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയോക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് നബി ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയും ഉമ്മയും. ക്ലാസ് എടുക്കുന്നത് മുനീർ ഷറഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ അമിന ബിൻത് വഹബ് എന്നുള്ളവരാണ് എന്ന് നമുക്കറിയാം. അവർ ബനു സഹറ ഗോത്രക്കാരിയാണ്. ഇവരുടെ പിതൃപരമ്പരയിൽ സഹറ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഇയാൾ കിലാബ് ബിൻ മുറ എന്ന് പറയുന്ന വ്യക്തിയുടെ മകനാണ്. കിലാബ് ബിൻ മുറ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പര എണ്ണുമ്പോൾ ആറാമത്തെ പിതാവാണ് കിലാബ്. ഇയാളുടെ മകനാണ് നബിയുടെ പിതൃപരമ്പരയിലെ അഞ്ചാമത്തെ വ്യക്തി ഖുസൈ. ഈ കിലാബ് ബിൻ മുറയ്ക്ക് സഹറ എന്ന് പറയുന്ന ഒരു മകനുണ്ട്. ഈ മകനിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ പിതൃപരമ്പര വരുന്നത്. ഈ സഹറയുടെ സന്താന പരമ്പരയിലാണ് നബിയുടെ ഉമ്മ ആമിന ബിൻത് വഹബ് ജനിക്കുന്നത്. ചരിത്രത്തിൽ നമുക്ക് കാണാം ഇവരെല്ലാവരും അദ്നാനികളാണ്. ചുരുക്കി പറഞ്ഞാൽ നബിയുടെ ഉമ്മ, ഉമ്മയുടെ പിതാക്കന്മാർ, ഉപ്പയുടെ പിതാക്കന്മാർ ഇവരെല്ലാം ചെന്നെത്തുന്നത് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിലാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാവന്മാരാണ് ബനു സഹറ ഗോത്രം എന്ന് പറഞ്ഞാൽ. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ ഗോത്രമായ ബനു സഹറ ഗോത്രക്കാരനാണ്. അതുകൊണ്ട് തന്നെ സഅദിനെ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം അഭിമാനിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അമ്പെടുത്ത് സഅദിൻ്റെ കയ്യിൽ നൽകിയിട്ട് പറഞ്ഞു, ഫിദാക അബി വ ഉമ്മി ഇർമി, എൻ്റെ വാപ്പയെയും ഉമ്മയെയും നിങ്ങൾക്ക് പകരമായി ഞാൻ പ്രായശ്ചിത്തം നൽകുന്നു. എന്നിട്ട് നബി പറഞ്ഞു, സഅദ് എൻ്റെ ഖാലാൻ, അമ്മാവനാൻ, നിങ്ങൾക്കൊക്കെ അമ്മാവന്മാരുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരൂ എന്ന് സഅദിനെ ചൂണ്ടിക്കാട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. ഇദ്ദേഹം ബനു സഹറ ഗോത്രക്കാരനായിരുന്നു. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, ഇദ്ദേഹവും ബനു സഹറ ഗോത്രക്കാരനാണ്, നബിയുടെ അമ്മാവനാണ്. പറഞ്ഞു വന്നത് നബിയുടെ നസബയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ അബ്ദുള്ള നബി ജനിക്കുന്നതിൻ്റെ മുന്നേ ഇഹലോകവാസം വെടിഞ്ഞു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മക്കയിൽ നിന്നും സിറിയയിലേക്ക് കച്ചവടത്തിന് പോകുന്ന വഴിക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് മരണപ്പെടുന്നത്. മദീനയിലെത്തി ബനു നജ്ജാർ ഗോത്രക്കാരുടെ അടുക്കൽ സുഖമില്ലാതെ കിടപ്പിലാവുകയും അവിടെ വെച്ചുകൊണ്ട് തന്നെയാണ് അബ്ദുള്ള എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് മരണപ്പെടുന്നത്. നാബിഅത്തുദ്ദുബിയാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്, അവിടെയാണ് അബ്ദുള്ളയെ മറമാടപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ നബിയുടെ 6 വയസ്സുവരെ ജീവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 6 വയസ്സാകുമ്പോൾ നബിയുടെ വളർത്തുമ്മയായ ഉമ്മു അയ്മൻ എന്ന സ്ത്രീയോടൊപ്പം ബനു നജ്ജാർ ഗോത്രക്കാരുടെ അടുക്കിലേക്ക് പോയി. അവിടെ എത്തി

0: ഇമാം ഹാഫിളു സുയൂത്തി ഖുറത്തുൽ ഐനൈൻ ഫി നജാത്തിൽ അബവൈൻ എന്ന ചെറിയ ഗ്രന്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കളുടെ വിഷയമാണ് അതിൽ ചർച്ച ചെയ്യുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് അവർ രക്ഷപ്പെട്ടവരാണ് എന്നുള്ളതാണ്. ചില പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ തവക്കുഫിലാണ്, മൗനികളാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അവർ അതിന് പറഞ്ഞ കാരണം അവർ നുബൂവത്ത് കാലം കണ്ടുമുട്ടാത്തവരാണ് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് അവർക്ക് അഹ്ലുൽ ഫിത്റ എന്ന് പറയുന്ന ആളുകളുടെ ഹുക്കുമാണുള്ളത് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് കാഫിറെന്നോ മുസ്ലിമെന്നോ വിധിക്കുവാൻ പാടില്ല. മറ്റു ചില പണ്ഡിതന്മാർ അവർ മുസ്ലിങ്ങളല്ല എന്ന് വിധിച്ചവരാണ്. ഇമാം മുസ്ലിമിൻ്റെ സഹീഹിൽ കുഫ്രിൽ മരിച്ചവർ നരകത്തിലാണ് എന്ന് പറയുന്ന ബാബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയോട് പറഞ്ഞു, ഇന്ന അബീ വ അബാക ഫിന്നാർ, താങ്കളുടെയും എൻ്റെയും പിതാവ് നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. നബിയുടെ മാതാവിൻ്റെ വിഷയത്തിൽ വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിൽ ഒരു ഭാഗത്തിരുന്ന് കരയുകയാണ്. ഇത് കണ്ട സ്വഹാബത്തും കരഞ്ഞുപോയി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തുപറ്റി നബിയെ താങ്കൾക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതെൻ്റെ ഉമ്മയുടെ ഖബറിടമാണ്. ഖബർ സിയാറത്തിന് എനിക്ക് അനുമതി തന്നു, പക്ഷേ ഇസ്തിഗ്ഫാർ തേടാൻ അള്ളാഹു എന്നെ അനുവദിച്ചില്ല എന്നുള്ളതാണ്. എൻ്റെ ഉമ്മ എന്നോട് കാണിച്ച സ്നേഹത്തിനാണ് ഞാൻ കരഞ്ഞത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ ഇബിൻ ഹജർ അസ്ഖലാനിയുടെ അൽ ബിദായത്തു വ നിഹായിൽ കാണാം, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ അത്ര നബി കരഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ കൃത്യമായി നമുക്കത് കാണുവാൻ സാധിക്കും. നമുക്ക് കാണാം, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ അത്ര നബി കരഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഷാഫിഈ മദ്ഹബിലെ പ്രമുഖ പണ്ഡിതൻ ഇമാം നവവി ഈ മുസ്ലിമിലെ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, മുശ്രിക്കുകളുടെ ഖബറുകൾ മുസ്ലിമീങ്ങൾക്ക് സിയാറത്ത് ചെയ്യാം എന്നതിന് ഈ സംഭവം തെളിവാണ് എന്നുള്ളതാണ്. സുയൂത്തിയുടെ നിലപാടിന് നേർ വിപരീതമാണ് നവവിയുടെ ഈ ഉദ്ധരണി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡ് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും ബാല്യവും തുറന്നുകൊണ്ട് നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. കാര്യങ്ങളെ കൃത്യമായി ഉൾക്കൊള്ളുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാഹ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നബി ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയും ഉമ്മയും ഈ വിഷയത്തിൽ ഇന്ന് നമ്മോട് സംസാരിച്ചത് മുനീർ ഷറഫി.
2: ഒരു വികൃതി കാണിച്ചൊരു കുട്ടി, അവൻ്റെ വികൃതി റോഡിലൂടെ വാഹനങ്ങൾ പോകുന്ന ഒരു റോട്ടിൽ ആണി തറച്ചു വെക്കാം. അപ്പോൾ ആണി തറച്ച് വണ്ടി പഞ്ചറായി, അവർ പ്രയാസപ്പെടുന്നതിൽ അവനൊരു ഒരു കുസൃതി. ഒരു തവണ ഇതുപോലെ ആ റോഡിൽ ഇങ്ങനെ ഒരു ആണി തറച്ചു വെച്ച് അടുത്ത വണ്ടി വരുന്നത് നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് ഒരു ചീറിപ്പാഞ്ഞ് ഒരു കാറ് വന്നു. കാറ് അവിടെ നിന്ന് തന്നെ പഞ്ചറായി, അവിടെ വെയിറ്റ് ചെയ്യുന്നു, അടുത്ത വണ്ടിക്ക് കാത്തിരിക്കുന്നു. അപ്പോൾ കാറിൻ്റെ അകത്ത് ഒരു പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്ത്രീയാണ്, ഭർത്താവുമുണ്ട്. അപ്പോൾ പിന്നെയാണ് അറിഞ്ഞത് ഇങ്ങനെയൊരു സംഭവം നടന്നു എന്നുള്ളത്, ആ കാറിൽ ഇങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഉടനെ തന്നെ ആ കുട്ടി അറിയുകയും അവന് വിഷമം തോന്നുകയും ആ കാറ് ഹോസ്പിറ്റലിൽ എത്താൻ താമസിച്ചത് കാരണം അവിടെ എത്തുന്നതിൻ്റെ മുമ്പായി തന്നെ ആ സ്ത്രീ, സാധാരണഗതിയിൽ ആ സ്ത്രീ മരണപ്പെട്ടു എന്ന വിവരം അറിയുകയും അതിൻ്റെ പേരിൽ വലിയ ദുഃഖവും വിഷമവും ആ കുട്ടിക്ക് ഉണ്ടാവുകയും ചെയ്തു. അപ്പം ഭയങ്കര വിഷമം, ഭയങ്കര ദുഃഖം ഉണ്ടായി. അപ്പം അവരെ പോയി കാണണം, മാപ്പ് പറയണം. അങ്ങനെ തീവ്രമായ ദുഃഖവും വിഷമമായിട്ട് അവരെ കണ്ടെത്തി അവസാനം അവരോട് പോയിട്ട് കരഞ്ഞു മാപ്പ് പറയണം, എൻ്റെ കാരണത്താൽ മരണപ്പെട്ടല്ലോ, ഞാൻ കാണിച്ച ഈ ഒരു മോശത്തരം കൊണ്ട് അങ്ങനെ സംഭവിച്ചല്ലോ എന്ന്. അപ്പോൾ അതിതീവ്ര ദുഃഖത്തിലുള്ള ആ കുട്ടിയെ കണ്ട് അവിടെ നിന്ന് മരണപ്പെട്ട സ്ത്രീയുടെ ഭർത്താവ് പറഞ്ഞു, മോനെ വിഷമിക്കണ്ട, അവർ മരണപ്പെട്ടത് അങ്ങനെ പഞ്ചറായതുകൊണ്ടോ അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തുകൊണ്ടൊന്നുമല്ല, നേരത്തെ എന്തായിരുന്നു അവർ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതായിരുന്നു. അപ്പോഴാണ് ആ കുട്ടിക്ക് ഞാൻ ചെയ്ത തെറ്റിനല്ലല്ലോ എന്നുള്ളൊരു സമാധാനത്തോടുകൂടി തിരിച്ചുപോയി. സത്യത്തിൽ അയാൾ അവിടെ കള്ളം പറഞ്ഞതായിരുന്നു, കാരണം ഇനി അത് ആലോചിച്ചുകൊണ്ട് ആ കുട്ടി വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ളൊരു കഥ വായിക്കുകയുണ്ടായി. അത് വായിച്ചപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചത്,

0: പലപ്പോഴും ഒന്ന് അവനവൻ ചെയ്ത തെറ്റിലുള്ള പശ്ചാത്താപം, ചിലതോരോ അവസരങ്ങളായിരിക്കാം. എന്തെങ്കിലും അനാശാസ്യമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരാവേശത്തിൽ എന്തെങ്കിലും ചെയ്തു വെക്കും, ചില കുസൃതികളോ ബാക്കികളോ, കുട്ടികളാവട്ടെ വലിയവരാവട്ടെ ആരാവട്ടെ. പക്ഷെ അതൊരു വലിയ അപകടമായി, വലിയൊരു അപരാധമായി എന്ന് ബോധ്യപ്പെടുന്നതിലൂടെ ഉണ്ടാകുന്ന മനസ്താപം, പശ്ചാത്താപത്തിൻ്റെ മനസ്സ്. അപ്പോൾ ഒരു സൃഷ്ടികളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള ആളുകൾ വ്യക്തികളോട് ചെയ്ത അപരാധങ്ങൾക്ക് അവരോട് മാപ്പ് പറയാനുള്ള ആ ഒരു മനസ്ഥിതി, അപ്പോൾ അവരോട് പോയി പറഞ്ഞപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും അവൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കുകയും ചെയ്ത ഒരു രീതി ആ കഥയിൽ നിന്ന് കിട്ടുകയുണ്ടായി.
1: പുറത്തു കൊടുക്കുക എന്നുള്ളതും അതുപോലെ തന്നെ വല്ലാത്തൊരു അവസ്ഥയിൽ, പ്രത്യേകിച്ച് ആ ഒരു അവസ്ഥയിൽ പ്രിയതമ മരിച്ചു കിടക്കുമ്പോൾ ആ ഒരു സമയത്ത് പുറത്തു കൊടുക്കുക എന്നുള്ളത് വലിയൊരു മനസ്സിൻ്റെ വിശാലതയാണ്. പലപ്പോഴും പലർക്കും കഴിയാത്തൊരു കാര്യവുമാണത്. പക്ഷെ അതേ ഒരു ആംഗിളിൽ അല്ലെ അതേ ഒരു അവസ്ഥയിൽ ഞാനും നാളെ പിറ്റേന്ന് വരാമെന്നുള്ളൊരു ചിന്ത പലപ്പോഴും ഉണ്ടാവാറില്ല, ആലോചിക്കാറില്ല. പ്രഷർ പോയിന്റിൽ ഉള്ളതുകൊണ്ടാവാം, അതല്ലെങ്കിൽ അപ്പോൾ ഉള്ള ദേഷ്യമാകാം, എന്തുമാകാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ പുറത്തു കൊടുക്കുക, നാളെ നമ്മളായിരിക്കും അതേ അവസ്ഥയിൽ മറ്റൊരാളുടെ മുന്നിൽ നിൽക്കേണ്ടി വരിക. അപ്പോൾ വിശാല മനസ്കതയോടുകൂടി മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കാനുള്ളൊരു വിശാല മനസ്കത നമ്മളെല്ലാവരും കാണിക്കേണ്ടതുണ്ട് എന്നുള്ളത് കഥ കേട്ടപ്പോൾ തോന്നി.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാവപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ, നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ, കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ, അടുത്ത പരിപാടി ഖുർആൻ പാഠങ്ങൾ. ഇന്നത്തെ ഖുർആൻ പാഠങ്ങൾ പരിപാടിയിൽ ഖുർആനും ഉപമകളും. സംസാരിക്കുന്നത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. മാന്യ ശ്രോതാക്കളെ, പീസ് റേഡിയോയിലൂടെ ഖുർആൻ പാഠങ്ങൾ എന്ന പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തും. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ധാരാളം ഉപമകൾ കാണാൻ സാധിക്കും. ഉപമകൾ അഥവാ ഉദാഹരണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് നമുക്ക് ഏറെ ഗുണകരമായി അനുഭവപ്പെടാറുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പല കാര്യങ്ങളും വിശദീകരിക്കുമ്പോൾ ഉദാഹരണ സഹിതം ഉപമകൾ സഹിതം അത് വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപമകൾ വിശദീകരിക്കുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തെളിഞ്ഞ ഹൃദയമുള്ള വക്രബുദ്ധികളല്ലാത്ത ആളുകൾക്ക് കാര്യങ്ങളെ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. നാം ഒക്കെ സംസാരിക്കുമ്പോൾ ഉദാഹരണങ്ങൾ പറയാറുണ്ട്. അധ്യാപകന്മാർ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുമ്പോൾ, പണ്ഡിതന്മാർ സമൂഹത്തിന് വിജ്ഞാനം പകർന്നു കൊടുക്കുമ്പോൾ, അങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ ഉപമകളും ഉദാഹരണങ്ങളും നാം ഉപയോഗപ്പെടുത്തുന്നത് കേൾവിക്കാരായ ആളുകൾക്ക് കാര്യം കേട്ട് പഠിച്ച് മനസ്സിലാക്കൽ എളുപ്പമായി തീരാൻ വേണ്ടിയാണ്. ഇതേ ഒരു ലക്ഷ്യത്തിനു വേണ്ടി തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയും ഉപമകൾ വിശദീകരിക്കുന്നത്. എന്നാൽ പലപ്പോഴും ഉപമകൾ വിശദീകരിക്കപ്പെടുമ്പോൾ സത്യവിശ്വാസികളായ ആളുകൾക്ക് അല്ലെങ്കിൽ തെളിഞ്ഞ ബുദ്ധിയുള്ള ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവുമെങ്കിലും മഹാഭൂരിപക്ഷം വരുന്ന ആളുകളൊന്നും ഉപമകളുടെ സാരാർത്ഥങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കാറില്ല എന്ന് മാത്രമല്ല, ആ ഉപമകൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കപ്പെട്ടത് എന്നുപോലും ചിന്തിക്കാതെ അത്തരം വിഷയങ്ങളുടെ ഏതെങ്കിലും പദങ്ങളിലോ അതല്ലെങ്കിൽ ഉപമ പറയപ്പെട്ട വിഷയത്തിലോ ഒതുങ്ങി നിന്നുകൊണ്ട് അതിനപ്പുറത്തേക്ക് ചിന്തിക്കാതെ അവയെ നിഷേധിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും സത്യവിശ്വാസികളായ ആളുകൾ പരിശുദ്ധ ഖുർആനിലൂടെ ഉപമകൾ വിശദീകരിക്കപ്പെടുമ്പോൾ അവയിലടങ്ങിയ ആശയങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനും അതിൻ്റെ പൊരുളറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുവാനും ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, വതിൽകല്ലം സാലുന ദുരിബുഹാ ലിന്നാസ് ലഅല്ലഹും യതഫക്കറൂൻ. അത്തരം ഉപമകൾ ഉദാഹരണങ്ങൾ നാം ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നത് ജനങ്ങൾ ചിന്തിക്കുവാനാണ്, ആലോചിച്ച് മനസ്സിലാക്കുവാനാണ്. ഇത്തരുണത്തിൽ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് വിശദീകരിക്കുന്ന ഉപമകളുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിച്ചിട്ടുള്ള ഒരു രീതിയെ സംബന്ധിച്ച് സൂറത്തുൽ ബഖറയിലെ 26-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഇന്നല്ലാഹ ലാ യസ്തഹി, തീർച്ചയായും അല്ലാഹു ലജ്ജിക്കുകയില്ല, അയ്യദ്രിബ മസലം മാ ബഊദത ഫമാ ഫൗഖഹ, ഒരു കൊതുകിനെയോ ഇനി അതിനുമേലെ അതിനേക്കാൾ നിസ്സാരമായ മറ്റൊരു വസ്തുവിനെയോ ഉപമയായി പറയാൻ, ഉദാഹരണമായി വിശദീകരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു തആല ലജ്ജിക്കുകയില്ല. ഫഅമ്മല്ലദീന ആമനു, വിശ്വാസികളായ ആളുകൾ അത്തരം ഉപമകൾ കേൾക്കുമ്പോൾ, ഫയഅലമൂന അന്നഹുൽ ഹഖു മിർ റബ്ബിഹിം, അവർ അറിയുന്നു അതവരുടെ രക്ഷിതാവിൽ നിന്നുള്ള ഹഖാണ്, സത്യമാണ് എന്നും. എന്നാൽ വഅമ്മല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ, ഫയഖൂലൂന, അവർ പറയും, മാദാ അറാദല്ലാഹു ബിഹാദാ മസല, ഈ ഉപമ കൊണ്ട് അല്ലാഹു എന്താണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അതിനെ പരിഹസിക്കും, തള്ളിക്കളയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യുദില്ലു ബിഹി കസീറ, വയഹ്ദി ബിഹി കസീറ, അത്തരം ഉപമകളിലൂടെ അല്ലാഹു ധാരാളം ആളുകൾക്ക് സന്മാർഗം നൽകുന്നു, എന്നാൽ ധാരാളം ആളുകൾ ആ ഉപമയിലൂടെ വഴിപേച്ചു പോവുകയും ചെയ്യുന്നു. വമാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ, ഫാസിഖീങ്ങളായ അധർമ്മകാരികളായ ആളുകളല്ലാതെ വഴിപേച്ച് പോവുകയില്ല. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന കാര്യം, ഒരു കൊതുക് ആവട്ടെ അല്ലെങ്കിൽ അതിനേക്കാൾ നിസ്സാരമായ ഒരു വസ്തുവിനെയാകട്ടെ, ഉപമയായി പറയാൻ അല്ലാഹു ലജ്ജിക്കുകയില്ല എന്നാണ്. കാരണം ഉപമകളിൽ ഉദാഹരണങ്ങളിൽ ഗുണപാഠങ്ങളുണ്ട്, അതിലെ തത്വമാണ് നാം അംഗീകരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എട്ടുകാലിയെ ഉപമയായി പറഞ്ഞിട്ടുണ്ട്, മറ്റു പല ജീവികളെയും ഉപമയായി പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഉപമകൾ ധാരാളമായി കാണാം. അപ്പോൾ സത്യനിഷേധികളായ ആളുകൾ അവർ പലപ്പോഴും പറയാറുണ്ട്, ഉന്നതനും മഹാനുമായ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും നിസ്സാരമായ ജീവജാലങ്ങളെ ഉപമിക്കുകയോ ഉദാഹരിക്കുകയോ അതവന് യോജിച്ചതല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും നിഷേധം കാണിച്ചു. ആ സന്ദർഭത്തിലാണ്, അല്ലെങ്കിൽ തത്തുല്യമായ സാഹചര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടിച്ച ഏതൊരു സൃഷ്ടിയും എല്ലാം അവൻ്റെ സൃഷ്ടികളാണ്. ഓരോന്നിനും അവയുടേതായ ധർമ്മമുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ജീവജാലങ്ങളെയും ഉദാഹരണമായി പറയുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമല്ല. കാരണം ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും ജീവനുള്ളതും ഇല്ലാത്തതും അവൻ്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ഏതെങ്കിലും ഒരു സൃഷ്ടിയെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ, ഏതെങ്കിലും ഒരു വസ്തുതയെ ഉദാഹരണമായി, ഉപമയായി പറഞ്ഞാൽ വിശ്വാസികൾ അത് മനസ്സിലാക്കും. അവർ പറയും, ഇത് അള്ളാഹുവിൽ നിന്നുള്ള സത്യമാണ്. എന്നാൽ സത്യനിഷേധികൾ ചോദിക്കുന്നത്, ഈ ഉപമ കൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചത്? അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ആലോചിക്കുന്നില്ല, അതിൻ്റെ അകംപൊരുൾ കണ്ടെത്താൻ അവർ ശ്രമിക്കുന്നില്ല. അവർ കേവലം കൊതുകിനെയും അതേപോലെ തന്നെ എട്ടുകാലിയെയും കുറിച്ച് ചിന്തിക്കുക എന്നല്ലാതെ അതെന്തിനാണ് പറഞ്ഞത് എന്നതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അങ്ങനെ ഹക്ക് മനസ്സിലാക്കുന്ന വിശ്വാസികൾക്ക് ഹിദായത്ത് വർദ്ധിച്ചു കിട്ടും. എന്നാൽ ഇതേപോലെയുള്ള ആളുകൾ, അവർക്ക് വലാലത്താണ് വർദ്ധിക്കുക എന്നും അവർ ഫാസിഖീങ്ങളാണ് എന്നുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. സൂറത്തുൽ അൻകബൂത്തിലെ 43-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസ് വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമുൻ. ജനങ്ങൾക്ക് നാം പല നിലക്കുമുള്ള ഉദാഹരണങ്ങൾ, ഉപമകൾ വിശദീകരിച്ചു കൊടുക്കുന്നു. എന്നാൽ വമായ അഖിലുഹ ഇല്ലല ആലിമുൻ, ഇൽമുള്ള അറിവുള്ള ആളുകളെ അതിനെ സംബന്ധിച്ച് ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ ഉദാഹരണങ്ങൾ മനസ്സിലാകുന്നത് അറിവുള്ള ആളുകൾക്കാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ പൂർവികരായ സലഫു സാലിഹീങ്ങൾ അള്ളാഹു പറഞ്ഞ വല്ല ഉപമയും അവർക്ക് പെട്ടെന്ന് മനസ്സിലാവാതെ പോയാൽ അവർ കരയാറുണ്ടായിരുന്നു. കാരണം അത് അറിവിൻ്റെ കുറവാണല്ലോ എന്ന് കരുതിയിട്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള ഒരുപാട് ഉപമകളുണ്ട്. ആ ഉപമകളിൽ അടങ്ങിയിട്ടുള്ള മഹാതത്വങ്ങളെ മനസ്സിലാക്കാൻ നാം ശ്രമിക്കുക. പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണവേളയിൽ നാം അതിൽ ശ്രദ്ധിക്കുക. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: മാഷാ ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ സമാപിക്കുന്നു. ഖുർആനും ഉപമകളും എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ ഖുർആൻ പാഠങ്ങൾ പരിപാടിയിൽ നാം സംസാരം കേട്ടത്. അവതരിപ്പിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
5: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്കെത്ര കടമുണ്ട് എന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രേനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന്

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്ബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത് എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: തുഫൈൽ ബിൻ അംറുദ്ദൗസി ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് ആളുകൾക്ക് അറിയുന്ന ഒരു സ്വഹാബിയെ പോലെ അത്ര തന്നെ പ്രസിദ്ധനല്ല. തുഫൈൽ ഒരു ഗോത്രത്തിൻ്റെ നേതാവായിരുന്നു. അപ്പോൾ ഗോത്രത്തിൻ്റെ നേതാവ് എന്ന നിലക്ക് അദ്ദേഹം ഒരു ഹജ്ജ് സീസണിൽ ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നു. ഹജ്ജിന് വേണ്ടി പുറപ്പെടുമ്പോൾ അദ്ദേഹത്തോട് ഉമ്മ പറയുന്നുണ്ട്, ഇപ്പം മക്കത്ത് ഏതോ ഒരു പുതിയ ചങ്ങാതി വന്നിട്ടുണ്ട്, അപ്പം മോനെ ശ്രദ്ധിക്കണം. അയാളെ കേൾക്കാൻ ശ്രമിച്ചവരൊക്കെ അയാളെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ തുഫൈൽ നല്ല ബുദ്ധിയുള്ള ഒരു സമൂഹത്തിൻ്റെ ലീഡറായതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ വഴിയിലുടനീളം ആളുകളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. മക്കയിലെ പുതിയ ഒരു മനുഷ്യനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വചനങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ചും അതിലേക്ക് ആകൃഷ്ടരാകുന്ന മനുഷ്യരെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, ഒരു കേൾവിയിൽ അങ്ങോട്ട് അവസാനിക്കുന്നതും തീരുന്നതുമാണ് ഇതൊക്കെ എങ്കിൽ അതങ്ങോട്ട് തീരട്ടെ. അദ്ദേഹം നേരെ എന്ത് ചെയ്യുന്നു, പ്രവാചകനെ കാണുന്നു. അദ്ദേഹം പ്രവാചകനിൽ നിന്ന് വിഷയങ്ങൾ മനസ്സിലാക്കുന്നു. സ്പോട്ടിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നു. നേരെ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി. നാട്ടിൽ വന്ന് ഗോത്രത്തിലെ മനുഷ്യരെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറഞ്ഞു, ഞാനിങ്ങനെ ഹജ്ജിന് പോയപ്പോൾ ലോകാനുഗ്രഹിയായ പ്രവാചകനെക്കുറിച്ച് അറിയാൻ എനിക്ക് പറ്റി, ഇത് സത്യസന്ധമായ വഴിയാണ് എന്ന് പറഞ്ഞു കേട്ട ഉടനെ ആ ഗോത്രത്തിലെ കുറച്ചാളുകൾ, ഇപ്പോൾ ഞങ്ങൾക്ക് നബിയെ കാണണം, അവർ ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം അവരെയും കൊണ്ട് ഏകനായിപ്പോയി. വലിയൊരു സംഘത്തെയും കൊണ്ട് അദ്ദേഹം തിരിച്ചു വരികയാണ്. അദ്ദേഹത്തിന് വളരെ കുറഞ്ഞ കാര്യങ്ങളെ, ഇസ്ലാമിൽ നിന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം പ്രവാചകനായിട്ടുള്ള ഈ ഒരു സംഭാഷണത്തിൻ്റെയും അഭിമുഖത്തിൻ്റെയും ഈ ഒരു സന്ദർഭത്തിൻ്റെയും ഒക്കെ ആ ഒരു പരിമിതിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഒരു സംഘവുമായിട്ടാണ് എത്തിയത്. ആ സംഘത്തിലെ ഏറ്റവും മൗനമായ സാന്നിധ്യമായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ എല്ലാവരും അറിയും, എന്നാൽ തുഫൈൽ ബിൻ അംറദൗസി ആരും അറിയില്ല. തുഫൈൽ ബിൻ അംറദൗസിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാം സ്വീകരണത്തിൻ്റെ കാരണം. അപ്പോൾ ഞാൻ പറയാൻ വിചാരിച്ചത്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇന്നത്തെ ഒരു സാമൂഹിക സാഹചര്യത്തിൽ എല്ലാ നിമിഷങ്ങളും ഇസ്ലാമിനെ, മുസ്ലിങ്ങളെ, വിശ്വാസങ്ങളെയൊക്കെ അപരവൽക്കരിക്കാനും അവർക്കില്ലാത്തത് അവരുടെ തലയിൽ വെച്ച് കെട്ടാനൊക്കെയുള്ള വലിയ ക്യാമ്പയിൻ നടക്കുമ്പോൾ നമ്മളങ്ങനെ മൗനമായി ഇരിക്കേണ്ടവരല്ല. നമ്മുടെ നോട്ടവും ഇരുത്തവും നടത്തവും ഒക്കെ ഏതെല്ലാം രീതിയിൽ ഈ ഇത്തരം ധാരണകളെയും തെറ്റിദ്ധാരണകളെയും തിരുത്താൻ ആവശ്യമാണോ അത്തരം ഇടപെടലുകൾ നമ്മളടുത്ത്. ഞാനൊക്കെ ഇപ്പോൾ ചെയ്തിട്ട് എന്താണ് എന്ന് ആലോചിക്കേണ്ട കാര്യമില്ല. തുഫൈൽ ബിൻ അംറദൗസി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിലൂടെ മനുഷ്യ ചരിത്രം മുഴുവൻ അറിയുന്ന വൈജ്ഞാനിക യാത്രയിലെ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു നാമധേയമായി പിന്നീട് മാറിയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ചെറിയൊരു ഒരു കാര്യമല്ല. അപ്പോൾ നമ്മുടെ കൊച്ചു കൊച്ചു ശ്രമങ്ങൾക്ക് വലിയ വലിയ ഉത്തരങ്ങളുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതോടൊപ്പം ഇസ്ലാമിക ദഅവ എന്ന് പറയുന്നത് ഫർള് രണ്ട് തരമാണ്. ഒന്ന് ഫർള് അയിൻ ഉണ്ട്, രണ്ട് ഫർള് കിഫായ ഉണ്ട്. ഫർള് അയിൻ എന്ന് പറയുന്നത് വ്യക്തിഗതമായി ഒരാൾ ചെയ്താൽ മാത്രം അയാൾക്ക് കുറ്റത്തു നിന്ന് രക്ഷപ്പെടേണ്ട കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് 5 മക്കളുണ്ട്. അപ്പം ഞാൻ വയ്യാതെ കിടക്കാമെന്ന് വിചാരിക്കുക, അള്ളാഹു നമുക്ക് ദീർഘായുസ് ആഫിയത്തൊക്കെ പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ എൻ്റെ മക്കളൊക്കെ സുബഹ് നിസ്കരിച്ചിട്ട് എല്ലാവരും വാപ്പിയമ്മയും മക്കളും എല്ലാവരും എന്ത് ചെയ്തു, എനിക്ക് വേണ്ടി സുബഹ് നിസ്കരിച്ചു. അപ്പോൾ അപ്പാക്ക് വേണ്ടി സുബഹ് നിസ്കരിച്ചിട്ട് പിന്നെ മാറി നിന്ന് എനിക്ക് വേണ്ടി സുബഹ് നിസ്കരിച്ചു. ഉമ്മയും അങ്ങനെ നിസ്കരിച്ചു. മക്കളും അനിയനും അനിയൻ്റെ കുടുംബവും എല്ലാവരും അങ്ങനെ നിസ്കരിച്ചു. അതുകൊണ്ട് നടക്കൂല, 5, 2, 7 1, 8, 2, 10, 12 ആളെ എൻ്റെ വീട്ടിൽ, പിന്നെ പെങ്ങളും കുട്ടികളും ഒക്കെ. അതുകൊണ്ട് എൻ്റെ സുബഹ് എന്ത് ചെയ്യൂല, വീടൂല. മറിച്ച് ഞാനവിടെ ഈ രോഗശയ്യയിൽ ഇങ്ങനെ കിടന്നിട്ട് ഞാൻ എന്തോ കാണിച്ചു കൂട്ടുന്ന ആംഗ്യങ്ങളോ അല്ലെങ്കിൽ എൻ്റെ മനസ്സിലെ ആ കാര്യങ്ങളോ ആണ് യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ എൻ്റെ ഫർള്. അത് ഞാൻ ചെയ്താൽ മാത്രമേ എൻ്റേത് വീടുള്ളൂ. അതാണ് ഫർള് അയിന്. ദഅവത്ത് അങ്ങനെയുണ്ട്, നമ്മൾ തന്നെ ചെയ്യണം, നമ്മൾ തന്നെ ഇടപെടണം, നമ്മൾ തന്നെ കാരണക്കാരാകണം. നമ്മൾ തന്നെ പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മൾ തന്നെ കാരണക്കാരാകണം. അങ്ങനെ കുറച്ച് ആൾക്കാർ നമുക്കുണ്ടാകും. അത് നമ്മളെ മക്കൾ, നമ്മളുടെ മാതാപിതാക്കൾ, നമ്മളുടെ അങ്ങനെയുള്ള നമ്മളുടെ ഒരു സഹപ്രവർത്തകർ, ദീർഘമായ മണിക്കൂർ നമ്മളോടൊപ്പം ഒന്നിച്ച് ജീവിക്കണ ജോലിസ്ഥലത്തെ വ്യക്തികൾ ഒക്കെ അങ്ങനെ ആയിരിക്കും. രണ്ട് ഫർള് കിഫായയാണ്. ഫർള് കിഫായ എന്ന് പറയുന്നത് ആരെങ്കിലുമൊക്കെ ചെയ്താൽ എല്ലാവരും രക്ഷപ്പെടും. സമൂഹത്തിൽ ഉള്ള ഇസ്ലാമിനെതിരെയുള്ള തെറ്റിദ്ധാരണക്കെതിരിൽ ചിലപ്പോൾ ഒരു റിസർച്ച് വേണ്ടി വരും. ഒരു പുതിയ കളവ് എവിടുന്നോ പഠിച്ചുണ്ടാക്കിക്കൊണ്ടുവന്നു, ബുഖാരിയിൽ എത്രാമത്തെ ഹദീസിൽ ഇങ്ങനെയുണ്ട്, നമ്പർ 1 നുണയായിരിക്കും. അപ്പോൾ അത് പൊളിച്ചെടുക്കുക എന്നുള്ളത് അത് ഇവിടുത്തെ സ്കോളേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ്. അത്തരം സ്കോളേഴ്സ് ഉണ്ടായി വരാൻ ആവശ്യമായിട്ടുള്ള വൈജ്ഞാനിക സ്ഥാപനങ്ങളെ പിന്തുണക്കുക എന്നുള്ളത് നമ്മുടെ വ്യക്തിപരമായ ബാധ്യതയാണ്. അത് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയെ പോലത്തെ ആളുകൾ അങ്ങനെ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വഇന്ദ ഖില്ലത്തി ദുആത്ത് വഇന്ദ കസറത്തിൽ മുൻഖിറാത്ത് വഇന്ദ ഗലബത്തിൽ ജഹിൽ കഹാലിൻ അല്യവും തക്കൂനു ദഅവ ഫർദായൻ അലാ കുല്ലി വാഹിദിൻ ബിഹസ്ബ ദഅവത്തിഹി. ഈ തെറ്റുകൾ വർദ്ധിക്കുന്ന കാലത്ത്, അജ്ഞതകൾ വ്യാപിക്കുന്ന കാലത്ത്, ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ ആളില്ലാത്ത കാലത്ത് ദഅവത്തൊരു പൊതുബാധ്യതയാണ്, ഒരു എല്ലാവരുടെയും ഒരു ഫർളായിട്ടുള്ള ബാധ്യതയാണ്, വ്യക്തിബാധ്യതയാണ് എന്ന് കൃത്യമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ പറയുകയാണ്, നമ്മുടെ ഒരു ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ, ഒരു ലിങ്ക് ഫോർവേഡ് ചെയ്യുമ്പോൾ, ഒരാളൊരു പ്രോഗ്രാമിന് ക്ഷണിക്കുമ്പോൾ, നമ്മളെ വണ്ടിയിൽ, നമ്മളുടെ വീട്ടിൽ നിന്ന് പോണ വണ്ടിയിൽ ഒരു ഏതോ ഒരു പ്രോഗ്രാം സ്ഥലത്തൊക്കെ ഒരാളെ കൊണ്ടുപോകുമ്പോൾ, അതൊക്കെ ഒരു ഫറളാണ്. അത് നമ്മളെ വണ്ടിയിലൊരു സീറ്റ് ഒഴിവുണ്ടെങ്കിൽ ഓല വിളിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടതാണ്. അത് ഓരെങ്ങനെയൊക്കെ വന്നോളും, ഓല വല്ല ഓട്ടർഷി ഏൽപ്പിച്ചിട്ടുണ്ടാവും എന്ന് ചിന്തിക്കല്ല വേണ്ടത്. അതിനൊക്കെ ഒരു മതപരമായ തലമുണ്ട്. ആ തലം നമ്മൾ അറിഞ്ഞും കണ്ടും തന്നെ എന്തു ചെയ്യണം, പോകണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുട്ടികൾക്ക്, മുതിർന്ന കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക്, സ്ത്രീ, എല്ലാവർക്കും ഉള്ള സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളുടെ ഭാഗമാകുക എന്നുള്ളത് ഔദാര്യമൊന്നുമല്ല. അത് ഓരോരുത്തരും അവരുടെ പരിമിതിയിൽ നിന്ന് ചെയ്യാനുള്ളത് ചെയ്തു പോകണമെന്ന് തന്നെ നമുക്ക്.

മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്? നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു. സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നു പോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കിമറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ? തകർന്നു പോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ് സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതരാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടു പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം. സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി എന്നും എന്നും സ്നേഹക്കൂട്.

0: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
1: റേഡിയോ റിയാലുസ് സ്വാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള ഈ പ്രോഗ്രാമിൽ റിയാലുസ് സ്വാലിഹീനിലെ ഏതാനും ഭാഗം നമുക്ക് മുൻപിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് ക്ലാസ് എടുക്കുന്നത് മുജീബ് റഹ്മാൻ സ്വലാഹി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലദ്ദാലിമീൻ വസ്സലാത്തു വസ്സലാമു ലത്തമ്മാനിൽ അക്മലാൻ അലൽ മബഊസി റഹ്മത്തുൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഹദീസ് ജിബ്രീലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഹദീസിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമൊക്കെ സംക്ഷിപ്തമായ രീതിയിലൊക്കെ നമ്മൾ മനസ്സിലാക്കി. മഅബദുൽ ജുഹനി എന്ന് പറയുന്ന കദർ നിഷേധവുമായി ബന്ധപ്പെട്ട് ബസ്രയിൽ ആദ്യമായി സംസാരിച്ച വ്യക്തിയെ സംബന്ധിച്ച്, അവിടെ ആദർശത്തെ സംബന്ധിച്ചും, മക്കയിൽ ഹജ്ജിനോ ഉംറക്കോ വന്ന ഹുമൈദ് ബിനു അബ്ദുറഹ്മാൻ അൽ ഹുമൈരിയും യഹയ്യ ബിനു യഅമറും റളിയല്ലാഹു തആല അൻഹുമ, അവർ രണ്ടുപേരും അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമയെ മസ്ജിദിൻ്റെ ഉള്ളിൽ വെച്ച് കണ്ട് സംസാരിക്കുന്ന ഭാഗമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഗ്രഹിച്ചത്. യഹ്യ ബിൻ യഅമർ പറയുകയാണ്, അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരനും എൻ്റെ കൂടെ ഉംറ അല്ലെങ്കിൽ ഹജ്ജ് നിർവഹിക്കാൻ വന്ന ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഹുമൈരിയും ഞങ്ങൾ രണ്ടുപേരും അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഒപ്പം കൂടി, അഥവാ ഒരാൾ അദ്ദേഹത്തിൻ്റെ വലതുഭാഗത്തും മറ്റൊരാൾ അദ്ദേഹത്തിൻ്റെ ഇടതുഭാഗത്തുമായി നിന്നു. യഹ്യ ബിൻ യഅമർ പറയുകയാണ്, എൻ്റെ സഹോദരൻ അഥവാ ഹുമൈദ് അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് സംസാരിക്കുവാൻ എന്നെ ഏൽപ്പിക്കുമെന്ന് ഞാൻ ധരിച്ചു, ഞാൻ അങ്ങനെ വിശ്വസിച്ചു, ഉറപ്പിച്ചിരുന്നു അങ്ങനെ. അതിന് കാരണം അദ്ദേഹത്തെക്കാൾ വാചാലതയും സംസാര വൈഭവവും എനിക്കുള്ളതുകൊണ്ട് ഞാൻ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് വിഷയം അവതരിപ്പിച്ചു. അബാ അബ്ദുറഹ്മാൻ, അബൂ അബ്ദുറഹ്മാൻ എന്നത് ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹുമയുടെ വിളിപ്പേരാണ്, കുന്യത്താണ്. കുന്യത്ത് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു സ്നേഹപ്രകടനവും ബഹുമാനവുമൊക്കെ ബഹുമാനമൊക്കെ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ആ പേര് വിളിക്കുന്നത്. അബു അബ്ദുറഹ്മാൻ എന്ന് വിളിക്കുമ്പോൾ അതിൽ ബഹുമാനവും സ്നേഹവുമൊക്കെ ഉണ്ട് എന്നാണ്. അങ്ങനെ അദ്ദേഹം അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹുവിനോട് പറയുകയാണ്, ഞങ്ങളുടെ ഭാഗത്ത് അഥവാ ബസ്രയിൽ കുറച്ചാളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ ഖുർആൻ പഠിക്കുന്നുണ്ട്, അതുപോലെ ഖുർആനിലെ പല ആശയങ്ങളും ഗവേഷണം ചെയ്ത് അതിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്ത് നിർദ്ധാരണം ചെയ്തെടുത്ത് പറയാൻ പറ്റുന്ന വിധത്തിൽ ഖുർആൻ പഠിക്കുന്ന കുറെ ആളുകൾ ഞങ്ങളുടെ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആ കൗമിന, ആ വിഭാഗത്തെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അവർ ആ വിഭാഗം അവർ വാദിക്കുന്നത് വഅന്നഹും യസ്ഉമൂന അല്ലാ ഖദർ, ഖദറ് ഇല്ല, ഖദറെന്ന് പറയുന്നത് ഇല്ല, മുൻകൂട്ടി കാര്യങ്ങളൊന്നും അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല. വഅന്നൽ അംറ ഉനുഫുൻ, കാര്യങ്ങളെല്ലാം ഉനുഫാൻ. ഉനുഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുൻകൂട്ടിയൊന്നും അല്ലാഹു തആല രേഖപ്പെടുത്തുകയോ കാര്യങ്ങൾ തീരുമാനിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഖദർ നിഷേധികളിൽപ്പെട്ട തീവ്ര ഗ്രൂപ്പുകളിൽപ്പെട്ട ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നേരത്തെ അറിയില്ല പോലും. അറിയില്ലെന്ന് മാത്രമല്ല, ഓരോ കാര്യങ്ങളും സംഭവിക്കുമ്പോൾ മാത്രമാണ് അള്ളാഹു തആല ഇത്തരം കാര്യങ്ങളൊക്കെ അറിയുന്നത് എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന അതിതീവ്ര ഗ്രൂപ്പ് ഈ വിഭാഗത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ ഈ ആളുകളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയത് കേട്ടപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫൈദാ ലഖീത ഉലൈക്, ഖദ്ർ നിഷേധവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ആ വിഭാഗത്തെ നീ കണ്ടാൽ, ഫഅഖ്ബിറുഹും അന്നി ബരീഉൻ മിൻഹും, അവരെ നീ അറിയിക്കണം, താങ്കൾ അറിയിക്കണം, ഞാൻ അത്തരം ആളുകളിൽ നിന്ന് മുക്തനാണ്, എനിക്കവരുമായി യാതൊരു ബന്ധവുമില്ല. വഅന്നഹും ബുറാഉ മിന്നി, അവർ എന്നിൽ നിന്നും ഒഴിവാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരസ്പരം ആദർശപരമായ ഒരു ബന്ധവുമില്ല. വലാഉ ബറാഉ, അത് അദ്ദേഹം പ്രഖ്യാപിച്ചു. വല്ലദി യഹലുഫു ബിഹി അബ്ദുല്ലാഹി ബിൻ ഉമർ, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുമ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, ലൗ അന്ന ലി അഹദിഹിം മിസ്ല ഉഹുദിൻ ദഹബൻ ഫഅൻഫഖഹു മാ ഖബില അല്ലാഹു മിൻഹു ഹത്താ യുഅ്മിന ബിൽ ഖദർ. അല്ലാഹുവിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, അവരിൽ ആരെങ്കിലും ഒരാൾ വല്ലവനും ഉഹുദ് മലക്ക് തുല്യമായ അത്ര സ്വർണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവനനുസരിക്കുന്ന വിഷയത്തിൽ ഇബാദത്തിൻ്റെ കാര്യത്തിൽ ചെലവഴിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വതആല അത് കബൂൽ ചെയ്യുന്നതല്ല, അവർ ഖദറിൽ വിശ്വസിക്കുന്നതുവരെ എന്ന് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞുവെന്നാണ്. കാരണം അള്ളാഹു കാര്യങ്ങൾ മുൻകൂട്ടിയൊന്നും അറിയില്ല. ഓരോ സംഭവങ്ങളും അത് നടക്കുമ്പോഴേ അള്ളാഹു തആല അറിയൂ എന്നൊക്കെ ഒരാൾ വിശ്വസിച്ചാൽ അവൻ ദീനിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്താണ്. അതുകൊണ്ട് തന്നെ അവൻ ചെയ്യുന്ന ഇബാദത്തുകൾ ഗൈറു മഖ്ബൂൽ, അസ്വീകാര്യമാണ്, അത് മർദൂദാണ്, തള്ളപ്പെടുന്നതാണ്. ആ ഇബാദ അവൾ നിർവഹിക്കുന്ന ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ വിശ്വാസം ശരിയാവണം, ഖദറിലുള്ള വിശ്വാസം ശരിയാകണം. ഖദറിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഖദറിലുള്ള വിശ്വാസവും തൗഹീദ്, തവക്കുൽ, ഇത് മൂന്നും പരസ്പരം പൂരകമാണ്. ഒന്നിനെ ഒന്നിൽ നിന്ന് വേർപ്പെടുത്തുക അസാധ്യമാണ്. അതുകൊണ്ട് ഒരാളുടെ ഖദറിലുള്ള വിശ്വാസം ശരിയാണെന്ന് പറഞ്ഞാൽ അയാളുടെ തവക്കുലും തൗഹീദും ശരിയാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. അദ്ദേഹത്തിൻ്റെ തോഹീദൊക്കെ ശരിയാണ്, പക്ഷേ കലാഖദറിലുള്ള വിശ്വാസം ശരിയല്ല എന്ന പ്രസ്താവന തന്നെ വൈരുദ്ധ്യമാണ്. ഒന്ന് ശരിയായെങ്കിൽ അടുത്ത് മറ്റൊന്ന് ശരിയാകൂ. ഒന്ന് ശരിയാം വിധം, നേരാം വിധം ആണെങ്കിലേ ബാക്കി രണ്ട് കാര്യങ്ങളും ശരിയാകൂ എന്നാണ്. അതുകൊണ്ട് തന്നെ തവക്കുൽ ശരിയാണ്, കലാഖദർ പോരാ എന്ന് പറയുന്നത് തന്നെ വൈരുദ്ധ്യമാണ് എന്നുകൂടെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പം ഇതാണ് ഈ ഹദീസിൻ്റെ ഒരു ഇവിടെ ഒരു അതിൻ്റെ ഒരു പശ്ചാത്തലമായി ഈ റിവായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ ഖദറിനുള്ള വിശ്വാസത്തെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ രണ്ട് ആളുകൾ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുമയോട് ചോദിച്ച സന്ദർഭത്തിലാണ് അദ്ദേഹം ഹദ്ദസനി അബി ഉമറു ബിനുൽ ഖത്താബ് എന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഈ ഹദീസ് അദ്ദേഹം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ് പറയുന്നത്? ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ല റിവായത്ത് ചെയ്തിട്ടുള്ള ഈ ഹദീസ്, അതിൽ അദ്ദേഹം പറയുന്നത്, ഖാല ബൈനമാ നഹ്നു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ, ഞങ്ങൾ, ഉമർ റളിയല്ലാഹു തആല അൻഹുമ പറയുകയാണ്, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആയിരിക്കെ, ഇദ് ത്വലഅ അലൈനാ റജുലുൻ ഷദീദു ബയാളി സിയാബ്, ഷദീദു സവാദി ഷാർ. പെട്ടെന്ന് ഞങ്ങളുടെ അടുക്കൽ കറുകറുത്ത മുടിയുള്ള ശുഭ്രവസ്ത്രധാരിയായ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. ത്വലാ എന്ന ക്രിയ, എന്നാ ക്രിയ പ്രയോഗിക്കാറുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന വളരെ മുഹിമ്മായ ഒരു കാര്യത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് എന്ന് ഭാഷാ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ ഞങ്ങൾ ഇരിക്കുന്നതിനിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞങ്ങളവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. പെട്ടെന്നൊരാൾ പ്രത്യക്ഷപ്പെട്ടു. അയാളുടെ വസ്ത്രധാരണ രീതിയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതവുമൊക്കെയാണ് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ഒന്ന് പറഞ്ഞത് ശുഭ്രവസ്ത്രധാരിയാണ്. രണ്ട്, അദ്ദേഹത്തിൻ്റെ മുടി കറുകറുത്തതാണ്. അപ്പം ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞങ്ങൾ ഇരിക്കുകയാണ്, റസൂലുള്ളാഹിയോടൊന്നിച്ച് ഞങ്ങളവിടെ ഇരിക്കുകയാണ് എന്നാണല്ലോ പറഞ്ഞത്. അപ്പം ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ സമയവും സൽക്കാര്യങ്ങളിൽ, സൽക്കർമ്മങ്ങളിൽ വ്യാപൃതനായിരിക്കും. ഒന്നുകിൽ റസൂലുള്ളാഹ് സ്വഹാബത്തിൻ്റെ കൂടെ അവർക്ക് ദീൻ പഠിപ്പിച്ചും നിർദ്ദേശങ്ങൾ നൽകിയും അവരോടൊപ്പം കൂടും. അതല്ലെങ്കിൽ കുടുംബത്തിൽ, വീട്ടിൽ വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിച്ചും അവിടെ ജോലി ചെയ്തും ആടിനെ കറന്നും വസ്ത്രങ്ങൾ തുന്നിയും ചെരുപ്പ് നന്നാക്കിയും അങ്ങനെയൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ പള്ളിയിൽ തന്നെ അനുചരന്മാരോടൊപ്പം, മറ്റൊരു സന്ദർഭങ്ങളിൽ രോഗിയെ സന്ദർശിക്കുക, അടുത്ത കുടുംബങ്ങളെ സന്ദർശിക്കുക, ഇങ്ങനെ മുഴു സമയവും മുഴുനേരവും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തും അവനെ അനുസരിച്ചും ജീവിക്കുന്ന സ്വഭാവമായിരുന്നുവല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് എന്നൊരു വശം ഈ ഹദീസിൻ്റെ ഈ ഭാഗം പരാമർശിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് ഇമാം മുസ്ലിം റഹിമഹുല്ലാ മാത്രമല്ല, വേറെയും പല മഹാരഥന്മാരും ഈ ഹദീസ് റിവാദ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായി അബൂദർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം അബൂ ദാവൂദ് നസാഇ ഇവരുദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് തന്നെ അഹ്മദ് തുബറാനി പോലെയുള്ള ആളുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലയും ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ്. ഇതിൽ പല പാഠങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. വിശദമായി ഇതിലെ ഓരോ വിഷയങ്ങളും നമ്മൾ പ്രത്യേകിച്ച് മനസ്സറിഞ്ഞ് ശ്രദ്ധാപൂർവം പഠിക്കേണ്ടതാണ്. അതിലെ ഒരു ഫായിദ എന്ന് പറയുന്നത് ഖദർ നിഷേധവുമായി ബന്ധപ്പെട്ട ഈ ഒരു പിഴച്ച വിശ്വാസം അത് ഉടലെടുക്കുന്നത് ബസറയിൽ വെച്ചുകൊണ്ടാണ് എന്നതാണ്. ഇൻഷാല്ലാ ആ വിഷയത്തെ സംബന്ധിച്ച് അടുത്ത എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് റിയാലുസ്സാലിഹീൻ. ഇന്നത്തെ റിയാലുസ്സാലിഹീനിലെ ഭാഗം നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുജീബ് റഹ്മാൻ സലാഹി.
3: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണവിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷേ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
4: നമുക്ക് മധുരം ഖുർആൻ ഒന്ന് കേട്ടിട്ട് വരാം.

0: മാഷാല്ലാ, മധുരം ഖുർആനാണ് നാം കേട്ടത്. മിഷാരി റാഷിദ ലഫാസിയാണ് ഇന്നത്തെ കാര്യ. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ബഖറയുടെ 155 മുതൽ 156 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടുകഴിഞ്ഞത്.
1: രണ്ടാം അധ്യായം സൂറ അൽ ബഖറയിലെ 155 156 കൂടിയ വചനങ്ങളുടെ വളരെ ആകർഷണീയമായ പാരായണം നമ്മൾ കേട്ടു. അതിൻ്റെ അർത്ഥവും അതിൻ്റെ ഒരു സാരാംശവും നമുക്ക് മനസ്സിലാക്കാം. പൊതുവെ ഇന്ന് നമ്മൾ കേട്ട ഈ രണ്ട് വചനങ്ങളുടെയും അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ പരീക്ഷണം നൽകുമെന്നാണ്. അത് നൽകുന്ന 3-4 ഇനങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്ത മേഖലകൾ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. അതിലൊന്നാണ് ഭയം. ഭയം കൊണ്ട് പരീക്ഷിക്കാം. അതുപോലെ തന്നെ പട്ടിണി, അതുപോലെ തന്നെ സാമ്പത്തിക മാന്ദ്യം, സാമ്പത്തികമായ ബാലൻസ്. അത് ചില സമയത്ത് നന്നായി സമ്പത്തുള്ള ആളുകൾക്ക് തീരെ സമ്പത്തില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം എന്ന് പടച്ചറബ് പരിശുദ്ധ ഖുർആനിലൂടെ മുൻകൂട്ടി തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ദേഹങ്ങൾ കൊണ്ട് അടുത്ത ബന്ധുക്കളുടെയും മറ്റും വേണ്ടപ്പെട്ടവരുടെയും ഒക്കെയുള്ള പെട്ടെന്നുള്ള മരണം കൊണ്ടുമൊക്കെ പരീക്ഷണമാകാം. അതുപോലെ തന്നെ കായ്ക്കലികളെ കൊണ്ട്, ഫലവൃക്ഷങ്ങളെ കൊണ്ട്, അതിൻ്റെ പെട്ടെന്നുള്ള നാശങ്ങളെ കൊണ്ടുമൊക്കെ ഒരുപാട് വരുമാനം കാത്തിരിക്കുന്ന, വളരെ പ്രതീക്ഷയോടുകൂടി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കൃഷി നാശം കൊണ്ടുമൊക്കെ പെട്ടെന്ന് പരീക്ഷണങ്ങൾ ഉണ്ടാകാം. അപ്പോഴൊക്കെ ആ പരീക്ഷണത്തിൽ നൊന്ത് ആത്മഹുതി ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് അത് റബ്ബിൻ്റെ വിധിയാണെന്നോർത്ത് എൻ്റെ ശക്തിയും കഴിവും ഒന്നുമല്ല, റബ്ബിനാണ് കഴിവുള്ളത് എന്നോർത്ത് ആ റബ്ബിൻ്റെ വിധിയിൽ ക്ഷമിച്ച് ആ റബ്ബിനോട് കൂടുതൽ അടുക്കാനുള്ള സന്ദർഭമായിട്ടാണ് ഇത്തരം ജീവിതത്തിലെ ഏത് പരീക്ഷണങ്ങളെയും നമ്മൾ സമീപിക്കേണ്ടത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു. എന്ന് മാത്രവുമല്ല, ഇന്നലേക്കുള്ള പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ള സാഹചര്യങ്ങളും ഉണ്ടാകുമ്പം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് മനസ്സിൽ സ്വമേധയാ തികട്ടി വരേണ്ട ഒരു ദിക്ർ ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിലക്ക് സംഭവിക്കുമ്പം അവർ പറയും, അവർ ഇപ്രകാരം സ്വയം ഓർമ്മയിൽ തികട്ടിവെന്ന് അവർ അള്ളാഹുവിനെ സ്മരിച്ച് പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന്. തീർച്ചയായും ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണ്, ഞങ്ങൾ അവനിലേക്ക് തന്നെ മടങ്ങി ചെല്ലുന്നവരുമാണ് എന്ന് സ്വമേധയാ ചുറ്റുവട്ടത്തും മറ്റും സ്വയം ജീവിതത്തിലുമൊക്കെ സംഭവിക്കുന്ന പ്രയാസങ്ങളും ദുരന്തങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മുസീബത്തുകളും സംഭവിക്കുമ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് സ്വമേധയാ ആ റബ്ബിനെക്കുറിച്ച് ഓർത്ത് റബ്ബിൻ്റേക്ക് കൂടുതൽ അടുക്കാനുള്ളൊരു വാചകമായി, ഒരു ദിക്റായി അള്ളാഹു പഠിപ്പിച്ച ഒരു വാചകമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നത്. അത് മരണസമയത്ത് മാത്രമല്ല, മരണത്തെപ്പറ്റി കേൾക്കുമ്പോൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ച ചില ആളുകളുണ്ട്. എന്നാൽ മുസീബത്തുകൾ എന്തും ജീവിതത്തിൽ സംഭവിക്കുമ്പം നമ്മൾ കേൾക്കുമ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ ദിക്ർ പറയാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പൊതുവേ ജീവിതാവസ്ഥയിൽ ഈ പട്ടിണിയും അതുപോലെ തന്നെ ദാരിദ്ര്യവും അതുപോലെ തന്നെ പെട്ടെന്നുള്ള മരണങ്ങളും കൃഷിനാശവും സാമ്പത്തികമായ ഏറ്റക്കുറച്ചും സംഭവിക്കുമ്പോഴേക്ക് പട്ടേ വിഷാദ രൂപത്തിൽ അല്ലെങ്കിൽ ടെൻഷനായി അമിതമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ മനസ്സ് സ്റ്റക്കാകുന്ന സാഹചര്യം പൊതുവെ പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ ഈ ദുനിയാവ് എന്ന് പറയുമ്പം ശരിക്കും ഒരു പരീക്ഷണാലയമാണ്. ഈ പരീക്ഷണാലയത്തിൽ അല്ലെങ്കിൽ ഈ പരീക്ഷയിൽ ശരിക്ക് റബ്ബിനെക്കുറിച്ച് ഓർത്ത് റബ്ബിലേക്കടുത്ത് അതിനെ ഓവർകം ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന വ്യക്തിയാരോ ആ നിലക്കുള്ള വിശ്വാസിക്ക് തന്നെയാണ്, ആ നിലക്കുള്ള അള്ളാഹുവിൻ്റെ അടിമക്കാണ് വിജയം എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന രണ്ട് വചനങ്ങൾ കൂടിയാണ് ഈ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിൽ 155-156 വചനങ്ങൾ.
2: പീസ് റേഡിയോയിൽ തുടർന്ന് കേൾക്കുക ആരോഗ്യ ചിന്തകൾ. പൂച്ച മാന്തിയാൽ വാക്സിനേഷൻ എടുക്കണോ? ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ സാദിഖ് തിരൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. പൂച്ച കടിച്ചാൽ വാക്സിനേഷൻ എടുക്കേണ്ടതുണ്ടോ? പലപ്പോഴും രോഗികൾ വന്ന് സംശയം ചോദിക്കുന്ന ഒരു കാര്യമാണത്. നമുക്കറിയുന്ന പലരും പൂച്ചയെ വളർത്തുന്നവരാണ്, പൂച്ചയുമായി ഇടപെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ പൂച്ചയുടെ മാന്തലേൽക്കാനും കടിയേൽക്കാനൊക്കെയുള്ള സാധ്യതകളും കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു ചോദ്യത്തിന് വളരെ പ്രാധാന്യവുമുണ്ട്. പൂച്ചയെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അവരുടെ പേവിഷബാധ ഉണ്ടെങ്കിൽ തന്നെ ചില പൂച്ചകൾ ആ ലക്ഷണങ്ങൾ കാണിക്കണമെന്നില്ല. ഒരു ഡംബായി കിടക്കുന്നൊരു അവസ്ഥ ചില പൂച്ചകളിൽ കാണാറുണ്ട്. അപ്പോൾ പൊതുവേ നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ കടിച്ചു കഴിഞ്ഞ പൂച്ചക്ക് ചിലപ്പോൾ വേറെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല, അതുകൊണ്ട് വാക്സിനേഷൻ എടുത്തില്ല എന്നൊക്കെ പലരും പറയാറുണ്ട്. ഏറ്റവും നല്ലത് പൂച്ച മാന്തിയാലും കടിച്ചാലും ഒക്കെ വാക്സിനേഷൻ എടുക്കലാണ് അതിലേറ്റവും നല്ല ഒരു രീതി. കാരണം റാബീസ് വൈറസ് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് കയറുകയും ലക്ഷണങ്ങൾ ഉണ്ടാക്കുകയും മരണം സംഭവിക്കുകയും ചെയ്യും. അസുഖം പിടിപെട്ട് കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്. എന്നാൽ അത് ആ കടിച്ച ഉടനെ തന്നെ കൃത്യമായ മുൻകരുതലുകൾ എടുത്ത് ഫസ്റ്റ് എയ്ഡുകൾ എടുത്ത് വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരസുഖം കൂടിയാണ് ഈ പേ വിഷബാധ എന്ന് പറയുന്നത്. അതുകൊണ്ട് വീട്ടിൽ വളർത്തുന്ന പൂച്ചയായാലും ഇനി തൊട്ട് നമ്മുടെ വീടുകളിലൂടെ നടക്കുന്ന പൂച്ചയായാലും ഏത് പൂച്ചയായാലും മാന്തിയാലും കടിച്ചാലും വാക്സിനേഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കടിച്ചു കഴിഞ്ഞ ഉടനെ ആ ഭാഗം വൃത്തിയായി കഴുകണം. ഒഴുക്ക് വെള്ളത്തിൽ പൈപ്പിനോ ചുവട്ടിലോ മറ്റോ ആ ഭാഗം വെച്ച് കൊടുത്ത് ഒഴുക്ക് വെള്ളത്തിൽ ആദ്യം കഴുകി കളയാം. പിന്നെ സോപ്പ് പതപ്പിച്ചാണ് ആ ഭാഗം ഒന്നുകൂടി വൃത്തിയായി കഴുകിയതിന് ശേഷം വാക്സിനേഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത്. നായ കടിച്ചാലും ഇതേ രീതി തന്നെയാണ് ചെയ്യേണ്ടത്. കീരി പോലെയുള്ള മൃഗങ്ങൾ കടിച്ചാലും വാക്സിനേഷൻ എടുക്കേണ്ടതാണ്. അതുവഴിയും റാബീസ് പിടിപെടാനുള്ള ഒരു സാധ്യത ഉണ്ട്. കുറുനരി അങ്ങനെ ഇത്തരത്തിലുള്ള മൃഗങ്ങൾ, ഏത് മൃഗങ്ങൾ കടിച്ചാലും എത്രയും പെട്ടെന്ന് വാക്സിനേഷൻ എടുക്കണം. ചിലപ്പോൾ പൂച്ച മാന്തി ചോര വന്നില്ല, ചോര വന്നാൽ മാത്രം വാക്സിനേഷൻ എടുത്താൽ പോരെ എന്ന് ചോദിക്കാറുണ്ട്. അവിടെ കാറ്റ് സ്ക്രാച്ച് ഡിസീസ് പോലെയുള്ള അണുബാധകൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ പൂച്ച പലപ്പോഴും അവരുടെ നഖം കൊണ്ട് അവരുടെ നഖം പല്ലുകൊണ്ട് വൃത്തിയാക്കുന്ന ഒരു ജീവിയാണ്. അപ്പോൾ ആ ഉമിനീരിൽ ഇതിൻ്റെ അംശം ഈ നഖത്തിലുണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ശരീരത്തിൽ മാന്തുന്നത് വഴി അതിലൂടെ പകരാനുള്ളൊരു സാധ്യതയുള്ളത് കൊണ്ടും മാന്തിയാൽ തന്നെ വാക്സിനേഷൻ എടുക്കലാണ് ഏറ്റവും നല്ലത്. അല്ലാതെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയോ ഒന്നും ചെയ്യരുത്. കാരണം വളരെ ഗുരുതരമായ ഒരു അസുഖമാണ് റാബീസ് അല്ലെങ്കിൽ വിഷബാധ എന്നുള്ളത് മനസ്സിലാക്കുക.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ. പൂച്ച മാന്തിയാൽ വാക്സിനേഷൻ എടുക്കണോ? ക്ലാസ് എടുത്തത് ഡോക്ടർ സാദിഖ് തിരൂർ.
4: ഈ ശബ്ദലോകത്തെ
5: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ അതെ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേക

0: ടൈമിൽ വായിക്കൽ ഒന്ന് വായിക്കാം അല്ലേ.
1: യെസ്, ഇന്നത്തെ പീസ് ടൈമിൽ അൻവർ എൻ ടി മുട്ടിൽ വയനാട് അവർ എഴുതിയൊരു ഫീഡ്ബാക്കാണ്. കാലം മാഴിക്കാത്ത മുറിവുകളില്ല, എന്നാൽ മനസ്സ് നിറയെ ഇഹപര ജീവിതത്തിലേക്ക് സന്തോഷം നൽകുന്ന വിഭവസമൃദ്ധമായ അറിവുകൾ ഏത് കഠിനമായ മനസ്സിനെയും ലോലമാക്കാൻ കഴിയുന്ന തിരിച്ചറിവുകൾ, അതാണ് ഈ കാലഘട്ടത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്നത്. മാഷാല്ലാ.
0: പ്രത്യേകിച്ച് ഒന്നും പറയല്ല, ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള ചില വികാരങ്ങളും തോന്നലുകളൊക്കെയാണ് യഥാർത്ഥത്തിൽ അവർ പങ്കുവെക്കുന്നത്. ഇൻഷാല്ലാ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള ഈ അഭിപ്രായങ്ങൾക്ക് വലിയ ഒരു എന്താ പറയുക, നന്ദി എന്ന് പറഞ്ഞുകൂടാ, പകരം അത് ആ ഒരു പ്രചോദനം നൽകുന്നതിൽ വലിയ സന്തോഷം അറിയിക്കുകയാണ് അല്ലേ. ഇൻഷാല്ലാ.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: സർക്കാർ ഓഫീസുകളിൽ എത്ര കയറിയിറങ്ങിയിട്ടും ഉദ്ദേശിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലേ? ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ പുതിയ രേഖകൾ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുമ്പോൾ നിരാശയോടെ മടങ്ങേണ്ടി വരാറുണ്ടോ? അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും പെൻഷനുകളും ധനസഹായവും തൊട്ടരികിലുണ്ടായിട്ടും കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് മാത്രം അത് നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ സാധാരണക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഏത് അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്? എവിടെയാണ് സമീപിക്കേണ്ടത്? എന്തൊക്കെ രേഖകളാണ് കൂടെ കരുതേണ്ടത് എന്നറിയാതെ വലയുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നാൽ ഇനി നിരാശപ്പെടേണ്ടതില്ല. അനാവശ്യമായി കയറിയിറങ്ങി സമയം പാഴാക്കേണ്ടതുമില്ല. പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് അറിയേണ്ടതെല്ലാം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലേക്കെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ എളുപ്പമാകുന്നു. അതെ, പീസ് റേഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജനക്ഷേമം. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ ധനസഹായങ്ങൾ, പെൻഷനുകൾ, റേഷൻ കാർഡ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ സ്വന്തമാക്കാമെന്ന് ലളിതമായ ഭാഷയിൽ ഈ പൊതുജന സമ്പർക്ക പരിപാടിയിലൂടെ തന്നെ മനസ്സിലാക്കാം. അപേക്ഷിക്കേണ്ട രീതികളും ആവശ്യമായ രേഖകളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചറിയാനും അർഹതപ്പെട്ടത് അനായാസം നേടിയെടുക്കാനും പൊതുജനങ്ങളെ പ്രാപ്തമാക്കുന്ന അറിവിന്റെ പുതിയ ശബ്ദമാണ് ജനക്ഷേമം. സർക്കാർ സേവനങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തും വിധം ലളിതം. ജനങ്ങളുടെ ക്ഷേമത്തിനായി, അറിവിന്റെ വഴികാട്ടിയായി ജനക്ഷേമം. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാൻ മറക്കരുത്. നിങ്ങളുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കൂ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, tuned to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്.
5: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂൽ.

0: ആലി വസഅബി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ജീവിച്ചിരിക്കുന്ന പ്രായമായ ഒട്ടും വയ്യാത്ത ഉമ്മാക്ക് ഉപ്പാക്ക് വേണ്ടി മക്കൾ ഉംറ നിർവഹിക്കാമോ? മകനും ഉമ്മയും നേരത്തെ ഉംറ നിർവഹിച്ചവരാണ് എന്നാണ്.
1: ഒന്നാമതായി, സാമ്പത്തികമായും ശാരീരികമായും ശേഷിയുള്ളവരും അതുപോലെ മക്കയിലെത്തി പ്രയാസമില്ലാതെ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ കഴിയുന്നവർക്കുമാണ് അത് നിർബന്ധമാകുന്നത്. എന്നാൽ ജീവിച്ചിരിക്കുന്ന മുസ്ലിമായൊരു വ്യക്തിക്ക് രോഗം കാരണമോ അല്ലെങ്കിൽ പ്രായാധിക്യം കൊണ്ടോ ഹജ്ജ് ഉംറ നിർവഹിക്കാൻ കഴിയാത്തതിനാൽ പകരം മറ്റൊരാൾ ഹജ്ജോ ഉംറയോ നിർവഹിക്കൽ അനുവദനീയമാണ്, പുണ്യകരമാണ് എന്നാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഉമ്മാക്ക് പകരം മക്കയിൽ പോയി ഉംറകർമ്മം നിർവഹിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ മുമ്പ് ഉംറ ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അവർക്ക് വേണ്ടി അത് നിർവഹിക്കൽ പുണ്യകരമാണ്, അവർക്കതിന് പ്രതിഫലം ലഭിക്കുന്നതുമാണ് എന്നാണ് പ്രമാണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഖസഅം ഗോത്രത്തിലെ ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, ഇന്ന അബി ഷെയ്ഖുൻ കബീർ, എൻ്റെ വാപ്പ എൻ്റെ പിതാവ് വളരെ പ്രായമുള്ള ഒരു വൃദ്ധനാണ്, അദ്ദേഹത്തിന് വാഹനത്തിൻ്റെ പുറത്തിരിക്കാനോ അല്ലെങ്കിൽ യാത്ര പോകാനോ കഴിയില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഹുജ്ജി അൻഹു, അവർക്ക് പകരം നിങ്ങൾ ഹജ്ജ് ചെയ്യുക എന്നാണ്. അതേപോലെ അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ബനു ആമിർ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതേപോലെ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, എൻ്റെ വാപ്പാക്ക് ഒരുപാട് പ്രായമായിട്ടുണ്ട്, അവർക്ക് ഹജ്ജ് ചെയ്യാനോ ഉംറ ചെയ്യാനോ കഴിയില്ല, വാഹനപ്പുറത്ത് ഇരുന്ന് യാത്ര പോകാനും കഴിയില്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഹ്ജുജ് അൻ അബീക വഅ്തമിർ, നിന്റെ പിതാവിന് വേണ്ടി നിങ്ങൾ ഹജ്ജ് ചെയ്യുക അതുപോലെ ഉംറ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന ഉംറയുടെ പ്രതിഫലം നിങ്ങൾക്കൊരൽപ്പം പോലും കുറയാതെ തന്നെ നിങ്ങൾക്കും അതിൻ്റെ പ്രതിഫലം ലഭിക്കും, അവർക്കും അതുപോലെ തന്നെ അതിൻ്റെ പ്രതിഫലം ലഭിക്കും എന്നാണ് ഈ ഹദീസുകളിൽ നിന്നും അതുപോലെ വേറെയും പ്രമാണങ്ങൾ നമുക്കിതിന് കാണാൻ കഴിയും. അപ്പം അതുകൊണ്ട് കഴിയുകയാണെങ്കിൽ അത്തരം വയസ്സായ അല്ലെങ്കിൽ രോഗിയായി കിടക്കുന്ന അവർക്ക് വേണ്ടി പകരം നമുക്ക് ഹജ്ജോ ഉംറയോ നിർവഹിക്കാവുന്നതാണ്, അല്ലാഹു അലം.
0: നമ്മൾ മരണവാർത്ത കേട്ടാൽ ഇന്നാലില്ലാഹി വഇന്നയിലൈഹി റാജിഊൻ എന്ന് പറയുന്നു. എന്നാൽ ഇതിൻ്റെ കൂടെ വേറെ വല്ല പ്രാർത്ഥനയും പറയേണ്ടതുണ്ടോ? മയ്യത്ത് കണ്ടാലുള്ള പ്രാർത്ഥന ഒന്ന് പറയാമോ എന്നാണ്.
2: ഒരാൾ മരണപ്പെട്ടു എന്നറിയുമ്പോൾ അല്ലദീന ഇദ അസ്വാബതു മുസീബ ഖാലു ഇന്നാലില്ലാഹി വഇന്നയിലൈഹി റാജിഊൻ തർജീഅ് ചെയ്യുകയാണ്. ഇന്നാലില്ലാഹി വഇന്നയിലൈഹി റാജിഊൻ ബൈത്തുൽ ഹന്ദ് ലഭിക്കുന്ന സത്യവിശ്വാസിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു, തൻ്റെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ ശേഷം ഇന്നാലില്ലാഹി വഇന്നയിലൈഹി റാജിഊൻ എന്ന്. മരണപ്പെട്ട വ്യക്തിക്കു വേണ്ടി മയ്യിത്ത് നമസ്കാരം പ്രാർത്ഥിക്കുന്നുണ്ട്. മാത്രമല്ല റസൂലുള്ള പറഞ്ഞു, മയ്യിത്തിനു വേണ്ടി നിങ്ങൾ ഖൈറ് മാത്രം പറയുക, മലക്കുകൾ നിങ്ങൾ എന്താണോ പറയുന്നത് അതിനുവേണ്ടി ആമീൻ ചൊല്ലുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ മരിച്ചു എന്നറിയുമ്പോൾ മരണപ്പെട്ടു പോയ ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അല്ലദീന യഖൂലൂന റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ വലി ഇഖ്വാനിൽ അല്ലദീന സബഖൂന ബിൽ ഈമാൻ, മുഅ്മിനീങ്ങളായി മരണപ്പെട്ടു പോയ ഞങ്ങൾ വിശ്വാസികൾക്ക് റബ്ബെ പുറത്തു കൊടുക്കണേ എന്ന് വിശ്വാസി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന ഇന്നത് മാത്രമേ ആകാൻ പാടുള്ളൂ എന്ന് പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അത് മയ്യിത്ത് നമസ്കാരത്തിൽ അല്ലാഹു മഗ്ഫിർലഹു വറഹ്മഹു ആഫി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയാകാം, അതല്ലാത്ത പ്രാർത്ഥനയാകാം. അങ്ങനെ ചെയ്യുന്നതിൽ കുഴപ്പം ഇല്ല, അല്ലാഹു തആല ആലം.
0: ആഴ്ചയിൽ നൽകുന്ന പണം സ്വർണമായി തിരിച്ചെടുക്കുന്നു, പലിശയില്ലാതെയാണിത്. പണം നൽകുന്നതിന് ഇത്ര കണക്ക് എന്നില്ല, എത്രയാണോ കയ്യിലുള്ളത് അത് അടച്ചാൽ മതി. ഇത് തെറ്റാണോ? വിശദീകരണം പ്രതീക്ഷിക്കുന്നു എന്നാണ്.
2: ചുരുക്കി നമ്മൾ പറയുകയാണ് എങ്കിൽ, കുറി അല്ലെങ്കിൽ നറുക്ക് ഇവ സ്വർണത്തിൻ്റെ പേരിലാകുന്നു എന്ന് മാത്രം. സാധാരണ കാശിനു വേണ്ടി കുറി വെക്കാറുള്ളത് പോലെ സ്വർണത്തിന് വേണ്ടി കുറി വെക്കുന്നു. എല്ലാ മാസവും ഒരു നിശ്ചിത തുക അടച്ചു കൊടുക്കുകയും ആ മാസത്തിൽ ഒരു നറുക്കെടുപ്പുണ്ടാകുകയും അങ്ങനെ പങ്കെടുക്കുന്ന ആളുകൾക്കൊക്കെ നറുക്കെടുപ്പിലൂടെയോ അല്ലെങ്കിൽ ഈ കുറി അവസാനിക്കുന്ന വേളയിലോ ആ തുകക്ക് സമാനമായ സ്വർണം നൽകുകയും ചെയ്യുന്ന ജ്വല്ലറി നടത്തുന്ന ആളുകളുടെ പുതിയ ഒരു രീതി ആണ് ഇത്. കച്ചവടത്തിന് പല വഴികളുണ്ടായേക്കാം, പക്ഷേ പ്രത്യേകിച്ച് സ്വർണ കച്ചവടം വെള്ളി കച്ചവടം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ധാരാളം വിഷയങ്ങളുണ്ട്. മറ്റ് കച്ചവടങ്ങളിൽ പാലിക്കേണ്ട നിയമങ്ങളല്ലാത്ത പല നിയമങ്ങളും സ്വർണം വെള്ളി എന്നിവ കച്ചവടം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, സ്വർണം നമ്മൾ വാങ്ങുന്നത് രൂപ കൊണ്ട് അല്ലെ ഡോളർ റിയാൽ മറ്റ് കറൻസികൾ കൊണ്ടാണ്. ഈ കറൻസികൾ സത്യത്തിൽ കേവലം ചില കടലാസുകളല്ലോ, അവയൊക്കെ തന്നെയും മൂല്യമുണ്ട്. ആ മൂല്യം നിശ്ചയിക്കുന്നത് ഓരോ രാജ്യത്തുമുള്ള സ്വർണത്തിൻ്റെയോ അല്ലെങ്കിൽ വെള്ളിയുടെയോ വില നിശ്ചയിച്ചിട്ടാണ്. അതുകൊണ്ട് കറൻസി എന്ന് പറയുമ്പോൾ ഒന്നുകിൽ സ്വർണമാണ് അല്ലെങ്കിൽ വെള്ളിയാണ് അതിൻ്റെ വില. ഇങ്ങനെ സ്വർണവും കൈമാറ്റം ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിബന്ധന ഇവിടെ സ്വർണ കച്ചവടത്തിൽ പ്രത്യേകമായി പാലിക്കണം. അത് രണ്ട് നിബന്ധനകളാണ്. ഒന്ന്, ഓൺ ദ സ്പോട്ടിൽ കൈമാറ്റം നടക്കണം. അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് വസ്തു വാങ്ങുക എന്ന രൂപത്തിൽ ഉടനെ കൈമാറ്റം ചെയ്യണം. രണ്ടാമത്തെ നിയമം, എത്രയാണോ കൊടുത്തത് അത്രയും തിരിച്ചു വാങ്ങണം. ഈ രണ്ട് നിയമങ്ങളാണ് സ്വർണവും അല്ലെങ്കിൽ വെള്ളിയും കൈമാറ്റം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഓൺ ദ സ്പോട്ടിൽ കൈമാറ്റം നടക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഇത്തരം കുറികൾ നിഷിദ്ധമാണ് എന്ന് സൂചിപ്പിച്ചത്. ഒന്നുകിൽ കാശ് മാസാമാസവും ഓരോ സംഖ്യ കൊടുക്കുകയും എന്നിട്ട് കുറി അവസാനിക്കുന്ന വേളയിൽ കൊടുത്ത കാശിന് പകരമായി സ്വർണം വാങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ കാശ് മുൻകൂട്ടി കൊടുക്കുന്നു, സ്വർണം പിന്നീട് വാങ്ങുന്നു. യദംബിയത്, ഉടൻ കൈമാറ്റം നടത്തുന്നില്ല എന്നതുകൊണ്ടാണ് ഇത് നിഷിദ്ധമാണ് എന്ന് സൂചിപ്പിച്ചത്. അബു സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തബീഉ സഹബ ബിസഹബ് ഇല്ലാ മിസ്ലം ബിമിസ്ൽ, സ്വർണവും നിങ്ങൾ വിൽക്കുകയാണ് എങ്കിൽ തത്തുല്യമായ അളവിലായിരിക്കണം എന്നാണ്. ഉബാദ ഇബ്ന സ്വാമിത് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ, അസ്സഹബു ബിസ്സഹബി വൽഫില്ല ബിൽഫില്ല മിസ്ലം ബിമിസ്ൽ സവാഅൻ ബിസവാ യദംബിയത്, സ്വർണവും അല്ലെങ്കിൽ വെള്ളിയും കൈമാറ്റം നടത്തുമ്പോൾ അത് തുല്യമായിരിക്കണം, സമാസമമായിരിക്കണം, ഉടൻ കൈമാറ്റം നടത്തേണ്ടതുണ്ട്, ഓൺ ദ സ്പോട്ടിൽ കച്ചവടം നടത്തേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കുറികൾ ശരിയല്ല, ഇസ്ലാമികമല്ല എന്ന് സൂചിപ്പിച്ചത്. അല്പമൊക്കെ ദീനിയായ കാര്യങ്ങൾ അറിയുന്നവർ പോലും ഇത്തരം കാര്യങ്ങൾ അവർ വിസ്മരിക്കുകയോ അതിനെക്കുറിച്ച് അജ്ഞതയോ ആണ് എന്നുള്ളതാണ് സത്യം.
0: പ്രസവ ശുശ്രൂഷയ്ക്കായി അമുസ്ലിം സ്ത്രീകളെ വീട്ടിലേക്ക് വിളിക്കുകയോ അവർ ഉള്ള അത്തരം കെയറിംഗ് സെൻ്ററുകളിൽ പോവുകയോ ചെയ്യുന്നതിൻ്റെ മതവിധി എന്താണ് എന്നാണ്.
2: ഇവിടെ ചോദ്യത്തിൽ വന്ന ഒരു കാര്യം, പ്രസവാനന്തര ശുശ്രൂഷകൾക്ക് പരിചരണത്തിന് മറ്റ് സ്ത്രീകളെ വെക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്നാണ്. അതിന് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഇജാറത്ത് എന്നാണ് പറയുക. വാടകയ്ക്ക് വെക്കുക, വാടകയ്ക്കെടുക്കുക, കൂലിക്ക് വെക്കുക എന്നതുപോലെ. നമ്മൾ വീട്ടിലുള്ള തെങ്ങിൻ ചൂട് നന്നാക്കുവാൻ ഒരാളെ കൂലിക്ക് വെക്കാറുണ്ടല്ലോ, അതിന് ഈജാർ എന്നാണ് പറയുക, കൂലിക്ക് വെക്കുക. അതേപോലെ തന്നെ ശമ്പളം, കൂലിവേല, ഇതിനൊക്കെ അവരുടെ അധ്വാനത്തിന് പകരമായി പ്രതിഫലം കൊടുക്കുന്നു, അതിന് ഈജാർ എന്നാണ് പറയുക. ഇസ്ലാമികമായി അനുവദനീയമായ ഒരു ഏർപ്പാടാണ് ഈജാർ. അത്തരത്തിൽ സ്ത്രീയെ ശുശ്രൂഷിക്കുവാനും കുഞ്ഞിനെ പരിചരിക്കുവാനും ഒക്കെയായി പരിചയസമ്പന്നയായ ഒരു സ്ത്രീയെ ശുശ്രൂഷക്ക് നിൽക്കുന്നുവെങ്കിൽ അതിലൊരിക്കലും ഒരു നിഷിദ്ധം ഹറാം എന്ന് പറയുവാനില്ല, അനുവദനീയമായ കാര്യമാണ്. പക്ഷേ ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്തിനാണ് ഒരു സ്ത്രീയെ, അതും ഒരു അന്യ സ്ത്രീയെ, പരിചരണത്തിനു വേണ്ടി വെക്കുന്നത്? അവളെയും കുഞ്ഞിനെയും ശുശ്രൂഷിക്കുവാൻ അവളുടെയോ അവൻ്റെയോ ഉമ്മ, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ തന്നെയുള്ള പരിചരിക്കുവാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കല്ലേ ഒന്നാം സ്ഥാനം നൽകേണ്ടത്? അവരല്ലേ പരിചരിക്കേണ്ടത്? ഉമ്മയല്ലേ ശുശ്രൂഷിക്കേണ്ടത്? ഇത് അവളുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത, 40 ദിവസം ഒരു വീട്ടിലാണെങ്കിൽ മറ്റ് 40 ദിവസം മറ്റൊരു വീട്ടിൽ, ആ വീട്ടിലുള്ള കുറ്റവും കുറവുകളുമൊക്കെ ഇവിടെ പറയുകയും ഈ വീട്ടിൻ്റെ രഹസ്യങ്ങൾ മറ്റു വീട്ടിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ന്യൂനതകൾ വരുവാൻ സാധ്യതയുള്ള സ്ത്രീകളെയാണോ അത്തരത്തിലുള്ള ശുശ്രൂഷകൾക്ക് നിർത്തേണ്ടത്? പലപ്പോഴും എത്ര ദാരിദ്ര്യത്തിലുള്ള ആളുകളായിരുന്നാലും ശരി, കേരളത്തിൻ്റെ ചില മുക്കുമൂലകളിൽ അങ്ങനെ തന്നെക്കൊണ്ട് ഒരു സ്ത്രീയെ വെക്കുവാൻ സാധിക്കുകയില്ല എങ്കിലും അത് നാട്ടിലെ സമ്പ്രദായം അപ്രകാരമാണ്. അല്ലെങ്കിൽ ഞാനൊരു മോശക്കാരനായി തീരും, ആളുകൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, അവളുടെ വീട്ടുകാരെന്താണ് പറയുക എന്ന ഒരു പൊങ്ങച്ചത്തിനു വേണ്ടി മാത്രമാണ് ഇത്തരം സ്ത്രീകളെ വെക്കുന്നത്. കുഞ്ഞിൻ്റെ തുണിയും വസ്ത്രവും അവളുടെ വസ്ത്രവുമൊക്കെ അലക്കുന്നതിലാണല്ലോ പ്രധാനപ്പെട്ട ഒരു കർമ്മം. അതിലേറ്റവും അനുയോജ്യം ഒരു വാഷിംഗ് മെഷീൻ ഇല്ലാത്ത വീടാണെങ്കിൽ 40,000-45,000 ഒരു സ്ത്രീക്ക് കൊടുക്കുന്നതിന് പകരം 10,000 രൂപ കൊടുത്തൊരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ അവളുടെ കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. കുറേ പ്രശ്നങ്ങൾ അതോടുകൂടി ഇല്ലാതെയാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ഏർപ്പാട് ഓരോരുത്തരും അവരുടെ സൗകര്യത്തിനനുസരിച്ച് ചിന്തിക്കേണ്ടതാണ്. പൊങ്ങച്ചം, ധൂർത്ത്, ആർഭാടം ആളുകൾക്കിടയിൽ അറിയുക എന്ന ഒരു ഉദ്ദേശത്തിനാകുവാൻ പാടില്ല. രണ്ടാമതായി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും ചില സ്ത്രീകളെങ്കിലും, ഇങ്ങനെ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ, അവർ ആ വീട്ടിൻ്റെതായ കുറേ അവറാത്തുകളുണ്ട്. ആ വീട്ടിലേക്ക് ഏത് സ്ഥലങ്ങളിലേക്കും കയറി ചെല്ലാൻ പറ്റുന്ന ഇടങ്ങളായിക്കൊള്ളണമെന്നില്ല. ആ വീടുകളിൽ പലപ്പോഴും അവിടെ തന്നെ താമസിക്കുന്നവരായിരിക്കും. ഈ കാലയളവിലൊക്കെ അന്യപുരുഷന്മാരുമായുള്ള കൂടിക്കലലുകളും മറ്റും സംഭവിക്കുവാൻ ഇടയുണ്ട്, നിഷിദ്ധങ്ങൾ ചെയ്യുന്നു എന്ന രൂപത്തിലല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. ഇനി ആരെയെങ്കിലും അങ്ങനെ ജോലിക്ക് പോകുന്നുവെങ്കിൽ ആരെ ആക്ഷേപിക്കാനുമല്ല. പക്ഷേ പലപ്പോഴും തെറ്റുകൾ, അഥവാ ഒരു അന്യ പുരുഷൻ, ഇതൊക്കെ ഉണ്ടാകുവാൻ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ട് എന്ന കാര്യം സൂചിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഓരോ വീട്ടിലും ഓരോ രഹസ്യങ്ങളുണ്ടാവും. ഓരോ വീട്ടിൻ്റെയും വീട്ടിലുമുള്ള ആളുകളുടെ സ്വഭാവങ്ങളും മറ്റുമൊക്കെ, അത് പലപ്പോഴും മറ്റു വീടുകളിലേക്ക്, അടുത്ത വീട്ടിലേക്ക് 40 ദിവസം പോകുമ്പോൾ ഇവിടുത്തെ ന്യൂനതകൾ അവിടെ പറയുന്ന ഒരു അവസ്ഥാവിശേഷം പലപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നത് സത്യമാണ്. ഇതിലൊക്കെ ഉപരിയായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പലപ്പോഴും ഇങ്ങനെയുള്ള സ്ത്രീകളെ, അഥവാ ഈ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകളെ കുളിപ്പിക്കുന്നത് ഈ വന്ന വാടകയ്ക്ക് വന്ന അല്ലെങ്കിൽ കൂലിക്ക് വേണ്ടി വന്ന സ്ത്രീകളാണ്. എന്നാൽ ഇസ്ലാമിക ശരീഅത്തിൽ ഒരു അങ്ങേയറ്റത്തെ നിർബന്ധ സാഹചര്യത്തിനല്ലാതെ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ ഔറത്ത് കാണുവാൻ പാടുണ്ടോ? ശരീരത്തിൽ എണ്ണയും കുഴമ്പും മറ്റുമൊക്കെയായി തേച്ച് പിടിപ്പിച്ച് കുളിപ്പിക്കുന്ന ഒരു രീതി ഒരു അന്യസ്ത്രീക്ക് ഒരു സ്ത്രീയുടെ ഔറത്തിലേക്ക് നോക്കാൻ പാടുണ്ടോ? പലപ്പോഴും ഈ ഒരു വിഷയം ഇത്തരം ആളുകൾ ചിന്തിക്കാറില്ല എന്നതാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി പറഞ്ഞു, ലാ യൻദുറു റജുലു ഇലാ ഔറത്തിർ റജുൽ വലൽ മർഅത്തു ഇലാ ഔറത്തിൽ മർഅ. ഒരു പുരുഷൻ മറ്റൊരു പുരുഷൻ്റെ ഔറത്തിലേക്കോ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ ഔറത്തിലേക്കോ നോക്കുവാൻ പാടില്ല. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻ ഇംറഅത്തിൻ തളഉ സിയാബഹാ ഫീ ഗൈരി ബൈത്തി സൗജിഹാ. ഒരു സ്ത്രീ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലല്ലാതെയാണ് വസ്ത്രം അഴിച്ചു വെക്കുന്നതെങ്കിൽ, അഥവാ ഭർത്താവിൻ്റെ മുമ്പിലല്ല വസ്ത്രം അഴിച്ചു വെക്കുന്നതെങ്കിൽ, ഫഖദ് ഹതകത്ത് സിത്ര ബൈനഹ വബൈനല്ലാ, അവളുടെയും അള്ളാഹുവിൻ്റെയും ഇടയുള്ള മറ അവൾ വലിച്ചു കീറി എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കണം, തന്നെ ശുശ്രൂഷിക്കുവാൻ ഏറ്റവും യോഗ്യത ഉള്ളത് തന്നെ പ്രസവിച്ച ഉമ്മയാണ് അല്ലെങ്കിൽ രക്തബന്ധമുള്ള ആളുകൾ മാത്രമാണ്. വിശുദ്ധ ഖുർആൻ തന്നെയും പ്രത്യേകമായി പറഞ്ഞുവല്ലോ ഒരു സ്ത്രീ അവളുടെ സീനത്ത് ആർക്കെല്ലാം പ്രകടിപ്പിക്കാം എന്നത്. ഭർത്താവിന് മുമ്പിൽ പ്രകടിപ്പിക്കാം, എന്നാൽ ഭർത്താവിന് മുമ്പിൽ പ്രകടിപ്പിക്കാവുന്ന ഭംഗി മെഹ്റമായ ആളുകൾക്ക് മുമ്പിൽ പ്രകടിപ്പിക്കുവാൻ പാടില്ല. ഉപ്പ, ആങ്ങളമാർ, മക്കൾ, അമ്മാവന്മാർ, പിതാവിൻ്റെ സഹോദരങ്ങൾ, ഇവരൊക്കെ മെഹ്റമാണ്. ഭർത്താവിൻ്റെ മുമ്പിലുള്ള ഔറത്ത്, ഭർത്താവിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാവുന്ന ഔറത്ത് ഈ മെഹ്റമായ ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാൻ പാടില്ല. അതേ കൂട്ടത്തിലാണ് നിങ്ങളുടെ സ്ത്രീകളും എന്ന് പറഞ്ഞു. അഥവാ മെഹ്റമായ ആളുകളുടെ മുമ്പിൽ ഏത് ഭംഗിയാണോ പ്രദർശിപ്പിക്കൽ ഒരു സ്ത്രീക്ക് അനുവാദമുള്ളത്, അല്ലെങ്കിൽ ഒരു മെഹ്റമായ ആൾക്ക് ഒരു സ്ത്രീയുടെ തൻ്റെ മെഹ്റമിൽപ്പെടുന്ന ഒരു സ്ത്രീയുടെ ഏത് ഭാഗങ്ങളെല്ലാം കാണാൻ പാടുണ്ടോ അതേ ഭാഗം മാത്രമാണ് ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടേത് കാണൽ അനുവദനീയമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മുഖല്ലതായ വലിയ ഔറത്തിലേക്ക് വളരെ അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ നോക്കുവാൻ പാടില്ല. ഓപ്പറേഷൻ പോലുള്ള സാഹചര്യങ്ങൾ പ്രസവ ചികിത്സാ രംഗങ്ങളിലൊക്കെ സ്വാഭാവികമായും സംഭവിക്കുന്നതാണ്. ഇതിലപ്പുറം പാടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സ്ത്രീകൾ 40 ദിവസം നിൽക്കുക, ശുശ്രൂഷക്ക് നിൽക്കുക എന്നുള്ള ഒരു അനാചാരം എന്നുള്ള രൂപത്തിലല്ല, മറിച്ച് അതിൽ നിഷിദ്ധം കലർന്നു വരുന്നത് മനസ്സിലാക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്.
0: നിർഭാഗ്യവശാൽ പള്ളിയിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സമയം പിറകെ വന്ന കുറച്ചുപേർ ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ അതിൽ ചേരണമോ അതോ ഒറ്റയ്ക്ക് തന്നെ പൂർത്തിയാക്കണമോ എന്നാണ്.
2: ഈ വിഷയവുമായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞു, ഈ വ്യക്തിക്ക് 2-3 രൂപത്തിൽ ചെയ്യാവുന്നതാണ്. ഒന്ന്, ആ നമസ്കാരം തനിച്ച് പൂർത്തീകരിക്കുക, അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. രണ്ടാമത്, അദ്ദേഹം നമസ്കരിക്കുന്ന ആ ഫർള് നമസ്കാരം സുന്നത്താക്കി മാറ്റുക. ഫർളിൽ നിന്ന് സുന്നത്തിലേക്ക് നിയ്യത്ത് മാറ്റാവുന്നതാണ്, കാരണം ജമാഅത്തിൻ്റെ കൂലി ലഭിക്കുവാൻ വേണ്ടി. തുടർന്ന് അയാൾക്ക് ജമാഅത്തായി നമസ്കരിക്കാവുന്നതുമാണ്. അപ്പം നമസ്കാരം ഇടയ്ക്ക് വെച്ച് നിർത്തുക എന്നത് ശരിയായ ഒരു ഏർപ്പാടല്ലോ. വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങളുടെ അമലുകളെ നിങ്ങൾ ബാത്തിലാക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞുവല്ലോ. ശരിയാണ്, പക്ഷേ ഇവിടെ നമസ്കാരം അവിടെ നിർത്തുകയല്ല, മറിച്ച് അവിടെ സുന്നത്തായി പരിഗണിച്ച് സലാം വീട്ടി പിന്നീട് അതിനേക്കാൾ ശ്രേഷ്ഠമായ ജമാഅത്തിലേക്ക് അയാൾ നീങ്ങുന്നു എന്നതുകൊണ്ട് അനുവദിക്കപ്പെടുമെന്നാണ്. ഒരു പക്ഷേ ഈ ഒരു 2 രൂപത്തിലും അയാൾക്ക് നീങ്ങാവുന്നതാണ് ഇൻഷാല്ലാ.
0: ചോദ്യം ഇപ്രകാരമാണ്, എൻ്റെ അളിയൻ ബാങ്ക് ലോൺ എടുത്തുണ്ടാക്കിയ വീട്ടിൽ എനിക്ക് സ്ഥിരമായി താമസിക്കാമോ? ഞാൻ പലിശയുമായി ബന്ധപ്പെടാത്തയാളാണ് എന്നാണ്.
2: ലോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്താണോ ലോൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അതല്ലാതെ വായ്പ അല്ലെങ്കിൽ കടം എന്ന അർത്ഥത്തിലല്ല. മറിച്ച് ബാങ്ക് ലോൺ തരുന്നു എന്ന് പറയുമ്പോൾ ഏതൊരു സാധാരണക്കാരൻ്റെയും മനസ്സിൽ അവിടെ ഓടിയെത്തുന്നത് ബാങ്കിൽ വല്ലതും പണയം വെച്ച് എടുക്കുന്ന കാശ്, അതിനാണ് ലോൺ എന്ന് പറയുന്നത്. അത് ആഴ്ചയിലോ മാസത്തിലോ ഒക്കെയായി അടച്ചു കൊടുക്കണം, കൂട്ടത്തിൽ നിശ്ചിത ശതമാനം പലിശയും കൊടുക്കണം, വാങ്ങിയതിനേക്കാൾ കൂടുതലായി അവിടെ പലിശ കൊടുക്കേണ്ടി വരും എന്ന കാര്യമാണ് ലോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എല്ലാ ശ്രോതാക്കളോടും സൂചിപ്പിക്കുവാനുള്ളത്, എന്തുകൊണ്ട് മനുഷ്യർ ലോണിലേക്ക് നീങ്ങുന്നു? അതിന് 2 കാര്യങ്ങളാണ്. ഒന്ന്, എത്ര പാവപ്പെട്ട ആളുകളായിരുന്നാലും ശരി, അവരുടെ ജീവിതത്തിൽ സ്വയം ഉണ്ടാക്കിയെടുത്ത കുറേ അഴിക്കാൻ സാധിക്കാത്ത കുടുക്കുകളുണ്ട്. പണക്കാർ എന്ത് ചെയ്യുന്നു അത് അപ്രകാരം തന്നെ ദൂർത്തിനും പൊങ്ങച്ചത്തിനും യാതൊരു കുറവുമില്ലാതെ അവരുടെ പൊങ്ങച്ചും അതേപോലെ തങ്ങളും സ്വീകരിക്കണം. അതുകൊണ്ട് വിവാഹം, സൽക്കാരങ്ങൾ, മറ്റ് കാര്യങ്ങളിലൊക്കെ പണം അത് സുലഭമായി തരാൻ ആളുകളുണ്ട്. അല്പം കാശ് അധികം കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്കെത്തുന്നു. പൊങ്ങച്ചവും അപ്രകാരത്തിലുള്ള പ്രകടനങ്ങളും പലിശ വാങ്ങുവാൻ പ്രേരിപ്പിക്കുന്നു. രണ്ടാമത്തൊരു കാരണം, മനുഷ്യർ പരസ്പരമുള്ള സാഹോദര്യബന്ധം വിസ്മരിക്കുകയും ഒരു പാവപ്പെട്ടവന് പ്രയാസം ഘട്ടം വന്നാൽ, ഒരു പാവപ്പെട്ടവന് സാമ്പത്തികമായ പ്രശ്നങ്ങൾ വരുമ്പോൾ അവനെ സഹായിക്കണം എന്ന ഒരു ബോധം നഷ്ടപ്പെടുകയും എനിക്ക് ഞാനും എൻ്റെ ചുറ്റുവട്ടത്തുള്ള ആളുകളും മാത്രം മതി എന്ന ചിന്തയും മറ്റുള്ള ആളുകളെ സഹായിക്കുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നില്ല എന്നതും ഒരു സത്യമാണ്. ഇസ്ലാം വായ്പ കൊടുക്കുന്നതിനും കടം കൊടുക്കുന്നതിനും വമ്പിച്ച പ്രോത്സാഹനമാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി സ്വതക്കയിലൂടെയും കടം വായ്പ നൽകിക്കൊണ്ടും സഹായിക്കുവാൻ തയ്യാറാകണം എന്ന് സൂചിപ്പിക്കുകയാണ്. ഇവിടെ ലോണുമായി ഇസ്ലാമിൻ്റെ വിധി, ലോൺ അതിൽ പലിശ ഉണ്ട് നമ്മുടെ നാട്ടിൽ, അതുകൊണ്ട് ലോൺ ഹറാമാണ് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഹറാമിൻ്റെ വഴികൾ സ്വീകരിച്ചുകൂടാ. ഒരുപക്ഷെ നമ്മൾ വളരെ ഞെരുക്കം അനുഭവപ്പെടുന്ന വേളയിലാണ് താൻ ഇങ്ങനെ ലോണെടുത്തത് എന്ന് വാദിക്കുന്നുവെങ്കിലും ആത്യന്തികമായി പരിശോധിച്ചാൽ അത് ഒരു ഞെരുങ്ങിയ, ഇടുങ്ങിയ, വളരെ പ്രയാസകരമായ ഒരു ഘട്ടത്തിൽ ലോൺ എടുത്തതായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ ഞാൻ ലോൺ എടുത്തു എന്ന് പറഞ്ഞ് ന്യായീകരിക്കാവതല്ല. രണ്ടാമതായി മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും ലോൺ എടുക്കുന്നത് വീടിൻ്റെ മോടി വർദ്ധിപ്പിക്കുവാനും വീടിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുവാനും പുരയിടം നന്നാക്കുവാനും വാഹനം ഒന്നുകൂടെ മെച്ചമുള്ളതാക്കുവാനും വേണ്ടിയൊക്കെയാണ്. ഇതൊക്കെ ഒരുപക്ഷെ ആവശ്യങ്ങളിലോ അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള ഘടകങ്ങളിൽ ഉൾപ്പെടുക. ആ കാര്യങ്ങൾക്കൊന്നും ലോൺ അഥവാ പലിശ എടുക്കുവാൻ പാടില്ല എന്നത് വളരെ കൃത്യമായി മനസ്സിലാക്കണം. വളരെ ഗുരുതരമായ പാപമാണ് ലോൺ എന്ന് ഏതൊരു വിശ്വാസിക്കും അറിയാമെങ്കിലും അതെല്ലാം ഇത്തരത്തിലോരോ ഘട്ടങ്ങളുണ്ടാകുമ്പോൾ വിസ്മരിച്ചു പോകുന്നു എന്നുള്ളതാണ് സത്യം. ഇനി ഒരാൾ അറിവില്ലായ്മ മൂലമോ മറ്റുമൊക്കെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഗുരുതരമായ അവസ്ഥ മനസ്സിലാക്കാതെ, ഗൗരവം മനസ്സിലാക്കാതെ ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ വാഹനം ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ്, അല്ലെങ്കിൽ ആ വീട്ടിൽ താമസിക്കാൻ പറ്റുമോ എന്നാണ്. അല്ല, ആദ്യം ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് താൻ എടുത്ത ലോൺ, അത് കടവും പലിശയും ഒക്കെ, എത്രയും പെട്ടെന്ന് അതിൽ രക്ഷപ്പെടുക എന്ന മാർഗമാണ് സ്വീകരിക്കേണ്ടത്. പലിശ കൊടുക്കാത്ത രൂപത്തിൽ അഥവാ പലിശ കൊടുക്കേണ്ടതില്ലാത്ത രൂപത്തിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ല, വളരെ നല്ലത്. ഇനി അതല്ല, ആ കടം കൊടുത്തു എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുന്ന ഒരു മാർഗം സ്വീകരിച്ചാൽ അത് തന്നെയാണ് ഉത്തമം. തുടർന്ന് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക, തൗബ ചെയ്യുക. അത്തരം വാഹനങ്ങളും വീടുകളും ഉപയോഗിക്കുന്നു എന്നിൽ കുഴപ്പമില്ല. ഒരുപക്ഷെ വാഹനം വിറ്റുകൊണ്ടോ വീട് തന്നെ വിറ്റുകൊണ്ടോ കടം വീട്ടേണ്ടി വന്നാൽ അപ്പോൾ അതിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്. തൻ്റെ ശരീരത്തിൽ താനുമായി ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരിക്കലും പലിശ ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ ഓരോ വിശ്വാസികളും കാർക്കശ്യ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കേണ്ടതുണ്ട്. ഹറാമുകളിൽ നിന്ന് സമ്പൂർണ്ണമായി വിട്ടു നിൽക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മെ എല്ലാവരെയും ഉദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
3: മഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം.
4: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ സ്വരം. ലോകത്തിനുടയവൻ അല്ലാഹു മാത്രം. ഏകനായ നാഥൻ്റെ സത്യവാക്യങ്ങൾ സുന്ദരശ്രേഷ്ഠമായ ഈ വരികളിൽ പ്രകടമാണ്. ആലാപനം സിദ്റത്തുൽ മുൻതഹാ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: ഹോട്ടൽ എന്നൊരു ബോർഡിങ്ങിനെ ഉയർത്തിപ്പിടിച്ച് വിസിലടിച്ച് വയോധികനായൊരു മനുഷ്യൻ വലിയ വലിയ വാഹനങ്ങളെ ആ ഹോട്ടലിന്റെ പാർക്കിംഗിലേക്ക് കയറ്റിവിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നട്ടുച്ച നേരത്തും ഒരു കുടയുടെ തണലിൽ അല്ലെങ്കിൽ പൊരുവെയിലത്ത് കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യന്റെ ലക്ഷ്യം അയാളുടെ വീട്ടിലെ ഭക്ഷണപാത്രമാണ്. നമുക്ക് ഭക്ഷണം വിളമ്പിത്തന്ന ആളുകൾക്ക് ടിപ്പ് കൊടുക്കുന്നത് പോലെ ഇതുപോലത്തെ മനുഷ്യരെയും നമുക്കൊന്ന് പരിഗണിച്ചുകൂടെ? നമ്മുടെ കയ്യിലെ കൊച്ചു കൊച്ചു സംഖ്യകൾ അവർക്ക് വലിയ വലിയ സംഖ്യകളാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും അതുകൊണ്ട് വാങ്ങുകയെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല. മധുരമിഠായിയുടെ പണമെങ്കിലും കിട്ടിയാൽ അവരുടെ മക്കളുടെ ചുണ്ടിൽ അവർക്കൊരു പുതിയ പുഞ്ചിരി പടർത്താൻ കഴിയും. അതുകൊണ്ട് ഇതുപോലത്തെ കൊച്ചു കൊച്ചു സാധ്യതകളെ നമ്മൾ വലിയ കാര്യങ്ങളായി കാണാൻ തീർച്ചയായും ശ്രമിക്കുക.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാബദ്, പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്റ്റാർ ക്വസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് സ്റ്റാർ ക്വസ്റ്റിലെ എൻ്റെ വിദ്യാലയം എന്ന വിഷയത്തിലുള്ള കുറച്ച് കൂട്ടുകാരുടെ പ്രോഗ്രാമുകളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്.
2: അതെ,
1: അപ്പോൾ എൻ്റെ വിദ്യാലയം എന്നുള്ള വിഷയം നമ്മൾ പറയുമ്പോൾ തന്നെ അതിൻ്റെ മുമ്പ് കുറച്ച് എപ്പിസോഡുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വിദ്യാലയത്തെക്കുറിച്ച് എന്താ പറയുക, സംതൃപ്തരാണ്.
2: അതെ, ആരും മോശം പറഞ്ഞിട്ടില്ല.
1: ഇല്ല, സ്വന്തം വിദ്യാലയത്തെ പറ്റി വാനോളം പുകഴ്ത്തി പറയാൻ എല്ലാവർക്കും ഉണ്ട്.
2: അതെ.
1: അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ സ്കൂളുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഒരു കേരളത്തിലൊരു സിസ്റ്റം വെച്ചിട്ട് സ്കൂളുകൾ ഒരുപാട് ലെവലുകളുണ്ട്. ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി.
2: അതെ.
1: ചില ആളുകൾ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ ഒരു സ്കൂളായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക.
2: ആ അതെ, ഒരു മാറ്റൊന്നും ഉണ്ടാവില്ല,
1: മാറ്റൊന്നും. ഒരേ സ്കൂളുകളിലുണ്ടാവും,
2: ഒരേ സ്കൂൾ ബസ്.
1: അതെ, ചില മാനേജ്മെന്റിന്റെ സ്കൂളുകളൊക്കെ അങ്ങനെ ആയിരിക്കും,
2: മാറുന്നേ ഉള്ളൂ അല്ലേ.
1: അതെ, ചില ആളുകളെ എൽ പി സ്കൂൾ കഴിഞ്ഞാൽ എന്ത് ചെയ്യും, യു പി വേറൊരു സ്കൂള്,
2: അതെ,
1: ഹൈസ്കൂള് വേറൊരു സ്കൂള്, ഹയർ സെക്കൻഡറി വേറൊരു സ്കൂള്. അങ്ങനെ നാല് സ്കൂളുകൾ ഈ ഒരു 12 കൊല്ലം കൊണ്ട്.
2: നാലല്ല, ഇപ്പൊ ഈ എൽ കെ ജി യു കെ ജി സമ്പ്രദായം വന്നപ്പോ അതും മാറ്റണ്ട്. ചില
1: മോണ്ടിസോറി പ്രീ കെജികളൊക്കെ,
2: അതെ, പ്രീ കെജികൾ കുറെ എണ്ണം അവിടെ ഇവിടെ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറെ സ്കൂളിലേക്ക് ഒന്നാം ക്ലാസ് 1-4 ഒരു വേറെ സ്കൂള്, അത് കഴിഞ്ഞ 5-7 വേറെ സ്കൂള്, 8-10 വേറെ ഒന്ന്, പിന്നെ ഹയർ സെക്കൻഡറി മറ്റൊരു സ്കൂൾ. അങ്ങനെ അല്ലേ ശരിക്കും ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് ഒരുപാട് ഡെവലപ്മെന്റ്സ് വരാനുണ്ട്. ഒരു എൽ കെ ജിയിൽ പഠിക്കുന്ന കുട്ടി അതേപോലെ പിന്നെ ഒരു എൽ പിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ്റെ മാനസികാവസ്ഥ
1: അല്ലേ,
2: ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ പ്രായത്തിലും സ്വഭാവത്തിലും. ചിലപ്പോൾ ഒരു ടീനേജൊക്കെ കേൾക്കുമ്പോൾ അവൻ്റെ സൗണ്ടിലുള്ള മാറ്റങ്ങൾ
1: അല്ലെ,
2: പ്യുർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെ, ഒരുപാട് പിരിമുറക്കത്തിൻ്റെ കാലഘട്ടം എന്നൊക്കെ ഈ സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്നൊരു ഒരു ഒരു കാലഘട്ടമാണ് ശരിക്കും
1: ഹൈസ്കൂൾ കാലഘട്ടം.
2: അതെ,
1: പിന്നെ ഒന്നാമത് എസ് എൽ സിൻ്റെ ഒരു പ്രഷർ.
2: അതെ.
1: അപ്പോൾ ഏതായാലും എൽ പി സ്കൂളിലൊക്കെ കിടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നും കൂടി ഒരു എന്താ പറയുക, ഭയങ്കര ക്രീമായ കുട്ടികളാണ് അവർക്ക്. ഇപ്പോൾ ക്ലാസ്സൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് യാതൊരു മുൻവിധിയൊന്നും ഉണ്ടാവില്ല, എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ അവർ റെഡിയാണ്.
2: അതെ.
1: അതുകൊണ്ട് തന്നെ ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഇപ്പോൾ മദ്രസയിലായാലും സ്കൂളുകളിലായാലും നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് പഠിപ്പിച്ചെടുത്താൽ എന്ത് ചെയ്യും, അവരത് കലാകാലം ആ തെറ്റ് ഫോളോ ചെയ്യും. അതിന് പിന്നെ മാറ്റണം എന്നുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ സാധാരണ ഈ കുട്ടികൾ ഭയങ്കര എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രീമിയായിട്ട് എല്ലാം പെട്ടെന്ന് പഠിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് അനുകരണ സ്വഭാവമൊക്കെ ഉള്ള ഒരുപാട് ആക്ടിവിറ്റികളൊക്കെ കൊണ്ട് ക്ലാസ്സുകൾ മനോഹരമാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുള്ളത് ലോവർ പ്രൈമറി ക്ലാസ്സുകളിൽ. അത് ആൺകുട്ടിയാണെന്നുണ്ടെങ്കിലും പെൺകുട്ടിയാണെന്നുണ്ടെങ്കിലും ഇവരൊക്കെ അങ്ങനെ എന്താ പറയുക, പ്രത്യേകിച്ച് അവർക്ക് എന്താ പറയുക, രാവിലെ സ്കൂളിൽ പോവുക, വൈകുന്നേരം വരിക, അങ്ങനൊരു ഇനിയിപ്പോൾ വീട്ടിൽ നിന്നൊരു എന്താ പറയുക, അത്ര അങ്ങനെ ഒരു ചിട്ടൊന്നും ഇല്ലെങ്കിലും
2: അതെ
1: ജീവിതം ഇങ്ങനെ മെല്ലെ മെല്ലെ ഒരു അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ആലോചിക്കണമൊക്കെ ഉണ്ടാവുള്ളൂ.
2: ടീച്ചർക്കും ഉമ്മാക്കുപ്പാക്കും വേണ്ടി പഠിക്കുക എന്നൊരു ശൈലിയൊക്കെയാണ് ആ ഒരു പ്രായത്തിൽ. അനുകരണം, നേരത്തെ പറഞ്ഞ അനുകരണം നന്നായിട്ടുണ്ടാവും.
1: അപ്പോൾ
2: ഞാനിന്ന് വീട്ടിൽ നിന്ന് പോന്നപ്പോൾ ഒരു ഒരു അവനിപ്പോൾ ഒന്നാം ക്ലാസ്സിലാണ്. അപ്പോൾ അവൻ്റെ സംസാരം ഇങ്ങനെ കേട്ടു. അപ്പോൾ അവരുടെ സ്കൂളിൽ എന്താ ഈ ക്ലബ്ബുകളുടെ ഉദ്ഘാടനങ്ങൾ നടക്കുന്ന സമയമാണ് ശരിക്കും സ്കൂളുകളിൽ. സയൻസ് ക്ലബ്ബ്, എസ് എസ് ക്ലബ്ബ്, മാത്സ് ക്ലബ്ബ്, അങ്ങനെ ഉറുദു, സംസ്കൃതം, എല്ലാം എന്തൊക്കെയുണ്ടോ വിദ്യാലയ ക്ലബ്ബ്, ഇങ്ങനെ കുറേ ക്ലബ്ബുകളുണ്ടാവും. അപ്പോൾ ഈ ക്ലബ്ബുകളുടെ ഉദ്ഘാടനത്തിന് ഏതെങ്കിലുമൊക്കെ ഒരു ഗസ്റ്റിനെ വിളിക്കും. അപ്പോൾ അങ്ങനെ നടന്ന ഒരു സംസാരത്തിൽ അപ്പോൾ അവർ അതിലുള്ള സ്വാഗത ഭാഷണം നടത്തിയ ആൾ, ഞാനധികം നീട്ടി സംസാരിക്കുന്നില്ല, നമ്മുടെ ഗസ്റ്റിൻ്റെ സംസാരമാണ് എല്ലാവരും കാത്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ നിർത്തുന്നു എന്ന് പറഞ്ഞിട്ട് സ്വാഗത ഭാഷണം നടത്തിയ ആൾ ആ നിർത്തിയ പോയിന്റ് ഈ കുട്ടി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വീട്ടിലെത്തിയിട്ട് ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം, പക്ഷെ അവൻ്റെ മനസ്സിൽ നിന്നുണ്ട് ആ പ്രോഗ്രാമും അയാൾ സംസാരിച്ച അതേ വാക്കുകളും. നമ്മുടെ എം എൽ എ ആണ് അടുത്ത നമ്മൾ സംസാരിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ സംസാരം ഞാൻ നീട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് വീടിൻ്റെ കൊലയിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കണം. അപ്പോൾ ഒരു അനുകരണം എന്നുള്ളത് വളരെ കണ്ടുവരുന്ന സമയമാണ് ശരിക്ക് റിയൽ പി പ്രായം. അതുപോലെ തന്നെ ഈ സർക്കാർ എയ്ഡഡ് സ്കൂളൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് ഈ നാലാം ക്ലാസ്സിൽ വെച്ചിട്ട് എൽ എസ് എസ് എന്നൊരു കടമുണ്ട് ഇവർ. അതൊക്കെ നല്ല മിടുക്കരായ കുട്ടികൾക്ക് ആ ഒരു സമയം അതിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഒരു മത്സര ബുദ്ധിയും ഒക്കെ വരുന്ന ഒരു സമയം കൂടെയാണ് ശരിക്കും.
1: അല്ലാതെ അവർക്ക് പഠിക്കാൻ ഇഷ്ടപ്പെട്ട പഠിക്കാനുള്ള വിഷയങ്ങളിൽ ഏറ്റവും വ്യത്യാസമൊക്കെ ഉണ്ടാവും. ചിലതെല്ലാം പഠിക്കാൻ പറ്റും, ചിലത് തീരെ പഠിക്കാനൊന്നും പറ്റൂല. എന്നാലും അവരോട് ഇഷ്ടപ്പെട്ട വിഷയം ഏതാന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും അതൊരു എന്താ പറയുക, വലിയ കുട്ടികൾ ഉത്തരം പറയണ പോലെ ആയിരിക്കില്ല അവർ
2: പറയുക.
1: നമ്മളൊരു കുട്ടിയോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കണക്കാണ് ഇഷ്ടം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പം അതിൻ്റെ ഒരു പഠിക്കാനുള്ള എളുപ്പം കൊണ്ട് പറയണമായിരിക്കും. അതിൽ അതിനെ ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന സമയമൊന്നല്ല പ്രൈമറി സ്കൂളുകളിൽ.
2: ചില കുട്ടികളുണ്ടാവും ഇപ്പോൾ ചില ടീച്ചേഴ്സിനെ അവർക്ക് ഇഷ്ടമായിരിക്കും.
1: അതെ അതെ.
2: എൽ പിയിലൊക്കെ നമുക്ക് കണ്ടുവരുന്ന സംഗതി എന്ന് വെച്ചാൽ ഒന്നും രണ്ടും ക്ലാസ്സുകളിലൊക്കെ ഒരേ ടീച്ചറായിരിക്കും ഉണ്ടാവുക.
1: അറബി മാത്രമാണ്
2: മാറ്റം ഉണ്ടാവുക. അതേപോലെ സംസ്കൃതം ഉള്ള സ്കൂളുകളാണെങ്കിൽ അത് മാറ്റം ഉണ്ടാവും. പിന്നെ ഈ മൂന്ന് നാലിലെത്തുമ്പോൾ ചിലപ്പോൾ ടീച്ചേഴ്സ് എന്തെയും ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അപ്പോൾ അവരോട് ഏത് വിഷയമാണെന്ന് ചോദിച്ചാൽ നല്ലോണം ചീത്ത പറഞ്ഞ് അങ്ങനത്തെ അധ്യാപകരുടെ വിഷയം കുട്ടികൾ. ഏയ്, ഉദാഹരണത്തിന് ഇപ്പോൾ ഇപ്പം മലയാളം തന്നെ നമ്മൾ സംസാരിക്കുന്ന ഭാഷയാണൊക്കെയാണ്, പക്ഷെ മലയാളം എടുക്കുന്ന ഒരു അധ്യാപകൻ നല്ല ചീത്ത പറയുന്ന അടിക്കുന്ന ഒരു അധ്യാപകനാണെങ്കിൽ ടീച്ചറാണെങ്കിൽ മലയാളം പഠിക്കാൻ ഇഷ്ടമുണ്ടോ? ഇല്ല. കാരണം പ്രശ്നം എവിടെ കിടക്കണേ? ഈ അധ്യാപകനാണ് പ്രശ്നം. അധ്യാപകന് ഇഷ്ടമല്ല, അതുകൊണ്ട് അധ്യാപകൻ പഠിപ്പിക്കുന്ന ടോപ്പിക്കും ഇഷ്ടമല്ല. അങ്ങനെയൊക്കെയുള്ള
1: ഒരു മനസ്സാണ് അവർക്കുള്ളത്.
2: അത്രയും നല്ല ഒരു
1: അപ്പം അങ്ങനെയൊക്കെയാണ് എൽ പി സ്കൂളിലെ കുട്ടികളെ വിശേഷങ്ങൾ. ഏതായാലും നമുക്ക് പ്രോഗ്രാമിൽ ആദ്യത്തെ പ്രോഗ്രാമിലേക്ക് പോയി നോക്കാൻ തോന്നുന്നുണ്ട്. എൻ്റെ വിദ്യാലയം എന്നുള്ള വിഷയത്തിൽ ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഹാജറ സൽമാനാണ്. ഒരു പ്രസംഗവുമായിട്ട് എസ് എൻ ഡി പി സ്കൂൾ പട്ടത്താനം അവിടെയാണ് പഠിക്കുന്നത്. അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. നമുക്ക് പ്രസംഗത്തിലേക്ക് കടക്കാം.
3: അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഹാജറ. എൻ്റെ സ്ഥലം കൊല്ലം ജില്ലായത്തിൽ. ഞാൻ പഠിക്കുന്നത് എസ് എൻ ഡി പി യു പി സ്കൂൾ പട്ടത്താനം 5th standard. ഇതാ നമ്മുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂൾ തുറന്നില്ലേ കൂട്ടുകാരെ? എനിക്ക് എൻ്റെ സ്കൂൾ ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ഒരുപാട് ടീച്ചർമാരുണ്ട്. എൻ്റെ സ്കൂളിലാണ് കൊല്ലം ജില്ലയിൽ ഏറ്റവും മികച്ച അവാർഡ് നേടിയത്. എൻ്റെ സ്കൂളിൽ വലിയ കെട്ടിടങ്ങളുണ്ട്, ലൈബ്രറികളുണ്ട്, ലാബുകളുണ്ട്, പൂന്തോട്ടമുണ്ട്. പൂന്തോട്ടത്തിൽ നിറയെ പൂമ്പാറ്റകളുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട ദിനങ്ങളും ഞങ്ങൾ വളരെ വളരെ വലിയ പരിപാടികളാണ് നടത്തുന്നത്. ഞാൻ ക്വിസ് മത്സരത്തിനൊക്കെ പങ്കെടുക്കാറുണ്ട്. കലോത്സവങ്ങളിൽ അറബി പാട്ടുകളും അറബി പ്രസംഗങ്ങളൊക്കെ പറയാറുണ്ട്. എൻ്റെ ടീച്ചർമാരാണ് അതിന് എനിക്ക് പ്രോത്സാഹനമൊക്കെ നൽകാറുള്ളത്. ടീച്ചർമാരെ പോലെ തന്നെ പ്രിയപ്പെട്ട ഒരു ആൻറ്റിയുണ്ട് അവിടെ. അവരാണ് എനിക്ക് ഉച്ചഭക്ഷണമൊക്കെ എല്ലാ കുട്ടികൾക്കും തരുന്നത്. അവരെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അസ്സലാമു അലൈക്കും.
2: മാഷാ ഹാജറ സൽമാൻ്റെ പ്രസംഗം നമ്മൾ കേട്ടു. അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാരിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിദ്യാലയമാർക്കും അപ്രിയമല്ല, പ്രിയപ്പെട്ട തന്നെയാണ്. എല്ലാവരുടെയും ഓർമ്മകളുള്ള വളരെ മനോഹരമായ സ്കൂള്. പക്ഷെ പണ്ടൊക്കെ ഇപ്പോൾ ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് നമ്മൾ കൂട്ടുകാരിങ്ങനെ പറയുന്നു. അന്ന് എനിക്ക് തോന്നുന്നത് ഒരു എന്താ പറയുക, ഈ യുദ്ധത്തിൻ്റെ വാർത്തയൊക്കെ കേൾക്കുന്ന സമയത്ത് സ്കൂളുകളിൽ പത്രം വരും. അപ്പോൾ യുദ്ധത്തിൻ്റെ വാർത്ത കേൾക്കുന്ന സമയത്ത് ഒരു ബോംബ് സ്കൂളിലൊക്കെ ഒന്ന് വന്നൊക്കെയാണെങ്കിൽ സ്കൂളൊന്ന് പൊളിഞ്ഞടിയെങ്കിൽ ഒന്ന് തകർന്ന് വീണെങ്കിൽ
1: അങ്ങനത്തെ
2: കുട്ടികൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അങ്ങനത്തെ കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പം ഇപ്പം അങ്ങനത്തെ ഒന്നുമല്ല. ഇപ്പൊ എന്താ വെച്ചാൽ ഈ മഴ
1: കലക്ടർ
2: കലക്ടറുടെ അവധി കാത്തു നിൽക്കുന്ന കുട്ടികൾ, അങ്ങനത്തെ കുട്ടികളൊക്കെ ഇപ്പോഴും. എന്നാൽ സ്കൂളില്ലെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുന്ന കുട്ടികൾ അതുമുണ്ട്, രണ്ടും ഇപ്പോഴും അന്നും ഉണ്ട് ഇപ്പോഴും ഉണ്ട്. ആ ഒരു രീതിക്ക് ഇപ്പോഴൊന്നും മാറ്റങ്ങളൊന്നും വല്ലാതെ വന്നിട്ടില്ല. ഇപ്പം നമ്മുടെ കുട്ടികളിപ്പോൾ ഒരു യു പി ലെവലിൽ പഠിക്കുന്ന ഒരു അപ്പർ പ്രൈമറി ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ മാനസികാവസ്ഥക്ക് എങ്ങനെയായിരിക്കും?
1: നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ LSS ഒക്കെ എഴുതി വരുന്ന കുട്ടികളായിരിക്കും അതെല്ലാം ക്ലാസ്സിൽ നിന്ന്. പിന്നെ ഒന്നും കൂടി ഒരു കോമ്പറ്റീഷനൊക്കെ ഒന്നും കൂടി,
2: അതെ,
1: പിന്നെ വിഷയങ്ങളൊക്കെ ഒന്നും കൂടി വെവ്വേറായിട്ട് പഠിക്കാൻ തുടങ്ങുകയാണ്. കാരണം LP എല്ലാത്തിനും ഒരു ടീച്ചറായിരുന്നു, അറബി അല്ലാത്ത ലാംഗ്വേജ് അല്ലാത്ത എല്ലാത്തിനും ഒരു ടീച്ചറായിരുന്നു. ഇപ്പം എന്തായി, ഓരോ വിഷയത്തിന് അതിൻ്റെതായ ടീച്ചർ, പീരീഡുകൾ മാറി വരുന്ന ഒരു സിസ്റ്റമിൽ പഠിക്കുകയാണ്. ഒരു പീരീഡിൻ്റെ വെല്ലടിച്ചാൽ ഒരു ടീച്ചർ പോകുന്നു, ഇപ്പൊ ഹിന്ദി മിസ് പോകുന്നു, വേറൊരു മാഷി വരുന്നു. അപ്പൊ ഈ ഒരു മാറ്റമൊക്കെ അവര് മെല്ലെ മെല്ലെ ഇങ്ങനെ ഒരു സ്റ്റഡി സിസ്റ്റം മെല്ലെ മെല്ലെ ഇങ്ങനെ കൊണ്ടുവരാണ്.
2: അതിപ്പോ ഈ നാലാം ക്ലാസ് വരെ EVS ഒരു വിഷയം എന്തായി, സയൻസും SSO ആയിട്ട് മാറി
1: മാറിയാ.
2: ഒരു പ്രത്യേക ലാംഗ്വേജ്, അതുവരെ അറബി പഠിച്ചിരുന്ന, പിന്നെ ഒരു ഉറുദു ആഡ് ആയി വന്നു, ഹിന്ദി ആഡായി വരുന്നു, അങ്ങനെയൊക്കെ അല്ലേ.
1: മലയാളം
2: സെക്കൻഡ് വേറൊന്ന്, മലയാളം ആദ്യം ഉണ്ടെങ്കിലും ഒരു മലയാളം ഫസ്റ്റ് സെക്കൻഡ്, അങ്ങനെയൊക്കെ പുതിയ പുതിയ സംഗതികൾ കുട്ടികൾക്ക് ഇങ്ങനെ. ഇനിയിപ്പോ കുറച്ചുകൂടെ ഒക്കെ വരുമ്പോ ഒരു IT ഒക്കെ കടന്നു വരാൻ തുടങ്ങി.
1: പിന്നെ UP സ്കൂളിലെ കുട്ടികൾ എന്താ വെച്ചാൽ ഒന്നും കൂടി എന്താ പറയാ, അവരുടെ ഒരു സ്കില്ല് അല്ലെ കഴിവുകള് നർച്ചർ ചെയ്യാനുള്ള ഒരു ഹബ്ബാണെന്ന് വേണേൽ പറയാം. ഒരുപാട് സയൻസ് മേളകള് അതൊക്കെ LP സ്കൂളിലൊക്കെ സാധാരണ പാരന്റ്സ് പറഞ്ഞിട്ട് ഇങ്ങനെ പങ്കെടുക്കണമായിരിക്കും. ഇവിടെ കൂട്ടുകാർക്ക് ഒന്നും കൂടി ഒരു ഇൻട്രസ്റ്റ് ഒക്കെ മെല്ലെ മെല്ലെ ഇങ്ങനെ വന്നു തുടങ്ങും. സയൻസിലോ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഗണിതത്തില് നല്ല സ്കില്ലുണ്ടാവും, പെട്ടെന്ന് പെട്ടെന്ന് കണക്കൂട്ടാനും ഹരിക്കാനും മാത്സ് ഒക്കെ അവർക്ക് ഭയങ്കര ഈസി ആയിരിക്കും. ചില ആളുകൾക്ക് സോഷ്യൽ സയൻസിലായിരിക്കും ഇങ്ങനെ ചുറ്റുപാട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് പ്രോഗ്രാമുകൾ ഒരുപാടുണ്ടാവും. LP സ്കൂളിനെ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ ഒരു August 6-9 ഒക്കെ വരുമ്പോൾ യുദ്ധത്തിനെതിരെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിനെതിരെ പോസ്റ്റർ ഉണ്ടാക്കുക, അങ്ങനത്തെ ഒരുപാട് ഒരു വെറൈറ്റി
2: അറിഞ്ഞു പഠിക്കുന്ന സമയം
1: തുടങ്ങാണ്.
2: പ്രത്യേകിച്ച് മേളകളൊക്കെ വരുമ്പോൾ, ശാസ്ത്രമേളൊക്കെ വരുന്ന സയൻസ് ഫെയർ ഒക്കെ വരുമല്ലോ, അങ്ങനെയുള്ള സമയത്ത് കുട്ടികൾ അറിഞ്ഞുകൊണ്ട് അതിലേക്ക് ഇറങ്ങുന്ന ഒരു പ്രായം കൂടിയാണ്. മറ്റതിങ്ങനെ രക്ഷിതാക്കൾ ഉണ്ടാക്കി കൊടുക്കും, അവർ അവിടെ കൊണ്ടുപോയി ഒരു പ്ലക്കാർഡ് ഉണ്ടാക്കുകയാണ്, രക്ഷിതാക്കൾ ഉണ്ടാക്കി കൊടുക്കും, അവരവിടെ പോയി ഇങ്ങനെ പൊക്കി പിടിച്ച് നിൽക്കും. അങ്ങനെയൊക്കെ ഒരു June 5 വരികയാണെങ്കിൽ രക്ഷിതാക്കൾ ഹെൽപ്പോട് കൂടി എല്ലാ കാര്യവും. പിന്നെ ഇതൊക്കെ അവർ സ്വയം ചെയ്യാനും ഒക്കെ തുടങ്ങുന്ന ഒരു പ്രായമാണ് ശരിക്കും.
1: അതുപോലെ പ്രൊജക്ടുകളൊക്കെ മെല്ലെ മെല്ലെ തുടങ്ങും, പ്രൊജക്ട് അസൈൻമെന്റുകളൊക്കെ ഒന്നും LP സ്വന്തമായിട്ട് മെല്ലെ മെല്ലെ നർച്ചർ ചെയ്ത് തുടങ്ങുന്ന ഒരു പ്രായമാണ്. അപ്പൊ ഏതായാലും UP അതൊക്കെയാണ് ഓവറോൾ നമുക്കുണ്ട്. നമുക്ക് അടുത്തൊരു പ്രോഗ്രാം കേൾക്കാൻ തോന്നുന്നുണ്ട്. അടുത്ത പ്രോഗ്രാം ഹവ ആണ്, LKG പഠിക്കുന്ന ഒരു കൊച്ചു കൂട്ടുകാരിയാണ്. അൽഫിത്ര വടക്കേക്കാടാണ് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് അവയുടെ ഒരു പാട്ടിലേക്ക് കടക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാതുഹു. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ

0: മഷാല്ലാ, വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടായിരുന്നു. നമ്മുടെ വിഷയവുമായിട്ട് നേരിട്ട് ബന്ധമില്ല എന്നുണ്ടെങ്കിലും എല്ലാവർക്കും അറിയുന്ന ഒരു ഗാനമാണ് ഉണ്ട് സഖിയും തുടങ്ങുന്ന ഒരു പാട്ടല്ലേ.
1: അതെ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു വെച്ചത് നമ്മുടെ യു പി കാലഘട്ടമാണ്, അപ്പർ പ്രൈമറി. അത് കഴിഞ്ഞ് പിന്നെ ഒരു തികച്ചും അധികം ആളുകളും ചിലപ്പോൾ മാറി പഠിക്കാൻ ചാൻസ് ഉള്ളതാണ്. ചിലപ്പോൾ ചില സ്കൂളുകളിൽ എൽ പി യു പി മാത്രമേ ഉണ്ടാവുള്ളൂ, എട്ടാം ക്ലാസ് മുതൽ ഹൈസ്കൂൾ പിന്നെ വേറെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അധിക കുട്ടികളും ഒരു വിദ്യാലയം മാറുന്നത് അധിക കുട്ടികളും മാറുന്നത് ഈ ഒരു പ്രായത്തിലാണ്. അവരുടേതായ വളർച്ച ത്വരിതഗതിയിലാകുന്നൊരു പ്രായം, ഒരു ടീനേജിക്ക് കടക്കുന്ന പ്രായം, അങ്ങനെയൊക്കെയുള്ള ഒരു മാനസികമായിട്ട് എന്താ പറയുക,
0: സ്വന്തമായിട്ട് നല്ലൊരു ചോരത്തിളപ്പൊക്കെ ഉള്ള ഒരു പ്രായം എന്നാണ് പറയുക. ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക, നമ്മൾ സാധാരണ അവരാണ് എല്ലാം എന്ന് അവർ വിചാരിക്കും.
1: അതെ,
0: ആ കുട്ടികളാണ് എല്ലാം നമ്മളെ ബേസ് ചെയ്തിട്ടാണ് എല്ലാം സംഭവിക്കുന്നതെന്നാണ് അവർ വിചാരിക്കുക. അപ്പോൾ ആ ഒരു പ്രായമാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പഠനത്തിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു സീരിയസ് സ്റ്റഡി വരാൻ പോവാണ്.
1: അതെ,
0: ഒന്ന് പത്താം ക്ലാസ് വരുമ്പം ഒരു പബ്ലിക് എക്സാം വരികയാണ്.
1: അതെ,
0: ഇതുവരെയുള്ള അവരുടെ റിസൾട്ടുകൾ ആരും നോക്കിയിരുന്നില്ല. പക്ഷേ ഇനി പത്താം ക്ലാസ്സിലെത്തുമ്പോൾ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഒരുപാട് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഇങ്ങനെ വന്നു തുടങ്ങുമ്പോൾ ഒന്നും കൂടി ഒന്ന് സീരിയസ് ആയി തുടങ്ങും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്കൂളുകളൊക്കെ മാറുന്ന സമയത്ത് പിയർ ഗ്രൂപ്പ് അവരുടേതായിട്ടൊരു ഗ്യാങ്ങുകൾ വരാൻ പോവാണ്.
1: ഗ്യാങ്ങിന്റെ
0: യു പി സ്കൂൾ എൽ പി സ്കൂളൊന്നും അങ്ങനെ ഗ്യാങ് എല്ലാവരും ഉണ്ട്. സ്ഥിരമായി ബെഞ്ചമിൻ ഇരിക്കണവരുണ്ടാവും, എന്നാലും ഒന്നും കൂടി സ്പെഷ്യലൈസ് ചെയ്തിട്ട് ബോയ്സ് ഒരു ഗ്രൂപ്പ്, ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടുണ്ടാവും. ഗേൾസ് ഓരോ ബെഞ്ചിരിക്കുന്ന ഗ്രൂപ്പുകളൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ അവർ പഠനത്തിലും ഒരു പിയർ ഗ്രൂപ്പ് ടീച്ചിങ്ങിലും അങ്ങനെയൊക്കെ ആയിട്ട് ഒന്നും കൂടി ഒരു എഡ്യൂക്കേഷനിൽ ഒന്നും കൂടി ഇറങ്ങി പുറപ്പെടുന്നൊരു സമയമാണ്. നേരത്തെ പഠിച്ചു വെച്ചിട്ടുള്ള സ്കില്ലുകൾ ഒന്നും കൂടി ഒരു ഡെവലപ്ഡ് ആവുന്ന സമയമാണ്. പാട്ടൊക്കെ അറിയുന്നവർ ഒന്നും കൂടി പാട്ടൊക്കെ ഡെവലപ്പ് ചെയ്ത് വരും. ഇനി ഒരുപാട് ഇപ്പോൾ എന്താ പറയുക, പ്രോഗ്രാമുകൾ, ഈ ചോക്ക നിർമ്മാണം, അതുപോലെ ചന്ദനത്തിരി നിർമ്മാണം, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രോഗ്രാമുകളിൽ സ്റ്റേറ്റിലൊക്കെ പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതൊക്കെ മിക്കവാറും ഉണ്ടാകുന്ന ഈ ഒരു ഹൈസ്കൂൾ സ്റ്റേജിലാണ്.
1: യു പിയിലും ഉണ്ട് അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ കൂടുതലായിട്ടും കുട്ടികൾ അതിലേക്കൊക്കെ ഇറങ്ങുന്നത് ഒരു ഹൈസ്കൂൾ ലെവലിലൊക്കെ.
0: അതിനൊരു ഗ്രേസ് മാർക്കിന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ട്.
1: ജില്ലയൊക്കെ പോകുന്നതനുസരിച്ച് ഗ്രേസ് മാർക്കിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്.
0: പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ക്ലബ്ബുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ ക്ലബ്ബുകൾ യു പിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആക്റ്റീവായി പങ്കെടുക്കുന്ന ഒരു ഇത് ഹൈസ്കൂളാണ്. അവരുടെ മത്സരങ്ങളും ഇതൊക്കെ. ഇപ്പോൾ ഞാനൊക്കെ ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു നേച്ചർ ക്ലബ്ബ് ഉണ്ടായിരുന്നു. അപ്പോൾ നേച്ചർ ക്ലബ്ബിൽ അഡ്മിഷൻ കിട്ടാനാണ് പണി. കാരണം നേച്ചർ ക്ലബിൻ്റെ ഒക്കെ എല്ലാ കൊല്ലവും സൈലന്റ് വാലി കറിയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും
1: ഒരു മത്സര ഒരു പ്രവേശന പരീക്ഷയൊക്കെ ഉണ്ടാവും.
0: അതെ,
1: അതൊക്കെ വെച്ചിട്ടായിരിക്കും മാനദണ്ഡങ്ങൾ.
0: പിന്നെ അതുപോലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ജെ ആർ സി, ലിറ്റിൽ ഗൈഡ്സ് ഒക്കെ ഉണ്ട്,
1: റോബോട്ടിക്സ് ഒക്കെ,
0: പ്രോഗ്രാമിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരുപാട് ക്ലബ്ബുകളിൽ അവരുടെ ലൈഫ് ഇങ്ങനെ എൻഗേജഡ് ആകുമ്പോഴാണ്.
1: അപ്പോൾ
0: ഒട്ടുമിക്ക സാറ്റർഡേ സൺഡേസ് എന്ത് ചെയ്യും, ഇങ്ങനെ സ്കൗട്ടോ ഗൈഡോ ജെ ആർ സിയോ ലിറ്റിൽ ഗൈഡ്സ് ഒക്കെ കൊണ്ടുപോകും, എസ് പി സി കൊണ്ടുപോകും. ഇനി ഇതല്ലാത്ത ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു സ്റ്റുഡൻസിൻ്റെ വെച്ചിട്ട് ട്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഒന്നും കൂടി ലൈഫ് അവർ ബിസി ആവാൻ പോവാണ്. യു പിയിൽ അങ്ങനെ അല്ലായിരുന്നു. യു പിയിൽ എൽ പിയിൽ ഒന്നും,
1: യു പിയിൽ മാക്സിമം പോയാൽ യു എസ് എസ് ആണ്.
0: അതെ അതെ,
1: സർക്കാർ.
0: അത് അവർ വീട്ടിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ടൈം എൻഗേജഡ് ആവുന്ന ഒരു പ്രോഗ്രാം ഇല്ല. പക്ഷെ ഹൈസ്കൂളൊക്കെ എത്തുമ്പോൾ എന്ത് ചെയ്ത് സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് തുടങ്ങാനും പഠിക്കാനൊക്കെ തുടങ്ങാണ്. അപ്പം അങ്ങനെ ഒരു കുറച്ച് മാറ്റങ്ങളാണ്. പിന്നെ കൗമാരത്തിൻ്റെതായ ഒരുപാട് മാറ്റങ്ങൾ ശരീരത്തിലും അതുപോലെ തന്നെ മാനസികമായിട്ടൊക്കെ സംഭവിക്കുന്നുണ്ടാവും. അപ്പം അതിൻ്റെ ഒക്കെ ഒരു എഫക്റ്റ് ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറികളിലൊക്കെ കാണാൻ പറ്റും.
1: അതെ, ഒരു ഫോഴ്സ് വരുന്ന സന്ദർഭം അതാണ്.
0: അതെ അതെ,
1: അതുവരെ ഒരു ഓൾ പ്രൊമോഷൻ സിസ്റ്റത്തിൽ ഇങ്ങനെ പോകുന്ന കുട്ടികൾ ഇനിയിപ്പോൾ അടുത്ത വർഷം മുതലൊക്കെ 9-ഉം 10-ഉം ജയിക്കണം എന്നൊക്കെയുള്ള നിയമങ്ങൾ വരാൻ, 10 ഏതായാലും അങ്ങനെ തന്നെയാണ്. പക്ഷേ 9-ാം ക്ലാസ്സും 8-ാം ക്ലാസ്സും അങ്ങനെ ആക്കണം എന്നുള്ള ചർച്ചകളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൾ പ്രൊമോഷൻ സിസ്റ്റം ഹൈസ്കൂളുകളിൽ ഇല്ലാതിരിക്കുക എന്നതൊക്കെയാണ് ചർച്ചകൾ.
0: അപ്പോൾ ഏതായാലും നമുക്ക് ഇവിടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന കൂട്ടുകാരൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പ്രൊമോഷൻ ഒന്നും. അവരെല്ലാവരും നല്ല പഠിക്കുന്ന
1: കുട്ടികളായിരുന്നു.
0: അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകാൻ തോന്നുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്കുള്ളത് ഹംദ മൊയ്തീനാണ്. സി എച്ച് മെമ്മോറിയൽ സ്കൂൾ നെല്ലിക്കാപ്പറമ്പ് മുക്കം ഉള്ള ഹംദ മൊയ്തീൻ 4-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്.
1: അതെ,
0: അപ്പോൾ ഹംദ മൊയ്തീൻ്റെ ഒരു പ്രസംഗത്തിലേക്ക് കടക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ വിദ്യാലയം സി എച്ച് മെമ്മോറിയൽ സ്കൂളിലെ 4-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ. വലിയ വളപ്പും പച്ചപ്പും നിറഞ്ഞ പ്രകൃതി സൗന്ദര്യവുമായ ഇടമാണ് എൻ്റെ സ്കൂൾ. രാവിലെ സ്കൂൾ ഗേറ്റിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ മനസ്സിൽ നിറയുന്ന സന്തോഷം പടരുന്നു. പൊൻകിരണങ്ങൾ പോലെ ചിരിച്ചു കണ്ടു കാത്തിരിക്കുന്ന ക്ലാസ് മുറികളും സുഹൃത്തുക്കളും വിദ്യാലയത്തിലെ അധ്യാപകർ എല്ലാവരും സ്നേഹപൂർവം ക്ലാസ് എടുത്തു കൊടുക്കുന്നു. ആ കാഴ്ചയിൽ അമ്മയുടെ സ്നേഹമുണ്ട്. എൻ്റെ ക്ലാസ് ടീച്ചർ ജസ്ന ടീച്ചർ കഥ പറഞ്ഞു പഠിപ്പിക്കും. ഓരോ ദിവസവും പുതിയ അറിവുകളും അക്ഷരമുത്തുകളും ചേർക്കുമ്പോൾ മനസ്സ് ചിരിക്കുന്നു. ഞങ്ങളുടെ സ്കൂളിൽ ലൈബ്രറി, വിശാലമായ കളിസ്ഥലം, കമ്പ്യൂട്ടർ ലാബ് എന്നിവയുണ്ട്. കളിസ്ഥലമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അവിടെ ഓടുന്ന കാറ്റും ഞങ്ങളുടെ ചിരിയും ഒരുമിക്കുന്നു. സ്പോർട്സ് ഡേ, ആർട്സ് ഫെസ്റ്റിവൽ തുടങ്ങിയ ആഘോഷങ്ങൾ നടക്കാറുണ്ട്. എൻ്റെ വിദ്യാലയം എനിക്ക് വിജ്ഞാനവും വിനയവും സഹിഷ്ണുതയും സൗഹൃദവും പകർന്നു നൽകുന്നു. എൻ്റെ സ്കൂളിനോടും ടീച്ചർമാരോടും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. എനിക്കെൻ്റെ വിദ്യാലയം അതിവിശേഷമായി ഇഷ്ടമാണ്. അത് എൻ്റെ ഭാവിയുടെ ഇളം വിളക്കാണ്. താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ വിദ്യാലയം എന്നുള്ള വിഷയത്തിൽ മനോഹരമായിട്ടുള്ളൊരു പ്രസംഗമാണ് ഹംദ മൈദീൻ പറഞ്ഞിട്ടുള്ളത്. അവളുടെ സ്കൂളിലെ ടീച്ചർമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഒരു ഒരാളുടെ പ്രോഗ്രാം കൂടി ഉണ്ടല്ലേ.
1: അതെ,
0: നമുക്ക് മൻഹ മനാസിലെ ഒരു നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഒരു കവിതയായിട്ടാണ് വന്നിട്ടുള്ളത്.
1: സെൻറ്റ് തോമസ് എൽ പി സ്കൂളിൽ ഉപ്പുകുളം
0: എടത്തനാട്ടുകര. അപ്പോൾ അവരുടെ ഒരു കവിതയിലേക്ക് നമുക്ക് കടക്കാം.

0: മാഷാ, നല്ലൊരു കവിതയാണ്. പല ആളുകൾക്കും ഓർമ്മയുണ്ടാവും. സാധാരണ മലയാളം പുസ്തകങ്ങളിൽ പല ബുക്കുകളിലും മുമ്പ് പഠിച്ചിട്ടുണ്ടാവും ആളുകൾ. ഇപ്പം ഇപ്പമല്ല, എന്നാലും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഏതായാലും നമ്മുടെ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ ഒരുപാട് വിദ്യാർത്ഥികൾ അവരുടെ മനോഹരമായിട്ടുള്ള കഴിവുകൾ പുറത്തെടുത്തിരിക്കുകയാണ്.
1: മനഹമനാസ് നല്ല അടിപൊളിയായിട്ട് അവതരിപ്പിച്ചു ഈ വിഷയം കേട്ടോ.
0: അതെ,
1: പാട്ട് നല്ല ഉഷാറായിട്ട് പാടിയിട്ടുണ്ട്.
0: അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നുണ്ടല്ലേ.
1: അതെ.
0: അപ്പോൾ ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റിൻ്റെ എൻ്റെ വിദ്യാലയം എന്നുള്ള വിഷയത്തിൽ ഒരുപാട് ആളുകൾ മെസ്സേജുകൾ പ്രോഗ്രാമുകൾ അയച്ചിട്ടുണ്ട്. ഏതായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ആരോഗ്യമുള്ള ശരീരവും മനസ്സുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എന്നാൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന രോഗങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും പലപ്പോഴും നമ്മെ ഭയത്തിലും വലിയ ആശങ്കയിലും തള്ളിവിടാറുണ്ട്. എന്താണ് രോഗത്തിൻ്റെ യഥാർത്ഥ കാരണമെന്നോ ഏതുതരം ചികിത്സയാണ് വേണ്ടതെന്നോ അറിയാതെ ആളുകൾ വഴിമുട്ടി നിൽക്കുന്ന കാഴ്ച ഇന്നത്തെ കാലത്ത് സാധാരണവുമാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. കേട്ടുകേൾവികൾക്കും തെറ്റായ ധാരണകൾക്കും പിന്നാലെ പോകാതെ വൈദ്യശാസ്ത്രത്തിൻ്റെ ശരിയായ അറിവുകൾ സ്വന്തമാക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ഇവിടെയാണ് നിങ്ങളെ കൃത്യമായി വഴികാട്ടാൻ പീസ് റേഡിയോ ആരോഗ്യവിചാരം കൂടെയുള്ളത്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ മുഖേന നിങ്ങളുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടുകയാണ് പീസ് റേഡിയോ ആരോഗ്യവിചാരം. വിവിധ രോഗലക്ഷണങ്ങൾ, മുൻകരുതലുകൾ, ഭക്ഷണക്രമം, ആധുനിക ചികിത്സാരീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം അനുഭവസമ്പന്നരായ ഡോക്ടർമാരും വിദഗ്ധരും നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നു. സംശയങ്ങൾക്ക് വ്യക്തവും പ്രായോഗികവുമായ മറുപടികൾ ലഭിക്കുന്നു. രോഗങ്ങളെ പേടിക്കേണ്ടതില്ല, പകരം അവയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യപരമായ സംശയങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്താൻ, ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി പടുത്തുയർത്താൻ കേൾക്കാൻ മറക്കരുത് ആരോഗ്യവിചാരം. പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്കെത്തുമ്പോൾ ആധികളും ആശങ്കകളും മാറ്റിവെച്ച് വെളിച്ചമുള്ള ആരോഗ്യമുള്ള ഒരു നാളേക്ക് നമുക്ക് ചുവടുവെക്കാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്നൊരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് TV. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താനൊരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരം

സംസാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് ടി വി. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് ടി വി. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

0: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 1 മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസ പാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു 1 മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം. മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം, ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് 1 മിനിറ്റ് ടോക്ക്, വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിലോ? ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതികവിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്. നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു അൽമിംബർ. പ്രമുഖരുടെ ജുമാ ഖുതുബകൾ പ്രക്ഷേപണം ചെയ്യുന്ന അൽമിംബറിൽ ഇന്ന് പെരിന്തൽമണ്ണ സലഫി ജുമാ മസ്ജിദിൽ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം കേൾക്കുന്നത്. ഇസ്ലാമിലെ സ്ത്രീ.
3: ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. യാ അയ്യുഹൻ നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ وخلق منها زوجها وبث منهما رجالا كثيرا ونساء اتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فَقَدْ فَازَ فَوْزًا عَظِيمًا وَقَرْنَ فِي بُيُوتِكُنَّ وَلَا تَبَرَّجْنَ تَبَرُّجَ الْجَاهِلِيَّةِ الْأُولَى وَأَقِمْنَ الصَّلَاةَ وَآتِينَ الزَّكَاةَ وَأَطِعْنَ اللَّهَ وَرَسُولَهُ إِنَّمَا يُرِيدُ اللَّهُ لِيُذْهِبَ عَنكُمُ الرِّجْسَ أَهْلَ الْبَيْتِ وَيُطَهِّرَكُمْ تَطْهِيرًا. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ വിശ്വാസത്തോടുകൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവോടും മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും പണ്ഡിതന്മാരോടും അതേപോലെ തന്നെ സാധാരണ ജനങ്ങളോടും എല്ലാവരോടുമുള്ള ഗുണകാംക്ഷയാണ് മതമെന്ന് പറഞ്ഞാൽ അദ്ദീനു അന്നസീഹ എന്നാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെക്കുറിച്ചും പ്രവാചകനെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും എല്ലാം വളരെ മോശമായ തെറ്റിദ്ധാരണകളും ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കപ്പെടുന്ന ചർച്ചകൾ സമൂഹത്തിൽ നടക്കുമ്പോൾ തികച്ചും നമ്മുടെ മനസ്സിനൊരു വേദന, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, ഒരു വേദന നമുക്കുണ്ടാകും. തികച്ചും അസത്യമായ കാര്യങ്ങൾ ചില അജണ്ടകളുടെ അടിസ്ഥാനത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിരന്തരമായി നമ്മൾ കാണുമ്പോൾ ചില തെറ്റിദ്ധാരണകളെല്ലാം പുതിയ തലമുറയിലെങ്കിലും ഉണ്ടാക്കി തീർക്കാൻ കഴിയുമോ എന്നതാണ് ഈ പരിശ്രമങ്ങൾക്ക് പിന്നിലുള്ളത്. ഒരുപക്ഷേ ഇത്തരം പ്രചാരണങ്ങൾ ഇസ്ലാമിനോടുള്ള അങ്ങേയറ്റത്തെ വിദ്വേഷം കൊണ്ടും വെറുപ്പ് കൊണ്ടുമാവാം, അറിവില്ലായ്മ കൊണ്ടാകാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നിഗൂഢമായ ലക്ഷ്യങ്ങൾ അതിനുണ്ടാകാം. എന്തുമാവട്ടെ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് പറഞ്ഞത് വക്കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ എന്നാണ്. ഒരു ഉത്തമ സമുദായമാണ്. അതുകൊണ്ട് സമൂഹത്തിനും നാടിനും എല്ലാം ഉത്തമമായതല്ലാത്ത, നന്മയല്ലാത്ത ഒന്നും ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്നില്ല എന്നതാണ്. ഒരു മധ്യമ സമൂഹത്തെയാണ് ആ സമൂഹത്തെ ലിതക്കൂനു ശുഹദ ആലന്നാസ്, ജനങ്ങൾക്ക് മുഴുവനും സാക്ഷികളാകാൻ, നന്മയുടെ സാക്ഷികളാകാൻ, സത്യത്തിൻ്റെ സാക്ഷികളാകാൻ, ഉത്തമമായ ഒരു മാതൃകയുള്ള സമൂഹമാകാൻ പറ്റുന്ന നിയമങ്ങളാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ആ കാര്യത്തിൽ സംശയമില്ല. കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും നല്ല സമുദായമാണ്. ഉഹ്രിജത്തിൽ ഇന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഏറ്റവും നല്ല സമുദായമാണെന്ന് വിശുദ്ധ ഖുർആൻ മുസ്ലിം സമുദായത്തെക്കുറിച്ച് വിശേഷിപ്പിച്ച് പറയുമ്പോൾ അത് തന്നെയാണല്ലോ ശരി. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇത്തരം തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, ജനങ്ങൾക്ക് വെറുപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങളെ ഒന്ന് ആധികാരികമായി പരിശോധിക്കുമ്പോൾ കൂടുതൽ ഇസ്ലാമിനോട് മതിപ്പും കൂടുതൽ ഇസ്ലാമിനോട് സ്നേഹവും നാം വിശ്വസിക്കുന്ന മതത്തിൽ നമുക്ക് അഭിമാനവും ഉണ്ടാവാൻ ഒരുപക്ഷെ ആ പരിശോധന സാധ്യമായിരിക്കുന്നതാണ്. ഇല്ലാത്ത ചില പുതിയ പുതിയ വാദങ്ങളെ ഉന്നയിച്ച് പ്രചരിപ്പിച്ച് ആവർത്തിച്ച് പറഞ്ഞ് ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. അതിലൊന്നാണ് ഏറ്റവും പ്രധാനമായിട്ട് സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പാടില്ല. സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പാടില്ല എന്നതാണോ യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന, ഖുർആൻ പഠിപ്പിക്കുന്നത്? ഇന്ന് കേരളത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം വീട്ടിൽ ഒരു പെൺകുട്ടി സ്കൂളിൽ പോകാതെ ഇരിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ജോലിക്ക് യോഗ്യത നേടിയിട്ട് ഒരു ജോലി കിട്ടിയിട്ടും ജോലി വേണ്ടെന്ന് വെക്കുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കും ഇസ്ലാമിക നിയമങ്ങളുടെ പേരിൽ. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരാളില്ല എന്ന് ഇവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയാം. എന്നിട്ട് അവർ പോരാടുകയാണ് അത്രേ, മുസ്ലിം പെൺകുട്ടികൾക്ക് വേണ്ടി പോരാട്, മുസ്ലിം സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ പടപൊരുതുന്നു എന്ന പട. അതിൻ്റെ എന്താ ആവശ്യ സഹോദരങ്ങൾ ഇവിടെ ഉള്ളത്? ഏതൊരു പെൺകുട്ടിക്കും അനിസ്ലാമികമായി ഇസ്ലാമിനെ ധിക്കരിച്ചുകൊണ്ടും ഇസ്ലാമിനെ വെല്ലുവിളിച്ചുകൊണ്ടും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്ന പെൺകുട്ടികളുണ്ട്. അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എല്ലാറ്റിനും സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടിൽ മതവിരുദ്ധമായി ജീവിക്കുവാൻ സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ ഒരു നിലക്കും അനാവശ്യം വിളിക്കാൻ ഒരവകാശവുമില്ല. എന്നിട്ട് പോലും പരസ്യമായി പറയാൻ മുസ്ലിമിനും അമുസ്ലിമിനും എല്ലാം ഇവിടെ പറ്റുന്നുണ്ടെങ്കിൽ ഇതൊക്കെ വെറുതെ പറയുകയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ചെറിയൊരു ബുദ്ധി മാത്രം ഉണ്ടായാൽ മതി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബിലെ 33-ാമത്തെ ആയത്ത് അതാണ് ഇവിടെ ഓതി വെച്ച ആയത്ത്. വഖർന ഫീ ബുയൂത്തിക്കുന്ന എന്നാണ്. അവർ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കട്ടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് സഹോദരങ്ങൾ? ആ ആയത്തിൻ്റെ ബാക്കി വായിച്ച് വിശദീകരിച്ചാൽ മനസ്സിലാകാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ വീടാണ് സ്ത്രീക്ക് സുരക്ഷിതത്വം. അതാർക്കാണ് മനസ്സിലാകാത്തത്? വീടാണ് സ്ത്രീക്ക് സുരക്ഷിതത്വം. ഒരു സ്ത്രീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പല അപകട സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് വീട്ടിൽ കഴിയാൻ കഴിയുകയാണെങ്കിൽ വീട്ടിൽ താമസിക്കുവാനും വീട്ടിൽ തങ്ങാനും ആണ് ഒരു സ്ത്രീക്ക് ഏറ്റവും സുരക്ഷിതമായ താവളം എന്ന് പറഞ്ഞാൽ എന്തു തെറ്റാനുള്ളത്? അതാർക്കാണത് മനസ്സിലാകാത്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതാണ് പറയുന്നത്. എന്നിട്ടും പറഞ്ഞില്ല, ആ ആയത്ത് തന്നെയാണ് ആവശ്യ കാര്യങ്ങൾക്ക് ഒരു സ്ത്രീക്ക് പുറത്തിറങ്ങാം എന്നതിന് അഹ്സാബിലെ 33-ാമത്തെ ആയത്ത് തന്നെയാണ് പണ്ഡിതന്മാർ അതിൻ്റെ വ്യാഖ്യാനമായി തെളിവായി കൊണ്ടുപോയിരുന്നത്. വല തബർറജന തബർറുജൽ ജാഹിലിയത്തിൽ ഊരാന്ന്. അങ്ങനെ ഒരു കാലുണ്ടായിരുന്നു, ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ടാണ്. ഇസ്ലാം വരുന്നതിന് മുമ്പ് യാതൊരു സദാചാരവും ഇല്ലാത്ത, ഒരു രാത്രി പോലും വ്യഭിചരിക്കാതെ ഉറങ്ങാൻ പറ്റാത്ത ആളുകളുണ്ടായിരുന്ന ഒരു നാട്ടിലേക്കാണ് ഇസ്ലാം വന്നത്. ആ കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ ജീവിച്ച പോലെ, പെണ്ണുങ്ങൾ പുറത്ത് അലങ്കാരങ്ങളും അതേപോലെ തന്നെ പുരുഷന്മാർ കാണുന്ന രൂപത്തിലുള്ള ഭംഗി പ്രദർശനങ്ങളുമായി അന്നത്തെ കാലത്തെ പോലെ എത്ര വ്യക്തമായിട്ടാണ് വലാ തബർറജന തബർറുജൽ ജാഹിലിയത്തിൽ ഊല. ആ അജ്ഞാത കാലഘട്ടങ്ങളിൽ സ്ത്രീകൾ അലങ്കാരത്തോടെ പുറത്തിറങ്ങിയത് പോലെ ആ രൂപത്തിൽ അലങ്കാരത്തോടുകൂടെ പോവാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതാർക്കാണ് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം? അങ്ങനത്തെ ഒരു കാര്യം, ദീനില്ലാത്ത, സദാചാരമില്ലാത്ത, മര്യാദയില്ലാത്തൊരു പുറത്തിറങ്ങൽ പാടില്ല എന്നാണ്. എന്നിട്ട് പിന്നെ പറയുന്നു, അഖിമി സ്വലാത്ത, നിസ്കരിക്കണം, വാത്തിന് സക്കാത്ത്, സക്കാത്ത് കൊടുക്കണം, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം എന്നൊക്കെ പറയും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാർക്കുള്ളൊരു നിർദ്ദേശമായി പറയുകയും ആ നിർദ്ദേശം എല്ലാവരും പാലിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ വളരെ പ്രത്യേകമായി കൊണ്ട് തന്നെ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ സ്ത്രീകൾ പുറത്തു പോകാൻ അവർക്ക് അനുവാദമുള്ള കാര്യങ്ങളെ ഓരോന്നോരോന്നായിക്കൊണ്ട് പ്രത്യേകമായി പറഞ്ഞു. നോക്കൂ, നിങ്ങൾ നമ്മളിപ്പോൾ ഈ ജുമാക്ക് പങ്കെടുക്കുമ്പോൾ ചില സ്ത്രീകളുണ്ട്, പുറത്തിറങ്ങാതെ പള്ളിക്ക് വരാൻ പറ്റും. ഹജ്ജിന് ഉംറക്കും പോകുന്ന ഏത് ഗ്രൂപ്പിലാണ് സ്ത്രീകളില്ലാത്തത്? ആർക്കും ചിന്തിച്ചാൽ മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു സ്ത്രീക്ക് പുറത്തിറങ്ങാം, ആ സ്ത്രീ പുറത്തിറങ്ങുന്നുണ്ട്, ആ കാര്യങ്ങൾ നിർവഹിക്കുക. അതേപോലെ തന്നെ വിജ്ഞാനം, അറിവ് പഠിക്കുന്നതിന് വേണ്ടി സ്ത്രീകൾക്ക് പുറത്തിറങ്ങി യാത്ര ചെയ്ത് ആ അറിവുള്ള സ്ഥലത്ത് പോയി അന്വേഷിച്ച് പഠിക്കുന്നതിന് യാതൊരു പ്രയാസവുമില്ല. അതേപോലെ തന്നെ അഹവാഇജുൽ മഈശിയ ജീവിത മാർഗത്തിന് വേണ്ടി, ഭർത്താവ് മരണപ്പെട്ടു പോയ എത്ര വിധവകളായ സഹോദരിമാർ, ജീവിതത്തിൽ നിവർത്തില്ലാത്ത, ഭർത്താവും ഭാര്യയും ഒന്നിച്ച് ജോലി ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ആൾക്കാർക്കുണ്ട്. അവർക്ക് പോവാൻ ഉള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. ഭർത്താവ് മരണപ്പെട്ടിട്ട് പുറത്തിറങ്ങാതിരിക്കേണ്ട സമയമാണ് ഇതാ. ആ സമയത്ത് പോലും ഈത്തപ്പന നനയ്ക്കാൻ വേണ്ടി റസൂലുള്ളയോട് അനുവാദം ചോദിച്ചു. ജീവിതമാർഗമാണ്, പക്ഷെ വീട്ടിലിരിക്കേണ്ട സമയമാണ്, ഭർത്താവ് മരണപ്പെട്ട ഇദ്ദയാണ്. ആ സമയത്ത് പോലും പോകാൻ അനുമതി അള്ളാഹുവിൻ്റെ റസൂൽ നൽകിയതായിട്ട് കാണാൻ പറ്റുന്നതാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായിക്കൊണ്ട് സൗദാ റളിയല്ലാഹു അൻഹയോട് ഈ കാര്യം പറയുന്നതായിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പരസ്പരമുള്ള സന്ധിയും സംഭാഷണങ്ങളും നന്മയും ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതിനും വിരോധമില്ല. കുടുംബ സന്ദർശനങ്ങൾക്ക് വേണ്ടി, ഇസ്ലാമിലെ ഏറ്റവും പുണ്യകരമായ കാര്യം. അപ്പോൾ എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ടോ അതിനെല്ലാം പോകാനുള്ള അനുവാദം യഥാർത്ഥത്തിൽ സ്ത്രീക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ ഹദീസുകളിൽ നിന്നെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്, അല്ലെങ്കിൽ പോകുന്ന സന്ദർഭത്തിൽ അവർ സൂക്ഷ്മത പാലിക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങളാണ്? അപ്പോൾ പോകുന്ന സമയത്ത് ഹിജാബ് വേണം. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഹിജാബ് ധരിക്കുക എന്ന് പറഞ്ഞാൽ അത് പഴഞ്ചനാണെന്നാണ്. അതെങ്ങനെ പഴഞ്ചനാവുന്നത്? ഒരാണ് ഫുൾ സ്ലീവ് പിന്നെ ഉള്ള കുപ്പായവും പാൻസും സോക്സും ഷൂവും ഒക്കെ ധരിച്ച് തല മാത്രം പുറത്ത് കാണിച്ച് നിന്നാൽ അത് പുരോഗമനവും. ഒരു സ്ത്രീ അങ്ങനെ ധരിച്ചാൽ അത് 6-ാം നൂറ്റാണ്ടും ആവുന്നത് എങ്ങനെയാണെന്ന മനസ്സിലാവാത്ത സൂത്ര. ഈ പുരോഗമനത്തിൻ്റെ മാനദണ്ഡം ആരാണ് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് വളരെ ഗൗരവമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ വെറുതെ എന്ത് ചെയ്യുക, ഒരാവശ്യവും ഇല്ലാതെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ സൗന്ദര്യം, അന്യ പുരുഷന്മാർ പുറത്തുണ്ടാകുന്ന സമയത്ത് അവർക്ക് ആകർഷണം തോന്നുന്ന രൂപത്തിലും ഇവരുടെ ജീവിതത്തിന് അപകടമുണ്ടാക്കുന്ന രൂപത്തിലുമുള്ള പുറത്തിറങ്ങലുകളെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഇസ്ലാം വിരോധിക്കുന്ന കാര്യം. പെണ്ണുങ്ങൾ മാത്രമുള്ള ഒരു പുരുഷന്റെ ശ്രദ്ധയിലും വരാത്തൊരു സ്ഥലത്ത് ഒരു സ്ത്രീ എന്ത് ചെയ്യാണ് ഇസ്ലാമിന്റെ ഹിജാബ് പാലിക്കാതിരിക്കുന്നതോ അതൊന്നും ഒരു തെറ്റായ കാര്യമായി പറയണില്ല. അന്യ പുരുഷന്മാർ അത് കാണുമ്പോൾ തീർച്ചയായും അത് അവർക്ക് ദോഷമുണ്ടാകും, അവരുടെ സുരക്ഷിതത്വത്തിന് പ്രശ്നമുണ്ടാകും എന്ന നിലക്കാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കപ്പെട്ടതെന്ന് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ പിന്നൊരു കാര്യം പറഞ്ഞത്, പുരുഷന്മാർക്കാണ് പരിഗണന, സ്ത്രീക്കൊരു പരിഗണന ഇല്ല. സ്ത്രീക്കും പുരുഷനും തുല്യത നൽകുന്ന ഏതെങ്കിലും മതങ്ങളുണ്ടോ എന്നൊക്കെയാണ് ചാനലിൽ നിന്ന് വെല്ലുവിളി. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, സ്ത്രീയും പുരുഷനും തുല്യനാണ് എന്ന് തെളിയിക്കപ്പെടുമ്പോൾ അങ്ങനത്തെ മതം ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവില്ല. സുഹൃത്തുക്കളെ, ആണും പെണ്ണും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം വേഷത്തിലും രൂപത്തിലും എല്ലാറ്റിലും ഉണ്ടാകുമ്പോൾ നിയമത്തിലും ആ വ്യത്യാസം ഉണ്ടാവും, നിയമത്തിലും ആ വ്യത്യാസമുണ്ടാകും. ആ വ്യത്യാസം അനീതിയല്ല, ഓരോരുത്തരുടെയും സുരക്ഷിതത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റും, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആലോചിച്ചറിയാം, അവൾ പ്രസവിക്കുന്നു, ആ പ്രസവം പുരുഷൻ നിർവഹിക്കാൻ പറ്റും. അവളാണ് ആ പ്രസവിച്ച കുട്ടിക്ക് 2 വർഷത്തെ ഭക്ഷണം അവളുടെ മുലപ്പാലാണ്, അതാ സ്ത്രീ കൊടുക്കണ്ടേ? അപ്പൊ അതിനാ സ്ത്രീയെ, ആ സ്ത്രീ ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പ്രസവവും അതേപോലെ തന്നെ കുട്ടിക്ക് മുല കൊടുക്കലും അവളുടെ ഉത്തരവാദിത്തമാകുമ്പോൾ അതിനുള്ള നീതി എന്താണ് അറിയോ? അവൾക്ക് ചെലവ് കൊടുക്കുക എന്നുള്ള ആ ഉത്തരവാദിത്തം പുരുഷൻ നിർവഹിക്കണം. എത്ര മാന്യവും എത്ര ബുദ്ധിപരവുമാണ്. എന്താണ്, ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ് അവൾക്ക് ഭക്ഷണം കൊടുക്കണം, അവൾക്ക് വസ്ത്രം കൊടുക്കണം, മാന്യമായ വസ്ത്രം. ഇത് കടമയായി പുരുഷനോട് നിർദ്ദേശിക്കാണ്. പിന്നെ ഇനി വിവാഹമോചനം നടക്കുകയാണെങ്കിൽ പോലും അവൾ നിങ്ങളുടെ കുട്ടിക്ക് മുല കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള കൂലി നിങ്ങൾ അവൾക്ക് നൽകണം എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ എത്ര കൃത്യമായിട്ടാണ് ഒരു ബാധ്യത സ്ത്രീ നിർവഹിക്കുമ്പോൾ അതിനിപ്പുറത്തൊരു ബാധ്യത പുരുഷന് നിർവഹിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം ഈ പ്രചാരണത്തിൽ വന്നൊരു കാര്യമാണ്, എന്തായാലും സ്ത്രീക്ക് ഒരു നിലക്കും സ്വാതന്ത്ര്യമില്ല. സുഹൃത്തുക്കളെ, ഈ സ്വാതന്ത്ര്യമില്ല എന്നുള്ള വാക്ക് അത് വല്ലാതെ ഉപയോഗിക്കപ്പെടുന്നൊരു വാക്കാണ്. സ്വാതന്ത്ര്യമില്ല എന്നുള്ള ഒരാളെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഒരിക്കലും സ്വാതന്ത്ര്യമില്ലായ്മയായി കാണാൻ പറ്റൂല. സീറ്റ് ബെൽറ്റിൽ ഇട്ടിരിക്കണത്ര സുഖമുള്ള പരിപാടിയാണ്. സീറ്റ് ബെൽറ്റിൽ ഇട്ടിട്ടല്ലേ നമ്മൾ ഡ്രൈവ് ചെയ്യണത്, അതിലൊരു സ്വാതന്ത്ര്യക്കുറവുണ്ടല്ലോ. ആ സ്വാതന്ത്ര്യക്കുറവ് എന്താ നിങ്ങൾ, യഥാർത്ഥത്തിൽ അത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ സുരക്ഷയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങളെയാണ് സ്വാതന്ത്ര്യമില്ലായ്മയായിട്ട് വ്യാഖ്യാനിക്കുന്നത്. ഒരു കടയിൽ ഒരാൾ കയറിയപ്പോൾ അപ്പുറത്തെ ബേക്കറിൽ നിന്ന് വാങ്ങിയ ഒരു കേക്കും കൂടി അയാൾ കൂടെ കഴിക്കുകയാണ്. അപ്പോൾ ഈ കട ഉടമസ്ഥ വന്ന് പറയാണ്, പുറത്തെ ഭക്ഷണം ഞങ്ങളെ കടയിൽ നിന്ന് കഴിക്കാൻ പറ്റില്ല, അങ്ങേ അപ്പുറത്ത് നിന്ന് വാങ്ങിയ ഭക്ഷണം ഞങ്ങളെ കടയിൽ നിന്ന് കഴിക്കാൻ പറ്റില്ല. ഒരു കുട്ടിൻ്റെ കയ്യിൽ ഒരു കേക്ക് എക്സ്ട്രാ കൊടുത്തിട്ടാണ്, അത് ഭയങ്കര പ്രശ്നമായി മാറി. ആലോചിച്ച് നോക്കും നിങ്ങൾ, അത് അവരുടെ കടക്ക് വേണ്ടി അയാൾ വെച്ചൊരു നിയമനിർദ്ദേശം മാത്രമാണത്. ഒരു സ്ത്രീക്ക് വെച്ച എന്തെല്ലാം നിയമങ്ങളുണ്ടോ, അത് വസ്ത്രമാകട്ടെ വേഷമാകട്ടെ എന്ത് കാര്യമാകട്ടെ, അതൊക്കെ അവളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. അപ്പം ആ സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് നമ്മൾ ആരെങ്കിലും വ്യാഖ്യാനിച്ച് പറയാണോ? അല്ല. ദാലിക അദ്നാ, അവരെ തിരിച്ചറിയാനും അതേപോലെ തന്നെ അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാനുമാണ് എന്നാണ്. ഇനി വെറുതെ ആലോചിച്ച് നോക്കൊരു സ്ത്രീക്ക് വേണ്ടി പറഞ്ഞ നിയമങ്ങൾ, ലാ തുസാഫിറു മറാ ഇല്ല മഅദീ മഹ്റമിൻ, മഹ്റമില്ലാതെ ഒരു സ്ത്രീ യാത്ര ചെയ്യാൻ പറ്റില്ല. ഏത് യാത്രയാകുമ്പോൾ, ദീർഘയാത്രയാകുമ്പോൾ കൂടെ എന്ത് ചെയ്യണം, മഹ്റമായ ഭർത്താവോ അല്ലെങ്കിൽ പിന്നെ പിതാവോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ആങ്ങളെയോ ആരെങ്കിലും കൂടെ വേണം. ഇതെന്തിനാ സുഹൃത്തുക്കളെ, സ്ത്രീൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്താനാ വാപ്പ പെണ്ണിൻ്റെ കൂടെ പോകണമെന്ന് പറയണത്? ഇത് സ്വാതന്ത്ര്യമില്ലായ്മയാണ്. അവിടെ തന്നെ പറഞ്ഞു, വല യദ്ഖുലു അലൈഹ റജുലുൻ ഇല്ല വമഹാമ, ഒരാണ് ഒരു പെണ്ണിൻ്റെ അടുക്ക് പോവുകയാണെങ്കിൽ, അവർ രണ്ടാളും ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ, അവിടെ മഹ്റമായ ഒരു പുരുഷൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ അയാൾക്ക് അവിടെ കയറാൻ പറ്റില്ല. ആണിനുള്ള വിരോധമാണ്. ഒരു അന്യ പെണ്ണ് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സ്ഥലത്തേക്ക് എന്ത് ചെയ്യരുത്, പിന്നെ സ്വകാര്യമായ നിലക്കുള്ള പ്രവേശനം ഒരു പുരുഷന് നിരോധിച്ചത് എന്തുകൊണ്ടാണ്? അത് അവളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യമായിട്ടാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. പിന്നെ അൽ മർഅത്തു ഔറ, ഒരു സ്ത്രീ എന്താണ് പുരുഷന്മാരിൽ നിന്ന് മറക്കപ്പെടണം. എന്തിനാണ്? അതല്ലെങ്കിൽ അവൾ പുറത്തിറങ്ങിയാൽ എന്ത് ചെയ്യും, അവളുടെ സാന്നിധ്യം പൈശാചികമായ ചിന്തകൾക്ക് കാരണമായി തീരും, അത് അവളുടെ സുരക്ഷയ്ക്ക് പ്രശ്നമായി തീരും എന്ന് അതുകൊണ്ടാണ് ഇസ്ലാം ഓർമ്മപ്പെടുത്താനുള്ള കാരണം. അപ്പോൾ യാതൊരുവിധ വ്യക്തി സ്വാതന്ത്ര്യം തടസ്സമില്ല, മറിച്ച് എന്തായാലും സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യേണ്ട നിർദ്ദേശങ്ങളാണ്. നമ്മളൊരു ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ പോകുന്ന സ്ഥലമാണ് ടൂറിസ്റ്റ് പ്ലേസുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. അവിടെ നിയമല്ലേ, നിയമം ലംഘിച്ചിട്ടും അയ്യത്ത് കൊണ്ടുവരേണ്ട എത്രയോ കേസുകൾ ഉണ്ടായിട്ടില്ലേ സുഹൃത്തുക്കളെ. അവിടെ അവരാ നിയമം പാലിച്ചിട്ടേ അവിടെ അവിടെ അവിടെ ഒരു ടൂറിസ്റ്റ് ആകാൻ അയാൾക്ക് പറ്റുള്ളൂ. ഇസ്ലാമിൽ ഒരു സ്ത്രീക്ക് അപകടങ്ങൾ പറ്റാതിരിക്കാനുള്ള സുരക്ഷയാണ് സ്വാതന്ത്ര്യമില്ലായ്മയായിക്കൊണ്ട് പറയുന്നത്. പിന്നെ സാധാരണ ചോദിക്കാരുടെ ചോദ്യമാണ് എന്താ അറിയോ, പിന്നെ സ്ത്രീയെ പുരുഷന്മാർക്ക് ഇവിടെ നിയമമൊന്നുമില്ല, പെണ്ണുങ്ങൾക്ക് നിയമമുള്ളൂ. സുഹൃത്തുക്കളെ, പുരുഷന്മാർക്ക് മാത്രമായി എന്തെല്ലാം നിയമമുണ്ട്? അരിജാല കവ്വാമനിസാന്ന് എന്താ, പെണ്ണിന് ഒരധ്വാനത്തിന് അവൾ പോയില്ലെങ്കിൽ മരിക്കുന്നത് വരെ തൻ്റെ ഭാര്യയാണെങ്കിൽ തൻ്റെ മകളാണെങ്കിൽ അവൾക്ക് ചെലവിന് കൊടുക്കാനുള്ള നിർബന്ധമായ ചുമതല പുരുഷനെ അല്ലാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. അൽ ജുമാഅത്തു ഹഖുൻ വാജിബുൻ അലാ കുല്ലി മുസ്ലിമിൻ ഫി ജമാഅ. ഒരു ജമാഅത്തായിട്ട് ജുമാഅക്ക് വരൽ പുരുഷന്മാർക്ക് നിർബന്ധമുള്ളൂ, സ്ത്രീകൾക്ക് നിർബന്ധമാക്കിയിട്ടില്ല. സ്ത്രീകൾക്ക് ഈ ജുമാ നിർബന്ധമാക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾ ആലോചിക്കും. നിങ്ങൾ ഹുറിമ ലിബാസുൽ ഹരീർ വദ്ദഹബ അലാ ദുകൂരി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിലെ ആണുങ്ങൾക്ക് സ്വർണം ധരിക്കാൻ പറ്റൂല, ആണുങ്ങൾക്ക് സ്വർണം ധരിക്കാൻ പറ്റൂല, പട്ട് ധരിക്കാൻ പറ്റൂല. പക്ഷെ പെണ്ണുങ്ങൾക്ക് സ്വർണം ധരിക്കാൻ പറ്റും, പട്ട് ധരിക്കാൻ പറ്റും. ആണുങ്ങൾക്ക് മാത്രമുള്ള വിരോധമാണത്. ഒരു പുരുഷന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ പോയാൽ അവൻ നരകത്തിലാണെന്നാണ്. ഒരു സ്ത്രീ മുഖവും മുൻകൈയും അല്ലാത്തതൊന്നും മറച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവൾക്ക്? സ്വർഗത്തിന്റെ വാസന കിട്ടൂല. അതേപോലെ ഇവിടെ പറയുന്നത് ഒരു പുരുഷന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ പോയാൽ എന്താണ് അത്? ഫഫിൻ നാരി, അത് നരകത്തിലാണെന്നാണ്. എത്ര ശക്തമായ താക്കീതാണ്. നോക്കൂ, നിങ്ങൾ പുരുഷന്മാരോട് വേറെ അല്ല പറയുന്നു, കുല്ലിൽ മുഅ്മിനീൻ യഗ്ളുദുന അബ്സാർ, കണ്ണുകളെ താഴ്ത്തണമെന്ന് പുരുഷന്മാരോട് പറയൂ പ്രവാചകരെ. എന്നാണ് പെണ്ണുങ്ങളെ നോക്കാൻ പറ്റൂല, അന്യ സ്ത്രീകളെ നോക്കാൻ പറ്റൂല എന്ന് പുരുഷന്മാരോട് പറയാൻ വേണ്ടി പറയുന്നുണ്ട്. മാത്രമല്ല നോക്കൂ, നിങ്ങൾ ജിഹാദ് സ്ത്രീകൾക്ക് നിർബന്ധമല്ല. ഒരു രാഷ്ട്രത്തിന് വേണ്ടി അല്ലെങ്കിൽ മതത്തിന് വേണ്ടി ദീനിന് വേണ്ടി ഒരു രാഷ്ട്രത്തിൻ്റെ തലവന്മാരും രാജാക്കന്മാരും ഭരണാധികാരിയോട് യുദ്ധം പ്രഖ്യാപിച്ചാൽ അത് സ്ത്രീക്ക് നിർബന്ധമല്ല. നബി സ്ലാസ്മോട് ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, അന്നഹ കാലത്ത് യാ റസൂലല്ലാ നറൽ ജിഹാദ് അഫ്ദൽ അമൽ, ജിഹാദ് അല്ലേ റസൂലെ ഏറ്റവും കൂലി കിട്ടുന്ന പ്രവൃത്തി? ആ ഫലാൻ ഉജാഹിൻ, അപ്പൊ ഞങ്ങൾക്കും കൂലി വേണ്ടേ, ഞങ്ങൾക്ക് ജിഹാദ് ചെയ്തൂടെ എന്നാണ്. കാല ലാ ലാക്കിൻ അഫ്ദൽ ജിഹാദ് ഹജ്ജുൻ മബ്റൂർ, നിങ്ങൾക്ക് ഏറ്റവും വലിയ ജിഹാദ് ഹജ്ജു മബ്റൂറാണ് എന്ന് പറയുന്നുണ്ട്. പുരുഷന് ജിഹാദ് നിർബന്ധമാണ്, സ്ത്രീക്ക് അത് നിർബന്ധമാക്കിയിട്ടില്ല. അങ്ങനെ പുരുഷന്മാർക്ക് മാത്രമായും സ്ത്രീകൾക്ക് മാത്രമായും രണ്ട് കൂട്ടർക്കും ബാധകമാകുന്ന ധാരാളം കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ ഈ ക്രമങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ വസ്തുതാപരമായി പരിശോധിച്ചാൽ അതിലെന്തില്ല, യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് നമുക്ക് വ്യക്തമായി കാണാനും മനസ്സിലാക്കാനും പറ്റും. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കണം ശരിക്കും ഇസ്ലാമിനെക്കുറിച്ച് വ്യക്തതയോടുകൂടെ നമ്മൾ മനസ്സിലാക്കുകയും അത് നമുക്ക് മറ്റുള്ളവർക്ക് തിരുത്തി കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും നമുക്ക് പറ്റണം. ഒരു പക്ഷേ വിവാദങ്ങൾ ഉണ്ടാകുന്നത് ഇസ്ലാമിൽ വ്യക്തത ലഭിക്കുവാനും ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് മനസ്സിലാകാനും ആണെങ്കിൽ ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് നമ്മൾ കാണേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. വിവാദങ്ങളിലൂടെ ഈ സന്ദർഭമാണ് ഇസ്ലാമിക പ്രബോധനത്തിന് ഏറ്റവും പറ്റിയ സമയം. ഇസ്ലാമിൽ ഖുർആനും ഹദീസും വ്യക്തതയോടുകൂടെ ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് ഈ സമയം. എന്താ, എല്ലാവരും ഇസ്ലാമിനെക്കുറിച്ച് വിവരമില്ലാതെ ഓരോരുത്തരോടൊന്ന് വിളിച്ചു പറയുമ്പോൾ അതിൽ വ്യക്തത നൽകുവാനുള്ള ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇസ്ലാമിനെ ശരിയായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാം. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ ബാറകൻ ഫീ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, സോഷ്യൽ മീഡിയയിലൊക്കെ ഇസ്ലാമിനെതിരെ വരുന്ന ഇത്തരം ആരോപണങ്ങളെയും അപരാധങ്ങളെയും ദുഷ്പ്രചരണങ്ങളെയും ഒക്കെ പ്രതിരോധിക്കുന്നവരുടെ പിന്നെ ഐഡികൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിലൊക്കെ നമ്മളെ പ്രൊഫഷണലായിട്ടുള്ള ധാരാളം സുഹൃത്തുക്കൾ ആ രംഗത്തുണ്ട് എന്നത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. എത്ര ആധികാരികമായിട്ടാണ്, എത്ര കൃത്യതയോടുകൂടെയാണ് ചാനലുകളിലൊക്കെ അവർ മറുപടി പറയുന്നത് എന്നുള്ളതാണ്. ഇത് വെറുതെ ഉണ്ടായതല്ല സുഹൃത്തുക്കൾ, അത്തരം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി കൊണ്ടുവരാൻ പ്രൊഫഷണലുകൾക്ക് മാത്രമായിക്കൊണ്ട് നമ്മൾ സംഘടിപ്പിച്ച വർഷത്തിൽ നമ്മൾ സംഘടിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ സമ്മേളനങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. 30 വർഷമായി നമ്മൾ തുടർന്ന് വരുന്നതാണ് ആ സമ്മേളനങ്ങൾ. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ മക്കൾ ഇസ്ലാമിൻ്റെ പ്രചാരണത്തിലും ഇസ്ലാമിനെ പ്രതിരോധിക്കാനും ഒരു പോസ്റ്റിട്ട് അത് നമ്മൾ കാണുമ്പോൾ അതിനേക്കാളും സന്തോഷം സുഹൃത്തുക്കൾ ഈ ദുനിയാവിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ പ്രതികരിക്കുന്ന ഈ മഹത്തായ ദീനിനെ പ്രതിരോധിക്കാനുള്ള ആശയരംഗത്തെ സമരത്തിലൊരു യോദ്ധാവായി നമ്മുടെ മക്കളുണ്ടാവുക പറഞ്ഞാൽ നമുക്കത് ആനന്ദകരമായ ഒരു കാര്യമാണ്. അത് നമ്മൾ അവർക്ക് അതിന് അവസരങ്ങൾ നടക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ. മാനഹല വാലിദുൻ വലദൻ മിൻ അഹ്ലിൻ അഫ്ദല മിൻ അദബിൻ ഹസൻ, നല്ല അദബ് കുട്ടിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു വാപ്പക്ക് മാതാപിതാക്കൾക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം എന്താണ്? എന്തെങ്കിലും ഒരു സാധനം തൻ്റെ മക്കൾക്ക് നൽകുന്നതിനേക്കാളും ഉത്തമമാണ് അവനെ അതപുള്ളതിനാക്കാന്ന് പറഞ്ഞാൽ. ഒരു നന്മ ഒരാളെ അറിയിച്ചു കൊടുത്താൽ അത് പ്രവർത്തിക്കുന്നതിന് തുല്യമായ പ്രതിഫലം അവന് ലഭിക്കുമെന്നാണ്. ധാരാളം ഗുണങ്ങളുണ്ട്. നാളെ പരലോകത്ത് പടച്ചോൻ അവരെ കാര്യത്തിൽ നമ്മളോട് ചോദിക്കാതിരിക്കാൻ നമ്മൾ ഈ കാര്യം നിർവഹിക്കണം. മാത്രമല്ല, പുതിയൊരു തലമുറ വേണ്ടേ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കാൻ, അതിന് നമ്മളെ മക്കളെ പര്യാപ്തമാക്കിയിരിക്കണം. രണ്ട് ദിവസമാണ് പൂർണ്ണമായും മറ്റെല്ലാ ചിന്തകളും പുസ്തകവും നോട്ട്ബുക്കും ഫോണും ഒക്കെ അടച്ചു വെച്ചിട്ട് രണ്ട് ദിവസം വളരെ ബുദ്ധിപരമായി ഇസ്ലാമിനെ കുറിച്ച് ആധികാരികമായി നമ്മുടെ മക്കൾക്ക്, ഒരു പക്ഷേ നമുക്കൊരു 10 കൊല്ലത്തെ മദ്രസ കൊണ്ട് നൽകാൻ പറ്റാത്തൊരു ബോധം, ഒരു പക്ഷേ അവരുടെ പ്രായവും സമയവും അവരുടെ മനസ്സും മനസ്സിലാക്കി നൽകുന്ന രണ്ട് ദിവസത്തെ പ്രോഗ്രാം കൊണ്ട് ചിലപ്പോൾ സാധ്യമാകും. അപ്പോൾ അത് തൊട്ടടുത്ത ആഴ്ചയിലാണ് ഇൻഷാല്ലാ നടക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ കുടുംബങ്ങളിലും ബന്ധങ്ങളിലും അയൽപക്കത്തൊക്കെയുള്ള പ്രൊഫഷണലായിട്ടുള്ള മെഡിക്കൽ കോളേജുകളിലും എൻജിനീയറിങ്ങിനും ഒക്കെ പഠിക്കുന്ന നമ്മുടെ കുട്ടികളെ അതിലെത്തിക്കുവാനും അവരെ പുതിയ തലമുറക്ക് പിന്നെ ഇസ്ലാമിക വെളിച്ചം പകർന്നു നൽകുവാനും ഇസ്ലാമിനെ ശരിയായി പ്രതിരോധിക്കാനും പ്രബോധനം ചെയ്യുവാനുമുള്ള ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാനുള്ള പരിശ്രമങ്ങളിൽ നമ്മുടെ പ്രോത്സാഹനവും നമ്മുടെ പങ്കാളിത്തങ്ങളും നമ്മുടെ പരിശ്രമങ്ങളും വേണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മളുടെ ദീനിയായ എല്ലാ പ്രവർത്തനങ്ങളെയും പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മൊന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇസ്ലാമിനെതിരെ നടത്തുന്ന എല്ലാ ദുഷ്പ്രചാരണങ്ങളും തെറ്റിദ്ധാരണകളും ദൂരീകരിച്ച് വളരെ വ്യക്തതയോടുകൂടെ ഇസ്ലാമിനെ മറ്റവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ ഇസ്ലാമിനെ ശരിയായി വിശ്വസിച്ചും ആചരിച്ചും അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ടവർ ഉൾപ്പെട്ടുകൊണ്ട് നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് ഇന്ന് തൗഫീഖ് പ്രദാനം ചെയ്യണം. റഹ്മാനെ, പല മാനസിക പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉള്ള ആളുകൾ നമ്മളോടൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവിടെ എല്ലാ വിഷമങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അള്ളാഹു നീക്കിക്കൊടുക്കുമാറാവട്ടെ. നമ്മുടെ പരിചയത്തിലും ബന്ധത്തിലും നമ്മുടെ ജുമാക്കൊക്കെ വന്നിരുന്ന പല ആളുകളും ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുടെ ഖബറുകളെ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു മൗഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്. റബ്ബന സ്രിഫാന്ന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل على محمد.
2: ماشاء الله بارك الله فيكم نام ادوري كتد Peace Radio المنبر പെരിന്തൽമണ്ണ സലഫി ജുമാ മസ്ജിദിൽ പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം ഇതുവരെ കേട്ടത്. ഇസ്ലാമിലെ സ്ത്രീ.
4: ഒരു കുടുംബയോഗം നടക്കുകയാണ്, ഒരു ഫാമിലി മീറ്റ്. ആ ഫാമിലി മീറ്റ് നടക്കുന്ന സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നയാൾ സ്റ്റേജിലേക്ക് കയറിയത് ഒരു ഗ്ലാസുമായിട്ടാണ്. ആ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമുണ്ട്. എന്നിട്ട് അയാൾ ചോദിച്ചു, ഈ ഗ്ലാസ്സിലുള്ള വെള്ളത്തിൻ്റെ കനം എത്രയാണ്, എത്ര തൂക്കം ഉണ്ടാവും? അപ്പോൾ പലരും പല ഉത്തരങ്ങൾ പറഞ്ഞു. അത 100 ഗ്രാം ഉണ്ടാവും, 50 ഗ്രാം ഉണ്ടാവും, 25 ഗ്രാം ഉണ്ടാവും, 200 ഗ്രാം ഉണ്ടാവും, അങ്ങനെ പല ഉത്തരങ്ങളും അവർ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആ ഗ്ലാസ് അവിടെ താഴെ ടേബിളിൽ വെച്ചിട്ട് പറഞ്ഞു, ഇതിൻ്റെ കനം കണ്ടെത്താനുള്ള ഒരു സയൻസ് ചോദ്യമല്ല ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഞാൻ ഈ ഗ്ലാസ് എൻ്റെ കയ്യിൽ പിടിച്ചു നിന്നത് നിങ്ങളെല്ലാവരും ഉത്തരം പറയുന്ന ആ സമയത്രയാണ്. അത്ര നേരം ഞാൻ എൻ്റെ കയ്യിൽ ഈ ഗ്ലാസ് പിടിച്ചു നിന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ കുടുംബയോഗം അവസാനിക്കുന്നതുവരെ ഞാൻ ഈ ഗ്ലാസ് കയ്യിൽ പിടിച്ച് ഇങ്ങനെ ഈ സ്റ്റേജിൽ തന്നെ നിന്നാൽ എൻ്റെ കൈ കുഴഞ്ഞു പോകും, എനിക്ക് നല്ല പ്രയാസം ഉണ്ടാവും. ഇനി ഞാൻ ഈ ഗ്ലാസ് വൈകുന്നേരം വരെയല്ല, നാളെ വരെ, മറ്റന്നാൾ വരെ ഈ സ്റ്റേജിൽ ഇങ്ങനെ കയ്യിലും പിടിച്ച് നിന്നാൽ എനിക്ക് അതിലേറെ പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ എത്ര സമയം ഈ ഗ്ലാസ് കയ്യിൽ വെച്ച് നിൽക്കുന്നു അത്രയധികം എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ആളുകളോട് പറഞ്ഞു, നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സങ്കടങ്ങൾ, മറ്റൊരാളോടുള്ള വെറുപ്പ്, ഒരാളോടുള്ള വിദ്വേഷ്യം, അയാളോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനിഷ്ടം, അത് ഈ ഗ്ലാസ്സിലെ വെള്ളം പോലെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് വലിയ തീരെ കനല്ല. പക്ഷെ അത് എത്ര ദിവസം നമ്മൾ കൊണ്ടു നടക്കുന്നു അത്രയധികം നമുക്കത് പ്രയാസമുണ്ടാക്കുമെന്നാണ് അദ്ദേഹം വളരെ ലളിതമായൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തന്ന ആ കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരാളോടുള്ള നമ്മുടെ അനിഷ്ടം, അയാളോടുള്ള വെറുപ്പ്, ദേഷ്യം, അയാളോടുള്ള പിന്നെ അയാൾ കാരണത്താൽ നമുക്കുണ്ടായ എന്തെങ്കിലും സങ്കടം, എന്തോ ആകട്ടെ, ഇനി ഒരു വ്യക്തി എന്നല്ല, എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമുക്കുണ്ടായൊരു സങ്കടം, അതിങ്ങനെ മനസ്സിലിങ്ങനെ കുറേ കാലമായി കൊണ്ടു നടക്കുമ്പോൾ അതുകൊണ്ടുള്ള ദോഷം ശരിക്കാർക്കാണ്? ഈ സങ്കടത്തിന് കാരണമായ വ്യക്തിക്ക് അതുകൊണ്ട് വല്ല ദോഷമുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ എത്ര സമയം മനസ്സിൽ അത് കൊണ്ടു നടക്കുന്നു, അത്രയധികം നമ്മുടെ മനസ്സിനത് പ്രയാസമാണ് ഉണ്ടാക്കുക. അപ്പോൾ ജീവിതത്തിൽ ദുഃഖങ്ങളോ വിഷമങ്ങളോ മറ്റൊരാളോട് വെറുപ്പോ വിദ്വേഷമോ ഒക്കെ തോന്നിയാൽ അത് പരമാവധി എത്രയും നേരത്തെ മനസ്സിൽ നിന്നത് ക്ലിയറാക്കാൻ നോക്കിയാൽ അത്രയും ജീവിതത്തിൽ നമുക്ക് സമാധാനം കിട്ടും. ഈ പ്രയാസങ്ങൾ സഹിക്കുന്നതിനും ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനുമൊക്കെ വലിയ പ്രതിഫലം കൂടി ഉണ്ട് എന്ന് ചിന്തിച്ചാലോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ നമുക്ക് തീരെ സങ്കടം ഉണ്ടാവില്ല, അത് വലിയൊരു പ്രയാസമായി തോന്നൂല. മാ യുസൈബുൽ മുസ്ലിം മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാൻ, ഒരു സത്യവിശ്വാസിയെ ബാധിക്കുന്ന വിഷമാകട്ടെ, വേദനയാകട്ടെ, ആശങ്കയാകട്ടെ, ടെൻഷനാകട്ടെ, മാനസിക സമ്മർദ്ദങ്ങളാകട്ടെ, അങ്ങനെ തുടങ്ങിയ എന്തെങ്കിലും ഉപദ്രവം, അവനെ ബാധിക്കുന്ന എന്തുപദ്രവവും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അവൻ്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും അവന് അവൻ്റെ പാപങ്ങൾ അത് മുഖേന പൊറുക്കപ്പെടും, അവൻ്റെ കർമ്മരേഖയിൽ നന്മയായി അത് രേഖപ്പെടുത്തും എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ അതെന്തോ വലിയ നഷ്ടമാണ്, വലിയ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ട് സമയം കളഞ്ഞ് ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യം നമുക്കുണ്ടാകാൻ പാടില്ല. അത് ചിലപ്പോൾ സങ്കടം ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായാൽ അതിൽ വിഷമമുണ്ടാവും. ആ വിഷമം എത്ര നേരത്തെ നമ്മൾ കയ്യിൽ നിന്ന് ഗ്ലാസ് താഴെ വെക്കുന്നോ അത്ര നേരത്തെ നമുക്ക് കയ്യിന് കടച്ചിൽ അവസാനിക്കും എന്ന് പറഞ്ഞതുപോലെ മനസ്സ് കേടുവരാതിരിക്കാൻ, മനസ്സ് വേദനിക്കാതിരിക്കാൻ എത്ര നേരത്തെ നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ മറ്റൊരാളോടുള്ള വെറുപ്പ്, ദേഷ്യം, അത് എത്ര നേരത്തെ നമ്മുടെ മനസ്സിൽ നിന്ന് ക്ലിയർ ചെയ്യുന്നോ അത്ര നേരത്തെ നമുക്കതുകൊണ്ട് ഗുണമുണ്ടാകും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം.
0: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, പതിനായിരങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോ ആയി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരു പക്ഷേ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും, ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും. പീസ് റേഡിയോ. പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കും.
1: Peace Radio. Tune to reality.
5: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
0: കാനഡയിൽ ഇന്റേൺഷിപ്പ് ഇപ്പോൾ അപേക്ഷിക്കാം. ഇന്ത്യയിൽ നിന്ന് 300 വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ടായിരിക്കും. ബിടെക് ഇന്റർഗ്രേറ്റഡ് PG വിദ്യാർത്ഥികൾക്ക് കാനഡയിലെ വിവിധ സർവകലാശാലകളിലും അക്കാദമിക് സ്ഥാപനങ്ങളിലും 12 ഇന്റേൺഷിപ്പിന് അവസരമൊരുക്കുന്ന AICTE മിഡാക്സ് ഗ്ലോബ്ലിങ് റിസർച്ച് ഇന്റേൺഷിപ്പിന് GRI ഇപ്പോൾ അപേക്ഷിക്കാം. യാത്ര, താമസം, ഭക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാ ചെലവുകളും ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് തന്നെ ലഭിക്കും. ഇതിന് പുറമെ സ്റ്റൈപ്പൻഡും ലഭിക്കും. ഇന്ത്യയിൽ നിന്ന് 300 വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ടായിരിക്കും. September 16 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് www.mitacs.ca.
6: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ആരോഗ്യമുള്ള ശരീരവും മനസ്സുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എന്നാൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന രോഗങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും പലപ്പോഴും നമ്മെ ഭയത്തിലും വലിയ ആശങ്കയിലും തള്ളിവിടാറുണ്ട്. എന്താണ് രോഗത്തിൻ്റെ യഥാർത്ഥ കാരണമെന്നോ ഏതുതരം ചികിത്സയാണ് വേണ്ടതെന്നോ അറിയാതെ ആളുകൾ വഴിമുട്ടി നിൽക്കുന്ന കാഴ്ച ഇന്നത്തെ കാലത്ത് സാധാരണവുമാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. കേട്ടുകേൾവികൾക്കും തെറ്റായ ധാരണകൾക്കും പിന്നാലെ പോകാതെ വൈദ്യശാസ്ത്രത്തിൻ്റെ ശരിയായ അറിവുകൾ സ്വന്തമാക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ഇവിടെയാണ് നിങ്ങളെ കൃത്യമായി വഴികാട്ടാൻ പീസ് റേഡിയോ ആരോഗ്യ വിചാരം കൂടെയുള്ളത്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ മുഖേന നിങ്ങളുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടുകയാണ് പീസ് റേഡിയോ ആരോഗ്യ വിചാരം. വിവിധ രോഗലക്ഷണങ്ങൾ, മുൻകരുതലുകൾ, ഭക്ഷണക്രമം, ആധുനിക ചികിത്സാരീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം അനുഭവ സമ്പന്നരായ ഡോക്ടർമാരും വിദഗ്ധരും നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നു. സംശയങ്ങൾക്ക് വ്യക്തവും പ്രായോഗികവുമായ മറുപടികൾ ലഭിക്കുന്നു. രോഗങ്ങളെ പേടിക്കേണ്ടതില്ല, പകരം അവയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യപരമായ സംശയങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്താൻ, ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി പടുത്തുയർത്താൻ കേൾക്കാൻ മറക്കരുത് ആരോഗ്യ വിചാരം. പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്കെത്തുമ്പോൾ ആധികളും ആശങ്കകളും മാറ്റിവെച്ച് വെളിച്ചമുള്ള ആരോഗ്യമുള്ള ഒരു നാളേക്ക് നമുക്ക് ചുവടുവെക്കാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോയിൽ ഇനി ഓൺലൈൻ കൗൺസലിംഗ്. മനോവ്യഥകൾക്ക് മോചനമുണ്ട്, ഭാഗം 2. പങ്കെടുക്കുന്നവർ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, കൂടെ പീസ് റേഡിയോ ഡയറക്ടർ കെ താജുദ്ദീൻ സ്വലാഹി.
8: അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് ഓൺലൈൻ കൗൺസിലിംഗിൻ്റെ മറ്റൊരു സെഷനിൽ നമ്മൾ ആദരണീയനായ ഹാരിസ് ബിൻ സലീം അവർക്കോടൊപ്പം ജോയിൻ ചെയ്യുകയാണ്. ഇന്നത്തെ വിഷയത്തിൻ്റെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം, നമുക്കുണ്ടാകുന്ന വ്യക്തിപരവും കുടുംബപരവും ദാമ്പത്യ സംബന്ധവും സന്താന പരിപാലന സംബന്ധവുമൊക്കെയായ സംശയങ്ങൾ ചോദിക്കാമെന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. മിക്കവാറും ആളുകൾ അവരുടെ തികച്ചും വ്യക്തിതലത്തിലുള്ള മനസ്സിലുള്ള ദുഃഖങ്ങളാണ് എഴുതിയറിയിച്ചിട്ടുള്ളത്. അതിലും മിക്കവാറും ആളുകൾ അവർക്ക് അവരുടെ പേരുകളും കാര്യങ്ങളും വ്യക്തമാക്കാൻ പ്രയാസമുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് അതൊന്നും എഴുതാതെയാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. എന്തായാലും ആ ഒരു ഭാഗം പീസ് റേഡിയോ ഈ കാലഘട്ടം അത്രയും നല്ല രീതിയിൽ അതിൻ്റെ ഒരു സ്വകാര്യത സംരക്ഷിച്ചു പോന്നിട്ടുണ്ട്. അത് ഇനിയും തുടരും എന്ന ധൈര്യം തീർച്ചയായും ശ്രോതാക്കൾക്ക് നൽകുകയാണ്. പിന്നെ മറ്റൊരു വിഷയത്തിലേക്ക് നമ്മൾ പോകുന്നു. ഉമ്മയും ഭാര്യയും തമ്മിൽ അമ്മായിമ്മ മരുമകൾ പ്രശ്നമാണ്. ഉമ്മക്ക് കുറച്ച് പ്രായമായതുകൊണ്ട് കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്. ഈ മറ്റൊന്ന് ഭാര്യ വീട്ടിൽ നിന്നും ചില കാര്യങ്ങളിൽ ഇടപെടലുകൾ വരും. അവിടെ കുറച്ചുയർന്ന സാമ്പത്തികാവസ്ഥയാണ്. എല്ലാ കാര്യത്തിലും ഇവർ പറയുന്നത് പോലെ ആവാൻ സാധിക്കില്ലല്ലോ, എങ്കിലും കുറേ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വിചാരിച്ച് നിൽക്കും. ഇത്തരമൊരു സാഹചര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഒരു ചെറുപ്പക്കാരൻ്റെ ചോദ്യം.
9: നമ്മൾ ഈ അമ്മായിമ്മ മരുമകൾ പ്രശ്നമെന്നുള്ളത് വ്യാപകമായ ഒരു പ്രശ്നമാണത്. അതിന് എത്രയോ കാലഘട്ടങ്ങളുടെ പഴക്കമുള്ളൊരു പ്രശ്നമാണത്. ഈ പ്രശ്നത്തിൻ്റെ ഒരു മർമ്മം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റും. അതായത്, യഥാർത്ഥത്തിൽ ഒരു വീട്ടിൽ ഒരംഗം വരുമ്പോൾ, ഞാൻ കല്യാണം കഴിച്ച് എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിൽ വരുമ്പോൾ, നമ്മൾ സാങ്കേതികമായി പറയാം അവളെൻ്റെ വീട്ടിലൊരു മെമ്പറാണ്, അവളെൻ്റെ വീട്ടിലൊരു അംഗമാണ് എന്നൊക്കെയാണ് നമ്മൾ പറയുക. പക്ഷെ അങ്ങനെയാണോ? നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം കൂടെ, അങ്ങനെയാണോ? അങ്ങനെ അല്ലല്ലോ. അതെ, അങ്ങനെ അല്ലല്ലോ എന്ന് പറഞ്ഞ്, ഞാൻ വിവാഹം കഴിക്കുമ്പോൾ ഞാനും അവളും തമ്മിൽ വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ഒരു ബന്ധം, സ്നേഹം ഉണ്ടാകുന്നു. അത് യഥാർത്ഥത്തിൽ ഞാനുമായി മാത്രം ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഞാനൊരു വിവാഹം കഴിച്ചു എന്നതുകൊണ്ട് എൻ്റെ ഭാര്യ എന്ന നിലക്ക് എന്നോട് എൻ്റെ മാതാപിതാക്കൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് എൻ്റെ ഭാര്യയോടും അവർക്കിഷ്ടമുണ്ടാവാം. പക്ഷേ മിക്കവാറും എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു ഇസ്ലാമിക മര്യാദകൾ, ദീനീപരമായ അച്ചടക്കങ്ങൾ, ഇതിലൂടെയുള്ള മാനുഷിക ബന്ധങ്ങൾ, ആ ബന്ധങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതൊരു വ്യക്തിയെ ഉൾക്കൊള്ളാനും ഏതൊരു വ്യക്തിയെ സ്നേഹിക്കാനും ഏതൊരു വ്യക്തിയോട് സ്നേഹം കാണിക്കാനും നമുക്ക് പറ്റും. അങ്ങനെയുള്ള ഒരു വിശാലമായ മനസ്സ്, ഒരു മതപരമായ പശ്ചാത്തലത്തിലോ അല്ലെങ്കിൽ ചില ആളുകൾക്ക് എന്തുണ്ടാവുമല്ലോ, മതമൊന്നും വേണ്ട, സ്വഭാവപരമായി തന്നെ ചില വ്യക്തികൾ എന്തായിരിക്കാം, ചിലപ്പോൾ നല്ല ആളുകളായിരിക്കാം. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് മാത്രമേ നമുക്കൊരു നല്ല പെരുമാറ്റത്തെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു മരുമകളെ അമ്മായിമ്മ ഉൾക്കൊള്ളുന്നില്ല എന്നതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. പിന്നെ ഇങ്ങനെ ഇവർക്കിത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എന്ന് വിചാരിക്കുന്നില്ല നമ്മുടെ നിഷ്കളങ്കരായ മരുമക്കൾ. അവർ ശരിക്കും വീട്ടിൽ കയറി വന്നാൽ എന്താണ്, പിന്നെ ഇതിൻ്റെ അമ്മയാണ്, ഇതിൻ്റെ വാപ്പയാണ് എന്ന നിലക്ക് അവരെന്ത് ചെയ്യും? സ്വന്തം വാപ്പനും ഉമ്മനെയും പിണക്കാൻ പറ്റാത്ത പോലെ, അവരുടെ അതൃപ്തി നേടാൻ പറ്റാത്ത പോലെ, അവരുടെ മുഖത്തൊരു വിഷമം വരുത്താൻ പറ്റാത്ത പോലെ എന്ത് ചെയ്യുന്നു? നമ്മുടെ പെൺകുട്ടികൾ നിഷ്കളങ്കമായി എന്ത് ചെയ്യുന്നു? സ്വന്തം വാപ്പനും ഉമ്മനെയും സംതൃപ്തിപ്പെടുത്തുന്ന പോലെ അമ്മോശനെ അമ്മായി സംതൃപ്തം ശ്രമിക്കും. അതങ്ങനെ തന്നെ വേണ്ടേ? പക്ഷെ അത് സംതൃപ്തിപ്പെടുത്താൻ ശ്രമിക്കാം നമുക്ക്, പക്ഷെ അത് സംതൃപ്തിപ്പെടുത്താൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കരുത്. അവിടെയാണ് നമുക്ക് പറ്റുന്ന അപാകത. അപ്പോൾ എന്തു ചോദിച്ചാൽ, ചിലപ്പോൾ കുറച്ച് ജോലി എടുത്തു കൊടുക്കുമ്പോൾ അമ്മായിമ്മക്ക് ഭയങ്കര സന്തോഷം കാണും. അപ്പോൾ അവരെന്ത് ചെയ്യും? ചത്ത് പണിയെടുക്കും. പക്ഷേ ആ പണി എന്ത് ചെയ്യും? എത്ര ഗ്രേഡ് കൂടുന്നു അത് പിന്നെ കുറയുമ്പോൾ വീണ്ടും ഇവിടെ അതൃപ്തി പ്രത്യക്ഷപ്പെടും. അപ്പോൾ അതിലൂടെ ഒന്നും സംതൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം ഞാൻ സാധാരണ ഇങ്ങനത്തെ പെൺകുട്ടിയോട് പറയാറുള്ളത് എന്താന്ന് വിചാരിച്ചാൽ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്ത് ചെയ്യുക, ആക്രമിക്കുക, നിങ്ങളെ ദേഹത്തേക്ക് തിളച്ച എണ്ണ വയ്ക്കുക, അല്ലെങ്കിൽ ചട്ടകം കൊണ്ട് ചൂടാക്കുക, വീട്ടിൽ നിന്ന് പുറത്താക്കി വാതിലടക്കുക, ഇങ്ങനത്തെ ഒരു ഭ്രാന്തമായ അക്രമാസക്തമായ ജീവന് വെല്ലുവിളികൾ ഉയരുന്ന സാഹചര്യങ്ങൾ ഇല്ലാന്ന് വിചാരിച്ചു. അതില്ലെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ കണ്ടൊരു വൈക്കണം ജീവിക്കുക. അവിടെ എന്താ സംഭവിക്കുന്നു എന്ന് എന്ത് ചെയ്യണ്ട, മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ അവർ നമ്മൾ ചീത്ത പറയും. ചീത്ത പറയുമ്പോൾ എന്താന്ന് വിചാരിച്ചാൽ, സാധാരണഗതിയിൽ അത് ഇവിടുത്തെ ഒരു പല്ലവി, അവരങ്ങനത്തെ ഒരു ഉമ്മയാണ് എന്ന് വിചാരിക്കല്ലാതെ, ഓരോ ചീത്ത പറയുന്നതിനെയും നമ്മൾ വൈകാരികമായി കണ്ട് വിഷമിച്ച് നമ്മൾ അഭിമാനം നഷ്ടപ്പെട്ടു പോയി, അങ്ങനെ കേട്ടുപോയി, ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്നതിലൊരു അർത്ഥമില്ല മനസ്സിൽ. നമ്മളോട് അങ്ങനെ ഒരു ഹൃദയബന്ധം തോന്നാത്ത ആളുകൾ പറയണ അങ്ങനെ പറഞ്ഞോട്ടെ, അതിവിടെ അങ്ങനെ ഒരു പല്ലവിയാണ്. അപ്പോൾ അത് ഭർത്താവിനെ പറയും, ഇത് ഉമ്മൻ്റെ ഒരു പരിപാടിയാണ് സ്ഥിരമായിട്ട്, ഞങ്ങളോടൊക്കെ അങ്ങനെയെന്ന് പറയുമ്പോൾ അത് അങ്ങനെ ഒരു പ്രകൃതി എന്ന് വിചാരിക്കുക മനസ്സിൽ. എന്തൊക്കെ അവരിൽ നിന്ന് വരുന്നുവോ അതൊക്കെ അവരുടെ ഒരു പ്രകൃതി നിലക്ക് മനസ്സിലാക്കിയിട്ട് അതിനൊന്നും ഒരു ഫീലിംഗും ഇല്ലാതിരിക്കുക. ഒരു ഫീലിംഗ് ഉണ്ടാവരുത്, ഒരു ഫീലിംഗ് ഉണ്ടാവരുത്. അങ്ങനെ ജീവിക്കാൻ കഴിയുന്ന പെൺകുട്ടികൾക്ക് വീടിനേക്കാളും സുഖമാണെന്ത് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ജീവിക്കാൻ. അങ്ങനെ ചിന്തിക്കാതെ ഇതിനൊക്കെ അതിൻ്റേതായ ആത്മാർത്ഥതയിൽ കണ്ടാൽ മുന്നോട്ട് പോകാൻ ഒരിക്കലും പറ്റില്ല. കാരണം ഇത് ഭർത്താവിന് പരിഹരിക്കാൻ പറ്റുന്നൊരു ഏരിയ അല്ല. കാരണം ഭർത്താവിന് പരിഹരിക്കാൻ അമ്മാനെ പോയിട്ട് ഉപദേശിക്കാനോ പറയാനൊന്നും പറ്റാത്തത് കൊണ്ട് അയാൾക്ക് കഴിയാത്തൊരു കാര്യത്തിന് അയാളെ പോലെ നിർബന്ധിച്ചിട്ട് കാര്യമില്ല. അവിടെ ജീവിച്ച് പോകാനുള്ള ഒരു തന്ത്രങ്ങളും പരിപാടികളും നിങ്ങൾ കണ്ടെത്തി ഒരു രൂപം ഉണ്ടാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതേ ഇതിന് പരിഹാരമുള്ളൂ. അപ്പോൾ ഇവിടെ ഭർത്താവ് ഇടങ്ങേറാകുന്നത് അയാൾക്ക് പരിഹരിക്കാൻ കഴിയാത്തൊരു വിഷയമായതുകൊണ്ടാണ്.
8: അതെ, നമുക്ക് ഒരുപക്ഷെ സ്നേഹ കൂടുതൽ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ 100 ക്വസ്റ്റ്യൻസിൽ 25 ക്വസ്റ്റ്യൻ ഇതായിരിക്കും. ഇതിൽ ഇതിൽ തന്നെ ഉള്ളൊരു അനുബന്ധം ഉണ്ട് ഏറ്റവും ലാസ്റ്റിൽ, അത് നമുക്ക് ഇവിടെ തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ തോന്നുന്നുണ്ട്. ഇതിൽ എന്നെ ഇപ്പോൾ അത് പെൺകുട്ടികൾ അനുഭവിക്കേണ്ട ഒരു പ്രശ്നമാണല്ലോ, സമപ്രായക്കാരോ അല്ലാത്തവരോ ആയ ആ വീട്ടിലെ പെൺകുട്ടികൾ അവർ വേറെ വീട്ടിലെ മരുമക്കളാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഈ പെൺകുട്ടിക്ക് സപ്പോർട്ടായിട്ട് ചിന്തിക്കേണ്ടതാണ് അവർ. എൻ്റെ ഉമ്മക്ക് ഇങ്ങനെ ശൈലിയുണ്ട്, പ്രകൃതമുണ്ട്. പക്ഷേ പലപ്പോഴും ഈ ഉമ്മാൻ്റെ പെൺകുട്ടികളും ഈ ഇവരെ വളരെ മോശമായിട്ട് കൈകാര്യം ചെയ്യുന്ന അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകല്. അതിൻ്റെ ഒരു മനഃശാസ്ത്രം എന്തായിരിക്കും?
9: അതാണ് ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് മുഴുവനും ഇതിൻ്റെ ഒരു ബേസാണ്. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, കല്യാണം കഴിച്ചു കൊണ്ടുവന്ന എനിക്ക് മാത്രമേ ആ വീട്ടിൽ ഇവളോടൊരു ബന്ധമോ ഹൃദയബന്ധമോ ഉള്ളൂ. മനസ്സിലായല്ലേ? ഇപ്പം ഇവൾ മരിച്ചാൽ ആർക്ക് അവിടെ അനന്തരാവകാശം കിട്ടും? ഇവനല്ലേ കിട്ടുള്ളൂ. ഇവൻ്റെ പെങ്ങന്മാർക്ക് കിട്ടുമോ? ഇവൻ്റെ ആങ്ങളാർക്ക് കിട്ടുമോ? ഇവൻ്റെ വാപ്പ കിട്ടുമോ? ഇവൻ്റെ ഉമ്മ കിട്ടുമോ? ആർക്കും കിട്ടൂലല്ലോ. എന്ന് പറഞ്ഞാൽ എന്തൊരു ബന്ധമാണുള്ളത് ആ ബന്ധങ്ങൾക്ക് മാത്രമേ അതിൻ്റെ വില അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അമ്മായിമ്മക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പെണ്ണിൻ്റെ വില മനസ്സിലാക്കാൻ പറ്റില്ല. മകളെ വില മനസ്സിലാവും, അവളുടെ മകളോട് അങ്ങനെ പെരുമാറുന്നത്. അത് തിരിച്ചങ്ങനെ കാരണം ഇവളെ വീട്ടിൽ അങ്ങനെ ആയിരിക്കും. ഇവളെ ആങ്ങളുടെ ഭാര്യനെ അവളെ അമ്മ ഉൾക്കൊള്ളുന്നുണ്ടാവില്ല, പക്ഷെ ഇവളെ ഉൾക്കൊള്ളുന്നുണ്ടായിരിക്കും. അത് നമ്മൾ അങ്ങനെ അവർക്ക് വിചാരിക്കാൻ പറ്റൂ, അങ്ങനെയാണ് വിചാരിക്കുന്നത് എന്ന് ഈ മരുമക്കൾ മനസ്സിലാക്കിയല്ലാതെ വേറെ വഴിയനില്ല, വേറെ പരിഹാരനില്ല.
8: തീർച്ചയായും ഇനി വരുന്ന പുതിയ തലമുറയിലെ കുട്ടികളും കുടുംബങ്ങളും എങ്കിലും ഈ ഇതിൽ ഒരു മാറി ചിന്തിക്കേണ്ട ഒരു പ്രേരണ തീർച്ചയായും ഈ സംസാരം കൊണ്ട് ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഇനി നമ്മൾ മറ്റൊരു ഏരിയയിലേക്ക് പോകുന്നു. ഇങ്ങനെയാണ് ചോദ്യകർത്താവിൻ്റെ ചോദ്യം, ഭാര്യയെക്കുറിച്ചുള്ള പരാതിയാണ്. വിവാഹ സമയത്ത് ഇതുപോലെയുള്ള പ്രഭാഷണങ്ങൾ കേൾക്കാത്തത് കൊണ്ട് ഉപരി ഒരു കേട്ടൊരു പ്രസംഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ദീനീപരമായ ചിട്ടയില്ലാത്ത കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ദീനി ബോധമില്ലാത്ത കാലത്താണ് കല്യാണം കഴിഞ്ഞത്. ഇന്ന് 2 കുട്ടികളുണ്ട്. ഭാര്യ ശരിക്കും 5 വക്ത നമസ്കാരമില്ല, ഇസ്ലാമിക കാര്യങ്ങളൊന്നുമില്ല, അനുസരണമില്ല, സക്കാത്ത് കൊടുക്കാറില്ല, എൻ്റെ അടുത്തതിനുള്ള ക്യാഷ് ഇല്ല എന്നും സ്വർണം വിറ്റ് കൊടുക്കാൻ പറ്റില്ല എന്നുമൊക്കെയാണ് അവൾ പറയുന്നത്. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇങ്ങനെ മനസ്സ് തളർന്നിരിക്കുമ്പോഴാണ് ആരിസ്മലയുടെ പ്രഭാഷണം കേൾക്കാൻ ഇടയായത്. അതെനിക്ക് വലിയ സമാധാനമുണ്ടായി. ഇന്ന് ഞാൻ അവളെ സഹിച്ച് ജീവിക്കുന്നു. കാരണം അവളെ അള്ളാഹു എനിക്ക് പ്രതിഫലം തരാൻ വേണ്ടി ഒരു പരീക്ഷണം പോലെ തന്നതാണെന്ന് അങ്ങനെ വിചാരിച്ച് സഹിച്ച് മുന്നോട്ട് പോയിക്കൂടെ എന്നാണ് ഈ ചോദ്യകർത്താവ് ചോദിച്ചിട്ടുള്ളത്.
9: മനസ്സുകൾ മാറുന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഏത് മനസ്സും മാറും. അപ്പം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ സാധാരണഗതിയിൽ ഇപ്പോൾ ഇവളിത്രയും കാലമായിട്ട് മാറിയില്ല എന്നൊരു വസ്തുത അദ്ദേഹം പറയുന്നു, അത് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ എങ്കിൽ പോലും എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഭർത്താവിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ബഹുഭൂരിപക്ഷം ഭാര്യമാരും മാനസികമായി മാറുന്നു എന്നും ഭാര്യമാർക്കനുസരിച്ച് ഭർത്താക്കന്മാരും മാറുന്നുണ്ട്. അപ്പോൾ ഇത്രമാത്രം അടുത്ത് ഇടപഴകി ജീവിക്കേണ്ട ഒരു ഹൃദയബന്ധം ഉള്ള ആളുകൾ സ്നേഹിക്കുമ്പോൾ, അവർ സ്നേഹിക്കുന്നവരാകുമ്പോൾ തീർച്ചയായും നമ്മുടെ അടുക്കലുള്ള ഒന്ന് നാം സ്നേഹിക്കുന്ന ഒരാൾക്ക് കൊടുക്കാനും അത് സന്തോഷത്തോടെ അയാൾക്ക് വാങ്ങാനും കഴിയുക എന്നത് ഏതൊരു സ്നേഹബന്ധത്തിലും ഉണ്ടാകുന്ന സ്വാഭാവിക പ്രതിഭാസമാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, നാം ഭക്ഷണം കഴിക്കാതെ ഭർത്താവിന് ഭക്ഷണം കഴിപ്പിക്കുന്നു, അയാൾ വസ്ത്രമെടുക്കാതെ നമുക്ക് വേണ്ടി മാക്സി വാങ്ങിക്കൊണ്ടുവരുന്നു. ഇത് സ്നേഹബന്ധങ്ങളിൽ നടക്കുമ്പോൾ കൊടുക്കലുകളും വാങ്ങലുകളും ഏറ്റവും വിജയകരമായി നടക്കാൻ സാധ്യതയുള്ളത് എവിടെയാണ്? ഭാര്യ ഭർത്തൃബന്ധങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ ആദർശം അത് യഥാർത്ഥത്തിൽ നിങ്ങളാ ദീനിൻ്റെ അതനുസരിച്ച് പോകുമ്പോൾ ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ ഗുണങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ദീന് കൊണ്ടാണെന്ന് ഏറ്റവും ഒന്നാമത് അവൾക്ക് മനസ്സിലാകും, അവൾ മാറും. അപ്പം നിങ്ങൾ കുറച്ച് സ്നേഹത്തോടു കൂടി കുറേ കാലം നിങ്ങൾ ആദ്യഘട്ടത്തിലൊക്കെ നിങ്ങൾ ദീനുള്ള ആളാവുന്നതുകൊണ്ട് ഇവളെ ദീനിക്ക് കൊണ്ടുവരാൻ അവൾ മാനസികമായി അത് ഇഷ്ടപ്പെടാത്ത സമയത്ത് നിങ്ങൾ നിർബന്ധിച്ചു കാണും. അതുകൊണ്ട് അവൾക്ക് ആ ദീനിനോട് ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായൊരു വെറുപ്പ് ഇപ്പോഴും അവളിങ്ങനെ കാത്തു സൂക്ഷിച്ചു പോരുകയായിരിക്കും. എന്നാൽ നിങ്ങൾ മൊത്തത്തിൽ അവളുടെ ഒരു ഇഷ്ടക്കുറവ് നിങ്ങളോടുണ്ടെന്ന് തോന്നുന്നതുകൊണ്ടും നിങ്ങളുടെ ആദർശം അവൾ അംഗീകരിക്കാത്തത് കൊണ്ടും നിങ്ങളുടെ മനസ്സിലൊരു വെറുപ്പ് അവളോട് നിലനിൽക്കുന്നുണ്ടായിരിക്കും. അത് നിങ്ങളുടെ മൊത്തം പെരുമാറ്റങ്ങൾ, സ്വഭാവങ്ങൾ, സമീപനങ്ങളിലൊക്കെ അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ആദ്യം നിങ്ങളത് മാറ്റുക. എന്ത്? നിങ്ങളുടെ മനസ്സിൽ അവളോടുള്ള അകലത്തെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇല്ലാതാക്കുക. എന്നിട്ട് അവളോട് എന്ത് ചെയ്യുക? ഇതുവരെ അവൾക്ക് അനുഭവപ്പെടാത്ത ഒരു പെരുമാറ്റത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ സ്വഭാവ പെരുമാറ്റങ്ങളെ
8: മാറ്റുക.
9: എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പോൾ അവളും നിങ്ങളെക്കുറിച്ച് അറിയാനും നിങ്ങളിലേക്ക് അടുക്കാനും അവൾ ശ്രമിക്കും. അത്തരം സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം? നിങ്ങൾ അവളെ കൂട്ടി പല സ്ഥലങ്ങളിലേക്കും പോകുന്ന പോലെ ദീനി ക്ലാസ്സുകളിലേക്ക് പോവുക, പള്ളിയിലേക്ക് പോവുക. ഒരു ജുമാക്ക് പോരാൻ അവൾ തയ്യാറായാൽ മതിയല്ലോ ആകെ മാറ്റമുണ്ടാവാൻ. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അവളെ സ്വാധീനിച്ചാൽ അവൾ ആ സ്വാധീനത്തിന് വഴങ്ങി നിങ്ങളുടെ വഴിയിലേക്ക് വരും. തീർച്ചയായും വരുമെന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ളൊരു മനസ്സ് അവർക്ക് അള്ളാഹു നൽകുകയും നിങ്ങളുടെ ദാമ്പത്യം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ദീനിയായ ഒരു യോജിപ്പും ഒരു മതപരമായ അടുപ്പും ഒക്കെ നിങ്ങൾ തമ്മിൽ ഉണ്ടാവാൻ അള്ളാഹു തോഫീക് ചെയ്യും.
8: ആമീൻ ആമീൻ. മറ്റൊരു ചോദ്യം ഇങ്ങനെയാണ്, എന്നോട് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഷെയർ ചെയ്ത നീണ്ട 19 വർഷത്തെ വേദനയാണ് ഇവിടെ ചുരുക്കി എഴുതുന്നത്. അവൾക്ക് സന്താനം ഉണ്ടായിട്ടില്ല, ഒരുപാട് ട്രീറ്റ്മെൻ്റ് നടത്തി. അങ്ങനെ ഒരു കുഞ്ഞിനെ എടുത്തു വളർത്താൻ അവളുടെ ഭർത്താവ് ഒരു വിധത്തിലും വിലങ്ങല്ല. എന്നാൽ അവളുടെ പ്രശ്നം ഏറ്റവും ലാസ്റ്റ് ഒരു സ്ത്രീ പാറമടയിലേക്ക് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു കൊന്ന വാർത്തയാണ്. ഇവർക്കൊക്കെ എന്തിനാണ് അള്ളാഹു ഇത്ര അധികം കുഞ്ഞുങ്ങളെ കൊടുത്തത്? ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? ഇത്രയും ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടും എനിക്ക് കിട്ടിയില്ലല്ലോ എന്നൊക്കെയുള്ള പിന്നെ ഒരു ഒരു സംശയമാണ് അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആഗ്രഹിക്കുന്നവർക്ക് പഠിച്ചും കൊടുക്കണില്ല, ആവശ്യമില്ലാത്തവർക്ക് കൊടുത്ത് എന്തു ചെയ്യുന്നു? അവർ കുട്ടികളെ വലിച്ചെറിഞ്ഞ് കൊല്ലലും ഒക്കെയാണ്. പഠിച്ചവന് അതിലൊരു നീതി നിർവഹിക്കുന്നില്ലല്ലോ എന്നാണ് സഹോദരിയുടെ സംശയം.
9: ഇതിപ്പോൾ എന്താ അറിയോ, സത്യത്തിൽ എന്താന്ന് വിചാരിച്ചാൽ, അള്ളാഹുവിൽ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണത നമ്മളുടെ മനസ്സിലുണ്ടാകുമ്പോൾ മാത്രമേ ആ വിശ്വാസത്തിൻ്റെ ഫലങ്ങൾ നമുക്ക് അവകാശപ്പെടാൻ പറ്റുള്ളൂ. ഇപ്പം സത്യത്തിൽ എന്താ വെച്ചാൽ, ഒരു വിശ്വാസി എന്ന് പറയുമ്പോൾ വയുസല്ലിമു തസ്ലീമാന്നാണ്, അതായത് പൂർണ്ണമായ ആത്മസമർപ്പണമാണ്. അതായത് അള്ളാഹുവിൽ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു നീതി ചെയ്യുന്നില്ല, അള്ളാഹു അനീതി ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ വിശ്വസിച്ചാൽ അത് അള്ളാഹുവിലുള്ള വിശ്വാസം തന്നെ പരിപൂർണമല്ല. വമാ അനബിദ്ലാമിലിൽ അബീദ്, എൻ്റെ അടിമയോട് ഞാൻ ഒരു അനീതിയും ചെയ്യുക. ലുൽമ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല, അള്ളാഹു നമ്മളോട് ചെയ്യൂല. അള്ളാഹുവിനേക്കാളും വലിയ നീതിമാൻ ആരാണുള്ളത്? അതുകൊണ്ട് നമ്മുടെ അറിവിൻ്റെ വിശ്വാസത്തിൻ്റെ പരിമിതിയാണ്. ഒരു പക്ഷേ നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നത് തന്നെ ഒരു പക്ഷേ ഈ വിശ്വാസത്തിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കും. നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരാതിരുന്നാലും നിങ്ങൾക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം അചഞ്ചലമായി നിലനിൽക്കുമോ എന്നാണ് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുന്നതെങ്കിൽ ഈ ചിന്ത തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമ്മുടെ വിശ്വാസ പരീക്ഷണത്തെ എൻ്റെ ഒരു പരാജയമായി വരും. അതുകൊണ്ട് ഇതിപ്പോൾ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ചോദിക്കുന്നതാണ്, ഞാൻ അതിനെ കുറ്റപ്പെടുത്തി പറയല്ല. അപ്പോൾ അള്ളാഹു വ്യക്തമായി അള്ളാഹു പറഞ്ഞിരിക്കുന്നത് യഹബു ലിമൻ യശ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആണുങ്ങളെ കൊടുക്കും, അള്ളാഹു ഉദ്ദേശിക്കുന്നവർ പെണ്ണുങ്ങളെ കൊടുക്കും, അള്ളാഹു ഉദ്ദേശിക്കുന്നവർ രണ്ട് മേടകലത്തിൽ കൊടുക്കും, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യും. ഇത് വ്യക്തമായി വിശുദ്ധ ഖുർആനിലുള്ള വചനമാണ്. അപ്പോൾ അള്ളാഹു ചില ആളുകൾക്ക് കൊടുക്കാതിരിക്കും എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ ഉദ്ദേശമാണ്. അതെന്തടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്നു എന്ന് ചോദ്യം ചെയ്യാൻ അള്ളാഹുവിൻ്റെ അടിമകളായ നമുക്ക് ആർക്കും എന്തില്ല, യാതൊരു അവകാശവും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ അള്ളാഹു നിങ്ങൾക്ക് സന്താനങ്ങളെ തരുന്നില്ല, തരില്ല എന്ന് തീരുമാനിക്കാൻ എന്തു തെളിവാണ് നമുക്കുള്ളത്? എന്ത് തെളിവാണുള്ളത്? കാരണം അതിൻ്റെ സമയം അവസാനിച്ചു എന്ന് നിങ്ങൾ പറയുന്നു, പക്ഷേ എന്താ, എങ്ങനെയാ നമുക്ക്

0: യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഒരു കുട്ടിക്കുള്ള അവകാശവും അർഹതയും വരുന്നുള്ളൂ അവിടേക്ക് എത്തുക. നീ തന്നില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല പടച്ചോനെ, തന്നാൽ നമ്മൾ സന്തോഷത്തോടെ വാങ്ങും എന്ന് പറയാൻ നമുക്ക് പറ്റണം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടു, ഒരു കുട്ടി ഒരു കുട്ടി ഉണ്ടായിരുന്നുള്ളൂ, ആ കുട്ടി എന്ത് ചെയ്തു, മരണപ്പെട്ടു ഒരു പയ്യൻ. അപ്പോൾ എന്ത് ചെയ്തു, അവർ വളരെ വയസ്സായി, 70 വയസ്സൊക്കെ ആയി ആ സ്ത്രീക്ക്. അപ്പോൾ ഒരു കുട്ടിയും കൂടി, ഇനിയിപ്പോൾ കുട്ടി ഇല്ലല്ലോ, ഒരു കുട്ടി വേണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായി. അങ്ങനെ അവർ ഇക്സി ചെയ്ത് കൃത്രിമ പിന്നെ ഇതിലൂടെ എന്ത് ചെയ്തു, അവരൊരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി. അങ്ങനെ കുഞ്ഞിനെ കിട്ടി, കുഞ്ഞിനെ കിട്ടി. എത്രയോ 40 ദിവസം ആയപ്പോഴേക്കും ആ കുട്ടി എന്ത് ചെയ്തു, പാല് പിന്നെ തൊണ്ടയിൽ കുടുങ്ങിയിട്ട് എന്ത് ചെയ്തു, ആ കുട്ടി മരിച്ചു. അപ്പോൾ ഒരു കുട്ടി തരണോ, ഇനി തന്നത് നമുക്ക് വിപത്താവണോ, തന്നത് നമുക്ക് ഗുണമാവണോ എന്നാണ്. അപ്പോൾ അതിലേറെ ആ കുട്ടി അവർക്ക് ഉണ്ടാവാതിരിക്കലല്ലേ നല്ലത്
1: തീർച്ചയായും
0: ആ സമയത്ത്. കാരണം കുട്ടി ഉണ്ടായിട്ട് 40-ാമത്തെ ദിവസം അത് മരിച്ചു പോകുന്നത് എന്തൊരു അവസ്ഥയായിരിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ ചോദ്യം ചെയ്യാതെ നമ്മൾ മനസ്സുകൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ള എന്നത് ഒന്നാമത്തെ കാര്യം. എന്നിട്ട് നിങ്ങൾ ആത്മാർത്ഥമായി എനിക്കൊരു കുട്ടിയെ അള്ളാഹു തരും എന്ന് വിശ്വസിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. എനിക്ക് കുട്ടിയെ തരും അള്ളാഹു, എനിക്ക് തരും എന്ന് ഉറച്ച് വിശ്വസിച്ചിങ്ങൾ പ്രാർത്ഥിക്കും. തീർച്ചയായും 24 കൊല്ലം കഴിഞ്ഞിട്ട് കുട്ടിനെ കിട്ടിയ ആളുകളെ നമുക്കറിയാം, ഒരു ചികിത്സയും ഇല്ലാതെ.
1: അപ്പൊ അത് കുട്ടിനെ കിട്ടി, പിന്നെ കിട്ടലോട് കിട്ടലായ കേസ്.
0: അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ ആത്മവിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ചോദിക്കാം. ഇനി നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണമായി നിങ്ങൾ കാണുന്നത് സന്താനങ്ങളില്ലാത്തതാണെങ്കിൽ നാളെ പരലോകത്ത് നിങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായും ഏറ്റവും വലിയ പ്രതിഫലമായും മാറാൻ പോകുന്നത് ഏതാണ്? ഈ കുട്ടികളില്ല എന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രയാസത്തിലാണ് ഏറ്റവും വലിയ പ്രതിഫലം കിട്ടാൻ പോണം. അത് അവിടുത്തെ പ്രതിഫലം നഷ്ടപ്പെടുത്തുകയും ഇവിടെ ഒരു കുട്ടി ഉണ്ടാവാനുള്ള സാധ്യത നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ചിന്തകളും ചോദ്യങ്ങളും എന്നാണ്
1: സഹോദരി. സബറോടുകൂടെ അള്ളാഹു ഒരു അതിർത്തിയും ഇല്ലാതെ പുണ്യം കൊടുക്കുന്നതാണ്. ശരിക്ക് ജീവിതം മുഴുവൻ തഹജ്ജുദും ആരാധനകളൊക്കെ നിർവഹിക്കുന്നതിലേറെ വലിയ സംഭവമായിരിക്കും എന്നുകൂടി ആ സഹോദരി ഉൾക്കൊള്ളണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കുറച്ച് വിശദമായി തന്നെ എഴുതിയ ഒരു ചോദ്യമാണ്. ഒരു വിധവയാണ് ഞാൻ. ഭർത്താവ് മരിച്ചിട്ട് 4 വർഷമായി. 9-ഉം 5-ഉം വയസ്സുള്ള 2 മക്കളുണ്ട് അൽഹംദുല്ല. എനിക്ക് ദീനിലേക്ക് ഹിദായത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത് എൻ്റെ ഇദ്ദയുടെ നാളുകളിലാണ്. എനിക്ക് കറക്റ്റായി അള്ളാഹുവിലേക്ക് യഥാർത്ഥത്തിൽ മടങ്ങാനാകണം എന്ന നിർബന്ധമുണ്ട്. പീസ് റേഡിയോ ഒരുപാട് എന്നെ പോലുള്ളവർക്ക് ഉപകാരമാണ്. എൻ്റെ മക്കൾ പഠിക്കാൻ കുറച്ചധികം പിന്നിലാണ്. അതിന് പല കാരണങ്ങളുണ്ട്. എൻ്റെ ടെൻഷനാണ് മെയിൻ കാരണം. ഞാൻ ടീച്ചറാണ്, പക്ഷേ പഠിക്കാൻ ഇരിക്കുമ്പോൾ പല ചിന്തകൾ കടന്നുവരും. നേരെ മറിച്ച് വേറെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാഗം നന്നായി ചെയ്യും. എല്ലാവരിൽ നിന്നും കുത്തുവാക്കുകളാണ്, നീ ഇത്ര വലിയ കുട്ടികളെ പഠിപ്പിച്ചിട്ടും നിൻ്റെ ചെറിയ മക്കളെ നിനക്കെന്താണ് പഠിപ്പിക്കാൻ കഴിയാത്തതെന്നൊക്കെ എല്ലാവരും എന്നോട് ചോദിക്കും. എനിക്കെൻ്റെ മക്കളെ സ്വാലിഹായ മക്കളായി വളർത്തണം, ഹാഫിളാക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോഴും അക്ഷരങ്ങൾ പോലും അറിയാത്ത മക്കളെ എങ്ങനെ അവിടെ എത്തിക്കും, എന്താ ചെയ്യുക എനിക്കറിയില്ല. പ്ലീസ് ഇതിനൊരു വിശദമായ മാർഗം പറഞ്ഞു തരണം. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഡോക്ടർ കാണികൾ ഉൾപ്പെടെ പല വഴികളും ചെയ്തു. അവർക്ക് ഓൺലൈൻ ക്ലാസ് തുടങ്ങി. ബേസ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും അറിയില്ല. മക്കൾക്ക് ബാക്കിയുള്ള കാര്യത്തിലൊക്കെ കഴിവുകളുണ്ട്. അവരുടെ ബേസ് ഉറപ്പിക്കുന്ന കാര്യത്തിൽ എനിക്ക് നന്നായി ശ്രദ്ധിക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ ജോലി പെർമനൻ്റ് ആയിരുന്നില്ല, വീട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ PSC ട്രൈ ചെയ്യുകയായിരുന്നു. എൻ്റെ മക്കൾ ഇത്ര പഠനത്തിൽ പിന്നോട്ട് പോകാൻ കാരണം ഞാനാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഒന്നിലും ഒരു കോൺസെൻട്രേഷൻ, ഒരു ശ്രദ്ധ ലഭിക്കുന്നില്ല. അതുകൊണ്ട് 5-ഉം 6-ഉം വർഷം ബാക്കിലായി പോയ മോനും 2-3 വർഷം പിന്നിലായി പോയ മോളും അവരെ അവിടെ എത്തിക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ഇങ്ങനെ അത് ആവർത്തിച്ച് ഇതേ കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മക്കൾ പിന്നിലായി പോയത് എൻ്റെ കാരണം കൊണ്ടാണ് എന്ന് വിചാരിക്കുകയും മക്കളെ മുന്നിലേക്ക് എത്തിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സഹോദരി ആണ് ഇവിടെ ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത്. അവർ വിധവയാണ് എന്ന ഒരു മനസ്സംഘർഷവുമുണ്ട്. അവരൊരു ഉത്തരമാണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്.
0: ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം വളരെ ടെൻഷനിലൊരു കാര്യമാണ്. കാരണം ഈ വിദ്യാഭ്യാസ രംഗത്തൊക്കെ വളരെ മത്സരങ്ങൾ നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ എവിടെ എത്തും, അല്ലെങ്കിൽ മതപരമായും ഭൗതികമായും എന്നതൊരു ഉമ്മൻ്റെ ആശങ്കയാണ് അത്. പക്ഷേ എന്താണെന്ന് വിചാരിച്ചാൽ ഇത്രമാത്രം ഇതിലൊന്നും ഇങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. കാരണം

0: നമ്മളെന്താ വെച്ചാൽ അവർക്ക് സാധാരണഗതിയിലൊരു സ്കൂൾ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക, അവിടെ നടക്കുന്ന ക്ലാസ്സുകളിൽ അവർ പങ്കെടുക്കട്ടെ, മുന്നോട്ട് പോട്ടെ. അപ്പോൾ ഒരു 10-ാം ക്ലാസ് വരെയൊക്കെ എന്തായാലും തോൽക്കാതെ തന്നെ പോകുമല്ലോ. അപ്പോൾ എന്താ വിചാരിച്ചാൽ കുറച്ചും കൂടെയൊക്കെ അവർക്ക് പക്വത എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ സന്ദർഭങ്ങളിൽ അവരെ കറക്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഇവർക്ക് എന്തെങ്കിലും പിന്നെ നമ്മളെ ഈ പഠന രംഗത്തുള്ള എന്തെങ്കിലും ഡിസബിലിറ്റികളുണ്ടോ എന്നതിനെക്കുറിച്ച്, ഇപ്പോൾ എല്ലാ കുട്ടികളെക്കുറിച്ചും പറയുമ്പോൾ നമുക്കിതിപ്പോൾ ഒരു പേഴ്സണൽ കൗൺസിലിംഗ് വേണ്ട കാര്യമാണ്, ഒരു ചോദ്യത്തിൽ നമുക്ക് പരിമിതികളുണ്ട്. എല്ലാ കുട്ടികളെക്കുറിച്ചും നിങ്ങൾ ഒന്നിച്ച് പറയുമ്പോൾ അത് രണ്ട് കാരണങ്ങളെ കൊണ്ട് വരാം. പൊതുവേ എന്താ വെച്ചാൽ കുട്ടികൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ പഠന സംബന്ധമായ ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതുകൊണ്ട് മൊത്തം കുട്ടികൾക്ക് അങ്ങനെ വരാം. അത് വളരെ സാധ്യത കുറവാണ്. ഓരോ കുട്ടികളും ഓരോ കഴിവുകളായിട്ടാണ് സാധാരണ കാണാറുള്ളത്. പിന്നെ നിങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഈ ഭർത്താവിൻ്റെ മരണമോ അല്ലെങ്കിൽ ഭർത്താവില്ലാത്ത അവസ്ഥയോ അതേപോലെ തന്നെ നിങ്ങളുടെ തിരക്കുകളോ കൊണ്ടൊക്കെ എന്ത് ചെയ്യും, ഒരു ഉമ്മയിൽ നിന്ന് കിട്ടേണ്ട ബേസിക്കായ കാര്യങ്ങൾ കിട്ടാത്തത് കൊണ്ടും വരാം. അപ്പോൾ നമുക്കത് പഠിക്കണം. അപ്പോൾ അത് നമുക്ക് പഠിക്കാൻ എന്താ വെച്ചാൽ, നിങ്ങൾ സാധാരണഗതിയിൽ ഇതിലേറ്റവും എക്സ്പേർട്ടായിട്ടുള്ള ആളുകളുണ്ട് ഈ കുട്ടികളുടെ പഠന വൈകല്യങ്ങളിൽ. അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും ഒരാളെ നിങ്ങൾ കണ്ട്, ഏതിനും പരിഹാരം ഉണ്ടല്ലോ, അവരോട് ചോദിക്കുക എന്താണ് പ്രശ്നം. ഓരോ കുട്ടിനെയും ഇൻഡിവിജ്വലായിട്ട് അവരെന്ത് ചെയ്യാണ്, കൗൺസിലിംഗ് നടത്തിയിട്ട് അവരുടെ ചിലപ്പോൾ ചില കുട്ടികൾക്ക് കാഴ്ചക്കുറവുള്ളത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റാത്തത് കൊണ്ട് എഴുതി കൊടുക്കണം കാണുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ചില ആൾ കുട്ടികൾക്ക് പിന്നെ എഴുതാൻ എന്തെങ്കിലും വിരലുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ചില കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിക്കാൻ അവർക്ക് സാധിക്കാത്ത ചില ഏരിയകൾ ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ പല കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഇന്നത്തെ കാലത്ത് പരിഹരിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾ വെറുതെ വ്യാകുലപ്പെടേണ്ട, നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക. വളരെ കുറഞ്ഞ സമയത്ത് നിങ്ങൾ അതിന് വേണ്ട വഴികൾ അന്വേഷിച്ചിട്ട് അത് പരിഹാരത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ആത്മവിശ്വാസം കുറയുമ്പോൾ, നിങ്ങൾ മാത്രം കുട്ടികൾക്ക് ഒരു അത്താണിയാവുമ്പോൾ, നിങ്ങൾ അധൈര്യപ്പെടുമ്പോൾ അത് കുട്ടികളുടെ ഭാവി എന്ത് ചെയ്യും, ബാധിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബന്ധുക്കളുടെയും കുടുംബങ്ങളുടെയും സഹായത്തോടുകൂടെ ഈ രംഗത്തൊരു മാറ്റത്തിന് ശ്രമിക്കുക. അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, തീർച്ചയായും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവും.
1: 9-ഉം 5-ഉം വയസ്സേ കുട്ടികൾക്കായിട്ടുള്ളൂ എന്നുള്ളത് അവർ ഓർക്കണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ഒരു വിവാഹ പോർട്ടലിൽ നിന്ന് എനിക്കൊരു ആലോചന വന്നതായിരുന്നു. ഒരു ഇസ്ലാമികമായ ഒരു ആളുകളൊക്കെ നടത്തുന്ന ഒരു വിവാഹ പോർട്ടലാണ്. അതിൽ നിന്ന് കിട്ടിയൊരു വ്യക്തി അതേ മതരംഗത്ത് എവിടെയൊക്കെയോ പലപ്പോഴായി പ്രത്യക്ഷപ്പെട്ടതായിട്ട് എനിക്ക് വിവാഹ അന്വേഷണ സമയത്ത് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം നല്ലൊരു ദീനിയായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ അദ്ദേഹം അങ്ങനത്തെ ഒരാളല്ല. വീട്ടിൽ വന്നപ്പോഴാണ് മനസ്സിലാത്തത്, അദ്ദേഹം നിസ്കരിക്കാറില്ല. എനിക്കാണെങ്കിൽ 2 വയസ്സായൊരു മോനുണ്ടിപ്പോൾ. ദീനീപരമായ പ്രശ്നങ്ങൾ കൊണ്ട് ഞങ്ങൾ വിവാഹമോചനം വരെ എത്തിയിരിക്കുന്നു. എന്നാൽ കുഞ്ഞിനെ ഓർത്ത് ഞാനങ്ങനെ ഇത്തൊരു സംഗതിയിലേക്ക് ഇപ്പോൾ പോയിട്ടില്ല. ഇപ്പോൾ രണ്ടാൾക്കും പരസ്പരം നല്ല ഇഷ്ടമാണ്. നിസ്കാരം ഒഴിവാക്കുന്നത് തെറ്റാണെന്നും അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം നന്നായി പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ ജീവിതം തൃപ്തികരമാകുന്നില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഈ സഹോദരി ചോദിക്കുന്നത്.
0: ഈ ചോദ്യത്തിൻ്റെ അവസാനത്തെ വാചകത്തിൽ നിന്നാണ് നമ്മളിതിൻ്റെ ഉത്തരം തുടങ്ങുന്നത്. അതായത് ഞങ്ങൾക്ക് പരസ്പരം അന്യോന്യം ഇഷ്ടമാണ് എന്ന് ആ സഹോദരി പറയുന്നുണ്ട്. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലക്ക് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ ജീവിതം എന്തായാലും മുന്നോട്ട് പോകണമെന്ന് അവരാഗ്രഹിക്കുന്നുണ്ടാവും രണ്ടുപേരും. ആ ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ നിസ്കാരിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ കൂടെ എനിക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ തീർച്ചയായും അദ്ദേഹം ഒരു മാറ്റത്തിന് തയ്യാറാണ്. അപ്പോൾ അദ്ദേഹത്തെ വ്യക്തിപരമായി ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ എന്തെങ്കിലും ദീനിയായിട്ട് അദ്ദേഹത്തിന് ഉപദേശം നൽകാൻ പറ്റുന്ന ഏതെങ്കിലും വ്യക്തികളെ ഇവിടെ വഴിയായിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ രംഗത്ത് ഇങ്ങനെയേ ഞാൻ മുന്നോട്ട് പോകുമെന്നുള്ളൊരു കണിശമായ തീരുമാനത്തിലൂടെയോ ഒക്കെ അദ്ദേഹത്തെ മാറ്റിയെടുക്കാൻ പറ്റുമോ നിങ്ങളൊരു ശ്രമവും കൂടി നടത്തണം. അതിനുശേഷമായിരിക്കണം നിങ്ങളുടെ തീരുമാനം എന്നാണ് പറയാം.
1: അവർക്ക് രണ്ടുപേർക്കും യോജിക്കാവുന്ന ഒരു മൂന്നാമത്തെ വ്യക്തി മധ്യത്തിലെത്തി വിഷയം
0: സംസാരിച്ചിട്ട്.
1: ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ ചോദ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ ഒന്നുകിൽ സ്നേഹക്കൂട് എന്ന വിൻഡോ വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ കൗൺസിലിംഗ് എന്ന വിൻഡോ വഴിയോ അയക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാഹ്. മാന്യ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ്, മനോവേദകൾക്ക് മോചനമുണ്ട് ഈ വിഷയത്തിലെ രണ്ടാം ഭാഗമായിരുന്നു. പങ്കെടുത്തവർ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, കൂടെ കെ താജുദ്ദീൻ സലാഹി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഒരു ഗോത്രം ഒരു മലയുടെ താഴ്വാരത്തിലാണ് താമസിക്കുന്നത്. ഒരു ഗോത്രം മലയുടെ മുകൾ ഭാഗത്താണ് താമസിക്കുന്നത്. അപ്പം താഴ്ഭാഗത്തുള്ള ആളുകൾക്ക് ആ താഴ്ഭാഗത്തിൻ്റെ പരിതസ്ഥിതിയിലാണ് അവർ ജീവിച്ചു പോകുന്നത്. മലയുടെ മുകളിലുള്ള ആളുകൾ കുറച്ചുകൂടി മുകളിലുള്ള ആ ഒരു ഇതിൽ ജീവിച്ചു പോകുന്നു. പക്ഷേ ഈ ഗോത്രങ്ങൾക്കിടയിൽ അതിൻ്റെ ഇടയിൽ വെച്ച് ഒരു പ്രശ്നം ഉണ്ടാവുന്നു. അപ്പോൾ മുകളിലുള്ള ആളുകൾ താഴ്ഭാഗത്തേക്ക് ഇറങ്ങി വന്ന് താഴെയുള്ള ആ ഗോത്രത്തെ ആക്രമിക്കുകയാണ്. അങ്ങനെ ആക്രമിച്ചപ്പോൾ അവസാനം അവരിലുണ്ടായിരുന്ന ഒരു കുട്ടി അവർ തട്ടിക്കൊണ്ടുപോയി, മുകളിലേക്ക് കൊണ്ടുപോയി. കൊണ്ടുപോയപ്പോൾ ആ കുട്ടിയെ പിടിക്കാൻ വേണ്ടിയിട്ട് താഴ്ഭാഗത്തുള്ള പലരും ആ മല കയറാൻ വേണ്ടി തുടങ്ങി. കുറെ ഇങ്ങനെ കയറി ഒരു പകുതി എത്തിയപ്പോഴേക്കും അവരൊക്കെ തിരിച്ചു കിട്ടാൻ വന്നു. കഴിയുന്നില്ലാന്നിട്ട് മുകളിൽ അത്രയും മുകളിലാണ്. അവരിങ്ങനെ നിരാശരായി നിൽക്കുമ്പോണ്ട് ഒന്നായിട്ട് പോയി കയറിയ സമയത്തുണ്ട് മുകളിൽ നിന്ന് ഒരു സ്ത്രീ കുട്ടിനെയും കൊണ്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നത്. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങളെങ്ങനെ ഇപ്പോൾ അവിടെ എത്തി, മുകളിലെത്തിയത്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ അന്വേഷിച്ചത് കേവലം ഒരു കുട്ടിയാണ്, ഞാൻ അന്വേഷിച്ചത് എൻ്റെ കുട്ടിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ മുകളിലുള്ള മലയോ അതിൻ്റെ എന്നാ പരിചയമില്ലായ്മയോ അതൊന്നും എൻ്റെ മുന്നിൽ മനസ്സിലുണ്ടായിരുന്നില്ല. എനിക്കെൻ്റെ ലക്ഷ്യം എൻ്റെ കുട്ടിയെ കിട്ടണം എന്നുള്ളതായിരുന്നു. ഇതൊരു കഥയാണ്, പക്ഷേ വെറുമൊരു കഥയല്ല എന്ന് നമുക്ക് പറയാം, ചേർത്ത് പറയാം. കാരണം നമ്മൾ അന്വേഷിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതോ ആയ കാര്യം എത്രമേൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് ആവശ്യമാണെന്ന്, അത് നിർബന്ധമാണെന്ന് ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്ന, അതിൻ്റെ മുന്നിൽ പ്രതിസന്ധികളോ പ്രതിബന്ധങ്ങളോ തടസ്സം അല്ലേ ഒരു തടസ്സമാവാതെ വരുമ്പോൾ ഇതിനില്ല നമ്മുടെ ശ്രമം നമുക്ക് വിജയത്തിലെത്തിക്കാൻ കഴിയും.
1: ഇച്ഛാശക്തി അല്ലേ, ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ അത്, ആ ഒരു ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ എത്ര വലിയ കടമ്പയും മറികടക്കാൻ സാധിക്കുന്നതാണ് ഈ കഥയിലൂടെ, സലാം ഖാൻ്റെ ഈ ഒരു കഥയിലൂടെ ആ ഉമ്മ കാണിച്ച ഒരു മാതൃക, അതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലേ.
0: സ്വയം പ്രചോദിതമായിട്ടുള്ള സ്വന്തമുള്ള പ്രചോദനം ഉണ്ടല്ലോ, അത്തരം പ്രവർത്തനങ്ങളാണ് അവർക്ക് യാത്രയിൽ വഴിമുടക്കമുണ്ടാവില്ല എന്നാണ്. സ്വയം പ്രചോദന, അപ്പം ആ സ്ത്രീ സ്വയം പ്രചോദിതയാണ്. അത് ഗോത്രത്തിന് വേണ്ടിയിട്ടോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ ഉള്ളതല്ല,
1: സ്വന്തം
0: സ്വയം പ്രചോദിതമായ ഒരു സ്ത്രീ സ്വന്തം കുട്ടിക്ക് വേണ്ടിയിട്ട് അവരെ വഴിമുടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ ഓരോ പിന്നെ അന്വേഷണത്തിലുംയും അതിൻ്റെ ആഴം നിശ്ചയിക്കുന്നത് തേടുന്നവനും തേടപ്പെടുന്നവയും തമ്മിലുള്ള ആത്മബന്ധമാണ്. നമ്മൾ എന്തന്വേഷിക്കുന്നുവോ ആ അന്വേഷിക്കുന്നത് നമുക്ക് കിട്ടണം. ഏതൊരു കാര്യം ആവട്ടെ, നമുക്ക് ഇസ്ലാമികമായിട്ടുള്ള കാര്യം, എനിക്ക് ഖുർആൻ പഠിക്കണം. അപ്പൊ തേടുന്നതും തേടുന്നവനും തേടപ്പെടുന്നതും തമ്മിലുള്ള ആത്മബന്ധം എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ചാണ് അത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. എനിക്ക് ഇന്ന ഇന്ന പരിപാടികൾ കേൾക്കണം അല്ലെങ്കിൽ ഇന്ന രൂപത്തിലാവണം. നമ്മൾ നിശ്ചയിക്കുന്ന നമ്മുടെ ആഗ്രഹം ഏതാണോ ആ ആഗ്രഹത്തോട് നമ്മളുടെ അവസ്ഥയോട് നമ്മുടെ ഒരു ബന്ധം. അപ്പം അതുകൊണ്ട് പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കഥയിൽ നിന്ന് പാഠങ്ങൾ ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. നമുക്കൊക്കെ പാഠങ്ങൾ അതുപോലെ കേട്ട് ഉൾക്കൊള്ളാൻ കഴിയട്ടെ എന്ന് കൂടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് നമ്മൾ എത്തണം.
2: മുഖമൊഴി, ചീറ്റിപ്പോയ ബിഗ് തന്ത്രം. രചന നിർവഹിച്ചത് ഉസ്മാൻ പാലക്കാഴി. ശബ്ദം നൽകിയത് അബ്ദുസമ്മദ് കല്ലടിക്കോട്.
3: ചീറ്റിപ്പോയ ബിഗ് തന്ത്രം. അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ, അല്ല കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യത്തിൽ നിന്ന് ഏകാധിപത്യത്തിലേക്ക്, മതനിരപേക്ഷതയിൽ നിന്ന് മതവർഗീയതയിലേക്ക്, ബഹുസ്വരതയിൽ നിന്ന് ഏകശിലാത്മകതയിലേക്ക്. നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും ഭരണകാലത്ത് നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതികൾ രാജ്യത്തെ എല്ലാ മേഖലകളിലും ഉയരത്തിലെത്തിച്ചു. അക്കാലത്ത് ഭരണാധികാരികളുടെ ചിന്ത രാജ്യത്തിൻ്റെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും സർവതോന്മുഖമായ പുരോഗതിയായിരുന്നെങ്കിൽ ഇന്ന് അവസ്ഥ തകിടം മറിഞ്ഞിരിക്കുന്നു, അല്ല തകിടം മറിച്ചിരിക്കുന്നു. രാജ്യത്തിൻ്റെ ഗതകാല ചരിത്രത്തെ അപനിർമ്മിച്ചുകൊണ്ട് ഇരിക്കുകയാണെന്ന്, സ്വാതന്ത്ര്യ സമരരംഗത്തെ മുൻനിര നേതാക്കളെപ്പോലും അവരുടെ മതം നോക്കി ചരിത്ര പാഠപുസ്തകങ്ങളിൽ നിന്ന് വെട്ടിമാറ്റുന്നു. രാഷ്ട്രപിതാവിൻ്റെ ഘാതകനെ പൂമാലയിട്ട് പൂജിക്കുന്ന തരത്തിലേക്ക് ചില നേതാക്കൾ തരം താഴ്ന്നിരിക്കുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങളുടെ വീടുകളും കച്ചവട സ്ഥാപനങ്ങളും അനധികൃതമെന്ന പേരിൽ നിർബാധം ബുൾഡോസർ കൊണ്ട് തകർത്ത് കളയുന്നു. പുരാതനമായ പള്ളികളുടെ അടിയിൽ ശിവലിംഗമുണ്ടെന്നോ ക്ഷേത്രം പൊളിച്ച് പള്ളി ഉണ്ടാക്കിയതാണെന്നോ ആരെങ്കിലും ഒരു പരാതി കൊടുത്താൽ ഉടൻ പള്ളി പൊളിക്കാൻ നീതിപീഠങ്ങൾ ഓർഡർ ഇറക്കുന്നു. അതെ, ഇന്ന് രാജ്യം ഭരിക്കുന്നവർ കടുത്ത വർഗീയതയുടെയും ന്യൂനപക്ഷ ദളിത് വിരോധത്തിൻ്റെയും മറപറ്റിയാണ് നിലനിൽക്കുന്നത്. ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങൾ ഏത് സമയത്തും ആക്രമിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ വീടുകൾ തകർക്കപ്പെടുകയോ ചെയ്യുമെന്ന ഭീതിയിലാണ് കഴിഞ്ഞുകൂടുന്നത്. ഭരണകൂടവും പോലീസും കോടതിയും തുണ നൽകാത്ത ജനവിഭാഗത്തിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കുക. ഇത്തരമൊരവസ്ഥ കേരളത്തിൽ സംജാതമായിട്ടില്ല, ആകാതിരിക്കട്ടെ. എന്നാൽ വളരെ സാവകാശമാണെങ്കിലും അതിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടെത്തിക്കാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ നടന്നു വരുന്നുണ്ട് എന്നത് കാണാതിരുന്നുകൂടാ. മതനിരപേക്ഷത നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്ന വർഗീയ നിലപാടുകളെ എതിർത്ത് തോൽപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധരായ പാർട്ടികളും നേതാക്കളും മതസംഘടനകളും സർവോപരി ഉത്ബുദ്ധരായ ജനങ്ങളുമാണ് ഇവിടെയുള്ളത് എന്നതിനാലാണ് ഫാഷിസ്റ്റ് അജണ്ടകൾക്ക് ഇവിടെ കാര്യമായ വേരോട്ടം ലഭിക്കാത്തത്. എന്നാൽ ഇതൊന്നും വലിയ ആശ്വാസത്തിന് വക നൽകുന്നതല്ല. വൈസ് ചാൻസലർ അടക്കമുള്ള പല കുഞ്ചിക സ്ഥാനങ്ങളിലും സംഘപരിവാറുകാർ അവരോധിക്കപ്പെട്ടിട്ടുണ്ട്. പെൻഷൻ പറ്റിയതിനുശേഷം തനിനിറം പുറത്തു കാട്ടുന്ന ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്. DGP സ്ഥാനം വഹിച്ച് റിട്ടയറായ ചിലരുടെ കടുത്ത വർഗീയ നിലപാടുകളും ദുരാരോപണങ്ങളും നാം കേട്ടുകൊണ്ടിരിക്കുന്നു. ആരിഫ് ഹുസൈൻ എന്ന കടുത്ത മുസ്ലിം വിരോധി തന്റെ മാതാവിനെ അതിമ്ലേച്ഛമായി അപമാനിച്ചതിൽ നടപടിയെടുക്കണമെന്ന് ഡോക്ടർ അബ്ദുള്ള ബാസിൽ ഉന്നത വൃത്തങ്ങൾക്ക് പരാതി നൽകി ആഴ്ചകൾ കഴിഞ്ഞിട്ടും പരാതി ഫയലിൽ ഉറങ്ങിക്കിടക്കുന്നു. BigTV അവതാരക മുസ്ലിം സമുദായത്തെ കടുത്ത ഭാഷയിൽ വംശീയമായി അധിക്ഷേപിച്ചതിനെതിരെ നൽകിയ പരാതിയിലും ഫയലിൽ നിന്ന് പുറത്തു ചാടിയിട്ടില്ല. എന്നാൽ വാദിയെ പ്രതിയാക്കി ജാമ്യമില്ലാ കുറ്റം ചുമത്തുന്ന വിരോധാഭാസത്തിന് മലയാളം മണ്ണിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. ഈ അനീതിക്കെതിരിൽ നാനാതുറകളിൽ നിന്നും ശക്തമായ പ്രതിഷേധമുയർന്നപ്പോൾ ശീർഷാസനത്തിലായിരുന്ന സത്യം നേരെ നിൽക്കുന്ന കാഴ്ചയും നാം കണ്ടു. ആഭ്യന്തരമന്ത്രിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സത്യവും നീതിയും ഒരിക്കലും കുഴിച്ചു മൂടപ്പെടരുത്.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ മുഖമൊഴി, ചീറ്റിപ്പോയ ബിഗ് തന്ത്രം. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് ഉസ്മാൻ പാലക്കാഴി. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
3: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, പതിനായിരങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോ ആയി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷേ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും. ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും പീസ് റേഡിയോ. പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തുൽ ഹജ്ജിലെ 47-48 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുൽ വഹാബ് സലാഹി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയസ്തഅജിലൂനക ബിൽ അദാബി വലൻ യുഖ്ലിഫ അല്ലാഹു വഅദഹു وإن يوما عند ربك كألف سنة مما تعدون وكأين من قرية أمليت لها وهي ظالمة ثم أخذتها وإلي المصير. പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തു അൽ ഹജ്ജാണ് നമ്മൾ പഠിച്ച് വരുന്നത്. അതിൻ്റെ 47-48 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ അവിശ്വാസികളായ ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയുണ്ടാകുമെന്ന് പറയുമ്പോൾ, എങ്കിൽ അള്ളാഹു വാഗ്ദാനം ചെയ്ത ആ ശിക്ഷ പെട്ടെന്നുണ്ടാവട്ടെ, ആ ശിക്ഷയ്ക്കു വേണ്ടി ധൃതി കൂട്ടുന്ന ഒരവസ്ഥയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മുൻകഴിഞ്ഞുപോയതായ സമൂഹങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുകയും അതേപോലെ ആ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് അവർ ഹൃദയം തുറന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിലൊക്കെ ഗുണപാഠങ്ങളുണ്ട് എന്ന കാര്യങ്ങളൊക്കെ പഠിക്കുകയുണ്ടായി. അതിനെ തുടർന്നുകൊണ്ട് തന്നെയുള്ള ആയത്തുകളാണിവിടെ നാം പഠിക്കുന്നത്. ആയത്തിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് പരിശോധിക്കാം. വയസ്തഅജിലൂനക അവർ നിന്നോട് ധൃതി കാണിക്കുന്നു. ബിൽ അദാബ് ശിക്ഷയെ, ശിക്ഷയുടെ കാര്യത്തിൽ നിന്നോട് അവർ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. പ്രവാചകനെ വിളിച്ച് പറയുക, പ്രവാചകരെ, ശിക്ഷയുടെ കാര്യത്തിൽ അവർ നിന്നോട് ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു ലംഘിക്കുകയില്ല. അള്ളാഹു ലംഘിക്കുകയില്ല വഅദഹു, അവന്റെ വാഗ്ദാനത്തെ അള്ളാഹു ലംഘിക്കുകയില്ല. വഇന്ന യൗമൻ ഇൻദ റബ്ബിക, തീർച്ചയായും, വഇന്ന യൗമൻ, തീർച്ചയായും ഒരു ദിവസം, ഇൻദ റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ അടുക്കൽ, അഥവാ നിന്റെ രക്ഷിതാവിന്റെ അടുക്കൽ ഒരു ദിവസം എന്ന് വെച്ചാൽ, ക അൽഫി സനത്തിൻ, 1000 വർഷം പോലെയാണ്. ക അൽഫി സനത്തിൻ, 1000 വർഷം പോലെയാണ്. ഏതുപോലത്തെ, മിമ്മാ തഉദ്ദൂൻ, നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന, നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന തരത്തിലുള്ള 1000 കൊല്ലം പോലെയാണ് നിന്റെ റബ്ബിൻ്റെ അടുക്കൽ ഒരു ദിവസമെന്നാൽ. തുടർന്ന് പറഞ്ഞു, വക്ക അയ്യമ്മിൻ കറിയത്തിൻ, എത്രയെത്ര നാടുകളെയാണ്, എത്രയെത്ര നാടുകളെയാണ്, അംലൈതു ലഹാ വഹിയ ലാലിമതുൻ, അംലൈതു ലഹാ, അതിന് നാം സാവകാശം നൽകുന്നു, സമയം നീട്ടി നൽകുന്നു, വഹിയ ലാലിമതുൻ, അവർ അക്രമികളായിരിക്കെ തന്നെ, അവർ അക്രമം കാണിച്ചുകൊണ്ടിരിക്കെ തന്നെ, എത്രയെത്ര നാടുകൾക്കാണ് നാം സമയം നീട്ടി നൽകിയത്. സുമ്മ അഹസ്തുഹ, പിന്നീട് നാം അവയെ പിടികൂടി, സുമ്മ അഹസ്തുഹ, പിന്നീട് നാം അവയെ പിടികൂടി, വ ഇലയ്യൽ മസീർ, എൻ്റെ അടുക്കലേക്കാകുന്നു മടക്കം, വ ഇലയ്യൽ മസീർ, എൻ്റെ അടുക്കലേക്കാണ് അൽ മസീർ, മടക്കം. എത്രയോ നാടുകൾ അവിടുത്തുകാർ അക്രമികളായിരിക്കെ തന്നെ നാം സമയം നീട്ടി നൽകി, പിന്നീട് നാം അവരെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. വ ഇലയ്യൽ മസീർ, എന്നിലേക്ക് തന്നെയാകുന്നു അവരുടെ മടക്കം. ഇതാണ് ആയത്തിൻ്റെ അർത്ഥം. ഇവിടെ വിശദീകരിക്കുന്നത്, വയസ്തഅജിലൂനക ബിൽ അദാബി, ശിക്ഷക്ക് ധൃതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കുഫ്ഫാറുകളായ അവിശ്വാസികളായ ആളുകൾ ധൃതി കൂട്ടുകയാണ്. തഅജീലൽ അദാബില്ലദീ യഅദുഹും ബിഹി തുഗ്യാനൻ വഇനാദൻ, അവർ കാണിക്കുന്നതായ ആ അക്രമവും അതേപോലെയുള്ള കാര്യങ്ങൾ കാരണത്താൽ, അങ്ങനെ ചെയ്താൽ അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയുണ്ടാകുമെന്നുള്ള ആ ഒരു വാഗ്ദാനം, ആ വാഗ്ദാനം ചെയ്ത ആ ശിക്ഷയ്ക്ക് വേണ്ടി അവർ ധൃതി കൂട്ടുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം. അത്
6: സമാനമായ ധാരാളം ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ വേറെയും അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. സൂറത്തുൽ അങ്കബൂത്തിൽ കാണാം, യസ്തഅജിലൂനക ബിൽആദാബി വഇന്ന ജഹന്നമ ലമുഹീതതും ബിൽകാഫിരീൻ. ആ ശിക്ഷക്ക് അവർ ധൃതി കൂട്ടും, എന്നാൽ ആ ശിക്ഷ വഇന്ന ജഹന്നമ ലമുഹീതതും ബിൽകാഫിരീൻ, നരകം നിഷേധികളെ വലയം ചെയ്യുന്നത് തന്നെയാകുന്നു എന്നാണ് അങ്കബൂത്തിൽ ഒരിടത്ത് പറഞ്ഞത്. മറ്റൊരിടത്ത് അങ്കബൂത്തിൽ തന്നെ കാണാം, വയസ്തഅജിലൂനക ബിൽആദാബ്, അവർ ശിക്ഷക്ക് ധൃതി കൂട്ടുന്നു. വലൗല അജലും മുസമ്മ, ഒരു നിശ്ചിത അവധിയില്ലായിരുന്നുവെങ്കിൽ ജാഹുമുൽ അദാബ്, ശിക്ഷ അവർക്ക് വരുമായിരുന്നു എന്നാണ്. ഇത്തരത്തിൽ നിരവധിയായ ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലായിട്ട് വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ധാരാളം അധ്യായങ്ങളിൽ ഇതിന് സമാനമായ ആയത്തുകൾ നമുക്ക് കാണുവാൻ കഴിയും. അഥവാ നിഷേധികളായ ആളുകൾ അവരുടെ ആ നിഷേധത്തിൽ അങ്ങനെ കഴിഞ്ഞുകൂടുന്ന സമയത്ത്, അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയുണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുമ്പോൾ, എങ്കിൽ ആ ശിക്ഷ എവിടെ, നിന്റെ റബ്ബ് വാഗ്ദാനം ചെയ്ത ആ ശിക്ഷ എവിടെ എന്ന തരത്തിൽ ആ ശിക്ഷക്ക് അവരെന്ത് ചെയ്യുന്നു, ധൃതി കൂട്ടുന്ന ഒരവസ്ഥയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, വിശദീകരിക്കുന്നത് എന്നർത്ഥം. എന്നാൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, വലൻ യുഖ്ലിഫ അല്ലാഹു വഅദഹു, വലൻ യുഖ്ലിഫ അല്ലാഹു വഅദഹു, അള്ളാഹു അവൻ്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. അല്ല ഒരിക്കലും അവൻ്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. അതാണ് നേരത്തെ അങ്കബൂത്തിൽ ഓതി വെച്ച ആ ആയത്തിന്റെ ബാക്കിയായിട്ട് പറയുന്നത്, വലൗല അജലും മുസമ്മ, ഒരു നിശ്ചിത അവധി ഇല്ലായിരുന്നുവെങ്കിൽ ലജാഅഹുമുൽ അദാബ്, ആ ശിക്ഷ വരുമായിരുന്നു. വലയത്തിയന്നഹും ബഗ്തതൻ വഹും ലാ യശ്ഊറൂൻ, അവരറിയാതെ പെട്ടെന്നായിരിക്കും അവർക്ക് ആ ശിക്ഷ എന്ത് ചെയ്യുക, വരിക. അപ്പൊ അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ വാഗ്ദാനം അല്ലാഹു എന്ത് ചെയ്യുകയില്ല, ലംഘിക്കുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. പക്ഷെ അല്ലാഹു അതിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ടാകും, അത് ആ സമയം വന്നെത്തുമ്പോഴാണ് എന്ത് ചെയ്യുക, അത് സംഭവിക്കുകയുള്ളൂ എന്ന് മാത്രം. വഇന്ന യൗമൻ ഇൻദ റബ്ബിക, തീർച്ചയായും നിന്റെ റബ്ബിന്റെ അടുക്കൽ ഒരു ദിവസം എന്നാൽ നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത് പോലെയുള്ള 1000 വർഷം പോലെയാണ് നിന്റെ റബ്ബിന്റെ അടുക്കലുള്ള ഒരു ദിവസം എന്നാൽ, അഥവാ അത്രയും ദൈർഘ്യമേറിയ ദിവസങ്ങളായിരിക്കും അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ഒരു ദിവസം എന്ന് പറയുന്നത്. പലതായ വിശദീകരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കാണുവാൻ കഴിയും. അഥവാ അവിടെ വിശ്വാസികളായ ആളുകൾക്ക് അത് എളുപ്പമായിരിക്കും, എന്നാൽ അവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് അത് ഒരല്പം പ്രയാസകരമായ കാര്യമായിരിക്കും. സൂറത്തു മആരിജിൽ അവിടെ പറഞ്ഞത്, കാന മിഖ്ദാറുഹു 50,000 സന, 50,000 കൊല്ലം പോലെയായിരിക്കും അവിടുത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ, ഈ തരത്തിലൊക്കെ ഖുർആനിൽ അത് കാണുവാൻ കഴിയും. അഥവാ അത് വിശ്വാസികൾക്ക് എളുപ്പമായിരിക്കും, അവിശ്വാസികളെ സംബന്ധിച്ചത് പ്രയാസകരമായിരിക്കും. ഫദാലിക യൗമഇദിൻ യൗമുൻ അസീർ അലൽ കാഫിരീന ഗൈറു യസീർ. സൂറത്ത് മുദ്ദസ്സിറിൽ കാണാൻ സാധിക്കും, ആ ദിവസം പ്രയാസകരമായ ദിവസമായിരിക്കും അത് അലൽ കാഫിരീൻ, നിഷേധികളായ ആളുകൾക്ക്. ഗൈറു യസീർ, എളുപ്പമില്ലാത്ത ദിവസമായിരിക്കും അവരെ സംബന്ധിച്ചെന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചത് ലഘുവായതായിരിക്കും തുടങ്ങിയതൊക്കെയുള്ള വിശദീകരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു ദിവസമെന്നാൽ നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന 1000 വർഷങ്ങൾ പോലെയാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു ദിവസം എന്നത്. തുടർന്ന് അള്ളാഹു നമ്മൾ മുമ്പ് കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിച്ച ആ ഒരു കാര്യം ഒന്നുകൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എത്ര നാടുകളാണ് അംലൈതുലഹ, അതിന് നാം സാവകാശം നൽകി, വഹിയ ലാലിമതുൻ, അവരക്രമം കാണിച്ചുകൊണ്ടിരിക്കെ തന്നെ അവരക്രമികളായിക്കൊണ്ടിരിക്കെ തന്നെ അക്രമം കാണിച്ചുകൊണ്ടിരിക്കെ തന്നെ ആ നാടിന് പെട്ടെന്ന് ഒറ്റയടിക്ക് നശിപ്പിക്കാതെ നാം അവർക്ക് സാവകാശം നൽകി. അങ്ങനെ എത്ര എത്ര നാടുകളാണ്. പിന്നീട് നാം അതിനെ പിടികൂടി എന്നിലേക്ക് തന്നെയാണ് മടക്കം. അഥവാ അവർക്ക് സാവകാശം നൽകിയിട്ടുണ്ടെങ്കിലും പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല ആ നാടുകളെ പിടികൂടി എങ്ങനെ ആ നാടുകളിലേക്ക് ശിക്ഷ ഇറക്കിക്കൊണ്ട് ആ നാടിനെ ഒന്നടങ്കം പിടികൂടി കഴിഞ്ഞ എപ്പിസോഡിൽ മുമ്പുള്ളൊരായത്തിൽ വിശദീകരിച്ചല്ലോ. അവരുടെ മേൽപ്പുരകളോടുകൂടി തന്നെ അവരുടെ ഭവനങ്ങളെല്ലാം തകർന്നടിഞ്ഞു. ധാരാളം ആളുകൾ നിത്യേന എന്നോണം ഉപയോഗിച്ചിരുന്ന കിണറുകൾ ഉപയോഗശൂന്യമായ രൂപത്തിലായി. വലിയ അഹങ്കാരത്തോടുകൂടി അവരുണ്ടാക്കിയ വലിയ കോട്ടകൊത്തളങ്ങൾ, അവരുടെ കൊട്ടാരങ്ങളെല്ലാം ഒന്നും ഒരാൾക്കും പറ്റാത്ത തരത്തിൽ തകർന്നടിഞ്ഞ് ഉപയോഗശൂന്യമായി കിടക്കുന്ന അവസ്ഥകളിലേക്ക് എന്ത് ചെയ്തു ആ നാടിനെ എത്തിച്ചു. ഈ തരത്തിലൊക്കെ അല്ലാഹു അവിടേക്ക് ശിക്ഷയിറക്കിയിട്ട് അവരെ പിടികൂടുകയും ചെയ്തു. എന്നാൽ അവരക്രമം കാണിച്ചുകൊണ്ടിരിക്കെ തന്നെ അല്ലാഹു അവർക്ക് കുറേ സമയം നൽകിയിട്ടുണ്ട്. പക്ഷെ ആ സമയങ്ങളിലും അവരവരുടെ അക്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. പിന്നീട് നാം അവരെ പിടികൂടി എന്നാണ്. ഈ അക്രമം കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അവർ പറയുന്നത് യസ്തഅജിറൂനക ബിൽ അദാബ്, ആ ശിക്ഷക്ക് അവർ ധൃതി കൂട്ടുന്നത്. എവിടെ നിന്റെ ശിക്ഷ? നിന്റെ റബ്ബ് പറയുന്ന ശിക്ഷ എവിടെയാണ്? അതാണ് സത്യമെങ്കിൽ ആ ശിക്ഷയൊന്ന് ഞങ്ങൾക്ക് വേഗത്തിൽ വരട്ടെ തുടങ്ങിയ രൂപത്തിൽ അവരെന്ത് ചെയ്യുകയാണ്? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പറയുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് സമയം നീട്ടി നൽകുകയാണ്. എന്നാൽ വല യുഖ്ലിഫ് അല്ലാഹു വഅദഹു, അല്ലാഹു അവന്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. അതാണ് ഫഅഖദ്തുഹു എന്ന് പറഞ്ഞത്. നാം അവരെ പിടികൂടി, സുമ്മാ അഖദ്തുഹ, പിന്നീട് നാം അവനെ പിടികൂടി എന്ന് പറഞ്ഞു. അല്ലാഹു ആ വാഗ്ദാനം നിറവേറ്റും. അങ്ങനെ എല്ലാവരും ഇലയ്യൽ മസീർ, എന്നിലേക്ക് തന്നെയാണ് മടക്കം. ഏത് അഹങ്കാരിയാണെങ്കിലും എത്ര വലിയ അഹങ്കാരത്തോടുകൂടി അഹംഭാവത്തോടുകൂടി ജീവിക്കുന്ന ആളാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ പിടികൂടും. ആ അല്ലാഹുവിലേക്കാണ് അവസാനം അവരെത്തിച്ചേരുക എന്ന കാര്യം കൂടി ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിന് തൊട്ട് മുമ്പത്തെ ആയത്തിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും അല്ലാഹു ഒന്നുകൂടെ എന്ത് ചെയ്യുകയാണ്? ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം പഠിച്ച ആ ഒരു ഭാഗം നമുക്ക് ഓർമ്മയിൽ വരേണ്ടത്. അഥവാ അങ്ങനെ നശിപ്പിക്കപ്പെട്ട നാടുകളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഒരു കാഴ്ച ഭംഗിക്കപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ആ നാടിൻ്റെ ആ ഒരു അവസ്ഥയുടെ ആ ഒരു കാര്യം ഇങ്ങനെ കണ്ട് അത്ഭുതപ്പെടുന്നതിനപ്പുറത്തേക്ക് അവിടെ നമ്മുടെ ഹൃദയം കൊണ്ട് ചിന്തിക്കാനാണ് അല്ലാഹു ആവശ്യപ്പെടുന്നത്. അവരുടെ കണ്ണിനല്ല അന്ധത ബാധിച്ചത്, മറിച്ച് ഹൃദയത്തിനാണ് അന്ധത ബാധിച്ചത്. ആ ഹൃദയം കൊണ്ട് അവർ ചിന്തിക്കുന്നില്ല എന്നർത്ഥം. അത് കാണുമ്പോൾ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കണം എന്നതാണ് എന്ത് ചെയ്യുന്നത്, അവിടെയൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കുക, പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ആ കാര്യമാണ് നമ്മെ ഇവിടെ എന്ത് ചെയ്യുന്നത്, പഠിപ്പിച്ചു തരുന്നത്. വയസ്തഅജിറൂനക ബിൽ അദാബ്, അവർ നിന്നോട് ആ ശിക്ഷക്ക് ധൃതി കൂട്ടുന്നു. വലൻ യുഖ്ലിഫ് അല്ലാഹു വഅദഹു, എന്നാൽ അല്ലാഹു അവന്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. വഇന്ന യൗമൻ ഇൻദ റബ്ബിക, നിന്റെ റബ്ബിന്റെ അടുക്കൽ ഒരു ദിവസം, കഅൽഫി സനത്തിം മിമ്മാ തഉദൂൻ, നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്നതായ 1000 വർഷം പോലെയാണ്. വകഅയ്യിം മിൻ ഖറിയത്തിൻ, എത്ര എത്ര നാടുകളെയാണ്, അംലൈതു ലഹാ വഹിയ ളാലിമത്തുൻ, അവരക്രമം കാണിച്ചുകൊണ്ടിരിക്കെ അതിന് നാം സാവകാശം നൽകിയത്, സമയം നീട്ടി നൽകിയത്. സുമ്മാ അഖദ്തുഹ, പിന്നീട് നാം അതിനെ പിടികൂടി. വ ഇലയ്യൽ മസീർ, എന്നിലേക്ക് തന്നെയാണ് മടക്കം. ഒന്നുകൂടെ പാരായണം ചെയ്യാം. വയസ്തഅജിലൂനക ബിൽ അദാബി വലൻ യുഖ്ലിഫ അല്ലാഹു വഅദ وإن يوما عند ربك كألف سنة مما تعدون وكأي من قرية أمليت لها وهي ظالمة ثم أخذتها وإلي المصير. കൃത്യമായിട്ട് പഠിക്കുകയും കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മാഷാഅല്ലാ, ജസാകുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തുൽ ഹജ്ജിലെ 47-48 വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. അവിശ്വാസികൾ അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയ്ക്ക് ധൃതി കൂട്ടുന്നു, എന്നാൽ അള്ളാഹുവിൻ്റെ വാഗ്ദാനം ലംഘിക്കപ്പെടുകയില്ല. ഈ വിഷയമായിരുന്നു ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ നാം മനസ്സിലാക്കിയത്. ക്ലാസ് എടുത്തത് അബ്ദുൽ വഹാബ് സലാഹി.
7: ഒരു പക്ഷേ കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് അഹമ്മദ് ബിൻ ഹംബൽ റഹിമുള്ളയെ ഒരു സാധാരണക്കാരൻ കണ്ടൊരു സംഭവമുണ്ടല്ലോ. അദ്ദേഹം ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ഒരു യാത്രയിൽ ഒരു സ്ഥലത്തെത്തി, പള്ളിയിൽ പുറത്ത് കിടക്കാൻ വേണ്ടി അന്വേഷിച്ചു പോയി. അപ്പം പള്ളിയുടെ ചെരുവിൽ കിടക്കാൻ ആരും സമ്മതിക്കണില്ല. പള്ളിയിലെ അന്നത്തെ മുക്രിക്ക സമ്മതിക്കണില്ല, എവിടെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പ്രശ്നമാക്കി. അപ്പം ഇയാൾക്കും അറിയില്ല ഇത് ലോകത്ത് അറിയപ്പെടുന്ന അഹമ്മദ് ബിൻ ഹംബൽ പണ്ഡിതനാണ്, ഇമാമുസ്വന്നയാണ് എന്ന് മനസ്സിലാക്കാതെ പള്ളിയിലെ മുക്രി ഇവിടെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം ഇങ്ങനെ പതുക്കെ ഇറങ്ങി പുറത്ത് ഇങ്ങനെ ഒരു ഷോപ്പ് കാണുന്നു, ഒരു ഒരു ഹുബ്സ് ഉണ്ടാക്കുന്ന ഒരു ഷോപ്പ്. അങ്ങനെ ഷോപ്പ് കാണുന്നു, വളരെ അവിചാരിതമായി അവിടെ എത്തി. അപ്പം അയാൾ പറഞ്ഞു ഇവിടെ കയറി കിടന്നോളൂ. അപ്പം അയാൾ നാളെ രാവിലത്തേക്കുള്ള ഹുബ്സ് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് രാത്രി, അപ്പം ഇവിടെ കയറി കിടന്നോളൂ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അവിടെ കയറി അവിടെ ഷെൽട്ടർ കിട്ടിയ സമയത്ത് സംസാരിക്കുമ്പോൾ നിങ്ങളിപ്പോൾ എന്തിനാണ് എന്നെ സഹായിച്ചത് എന്നർത്ഥത്തിൽ അദ്ദേഹം തിരിച്ചു ചോദിച്ചു. അപ്പം അഹമ്മദ് ബിൻ ഹംബൽ റഹിമുള്ളയോട് അദ്ദേഹം പറഞ്ഞു, പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ആളുകളെ സഹായിക്കുന്നതുകൊണ്ട് മറ്റൊക്കെയാണ് റബ്ബെൻ്റെ എല്ലാ പ്രാർത്ഥനക്കും ഉത്തരം നൽകുന്നുണ്ട്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതായത് അദ്ദേഹം ഇങ്ങനെ അസ്തഗ്ഫിറുള്ള അസ്തഗ്ഫിറുള്ള ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്, സുബ്ഹാനല്ലാഹ് അങ്ങനെ ദിക്റുകൾ ചൊല്ലുന്നുണ്ട്. അപ്പം അഹമ്മദ് ബിൻ ഹംബൽ റഹിമുള്ള തിരിച്ചു അങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ശുക്ർ ചെയ്യാൻ മാത്രം നിങ്ങൾക്ക് എന്ത് നിയമത്താണ് കിട്ടിയത്, ഇപ്പോഴും വഴിയോരത്ത ഹുബ്സ് കട തന്നെയാണല്ലോ എന്ന് ചോദിച്ചു ഒരു കൗതുകത്തിൽ. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ എനിക്ക് ആവശ്യമായതൊക്കെ ഞാൻ പ്രാർത്ഥിച്ചതൊക്കെ റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട്, ഒന്നും തരാതെ പോയിട്ടില്ല. ഇനി എൻ്റെ ആഗ്രഹം ഒന്നുകൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇമാം സുന്ന അഹമ്മദ് ബിൻ ഹംബൽ ഉണ്ട്, അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കൊതിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, അതിന് മാത്രം ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല. അപ്പം അഹമ്മദ് ബിൻ ഹംബൽ റഹിമുള്ള പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ആ പിന്നെ പള്ളിയിൽ എനിക്ക് ഇടം തരാതെ ഇരുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ വേണ്ടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അഹമ്മദ് ബിൻ ഹംബലാണ് എന്ന് പരിചയപ്പെടുത്തിയ ഒരു സംഭവം കേട്ടിട്ടുണ്ടാവും സാധ്യത.
8: അഹമ്മദ് ബിൻ ഹംബൽ റഹിമുള്ളാഹിന്റെ ചരിത്രത്തിൽ ധാരാളം ഇങ്ങനത്തെ വിഷയങ്ങൾ പൊതുവെ നമ്മൾ കാണും. അദ്ദേഹം ഒരു പള്ളിയിൽ ചെന്ന് ആ പള്ളിയിൽ ജമാഅത്തിന് കൂടി, നമസ്കാരത്തിന് കൂടി. അപ്പോൾ അവിടുത്തെ ആളിങ്ങനെ പറയണ, അഹമ്മദ് ബിൻ ഹംബൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കത്തിക്കാണ്. അപ്പം അദ്ദേഹം ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോയെന്ന് വെച്ചാന്ന് പറഞ്ഞു, ഞാനാണല്ലോ ഈ അഹമ്മദ് ബിൻ ഹംബൽ, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞതാണ്. ഈ വാഴങ്ങൾ ആളുകളെ വന്ന് എടുത്ത് കയ്യിൽ നിന്നിടണ ടൈപ്പ് ആളുകളുണ്ട്. അപ്പം അയാൾ പറഞ്ഞാൽ ജനത് സ്വീകരിക്കൂല എന്നുള്ളതുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധമായ കാര്യമൊന്നുമല്ല, പക്ഷേ ഇമാ അഹമ്മദ് ബിൻ ഹംബൽ പറയാത്തൊരു കാര്യം ഇമാ അഹമ്മദ് ബിൻ ഹംബലിലേക്ക് ചേർത്തിയിട്ട് പറഞ്ഞിട്ട് ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ശ്രമമാണ് മൂപ്പർ നടത്തുന്നത്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: അംസൈന വഅംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹിൽ ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹിൽ ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു, ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു, നീയല്ലാതെ ആരാധ്യനില്ല, നീ ഏകനാണ്, നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമത്തിൻ أو بأحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്കു പങ്കുകാരില്ല, നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ عافني في بدني اللهم عافني في سمعي اللهم عافني في بصري لا اله الا انت. അല്ലാഹുവേ, എൻ്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ, എൻ്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ, എൻ്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ, നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ إني أعوذ بك من الكفر والفقر وأعوذ بك من عذاب القبر لا إله إلا أنت. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു, ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു, നീയല്ലാതെ ആരാധ്യനില്ല.
10: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
11: പീസ് റേഡിയോ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലല്ലാഹു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഈവനിംഗിലെ ശ്രോതാക്കളെ, എല്ലാവരെയും ഹൃദ്യമായി നമ്മുടെ ഇന്നത്തെ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളെ കൂടെ ഇന്ന് മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ സൈനുൽ ആബിദ് മലോറം,
1: ഞാൻ അമീൻ അഹമ്മദ് മങ്കട.
0: നമ്മുടെ കൂടെ രണ്ടാളുകൾ കൂടെ ഉണ്ടെന്ന്, സോറി, ഒരാളുകൂടെ ഉണ്ട് നമ്മുടെ ആങ്കറായിട്ട്. അദ്ദേഹത്തോടെ നമുക്ക് പറയാമല്ലേ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, പേര് മിസ് അബ് കാരപ്പറമ്പ്.
0: ഓക്കെ മിസ് അബെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: സുഖം അൽഹംദുലില്ലാഹ്.
0: അൽഹംദുലില്ലാഹ്. അമീൻ, എന്താണ്, എവിടുന്നോ തിരക്കിട്ട് പാഞ്ഞു വന്നത് പോലെ ഉണ്ടല്ലോ.
1: ഞാൻ നാട്ടിൽ നിന്ന് ഇവിടെ എത്തിക്കിട്ടാനേ
0: കുറച്ച് വൈകി. അപ്പോ വേറെ എന്തൊക്കെയാണ് നാട്ടിലൊക്കെ, എങ്ങനെയാണ് ചൂടൊക്കെ, എങ്ങനെ പോകുന്നുണ്ടെന്ന്?
1: ചൂട് നല്ല കഠിനമായ ചൂടാണ്, നല്ല ചെറുതായിട്ടൊന്ന് മഴ ചാറി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ കിട്ടിയൊന്നും അറിയില്ല, മഞ്ചേരി ഭാഗത്തൊക്കെ നല്ലൊരു മഴ കിട്ടി.
0: ഞങ്ങൾക്ക് ഇന്നലെ അടിവാരത്തേക്കൊക്കെ നല്ല മഴ പെയ്തു, ഞങ്ങളെ നാട്ടിലൊക്കെ ചെറുതായിട്ടും ചാറി, അല്ല അതേ വലിയ മഴയൊന്നും വന്നിട്ടില്ല. നല്ല ചൂടാണ് ശരിക്കും, ഇപ്പോഴൊക്കെ വലിയ ചൂടില്ലാത്തൊരു കാലാവസ്ഥയിൽ കൂടെ പോകുന്ന കാലമാണ് നമ്മൾ. പക്ഷേലും ഇന്ന് ഒക്കെ എന്നറിയോ, നല്ല ചൂടിലാണ് നമ്മൾ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഞങ്ങളെ നാട്ടിൽ പിന്നെ വേറെ ഒന്നുണ്ട്, വലിയ ചൂട് ബാധിക്കാത്ത സ്ഥലം, മലോറം,
1: മലയോരം,
0: മലയോരം തന്നെ,
1: മലയോര പ്രദേശം.
0: അടുത്ത് ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു പുഴയും പോകുന്നുണ്ട്. അപ്പം അതിൻ്റെതായ കുറച്ച് സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ട്. പിന്നെ ബിൽഡിങ്ങുകൾ കുറവുള്ള സ്ഥലമാണ്, കോൺക്രീറ്റ് കാട് വീടുകളൊക്കെ കോൺക്രീറ്റ് ഉണ്ടെങ്കിലും വലിയ വലിയ ബിൽഡിങ്ങുകളില്ലാത്തൊരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് അൽഹംദുലില്ല അതിൻ്റെതായ കുറേ സുഖങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഓക്കെ, നമ്മൾ കുറേ ആളുകൾ ഫീഡ്ബാക്കിൽ വന്നിട്ടുണ്ട്, ഒന്ന് വായിച്ചോ.
1: സഫിയ എടപ്പാള്, അതുപോലെ തന്നെ ഷംസാദ് തലശ്ശേരി, ജമീല വി പി കാളികാവ്, അതുപോലെ തന്നെ അമീർട്ടി അടത്തനാട്ടുകര, ഷാഹിറ ചെറുവണ്ണൂർ ഫറൂഖ്, മാഹിറ സലാഹുദ്ദീൻ നെടുമങ്ങാട്, അതുപോലെ തന്നെ സുബൈദ പുളിക്കൽ, ഇത്രയും പേര് സലാം പറഞ്ഞ് കൂടെ കൂടിയിട്ടുണ്ട്.
0: വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. അപ്പോഴേ നമുക്ക് പറഞ്ഞതുപോലെ കാലാവസ്ഥ അങ്ങനെ മാറുകയാണ്, കറണ്ട് കട്ട് ഒരു തലക്കലുണ്ട്. അപ്പോൾ എല്ലാ നിലക്കും നല്ല സുഖത്തിലാണ് പോക്ക്.
1: അതെ,
0: ഈ ഇങ്ങനെ കാലാവസ്ഥയിലേക്ക് വ്യതിയാനങ്ങൾ ഇങ്ങനെ വരുമ്പോഴേ നമ്മൾക്ക് കുറേ പാഠങ്ങൾ പഠിക്കേണ്ടതിരുന്നൊക്കെ അല്ലേ. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, ദഹ്റൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്റു ബിമാ കസബത് ഐദിൻ നാസ്, ജനങ്ങളുടെ കൈകടത്തലുകൾ മൂലം ഭൂമിയിലും കടലിലും ബർരി ബഹ്റു കരയിലും കടലിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും ചരിത്രവും, അതുപോലെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതലുള്ള ഇങ്ങോട്ടുള്ള ചരിത്രങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ കാണാം, മനുഷ്യൻ തെറ്റിലേക്ക് പോകുമ്പോൾ നൂഹ് നബി പറയുന്നുണ്ടല്ലോ, നിങ്ങൾ അള്ളാഹുനോട് ഇസ്തിഗ്ഫാറിനെ തേടൂ, യുസി സലാം സമാ അലൈക്കും ഇദ്റാറ, നിങ്ങൾ അള്ളാഹുനോട് ഇസ്തിഗ്ഫാറിനെ തേടി അള്ളാഹനെ മാത്രം ആരാധിച്ചാൽ നിങ്ങൾക്ക് ആകാശം നിന്ന് മഴ വർഷം, അതുപോലെ നിങ്ങൾക്ക് ബർക്കത്തുകൾ കിട്ടും, മക്ക കിട്ടും, സന്താനങ്ങളും സമ്പത്തൊക്കെ ഉണ്ടാകണേ. ഇത് മനുഷ്യനൊരു പാടാണ്. ഇന്ന് എല്ലാവരും മതത്തിൽ നിന്ന് ഇങ്ങനെ അകന്ന് ലിബറലിസത്തിലേക്ക്, നമ്മുടെ മക്കൾ വരെ, നമ്മുടെ ആളുകൾ വരെ, ഇത് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നവർ പോലും പലപ്പോഴും അവരുടെ സ്വാധീനത്തിൻ്റെ വലയത്തിലുള്ളത്. അപ്പോൾ ഒരു ദഅവത്ത് നടത്തുമ്പോൾ പോലും അത് പരസ്യമായിട്ട് അങ്ങനെ പറയണോ എന്ന്

0: ആലിഹി വസാഹബിഹി അജ്മഈൻ അമ്മാബാദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സ്കൂളിൽ ഫസ്റ്റ് എയ്ഡ് രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമായിട്ട് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുകയുണ്ടായി. നമ്മുടെ പരിസരത്തുള്ള ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർമാർ വന്നിട്ടാണ് ട്രെയിനിങ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഒരു മനുഷ്യൻ പെട്ടെന്ന് തലകറങ്ങി വീണാൽ എന്ത് ചെയ്യണം, പൊള്ളലേറ്റാൽ എന്ത് ചെയ്യണം, മുങ്ങി മരിക്കാൻ പോകുന്ന ഒരാളെ എങ്ങനെ രക്ഷപ്പെടുത്തണം, ബിൽഡിംഗ് തകർന്നാൽ എന്ത് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതിനുള്ള മാർഗങ്ങൾ എല്ലാം, നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം കൃത്യമായി അവർ പഠിപ്പിച്ചു തരണ്ടായി. യഥാർത്ഥത്തിൽ അതിങ്ങനെ കേട്ടിരിക്കുമ്പം നമുക്ക് മനസ്സിലായ കാര്യം, നമ്മളെ കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ജീവനെ രക്ഷപ്പെടുത്താൻ ഏത് വിധേന സാധിക്കുമോ അങ്ങനെയെല്ലാം നമ്മൾ പരിശ്രമിക്കണം എന്നുള്ളതാണ്. അതൊരു കുട്ടിയാകട്ടെ, മുതിർന്നയാളാകട്ടെ, ഈവൻ ഒരു ജന്തു പോലുമാണെങ്കിൽ അതിന് CPR കൊടുത്ത്, അതിന് കൃത്രിമ ഓക്സിജൻ കൊടുത്ത്, അതിവേഗത്തിൽ അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച്, അങ്ങനെ എത്രയും വേഗത്തിൽ എങ്ങനെ ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നതായിരുന്നു നീണ്ട മണിക്കൂറുകൾ നൽകിയ ഈ ട്രെയിനിങ്ങിൻ്റെ ആകത്തുക. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള മനുഷ്യന്മാരുടെ വാല്യൂ, വിലയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊന്നാൽ അതോടുകൂടെ അവൻ നശിച്ചുപോയി എന്നാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, മൻ ഖത്തല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമ ഖത്തല നാസ ജമീഅ. ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ് എന്നാണ്. എങ്ങനെയെങ്കിലുമൊക്കെ ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും അയാൾക്ക് സംഭവിച്ച അപകടത്തിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്താനും അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് അയാൾക്ക് ആശ്വാസം കൊടുക്കാനുമാണ് നമ്മൾ മനുഷ്യന്മാർ, പ്രത്യേകിച്ച് വിശ്വാസികളായ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളെ കൊണ്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ കൂടെയുള്ളവരുടെ ജീവന് മാത്രമല്ല വിലയുള്ളത്, നമ്മുടെ ജീവനും വലിയ വിലയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പടച്ചറബ് നൽകിയ ഈ ജീവനെ കാത്തു സൂക്ഷിക്കാൻ നമ്മുടേതും നമ്മുടെ സുഹൃത്തുക്കളുടേതും നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടേതുമൊക്കെ ആ ജീവന് കാവൽ നിൽക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്ന പട്ടാളക്കാർ സൈന്യത്തിനും അതുപോലെ തന്നെ വിശ്വാസികൾക്കുമൊക്കെ കാവൽ നിൽക്കുന്ന ആളുകൾ, അവർ മരണപ്പെട്ടു പോയാലും അവർ ചെയ്തുകൊണ്ടിരുന്ന നിസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും സ്വദഖയുടെയും സൽക്കർമ്മങ്ങളുടെയും പ്രതിഫലം അവർക്ക് അള്ളാഹു നൽകിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച, പകലുകൾ മുഴുവൻ നോമ്പ് നോറ്റ, മാസങ്ങളോളം ആ ഒരു കർമ്മം തുടർച്ചയായി ചെയ്ത കൂലിയാണ് മറ്റുള്ളവരുടെ ജീവന് കാവൽ നിൽക്കുന്ന ആളുകൾക്കുള്ളത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് വയ്ക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും ഒരു ജീവനെ എങ്ങനെ രക്ഷപ്പെടുത്താൻ സാധിക്കും, എത്ര പെട്ടെന്ന് നാം എന്താണ് ആദ്യം ചെയ്യേണ്ടത്, പിന്നീട് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരാൾ സ്റ്റക്കായി കഴിഞ്ഞാൽ അയാൾക്ക് നെഞ്ചിൽ CPR കൊടുക്കേണ്ടത് എങ്ങനെയാണ്, ഇതെല്ലാം പഠിപ്പിക്കുന്നതിലൂടെ മനുഷ്യൻ്റെ ജീവനെ സംരക്ഷിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് എന്ന വലിയൊരു മെസ്സേജ് അത് കണ്ടിരിക്കുമ്പോൾ ഓർമ്മയിൽ വന്നത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ജീവൻ്റെ കാവലാളുകളായിട്ട്, സംരക്ഷകരായിട്ട് നമുക്കെല്ലാവർക്കും മാറാൻ സാധിക്കണം. ജീവൻ കൊടുക്കുന്നവരാകണം, ജീവൻ എടുക്കുന്നവരാകാതിരിക്കാൻ നമ്മൾ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കണം. ചെറുപ്പം മുതൽക്കേ ഈ ശീലം, ഈയൊരു വാല്യൂ, ഈയൊരു വില ബോധം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റസൂലിലൂടെ നമ്മളെ പഠിപ്പിച്ചു, നിങ്ങളുടെ രക്തം പവിത്രമാണ്, നിങ്ങളുടെ അഭിമാനം പവിത്രമാണ്, നിങ്ങളുടെ സമ്പത്ത് പവിത്രമാണ്, അതൊന്നും തന്നെ നിങ്ങൾ മറ്റൊരാളുടേത് അപഹരിക്കരുത്, ഒരാളുടെ പണമെടുക്കരുത്, ഒരാളുടെ അഭിമാനത്തെ നമ്മൾ പിച്ചി ചീന്തരുത്, ഒരാളുടെ രക്തം നമ്മൾ ചിന്താൻ നമ്മൾ കാരണക്കാരായി മാറരുത്. അതുകൊണ്ട് തന്നെ ജീവനെ സംരക്ഷിക്കാനും ജീവന് കാവലിരിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെ പ്രയാസമനുഭവിക്കുന്ന ആളുകളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മിസ്, അതെ, നമ്മൾ

0: ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ പലപ്പോഴും വാഹനമായിട്ട് പോകുമ്പോൾ ആക്സിഡൻറ്റുകൾ കാണാറുണ്ട് അല്ലേ?
1: അതെ.
0: അപ്പം അവിടെയൊക്കെ ചിലപ്പോൾ ഈ അടുത്ത് എനിക്കുണ്ടായ ഒരു വളരെ വേദനാജനകമായ ഒരു അനുഭവം എന്താ പറയുക, ഞങ്ങൾ ഞാനിത് പറഞ്ഞതുപോലെ നമ്മൾ സർക്കാരിൻ്റെ ഇതുപോലുള്ള ട്രെയിനിങ് കൊടുത്തിട്ടുള്ള വളണ്ടിയേഴ്സ് ഉണ്ട്, സിവിൽ ഡിഫൻസ് എന്ന് പറയുന്നത്. ആ ഫയർഫോഴ്സിൻ്റെ കീഴിൽ അതുപോലെ കലക്ടറേറ്റ് നമ്മളെ NDRF കീഴിലും ട്രെയിനിങ് കിട്ടും. നമ്മൾ യുവാക്കളായ ആളുകൾക്കൊക്കെ അതിൽ രജിസ്റ്റർ ചെയ്യാം. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ട്രെയിനിങ്ങിന് പോകുമ്പോഴുള്ള TA അവർ തരും. പിന്നെ എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണം?
2: പോകണം.
0: നമുക്ക് പറ്റുമെങ്കിൽ പോയാൽ മതി, വളണ്ടിയർ ആയിട്ട് തന്നെയാണ് നമുക്ക് പോവാം. അപ്പോൾ ഇതുപോലെ ട്രെയിനിങ് കിട്ടിയ കുറേ ആളുകളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ കൈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഫയർ സ്റ്റേഷനിലേക്കുള്ളൊരു ഉദ്യോഗസ്ഥന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടേ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വൈകിയതിൻ്റെ പേരിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. കാരണം രക്തം മറന്നു പോയിട്ട് ആളുകൾ കണ്ട് കുറേ ആളുകൾ വീഡിയോ എടുക്കാൻ നിൽക്കുകയാണ്.
2: ഇപ്പോഴത്തെ പ്രശ്നം
0: വീഡിയോ എടുക്കാൻ നിന്നിട്ട് കാരണം കുറേ വൈകിപ്പോയി. കാരണം പെട്ടെന്ന് ഇപ്പോൾ ഇതിനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. നമുക്കിപ്പോൾ ഒരു ആക്സിഡൻറ്റ് കണ്ടു എങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, പെട്ടെന്ന് 108 വിളിച്ചാൽ അവരെന്ത് ചെയ്യും, റെഡി സ്പോട്ടിലേക്ക് ആംബുലൻസ് വരും. അത് കാരണം ഒരു നെറ്റ്വർക്കിംഗ് ആണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ റെഡി ലൊക്കേഷൻ അവർ ചോദിച്ചിട്ട് തൊട്ടടുത്ത് എവിടെ ഉള്ള വേറെ ആംബുലൻസ് ഉള്ളതെന്ന് നോക്കി ഇതിൽ രജിസ്റ്റർ ചെയ്ത ആംബുലൻസ് അവിടേക്ക് എത്തുക ചെയ്യാം, മിനിറ്റുകൾക്കുള്ളിലെത്തും. അങ്ങനെ പ്രത്യേകത ഉണ്ട് അതിൽ. അതുപോലെ തന്നെ നമുക്ക് കുറേ ട്രെയിനിങ്ങുകൾ അങ്ങനത്തത് ചെറിയ കുട്ടികൾ മുതൽ, ചെറിയ കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളുകളുടെ NCC അതുപോലെ JRC ഇതുപോലുള്ള സംവിധാനങ്ങൾ മുതൽ ഇങ്ങനെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ പറഞ്ഞാൽ ഒരു ജീവൻ്റെ വില അത്ര വലുതാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? അവർ
2: ഞാൻ ഇടക്കിടക്ക് കേൾക്കാണ്ട് വീട്ടിൽ വാപ്പ ആംബുലൻസ് ഡ്രൈവറാണ്.
0: ആ
2: അപ്പോൾ വാപ്പ ഇങ്ങനെ വീട്ടിൽ വരുമ്പോൾ ഉപ്പ ഇങ്ങനെ പറയും ഓരോ കുട്ടീനെ രക്ഷിച്ച്, അതായത് കുട്ടി ഈ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഇപ്പോൾ നമ്മൾ ബൈക്കും കൊണ്ടൊക്കെ പോകുമ്പോൾ നമുക്കൊരോ ഉപദേശം തരും സ്പീഡ് പോകുന്നതിൻ്റെ പ്രശ്നങ്ങളും. ഇപ്പോൾ നമുക്കൊരു അതിൻ്റെ ഒരു സീരിയസ്നെസ് നമുക്ക് മനസ്സിലാവില്ല, കാരണം വലിയ ഇത് കണ്ടതാണ്, അനുഭവിച്ചതാണ്. ആ ഒരാളെ ചോര, അതായത് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഒരു കുട്ടി ഒരു ചെക്കൻ ഓനെ ഓൻ്റെ അതായത് പറയാൻ അത്രക്കും പ്രശ്നമാണ്, തല പൊട്ടിയിട്ട് അതിൻ്റെ ഒന്ന് ചോര വാർന്നു ഒലിച്ചിട്ട് ആ ഇത് ആരും പിടിച്ചു പൊന്തിക്കാൻ എടുക്കുന്നില്ല. പക്ഷേ ഇത് അവിടെ അങ്ങനെ ഇട്ടെങ്കിൽ ബാക്കിയുള്ളവർ ഇപ്പം നിങ്ങൾ പറഞ്ഞ മാതിരി ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്ത് കുത്തിരിക്കുകയാണ്, പലരും ഫോട്ടോ എടുക്കുകയാണ്, എല്ലാവരും സ്വന്തം കാര്യം നോക്കുകയാണ്. ഈ ഒരു വ്യക്തിയെ എങ്ങനെയെങ്കിലും സഹായിക്കണം, അല്ല ഒരു ജീവൻ രക്ഷിക്കണം, എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കണം എന്നുള്ളതല്ല. എങ്കിലും അതിലുള്ള ഒരാളാണ് എന്ത് ആംബുലൻസിനെ വിളിച്ചുകൊണ്ട് ഉപ്പാനെ വിളിച്ചു എന്നിട്ട് എന്താക്കിയത് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, കാരണം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ തലയോട്ടിക്ക് പരിക്ക് പറ്റി.
0: ചില അത് ഇതിലൊക്കെ എന്താ അറിയോ, ഞാൻ നമുക്ക് വാഹനങ്ങൾ ആക്സിഡൻറ്റുകൾ ഉണ്ടാകുമ്പോഴേ, ഞാനിപ്പോൾ എൻ്റെ ഒരു അനുഭവം കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് പോവാണ് ഞാൻ. നമ്മളെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് രാത്രിയാണ്, അതിൽ പോകുമ്പോൾ സ്കൂട്ടറില്ല, സാധാരണ സ്കൂട്ടർ എടുക്കാറില്ല, സ്കൂട്ടറിലാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അടുത്തെത്താൻ നേരത്തെ കുറഞ്ഞൊരു ഏരിയ ഉണ്ട്, അവിടെ നിന്നൊരു മുള്ളമ്പന്നി എന്ത് ചെയ്തു വണ്ടിൻ്റെ മുന്നിൽ ക്രോസ് ചെയ്തു. പെട്ടെന്ന് ക്രോസ് ചെയ്ത് വണ്ടി എൻ്റെ തട്ടി ഞാൻ മറിഞ്ഞ് വീണു. ആ പന്നി അങ്ങ് പോയി എൻ്റെ മേത്തും വണ്ടിൻ്റെ മുഖത്തൊക്കെ കുറച്ച് മുള്ളൊക്കെ കയറി പന്നി പോവുകയും ചെയ്തു. പക്ഷേ ഒരു ഹെൽമെറ്റ് വെച്ചിട്ട്, അത് ഫുൾ കവറുള്ള ഹെൽമെറ്റല്ല, വൈഫിന് വേണ്ടി വാങ്ങിയ ഹെൽമെറ്റായിരുന്നു. അപ്പോൾ ജസ്റ്റ് നെറ്റിയിട്ടിട്ടാണ് അത്. ഹെൽമെറ്റില്ലേ ശരിക്കും എൻ്റെ മുഖം ഒന്നാകെ റോഡിൽ വരുന്ന കംപ്ലൈൻറ്റാണ്. അപ്പോൾ നമ്മൾക്ക് കണ്ടല്ലോ ഈ ഹെൽമെറ്റ് വെക്കാനൊക്കെ മടിയാണ് നമ്മളെ കുട്ടികൾക്കൊക്കെ. അപ്പോൾ നമ്മളെന്താ പറയുക, അതൊക്കെ നമ്മുടെ പ്രൊട്ടക്ഷൻ. കാരണം എപ്പോൾ വേണേൽ ടു വീലറൊക്കെ ഞാൻ പറയൽ പൊതുവെ അറിയാം, എന്താ പറയുക, ടൂ വീലർ കുട്ടികൾക്ക് കൊടുക്കുന്നവരെ ആദ്യം അതിൻ്റെ ബോഡി ഫുൾ അയച്ചിട്ട് കുട്ടികൾക്കൊന്ന് കാണിച്ചു കൊടുക്കണം, എന്തേ ആ ടൂ വീലർ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. നമ്മളെ കാണുന്നതൊന്നുമില്ല അതിൽ, കാരണം 2 ഇഞ്ചിൻ്റെ ഒരു പൈപ്പ് മേലാണ് വണ്ടി ഫുള്ളുള്ളത്. ആകെ 2 ഇഞ്ച് ഒരു 1.5 ഇഞ്ചിന് സ്റ്റീൽ പൈപ്പാണ്, അതിലാണ് വണ്ടി നിൽക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ മുകളിലൊക്കെ വെറുതെ ഉള്ള ഫൈബറിൻ്റെ സാധനങ്ങളാണ്.
2: അതുപോലെ ഇനിയിപ്പോൾ നമ്മളത്ര ശ്രദ്ധിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല,
0: ആക്സിഡൻറ്റ് ഇങ്ങോട്ട് വരാം,
2: അതാ വേറൊരു വണ്ടിക്കാരൻ ഇങ്ങോട്ട് വന്നിടിച്ചാലും എന്താകും.
0: അതുപോലെ തന്നെ ഞാനന്ന് പോകുമ്പോൾ, ഞാൻ പോകുമ്പോൾ പറഞ്ഞതുപോലെ വലിയ സ്പീഡൊന്നുമില്ല സ്കൂട്ടറിലായതുകൊണ്ട്. ഞാൻ പൊതുവെ എന്താ പറയുക, സ്കൂട്ടറോടെയാകുമ്പോൾ പ്രത്യേകിച്ച് കുറച്ചുകൂടി സ്പീഡ് കുറയ്ക്കും, ബൈക്കാണെങ്കിൽ കുറച്ചുകൂടി സ്പീഡ് ഉണ്ടാവും, പക്ഷേ സ്കൂട്ടറാകുമ്പോൾ ഒന്നുകൂടെ ഞാൻ എന്ത് ചെയ്യുന്നത് സ്പീഡ് കുറച്ചിട്ടേ പോകാറുള്ളൂ, കാരണം പെട്ടെന്ന് സ്കിഡാകുന്ന വണ്ടിയാണ് സ്കൂട്ടറൊക്കെ. എന്നിട്ട് പോലും പെട്ടെന്ന് നമ്മൾ അതിൻ്റെ ഇത് പറഞ്ഞാൽ ഈ ട്രെയിനിങ്ങിൽ പറയും, നമ്മൾ ഒരു സ്പീഡിൽ പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ആക്സിഡൻ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കണ്ടിട്ട് നമ്മൾ മൈൻഡ് എന്ത് ചെയ്യണം, കാലിലേക്ക് സിഗ്നൽ പോകണം, എന്നിട്ട് വണ്ടി ബ്രേക്ക് അപ്ലൈ ചെയ്യണം. ആ ഒരു ടൈമിൻ്റെ കുറഞ്ഞ സെക്കൻഡിൻ്റെ നിമിഷങ്ങൾ മതി, പക്ഷേലും ആ ടൈമോട് വണ്ടി എത്ര മീറ്റർ പോയിട്ടുണ്ടാകുന്നുള്ളതും അവിടുന്ന് വണ്ടി ചവിട്ടി എവിടെ കിട്ടുന്നുള്ളതടക്കം ഡീറ്റെയിലായിട്ട് നമുക്ക് പറഞ്ഞു. അപ്പോൾ അതെന്താ അറിയുക, അതിനനുസരിച്ച് നമ്മുടെ ആക്സിഡൻറ്റിൻ്റെ വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയേറെ ഗൗരവത്തിൽ കാണുകയാണ് ഇതുപോലെ ആക്സിഡൻറ്റും അല്ലാതെയൊക്കെ അപകടങ്ങളുണ്ടാവും. ഇപ്പോൾ ഇന്നലെ കണ്ടല്ലേ ടൂറിസ്റ്റ് മേഖലകളിലേക്ക് പോകുന്ന ആളുകൾ, ഇപ്പോൾ പതങ്കയം ഇന്നലെ ഒരു സ്ത്രീ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ പറയുക, അവിടെ പ്രാദേശികർ ഇപ്പോൾ അതുപോലെ ടൂറിസ്റ്റ് മേഖലയിലേക്ക് പോകുമ്പോൾ പ്രാദേശികരുള്ള ആളുകൾ പറയുന്നത് കുറച്ച് നമുക്ക് എന്ത് ചെയ്യണം, കേൾക്കണം. കാരണം അവിടുത്തെ ആ നാടിനെ കുറിച്ച് അറിയുന്ന ആളുകളാണ് അവര്. അപ്പൊ അവര് പറയുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മള് പറയും. ചില ആള് പറയും ഞാൻ വെള്ളത്തിൽ കുറെ നീന്തുന്നു. നീന്തറിയാത്തവരല്ല വെള്ളത്തിൽ മരിച്ചുപോലെ.
2: കാരണം
0: ഈ നേരത്തെ പറഞ്ഞ ട്രെയിനിങ്ങിന്റെ ഇതിൽ ഞങ്ങൾക്ക് പോകുമ്പോഴേ ഞങ്ങളോടൊക്കെ പറയുന്നത് നിങ്ങൾ വെള്ളത്തിലേക്ക് എത്ര നീന്തൽ അറിയെങ്കിലും ശരി വെള്ളത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരാളെ രക്ഷിക്കാൻ വേണ്ടി എടുത്ത് ചാടരുത്. ഒന്നുകിൽ നമ്മുടെ മേത്ത് ലൈഫ് ജാക്കറ്റും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ എന്നാ പോലും നമ്മൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ കയറിട്ട് എന്തെങ്കിലും സാധനം അങ്ങോട്ടിട്ട് അവർക്ക് കയറാനുള്ള വകുപ്പ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. അവർക്കൊരു നിലക്കും നീന്താനും കഴിയുന്നില്ല, അവർ താഴ്ന്നു പോയി ശ്വാസം പോകുന്ന അവസ്ഥയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യേണ്ടിയുള്ളൂ, നമ്മൾ അത് തന്നെ അതിന് പ്രിക്കോഷൻ എടുത്തിട്ടേ പോകാമെന്ന് പറയാം. കാരണം അതല്ലാതെ നമ്മൾ ഒന്നാം സ്ഥാനം എപ്പോഴും നമ്മുടെ ജീവന് കൊടുക്കണം, എന്നിട്ട് മറ്റുള്ളവരുടെ ജീവനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ വളരെ നമ്മൾ പഠിക്കേണ്ട കാരണം ഇസ്ലാം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര ഗൗരവം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് പഠിക്കുക. നമ്മൾക്ക് ഈ അവസരം, ഞാൻ നേരത്തെ പറഞ്ഞത് എന്താ പറയുക, ഫസ്റ്റ് തന്നെ പറയാൻ കാരണം ഈ സിവിൽ ഡിഫൻസ് ആപദാമിത്ര എന്നൊക്കെ പറഞ്ഞുള്ള സംവിധാനങ്ങൾ സർക്കാർ ലെവലിൽ അതിൻ്റെ പ്രത്യേകം എന്താ പറയുക, നമ്മൾ പല സന്നദ്ധ സംഘടനകളിലും ഒക്കെ നമ്മളൊക്കെ വളണ്ടിയേഴ്സ് ആയിരിക്കും. പക്ഷേ അതിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇൻഷുറോ കാര്യമോ ഹോസ്പിറ്റലിൽ ഇതൊക്കെ ചിലവ് വന്നാൽ നമുക്കൊരു നമ്മുടെ കീശയിൽ നിന്ന് പൈസ പോകും. മറ്റേതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് നമ്മൾ അവരുടെ ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യുന്നറിയോ, സർക്കാർ നമ്മളെ ചിലവെടുത്തോളും. ഹോസ്പിറ്റൽ ചിലവ് ഫുള്ള് സർക്കാർ വഹിക്കും. അതിനൊക്കെ വേണ്ടി ഫണ്ടുകൾ സർക്കാർ ഇഷ്ടം പോലെ മാറ്റിവെച്ചതുണ്ട് ഇതിനു വേണ്ടി മാത്രം. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളാളുകളൊക്കെ ഒന്ന് ശ്രോതാക്കളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. തൊട്ടടുത്ത ഫയർ സ്റ്റേഷനിൽ ബന്ധപ്പെട്ടാൽ അതല്ലെങ്കിൽ സിവിൽ ഡിഫൻസിൽ നിന്ന് അടിച്ചു നോക്കിയാൽ നമുക്ക് അതിലൊക്കെ അപ്ലിക്കേഷൻ കൊടുക്കാൻ ടൈം അറിയാൻ പറ്റും.
1: അതല്ലേ നമ്മുടെ അമീർ ചടത്തനാട്ടുകാർ അദ്ദേഹം എല്ലാ ദിവസവും അയക്കുന്നത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്ത് അയച്ചിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് കടക്കാം.
0: ഓക്കെ.
1: മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ പലപ്പോഴും നിസാരമായി കാണുന്ന അധാർമികതകളും തിന്മകളും ഖബറിൽ കടുത്ത ശിക്ഷയ്ക്ക് കാരണമാകാറുണ്ട്. അതിൽ പ്രമുഖമായ അഞ്ച് കാര്യങ്ങൾ: മൂത്രശുദ്ധി വരുത്തുന്നതിൽ വരുത്തുന്ന അശ്രദ്ധ, ആളുകൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഏഷണി പറയുക, ചതിയും വഞ്ചനയും പ്രവർത്തിക്കുക, വ്യഭിചാരത്തിൽ ഏർപ്പെടുക, പലിശ ഇടപാടുകളിൽ വ്യാപൃതനാവുക എന്നിവയാണ്. ഇവ ഖബറിലെ ചോദ്യം ചെയ്യലിലും ശിക്ഷയിലും വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഗൗരവമേറിയ പാപങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഖൈബർ യുദ്ധത്തിൽ പങ്കെടുക്കുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്ത മിദ്അം എന്ന വ്യക്തിയുടെ സംഭവം വളരെ ശ്രദ്ധേയമാണ്, പ്രശസ്തമാണ്. ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് സഹാബികൾ കരുതിയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അത് തിരുത്തിക്കൊണ്ട് പറഞ്ഞു, ഒരിക്കലുമല്ല, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ഖൈബർ യുദ്ധത്തിൽ ഗനീമത്ത് അഥവാ യുദ്ധത്തിൽ അതിൻ്റെ മുതൽ ഓഹരി വെക്കുന്നതിന് മുമ്പ് അയാളെടുത്ത ആ പുതപ്പ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മേൽ നരകത്തിൽ വെച്ച് അഗ്നിയായി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്യരുടെ അവകാശങ്ങൾ അന്യായമായി കൈക്കലാക്കുന്നതും അനുവാദമില്ലാതെ എത്തുന്നതും അനുവാദമില്ലാതെ എടുക്കുന്നതെന്നാണല്ലേ എത്തുന്നതെന്നാണ് എടുക്കുന്നതും പരലോകത്ത് എത്രമാത്രം ഭീകരമായ ശിക്ഷയ്ക്ക് വഴിവെക്കുമെന്ന് ഈ ചരിത്ര സംഭവം വിശ്വാസികളെ ശക്തമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലേ, നല്ലൊരു തന്നെയാണ് അല്ലേ.
0: അതെ, നമ്മളൊക്കെ ഇപ്പോഴത്തെ നേരത്തെ പറഞ്ഞതുപോലെ പലിശ വളരെ നിസ്സാരമായി കാണുന്ന സംഭവമാണ്. നമ്മളാളുകളൊക്കെ തന്നെ പലപ്പോഴും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എന്തെങ്കിലും പലിശയായിട്ട് ബന്ധപ്പെടുന്ന ആളുകളാണ്. പലപ്പോഴും നമ്മൾ പറയും പലിശ ഇല്ലാതൊക്കെ ഇപ്പോഴത്തെ കാലം ജീവിക്കാൻ പറ്റുമെന്ന്. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി, ഈ പലിശ എടുക്കുന്ന ആളുകൾ അവർ പലിശ എടുത്തത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും അറിയോ? വീട്ടിൽ ഭക്ഷണം ഇല്ലാത്തതിൻ്റെ പേരിലായിരിക്കില്ല, പട്ടിണി കിടക്കുന്നതിൻ്റെ പേരിലായിരിക്കില്ല, മറിച്ച് ഒന്നെങ്കിലുള്ള സൗകര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് പലിശ എടുക്കൽ. ലോൺ എടുക്കുന്ന ആളുകൾ നിങ്ങൾ ഇന്ന് പരിശോധിച്ച് നോക്കി 99.9% ആളുകളും ലോൺ എടുത്തിട്ടുണ്ടാകാം, ഉള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും, അല്ലാതെ ലോഡെടുക്കൽ കുറവാണ്. അതുപോലെ തന്നെ വളരെ നിസ്സാരമായി കാണുന്ന മറ്റൊരു കാര്യം മൂത്രമൊഴിച്ചാൽ വൃത്തിയാക്കുന്ന കാര്യം. നമ്മുടെ കുട്ടികളുടെ ചെറുപ്പത്തിലേ ആ ശീലം നമ്മൾ എന്ത് ചെയ്യണം, പഠിപ്പിച്ചെടുക്കണം. അതുപോലെ അന്യൻ്റെ മുതൽ നേരത്തെ പറഞ്ഞു നരകത്തിലേക്ക് പോകാനുള്ള കാരണമാവുന്നുണ്ട് ചതി വഞ്ചന. ആളുകളെ വെറുതെ എന്ത് ചെയ്യുക, ഏഷടി പറഞ്ഞിട്ടെടുക്കുക. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, ഒരു മനുഷ്യന് വെളുത്ത തിഹാമ പർവ്വതത്തോളം അമലുകളുമായിക്കൊണ്ട് നാളെ പരലോകത്ത് വരുന്നു. പക്ഷേ എന്താണ് അയാളുടെ എല്ലാം അള്ളാഹു താല എന്ത് ചെയ്യും, നശിപ്പിച്ചു കളയും, അതായത് പറത്തിക്കളയും. കാരണം എന്താണ്, അയാളുടെ നന്മകളൊക്കെ അയാളുടെ സ്വഭാവം ഒന്ന് പറഞ്ഞത് ഈ ഹദീസ് സോറി മാറിപ്പോയത് ഈ ഹദീസ് പറയുന്ന റസൂൽ ഒറ്റക്കാകുമ്പം അള്ളാഹിൻ്റെ വിധിവിലക്കുകളൊക്കെ ലംഘിക്കുന്ന ആളാണ്. മറ്റു ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, ധാരാളം കർമ്മങ്ങളുമായിട്ട് വന്നിട്ട് പാപ്പരായ മനുഷ്യനെ കുറിച്ച് ചോദിക്കുക റസൂൽ സഹാബത്തിന്, നിങ്ങളെ കൂടുതൽ ആരാ പാപ്പരെന്ന് അറിയുന്നത്? നമ്മൾ പറയുന്നതാണ് സ്വാഭാവികരും അഞ്ചീസ വകല്ലാത്തതെന്ന്. പക്ഷേ റസൂൽ പറഞ്ഞു, പരലോകത്ത് കുറേ അമലുകളുമായി വരും, പക്ഷേ അയാളുടെ അമലുകൾ ഒന്നിനു പിറകെ ഒന്നായിരുന്നു ചെയ്യും. പാവപ്പെട്ടവർക്ക്, അതായത് തിന്മ ചെയ്ത ആളുകൾക്ക്, ഇയാളത് ഓരോരുത്തർ കൊടുക്കും. അതായത് എന്നിട്ട് പറയും, അയാൾ ഒരാൾ ചീത്തറയുണ്ടാവും, മറ്റേ ആളെ സ്വത്ത് കെട്ടിട്ടുണ്ടാവും, അയാളെ നന്മ തീരും, പിന്നെ ഇവരുടെ തിന്മ തിരിച്ച് ഇയാൾക്ക് കൊടുക്കും. അങ്ങനെ നരകത്ത് പോണ ആളുകൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏഷണി, അതുപോലെ ഈ പറഞ്ഞതുപോലെ അന്യൻ്റെ സ്വത്ത് കക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞു ജീവൻ്റെ വില, അത് റസൂൽ പറയുന്നുണ്ട് ഹജ്ജത്തുൽ വദാഇ, നിങ്ങളുടെ ഇന്ന ദിമാഅുക്കും അംവാലുക്കും ഹറാമൻ അലൈക്കും എന്ന് പറഞ്ഞു റസൂൽ പറയുന്നുണ്ട്. നിങ്ങളുടെ സമ്പത്ത്, രക്തം, അഭിമാനം, ഇതൊക്കെ പവിത്രമാണ്. ഏതുപോലെ ദുൽഹിജ്ജ 9 മക്ക ഹറമിന് എന്തൊക്കെ പ്രത്യേകത ഉണ്ടോ അതിനേക്കാളൊക്കെ പവിത്രമാണെന്ന് പറഞ്ഞത്. വിശ്വാസികൾ അത്രയും പവിത്രമായി കാണുന്നതാണ് അറഫാ ദിനം. അതുപോലെ തന്നെ ഹറം, അതിനേക്കാളൊക്കെ പവിത്രമാണ് വിശ്വാസിയുടെ അഭിമാനം, രക്തം, സമ്പത്ത്, ഇതൊക്കെ. അതൊക്കെ നമ്മൾ ആ നിലക്ക് തന്നെ കാണുക. നമ്മളെ ജീവന് നമ്മൾക്ക് വില കൊടുക്കണം, അതുപോലെ നമ്മളെ പരലോകം നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക.
1: ജമീല പൂനൂര്, അതുപോലെ തന്നെ അബ്ദുൽ ഹമീദ് സി കഴിയൂർ, സലീമ ഉദുക്കുങ്ങൽ, ഇവരൊക്കെ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. വലൈക്കും സലാം.
0: മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൾ, മിസ്ഹബ് സാർ പാട്ട് പാടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിസ്ഹബ് സാർ ഒരു പാട്ട് പാടിച്ചു മതി, ബാക്കിയൊക്കെ മിസ്ഹബ് സാറേ നിങ്ങളൊരു പാട്ട് പാടിക്കൂടി.
2: ഒരു മാപ്പിളപ്പാട്ട് പാടാം.
0: ഓക്കെ, പിന്നെ നമ്മൾ കൂടെ കൂടണ്ട
2: എന്നാ, പിന്നെ അല്ലാത്ത പാടാം.
0: അല്ല, ഇങ്ങ് പാടിയാ മതി.

0: മഷല്ലാ ബറക്കല്ലാ ഫീക്ക്. ഇന്ന് നമ്മുടെ മിസ്സബ് ഉഷാറായല്ലേ, ഉഷാറാക്കി അടിച്ചിട്ട്.
1: പാട്ട് അടിച്ച്
0: ഇന്നത്തെ
1: പൊളിച്ച്.
0: ലൈവ് മിസ്സബ് കൊണ്ടുപോയി എന്ന് പറയാം.
1: അതെ, ഇന്നത്തെ അതുപോലെ ആരാണ് മാഷാല്ല അബ്ദുൽ ഹമീദ് സി കെ. മാഷാല്ല അമീർ ഖാന്റെ കുറിപ്പ് നല്ല ചിന്തക്ക് വക നൽകും. അതിലൊന്ന് പലിശയും മറ്റൊന്ന് പല വാക്കുകൾ കൊണ്ട് വഞ്ചിക്കുന്നു വാക്കുക. ഇന്ന് അതൊക്കെ ഒരു തമാശ രൂപത്തിലായിരിക്കുന്നു. അത് ശരിയാണ്. ഇപ്പോൾ എല്ലാം എന്താ അറിയോ, ആൾക്കാർ കളിയാക്കലൊരു തമാശയാണ്. നല്ല ആൾക്കാരുടെ കുടുംബവും ഗ്രൂപ്പുകളിലൊക്കെ തന്നെ തമാശ ആയിക്കൊണ്ടാണ് ആൾക്കാരെ കളിയാക്കൽ. അത്
0: അതുപോലെ തന്നെ നമ്മളെ മിസ്സബ് മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങിയത്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ മാപ്പിളപ്പാട്ടല്ലാന്നാണ് നമ്മളെ ഈ മാപ്പിളപ്പാട്ട്. ഇപ്പൊ ഞാനൊരു ദിവസം ഈ സർഗവസന്തത്തിന് പോയ സമയത്ത് മാപ്പിളപ്പാട്ട് പഠിപ്പിക്കുന്ന, പക്ഷെ മാപ്പിളപ്പാട്ടിന്റെ ട്യൂണിലാണ് ഇത്. ഇത് ഇസ്ലാമിക് സോങ് ആയിട്ടാണ്
2: പരിചയം പാടുന്നുണ്ട്.
0: പക്ഷെ നമ്മള് മദ്രസ സർഗവസന്തത്തിന് പോയപ്പോ ഈ സ്കൂൾ തല മാപ്പിളപ്പാട്ട് പഠിപ്പിക്കുന്നതിന്റെ മാസ്റ്റർ ഉണ്ട്. ഞാന് മാപ്പിളപ്പാട്ട് കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കേ. മുപ്പരോട് നമ്മളെന്താ പറയാ, നമ്മളിപ്പോ മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കല് ഇതാണ്. അപ്പോ ഇത് അറിഞ്ഞിരിക്കാൻ നമ്മള് പറഞ്ഞാണ് അറിഞ്ഞിരിക്കാൻ. അപ്പോ അദ്ദേഹം ജഡ്ജായിട്ട് വന്നപ്പോ മുപ്പരാകുന്നു ഈ പാടിയ പാട്ട് എല്ലാ കുട്ടികളും ഇതാ പാടുന്നത്, ഒന്നോ രണ്ടോ കുട്ടികൾ മറ്റേ മാപ്പിള യഥാർത്ഥ മാപ്പിളപ്പാട്ട് പാടുന്നത്. അപ്പൊ ഇയാള് പറഞ്ഞു ഇത് മാപ്പിളപ്പാട്ടല്ല, ഈ മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോ അറബിയും മലയാളവും സംസ്കൃതവും
1: എല്ലാ സാധനവും
0: മിക്സ് ചെയ്ത് വരുന്നതാണ്.
1: അതല്ലേ മാപ്പിളപ്പാട്ട്, പഴയ മാപ്പിളപ്പാട്ടുകൾ അങ്ങനത്തെ ഇതില്ല. ഇപ്പോൾ പുതിയ മാപ്പിളപ്പാട്ടുകൾ എന്ന് പറയുന്നത് വേറെ പ്രശ്നമുണ്ട്. ഇപ്പോൾ ചൂരാൽമലയായി ബന്ധപ്പെട്ടൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്, അത് എനിക്ക് ഓർമ്മ ഉണ്ടോ? മാപ്പിളപ്പാട്ടായിട്ട് വന്നിട്ടുണ്ട്, യൂട്യൂബിലൊക്കെ കേട്ടിട്ടുണ്ടാണോ?
2: കേട്ടിട്ടുണ്ട്.
1: അപ്പോൾ അതിലൊക്കെ പഴയ രീതിയിൽ എന്തില്ല, അതുപോലെ ഉണ്ട് ജിന്നു മിൻസും ഒതുക്കി അടക്കി സുലൈമാൻ നബിയുള്ള, ഇതൊക്കെ മാപ്പിളപ്പാട്ടിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. പക്ഷെ അതിലൊന്നും ഈ പറഞ്ഞ എല്ലാ വേർഡുകളൊന്നും ഉണ്ടാവില്ല. പഴയ പടപ്പാട്ടുകൾ ഇതിൽ വരുന്നേ ശൈലി എന്തില്ല.
2: അതുപോലെ തന്നെ വേറൊരു പാട്ടുണ്ട് ഇതേമാതിരി തന്നെ, പടപ്പാട്ട് മാപ്പിളപ്പാട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാനൊക്കെ പണ്ട് ഈ പാട്ടൊന്നല്ല, പണ്ട് ഞാൻ പാടിയിരുന്ന ഒരു പാട്ടൊക്കെ ഉണ്ട്, മറ്റേ ചതുർമല്ലം പുലിക്കൊട പുറമിൽ വരും പട നടപ്പിടും പൊരുബാർ തിണയാം കല്ലം പിടും തരം ബാഹും തൊട്ടു തൊട്ടാണിടും കിടും വരക്കിട്ട ഫെട്ടവർ തുണ്ടിടും കൊടു കൊടു മക്കുഫിറുകൾ തടികൾ വരുവർ കാടുപെട്ടിന ഫാഡ്രിറ്റിയുടെ ചോരട്ടിയിൽ ആട്ടുദുഷ്ടന് കിരികിടം തല്ലച്ചു ഡീ. ഈ ഒരു അതായത് ഒരു പ്രത്യേക ഒരു സ്പീഡും ആ ഒരു ശൈലിയും അതിനൊരു മാപ്പിളപ്പാട്ടിന് പ്രത്യേകതയായിട്ടുള്ള ശൈലിയും.
1: അത് എന്താ പറയുക, മാപ്പിളപ്പാട്ടുകൾ തന്നെ ചില പാട്ടുകൾ മാപ്പിളപ്പാട്ടാണല്ലാത്തത്. ഇപ്പൊ കുറെ ആൽബം സോങ്ങുകൾ ചെയ്യുന്നുണ്ട് അറിയോ, മാപ്പിളപ്പാട്ടുകൾക്ക് കയറിയിട്ടുണ്ട്. അതുപോലെ ഇസ്ലാമിക് സോങ്ങുകൾക്ക് കയറിയുണ്ട്. അതുപോലെ ഈ ചില മധുഹ് ഗാനങ്ങൾ അതൊക്കെ മാപ്പിളപ്പാട്ട് എന്നുള്ള നിലക്ക് അവതരിപ്പിക്കപ്പെടാറുണ്ട്. ഈ നബിദിനത്തിലൊക്കെ സ്പെഷ്യൽ ഇറങ്ങുന്നത് അതുപോലെ കുറെ മധുഹ് ഗാനങ്ങൾ
2: മാപ്പിളപ്പാട്ട് വെറുതെ പറഞ്ഞിറക്കുന്നതാണ്.
1: അതെന്താ അറിയോ പ്രശ്നം, ഈ പറഞ്ഞതുപോലെ നമ്മൾ മത്സരങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾക്കിടയിലേക്ക് അത് കൊണ്ടുപോയാലും ചെയ്യും, അതിന് മാർക്ക് കിട്ടൂല.
2: അതുണ്ട്. അതായത് ഇപ്പൊ സർഗവസന്തത്തിന് ജഡ്ജ്മെന്റ് എടുക്കുമ്പോ ഇപ്പൊ അമീൻക്ക് പറഞ്ഞ പോലെ തന്നെ ഞാനിരിക്കുമ്പോ എന്റെ പുരോ എന്തുണ്ട് ഇതേമാതിരി ഒരു ആളുണ്ടായിരുന്നു, ഇപ്പോ വേറൊരു ആളുണ്ടായിരുന്നു. അപ്പോ അദ്ദേഹം ഇതേമാതിരി എന്താണ് മാപ്പിള കല ആ ഒരു മേഖലയിൽ പ്രശസ്തനായിട്ടുള്ള മൂപ്പരും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം. വേറൊരു പാട്ടുമുണ്ട് ഇതേമാതിരി തന്നെ, വേറൊരു പാട്ടുകൂടി വേറൊരു പാട്ടുകൂടി ഏതാ പാട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. കുട്ടി ഇങ്ങനെ പാടിയപ്പോ പറഞ്ഞു ഇതിന്, അതായത് കുട്ടി വൃത്തിക്ക് പാടിക്കണ്, പക്ഷെ എന്താ പറ്റില്ല
1: മാർക്കിടാൻ
2: കാരണം അത്. എന്നിട്ട് എന്താക്കി ജഡ്ജസ്, അതായത് റിസപ്ഷൻ കമ്മിറ്റി എന്ന് ഒരാൾക്കാർ ഒന്ന് ചോദിച്ചു, പക്ഷേ പറഞ്ഞു ഇത് മാപ്പിളപ്പാട്ടല്ല.
1: ഈ പറഞ്ഞതുപോലെ നമ്മളിവിടെ ഈ ഗ്രീൻ വാലി തന്നെ മത്സരത്തിൽ ജഡ്ജായിരുന്നപ്പോ എനിക്കുണ്ടായിരുന്ന അനുഭവങ്ങൾ. അപ്പൊ എന്താ അറിയോ, ചിലത് നമ്മൾ പറയുന്നേരം നമ്മളെ കൂടെയുള്ള ആളുകൾക്ക് അത് അത് എന്നാലും മാർക്കിടണ്ടേ, കാരണം നല്ല ഉഷാറായി പാടിയില്ല എന്ന് ചോദിക്കലുണ്ട്.
2: ചില പാട്ടിനാണ് മാർക്ക് ഇടേണ്ടതെന്ന് ചോദിക്കുന്നത്, കുട്ടി പാടിയതിനാണ്. പക്ഷെ
1: അതല്ല, അത് നമ്മൾ
2: പാട്ട് മാപ്പിളപ്പാട്ടാവണോ
1: അത് നമ്മൾ പറയലുണ്ട് ഈ അതിന്റെ. അപ്പൊ നമ്മളെന്താ പറയാ, അതിന്റെ ബയലം എടുത്ത് കാണിച്ചു കൊടുക്കും മാപ്പിളപ്പാട്ട്. അതിൽ തന്നെ ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റ് മൂന്ന് മിനിറ്റിൽ തീരേണ്ട പാട്ടാണെങ്കിൽ മൂന്നേ ഒന്നായാൽ ക്ലോസ് ആണ്.
2: അങ്ങനെയുണ്ട്.
1: അതൊക്കെ ഫീഡ്ബാക്കിലേക്ക്
0: വരാം. സെൽഫിയുടെ ഫലം ഒന്നും പറയാനില്ല. ഇന്നത്തെ ലൈവ് പാട്ട് കൊണ്ടുപോയി അമ്മയുടെ അടുത്തിനാട്ടുകാർ അതിമനോഹരം ഗാനം മാഷാല്ല. ജമീല വി കെ പൂനൂർ അടിപൊളിയായി പാട്ട് അലഹമ്ദുലില്ല. മെഹനാസ് ഗഫൂർ പാലത്തിങ്കൾ മാഷാല്ല. അതുപോലെ തന്നെ അബ്ദുൽ അമീദ് സി കെ മാഷാല്ല, താങ്കളുടെ സ്വരം സൂപ്പർ. അനുഗ്രഹിച്ച് കിട്ടിയ ശബ്ദത്തിൻ്റെ ഉടമയാണ്, അത് നിലനിർത്താനും കൂടുതൽ പാടാനും പഠിക്കാനും എഴുതാനും അള്ളാ അനുഗ്രഹിക്കട്ടെ. അമീൻ റബ്ബലാലമീൻ. സാഹിറ ചെറുവണ്ണൂർ ഫറൂഖ് മാഷാല്ല സൂപ്പർ. സഫിയ ഇടപ്പാൾ മാഷാല്ല അതിമനോഹരമായ ഗാന സ്വരം ലയിച്ചിരുന്നു. ലയിച്ചിരുന്നു പോയി. മിസ്സബ് നല്ല ഈണത്തിൽ പാടി. ബാറക്കല്ലാഹു ഫീക്കും.
1: അതുപോലെ പിന്നെ
0: മാഹിറ സലാഹുദ്ദീൻ നടുമങ്ങാട്, മാഷാല്ലാ സൂപ്പർ സോങ്. നഫീസ കാടാമ്പുഴ, മാഷാല്ലാ പാട്ട് അടിപൊളി. അമീർട്ടി അടുത്ത നാട്ടുകാര
1: ഒരു ചോദ്യം അയച്ചിട്ടുണ്ട്, അത് നമുക്ക് ലാസ്റ്റ് വയ്ക്കാം. ഖദീജ
0: തൊടുപുഴ,
1: മാഷാല്ലാ നല്ല ഗാനം. അതുപോലെ നേരത്തെ പാടിയല്ലോ മിസ്സബ് ലാസ്റ്റ് ഒരു പാട്ട് പാടിയല്ലോ, അതിനെ കുറിച്ച് ഇത് മോയിൻകുട്ടി വൈദ്യരുടെ വരികളാണോ എന്ന് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ് അബ്ദുൽഹമീദ്? സി കെ അഴിയൂർ.
2: മോയിൻകുട്ടി വൈദ്യരല്ല,
1: കുറച്ച് പഴയ പാട്ടാണ്,
2: കുറച്ച് നല്ല പഴയതാണ്.
1: കരുവാരക്കൊണ്ടൊക്കെ പുതിയ ആൾക്കാരാണ്.
2: മോയിൻകുട്ടി വൈദ്യരല്ല.
1: അതുപോലെ മദീനയിൽ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണഘടനാപരമായ അടിത്തറയായി കണക്കാക്കപ്പെടുന്ന കരാർ ഏത്? അതായത് റസൂലുള്ളാഹിയുടെ കാലത്തെ മദീനയിൽ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണഘടനാപരമായ അടിത്തറയായി കണക്കാക്കപ്പെടുന്ന കരാർ ഏത് എന്നുള്ളതാണ് ചോദ്യം.
0: അതിന്റെ ഉത്തരം പാഠക്കുറിപ്പിന് സമയമായി കഴിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്.
1: ആ പാഠക്കുറിപ്പിലേക്ക് പോവാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. പ്രിയ കൂട്ടുകാരെ, നാമൊക്കെ ദിനേനെ നിസ്കരിക്കുന്നവരാണല്ലോ. എന്നും നമ്മളൊക്കെ എത്ര വക്ത് നിസ്കരിക്കാറുണ്ട്? ആ കൂട്ടുകാർ ടൈപ്പ് ചെയ്തിടൂ. എത്ര വക്ത് നിസ്കരിക്കുന്ന ദിവസം? ചുരുങ്ങിയത് 5 വക്ത് നമ്മളൊക്കെ ഫർളായ നിസ്കാരങ്ങൾ നിസ്കരിക്കാറുണ്ട് അല്ലേ. ഏതൊക്കെയാണത്? സുബഹി, ദുഹ്ർ, അസ്ർ, മഗ്‌രിബ്, ഇശാ. അതെ, യെസ്. അതിനു പുറമെ നമുക്ക് സുന്നത്തായ ധാരാളം നിസ്കാരങ്ങളുമുണ്ട് അല്ലേ. നമ്മളെല്ലാവരും അത്തരം നിസ്കാരങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ പരിശ്രമിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ ഇൻഷാല്ലാ നിസ്കാരത്തിലെ പ്രാരംഭ പ്രാർത്ഥനയാണ് പഠിക്കുന്നത്. ഒരുപക്ഷെ കൂട്ടുകാരൊക്കെ മദ്രസയിൽ നിന്നും കേട്ട പ്രാർത്ഥനകളായിരിക്കാം. എങ്കിലും നമുക്ക് ഒന്നും കൂടി ആ പ്രാർത്ഥന കേട്ടാലോ? അറിയാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന ഇന്നു തന്നെ ഹൃദ്യസ്ഥമാക്കേണ്ടതുണ്ട്. വളരെ ചെറിയൊരു പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. പ്രാർത്ഥന ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു തരാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വതബാറക സ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. ഈ പ്രാർത്ഥന കൂട്ടുകാർക്കൊക്കെ അറിയോ? ഒന്നുകൂടി പറഞ്ഞു നോക്കാം നമുക്ക് അല്ലേ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വതബാറക സ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ കൂട്ടുകാർക്ക്? സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക, അല്ലാഹുവേ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയും ചെയ്യുന്നു. വതബാറക സ്മുക്, നിന്റെ നാമങ്ങളെല്ലാം അനുഗ്രഹീതമായിരിക്കുന്നു. വതആല ജദ്ദുക്, നിന്റെ മഹത്വം പരമോന്നതമായിരിക്കുന്നു. വലാ ഇലാഹ ഗൈറുക, ആരാധനക്കർഹൻ അല്ലാഹുവേ നീ മാത്രമാണ്. കൂട്ടുകാരെ, ഈ പ്രാർത്ഥന നമ്മളെല്ലാവരും പഠിച്ചിട്ട് നിസ്കരിക്കുന്ന വേളയിൽ നമ്മളൊക്കെ തക്ബീർ ചൊല്ലിയാൽ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ദുആഉൽ ഇസ്തിഫ്താഹ്, അതായത് പ്രാരംഭ പ്രാർത്ഥന നമ്മളൊക്കെ ചൊല്ലേണ്ടതുണ്ട്. അതിൽപ്പെട്ടൊരു പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് കേട്ടത്. നമുക്ക് ഈ പ്രാർത്ഥന ഒന്നും കൂടി ചൊല്ലി നോക്കിയാലോ? സുബ്ഹാനക അല്ലാഹുമ്മ. ആ എല്ലാവരും ഒരുമിച്ച് ചൊല്ലൂ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വതബാറക സ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. ഇനിയും വ്യത്യസ്തമായ ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് ഈ വേളയിൽ കാണാൻ പറ്റും കൂട്ടുകാർ. അതെല്ലാം മദ്രസയിൽ നിന്നും മറ്റു അധ്യാപകന്മാരോടൊക്കെ ചോദിച്ച് പഠിച്ചിട്ട് വ്യത്യസ്തമായ പ്രാർത്ഥനകൾ വ്യത്യസ്ത നിസ്കാരത്തിൽ ചൊല്ലുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ, ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, പ്രാർത്ഥനകൾ പഠിക്കാൻ അല്ലേ ഒരു പാഠക്കുറിപ്പാണ് നമ്മൾ കേട്ടത്. മാഷാല്ലാ, അതുപോലെ തന്നെ ഒരു കുസൂദ് ചോദ്യമൊക്കെ വന്നിട്ടുണ്ട്.
2: നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം വന്നോ?
0: വന്നിട്ടില്ല,
2: ഇതുവരെ വന്നിട്ടില്ല.
0: ചോദിച്ചു
2: തുടങ്ങാന്നുണ്ട്.
0: വാട്ടർ ഷോൾഡർ എന്നറിയപ്പെടുന്ന മലയാളത്തിലെ കവി ആരാണ്?
2: വാട്ടർ ഷോൾഡർ എന്നറിയപ്പെടുന്ന മലയാളത്തിലെ കവി,
0: അതിന് വല്ലാത്തൊരു ചോദ്യം. മാഷാല്ലാ, നല്ല ചോദ്യമായി പോയി. സെവ്യ എടപ്പാടാണ് ചോദിച്ചത്. വാട്ടർ ഷോൾഡർ അത് ആരാണ്?
2: അപ്പോ
0: നേരത്തെ ചോദിച്ചിട്ട്
2: ഉത്തരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
0: ജമീല വിപ്പി കാളികാവ്, ബെസ്റ്റ് സോങ്. മിസ്സബിന്റെ പാട്ടിനെ കുറിച്ചാണ്. പീസ് റേഡിയോ സ്റ്റാഫ് ആണോ?
2: യെസ് പീസ് റേഡിയോ സ്റ്റാഫ് ആണ്.
0: വർക്ക് ചെയ്യുന്ന മീഡിയ വിങ്ങിലെ സ്റ്റാഫ് തന്നെയാണ് മിസ്സബ്. മാഷല്ലാ, സത്യം പറഞ്ഞാല് ആ സ്വരം ഞാൻ തന്നെ ആസ്വദിച്ചു പോയി. നല്ല ഇമ്പമാർന്ന ഒരു പാട്ട് മാഷല്ലാ. എനിക്കതറിയോ, മാപ്പിളപ്പാട്ട് കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പാടാൻ അറിയില്ലെങ്കിലും കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഉത്തരം അറിയാട്ടോ, ശ്രദ്ധിച്ചോദിക്കുന്ന ആൾക്കാർക്ക് അറിയാം. ഈ ആയിരിക്കാന്ന് പറയണ്ട,
2: ആണെന്ന് ഉറപ്പിച്ചു പറയണം, ഉറപ്പിച്ചു പറയണം. എന്നാലേ നമ്മൾ എന്താക്കുള്ളൂ, ശരിയുത്തരത്തിന് അതിലേക്ക് ഇതാക്കുള്ളൂ.
0: നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം.
2: നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരത്തിന് എങ്ങാണ്ട് ഇപ്പൊ ചോദിച്ച ചോദ്യത്തിനാണ് ഉത്തരങ്ങൾ ഇങ്ങനെ തെരുതുരാ വന്നോണ്ടിരിക്കുന്നത്.
0: ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണഘടനാപരമായ അടിത്തറയായി കണക്കാക്കപ്പെടുന്ന കരാർ ഏതാണ്? മദീന ചാർട്ടർ അല്ലെ? അതാണ് ഉത്തരമായിട്ട് ഇതിൽ അയച്ചിട്ടുള്ളത്. അമേരിക്ക അടുത്തിനായിട്ട് കരാർ, മദീന ചാർട്ടർ. അപ്പൊ അതിന്റെ ഉത്തരം ആരും പറഞ്ഞിട്ടില്ല എന്നാണ്.
2: സെഫിയടപ്പാൾ
0: ചോദിക്കുന്നുണ്ട്, ടെക്നിക്കൽ ടീമിലെ മിസ്സപ്പാണോ? അദ്ദേഹം തന്നെയാണിത്. ഏതായാലും നേരത്തെ ചോദിച്ച കുസൃതി ചോദ്യത്തിന്റെ ഉത്തരം ഒരുപാട് ആളുകൾക്ക് അറിയുന്നുണ്ടല്ലേ. പിന്നെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിട്ട് നിങ്ങളെ മക്കളുടെ വോയിസുകൾ നിങ്ങൾക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അയക്കുക 85 90 745 845 എന്ന നമ്പറിലേക്ക് നിങ്ങൾ അയക്കുക. 8590745845 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ കുട്ടികളുടെ നമ്പർ നിങ്ങൾ അയക്കുക,
2: നിങ്ങളുടെ വോയിസും കാര്യങ്ങളൊക്കെ.
0: യെസ്, കുട്ടികളെ കൃത്യമായി പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലാണ് നമ്മളെ മക്കളെ പ്രോത്സാഹിപ്പിക്കേണ്ടത്. അവരുടെ പാട്ടുകളും ഇതൊക്കെ എപ്പിസോഡൊക്കെ അയച്ച് അങ്ങനെ പ്രോത്സാഹിപ്പിക്കണം.
1: മറിച്ച്
0: ഇപ്പോഴത്തെ കാലത്ത് രക്ഷിതാക്കൾ അധികം പ്രോത്സാഹിപ്പിക്കുന്നത് ഇസ്ലാമികമല്ലാത്ത രൂപത്തിലാണ്.
1: അത് മെയിൻ ആയിട്ട് അറിയോ,
0: സ്കൂളത്തെ ഡാൻസും.
1: അത് മാത്രമല്ല, റീൽസ് ഉണ്ടാക്കിയിരുന്നു നേരെ
2: അതില്.
1: നമ്മളെ മക്കൾ അതിപ്പോ ഞാൻ ഇന്ന് വരുമ്പോഴേ ഒരു ന്യൂസ് വായിച്ചു, ചെറുത് റീൽസിന്റെ ഇതിലൊരു ബന്ധപ്പെട്ട്. ഏതായാലും രക്ഷിതാക്കളെ മുന്നിൽ പേടിപ്പിക്കാൻ വേണ്ടി ഇതാണ് തൂങ്ങിച്ചാന്ന് അഭിനയിച്ചതാ, കാലു തെറ്റി
2: കഴുത്തുകയറി
1: ചെറുത് മരിച്ചു. അപ്പൊ അതൊക്കെ എന്താ അറിയാം, നമ്മുടെ രക്ഷിതാക്കൾക്ക് ഒരു പാഠമാണ്. മക്കളെ വല്ലാതെ റീൽസിലേക്ക് മറ്റും കൊണ്ടുപോയി വിടുമ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, മക്കൾ അതുപോലെ തന്നെ എന്ത് ചെയ്യും, അഭിനയിച്ച് നോക്കും എന്ന് നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നാവും അല്ലേ. അതുപോലെ
0: സോഷ്യൽ മീഡിയയിലൂടെയാണ് നമ്മുടെ മക്കള് കറങ്ങിക്കൊണ്ട്. ഇപ്പോ മക്കള് പഠനത്തിലേറെ കുട്ടികള് പ്രാധാന്യം കൊടുക്കുന്ന റീൽസിനാണ്.
1: അതെ,
0: അങ്ങനെയായി മാറിക്കൊണ്ടിരിക്കണം നമ്മുടെ കാലം. അതിനൊരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രക്ഷിതാക്കൾ കുട്ടി ഒന്ന് കരയുമ്പോഴേക്ക്
1: ഫോണ്
0: കൊടുക്കുകയാണ്. മറിച്ച് ഇപ്പൊ ഭക്ഷണം കഴിക്കുമ്പോ ചില രക്ഷിതാക്കൾ പരാതി പറയും, എന്റെ മകന് ഫോണില്ല, ഭക്ഷണം കഴിക്കൂല.
1: അത് ശീലിപ്പിച്ചിട്ടാണ്.
0: ഇത് ആ ശീലം നമ്മൾ മാറ്റി കൊണ്ടുവരണം ശരിക്കും. എന്നാലേ ആ കുട്ടിക്ക് കഴിക്കുന്നതിന്റെ രുചി അറിയുകയുള്ളൂ. മാത്രമല്ല ആ കുട്ടിയെ പഠനത്തിന്റെ ഒരു വികാസം അല്ലേ, വളർച്ച, അത് മെച്ചപ്പെടുത്താൻ ആ കുട്ടിക്ക് സാധിക്കുള്ളൂ എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്.
1: നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേ ഉത്തരം നമുക്ക് പറയാൻ തുടങ്ങും. കുസൃതി ചോദ്യത്തിന്റെ കാരണം എന്തറിയോ, അതിന് ആ ചോദ്യത്തിന് അവലോകനം ചെയ്തുകൊണ്ട് അമീർ സാഹിബ് ഒരു മെസ്സേജ് കൂടെ അയച്ചിട്ടുണ്ട്. ആദ്യം ഉത്തരം പറയാൻ എന്നിട്ടേ പറയാൻ പറ്റൂ. കാരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, അത് മലയാളം നമുക്കൊക്കെ ഉള്ള ഒരു പ്രശ്നം കൂടിയാണ് കേട്ടോ. ചില അക്ഷരങ്ങളുടെ ഹറക്കത്ത് മാറുമ്പോൾ അർത്ഥം എത്രത്തോളം മാറുന്നുള്ളതിന്റെ ഒരു ഇതാണ്. അത് അറബിയിൽ മാത്രമല്ല മലയാളത്തിലുണ്ടെന്ന് മനസ്സിലാക്കുക. അത് ശരിത്രം വെള്ളത്തോളം എന്നുള്ളതാണ്. അപ്പോ അമീർ സാഹിബ് പറഞ്ഞത് എന്താറിയോ, ആ ചോദ്യം തന്നെ വാട്ടർ ഷോർട്ടർ എന്നാണല്ലോ, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം വെള്ളം
2: വെള്ളം
1: വെള്ളത്തോളന്നല്ല, വള്ളത്തോളം. വള്ളം എന്ന് പറയുന്നത് എന്താറിയോ, തോണിയാണ് വള്ളം എന്ന് പറയാ. വെള്ളം എന്ന് പറയുന്നതാണ് ജലം വരിക, വാട്ടർ വരിക. അപ്പോ ഒന്നെങ്കിലും എന്ത് ചെയ്യണോ, ചോദ്യം
2: വെള്ളത്തോളാക്കേണ്ടി വരും.
1: അതെ, വെള്ളത്തോളാക്കേണ്ടി വരും. ഏതായാലും അത് നമുക്കൊരു പാഠമാണ്. എന്ത് ചെയ്യ, പിന്നെ കുസൃതി ചോദ്യം ആയതുകൊണ്ട് നമുക്ക് ആരും നിരക്ക് കാണാം.
0: അപ്പൊ ആദ്യം ആരാണ് വള്ളത്തോളെന്നുള്ള ഉത്തരം?
2: ആദ്യം
0: വള്ളത്തോളെന്ന ഉത്തരം പറഞ്ഞത് ഷംനാദ് ഖാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
2: അതെ, ഷംനാദ് ഖാൻ.
0: ഷംനാദ് ഖാൻ ഉത്തരം പറഞ്ഞത്. പിന്നെ റഫീഖ് ടൈലർ മംഗളൂർ.
2: വെള്ളത്തോളായിരിക്കാം
1: മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ടെന്ന് പറയും പോലെ വെള്ളത്തോൾ ആയിരിക്കാം.
0: പിന്നെ ബൽക്കീസ്, ആറ്റൂർ, തൃശ്ശൂർ, അമീർട്ടടുത്ത് നാട്ടുകാര, മുനീർ, ഇൽമുന്നീസ
2: ഹംസ പാലക്കാട്,
0: മൻഹ ആൻഡ് റുഷ്ത, നസീർ
2: തിരുവനന്തപുരം,
1: താഹിറ ടി കെ,
0: സഫിയ എടപ്പാൾ, സൽമാൻ ഓർണമ്പാലം, താഹിറ ടി കെ കാസർഗോഡ്
1: അയച്ചിട്ടുണ്ട്. ജമീല വി പി എന്താ വെള്ളം മാത്രം എഴുതി അയച്ചിട്ടുണ്ട്.
2: എന്താ നമ്മളിപ്പം പറഞ്ഞതില്ലേ, വാട്ടർ ഷോൾഡർ ആ ഒരു ഇതിന് വേണ്ടി
1: അതിൻ്റെതായിരുന്നു
2: വെള്ളം.
1: ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊക്കെ ഈ ഭാഷയിലുള്ള പ്രയോഗങ്ങളുണ്ടല്ലോ, അത് ഈ പറഞ്ഞതുപോലെ നമ്മൾ ശ്രദ്ധിക്കണം. ഖുർആൻ ഓതുമ്പോഴൊക്കെ നമ്മളൊക്കെ ഫാത്തിഹ ഓതും, അൽഹംദുലില്ലാഹി റബ്ബിലാലമീൻ, റബ്ബിലാലമീൻ എന്നറിയാം, അൽഹംദുലില്ലാഹി എന്ന് ആളുകളുണ്ട്, ലില്ലാഹി എന്നുള്ളത് ലീ എന്ന് ഓതും, അതുപോലെ റബ്ബിൽ ആലമീൻ എന്നുള്ളത് റബ്ബിലാലമീൻ. അതൊക്കെ എന്ത് ചെയ്യണം നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക.
0: ഖുർആനിലെ ഒരു ഹർഫ് ഇപ്പോ ഹാ എന്നുള്ളത് ഹാ എന്നായി മാറുമ്പോ അർത്ഥം മാറണം. ഉദാഹരണം പറയാം, ഇപ്പൊ നമ്മള് മുഹമ്മദ് റസൂലുള്ളാഹി എന്നൊരു വാക്ക് ഖുർആനിലുണ്ടല്ലോ, ഈ മുഹമ്മദ് എന്നുള്ളത് നമ്മൾ മുഹമ്മദ് ഉച്ചരിക്കുന്നതിന് പകരം അത് മുഹമ്മദ് എന്നാവുമ്പോ മുഹമ്മദ് നമ്മുടെ നബീന്റെ പേരാണ്, പക്ഷെ അവിടെ മുഹമ്മദ് ഹാ എന്നായി മാറുമ്പോ വെണ്ണീർ അല്ലെങ്കിൽ ചാരം എന്നൊക്കെയാണ് അർത്ഥം
1: വരുന്നത്.
0: മാത്രല്ല കൽബ് എന്നുള്ളത്
1: അതുപോലെ ഹലഖ, അത് ഹലക്ക് എന്നാകുമ്പോ മാറും
0: മാറും.
1: ഹലാക്ക്, ഹലക്ക എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചു, ഹാ ആയാല് ബാർബറായി.
0: അത് അങ്ങനെ നിരവധി അപകടകരമായ ഒരുപാട്
1: വിഷയങ്ങൾ വരുന്നത്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം, അക്ഷരങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അതുപോലെ തന്നെ സീനും ഷീനും, ചില ആളുകളൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ, സീനുള്ളത് ഷീനും ഷീനുള്ളത് സീനും പറയുന്നുണ്ട്. അതൊക്കെ
0: പ്രശ്നങ്ങൾ
1: വരുന്നൊരു വിഷയമാണ് ചില ആളുകൾ. അയനോ അയന് ഇതൊക്കെ നമ്മളൊക്കെ എന്ത് ചെയ്യുന്നു, പഠിക്കുക. കാരണം ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ ഇപ്പോൾ പീസ് റേഡിയോ തന്നെ നൽകുന്നുണ്ട്. 500 പോലുള്ള കോഴ്സുകൾ, അതുപോലുള്ള കോഴ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അറബി ഭാഷ പഠനം, ഇതൊക്കെ നമുക്ക് പഠിക്കേണ്ടതാണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാന്നുകൊണ്ട് നമ്മൾ പഠിക്കുക. അതുപോലെ കുസൃതി ആയതുകൊണ്ട് അങ്ങനെ എഴുതിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു കുസൃതി ചോദ്യത്തിൻ്റെ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, വള്ളത്തോൾ തൽക്കാലം, വെള്ളത്തോൾ ഉള്ളത് തൽക്കാലം വള്ളത്തോളൻ ആക്കുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വാട്ടർ ഷോൾഡറിന്. ഓക്കെ, അപ്പോൾ കുസൃതി ചോദ്യങ്ങളാണ്. പക്ഷെ എല്ലാം കുസൃതി കാണരുത് നമ്മൾ. ചില കുസൃതികൾ എന്ത് ചെയ്യും, വലിയ അപകടങ്ങൾ വരുത്തി വെക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ചിലതിനെ നമ്മൾ ഗൗരവത്തിൽ തന്നെ കാണുക. പിന്നെ മിസ് അബെ ഒരു പാട്ടുകൂടി പാടിയാലോ,
2: പാട്ടോ
1: കാത്തു നിൽക്കുക.
2: തളരും.

0: മഷാല്ലാ, ടോപ്പ് പാട്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ പാട്ട് ഇങ്ങനെ പാടുന്നേരേ എൻ്റെ കൂടെ അങ്ങനെ പോകാൻ, നല്ല മഷാല്ല, നല്ല പാട്ടുകൾ, സൂപ്പർ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് പറഞ്ഞിട്ട് മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, അതുപോലെ ജമീല വി കെ പൂനൂർ, പാട്ട് സൂപ്പറായി.
1: ഇന്നത്തെ എന്തായാലേ
0: ഇതാണ് മഷാല്ല ഇന്നത്തെ ലൈവ് മിസ് അബ്സാറ് പൂക്കി. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആരാണ് ഷംനാദ് ഖാൻ, അതുപോലെ ജമീല വി കെ പൂനൂർ. അഹമ്മദ്ലാ ഇന്ന് അൽഹംദുലില്ല എന്ന് പലരും പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്, കേൾക്കാറുണ്ട്. അപ്പോൾ ഞാനും വിചാരിക്കും അത് അർത്ഥം തെറ്റാണല്ലോ എന്ന്. തിരുത്തി കൊടുക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് തിരുത്താറില്ല. അല്ല, നമ്മൾ നസ്വീഹത്തോട് കൂടി എന്ത് ചെയ്യുക, നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതാരോട് നമുക്ക് പറയാം, അല്ലാതെ പറയുന്ന പറഞ്ഞാൽ എനിക്കിങ്ങനെ എനിക്ക് ഞാനിങ്ങനെ പഠിച്ചത് ഇതാണ്, അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം എന്ന് നിൽക്കുന്ന പോകുകയും അല്ല. തിരുത്താൻ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ തിരുത്തണം, പറഞ്ഞു കൊടുക്കുക. ഇങ്ങനത്തെ ഒക്കെ കാരണം ഇതൊക്കെ ഓടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എന്തായാലും ഒരു ഇമാമം നിൽക്കുന്നേരോ ഒക്കെ ആണല്ലോ. അപ്പോൾ അവരോട് നമുക്ക് ധൈര്യമായിട്ട് പറയാം, സ്വകാര്യമായിട്ട്, പരസ്യമായിട്ടല്ല, സ്വകാര്യമായിട്ട്, രഹസ്യമായിട്ട് എന്ത് ചെയ്യുക, അവരോടൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നവരോടൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്കറിയുന്ന ഉറപ്പുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, തിരുത്തിക്കാം. തിരുത്തിക്കാന്നല്ല പറയാം, തിരുത്തിക്കാൻ നമുക്ക് കഴിയില്ല, അത് അവരാണ് ചെയ്യേണ്ടത്. അതുപോലെ അമീർ ചേർത്താൻ ആളുകൾ, ഒരു രക്ഷയുമില്ല, അടിപൊളി ഗാനം, ബാറക്കല്ലാഹു ഫീക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആരാണ്, സൂപ്പർ ജമീല കുമരനല്ലൂർ. പിന്നെ ആരാണ്, സഫിയ എടപ്പാൾ, മാഷാല്ല വളരെ അർത്ഥവത്തായ സ്വരം, വളരെ മനോഹരമായി പാടി. ടെക്നിക്കൽ ഡെസ്കിലെ ഷിഹാബ് മാത്രമല്ല മിസ് അബ് നല്ല പാട്ടുകാരനാണല്ലോ, ഇതുവരൊക്കെ ഇടയ്ക്കൊക്കെ സ്വരത്തിൽ വന്നുകൂടിയ ജസാക്കല്ലാഹു ഖൈർ. അപ്പോൾ നമ്മളെ ഷിഹാബ് സാഹിബിൻ്റെ പാട്ടും ഇടയ്ക്ക് ലൈവിലോ അല്ല റേഡിയോയിലോ വന്നിട്ടുണ്ട്.
1: രാവിലെ മോർണിംഗ് ലൈവിൽ
0: ഷിഹാബ് ലൈവ് ആങ്കറിങ്ങിലുണ്ടായിരുന്നു. സ്വരത്തിലെ അപ്പോൾ ഇനി കുറെ പാട്ടുകൾ നീ പറയാം, നമ്മുടെ ടെക്നിക്കൽ വിങ്ങിൽ കുറെ ഗായകർ ഇറങ്ങിയിട്ടുണ്ട്, അപ്പോൾ അവരെ പാട്ടുകൾ നമുക്ക് പ്രതീക്ഷിക്കാം ഇൻഷാല്ലാ. നമ്മളതിൻ്റെ കൂടെ പാടണ്ടല്ലോ അല്ലേ അമീനെ, നമ്മളൂടെ അതിൻ്റെ കൂടെ പാടാൻ
1: നിൽക്കണ്ടല്ലോ,
0: നമ്മൾ പാടി അത് കൊളാക്കണ്ടെന്ന്. ഒരു രക്ഷയുമില്ല, അടിപൊളി ഗാനം, ആരാണ്, അമീർ ചേർത്തനാട്ടുകാരാ. പിന്നെ ആരാണ്, സഫിയ എടപ്പാൾ, വളരെ അർത്ഥ നമ്മൾ വായിച്ചല്ലേ. പിന്നെ ആരാ വായിച്ചിട്ടുള്ളത്, സൂപ്പർ സോങ്. അതുപോലെ മാഷാല്ല ഇന്ന് താങ്കൾ മൂന്ന് പേരാണല്ലോ, സ്വരം സൂപ്പർ, ബറക്കല്ലാഹു ഫീക്കും, അബ്ദുൽ ഹമീദ് സി കെ, പിന്നെ മൻഹ റുഷ്ദ നസീർ തിരുവനന്തപുരം. എന്താണ് ലൈവിൽ വോയിസ് അയച്ചിട്ടുണ്ട്, കിട്ടി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം വോയിസ്. ടെക്നിക്കലി ഇങ്ങനേക്ക് ഒന്ന് നോക്കണം എന്ന് പറയാണ്, ടെക്നിക്കൽ നമ്മളെ നമ്പറിലേക്ക് വോയിസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം ആരാണ് വോയിസ് അയച്ചത് എന്താണെന്നുള്ളത്. അപ്പോഴേ മിസ് അബേ, ഈ പാട്ടൊക്കെ പാടി പൊളിച്ചു, എന്നാലും ഉണ്ടല്ലോ ഇനി പ്രസംഗം കൂടി ആയാലോ.
1: പരിപാടി
0: പാട്ടാണ്,
1: പാട്ടാണ്,
0: പാട്ട് പാടി ജയിച്ചു പോകാന്ന് പറയാം, നമ്മളെ പരിപാടി അല്ലേ, പാട്ടും പാടി ജയിക്കുന്നു പറയാം,
1: പാട്ടും പാടി ജീവിക്കാൻ.
0: ഏതായാലും മാഷാല്ല, അപ്പോഴേ വോയിസ് ഏത് നമ്പറിലേക്ക് ഇനി അയച്ചത്,
1: 85 90 745 845.
0: ഓക്കെ, ആ നമ്മളെ നേരത്തെ ഇതിലിങ്ങനെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞൊരു വിഷയം ഉണ്ടല്ലോ, അപ്പോൾ ഏത് സാരോപദേശത്തിലൊക്കെ ഒരാളുടെ ജീവൻ രക്ഷിക്കുന്ന വിഷയം. അപ്പോൾ നമുക്ക് ഏതായാലും കുട്ടികളെ വോയിസ്
1: വോയിസ്
0: കേട്ടിട്ടാവാം, മറ്റു വിഷയത്തിലേക്ക് വരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. എൻ്റെ പേര് റുഷ്ദ, ഞാൻ ഒരു പാട്ട് പാടാം.

0: حسناتهم وقال مهيئ الأسباب ما خيرة الأصحاب إن خاض حين عزما بهم يشد حزما ثبت إلهي ما مضى ويسر عنه ما بقى يجمعنا فيه تطغى في الدنيا ثم الأخرى.
1: അയ്യൻ്റെ ലൈവ് മാഷാല്ലാ, നല്ല ടോപ്പ് പാട്ടായിരുന്നു കേട്ടോ. ഒരു ഇംഗ്ലീഷ് അല്ല അറബിക് സോങ്, മാഷാല്ലാ ഉഷാറായി. ഋഷ്ടമുള്ള പാട്ട് ഏതായാലും ഉഷാറായിട്ടുണ്ട്. അപ്പോഴേ ഏതായാലും ഇതുപോലെ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഒരു പ്രചോദനമാണ് ഇപ്പോൾ നമ്മൾ കേട്ട പാട്ടുകൾ. എന്ത് ചെയ്യാൻ, നിങ്ങളൊക്കെ വോയിസ് അയക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത്, ഞാനിപ്പോൾ വേറൊരു സംഭവം എന്താ പറയുമോ, ഇന്ന് കോഴിക്കോട് കുറ്റിയാടി റൂട്ടിൽ ബസ്സിൽ നിന്ന് യാത്രക്കാരന് നെഞ്ഞുവേദന വന്നിട്ട് ബസ്സുകാരെ സമയോചിതമായ ഇടപെടൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഫാത്തിമയിൽ കൊണ്ടുവന്ന് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. കാരണം അറ്റാക്ക് വന്നതായിരുന്നു, ഹൃദ്രോഗമായിരുന്നു, അഞ്ച് ബ്ലാസ്റ്റ് ചെയ്യാൻ സമയത്ത് എത്തിച്ചതുകൊണ്ട്. അതുപോലെ നമ്മൾ ആക്സിഡൻ്റ് ഒക്കെ കാണുമ്പോഴേ പെട്ടെന്ന് നമ്മൾ തീരത് എടുത്ത് വീണ്ടെടുക്കുന്ന ആളുകൾ രക്തം വാർന്ന് പോകുന്നില്ല, ബോധം കെട്ടെടുക്കണ ശ്വാസം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉള്ളിലേക്ക് ആന്തരിക ഇത് നട്ടലിനൊക്കെ പരിക്കുണ്ടെന്ന് തോന്നുകയാണ് നമ്മൾ ഒരിക്കലും. ചുരുട്ടി കൂട്ടിയെടുത്ത് ഓട്ടോറിക്ഷയിലേക്ക് കയറ്റി കൊണ്ടുവന്ന പരിപാടി ഉണ്ടല്ലോ, അതൊരിക്കലും ചെയ്യരുത്. ആംബുലൻസ് തന്നെ സ്ട്രക്ചറിൽ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാനുള്ളൂ കൊണ്ട്. കാരണം ചില ആന്തരികാവയങ്ങളിലൊക്കെ പൊട്ടും കാര്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ എല്ലൊക്കെ പൊട്ടിൻ്റെ ഹൃദയത്തിലൊക്കെ കുത്തി കയറാനും മറ്റൊക്കെ കാരണമാവും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം,
2: ചിലപ്പോൾ ചെറിയ എന്തോ പരിക്കേണ്ടാവുള്ളൂ.
1: അതെ, അത് കൂടിയൊരു അനുഭവം പറഞ്ഞല്ലോ,
2: പരിക്കല്ലോ.
1: അതെ, ആ അനുഭവം ഞങ്ങൾക്ക് ട്രെയിനിങ്ങിന് വന്ന സാറ് പറഞ്ഞിരുന്നു. അദ്ദേഹം ഇതിലെ വയനാട്ടിൽ തെങ്ങും കകങ്ങ് കയറാൻ പോയ കുട്ടികൾ, ഈ യുവാക്കൾ ആദിവാസി യുവാക്കളാണെന്നാണ്. അപ്പോൾ ഒരു ചെറിയ അതിൻ്റെ മുകളിൽ വീണു. അപ്പം ഇവരെന്ത് ചെയ്തു, പെട്ടെന്ന് ശ്വാസം കിട്ടാതെ എടുത്ത് ഇങ്ങനെ കുടയുന്നൊരു പരിപാടി ഉണ്ട് ചില ആളുകൾക്ക്. ജസ്റ്റ് എന്ത് ചെയ്താൽ സി പി ആർ കൊടുക്കേണ്ടി അവർ എടുത്ത് കുടഞ്ഞതാണ്. അതിൽ വാരിയലുകൾ പൊട്ടിയിട്ട്
2: ഹാർട്ട്
1: ലങ്സിൽ കയറി. അങ്ങനെ അത് കാരണം കുട്ടിക്ക് പ്രയാസം ഉണ്ടായിരുന്നത്. മറ്റേത് വീണയിൽ വേറെ പരിക്കൊന്നും വന്നിട്ടില്ല, പെട്ടെന്നുള്ള ഇതിലെന്ത് ചെയ്ത് ഒന്ന് സ്റ്റക്കായി. അതൊന്ന് സി പി ആർ കൊടുത്താൽ തീരുന്ന പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അതെന്ത് ചെയ്യുക, നമ്മൾ അറിയാത്തത് എന്ത് ചെയ്യരുത്, ചെയ്യാൻ നിൽക്കുകയും ചെയ്യരുത്. കുട്ടി ജീവൻ്റെ കാര്യമാണ് അത് ഏത് വിഷയത്തിലായാലും. അതുപോലെ ട്രെയിൻഡായ ആളുകൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് മാറി കൊടുക്കുക. അവർ പറയും എനിക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് പറഞ്ഞാൽ അവരോട് നിങ്ങൾ ചെയ്യുന്ന നമ്മൾ മാറിയിട്ട് അതിൻ്റെ സൗകര്യം ഉണ്ടായി കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്.
2: അതിൻ്റെ അവസാനത്തിലേക്ക് ഇങ്ങനെ
1: അതെ
2: എത്തി തുടങ്ങിയിട്ടുണ്ട്.
1: മാഹിറ സലഹുദ്ദീൻ ഒരു മങ്ങാട് മാഷാല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലൈവ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ടല്ലേ ഏകദേശം. അപ്പം എന്താണ് മിസ്സബെ, നിർത്തി പോവുകയല്ലേ? അപ്പോൾ എല്ലാവരും പറയാനുള്ള എന്താ പറയുക, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. കാരണം നമ്മളൊക്കെ പല യാത്രകൾ ചെയ്യുന്നവരാണ്, അപകടങ്ങൾ നമ്മുടെയൊക്കെ കൂടെ എപ്പോഴും ഉണ്ടാവാം. അപ്പോൾ അതിൽ നിന്നൊക്കെ
2: പ്രാർത്ഥിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്, യാത്ര ചെയ്യുമ്പോഴേ നമ്മൾ അഊദു കലിമാത്തില്ലാഹി
1: തമ്മാ
2: ഖലഖ് എന്നുള്ളൊരു പ്രാർത്ഥന ചൊല്ലിയാൽ ഒരുപാട് അപകടങ്ങളിൽ നിന്നൊക്കെ പ്രയാസങ്ങൾ
1: നമുക്ക് ആ നാട്ടിൽ നമ്മൾ സ്ഥലത്തിറങ്ങുന്ന ചെല്ലിയാൽ അവിടെ നിന്നുള്ള ഉപദ്രവങ്ങളൊക്കെ അള്ളാഹുത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതൊക്കെ പ്രാർത്ഥനകൾ പഠിക്കുക, ജീവിതത്തെ കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ സൈനുൽ ആബിദ് മലോറം,
2: ഞാൻ മിസ് അബുക്കാരപ്പറമ്പ്, ഞാൻ അമീൻ അഹമ്മദ് മങ്കട. ഇൻഷാ അള്ളാഹ് നമുക്ക് അടുത്തൊരു നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

മക്കുറബദിക്കടങ്ങൾ മുഷിരിക്കിലെ ദൃപ്പുങ്കും തക്കം നോക്കി നടന്തിട ശരമയ്യാൽ മക്കികളും നയന്തിട കുഫിരിങ്ങൾ ഖലീഫയുടെ ഹുനസ പൊന്നി ബധുവയിടമയ്യായി മക്കുറബദിക്കടങ്ങൾ മുഷിരിക്കിലെ ദൃപ്പുങ്കും തക്കം നോക്കി നടന്തിട ശരമയ്യാൽ മക്കികളും നയന്തിട കുഫിരിങ്ങൾ ഖലീഫയുടെ ഹുനസ പൊന്നി ബധുവായി.

പീസ് റേഡിയോ സ്വരം മനോഹരമായ വരികളിലൂടെ മനസ്സിൽ ധാർമ്മികതയുടെ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കുന്ന മനോഹരമായ ഒരു ഗാനമാണ് ഇന്ന് സ്വരത്തിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇനിയൊന്നുകൂടിയ കൊതുസിന്റെ മുറ്റത്ത് എന്ന് തുടങ്ങുന്ന ഗാനം ആലപിക്കുന്നത് ഹാരിസ് ബിൻ ജമാൽ.

0: പീസ് റേഡിയോയിലിനി ഓർമ്മ. കർമ്മകുലശനായ നേതാവ്. അവതരണം ഷെരീഫ് കാര, കൂടെ ഷാനിബ് കാര.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ഓർമ്മയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. കേരള മുസ്ലിം സമൂഹത്തിൻ്റെ വിവിധങ്ങളായ പുരോഗതികൾക്ക് നേതൃപരമായ പങ്കുവഹിച്ച കെ എം മൗലവി റഹിമഹുല്ലയുടെ ജീവിതചരിത്രമാണ് വിവിധ പണ്ഡിതന്മാരുടെയും മഹത്തുക്കളുടെയും വരികളിലൂടെ നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. കെ എം മൗലവി സ്മാരക ഗ്രന്ഥത്തിലെ വരികളുടെ തുടർച്ച നമുക്ക് കേൾക്കാം. കർമ്മകുശലനായ സമുദായോദ്ധാരകൻ, കെ എം ജമാലുദ്ദീൻ മൗലവിയുടെ വരികൾ. ആരു മരിച്ചാലും കുറേയാളുകൾ വ്യസനിക്കുകയും വിലാപം രേഖപ്പെടുത്തുകയും ചെയ്യാതിരിക്കില്ല. അതൊരു തീരാ ദുഃഖമാണ്, നികത്താനാവാത്ത വിടവാണ് ഇത്യാദി വാക്കുകളും കേട്ടേക്കും. അതിശയോക്തി കലർന്ന ചില നാടോടി ശൈലികളാണതൊക്കെ. എന്നാൽ അത്തരത്തിലുള്ള ഒന്നല്ല ജനാബ് കെ എം മൗലവി സാഹിബിൻ്റെ ചരമം. ആ വിയോഗം മുസ്ലിം സമുദായത്തിന് നേരിട്ടൊരു തീരാ നഷ്ടമാണ്. അതുമൂലം കേരളത്തിലെ പണ്ഡിത ലോകത്തിൽ സംഭവിച്ച വിടവ് ചെറുതൊന്നുമല്ല. അതിശയോക്തിയുടെ വാസന പോലും തട്ടാത്ത ഒരു പച്ച പരമാർത്ഥമാണിത്. അഗാധമായ പാണ്ഡിത്യം, അടിപതറാത്ത ദൈവഭക്തി, അനിതര സാധാരണമായ പരിശ്രമശീലം, അതിരറ്റ പൊതുഗുണകാംക്ഷ, അഹങ്കാരം തീണ്ടാത്ത സ്വഭാവ വൈശിഷ്ട്യം, ആഡംബരരഹിതമായ ലളിത ജീവിതം, ജീവിതമാതിയായ അനേക സൽഗുണങ്ങളോടുകൂടി സത്യത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടി സധീരം സമരം ചെയ്യുന്ന സമുന്നതനായ

0: എന്ന് തോന്നുന്നു. തിരുവനങ്ങാടി നൂറുൽ ഇസ്ലാം മദ്രസയിൽ ജനാബ് സെയ്ദലവി ജിഫ്രിയുടെ അധ്യക്ഷതയിൽ നടന്ന ഒരു പൊതുയോഗത്തിലേക്ക് ഞാനും ക്ഷണിക്കപ്പെട്ടിരുന്നു. അന്നാണ് ആ മഹാനുമായി പരിചയപ്പെടാൻ സൗകര്യപ്പെട്ടത്. അധികം കഴിയാതെ തന്നെ മൗലാനയുടെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് തിരൂരങ്ങാടിയിൽ താമസിച്ചു. ആകയാൽ എനിക്ക് ജനാബ് കെ എം മൗലവി സാഹിബുമായി 23 കൊല്ലത്തെ പരിചയമുണ്ടെന്ന് പറയാം. അഗാധ പാണ്ഡിത്യം. മതപരമായി നേരിടുന്ന സംശയങ്ങൾക്ക് കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ശരിയായ തീരുമാനം കണ്ടെത്താൻ അസാധാരണമായ കഴിവുള്ളൊരു മഹാപണ്ഡിതനായിരുന്നു പരേതൻ. ഖുർആനും ഹദീസുമനുസരിച്ച് ജീവിക്കണം, അതുതന്നെ പ്രബോധനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും വേണം. അതാണ് അദ്ദേഹത്തിൻ്റെ അഭിലാഷം. പല കാലങ്ങളിലായി അദ്ദേഹം ചെയ്ത ഫത്വകൾ അതിന് തെളിവാണ്. വിവിധ വിഷയങ്ങളിലായി അത്രയധികം ഫത്വകൾ നൽകി സേവനം ചെയ്യാൻ ഭാഗ്യം സിദ്ധി മറ്റൊരാളും തന്നെ കേരളത്തിലുണ്ടെന്ന് തോന്നുന്നില്ല. മൗലാനയുടെ ഫത്വകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. തനിക്ക് നേരിടുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായി ഏതെങ്കിലും ഒരു കിതാബിൻ്റെ കുറേ വരികൾ ഉദ്ധരിച്ച് തൃപ്തിയടയുന്ന സമ്പ്രദായമല്ല അദ്ദേഹം സ്വീകരിച്ചു പോന്നത്. കിതാബിൻ്റെയും കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നുമുള്ള തെളിവുകൾ നിരത്തിവച്ച് പ്രധാനപ്പെട്ട ഇമാമുകളുടെ വിവിധങ്ങളായ അഭിപ്രായങ്ങൾ ഉദ്ധരിക്കുകയും തൻ്റെ നിഗമനത്തിൽ ശരിയായി തോന്നുന്നത് തെളിയിക്കുകയും ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ പതിവ്. അസ്സലഫു സാലിഹുകളിലെ ഏതെങ്കിലും ഒരാളുടെ അഭിപ്രായത്തെയെങ്കിലും ചാരി നിന്നുകൊണ്ടല്ലാതെ വെറും സ്വാഭിപ്രായമനുസരിച്ച് ഒരു തീരുമാനവും അദ്ദേഹം ചെയ്യാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയെ അല്ലാതെ മറ്റാരെയും കണ്ണടച്ച് വിശ്വസിക്കാത്തതുപോലെ തന്നെ ആരെയും തള്ളിപ്പറയുകയുമില്ല അദ്ദേഹം. അതുകൊണ്ടാണ് തൻ്റെ ഫത്വകളിൽ മഹാന്മാരായ ഇമാമുകളുടെ അഭിപ്രായങ്ങൾ കൂടി ഉദ്ധരിക്കുന്ന പതിവ് തുടർന്നു പോന്നത്. മൗലാനയുടെ ചില ഫത്വകൾ കണ്ടാൽ ഇത്ര വിശദീകരിക്കേണ്ടതില്ലായിരുന്നുവെന്ന് തോന്നുന്നവരുണ്ടാകാം. വാസ്തവത്തിൽ അവിടുത്തെ വിജ്ഞാനത്തിൽ നിന്നുള്ള വിശാലതയാണതിന് കാരണം. അദ്ദേഹത്തെപ്പോലെ അറബി ഗ്രന്ഥങ്ങൾ വായിച്ചു തീർത്ത ആരെയും ഞാൻ കണ്ടിട്ടില്ല. അതോടുകൂടി അസാധാരണമായ ഓർമ്മശക്തിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. മടിയും മന്ദതയും മൗലാനയെ തീണ്ടിയിട്ടുമില്ലായിരുന്നു. അവിടുത്തെ അസാധാരണ പാണ്ഡിത്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നുന്നില്ല. പക്ഷേ അതിന് കാരണമായി നിൽക്കുന്ന ഓർമ്മശക്തിയും തളർച്ചയേൽക്കാത്ത പരിശ്രമവും ആരെയും അത്ഭുതപ്പെടുത്തുന്നവയായിരുന്നു.
1: മൗലാനയുടെ പാവനസ്മരണക്ക് പണിയെടുക്കുന്ന കമ്മിറ്റി പരിശ്രമിക്കുന്നതായാൽ അദ്ദേഹത്തിൻ്റെ ഫത്വകൾ ശേഖരിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് പ്രത്യേകം പ്രസിദ്ധപ്പെടുത്തുന്ന പക്ഷം കേരള മുസ്ലിമീങ്ങൾക്കു കക്ഷിവ്യത്യാസമെന്നേ വളരെ ഉപകാരപ്രദമായ ഒരു ഗ്രന്ഥമായിരിക്കും, അത് സംശയമില്ല. മൗലാനയുടെ വിജ്ഞാനം കേവലം മതപരമെന്നു കരുതപ്പെടുന്ന തഫ്സീർ, ഹദീസ്, ഫിഖ് ആദിയായവയുടെ വൃത്തത്തിൽ പരിമിതമായിരുന്നില്ല. അൽ ഉലൂമുൽ അദബിയ, അറബിക് ലിറ്ററേച്ചർ, ഇൽമുൽ മൻതിഖ്, ലോജിക്ക്, അൽ ഉലൂമുൽ റിയാളിയ, മാത്തമാറ്റിക്സ്, അൽ ജൂഗ്രഫിയ, ജോഗ്രഫി, അത്താരിഖ്, ഹിസ്റ്ററി, ഇൽമുൽ ഹന്ദസ, ജോമെട്രി, ഇൽമുൽ ഹൈഅത്ത്, ആസ്ട്രോണമി, മജ്മൂഉ റസ്മിൽ ബുൽദാൻ, അറ്റ്ലസ് മുതലായ പല വിഷയങ്ങളിലും അതുല്യമായ അറിവുണ്ടായിരുന്നു അദ്ദേഹത്തിന്. പ്രധാനപ്പെട്ട ഏതു ദിക്കിനെ സംബന്ധിച്ച് ചോദിച്ചാലും അതിൻ്റെ ആഴവും വ്യാപ്തിയും കാണാപ്പാടമായിരുന്നു. ഇപ്പോൾ പലയിടങ്ങളിലും കണ്ടുവരുന്ന നമസ്കാര സമയപട്ടികയുടെ നിർമ്മാതാവ് ആരാണെന്ന വസ്തുത അധികമാരും അറിയുകയില്ല. എന്നാൽ പരപ്പനങ്ങാടി ദേശത്തെ ഉന്നം വെച്ചുകൊണ്ട് മൗലാന മർഹൂം കുഞ്ഞഹമ്മദ് ഹാജിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ കാത്തിബ് വരച്ചുണ്ടാക്കിയ ചാർട്ടാണത്. വടക്കരും തെക്കരുമെല്ലാം നിരാക്ഷേപം ഉപയോഗിച്ചു വരുന്ന നമസ്കാര സമയപ്പട്ടിക. ഖിബ്ല നിർണയ വിദ്യയിൽ അദ്വിതീയനായിരുന്നു അദ്ദേഹം. തൻ്റെ എതിരാളികൾ പോലും പള്ളികളുടെ ശിലാസ്ഥാപനത്തിനും ഖിബ്ല നിർണയത്തിനുമായി അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുപോകുന്നത് പലപ്പോഴും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. തൻ്റെ സവിശേഷമായ മേൽനോട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട അറുബോൽ മുജീബ് കോണമാനിയന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ആ ശോഷിച്ച കൈകൊണ്ടിട്ടിരുന്ന അടയാളങ്ങളിലൊന്നും തെറ്റിപ്പോയതായി നാളിതുവരെ കേട്ടിട്ടില്ല. ഒരാശ്ചര്യം തന്നെയാണത്. താൻ കൈയാളുന്ന വിഷയങ്ങളിലെല്ലാം

0: അവർണ്ണനീയമായ സൂക്ഷ്മതയും അദ്ദേഹം പാലിച്ചു പോന്നിരുന്നു. മുസഹഫ് നോക്കിയിട്ടല്ലാതെ ഖുർആൻ വാക്യങ്ങൾ ഉദ്ധരിക്കുകയില്ല. കിതാബ് നിവർത്തിവെച്ചിട്ടല്ലാതെ ഇബാറത്ത് പകർത്തുകയില്ല. അറിയാത്ത വിഷയത്തിൽ വിജ്ഞാനമർഹിക്കുന്ന സ്വഭാവം തീണ്ടുക പോലും ചെയ്തിട്ടില്ല. തെറ്റുപറ്റിപ്പോയാൽ അത് നിസ്സങ്കോചം തുറന്നു സമ്മതിക്കുകയും ചെയ്യും. മടിപോലെ തന്നെ അദ്ദേഹത്തെ സ്പർശിക്കാത്ത ദുർഗുണങ്ങളാണ് ദുർവാശിയും അഹങ്കാരവും. ഞമ്മളേക്കൽ വന്ന ഹത്ത് അഥവാ അബദ്ധം ആ വിജ്ഞാന ഭണ്ഡാരത്തിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തു വരുന്നത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്.
1: ഓർമ്മയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. കെ എം മൗലവി റഹിമഹുല്ലയെക്കുറിച്ചുള്ള തുടർ ഭാഗങ്ങൾ വരുന്ന എപ്പിസോഡിൽ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. കർമ്മകുലശനായ നേതാവ് അവതരണം ഷെരീഫ് കാര, കൂടെ ഷാനിബ് കാര.
3: ബാങ്ക് കൊടുക്കുന്നതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. അതായത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും മദീനത്തേക്ക് വന്നു. അങ്ങനെ അവർ നമസ്കാരം ആരംഭിച്ചു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വക്തുകൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, 5 വക്ത് നിസ്കരിക്കുക എന്നുള്ളത്. അപ്പോൾ ചരിത്രങ്ങളിൽ കാണുന്നു, പിന്നെ അന്ന് ഈരണ്ട് ഈരണ്ടായിട്ടാണ് നിസ്കരിച്ചിരുന്നത് എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. പിന്നീടാണ് ഓരോ വക്തും എത്രയെത്ര എന്നുള്ളത് തിട്ടപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ അന്നുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ അതാതിൻ്റെ സമയം ഓരോ വക്തായി എന്നുള്ളത്, പിന്നെ അതൊരു കൃത്യമായിട്ട് ജനങ്ങളെ എത്തിക്കാനുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അതായത്, പള്ളിയിൽ ആ സമയത്ത് വന്ന ആൾക്കാരൊക്കെ എന്തു ചെയ്യും, ജമാഅത്തായിട്ട് നിസ്കരിക്കും. ചില ആളുകൾ നേരത്തെ വരും, ചില ആൾക്കാർ എന്തെങ്കിലും ഷൂല് കാരണം അതിൽ നിന്ന് വൈകുന്നൊരു സാഹചര്യം. ഇത് ഒരു പിന്നെ നിസ്കാരത്തിൻ്റെ സമയമായി എന്നറിയിക്കാൻ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല
4: അന്ന് ആ കാലഘട്ടത്തിൽ.
3: അതായത്, ഇതേപോലൊരു ബാങ്കുലി അന്ന് ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തുമായിട്ട് മീറ്റിംഗ് ചേരാൻ. അപ്പോൾ അവിടെയും ഒരു മനോഹരമായിട്ടുള്ള ഒരു മാതൃക നമുക്കതിലുണ്ട്.
4: ശരിയാണ്. ഇപ്പോൾ ഈ ഒരു കൂടിയാലോചന,
3: അതെ,
4: ഷൂറ, ഒരു നേതാവ് മൂപ്പര് സ്വന്തം ഇഷ്ടപ്രകാരം
3: അതെ
4: അങ്ങോട്ട് തീരുമാനിക്കാം, അത് നടപ്പിൽ വരുത്തുക എന്നതിനപ്പുറം
3: അതെ
4: അനുയായികളോടൊപ്പം, ശരിക്കും ഈ ഒരു സാധാരണ നേതാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീന് അള്ളാഹുവിൽ നിന്ന് നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആ ഒരു വ്യക്തിയാണ്.
3: പ്രത്യേകിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ പിന്നീട് എന്താണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാവുക? സമയന വാതായന, അള്ളാഹുവിൻ്റെ റസൂല് ഞങ്ങൾ കേട്ടു അനുസരിച്ചു എന്നായിരിക്കും അവർക്ക് ഉണ്ടാവുക.
4: പക്ഷെ എന്നിട്ട് പോലും കൂടിയാലോചന അള്ളാഹുവിൻ്റെ റസൂല്,
3: അതെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മുടെയൊക്കെ വീടകങ്ങളിലൊക്കെ നമ്മൾ മാതൃകയാക്കേണ്ടത്, ഏതൊരു നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുമെങ്കിലും അതൊരു ഒരു ഷൂറയിലൂടെ അതൊരു ഉരുത്തിരിഞ്ഞു വരിക എന്നുള്ളത് ഒരു ഇസ്ലാമിക സംസ്കാരത്തിൽപ്പെട്ടതാണ്. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യല്ല, എല്ലാവരും കൂടി ഒന്നിച്ച് ആ കാര്യം ചെയ്യുക എന്നുള്ളത്. കാരണം ജമാഅത്ത്, ജുമുഅ അതൊക്കെ വളരെ പ്രാധാന്യം പറഞ്ഞതൊരു സംഘമാണ്, ഒരു കൂട്ടമാണ് എന്നുള്ള ഒരു സംഗതി നൽകാൻ വേണ്ടി. അപ്പോൾ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു.
4: ചെറിയൊരു കുട്ടിയായിരിക്കാൻ ചിലപ്പോൾ വളരെ വിലയേറിയ ഒരു അഭിപ്രായം,
3: ആശയങ്ങൾ പറയാം തീർച്ചയായും. അപ്പോൾ അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു മീറ്റിങ്ങിൽ ഈ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു മാർഗത്തെക്കുറിച്ച് ആലോചന വന്ന സമയത്ത് സഹാബത്ത് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂലെ, നമുക്ക് നസ്രാണികൾ അതായത് ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് പോലെ മണി ഉപയോഗിച്ചാലോ? അവർ മണി അടിച്ചുകൊണ്ടാണ് അവർ ആരാധനാകർമ്മത്തിൻ്റെ ആ ഒരു ഇത് കൊടുക്കുക, പിന്നെ ഒരു
4: അറിയിപ്പ്
3: സമയമായി എന്നുള്ളൊരു വിവരം അവരങ്ങനെ കൊടുക്കുക. അപ്പം അത് ചർച്ചയ്ക്ക് വന്ന സമയത്ത് പിന്നെ അതിനെക്കുറിച്ചുള്ള പിന്നെ സ്വാഭാവികമായിട്ടുള്ള ചർച്ച വന്നു. ചില ആളുകൾ പറഞ്ഞു, നമുക്ക് ജൂതന്മാർ അവരുടെ ആരാധന അറിയിപ്പ് നൽകുന്നത് പോലെ നമുക്കൊരു കുഴൽ വിളിച്ചാലോ, ഒരു ആ സമയത്തുള്ള ഒരു കുഴൽ വിളി നമുക്ക് നടത്തിയാലോ. ഇങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ അവിടെ നടന്നു. അങ്ങനെ ആ ഒരു മീറ്റിങ്ങിൽ ഇതിലൊരു തീരുമാനമാവാതെയാണ് അവർ പിരിഞ്ഞത്. അതായത് എങ്ങനെയാണ് ഒരു വ്യവസ്ഥാപിതമായ മാർഗം എന്നതിൽ ഒരു തീരുമാനമാവാതെ എന്തു ചെയ്തു, ആ മീറ്റിംഗ് പിരിഞ്ഞു. അവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ടുന്ന ഒരു പേരുണ്ട്. ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത ഒരു സഹാബിയായിരുന്നു അബ്ദുല്ലാഹിബ്നു ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് പിന്നെ മറ്റെവിടെങ്കിലും ഒരു ചർച്ചയിലോ അല്ലെങ്കിൽ സംഭവങ്ങളിലോ ഇദ്ദേഹത്തിൻ്റെ പേരുള്ളതായിട്ട് നമുക്ക് പിന്നെ ഒരു പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിൽ നിറഞ്ഞു വരുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന ഒരു പേരാണ് അബ്ദുല്ലാഹിബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഈ മീറ്റിങ്ങിൽ തീരുമാനമാവാതെ പിരിഞ്ഞപ്പോൾ ഇതിൽ പങ്കെടുത്ത ഓരോ ആളുകളും ഉറങ്ങാൻ കിടന്നത് എന്തുണ്ട് വഴി എന്ന് ആലോചിച്ചിട്ടാണ് ഇവരൊക്കെയും ഉറങ്ങാൻ വേണ്ടി കിടന്നത്.
4: ആ മീറ്റിംഗ് ഒരു തീരുമാനമാകാതെയാണ് അവർ
3: പിരിഞ്ഞത്.
4: ശരിക്കും നോക്ക് നിങ്ങൾ, ആ ഒരു ഒരു മനോഹരമായ ആ രംഗം.
3: അതെ,
4: ഒരു പ്രവാചകൻ അവരിൽ മതനിയമങ്ങൾ നിർദ്ദേശിക്കുവാനും അത് നിർമ്മിക്കുവാനും പ്രാപ്തനായ ഒരു പ്രവാചകൻ, അവരിലേക്ക് നിയോഗിക്കപ്പെട്ടൊരു ദൂതൻ, ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് അതിലൊരു തീരുമാനമാകാതെ അത് ജനങ്ങളിലേക്ക് വിട്ടുകൊടുത്തിട്ട് അവരിൽ നിന്ന് അഭിപ്രായങ്ങൾ ആരായാൻ വേണ്ടി ഒരു രാത്രി കൂടി അവർക്ക്
3: നൽകുകയാണ്. അങ്ങനെ ഇവർ പിരിഞ്ഞുപോയ ഓരോരുത്തരും ഇത് മനസ്സിലിട്ടുകൊണ്ടാണ് കിടന്നത്. അങ്ങനെ കിടന്ന സമയത്ത് ബഹുമാനിയനായ അബ്ദുല്ലാഹിബ്നു ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു സ്വപ്നം കാണാൻ. എന്താണ് ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ, പിന്നെ അദ്ദേഹം പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഈ ഒരു മുസ്ലിം ഉമ്മത്തിനും കൂടി സ്വപ്നത്തിലൂടെ ഒരു പരിഹാരം നൽകുകയാണ്. ഇദ്ദേഹം പിന്നെ ഒരു കിടന്ന സമയത്ത് ഒരു സ്വപ്നത്തിൽ, ഇദ്ദേഹം കാണുന്ന സ്വപ്നത്തിൽ ഒരു പച്ച വസ്ത്രം ധരിച്ച ഒരാൾ പ്രത്യക്ഷപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു മണിയുണ്ട്. അപ്പം അബ്ദുല്ലാഹിബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആ മണി എനിക്ക് തരാമോ? അപ്പം ഇതിലുള്ള വ്യക്തി, സ്വപ്നത്തിൽ കണ്ട വ്യക്തി ചോദിക്കുകയാണ്, എന്തിനാണത്? അപ്പം ഇദ്ദേഹം പറയണെന്ത്, ഞങ്ങൾക്ക് നമസ്കാര സമയം ആയി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ സ്വപ്നത്തിൽ കണ്ട വ്യക്തി അബ്ദുല്ലാഹിബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞിട്ട് നമ്മളിന്ന് ബാങ്കിൽ കേൾക്കുന്ന ഈ ലഫ്ലുകൾ പറഞ്ഞു കൊടുത്തു,
4: പദങ്ങൾ
3: പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇദ്ദേഹം ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണർന്നു. സാധാരണ നമ്മൾ സ്വപ്നം കണ്ടാൽ എന്തു ചെയ്യും, അത് ഉണർന്നു കഴിഞ്ഞാൽ അത് ഡിലീറ്റായി പോവാറാണ് നമുക്കൊക്കെ പതിവുള്ളത്. പക്ഷെ ഒരു ഉണർച്ചയിൽ കണ്ടതുപോലെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതങ്ങനെ തങ്ങി നിന്നു. ഇദ്ദേഹം ഫജറാകാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. കാര്യം എന്താണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വരുമ്പോൾ ഈ സ്വപ്നത്തിൽ കണ്ട കാര്യം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അദ്ദേഹത്തിന് വീട്ടിലിരുന്ന് ഒരു ഇരിക്കപ്പുറുതി കിട്ടുന്നു.
4: ഉറങ്ങിയത് മറന്നുപോയാൽ,
3: മറന്നുപോയെങ്കിലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഉടനെ അദ്ദേഹം പള്ളിയിലേക്ക് പോകണം. അപ്പോൾ സമയമായിട്ടില്ല, അദ്ദേഹം നേരെ പള്ളിയിലേക്ക് ചെന്നു. പള്ളിയിലേക്ക് ചെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ വരുന്നത് നോക്കിയിട്ട് എന്തു ചെയ്യാണ്, അവിടെ തന്നെ ഇരിക്കണം. അങ്ങനെ ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ഉടനെ ഈ വിവരം അറിയിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വരുന്ന ആ സമയം കണ്ടപ്പോൾ ഓടിച്ചെന്നു. എന്നിട്ട് താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമോട് പറഞ്ഞു, വിശദമായിട്ട് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സത്യപ്പെടുത്തുകയാണ്, നിങ്ങൾ കണ്ടത് ഒരു സത്യമായ സ്വപ്നമാണ്. സാധാരണ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനിൽ ഒരാളുടെയും സ്വപ്നം തെളിവല്ല. അതുകൊണ്ടാണല്ലോ പല ഔലിയാക്കന്മാരും പിന്നെ കള്ളക്കഥകൾ നമ്മൾ പ്രചരിപ്പിക്കുമ്പോൾ സ്വപ്നം തെളിവല്ല എന്ന് പറയുന്നത്. എന്നാൽ എങ്ങനെ ഈ സ്വഹാബിയുടെ സ്വപ്നം തെളിവായി വന്നു? ഇതിൽ നിന്നാണല്ലോ ഒരു ബാങ്ക് ഉടലെടുക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് സത്യപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ്.
4: അവിടെ സർട്ടിഫൈ ചെയ്യാൻ
3: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറയണത്, നിങ്ങൾ ഈ ലഫ്ലുകൾ ബിലാൽ എന്നവർക്ക് പറഞ്ഞു കൊടുക്കുക, അദ്ദേഹം അത് ഉച്ചത്തിൽ വിളിച്ചു പറയട്ടെ. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ശബ്ദമാധുരിയുടെ ഉടമയാണ്. മാത്രമല്ല ഈ ഒരു ലഫ്ല് പറയാൻ അല്ലേ മറ്റുള്ളവരുടെ യോഗ്യത പോലെ ഒരു ഒരു ഒരു ഒരു പണത്തൂക്കം മുമ്പിൽ യോഗ്യത ഉണ്ട്. അമ്മാറും അതേപോലെ തന്നെ പിന്നെ ബിലാലും അനുഭവിച്ച ആ ഒരു പ്രയാസങ്ങൾ.
4: തീർച്ചയായും ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ യജമാനൻ ക്രൂരമായ മർദ്ദനത്തിനിരയാക്കിയപ്പോൾ ആവർത്തിച്ച് മർദ്ദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്കായിരിക്കാം അതിന്റെ നിദാനം.
3: അതെ, ആ ഒരു പിന്നെ സന്ദർഭമാണ് പ്രവാചകൻ അവിടെ സ്മരിക്കുന്നത്. അത് അവരോട് ശ്രേഷ്ഠ. പിന്നീട് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് എന്താണ്, ഒഫീഷ്യലായിട്ടുള്ള മുഅദ്ദിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി, മറ്റുള്ള മുഅദ്ദിന്മാരുണ്ട്, പക്ഷേ ഏറ്റവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒഫീഷ്യൽ മുഅദ്ദിൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്
4: ബിലാൽ.
3: മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അദ്ദേഹം മദീന വിട്ടു പോകുന്നുണ്ട്. ഈ ബാംഗുലിയുടെ ലഫ്ലുകൾ ഉച്ചരിക്കാൻ കഴിയാതെ സങ്കടഭാരത്താൽ മദീന വിട്ടുപോകുന്ന ബിലാൽ റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും.
4: എന്തൊരു മഹത്തായ ആദർശമാണ് ഇസ്ലാമിന് പരിചയപ്പെടുത്താനുള്ളത്. ഈ എന്താണ് ഐത്തം പേറി നടക്കുന്ന ഒരുപാട് ആളുകൾ, ഐത്തവുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങൾക്കിടയിൽ, ഉച്ചനീചത്വങ്ങൾക്കിടയിൽ മുസ്ലിമീങ്ങൾ അവരുടെ നിത്യജീവിതത്തിൽ നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മത്തിന് അന്ന് അവരെ വിളിച്ചിരുന്നത് കറുത്ത അടിമയായിരുന്ന ഒരു ബിലാലായിരുന്നു. അപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു മഹാത്മ്യം അവിടെ വിളിച്ചോതുന്ന കൂടി ചെയ്യുന്നുണ്ട്.
3: അതെ, അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു ഈ വാക്കുകൾ, ഈ പിന്നെ സ്വപ്നത്തിൽ കേട്ട വാക്കുകൾ നമ്മൾ ഇന്ന് ബാംഗുലിയിൽ കേൾക്കുന്ന അതേ വാക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ബിലാൽ എന്നവർ ഒരു ഉയർന്ന പ്രദേശത്ത് കയറിയിട്ട് ഉച്ചത്തിൽ അത് വിളിച്ചു പറയണം. അപ്പം നമ്മൾ ഇന്ന് കേൾക്കുന്ന ഈ ബാങ്കിൻ്റെ, ഈ ബാംഗുലിയുടെ പിന്നിലുള്ള ഒരു ചരിത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇതേ സമാനമായ അനുഭവം ഈ വിളിച്ചു പറയുന്ന വേളയിൽ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ഓടി വന്നിട്ട് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാനും ഇങ്ങനത്തൊരു സ്വപ്നം കണ്ടു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇപ്പോൾ ഈ കേൾക്കുന്ന ഈ ബാംഗുലിയുടെ പിന്നിൽ ഇങ്ങനത്തൊരു ചരിത്രം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നൊരു ഭാഗമാണ് സാന്ദർഭികമായിട്ട് എൻ്റെ ശ്രോതാക്കളുടെ മനസ്സിലേക്ക് ഇട്ടു തരാനുള്ള ഒരു ആശയം.
5: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ എന്ന പ്രോഗ്രാമിലാണ് ഇപ്പോൾ നാം ഉള്ളത്. ഗാസ്ട്രൈറ്റൈറ്റിസ് തടയാനുള്ള മുൻകരുതലുകൾ എന്തെല്ലാം? ഡോക്ടർ മുഹമ്മദ് ഫവാസാണ് നമുക്ക് വേണ്ടി ആരോഗ്യചിന്തകളിലൂടെ ഈ വിഷയം അവതരിപ്പിക്കുന്നത്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ആരോഗ്യചിന്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗാസ്ട്രൈറ്റിസ് എന്ന അസുഖവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ആരോഗ്യ ടിപ്സാണ്. മെയിനായിട്ട് ഇതിന് 6-7 കാരണങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തതായിട്ട് കൂടുതലായിട്ട് ഓയില് അതുപോലെ സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തതായിട്ട് കറക്റ്റ് സമയത്തിന് ആഹാരം കഴിക്കുക, കൂടുതൽ ലേറ്റ് ആവാതെ കറക്റ്റ് ടൈമിന് ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഉടനെ കിടക്കരുത്, ചുരുങ്ങിയത് ഒരു 2 മുതൽ 3 മണിക്കൂർ കഴിഞ്ഞ് കിടക്കാൻ പാടുള്ളൂ. നാലാമത്തതായിട്ട് നമ്മൾക്ക് ഇവിടെ ഫിസി ഡ്രിങ്ക്സ്, ഈ പെപ്സി, സെവനപ്പ് ഇതുപോലുള്ള വെള്ളങ്ങൾ, അത് മാക്സിമം കാർബണേറ്റഡ് ഡ്രിങ്ക്സ് മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഉറക്കം, ഈ ഗാസ്ട്രൈറ്റിസിന് കൂടെ ഉറക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സ്ട്രെസ്, നമ്മൾക്ക് ഇന്നുണ്ടാകുന്ന ജോലിയിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സുകൾ, വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇതിനൊരു കാരണമായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് സ്ട്രെസ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഉറക്കം ഓൾമോസ്റ്റ് 7 മുതൽ 9 മണിക്കൂർ എല്ലാ ദിവസവും ഉറങ്ങാനും ശ്രദ്ധിക്കുക. ഇതുപോലെ എച്ച് പൈലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്, ഇതിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ടും ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവാറുണ്ട്. അതിന് പ്രത്യേക ചികിത്സയുണ്ട്, അത് ആദ്യം കണ്ടെത്തേണ്ടതുണ്ട്. അതിൻ്റെ ടെസ്റ്റുകൾ നടത്തി അതിനെ കണ്ടെത്താനും ശ്രദ്ധിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. ഗ്യാസ്ട്രൈറ്റിസ് തടയുന്നതിനായി നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ വിശദീകരിച്ചുകൊണ്ട് നമുക്കൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ മുഹമ്മദ് ഫവാസ്.
7: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ. ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം. 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഇൻസൈറ്റ്, ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഘോഷിക്കുന്ന പീസ് റേഡിയോ ഇൻസൈറ്റിൽ ഇപ്പോൾ പദപ്രയോഗങ്ങളുടെ കൃത്യത വിശദീകരിച്ചുകൊണ്ട് അബ്ദുൽ മാലിക് സലഫി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനരായ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ ദൈവികമാണ് എന്നുള്ളതിൻ്റെ തെളിവുകളെക്കുറിച്ചാണ് നാം സംസാരിച്ചുകൊണ്ടിരുന്നത്. വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചിരിക്കുന്ന പദങ്ങളുടെ എണ്ണത്തിലുള്ള കൃത്യത അത്ഭുതകരമാണ്. നമുക്കറിയാം, 23 വർഷ കാലഘട്ടത്തിലെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ, വ്യത്യസ്തമായ അവസ്ഥകളിൽ, യാത്രയിലും യാത്രയല്ലാത്ത സ്ഥലങ്ങളിലും, യുദ്ധ സന്ദർഭങ്ങളിലും, സമാധാന സന്ദർഭങ്ങളിലും, സന്ധി സംഭാഷണങ്ങളിലും, ഇങ്ങനെ വ്യത്യസ്തമായ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ അവസ്ഥകളിൽ ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതിൻ്റെ ആയത്തുകൾ ചിലപ്പോൾ ചെറിയ സൂറത്തുകൾ ഒന്നിച്ചിറങ്ങും, ചിലപ്പോൾ 2-3 ആയത്തുകൾ ഇറങ്ങും, ചിലപ്പോൾ സംഭവത്തിൽ മൊത്തത്തിൽ വിഷയത്തിൽ വിശദീകരിച്ചുകൊണ്ട് ആയത്തുകൾ ഇറങ്ങും. പക്ഷേ ഇങ്ങനെയുള്ള വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഇറങ്ങിയ ആയത്തുകളാണെങ്കിൽ പോലും അതിൽ പ്രയോഗിച്ചിരിക്കുന്ന ചില പദങ്ങളുടെ എണ്ണത്തിലുള്ള കൃത്യതകൾ അത്ഭുതകരമാണ്. ഉദാഹരണമായിക്കൊണ്ട് ചിലത് പറയാം. വിശുദ്ധ ഖുർആനിൽ അദ്ദുനിയ എന്ന പദമുണ്ട്, ഇഹലോകത്തെക്കുറിച്ച്. 115 സ്ഥലങ്ങളിലാണ് വിശുദ്ധ ഖുർആനിൽ അദ്ദുനിയ എന്ന പദം പ്രയോഗിച്ചിട്ടുള്ളത്. ദുനിയാവ് കഴിഞ്ഞാലുള്ള ജീവിതമാണ് ആഖിറും, പരലോക ജീവിതം. ആ പരലോക ജീവിതത്തെക്കുറിച്ച് പദപ്രയോഗമാണ് അൽ ആഖിറ, യൗമുൽ ആഖിറ. ഈ പദപ്രയോഗവും വിശുദ്ധ ഖുർആൻ 115 തവണ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നോക്കൂ, നിങ്ങൾ ഇതൊരു ഒരു യാദൃശ്ചികമായി ഉണ്ടാകുന്ന ഒരു കാര്യം, ഇതൊക്കെ ആ എണ്ണത്തിൽ പോലുമുള്ള കൃത്യതകൾ. 115 തവണ ഹയാത്ത് ദുനിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രയും തന്നെ കൃത്യമായ എണ്ണത്തിൽ ആഖിറത്തിനെ കുറിച്ച് പറയുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഈ ഡയറിയിൽ എഴുതിക്കുറിച്ച് എണ്ണം കൃത്യമാക്കി ഇതിലെ ഓരോന്നിൻ്റെ ഓരോ സ്ഥലത്ത് എണ്ണ ഇട്ട് കൊടുത്തതല്ല. അതങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ തന്നെ അത് പിന്നീട് കണ്ടെത്തപ്പെട്ടതാണ്. അപ്പം ആ എണ്ണത്തിൻ്റെ കൃത്യതകൾ, അതേപോലെ തന്നെ ജീവിതം എന്ന പദപ്രയോഗം വിശുദ്ധ ഖുർആൻ നടത്തിയ ഹയാത്ത് എന്നാണ്. അത് ഏകദേശം 145 സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഹയാത്ത്, ജീവിതം. ആ ജീവിതം അവസാനിക്കുന്നതാണ് മൗത്ത്, മരണം. അതേ പദപ്രയോഗം 145 തവണ തന്നെയാണ് ഖുർആനിൽ വന്നിട്ടുള്ളത്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? ഇതൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഇരുന്ന് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയതല്ലോ. ഖുർആൻ ഇറക്കപ്പെടുന്നത് ശത്രുക്കളുടെ മുമ്പിലാണ്, കപടവിശ്വാസികളുടെ ഇടയിലാണ്. കപടവിശ്വാസികൾ പോലും ആ വിശുദ്ധ ഖുർആൻ്റെ അവതരണത്തിന് സാക്ഷികളായിട്ടുണ്ട്. സ്വഹാബത്തിന് പുറമെ സത്യനിഷേധികൾക്കിടയിൽ ജീവിക്കുമ്പോഴാണ് മക്കയിൽ ആയത്തുകൾ ഇറങ്ങുന്നത്. അവരെ ശബ്ദരാക്കിയ, അവരെ അന്ധാളിപ്പിലേക്ക് നയിച്ച ആ ഖുർആൻ്റെ അവതരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കുത്തിക്കുറിച്ചുണ്ടാക്കിയതല്ല. എന്നിട്ട് പോലും ഇത്ര കൃത്യമായ രീതിയിൽ ഓരോ പദത്തിൽ പോലുമുള്ള കൃത്യതയും അതിൻ്റെ എണ്ണത്തിലെ സൂക്ഷ്മതയും. ഇപ്പം മൗത്ത് എത്രയാണോ അത്രയാണ് ഹയാത്തുള്ളത്. അതേപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾക്കാണ് നഫ എന്ന് പറയാം, ഉപകാരം. ഉപകാരം എന്ന പദപ്രയോഗത്തിന് ഖുർആൻ പ്രയോഗിച്ച നഫ എന്നാണ്. ഉപദ്രവം എന്നുള്ളതിന് ഫസാദി എന്നാണ്. അപ്പം എത്രയാണോ നഫ, അത് 50 പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്, അത്ര തന്നെ പദപ്രയോഗം ഫസാദി എന്ന പദം 50 തവണയാണ് ഖുർആൻ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ഇതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പറഞ്ഞതുപോലെ എണ്ണി തിട്ടപ്പെടുത്തിയതിൽ പ്രവേശിപ്പിച്ചതല്ല. നമ്മളൊരു ഒരു ബഹ്ത് അല്ലെങ്കിൽ ഒരു റിസാല, ഒരു ലേഖനം എഴുതുമ്പോൾ പിന്നീട് അത് എഴുതി, പിന്നീട് എഡിറ്റ് ചെയ്ത്, പിന്നെ എഴുതി, പിന്നെ എഡിറ്റ് ചെയ്ത്, അത് വേറൊരാൾ എഡിറ്റ് ചെയ്ത്, അങ്ങനെ അതിൻ്റെ മുഞ്ചു കൂട്ടി ഇറക്കപ്പെട്ടതല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾക്കിടയിൽ നിൽക്കുമ്പോൾ പോലും ആ ആയത്തുകളുടെ മുഖത്ത് നോക്കി ഓതിക്കൊടുക്കണം, ആ സന്ദർഭത്തിൽ ഓതിക്കൊടുക്കണം. ചില സന്ദർഭം യാത്രകളിലിറങ്ങാൻ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ സന്ദർഭത്തിനനുസരിച്ച് കൊണ്ട് ആയത്തിറങ്ങുകയാണ്. ഈ ആയത്തുകളെല്ലാം ഒത്തുവെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ എണ്ണം അത്ഭുതകരമായി കാണുന്നു എന്നത് ചില്ലറ സംഗതിയല്ല, അതൊരു മഹാത്ഭുതം തന്നെയാണ്. അള്ളാഹുവിൻ്റെ ഖുർആനിൽ എത്രമാത്രം അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ കൂടി ഒന്നാണ്. ഇനി നോക്കൂ നിങ്ങൾ, നമുക്കറിയാം ഒരു വർഷത്തിൽ ഏകദേശം ഒരു സൂര്യ കലണ്ടർ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഏകദേശം 365 ദിവസം ഉണ്ടാകുക. ഖുർആനിൽ അൽ യോം എന്ന പദം, യോമുൻ എന്ന പദം പ്രയോഗിച്ചത് 365 തവണയാണ്. അത്ഭുതമല്ലേ? ദിവസത്തിൻ്റെ എണ്ണം കൃത്യമായിക്കൊണ്ട് ഖുർആനിൽ അൽ യോം എന്ന പദപ്രയോഗം പ്രയോഗിച്ചതിലൂടെ തന്നെ കൃത്യമായിക്കൊണ്ട് കാണുന്നു എന്നത് ചില്ലറ അത്ഭുതമല്ല. അതേപോലെ തന്നെ മാസം, ഷെഹർ എന്ന പദം വിശുദ്ധ ഖുർആനിൽ 12 തവണയാണ് വന്നിട്ടുള്ളത്. ഇത് ഒരു വല്ലാത്ത അത്ഭുതകരമായൊരു കാര്യം. വിശുദ്ധ ഖുർആൻ്റെ ദൈവികതക്ക് ഒന്നും മനസ്സിലാക്കിയില്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൽ അത് പ്രവാചകൻ്റെതല്ല എന്ന് കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇതിനെല്ലാം അവഗണിച്ച്, ഇതിനെല്ലാം നിഷേധിച്ച്, പരിഹസിച്ച് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഇതൊരു പക്ഷേ തെളിവായിക്കൊള്ളുന്നില്ല. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കുത്തിക്കുറിച്ചുണ്ടാക്കിയതാണ്. ഈ എണ്ണ പിന്നെ നിങ്ങൾ കണ്ടെത്തിയതല്ലേ? അതേ, പിന്നെ കണ്ടെത്തി എന്നുള്ളതാണ് ഇതിൻ്റെ അത്ഭുതം. കാരണം അന്നവർ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു. ആ ഖുർആൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അതിൻ്റെ അക്കങ്ങളിൽ പോലും, ഹർഫുകളിൽ പോലും, അക്ഷരങ്ങളിൽ പോലും, ഓരോ അക്ഷരങ്ങളിൽ പോലും മഹാത്ഭുതങ്ങളും അത്ഭുതങ്ങളുടെ മേൽ അത്ഭുതങ്ങളും ഒളിഞ്ഞിരിക്കുന്നതായിക്കോ നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അതൊക്കെ 600 മനുഷ്യൻ തൻ്റെ പരിമിതമായ സാഹചര്യങ്ങൾ, തൻ്റെ പരിമിതമായ വിജ്ഞാനം കൊണ്ട്, തൻ്റെ പരിമിതമായ വൈജ്ഞാനിക പരിസരത്തിൽ നിന്നുകൊണ്ട് എഴുതിയുണ്ടാക്കിയതാണ് എന്ന് തലയിൽ കുറച്ചെങ്കിലുമൊക്കെ ബുദ്ധി അവശേഷിക്കുന്നൊരു മനുഷ്യൻ പറയുമോ? ഒരിക്കലും അയാൾക്കത് പറയാൻ സാധിക്കുകയില്ല, പറയുകയുമില്ല. ഇനി നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ്റെ ഒരു ഭാഷയുടെ ഒരു ഗാംഭീര്യ ശൈലി, അതായത് അറബി ഭാഷയുടെ മൊത്തത്തിലുള്ള ഒരു സൗന്ദര്യമാണ് വിശുദ്ധ ഖുർആനിൽ പ്രത്യേകമായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. അതായത് ഒരു ഗാംഭീര്യമുള്ള, ഒരു മനുഷ്യനെ പേടിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് ഭയം അങ്കുരിപ്പിക്കുന്ന ചില സംഗതികളെ പറയുമ്പോൾ പ്രയോഗിച്ചിരിക്കുന്ന പദപ്രയോഗങ്ങൾ. അവിടെ ചില പ്രത്യേകതരം ഹർഫുകളാണ് അവിടെ കാണിക്കുക. അപ്പോൾ ഖാഫ്, ത്വാ, സ്വാദ്, ജീം, ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഇതാ ദുഃഖത്തിൽ നിറഞ്ഞു ദഖൻ ദഖ, ആ ദഖൻ ദഖ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു കുലുക്കം വരുന്നുണ്ട്. അതാ ഭൂമിയുടെ ആ കുലുക്കം, കല്ല ഇതാ ദുഃഖത്തിൽ നിറഞ്ഞു ദഖൻ ദഖ, ആ ഒരു ആ പദപ്രയോഗത്തിൽ തന്നെ ആ ഒരു കുലുക്കം നമുക്ക് കാണാൻ കഴിയും. അതേസമയത്ത് ഇത് പിന്നെ അന്ത്യനാളുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണെങ്കിലും, അതുപോലെ തന്നെ ഈ അള്ളാഹു ശിക്ഷ ഇറക്കിയ സംഭവങ്ങളാണെങ്കിലും, അവിടെയൊക്കെ ആ പദപ്രയോഗത്തിൽ തന്നെ ആ പറയപ്പെടുന്ന വസ്തുവിൻ്റെ, പറയപ്പെടുന്ന കാര്യത്തിൻ്റെ ഗാംഭീര്യത മുഴച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ അതേസമയത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തുകളെക്കുറിച്ച് പറയുമ്പോൾ സീൻ, ഷീൻ, മീം, നൂൻ എന്നിങ്ങനെയുള്ള വഖ്ഫദ് ജനാഹക മിനദ്ദുല്ലി മിനർറഹ്മ വഖുർ റബ്ബി ർഹംഹുമ കമ റബ്ബയാനി സഗീറ, അവിടെ ഒന്നും ഒരു ഒരു ഒരു പിന്നെ ലഖ്മത്ത് അഥവാ ഒരു ഗാംഭീര്യമുള്ള പദപ്രയോഗങ്ങൾ, സ്വാദ്, ഖാഫ്, ത്വാ എന്ന പദങ്ങളൊന്നുമില്ല. ഹ, റ, അതുപോലെ തന്നെ യ എന്നിങ്ങനെ പദപ്രയോഗങ്ങളാണ് അവിടെ നടത്തുന്നത്. ഇതൊക്കെ വിശുദ്ധ, ഇതൊക്കെ അറബി ഭാഷയിൽ സാധാരണ ഉപയോഗിക്കുന്നതാണെങ്കിൽ പോലും, പക്ഷേ വിശുദ്ധ ഖുർആനിൽ ആ മനുഷ്യൻ്റെ അത് പാരായണം ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അത് ശ്രവിക്കുമ്പോൾ തന്നെ, ആ ആയത്ത് കേൾക്കുന്ന മാത്രമേ തന്നെ ആ വിഷയത്തിൻ്റെ ഗാംഭീര്യം ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ദൈവികത. അതിൻ്റെ അർത്ഥം അറിയാത്തൊരാൾക്ക് പോലും ഇതാ ദുഃഖത്തിൽ നിറഞ്ഞു ദഖൻ ദഖ എന്ന് ഓതുമ്പോൾ എന്തോ ഒരു ഒരു അൽ ഒരു ഒരു മഹാസംഭവത്തെക്കുറിച്ചാണത് പറയുന്നത് എന്ന ഒരു ഫീലിംഗ്, ഒരു ബോധ്യം അത് കേൾക്കുന്ന മാത്രത്തിൽ ഉണ്ടാകും. അതേസമയത്ത് റബ്ബി ർഹംഹുമ കമ റബ്ബയാനി സഗീറ, ഒരു തലത്തുഫും, ഒരു കാരുണ്യത്തിൻ്റെ ഒരു വശം ആ പദപ്രയോഗങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പം ആ ശ്രവണത്തിൽ തന്നെ, കേൾക്കുന്ന മാത്രയിൽ തന്നെ അതിൻ്റെ ആശയ ഗാംഭീര്യം കൂടി ഉൾക്കൊള്ളുന്ന പദപ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട് എന്നത് ചില്ലറ കാര്യമല്ല. അതതിൻ്റെ ദൈവികതക്കുള്ള ഏറ്റവും വലിയൊരു ഒരു അടയാളം തന്നെയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ് വിശുദ്ധ ഖുർആൻ്റെ അവതരണം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ്റെ സൂറത്തുകൾ 114 അധ്യായങ്ങളാണ് ഖുർആനിലുള്ളത്. ആ അധ്യായങ്ങളെല്ലാം ഒരേ നീളവും വലിപ്പവും അല്ല ഉള്ളത്. തൈവാലുകളുണ്ട്, വലിയ വലിയ സൂറത്തുകളുണ്ട്, ചെറിയ സൂറത്തുകളുണ്ട്, അതിപ്പോൾ മുഫസ്സലാത്തുകളുണ്ട്, അതോ ഏകദേശം മധ്യ ദൈർഘ്യമുള്ള സൂറത്തുകളുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ എണ്ണത്തിലും അതോ ആയത്തുകളുടെ എണ്ണത്തിലും വണ്ണത്തിലുമൊക്കെ വ്യത്യസ്തമായ അവസ്ഥയാണ് വിശുദ്ധ ഖുർആനുള്ളത്. അതിന് വേറെ ചില ഹിക്മത്തുകളുണ്ട്. കാരണം നമസ്കാരത്തിൽ പാരായണം ചെയ്യാനും ആളുകൾക്ക് ഹിഫ്ളാക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും ഒക്കെയുള്ള സൗകര്യത്തിനും കൂടിയാണ് അതിൻ്റെ ഒരു അതിൻ്റെ തർത്തീബ് ഉള്ള വിന്യാസം വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഖുർആനിലെ ഒരു സൂറത്ത് മറ്റൊരു സൂറത്തുമായിക്കൊണ്ട് അതിൻ്റെ ആശയപരമായിക്കൊണ്ട് അതിൻ്റെ കണക്ഷൻ, ഇത് അത്ഭുതകരമായൊരു കാര്യമാണ്. കാരണം വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളെ കോർത്തു വെക്കുമ്പോൾ അതൊരു മാലയിലെ മുത്തുപണികളെപ്പോലെ കോർന്നു നിൽക്കുന്നു എന്നത് ചില്ലറ കാര്യമല്ല. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ എഴുതപ്പെട്ട കാര്യങ്ങൾ ഒന്ന് മറ്റൊന്നിൻ്റെ തർത്തീബല്ല. അപ്പോൾ നമുക്കറിയാം ആദ്യമായിക്കൊണ്ട് അവതരിപ്പിക്കപ്പെട്ട സൂറത്ത് സൂറത്തുൽ അല പിന്നെ അധ്യായം സൂറത്തുൽ അലഖിലെ അഞ്ചാമത്തെ അഞ്ചായത്തുകളാണ്. അത് 30-ാമത്തെ ജുസിലാണുള്ളത്. അതേസമയത്ത് അവസാനമായിക്കൊണ്ട് ഇറക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന വത്തക്കോ യോമ തുറച്ചോന ഫീലല്ല എന്ന സൂറത്ത് ബഖറയിലാണുള്ളത്, 2-ാമത്തെ സൂറത്തിൽ. അപ്പം ഇങ്ങനെ അവതരണത്തിൽ വ്യത്യസ്തമായ വ്യത്യസ്തമായ ഘട്ടവും സാഹചര്യവും ഉണ്ടായിട്ട് പോലും ഇത് ഒന്നിച്ച് കോർത്തു വെക്കുമ്പോൾ ഒരു മാലയിലെ മണികളെപ്പോലെ അതിൻ്റെ കോർവ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതെങ്ങനെ സംഭവിച്ചു? ഈ കോർവ റസൂൽ ആദ്യം കോർത്ത് വെച്ചിട്ട് പിന്നീട് ഇങ്ങനെ മുറിച്ച് മുറിച്ച് മുറിച്ച് മുറിച്ച് ഇറക്കി കൊടുത്താണോ? അല്ലല്ലോ. കാരണം പ്രവാചകന് പോലും പല കാര്യങ്ങളും അള്ളാഹുവിൻ്റെ വഹി വന്നതിന് ശേഷമാണ് വിവരം കിട്ടുന്നത്. വഹി വരാൻ കാത്തിരുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്, പ്രത്യേകിച്ചും കിബലമാറ്റവുമായി കൊണ്ടൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ട സൂറത്തുകൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ വഹി വന്നിട്ടില്ല. ഈ ഒരു കോർവ് അത്ഭുതകരമാണ്. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ സൂറത്ത് കഹ്ഫും സൂറത്ത് ഇസ്രാവും. സൂറത്ത് ഇസ്രാ അവസാനിക്കുന്നത് വഖുൽ അൽഹംദുലില്ലാഹി അല്ലദീ ലം യത്തഖിദ് വലദം വലം യകുലു ശരീകും ഫിൽ മുൽക്കി വലം യകുലു വലിയൻ വലിയും മിനൽ ദുല്ലി വകബ്ബിർഹു തക്ബീറ. അള്ളാഹുവിൻ്റെ വഖുൽ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് നീ പറയണം. അവൻ ഒരു സന്താനത്തെ സ്വീകരിക്കാത്തവനാണ്, അവന് പങ്കുകാരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സൂറത്തുൽ ഇസ്രാന്റെ അവസാനത്തായത് അവസാനിക്കുന്നത്. അള്ളാഹുവിനെ സ്തുതിക്കണം, അവന് പങ്കുകാരില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി ആ സൂറത്തുൽ ഇസ്രാന്റെ തൊട്ട് ശേഷം വരുന്ന സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. ആ കഹ്ഫ് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ഉവജ. അള്ളാഹു സുബ്ഹാനഹു വതആലക്കാണ് സർവസ്തുതികളും. അവൻ തൻ്റെ അടിമക്ക് മേൽ ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നു. ഇത് ഓയന്തർ അല്ലദീന ഖാലു ഇത്തഖദ അല്ലാഹു വലദ, അള്ളാഹു സുബ്ഹാനഹുവതആല സന്താനം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് വേദഗ്രന്ഥം. ഇസ്രായേൽ പറഞ്ഞു വലം യകുലു വലം യത്തഖിദ് അല്ലദീ ലം യത്തഖിദ് വലദ. അതേ പദപ്രയോഗം തന്നെ സൂറത്ത് കഹ്ഫിൽ നമുക്ക് കാണാൻ കഴിയും. ആ രണ്ട് സൂറത്തുകൾ ഒരു ഒരു ഒരു ട്രെയിനിൻ്റെ ഒരു ബോഗി മറ്റേ ബോഗിയുമായിക്കൊണ്ട് ബന്ധമുണ്ടാകുന്ന പോലെ ഒരു സൂറത്ത് മറ്റേ സൂറത്തുമായിക്കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഖുർആനിൽ ചങ്ങല പോലെ കിടക്കുന്നു. ഇതെങ്ങനെ യാദൃശ്യം ഒരട്ടിരിപ്പിൽ എഴുത്തിയ എഴുത്താണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു കോർവ നമുക്ക് മഅഖൂലാണ്, അത് ചിന്തിച്ചാൽ മനസ്സിലാകും. പക്ഷേ 23 വർഷക്കാലഘട്ടത്തിൻ്റെ ജീവിതത്തിനിടയ്ക്ക് വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ അവതരിച്ച സൂറത്തുകൾക്കിടയിൽ ഈ ഐക്യവും ഒരു കോർവയും വിഷയാധിഷ്ഠിതമായിട്ടുള്ള സാമ്യതയും അത്ഭുതകരമാണ്. സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ബഖറയും തമ്മിൽ പണ്ഡിതന്മാർ ഈ ഐക്യം പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിൽ സ്വറാത്തുല്ലദീന അൻഅംത അലൈഹിം വിശ്വാസികളാണ്, ഗൈൽ മഗ്ദൂബി അലൈഹിം എന്നുള്ള ജൂതന്മാരാണ്, വലല്ലാഹി എന്ന് പറഞ്ഞാൽ അത് ഖാഫ് അത് ക്രിസ്ത്യാനികൾ നസ്രാണികളാണ്. ഈ മൂന്ന് വിഭാഗങ്ങളെ സൂറത്ത് കഹ്ഫ് ബഖറയുടെ തുടക്കത്തിൽ നമുക്ക് കാണാം, വിശ്വാസികളെ കാണാം, കവട വിശ്വാസികളെ കാണാം, സത്യനിഷേധികളായ ആളുകളെ കാണാം. അപ്പോൾ ഈ ഒരു ആശയ സാമ്യതയും അതുപോലെ തന്നെ വിഷയ സാമ്യതയും യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കണ്ടെത്താവുന്ന ദൈവികതയുടെ ഒരു വലിയ തെളിവുകളിൽ ഒരു തെളിവ് തന്നെയാണ് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഇൻഷാല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അല്ലാഹു അവൻ്റെ ദീൻ അവൻ്റെ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും അല്ലാഹു നമുക്കെല്ലാം അവസരങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
2: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
3: എന്തായാലും ഇനി ഇതിൻ്റെ യാഥാർത്ഥ്യം കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. ഇപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷൻ വർദ്ധിക്കുന്നുവെന്നും അതിൻ്റെ പ്രധാന കാരണം ഈ മൈഗ്രേഷൻ, മറ്റേ ഇവിടെ നിന്നുള്ള ഇൻഫിൽട്രേഷനാണ് എന്ന് പറയുന്ന ഇതാണ്. പക്ഷേ വെസ്റ്റ് ബംഗാളിലൊരു ചരിത്രത്തിൽ നോക്കുക, 1951 അവിടുത്തെ മൊത്തം മുസ്ലിം പോപ്പുലേഷൻ്റെ 14.4% ബംഗാളികൾ. അത് 2011 14.3%. അപ്പോൾ ഇത്രയും വർഷം കൊണ്ട് അങ്ങനെ മാസീവായിട്ട് എന്താണ് അവിടുത്തെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തു. മുസ്ലിം പോപ്പുലേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മൊത്തത്തിൽ നമുക്ക് എടുത്ത് എന്ത് ചെയ്യുന്നില്ല, അത് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. ഇതുപോലെ തന്നെ ഇപ്പോൾ ഫെർട്ടിലിറ്റി റേറ്റ് എടുത്താൽ, അതായത് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് റീപ്ലേസ്മെൻറ്റ് ഇത് നടക്കുമ്പോൾ അല്ലേ എന്നുള്ള, രണ്ട് ആളുകൾ മരിക്കുമ്പോൾ 2.1 ആളുകൾ ജനിച്ചാലേ എന്ത് ചെയ്യുള്ളൂ, ഇത് ഇൻക്രീസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, ഇത് ഇൻക്രീസ് ചെയ്യില്ല. അപ്പോൾ അവിടെ NFHS സ്റ്റഡി അനുസരിച്ച് 1991-1992 ഈ മുസ്ലിങ്ങളുടെ ഇത് 4.4 അതെന്ത് ചെയ്യുന്നു, 2011 ആകുമ്പോഴേക്ക് 2.36 കുറയുകയാണ്. ചാൽ വളരെ കൃത്യമായിട്ടൊരു ഫാള് സംഭവിച്ചു. ഇത് ഹിന്ദുക്കളുടെ എത്രയായിരുന്നു, 3.3 ഉണ്ടായിരുന്നുള്ളൂ അന്ന്, അതെന്ത് ചെയ്തു 1.94 ആയിരിക്കുകയാണ്. അപ്പോൾ കമ്പാരിറ്റീവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഈ TFR ആണ് എന്ത് ചെയ്യുന്നത്, കുറയുന്നത്. ഇപ്പോഴുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 0.4 അത് ഇതേ ഒരു റേറ്റിലാണ് ഡിക്രീസ് ചെയ്യുന്നതെങ്കിൽ നിയർ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യും, അത് തുല്യമാകുന്നു. മാത്രമല്ല ഇതൊരു ഇത് ഡെമോഗ്രാഫിക് സ്റ്റഡി നടത്തുന്നവരെല്ലാം പറയുന്നത് ഇതെന്തല്ല, ഇത് വൈഡൻ ചെയ്യുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഇത് മെല്ലെ മെല്ലെ ആ മാർജിൻ നഷ്ടപ്പെട്ട് പിന്നെ ഒരേ ലെവലിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. ഇതൊക്കെ കണക്ക് നമ്മളുള്ള കണക്കൊന്നുമല്ല. ഇനി അതുപോലത്തെ മുസ്ലിം പോപ്പുലേഷൻ എടുത്ത് നോക്കും, നമ്മൾ സംഖ്യ അതിൻ്റെ ന്യൂമറിക്ക് എടുത്താൽ തന്നെ ഈ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ 2011 ജനസംഖ്യയിലെ ഡിഫറൻസ് എന്ന് പറയുന്നത് 80 കോടിയുടെയാണ്. ഈ 80 കോടിയെ മറികടന്ന് മുസ്ലിങ്ങൾ നാളെ എന്ത് ചെയ്യും, ഒരു മെജോറിറ്റി ആകും എന്ന് പറയുന്നതിന് കാരണം, അത് 1.9% ഇയർലി ആനുവൽ വളർച്ച ഹിന്ദുക്കൾക്കുള്ളത്, ഇത് 2.7% മുസ്ലിങ്ങൾക്കുള്ളത്. പക്ഷേ ഈ 2.7% കൊണ്ട് എത്ര വർഷം പിടിക്കും, പേഴ്സൻ്റേജാണ്. അപ്പോൾ ഇതൊരിക്കലും എന്ത് ചെയ്യില്ല, അസംഭവ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇല്ലാത്ത കണക്കുകൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇല്ലാത്തൊരു ഒരു ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തങ്ങളുടെ അജണ്ടയിലേക്ക് കൊണ്ടുവച്ച്, അതുകൊണ്ട് തന്നെ ഇതിനൊരു ഡെമോഗ്രാഫിക് ആങ്സൈറ്റി എന്നാണ് എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത്. എന്തായാലും ശരി, ഇത് രാഷ്ട്രീയമാണ്, ഇത് കൃത്യമായ അജണ്ടയുണ്ട്. കാരണം 2002 ഗുജറാത്തിലെ ഇലക്ഷൻ നടക്കുമ്പോൾ അന്ന് ഇന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി, അവിടുത്തെ പാർട്ട് ടൈം മറ്റേ ഷാഡോ മറ്റേ മുഖ്യമന്ത്രിയായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അന്ന് അദ്ദേഹം 2002 അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, ഹം പാഞ്ച് ഹമാരെ പച്ചാസ് എന്നാണ്. നമ്മളഞ്ച് പേര്, നമുക്ക് എത്ര വേണം, 25 വേണം. ഇത് ഇപ്പോൾ 2015 എന്താണ്, ഹിന്ദു സ്ത്രീകളോട് കൂടുതൽ പ്രസവിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, BJP ചിലർ ആവശ്യപ്പെടുന്നുണ്ട്. ചാനൽ ചർച്ചകളൊന്നും ഉണ്ടായില്ല, സ്ത്രീകളെ മറ്റേ ഹിന്ദു സ്ത്രീകളെ പ്രസവ യന്ത്രങ്ങളാക്കാൻ ക്ഷമിച്ചു എന്നുള്ള ഇല്ല, അല്ലെങ്കിൽ അവരെ മറ്റേ വീട്ടിൽ തളച്ചിടാൻ വേണ്ടി ക്ഷമിച്ചു എന്നില്ല. 2024 ഇത് ശക്തമായിട്ട് വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, എന്തിന് ഈ മോഹൻ ഭഗവത് തന്നെ എന്ത് ചെയ്തു, വളരെ മൈൽഡായി ഇക്കാര്യം അല്ലെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് വേയിൽ അദ്ദേഹം പറഞ്ഞാൽ, ഹിന്ദു സ്ത്രീകളെ പ്രസവിക്കുന്നതിന് തടയുന്നതാരാ, ഓർക്ക് 5-6 പ്രസവിച്ചാലെന്താ. അപ്പോൾ ആലോചിച്ച് നോക്കൂ, അതിൻ്റെ അത് അദ്ദേഹം കുറച്ച് പോസിറ്റീവാണെന്ന് തോന്നുന്ന രൂപത്തിൽ പക്ഷേ പറയേണ്ട കാര്യം എന്ത് ചെയ്യുന്നു, പറയുന്നു. ഇതിവിടെ എന്ത് ചെയ്യില്ല, അതിനെ സ്ത്രീകൾക്കെതിരെയുള്ള അല്ലെങ്കിൽ ജനസംഖ്യാ പെരുപ്പത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ നിലവിൽ വിശ്വസിക്കപ്പെടുന്ന ഒരു മറ്റേ ജെൻഡർ ഇക്വാലിറ്റിക്കെതിരെ ഒന്നുമുള്ള വാദമായിട്ട് ആരും എടുത്തില്ല. ഇനി ഒന്ന് ആലോചിച്ചു, 2018 ഹരിഓം പാണ്ഡേ എന്ന് പറയുന്ന യു പിയിലൊരു എം പി, അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാൽ ഇവിടുത്തെ റേപ്പ്, മർഡർ, ഈവൺ ഈ ലിഞ്ചിങ് കേസുകൾ, അത് ആളെ മറ്റേ അടിച്ചുകൊള്ളുന്ന ഒരുപാട് ഉണ്ടല്ലോ, ഇതുപോലും വർദ്ധിക്കാൻ കാരണം മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചതെന്നാണ്. അതെങ്ങനെയാണ് റേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം, അദ്ദേഹം തന്നെ വിശദീകരിക്കണം. ഇതുപോലെ തന്നെ സുരേന്ദ്ര സിംഗ് എന്ന് പറയുന്ന ഒരു UP MLA, അദ്ദേഹം പറഞ്ഞു ഒരു ഹിന്ദു സ്ത്രീ ഏറ്റവും ചുരുങ്ങിയത് 5 കുട്ടികളെ പ്രസവിക്കണം. അപ്പോൾ ഒരു ഭാഗത്ത് മുസ്ലിം ജനസംഖ്യയെ അപായമണിയായി ചൂണ്ടിക്കാണിക്കുകയും വേറൊരു ഭാഗത്ത് എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ഹിന്ദുക്കളോട് ഇതിന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ അശ്വിൻ ഉപാധ്യായ എന്ന് പറയുന്ന ഒരു ഹിന്ദു മറ്റേ വക്താവ്, അദ്ദേഹം സുപ്രീം കോടതിയിൽ ഒരു കേസ് പോയി, ഒരു പെറ്റീഷൻ കൊടുത്തു. പെറ്റീഷൻ്റെ എന്താ വെച്ചാൽ ഇന്ത്യൻ ലോ കമ്മീഷൻ എന്ത് ചെയ്യണം, മുസ്ലിം ജനസംഖ്യ നിയന്ത്രണത്തിന് പിന്നെ ഒരു പുതിയ നിയമം എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. എന്തായാലും കോടതിയെ തള്ളി. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ളൊരു വാദം എന്താ വെച്ചാൽ, ഈ ഇത് വർദ്ധിക്കാനുള്ള പ്രധാന കാരണം ബംഗാളിലെന്നും മറ്റൊക്കെയുള്ള ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റത്തെ ഇവിടുത്തെ ഈ കോൺഗ്രസ് സഹായിച്ചു എന്നുള്ളതാണ്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ മുസ്ലിം പ്രീണന നയമാണ് ഈ വർധനവിന് കാരണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഡാറ്റയായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കുക, 47% ആളുകൾക്ക് എന്ത് വിശ്വാസമുണ്ട്, ഈ പറഞ്ഞ പോലെയുള്ള ഒരു മുസ്ലിം പ്രീണനം നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വളരെ ഈ ഗൗരവ തരമായി കാണേണ്ട ഒരു വിഷയമാണ്, അല്ലെങ്കിൽ ആളുകൾ പഠിക്കുകയും പ്രതികരിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ കണക്കുകളൊക്കെ നമ്മൾ പറയുന്നത് വെച്ചാൽ മെല്ലെ മെല്ലെ ഈ ഒരു ഫാൾസായ ഇൻഫർമേഷൻ, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രൊപ്പഗണ്ട സത്യമാണ് എന്ന് വിശ്വസിപ്പിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. നമ്മളൊരു ഈ ഇന്നലെ മിനിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, മധ്യപ്രദേശിലെ ബാലഘട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് 30 ആദിവാസി കുട്ടികൾ പിന്നെ പോഷക ആഹാരം കിട്ടാതെ മരിച്ചതിൻ്റെ പേരിൽ പ്രക്ഷോഭം ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പോപ്പുലേഷൻ്റെ, അതിനിപ്പോൾ അവരാരും മുസ്ലിങ്ങളല്ല, അവരെ സംരക്ഷിക്കാൻ വേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഈ പറഞ്ഞതുപോലെയുള്ള ഇതുകളാണ്, ഈ പ്രചരണം മാത്രമാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മളെ സംബന്ധിച്ചോളം ഇതിലൊരു യാഥാർത്ഥ്യ ബോധമുണ്ടായിരുന്നെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാം, 2046 ഇന്ത്യയിലെ ചെറുപ്പക്കാരെ, കുട്ടികളെ എന്തു ചെയ്യും, മറ്റേ വൃദ്ധരായിട്ടുള്ള ആളുകൾ മറികടക്കുമെന്നാണ് കണക്കുകൾ പറയുന്നത്. മാത്രമല്ല 2050 വരുമ്പോഴേക്ക് 80+ ആയിട്ടുള്ള ആളുകൾ ഇരട്ടിയാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നതോടെ നമ്മൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഇല്ലെങ്കിൽ, അതായത് ചില പെൻഷൻ സ്കീമുകളോ അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി കവറേജുകളോ അല്ലെങ്കിൽ ജീറിയാട്രിക് മറ്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള സ്കീമുകളോ ഫാമിലി കെയർ ഗിവേഴ്സിൻ്റെ സപ്പോർട്ടോ അങ്ങനെയൊക്കെയുള്ള പലതും, ഇതൊന്നും നൽകാനുള്ള അല്ലെങ്കിൽ നാഷണൽ വെൽത്ത് പ്ലാനിങ് നടക്കാതെ ഇത്തരത്തിൽ നാളെ എന്തായിരിക്കും പറയുക, ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം മുസ്ലിങ്ങളാണ് എന്നായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇനി വീണ്ടും ഇതെന്ത് ചെയ്യും, വലിയ അപകടമായി മാറുന്നു പറയുന്നത്. ചില ഞാൻ ഈ ഗുന്തർ ഗ്രാസ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ എഴുത്തുകാരനുണ്ട്, നോബൽ സമ്മാനമൊക്കെ ലഭിച്ചിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ടിൻഡ്രം എന്ന് പറയുന്നൊരു ഒരു നോവലുണ്ട്, തകരച്ചണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് ഒരു വർഷങ്ങൾക്ക് മുമ്പ് എനിക്കാണ്, ഞാനൊരു കോളേജിൽ പഠിക്കുമ്പോൾ മറ്റേ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോഴാണ് ഈ പുസ്തകം ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. പിന്നീട് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്ന് എന്തപ്പം ഈ തകരച്ചണ്ട എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതിനകത്തൊരു 3 വളർച്ച നിലച്ചൊരു കുട്ടിയാണ്. ആ കുട്ടി എപ്പോഴും റോട്ടിൽ കൂടെ എന്ത് ചെയ്യും, ഒരു വലിയൊരു തകർച്ച, ഉള്ളു പൊള്ളയാ ഒരു ചണ്ടുണ്ട്, അതിങ്ങനെ അടിച്ചിങ്ങനെ നടക്കും, ഭയങ്കര ശബ്ദമാണ് അതിന്. ഓന് പൊട്ടനാണ് എന്ന് വെച്ചാൽ ഓന് വളർച്ച മുരടിച്ചിട്ടുണ്ട്, പക്ഷേ ഇവൻ്റെ ശബ്ദം എല്ലാവരും കേട്ടേ മതിയാവുള്ളൂ. അപ്പോൾ ഫാഷിസം എങ്ങനെയാണ് ഈ ജനങ്ങളെ വീണ്ടും വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാര്യങ്ങൾ കേൾപ്പിച്ച്, ആദ്യം ശല്യമായിരുന്നു അത്, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് മറ്റേ ഒരു യൂസ്ഡായി, പിന്നെ അത് കേൾക്കാതെ ഉറക്കം വരാതെ ആയി, അങ്ങനെ ഒരു ജനതയെ മുഴുവനും തെറ്റായിട്ടുള്ളൊരു പ്രൊപ്പഗൻഡയിലേക്ക് കൊണ്ടുപോയത് എങ്ങനെയാണെന്ന് പറയുന്നൊരു നോവലാണത്. പെമൻസല് ഇവിടെ നമ്മൾക്ക് തോന്നുന്നതൊക്കെ എന്താണ്, ഇതൊക്കെ ഒരു തമാശ, ഇപ്പോൾ നുണ പറയാണ്, അവിടെ നിന്നിപ്പോൾ ഒന്നും സംഭവിക്കില്ല എന്നായിരിക്കും ദിയ. പക്ഷെ നമ്മളൊരു നാൾ വഴി പരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇത് കൃത്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. എന്തായാലും രണ്ട് കാര്യം പറഞ്ഞ് നിർത്താം. ഒന്നെന്താ വെച്ചാൽ, ഈ ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന എല്ലാവരും പറയുന്ന ശാസ്ത്രീയമായൊരു കാര്യമുണ്ട്, എപ്പോഴാണ് ഈ ഫെർട്ടിലിറ്റി റേറ്റ് കുറയുന്നത്, പോപ്പുലേഷൻ്റെ ഭാഗമായിട്ട് പോപ്പുലേഷൻ കുറയുമ്പോഴാണ്. വളരെ സിമ്പിളാണ്, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുമ്പോഴാണ്. സ്ത്രീ വിദ്യാഭ്യാസം വർദ്ധിക്കുന്നതനുസരിച്ച് സ്വാഭാവികമായിട്ടൊരു തൊഴിൽ എന്ത് ചെയ്യും, തേടും. പിന്നെ അങ്ങനെ സെക്യൂരിറ്റി, അവർക്ക് ലൈഫ് സെക്യൂരിറ്റി എന്ത് ചെയ്യും വരും. വീടുകളിൽ നിന്ന് അവർ പുറത്തിറങ്ങുന്ന അവസ്ഥ ഉണ്ടാകും. ചില അവർ ആ രീതിയിൽ പലപ്പോഴും അവർക്ക് എപ്പോഴും പ്രഗ്നൻ്റ് ആവാനൊന്നും പറ്റൂല എന്നർത്ഥം. പ്രത്യേകിച്ച് വെച്ചാൽ സെക്കൻഡറി എഡ്യൂക്കേഷന് മുകളിലേക്ക് അവർ പോവുകയാണെങ്കിൽ ഇത് സംഭവിക്കുന്നു എന്നുള്ളത് ലോകാടിസ്ഥാനത്തിൽ തന്നെ അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ രാജ്യത്ത് അങ്ങനൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ, മുസ്ലിങ്ങളിൽ പ്രത്യേകിച്ചൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ എന്താണ് ഈ സർക്കാർ ചെയ്യേണ്ടത്? മുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള കൂടുതൽ സംവിധാനങ്ങൾ ഉണ്ടാക്കണം, പ്രോത്സാഹനം നൽകണം, അല്ലേ? അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും, ഇത് കുറയും. ഞാൻ കഴിഞ്ഞ ദിവസം, എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നപ്പോഴാണ് ഞാൻ പറയുന്നത് വെച്ചാൽ, കഴിഞ്ഞ ദിവസം യു പിയിൽ നിന്നുള്ള നമ്മുടെ കേരളത്തിൽ വന്ന് വർക്ക് ചെയ്യുന്നൊരു അധ്യാപിക, അവരോട് ഞാൻ ഇങ്ങനെ യു പിയിലെ സ്ഥിതികൾ എന്തൊക്കെയാണ്, എന്താ അപ്പോൾ അവരിങ്ങനെ ഈ കെട്ടിയിടത്തും കെട്ട് വന്നിരിക്കണമെന്നൊക്കെ ചോദിച്ചതാണ്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, അവിടെ അവർ ഈ സഹറൻപൂരിലാണ് തീയുന്നത്, ഇപ്പോൾ പള്ളി പൊളിച്ചല് അവിടെയാണ് അവർ തീയുന്നത്. അപ്പോൾ അവർ പറഞ്ഞൊരു വളരെ വേദനിപ്പിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഗ്രാമം വിട്ട് മുസ്ലിം പെൺകുട്ടികൾ പഠിക്കാൻ പോകുന്നില്ല എന്നാണ്. കാരണം അതിന് മാതാപിതാക്കൾക്ക് ധൈര്യമില്ല, എന്ത് സംഭവിക്കാൻ, കാരണം കുറച്ചിരുട്ടിയാൽ. കാരണം പലപ്പോഴും ഈ വാഹനങ്ങളില്ല, കൃത്യമായിട്ടുള്ള പിന്നെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് വൈകിയൊക്കെ കുട്ടികൾക്ക് തിരിച്ചു വരേണ്ട അവസ്ഥ വന്നാൽ, ഇനി പുറത്തു പോയിട്ട് താമസിക്കേണ്ടി വന്നാലൊക്കെയുള്ള അപകടങ്ങൾ കാരണം യു പിയിലെ മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഏതാണ്ട് സ്കൂൾ തലത്തിൽ തന്നെ അവസാനിക്കുന്ന ഒരു ദുരന്തത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നാളെ മുസ്ലിം ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുകയും ഇന്ത്യയെ മുസ്ലിങ്ങൾ കീഴടക്കുകയും ചെയ്യും.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
4: സർക്കാർ ഓഫീസുകളിൽ എത്ര കയറിയിറങ്ങിയിട്ടും ഉദ്ദേശിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലേ? ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ പുതിയ രേഖകൾ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുമ്പോൾ നിരാശയോടെ മടങ്ങേണ്ടി വരാറുണ്ടോ? അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും പെൻഷനുകളും ധനസഹായവും തൊട്ടരികിലുണ്ടായിട്ടും കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് മാത്രം അത് നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ സാധാരണക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഏത് അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്, എവിടെയാണ് സമീപിക്കേണ്ടത്, എന്തൊക്കെ രേഖകളാണ് കൂടെ കരുതേണ്ടത് എന്നറിയാതെ വലയുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നാൽ ഇനി നിരാശപ്പെടേണ്ടതില്ല, അനാവശ്യമായി കയറിയിറങ്ങി സമയം പാഴാക്കേണ്ടതുമില്ല. പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് അറിയേണ്ടതെല്ലാം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലേക്കെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ എളുപ്പമാകുന്നു. അതെ, പീസ് റേഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജനക്ഷേമം. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ ധനസഹായങ്ങൾ, പെൻഷനുകൾ, റേഷൻ കാർഡ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ സ്വന്തമാക്കാമെന്ന് ലളിതമായ ഭാഷയിൽ ഈ പൊതുജന സമ്പർക്ക പരിപാടിയിലൂടെ തന്നെ മനസ്സിലാക്കാം. അപേക്ഷിക്കേണ്ട രീതികളും ആവശ്യമായ രേഖകളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചറിയാനും അർഹതപ്പെട്ടത് അനായാസം നേടിയെടുക്കാനും പൊതുജനങ്ങളെ പ്രാപ്തമാക്കുന്ന അറിവിൻ്റെ പുതിയ ശബ്ദമാണ് ജനക്ഷേമം. സർക്കാർ സേവനങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടുപടിക്കലെത്തും വിധം ലളിതം. ജനങ്ങളുടെ ക്ഷേമത്തിനായി, അറിവിൻ്റെ വഴികാട്ടിയായി ജനക്ഷേമം. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാൻ മറക്കരുത്. നിങ്ങളുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കൂ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ജുമാ നഷ്ടപ്പെടുത്തുന്നതിൻ്റെ ഗൗരവം വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലമാണ് നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വഅസ്സല്ലി വഅസ്സല്ലിമു അലാ നബിയ്യിനാ റഹ്മത്തൻ ലിൽആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ ജുമുഅയുടെ ശ്രേഷ്ഠതയും ജുമുഅ വിശ്വാസികൾക്ക് നിർബന്ധമാണ് എന്നറിയിക്കുന്നതുമായ കാര്യങ്ങൾ ഉണർത്തുന്ന അധ്യായത്തിൽ നിന്നുള്ള ഹദീസുകളാണ് നാം പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ അധ്യായത്തിലെ 1150-ാമത്തെ ഹദീസ് വ അൻ അബി ഹുറൈറ വ അൻ ഇബ്നു ഉമറ റളിയല്ലാഹു അൻഹുമ. മഹാനായ സ്വഹാബി അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവും മുത്തബിഉ സുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഈ രണ്ട് മഹാന്മാരായ സ്വഹാബികളിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അന്നഹുമ സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു അലാ അഅവാദി മിംബരിഹി ലയൻതഹിയന്ന അഖ്വാമുൻ അൻ വദഇഹിമുൽ ജുമുആത്തി ഔ ലയഖ്തിമന്ന അല്ലാഹു അലാ ഖുലൂബിഹിം ثم ലയകൂനുന്ന മിനൽ ഗാഫിലീൻ. റവാഹു മുസ്ലിം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഇവർ രണ്ടുപേരും അന്നഹുമ സമിഅ രണ്ടുപേരും കേൾക്കുകയുണ്ടായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന നബിയുടെ വാക്കുകളാണ് കേട്ടത്. യഖൂലു അലാ അഅവാദി മിംബരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മിംബറിൽ വെച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിലെ മിംബറിൽ വെച്ച് നിർവഹിച്ചതായ ഖുത്ബയുടെ വാക്കിൻ്റെ സംസാരത്തിൻ്റെ ആ ഒരു വിഷയമാണ് ഇവിടെ ഉണർത്തിയിട്ടുള്ളത്. മിംബറിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. ലയൻതഹി എന്ന അഖ്വാമുൻ, ചില ആളുകൾ അവർ അവസാനിപ്പിക്കുക തന്നെ ചെയ്യട്ടെ. ചില വിഭാഗം ആളുകൾ, ചില ആളുകൾ അവർ അവസാനിപ്പിക്കുക തന്നെ ചെയ്യട്ടെ. ലയൻതഹി എന്ന അഖ്വാമുൻ അൻ വദഇഹിമുൽ ജുമുആത്ത്, അവർ ജുമുഅകൾ ഉപേക്ഷിക്കുക എന്നത് അവർ നിർത്തട്ടെ. ഔ ലയഖ്തിമന്ന അല്ലാഹു അലാ ഖുലൂബിഹിം, അതല്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ഹൃദയങ്ങൾക്ക് സീല് വെക്കുന്നതാണ്. സുമ്മല യക്കൂനുന്ന മിനൽ ഗാഫിലീൻ, പിന്നീടവർ ഗാഫിലീങ്ങളിൽ, അശ്രദ്ധരായ ഗഫലത്തിനുടമകളായ ആളുകളിൽ ഉൾപ്പെട്ടു പോകുന്നതാണ് എന്ന്. സഹോദരങ്ങളെ, ജുമുഅ എന്ന കാര്യത്തിന് ഇസ്ലാമിൽ വലിയ സ്ഥാനമാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല നാട്ടിൽ താമസിക്കുന്നവരായ പുരുഷന്മാരുടെ മേൽ നിർബന്ധമാക്കി ഓരോ ജുമുഅക്ക് വേണ്ടിയും മുഅദ്ദിൻ വിളിച്ചാൽ യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ്, നിങ്ങളുടെ കച്ചവടമെല്ലാം ഒഴിവാക്കി ജുമുഅക്ക് വേണ്ടി വിളിക്കപ്പെട്ടാൽ നേരത്തെ പുറപ്പെട്ടു വരണമെന്ന് കൽപ്പിക്കുകയുണ്ടായി. അതിൽ പങ്കെടുക്കണം, അതിന് നിങ്ങൾ സാക്ഷിയാവണം. ഒരിക്കലും തന്നെ ജുമുഅകൾ ഉപേക്ഷിക്കുന്നൊരവസ്ഥ ഒരു വിശ്വാസിക്കുണ്ടാവാൻ പാടില്ല. ഒരാഴ്ചയിൽ ലഭിക്കുന്ന ഉത്ബോധനവും ഉപദേശങ്ങളും വിശ്വാസിയുടെ ജീവിതത്തിൽ വളരെയധികം പ്രയോജനപ്രദമായ കാര്യമാണ്. തൻ്റെ ജീവിതത്തിൽ അറിവുകൾ നേടാനും മാത്രമല്ല ഒരുപാട് പുണ്യങ്ങൾ നേടിയെടുക്കാനും വിശ്വാസികൾക്ക് ജുമുഅ കൊണ്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ജുമുഅ ഒഴിവാക്കുന്ന വിഷയത്തിലാണ് ഈ ഹദീസ് വന്നിട്ടുള്ളത്. ലയൻതഹി അൻ അഖ്വാമുൻ അൻ വദിഇഹിമുൽ ജുമുആത്ത് അൻ തർക്കിഹിം സ്വലാത്തുൽ ജുമുഅ വത്തഖല്ലുഫി അൻഹ, ജുമാ നമസ്കാരം ഉപേക്ഷിക്കുക, അതിന് വരാതിരിക്കുക എന്നുള്ളത്. തഹാവുനൻ വത്തകാസുലൻ മിൻ ഗൈറി ഉദ്ർ, എക്സ്ക്യൂസ്, യാതൊരുവിധ കാരണങ്ങളുമില്ലാതെ അലസമായിക്കൊണ്ട് വെറുതെ ജുമാക്ക് പള്ളിയിലേക്ക് പോകുന്നില്ല, ജുമാക്ക് പോകുന്നില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ കൽബുകൾക്ക് സീല് വെക്കുന്നതാണ്. ആ കൽബിനെ മൂടിക്കളയുന്നതാണ്. അതിൻ്റെ ഫളുകളും ഒന്നും ലഭിക്കാത്ത വിധത്തിൽ അത് തടയപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും. ഹൃദയം കടുത്തുപോകുന്ന, അശ്രദ്ധമായി പോകുന്ന ഒരവസ്ഥയിലേക്ക്. സുമ്മല യക്കൂനുന്ന മിനൽ ഗാഫിലീൻ, പിന്നെയാൾ ഗഫലത്തിൻ്റെ ആളുകളിലാകും, അശ്രദ്ധരുടെ അവർക്ക് പ്രയോജനം ലഭിക്കുന്നതായ പുണ്യം ലഭിക്കുന്നതായ യാതൊരു കാര്യങ്ങളിലും കർമ്മങ്ങളിലും അത് സമ്പാദിക്കുന്നതിലും അവരുണ്ടാവുകയില്ല, അതവർക്ക് പ്രയോജനം ചെയ്യുകയില്ല. എന്നാൽ അവർക്ക് ഉപദ്രവകരമായ കാര്യങ്ങൾ അവർ ചെയ്യും. ഈ ഒരവസ്ഥയിലേക്ക്, അതാണ് ഗഫലത്തിൽ അകപ്പെടുക. അള്ളാഹുവിനെ മറന്നു, അവർ അള്ളാഹുവിനെ മറന്നു, അള്ളാഹു അവരെയും മറക്കുന്നതാണ്. സഹോദരങ്ങളെ, ജുമുഅകൾ നഷ്ടപ്പെടുത്തുക എന്നുള്ളത്, അതിനെ നിസ്സാരപ്പെടുത്തുക എന്നുള്ളത് വളരെ ഗൗരവമായ വിഷയമായി കൊണ്ടാണ് നമ്മൾ കാണേണ്ടത്. ജുമാ നമസ്കാരം നഷ്ടപ്പെടുത്താൻ പാടില്ല, അത് നിർബന്ധമായൊരു കാര്യമാണ്. അതിനുവേണ്ടി വരിക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. മൻ തറക സലാസ ജുമഅഇൻ തഹാബുന മിൻ ഗൈരി ഉദ്രിൻ തബ അല്ലാഹു അലാ ഖൽബിഹി. ഏതൊരാൾ മൂന്ന് ജുമാകൾ ഒഴിവ് കഴിവില്ലാതെ, ഉദ്റില്ലാതെ, എക്സ്ക്യൂസ് ഇല്ലാതെ ഒഴിവാക്കുകയാണ്, അതിനെ നിസ്സാരമാക്കി കളിയായി വെറുതെ ഒരു കാരണവുമില്ലാതെ ഒഴിവാക്കി നഷ്ടപ്പെടുത്തിയാൽ അയാളുടെ ഹൃദയത്തിന് അള്ളാഹു സീല് വെക്കും എന്ന്. മൻ തറക ജുമഅത സലാസ മറാത്തിൻ, മൂന്ന് പ്രാവശ്യം തുടർച്ചയായി ഒരാൾ ജുമ ഉപേക്ഷിച്ചു, അള്ളാഹു അയാളുടെ കൽബിന് സീല് വെക്കുന്നതാണ്. എത്രയോ പുണ്യങ്ങളാണ് അയാൾക്ക് നഷ്ടപ്പെടുന്നത്. പിന്നീട് അയാൾക്ക് ഉത്ബോധനങ്ങൾ ലഭിക്കാതെ, നന്മകളിൽ വരാതെ, പാപങ്ങൾ കൊണ്ട് അയാളുടെ മനസ്സ് കറപിടിക്കുന്നൊരവസ്ഥയിലേക്കെത്തും. കല്ല ബൽ റാനഅല ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ആ ഒരു റൈന്, ആ ഒരു കറ അവരുടെ മനസ്സിൽ നിറയുന്നതാണ്. അവരുടെ ഹൃദയങ്ങളിൽ അവർ സമ്പാദിച്ചത് ഗഫ്ലത്ത് കൊണ്ട് ഉണ്ടാകുന്ന കാര്യമാണ്. നിഫാഖിലേക്ക്, മുനാഫിഖായി പോകുന്ന വിശ്വാസികളായി സൗഭാഗ്യം ലഭിച്ചിട്ട് പിന്നീട് കപടന്മാരായി മാറുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടിയാണ് ഈ വിഷയത്തെ നമ്മൾ കാണേണ്ടത്. സ്വലാത്തുൽ ജുമുഅ എന്നത് നിർബന്ധമായ കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്രയും ശ്രേഷ്ഠതയും മഹത്വവും കൽപ്പിച്ച ഈ ഒരു കാര്യം, മൻ തറക്കൽ ജുമുഅ സലാസ ജുമഅഇൻ മുത്തവാലിയാത്തിൻ ഫഖദ് നബദൽ ഇസ്ലാമ വറാഅ ളുഹരിഹി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് റിപ്പോർട്ട് വന്നതായി നമുക്ക് കാണാം. മൂന്ന് ജുമാകൾ തുടർച്ചയായി കൊണ്ടൊരാൾ ഒഴിവാക്കിയാൽ ഇസ്ലാമിനെ തൻ്റെ പിന്നിലേക്ക് അയാൾ വലിച്ചെറിഞ്ഞു എന്ന്. സഹോദരങ്ങളെ, ജുമാ ഉപേക്ഷിക്കുക വഴി അയാൾക്ക് ലഭിക്കുന്നത് ഗഫലത്താണ്. അള്ളാഹുവിനെ വഴിപ്പെടുന്നതിൽ നിന്ന് അയാൾ അശ്രദ്ധനാകും. അവൻ്റെ ഹൃദയം മഖ്തൂമം ബി ദുനൂബിൽ അലീമ, വലിയ പാപങ്ങൾ കൊണ്ട് സീലുവെക്കപ്പെടും. നന്മകളും ഹക്കും

0: അത് വളരെ ശക്തമായി താക്കീത് ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. ആരുടെയെങ്കിലും ഹൃദയത്തിന് സീലുവെക്കുന്നു, മുദ്ര ചാർത്തപ്പെടുന്നുവെങ്കിൽ അവന് ലം യഅരിഫ് മഅറൂഫൻ വലം യുങ്കർ മുങ്കറ, നന്മ കൽപ്പിക്കുവാനോ തിന്മ വിരോധിക്കുവാനോ യാതൊരു നിലക്കും അയാൾക്ക് സാധിക്കുകയില്ല. അതയാളുടെ ജീവിതത്തിൽ യാതൊരുവിധ നന്മകളുടെ ഉപദേശങ്ങളൊന്നും മാറ്റമുണ്ടാക്കുകയില്ല, തിന്മകളിൽ വിഹരിച്ചുകൊണ്ടിരിക്കും. ഇതൊരു വലിയ ശിക്ഷയായിക്കൊണ്ടാണ് ദുനിയാവിൽ ലഭിക്കുക. എന്നാൽ സഹോദരങ്ങളെ, ജുമാഅക്ക് ഹാദറാവുക വഴി അയാൾക്ക് ഈമാൻ വർദ്ധിക്കുവാനും അമലു സ്വാലിഹാത്തുകളിൽ ബറക്കത്ത് ലഭിക്കുവാനും റബ്ബിലേക്ക് അടുക്കുവാനും അവൻ്റെ മുഖത്ത് തന്നെ ആ ഒരു പ്രകാശം, മനസ്സിന് വിശാലത ലഭിക്കുന്നു, ഹൃദയം ശുദ്ധീകരിക്കപ്പെടാൻ ആഴ്ചയിൽ ലഭിക്കുന്നതായ ഈ ഉപദേശങ്ങൾ, അവൻ്റെ ജീവിതത്തിൽ വന്ന ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടാനുമെല്ലാം അത് കാരണമാകും എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. സലഫു സ്വാലിഹുകൾ അവർ പ്രത്യേകം പരിഗണിച്ചിരുന്ന ഒരു കാര്യമാണ് ജുമാഅക്ക് വേണ്ടി വരിക എന്നുള്ളത്, ആ പുണ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത്, ആ ബറക്കത്തിൽ നേടിയെടുക്കുക എന്നുള്ളത്. ഇബ്നു ഷിഹാബിന് സുഹരി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ബലഗന, ഞങ്ങളുടെ അടുക്കലെത്തിയിട്ടുണ്ട്, അന്ന റിജാല മിൻ അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ മനസ്സിലാക്കുന്നു അള്ളാഹുവിൻ്റെ സ്വഹാബത്തിൽപ്പെട്ടയാളുകൾ, ഖദ് ഷഹിദു ബദ്റൻ ഉസീബത്ത് അബ്സാറുഹും ഫി അഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വബഅദഹു ഫകാനു ലാ യത്രുകൂന ഷുഹൂദൽ ജുമുഅ വലാ നറാ അൻ യത്രുക ജുമുഅ മിൻ മൻ വജദ ഇലൈഹ സബീലൻ. അവർ ബദർ യുദ്ധത്തിൽ സാക്ഷികളായിട്ടുണ്ട്, അവരുടെ കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെട്ട അവസ്ഥയുണ്ടായിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്. പക്ഷേ അവർ ജുമാ ഉപേക്ഷിച്ചിരുന്നില്ല. ജുമാക്ക് വരാൻ എന്തെങ്കിലും മാർഗമുണ്ടോ, അവർ ജുമാക്ക് എത്തിയിരിക്കുമെന്നുള്ളതാണ്. ജുമാ നമസ്കാരത്തിന് വേണ്ടി വരിക എന്നുള്ളത് നിർബന്ധമാണ് എന്നാണ് ഫുഖഹാക്കളെല്ലാം അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഉദറില്ലാതെ, കാരണങ്ങളില്ലാതെ ഒഴിവാക്കാൻ ഒരിക്കലും പാടില്ല എന്ന് അഹ്ലു സുന്നൽ വൽ ജമാഅ അത് പഠിപ്പിക്കുന്നു. യാതൊരു നിലക്കും അതിന് ഒഴിവ് കഴിവ് നൽകപ്പെട്ടിട്ടില്ല. എന്നാൽ നമസ്കാരം നഷ്ടപ്പെടുത്തുന്ന എത്രയോ ആളുകൾ നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉ സ്സലാത്ത വത്തബഉ ശഹവാത്ത് ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, അവർക്ക് പിന്നിൽ ചില ആളുകൾ വന്നു, അളാഉ സ്സലാത്ത നമസ്കാരം അവർ നഷ്ടപ്പെടുത്തുന്നു, വത്തബഉ ശഹവാത്ത് മനുഷ്യ മനസ്സിൻ്റെ ഇച്ഛകളെയാണ്, ദേഹേച്ഛകളെയാണ് അവർ പിന്തുടരുകയും ചെയ്തത്. ജുമാ നമസ്കാരത്തെ തൊട്ട് ഉറങ്ങിപ്പോവുക, ചെറിയ കാരണങ്ങൾ കൊണ്ട് അത് നഷ്ടപ്പെടുത്തുക, എത്രയോ ഖൈറിൻ്റെ കവാടങ്ങളാണ് അവർക്ക് നഷ്ടപ്പെടുന്നത്. എന്നാൽ നേരത്തെ പള്ളിയിലേക്ക് എത്തിയാൽ ലഭിക്കുന്ന പുണ്യങ്ങൾ എത്രയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ജുമാ നഷ്ടപ്പെടുത്തുക എന്നുള്ളത് വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അത് നിഫാഖിലേക്ക്, കാപട്യത്തിലേക്കൊക്കെ എത്തിച്ചേരുന്നതാണ്. പല ആളുകളും ജോലി കാരണത്താൽ തൻ്റെ ശമ്പളം അതിൽ നിന്ന് കട്ട് ചെയ്യും, ജുമാക്ക് പോയാൽ എന്ന കാരണത്താൽ ജുമാ നഷ്ടപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, ഏതെല്ലാം വലിയ കച്ചവടത്തെക്കാളും ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈ ദാലിക്കും ഖൈറു ലക്കും ഇൻ കുന്തു തഅലമൂൻ, അതാണ് നിങ്ങൾക്ക് ഖൈറായിട്ടുള്ളത്. കച്ചവടത്തെക്കാളും നിങ്ങൾക്ക് ഖൈറായിട്ടുള്ളത്, ഭൗതികമായ നേട്ടങ്ങളെക്കാൾ നിങ്ങൾക്ക് ഖൈറായിട്ടുള്ളത് ജുമാക്ക് വേണ്ടി ഹാജറാവുക എന്നതാണ്. അതുകൊണ്ട് ജോലിയുടെ കാരണം പറഞ്ഞ് നിസ്സാരമായ കാരണങ്ങൾ കൊണ്ട് ജുമാ നഷ്ടപ്പെടുത്തുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല. അവന് പ്രാധാന്യം നൽകേണ്ടത് ദീനിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിച്ചതായ പുണ്യകരമായ കാര്യങ്ങൾക്കാണ്. നിർബന്ധമായ കാര്യങ്ങളാണ്, അവൻ്റെ മേൽ ബാധ്യതയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവ് അത് അള്ളാഹു സുബ്ഹാനഹു വതാല ഏതൊരാൾക്കും നൽകും. അള്ളാഹു ഇഷ്ടം നോക്കിയിട്ടല്ല ഏതൊരാൾക്കും, അള്ളാഹുവിന് വഴിപ്പെടുന്നവനും അല്ലാത്തവർക്കും നൽകും. എന്നാൽ ദീനെന്നതും ദീനിൻ്റെ നന്മകളെന്നതും അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കാണ് നൽകുന്നത്. നമുക്ക് ലഭിച്ച ഹിദായത്തിനെ നമ്മൾ നഷ്ടപ്പെടുത്താത്ത വിധം ജുമാഅകൾ നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. അങ്ങനെ നഷ്ടപ്പെടുത്തുന്നൊരവസ്ഥയുണ്ടെങ്കിൽ അത് അവസാനിപ്പിച്ച് ആ ഉത്ബോധനങ്ങളും ഖുത്വയും നമസ്കാരവും എല്ലാം ലഭിക്കുന്ന രൂപത്തിൽ നേരത്തെ അതിനുവേണ്ടി പുറപ്പെടാൻ നമ്മൾ തയ്യാറാവുക. അതല്ല എങ്കിൽ നന്മകളിൽ നിന്ന്, അള്ളാഹുൽ എന്നുള്ള പ്രകാശത്തിൽ നിന്ന് ഹൃദയങ്ങൾ മുദ്ര ചാത്തപ്പെടുത്തുന്ന ഗഫ്ലത്തിൻ്റെ അശ്രദ്ധരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല. അത്തരത്തിലുള്ള വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. കൃത്യമായി നിർബന്ധമാക്കപ്പെട്ടതായ ജുമാ നമസ്കാരങ്ങൾക്ക്, ജുമാ ഖുത്ബ ശ്രവിക്കുന്നതിനു വേണ്ടി നേരത്തെ പുറപ്പെടാൻ നമ്മുടെ മനസ്സുകളെ അള്ളാഹു പാകപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും.

0: ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സ്വാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ജുമാ നഷ്ടപ്പെടുത്തുന്നതിൻ്റെ ഗൗരവം വിശദീകരിക്കുന്ന ഹദീസ് നമുക്ക് മുൻപിൽ വിശദീകരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: زادت في الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم
2: وابا മുതിർന്നവർക്ക് ബാല്യത്തിലേക്ക് ഒരു മടക്കയാത്ര. ബാലികാ ബാലന്മാർക്ക് കുട്ടിക്കാലത്തിന്റെ സാർത്ഥകമായ അനുഭവകാലം. നിഷ്കളങ്ക ബാല്യത്തോടൊപ്പം പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ്. ബാല്യകാല വർഷങ്ങൾ മധുരതരമാക്കാം. മൊബൈലും ആധുനിക മീഡിയകളും തീർക്കുന്ന തലവേദനയ്ക്ക് പരിഹാരം അന്വേഷിക്കുകയാണ് ഇന്നെല്ലാവരും. ക്രിയാത്മകതയുടെ അടയാളങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് അത് ബാല്യവും കൗമാരവും അപഹരിക്കുന്നു. കളികളും കളിപ്പാട്ടങ്ങളും കുട്ടിത്തവും കുസൃതിയും വിസ്ഫോടനം തീർക്കുന്ന ക്രിയാത്മകത ബാല്യത്തെ തിരികെ പിടിക്കാൻ പീസ് റേഡിയോയുടെ അവസരോചിതമായ ഇടപെടൽ. സ്റ്റാർ ക്വസ്റ്റ് കുഞ്ഞു മനസ്സുകളിൽ വിരിയുന്ന കഥയും കവിതയും പാട്ടും ചിരിയും ഇനി ലോകമറിയട്ടെ, അവർ ആസ്വദിക്കട്ടെ. കനലിരിയുന്ന ബാല്യങ്ങളെ കുളിർവീശി കളിചിരികളിലേക്ക് തിരിച്ചു നടത്താൻ പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
4: സ്കൂളിൽ കളരി അഭ്യസിപ്പിക്കുന്നു. ഒരു നിശ്ചിത തുക കൊടുക്കണം. ആവശ്യമെങ്കിൽ പങ്കെടുത്താൽ മതി. കളരി മുസ്ലിങ്ങൾക്ക് പരിശീലിക്കാമോ? മോഹൻക്ക് അതിനോട് കേട്ടപ്പോൾ ഇഷ്ടമുണ്ട്. ഇസ്ലാം അനുവദിക്കുന്നുവെങ്കിൽ ഞാൻ പങ്കെടുക്കട്ടെ എന്ന് ഏഴിലാണ് പഠിക്കുന്നത് എന്നാണ്.
5: കളരി, അത് കരാട്ട പോലെ, കുംഫു പോലെ, ദിഫാഉ നഫ്സ് അഥവാ പ്രതിരോധത്തിൻ്റെ ഒരു മാർഗമാണ്. ഇസ്ലാം ആരോഗ്യത്തിന് വലിയ വില നൽകിയിരിക്കുന്നു. അപ്രകാരം തന്നെ ആളുകളൊക്കെ നല്ല ആരോഗ്യവാന്മാരായിരിക്കണം എന്ന് ഇസ്ലാം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയഭക്തി ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ ഒരിക്കലൊരു പെരുന്നാളിന് പള്ളിയിൽ വെച്ച് എത്യോപ്യക്കാരായ ആളുകൾ ആയുധപ്പയറ്റ് അഭ്യാസം പ്രകടിപ്പിക്കുന്നത് റസൂലുള്ളാഹി തങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തു എന്നൊക്കെ ഹദീസിൽ കാണുവാൻ സാധിക്കും. പക്ഷേ പ്രവാചകനിൽ നിന്നാണ് കളരി എന്ന ഒരു അഭ്യാസമുണ്ടായത് എന്ന് പറയുവാൻ മതിയായ തെളിവുകളില്ല. ആരോഗ്യവാന്മാരായിരിക്കുക, അതേപോലെ തന്നെ പ്രതിരോധം, ഒരാൾ ഇങ്ങോട്ട് തല്ലാൻ വന്നാൽ അത് ഏറ്റുവാങ്ങുവാൻ മാത്രമല്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു സ്വഹാബി ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, റസൂലേ, ഒരാൾ എൻ്റെ മുതൽ കവർന്നെടുക്കാൻ വരുന്നു എന്ന് വിചാരിക്കട്ടെ, ഞാൻ എന്ത് ചെയ്യണം? നീ തടയുക, പ്രതിരോധിക്കുക എന്ന് റസൂലുള്ള പറഞ്ഞു. എങ്കിൽ ആ ഒരു സംഘടനത്തിൽ ഞാൻ അയാളെ കൊന്നുകളഞ്ഞാലോ? അവൻ നരകത്തിലാണെന്ന് പറഞ്ഞു. അവൻ എന്നെ കൊന്നാലോ? നീ സ്വർഗത്തിലാണെന്ന് റസൂലുള്ള പറഞ്ഞു. അപ്പോൾ പൊതുവെ ഒരു ദിഫാഉ നഫ്സ്, പ്രതിരോധം, മനുഷ്യർക്കിടയിൽ എപ്പോഴും ആവശ്യമായി വരും. കള്ളന്മാരുണ്ടാകും, കൊള്ളക്കാരുണ്ടാകും, പിടിച്ചുപറിക്കാരുണ്ടാവും, അഭിമാനം കവർന്നെടുക്കാൻ വരുന്ന ആളുകളുണ്ടാവും. അവരിൽ നിന്നൊക്കെ രക്ഷപ്പെടേണ്ടത് മനുഷ്യരുടെ ഒരു ബാധ്യതയാണ് എന്നുള്ള നിലക്ക് തീർച്ചയായും ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടായിരിക്കണം. എന്നാൽ റസൂലുള്ളാഹിയാണ് അത് തുടങ്ങിയത് എന്ന് പറയാവുന്ന രേഖകൾ കണ്ടിട്ടില്ല. അല്ലാഹു തആല ആലം.
4: യാഥാസ്ഥിക വിഭാഗം പള്ളികളിൽ നിന്ന് സുബൈ ബാങ്ക് 8 മിനിറ്റ് മുമ്പ് കൊടുക്കുന്നു. ആ സമയത്ത് തഹജ്ജുദ് പൂർത്തിയാക്കാമോ എന്നാണ്.
5: ചില പള്ളികളിലൊക്കെ മഗ്‌രിബ് ബാങ്ക് വൈകിപ്പിക്കുകയും സുബഹി ബാങ്ക് ചോദ്യത്തിലുള്ളതുപോലെ 8-ഓ 10-ഓ മിനിറ്റ് മുമ്പ് കൊടുക്കുകയും ചെയ്തു വരുന്നുണ്ട്. സൂക്ഷ്മതയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. എന്നാൽ അതിലുള്ള വലിയ ഒരു അബദ്ധം, ബാങ്കിൻ്റെ സമയമാകുന്നതിന് മുമ്പ് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ ബാങ്ക് യഥാർത്ഥ ബാങ്കാണെന്ന് തെറ്റിദ്ധരിച്ച് കാലത്ത് തന്നെ ജോലിക്ക് പോകുന്ന പല ആളുകളും ആ സമയത്ത് നമസ്കരിക്കും. കൂലിത്തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, വിദൂര യാത്ര ചെയ്യുന്ന ആളുകൾ അങ്ങനെ സമയമാകുന്നതിന് മുമ്പ് സുബഹ് നമസ്കരിക്കും. അത് നമസ്കാരം ശരിയായിത്തീരുകയില്ല. അസ്സലാത്തു അലാ വഖ്തിഹ, ഏറ്റവും പുണ്യകരമായ കാര്യം സമയം നമസ്കാരം അതിന് സമയത്ത് നിർവഹിക്കലാണ്. നമസ്കാരത്തിൻ്റെ ഷർത്തുകളിൽപ്പെട്ടതാണ് സമയമാകുക. പള്ളികളിൽ നിന്ന് ബാങ്ക് കേട്ടോ ഇല്ലയോ എന്നുള്ളതല്ല നമസ്കരിക്കുവാനുള്ള മാനദണ്ഡം, സമയമായോ ഇല്ലേ എന്നുള്ളതാണ്. നാട്ടിലെ ഭൂരിപക്ഷമുള്ള പള്ളികളിൽ നിന്നും സുബഹി ബാങ്ക് വളരെ നേരത്തെ കൊടുക്കുന്നു, 8-10 മിനിറ്റ് മുമ്പ് കൊടുക്കുന്നു. ആ സമയത്ത് സുബഹിയുടെ സമയമായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഒരാൾ പ്രസ്തുത സമയത്ത് തഹജ്ജു നമസ്കരിച്ചാൽ അത് സ്വീകാര്യയോഗ്യമായിത്തീരുന്നതാണ്. ഒരിക്കലും സമയത്തിന് മുമ്പ് ഫർദ് നമസ്കരിക്കുവാൻ പാടില്ല.
4: ബാത്റൂമിൽ വെച്ച് ബാങ്കിന് ഇജാബ നൽകാൻ പറ്റുമോ എന്നാണ്.
5: ഇന്നത്തെ കാലത്ത് ബാത്റൂം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അവിടെ കുളിക്കുവാനുള്ള സൗകര്യവും അതുപോലെ തന്നെ മലമൂത്ര വിസർജനത്തിനുള്ള സൗകര്യവും ഉള്ള സ്ഥലമായിരിക്കും. അതല്ല എങ്കിൽ മലമൂത്ര വിസർജനത്തിന് മാത്രം സൗകര്യമുള്ളതായിരിക്കും, അതല്ല എങ്കിൽ കുളിക്കുന്ന റൂം മാത്രമായിരിക്കും. ഈ മൂന്ന് രൂപത്തിൽ ബാത്റൂം എന്ന് പറയുമ്പോൾ വിവക്ഷിക്കപ്പെടും. ഇവിടെ കുളിക്കുന്ന ഒരു സ്ഥലം മാത്രമാണ് എങ്കിൽ, അല്ലെങ്കിൽ കുളിക്കുവാനും മലമൂത്ര വിസർജനം നടത്തുവാനുള്ള സൗകര്യമുണ്ട്, ബാങ്ക് കേൾക്കുന്ന വേളയിൽ നമ്മൾ കുളിക്കുന്ന ഭാഗത്താണ് എങ്കിൽ, ആ സന്ദർഭത്തിലൊക്കെ ബാങ്കിന് ഇജാബത്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. എന്നാൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന കക്കൂസ് മാത്രമാണ് എങ്കിൽ, അല്ലെങ്കിൽ ആ ഭാഗത്താണ് ബാങ്ക് കേൾക്കുന്ന വേളയിൽ നമ്മൾ നിൽക്കുന്നത് എങ്കിൽ, അവിടെ ഏറ്റവും ശരിയായ കാര്യം നമ്മൾ ഇജാബത്ത് കൊടുക്കാതിരിക്കുകയാണ് വേണ്ടത്. ഇമാം അബൂദാവൂദ് റഹ്മത്തുല്ലാഹി അലൈഹി മുഹാജിർ ഇബ്നു ഖുംഫുദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലൂടെ ഞാൻ ഒരിക്കൽ നടന്നുപോയി. വഹുവ യബൂൽ, പ്രവാചകൻ മൂത്രമൊഴിക്കുകയായിരുന്നു. ഫസല്ലം അലൈഹി, അദ്ദേഹത്തിനോട് സലാം പറഞ്ഞു, പക്ഷേ വലം യറുദ്, മറുപടി പറഞ്ഞില്ല, വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞില്ല. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് വിരമിച്ച് വുദു എടുത്തതിന് ശേഷം വന്നു പറഞ്ഞു, ഇന്നി കരിഹ്തു അൻ അദ്കുറല്ലാഹ അസ്സ വജൽ ഇല്ല അലാ തുഹർ, അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുവാൻ തഹാറത്തായി ശുദ്ധിയോടുകൂടി ആയിരിക്കണം എന്ന് ഞാൻ ഉദ്ദേശിച്ചു, അതുകൊണ്ടാണ് ഞാൻ സലാം മടക്കാത്തത് എന്ന് പറഞ്ഞു. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബാത്റൂമിലായിരിക്കുമ്പോൾ അവിടെ ബാങ്കിന് ഇജാബത്ത് കൊടുക്കേണ്ടതില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
4: നിസ്കരിക്കുമ്പോൾ ജേഴ്സി ധരിക്കാൻ പറ്റുമോ, അതിന്റെ ഇസ്ലാമിക നിലപാട് എന്താണ് എന്നാണ്.
5: ഇന്ന് ചെറുപ്പക്കാരും കുട്ടികളുമൊക്കെ ഈ ഒരു വിഷയത്തിൽ വലിയ പരീക്ഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്നു. എന്റെ ഈ കുട്ടികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരെഴുതിയ ഒരു ടീഷർട്ട്, അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറിൻ്റെയും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെയും മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെയും ഇമാം ഷാഫിയുടെയും ഇമാം അഹമ്മദ് ബിൻ്റെയും പേരെഴുതിയ ഒരു ടീഷർട്ട് ഇടാത്തത്, അപ്പോൾ സ്വാഭാവികമായും അവരുടെ മനസ്സിൽ ഒരു ആരാധനാപാത്രം പോലെ ഇത്തരം വ്യക്തികൾ കടന്നുകൂടിയിരിക്കുന്നു. ഇതുകൊണ്ടുണ്ടാവുന്ന മുസീബത്തുകൾ വലുതാണ്. അതിലൊന്ന്, ചിത്രപ്പണികളും രൂപങ്ങളുമൊക്കെ കർശനമായി വിലക്കിയ മതമാണ് ഇസ്ലാം. അത്തരം വ്യക്തികളുടെ ചിത്രങ്ങൾ ധരിക്കുന്നു, അതും നമസ്കാരത്തിൽ ധരിക്കുന്നു. ഇത്തരം വ്യക്തികളുടെ പിന്നിൽ നമസ്കരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇത് ശ്രദ്ധയിൽപ്പെടുന്ന ആൾ നമസ്കാരത്തിൽ അശ്രദ്ധയുണ്ടാകുന്നു. ഇവരുടെ മനസ്സിൽ ഈ വ്യക്തികളോടുള്ള ഒരു അദമ്യമായ സ്നേഹവും ബഹുമാനവും ഉണ്ടാകുകയും അത് അതിരി കടന്ന് ഒരു പക്ഷേ വിഭാഗീയതയിലേക്ക് പോവുകയും ചെയ്യുന്നു. രണ്ട് വ്യക്തികളെ സ്നേഹിക്കുന്ന വ്യത്യസ്ത ആളുകൾ അതിൻ്റെ പേരിൽ സംസാരവും ശബ്ദമുയർത്തലും കയ്യാങ്കളിയും വിഭാഗീയതയും സംഘട്ടനങ്ങളും വരെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ ലോകത്തിന് മാതൃകയാക്കാവുന്ന വ്യക്തികളാണ് ഇവർ. ശരിയാണ്, അവർ കളിക്കുന്നുണ്ട്, അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പലർക്കും ഒന്നിലധികം കാമുകിമാരും ഇസ്ലാം തീർത്തും നിഷിദ്ധമാക്കിയ മദ്യത്തിലൂടെ കുളിച്ചു നടക്കുന്ന ആളുകളുമൊക്കെയായ വ്യക്തികളെ എങ്ങനെയാണ് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പ്രതിഷ്ഠയാക്കി ചിത്രീകരിച്ച് എപ്പോഴും അവരെ സ്മരിക്കുന്ന രൂപത്തിലുള്ള മോഡലുകളായി മാറുവാൻ വിശ്വാസികൾക്ക് സാധിക്കുക? അതുകൊണ്ട് തന്നെ മാന്യമായ വസ്ത്രം ധരിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരാളുടെയും ഫോട്ടോ ചിത്രം ഉള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക, സമൂഹത്തിന് മാതൃകയായിരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
4: അറബിക് കാലിഗ്രാഫി ഫ്രെയിം ചെയ്ത് വീട്ടിൽ വെക്കാൻ പറ്റുമോ എന്നാണ്
6: ഈ കാലിഗ്രാഫി എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ചോദ്യത്തിൽ അതിൻ്റെ അറബിയിൽ കാലിഗ്രാഫി ചെയ്യുന്നതിനെ കുറിച്ച് ചോദിച്ചാൽ അതിൽ തെറ്റൊന്നുമില്ല. കാലിഗ്രാഫിയിൽ അറബി ലിപികൾ എഴുതാവുന്നതാണ്, വരെയാണത്. എന്നാൽ വിശുദ്ധ ഖുർആൻ അങ്ങനെ കാലിഗ്രാഫി ചെയ്യുന്ന വിഷയത്തിൽ കേവലം ആളുകളുടെ ശ്രദ്ധ ക്ഷണിക്കാനും, വിശുദ്ധ ഖുർആൻ ആളുകൾക്ക് ഉത്ബോധനമാണ്, ഉണർത്തലാണ്, ആ നിലക്ക് ആളുകളുടെ ശ്രദ്ധ ക്ഷണിക്കാനുള്ള സുന്ദരമായിട്ടുള്ള എഴുത്താണിയെങ്കിൽ, വരയാണിയെങ്കിൽ അത് പാടില്ല എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഈ മനുഷ്യരുടെ മൃഗങ്ങളുടെ ഒക്കെ രൂപങ്ങൾ ഖുർആൻ കൊണ്ട് വരയ്ക്കുന്ന രീതി അതൊരു തരം കളിയാണ്, വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള ഒരു തരം കളിയാണ്. അത് വിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട് പാടുള്ളതല്ല. അള്ളാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചത് അങ്ങനെ ആളുകൾക്ക് തോന്നിയ രൂപത്തിൽ വരയ്ക്കാനും കുറിക്കാനും അല്ല. അലങ്കാരത്തിന് പ്രതിഷ്ഠിക്കുവാൻ വിശുദ്ധ ഖുർആൻ അങ്ങനെ വരയ്ക്കുക എന്നുള്ളതും പാടുള്ളതല്ല. എന്നാൽ സുന്ദരമായി വിശുദ്ധ ഖുർആൻ എഴുതി വരച്ചു, അത് ആളുകൾക്ക് ഉത്ബോധനമാകും വിധം ഉള്ള വരയാണെങ്കിൽ അതിൽ വിലക്കുമില്ല. ഇതാണ് അതിൽ പറയാനുള്ളത്. അല്ലാഹു ആലം.
4: പഴയ സ്വർണം കൊടുത്ത് പുതിയത് വാങ്ങുമ്പോൾ അതിൽ പലിശ ഉണ്ടാകുമോ? 8 ഗ്രാം പഴയ സ്വർണം കൊടുത്ത് 8 ഗ്രാം സ്വർണം വാങ്ങാൻ പറ്റുമോ? അതിൽ കൂടുതൽ വരുന്ന പണിക്കൂലി, ടാക്സ് എന്നിവയ്ക്ക് കൂടുതൽ പൈസ വേറെ കൊടുക്കേണ്ടി വരുന്നുണ്ട് എന്നാണ്.
7: സ്വർണം വെള്ളി കറൻസി പോലെയുള്ളവ പരസ്പരം കച്ചവടം നടത്തുന്ന സമയത്ത് എത്രയാണോ കൊടുത്തത് അത് അത്ര തന്നെ തിരിച്ചു വാങ്ങണമെന്നും അതോടൊപ്പം തന്നെ അത് റൊക്കമായി കൊണ്ടാണ് കച്ചവടം ചെയ്യേണ്ടത് എന്നതും നാണയങ്ങളുടെ വിനിമയവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം നിർദ്ദേശിച്ച നിബന്ധനകളാണ്. ആ നിബന്ധനകൾ സൂക്ഷിക്കപ്പെടാത്തിടങ്ങളിലാണ് പലിശ കടന്നു വരിക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചോദ്യകർത്താവ് ഉന്നയിച്ചതുപോലെയാണ് കാര്യമെങ്കിൽ, കൊടുക്കുന്ന സ്വർണം അത്ര തന്നെ തിരിച്ചു ലഭിക്കുന്നുണ്ട്, പിന്നീട് ഏറെയായിക്കൊണ്ട് വാങ്ങുന്ന പണമെന്നുള്ളത് അത് അവർക്കവിടെയുള്ള പണിക്കൂലിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് എങ്കിൽ അത് പലിശയിൽ പെടുന്നതല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
4: ചോദ്യം ഇതാണ്, വിവാഹത്തിന് 1 മാസം മുമ്പ് ജ്വല്ലറിയിൽ പോയി കച്ചവടം ഉറപ്പിച്ചു, ക്യാഷ് കൊടുത്തു. 1 മാസത്തിന് ശേഷം കടയിൽ പോയി കച്ചവടം ഉറപ്പിച്ച അന്നത്തെ വിലക്കുള്ള സ്വർണ്ണാഭരണം വാങ്ങി, സ്വർണ്ണവില കൂടിയാലും കുറഞ്ഞാലും കച്ചവടം ഉറപ്പിച്ച 1 മാസം മുന്നേയുള്ള വിലക്കാണ് വാങ്ങിയത്, ഇതിൽ തെറ്റുണ്ടോ എന്നാണ്.
5: സ്വർണം വെള്ളി എന്നിവ കച്ചവടം ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറേ നിർദ്ദേശങ്ങൾ ഇസ്ലാമിന് പറയാനുണ്ട്. അതിലൊന്ന്, സ്വർണവും വെള്ളിയും പരസ്പരം കൈമാറ്റം ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിബന്ധനയാണ്. കാശുകൊടുത്ത് സ്വർണം അല്ലെങ്കിൽ കാശുകൊടുത്ത് വെള്ളി വാങ്ങുമ്പോൾ യദംബിയദ് ബൈ ഹാൻഡ് കച്ചവടം നടക്കണം. കാശു കൊടുക്കുന്നു, സ്വർണം വാങ്ങുന്നു, കാശു കൊടുക്കുന്നു, വെള്ളി വാങ്ങുന്നു, ഈ രൂപത്തിലാണ്. ഇല്ലെങ്കിൽ അത് രിബ പലിശയായി തീർന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റിബൻ നസീഅയായി പറഞ്ഞു. ഇനി പഴയത് കൊടുത്ത് പുതിയത് വാങ്ങുമ്പോഴും 2 നിബന്ധനകളുണ്ട്. എത്രയാണോ കൊടുത്തത് അത്ര തിരിച്ചു വാങ്ങുക, ബൈ ഹാൻഡായി കച്ചവടം നടത്തുക, ഇല്ലെങ്കിൽ അവിടെ റിബൽ ഫദലും റിബൻ നസീഅയും കടന്നു വരുന്നു. ഇവിടെ കച്ചവടത്തിൻ്റെ ഒരു തന്ത്രമായിരിക്കും പലപ്പോഴും ജ്വല്ലറികളിൽ കണ്ടുവരുന്നത്, കാശ് അഡ്വാൻസായി കൊടുക്കുക, എന്നാൽ എത്ര ആഴ്ചയോ എത്ര മാസം കഴിഞ്ഞാണോ സ്വർണം വാങ്ങുന്നത് ആ സമയത്ത് വില കൂടിയാൽ കൂടിയ സംഖ്യ കൊടുക്കേണ്ടതില്ല, വില കുറഞ്ഞാൽ കുറച്ചു തരും. ഇവിടൊക്കെ തന്നെയും ഈ നിയമം അള്ളാഹു റസൂലിന്റെ നിയമം പാലിക്കാതെ പോകുന്നുണ്ട്. സ്വർണത്തോടുള്ള മനുഷ്യന്റെ അമിതമായ ഭ്രമം, അത് ഒഴിവാകുവാൻ ഏറ്റവും നല്ലത് ഇസ്ലാം പറഞ്ഞ ഇത്തരം പരിഹാര മാർഗങ്ങൾ തന്നെയാണ്. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ആഭരണം കടയിൽ ഇല്ല എങ്കിൽ, നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ആഭരണം എടുക്കാം. ഇനി അതല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ആഭരണം ഇല്ല എങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാര മാർഗം, കാശു കൊടുത്ത് കോയിൻ വാങ്ങുക, സ്വർണം വാങ്ങുക, സ്വർണത്തിൻ്റെ കോയിൻ. അതോടുകൂടി ആ ഇടപാട് കഴിഞ്ഞു, ഇനി അടുത്ത ഇടപാട് ഇത് കൊടുത്ത് സ്വർണം ആഭരണമുണ്ടാക്കുന്ന ആളുകളോട് അത് നാം ഇഷ്ടപ്പെട്ട രൂപത്തിൽ സ്വർണം ഉണ്ടാക്കി തരുവാൻ പറയുകയും അവർക്കതിൻ്റേതായ കൂലി കൊടുക്കുകയും ചെയ്യുക. ഇത് അതിൻ്റെ ഒരു പരിഹാര മാർഗമാണ്. അമിതമായ സ്വർണഭ്രമത്തിൽ നിന്നും സമൂഹം മുക്തരാകേണ്ടതുണ്ട് എന്ന കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. എങ്കിൽ കുറേ ഈ വിഷയത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിത്തീരും.
4: കൈവിരലിന് ചതവുള്ളതിനാൽ ബാൻഡേജ് ഇട്ടിട്ടുണ്ട്. ഉളു ചെയ്യുമ്പോൾ അതിന് മേലെ തടവണോ അല്ലെങ്കിൽ അതിന് വേറെ തയമം ചെയ്യണോ? വിരൽ അല്ലാത്ത ഭാഗങ്ങളിൽ 3 തവണ തടവണോ എന്നൊക്കെയാണ്.
7: നമുക്കറിയാം ഇസ്ലാം ഫിത്റത്തിൻ്റെ മതമാണ്. എല്ലാ സാഹചര്യങ്ങളിലേക്കും ആവശ്യമായ രൂപത്തിലുള്ള മത നിയമങ്ങളാണ് ഇസ്ലാമിലുള്ളത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, മതകാര്യത്തിൽ യാതൊരു പ്രയാസവും നിങ്ങളുടെ മേൽ അവൻ ചുമത്തിയിട്ടില്ല എന്നാണ്. അതുപോലെ തന്നെ ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ല വുസ്അഹ, അള്ളാഹു ഒരാളോടും അയാളുടെ കഴിവിൽ പെടാത്തതായിട്ടുള്ള ഒന്നും ചെയ്യാൻ നിർബന്ധിക്കുകയും ഇല്ല എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറയിലും അള്ളാഹു പ്രത്യേകം എടുത്തു പറയുമ്പോൾ, ശാരീരികമായി പൂർണാർത്ഥത്തിലോ ഭാഗികമോ ആയി അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളുള്ള സമയത്ത് നിസ്കാരത്തിൽ നിസ്കരിക്കുന്ന രൂപത്തിൽ എല്ലാം ഇളവുകൾ ഇസ്ലാം നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഉമ്മ ഒളു ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ശരീരത്തിൽ നനയ്ക്കുവാൻ കഴിയുന്ന ഭാഗങ്ങളെല്ലാം അഥവാ ഒളു ചെയ്യുവാൻ കഴിയുന്ന ഭാഗങ്ങളെല്ലാം ഒളു ചെയ്യുകയും, എന്നിട്ട് ഒളു ചെയ്യാൻ കഴിയാത്ത ഒളുവിൻ്റെ അവയവങ്ങൾക്ക് വേണ്ടി തയമ്മും ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന അദ്ദേഹത്തിന് ബവാസീർ അഥവാ പൈൽസുമായി ബന്ധപ്പെട്ട അസുഖമുണ്ടായി, നിന്നു നിസ്കരിക്കാൻ കഴിയാത്ത പ്രയാസം പറഞ്ഞപ്പോൾ, ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, സ്വല്ലി ഖായിമൻ, നീ നിന്ന് നിസ്കരിക്കുക, ഫഇല്ലൻ തസ്തത്വ, നിനക്ക് നിന്ന് നിസ്കരിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, ഫഖായിദ, നീ ഇരുന്ന് നമസ്കരിക്കുക, ഫഇല്ലൻ തസ്തത്വ, ഇനി ഇരുന്ന് നിസ്കരിക്കാനും നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ, ഫഅല ജംബിൻ, നീ ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുക എന്ന് പറഞ്ഞ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി. ഇവിടെ തനിക്ക് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് എങ്കിൽ ഇരിക്കാവുന്നതാണ്. ഇരിക്കുവാൻ തന്നെ ശ്രദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടത്, തറയിലിരുന്ന് നിസ്കരിക്കുവാൻ കഴിയുമെങ്കിൽ അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. ഒരാൾക്ക് കസേരയിലിരുന്ന് നിസ്കരിക്കാം, വിരോധമില്ല. തറയിലിരുന്ന് നിസ്കരിക്കലാണ് ഉത്തമമെങ്കിലും തറയിലിരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടെങ്കിൽ അയാൾക്ക് കസേര ഉപയോഗിക്കാം. ഏതെല്ലാം കർമ്മങ്ങൾ അതിൻ്റെ പരിപൂർണാർത്ഥത്തിൽ ചെയ്യുവാൻ പ്രയാസം ഉണ്ടോ ആ കർമ്മങ്ങൾക്കെല്ലാം റുഖ്സയുണ്ട്. ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഉമ്മയെ സംബന്ധിച്ചിടത്തോളം, ഇരുന്ന് നിസ്കരിക്കുമ്പോൾ തന്നെ സുജൂദിലേക്കും റുക്കുഇലേക്കും ഒക്കെ പോകുവാൻ പ്രയാസമുണ്ട് എങ്കിൽ, എല്ലാം കഴിവിൻ്റെ പരമാവധി എങ്ങനെയാണോ ചെയ്യുവാൻ കഴിയുക ആ രൂപത്തിലാണ് ചെയ്യേണ്ടത്. അതല്ല, ഇരുന്ന് നിസ്കരിക്കാനും കഴിയാത്ത അവസ്ഥയാണുള്ളത് എങ്കിൽ വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിബിലയുടെ നേരെ വരുന്ന രൂപത്തിൽ കിടന്നുകൊണ്ട് നിസ്കരിക്കണം. അതിനും കഴിയാത്ത അവസ്ഥയാണുള്ളത് എങ്കിൽ ഇടത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിബിലക്ക് അഭിമുഖമായി വരുന്ന രൂപത്തിൽ കിടന്നുകൊണ്ട് നിസ്കരിക്കാം. അതിനും കഴിയാത്ത അവസ്ഥയാണുള്ളത് എങ്കിൽ മലർന്ന് കിടന്നുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ, ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കാൻ കഴിയാത്തവൻ അവൻ മലർന്ന് കിടന്നുകൊണ്ട് നിസ്കരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ റിപ്പോർട്ടുകളും കാണാൻ സാധിക്കും. ഇതാണ് നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അവിടെ നിസ്കരിക്കുമ്പോൾ പ്രയാസം ഏതെല്ലാം കർമ്മങ്ങളുടെ ഭാഗത്താണ് വരുന്നത് അവിടെയൊക്കെ ഇളവുണ്ട്, പ്രയാസമില്ലാത്ത കർമ്മങ്ങൾ അതതിൻ്റെ പരിപൂർണ രൂപത്തിൽ തന്നെ ചെയ്യുവാനാണ് ശ്രമിക്കേണ്ടത്. ഇനി മുഴുവനും അതിൻ്റെ പരിപൂർണ രൂപത്തിൽ ചെയ്യാൻ പ്രയാസമുണ്ട് എങ്കിൽ അവിടെയാണ് കിടന്നുകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ടുമെല്ലാമാണ് നിസ്കരിക്കേണ്ടത്. സ്വബോധമുള്ള സാഹചര്യത്തിൽ നിസ്കാരം ഒഴിവാക്കുവാൻ യാതൊരു രൂപത്തിലുമുള്ള അനുവാദം ഇസ്ലാം നൽകുന്നില്ല എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
4: ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്നതിൻ്റെ മതവിധി എന്താണ് എന്നാണ്?
5: നമ്മുടെ നാട്ടിൽ കമ്പനികൾ നടത്തുന്ന ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, അതേപോലെ വാണിജ്യ സ്ഥാപനങ്ങൾക്കുള്ള ഇൻഷുറൻസ്, വെഹിക്കിൾ ഇൻഷുറൻസ്, ഇതൊക്കെ തന്നെയും നിഷിദ്ധമാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പണ്ഡിതന്മാർ അതിന് പല തെളിവുകളും നിരത്തുന്നു. കാരണം അതിൽ പലിശ അടങ്ങിയിരിക്കുന്നു എന്നാണ്. ചെറിയ ഒരു സംഖ്യ ഇപ്പോൾ കൊടുത്ത് പിന്നീട് അതിനേക്കാൾ വലിയ സംഖ്യ ശേഷം വാങ്ങുമ്പോൾ രണ്ട് തരത്തിലുള്ള പലിശയും റിബ അൻ നസീഅയും റിബ അൽ ഫളും കാലതാമസത്താലുള്ള പലിശയും അധിക പലിശയും അതിൽ ഉൾപ്പെട്ടു എന്നാണ്. രണ്ടാമതായി ചൂതാട്ട സമാനമായ ഒരു വ്യവഹാരം അതിനുണ്ട്, കുറച്ചു കൊടുക്കുന്നു കൂടുതൽ വാങ്ങുന്നു. മൂന്നാമതായി അതിൽ വഞ്ചനയുണ്ട് എന്നാണ്, കൊടുത്ത കാശ് കിട്ടുമോ എന്നറിയില്ല, കൊടുത്ത കാശിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ കിട്ടിയേക്കാം, അതിലൊരു ചതിയും വഞ്ചനയും ഉണ്ട് എന്നാണ്. നാലാമതായി അന്യരുടെ ധനം അവകാശമില്ലാതെ ഭക്ഷിക്കലാണ് അതിലുള്ളത്. അതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് കമ്പനികൾ നടത്തുന്ന ഏത് തരത്തിലുള്ള ഇൻഷുറൻസ് ആകട്ടെ അതൊക്കെ നിഷിദ്ധമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ ഒരു ഗവൺമെൻറ് ആ രാജ്യത്തെ പ്രജകളുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു സംരംഭം കൊണ്ടുവരികയും അവർ വെക്കുന്ന നിബന്ധനകൾ ഇന്ന കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് വൈദ്യസഹായം കൊടുക്കാം, വീട് വെക്കാൻ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നൽകുന്ന സഹായങ്ങൾ, അത് ഇൻഷുറൻസ് എന്ന് പേരിട്ടാലും ഈ പറയുന്ന നിഷിദ്ധമായ ഗണത്തിലല്ല ഉൾപ്പെടുക. ബി പി എൽ കാർഡുള്ള ആളുകൾക്ക് മെഡിക്കൽ രംഗത്ത് ഇത്ര സംഖ്യ വരെ ഗവൺമെൻറ് സഹായിക്കും, അതൊരു ഇൻഷുറൻസ് പോളിസി എന്ന പേരിൽ പറയുന്നുവെങ്കിലും അതിന് പ്രത്യേകമായ കാശ് കൊടുക്കുകയോ അല്ലെങ്കിൽ അത് ഒരു കമ്പനിക്ക് ലാഭം ലഭിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനമോ അല്ല. അപ്പോൾ അത് അനുവദനീയമായിത്തീരുന്നു. അതേപോലെ തന്നെ കുറേ ആളുകൾ ഒരു സംഖ്യ എടുത്ത് അത് മുഖേന ആളുകളെ സഹായിക്കുക, ആരൊക്കെയാണോ പണമെടുക്കുവാൻ മുന്നോട്ട് വന്നത് അവർക്ക് അവരുടെ കച്ചവടത്തിലോ മറ്റോ വല്ലോ നഷ്ടവുമുണ്ടാകുമ്പോൾ ഈ തുക എടുക്കുക, അതിന് ഇൻഷുറൻസ് എന്ന് പേര് പറയാം. അത് അനുവദനീയമാണ്. കാരണം ഈ ക്യാഷ് മുടക്കുമ്പോൾ അതുകൊണ്ട് അവർ പണം നേടുക എന്ന ലക്ഷ്യമല്ല, മറിച്ച് പാവപ്പെട്ടവരെ സഹായിക്കുക. ഈ ലിസ്റ്റിലുള്ള ഈ കൂട്ടത്തിലുള്ള ആളുകൾക്ക് വല്ല നഷ്ടവും പറ്റിക്കഴിഞ്ഞാൽ ഇതെടുത്തുകൊണ്ട് സഹായിക്കുക എന്ന സഹായത്തിൻ്റെ ലക്ഷ്യമാണ് അവിടെയുള്ളത്. അപ്പോഴും അത് അനുവദനീയമായി തീരുന്നു. അറബിയിൽ പണ്ഡിതന്മാർ അതിന് അത്തഅമീനു തആവുനി എന്നൊക്കെയാണ് പറയുക. ഇതല്ലാത്ത കമ്പനികൾ അവരുടെ ധനവർദ്ധനവിന് വേണ്ടി ചെയ്യുന്ന ഇൻഷുറൻസ് പോളിസികളൊക്കെ തുടക്കത്തിൽ പറഞ്ഞ ഹറാമിൻ്റെ വഴികളിലാണ്, ഹറാമിലാണ് കാണുവാൻ സാധിക്കുക. അല്ലാഹു ആലം.
4: ചോദ്യം പ്രകാരമാണ്, ഞാൻ ഗർഭിണിയായിരുന്നു, 8 ആഴ്ച ആയപ്പോൾ ബ്ലീഡിംഗ് ഉണ്ടായി. ഡോക്ടറെ കണ്ടപ്പോൾ കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് വന്നിട്ടില്ല, അബോർഷൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഉണ്ടാകുന്ന ബ്ലീഡിംഗ് കഴിഞ്ഞു, കുളിക്കുന്ന കുളി ഏത് വലിയ അശുദ്ധിയിൽപ്പെടും? നിഫാസിലാണോ ഹയലിലാണോ? എന്ത് നെയ്യത്താണ് വയ്ക്കേണ്ടത്? ഞാൻ കുളിച്ചപ്പോൾ എനിക്ക് സംശയമായതുകൊണ്ട് ഈ കുളി ഹയളാണോ നിഫാസാണോ വേറെന്തെങ്കിലും നെയ്യത്താണോ വയ്ക്കേണ്ടത് അറിയില്ല. ഞാൻ എൻ്റെ ഈ അവസ്ഥയിൽ നിന്നും ശുദ്ധിയാവാൻ വേണ്ടി വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധി ആവാൻ കുളിക്കുന്നു എന്ന് നെയ്യത്ത് വെച്ചു. എൻ്റെ കുളി ശരിയാവുമോ എന്നാണ്.
5: അബോർഷൻ സംഭവിച്ചപ്പോൾ ഒരു കുഞ്ഞിൻ്റെ മനുഷ്യാകൃതിയിൽ ആയതിനു ശേഷമാണ് അബോർഷൻ സംഭവിച്ചത് എങ്കിൽ അത് ഏകദേശം ഒരു 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് മിക്കപ്പോഴും ഉണ്ടാകുക. അതിനുശേഷം ആണ് അബോർഷൻ സംഭവിച്ചത് എങ്കിൽ തുടർന്ന് വരുന്ന രക്തസ്രാവം അത് പ്രസവത്തിൻ്റെ രക്തസ്രാവമായി അഥവാ നിഫാസിൻ്റെ രക്തസ്രാവമായി പരിഗണിച്ച് ശുദ്ധിയാവുന്നതുവരെ നമസ്കാരം നോമ്പ് തുടങ്ങിയ ആരാധനകളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഒരു കുഞ്ഞിൻ്റെ രൂപം പ്രാപിക്കുന്നതിന് മുമ്പ് 3 മാസത്തിന് മുമ്പായി ആണ് ഇത്തരത്തിലുള്ള അബോർഷൻ സംഭവിച്ചത് എങ്കിൽ അത് ഇസ്തിഹാലത്ത് അഥവാ ബ്ലീഡിംഗ് ആയി പരിഗണിക്കുകയും നമസ്കാരം വിട്ടുനിൽക്കുവാൻ പാടില്ല, മറ്റ് ആരാധനാകർമ്മങ്ങളും ചെയ്യേണ്ടതാണ്. ഈ രൂപത്തിലാണ് ഇതിനെ നോക്കിക്കാണേണ്ടത്.
0: മഷാല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയനിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളവൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട്

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: സി എ പരീക്ഷയ്ക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് സഹായം. ഈ മാസം 20 മുതൽ വെർച്വൽ സെഷനുകൾ. ചാർട്ടേഡ് അക്കൗണ്ടൻസി രംഗത്ത് മികച്ച സാധ്യതകളുണ്ടെങ്കിലും ഇതിനുള്ള ഫൗണ്ടേഷൻ ഇന്റർമീഡിയറ്റ് ഫൈനൽ പരീക്ഷകളിൽ വിജയശതമാനം കുറവാണ്. പഠന പരീക്ഷണങ്ങൾക്ക് റെഗുലർ കോളേജുകളില്ല. ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ നേരിട്ടും ചില സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വയവും നടത്തുന്ന പരിശീലന പദ്ധതികളാണുള്ളത്. സി എ പഠനവും പ്രാക്ടീസും സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി പുതിയ പദ്ധതി ആവിഷ്കരിച്ച് ഇക്കഴിഞ്ഞ ജൂലൈ 25 വിജ്ഞാപനം ചെയ്തു. പ്രായോഗിക സമീപനം, ഫലപ്രദമായ ടിപ്സ്, മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ ഉപയോഗിച്ചുള്ള രീതികൾ, മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങൾ, മുനി പരീക്ഷകളിലെ ചോദ്യങ്ങൾ, റിവിഷൻ ശൈലികൾ, പലരും ആവർത്തിക്കാറുള്ള പിഴവുകളും അവയ്ക്കുള്ള പരിഹാരവും, പരീക്ഷ എഴുതുന്നതിനുള്ള വിദഗ്ധ ടെക്നിക്കുകൾ തുടങ്ങി ബഹുവിധ പരീക്ഷാ തന്ത്രങ്ങൾ ഉൾപ്പെടുന്നതാണ് പരിശീലനം. സി എ പരീക്ഷ സംബന്ധിച്ച് സന്ദർശിക്കാം www.icai.org.
2: നാടിൻ്റെ വിവിധ ദിക്കുകളിൽ പ്രളയജലം മനുഷ്യൻ്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വെച്ച, ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത്, വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്കു വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല, ദൂരത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്ക് മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത്, പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കും ഒക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
3: കീ കൊടുത്താൽ ഇളകി കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനമുണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൗൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ. മരണം ഒഴിവാക്കാമായിരുന്നോ? ഹാരിസ് ബിൻ സലീം സംസാരിക്കുന്നു.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. മരണം ഏത് സമയത്ത് എപ്പോൾ വരുമെന്ന് നമുക്കറിയില്ല. ഇനി വന്നു കഴിഞ്ഞാൽ, ഒരാൾ മരിച്ചു എന്ന് നമുക്കിപ്പോൾ ഉറപ്പായി, അത് സ്ഥിരീകരിക്കപ്പെട്ടു. അങ്ങനെ സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുന്നിൽ മറ്റൊരു വഴിയില്ല. മരണത്തിന് ശേഷം എന്താണോ അയാൾക്ക് ചെയ്തു കൊടുക്കേണ്ടത്, അത് ചെയ്തു കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. പൊതുവെ ആ മരണപ്പെട്ട വ്യക്തിയുമായി ഏറ്റവും അടുത്ത് ബന്ധം പുലർത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മരണം എപ്പോഴും അവിശ്വസനീയമാണ്. പ്രത്യേകിച്ചും ആകസ്മികമായ മരണങ്ങൾ. അതുകൊണ്ട് മരിച്ചു എന്നത് വിശ്വസിക്കുവാനുള്ള അവരുടെ പ്രയാസം പലപ്പോഴും പല വ്യാകുലമായ അർത്ഥശൂന്യമായ ചിന്തകളിലേക്ക് അവരെ വഴി നടത്താറുണ്ട്. അള്ളാഹുവിലേക്ക് അവർ തിരിച്ചുപോയി. ഇനി ബാക്കി അള്ളാഹുവിൻ്റെ കയ്യിൽ, അള്ളാഹുവിൻ്റെ പക്കൽ എന്ന് വിചാരിച്ച് സമാധാനിച്ച് പ്രാർത്ഥിക്കുക എന്നതിലുപരി ആ മരണത്തെക്കുറിച്ചും അയാൾ മരിച്ചതിനെക്കുറിച്ചും ചിന്തിക്കുന്നതിലേക്ക് മനസ്സ് മടങ്ങുന്നവരുണ്ട്. മനുഷ്യനെ അസ്വസ്ഥമാക്കുവാനും പ്രയാസപ്പെടുത്തുവാനും വേണ്ടി പിശാചുണ്ടാക്കുന്ന ചില വസ്വാസുകൾ മാത്രമാണ് യഥാർത്ഥത്തിലാത്ത്. ജീവനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് എന്തുകൊണ്ട് മരിച്ചു, മരണത്തിൻ്റെ കാരണമെന്ത് എന്ന ചിന്തയാണ് ഇത്തരം മനസ്സുകളിൽ ആദ്യം വരുന്ന ഒരു ചിന്ത. അപ്പോൾ പൊതുവെ ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കൾ തന്നെ വന്ന് പറയും, നിങ്ങളൊന്ന് ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ, നിങ്ങൾ 4 ദിവസം മുമ്പ് ഒന്ന് അഡ്മിറ്റാക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ഓപ്പറേഷൻ നടത്താതിരുന്നെങ്കിൽ, ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാതിരുന്നെങ്കിൽ, മറ്റൊരു ഡോക്ടറെ കാണിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്കും തോന്നും ശരിയാണല്ലോ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താമായിരുന്നല്ലോ. പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ അവസാനം ബന്ധുക്കളാണ്, മക്കളാണ്, കുടുംബമാണ്, അല്ലെങ്കിൽ ഭർത്താവാണ്, ഭാര്യയാണ് അയാളുടെ മരണത്തിൻ്റെ കാരണം എന്നുവരെ ബന്ധുക്കളും കുടുംബങ്ങളും അയൽവാസികളും പറഞ്ഞു വയ്ക്കും. വളരെ ലളിതമായൊരു ചോദ്യം, ഭാര്യയെ ചികിത്സിക്കുവാൻ വേണ്ടി കൊണ്ടുപോയിട്ട് ഭാര്യ മരണപ്പെട്ടാൽ ഭർത്താവിനോട് നിങ്ങളുടെ ശ്രദ്ധ കുറവാണ്, നിങ്ങളതിനെ പറ്റി ഡോക്ടറെ കാണിക്കാഞ്ഞിട്ടാണ് എന്ന് പറയുമ്പോൾ വളരെ ലളിതമായ ഒരു ആലോചന, അയാളെങ്ങനെ അയാളെ ഭാര്യയെ അറിഞ്ഞുകൊണ്ട് ഒരു മരണത്തിലേക്ക് എത്തിക്കുന്ന ഒരു ചികിത്സക്ക് വിധേയമാക്കൂ? ഇല്ലല്ലോ. നാട്ടുകാരെക്കാളും സ്നേഹം എന്തായിരുന്നാലും നമ്മുടെ ഭാര്യയോട്, ഭർത്താവിനോട്, ഉമ്മയോട്, വാപ്പയോട് നമുക്കില്ലേ? നമ്മൾ രക്ഷപ്പെടുത്താനല്ലേ ലക്ഷങ്ങൾ കൊടുത്ത് ചികിത്സയ്ക്ക് പോയത്? എന്നിട്ട് ചികിത്സക്ക് കൊണ്ടുപോയ നമ്മൾ അവരെ കൊല്ലാൻ കൊണ്ടുപോയി എന്ന് ഏതെങ്കിലും ഒരാൾ പറയുമ്പോഴേക്കും നമ്മൾ അതിൽ മനോവിഷമപ്പെടേണ്ട കാര്യമെന്ത്? മരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എല്ലാവരും പെട്ടെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സൂറത്ത് ആല ഇംറാനിലെ 145-ാമത്തെ വചനം. മരണത്തെക്കുറിച്ച് ഭയപ്പെടുന്നവർക്കും മരണത്തിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുന്നവർക്കും മരിച്ച ഒരാളെ രക്ഷപ്പെടുത്താൻ ഇന്നതൊക്കെ ചെയ്യാമായിരുന്നു ചിന്തിക്കുന്നവരൊക്കെ ഈ ആയത്തൊന്ന് മനസ്സിരുത്തി വായിക്കണം. വമാ കാന ലി നഫ്സിൻ അൻ തമൂത്ത ഇല്ലാ ബിഇദ്നില്ലാഹി കിതാബൻ മുഅജ്ജല. അള്ളാഹുവിൻ്റെ ഉത്തരവ് കിട്ടാതെ ഒരാൾക്കും മരിക്കാൻ പറ്റൂല. അത് നിശ്ചയിക്കപ്പെട്ടൊരു അവധിയാണ്. സുഹൃത്തുക്കളെ, മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലെ ഒന്നല്ല മരണം. മരണത്തിനൊരു സമയം കൃത്യമായിട്ടുണ്ട്. അത് നിങ്ങളൊരു പ്രഷർ രോഗിയാകുന്നതിന് മുമ്പ്, നിങ്ങളൊരു പ്രമേഹ രോഗിയാകുന്നതിന് മുമ്പ്, നിങ്ങളൊരു ക്യാൻസർ രോഗിയാകുന്നതിന് മുമ്പേ ആ മരണദിനം കുറിക്കപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് നടക്കുള്ളൂ. നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ മരണം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. കാരണങ്ങളില്ലെങ്കിലും മരിക്കും. ആ സമയത്ത് മരണസമയത്തേക്കൊരു കാരണം ആ സന്ദർഭത്തിൽ എന്തെയും ഉണ്ടാവും. ഇനി അനേകം കാരണങ്ങളുണ്ടെങ്കിൽ മരിച്ചോളണമെന്നുണ്ടോ? ക്യാൻസർ വന്ന് ചികിത്സ കഴിഞ്ഞ് സുഖമായി 15-20 കൊല്ലമായി ജീവിക്കുന്ന ആളുകൾ നമ്മുടെ മുന്നിലില്ലേ? ഒരു രോഗവും വരാതെ വ്യായാമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂർണ്ണ ആരോഗ്യവാന്മാരായി മരിച്ച ആളുകളില്ലേ? ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ കാണാം അന്ന നഫ്സ ജമീ ഉഹ മുത്തഅല്ലിഖ തുമ്പി ആചാരിക ബി ഇദിനില്ല. എല്ലാവരും അള്ളാഹുവിൻ്റെ ഉത്തരവനുസരിച്ചുള്ളൊരു അവധിയുമായി ബന്ധപ്പെട്ടാണ് കടക്കുന്നത്. അതുകൊണ്ട് എപ്പോഴാണോ ആ അവധി, ആ സമയത്ത് അവൻ മരിക്കും. മാത്ത വല ഉപയോഗി സബബിൻ, ഒരു കാരണങ്ങളില്ലെങ്കിലും മരിക്കും. എന്നാൽ വമൻ അറാദ ബഖാഅഹു ഫലൗ അതാമിനൽ അസ്ബാബ്, ഇനി ഒരാളെ അള്ളാഹു ശേഷിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചാലോ എന്ത് കാരണം വന്നാലും മരിക്കൂല. ഫ്ലൈറ്റ് ആകാശത്തിന് താഴത്തേക്ക് വീണാലും അതിലെ 500 ആളിൽ 499 ആൾ മരിച്ചാലും അവധി നിശ്ചയിക്കാത്ത ഒരുത്തുണ്ടെങ്കിൽ അവൻ ബാക്കിയാവും. നമ്മൾ എന്തിനാ വെറുതെ മരണത്തെ പേടിക്കുന്നത്? ഈ അടുത്ത ദിവസം മരണത്തെ പേടിച്ച് എന്ത് മരുന്ന് കുടിച്ചിട്ടും പ്രഷർ ഇറങ്ങാത്ത ഒരു വ്യക്തിക്ക് ഈ ആയത്ത് ഓതി കേൾപ്പിച്ചു കൊടുക്കണ്ടായി. നിങ്ങൾ പേടിക്കണ്ട, പ്രഷറുണ്ട്, പ്രമേഹമുണ്ട്, നിന്നോട് മരിക്കും മരിക്കും എന്ന് ചിന്തിച്ച് നടക്കണ്ട. മരിക്കാനൊരു അവധിയുണ്ട്, ആ സമയത്ത് മാത്രമാണ്. അതുകൊണ്ട് നമുക്കിനി ചെയ്യാനുള്ളത് ആ മരിച്ച വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാനോ ഇനി അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ അതിന് പരിഹാരം കാണാനോ ഒന്നും നമുക്ക് പറ്റൂല. നമുക്ക് എന്തേ പറ്റുള്ളൂ, ആ മരിച്ച വ്യക്തിക്ക് വേണ്ടി എന്തു ചെയ്യാൻ പറ്റും എന്ന് മാത്രം ആലോചിക്കാം. ഇനി എന്തെങ്കിലും വീഴ്ചകൾ അയാൾക്കുണ്ടെങ്കിൽ ആ വീഴ്ചകൾ നമ്മൾ തൽക്കാലം മറന്നേക്കുക, അള്ളാഹുവിന് പൊറുക്കലിനെ തേടുക എന്നുള്ളതാണ്. ഒമൻ യുരിദ് സവാബ് ദുനിയാൻ ഉത്തിഹി മിൻഹ ഒമൻ യുരിദ് സവാബ് അല്ലാഹിറ ഉത്തിഹി മിൻഹ, ദുനിയാവിലെ പ്രതിഫലം ഒരാൾ ആഗ്രഹിച്ചാൽ അതവന് നാം നൽകും, പരലോകത്തെ പ്രതിഫലം അവൻ ആഗ്രഹിച്ചാൽ അവന് നാം നൽകും. വസ നജ്സി ശാക്കിരീൻ, നന്ദി ചെയ്യുന്നവർക്ക് നാം പ്രതിഫലം നൽകും എന്നാണ് ആ ആയത്തിൻ്റെ ബാക്കി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മരണപ്പെട്ടു പോയവർ എന്തുകൊണ്ട് മരിച്ചു, നമ്മളടുത്ത് വല്ല അപാതകതയും പറ്റൂ എന്നൊന്നും ചിന്തിക്കുന്നത് വെറുതെയാണ്. പിശാച് മനുഷ്യൻ്റെ ഭയങ്ങളെയും ആശങ്കകളെയും സംശയങ്ങളെയും വെറുതെ വർദ്ധിപ്പിച്ച് അവനെ അസ്വസ്ഥനാക്കാൻ ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പാപമോചനം തേടി, അവർക്ക് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിച്ച്, അവരുടെ പാപങ്ങൾ പോർക്കാൻ അള്ളാഹുവോട് ആവശ്യപ്പെട്ട് ഇസ്തിഗ്ഫാർ നടത്തി നമ്മൾ സമാധാനത്തോടെ ജീവിക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും മരണപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാനില്ല. അള്ളാഹു അത്തരമൊരു മനസ്സും തൗഫീഖും നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.
5: പീസ് റേഡിയോയിൽ നമ്മൾ കേട്ടത് നേർരേഖ. മരണം ഒഴിവാക്കാമായിരുന്നു ഈ വിഷയത്തിൽ നേർരേഖയിൽ നമ്മോട് സംസാരിച്ചത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.

0: താബിഈ പണ്ഡിതന്മാരിൽ പ്രധാനപ്പെട്ട പണ്ഡിതനായിരുന്നു ഉർവത്ത് ബിനു ജുബൈർ റഹ്മഹുള്ള. അദ്ദേഹം മദീനയിൽ നിന്ന് ദമസ്കസിലേക്ക് ഒരു യാത്ര പോകുന്നുണ്ട്. അങ്ങനെ കാലിന് അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഒരു പരിക്ക് പറ്റുകയാണ്, ഒരു പഴുപ്പ് വന്നു കാലിന്.
1: മദീനയിൽ നിന്ന് ദമസ്കസിലേക്ക് പോകുന്ന യാത്രയിൽ
0: അപ്പോൾ പരിക്ക് വന്നപ്പോൾ പഴുപ്പുണ്ടായി. അത് പിന്നെ കുറച്ച് കലശലാണ്, പ്രയാസമാണ് എന്ന് കണ്ടപ്പം അന്നത്തെ ഖലീഫ വലീദ് ബിൻ അബ്ദുൽ മലിക്കിൻ്റെ വൈദ്യന്മാർ, ഏറ്റവും അന്നത്തെ കിട്ടാവുന്ന ഏറ്റവും നല്ല വൈദ്യന്മാരൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞു ഇത് കാൽപാദം മുറി പറ്റിയ പഴുപ്പ് വന്ന ഭാഗം മുറിച്ചു മാറ്റണം, അല്ലെങ്കിൽ അത് വീണ്ടും കൂടി മറ്റുള്ള ഭാഗങ്ങളിലേക്കും പരക്കും, അതിനുശേഷം പ്രയാസവും മരണം വരെ സംഭവിക്കാം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അങ്ങനെ ഇവരങ്ങനെ നടത്താണ്, കാല് മുറിക്കാൻ അല്ലെങ്കിൽ കാൽപാദം മുറിച്ചിട്ട് പിന്നെ ചെറിയ രൂപത്തിൽ പിന്നെ അനസ്തേഷ്യ ഒന്നും ഇല്ലാതെ എന്നാണ് അറിഞ്ഞത്. കാൽപാദം മുറിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം അതിലേക്ക് നോക്കി പറഞ്ഞൊരു വാചകം അദ്ദേഹത്തിൻ്റെ മകൻ പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ വാചകം, ഇന്നല്ലാഹ യഅലമു അന്നി മാ മശയ്തു ബിക്കി ഇലാ മഅസിയത്തിൻ ഖത്തു വ അന അഅലം. വളരെ ചിന്തനീയമായ, നമ്മളൊക്കെ എല്ലാവരും ശരിക്ക് മനസ്സിൽ കൊത്തിവെക്കേണ്ട ഒരു വാചകമാണിത്. അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ യഅലമു അന്നി മാ മശയ്തു ബിക്കി, കാൽപാദത്തിലേക്ക് നോക്കിയിട്ട് പറയാണ്, എൻ്റെ കാൽപാദമേ അള്ളാഹ്ക്കറിയാം, മാ മശയ്തു ബിക്കി, ഞാൻ നിന്നെ കൊണ്ട് നടന്നിട്ടില്ല, ഇലാ മഅസിയത്തിൻ ഖത്തു, ഒരു തിന്മയിലേക്ക്, അള്ളാഹു അരുതെന്ന് പഠിപ്പിച്ച ഒരു തിന്മയിലേക്കും എൻ്റെ കാൽപാദമേ നിന്നെയും കൊണ്ട് ഞാൻ പോയിട്ടില്ല, അന ആലം, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തിന്മയിലേക്കും നിന്നെയും കൊണ്ട് പോയിട്ടില്ല എന്നൊരു വാചകമാണ് അദ്ദേഹം അവിടെ മുറിച്ചകാലിങ്ങനെ കൊണ്ടുവന്നപ്പോൾ അതിനെ നോക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാചകമാണ്. അപ്പോൾ ജീവിതകാലം അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ അവൻ്റെ മാർഗത്തിൽ മാത്രം ഉപയോഗിക്കാൻ, അല്ലെ, നന്ദി കാണിക്കുന്ന മാർഗത്തിൽ മാത്രം, അതെ, ഹറാമിലേക്ക് പോകാതെ,
1: അതെ, ഹറാമിലേക്കും പോകാതെ.
0: അദ്ദേഹം വളരെ ഒറ്റ വാചകത്തിൽ നിന്ന് മനസ്സിലാകും എത്രമാത്രം ശ്രദ്ധ അദ്ദേഹം ജീവിതത്തിൽ കൊണ്ടു നടന്നിട്ടുണ്ട്.
1: നമ്മൾ ആളുകൾക്കാണ് അങ്ങനെ ഒരു വാക്ക്
0: പറയാൻ കഴിയുള്ളു.
1: അതെ അതെ, തീർച്ചയായിട്ടും.
0: അള്ളാഹ്ക്കറിയാം എന്ന് പറഞ്ഞിട്ടാണ് ഏറ്റവും ഇതായിട്ട് പറയുന്നത്, തുടങ്ങണത് തന്നെ ഇന്ന അള്ളാഹയാലും എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അത്രയും നമ്മൾ വിശ്വാസികളായിരിക്കും, ഇതിൽ നിന്നൊരു പാഠം നിലനിൽക്ക്, നമ്മൾക്ക് ലഭിച്ച കണ്ണ് കാത് എല്ലാം മാഷാല്ലാ പിസ്റേഡിയോന്റെ ശ്രോതാക്കള് കേൾവി എന്ന് പറയുന്നതിനെ ഏറ്റവും, അതെ, ഏറ്റവും നല്ല മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണ്,
1: സമർത്ഥമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണ്. അപ്പൊ നമുക്ക് പിന്നെ ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളതല്ലേ, ഇപ്പൊ ശരിക്ക് നമ്മൾക്ക് അത്രയും ജീവിതത്തിൽ ഒരു സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക എന്നുള്ളത് തന്നെ ഒരു ധൈര്യമാണ്. ആ ധൈര്യത്തിൽ നിന്നാണല്ലോ ഇപ്പൊ ആ വാക്കുണ്ടാകുന്നത്. അതായത് കാല് മുറിച്ചു കൊണ്ടുവന്നു ആ സമയത്ത്, ഇപ്പൊ കാൽപാദം മുറിച്ചു കൊണ്ടുവന്ന സമയത്ത് പറയണെന്ത്, ഞാൻ അറിഞ്ഞുകൊണ്ട് അല്ലേ. അത് വല്ലാത്ത നമ്മുടെയൊക്കെ ഒരു മനസ്സിനെ നമുക്കൊരു ഇരുത്തി ചിന്തിപ്പിക്കേണ്ടത്, നമ്മുടെ ഓരോ അവയവങ്ങളും റഹ്മാനാ റബ്ബിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോൾ അറിഞ്ഞുകൊണ്ട് റബ്ബെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന അല്ലേ, ആ ഒരു പോയിന്റ് ഒരു വളരെ നമുക്കൊരു മനസ്സ് തറക്കുന്ന ഒരു പോയിന്റ് കൂടിയാണ്.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്ത ശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.

0: വിശുദ്ധ ഖുർആനിൻ്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. ക്ഷമയുടെ മഹത്വം വിശദീകരിക്കുന്ന ക്ലാസുമായി നമുക്കൊപ്പം ചേരുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ആവർത്തിച്ച് നമ്മെ പഠിപ്പിച്ച ഒരു വിഷയമാണ് അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള ക്ഷമ എന്നുള്ളത്. സൂറത്തു ആലു ഇമ്രാനിൻ്റെ 200-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, ഇസ്ബിറു വസ്വാബിറു, നിങ്ങൾ ക്ഷമിക്കുവീൻ, ക്ഷമയിൽ മികവ് കാണിക്കുകയും ചെയ്യുവീൻ, അതിൽ മത്സരിക്കുകയും ചെയ്യുവീൻ എന്നല്ലാഹു പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ ബക്കറയുടെ 155-ാമത്തായത്തിൽ അല്ലാഹു പറയുന്നു, വല നബുലു വന്നക്കും ബിഷൈ ഇമ്മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിമ്മിനൽ അംവാലി വൽ അംഫുസി വസ്സമറാത്ത്. ദാരിദ്ര്യം കൊണ്ട്, ഭയം കൊണ്ട്, കുടുംബക്കാരുടെയൊക്കെ മരണം കൊണ്ട്, വിഭവങ്ങളിലുള്ള നാശനഷ്ടങ്ങൾ കൊണ്ട്, സാമ്പത്തികപരമായ പ്രയാസങ്ങൾ കൊണ്ടെല്ലാം നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല വ്യത്യസ്തങ്ങളായ രൂപങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. അത് ദീന് മുറുകെ പിടിച്ച് ജീവിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രീതിക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തിയ ഒരു മുത്തഖിയെ ആണ് എങ്കിലും അല്ല തോന്നിവാസങ്ങളും തെമ്മാടിത്തങ്ങളും കാണിച്ച് ജീവിക്കുന്ന ഒരു ഫാജിറിനെയാണ് എങ്കിലും അല്ലാഹു പരീക്ഷിക്കും. കാരണം ദുനിയാവ് ഒരു പരീക്ഷണക്കളമാണ്. അല്ലാഹ് പറയാണ്, വബശ്ശിരി സ്വാബിരീൻ, അവിടെ ക്ഷമിക്കുന്നവർക്ക് റസൂലെ താങ്കൾ സന്തോഷവാർത്ത അറിയിക്കുക. അതുപോലെ തന്നെ സൂറത്ത് സുമറിൻ്റെ 10-ാമത്തായത്തിൽ അല്ലാഹു പറയുന്നത്, ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ക്ഷമിക്കുന്നവർക്ക് കണക്കില്ലാതെ അല്ലാഹു പ്രതിഫലം പൂർത്തീകരിച്ചു കൊടുക്കും എന്നാണ്. ക്ഷമാശീലർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കണക്കില്ലാതെ പ്രതിഫലം കൊടുക്കും. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുന്ന സമയത്ത് അല്ലാഹു ശക്തമായ പരീക്ഷണങ്ങളിൽ നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. എന്നാൽ അത്തരത്തിലെ പരീക്ഷണങ്ങൾക്ക് വിധേയമായാൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പഴിക്കുകയോ അല്ലാഹുവിൻ്റെ ഖദറിനെ നിഷേധിക്കുകയോ അല്ലാഹുവിനെക്കുറിച്ച് മോശം വിചാരം വെച്ച് പുലർത്തുകയോ ചെയ്യാതെ, ഈ ജീവിതം തന്നത് അല്ലാഹുവാണ്, ഈ ജീവിതത്തിലെ സുഖാനുഗ്രഹങ്ങളെല്ലാം നൽകിയത് അല്ലാഹുവാണ്, അതുകൊണ്ട് ആ അല്ലാഹുവിനെ പരീക്ഷിക്കാൻ അവകാശമുണ്ട്, അധികാരമുണ്ട്, ഞാൻ അവനെ വഴിപ്പെടുമോ ഞാൻ അവനെ ധിക്കരിക്കുമോ എന്നറിയാൻ വേണ്ടി അല്ലാഹുവിനെ പരീക്ഷിക്കുകയാണ്, ഇതൊക്കെ മനസ്സിലാക്കി അതുകൊണ്ട് ഞാനിവിടെ ക്ഷമിച്ചു നിൽക്കണം, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷണത്തിൽ ഞാൻ ക്ഷമ കൊള്ളണം എന്നൊക്കെ മനസ്സിലാക്കി ശക്തമായി അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ക്ഷമിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യന് കണക്കില്ലാതെ അല്ലാഹു പ്രതിഫലം നൽകും എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വസ്സബ്റു ദിയാഉൻ, ക്ഷമ എന്ന് പറഞ്ഞാൽ അതൊരു പ്രകാശമാണ്. ദുനിയാവിലും പരലോകത്തും നമുക്ക് ലഭിക്കുന്ന ഒരു വെളിച്ചമാണ് ക്ഷമ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അജബല്ലി അംരിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. കാരണം അവൻ്റെ എല്ലാ കാര്യങ്ങളും അവന് നന്മയാണ്, അതൊരു വിശ്വാസിക്കല്ലാതെ ഓർക്കുണ്ടാവില്ല. അങ്ങനെ പറഞ്ഞാൽ, ഇൻ അസ്വാബത്തുഹു സറാ ഉ ശക്ര, അവന് ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഉണ്ടാകുന്നത് എങ്കിൽ അവൻ അല്ലാഹുവിന് നന്ദി കാണിക്കും. ഫക്കാന ഖൈറല്ലഹു, അതപ്പോൾ അവനൊരു നന്മയാണ്. വഇൻ അസാബത്തുഹു ദറാഉ, ഇനി അവനൊരു ദുരിതമാണ് ബാധിച്ചത് എങ്കിൽ സബറ, അവൻ ക്ഷമിക്കും. ഫകാന ഖൈറൻ ലഹു, അപ്പോൾ അതും അവന് നന്മയാണ്. അപ്പോൾ നന്മ ജീവിതത്തിൽ വന്നാലും ബുദ്ധിമുട്ട് ജീവിതത്തിൽ വന്നാലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഖൈറാണ്. കാരണം നന്മകൾ വരുമ്പോൾ അവൻ നന്ദി കാണിക്കും, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവനതിൽ ക്ഷമിക്കുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണവീടുകളിൽ ചെല്ലുമ്പോൾ പറയാറുണ്ടായിരുന്നത് എന്താണ്? ഇന്നലില്ലാഹി മാ അഖദ, അല്ലാഹു എടുത്തത് അല്ലാഹുക്കുള്ളതാണ്, അല്ലാഹുവിൻ്റെയാണത്. വലഹു മാ അഅ്ത്വാ, അവൻ നൽകിയതും അവനുള്ളതാണ്. വകുല്ലു ശൈഇൻ ഇൻദഹു ബി അജലിൻ മുസമ്മ, അല്ലാഹുവിൻ്റെ അടുക്കുള്ളതെല്ലാം ഒരു നിശ്ചയിക്കപ്പെട്ട അവധി വരെയാണ്. ഫൽതസ്ബിർ, അതുകൊണ്ട് താങ്കൾ ക്ഷമിക്കുക. വൽ തഹ്തസിബ്, പ്രതിഫലം ആഗ്രഹിക്കുകയും ചെയ്യുക. ക്ഷമിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ഉപദേശിച്ചിരുന്നു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ പറഞ്ഞില്ലേ, വതവാസൗ ബിസ്സബർ, ക്ഷമകൊണ്ട് പരസ്പരം വസീയത്ത് ചെയ്യുന്ന ആളുകൾ, അത് വിശ്വാസികളുടെ ക്വാളിറ്റിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ജീവിതത്തിലുടനീളം ക്ഷമ അവലംബിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. നന്മകൾ ചെയ്യുവാൻ ക്ഷമ വേണം, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ ക്ഷമ വേണം. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ വന്നിറങ്ങുമ്പോൾ അതിൽ പിടിച്ചു നിൽക്കുവാൻ ക്ഷമ വേണം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ക്ഷമകൾ ജീവിതത്തിൽ ആവശ്യമാണ്. ഈ ക്ഷമ കൈവരിക്കാൻ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം എങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം നമ്മിലുണ്ടാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. ക്ഷമയുടെ മഹത്വം വിശദീകരിച്ചുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോളാണ് ഇതുവരെ നമുക്കൊപ്പം ചേർന്നത്.

0: സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.
1: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരന്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട കബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച്

0: വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ യാത്ര അയക്കുന്നവർ യാത്രക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഇബ്രാഹിം ബിൻ റഷീദ് നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഏറെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോയുടെ പ്രാർത്ഥനാ പഠനം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാ, നാം ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന യാത്രക്കാരൻ യാത്ര അയക്കുന്നവർക്കു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. പ്രാർത്ഥന വളരെ ലളിതമാണ്. പ്രാർത്ഥന ഒന്ന് ആവർത്തിച്ച് പറഞ്ഞു നോക്കാം.
4: لا تضيعوا ودائعه استودعكم الله الذي لا تضيع ودائعه استودعكم الله الذي لا تضيع ودائعه.
3: പ്രാർത്ഥന ഒരു ആവർത്തി കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം.
4: استودعكم الله الذي لا تضيع ودائعه.
3: പ്രാർത്ഥനയുടെ സാരം:
4: استودعكم الله الذي
3: ഞാൻ യാത്ര പോകുമ്പോൾ നിങ്ങളെ അല്ലാഹുവിൽ വിശ്വസിച്ചേൽപ്പിക്കുന്നു.
4: ലാ തളീഉ വദാഇഉഹു, അവനിൽ വിശ്വസിച്ചേൽപ്പിക്കപ്പെടുന്നവ പായായി പോവുകയേ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു കൊച്ചു പ്രാർത്ഥനയുടെ അർത്ഥമായിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം യാത്രകൾ പോകുമ്പോൾ, നാം നമ്മുടെ കുടുംബത്തോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ ഈ ഒരു പ്രാർത്ഥന നാം അവർക്ക് വേണ്ടി ചൊല്ലിക്കൊടുക്കുവാൻ നാം ഏവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. യാത്ര അയക്കുന്നവർ യാത്രക്കാരന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഇബ്രാഹിം ബിൻ റഷീദ്.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: നീറ്റ് പി ജി പരീക്ഷ പോർട്ടലിൽ അറിയിച്ച നഗരം അന്തിമം. നീറ്റ് പി ജി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ പരീക്ഷാ നഗരവുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങളിൽ ദേശീയ പരീക്ഷാ ബോർഡിൻ്റെ വിശദീകരണം. അപേക്ഷ പോർട്ടലിൽ അറിയിച്ചിരുന്ന പരീക്ഷാ നഗരം അന്തിമമാണെന്നും ഇതനുസരിച്ച് വിദ്യാർത്ഥികൾ യാത്ര ക്രമീകരിക്കണം എന്നും NBE വ്യക്തമാക്കുന്നു. പല വിദ്യാർത്ഥികൾക്കും വെബ്സൈറ്റിൽ ഒരു നഗരവും SMS സന്ദേശത്തിൽ മറ്റൊരു നഗരവും ലഭിച്ചതിന് പിന്നാലെയാണ് ഇതു സംബന്ധിച്ച് വിശദീകരണം നൽകിയിരിക്കുന്നത്. സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്നാണ് ചില വിദ്യാർത്ഥികൾക്ക് തെറ്റായ SMS ലഭിച്ചതെന്നും അധികൃതർ ഇതു സംബന്ധിച്ച് വിശദീകരിച്ചു. ആരോഗ്യമുള്ള ശരീരവും മനസ്സുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എന്നാൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന രോഗങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും പലപ്പോഴും നമ്മെ ഭയത്തിലും വലിയ ആശങ്കയിലും തള്ളിവിടാറുണ്ട്. എന്താണ് രോഗത്തിൻ്റെ യഥാർത്ഥ കാരണമെന്നോ ഏതുതരം ചികിത്സയാണ് വേണ്ടതെന്നോ അറിയാതെ ആളുകൾ വഴിമുട്ടി നിൽക്കുന്ന കാഴ്ച ഇന്നത്തെ കാലത്ത് സാധാരണവുമാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. കേട്ടുകേൾവികൾക്കും തെറ്റായ ധാരണകൾക്കും പിന്നാലെ പോകാതെ വൈദ്യശാസ്ത്രത്തിൻ്റെ ശരിയായ അറിവുകൾ സ്വന്തമാക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ഇവിടെയാണ് നിങ്ങളെ കൃത്യമായി വഴികാട്ടാൻ പീസ് റേഡിയോ ആരോഗ്യ വിചാരം കൂടെയുള്ളത്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ മുഖേന നിങ്ങളുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടുകയാണ് പീസ് റേഡിയോ ആരോഗ്യ വിചാരം. വിവിധ രോഗലക്ഷണങ്ങൾ, മുൻകരുതലുകൾ, ഭക്ഷണക്രമം, ആധുനിക ചികിത്സാരീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം അനുഭവസമ്പന്നരായ ഡോക്ടർമാരും വിദഗ്ധരും നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നു. സംശയങ്ങൾക്ക് വ്യക്തവും പ്രായോഗികവുമായ മറുപടികൾ ലഭിക്കുന്നു. രോഗങ്ങളെ പേടിക്കേണ്ടതില്ല, പകരം അവയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യപരമായ സംശയങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്താൻ, ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി പടുത്തുയർത്താൻ കേൾക്കാൻ മറക്കരുത് ആരോഗ്യ വിചാരം. പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്കെത്തുമ്പോൾ ആധികളും ആശങ്കകളും മാറ്റിവെച്ച് വെളിച്ചമുള്ള ആരോഗ്യമുള്ള ഒരു നാളേക്ക് നമുക്ക് ചുവടുവെക്കാം.
2: Peace Radio, tuned to reality.
1: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 1 മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസ പാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു 1 മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം. മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം, ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് 1 മിനിറ്റ് ടോക്ക്, വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ നുറുങ്ങുകൾ, തന്ത്രപരമായ ആശങ്കകൾ. ശബ്ദാവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.
0: നമ്മൾ മണ്ടന്മാരായി ചിത്രീകരിക്കപ്പെടുമെന്ന മുസ്ലിം സമുദായത്തിനുള്ളിലെ ആശങ്ക ഗൗരവമായി എടുക്കേണ്ട ഒന്നല്ല. എന്നാൽ രണ്ടാമത്തെ ആശങ്ക നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ തകർക്കുമെന്നും എതിരാളികൾക്ക് ആയുധം നൽകുമെന്നും മുസ്ലിം വിദ്വേഷം കൂട്ടുമെന്നുമുള്ള ആശങ്കയാണത്. മുസ്ലിം ഇതര മതേതര സമൂഹവും ഈ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. തത്വാധിഷ്ഠിതമാണല്ലെങ്കിലും തന്ത്രപരമായ ഒന്നാണ് ഈ ആശങ്ക. എന്നാൽ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു പഴയ യുക്തിയാണ്. ന്യൂനപക്ഷ മതപ്രകാശനങ്ങളെ അവ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നതെന്നതിനെ അടിസ്ഥാനമാക്കിയല്ല വിലയിരുത്തുന്നത്, മറിച്ച് ഭൂരിപക്ഷ സമൂഹം അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. ഇവിടെ ഭൂരിപക്ഷ സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും ശത്രുതാ മനോഭാവമുള്ളവരല്ല. വളരെ ചെറിയൊരു വിഭാഗം മാത്രമാണ് അങ്ങനെയുള്ളത്. ഒരു ചെറിയ വിഭാഗം ആളുകളെ പേടിച്ച് മുസ്ലിങ്ങൾ പൊതു ഇടങ്ങളിൽ സ്വയം പരിമിതികൾ നിശ്ചയിക്കുകയാണെങ്കിൽ ആ വിലക്കുകൾ നമ്മൾ എവിടെയാണ് അവസാനിപ്പിക്കുക? അപകടകരമായ നിശബ്ദത. സംഘപരിവാറിന്റെ പ്രതിഷേധത്തിനു പിന്നിൽ മതപരിവർത്തനമെന്ന ആരോപണം ഉയർത്തി അക്രമത്തിന് വഴിമരുന്നിടാനുള്ള ഭീഷണിയാണ്. ഇവിടെയാണ് മതേതര പൊതുസമൂഹത്തിന്റെ പരാജയം വെറുമൊരു വൈരുദ്ധ്യമല്ലാതായി മാറുന്നതും അതിക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതിന് തുല്യമാകുന്നതും. യു എ ടീമിന് നേരെ കായികമായ ആക്രമണം നടത്താനുള്ള ആഹ്വാനം പരസ്യമായ ആക്രമണ പ്രചരണമായിരുന്നു. എന്നാൽ മതേതര സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇതിനെതിരെ കടുത്ത നിശബ്ദതയാണ് ഉണ്ടായത്. സംഘപരിവാറിന്റെ അക്രമം നേരിട്ടുള്ളതും ദൃശ്യവുമാണെങ്കിൽ ഈ നിശബ്ദത ഉണ്ടാക്കുന്ന അക്രമം വ്യവസ്ഥാപിതമാണ്. ദൈനംദിന ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ് ഈ വ്യവസ്ഥാപിത അക്രമം. തങ്ങൾക്ക് താൽപ്പര്യമുള്ള രാഷ്ട്രീയ നിലപാടുകൾക്ക് കോട്ടം തട്ടാതിരിക്കാൻ, ഭീഷണികളെ ഭീഷണിയായി പേരെടുത്ത് പറയാതിരിക്കുകയും അനുകമ്പ പിൻവലിക്കുകയും ചെയ്യുന്ന രീതിയാണത്. ദൈവത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള ആഹ്വാനത്തെ വേഗത്തിൽ സെൻസർ ചെയ്യാൻ മുന്നോട്ടാകുന്ന മതേതര സമൂഹം. അതിക്രമത്തിനുള്ള പരസ്യമായ ആഹ്വാനങ്ങൾക്കെതിരെ മിണ്ടാതിരുന്നത് ഈ വ്യവസ്ഥാപിത അക്രമത്തിന്റെ ഭാഗമാണ്. പരസ്പര സമ്മതത്തോടെയുള്ള സംഭാഷണങ്ങളെക്കാൾ വേഗത്തിൽ അക്രമഭീഷണികളെ എതിർക്കാൻ കഴിയാതെ പോകുന്ന ഒരു ലിബറലിസം തങ്ങൾ യഥാർത്ഥത്തിൽ ഏത് അവകാശത്തിന് വിലകൽപ്പിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അത് തീർച്ചയായും പ്രകടന സ്വാതന്ത്ര്യമല്ല. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മാത്രം വിഷയമായിരുന്നില്ല, മറിച്ച് ആർക്കാണ് സംസാരിക്കാനും ദൃശ്യമാക്കാനും മൈക്ക് കയ്യിൽ വയ്ക്കാനുമുള്ള അധികാരം എന്ന് നിശബ്ദമായി തീരുമാനിക്കുന്നതിന്റെ ഒക്കെ പ്രശ്നമാണിത്.
3: ജസാക്കല്ലാഹ് ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, തന്ത്രപരമായ ആശങ്കകൾ. ശബ്ദാവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: സർക്കാർ ഓഫീസുകളിൽ എത്ര കയറിയിറങ്ങിയിട്ടും ഉദ്ദേശിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലേ? ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ പുതിയ രേഖകൾ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുമ്പോൾ നിരാശയോടെ മടങ്ങേണ്ടി വരാറുണ്ടോ? അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും പെൻഷനുകളും ധനസഹായവും തൊട്ടരികിലുണ്ടായിട്ടും കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് മാത്രം അത് നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ സാധാരണക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഏത് അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്? എവിടെയാണ് സമീപിക്കേണ്ടത്? എന്തൊക്കെ രേഖകളാണ് കൂടെ കരുതേണ്ടത് എന്നറിയാതെ വലയുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നാൽ ഇനി നിരാശപ്പെടേണ്ടതില്ല. അനാവശ്യമായി കയറിയിറങ്ങി സമയം പാഴാക്കേണ്ടതുമില്ല. പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് അറിയേണ്ടതെല്ലാം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലേക്കെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ എളുപ്പമാകുന്നു. അതെ, പീസ് റേഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജനക്ഷേമം. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ ധനസഹായങ്ങൾ, പെൻഷനുകൾ, റേഷൻ കാർഡ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ സ്വന്തമാക്കാമെന്ന് ലളിതമായ ഭാഷയിൽ ഈ പൊതുജന സമ്പർക്ക പരിപാടിയിലൂടെ തന്നെ മനസ്സിലാക്കാം. അപേക്ഷിക്കേണ്ട രീതികളും ആവശ്യമായ രേഖകളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചറിയാനും അർഹതപ്പെട്ടത് അനായാസം നേടിയെടുക്കാനും പൊതുജനങ്ങളെ പ്രാപ്തമാക്കുന്ന അറിവിന്റെ പുതിയ ശബ്ദമാണ് ജനക്ഷേമം. സർക്കാർ സേവനങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടുപടിക്കലെത്തും വിധം ലളിതം. ജനങ്ങളുടെ ക്ഷേമത്തിനായി, അറിവിന്റെ വഴികാട്ടിയായി ജനക്ഷേമം. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാൻ മറക്കരുത്. നിങ്ങളുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കൂ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നമ്മൾ അത് പോസിറ്റീവായിട്ടാണ് നമ്മൾ അതിലേക്ക് ഉള്ളിലേക്ക് വെന്റിലേറ്ററിലേക്ക് പുഷ് ചെയ്യുന്നത്. അതിൻ്റെ കൃത്യമായിട്ട് അളവുകൾ, അതുപോലെ എത്ര ML കളാണ് അതിലേക്ക് പുഷ് ചെയ്യുന്നത്, അതെല്ലാം ആർട്ടിഫിഷ്യലായിട്ടാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഓരോ രോഗിക്കും ഓരോ തരമായിരിക്കും. ഇപ്പോൾ ഒരു റോഡ് ആക്സിഡൻറ്റ് കഴിഞ്ഞ് വരുന്ന ഒരു വ്യക്തി, അവരുടെ തലച്ചോറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് കൂടുമ്പോൾ അത് കൺട്രോൾ ചെയ്യാനും ഒരു തരത്തിൽ വെന്റിലേറ്റർ സഹായമായേക്കാം.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം അതാണ് ബേസിക്കായിട്ട് ഒരു അല്ലെ, സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ അല്ലേ?
0: അതെ അതെ.
1: ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇനിയിപ്പം ഇതിൻ്റെ ഈ ഇപ്പം ചില പ്രത്യേക സാഹചര്യങ്ങൾ, ഇപ്പം എല്ലായ്പ്പോഴും ഇപ്പം ഒരു അസുഖം വരും ഹോസ്പിറ്റലൈസ്ഡ് ചെയ്യപ്പെടേണ്ട അവസ്ഥയിൽ രോഗം ബാധിച്ച് വരുന്ന ഒരു പേഷ്യൻറ്റിനോ അല്ലെങ്കിൽ അപകടം സംഭവിച്ചു വരുന്ന പേഷ്യൻ്റ് എല്ലാവർക്കും ഈ ഒരു വെന്റിലേറ്റർ ആവശ്യമില്ലല്ലോ. അപ്പം ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇതൊരു നമുക്ക് ആവശ്യം വരുന്ന പേഷ്യൻറ്റിന്?
0: ഒന്ന് പറയുകയാണെങ്കിൽ, മെയിനായി പറയുകയാണെങ്കിൽ നമ്മുടെ ശ്വസനം നിലച്ചു നിൽക്കുമ്പോൾ അത് ന്യൂമോണിയ കാരണം കൊണ്ട് കഫക്കെട്ട് വരുന്നത്, അല്ലെങ്കിൽ ചീത്തവായുടെ അളവ് കൂടുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നത്, അഥവാ റെസ്പിറേറ്ററി ഫെയിലിയർ എന്ന് പറയാം, അങ്ങനത്തെ ഒരു ഘട്ടം എല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയസ്തംഭനമുണ്ടായിട്ട് അത് നമുക്ക് തിരിച്ചു കിട്ടി, നമ്മൾ CPR പോലത്തെ ഇത് കൊടുത്ത് നമ്മുടെ ഹൃദയം തിരിച്ചു വരുമ്പോൾ നമ്മൾ സാധാരണ ശ്വാസത്തിനെ താൽക്കാലികമായി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഒരു ഹാർട്ട് നിലച്ച വ്യക്തിയെ നമ്മൾ വെന്റിലേറ്ററിലേക്ക് മാറ്റുമ്പോൾ അത് ശ്വാസകോശത്തെ മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഒരിക്കലും അത് ഹാർട്ടിൻ്റെ മിടിപ്പിനെ അതിനെ ഒരു ഒന്നും കൺട്രോൾ ചെയ്യുന്നില്ല. ചിലരുടെ തെറ്റിദ്ധാരണകളുണ്ട്, വെന്റിലേറ്ററിലേക്ക് ഒരു ജീവൻ പോയ വ്യക്തിയെ നമ്മൾ അനാവശ്യമായി വെന്റിലേറ്ററിലേക്ക് കയറ്റുന്നു.
1: പൊതുവേ നമ്മൾ കേട്ടുവരുന്ന ഒരു അല്ലേ?
0: അതെ അതെ അതെ അതെ. അതിപ്പോ അതിന്റെ ഒരു മെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആൾക്ക് പൾസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് പിന്നീട് വെന്റിലേറ്ററിലേക്ക് മുന്നോട്ട് നീങ്ങിയിട്ടുള്ള
1: ഒരു കാര്യമുള്ളൂ അല്ലേ?
0: അതെ.
1: ഓക്കെ ഓക്കെ. അപ്പം ഈ ന്യൂമോണിയ, ആസ്മ, ഇപ്പൊ കോവിഡ് കാലത്തൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു, വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു, വെന്റിലേറ്ററിൽ നിന്ന് റിക്കവർ ചെയ്തു. അപ്പം അങ്ങനത്തെ ഏതൊക്കെ അസുഖങ്ങളിലാണ് സാധാരണ ഏതെങ്കിലും ഒരു സീരിയസ് ലെവലിൽ എത്തുമ്പോഴായിരിക്കുമല്ലോ?
0: അപ്പോൾ ന്യൂറോളജിക്കൽ കേസ് എടുക്കുകയാണ്, തലയോട്ടിയുമായി നോക്കുമ്പോൾ ആക്സിഡൻ്റായി വന്ന് അവരുടെ ബോധം നിലച്ചു നിൽക്കുന്ന സമയത്ത് അവരെ താൽക്കാലികമായി അവരുടെ ശ്വാസത്തെ സപ്പോർട്ട് ചെയ്യാൻ വെന്റിലേറ്റർ വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സിവിയറായി ബ്ലീഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി, അതുപോലെ ഓരോ ഹൃദയ സ്തംഭനം നമുക്ക് തിരിച്ചു കിട്ടി, അതിന് അപ്പോൾ താൽക്കാലികമായി സപ്പോർട്ട് ചെയ്യാൻ വെന്റിലേറ്ററിൻ്റെ ആവശ്യകതകൾ വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലിവർ ഫെയിലിയർ ഉണ്ടായി, അമോണിയ കൂടുന്ന ഒരു ഘട്ടത്തിൽ അവരുടെ ബോധം നിലച്ചു നിൽക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും വെന്റിലേറ്ററിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ സിവിയർ ആസ്മ പോലുള്ള അസുഖങ്ങൾ, പിന്നെ നമ്മൾ താൽക്കാലികമായി അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് പേഷ്യൻ്റ് മേജർ സർജറിയിലേക്ക് പോകുന്ന സമയം, ആ താൽക്കാലിക സമയത്ത് അവരുടെ ശ്വാസം താൽക്കാലികമായി സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ
1: വെന്റിലേറ്ററിലേക്കും
0: ജനറൽ അനസ്തേഷ്യ പോലുള്ള കാര്യങ്ങളിലേക്ക് അവർക്ക് വെന്റിലേറ്ററുടെ സഹായം ആവശ്യമാണ്.
1: അല്ല, പൊതുവേ എല്ലാ സർജറികൾക്കും ഇത് ആവശ്യം വരാറുണ്ടോ? പേഷ്യന്റിന്റെ സിറ്റുവേഷൻ അനുസരിച്ചാണ്.
0: എല്ലാ മേജർ സർജറി, നമ്മുടെ ജനറൽ അനസ്തേഷ്യ വേണ്ടിയുള്ള എല്ലാ കേസുകളും, ഇപ്പോൾ സ്പൈനൽ അനസ്തേഷ്യ പ്രസവാനന്തരമായുള്ള ചില കേസുകൾക്കൊന്നും വേണ്ട, കാലുകൾക്കുള്ള സർജറികളിൽ അതിനൊന്നും നമുക്ക് അനസ്തേഷ്യ വേണ്ട. അപ്പോൾ ഓരോ പേഷ്യൻ്റ് ക്രൈറ്റീരിയ നോക്കി അത് ആർക്കാണോ ആവശ്യകത ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്നു.
1: ഓക്കെ ഓക്കെ. ഈ പാമ്പ് കടിയേറ്റ് വന്നു കഴിഞ്ഞാൽ ആ സിറ്റുവേഷനുകളിൽ എങ്ങനെ കൈകാര്യം ചെയ്യുക?
0: പാമ്പ് കടിയേറ്റ് മെയിനായിട്ട് നമ്മുടെ മൂർക്കൻ പാമ്പ്, അല്ല ന്യൂറോടോക്സിൻസ് വിഷമുള്ള പാമ്പുകൾ, ഞരമ്പുകളെ അറ്റാക്ക് ചെയ്യുന്ന, അവരിൽ റെസ്പിറേറ്ററി ഫെയിലിയർ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ അവർക്ക് ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ അവരെ താൽക്കാലികമായി സപ്പോർട്ട് ചെയ്യാൻ അവരുടെ വെന്റിലേറ്റർ. എനിക്ക് 2 മാസം മുമ്പ് ഒരു അനുഭവം ഉണ്ടായി.
1: ഓക്കെ.
0: ഒരു പേഷ്യൻ്റ് പാമ്പ് കടിയേറ്റ് വരികയും അതിൻ്റെ അവർ ICUയിലേക്ക് പ്രവേശിച്ചു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആള് വന്ന സമയത്ത് ആൾക്ക് ചെറുതായി കണ്ണിലൊരു ചെറിയൊരിത്, പിന്നീട് അവൾക്ക് ശ്വാസമെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അതിനുശേഷം അവരെ വെന്റിലേറ്ററിലേക്ക് പ്രവേശിപ്പിക്കുകയും 2ാം ദിവസം ആ പ്രവേശിച്ച സമയത്ത് അവരുടെ ബൈ സ്റ്റാൻഡേഴ്സിൽ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളും, പിന്നെ 2ാം ദിവസം അവരെ വെന്റിലേറ്ററിൽ നിന്ന് എടുത്തപ്പോഴുണ്ടായ അവരുടെ സന്തോഷം, അതെല്ലാം
1: ഫുള്ളി റിക്കവർ ചെയ്ത്
0: വന്നു. അപ്പോൾ താൽക്കാലികമായി അവരുടെ ശ്വസനത്തെ സപ്പോർട്ട് ചെയ്യുകയാണ് അതിന് മെയിൻ. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ആൻറ്റി വെനം കൂടെ തന്നെ കൊടുത്ത് അതിനെ ട്രീറ്റ്
1: നടത്തിക്കൊണ്ടിരിക്കണം അല്ലേ?
0: അതെ.
1: ഓക്കെ ഓക്കെ. അപ്പം ശ്വാസതടസ്സവുമായി ബന്ധപ്പെട്ട് അല്ലേ, ഇപ്പം ഇവൻ ഹൃദയാഘാതം വന്നാലും പോലും ഇങ്ങനെ സപ്പോർട്ട് ആവശ്യം വരാറുണ്ടോ?
0: അതെ, ഹൃദയാഘാതം വന്ന് അവരുടെ അബോധാവസ്ഥ രഹിതയിൽ നമ്മൾ കാർഡിയാക് മസാജ് ചെയ്ത് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് സ്വന്തമായി ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഇതിൽ താൽക്കാലികമായി അവരുടെ ശ്വസനത്തെ സഹായിക്കാനായി എടുക്കുന്ന ഒരു യന്ത്രം മാത്രമാണ് നമ്മുടെ.
1: ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇതിൽ ഈ ഇപ്പം സർജറികൾ പറഞ്ഞല്ലോ, ഇപ്പം ഏതൊക്കെ സർജറികളിലാണ് ശരിക്കും ഈ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്, സർജറിയുടെ സാഹചര്യങ്ങളിലാണ് ഇത് ആവശ്യം വരിക?
0: ന്യൂറോ സർജറി, പേഷ്യൻറ്റിനൊരു മേജർ ട്യൂമർ, ബ്രെയിൻ ട്യൂമർ സർജറി നടക്കുന്നു. എല്ലാന്നുണ്ടെങ്കിൽ മുഖത്ത് എന്തെങ്കിലും ഓറോഫേഷ്യൽ മാക്സിലറി സർജൻസ്,
1: ഓക്കെ ഓക്കെ,
0: അങ്ങനത്തെ എന്തെങ്കിലും വലിയ സർജറീസ് മുഖത്തോ, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് ലങ് സർജറി, കാർഡിയാക് സർജറി,
1: ഇരുത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും ഈ സർജറി നടത്തുന്നത് അല്ലേ?
0: അതെ. പേഷ്യൻറ്റിനെ ആ സമയത്ത് നമ്മൾ സെഡേഷൻസും പാരലൈസിസും കൊടുക്കുമ്പോൾ പേഷ്യൻറ്റിനെ നമ്മൾ വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നു. പിന്നീട് സർജറി നടക്കുന്നു. ആ സമയത്ത് പേഷ്യൻ്റ് ഇതിൻ്റെ വേദനയും ഒന്നും അനുഭവപ്പെടുന്നില്ല.
1: ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഇതിൻ്റെ ഈ സാങ്കേതിക വശങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇതിൻ്റെ രീതികൾ എങ്ങനെയാണ്, തരങ്ങൾ എങ്ങനെയാണ്, ഇതിൽ വേറെ കാറ്റഗറീസ് ഉണ്ടോ ഈ വെന്റിലേറ്ററിന്?
0: ഇതിൽ ഒരു നോൺ ഇൻവേസീവ് വെന്റിലേഷൻ, അഥവാ നമ്മൾ പുറത്തു നിന്ന് മാസ്ക് കൊടുത്ത് ശ്വാസം അകത്തേക്ക് കയറ്റുകയും അതിൽ നമ്മൾ ട്യൂബ് ഇട്ടിട്ട് ശ്വാസകോശത്തിലേക്ക് ഇടാതെ തന്നെ പുറത്തു നിന്ന് ഒരു മാസ്ക് മുഖേന ഉള്ളിലേക്ക് ഓക്സിജൻ കൊടുക്കുകയും അതുപോലെ തന്നെ കുറച്ച് ആളുകൾക്ക് അതിന് ഒരു ശ്വാസം എടുക്കാനുള്ള ഒരു സപ്പോർട്ടും കൂടി വേണം. അങ്ങനത്തെ വ്യക്തികൾക്ക് നമ്മൾ നോൺ ഇൻവേസീവ് വെന്റിലേഷൻ. ആധുനിക ഇതിലെ പിന്നീട് ഇതിലെ വെന്റിലേറ്ററിന്റെ അഡ്വാൻസ് മോഡുകളും നമുക്ക് അവരുടെ ശ്വാസത്തെ കൃത്യമായി കൺട്രോൾ ചെയ്യാനും എല്ലാം സഹായിക്കും.
1: അതിൽ എന്തെങ്കിലും ഈ ട്യൂബ് ഉള്ളിലോട്ട് പോകുന്നുണ്ടോ?
0: അതിന് പറയുന്ന ഒരു പ്രക്രിയയുടെ പേരാണ് ഇൻഡുവേഷൻസ്. നമ്മൾ പേഷ്യന്റിന് സെഡേഷൻ പോലത്തെ മരുന്ന് കൊടുത്ത് അവരുടെ ശ്വാസം നിലക്കുന്ന സമയത്ത് അവരുടെ ശ്വാസനാളത്തിലേക്ക് നമ്മൾ ഒരു ട്യൂബ് ഇറക്കും. അത് ശ്വാസനാളത്തിൽ അവിടെ ഫിക്സ് ചെയ്ത് അത് വെന്റിലേറ്ററിലേക്ക് കണക്ട് ചെയ്യും. എന്നിട്ട് എത്രയാണോ വോളിയം വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ കൊടുക്കും.
1: ഓക്കെ ഓക്കെ ഓക്കെ. ഇത് അല്ലാതെയുള്ള വേറെ രീതികൾ എങ്ങനെയാണ്? ഈ വെന്റിലേഷൻ്റെ തന്നെ ഇപ്പം ഈ മാസ്ക് വയ്ക്കുന്ന അല്ലാതെയുള്ള വേറെ ഏതെങ്കിലും രീതിയുണ്ടോ?
0: അല്ലാതെ ഈ നമ്മുടെ ട്യൂബ് ശ്വാസനാളത്തിലേക്ക് അകത്തേക്ക് കയറ്റി അത് വെന്റിലേറ്ററിൽ കണക്ട് ചെയ്യുന്നത് അതൊരു വേറെ ടൈപ്പാണ്.
1: ഓക്കെ ഓക്കെ ഓക്കെ. ഈ ട്രക്കിയോസ്റ്റമി എന്ന് പറഞ്ഞ സംഭവമല്ലേ?
0: ട്രക്കിയോസ്റ്റമി ഒരു പേഷ്യൻ്റ്, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേഷ്യൻ്റ് ന്യൂമോണിയ ആയി നമ്മുടെ ഐ സിയിലേക്ക് പ്രവേശിച്ചു, ഒരു സിവിയർ ന്യൂമോണിയ ആയി പ്രവേശിച്ചു. പേഷ്യൻ്റ് ഒരു 4-5 ദിവസമായി ഒരു 1 വീക്കോളം വെന്റിലേറ്ററിലായി. നമ്മൾ ദീർഘകാലം വെന്റിലേറ്റർ ഈ ട്യൂബിലൂടെ വെന്റിലേറ്ററിൽ നിൽക്കി കഴിഞ്ഞാൽ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ എന്ന് പറയും. വെന്റിലേറ്റർ മുഖാന്തരം ന്യൂമോണിയ, ഒരു പുതിയ ന്യൂമോണിയ അനുഭവപ്പെടാനുള്ള സാധ്യതകളുണ്ട്.
1: അപ്പോൾ
0: അത് തടയാൻ വേണ്ടി നമ്മൾ കഴുത്തിൽ ഒരു ചെറിയ ദ്വാരം സൃഷ്ടിച്ച് അതിലൂടെ ശ്വാസം കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിക്കാണ്.
1: ഓക്കെ ഓക്കെ ഓക്കെ. ട്രക്കിയോസ്റ്റമി
0: എന്ന് പറയുന്നത്
1: അതുവഴി ആളുടെ ഈ സംസാരശേഷി പിന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥ വരുമോ?
0: ഇപ്പോൾ വെന്റിലേറ്ററിൽ ആണെങ്കിൽ പോലും അവരുടെ സംസാരിക്കാനുള്ള ശേഷി, അവർ ഒന്നെങ്കിൽ ആംഗ്യ ഭാഷയിൽ അല്ലെങ്കിൽ അവർക്ക് പേപ്പർ കൊടുത്ത് കൈകൊണ്ട് എഴുതാനുള്ള ഇത് കഴിവുണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് ആംഗ്യ ഭാഷയിൽ സംസാരിക്കാം. പക്ഷേ ഉച്ചാരണ ശേഷി പോകുന്ന ഒരു വെന്റിലേറ്ററിലാണെങ്കിൽ പോലും, ഈവൻ ട്രക്കിയോസ്റ്റമിയിലാണെങ്കിൽ പോലും അവർക്ക് ഉച്ചാരണ ശേഷി ഉണ്ടാവില്ല.
1: ഓക്കെ ഓക്കെ. ഇതിന് ശേഷമേ പിന്നെ അത് അതിലോട്ട് കൊണ്ടുവരാൻ പറ്റും.
0: അത് നമ്മൾ അവർ എന്തിനാണോ ഇത് വെന്റിലേറ്ററിലേക്ക് പോയത്, ആ പ്രൈമറി പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഇത് മാറ്റിയെടുക്കാം.
1: ഓക്കെ. അപ്പം അത് കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ ഇതിനുശേഷം ഭക്ഷണവും മറ്റ് ജീവിതശൈലികളും ഒക്കെ എങ്ങനെ നമുക്ക് റിക്കവർ ചെയ്ത് കൊണ്ടുവരാവുന്നത്?
0: ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന വ്യക്തിക്ക് പൊതുവെ വരുന്ന ഒരു കൺസേൺ ആണ് ഇങ്ങനെ നിങ്ങൾ വെറുതെ കിടത്തുന്നതാണോ,
1: കിടന്നു പോകുമോ,
0: കിടന്നു പോവോ, നിങ്ങൾ ഫുഡ് ഒന്നും കൊടുക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം. അത് മൂക്കിലൂടെ നമ്മൾ പൈപ്പ് ഇട്ട് അത് അതിലൂടെ നമ്മൾ ഫുഡ് കൊടുക്കുന്നതാണ്.
1: ഓക്കെ ഓക്കെ. വൺസ് ഇത് റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഇതെല്ലാം റിക്കോപ്പ് ചെയ്യാം?
0: റിക്കവർ ചെയ്യുന്നത് നമ്മൾ പേഷ്യൻ്റ് എടുക്കുന്ന സപ്പോർട്ട് നോക്കി നമ്മൾ ക്രമേണ വെന്റിലേറ്റർ സപ്പോർട്ട് കുറക്കുകയും അത് പേഷ്യൻറ്റിൻ്റെയും വെന്റിലേറ്ററും ഒരേ താരതമ്യത്തിൽ വരികയും അത് ക്രമേണ ക്രമേണ നമുക്ക് കുറക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വെന്റിലേറ്ററിൽ നിന്ന് നമുക്ക് മാറ്റാവുന്നതാണ്. വെന്റിലേറ്റർ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ലോലി ആളുകൾക്ക് അവരുടെ ഭക്ഷണങ്ങൾ എല്ലാം സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്.
1: ഓക്കെ ഓക്കെ. അപ്പം ഈ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മറ്റ് ഫീൽഡുകളെ അപേക്ഷിച്ച് ഒരുപാട് അനുഭവങ്ങൾ ഡോക്ടറിനെ പങ്കുവെക്കാനായിട്ടുണ്ടാവും. കാരണം അത്ര അധികം അത്യാസന്ന നിലയിലായിരിക്കുമല്ലോ രോഗികൾ എത്തുകയുണ്ടാവുക. അപ്പം അങ്ങനെ ഇപ്പം നേരത്തെ ഒരെണ്ണം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പം എനിക്കൊന്ന് പാമ്പ് കടിയായിട്ട് ഏറ്റവും സംഭവമാണ് പറഞ്ഞത്. വേറെ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നമ്മുടെ ശ്രോതാക്കൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഒരു നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പങ്കുവെക്കാമോ?
0: അതുപോലെ തന്നെ നമ്മുടെ കിഡ്നി തകരാറ് മൂലം അവരുടെ യൂറിയ കൂടുകയും ക്രിയാറ്റിൻ കൂടി ലങ്സിൽ നീർ കെട്ടുന്ന ഒരവസ്ഥ വരാറുണ്ട്. ഡയാലിസിസ് ചെയ്യുന്ന ഒന്ന് വൈകി പോവുകയോ അല്ലെങ്കിൽ അവർക്ക് എത്രയാണോ വെള്ളം കുടിക്കാൻ പറയുക അതിൽ കൂടുതൽ കയറുമ്പോഴോ അവർക്ക് ശ്വാസാനുപെട്ട് വരാറുള്ള പേഷ്യൻ്റ്, അവരിലെ ഓക്സിജൻ്റെ അളവ് കുറയുകയും പിന്നീട് അവർക്ക് അബോധാവസ്ഥ ഉണ്ടാകുന്നു, അവർ പിന്നെ വെന്റിലേറ്ററിലേക്ക് പോകുന്നു. ചില പേഷ്യൻ്റ് ബൈസ്റ്റാൻഡേഴ്സ് ചോദിക്കും എന്തിന് നിങ്ങൾ വെന്റിലേറ്ററിലേക്ക് കയറ്റുന്നു. താൽക്കാലികമായി അവരുടെ ആ ശ്വാസത്തെ നമ്മൾ ശ്വാസ സഹായിയായി സപ്പോർട്ട് ചെയ്യുകയും പിന്നീട് അവർക്ക് ഡയാലിസിസ് ഒക്കെ ചെയ്ത് പേഷ്യൻ്റ് അവർക്ക് ശ്വാസം സ്വന്തമായി എടുക്കാനുള്ള കഴിവ് വരുമ്പോൾ നമ്മൾ ക്രമേണ വെന്റിലേറ്റർ സപ്പോർട്ട് കുറച്ച് വെന്റിലേറ്റർ എടുക്കാവുകയാണ് ചെയ്യുന്നത്.
1: ഓക്കെ ഓക്കെ ഓക്കെ.
0: കഴിഞ്ഞ മാസം ഇതുപോലെ തന്നെ ഒരു ഒരു അമ്മ, ഒരു 32 വയസ്സായ ഒരു ഉമ്മ, അവരുടെ ആദ്യത്തെ ഡെലിവറി ആയിരുന്നു. അവർ പുറത്തു നിന്ന് ഡെലിവറിയായി, ആള് വീട്ടിൽ പോയി വൈകാതെ അവർക്ക് കാലിൽ നീര് വന്നിരുന്നു. അവരങ്ങനെ വീണ്ടും ആ ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നു. ഗൈനക്കോളജിസ്റ്റ് പറയുന്നു കുഴപ്പമില്ല, നമുക്ക് ഇതാക്കാം, അത് കുറയും, അത് ഇതിൻ്റെ പോസ്റ്റ് പാട്ടത്തിൻ്റെ ഒരു ക്രമേണയാണ്. പിന്നീട് ആ പേഷ്യൻറ്റിന് തിരിച്ച് വീട്ടിൽ പോയതിന് ശേഷം പെട്ടെന്ന് ശ്വാസമെടുപ്പ് കൂടുകയും ശ്വാസമെടുക്കാൻ വരാത്തൊരവസ്ഥയിലേക്കും എത്തി. അങ്ങനെ ആ പേഷ്യൻ്റ് നമ്മുടെ എമർജൻസിയിൽ വന്നു. ആ പേഷ്യൻറ്റിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയിലായിരുന്നു വന്നത്. അങ്ങനെ പേഷ്യൻ്റിനെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു. വളരെ ക്രിട്ടിക്കലായ ഒരു സ്റ്റേജിലായിരുന്നു. പിന്നെ 3 ദിവസമായപ്പോൾ നമുക്ക് അവർക്കൊരു ഹാർട്ട് ഫെയിലർ അനുഭവപ്പെട്ടിരുന്നു. നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്നൊരിതാണ് പോസ്റ്റ് പാർട്ടത്തിൽ ഒരു ഹാർട്ട് നിന്ന് നിലക്കുന്ന ഒരു അവസ്ഥ. ഹാർട്ടിൻ്റെ പേശികൾക്ക് ബലഹീനത ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് പോസ്റ്റ് പാർട്ടം കാർഡിയോമയോപ്പതി എന്ന് പറയും. അങ്ങനെ ആ പേഷ്യൻ്റ് 2 ദിവസത്തിനുള്ളിൽ റിക്കവർ ആകുകയും 3 ദിവസം നമുക്ക് വെന്റിലേറ്ററിൽ നിന്ന് പുറത്താക്കാൻ കഴിയുകയും പിന്നെ പേഷ്യൻ്റ് ഹാപ്പിയായി പോവുകയും നമുക്ക് കാണാറുണ്ട് പലപ്പോഴും. ആ ഇനീഷ്യൽ സ്റ്റേജിൽ വരുമ്പോൾ ഉണ്ടാവുന്ന നമ്മൾ സ്ട്രഗിൾ അവർ പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡേഴ്സിനെ മനസ്സിലാക്കണം. ഇത് താൽക്കാലികമായിട്ടുള്ള ആളുകളുടെ മനസ്സിലിരിപ്പ് ഇതൊരു എന്തോ ഒരു കൊല്ല
1: കൊലയാണ്. വെന്റിലേറ്റർ എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും വളരെയധികം വിഷമം തോന്നും. കാരണം പൊതുവേ ഉള്ളൊരു ഒരു ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെന്റിലേറ്ററിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ആള് രക്ഷയില്ല എന്നുള്ളൊരു
0: ധാരണയാണ്.
1: അതെ അതെ. പക്ഷെ ഡോക്ടർ പറഞ്ഞൊക്കെ റിക്കവർ ആയിട്ടുള്ള സ്റ്റേജ്
0: ഒരുപാട്. നമ്മുടെ പേഷ്യൻ്റ് ഒരു 10 ഒരു 9-8 പേഷ്യൻറ്റും റിക്കവറായി പോകുന്നത്. മറ്റേ പേഷ്യൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും കോമോബിഡ് കണ്ടീഷൻസ് എല്ലാം കൂടുതലും ഒരു തീരെ കിട്ടാൻ പറ്റാത്തൊരു അവസ്ഥയിൽ വരുന്ന പേഷ്യൻസുകളായിരിക്കും.
1: ഇവൻ പ്രായം അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് തോന്നുന്നു.
0: പ്രായം വളരെയധികം അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തു. പ്രായത്തിനനുസരിച്ച് അതിൻ്റെ കൂടെ തന്നെ അവർക്കുണ്ടാവുന്ന മറ്റു അസുഖങ്ങളും, ഷുഗർ, പ്രഷർ, അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖം, ഓൾറെഡി ആൻജിയോപ്ലാസ്റ്റി ഇങ്ങനത്തെ എല്ലാം ചെയ്ത് കഴിഞ്ഞ പേഷ്യൻസുകൾ, ഇതെല്ലാം നമ്മൾ കണക്കിലെടുക്കും.
1: ഓക്കെ ഓക്കെ. അപ്പോൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞ കേസും വളരെ യങ് ആയിരുന്നു. 30s 30s ഉള്ളൊരു ഒരു പേഷ്യൻ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്.
0: അതെ അതെ. ഓക്കെ. ഇതുപോലെ തന്നെ മറ്റൊരു അനുഭവം ഉണ്ടായി.
1: ഓക്കെ.
0: ഒരു 72 വയസ്സായ ഒരു ഉപ്പ വന്നിരുന്നു. ആള് വന്ന് പുറത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ബോധമില്ലാതെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ഇവിടെ വന്ന് ഉടനടി നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യുകയും നമുക്ക് ഹാർട്ടിൻ്റെ താളം വീണ്ടെടുക്കാൻ പറ്റി ഉടനടി അവരെ വെന്റിലേറ്ററിൽ പ്രവേശിക്കുകയും എന്തുകൊണ്ട് ഇത് വന്നെന്നുള്ളത് നമ്മൾ അനാലിസ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് നീർ കെട്ടി കിടക്കുകയാണ് ഉണ്ടായത് ലങ്സിൽ. ആ നീർക്കെട്ടി നമ്മൾ കുത്തിയെടുക്കുകയും ചെയ്യുകയുണ്ടായി. രണ്ടാമത്തെ ദിവസം ആ പേഷ്യൻ്റ് വെന്റിലേറ്ററിൽ നിന്ന് മുക്തിയായി റിക്കവർ ചെയ്ത് പോയി. അങ്ങനെ എന്താണോ അതിനുള്ള കാരണം അത് നമ്മൾ പാരലലായി അതിനെ ട്രീറ്റ് ചെയ്യുകയും അതിന് താൽക്കാലികമായിട്ട് ഒരു ശ്വസന സഹായിയായി നമ്മൾ വെന്റിലേറ്റർ കണക്കാക്കപ്പെടുന്നു.
1: അവസ്ഥയിലെത്തിയ കാരണം എന്താണെന്നുള്ളത് കൃത്യമായിട്ടുള്ള
0: ഡയഗ്നോസ് ചെയ്യുകയും അതിനെ ഇതിന്റെ പാരലലായി നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഒരു ന്യൂമോണിയ വന്ന പേഷ്യൻസിന് നമ്മൾ കൃത്യമായിട്ട് ഏത് അണുബാധയാണെന്ന് നമ്മൾ അത് കണ്ടുപിടിക്കുകയും ആ അണുബാധയ്ക്കെതിരെയുള്ള ആന്റിബയോട്ടിക് അതിനെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ 90-98% പേഷ്യൻ്റ് റിക്കവർ ആകാനുള്ള സാധ്യതകൾ.
1: ഇപ്പം ഇങ്ങനത്തെ അത്യാസന്ന നിലയിൽ ഇപ്പം പല അസുഖങ്ങളായിട്ട് വരുമ്പം ഇപ്പം വെന്റിലേറ്റർ വേണോ വേണ്ടയോ എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാറുണ്ടല്ലോ. അതിനൊരു പ്രോട്ടോകോൾ ഉണ്ടാവുമല്ലോ. ഇത്ര ഈ ഒരു ലെവലിലെത്തി കഴിഞ്ഞാൽ അപ്പം അതെങ്ങനെ ആ ഒരു ഡിസിഷൻ എങ്ങനെയാണ് നിങ്ങൾ മേക്ക് ചെയ്യുന്നത്?
0: അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് പേഷ്യന്റെ ഓക്സിജന്റെ അളവ് നമ്മൾ എത്രയാണോ നമ്മുടെ രക്തത്തിൽ വരുന്ന ഓക്സിജന്റെ അളവ് രക്തത്തിലുള്ള ഓക്സിജൻ
1: റീഡിംഗ് ഉണ്ട്
0: അത് നമ്മൾ ABG എന്ന് പറഞ്ഞ ബ്ലഡിൽ നിന്ന് എടുക്കുന്ന ടെസ്റ്റ് അതിലെ ഓക്സിജന്റെ അളവ് 60 താഴെ പോവുകയും അതല്ലാതെ മറുവശം കാർബൺ ഡയോക്സൈഡ് ചീത്തവായു അതിൻ്റെ അളവ് ഒരുപാട് കൂടുകയും അത് കാരണം കൊണ്ട് പേഷ്യൻ്റിന് അബോധാവസ്ഥയിലേക്ക് വരെ പോകാം അത് രണ്ടാമത്. അല്ലെങ്കിൽ പേഷ്യൻറ്റിന് പെട്ടെന്ന് ബോധം പോവുകയും അവർക്ക് സ്വയം ശ്വസനമെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ വരികയും അങ്ങനത്തെ കണ്ടീഷനുകളിലൊക്കെ നമ്മളിങ്ങനെ ചെയ്യാറ്.
1: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. നേരത്തെ വേറൊരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ എന്താ പറയുക വെന്റിലേറ്ററിലുള്ളപ്പം വെന്റിലേറ്ററിന്റെ കാരണം വരുന്ന ഒരു ന്യൂമോണിയയുടെ കാരണം. അപ്പം ഇതിനിടയിൽ അപ്പം അണുബാധ സംഭവിക്കാം എന്നുള്ളത് അതിൻ്റെ അർത്ഥം. അപ്പം അതിനെങ്ങനെയാണ് ഈ നമുക്ക് പ്രിവെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ മെഷേഴ്സ് ഒക്കെ എങ്ങനെയാണ് എടുക്കുന്നത്?
0: ഒന്നാമത് ഒരു വെന്റിലേറ്ററിലുള്ള വ്യക്തികൾക്ക് അതിന് നമ്മുടെ സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് ICU പ്രോട്ടോകോൾസ് നമ്മൾ പാലിക്കുന്നുണ്ട്.
1: ഓക്കെ.
0: ഇപ്പോൾ ഒരു ICUയിലാണെങ്കിൽ നമ്മൾ ഹാൻഡ് ഹൈജീൻ അത് ഒന്നാമത്തെ ഘടനയാണ്. രണ്ടാമത് പേഷ്യൻറ്റിനെ പ്രോപ്പർ പൊസിഷനിങ് പേഷ്യൻറ്റിന് ഹെഡ് ആൻഡ് എലിവേഷൻ കൊടുക്കുന്നു 30 degrees. അതുപോലെ തന്നെ നമ്മൾ അഡിക്വേറ്റായിട്ട് എപ്പോഴെല്ലാം നമ്മൾ സക്ഷൻ ചെയ്യുന്നു ട്യൂബിലൂടെ നമ്മൾ കഫങ്ങളെല്ലാം എടുക്കുന്നു. അതുപോലെ തന്നെ മറുവശത്ത് പേഷ്യൻറ്റിനെ നമ്മൾ അഡിക്വേറ്റായിട്ട് പേഷ്യൻ്റെ ഷുഗർ കൺട്രോൾ ചെയ്യുന്നു. ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്.
1: ഓക്കെ ഓക്കെ ഓക്കെ.
0: അതുപോലെ തന്നെ പേഷ്യൻറ്റിന് വേറെ ബ്ലീഡിംഗ് ഒന്നും ഇല്ല എന്നുള്ളത് അഡിക്വേറ്റായിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നു ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്.
1: ഓക്കെ ഓക്കെ. അപ്പോൾ ഈ വെന്റിലേറ്റർ നിന്നും റിക്കവർ ചെയ്ത ഒരുപാട് കേസസ് പറഞ്ഞു. അപ്പം ഇതിൽ നിന്ന് റിക്കവർ ചെയ്ത് പോയവർക്ക് വേറെ എന്തെങ്കിലും അതിൻ്റെ പാർശ്വഫലങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
0: ഒരുപാട് കിടന്ന് ഒരുപാട് നമ്മുടെ ഈ സെഡേഷൻസ് പോലത്തെ മരുന്നുകളൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റേതൊക്കെ ആയിട്ടുള്ള അതുപോലെ ICUയിൽ കിടക്കുമ്പോൾ ICUൻ്റേതായിട്ടുള്ള ഈ അലാം നമ്മൾ എപ്പോഴും അതൊരു സ്റ്റാൻഡേർഡ് അലാംസ് വെക്കാറുണ്ട്. അപ്പോൾ ഈ പല ശബ്ദങ്ങളും അവർ കേട്ട് അവർക്ക് ഒരു അൺഫേവറബിൾ എൻവിറോൺമെൻറ്റിലേക്ക് എത്തുന്ന ഒരു ഇതുണ്ട്. ആ സമയത്ത് അവർക്ക് ഡിലീറിയം പ്രത്യേകിച്ച് 60 മുകളിലെ പ്രായമുള്ള ഉപ്പാർക്കായിരിക്കാം ഇതിങ്ങനെ വരാവുന്നത്. അപ്പോൾ അവർക്ക് അതുപോലെ തന്നെ അവിടുന്ന് പോയി കഴിഞ്ഞ് ചെറിയ രീതിയിൽ മറവി അല്ലെങ്കിൽ അവരെവിടെ എന്താണ് ഉണ്ടായത് എന്നുള്ള ഒരു റീകളക്ഷൻ അങ്ങനത്തെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ വരാറുണ്ട്.
1: മെന്റൽ ഹെൽത്തിനെ
0: ചെറിയ രീതിയിൽ
1: ബാധിക്കുന്നുണ്ട്.
0: അപ്പോൾ അങ്ങനത്തെ ഉള്ള വ്യക്തികൾക്ക് നമ്മൾ ഒരു പോസ്റ്റ് ICU കെയർ OPD എന്നുള്ള രീതിയിൽ അവരെ വന്ന് നമുക്ക് അവരെ ട്രീറ്റ് ചെയ്ത് എടുക്കാവുന്നത്.
1: കൗൺസിലിംഗും കൊടുക്കാറുണ്ടോ?
0: കൗൺസിലിംഗും കൊടുക്കാറുണ്ട് അവർക്ക്. അവരെ പ്രോപ്പറായിട്ട് അവരെ എന്താണ് അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ അവർക്ക് കൗൺസിലിംഗ് ചെയ്ത് കൊടുക്കാറുണ്ട്.
1: ഓക്കെ ഓക്കെ. ഇപ്പോൾ മെന്റൽ അല്ലാതെ ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ?
0: ഫിസിക്കലായിട്ട് ഒരുപാട് ICUയിൽ കിടന്ന പേഷ്യൻസിന് നമ്മുടെ കൈയിൻ്റെ ശേഷി കൈ കാലുകൾ അനക്കാനുള്ള ശേഷികൾ കുറയാനുള്ള ICU അക്വയർഡ് വീക്ക്നെസ് എന്ന് പറയും. അത് നമ്മൾ ഫിസിയോതെറാപ്പി അഡിക്വേറ്റ് ഫിസിയോതെറാപ്പി എന്നും 2-3 നമ്മുടെ ഫിസിയോതെറാപ്പി എല്ലാം കൊടുത്ത് അവരുടെ ഇത് തിരിച്ചെടുക്കാനുള്ള ഇതെല്ലാം ചെയ്യാറുണ്ട്.
1: ഓക്കെ ഓക്കെ ഓക്കെ. കുറേ നാൾ മൂവ്മെന്റ് ഇല്ലാതെ കിടന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും
0: അതിൻ്റെ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ പല മരുന്നിൻ്റെ ഇൻട്രാക്ഷൻസും ഒരേ കിടപ്പിലായത് കാരണങ്ങൾ കൊണ്ടുമെല്ലാം അവർക്ക് ഐ സി യു അക്വയർഡ് വീക്ക്നെസ് വരുന്നു. അത് നമ്മൾ കൃത്യമായി ഫിസിയോതെറാപ്പി കൊടുത്ത് അവരുടെ ആ ശേഷി വീണ്ടെടുക്കാനുള്ള ഇതെല്ലാം ചെയ്യും. അതുപോലെ തന്നെ പേഷ്യൻസിന് ഒരുപാട് കാലം ഒരുപാട് രണ്ട് മൂന്ന് നാല് ദിവസം വെന്റിലേറ്ററിലൊക്കെ കിടക്കുമ്പോൾ അവർക്ക് ശ്വസിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവാം. ഇനീഷ്യലി ഈ ബലൂണ് പോലത്തെ അറകൾ ക്ലോസ് ആവാം, അതിന് പറയുന്ന പേരാണ് അത്ലക്റ്റാസിസ്. അങ്ങനെയൊക്കെ വന്ന് സംഭവിക്കാൻ നമ്മൾ പേഷ്യൻ്റ് സ്പൈറോമെട്രി കൊടുക്കും, പേഷ്യൻറ്റിന് ഊതി ബലൂൺ എക്സസൈസുകൾ, അങ്ങനത്തെ എല്ലാ എക്സസൈസ് കൊടുത്ത് അവരെ അറകൾ തുറക്കാനുള്ള ഒരു ഓരോരോ
1: എക്സസൈസ്
0: ചെയ്ത് കൊടുക്കാറ്.
1: ഓക്കെ ഓക്കെ ഓക്കെ. സാധാരണ ഇപ്പം ഡോക്ടറിൻ്റെ അനുഭവത്തിൽ ഇപ്പം വെന്റിലേറ്ററിലൊരു രോഗി എത്ര നാൾ വരെ മാക്സിമം കിടന്നിട്ടുണ്ട് റിക്കവർ ചെയ്യുന്നതിന് മുമ്പ്?
0: ഒരു ഡിപ്പെൻസ് ഓൺ ദ നമ്മളെ എന്തിനാണോ ആ വ്യക്തി വെന്റിലേറ്ററിലൊക്കെ കയറിയത് ആ ഒരു കണ്ടീഷൻ നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കണമെന്ന് നമ്മൾ നോക്കുക. എന്തിനാണോ ആ പേഷ്യൻ്റ് വെന്റിലേറ്ററിലൊക്കെ കയറി ആ പ്രൈമറി ഡിസീസിനെ നമ്മൾ ട്രീറ്റ് ചെയ്ത് അത് അതിൽ നിന്ന് മുക്തി നേടിക്കഴിഞ്ഞാൽ നമ്മൾ വെന്റിലേറ്റർ സപ്പോർട്ട് കുറക്കും. ഈ വെന്റിലേറ്റർ സപ്പോർട്ട് കുറക്കുന്നതിൻ്റെ കൂടെ തന്നെ ആളുടെ ബോധക്ഷയം അതുപോലെ തന്നെ ബോധം അത് അതേപോലെ തന്നെ ആളുടെ ഹാർട്ടിൻ്റെ പമ്പിങ് എല്ലാം നമ്മൾ ഒരു ഒരേ രീതിയിൽ തന്നെ നോക്കി അവരെ വെന്റിലേറ്റർ സപ്പോർട്ട് കുറച്ച് അവരെ വെന്റിലേറ്ററിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാണ്.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം വെന്റിലേറ്ററിൽ നിന്നും പുറത്ത് കൊണ്ടുവരുന്നതിനും ഒരു പ്രോസസ്സ് ഉണ്ടാവില്ലേ? അത് അതെങ്ങനെയാണ്?
0: അതിന് പറയുന്ന ഒരു മെഡിക്കൽ ടേമിൽ പറയുകയാണെങ്കിൽ വീനിങ് എന്ന് പറയാം. അപ്പോൾ സാധാരണ ഒരു പേഷ്യൻ്റെ ബൈസ്റ്റാൻഡേഴ്സ് ഒക്കെ വന്ന് ചോദിക്കാറുണ്ട്, ഇന്നലെയും ഇന്നും എല്ലാം ഒരുപോലെ തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. പുറത്ത് നിന്ന് ഒരു സാധാരണ മനുഷ്യന്മാർ വന്ന് നോക്കുമ്പോൾ ഒരേ രീതിയിൽ കിടക്കുന്നു, ആൾക്ക് അനക്കമില്ല, അവർക്ക് തന്നെ ഒരു സംശയം വരാറുണ്ട്, ഇയാൾ ജീവനോടെയുണ്ടോ? അപ്പോൾ അതിനുള്ള ഒരു മറുപടിയാണ് അവർക്ക് ഇനി അങ്ങനൊരു അങ്ങനെ തോന്നുകയാണെങ്കിൽ അവർക്ക് കൈവെച്ച് പൾസ് നോക്കാം, ഒന്നെങ്കിൽ നെക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡിൽ പൾസ് നോക്കാം. പൾസ് നോക്കിയിട്ട് അവർക്ക് മനസ്സിലാക്കാം ആൾ ജീവനോടെയുണ്ടെന്ന്. പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് ആശുപത്രികളിൽ മരിച്ചിട്ടും വെറുതെ വെന്റിലേറ്ററിൽ വെക്കുന്നു, അതെല്ലാം ഒരു തെറ്റായ ഒരു മിത്താണ്.
1: അതിന്
0: മറുപടിയായിട്ട് നമ്മൾ തികച്ച് ഓരോരുത്തർക്കും അവരുടെ സ്വന്തം കഴിവ് ഉപയോഗിച്ച് അവർക്ക് ഒന്നാമത് ഉള്ളിൽ പോയി കാണുന്ന സമയത്ത് അവർക്ക് പൾസ് ഫീൽ ചെയ്തിട്ട് ഒന്നെങ്കിൽ സെൻട്രൽ പൾസ് നോക്കാം അല്ലെങ്കിൽ റേഡിയൽ പൾസ്, ഇതെല്ലാം നോക്കിയിട്ട് മനസ്സിലാക്കാം ആൾ ജീവനോടെ ഉണ്ടോ ഇല്ലോ എന്ന്.
1: ഓക്കെ ഓക്കെ. അപ്പം വളരെ അടുത്തുള്ള റിലേറ്റീവ്സിനെ വിസിറ്റ് ചെയ്യാനായിട്ട് സംഭവിക്കുമല്ലേ?
0: അതെ അതെ. നമ്മൾ കഴിയുന്നതും ഐ സിയിലേക്ക് വിസിറ്റിംഗ് കുറക്കാനാണ് നോക്കുക, കാരണം ആ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കുറക്കാൻ വേണ്ടിയിട്ട്. എന്നാലും നമ്മൾ കാണിക്കാറുണ്ട് മിനിമം.
1: ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ ഈ ഇപ്പം ഈ സംസാരശേഷിയുടെ പ്രശ്നം പറഞ്ഞല്ലോ, ഇപ്പം റിക്കവർ ചെയ്ത് ഇത് നമ്മൾ ഇതിൽ നിന്ന് പുറത്തു വന്നു, വെന്റിലേറ്ററിൽ നിന്ന് പുറത്തു വന്നു, അപ്പം സംസാരശേഷി തിരിച്ചു കിട്ടാനോ അല്ലെങ്കിൽ അങ്ങനെ ഇത് വെക്കുമ്പോൾ എന്തായാലും സംസാരിക്കാൻ പറ്റത്തില്ല, തിരിച്ചെടുക്കുമ്പം ബുദ്ധിമുട്ടുകൾ വരാമല്ലോ.
0: തിരിച്ചെടുക്കുമ്പോൾ എല്ലാ പേഷ്യൻറ്റും ഇനീഷ്യലി ഒരു സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകണം. നമ്മുടെ വോയിസ് ബോക്സിന്റെ ഇടയിലൂടെയാണ് ഇത് കടത്തിവിടുന്നത് ഈ ട്യൂബ്. അപ്പോൾ അത് അടഞ്ഞിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ ചില പേഷ്യൻറ്റിന് അതിൻ്റെ ശേഷം സംസാരിക്കാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ നമ്മൾ വായിലൂടെ എന്തെങ്കിലും ഫുഡ് കൊടുക്കുമ്പോൾ ചിലർക്ക് തരിപ്പിപ്പോവാനുള്ളൊരു സാധ്യതകളൊക്കെ കാണും. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു ക്യാമറ ഇറക്കിയിട്ട് ഈ സൗണ്ട് ബോക്സ് ചെക്ക് ചെയ്യാറുണ്ട്. ചിലതിന് പാരലിസിസ് അഥവാ അതിന് ബലഹീനത ഉണ്ടാവാനുള്ള സാധ്യത, അങ്ങനെ വരുമ്പോൾ നമ്മൾ ENT ഡോക്ടറെ കാണിച്ച് അതിന് വേണ്ടിയുള്ള കറക്റ്റീവ് സർജറീസ് കൊടുക്കാറുണ്ട്.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അത് അതിലൂടെ അവർക്ക് റിക്കവർ ചെയ്യും അല്ലേ?
0: റിക്കവർ ചെയ്യും. അപ്പോൾ ഒരു 1000 പേഷ്യൻസിൽ നോക്കണം, ഒരു ഒന്നോ രണ്ടോ പേർക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരാം. അതുപോലെ തന്നെ അവിടെയെല്ലാം നിറച്ചപ്പോൾ പേഷ്യൻ്റ് ഒരു ബേൺസ് പേഷ്യൻസ് വരികയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച എനിക്കൊരു ഉണ്ടായ ഒരു അനുഭവമാണ്. നമ്മുടെ ICU ഒരു പേഷ്യൻ്റ് വന്നിരുന്നു, അവർക്ക് ശരീരം ഒരു സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മൊത്തം ആൾക്ക് ബേണായി. അപ്പോൾ നോക്കുമ്പോൾ അവരുടെ കഴുത്തിലെല്ലാം ബേൺസായി, മൂക്കിലെല്ലാം ബേൺസ് ഉണ്ടായിരുന്നു. ഉടനടി നമ്മൾ അത് പേഷ്യൻ്റെ വെന്റിലേറ്ററിലൊക്കെ ഇടുകയും പിന്നെ ഒരു 3-4 ദിവസമാകുമ്പോൾ എല്ലാം ഭയങ്കരമായിട്ട് ആൾ വീർത്തു വരുന്ന ഒരു പ്രതിഭാസം ഉണ്ടാകും. അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ വെന്റിലേറ്ററിൽ തന്നെ കിടത്തി അവരുടെ ആ എഡിമ എല്ലാം കുറയുന്നത് വരെ വെന്റിലേറ്ററിൽ കിടക്കുക. അങ്ങനത്തെയുള്ള പേഷ്യൻസിന് ഈ സാധാരണ സൗണ്ട് ബോക്സിൻ്റെ ഇടയിൽ നല്ല വീക്കം ഉണ്ടാവാനുള്ള സാധ്യത. അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ നോക്കി അതാത് കാരണങ്ങൾ കണ്ടെത്തി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് സാവധാനമേ നമ്മൾ വെന്റിലേറ്റർ ട്യൂബ് ഊരാറുള്ളൂ.
1: ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ വേറെന്തെങ്കിലും ഒരു അനുഭവം ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ? ഇപ്പം ബേൺസ് അല്ലാതെ ഇപ്പം കോവിഡ് സമയത്തൊക്കെ നല്ല രീതിയിൽ അല്ലേ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിക്കാണോ?
0: അതെ അതെ അതെ. കഴിഞ്ഞ 2 മാസം മുമ്പ് ഉണ്ടായ ഒരു അനുഭവം പറയാം ഞാൻ.
1: ഓക്കെ ഓക്കെ.
0: ഒരു പേഷ്യൻ്റ് ഒരു ന്യൂമോണിയ ബാധിച്ച് വന്ന പേഷ്യൻ്റ് ആയിരുന്നു. അവരോട് ഞാൻ ഉമ്മാക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് അതീവ തീവ്രതയായി വന്നപ്പോൾ അവരോട് ഞാൻ സംസാരിക്കുകയുണ്ടായി, ഇനി നമ്മൾ അവസാന ഘട്ടത്തിൽ എത്തുന്ന രീതിയിൽ നമ്മൾ വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ടി വരും, വെന്റിലേറ്ററിൽ മാറ്റില്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാവേണ്ടി വരും ഉമ്മാക്ക്. അങ്ങനെ കൗൺസിൽ ചെയ്തപ്പോൾ ബൈസ്റ്റാൻഡേഴ്സ് അവരുടെ ഒരു ഇത്, എന്തിനാണ് നിങ്ങൾ വെന്റിലേറ്ററിലേക്കുന്നത്, ഒരു കൊലയാളി മെഷീനല്ലേ, എന്തിനാണ് അതിൻ്റെ ആവശ്യം, എന്തിനാണ്? അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി ചോദിക്കുകയുണ്ടായി, ഈ വെന്റിലേറ്ററിന് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകുമോ, ഈ ഐ സിയിൽ നിന്ന് വേറെ, ഈ വെന്റിലേറ്റർ എന്ന് പറയുന്നത് വേറെ ഏതോ റൂമിലാണോ, അങ്ങനെയൊക്കെയുള്ള ഓരോ ചോദ്യങ്ങളും ഉണ്ടായി.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വീടുകളിൽ ഈ വെന്റിലേറ്റർ സെറ്റ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ഇപ്പം നിലവിലുണ്ടോ?
0: ഹോം കെയർ വെന്റിലേറ്റർ ഫെസിലിറ്റി ഇനി വരും ഘട്ടങ്ങളിൽ ഉണ്ടാവുന്നതാണ് എൻ്റെ.
1: ഇതുവരെ ഇല്ല.
0: ഉണ്ട്, നമ്മുടെ ഡെവലപ്ഡ് കൺട്രീസിലെല്ലാം ഈ ഹോം കെയർ വെന്റിലേറ്റർ സെറ്റിങ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന OSA പേഷ്യൻസ് അല്ലെങ്കിൽ അവർക്കൊക്കെ എല്ലാം ബൈപാപ്പ് മെഷീൻ പോലത്തെ ഇത് വീട്ടിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു മേജർ ഓക്സിജൻ സോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വെന്റിലേറ്ററും ഒരു ഹോം കെയർ സെറ്റിങ്സിലും കൊടുക്കാവുന്നതാണ്.
1: ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കാമെന്ന് തോന്നുന്നു.
0: ഓക്കെ.
2: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത, മലയാളിയുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000+ പരം റേഡിയോ ആപ്പ് ഡൗൺലോഡ്, പ്രതിദിനം 10,000+ ശ്രോതാക്കൾ, 60+ സ്ഥിരം പ്രോഗ്രാമുകൾ, 50+ സ്ഥിരം അവതാരകർ, 100+ പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം, ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി, സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ IT ജാലകം, സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം, യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം, കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്, കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ, പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com, www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ, ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.

السلام عليكم. ഡോക്ടറോട് ചോദിക്കാം, ലൈഫ് ഓൺ ഫോൺ ഇൻ പ്രോഗ്രാമിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. നമ്മൾ വെന്റിലേറ്ററുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇപ്പം ഡോക്ടറുമായി നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്.

0: പലപ്പോഴും ജനങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയാണ് ICUയിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ വെന്റിലേറ്റർ അനിവാര്യമാണെന്നുള്ളത്. അത് തികച്ചും തെറ്റാണ്.
1: ഓക്കെ.
0: കാരണം ഒരു ICUയിലേക്ക് വരുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ തികച്ചും പല കാരണങ്ങൾ കൊണ്ടാവാം പേഷ്യൻ്റ് ICUയിലേക്ക് വരുന്നത്. ചില പേഷ്യൻസിൻ്റെ സോഡിയം കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഹാർട്ട് സ്തംഭനമായിട്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ പേഷ്യൻ്റ് ഡയാലിസ് വേണ്ടിയിട്ടുള്ള ഒരു ക്രിയാറ്റിൻ കൂടി ഹൃദയ സ്തംഭനമുണ്ടാകുക, അങ്ങനത്തെ രീതിയിലുള്ള പേഷ്യൻസ് ഉണ്ടാകാം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ പാമ്പുകടി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പാമ്പുകൾക്കും റെസ്പിറേറ്ററി ഫെയിലർ അഥവാ ശ്വസന ബുദ്ധിമുട്ടുണ്ടാക്കണം എന്നല്ല.
1: ഓക്കെ ഓക്കെ.
0: ചില പാമ്പുകൾക്ക് ലോക്കൽ ഉണ്ടാവാറുണ്ട്, അവർക്ക് കാലിൽ മാത്രം ഉണ്ടാകുന്ന ഒരു പ്രതിഭാസങ്ങൾ കാണാറുണ്ട്. അതുപോലെ തന്നെ മറ്റ് പേഷ്യൻസിന് എല്ലാ പാമ്പുകളും റെസ്പിറേറ്ററി ഫെയിലിയർ അതല്ലെങ്കിൽ ന്യൂറോടോക്സിൻസ് പോലത്തെയുള്ള പാമ്പുകൾക്ക്, മെയിനായിട്ട് നമ്മുടെ കോബ്ര അങ്ങനത്തെ പാമ്പുകൾക്കൊക്കെ മാത്രമേ നമ്മൾ വെന്റിലേറ്റർ സഹായം വേണ്ട. അതുപോലെ തന്നെ മറ്റ് മേഖലകൾ നോക്കുകയാണെങ്കിൽ പോസ്റ്റ് സർജറി, നമ്മുടെ സർജറി കഴിഞ്ഞ് പേഷ്യൻസ് വരാറുണ്ട്. സർജറി വലിയ സർജറികളായിരിക്കും, ഒരുപാട് സമയമെടുത്ത് രാവിലെ തുടങ്ങി രാത്രി കഴിയുന്ന സർജറി കഴിഞ്ഞ പേഷ്യൻ്റ്, കോംപ്ലക്സ് സർജറീസ്, മേജർ ലിവർ ട്രാൻസ്പ്ലാന്റ്, അതുപോലെ തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് അവരെ ICUയിലേക്ക് മാറ്റി പിന്നീട് നമ്മൾ അവരുടെ എല്ലാ ഇതും നോർമലൈസ് ചെയ്ത് ക്രമേണ അവരെ വെന്റിലേറ്ററിൽ നിന്ന് നമ്മൾ വിമുക്തമാക്കാറാണ് ചെയ്യാറ്.
1: ഓക്കെ ഓക്കെ.
0: അതുപോലെ തന്നെ കഴിഞ്ഞ മാസം മറ്റൊരു അനുഭവം പറയാം, ഒരു രസകരമായ അനുഭവം. ഒരു വ്യക്തി, അവരുടെ സഹോദരൻ തന്നെ ആയിരുന്നു, എന്തോ ഒരു അങ്ങോട്ട് വാക്കുതർക്കമുണ്ടായി, അങ്ങനെ ഒരു കത്തിക്കുത്തിലേക്ക് അത് കലാശിച്ചു. അങ്ങനെ അവരുടെ നമ്മുടെ ഡയഫ്രം എന്ന് പറഞ്ഞ മസിലുണ്ട്, അതിലേക്ക് മുറിവേൽക്കുകയുണ്ടായി. ആ പേഷ്യൻ്റ് നമ്മുടെ എമർജൻസിയിൽ വന്നപ്പോൾ ആ പേഷ്യൻ്റിന് ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ടും ബ്ലഡിൽ ആസിഡിൻ്റെ വർധനവ് കൂടുകയും നോക്കിയപ്പോൾ രക്തം മുഴുവൻ വയറിൽ നിറഞ്ഞിരിക്കുന്നു. ഒരു ഇമ്മീഡിയറ്റ് എമർജൻസി ആയിട്ട് ആക്ട് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നത്. നമ്മൾ പെട്ടെന്ന് ബ്ലഡെല്ലാം ആക്ടിവേറ്റ് ചെയ്തു, ബ്ലഡ് കൊടുക്കുകയും ഉടനടി നമ്മൾ പേഷ്യൻറ്റിനെ വെന്റിലേറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അത് ആ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ മുന്നേ പേഷ്യൻ്റ് പെട്ടെന്ന് ഹൃദയസ്തംഭനമുണ്ടായത്. ആ ഹൃദയസ്തംഭനം ഉണ്ടായതിൻ്റെ മെയിൻ കാരണം ആ ഇൻറ്റേണൽ ബ്ലീഡിങ്, അമിതമായ രക്തസ്രാവം ഉണ്ടായി ആ പേഷ്യൻ്റ്. അങ്ങനെ ആ പേഷ്യൻറ്റിന് ഉടനടി നമ്മൾ ബ്ലഡ് കൊടുക്കുകയും പിന്നീട് ആ പേഷ്യൻറ്റിനെ എത്രയും പെട്ടെന്ന് നമുക്ക് പേഷ്യൻറ്റിനെ ഡയറക്റ്റ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റുകയും സർജൻ്റെ മികവോടെ ആ സർജറി സക്സസ്ഫുള്ളായി തീരുകയും, ഒരു പ്രൊലോങ് സർജറി ആയിരുന്നു, ഒരു 4-5 മണിക്കൂറിലേക്ക് നീണ്ട സർജറി ആയിരുന്നു. അങ്ങനെ ആ സർജറി കഴിഞ്ഞ് പേഷ്യൻറ്റിനെ നമ്മൾ ICUയിലേക്ക്, BP എല്ലാം കുറഞ്ഞൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ ക്രമേണ അവരുടെ BP എല്ലാം കൺട്രോൾ ചെയ്ത് അതിനുള്ള മരുന്നുകളും എല്ലാം കണ്ടിന്യൂസ് ആയി കൊടുക്കുകയും ബാക്കിയുള്ള ബ്ലഡ് അതുപോലെ തന്നെ ബാക്കിയുള്ള ബോഡിയിലുള്ള രാസപ്രവർത്തനങ്ങൾ അതെല്ലാം നമ്മൾ നിയന്ത്രിക്കുകയും പിന്നീട് 4-ാമത്തെ ദിവസം ആ പേഷ്യൻറ്റിനെ നമ്മൾ വെന്റിലേറ്ററിൽ നിന്ന് മുക്തിയാക്കി.
1: ഓക്കെ ഓക്കെ.
0: അതൊരു വലിയൊരു അനുഭവം തന്നെ.
1: ഓക്കെ. അപ്പം ഈ ഒരു അവസ്ഥയിൽ ശരിക്കും കുടുംബാംഗങ്ങളെ സംബന്ധിച്ചോളം എന്താ പറയുക, ആശങ്കയല്ല, അതിനപ്പുറത്ത് വേറെ എന്തെങ്കിലും ഒരു വേർഡ് ഉണ്ടെങ്കിൽ നമുക്ക് അത് പറയേണ്ടതാണ്, അത് പറയുന്നതാവും ഉചിതം. എന്നിരുന്നാൽ തന്നെയും കുടുംബാംഗങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ടാവുമല്ലോ. ഇപ്പം വെന്റിലേറ്ററിൽ ചെയ്യപ്പെട്ട ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചോളം, അപ്പോൾ അവർക്ക് എന്താണ് ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത്?
0: പലപ്പോഴും രോഗിയെ കാണാൻ നമ്മുടെ ICUയുടെ ഉള്ളിലേക്കോ അല്ലെങ്കിൽ അഥവാ എമർജൻസിയിലോ ICUയുടെ ഉള്ളിലേക്കോ രോഗിയുടെ കുടുംബാംഗങ്ങൾ വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ധാരണയാണ് പേഷ്യൻ്റ് കണ്ണ് തുറക്കുന്നില്ല, അതുപോലെ തന്നെ കണ്ണടച്ചിരിക്കുന്നു, പേഷ്യൻ്റ് ജീവനോടെയുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഒരു വെറുതെ കെടുത്തിയതാണോ, അതുപോലത്തുള്ള പല പല ചോദ്യങ്ങൾ പലപ്പോഴും.
1: അത് വളരെ കോമൺ ആയിട്ടുള്ളൊരു സംശയമാണ്.
0: അതെ അതെ അതെ, തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇത് വളരെ തെറ്റായി നമ്മുടെ ഇൻ്റർനെറ്റിലൂടെയൊക്കെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സാധാരണ ഇങ്ങനെയുള്ള വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് അവർക്ക് ആ ട്യൂബ് ഉള്ളിലുണ്ടാവുമ്പോൾ സാധാരണ നമ്മൾ

0: വായിലേക്കൊക്കെ എന്തെങ്കിലും മണ്ണാക്കിലൊക്കെ എന്തെങ്കിലും തട്ടു, കൈ വെച്ചാൽ തന്നെ നമുക്ക് ഓക്കാൻ നിൽക്കാം. അതെ അതെ, അതൊക്കെ പ്രിവെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പേഷ്യൻറ്റിന് മൈൽഡ് സെഡേറ്റീവ് മെഡിസിൻസ് കൊടുക്കും, ചെറുതായിട്ടൊന്നും ഉറക്കാനുള്ള. അത് കൊടുക്കുമ്പോൾ പേഷ്യൻറ്റിന് ആ ബുദ്ധിമുട്ട് നമ്മൾ ഒഴിവാക്കി കൊടുക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെഡേറ്റീവ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്.
1: ഓക്കെ.
0: പക്ഷെ മറ്റൊരു വശത്തിൽ അവരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവർ വിചാരിക്കുന്ന പേഷ്യൻ്റ് ജീവനോടെ ഉണ്ടോ, നിങ്ങളെന്തിനാണ് ഈ എല്ലാ സമയം പേഷ്യൻ്റിനെ ഉറക്കി കിടത്തുന്നത്, അങ്ങനെയുള്ള ഒരു തെറ്റായ ധാരണകൾ എപ്പോഴും പലർ ഉണർന്നു വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ അവരെ സെഡേഷൻ സ്റ്റോപ്പ് ചെയ്ത് അവരെ കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മളൊന്ന് അവരെ ഒന്ന് നന്നായി
1: ബോധപൂർവം തന്നെ കോൺഷ്യസ്നെസ്സിലേക്ക്
0: കൊണ്ടുവന്നിട്ടുണ്ട് കാണിച്ചു കൊടുത്ത്, പിന്നീട് അതുപോലെ തന്നെ വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ട്സ്, അതിയായ അമിതമായ സപ്പോർട്ട്സ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ഇതൊന്നും ചെയ്യുമ്പോൾ അവരെ സെഡേഷനും അതുപോലെ തന്നെ മസിൽ പാരലറ്റിക് മെഡിസിൻസ് എല്ലാം കൊടുക്കേണ്ടതാണ് അവർക്ക്.
1: ഓക്കെ. അപ്പം ഇതിന്
0: ശരിക്കും വെന്റിലേറ്ററിൽ ഒരു ന്യൂമോണിയ വന്ന് നമ്മുടെ ലങ്സിൽ അറകളുണ്ട്, വായു അറകളുണ്ട്, ഈ വായു അറകളിലേക്ക് നമ്മൾ ശ്വാസം അതിശക്തമായി കയറ്റിവിടുകയാണ് ഈ വെന്റിലേറ്റർ ചെയ്യുന്നത്. ഓരോ അങ്ങനെ മില്യൺസ് ഓഫ് വായു അറകളാണ് നമ്മുടെ ലങ്സിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. അപ്പോൾ ഈ ന്യൂമോണിയ ബാധിച്ച് കഫക്കെട്ട് നിറഞ്ഞിരിക്കുന്ന ഈ വായു അറകളെല്ലാം പൂട്ടിക്കിടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ വായു അറകളിലേക്ക് ഓക്സിജൻ എത്താതെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഓക്സിജൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നൊരു പ്രതിഭാസമാണ് ന്യൂമോണിയയിലുണ്ടാവുന്നത്. അങ്ങനെ ഓക്സിജൻ എത്താത്ത ഒരു ഘട്ടത്തിൽ നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ്റെ അളവുകൾ കുറയുകയും അത് ശരിയായ ദിശയിൽ വരാതെ കിഡ്നിയെ ബാധിക്കുകയും അതുപോലെ ഹാർട്ടിനെ ബാധിക്കുകയും തലച്ചോറിലേക്ക് ശരിയായ ഓക്സിജൻ്റെ അളവ് എത്താതെ വരുമ്പോഴും അവരിൽ നിന്ന് സ്വന്തം അവരുടെ ബോധം കുറയും. സെപ്റ്റിക് എൻസെഫലോപ്പതി എന്ന് പറയും, അവർക്ക് ബോധം കുറയുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകും. അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ അവരുടെ വായു അറകൾ തുറന്നിരിക്കാൻ വേണ്ടി അഡിക്വേറ്റായിട്ട് കൊടുക്കുന്ന ഒരു പ്രഷറാണ് പീപ്പ് എന്ന് പറയുന്നത്, വെന്റിലേറ്ററിലുള്ള ഒരു സെറ്റിങ്സ്.
1: ഓക്കെ ഓക്കെ.
0: പോസിറ്റീവ് ആൻഡ് എക്സ്പിറേറ്ററി പ്രഷർ എന്നാണ് പറയും.
1: ഓക്കെ.
0: അഡിക്വേറ്റായിട്ട് അതിലേക്ക് വായു അറകൾ തുറക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു പ്രഷർ, ആ പ്രഷർ തുറന്നു വെക്കുകയും വായു അറകൾ കോൺസ്റ്റൻ്റായി തുറന്നിരിക്കുകയും അതിലൂടെ നമുക്ക് ഓക്സിജൻ കടത്തിവിടുക ചെയ്യാൻ പറ്റും. അതിലൂടെയാണ് നമ്മുടെ ഓക്സിജൻ പാസേജും ഇതെല്ലാം നടക്കുന്നത്.
1: ഓക്കെ ഓക്കെ ഓക്കെ. ഇനി മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്രെയിൻ ഡെത്തുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഗതിയാണ്. അപ്പം അതും ഈ വെന്റിലേറ്റർ തമ്മിലുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്താണ് ഡോക്ടർ?
0: അത് തികച്ചൊരു ദുരൂഹത തുടക്കം തന്നെയാണ്. കാരണം ഒരു പേഷ്യൻ്റ് വെന്റിലേറ്ററിൽ കിടക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവരുടെ ഹൃദയം മിടിക്കുന്നുണ്ട്, നെഞ്ച് ഉയർന്നും താഴ്ന്നും കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പുറത്തിൽ നിന്ന് ഒരാൾ വരുമ്പോൾ അവർക്ക് തോന്നുന്ന ഹൃദയമടിപ്പുന്നുണ്ട്, അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ്. പക്ഷേ ഡോക്ടർ അവരോട് പറയുന്നു, ഇനിയൊരു പ്രതീക്ഷയുമില്ല, അദ്ദേഹം മസ്തിഷ്ക മരണം സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആശയക്കുഴപ്പം സ്വാഭാവികമാണ്. ഹൃദയമിടിപ്പുകൾ എങ്ങനെ മരിക്കും സംഭവിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഒരു ചികിത്സയോ അതോ അവസാനത്തെ കാത്തിരിപ്പാണോ എന്നുള്ള ഒരു ചോദ്യങ്ങളും വരാറുണ്ട്. അതിന് മസ്തിഷ്ക മരണം എന്നത് തികച്ചും തലച്ചോറിൻ്റെയും ബ്രെയിൻ സെമെൻറ്റിൻ്റെയും സമ്പൂർണ്ണ മാറ്റമാവാത്ത പ്രവർത്തന നഷ്ടമാണ്. നമ്മളെ ബ്രെയിനിൽ നിന്ന് സിഗ്നൽസ് കിട്ടാതിരിക്കുമ്പോൾ അത് ബ്രെയിൻ കോശങ്ങളെ നഷ്ടപ്പെടുത്തി കൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ പിന്നീട് അത് എത്ര നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട്.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം അതുവഴി ഇപ്പോൾ ശ്വാസകോശത്തെയും ബാധിച്ച് അവർ അല്ലേ, അങ്ങനെയാണ് സപ്പോർട്ട് നൽകുന്നത്.
0: പുറത്തിൽ നിന്ന് കാണുമ്പോൾ ഹൃദയമടിപ്പുണ്ട്, ശ്വാസകോശം ഒക്കെയാണ്. പക്ഷേ മസ്തിഷ്ക മരണം അത് എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ അവരെല്ലാം ഒരു വ്യാകുലതരാകും.
1: ഓക്കെ. അതാണ് പൊതുവെ സംഭവിക്കുന്നത്.
0: അതെ അതെ അതെ.
1: അപ്പം ആക്സിഡൻ്റ് കേസുകളിലാണ് കൂടുതൽ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് തോന്നുന്നു.
0: കൂടുതലും മസ്തിഷ്ക മരണം കാണുന്നത് ആക്സിഡൻ്റ്, ബ്രെയിൻ സ്റ്റെം ഡെത്ത് എന്ന് പറയും, സിവിയർ ബ്രെയിൻ സ്റ്റെം ഡിസ്ഫങ്ഷൻ എന്നൊക്കെ പറയും.
1: ഓക്കെ ഓക്കെ.
0: അപ്പം അതിനെ നമ്മൾ ഓരോ ടെസ്റ്റുകളെല്ലാം ചെയ്യും. അതിന് ചെയ്യുന്ന ടെസ്റ്റിൻ്റെ പേര് ആപ്നിയ ടെസ്റ്റ്. അതുപോലെ തന്നെ അവരുടെ ഓരോ ക്രേനിയൽ എക്സാമിൻ ചെയ്യും.
1: ഓക്കെ ഓക്കെ. അല്ലാത്ത കേസുകളിലും വേണ്ടത്ത് വരാറുണ്ടോ?
0: തീർച്ചയായിട്ടും.
1: ഓക്കെ ഓക്കെ. അത് ഏതൊക്കെ കേസുകളാണ്?
0: ഇപ്പോൾ ബ്രെയിൻ ട്യൂമേഴ്സ്,
1: ഓക്കെ,
0: അത് വലിയ ബ്രെയിൻ ട്യൂമേഴ്സ് വന്ന് നമ്മുടെ നോർമൽ ബ്രെയിനിനെ തള്ളുന്ന ഒരവസ്ഥ വരികയും ടോൺസിലാർ ഹെർണിയേഷൻ എന്ന് പറഞ്ഞ പ്രതിഭാസവും അതുപോലെ ബ്രെയിൻ സ്റ്റെമ്മിനെ മാസീവായിട്ട് എഡിമ ഉണ്ടാക്കുന്ന വളരെ നീർക്കെട്ടൊക്കെ ഉണ്ടാക്കി. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് പുറത്തു നിന്ന് കാർഡിയക് അറസ്റ്റായിട്ട് വരുന്ന പേഷ്യൻ്റ്. അവരുടെയൊക്കെ പറയാനുള്ളത് ഒരു എത്രയും പെട്ടെന്ന് നമുക്ക് CPR അഥവാ ഹാർട്ട് മസാജ് എത്രയും പെട്ടെന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നു. അതൊരു ലേമാൻ ആയിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം പറയുന്ന ഒരു 3 മിനിറ്റോ 5 മിനിറ്റോ തലയിലേക്ക് ഓക്സിജൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ തലയുടെ കോശങ്ങൾ എല്ലാം നശിച്ചു പോയെന്ന് പറയും. അതിന് പറയുന്ന ഒരു മെഡിക്കൽ ടേം ഹൈപ്പോക്സിക് ഇസ്റ്റീമിക് എൻസഫലോപ്പതി.
1: ഓക്കെ,
0: അങ്ങനെ അത് വരാതിരിക്കാനാണ് നമ്മൾ CPRൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പബ്ലിക് അവയർനെസ് പലപ്പോഴായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ കൊടുക്കുന്നതും. അതുപോലെ തന്നെ ഇപ്പോൾ CPR നമ്മൾ സ്കൂൾ കുട്ടികൾ ഇപ്പോൾ നമ്മുടെ NCERTൻ്റെ പുതിയ ഇതിൽ നമ്മളിപ്പോൾ CPR അവയർനെസ് ഇതെല്ലാം ഇപ്പോൾ ഉൾപ്പെടുത്താൻ പോവുകയാണ് പുതിയ ഇതിൽ.
1: ഓക്കെ ഓക്കെ.
0: പലപ്പോഴും ഉണ്ടാകുന്നത് ചിലപ്പം കൊച്ചു പേര മക്കളായിരിക്കും വീട്ടിൽ പ്രായമുള്ള, അപ്പോൾ സഡൻ ഒരു ഹാർട്ട് അറ്റാക്കോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് പൾസ് ഇല്ലാന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് CPR സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് കോൾ ഫോർ ഹെൽപ്പ് അഥവാ മറ്റുള്ളവരെ എത്രയും പെട്ടെന്ന് വിളിക്കുക, ആംബുലൻസോ അല്ലെങ്കിൽ അടുത്തുള്ള വീട്ടുകാരെ വിളിച്ച് എത്രയും പെട്ടെന്ന് വീട്ടിൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കാറ്.
1: ഓക്കെ ഓക്കെ. ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന നിലയ്ക്ക് അല്ലേ?
0: അതെ അതെ അതെ.
1: ഓക്കെ ഓക്കെ. അപ്പം അങ്ങനത്തെ പേഷ്യൻ്റ് ഇൻ കേസ് ഇപ്പം ക്രിട്ടിക്കൽ കെയറിലോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയായിരിക്കും?
0: അത് ഒരു നമ്മുടെ മെഡിക്കൽ ഇതിൽ പറയുകയാണെങ്കിൽ അത് നമ്മൾ ഒരിക്കലും ആദ്യത്തെ MRI എടുക്കുന്നതിലോ അല്ലെങ്കിൽ ആദ്യത്തെ ഇതിലൊന്നും അതൊരു കണ്ടോളണം എന്നില്ല ഈ ബ്രെയിൻ ഡെത്തിൻ്റെ ഓരോ ഇത്. അത് നമ്മൾ ഏകദേശം ഒരു 48 to 72 hours ആണ് നമ്മൾ സമയം പറയാറ്. അപ്പോൾ ആ സമയം കൊടുത്ത് നമ്മൾ MRI എടുക്കുമ്പോഴാണ് അതിലെ സയൻസുകൾ ഇതെല്ലാം അതിൽ കാണപ്പെടുന്നത്. അങ്ങനെ കാണുന്ന പേഷ്യൻസിനോട് പിന്നെ നമ്മൾ ആ രീതിയിലായിരിക്കും അവരോട് പറയും. അപ്പോൾ ചിലവർ ചോദിക്കും നിങ്ങൾ വെറുതെ വെന്റിലേറ്റർ കിടത്തുകയാണ്.
1: ഓക്കെ. ഇപ്പം ഈ വളരെ ചെറിയ കുട്ടികളെയും ഈ ഒരു വെന്റിലേറ്ററിൽ കയറ്റേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ?
0: അതെ അതെ.
1: നവജാത ശിശുക്കൾ,
0: അതെ അതെ, ഈ നമ്മളുടെ ഡെലിവറി സംഭവമായിട്ട് അവർക്ക് ഒരു പ്രൊലോങ് ഡെലിവറി അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് അവരുടെ ഓക്സിജൻ്റെ അളവ് കുറയുന്ന സമയത്ത് അവർക്ക് ഇനീഷ്യൽ നമ്മൾ പറയല്ലോ പലപ്പോഴും കുട്ടി കരഞ്ഞോ എന്ന് ചോദിക്കാറുണ്ട് സാധാരണ.
1: അതെ അതെ.
0: ഈ കുട്ടി കരഞ്ഞോ എന്ന് ചോദിക്കുന്നത് ഇൻഡയറക്ട്ലി അത് ശ്വാസമെടുപ്പം തന്നെ. കുട്ടി കരഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നമ്മുടെ ലങ്സിൻ്റെ വായു അറകൾ എല്ലാം തുറക്കുന്ന നമ്മൾ പറയപ്പെടാറ്.
1: ഓക്കെ.
0: കരഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും അത് നല്ലതാണെന്ന്.
1: ഓക്കെ.
0: വായു അറകൾ തുറക്കുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പോൾ അങ്ങനെ ഒരു റെസ്പോൺസ് ഇല്ലാത്ത പേഷ്യൻസിന് ചിലപ്പം അവരുടെ മുഖമെല്ലാം നീല കളറാകും. അതൊക്കെ ഓക്സിജൻ കുറയുകയും സ്വന്തമായിട്ട് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള അങ്ങനത്തെ പേഷ്യൻസിന് അങ്ങനത്തെ നവജാത ശിശുക്കളെല്ലാം നമ്മൾ വെന്റിലേറ്ററിലേക്ക് മാറ്റാറുണ്ട്.
1: ഓക്കെ ഓക്കെ. അപ്പോൾ അത് സാധാരണ അഡൽസിനേക്കാളും എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആവും അത്, ആ ഒരു പ്രൊസീജർ?
0: കാരണം അഡൽസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വായു അറകളെല്ലാം വളരെ മൈന്യൂട്ടും വളരെ ഡെലിക്കേറ്റ് ആയിരിക്കും. അത് അപ്പോൾ അതിലേക്ക് കൊടുക്കേണ്ട പ്രഷറുകളും അതുപോലെ തന്നെ അതിലേക്ക് കൊടുക്കേണ്ട എല്ലാം ഒരു കാൽക്കുലേറ്റഡ് അളവുകളുണ്ട്. അത് മാത്രമേ കൊടുക്കുക. അതിൽ കൂടുതലും പാടില്ല, അതിൽ കുറവും പാടില്ല.
1: ഓക്കെ ഓക്കെ, മനസ്സിലായി. ഏതായാലും
0: അതുപോലെ തന്നെ കുട്ടികളെ കാണുന്ന മറ്റൊരു പ്രതിഭാസമാണ് ഏറ്റവും കൂടുതൽ കാണുന്ന ചോക്കിങ്. പെട്ടെന്ന് കടല അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുക,
1: തൊണ്ടയിൽ കുടുങ്ങി
0: പെട്ടെന്ന് ആളുടെ കൈയും ചുണ്ടെല്ലാം നീല കളറായി,
1: ആൾക്ക്
0: ശ്വാസം കിട്ടാത്തൊരു ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ഫ്രണ്ടിൽ നമ്മളെ ശരീരത്തിൻ്റെ മുൻഭാഗത്ത് ഇവിടെ വെച്ച് കൊടുക്കുന്ന ഒരു മാനുവറിൻ്റെ പേരാണ് ഹെൽമിച്ച് മാനുവർ.
1: ഓക്കെ,
0: നമ്മൾ പ്രഷർ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് ഒരു പ്രഷർ കൊടുക്കുന്നു, ആ സമയത്ത് പുറത്തേക്ക് എന്താണോ അതിലുള്ളിലേക്ക് പോയാൽ പുറത്ത് പോകാനും അതിനെ ഹെൽപ്പ് ചെയ്യും.
1: ഓക്കെ ഓക്കെ.
0: അതുപോലെ തന്നെ ചെറിയ കുട്ടികളാണ് നല്ല നവജാത ശിശുക്കൾ, അതുപോലെ തന്നെ ഒരു വയസ്സിൻ്റെ രണ്ട് വയസ്സിൻ്റെ താഴെയൊക്കെയാണ് നമുക്കവരെ ബാക്കിൽ പാറ്റ് ചെയ്യാം, ബാക്കിലടിച്ച് അതുപോലെ തന്നെ ഫ്രണ്ടിലടിക്കാം. കാണുമ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ അവർ വിചാരിക്കും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷേ യഥാർത്ഥത്തിൽ മെഡിക്കൽ സയൻസ് അതിൻ്റെ ഒരു കറക്റ്റ് വേ ഓഫ് ടെക്നിക്സ് ആണ് അതിൽ പറയുന്നത്.
1: ഓക്കെ, ഇതെല്ലാം ഈ ശ്വാസം റെഡിയാവാനായിട്ടുള്ള അല്ലേ മെത്തേഡ്സ് ആണെന്ന് തോന്നുന്നു.
0: അതെ അതെ അതെ.
1: ഓക്കെ, ഈ ഇതിലൊന്നും ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇത് വെന്റിലേറ്ററിൽ കയറ്റേണ്ട അവസ്ഥ.
0: വെന്റിലേറ്ററിൽ കയറ്റി മറ്റൊരു അനുഭവം കൂടി ഞാൻ പറയാം.
1: ഓക്കെ,
0: ഇതുപോലെ തന്നെ ഒരു നമ്മൾ കോമൺ ആയിട്ട് കാണപ്പെടുന്നതാണ് ഈ കുട്ടികളെല്ലാം, പ്രത്യേകിച്ച് ഈ സ്കൂൾ ചിൽഡ്രൻസ്, പ്രത്യേകിച്ച് ഫീമെയിൽസിൽ, അവർ ഈ മഫ്ത പിന്നിടുമ്പോൾ പിന്നെ നമ്മുടെ ചുണ്ടിൻ്റെ അവിടെ വെക്കാറുണ്ട്. പലപ്പോഴും ആക്സിഡൻ്റലി അത് ഉള്ളോട്ട് പോകുന്നൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ പിന്നെ ശ്വാസകോശത്തിലേക്ക് പോവുകയും അങ്ങനെ പേഷ്യൻ്റ് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് വരികയും പിന്നീട് അവരെ വെന്റിലേറ്ററിലേക്ക് കയറുകയും പിന്നെ നമ്മൾ ശ്വാസകോശത്തിലേക്ക് ക്യാമറ ഇറക്കി, അഥവാ അതിന് ബ്രോങ്കോസ്കോപ്പി എന്ന് പറയും, ബ്രോങ്കോസ്കോപ്പി ഇറക്കി ആ പിന്നെ
1: വെന്റിലേറ്ററിൽ ഉണ്ടായിരിക്കുക തന്നെ,
0: ആ വെന്റിലേറ്ററിൽ ഇട്ടിട്ട് തന്നെ നമുക്കത് ചെയ്യാൻ സഹായം പറ്റുള്ളൂ. അതിലേക്ക് ഇട്ട് പതുക്കെ ആ ഫോറിൻ ബോഡി, എന്താണോ ആ ഫോറിൻ ബോഡി ഏറ്റവും കൂടുതൽ കാണുന്നത് ഒന്നെങ്കിൽ പീനട്സ്, നമ്മുടെ കപ്പലണ്ടി, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ മഫ്തയുടെ പിന്നെ, ഇതുപോലെ തന്നെ മഫ്തയുടെ പിന്നെ ഒരു രണ്ട് മൂന്ന് കേസ് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പിന്നെ നമ്മൾ വളരെ ലളിതമായി ശ്വാസകോശത്തിലേക്ക് ക്യാമറ ഇറക്കി അത് ഇത് തുറന്നിരിക്കുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്, കാരണം അതിൻ്റെ ഷാർപ്പ് എഡ്ജ് എവിടെയെങ്കിലും പോയി ഇതാക്കിയാൽ അവിടെ ഒരു ഹോള് വരാം, ക്ലോസ്ഡ് ആണെങ്കിൽ കുറച്ചും കൂടി സേഫ് ആയിരിക്കും. അതെങ്ങനെ എടുക്കും? അപ്പോൾ എനിക്ക് ശ്രോതാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ സേഫ്റ്റി പിൻസ് ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും കാണുന്നൊരു ശ്രവണതയാണ് ഈ മഫ്ത കെട്ടി ഇതാക്കുമ്പോൾ പിന്നെ പലപ്പോഴും ഇവിടെ ചുണ്ടിൻ്റെ അവിടെ വെക്കുന്നു, അതറിയാതെ പോയി, അങ്ങനെ ഒരുപാട്
1: കേസുകൾ
0: കണ്ടിട്ടുണ്ട്.
1: അപ്പോൾ അതുവഴി വെന്റിലേറ്ററിൽ വരെ കയറേണ്ട അവസ്ഥ വന്നു,
0: അവസ്ഥകൾ വന്നിട്ടുണ്ടായിട്ടുണ്ട്.
1: ഓക്കെ.
0: അതുപോലെ കോയിന് വിഴുങ്ങി,
1: കോയിൻ വിഴുങ്ങി,
0: പ്രത്യേകിച്ച് ചെറിയ പിള്ളേരിൽ കോയിൻ വിഴുങ്ങിയിട്ടുണ്ടാകുന്ന പോലെ.
1: ഓക്കെ ഓക്കെ. അപ്പം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രോതാക്കളെല്ലാം വളരെ അധികം ശ്രദ്ധയോടെ അത് മനസ്സിലാക്കുകയും വേണ്ട സ്റ്റെപ്പുകൾ ഇപ്പം കെയർ ചെയ്യേണ്ടടുത്ത് നമ്മൾ കെയർ ചെയ്യുക തന്നെ വേണം. അപ്പം ഈ പ്രോഗ്രാമിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പം എനിക്ക് പറയാനുള്ളത് വളരെ അനുഭവസമ്പുഷ്ടമായിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു ഈ ഒരു പ്രോഗ്രാം. ഡോക്ടറിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ, ഇപ്പം ക്രിട്ടിക്കൽ കെയറിലാകുമ്പം നമുക്കറിയാം ഏത് അവസ്ഥയിലാണ് രോഗി എത്തുന്നത്, ഏത് മാനസികാവസ്ഥയിലാണ് രോഗിയുടെ കുടുംബാംഗങ്ങൾ അവരെ കൊണ്ടുവരുന്നതെന്നുള്ളത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ടെക്നിക്കലായിട്ടുള്ളതും പിന്നെ ബേസിക്കായിട്ടുള്ളതും അതുപോലെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ കൂടാതെ അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവങ്ങൾ കൂടി നമുക്ക് പങ്കുവെച്ച് ഈ കാര്യം വളരെ നമുക്ക് ക്ലാരിറ്റി തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്നുള്ളത്. അപ്പം ആ ഒരു കാര്യത്തിന് ഡോക്ടർ വളരെയധികം നല്ല തിരക്കിനിടയിലാണ് ഡോക്ടർ വന്നിട്ടുള്ളത്. അപ്പം ഡോക്ടറിൻ്റെ വിലപ്പെട്ട സമയം പീസ് റേഡിയോയ്ക്കൊപ്പം ചെലവഴിച്ചതിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ജസാക്കുല്ലാഹു ഖൈർ. അതോടെ തന്നെ ഈ പ്രോഗ്രാം ഇവിടെ വിരാമം കുറിക്കുകയാണ് തൽക്കാലം. ഇൻഷാല്ലാ അടുത്ത ആഴ്ച ഇതേ സമയം ഡോക്ടറോട് ചോദിക്കാമല്ലോ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: ഉള്ളത് ഡോക്ടർ മുനവർ ഫൈറൂസ്, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി ഷമീം എം വണ്ടൂർ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാബാദ്. പീസ് റേഡിയോ വിജയപീഠത്തിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യണം. പീസ് റേഡിയോ വിജയപീഠം എന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതമായി. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, അക്കാദമിക രംഗത്തോ അല്ലെങ്കിൽ പ്രൊഫഷണൽ രംഗത്തോ ഇനി അതും അല്ലെങ്കിൽ തൊഴിൽ രംഗത്തോ വിജയങ്ങൾ നേടിയ ആളുകളുടെ കഥകൾ, അവരുടെ ചരിത്രങ്ങൾ, അവരുടെ ആ നേട്ടത്തിൻ്റെ പിന്നിലെ രഹസ്യങ്ങൾ, അതാണ് വിജയപീഠത്തിലൂടെ നമ്മൾ കേൾക്കാറുള്ളത്. പലപ്പോഴും മനുഷ്യരങ്ങനെയാണ്, നമുക്ക് മറ്റുള്ളവരുടെ അനുഭവങ്ങൾ, അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയൊരു ജീവിതം രചിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് പലപ്പോഴും പല ആളുകളും, ഭൂരിഭാഗം ആളുകളും. ഒന്നുമല്ലെങ്കിലും കഥകൾ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആരുമില്ല എന്നുള്ളതാണ്. അപ്പോൾ കഥകൾ പോലെ തങ്ങളുടെ അനുഭവങ്ങളാണ് വിജയപീഠത്തിലൂടെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുള്ളത്. ഇന്നും നമ്മോടൊപ്പം ഈ ഒരു എപ്പിസോഡിൽ പങ്കുചേരുന്നത് ബഹുമാനനായ മുനവർ ഫൈറൂസ് ആണ്, ഡോക്ടർ മുനവർ ഫൈറൂസ്. അദ്ദേഹത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യാണ്. അസ്സലാമു അലൈക്കും.
2: വാലൈക്കും അസ്സലാം.
1: വളരെ സന്തോഷമുണ്ട് ഈ ഒരു സീറ്റിൽ, ഈ ഒരു പോഡ്കാസ്റ്റിൽ നിങ്ങളോടൊപ്പം ഇരിക്കാൻ സാധിച്ചതിൽ. അബുദാബി എംബസി നടത്തുന്ന വിദ്യാലയത്തിലെ സ്കൂളിലെ അധ്യാപകൻ, അതിലുപരി പീസ് റേഡിയോയിലെ ഇൻസൈറ്റ് പോലെയുള്ള പ്രോഗ്രാമിൽ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു പരിചിത മുഖം, ദേവാരംഗത്ത് സജീവമായി നിലനിൽക്കുന്നു. ഏറെ സന്തോഷമുള്ള ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിജയപീഠത്തിലേക്ക് അദ്ദേഹം എത്തിയത് അദ്ദേഹത്തിൻ്റെ PhD ഡോക്ടറേറ്റ് നേടിയ ആ അനുഭവങ്ങളുമായി പങ്കുവെക്കാനാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് അദ്ദേഹത്തിൻ്റെ ആ അനുഭവങ്ങളിലേക്ക് കടക്കാം. PhD എന്ന് പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു വലിയ നേട്ടം തന്നെയാണ്. എല്ലാവർക്കും പലപ്പോഴും നേടിയെടുക്കാൻ സാധിക്കാറില്ല. അപ്പോൾ എനിക്കെന്നെ പരിചയമുള്ള ഒരുപാട് ആൾക്കാർ, പാതി വഴിയിൽ ഇട്ടെറിഞ്ഞു പോയ ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം അൽഹംദുലില്ലാ, നിങ്ങളുടെ ഈ നേട്ടത്തിൽ പീസ് റേഡിയോക്ക് ഏറെ സന്തോഷമുണ്ട്. ആ സന്തോഷം നിങ്ങളോട് ആദ്യം തന്നെ എന്ത് ചെയ്യാണ്, രേഖപ്പെടുത്താണ്. എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, PhDയിലേക്ക് എത്താനുള്ള, അതിന് താങ്കൾക്ക് കിട്ടിയൊരു മോട്ടിവേഷൻ, അതുപോലെ തന്നെ പിന്നെ ഇതുപോലുള്ളൊരു നേട്ടം നേടണമെന്നൊരാഗ്രഹം എന്നു മുതലാണ് താങ്കളുടെ മനസ്സിൽ വന്നത്? ഇതൊരു പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് ബാക്കിയുള്ള ആൾക്കാരും കൂടി എന്ത് ചെയ്യുക, അതിലൂടെ വലിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അത് പറഞ്ഞ് തുടങ്ങാമെന്ന് തോന്നുന്നു.
2: ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം 5 വർഷം പഠിച്ചത് അൻസാർ അറബി കോളേജാണ്, വളവന്നൂർ അൻസാർ അറബി കോളേജ്. അന്നേ അവിടുത്തെ അധ്യാപകന്മാരൊക്കെ ഇങ്ങനെ PhDനെ പറ്റി പറയാറുണ്ട്. ഷാനാസ് പറഞ്ഞ പോലത്തെ ആളുകളൊക്കെ അന്ന് ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട് കുറേ ആളുകളാണ്. അപ്പോൾ അന്നേ ഒരു PhDനെ പറ്റിയുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും കൂടുതലായിട്ട് അതിനെ പറ്റിയൊന്നും വലിയ ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ PG ഞാൻ ചേരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക തന്നെ ഒരുപാട് ആളുകൾ അവിടുന്ന് ഡോക്ടറേറ്റ് കിട്ടിപ്പോകുന്നത് നമ്മൾ കാണുകയാണ്. ഒരുപാട് ഓപ്പൺ ഡിഫൻസ് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അവിടെ ഗൈഡുമാരുണ്ടാവും, അതുപോലെ തന്നെ എക്സാമിനർമാർ വരും, ഒരു ചോദ്യം ചോദിക്കും. പിന്നെ ഓപ്പൺ ഡിഫൻസ് ആകുമ്പോൾ സദസ്സിൽ നമുക്കൊക്കെ ചോദിക്കാവുന്ന രൂപത്തിലുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ആളുകൾ ചെയ്യണത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തേ, ഇതൊരു അത്ര പ്രയാസമല്ല എന്ന് തോന്നി. അതായത് നമ്മളൊരു 5 വർഷം മെനക്കെട്ടിരിക്കുകയാണെങ്കിൽ നമുക്കും ചെയ്യാവുന്നതാണ്, അല്ലാതെ ഒരു പ്രയാസമുള്ള കാര്യമല്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുന്നത് അവിടെ നിന്നാണ്.
1: 10ാം ക്ലാസ് കഴിഞ്ഞ് കോളേജിലെത്തുന്നു, PG പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള അധ്യാപകരെ കാണുന്നു, അതുപോലെ മറ്റുള്ള പല ആളുകളെയും കണ്ടിട്ട് ഇതെനിക്ക് നേടിയെടുക്കണമെന്നൊരു ശരി. പലപ്പോഴും വിദ്യാർത്ഥികളെ ഏറെ കുഴക്കാറുള്ളത് ഈ ഗവേഷക രംഗത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട വിഷയങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് ചെയ്യാൻ സാധിക്കണമെന്നില്ല. നമ്മളിങ്ങനെ കൊടുക്കുന്നു, തള്ളുന്നു, വീണ്ടും കൊടുക്കുന്നു, മൈനൂട്ട് രംഗത്തേക്ക് പോയിട്ടൊക്കെ ചെയ്യുക. നിങ്ങൾ തിരഞ്ഞെടുത്ത, ഗവേഷണത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത വിഷയം എന്താണ്? അങ്ങനെയുള്ളൊരു വിഷയം തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം ഉണ്ടാവുമല്ലോ, അത് എന്താണെന്നുള്ളത് കൂടെ ഒന്ന് പങ്കുവെക്കണമെങ്കിൽ.
2: ഞാൻ PhD ചെയ്തതിന് മുമ്പ് MPhil ഇതേ യൂണിവേഴ്സിറ്റി ചെയ്തിട്ടുണ്ട്,
1: കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി.
2: മിൻ ബദായിൽ ഖസസിൻ നബവി അസ്സഹി എന്ന് പറയുന്ന മുഹമ്മദ് ജമീൽ സൈനു എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയിട്ടുള്ള കഥകളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കഥകളുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ, ഞാൻ അറബിക്കാണല്ലോ പഠിച്ചത്, അപ്പോൾ ഒന്നുകിൽ നമുക്ക് ലാംഗ്വേജിൻ്റെ ഏതെങ്കിലും ഏരിയയിലായിരിക്കും PhD എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ലിറ്ററേച്ചറിലേക്ക് നമ്മൾ വരണം. ലിറ്ററേച്ചറിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ പലരും ഡ്രാമ എടുക്കും, മസ്റഹിയ അല്ലെങ്കിൽ റിവായാത്ത്, നോവലുകൾ, ഷിഅറ്, കവിതകൾ, പിന്നുള്ളതാണ് ഖിസ്സ, ഹിസ്റ്റോറിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഞാൻ അന്ന് അറബി സാഹിത്യത്തിലുള്ള PhD ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വിഷയം എടുക്കാന്ന് പറഞ്ഞാൽ പറ്റൂല. അത് എടുക്കുകയാണെങ്കിൽ തന്നെ എന്ത് ചെയ്യണം, അറബി സാഹിത്യത്തിലേക്ക് അതിനൊരു ബന്ധം കൊടുക്കണം, ഒരു ടച്ച് കൊടുക്കണം. അപ്പം ഞാനെന്ത് വിചാരിച്ചു, ഏതായാലും കഥകളെടുക്കുക, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കഥകളാവട്ടെ. അപ്പോൾ എം ഫില്ലിനെടുത്ത് അതേ ഏരിയ എടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് പേപ്പർ പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ല. റിസർച്ച് മെത്തഡോളജി നമുക്ക് വേണ്ട, എം ഫിൽ ചെയ്തൊരാളെ സംബന്ധിച്ചിടത്തോളം പി എച്ച് ഡി ചെയ്യുമ്പോൾ അത് എഴുതണ്ട, പേപ്പർ എഴുതണ്ട, പിന്നെ സബ്ജക്റ്റിലുള്ള വിഷയം എന്തേണ്ട എഴുതണ്ട. അപ്പോൾ അതേ ഏരിയയിൽ തന്നെ കുറച്ചും കൂടി വലിയൊരു പുസ്തകം എടുക്കാമെന്നുള്ള നിലയ്ക്ക് എന്തെയ്തു എടുത്തു. അങ്ങനെയാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ ബേസിൽ ഈ വിഷയം എടുക്കാൻ വിചാരിക്കുന്നത്.
1: ഈ പുസ്തകത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കഥകൾ എന്നുള്ളതാണ് അല്ലേ? ശരിക്കും ആ ഒരു ഗ്രന്ഥത്തിനെ കുറിച്ച് നമ്മളൊന്ന് പരിചയപ്പെടുത്തും. ഇത് എഴുതിയ ആൾ അത് പിന്നെ പുസ്തകത്തിന് ഏറ്റവും നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ഒരുപാട് പുസ്തകങ്ങൾ ഈ മേഖലയിലുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു പുസ്തകം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ.
2: ഓക്കെ, അതിലെന്ന് വെച്ചാൽ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് ഈ റിസർച്ച് കൊണ്ടുപോകാൻ കാരണം ഈ വിഷയം ഒരു വൈഡായ വിഷയമാണ്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പറഞ്ഞ കഥകൾ, അല്ലെങ്കിൽ ഇതിൽ കഥകൾ എന്നതിൽ അപ്പുറം കഥാകഥനം, കഥത്തിൻ്റെ ആഖ്യാന ശൈലി, നരേഷൻ സ്റ്റൈലാണ് അൽ ഖസസ് എന്നാണ്. ഇപ്പം ഖിസസ് എന്ന് പറഞ്ഞാൽ കഥകൾ എന്നാണ്, അൽ ഖസസ് എന്ന് പറഞ്ഞാൽ കഥ പറച്ചില്ലെന്നാണ്. അപ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കഥകൾ എന്ന വിഷയം നമുക്ക് എടുക്കാൻ കഴിയില്ല, കാരണം ആ വിഷയത്തിൽ അത്രയും റിസർച്ച് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്പെസിഫിക് ആക്കണം. സ്പെസിഫിക് ആക്കാനാണ് ഈ പുസ്തകം എന്തേത് തിരഞ്ഞെടുത്തത്. ഈ വിഷയത്തിൽ സുലൈമാൻ അഷ്കർ എഴുതിയിട്ടുണ്ട്, പല ആളുകളും എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ആളാണ്.
1: അതെ,
2: ഇത് 2018 ഈ പുസ്തകം എന്ത് ചെയ്യണത് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്.
1: 2018
2: ഇത് അദ്ദേഹം ഇത് സയ്യിദ് ഇബ്നു മുസ്തഫ ദിയാം എന്ന് പറഞ്ഞാൽ ഖത്തറിലൊരു ദായിയാണ്, അവിടുത്തെ ഇമാമും ഖത്തീബുമാണ്, പിന്നെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാനാണ്. പിന്നെ ഒരുപാട് ഗ്രന്ഥങ്ങൾ, 50 ഗ്രന്ഥങ്ങൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ശബക്ക ആലൂക്ക എന്ന് പറഞ്ഞ സൈറ്റിൽ അദ്ദേഹം നിരന്തരമായിട്ട് തുടർച്ചയായിട്ട് ലേഖന പരമ്പരകൾ എഴുതുന്നുണ്ട്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് കൂടുതൽ റെഫറൻസും കാര്യങ്ങളൊക്കെ കിട്ടും, പ്രത്യേകിച്ച് ഗ്രന്ഥകാരനെ പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ കിട്ടാൻ നമുക്ക് എളുപ്പമാണെന്നുള്ളതിലേക്കാണ് ഇങ്ങനൊരു വിഷയമാണ് എന്തേത് ഈ പല ആളുകളുടെ പുസ്തകം ഉണ്ടായിട്ടും ഈ പുസ്തകം എടുക്കാൻ. മാത്രമല്ല ഈ പുസ്തകം വളരെ എന്താ പറയുക, സഹിൽ സിമ്പിളായിട്ടുള്ള ഒരു ശൈലിയാണ്. ആദ്യം എന്ത് ചെയ്യും, ഹദീസ് ഉദ്ധരിക്കും. കഥ എന്ന് പറയുമ്പോൾ കഥ അങ്ങനെ പറയണതല്ല, നബി പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ അത് കൃത്യമായിട്ട് ഉദ്ധരിച്ചിട്ട്, പിന്നെ ഗരീബുൽ ഹദീസ്, ഈ ഹദീസിൽ വന്നിട്ടുള്ള ഗരീബായ അപരീതമായ പദങ്ങൾ എന്ത് ചെയ്യും അവിടെ എഴുതിയിട്ട് അതിൻ്റെ ചെറിയൊരു വ്യാഖ്യാനം കൊടുക്കും. എന്നിട്ട് പിന്നെ മാ യുസ്തഫാദ് മിനൽ ഹദീസ് എന്നിട്ട് ഈ ഹദീസിൽ നിന്നുള്ള പാഠങ്ങൾ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും ഗുണപാഠങ്ങൾ ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യണത്. ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം എന്താണ് കഥകൾ എന്ന് പറഞ്ഞിട്ട്, നിസ്ലാസമിൻ്റെ കഥകളുടെ പ്രത്യേകത എന്താ പറയുന്നത്, ഏകദേശം 51 കഥകളാണെന്ന് ഈ പുസ്തകത്തിൽ ഉള്ളത്.
1: ആ പുസ്തകം നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്,
2: അതെ,
1: വളരെ സന്തോഷം. നമ്മുടെ പ്രേക്ഷകർക്ക് ഇല്ലേ 51 കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത് എന്നാണ് ബഹുമാനനായ മുനവർ ഫൈറൂസ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് കൊടുത്തിട്ട് അതിൻ്റെ അപരിചിതമായ വാക്കുകൾ പറഞ്ഞ് ഏറ്റവും നല്ല രൂപത്തിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ലളിതമായ രൂപത്തിലാണ് ഈ പുസ്തകത്തിലെ പ്രയോഗം തന്നെ. ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല, ഏതായിരുന്നാലും ഈ ഒരു ഇരുത്തം അത് വായിക്കാനുള്ളൊരു അവസരം കൂടി ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
2: ദോഹയിലെടുത്ത ക്ലാസ്സുകൾ ക്രോഡീകരിച്ചിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് എഴുതുന്നത്. അദ്ദേഹം തന്നെ എടുത്ത ക്ലാസ്സിന് എന്ത് ചെയ്തു അദ്ദേഹം തന്നെ പുസ്തകമാക്കി മാറ്റാണ് ചെയ്തിട്ടുള്ളത്.
1: ശരിക്കും അതിലൂടെ നമുക്ക് വലിയൊരു ഗുണപാഠമുണ്ട് അല്ലേ? നമ്മൾ പല ആൾക്കാരും, നമ്മളെപ്പെട്ട ഒരുപാട് പണ്ഡിതന്മാർ അവർ നടത്തിയ പ്രഭാഷണങ്ങൾ, ക്ലാസ്സുകൾ, ഇതൊക്കെ ഗ്രന്ഥങ്ങളാക്കണമെങ്കിൽ വരും തലമുറയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കും.
2: അപ്പോൾ നമ്മൾ 5 സംസാരം പോലും എഴുതാൻ നിൽക്കണമെങ്കിൽ ഒരു 10-30 പേജുകളോ ഉണ്ടാവും.
1: അതെ അതെ, തീർച്ചയായിട്ടും അത് ശരിക്കും നമ്മൾ മലയാളക്കരയിൽ അത്ര സുപരിചിതമായൊരു രീതി അല്ലാതെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ അങ്ങനെ എഴുതുന്ന ആളുകൾ വളരെ കുറച്ചേ നമുക്ക് കാണാറുള്ളൂ. ഇനി അഥവാ പ്രസംഗവും ക്ലാസ്സുകളൊക്കെ പുസ്തകങ്ങളാക്കിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മരണശേഷമൊക്കെയാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. പക്ഷെ ഇത് ജീവിച്ചിരിക്കുന്ന ഒരാളാണ് ഇപ്പോഴും.
2: നമ്മൾ കേരളത്തിൽ പോലും എഴുത്തുകാർ വേറെ വഴിക്കും, പ്രഭാഷകന്മാർ വേറെ വഴിക്കും.
1: അപ്പം ഇന്ന് ഞാനൊരു അങ്ങനത്തെ ഒരു പ്രോഗ്രാം പങ്കെടുത്തു. കേരളത്തിൽ വളരെ അറിയപ്പെട്ട ഒരു എഴുത്തുകാരനായ പി സുരേന്ദ്രൻ്റെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഇന്ന് പീസ് റേഡിയോയിൽ ഞാൻ വരുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം പ്രസംഗ മത്സരത്തിന് വേണ്ടിയിട്ട് ഒരു ഹൈസ്കൂൾ തലത്തിൽ പോയപ്പോൾ ഒട്ടും കിട്ടിയില്ല എന്നാണ്, എഴുത്ത് മത്സരത്തിന് പോയി അന്നും ഒട്ടും കിട്ടിയില്ല എന്നുള്ളത്. അദ്ദേഹം പറയണേ, ഞാൻ എൻ്റെ എഴുത്തുകൾക്ക് അടിസ്ഥാനമാക്കിയതിൻ്റെ ക്ലാസ് റൂം അനുഭവങ്ങളാണ്. അദ്ദേഹം അധ്യാപകനായിട്ട് ജോലി ചെയ്തതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മളൊക്കെ കേരളത്തിലുള്ള എത്രയോ പണ്ഡിതന്മാർ ആ രൂപത്തിലാണെങ്കിൽ ഇദ്ദേഹം എഴുതിയ 51 പുസ്തകങ്ങളാണ് നിങ്ങൾ പറഞ്ഞല്ലേ,
2: അല്ലെ 51
1: കഥകൾ ഇതിലുണ്ട്. ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പലപ്പോഴും പല പുസ്തകങ്ങളും ഒരുപക്ഷെ നമ്മൾ ഒന്ന് ഗവേഷണം നടത്തുകയാണെങ്കിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ,
2: ഇതേപോലെ തന്നെ ഒരു വിശുദ്ധ ഖുർആനിലെ കഥകളുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം അദ്ദേഹത്തിനുണ്ട്.
1: അപ്പോൾ വളരെയധികം ഈ ഒരു മേഖല തെരഞ്ഞെടുത്ത് ഒരു വൈഡ് ഏരിയ പരിചയപ്പെടാൻ കൂടി ഒരു അവസരത്തിൽ എനിക്കും സാധിച്ചു, നമ്മുടെ പ്രേക്ഷകർക്കും തീർച്ചയായിട്ടും അത് ഉപകരിച്ചിട്ടുണ്ടാവുന്നതാണ്. അതിലപ്പുറം ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, സ്വാഭാവികമായിട്ടും പി എച്ച് ഡിയിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ ആളുകൾക്ക് മടിയുണ്ടാവും. ഒന്നെന്താ വെച്ചാൽ ഒരു ഡിഗ്രി കഴിഞ്ഞ് പി ജി ഒക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും ഒരു 10-25 വയസ്സ്, അപ്പോൾ ഒരു ജോലിയെക്കുറിച്ച് അന്വേഷിക്കണ ഒരു ഘട്ടം, മറ്റൊന്നൊരു വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന കുടുംബവും കാര്യങ്ങളും ഇതെല്ലാം കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയൊരു പഠനമൊക്കെ വേണോ എന്ന് പറഞ്ഞ് പിന്മാറിപ്പോരുന്ന ആളുകളാണ് ഭൂരിഭാഗം. ഞാനൊക്കെ ആ ലിസ്റ്റിൽ പെട്ട ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അൽഹംദുലില്ലാ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പിന്നെ അച്ചീവ്മെൻറ്റിൽ ആ ഒരു നേട്ടത്തിൽ വിജയിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ദേവാരംഗത്ത് സജീവമായി നിലനിൽക്കുന്നു, അതോടൊപ്പം തന്നെ ജോലി, കുടുംബജീവിതം, പിന്നെ കുടുംബത്തിലെ മറ്റുള്ള കാര്യങ്ങൾ അതൊക്കെ മാനേജ് ചെയ്ത് പോകാൻ സാധിക്കുന്നുണ്ട്? നിങ്ങളെങ്ങനെയാണത് മാനേജ് ചെയ്തത്?
2: നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോൾ ജോലിയാണെങ്കിലും ദേവാണെങ്കിലും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള ഏരിയ നമ്മൾ തിരഞ്ഞെടുത്താൽ നമുക്ക് എന്ത് അത് പ്രയാസമില്ലാതെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടു. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എടുത്ത വിഷയം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കഥകളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇത് പഠിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ദേവാരംഗത്ത് കൂടുതൽ മുതൽക്കൂട്ടാകാണ്. ഇനി നമ്മുടെ സംഘടനയിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് തന്നെ അറിയാം പല മീറ്റിങ്ങുകൾക്കും ലീവ് വായിക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളെ പറ്റി ഇങ്ങനെ വായിച്ചപ്പോൾ അദ്ദേഹം ലീവിലാണ്, അദ്ദേഹം പി എച്ച് ഡിയുടെ ഭാഗമായിട്ട് ലീവിലാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു എക്സാം ഉണ്ട് അതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി ലീവിലാണെന്ന് പറഞ്ഞു. അപ്പോൾ സംഘടനാ ഉത്തരവാദിത്വം പോലും ഇത്തരം ചില ഘട്ടങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്, ഒരു ഒഴിവാക്കി തരാറുണ്ട്, ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ എന്ത് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു സംഘടന ഒരിക്കലും എന്തല്ല ഇതിനൊന്നും
1: തടസ്സമല്ല
2: എന്ന് മാത്രമല്ല ഇതിന് കൂടുതൽ നമുക്ക് സഹായമാണെന്നുള്ളതാണ്.
1: ആ രൂപത്തിൽ തന്നെയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇന്ന് ഇരിക്കുന്നത് പെരിന്തൽമണ്ണ പീസ് റേഡിയോ സ്റ്റുഡിയോയിലാണ്. നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്തു വരുന്നു. പറഞ്ഞാൽ ഇതൊക്കെ ഒരു പ്രബോധനത്തിൻ്റെ ദീനി ദാവാരംഗങ്ങൾക്ക് കരുത്ത് പകർന്നു. അപ്പോൾ നിങ്ങൾ ഈ പഠിച്ച നിങ്ങൾ ഗവേഷണം നടത്തിയതിലൂടെ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കഥകളാണ്, അത് ദാവാരംഗത്ത് ഏറെ ഉപകരിക്കുന്നതിൽ യാതൊരു സംശയമില്ല. കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയണത് നിങ്ങളുടെ വീട്, അതുപോലെ മക്കൾ, ബാക്കിയുള്ള സംവിധാനങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് പരിചയപ്പെടുത്തും.
2: ഞാൻ പി എച്ച് ഡി തുടങ്ങിയ ഉടനെയാണ് എന്താണത് വിവാഹം കഴിക്കുന്നത്. പലപ്പോഴും ആളുകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ജോലി ഇല്ല എന്ന് പറഞ്ഞൊരു ഭയങ്കര ഒരു പ്രയാസമാണ്. പിന്നെ സുഹൃത്ത് പറയുവാൻ അത്യാവശ്യം സ്റ്റൈപ്പൻഡ് വാങ്ങുന്നുണ്ട്, ഓൺലൈനായിട്ട് ജോബൊക്കെ ചെയ്യുന്ന ആളാണ്, പക്ഷേ ഇപ്പോഴും ഗവേഷണം തന്നെയാണോ, ഇപ്പോഴൊന്നും ജോലി ആയിട്ടില്ല എന്നുള്ളൊരു ചോദ്യം ഇങ്ങനെ കേൾക്കേണ്ട അവസ്ഥ ഉണ്ടാവും. പക്ഷേ നമ്മളെ ഫാമിലി അൽഹംദുലില്ലാ അത് ഉൾക്കൊള്ളാൻ തയ്യാറായി. പി എച്ച് ഡി ചെയ്യുന്ന സമയത്ത് എൻ്റെ ഉപ്പയും അതുപോലെ തന്നെ ഉമ്മയും വൈഫും ഒക്കെ എന്നോട് പറഞ്ഞു, പ്രത്യേകിച്ച് അവസാന 2 വർഷങ്ങളിൽ നിങ്ങളൊരു എന്താ പറയുക ജോലിക്കും പോകണ്ട, ഉള്ളതുകൊണ്ട് നമുക്ക് ജീവിക്കാം, എന്നാലും പ്രശ്നമില്ല, നമ്മളെന്ത് ചെയ്യണം ഇതിൽ ഫോക്കസ് ചെയ്യും, ഇതിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ കുടുംബം നമുക്ക് ഒരിക്കലും തടസ്സമല്ല,
1: ഫുൾ സപ്പോർട്ടാണ്.
2: വീട്ടിലിപ്പോൾ ഉമ്മ ഉണ്ട്, ഉപ്പ ഉണ്ട്, അനിയന് മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ് കൊല്ലിയ ഖുർആനിൽ. പെങ്ങൾ വിവാഹം കഴിഞ്ഞു, 3 മക്കൾ, അളിയൻ അധ്യാപകനാണ്, പെങ്ങളും എം എ ഇംഗ്ലീഷാണ് പഠിച്ചത്, വൈഫ് ബി എ അറബിക്ക് കഴിഞ്ഞു, അവരൊക്കെ എല്ലാവരും സപ്പോർട്ടാണ്. 2 മക്കളുള്ളത്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി.
1: താങ്കൾ വർക്ക് ചെയ്യുന്നത് അബുദാബിയിലെ ഒരു സ്കൂളിലാണ്, ആ സ്കൂളിൻ്റെ ഒരു പശ്ചാത്തലവും കാര്യങ്ങളും കൂടി ഒന്ന് വിവരിച്ചാൽ ഏറ്റവും നന്നാവുന്നു തോന്നുന്നു.
2: ഞാൻ ഇതിന് പി എച്ച് ഡിൻ്റെ പേപ്പർ സബ്മിറ്റ് ചെയ്തതിന് ശേഷം യു എയിലേക്ക് പോയി. ആ സമയത്ത് അവിടെ വെക്കേഷനായിരുന്നു. പിന്നീട് യൂണിവേഴ്സിറ്റി തന്നെ എൻ്റെ പഠിക്കുന്നൊരു സുഹൃത്താണ് ഇവിടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അറബിക് ടീച്ചറായിട്ട് അവിടെ എന്ത് ചെയ്തു, ജോബ് കിട്ടി. പിന്നീട് ഞാൻ വിസിറ്റിലായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. വെക്കേഷനായപ്പോൾ നാട്ടിലേക്ക്, കഴിഞ്ഞ ഡിസംബറിൽ നാട്ടിലേക്ക് വന്നു. അങ്ങനെ പി എച്ച് ഡി ഓപ്പൺ ഡിഫൻസ് വേണ്ടിയിട്ട് എല്ലാതും റെഡി ആയിട്ടുണ്ട്, പേപ്പറൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ അവിടുന്ന് ഒരടക്ക അപ്രൂവലും കാര്യങ്ങളൊക്കെ കിട്ടി, ഈ സ്കൂളിലെ വിസ വന്നതിന് ശേഷം എന്ത് ചെയ്തു പോയി സ്കൂള്. ഞാനിപ്പോൾ 6, 7, 8, 9 ക്ലാസ്സുകളിലാണ് അറബി പഠിപ്പിക്കുന്നത്. അവിടെ യു ഐ സിലബസാണ്, അറബിക്ക് ഇസ്ലാമിക്കും എം എസ് സി ഒക്കെ യു ഐ സിലബസാണ്. അവിടെ സ്കൂളിൽ ബാക്കി വിഷയങ്ങളൊക്കെ താക്കാ ബോണ്ട് സിലബസാണുള്ളത്.
1: ബംഗ്ലാദേശിലെ കുട്ടികളാണ് ഭൂരിഭാഗം കുട്ടികളും,
2: അധികവും അവർ തന്നെയാണ്.
1: ഓക്കെ, അവിടുത്തെ പിന്നെ മലയാളി കുട്ടികളിലൊക്കെ പഠിക്കുന്നുണ്ടോ? ഇല്ല,
2: സ്കൂളിൽ അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ മക്കളൊക്കെ ആയിട്ട് കുറച്ച് മലയാളി കുട്ടികൾസ് ഉണ്ട്. അധികവും അവർ തന്നെയാണ്.
1: ഈ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ഒക്കെ എന്താണ് വിദ്യാർത്ഥികളായിട്ടുള്ള മീഡിയം?
2: മീഡിയം അവിടെ ഇംഗ്ലീഷാണ് നമ്മൾ ഉപയോഗിക്കുക. പിന്നെ അറബി ആയതുകൊണ്ട് കൂടുതൽ നമ്മൾ അറബിയിൽ തന്നെ ക്ലാസ് എടുക്കാൻ ശ്രമിക്കും, ഇംഗ്ലീഷിൽ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും.
1: ഓക്കെ, എന്തായിരുന്നാലും ആ ഒരു കാര്യം പറഞ്ഞത് ജീവിതത്തിൻ്റെ ഓരോ മേഖലകൾ പരിചയപ്പെടാണ്. ശരിക്കേ നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ, പി എച്ച് ഡി എടുക്കുന്ന സമയത്ത് പലവിധ ചാലഞ്ചുകൾ ഉണ്ടാവാറുണ്ട്, വെല്ലുവിളികൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും പല ആളുകളും പറയാറുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഒരു കടമ്പ മുറിച്ച് കടക്കേണ്ടി വന്നിട്ടുണ്ടോ താങ്കൾക്ക്? ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് നിങ്ങൾ ഓവർകം ചെയ്തത്?
2: വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ചില സമയത്തൊക്കെ നമുക്കത് നിർത്തിപ്പോയാലെന്നൊക്കെ തോന്നിപ്പോ. കാരണം റിസർച്ച് എത്തിക്സ് എന്നുള്ളൊരു പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു എക്സാം വിളിക്കാനും ഇനി വിളിച്ചിട്ട് തന്നെ റിസൾട്ട് വരാനൊക്കെ കുറേ വൈകിയ ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ ചില സമയത്തൊക്കെ കുറേ എഴുതിയത് മാറ്റി എഴുതേണ്ടി വരും, ഒഴിവാക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ഓരോ 6 മാസം കൂടുമ്പോഴും 6 മന്ത് റിപ്പോർട്ട് അവതരിപ്പിക്കണം. അപ്പോൾ പറയും ഈ സംഗതി ഒന്നും വേണ്ടെന്ന് പറയും. അങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ടായിരുന്നു. ടെക്നിക്കലായിട്ടുള്ള വേറെ ഇഷ്യൂകളുണ്ടാവും. നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് മുഴുവൻ, ഇപ്പോൾ ഞാനൊരു പ്രാവശ്യം മുഴുവൻ ടൈപ്പ് ചെയ്തിട്ട്, അത് സാധാരണ മൈക്രോസോഫ്റ്റ് വേർഡിലാണ് നമ്മൾ എന്ത് ചെയ്യുക ടൈപ്പ് ചെയ്യാറുള്ളത്, പൊതുവെ അതാണ് അംഗീകൃതമായ രീതി, ഒരുക്കൊരു സ്റ്റൈലും ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഞാൻ വേറൊരു ആപ്പ് വെച്ചിട്ട് എന്ത് ചെയ്തു, ഈ ആപ്പിളിൽ മാക്കിൽ പേജസ് എന്നുള്ള ആപ്പിൽ കുറേ ടൈപ്പ് ചെയ്ത് അവസാനം അത് ഇതിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആകെ അക്ഷരങ്ങളൊക്കെ മുറിഞ്ഞ് ഒരിക്കലും, അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു.
1: നമ്മൾ പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങളാണ് ഇതൊക്കെ.
2: ആ പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങളുണ്ടാവും എപ്പോഴും. നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഭാഗവും നമ്മൾ ചെയ്താൽ എന്ത് ചെയ്യും, പ്രത്യേകം ഒന്ന് രണ്ട് സ്ഥലത്ത് സേവ് ചെയ്ത് വെക്കും. നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞൊരു രീതി എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ വിഷയം തീരുമാനിച്ച് കഴിഞ്ഞാൽ ഓരോ അധ്യായങ്ങളും ആക്കി തിരിച്ചതിന് ശേഷം ഓരോ ഫോൾഡറാക്കി വെക്കുക. എന്താ നമ്മൾ വായിക്കണമൊക്കെ എന്ത് ചെയ്യുക, പ്രധാനപ്പെട്ട പോയിൻ്റ് ആവശ്യമുള്ളതാണെങ്കിലും ഇനി ആവശ്യമില്ലാത്തതാണെങ്കിലും ചെറിയ ഭാഗമൊക്കെ ആണെങ്കിലും മുഴുവൻ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, എടുത്ത് കോപ്പി ചെയ്ത് വെക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ടൈപ്പിംഗ് ആരംഭിക്കുക. ഇത് മുഴുവനും വായിച്ചിട്ട് ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. നമ്മളെന്ത് ചെയ്യുക, തിരുത്താൻ എല്ലാവർക്കും എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, മാക്സിമം എഴുതുക. എന്നിട്ട് പിന്നെ നമ്മളെന്ത് ചെയ്യുക, ചില സമയത്ത് മനസ്സിലാവും ഇത് വേണ്ടതില്ല എന്ന് മനസ്സിലാവും. പിന്നെ നമ്മളെ സീനിയേഴ്സ് ആണെങ്കിലും പിന്നെ അധ്യാപകന്മാരാണെങ്കിലും ഗൈഡാണെങ്കിലും ഒക്കെ ഇത് കൃത്യമായിട്ട് വായിച്ചു നോക്കാനും ഒക്കെ നമ്മളെ സഹായിച്ചിരുന്നു. അപ്പോൾ നമുക്കൊരു തെറ്റുകളൊക്കെ നമ്മളിപ്പോൾ ഒരു എക്സാമുകളിൽ പോയിട്ട് കാണാതെ ഇത് വരില്ലല്ലോ. ഇത് നമുക്ക് ഇരുന്ന് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് വായിച്ച് നോക്കി, എന്നിട്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിച്ച് നോക്കി, അതിൻ്റെ ഓരോ ഭാഗങ്ങളും പാർട്ട് പാർട്ടായി അവതരിപ്പിച്ച് ശരിയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം പബ്ലിഷ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഒരു പ്രസംഗം പോലെ അല്ലെങ്കിൽ ഒരു എക്സാമുകളൊന്നും നോക്കാതെ എഴുതുന്ന പോലെയല്ല. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം ഇതിനുണ്ട്. ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള എക്സാമുകളെ പോലെയല്ല, നമ്മൾ 5 വർഷം നമുക്ക് ഇതിനുണ്ട്, തരുന്നുണ്ട്. തരുന്നുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും നമുക്ക് തരുന്നുണ്ട്. നമ്മൾ പി എച്ച് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവരെയും അറിയിക്കണം.
1: അതെ,
2: കാരണം മൊത്തത്തിൽ മൈക്കെട്ടി ഭരണം എന്നല്ല പറഞ്ഞത്,
1: നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ
2: നമ്മൾ അറിയിക്കണം. അപ്പം അവരെന്ത് ചെയ്യും, നമ്മളെ പ്രത്യേകിച്ച് നമ്മുടെ കൂടെ പഠിക്കുന്ന സഹപാഠികളോടൊക്കെ നമ്മളെ വിഷയം പറയാം. ഫാമിലി ആണെങ്കിലും ആരാണെങ്കിലും നമ്മൾ വിഷയം പറയാം. അപ്പം നമുക്ക് അവരെന്തേലുള്ള ഒരു പോയിന്റ് കിട്ടി നമുക്ക് പറഞ്ഞു
1: കോൺട്രിബ്യൂഷൻസ് അവരുടെ ഭാഗത്തുനിന്നൊക്കെ നമുക്ക് കിട്ടുമെന്നുള്ള അർത്ഥമല്ലേ. ഇപ്പോൾ ഞാൻ ചില സ്പീച്ചുകൾ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ, മലയാളത്തിലെ ഒരു തെക്കൻ ജില്ലയിലുള്ള ഒരു ട്രെയിനറാണ് അദ്ദേഹം. അദ്ദേഹം അമേരിക്കയിലെ ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ റിസർച്ച് പൂർത്തീകരിച്ചത്. അദ്ദേഹം സങ്കടകരമായൊരു അനുഭവം ഒരു സ്പീച്ചിൽ ഷെയർ ചെയ്യുന്നത്, കംപ്ലീറ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് തൻ്റെ ഗൈഡിൻ്റെ അടുത്ത് കൊടുക്കുമ്പോൾ ആ കൊടുത്ത കാര്യങ്ങൾ ഓൺ സ്പോട്ടിൽ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. ഒരു ഇന്ത്യക്കാരനോടുള്ള ഒരു അവഗണനയായിട്ട് അതിനെതിരെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ കംപ്ലൈൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഗൈഡിനെതിരെ ശക്തമായ എന്തെങ്കിലും നിലപാടെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ സംഭവം അദ്ദേഹം ക്ഷമിച്ച് വീണ്ടും റിപ്പോർട്ട് ചെയ്തു. അവസാനം ചെറിയൊരു പരാതി അദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്നെ ഗൈഡിൻ്റെയും മുകളിലുള്ള ഒരാൾക്ക് കൊടുത്തു എന്നാണ്. അവിടെ അങ്ങനെയുള്ളൊരു സിസ്റ്റം ഉണ്ടെന്നാണ്. പക്ഷെ അവർ ഇദ്ദേഹത്തിന് വളരെ രഹസ്യമായിട്ട് വിളിക്കുകയും നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ അറിയുകയും ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഗവേഷണം വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ ഒരു വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് പിന്നീട് എന്ത് ചെയ്യാണ് അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എന്നെ അമേരിക്കയിലെ ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു പ്രൊഫസറാക്കേണ്ട യാതൊരു അവസ്ഥയും ആ യൂണിവേഴ്സിറ്റിക്കില്ല, പക്ഷേ അന്ന് അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചതിൻ്റെ പേരിലാണ് ദൈവം എനിക്ക് എന്താ ഇതുപോലെ ഒരു അനുഭവം തന്നത് എന്നാണ്. അപ്പോൾ ചില പരാജയങ്ങൾ നമ്മുടെ വിജയത്തിലേക്കുള്ള ഏറ്റവും വലിയ അവസരമായിട്ടായിരിക്കും നമ്മൾ കാണേണ്ടത് എന്ന് കൂടിയാണ് ഇതുപോലെയുള്ള സംഭവങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ്.
2: ഇതിൽ ഗൈഡ് ഒരു പ്രധാന ഘടകമാണ്.
1: യെസ്,
2: നമ്മളെ പി എച്ച് ഡി എത്ര വേണമെങ്കിൽ നീട്ടിക്കൊണ്ടുപോകാൻ ഗൈഡിന് എന്ത് ചെയ്യാൻ പറ്റും,
1: സാധിക്കും.
2: ചില ഗൈഡുമാർ സ്ട്രോങ് ആവും, പക്ഷെ നമുക്ക് ഈ സബ്മിഷൻ്റെ സമയത്താണ് അവർ സ്ട്രോങ് ആയത് നല്ലതെന്ന് മനസ്സിലാവും.
1: മനസ്സിലാവും.
2: അപ്പോൾ നമ്മുടെ ഗൈഡ് നല്ലൊരു സോഫ്റ്റ് ആയ ആളായിരുന്നു. അദ്ദേഹം കൃത്യമായിട്ട് ചെക്ക് ചെയ്യും, തെറ്റുണ്ടെങ്കിൽ തന്നെ മാന്യമായിട്ട് എന്ത് ചെയ്യും, ചൂണ്ടിക്കാണിക്കും. മുഹമ്മദ് ഹനീഫ എന്ന് പറഞ്ഞ ആളായിരുന്നു, കൊണ്ടോ ടി എം എ കോളേജിലൊക്കെ അറബിക്ക് എച്ച് ഓടിയായിട്ടുണ്ടായിരുന്നു. അതേ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്ത സമയത്താണ് ഞങ്ങൾ എന്ത് അദ്ദേഹത്തിന്റെ കീഴിൽ ജോയിൻ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഫസ്റ്റ് റിസർച്ച് സ്കോളർ ഞാനായിരുന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് ഡോക്ടറേറ്റ് കിട്ടിയത് എനിക്കാണ്.
1: അപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എടുത്തത്. ഡോക്ടർ സാറിന്റെ പേരെന്താ, ഗൈഡിന്റെ പേരെന്താ പറഞ്ഞു?
2: മുഹമ്മദ് ഹനീഫ
1: സാറിനെ. അപ്പൊ ആ ഒരു വിവരം കൂടി നമുക്ക് കിട്ടി. ശരി, ഇനി ഈ റിസർച്ച് രംഗത്തേക്ക് കടന്നു വരുന്ന ആളുകളുണ്ടാവല്ലോ അല്ലേ, ഇപ്പൊ നമ്മളെ യുവാക്കളായ ഒരുപാട് ആൾക്കാരുണ്ടാവും, അവർക്ക് നിങ്ങളുടെ ഒരു സജഷൻ എന്താണ്? പി എച്ച് ഡി എടുക്കുന്ന ആളുകൾക്കുള്ള ഒരു സജഷൻ എന്ന് പറയണമെങ്കിൽ ആദ്യത്തെ ഒരു അഞ്ചെണ്ണം അല്ലെ അങ്ങനെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും.
2: ഒന്നാമതായി ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് പി ജി ഉണ്ടാകുക എന്നുള്ളതാണ്. അതൊരു 55% മാർക്കുള്ള ആർക്കും എന്ത് ചെയ്യാം, ഇതിൽ റിസർച്ച് ചെയ്യാനുള്ള യോഗ്യതയായി. പിന്നെ രണ്ടാമത്തൊരു കാര്യം, ഇപ്പം നെറ്റ് എക്സാം എഴുതുമ്പോൾ ഒരു നിശ്ചിത 100% മാർക്കുള്ള ആൾക്കാർക്കാണ് ഇപ്പം എന്ത് ചെയ്യണത്, പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എം ഫിൽ വെച്ചിട്ടാണ് എന്തത് പി എച്ച് ഡിയിലേക്ക് കയറിയത്. അപ്പോൾ നെറ്റ് എക്സാം എഴുതുക എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തത്, നമ്മുടെ ഗൈഡിനെ നമ്മൾ എന്ത് ചെയ്യാം, കണ്ടെത്തുക. ഒരാൾ നമ്മൾ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറാവണം. ഇപ്പോൾ ഓരോ വർഷവും ഒരുപാട് ആളുകൾക്ക് പി എച്ച് ഡിക്കുള്ള യോഗ്യത കിട്ടുന്നുണ്ട്, പക്ഷേ അതിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രം എന്തേനുള്ളൂ പി എച്ച് ഡി ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഗൈഡ് ഓക്കെ ആകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമുക്ക് റിസർച്ചിൻ്റെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടോയെന്ന് നമ്മൾ ശരിക്ക് പരിശോധിക്കണം. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. പിന്നീട് അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഒരു വിഷയം പെട്ടെന്ന് തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ചില ആളുകൾ ഒരു വർഷം റിസർച്ച് ചെയ്തതിന് ശേഷം പിന്നെ സബ്ജക്റ്റ് മാറ്റാൻ നോക്കും, അല്ലെങ്കിൽ ടൈറ്റിൽ ചേഞ്ച് ചെയ്യാൻ നോക്കും. അപ്പം ആ വിഷയം ആദ്യം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടുതൽ റെഫറൻസുകളൊക്കെ കിട്ടാനും അതിനുവേണ്ടി പ്രത്യേകമായിട്ട് മാറിയിരിക്കാനും കഴിയും. അപ്പോൾ കൂടുതൽ അതിനുവേണ്ടി തയ്യാറായാൽ, അതിനുവേണ്ടി ഒഴിഞ്ഞിരിക്കുകയാണെങ്കിൽ, ഇൻഷാല്ലാ നമുക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ, പിന്നെ അതിനു വേണ്ടിയുള്ള കൂട്ടുകാർ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള മെൻറ്റാലിറ്റിയുള്ള ആളുകളുമായിട്ട് സംസാരിക്കുക, ഗൈഡൻസ് തേടുക, അതൊക്കെ റിസർച്ച് മേഖലയിലേക്ക് നമുക്ക് വരാനുള്ള ഏറ്റവും വലിയ വഴികളാണ്.
1: മാഷാല്ലാ, ഒരു കഥകൾ കേൾക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ, മുനവർ ഫൈറൂസിന്റെ, ഡോക്ടർ മുനവർ ഫൈറൂസിന്റെ അനുഭവങ്ങൾ നമ്മൾ കേട്ടത്. പക്ഷേ പൂർണ്ണമല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കഥകൾ എന്ന ഒരു മേഖല വളരെ വിശാലമായ ഒരു മേഖല. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയിട്ടില്ല. ഇൻഷാല്ലാ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു എപ്പിസോഡ് നമുക്ക് ഇൻഷാല്ലാ അടുത്തൊരു വിജയപീഠത്തിൽ കേൾക്കാം. എല്ലാവർക്കും ഇതുവരെ ഇത് കേട്ട എല്ലാവർക്കും ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു. അതിലുപരി തൻ്റെ അനുഭവങ്ങളും അതുപോലെ വരും തലമുറക്കൊക്കെ ഇനി ഇത് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു വലിയ മാർഗനിർദ്ദേശം നൽകിയ ബഹുമാനനായ ഡോക്ടർ മുനവർ ഫൈറൂസിന് പീസ് റേഡിയോയുടെ ഹൃദ്യമായ നന്ദി കൂടി അറിയിക്കുന്നു. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വിജയപീഠം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കഥകൾ, ഒരു ഗവേഷകന്റെ കണ്ടെത്തലുകൾ. നമ്മോടൊപ്പം ചേർന്നത് ഡോക്ടർ മുനവർ ഫൈറൂസ്, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി ഷമീം എം വണ്ടൂർ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് യുഗചരിതം, വൃക്ഷവുമായി ബന്ധപ്പെട്ട ഒരു അത്ഭുതം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിൻ്റെ തിരുദൂതർ എന്ന ഹുസൈൻ സലഫിയുടെ രചനയിൽ നിന്നും ഏതാനും ഭാഗമാണ് ഇന്നത്തെ യുഗചരിതത്തിലൂടെ നാം കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് സിദ്ദീഖ് സ്വലാഹി.
4: ബിസ്മില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. വൃക്ഷവുമായി ബന്ധപ്പെട്ട ഒരു അത്ഭുതം നാം കേട്ടുവല്ലോ. അതു കണ്ട ഗ്രാമീണനായ അഅ്റാബി ഷഹാദത്ത് ചൊല്ലി ഇസ്ലാമിലേക്ക് വരികയും തന്റെ സമൂഹത്തെ ഈ സത്യം അറിയിച്ച് അതിലേക്ക് ക്ഷണിക്കാനും വെമ്പൽ കൊണ്ടത് നാം മനസ്സിലാക്കി. വൃക്ഷവുമായി ബന്ധപ്പെട്ട മറ്റൊരു അത്ഭുതം കൂടി കാണുക. സഹാബിമാർ നമുക്കത് പറഞ്ഞു തരുന്നത് ഇപ്രകാരമാണ്: വിശാലമായ ഒരു താഴ്വരയിൽ ഇറങ്ങുന്നതുവരെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഞങ്ങൾ യാത്ര ചെയ്തു. അങ്ങനെ റസൂൽ തന്റെ ആവശ്യനിർവഹണത്തിനായി പോയി. അപ്പോൾ ഞാൻ വെള്ളപാത്രവുമായി അവിടുത്തെ അനുഗമിച്ചു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ സ്വീകരിക്കാനായി നോക്കി. എന്നാൽ മറ സ്വീകരിക്കാൻ യാതൊന്നും തന്നെ അവിടുന്ന് കണ്ടില്ല. അപ്പോഴതാ താഴ്വരയിൽ രണ്ട് വൃക്ഷങ്ങൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഒന്നിന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് അതിൽ നിന്നും ഒരു കൊമ്പ് പിടിച്ചു. എന്നിട്ട് നബി പറഞ്ഞു, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം നീ എന്റെ കൂടെ വരിക. അങ്ങനെ അത് മൂക്ക് കയറിട്ട ഒട്ടകത്തെപ്പോലെ അതിനെ തെളിച്ചുകൊണ്ടുപോകുന്നവൻ അതിനെ തെളിച്ചുകൊണ്ടുപോകുമ്പോൾ പോകുന്നതുപോലെ അവിടുത്തെ കൂടെ അത് അനുസരണയോടെ പോകുന്നു. അങ്ങനെ മറ്റൊരു മരത്തിന്റെ അടുത്തേക്ക് നബിച്ചെന്നു. അതിന്റെ ഒരു കൊമ്പ് പിടിച്ചു. എന്നിട്ടവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം നീ എന്റെ കൂടെ വരിക. അങ്ങനെ അതും അതുപോലെ അവിടത്തെ കൂടെ പോകാൻ തുടങ്ങി. അങ്ങനെ അവ രണ്ടിന്റെയും മധ്യത്തിൽ ആയപ്പോൾ അവയെ അവയുടെ ഇടയിൽ ചായിച്ചു. അതായത് അവ രണ്ടിനെയും ഒരുമിപ്പിച്ചു. എന്നിട്ട് നബി പറഞ്ഞു, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം എന്റെ മേൽ നിങ്ങൾ ഇരുവരും ഒന്നിക്കുക. അപ്പോൾ അവ രണ്ടും ഒന്നിക്കുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വൃക്ഷത്തെ വിളിക്കുമ്പോൾ അവിടത്തോട് അനുസരണ കാണിക്കുന്ന വൃക്ഷത്തെയാണ് നാം സംഭവത്തിലൂടെ കാണുന്നത്. മറ്റൊരു സംഭവം കൂടി കാണുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് ഒരു അഅ്റാബി വരികയുണ്ടായി. എന്നിട്ട് അയാൾ നബിയോട് ചോദിച്ചു, താങ്കൾ പ്രവാചകനാണെന്ന് ഞാൻ എന്തുകൊണ്ടാണ് മനസ്സിലാക്കുക? നബി ചോദിച്ചു, ഞാൻ ഈ ഈത്തപ്പനയിൽ നിന്ന് ഈ ഈത്തപ്പഴക്കുലയെ വിളിച്ചാൽ അതെന്നിലേക്ക് വന്നാൽ ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് നീ സാക്ഷ്യം വഹിക്കുമോ? അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിളിച്ചു. അപ്പോൾ അത് ഈത്തപ്പനയിൽ നിന്ന് ഇറങ്ങുന്നതായി. അങ്ങനെ അത് നബിയുടെ അടുത്തേക്ക് വീഴുന്നതുവരെയായി. പിന്നീട് നബി പറഞ്ഞു, നീ മടങ്ങിപ്പോകുക. അപ്പോൾ അത് അവിടേക്ക് തന്നെ മടങ്ങി. അങ്ങനെ ഗ്രാമീണൻ മുസ്ലിമാകുകയും ചെയ്തു. അത്ഭുതകരമായ സംഭവങ്ങളാണ് ഇവിടെയെല്ലാം നാം കാണുന്നത്. ഈത്തപ്പനക്കുല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളിക്ക് ഉത്തരം നൽകുന്നു. അനുസരണക്കേട് കാണിക്കുന്ന ജിന്നുകളും മനുഷ്യരും പ്രവാചകനെ അനുസരിക്കുന്നു. അള്ളാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിൽ ഇവയെല്ലാം പ്രവാചകന് വിധേയപ്പെടുന്നു. അള്ളാഹു നബിയിലൂടെ പ്രകടമാക്കിയ മുഅ്ജിസത്തുകളായിരുന്നു ഇവയെല്ലാം. ഇനി പർവ്വതം അവിടത്തോട് അനുസരണം കാണിച്ച സംഭവം കാണുക. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് മലയിലേക്ക് കയറി. അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും എന്നിവർ കൂടെയുണ്ടായിരുന്നു. അങ്ങനെ അത് അവരെയും കൊണ്ട് ഒന്നു കുലുങ്ങി. അപ്പോൾ നബി തന്റെ കാലുകൊണ്ട് അതിനെ ഒന്ന് ചവിട്ടി ഇപ്രകാരം പറയുകയും ചെയ്തു, ഉഹദ്, അടങ്ങുക. നിനക്ക് മുകളിൽ ഒരു പ്രവാചകനും ഒരു സിദ്ദീഖും രണ്ട് ഷഹീദുകളുമല്ലാതെയില്ല. നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ റളിയല്ലാഹു അൻഹു തുടങ്ങിയ നാലു പേർ ഉള്ളപ്പോഴാണല്ലോ ഈ സംഭവം. ഉഹദ് മല നന്നായി വിറക്കുന്നു. അവിടുന്ന് തന്റെ കാലുകൊണ്ട് ഒന്ന് പതുക്കെ ചവിട്ടുന്നു. അടങ്ങാൻ വേണ്ടി ഉഹദിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നു. ഉഹദ് മല അടങ്ങുന്നു. ഇതും നബിയിലൂടെ അള്ളാഹു വെളിപ്പെടുത്തിയ അത്ഭുതമായിരുന്നു. ആകാശഭൂമിക്കിടയിലെ എല്ലാ വസ്തുവിനും നബിയെ അറിയാം എന്ന പ്രവാചകവചനം ഇവിടെ ചേർത്ത് വായിക്കേണ്ടതാകുന്നു. ഈ സംഭവത്തിൽ അള്ളാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രവചനവും അവിടുന്ന് നടത്തി. നാലുപേരിൽ ഒന്ന് നബിയാണ്, ഒന്ന് സിദ്ദീഖാണ്, മറ്റു രണ്ടു പേർ അള്ളാഹുവിന്റെ മാർഗത്തിലെ രക്തസാക്ഷികളുമാണ് എന്നായിരുന്നു അവിടുന്ന് ഉഹദിനോട് പറഞ്ഞിരുന്നത്. നബിയും സിദ്ദീഖും ആരാണ് എന്നത് സ്പഷ്ടമാണല്ലോ. നബി എന്തു പറയുന്നതും അതേപടി വിശ്വസിക്കുകയും സത്യപ്പെടുത്തുകയും ചെയ്തതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് നൽകിയ സ്ഥാനപ്പേരായിരുന്നല്ലോ സിദ്ദീഖ്. അപ്പോൾ രണ്ട് ഷഹീദുകളെപ്പറ്റി പറഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയും പറ്റിയാണ്. അതൊരു പ്രവചനമായിരുന്നു. അത് പ്രകാരം തന്നെ പുലരുന്നതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഇൻഷാല്ലാ, പ്രവാചകൻ നടത്തിയ ആ പ്രവചനത്തിന്റെ സാക്ഷാത്കാരത്തെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. വൃക്ഷവുമായി ബന്ധപ്പെട്ട ഒരു അത്ഭുതം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ തിരുദൂതർ ഭാഗം ഒന്ന്, ഹുസൈൻ സലഫിയുടെ രചനയിൽ നിന്നും ഏതാനും ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് സിദ്ദീഖ് സ്വലാഹി, നിലമ്പൂർ.
5: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം. 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് ചുവരെഴുത്ത്. ഇസ്ലാമിക ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടമാണ് ചുവരെഴുത്ത് എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തസാക്ഷിത്വം. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേരുന്നത് ബഹുമാനിയനായ അബ്ദുൽ ജബ്ബാർ മദീനി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി ഖുർറുൽ മയാമീൻ വഅലാ അസ്വാജിഹി ഉമ്മഹാത്തുൽ മുഅ്മിനീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ബഹുമാന്യരെ, സ്നേഹാദരണീയരായ ശ്രോതാക്കളെ, ചുവരെഴുത്തെന്ന ഈ പരിപാടിയിൽ ഇന്നത്തെ നമ്മുടെ വിഷയം ഉസ്മാൻ റളിയല്ലാഹു തആലാനുവിൻ്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് ഏതാനും വിഷയങ്ങളാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാനുവിനെ തീവ്രവാദികൾ ഈജിപ്തിൽ നിന്നും ഇറാഖിൽ നിന്നും യമനിൽ നിന്നും മറ്റും കടന്നു വന്ന് മദീനയെ ലക്ഷ്യമാക്കി പിന്നീടവർ മദീനയിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാൻ്റെ വീട് വളഞ്ഞ് വധിക്കുകയുണ്ടായ ചരിത്രം, ഇബ്നു സബ എന്ന, അല്ലെങ്കിൽ ഇബ്നു സൗദ എന്ന അബ്ദുള്ള ഇബ്നു സബഇൻ്റെ ദുഷ്ടചിന്തയും വിഷം ചീറ്റുന്ന ആശയങ്ങളും ഇസ്ലാമിക നാടുകളിൽ പ്രചരിക്കപ്പെടുകയും ഇസ്ലാമിൻ്റെ മേൽക്കുപ്പായമിട്ട് കടന്നു വന്ന കപടന്മാർ അത് ഏറ്റുപിടിക്കുകയും അതിനാൽ സ്വാധീനിക്കപ്പെടുകയും അങ്ങനെ ഖലീഫക്കെതിരിൽ പലവിധ ദുരാരോപണങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടത് മുഖവിലക്കെടുത്തി ഇത്തരം പ്രതിവിപ്ലവകാരികൾ ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആലാനുവിനെ വധിക്കുകയുണ്ടായി. ഇവിടെ ചില സംശയങ്ങൾ. നമുക്കറിയാം, ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആലാനെ വധിച്ചവർ ക്രൂരന്മാരും അവർ കടുത്ത പാതകമാണ് ചെയ്തിട്ടുള്ളത് എന്നും നിസ്തർക്കമായ വിഷയമാണ്. മുഹമ്മദ് ഇബ്നു സിരീൻ റഹ്മത്തുള്ളാഹി അലൈഹി കഅബ തവാഫ് ചെയ്യുന്ന വേളയിൽ ഒരു വ്യക്തി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി മാപ്പിരക്കുന്ന, സങ്കടപ്പെടുന്ന ഒരു രംഗം വിശദീകരിക്കുന്നുണ്ട്. അയാളുടെ വലങ്കൈ ഒരു മരക്കഷ്ണം കണക്കെ വിറങ്ങലിച്ച് മടക്കാനും ചുരുട്ടാനും കഴിയാതെ മാറ്റപ്പെട്ടിട്ടുണ്ട്. അയാൾ പറയുന്നത്, അള്ളാഹുവേ, നീ എന്നോട് പൊറുക്കണം, എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റിനാൽ നീ എനിക്ക് പൊറുക്കുകയില്ല എന്ന്. അപ്പോൾ അയാളോട് മുഹമ്മദ് ബിൻ സിരീൻ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളിങ്ങനെ പറയുന്നത്? അപ്പോൾ അയാൾ പറയുകയാണ്, ഉസ്മാനെ വധിക്കുവാൻ പോയവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഞാൻ ഉസ്മാൻ്റെ മുഖത്തടിക്കണം എന്ന് നേർച്ച നേർന്നിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ ഉസ്മാൻ്റെ മുഖത്തടിക്കാൻ എനിക്ക് അവസരം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹു വധിക്കപ്പെട്ടതിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ജനാസ കാണാനും നമസ്കരിക്കാനും എന്ന വ്യാജേന ഞാൻ ആ വീട്ടിൽ കിടന്ന് ഷഹീദായി കിടക്കുന്ന ഉസ്മാൻ്റെ മുഖത്തടിച്ച് എന്നെ നേർച്ച വീട്ടുകയുണ്ടായി. അതിൽ പിന്നെ എൻ്റെ കൈ മരക്കഷ്ണം കണക്കെ വിറങ്ങലിച്ച് പോയി. ഞാൻ അള്ളാഹുവിൻ്റെ ശാപത്തിന് ഇരയായി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്ന് അയാൾ പ്രതികരിക്കുകയുണ്ടായി എന്നാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെതിരിൽ മനസ്സിൽ വിദ്വേഷം കുത്തി നിറച്ച്, പക കുത്തി നിറച്ച്, ഈ രീതിയിൽ ഒരു വിഭാഗം ആളുകൾ വിശുദ്ധ മദീനയിൽ താവളമടിക്കുകയുണ്ടായി. അവരുടെ ആ ഹീന കൃത്യം ഉസ്മാനെ സമ്മാനിച്ചത് രക്തസാക്ഷിത്വമാണ്. നോമ്പുകാരനായിരിക്കെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവനായിരിക്കെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാനെ ആ ഹീനന്മാർ തങ്ങളുടെ കയ്യിലെ ആയുധങ്ങൾ കൊണ്ട് വധിക്കുകയാണ് ചെയ്തത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാൻഹു അവരോട് പലവിധ ഉപദേശ നിർദ്ദേശങ്ങളും നൽകിയെങ്കിലും അതെല്ലാം ആ തീവ്രവാദികളുടെ, പ്രതിവിപ്ലവകാരികളുടെ മനസ്സിൽ തട്ടാതെ സ്വാധീനിക്കാതെ വിഫലമാവുകയാണ് ഉണ്ടായത്. ചരിത്രഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈ ആളുകളോട് ഉസ്മാൻ റളിയല്ലാഹു തആലാനു നടത്തിയ പ്രസംഗം. ഉദക്കിറുക്കും ബില്ലാ ഹൽ തഅലമൂ അന്ന ഹിറ ഇൻ ഫദ്ദ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉസ്ബുത് ഹിറ ഫലൈസ അലൈക ഇല്ല നബിയുൻ ഔ സിദ്ദീഖുൻ ഔ ഷഹീദ്. അള്ളാഹുവാണേ, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്കറിയുമോ ജബൽ ഹിറ, ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മുകളിലായിരിക്കെ വിറപ്പൂണ്ട സന്ദർഭം. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറയോട് പറഞ്ഞില്ലേ, ഹിറ നീ അടങ്ങൂ, നിന്റെ മേൽ ഇപ്പോൾ ഒരു നബിയും ഒരു സിദ്ദീഖും ഒരു ഷഹീദുമാണ് ഉള്ളതെന്ന്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹിറയുടെ മുകളിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ ദുന്നൂറൈനിയുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാനെ വിശേഷിപ്പിച്ചത് ഷഹീദ് എന്നാണ്. അതേപോലെ ഉസ്മാൻ റളിയല്ലാഹു തആലനും അവരോട് പറയുന്നുണ്ട്, ഉദക്കീറുക്കും ബില്ലാ ഹൽ തഅലമൂന അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖാല ഫീ ജൈശിൽ ഉസ്ര മൻ യുൻഫിഖു നഫഖത്തൻ മുതഖബ്ബല, സ്വീകാര്യമായ ഒരു ചെലവ് ആരാണ് ചെലവഴിക്കുക, ദാനം ആരാണ് നിർവഹിക്കുക. വന്നാസ് മുജ്ഹദൂന മുഅസറൂൻ ഫജഹസ്തു ദാലികൽ ജൈഷ്, ജനങ്ങൾ അന്നാളിൽ വളരെ ക്ലേശത്തിലും ഞെരുക്കത്തിലുമായിരുന്നു, ഞാനാണ് അന്ന് ആ സൈന്യത്തെ ഒരുക്കിയത്. അപ്പോഴും അവർ അതെ എന്ന് പറഞ്ഞു. പിന്നെയും ഉമർ ഉസ്മാൻ റളിയല്ലാഹു തആലനു അവരെ ഉണർത്തി, ഉദക്കിറുക്കും ബില്ലാ ഹൽ തഅലമൂൻ അന്ന ബിറ റൂമ ലം യകുൻ യശ്റബു മിൻഹ അഹദുൻ ഇല്ലാ ബിസമൻ ഫബ്തഅതുഹ ഫജഅൽതുഹ ലിൽ ഗനീ വൽ ഫഖീർ വബ്നി സബീൽ. അള്ളാഹുവാണെ, നിങ്ങൾ ഓർക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വന്നതിൽ പിന്നെ മുസ്ലിമീങ്ങൾക്ക് കുടിവെള്ളത്തിന് റൂമ കിണർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അന്ന് കാശ് കൊടുത്തായിരുന്നു അതിൽ നിന്ന് വെള്ളം ആളുകൾ കുടിച്ചിരുന്നത്. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, മുസ്ലിമീങ്ങളിലെ ധനികരും ദരിദ്രരും വഴിപോക്കരും എല്ലാം പാനം ചെയ്യുന്നതിന് വേണ്ടി റൂമ കിണർ ഞാൻ വിലക്ക് വാങ്ങി, അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ സമർപ്പിച്ചു. അത് നിങ്ങൾക്കറിയില്ലേ, ഇങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ചെയ്ത സേവനങ്ങളൊക്കെ എണ്ണുന്നുണ്ട്. മസ്ജിദ് നബവി നമസ്കരിക്കുവാൻ ഇടം മതിയാകാതെ നമസ്കാരം കൊണ്ട് ഇടുങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അടുത്തുള്ള സ്ഥലം ചൂണ്ടി, ഈ സ്ഥലം ആര് വിലക്ക് വാങ്ങി മസ്ജിദ് നബവി വികസിപ്പിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു അത് വിലക്ക് വാങ്ങിയിട്ട് മസ്ജിദ് നബവി വലിപ്പം കൂട്ടിയത്. അതൊക്കെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവരോട് എണ്ണുന്നുണ്ട്, ഈ പ്രതിവിപ്ലവകാരികളോട്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ആ മസ്ജിദ് നബവിയിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി രണ്ട് റക്അത്ത് നമസ്കരിക്കുവാൻ ഇപ്പോൾ നിങ്ങൾ എന്നെ തടയുകയാണോ? പക്ഷേ ഈ ഉപദേശ നിർദ്ദേശങ്ങളൊന്നും ഏതൊരു മനുഷ്യൻ്റെയും മനസ്സലിയിക്കുന്ന ഇത്തരം ചോദ്യങ്ങളൊന്നും, അതൊക്കെ റാൻമൂളികളായി സമ്മതിച്ചിട്ട് ഈ പ്രതിവിപ്ലവകാരികൾ അവരുടെ മനസ്സലിയാതെ അവർ അദ്ദേഹത്തിനെതിരിൽ നിലയുറപ്പിക്കുകയാണ് ചെയ്തത്. അവർ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി വധിക്കുകയുണ്ടായി. ഇവിടെ ഒരു ചോദ്യം, ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു എന്തുകൊണ്ടാണ് തന്നെ പ്രതിരോധിക്കാതിരുന്നത്? അദ്ദേഹത്തിന് ആയുധമെടുത്ത് അവരോട് പോരാടാമായിരുന്നു, എന്തുകൊണ്ട് അദ്ദേഹം പോരാടിയില്ല? അതേപോലെ സഹാബികൾ മദീനയിൽ ഉണ്ടായിരുന്നു, അവർ എന്തുകൊണ്ട് ഉസ്മാനിന് വേണ്ടി ഈ പ്രതിവിപ്ലവകാരികളോട് പോരാടിയില്ല? ഇത് രണ്ടും പ്രസക്തമായ ചോദ്യം. ഒന്ന്, അദ്ദേഹം ഈ തീവ്രവാദികളോട് പോരാടാതിരിക്കുവാനുള്ള കാരണം, ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വസീയത്താണ്. അതെന്താണ്? തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ചിരുന്ന നാളിൽ തന്നെ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, യാ ഉസ്മാൻ ഇന്നല്ലാഹ മുഖമ്മീസുക ഖമീസൻ ഫൈൻ അറാദക്കൽ മുനാഫിഖൂന അൻ അലാ അൻ തഖ്ലഅഹു ഫലാ തഖ്ലഅഹു ലഹും. ഉസ്മാൻ, അള്ളാഹു നിങ്ങൾക്കൊരു വസ്ത്രം ഖമീസ് ധരിപ്പിക്കും, കപട വിശ്വാസികൾ നിങ്ങൾ അത് അവർക്ക് ഊരിക്കൊടുക്കുവാൻ ഉദ്ദേശിച്ചു വന്നാൽ ഫലാ തഖ്ലഅഹു ലഹും, അതൊരിക്കലും നിങ്ങൾ അവർക്ക് ഊരിക്കൊടുക്കരുത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞാണ്. കപട വിശ്വാസികൾ അദ്ദേഹത്തിന് അള്ളാഹു ധരിപ്പിക്കുന്ന ഖമീസ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖിലാഫത്താണ്, അത് നിങ്ങൾ രാജിവെക്കണം, അതിൽ നിങ്ങൾ ഒഴിവാകണമെന്ന് ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊരിക്കലും ഊരിക്കൊടുക്കരുത്. അവർ പറഞ്ഞനുസരിച്ച് നിങ്ങൾ രാജിവെക്കരുത്, അതേപോലെ തന്നെ ഖിലാഫത്ത് ഒഴിഞ്ഞു കൊടുക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വസിയത്ത് ചെയ്തിട്ടുണ്ട് ആരോട്? ഉസ്മാനോട്. അതുകൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു തീവ്രവാദികൾ വന്ന് പലവിധ ന്യായങ്ങൾ പറഞ്ഞ്, ദുർബലമായ ബാലിശമായ ന്യായങ്ങൾ പറഞ്ഞ് അദ്ദേഹം ഖിലാഫത്ത് ഒഴിയണം എന്ന് പറഞ്ഞപ്പോൾ ഒഴിയാതിരുന്നത്. അവരുടെ പ്രചരണങ്ങൾ പ്രചണ്ഡമായി പല വിഷയങ്ങളിലും, മുമ്പൊരു പംക്തിയിൽ പരിപാടിയിൽ അതിൽ ചിലത് നമ്മളിവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ബദറിൽ പങ്കെടുത്തിട്ടില്ല ഉസ്മാൻ, ബദറിൽ പങ്കെടുത്തില്ല എന്നുള്ളത് ശരിയാണ്. അത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചതനുസരിച്ചാണ്. കാരണം റുഖയ്യ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി ഉസ്മാന്റെ ഭാര്യയായിരുന്നു.

അതുകൊണ്ടാണ് ഉസ്മാൻ ബദറിൽ പങ്കെടുക്കാതിരുന്നത്. പക്ഷെ അത് ഈ വിപ്ലവകാരികൾക്ക് വിവരമുണ്ടായിരുന്നില്ല. അവർക്ക് അത് അറിയേണ്ട ആവശ്യമല്ല, അത് അവർക്ക് ഒതുക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് പോലെയല്ല ന്യായം, ന്യായ ഇപ്രകാരമാണെന്ന് ഇബ്നു ഉമറും മറ്റും ഒതുക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ വികാരം തലയിൽ കയറിയിട്ടുണ്ട് എങ്കിൽ വിവേകം ഉദിക്കാൻ പ്രയാസമാണ്. അതേപോലെ ഉഹദിൽ നിന്ന് ഉസ്മാൻ ഓടി എന്നാണ് മറ്റൊരാരോപണം ഉണ്ടായിരുന്നത്. അത് നമ്മളിവിടെ വിശദീകരിച്ചതാണ് ഈ പംക്തിയിൽ. ഉസ്മാൻ മാത്രമല്ല ഓടിയിട്ടുള്ളത്, ഉഹദിൽ പലരും ഓടിയിട്ടുണ്ട്. അന്നത്തെ ഉഹദിൻ്റെ സാഹചര്യം അതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വധിക്കപ്പെട്ടു എന്നുള്ള വാർത്ത പ്രചരിക്കുകയും അങ്ങനെ പലരും ഓടിയപ്പോൾ അവരിൽ ഉസ്മാനും ഓടിയിട്ടുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല ആ വിഷയത്തിൽ പറഞ്ഞത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് മാപ്പരുളിയിരിക്കുന്നു, അവരുടെ തെറ്റുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല പൊറുത്തിരിക്കുന്നു എന്നാണ്. ഉഹദിൽ മാത്രമല്ല സഹാബികൾ ഓടിയിട്ടുള്ളത്, ഉസ്മാൻ മാത്രമല്ലല്ലോ ഓടിയിട്ടുള്ളത്. ഹുനൈൻ യുദ്ധത്തിൽ സഹാബികൾ ഓടിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പിന്നീട് തിരിച്ചു വിളിക്കുകയല്ല ഉണ്ടായത്. അത് യുദ്ധത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ ചിലർക്ക് വന്നു പോകുന്നതായ ചില പ്രയാസങ്ങൾ നിമിത്തം അവരിൽ നിന്ന് സംഭവിക്കുന്നതാണ്. എന്തുകൊണ്ട് ഉസ്മാനെ മാത്രം ഈ വിഷയത്തിൽ ലക്ഷ്യമിട്ട് അദ്ദേഹത്തെ ആരോപിക്കുകയും ഇകയ്ത്തുകയും വേണം? അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്ത ഒരു വിഷയത്തിൽ പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ പിടികൂടണം? ഇതേപോലെ സകാത്ത് മുതൽ സദഖ മുതൽ അതേപോലെ തന്നെ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ വരുമാനമായുള്ള കാലിക്കൂട്ടങ്ങൾ, ആടുമാടൊട്ടകങ്ങൾ, അവർക്ക് മേയാൻ ഉസ്മാൻ റളിയല്ലാഹു തആലന് ഭൂമി നിശ്ചയിച്ചു എന്നുള്ളതാണ് ആരോപികരുടെ മറ്റൊരു വിഷയം. അദ്ദേഹം അൽഹൈമ നിശ്ചയിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന് സ്വാർത്ഥമായൊരു സംഗതിയല്ല, അത് പൊതുമസ്ലഹത്താണ്. ബൈത്തുൽ മാലിൽ ഒട്ടകങ്ങളുണ്ട്, മാടുകളുണ്ട്, ആടുകളുണ്ട് എങ്കിൽ അവർക്ക് മേയണം, എങ്കിൽ അതിന് ഭൂമി വേണം. അതാണ് ഉസ്മാൻ റളിയല്ലാഹു തആലന് വിശാലമാക്കിയത്. അത് ഉസ്മാൻ മാത്രമല്ല ചെയ്തിട്ടുള്ളത്, പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുണ്ട്, ഉമർ റളിയല്ലാഹു തആലന് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു തആലന് അതിൻ്റെ പരിധി കൂട്ടുകയും അതിർത്തി വിസ്തൃതമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതൊരു പുണ്യമാണ്, മാൽകർമ്മമാണ്. ഇതേപോലെ വിശുദ്ധ ഖുർആൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട് മുമ്പത്തെ പംക്തിയിൽ നമ്മൾ വിശദീകരിച്ചു. അതിൽ ഉസ്മാൻ റളിയല്ലാഹു തആലന് ചെയ്തത് വലിയൊരു സേവനമാണ്. അത് അലി റളിയല്ലാഹു തആലന്റെ നിർദ്ദേശപ്രകാരമാണ്. ഉസ്മാൻ അത് ചെയ്തില്ലെങ്കിൽ അലി അത് ചെയ്യും എന്ന് വരെ പറഞ്ഞൊരു വിഷയമാണ്. ആർക്കിടയിലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധം ഉസ്മാൻ്റെ സേവനം പ്രശംസനീയമായ സേവനമായിരുന്നു ആ വിശുദ്ധ ഖുർആൻ്റെ ജംഅ് അഥവാ ഹഫ്സ റളിയല്ലാഹു തആലയിൽ നിന്ന് മുസ്ഹഫ് വരുത്തിച്ച് കോപ്പികൾ അതിൽ നിന്ന് പകർത്തിയെഴുതി അത് തലസ്ഥാന നഗരികളിലേക്ക് അയച്ചു. ആളുകളുടെ പാരായണം ഈ കോപ്പികളെ അടിസ്ഥാനപ്പെടുത്തി വേണം എന്ന് ഉസ്മാൻ റളിയല്ലാഹുവിനെ നിഷ്കർഷിച്ചു. ഇതര കോപ്പികളെ മായ്ക്കുവാനും കരിക്കുവാനും ആഹ്വാനം ചെയ്തു. മുസ്ഹഫ് ചുട്ടുകരിച്ചു എന്ന് അത് ഊന്നി സംസാരിച്ചുകൊണ്ട് പ്രതിവിപ്ലവകാരികൾ ഉസ്മാൻ റളിയല്ലാഹുവിനെ ലക്ഷ്യമാക്കിയിട്ട് വരികയാണ്. പക്ഷെ അദ്ദേഹം ചെയ്തതോ വലിയൊരു സേവനം. അതുകൊണ്ട് ആ വിഷയത്തിൽ നിങ്ങൾ ഉസ്മാനെ ആക്ഷേപിക്കരുതെന്ന് അലി റളിയല്ലാഹു തആലനു പ്രസംഗിക്കുക വരെ ചെയ്യേണ്ടായി. ഏതായാലും ഈ പ്രതിവിപ്ലവകാരികൾ, തീവ്രവാദികൾ വന്ന് ഉസ്മാനോട് ആവശ്യപ്പെടുന്നത് അധികാരത്തിൽ നിന്നൊഴിയണം, ഖിലാഫത്ത് ഒഴിവാക്കണം എന്നുള്ളതാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ധരിപ്പിക്കുന്ന വസ്ത്രം, ഖിലാഫത്താകുന്ന വസ്ത്രം ഊരണമെന്ന് പറഞ്ഞ് കപട വിശ്വാസികൾ വന്നാൽ ഉസ്മാൻ നിങ്ങളതവർക്ക് ഊരിക്കൊടുക്കരുത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയതിനാലാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവരാവശ്യപ്പെട്ടിട്ടും അധികാരത്തിൽ നിന്ന് ഒഴിയാതിരുന്നത് എന്ന് ഇത്തരത്തിൽ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം പലരും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അധികാരത്തിൽ കടിച്ചു തൂങ്ങി പിടിച്ചു നിന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വധശ്രമവും പിന്നീട് ഒരു ഹീനവധവും മദീനയിൽ അരങ്ങേറിയത്, പ്രശ്നം ഉണ്ടായത് എന്ന് പലരും തെറ്റായി മനസ്സിലാക്കുന്നതിനും വായിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പക്ഷവായന നടന്നിട്ടുമുണ്ട്. യഥാർത്ഥത്തിൽ ഉസ്മാൻ റളിയല്ലാഹു തആലന്റെ സൂക്ഷ്മ ജീവിതമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മീയോടുള്ള അദ്ദേഹത്തിൻ്റെ ആ അനുസരണ മനസ്ഥിതിയാണ് ഇതിന് പിന്നിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അൽ മുഗീറത്ത് ബിനുൽ അഖ്നസ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുന്നുണ്ട്,
ഈ പ്രതിവിപ്ലവകാരികളും

0: തീവ്രവാദികളും അദ്ദേഹത്തെ വധിക്കാതിരിക്കുവാൻ ഭരണത്തിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ പറയുന്നുണ്ട്. ഖിലാഫത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് അൽ മുഗീറ ഇബ്നുൽ അഹ്നസ്. മുഗീറ ഇത് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഉസ്മാൻ കൂടിയാലോചന നടത്തി. അൽ മുഗീറ ഇബ്നു അഹ്നസ് തീവ്രവാദികളിൽപ്പെട്ടവനല്ല, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായം ഉസ്മാൻ മാനിച്ചുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് കൂടിയാലോചന നടത്തി. എന്ത് വേണം, ഞാൻ എന്ത് ചെയ്യണം, ഉസ്മാൻ ചോദിച്ചു. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു തആല ഉസ്മാനോട് പറഞ്ഞത് ഇപ്രകാരം സഹിഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്താ ഇബ്നു ഉമർ ഉസ്മാനോട് ചോദിച്ചത്? ഇദാ ഖലഅതഹ അമുഖല്ലിദുൻ അൻത ഫിന്നാർ അമുഖല്ലദുൻ അൻത ഫിദ്ദുനിയ ഇദാ ഖലഅതഹ അമുഖല്ലദുൻ അൻത ഫിദ്ദുനിയ. ഉസ്മാൻ, നിങ്ങൾ ഇവരാവശ്യപ്പെടുന്നതനുസരിച്ചിട്ട് ഖിലാഫത്ത് ഒഴിവാക്കി എങ്കിൽ നിങ്ങൾ ദുനിയാവിൽ ശാശ്വതവാസിയാണോ? കാണല്ല. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞില്ല. അപ്പോൾ ഇബ്നു ഉമർ ചോദിച്ചു, ഫൈലം തഖ്ലഉഹ ഹൽ യസീദൂൻ അല അൻ യഖ്തുലുക്ക്? നിങ്ങൾ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ, ഖിലാഫത്ത് നിങ്ങൾ ഒഴിഞ്ഞിട്ടില്ല എങ്കിൽ, നിങ്ങളെ വധിക്കുക എന്നതിനേക്കാൾ ഏറെ വല്ലതും അവർക്ക് ചെയ്യാൻ പറ്റുമോ? കാലല്ല. അപ്പോൾ ഉസ്മാൻ പറഞ്ഞു, ഇല്ല, ഏറിയാൽ അവർ നിങ്ങളെ വധിക്കും, അതിനപ്പുറം എന്തെങ്കിലും ചെയ്യും. ഇല്ല. അപ്പോൾ ഇബ്നു ഉമർ ചോദിച്ചു, ഫഹൽ യംലിക്കൂൻ അലക ജന്നത്തൻ ഔ നാറ? നിങ്ങൾക്കായി അവർ സ്വർഗമോ നരകമോ ഉടമപ്പെടുത്തുന്നുണ്ടോ? നിങ്ങൾക്കായി അവർ സ്വർഗമോ നരകമോ ഉടമപ്പെടുത്തുന്നുണ്ടോ ഈ തീവ്രവാദികൾ? കാലല. ഉസ്മാൻ പറഞ്ഞു, ഇല്ല. കാല. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറഞ്ഞു, ഫല അറ ലക അൻ തഖ്ലഅ ഖമീസൻ ഖമ്മസകഹുല്ലാ, എങ്കിൽ അള്ളാഹു നിങ്ങളെ ധരിപ്പിച്ചതായി ഈ ഖമീസ് വസ്ത്രം അത് നിങ്ങൾ ഊരരുത് എന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. അത് ഊരുക എന്നുള്ളത് ഒരിക്കലും ഞാൻ അതിൻ്റെ അഭിപ്രായമായി കാണുന്നില്ല. നിങ്ങൾ ഊരിക്കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അധികാരത്തിൽ നിന്നൊഴിയരുത്. നിങ്ങൾ അഥവാ ഇവർ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഈ അധികാരത്തിൽ നിന്നൊഴിഞ്ഞാൽ ഫതകൂൻ സുന്നതൻ കുല്ലമ കരിഹ ഖൗമുൻ ഖലീഫതഹും ഔ ഇമാമഹും ഖതലു. എന്താ സംഭവിക്കാൻ പോണത്? ഇവർ പറയുന്നതനുസരിച്ച് നിങ്ങൾ അത് ഊരിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു സുന്നത്തായി മാറും. ഏതൊരു ജനവിഭാഗവും അവരുടെ ഖലീഫയെ വെറുത്താൽ, ഇമാമിനെ വെറുത്താൽ, അവർ ആ ഖലീഫയെ കൊല്ലും. അപ്പോൾ ആളുകൾ വെറുക്കണീനനുസരിച്ച് അധികാരം ഒഴിയുക, അതൊരു സുന്നത്തായിട്ട് മാറും. നിങ്ങളതിൻ്റെ തുടക്കം കുറിച്ചാൽ ഇതാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയേണ്ടത്. ഈ സംഭാഷണം സഹീഹായ കുറ്റമറ്റ സനദോടുകൂടി ഉദ്ധരിക്കപ്പെട്ട സംഭവമാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതനുസരിച്ച്, സഹാബികൾ നിർദ്ദേശിച്ചതനുസരിച്ച് മാത്രമാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഇവരാവശ്യപ്പെട്ടിട്ടും ഖിലാഫത്ത് ഒഴിഞ്ഞു കൊടുക്കാതെ ഖിലാഫത്തിൽ തുടരുകയുണ്ടായത്. ഇതാണ് അതിൽ ഒരു വിഷയം നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പിന്നെ രണ്ടാമത്തേത്, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉസ്മാൻ റളിയല്ലാഹു ഇവിടെ ജീവിച്ച നാളിൽ അദ്ദേഹം ഷഹീദാണെന്നുള്ളത്. അദ്ദേഹം ഷഹീദാണെന്നുള്ളത് അത് പല സന്ദർഭങ്ങളിൽ. അപ്പം നമ്മൾ ഹിറയുടെ മുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കയറിയപ്പോൾ ഹിറ പുളകം കൊണ്ട് ഇളകി തരിച്ചു. ഇതേപോലെ ഉഹദിന് മുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കയറിയപ്പോൾ ഹിറ പുളകം കൊണ്ട് ഇളകി തരിച്ചു. സബീറിന് മുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കയറിയപ്പോൾ സബീർ പുളകം കൊണ്ട് ഇളകി തരിച്ചു. ഇതൊക്കെ ചരിത്രത്തിൽ കാണാം. അപ്പോളൊക്കെ എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഷറഫാക്കപ്പെട്ട കാലുകൊണ്ട് ആ ഇളകി തരിക്കുന്ന പർവ്വതത്തെ അമർത്തി ചവിട്ടിയിട്ട് പറഞ്ഞത് അടങ്ങൂ എന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട്, നിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു നബിയാണുള്ളത്, സിദ്ദീഖാണുള്ളത്, ഷഹീദ്മാരാണുള്ളത്. ഉസ്മാൻ മാത്രമുള്ളപ്പോൾ ഷഹീദാണുള്ളത്. ഉസ്മാൻ മറ്റു ഷഹീദ്മാരുണ്ടായിരുന്നപ്പോൾ പറഞ്ഞത് ഷുഹദാക്കളാണുള്ളത്, രണ്ട് ഷഹീദ്മാരാണുള്ളത്. ഇങ്ങനെയൊക്കെ ഹദീസിൻ്റെ ലഫ്ദുകളിൽ കാണാം. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഷഹീദായിട്ടാണ് ഈ ദുനിയാവിൽ നിന്ന് പരലോകത്തേക്ക് പോവുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജീവിതകാലത്ത് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ തനിക്ക് രക്തസാക്ഷിത്വമാണ് ഉള്ളത് എന്നുള്ളത് ഉസ്മാനറിയാം. അതുകൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആ രക്തസാക്ഷിത്വത്തിൽ പ്രതീക്ഷിച്ച് തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് അബൂ മുസല അശരിയിൽ നിന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ദിവസം ബിർ അരീസിൻ്റെ തോട്ടത്തിൽ കാവൽക്കാരനായി നിന്ന സംഭവം വിശാലമായ സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തോട്ടത്തിലാണ് ഉള്ളത്. ബിർ അരീസ് അരീസ് കിണറിൻ്റെ ചുറ്റുമതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലേക്ക് കാലിട്ടിരിക്കുക. അപ്പോൾ തോട്ടത്തിലേക്ക് കടന്നു വരാൻ ഒരാൾ കതക് മുട്ടി. അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് അബു മുസലാശ്ശേരി കാവൽക്കാരനാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട് തുറന്നു കൊടുക്കാൻ, വബശ്ശിർഹു ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ. അപ്പോൾ അത് അബൂബക്കറായിരുന്നു. പിന്നീട് ഉമർ വന്നു തുറന്നു കൊടുക്കാൻ പറഞ്ഞു, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ പറഞ്ഞു. പിന്നെ മൂന്നാമതൊരാൾ വന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കഥക്ക് തുറന്നു കൊടുക്കാൻ, വബശ്ശിർഹു ബിൽ ജന്നത്തി അലാ ബൽവൻ തുസീബുഹു, ഒരു പരീക്ഷണം ഏറ്റതിന് ശേഷം സ്വർഗത്തിൽ പോകും, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് അബു മുസല ശരീ തുറക്കുന്നത്. അപ്പോൾ ഉസ്മാനാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല എന്നോട് പറയുകയാണ്, അള്ളാഹ് റസൂൽ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നു, ഒരു മുസീബത്തിന് ഇരയായിട്ടായിരിക്കും നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അന്ന് ഉസ്മാൻ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുൽ മുസ്താൻ വാലൈഹി തുക്ലാൻ, അള്ളാഹുൽ മുസ്താൻ അള്ളാഹുവിൽ സഹായം തേടുകയാണ്, വാലൈഹി തുക്ലാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണ്. അങ്ങനെ ഉസ്മാൻ പ്രവേശിച്ചു, സലാം മോദി. പിന്നീട് ആ കിണറിൻ്റെ അരമതിൽ അവരുടെ മറുവശത്തായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഈ ദുനിയാവിൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച നാളിൽ തന്നെ ഞാനൊരു രക്തസാക്ഷിയായിട്ട് അതിനപ്പുറമാണ് പരലോകത്തേക്ക് പോവുക എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പ്രതിവിപ്ലവകാരികൾ പല പ്രതിലോമ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോഴും അവർക്കെതിരിൽ ആയുധേന്തിയില്ല, അവരോട് ഏറ്റുമുട്ടിയില്ല, സ്വന്തത്തെ പ്രതിരോധിക്കുവാൻ അവരോട് യുദ്ധം ചെയ്തില്ല. സഹാബികൾ ഇടപെട്ടിട്ടുണ്ട്, ആ വിഷയം തുടർന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. അദ്ദേഹം അവരെ കൂടി തടഞ്ഞുകൊണ്ട് ക്ഷമിച്ച് അദ്ദേഹം തനിക്ക് പറയപ്പെട്ട രക്തസാക്ഷിത്വം അത് സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി അദ്ദേഹത്തെ വധിക്കാൻ വാളോങ്ങിയവൻ, ഇഖ്ലഅഹ വനദഉക, അധികാരത്തിൽ നിന്നൊഴിഞ്ഞോ ഞങ്ങൾ നിന്നെ വെറുതെ വിടാം എന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം മരണം മുന്നിൽ കാണുമ്പോൾ അധികാരം ഒഴിയാതിരിക്കുക, കാരണം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടുള്ള ഈ കൂറും ഗുണകാംക്ഷയും റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് നടത്തിയതായ ഈ വസീയത്തും അത് മാത്രമാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല വധിക്കപ്പെടുന്നത് ഹിജ്റയുടെ 35 ദുൽഹജ്ജ് മാസം 8 ഒരു വെള്ളിയാഴ്ച സുദീനത്തിലാണ്. ഹിജ്റയുടെ 35 ദുൽഹജ്ജ് മാസം 8 അതൊരു വെള്ളിയാഴ്ച സുദിനം. സൂറത്ത് താഹ പാരായണം ചെയ്ത് ഉസ്മാൻ റളിയല്ലാഹു തആല നമസ്കരിച്ചു. ആ നമസ്കാരം അദ്ദേഹം നിർവഹിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിന് ചുറ്റും പ്രതിവിപ്ലവകാരികൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അവർ ഇളകിയാടുകയാണ്. ചരിത്രം പറയുന്നത് അല്പം പോലും തെറ്റില്ലാതെ, ആശയക്കുഴപ്പത്താൽ തെറ്റുപിണയാതെയാണ് അദ്ദേഹം സൂറത്ത് ത്വാഹ പാരായണം ചെയ്തത് എന്നാണ്. അദ്ദേഹം നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു. ഖുർആൻ മുസ്ഹഫ് മടിയിൽ വെച്ച് പാരായണം ചെയ്തുകൊണ്ട് അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലകും ഫഖ്ഷൗഹും ഫസാദഹും ഈമാന വഖാലു ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ എന്ന ആയത്ത് പാരായണം ചെയ്തു എന്നാണ്. ജനങ്ങൾ അവരോട് പറഞ്ഞാൽ ഇന്നന്നാസ ഖദ് ജമഉ ലകും ഫഖ്ഷൗഹും, ഇന്നന്നാസ് അവിടെ മുശ്രിക്കുകളാണ് ഉദ്ദേശിക്കുന്നത്, അവർ നിങ്ങൾക്കെതിരിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു, നിങ്ങൾ അവരെ ഭയക്കൂ എന്ന് വിശ്വാസികളോട് പറയപ്പെട്ടാൽ, ഫഖ്ഷൗഹും നിങ്ങൾ അവരെ ഭയന്നോളൂ എന്ന് പറയപ്പെട്ടാൽ, ഫസാദഹും ഈമാൻ, അത് വിശ്വാസികൾക്ക് ഈമാൻ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. വഖാലു, വിശ്വാസികൾ പറയും, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, നമുക്ക് അല്ലാഹു മതി, കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ ഉത്തമനാകുന്നു അല്ലാഹു. ഈ വചനം മോദി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തൻ്റെ അടുക്കൽ ഉള്ള ആളുകളോട് പറഞ്ഞത്, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖദ് അഹിദ ഇലയ്യ അഹദൻ ഫഅന സാബിറുൻ അലൈഹി, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്നോടൊരു കരാർ ചെയ്തിട്ടുണ്ട്, ആ കരാറിൽ ഞാൻ ക്ഷമിച്ച് പിടിച്ചു നിൽക്കുകയാണ് എന്നാണ് പറഞ്ഞത്. എന്താ ക്ഷമിച്ച് പിടിച്ചു നിൽക്കുകയെന്ന് പറഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത കരാറ്, അള്ളാഹു നിങ്ങൾക്ക് ഖിലാഫത്താകുന്ന വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഊരിക്കൊടുക്കാൻ കപടവിശ്വാസികൾ നിങ്ങളോട് ആവശ്യപ്പെടും, പക്ഷേ നിങ്ങൾ അവർക്കത് ഊരി നൽകരുത് എന്നാണ് റസൂലുള്ള പറഞ്ഞതായ കരാർ, ഉടമ്പടി. അതിൽ ഞാൻ ക്ഷമിച്ചു നിൽക്കുകയാണ്, ഞാനത് നിർവഹിക്കാൻ സഹിച്ചു നിൽക്കുകയാണ് എന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി എന്നാണ്. അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തൻ്റെ നിലപാട് പ്രഖ്യാപിക്കുകയാണ്. സഹോദരന്മാരെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെട്ടു. പ്രതിവിപ്ലവകാരികൾ പല ദിക്കുകളിൽ നിന്നും പല പ്രേരണകളാൽ, ദുഷ്പ്രേരണകളാൽ, കിംവദന്തികളാൽ, പലരുടെയും ദുഷ്പ്രലോഭനങ്ങളാൽ വന്നിട്ടാണ് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് അവരോട് തന്നെ പ്രതിരോധിക്കുവാൻ അവരോട് ഏറ്റുമുട്ടിയില്ല, അവരുടെ ആവശ്യങ്ങൾ മാനിച്ച് അധികാരം ഒഴിഞ്ഞില്ല? അത്തരം ചോദ്യങ്ങൾ മനസ്സിൽ വരുമ്പോൾ അതിനുള്ള മറുപടിയാണ് ഈ പരിപാടിയിൽ ഏതാനും കാര്യങ്ങൾ നമ്മൾ ശ്രവിക്കുകയുണ്ടായത്. മേലായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കുവാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറകാല നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ചുവരെഴുത്ത്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അബ്ദുൽ ജബ്ബാർ മദീനിയാണ് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്നത്.
2: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീയെന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോയ്ക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: സർക്കാർ ഓഫീസുകളിൽ എത്ര കയറിയിറങ്ങിയിട്ടും ഉദ്ദേശിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലേ? ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ പുതിയ രേഖകൾ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുമ്പോൾ നിരാശയോടെ മടങ്ങേണ്ടി വരാറുണ്ടോ? അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും പെൻഷനുകളും ധനസഹായവും തൊട്ടരികിലുണ്ടായിട്ടും കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് മാത്രം അത് നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ സാധാരണക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഏത് അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്? എവിടെയാണ് സമീപിക്കേണ്ടത്? എന്തൊക്കെ രേഖകളാണ് കൂടെ കരുതേണ്ടത് എന്നറിയാതെ വലയുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നാൽ ഇനി നിരാശപ്പെടേണ്ടതില്ല. അനാവശ്യമായി കയറിയിറങ്ങി സമയം പാഴാക്കേണ്ടതുമില്ല. പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് അറിയേണ്ടതെല്ലാം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലേക്കെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ എളുപ്പമാകുന്നു. അതെ, പീസ് റേഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജനക്ഷേമം. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ ധനസഹായങ്ങൾ, പെൻഷനുകൾ, റേഷൻ കാർഡ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ സ്വന്തമാക്കാമെന്ന് ലളിതമായ ഭാഷയിൽ ഈ പൊതുജന സമ്പർക്ക പരിപാടിയിലൂടെ തന്നെ മനസ്സിലാക്കാം. അപേക്ഷിക്കേണ്ട രീതികളും ആവശ്യമായ രേഖകളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചറിയാനും അർഹതപ്പെട്ടത് അനായാസം നേടിയെടുക്കാനും പൊതുജനങ്ങളെ പ്രാപ്തമാക്കുന്ന അറിവിൻ്റെ പുതിയ ശബ്ദമാണ് ജനക്ഷേമം. സർക്കാർ സേവനങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തും വിധം ലളിതം. ജനങ്ങളുടെ ക്ഷേമത്തിനായി, അറിവിൻ്റെ വഴികാട്ടിയായി ജനക്ഷേമം. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാൻ മറക്കരുത്. നിങ്ങളുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കൂ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: السلام عليكم ورحمة الله. الحمد لله حمدا كثيرا طيبا مباركا فيه, وصلى الله على محمد وعلى آله وصحابه أجمعين. أما بعد, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. വാക്കുകൾ സൂക്ഷിക്കുക. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുദീർഘമായൊരു ഹദീസിൽ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ നമുക്ക് കാണാം, ഇസ്ലാം യഥാർത്ഥത്തിൽ സ്ത്രീ സമൂഹത്തെ എവിടെയും കുറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഇകയ്ത്തിക്കൊണ്ടോ സംസാരിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാം. എന്നാൽ വളരെ സുപ്രധാനമായും സ്ത്രീ സമൂഹത്തെ വിളിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൻ്റെ ഭാഗം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. യാ മഅശറൻ നിസാഇ തസദ്ദഖ്ന ഫഇന്നി ഉരീതുകുന്ന അക്സറ അഹ്ലിൻ നാരി ഫഖുൽന വലിമ യാ റസൂലല്ലാഹ് കാല തുക്സിർന അല്ലഅന വതക്ഫുർന അൽ അശീറ. ഈ ഒരു ഹദീസിൻ്റെ അർത്ഥ തലങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ, അതാൻ റസൂൽ പറയാണ് സ്ത്രീകൾ വിളിച്ചുകൊണ്ട്, സ്ത്രീകളെ നിങ്ങൾ ദാനം ചെയ്യുക, കാരണം നരകവാസികളിൽ ഏറ്റവും അധികം നിങ്ങളെയാണ് ഞാൻ കാണപ്പെടുന്നത്. അപ്പോൾ അവർ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, എന്തുകൊണ്ടാണ് അങ്ങനെ? അപ്പോൾ അവിടുന്ന് റസൂല പറയാണ്, നിങ്ങൾ ധാരാളമായി ശാപവാക്കുകൾ പറയുകയും ഭർത്താക്കന്മാരോടുള്ള നന്മകൾ നിഷേധിക്കുകയും ചെയ്യുന്നു. കൂടാതെ ബുദ്ധിയിലും മതപരമായ കാര്യങ്ങളിലും കുറവുള്ളവരിൽ നിങ്ങളിൽ ഒരാളെപ്പോലെ വിവേകമുള്ള ഒരു പുരുഷൻ്റെ ബുദ്ധിയെ കീഴടക്കാൻ കഴിയുന്ന മറ്റാരെയും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ഈ ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു ഹദീസിൻ്റെ പാഠങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ തീർച്ചയായും നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ ഹദീസിലൂടെ നമുക്ക് വ്യക്തമാവുകയാണ്. ഒന്ന്, ഈ ഭർത്താവിനോടുള്ള നന്മയെ നിഷേധിക്കുക എന്ന് പറയുക, തക്ഫുർന അൽ അശീറ എന്ന് പറഞ്ഞാൽ ഒരുപാട് വിശദീകരണം അർഹിക്കുന്ന ഒരു വിഷയമാണത്. കാരണം കുഫുറുൽ അശീർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു കുഫറൊന്നല്ല, പക്ഷേ ഭർത്താവ് ചെയ്ത നന്മകൾ നിഷേധിക്കുകയും നന്ദികേട് കാണിക്കുകയും ചെയ്യുക എന്ന അർത്ഥത്തിലാണ് ഇവിടെ കുഫർ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റൊരു ഹദീസ് നമുക്ക് കാണാം, ലോ അന്ന അഹദക്കും അംഫക അലംബ്രഅതിഹി ഉംറഹു സുമ്മ റഅത് മിൻഹു ശൈഅൻ ഖാലത്തി മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തുൻ എന്നാണ്. നിങ്ങളിൽ ഒരാൾ തൻ്റെ ഭാര്യയ്ക്കായി ജീവിതകാലം മുഴുവൻ ചെലവഴിച്ചാലും പിന്നീട് അവൾ അവനിൽ നിന്ന് ഇഷ്ടപ്പെടാത്തൊരു കാര്യം കണ്ടാൽ നിന്നിൽ നിന്ന് ഞാൻ ഒരിക്കലും ഒരു നന്മയും കണ്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിൽ ഈ കുഫർ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ചെയ്തു കൊടുത്ത എല്ലാ നന്മകളെയും ഹയറിനെയും നിഷേധിക്കുന്ന ഒരു സംസാരം സഹോദരിമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നത് യഥാർത്ഥത്തിൽ വലിയൊരു നന്ദികേടാണ് എന്നാണ്. അത് തീർച്ചയായും റസൂലുള്ള ഗുരുതരമായൊരു നന്ദികേടായിക്കൊണ്ടാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് ഈ ഒരു ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനർത്ഥം ഭർത്താവ് എന്ത് ചെയ്താലും ഭാര്യ മിണ്ടാതിരിക്കണം എന്നല്ല, മറിച്ച് ഭർത്താവ് അനീതി ചെയ്യുകയോ അവകാശങ്ങൾ നിഷേധിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യുന്നുവെങ്കിൽ അത് തുറന്ന് പറയാനും അവകാശപ്പെടാനും അവകാശം ആവശ്യപ്പെടാനും ഇസ്ലാം സ്ത്രീക്ക് അവകാശം നൽകുന്നുണ്ട്. പക്ഷേ നിങ്ങളെനിക്കൊന്നും ചെയ്തിട്ടില്ല, നിങ്ങളിൽ നിന്ന് എനിക്കൊരു നന്മയും കിട്ടിയിട്ടില്ല, വർഷങ്ങളായി ചെയ്ത നന്മകൾ ഒരു ചെറിയ തെറ്റിൻ്റെ പേരിൽ മുഴുവനായിക്കൊണ്ട് നിഷേധിക്കുന്ന ആ ഒരു സ്വഭാവത്തെ ഇസ്ലാം ഗൗരവമായിക്കൊണ്ട് ഒരു നന്ദികേടായിക്കൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. മാത്രമല്ല നമുക്കറിയാം വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നത് കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു വിഷയമായിട്ടല്ല പറഞ്ഞത്, വആശിറൂഹു നബിൽ മഅറൂഫ് എന്നാണ്. അവരോട് മാന്യമായ രീതിയിൽ ജീവിക്കണം, ഭാര്യമാരോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണം, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ സ്ത്രീകളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് എന്നൊക്കെ നമുക്ക് ഹദീസിൻ്റെ പാഠങ്ങളും വെളിച്ചവുമൊക്കെ നാം മനസ്സിലാക്കിയവരാണ്. മാത്രവുമല്ല വലഹുൻ നമീസുലല്ലതി അലൈഹി നബിൽ മഅറൂഫ്, മാന്യമായ രീതിയിൽ സ്ത്രീകൾക്ക് അവർക്കുള്ള അവകാശങ്ങൾ പോലെ തന്നെ അവരുടെ മേൽ ബാധ്യതകളുമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ അടക്കം നമുക്ക് നൽകുന്ന സന്ദേശമാണ് സൂറത്തുൽ ബഖറ 228-ാമത്തെ വചനം. അപ്പം അങ്ങനെ ഭർത്താവിന് ഭാര്യയോടും ഭാര്യയ്ക്ക് ഭർത്താവിനോടും നീതിയും നന്ദിയും നല്ല പെരുമാറ്റവും ആവശ്യമാണ്. നമുക്ക് കാണാൻ സാധിക്കും റസൂലുള്ള പറഞ്ഞതായിക്കൊണ്ട് ഭർത്താവിൻ്റെ എല്ലാ തെറ്റുകളും അവഗണിക്കണമെന്നല്ല ഇസ്ലാം പറയുന്നത്, എന്നാൽ അവൻ ചെയ്ത അനവധി നന്മകളെ ഒരു തെറ്റിൻ്റെ പേരിൽ മുഴുവനായി നിഷേധിക്കുകയും നീ എനിക്കൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് എന്നതാണ്. അതേസമയം സ്ത്രീകൾക്ക് മാത്രം ബാധകമായ ഒരു ധാർമ്മികതയല്ല, ഭാര്യയുടെ നന്മകൾ നിഷേധിക്കുന്ന ഭർത്താവും അതേപോലെ തെറ്റുകാരൻ തന്നെയാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ വളരെ ക്ലിയറാണ്, നമുക്ക് കാണാൻ സാധിക്കും ഒരു സ്ത്രീയോട് ഭർത്താവ് കാണിക്കേണ്ട ഓരോ പെരുമാറ്റത്തിലും സംസാരത്തിലും അവളോട് അടിക്കുന്ന വിഷയത്തിൽ പോലും, അടിക്കേണ്ടി വന്നാൽ അടിക്കുന്ന വിഷയത്തിൽ പോലും ഇത്രത്തോളം കരുതലും സൂക്ഷ്മതയും പുലർത്തേണ്ടതുണ്ട് എന്നത് ഇസ്ലാം വളരെ ഗൗരവത്തിൽ നമ്മെ പഠിപ്പിക്കുന്നൊരു വിഷയമാണ്. മാത്രമല്ല പിന്നെ മറ്റൊരു നിവേദനത്തിൽ നമുക്ക് ഹദീസിൽ തന്നെ കാണാൻ സാധിക്കും, ലൗ അഹ്സൻത ഇല ഇഹദാഹുന്ന അദ്ദഹറ ഥുമ്മ റഅത മിൻക ഷൈഅൻ ഖലത മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു എന്ന രൂപത്തിൽ, അതായത് ഒരാളോട് ജീവിതകാലം മുഴുവൻ നന്മ ചെയ്താലും പിന്നീട് നിന്നിൽ നിന്ന് ഒരു ഇഷ്ടപ്പെടാത്ത കാര്യം കണ്ടാൽ ഒരു നന്മയും ചെയ്യാറില്ല എന്ന് പറയുന്നതിന് ഗൗരവം വളരെ വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, പക്ഷേ അതൊരു നന്ദികേടിൻ്റെ വാക്കാണ്. കാരണം ഇപ്പോൾ ചില ആളുകളുണ്ടാവും, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു അള്ളാഹുവിനോട്, പക്ഷേ എനിക്കത് തന്നില്ല എന്ന് പരാതി പറയുന്ന ആളുകളുണ്ടാകും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ സദാസമയവും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അവൻ്റെ വായുവും കാഴ്ചയും വെളിച്ചവും സംസാരശേഷിയും എല്ലാം അള്ളാഹൻ്റെ അനുഗ്രഹമാണല്ലോ. പക്ഷെ ആ അനുഗ്രഹങ്ങളൊക്കെ മറന്നിട്ട് അവനക്ക് അവൻ ആഗ്രഹിച്ചൊരു കാര്യം ആ സമയത്ത് കിട്ടാത്തതിൻ്റെ പേരിൽ അള്ളാഹനോട് പ്രാർത്ഥിച്ചൊരു കാര്യമില്ല എന്ന് പറയാം, അല്ലെങ്കിൽ അള്ളാഹനോട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് പരാതി പറയാം. എന്നിട്ട് ആരോടാണ് പരാതി പറയുന്നത്? നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളോട്. അങ്ങനെയല്ല, അള്ളാഹുവിലുള്ള പ്രതീക്ഷകൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. കാരണം നമ്മളുടെ ജീവിതത്തിൽ പോലും നമ്മുടെ ഭർത്താവിലൂടെ നമുക്കൊരു നന്മ ലഭിക്കുന്നത് പോലും അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ചാണല്ലോ. അപ്പോൾ ആ പ്രാർത്ഥനകൾ കൈവിടാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ലഭിക്കാത്തതിൻ്റെ പേരിൽ ഒരിക്കലും നമ്മൾ പ്രയാസപ്പെട്ട് സങ്കടപ്പെട്ട് ഭർത്താവിനെയും അതുപോലെ മറ്റുള്ളവരെയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന രൂപത്തിലുള്ള, അല്ലെങ്കിൽ ആ നിലക്കുള്ള വിചാരങ്ങളും ആലോചനകളൊക്കെ നമ്മൾ പാടെ ഉപേക്ഷിച്ചു കൊണ്ട് നന്ദിയുള്ളവരാകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അള്ളാഹുവിനോടാണ് ഏറ്റവും വലിയ നന്ദി നമ്മൾ ചെയ്യേണ്ടത്. ആ നന്ദി നമ്മെ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ തൻ്റെ ഭർത്താവിനോടും നന്ദികേട് കാണിക്കാതിരിക്കാനുള്ള ഒരു പ്രചോദനമാകും. ആ നിലക്ക് അള്ളാഹു അവൻ്റെ പ്രവാചകനും പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ സൂക്ഷ്മത പുലർത്താനും വേണ്ടി നമ്മൾ ശ്രമിക്കുക. അത്തരം കുടുംബ പ്രയാസങ്ങളിൽ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിലെ യാത്രയിൽ നമുക്ക് പറയേണ്ടി വരുന്ന പല വാക്കുകളും സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുക. അള്ളാഹു ആ നിലക്ക് വാക്കുകളിലും പ്രവർത്തനങ്ങളിലും സൂക്ഷ്മത പുലർത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും കുടുംബജീവിതത്തിലെ ഏറ്റവും മാതൃകായോഗ്യരായ ഭാര്യ ഭർത്താക്കന്മാരായി അള്ളാഹുവിന് നന്ദി ചെയ്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിനുള്ള പ്രതീക്ഷകൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തൈക്കങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: മാഷാ അല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം വാക്കുകൾ സൂക്ഷിക്കുക. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് മുസ്തഫ അൻസ്വാരി, ഏപ്പിക്കാട്.
4: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിൻ്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വൺ മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസ പാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു വൺ മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം. മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് വൺ മിനിറ്റ് ടോക്ക്, വിസ്ഡം ഗ്ലോബൽ ടി വി യൂട്യൂബ് ചാനലിലൂടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ശ്രോതാക്കളെ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിലെ 17-ാം വചനം. ക്ലാസ് എടുക്കുന്നത് ആദിൽ അബ്ദുൽ ഫത്താ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ ഹിഫ്ത്തുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നാമിപ്പോൾ സൂറത്ത് ഇബ്രാഹിം ആണ് മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് പഠിക്കാനുള്ളത് 17-ാമത്തെ ആയത്താണ്. ഇൻഷാല്ലാ ആദ്യം ഞാനത് പാരായണം ചെയ്യാം.

0: അൽഹംദുലില്ല നാം ഇന്ന് മനഃപ്പാഠമാക്കിയത് 17-ാമത്തെ ആയത്താണ്. അൽഹംദുലില്ല നാം ഇതുവരെ മനഃപ്പാഠമാക്കിയ സൂറത്തു ഇബ്രാഹീമിലെ 17 വചനങ്ങൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളും നല്ല രൂപത്തിൽ തന്നെ അത് സ്ഥിരമായി റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻഷാല്ലാ എല്ലാ എപ്പിസോഡും കേൾക്കുന്നതിന് മുൻപ് നാം ഏത് ആയത്ത് വരെയാണ് പഠിച്ചത് ആ ആയത്ത് വരെ പൂർണ്ണമായും പറ്റാണെങ്കിൽ അതിന് അർത്ഥം നോക്കിക്കൊണ്ട് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ഖൈറായ രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ജസാകുമുല്ലാഹു ഖൈർ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിലെ 17-ാം വചനം. ക്ലാസ് എടുത്തത് ആദിൽ അബ്ദുൽ ഫത്താഹ്.
2: ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മെ തളർത്തുന്ന വലിയ ഭാരങ്ങളുമായി നടക്കേണ്ടി വരാറുണ്ട്. പുറത്തു പറയാൻ കഴിയാത്ത മനസ്സിന്റെ വിഷമങ്ങൾ, കുടുംബത്തിലുണ്ടാകുന്ന സങ്കീർണമായ തർക്കങ്ങൾ, വ്യക്തിപരമായ വീഴ്ചകൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങൾ, അങ്ങനെ ഉള്ളിലൊതുക്കി നീറുന്ന എത്രയോ പ്രശ്നങ്ങൾ നമ്മിൽ ഓരോരുത്തർക്കും ഉണ്ടായേക്കാം. കേൾക്കാനും ആശ്വസിപ്പിക്കാനും ആരുമില്ലെന്ന ചിന്ത പലരെയും നിരാശയിലേക്കും ഒറ്റപ്പെടലിലേക്കുമാണ് തള്ളിവിടുന്നത്. എന്നാൽ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിനൊരു ശരിയായ വഴിയും പരിഹാരവും ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ച് നീറാതെ അത് തുറന്നു പറയാനും വിദഗ്ധരുടെ സഹായത്തോടെ കൃത്യമായ മാർഗനിർദ്ദേശം നേടാനും ഒരു മഹത്തായ വേദി ലഭിച്ചാൽ ജീവിതം എത്ര ആനന്ദമുള്ളതാകും. ഇതാ നിങ്ങളുടെ ആധികളും സങ്കടങ്ങളും കേൾക്കാൻ, നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരാൻ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലേക്ക് പീസ് റേഡിയോ നിങ്ങളെ നയിക്കുന്നു. പീസ് റേഡിയോ നിങ്ങൾക്കായി ഒരുക്കുന്നു ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പ്രായോഗികമായ പരിഹാരം നേടുന്നതിനുള്ള അസുലഭമായ അവസരം. വ്യക്തിപരമോ കുടുംബപരമോ അല്ലെങ്കിൽ സാമൂഹികമോ ആയ ഏതു തരത്തിലുള്ള മാനസിക ജീവിത പ്രശ്നങ്ങളുമാവട്ടെ, ഇനി വിഷമിക്കേണ്ടതില്ല. പീസ് റേഡിയോ ആപ്പിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ തികച്ചും രഹസ്യമായി ഞങ്ങളെ അറിയിക്കാം. അനുഭവ സമ്പന്നരായ കൗൺസിലർമാരും വിദഗ്ധരും നിങ്ങളുടെ സംശയങ്ങൾ വിശകലനം ചെയ്ത് വ്യക്തവും ഫലപ്രദവുമായ പരിഹാരമാർഗങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നു. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. തീരാത്ത സംഘടനകളില്ല, പരിഹാരമില്ലാത്ത പ്രശ്നവുമില്ല. നിങ്ങളുടെ മനസ്സിലെ ഭാരം ഇറക്കി വെക്കാനും വീണ്ടും പുഞ്ചിരിയോടെ ജീവിതത്തെ നേരിടാനും ഇനി ഞങ്ങൾ കൂടെയുണ്ട്. അതുകൊണ്ട് വൈകിക്കേണ്ട, നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കൂ, സന്തോഷമുള്ള നാളുകൾക്കായി കാത്തിരിക്കൂ. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്.

0: പീസ് റേഡിയോ ശ്രോതാക്കളിനി പ്രവേശിക്കുന്നത് പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ്. ഒരു ഗ്രാമത്തിൻ്റെ വെളിച്ചം, രചനയും ശബ്ദാവതരണവും ഇബിനു അലി എടത്തനാട്ടുകര.
1: മരിച്ചവരെക്കുറിച്ച് കുറ്റം പറയരുത് എന്നാണ് പ്രമാണം. കുറ്റം പറയാനുണ്ടായേക്കും, പക്ഷേ പറയരുത് എന്നും ഇതിൽ നിന്ന് വായിക്കാനാകും. എന്നാൽ മരിച്ച ഒരാളെക്കുറിച്ച് കുറ്റവും കുറവും ഒന്നും പറയാനില്ലെങ്കിലോ? അത്തരമൊരാളെക്കുറിച്ചാണ് പറയാനുള്ളത്. വിവാഹബന്ധം എനിക്ക് നൽകിയ കാൽനൂറ്റാണ്ടിലേറെ അടുപ്പമുള്ള ഒരാൾ 94 വയസ്സിൽ മരണപ്പെട്ടു. പലതരത്തിൽ തലത്തിൽ സൗഹൃദമുള്ള ഇദ്ദേഹത്തെ സംബന്ധിച്ച് കുട്ടികൾക്കും യുവാക്കൾക്കും പ്രായം ചെന്നവർക്കും പറയാൻ നല്ല വാക്ക് മാത്രം. സുഹൃതം ചെയ്ത ഒരാൾ, ഒരു സാധാരണ മനുഷ്യൻ, വെള്ളമുണ്ടും വെള്ളക്കുപ്പായവും ധരിക്കുന്ന ഉയരം കുറഞ്ഞ ഒരാൾ. സാമ്പത്തികമായോ വിദ്യാഭ്യാസപരമായോ തൊഴിൽപരമായോ തറവാടിത്തം കൊണ്ടോ സമൂഹത്തിൻ്റെ ഉന്നതസ്ഥാനീയൻ അല്ലാതിരുന്ന ഒരു പച്ച മനുഷ്യൻ. പക്ഷേ അയാൾ ആ ഗ്രാമത്തിൽ അത്രമേൽ സ്വാധീനം നേടിയിരുന്നു. പത്ര സമൂഹ മാധ്യമങ്ങൾ വഴി മരണവിവരമറിഞ്ഞവരുടെ പ്രതികരണം ഉള്ളിൽ തട്ടുന്നതായിരുന്നു. പേരമകൾ നല്ലോർമ്മകളിൽ മുങ്ങിയ വാക്കുകൾ കൊണ്ട് സമൂഹ മാധ്യമത്തിലെഴുതിയ ചെറുകുറിപ്പിന് കിട്ടിയ ഡസൺ കണക്കിന് ഷെയറുകളും കമൻറ്റുകളും നൂറുകണക്കിന് ലൈക്കുകളും മറ്റൊന്നുമല്ല പറഞ്ഞു തരുന്നത്. പ്രായ ജാതി മതഭേദങ്ങൾക്കപ്പുറം അദ്ദേഹം എത്രമേൽ പലരിലും സ്വാധീനം ചെലുത്തിയിരുന്നുവെന്ന് കാണിക്കുന്നതായിരുന്നു മറുകുറിപ്പുകൾ. നേരിലും ഫോണിലും മറ്റും ഓർമ്മകൾ കൈമാറിയവരുടെ പ്രതികരണവും മറ്റൊന്നായിരുന്നില്ല. പഠിക്കാൻ വലിയ താല്പര്യമുണ്ടായിരുന്നെങ്കിലും പഠിപ്പിക്കാൻ പിതാവിന് താല്പര്യമുണ്ടായിരുന്നിട്ടും അന്നത്തെ മതപുരോഹിത അനുമതി ലഭിക്കാത്തതുകൊണ്ട് പഠനമോഹം പാതിവഴിയിൽ പൊലിഞ്ഞു. അന്നത്തെ തൊഴിൽ എന്ന നിലയിൽ ഭീഡിതെറുപ്പ് ആരംഭിച്ചു. പിന്നെ നാടുവിട്ടു, പല സ്ഥലങ്ങളിൽ കറങ്ങി ജീവിതം നേരിട്ട് പഠിച്ചു. ഹോട്ടൽ തൊഴിൽ വരെ ചെയ്തു. മടുത്തപ്പോൾ നാട്ടിലേക്ക് മടങ്ങി. ഒരു ഇതര മതക്കാരൻ അദ്ദേഹത്തിന് തൻ്റെ സ്കൂളിൽ ജോലി നൽകി. ക്ലറിക്കൽ ജോലി അടക്കം ആത്മാർത്ഥമായി ചെയ്തു തുടങ്ങി. ഔദ്യോഗിക കാര്യങ്ങൾക്ക് വിവിധ ഓഫീസുകളിൽ ചെന്ന് കാര്യം നടത്തി. ചുരുങ്ങിയ കാലം കൊണ്ട് സ്ഥാപനത്തിൽ തനതായ ഒരിടം നേടി. ചെറിയ വരുമാനം കൊണ്ട് ഇത്തിരി സ്ഥലം വാങ്ങി. ഒരു കൊച്ചു വീട് വെച്ചു. ഒരു മകൻ അടക്കം 6 മക്കളും ഭാര്യയും ഒന്നിച്ചുള്ള ജീവിതം പച്ചപ്പിടിച്ചു. തനിക്ക് നേടാൻ കഴിയാത്ത വിദ്യാഭ്യാസം മക്കൾക്ക് നൽകണമെന്ന് ഏതൊരു പിതാവിനെയും പോലെ അദ്ദേഹവും ആഗ്രഹിച്ചു. കോളേജിലേക്കും TTC മൂത്ത 2 പെൺമക്കളെ പറഞ്ഞയച്ചപ്പോൾ പുരോഹിതർ മുഖം ചുളിച്ചു, തടയാൻ ശ്രമിച്ചു. നടക്കില്ല എന്ന് കണ്ടപ്പോൾ നിസ്സഹകരണമായി. അദ്ദേഹത്തിൻ്റെ 2 പെൺമക്കൾ ഹെഡ് മിസ്ട്രസ്മാരായി വിരമിച്ചിരിക്കുന്നു. തൊട്ടു താഴെയുള്ള മകൻ സർക്കാർ സർവീസിൽ നിന്നും പെൻഷനായി. പെൺമക്കളടക്കം 2 ഇന്ന് സർക്കാർ സർവീസിലുമുണ്ട്. എഴുതാനും വായിക്കാനും അറിയാവുന്നവർ കുറവായ ആ ഗ്രാമത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി നാട്ടുകാർ അദ്ദേഹത്തെ സമീപിച്ചു. പാസ്പോർട്ടിന് അടക്കമുള്ള അപേക്ഷകൾ തയ്യാറാക്കാൻ നാട്ടുകാരെ അദ്ദേഹം സഹായിച്ചു. അവരുടെ ആവശ്യങ്ങൾക്ക് അദ്ദേഹം സമയം കണ്ടെത്തി. പലരുമായും ബന്ധപ്പെട്ടു. വിവിധ ഓഫീസുകളിൽ കയറിയിറങ്ങി. അവരുടെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് പ്രോത്സാഹനവും ഉപദേശവും നൽകി. അതിനിടെ മുസ്ലിം വിദ്യാഭ്യാസ സംഘടനയുടെ പ്രവർത്തകനായി. നാട്ടിലാദ്യമായി ഒരു നഴ്സറി സ്കൂൾ ആരംഭിച്ചു. പള്ളിക്കമ്മിറ്റി സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതോടെ തർക്കങ്ങൾ തീർപ്പാക്കാൻ ആളുകൾ സമീപിച്ചു തുടങ്ങി. വാദിക്കും പ്രതിക്കും പറയാനുള്ളത് മുഴുവനും കേൾക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. പറയാനുള്ളത് ഇരകൂട്ടരും പറഞ്ഞു തീർക്കുന്നതോടുകൂടി തന്നെ മഞ്ഞുരുകാൻ തുടങ്ങും. പ്രശ്നങ്ങൾ മുഴുവൻ ക്ഷമയോടെ കേട്ട് പിന്നീട് അവർക്ക് പറ്റിയ ചില വീഴ്ചകൾ ശാന്തമായി ചൂണ്ടിക്കാണിക്കും. വഴക്ക് തീർന്നാലും ഇല്ലെങ്കിലും ഇരകൂട്ടർക്കും ഒരിക്കലും അദ്ദേഹത്തോട് അനിഷ്ടം തോന്നാറില്ല. കുട്ടികളും യുവാക്കളും പ്രായം ചെന്നവരും വിവിധ ആവശ്യങ്ങൾക്കായി നേരം നോക്കാതെ അദ്ദേഹത്തെ സമീപിച്ചു. അങ്ങനെ അദ്ദേഹം നാട്ടുകാരുടെ മാഷ് ആയി മാറി. വായന ഇഷ്ടപ്പെടുന്ന, യാത്രയെ സ്നേഹിക്കുന്ന, സദാ റേഡിയോ കൂടെയുണ്ടായിരുന്ന അദ്ദേഹം ചാരുകസേരയിലിരുന്ന് മുഖ്യധാര ആനുകാലികങ്ങൾ അടക്കം വായിച്ചിരുന്നു. തിമിരം വായന മുടക്കിയപ്പോൾ ലെൻസ് ഉപയോഗിച്ച് തലക്കെട്ടുകൾ വായിച്ചു. പേരക്കുട്ടികൾ അടക്കമുള്ളവരെ കൊണ്ട് വായിപ്പിച്ചു. കുറിക്കു കൊള്ളുന്ന തമാശകൾ ഇടയ്ക്കിടെ പറഞ്ഞിരുന്ന ആ മനുഷ്യനിൽ ചിലർ വൈക്കം മുഹമ്മദ് ബഷീറിനെ കണ്ടിരുന്നു. മരണത്തിന് ഒരു കൊല്ലം മുമ്പ് തന്നെ സ്വത്തും ബാക്കിയുള്ള പണവും മക്കൾക്ക് എങ്ങനെ വീതം വെക്കണം എന്ന് കുറിച്ചു വച്ചിരുന്നു. പേരക്കുട്ടികൾക്കും അവരുടെ കുട്ടികൾക്ക് പോലും ചെറിയ തുകകൾ മാറ്റിവെച്ചിരുന്നു. 94 വയസ്സിലും കാര്യമായ ശാരീരിക അസ്വസ്ഥതകൾ ഒന്നുമില്ലാതെ സ്വന്തം കാര്യങ്ങൾ പരസഹായമില്ലാതെ ചെയ്തിരുന്ന, ഓർമ്മകൾക്ക് ഒരു പോറലും ഇല്ലാതിരുന്ന അദ്ദേഹം മരണം മുന്നിൽ കണ്ട് എല്ലാം ചെയ്തു വച്ചു. മരണാനന്തര ചെലവുകൾക്ക് ഇനം തിരിച്ച് പണം മൂത്തമകളെ മരണത്തിൻ്റെ തലേദിവസം ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. നാം മരിച്ചാൽ നമ്മുടെ വീട്ടുകാർക്കും കുടുംബക്കാർക്കും നാട്ടുകാർക്കും നമ്മെക്കുറിച്ച് നല്ലത് പറയാൻ ഉണ്ടാകുമോ? ഉണ്ടാകണം. ജീവിതത്തെ നന്മയുടെ വഴിയിൽ മാത്രം മുന്നോട്ട് നയിച്ചാൽ ഉണ്ടാകും.
0: ബാറകല്ലാഹു ഫീക്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തുൽ മുഅ്മിനൂൻ 21-22 വചനങ്ങൾ. കന്നുകാലികളിലെ കൗതുകം. വിശദീകരിക്കുന്നത് സഫീർ അൽഹിക്കമി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആനിൽ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനാണ് നമ്മൾ ഹൃദയവസന്തം എപ്പിസോഡുകളിലൂടെ പഠിച്ചു വരുന്നത്. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലായി 20 ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാ, ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത 2 വചനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കാദ്യം ആ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن لكم في الأنعام لعبرة نسقيكم مما في بطونها ولكم فيها منافع كثيرة ومنها تأكلون. ഒന്നുകൂടെ മാറ്റി ഓതണ്ടായത്. وَإِنَّ لَكُمْ فِي الْأَنْعَامِ لَعِبْرَةً نُسْقِيكُمْ مِمَّا فِي بُطُونِهَا وَلَكُمْ فِيهَا مَنَافِعُ كَثِيرَةٌ وَمِنْهَا تَأْكُلُونَ وَعَلَيْهَا وَعَلَى الْفُلْكِ تُحْمَلُونَ. അപ്പോൾ 2 ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയുന്നത്. ഇവിടെ കഴിഞ്ഞ വചനങ്ങളിലൊക്കെ ആവർത്തിച്ചു വന്ന ചില നിയമങ്ങൾ ഇവിടെയുമുണ്ട്. വ ഇന്ന എന്ന് പറയുന്നിടത്ത് നൂനിന് ശബ്ദാണ്, അപ്പോൾ മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. അതേപോലെ തന്നെ ഇവിടെ 2 വചനങ്ങളും തഖുലൂൻ തുഹ്മലൂൻ എന്നതൊക്കെ താൽക്കാലിക സുകൂനിൽ വഖഫ് ചെയ്യുന്നത്, വഖഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് മദ്ദക്ഷരങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒന്നാമത്തേത് വാവ്, രണ്ടാമത്തേത് മദയ അക്ഷരം തന്നെയാണ്. അപ്പോൾ ദീർഘിപ്പിച്ച് മദ്ദുന ആയിരുന്ന ദീർഘിപ്പിച്ചാണ് ഓതേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ പഠിക്കുന്ന മറ്റൊരു നിയമം എന്ന് പറഞ്ഞാൽ, ഇവിടെ വല വഇന്നലക്കും ഫിൽ അൻആമി എന്നിടത്തുള്ള നൂനിന് ശേഷം ഐൻ വന്നതാണ്. അവിടെ നൂനിന് ശേഷം ഐൻ, ഐൻ എന്ന് പറഞ്ഞാൽ ഹുറൂഫുൽ ഹൽഖിൽ പെട്ടതാണ്. ഹൽഖ് എന്ന് പറഞ്ഞാൽ തൊണ്ട എന്നാണ് അർത്ഥം. തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന 6 അക്ഷരങ്ങളുണ്ട്. തൊണ്ടയുടെ ഹൽക്കിൻ്റെ ഏറ്റവും താഴെ നിന്ന് ഹംസയും ഹാവും പുറപ്പെടുന്നു. അതിൻ്റെ മധ്യഭാഗത്ത് നിന്ന് ഹാവും ഐനും പുറപ്പെടുന്നു. ഏറ്റവും മുകൾ ഭാഗത്ത് നിന്ന് ഹാവും ഗൈനും പുറപ്പെടുന്നു. ഈ 6 അക്ഷരങ്ങൾ ഹുറൂഫുൽ ഹൽക്ക് എന്നാണ് അറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇവ ഹുറൂഫുൽ ഇൽഹാർ, വ്യക്തമായി പ്രകടമായി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ എന്നും ഈ അക്ഷരം അറിയപ്പെടുന്നു. അഥവാ സുക്കൂൻ കൊടുക്കപ്പെട്ട നൂനിൻ്റെ, സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം ഈ പറയപ്പെട്ട 6 അക്ഷരങ്ങളിൽ ഏത് വന്നാലും നൂനിനെ വെളിവാക്കി, അതോടൊപ്പം അക്ഷരത്തെയും വെളിവാക്കി വേണം നമ്മൾ ഉച്ചരിക്കാൻ. അപ്പോൾ ഗോപ്യമായ രൂപത്തിൽ അൻ ആമി എന്നോതിയാൽ തെറ്റാൻ, ആ ആമി എന്നോതാനും കഴിയില്ല. മറിച്ച് അൻ ആം എന്ന് സുക്കൂനുള്ള നൂനും ഐനും വെളിവാകുന്ന രൂപത്തിലാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. അപ്പോൾ വ ഇന്നലക്കും ഫിൽ അൻ ആമി എന്ന് തന്നെ നൂനും ഐനും വെളിവാകുന്ന രൂപത്തിൽ ഇൽഹാർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. അപ്പോൾ സുക്കൂനുള്ള നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം ഈ പറയപ്പെട്ട 6 അക്ഷരങ്ങൾ എവിടെയൊക്കെ വരുന്നോ അവിടെയൊക്കെ നമ്മൾ ഇൽഹാർ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇതേ ആയത്തിൽ തന്നെ വമിൻഹ എന്നിടത്ത് നൂനിന് ശേഷം ഹുറൂഫുൽ ഹൽഖിൽപ്പെട്ട ഹ, തൊണ്ടയുടെ ഏറ്റവും താഴ്ഭാഗത്ത് നിന്ന് പുറപ്പെടേണ്ട ഹ എന്ന അക്ഷരമാണ് അവിടെ വന്നിട്ടുള്ളത്. അവിടെയും നമ്മളെന്തു ചെയ്യണം, ഇൽഹാർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. ശരി, ഇനി എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വചനത്തിൽ പറയുന്നത്? കഴിഞ്ഞ വചനങ്ങളുമായി കൊണ്ട് ബന്ധപ്പെട്ട് അതിനെ തുടർച്ചയായി കൊണ്ട് തന്നെയാണ് ഈ ആയത്ത് വന്നിട്ടുള്ളത്. വ ഇന്ന, നിശ്ചയമായും, ലക്കും, നിങ്ങൾക്കുണ്ട്, ഫിൽ അൻആം, അൻആം എന്ന് പറഞ്ഞാൽ കാലികൾ, കന്നുകാലികൾ എന്നാണ് അർത്ഥം. നാൽക്കാലികൾ, പ്രത്യേകിച്ച് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായ കാലികൾ, ആട്, മാട്, ഒട്ടകം പോലെയുള്ള കാലികളാണ് ഇവിടുത്തെ ഉദ്ദേശം. അതിൽ ലഇബറ, നിങ്ങൾക്ക് ഇബറത്തുണ്ട്. ഇബറത്ത് എന്ന് പറഞ്ഞാൽ ഗുണപാഠം ഉണ്ട് എന്നർത്ഥം. നുസ്ഖീക്കും, നുസ്ഖീക്കും, നിങ്ങൾക്ക് നാം കുടിപ്പിക്കുന്നു. മിമ്മ ഫീ ബുതൂനിഹ, മിമ്മ ഫീ ബുതൂനിഹ, അതിൻ്റെ വയറ്റിലുള്ളത് നിങ്ങൾക്ക് നാം കുടിപ്പിക്കുന്നു. വലക്കും ഫീഹ, നിങ്ങൾക്കതിലുണ്ട് മനാഫിഉ, ഉപകാരങ്ങൾ, കസീറത്തുൻ, ധാരാളം. അപ്പോൾ അതിൻ്റെ വയറ്റിലുള്ളത് നിങ്ങൾക്ക് നാം കുടിപ്പിക്കുകയും അതേപോലെ തന്നെ നിങ്ങൾക്കതിൽ ധാരാളം കിടക്കുന്ന ദൃഷ്ടാന്തങ്ങൾ ഉപകാരങ്ങളുമുണ്ട്. വമിൻഹ തഅക്കുലൂൻ, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് ഭക്ഷിക്കൽ അനുവദനീയമായ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആട് മാട് ഒട്ടകങ്ങളെക്കുറിച്ചാണ് ഈ വചനങ്ങൾ എന്ന് നമുക്ക് നേരെ നോക്കുമ്പോൾ ഒറ്റ നോട്ടം നമുക്ക് മനസ്സിലാകുന്നു. എന്നാൽ അതേ സമയത്ത് ഈ ആയത്തുകളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അത് എല്ലാ സൃഷ്ടികളും അതിൽ പെടുന്നില്ല, മറിച്ച് വെറും ഒട്ടകം മാത്രമാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് മുഫസറുകൾ ചില ആളുകൾ പറഞ്ഞത് കാണാൻ സാധ്യമാകും. സമഖ്ശരി, ഇബ്നു ജുസി, നൈസാബൂരി, ഇബ്നു ആഷൂർ പോലെയുള്ള മുഫസറുകളൊക്കെ അൽ മുറാദു ബിൽ അൻആമി ഹുന അൽ ഇബ്ലു ഖാസ്സ, ഇവിടെയുള്ള പ്രയോഗം അതിൻ്റെ ഉദ്ദേശം ഇബില് മാത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം തൊട്ടടുത്ത ആയത്തിൽ ഫുൽക്കിനെ കുറിച്ച്, കപ്പലിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അപ്പോൾ കടലിലെ കപ്പൽ നമുക്കറിയാം, അതേപോലെ കരയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത് ഒട്ടകമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ബന്ധം കൂടി രണ്ടായത്തുകൾക്കുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഉദ്ദേശം ഒട്ടകം മാത്രമാണ്. അതേപോലെ തന്നെ അതിൽ നിങ്ങൾക്ക് ധാരാളം ഇബറത്തുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറയുകയും ചെയ്യുന്നു. ഇന്നലക്കും ഫിൽ അൻആമി ലഇബറ, നിങ്ങൾക്കതിൽ ഇബറത്തുണ്ട്. അതേപോലെ മനാഫിഉ കസീറ, ഉപകാരമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ദൃഷ്ടാന്തമായി കൊണ്ട്, ഗുണപാഠമുള്ളതായി കൊണ്ട് ഖുർആനിൽ പഠിപ്പിച്ച മൃഗം അത് ഒട്ടകമാണ്. അഫല യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്, എപ്രകാരമാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന രൂപത്തിൽ നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ എന്ന് സൂറത്തുൽ ഖാശിയയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഉദ്ദേശം ഒട്ടകം മാത്രമാണെന്ന് ഒരു വിഭാഗം മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടുത്തെ ഉദ്ദേശം എല്ലാ കാര്യങ്ങളുമാണ് എന്ന് ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നതായി മറ്റ് മുഫസ്സിറുകളെല്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇവിടെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇവിടെ ഈ നാൽക്കാലികളിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്, നിങ്ങൾക്ക് ഗുണപാഠങ്ങളുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനി, അതിൻ്റെ വയറ്റിൽ നിന്ന് നിങ്ങൾക്ക് നാം കുടിപ്പിക്കുന്നു. അഥവാ നാൽക്കാലികളിൽ നിന്നും, ആടിൽ നിന്നും, പശുവിൽ നിന്നും, ഒട്ടകത്തിൽ നിന്നുമെല്ലാം നിങ്ങൾക്ക് പാല് കുടിക്കാൻ വേണ്ടി ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വയറ്റിൽ നിന്ന് നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി ലഭിക്കും എന്നുള്ളത് ഒട്ടകത്തിൽ നിന്ന്, പശുവിൽ നിന്ന്, ആടിൽ നിന്ന് നമുക്ക് കുടിക്കാൻ വേണ്ടി ലഭിക്കുന്ന പാലാണ് ഇവിടുത്തെ ഉദ്ദേശം. അത് നമുക്ക് വലിയ ഉപകാരമാണ്. കാരണം പിന്നെ പാല് പുറത്തേക്ക് വരുന്നത് ഏത് രൂപത്തിലാണ് നിശ തുടർവചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു പഠിപ്പിക്കുന്നുണ്ട്? രക്തത്തിൻ്റെ, അതേപോലെ തന്നെ മറ്റു ജലാംശങ്ങൾക്കിടയിൽ നിന്നെല്ലാമാണ് പാല്, സ്വച്ഛമായ പാല് നമുക്ക് ലഭിക്കുന്നത്. മറ്റു ജീവികളൊന്നും പാൽ അതിൻ്റെ അകിടിൽ നിന്നും പാല് പുറത്തേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ അവയവങ്ങളിൽ നിന്ന് പാല് പുറത്തേക്ക് വരുന്നില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർ അവർക്ക് പാല് പുറത്തേക്ക് ചുരത്തുന്ന അവസ്ഥയില്ല. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവരുടെ ശരീരത്തിൽ കുട്ടി കുടിക്കാൻ വേണ്ടി പാലൊരുക്കി വെച്ചിട്ടുണ്ട്. സമാനമായ രൂപത്തിൽ ധാരാളക്കണക്കിന് എല്ലാ ജീവികളിലെയും സ്ത്രീകളിൽ, ഇണ പെൺവർഗ്ഗങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ കുട്ടികളെ കുടിക്കാൻ വേണ്ടി അള്ളാഹു പാലൊരുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാ ജീവികളിലും പെൺവർഗത്തിൽ പാലുണ്ടെങ്കിലും അതെല്ലാം നമുക്ക് കുടിക്കൽ അനുവദിക്കപ്പെട്ടിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് കുടിക്കാൻ വേണ്ടി നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനി, അതിൻ്റെ വയറ്റിൽ നിങ്ങളെ നാം കുടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് കുടിക്കൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് ഭക്ഷിക്കൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളതായ മൃഗങ്ങളിൽ നിന്നുള്ള പാലാണ്. അഥവാ ആട്, പിന്നെ മാട്, ഒട്ടകം പോലുള്ളതിൻ്റെ പാലാണ് നമുക്ക് കുടിക്കൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ആ അനുവദിക്കപ്പെട്ട വെള്ളം, പാല് കുടിക്കൽ അനുവദിക്കപ്പെട്ട മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വമിൻഹാത്ത കുലൂൻ, അതിൽ നിന്നും നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. സൂറത്തുൻ നഹലിൻ്റെ 66-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സമാനമായ വചനം നമ്മളെ കുറച്ചുകൂടി വിശദീകരിച്ച് പഠിപ്പിക്കുന്നു. വഇന്നലക്കും ഫിൽ അൻആമില ഇബറം, നിങ്ങൾക്ക് അൻആമകളിൽ, കാലുകളിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹി, നിങ്ങളെ നാം അതിൽ നിന്നും കുടിപ്പിക്കുന്നു. മിം ബൈനി ഫർസിൻ വദമിൻ ലബനൻ, അതിൻ്റെ പിന്നെ ചലത്തിൽ നിന്നും അതേപോലെ രക്തത്തിൻ്റെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് നാം ലബനൻ ഖാലിസൻ, നിങ്ങൾക്ക് നാം ഖാലിസായ സ്വച്ഛമായ, സായിഖല്ലി ശാരിബീൻ, കുടിക്കുന്ന ആളുകൾക്ക് നല്ല മധുരമുള്ള, പിന്നെ സ്വാദിഷ്ടമായ, ഖാലിസായ, സ്വച്ഛമായ പാല് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നുണ്ട് എന്ന് അല്ലാഹു സൂറത്തുൻ നഹലിൻ്റെ 66-ാമത്തെ വചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ മൃഗങ്ങൾ, ഈ പറയപ്പെട്ട കാലികൾ, അതിൽ നിന്നും അല്ലാഹു നമുക്ക് പാല് നൽകുന്നു. അതേപോലെ തന്നെ നമുക്ക് അതിൽ നിന്നും വലിയ ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല മനാഫിയ, കുറേ ഉപകാരങ്ങൾ നമുക്ക് നൽകുന്നു. അത് ഭക്ഷിക്കാനും ലഭിക്കുന്നു. അപ്പോൾ ഈ ജീവികളെ നമുക്ക് ഭക്ഷിക്കാൻ വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. ആ ജീവികളെ എങ്ങനെയാണ് നമ്മൾ ഭക്ഷിക്കേണ്ടത്, അതും കൃത്യമായി നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നുണ്ട്. ജീവികളെ എങ്ങനെയെങ്കിലും തന്നാൻ പറ്റുമോ, എങ്ങനെയെങ്കിലും തന്നാൻ വേണ്ടി പറ്റൂല. അവയെ കൃത്യമായ രൂപത്തിൽ അറവ് നടത്തിയാൽ, അതും അല്ലാഹുവിൻ്റെ നാം ഉച്ചരിച്ചുകൊണ്ട് ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് അറുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് തിന്നൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. നേരെ മറിച്ച് വീണ് ചത്തതോ തല്ലിക്കൊന്നതോ സ്വമേധയാ പിന്നെ മരണപ്പെട്ടതോ തുടങ്ങി

രക്തത്തിലേക്കുള്ള ഡയറക്റ്റ് കണക്ഷൻ പെട്ടെന്ന് മുറിഞ്ഞു പോവുകയും രക്തം വളരെ വേഗത്തിൽ പുറത്തേക്ക് പോവുകയും അതിന് റാഹത്തുള്ള മരണം ലഭിക്കുകയും ചെയ്യുമെന്ന് പിന്നെ ആധുനിക ശാസ്ത്രം നമുക്ക് പഠിപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, ഇദാ ഖതൽതും ഫഹ്സിനു അൽഖിത്ല ഇദാ ദബഹ്തും ഫഹ്സിനു അദ്ദിബഹ, നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ ഏറ്റവും മനോഹരമായി കൊല്ലണം, നിങ്ങൾ അറിവ് നടത്തുകയാണെങ്കിൽ ഏറ്റവും മനോഹരമായി അറിവ് നടത്തണം. എങ്ങനെ മനോഹരമായി അറിവ് നടത്തുക എന്ന് പറഞ്ഞാൽ, ഫൽ പ്രവാചകൻ സദാസ് പഠിപ്പിക്കും, നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ ഫൽ യഹുദ്ദ ശുഫ്രത്തഹു ഫൽ യുരി റാഹത്തഹു എന്നാണ്. നിങ്ങൾ അറുക്കുമ്പോൾ നിങ്ങളുടെ കത്തിക്ക് മൂർച്ച കൂട്ടുകയും അങ്ങനെ പിന്നെ അറവ് മൃഗത്തിന് നിങ്ങൾ റാഹത്ത് നൽകുകയും ചെയ്യണമെന്ന് പ്രവാചകൻ പഠിപ്പിക്കും. കത്തിക്ക് മൂർച്ച കൂടിയാൽ പെട്ടെന്ന് അതിൻ്റെ കണ്ടനാടി മുറിയുകയും തലച്ചോറും ഹൃദയം തമ്മിലുള്ള കണക്ഷൻ ഒഴിവാവുകയും രക്തം വളരെ വേഗത്തിൽ പുറത്തു പോവുകയും അതുവഴി വേഗത്തിൽ അതിന് എളുപ്പമുള്ള മരണം ലഭിക്കുകയും ചെയ്യുമെന്ന്, വേദന കൂടാതെയുള്ള മരണം ലഭിക്കുമെന്ന് ആധുനിക പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്, ആധുനിക ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാം എത്രയോ മുമ്പ് ഇക്കാര്യം പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അത് വളരെ ശ്രദ്ധിച്ച് ചെയ്തെങ്കിൽ മാത്രമാണ്, അങ്ങനെ ചെയ്താൽ മാത്രമാണ് ഭക്ഷിക്കാൻ വേണ്ടി പറ്റുക. അതല്ലാതെ തല്ലിക്കൊന്നതും ഷോക്ക് അടിപ്പിച്ചു കൊന്നതും ഒന്നും നമുക്ക് പിന്നെ ഭക്ഷിക്കൽ അനുവദിക്കപ്പെട്ടിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അത് നമുക്ക് ഭക്ഷിക്കൽ അനുവദിക്കപ്പെട്ട അത്തരം മൃഗങ്ങൾ, അതിൻ്റെ പാല് അത് കുടിക്കൽ അനുവദനീയമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നു. പാല് കുടിക്കാൻ പറ്റുന്ന മൃഗങ്ങളാണ് ഭക്ഷിക്കാൻ പറ്റുന്നത്, ഭക്ഷിക്കാൻ പറ്റുന്ന മൃഗങ്ങളുടെ പാലാണ് കുടിക്കാൻ പറ്റുന്നത്, അത് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമതായി അല്ലാഹു തുടർന്ന് പറയുന്നു, അതേപോലെ തന്നെ അതിന്മേലും, അഥവാ ഇപ്പോൾ പറഞ്ഞതായിട്ടുള്ള മൃഗങ്ങൾ. അതുകൊണ്ടാണ് നേരത്തെ ഇതിൻ്റെ ഉദ്ദേശം ഒട്ടകം മാത്രമാണെന്ന് പറയാനുള്ള കാരണം. വ അലൽ ഫുൽക്കി, ഫുൽക്ക് എന്ന് പറഞ്ഞാൽ കപ്പൽ, കപ്പലിന് മേലും തുഹ്മലൂൻ, നിങ്ങൾ വഹിക്കപ്പെടുന്നു അല്ലെങ്കിൽ വഹിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങൾ സഞ്ചരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ വ അലൈഹ എന്ന് പറഞ്ഞത് അതിൻ്റെ മേലെന്ന് പറഞ്ഞത് അൻആം കാലികൾ, അഥവാ ഈ പറയപ്പെട്ട ഏത് കാലികളുടെയും മുകളിൽ നിങ്ങൾ വഹിക്കുന്നു എന്നു, അഥവാ ഈ മൃഗങ്ങളെല്ലാം നമുക്ക് ഭാരം വഹിക്കാൻ വേണ്ടിയും യാത്ര ചെയ്യാൻ വേണ്ടിയും ഒക്കെ ആളുകൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ പ്രത്യേകമായി ഇതിൻ്റെ ഉദ്ദേശം ഇബിൽ, ഒട്ടകം മാത്രമാണ് എന്ന് പറഞ്ഞവർക്കും ഇതിൽ തെളിവുണ്ട്. വാലിക വാലൽഫുൽക്ക്, ഒട്ടകപ്പുറത്താണ് ദീർഘദൂര യാത്ര ചെയ്യാറുള്ളത്, അതല്ലാതെ പിന്നെ പശുവിൻ്റെയോ അല്ലെങ്കിൽ ആടിൻ്റെയൊക്കെ പുറത്ത് ആളുകൾ കയറി യാത്ര ചെയ്യാറില്ല, ഒട്ടകപ്പുറത്താണ് യാത്ര ചെയ്യാറുള്ളത്. എന്നാൽ ആടും അതേപോലെ പശുവിനെയും അല്ലെങ്കിൽ പോത്ത് പോലെയുള്ളതൊക്കെ നമുക്ക് ഭാരം വഹിക്കാൻ, എരുമയും ഒക്കെ ഭാരം വഹിപ്പിക്കാൻ വേണ്ടിയൊക്കെ പല സന്ദർഭം ഉപയോഗിക്കാൻ നമുക്ക് അറിയാൻ വേണ്ടി സാധ്യമാകും. അപ്പോൾ വഹിപ്പിക്കുന്നു, ഭാരം വഹിപ്പിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു. നിങ്ങൾ സഞ്ചരിക്കുന്നു പറഞ്ഞിട്ടില്ല, ഭാരം വഹിപ്പിക്കുന്നു. വഅലൈഹ വഅല ഫുൽക്കി തുഹ്മലൂൻ, നിങ്ങൾ ഭാരം വഹിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അഥവാ പിന്നെ ആടിൻ്റെ പുറത്ത് യാത്ര ചെയ്യാറ്, പക്ഷേ അതിൻ്റെ പുറത്ത് വസ്തുക്കൾ വെച്ചുകൊണ്ടൊരു പക്ഷേ നമ്മളങ്ങനെ ചില ആളുകൾക്ക് അതിനെ ചെയ്യാറുണ്ട്. ആ നിരക്ക് വഹിപ്പിക്കുന്നു വളരെ സൂക്ഷ്മമായി തന്നെയാണ് അല്ലാഹു പ്രയോഗിച്ചിട്ടുള്ളത്. ഫുൽക്കിൻ്റെ മേൽ, കപ്പലിൻ്റെ മേൽ അല്ലാഹു വഹിപ്പിക്കുന്നു, അത് വലിയ അത്ഭുതമാണ്. വളരെ ഭീമാകാരമായ വലിയ കെട്ടിട സമാനമായ വസ്തുക്കളൊക്കെ കപ്പലിൻ്റെ പുറത്ത് വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നത്, വഹിപ്പിക്കുന്നത് വലിയ ദൃഷ്ടാന്തമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതാല കപ്പൽ ഒരു വലിയ ദൃഷ്ടാന്തമാണ് എന്ന് കപ്പലും കടലും ചേർത്തുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുണ്ട്. ആ കപ്പലിനെ അല്ലാഹു വലിയ ദൃഷ്ടാന്തമായി തന്നെയാണ് പഠിപ്പിച്ചത്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, സാധാരണ നിലക്ക് ഒരു ഇരുമ്പ് വെള്ളത്തിലേക്ക് ഇട്ടാൽ മുങ്ങിപ്പോവുകയാണ് ചെയ്യുക, പക്ഷേ ആധുനികമായ കപ്പലുകൾ, വലിയ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയ കപ്പലുകൾ, അതിലേക്ക് വലിയ ടൺ കണക്കിന് ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നു, പക്ഷേ അതിൻ്റെ പ്രശ്നവുമില്ല. പണ്ടുകാലം മുതലേ മരം കൊണ്ടൊക്കെ ഉള്ള കപ്പലുകൾ, കാറ്റിനെ സഹായകമാക്കിക്കൊണ്ട് യാത്ര ചെയ്യുന്ന കപ്പലുകൾ വലിയ ദൃഷ്ടാന്തമാണ്. അതുവഴി അവരുടെ വലിയ വലിയ വസ്തുവകകൾ സഞ്ചരിപ്പിച്ച് വഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. താരതമ്യേന യാത്രയിൽ ചെലവ് കുറഞ്ഞ യാത്രയാണ് കപ്പൽ യാത്ര എന്ന് പറഞ്ഞാൽ. ഇപ്പോഴും നമുക്കറിയാം സീ കാർഗോ, എയർ കാർഗോ, രണ്ടിനെയും വ്യത്യാസം എത്രയാണ്. ഫ്ലൈറ്റിൽ നമ്മൾ കാർഗോ അയക്കുന്നുണ്ടെങ്കിൽ വലിയ റേറ്റ് കൊടുക്കണം, എന്നാൽ അതിനേക്കാൾ എത്രയോ തുച്ഛമായ വിലയാണ് കപ്പൽ മാർഗേന കാർഗോ അയക്കുമ്പോൾ. അതിനൽപ്പം സമയമെടുക്കും എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. സമയമെടുത്താലും വളരെ സേഫായിക്കൊണ്ട് നമുക്കവിടെ ഇവിടേക്ക് എത്തിക്കാനും വേണ്ടി സാധ്യമാകും. ആ കപ്പൽ നിങ്ങൾ വഹിപ്പിക്കപ്പെടുന്നത് അല്ലാഹു നമുക്ക് നൽകിയത് ഇതൊരു വലിയ ദൃഷ്ടാന്തമാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, മനുഷ്യൻ അവൻ്റെ ബുദ്ധിയിൽ അല്ലാഹു സുബ്ഹാനഹു തോന്നിപ്പിച്ച് കൊടുത്തതാണ് കപ്പൽ നിർമ്മാണം എന്നുള്ളത്. ആ നിർമ്മിക്കപ്പെട്ട കപ്പൽ വലിയ ദൃഷ്ടാന്തമാണ്. പണ്ടുകാലം മുതലേ ആളുകൾ കപ്പൽ യാത്ര ചെയ്യാറുണ്ട്. ലോകത്താദ്യം

0: ായി കപ്പലിൽ നിർമ്മിച്ചത് നൂഹ് അലി നബി അലൈഹി സ്വലാത്തു വസ്സലാമാണെന്ന് നമുക്ക് ഖുർആനിൽ നിന്നും ചരിത്രത്തിൽ മനസ്സിലാക്കാൻ സാധ്യമാകും. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് കപ്പലുണ്ടാക്കാൻ പറയുകയും അതെങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു പഠിപ്പിച്ച് ഇൻഷാല്ലാ സൂറത്തുൽ മുഅ്മിനൂന വരുന്ന ആയത്തിൽ നമ്മൾ പഠിക്കും ഇൻഷാല്ലാ. അപ്പോൾ ആ കപ്പലുകൾ മനുഷ്യൻ ഉണ്ടാക്കാൻ വേണ്ടി അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തത് അതൊരു വലിയ ദൃഷ്ടാന്തമാണ്. അള്ളാഹു മനുഷ്യന് ഇങ്ങനെ പലതും പഠിപ്പിച്ചു കൊടുക്കുന്നു. മനുഷ്യനവൻ്റെ യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ടും അവൻ്റെ ജോലിയുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടും ജീവനത്തിൻ്റെ എളുപ്പത്തിന് വേണ്ടിയും ഒക്കെ പല കാര്യങ്ങൾ അവൻ നിർമ്മിക്കുന്നുണ്ട്, പലതും കണ്ടുപിടിക്കുന്നുണ്ട്. ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ മഹത്തായ റഹ്മത്തായിക്കൊണ്ട് വ്യത്യസ്ത മനുഷ്യന്മാരുടെ തലയിൽ തോന്നിപ്പിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം അള്ളാഹുവിൻ്റെ കഴിവിനെയാണ് നമുക്ക് മനസ്സിലാക്കി നൽകേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്മാർ ഇതെല്ലാം നിർമ്മിക്കുന്നുവെങ്കിലും സൃഷ്ടിക്കുന്നുവെങ്കിലും ഇതെല്ലാം അവർക്ക് തോന്നിപ്പിച്ചു കൊടുത്ത അള്ളാഹുവിൻ്റെ ആ ഒരു വലിയ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ ആ ഒരു കുദറത്ത്, അള്ളാഹുവിൻ്റെ ആ ഒരു കഴിവിനെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങനെ നമ്മൾ അള്ളാഹുവിനെ കൂടുതൽ അടുക്കാനാണ് ഈ വചനങ്ങളും നമ്മൾക്ക് മാറേണ്ടത്. നമ്മൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി ഭക്ഷണം നൽകുന്നു, ആകാശത്ത് നമുക്ക് മഴവെള്ളം നൽകുന്നു. അതിന് ഏറ്റവും സേഫായിക്കൊണ്ട് മഴ നിന്നാലും ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മഴ നിന്നു കഴിഞ്ഞാലും അടുത്ത ഏപ്രിൽ മെയ് മാസം വരെ നമുക്ക് കുടിക്കാൻ മാത്രമുള്ള വെള്ളം കിണറുകളിലും ഭൂമിയുടെ ഉള്ളറകളിലുമൊക്കെ അള്ളാഹു നമുക്ക് വേണ്ടി ശേഖരിച്ച് വെച്ചിരിക്കുന്നു. അതൊക്കെ വലിയ ദൃഷ്ടാന്തമാണ്. ഈ ദൃഷ്ടാന്തമൊക്കെ അള്ളാഹു അല്ലാതെ മറ്റാരാണ് നമുക്ക് നൽകുന്നത്? ഇത് നൽകാൻ അള്ളാഹു ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല എങ്കിൽ ആരാണ് നമുക്ക് നൽകുക? അപ്പോൾ ആ റബ്ബിനെ കൂടുതൽ മനസ്സിലാക്കി, റബ്ബിലേക്ക് കൂടുതൽ അടുത്ത്, റബ്ബിന് കൂടുതൽ ശുക്ർ ചെയ്തുകൊണ്ട്, റബ്ബിനെ നന്ദി ചെയ്തുകൊണ്ട് നല്ല അടിമകളായി മാറുവാനായിരിക്കണം നമ്മൾ പരിശ്രമിക്കേണ്ടത്. ആ നിലക്ക് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്കെല്ലാം നല്ല തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തുൽ മുഅ്മിനൂനിൽ നിന്നും 21-22 വചനങ്ങൾ, കന്നുകാലികളിലെ കൗതുകം, ഈ വചനങ്ങളെ ആസ്പദമാക്കി ക്ലാസ് എടുത്തത് സഫീർ അൽഹിക്കമി.

0: നമുക്ക് ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നത് മധുരം ഖുർആനൊന്ന് കേട്ടുവരാം.
1: അതെ, ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറ അശ്ശൂറ വചനം 13 പറയണം. നിർവഹിക്കുന്നത് ഷെയ്ഖ് മിശാരി റാഷിദ് അൽ അഫാസി.
2: أعوذ بالله من الشيطان الرجيم.

0: മാഷാല്ലാ. മധുരം ഖുർആനിൽ ഇന്ന് നമ്മൾ കേട്ടത് വിശുദ്ധ ഖുർആനിലെ അധ്യായം അശൂറ വചനം 13 പാരായണം നിർവഹിച്ചത് അഷേഖ് മിഷാരി റാഷിദ് അൽ അഫാസി. അപ്പോൾ ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മതത്തിൽ ഉറച്ചു നിൽക്കുക, അതിൽ നിങ്ങൾ ഭിന്നിച്ചു പോകരുത് എന്നൊരു ആശയമാണ്. അതിൽ അള്ളാഹു പറയുന്നുണ്ട്, നൂഹിനോട് അവൻ അള്ളാഹു കൽപ്പിച്ചരുളിയും നിനക്ക് നാം വഹി നൽകിയിട്ടുള്ളതും ഇബ്രാഹിമിനോടും മൂസായോടും ഈസായോടും നാം കൽപ്പിച്ചരുളിയതും എന്താണോ അതുതന്നെ അവൻ നിങ്ങൾക്ക് മതമായി നിയമിച്ചു തന്നിരിക്കുന്നു. അതായത് ഈ മതത്തെ നിങ്ങൾ നിലനിർത്തണം, അതിൽ നിങ്ങൾ ഭിന്നിച്ചു പോകരുത് എന്ന് ബഹുദൈവവിശ്വാസികളെ ഏതൊന്നിലേക്ക് നീ വിളിക്കുന്നുവോ അതവർക്ക് വമ്പിച്ച അഥവാ ഭാരപ്പെട്ടതായിരിക്കുകയാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ തൻ്റെ അടുക്കലേക്ക് അവൻ തിരഞ്ഞെടുക്കുന്നു, വിനയപ്പെട്ട് മടങ്ങുന്നവർക്ക് അവൻ തൻ്റെ അടുക്കലേക്ക് മാർഗദർശനം നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു വചനത്തിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകൾ. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിന്റെ സംസാരത്തിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എത്രയോ വർഷങ്ങളായി താൻ ജീവിച്ചു വരുന്ന ചുറ്റുപാടിൽ താൻ ദിനേനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരാധനാലയങ്ങൾ, അതിൽ സ്ഥാപിക്കപ്പെട്ട വിഗ്രഹങ്ങൾ, പ്രതിമകൾ, ആരാധ്യ വസ്തുക്കൾ. വർഷങ്ങളോളം അതെല്ലാം കണ്ടും കേട്ടും വളർന്നിട്ടും പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഒരു ദിവസം രാത്രി, നല്ല നിലാവുള്ള ഒരു രാത്രി, അന്ന് വെറുതെ തൻ്റെ ടെറസിന് മുകളിൽ കണ്ണു തുറന്ന് ആകാശത്തേക്ക് നോക്കിക്കിടക്കുമ്പോൾ പെട്ടെന്ന് അയാളുടെ മനസ്സിലൊരു ചിന്ത തോന്നി. ആകാശത്തു കാണുന്ന ഭൂമിയെക്കാളും വിശാലവും വലുപ്പമുള്ളതുമായ ഈ നക്ഷത്രങ്ങളും ഭൂമിക്ക് മുഴുവനും പ്രകാശമായി നിൽക്കുന്ന ഈ ചന്ദ്രനും സൂര്യനുമെല്ലാം സൃഷ്ടിക്കുന്നതിലും അതവിടെ കൊണ്ടുപോയി നിശ്ചയിക്കുന്നതിലും അതിനെ നിലനിർത്തുന്നതിലുമൊന്നും ഈ ആരാധിക്കപ്പെടുന്ന പ്രതിരൂപങ്ങൾക്കോ ബിംബങ്ങൾക്കോ വല്ല പങ്കുമുണ്ടാകുമോ എന്ന് പെട്ടെന്ന് ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചില മാറ്റങ്ങളുണ്ടായി. ആ മാറ്റം അദ്ദേഹത്തെ മാത്രമല്ല, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ധാരാളക്കണക്കിന് ആളുകളെ, സൃഷ്ടികർത്താവായ അള്ളാഹുവിനെ വിശ്വസിക്കുന്നതിലേക്കും ഇസ്ലാമിൻ്റെ സുന്ദരമായ വെളിച്ചം സ്വീകരിക്കുന്നതിലേക്കും എത്തിച്ചു എന്നത് സത്യസന്ധമായും സംഭവിച്ച ഒരു സംഭവമാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ് ഈ സംഭവം പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇന്നമാ അഅ്ലുക്കും ബിവാഹിദത്തിൻ, ഒരേ ഒരു കാര്യം മാത്രമാണ് എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാനുള്ളത്. എന്തു പറയണം ഒരാളോട് വിശ്വാസത്തെ സ്വീകരിക്കാത്ത, മനസ്സ് തുറക്കാത്ത, നന്മയിലേക്ക് ജീവിതത്തെ മാറ്റാൻ തയ്യാറല്ലാത്ത ഒരാളോട് എന്തു പറയണമെന്നാണ്? ഇന്നമാ അഅ്ലുക്കും ബിവാഹിദ, നിങ്ങളോട് ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് ഉപദേശിക്കാനുള്ളൂ. ആരോടാണ് ഈ പറയണത്? വളരെ വ്യക്തമായ ഖുർആനിക സത്യവുമായി വന്ന് നല്ല ഒരു പവൻമാറ്റ ജീവിത മാതൃക കൂടെ ജീവിക്കുന്നവർക്ക് കാണിച്ചു കൊടുത്ത മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാത്ത തൻ്റെ അനുയായികളോട് പറയുകയാണ്, തൻ്റെ സമുദായത്തോട് പറയുകയാണ്, ഒരൊറ്റ കാര്യം, അത് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യൂ. എന്താണ് ആ കാര്യം? അൻതഖൂമൂലില്ലാഹി മസ്നാ വഫുറാദാ സുമ്മ തതഫക്കറൂ, നിങ്ങൾ ഒരാളായിട്ടോ അല്ലെങ്കിൽ രണ്ടാളായിട്ടോ നിങ്ങളൊന്ന് തയ്യാറായി നിന്ന് നിങ്ങളൊന്ന് ചിന്തിക്കൂ, ഒന്ന് വേറിട്ട് നിന്ന് ചിന്തിക്കൂ. നിരന്തരമായി നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ വാപ്പകാരണവന്മാർ, നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ധാരാളം അസത്യങ്ങളും അയാഥാർത്ഥ്യങ്ങളും അതേപോലെ തന്നെ നമ്മളെ വഴിതെറ്റിക്കുന്ന പല സംഗതികളുമുണ്ട്. പക്ഷെ അതൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ ഒരു ഒഴുക്കിൻ്റെ ഭാഗമായി സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ നന്മയിലേക്ക് നമ്മളെ തിരിച്ചുവിടാൻ ഒരു സ്പാർക്ക്, ഒരു ചെറിയ തീപ്പൊരി നമ്മുടെ ചിന്തയിൽ എവിടെയെങ്കിലും ഒന്ന് തടഞ്ഞാൽ ഒരു വ്യക്തി അത്ഭുതകരമായി മാറും. അതാണ് മനുഷ്യെന്ന് പറഞ്ഞാൽ. അവിടെ നിങ്ങൾ ചിന്തിക്കൂ, എന്നെക്കുറിച്ച് ഭ്രാന്തൻ എന്ന് ഇവിടെയുള്ള ആളുകൾ പറയുമ്പോൾ ഭ്രാന്ത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, എന്നെയും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ ഭ്രാന്തുള്ളവനാണോ എന്ന് നിങ്ങൾ സ്വന്തം ചിന്തിക്കൂ. നൂറാളുകൾ പറയുമ്പോൾ ഭ്രാന്തനായിരിക്കും എന്ന് വിചാരിക്കുന്നതിലുപരി ഭ്രാന്ത് എന്താണെന്ന് മനസ്സിലാക്കി ഞാൻ നിങ്ങളുടെ കൂടെയുള്ളൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഉൾക്കൊണ്ട് എനിക്ക് ഭ്രാന്തുണ്ടോ എന്ന് നിങ്ങൾ നോക്കി എന്നാണ് സൂറത്തു സബയിലെ 46-ാമത്തെ വചനത്തിൽ പറയുന്നത്. സുഹൃത്തുക്കളെ, സത്യത്തിൻ്റെ തീരത്തേക്ക് കടന്നു വരാൻ ഒരു ചിന്ത അനിവാര്യമാണ്. നമ്മുടെ വ്യക്തിത്വത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടാകുവാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ആലോചനകളുടെയും ചിന്തകളുടെയും മാത്രമേ നമുക്ക് മാറാൻ പറ്റൂ. അല്ലാത്തിടത്തോളം കാലം ശീലിച്ചു ജീവിച്ച് മുന്നോട്ടു പോകുന്ന ഒരു ജീവിത സാഹചര്യങ്ങളെ നിലനിർത്തിക്കൊണ്ടു പോകും. അതെത്ര ബുദ്ധിശൂന്യമാണെങ്കിലും അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. സോഷ്യൽ മീഡിയയിൽ കണ്ടില്ലേ നിങ്ങൾ, തൊട്ടിപ്പുറത്ത് പാല് കിട്ടാഞ്ഞിട്ട് വിഷമിച്ചു കിടക്കുന്ന, വയറൊട്ടിക്കിടക്കുന്ന ഒരു പിഞ്ചു പൈതൽ തനി നിലത്ത് വിരിപ്പ് പോലും വിരിക്കാതെ കിടക്കുന്നു. തൊട്ടപ്പുറത്ത് വലിയ വലിയ കുടങ്ങളിലും ബക്കറ്റുകളിലും പാല് നിറച്ച് ആ പാലുകൊണ്ട് പൂജ നടത്തുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ബലിപീഠങ്ങളിൽ പാലൊഴിച്ചുകൊണ്ട് കഴുകുകയും പാലുകൊണ്ട് എന്തു ചെയ്യുന്നു, നേർച്ച നടത്തുകയും ചെയ്യുന്ന, ബലി നടത്തുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ പൂജാകർമ്മങ്ങൾ നടത്തുകയും ചെയ്യുന്ന രംഗങ്ങൾ. ഇവിടെ ചിന്തിപ്പോകുന്ന കുടിക്കാൻ വേണ്ടി പ്രകൃതിയിൽ അള്ളാഹു നമുക്ക് തന്ന ആ പാല് വെറുതെ ഒരു സ്ഥലത്ത് ഒഴിച്ചു കളയുമ്പോൾ അതിലെന്തോ ഒരു യുക്തിഹീനത ഇല്ലേ എന്നു ചിന്തിക്കുവാൻ നമ്മുടെ മനസ്സ് പര്യാപ്തമാവാത്ത എന്താണ്, ചിന്താശേഷിയും ആലോചനാശേഷിയൊന്നും മനുഷ്യനില്ലാഞ്ഞിട്ടല്ല സുഹൃത്തുക്കളെ, പക്ഷെ ചിന്തിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം ആലോചനക്കും ചിന്തകൾക്കും വളരെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒന്നാമതെന്താണ്, നമ്മൾ ജീവിക്കുന്ന അതിവിശാലമായ ഈ ലോകത്തെ, ആകാശത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാകുക. അള്ളാഹുവിനെ അവർ കണക്കാക്കേണ്ട വിധം കണക്കാക്കുന്നില്ല. അന്ത്യനാളിൽ വലത്തെ കയ്യിൽ ഈ മഹാപ്രപഞ്ചത്തെ മുഴുവനും ചുരുട്ടിപ്പിടിക്കാൻ കഴിയുന്ന ഒരു മഹാശക്തിയാണവൻ. എന്താണ് ഈ പ്രപഞ്ചത്തിന്റെ വലുപ്പം, ഇതിന്റെ സൃഷ്ടിന്റെ മഹത്വം, സുഹൃത്തുക്കളെ അത് ചിന്തിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ കഴിവുകളെക്കുറിച്ചും അള്ളാഹുവിന്റെ മഹത്വത്തെക്കുറിച്ചും നമുക്ക് ഓർമ്മ വരിക. ചിന്തിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. മറ്റൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിസ്സാരതയെക്കുറിച്ച്, ഈ ഭൗതിക ജീവിതത്തിൻ്റെ നിസ്സാരതയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എന്തെല്ലാം ഉന്നതമായ സ്ഥാനങ്ങൾ, വലിയ വലിയ രാജാധികാരങ്ങൾ, സമൂഹത്തിൽ വലിയ ആദരവിൻ്റെ മഹത്വങ്ങൾ, വലിയ പണ്ഡിതന്മാർ, ശാസ്ത്രജ്ഞന്മാർ, അങ്ങനെ ഏതെല്ലാം തലങ്ങളിൽ എന്തെല്ലാം കഴിവുള്ള ആളുകളുടെ ചരിത്രങ്ങളും കഥകളും നമ്മൾ വായിക്കുന്നു. പക്ഷെ ഒരു നിമിഷം, ഒരു നിമിഷം ആത്മാവ് വേർപെടുന്നതോടുകൂടെ അവരൊന്നുമല്ലാതാവുന്നു. ഈ ഭൗതിക ജീവിതത്തിൽ അവർ പടുത്തുയർത്തിയ എല്ലാ കോട്ടകളും നിമിഷങ്ങളെക്കൊണ്ട് തകർന്നു വീഴുന്നു. എന്ത് മനസ്സിലാക്കണം, ഈ ഭൗതിക ജീവിതത്തിൻ്റെ നിസ്സാരത. അപ്പോൾ എന്താണ് ചിന്തിക്കുക, എന്തിനാണ് ഈ ജീവിതം, എന്താണ് ഈ ജീവിതത്തിൻ്റെ പ്രയോജനം? അവിടെ ഒരു ആലോചന മനസ്സിക്ക് കടന്നു വരികയാണ്. അങ്ങനെ കടന്നു വരുമ്പോൾ ജീവിക്കുന്നതിന് വേണ്ടി സമ്പാദിക്കുകയും ജീവിതത്തെ ആസ്വദിക്കുകയും അതിൻ്റെ ആസ്വാദനങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് വിഷമിക്കുകയും ചെയ്തിരുന്നൊരു മനുഷ്യൻ പെട്ടെന്ന് ഈ ദുരിയാവ് നൈമിഷികമാണെന്നും നിസ്സാരമാണെന്നും മനസ്സിലാക്കുമ്പോൾ ഈ ജീവിതം കൊണ്ട് എന്തു നേടണം, ഈ ജീവിതം കഴിഞ്ഞ് എവിടേക്ക് പോകും എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു സ്വയം മാറ്റമുണ്ടാവുകയാണ്. ജീവിതം വലിയൊരു മാറ്റത്തിന് വിധേയമാകുന്നതായിട്ടാണ് നമുക്ക് ആ സന്ദർഭത്തിൽ കാണാൻ പറ്റുക. അപ്പോൾ ആലോചനകളും ചിന്തകളുമാണ് മനുഷ്യനെ യഥാർത്ഥത്തിൽ ഒരു ശരിയായ വഴിയിലേക്ക് അവനെ തിരിച്ചുവിടാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ബുദ്ധിയോടുകൂടെ നല്ല വിവേകത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മളെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളാകുന്നത് കൊണ്ട് സമർത്ഥൻ ബുദ്ധിമാൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, നമ്മുടെ നാട്ടിലെ അർത്ഥം എന്ന് പറഞ്ഞാൽ തൻ്റെ കാര്യങ്ങളെ വളരെ പെട്ടെന്നും വളരെ പിന്നെ തന്ത്രപരമായും നേടാൻ പറ്റുന്ന ആൾക്കാണ് നമ്മൾ സമർത്ഥം എന്ന് പറയാം. തൻ്റെ ഭൗതികമായ ജീവിതങ്ങളെ, കാര്യലാഭങ്ങളെ, ദേഹേച്ഛകളെ, എന്നാൽ അൽ കയ്യിസ് മെൻ ദാന നഫ്സ, ആരാണ് സമർത്ഥൻ? എന്ത് പ്രതികൂല സാഹചര്യം ഉണ്ടായാലും, എന്ത് പ്രലോഭനങ്ങൾ ഉണ്ടായാലും, എത്ര വലിയ സുഹൃ വലയത്തിൽ പെട്ടാലും, തനിക്ക് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യത്തെ ചെയ്യാതെ നിൽക്കാൻ പറ്റുന്ന ആത്മശക്തി ആർക്കുണ്ടോ, അവനാ ബുദ്ധിമാൻ. കാരണം ഇപ്പൊ തൽക്കാലം അത് ചെയ്താൽ നാളെ അതുമൂലം വരാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അറിയുന്നത് കൊണ്ട് ഇപ്പത്തൊരു സുഖവും ഇപ്പത്തെ ചില ലാഭങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് അവൻ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അവൻ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു? അൽ കയ്യിസ് മൻ ദാന നഫ്സ വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷം ഉള്ള ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുന്ന ആളാണ്. അപ്പൊ നമ്മൾ നോക്കുന്നു ധാരാളം ആളുകളെ കുറിച്ച്, എന്താണ് എന്തായാലും ബിസിനസ്, ലോകത്തുള്ള മുഴുവൻ ബിസിനസ് സ്ഥാപനങ്ങൾ, ലോകത്തുള്ള എല്ലാ രാജ്യത്തിലും അയാൾക്ക് വീടുകൾ, എന്തൊരു സമർത്ഥൻ, എന്തൊരു സമർത്ഥനായിട്ടുള്ള ജോലിക്കാരൻ, എന്തൊരു സമർത്ഥനായ സാങ്കേതിക വിദഗ്ധൻ എന്നൊക്കെ നമ്മൾ പറയും. സാമർത്ഥ്യമെല്ലാം നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇത്തരം സാമർത്ഥ്യങ്ങളെല്ലാം കാണിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിജീവികൾക്കും മഹാന്മാർക്കും എല്ലാം സ്വന്തം ജീവിതത്തിൽ ഒരു സദാചാരബോധത്തോടുകൂടെ തൻ്റെ വ്യക്തിത്വത്തിനും മനസ്സിനും ശരീരത്തിനും പ്രതികൂലമായ തിന്മകളെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ജീവിക്കുവാൻ പറ്റുന്നില്ലെങ്കിൽ വൽ ആജിസ്, അവനാണ് അശക്തൻ. മൻ അത്ബ അനഫ്സഹു ഹവാഹ, തൻ്റെ മനസ്സിൻ്റെ തേഹേച്ഛകൾ എന്തൊക്കെയുണ്ടോ, ഈ സമർത്ഥന്മാരൊക്കെ കള്ളുകുടിക്കുന്നു, ഈ സമർത്ഥന്മാരൊക്കെ അശ്ലീലങ്ങളെ കാണുന്നു, അങ്ങനത്തെ സമർത്ഥൻ സമർത്ഥനല്ല. തന്നെ നശിപ്പിക്കുന്ന നിസ്സാരമായ ഒരു കാര്യത്തിന് പോലും മാറി നിൽക്കാൻ പറ്റാത്ത ഒരുത്തൻ, എന്ത് ബുദ്ധിയാണ് അവൻ്റെ ജീവിതത്തിൽ അവൻ പ്രയോഗിക്കുന്നത് എന്ന് നമുക്ക് ഇത് മനസ്സിലാക്കുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ ഇനിയും മാറ്റിപ്പണിയാൻ, ഇനിയും നമ്മുടെ ജീവിതത്തിൽ പുതിയ പുരോഗതികൾ ഉണ്ടാക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ആലോചിക്കാൻ, ചിന്തിക്കാൻ. നമ്മുടെ കണ്ണുകൾ എവിടെ തുറന്നു വച്ചാലും പുതിയ ചിന്തകൾക്കുള്ള കാരണമാകട്ടെ ഓരോ നോട്ടവും. നമ്മുടെ കാതുകൾ എവിടെ തുറന്നു വച്ചാലും കേൾക്കുന്ന ഓരോ വാക്കുകളും നമ്മളെ പരിവർത്തിപ്പിക്കുന്ന പുതിയ ആലോചനകൾക്ക് തീക്കൊളുത്തുന്നതായിരിക്കണം നമ്മുടെ കേൾവികൾ. നാം ജീവിതത്തിൽ എവിടെയിരുന്നാലും നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ ആലോചനകൾക്ക് പ്രേരിപ്പിക്കണം. അങ്ങനെ ദൈവാസ്തിത്വത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ദുനിയാവിൻ്റെ നിസ്സാരതയെക്കുറിച്ചും അള്ളാഹുവിൻ്റെ സൃഷ്ടി മഹാത്മ്യങ്ങളെക്കുറിച്ചും നമ്മുടെ ഭാവി ജീവിതത്തെക്കുറിച്ചും എല്ലാം ചിന്തിച്ചും ആലോചിച്ചും സ്വയം ഒരു മാറ്റത്തിന് വിധേയനായി എന്നും പുതിയ പുതിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച് പുതിയ പുതിയ ഒരു വ്യക്തിയായി തീരാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അതിന് അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. നമ്മളിന്ന് വന്നുപോയ തെറ്റുകളെ അള്ളാഹു നമുക്ക് പുറത്തുമാപ്പാക്കി തരുമാറാവട്ടെ.
4: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
6: ഈ ശബ്ദലോകത്തെ
7: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: ഇസ്ലാം മനുഷ്യജീവിതത്തിന്റെ സമഗ്രമായ വഴികാട്ടി. വ്യക്തിയുടെയും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും നന്മ ലക്ഷ്യമാക്കുന്ന ദൈവീക ദർശനം. ആ ദർശനത്തിന്റെ മാനവിക നിലപാടുകളിലേക്ക് വെളിച്ചം വീശുന്ന പീസ് റേഡിയോ ഇൻസൈറ്റ്. ലഹരിയോടെ നോ കോംപ്രമൈസ്. അവതരണം ജസീൽ കൊടിയത്തൂർ.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളൊക്കെ ദിനംപ്രതി കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, ഭയപ്പെടുത്തുന്ന കൊലപാതകങ്ങളും അതുപോലെ തന്നെ ആത്മഹത്യകളുമൊക്കെയാണ്. അതിലൊക്കെയും ലഹരിയുടെ സ്വാധീനം പല കേസുകളിൽ നമ്മൾ കാണാറുണ്ട്. തിന്മകൾ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം വാർത്തകളൊക്കെ കാണുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ തിന്മകളൊക്കെ അവസാനിക്കുക, ഇനി എന്ന് ഇതൊക്കെ നിൽക്കും പലരും പറയുന്നത് ഇതൊന്നും ഇനി അവസാനിക്കാൻ പോകുന്നില്ല എന്നുള്ള കമൻ്റൊക്കെയാണ്. സഹോദരങ്ങളെ, ഇതിനേക്കാളുമൊക്കെ വലിയ തിന്മകളും വലിയ ഭവിഷ്യത്തുകളുമൊക്കെ നിന്നതിൻ്റെ ചരിത്രം, അവസാനിച്ചതിൻ്റെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് തിന്മകളിൽ അഭിരമിച്ചിരുന്ന വലിയൊരു സമൂഹത്തെയാണ് 23 വർഷക്കാലം അതിൻ്റെ ദീനീ പ്രബോധനത്തിൻ്റെ റിസൾട്ടായി ലോകത്തിന് മാതൃകയായ ഒരു ഉത്തമ സമൂഹമായി മാറിയിട്ടുള്ളത്. ഒരുപാട് തിന്മകൾക്ക് അറുതി വന്നിട്ടുണ്ട്. ഇന്ന് ഈ കാണുന്ന തിന്മകൾക്കും അറുതി വരുത്താൻ സാധിക്കും. അതിന് ഈയൊരു ദീനുൽ ഇസ്ലാം കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം. ഈയൊരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഹദീസ് റിപ്പോർട്ടർമാരിൽ പ്രമുഖനായിരുന്ന അബ്ദുല്ലാഹിബിൻ മുസ്ലിമ അൽ ഖഅനബി, ഇമാം മാലിക് റഹ്മഹുള്ളയുടെ ശിഷ്യനാണ് അബ്ദുല്ലാ അൽ ഖഅനബി റഹ്മഹുള്ള. അദ്ദേഹം കൂട്ടുകാരൊന്നിച്ച് എല്ലാ ദിവസവും മദ്യം കുടിക്കുന്ന, കള്ള് കുടിക്കുന്ന ശീലം അയാൾക്കുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ കൂട്ടുകാരൊക്കെ ഒത്ത് കൂടി കള്ള് കുടിച്ച് യാതൊരു ബോധവുമില്ലാതെ ഇങ്ങനെ നടന്നിരുന്ന യുവാവ് ഒരിക്കൽ അദ്ദേഹത്തിന് വീടിന് പുറത്ത് നിൽക്കുന്ന സമയത്ത് ഒരാളുടെ ചുറ്റും കുറേ ആളുകളിങ്ങനെ ഒരുമിച്ച് കൂടിയത് കണ്ടു. അപ്പം അദ്ദേഹം അയാൾ ചോദിച്ചു, ആരാണത്, ആർക്ക് ചുറ്റുമാണ് ഈ ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്? അപ്പം മറുപടി പറഞ്ഞു, ശുഅബ, ശുഅബയുടെ ചുറ്റുമാണ് കൂടിയിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ ചോദ്യം, വമാ ശുഅബ, എന്താണ് ശുഅബ എന്ന് പറഞ്ഞാൽ, അപ്പം ആരാണ് എന്ന് ചോദിച്ച ചോദ്യമാണത്. അപ്പം മറുപടി കിട്ടി, മുഹദ്ദിസുൻ മിൻ അഇമ്മത്തുൽ മുഹദ്ദിസീൻ, ഇപ്പോഴുള്ള മുഹദ്ദിസുകളിൽ പെട്ട, ഹദീസ് പണ്ഡിതന്മാരിൽപ്പെട്ട മഹാനായ പണ്ഡിതനാണ്. അത് കേട്ട സമയത്ത് അബ്ദുല്ലാ അൽ ഖഅനബി അദ്ദേഹത്തിന് നേരെ ചെന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ഹദീസ് പറഞ്ഞു തരണം. അപ്പോൾ ശുഅബ റഹ്മഹുള്ള അദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ഹദീസ് കേൾക്കേണ്ട ആളല്ല, നിങ്ങളുടെ ഇപ്പോഴുള്ള വേഷവും ഇപ്പോഴുള്ള രൂപവും പോലുമൊന്നും അതിന് പറ്റിയതല്ല. അപ്പോൾ ഉടനെ അയാൾ കയ്യിലുള്ള ആയുധമെടുത്തിട്ട് പറഞ്ഞു, ഇപ്പോൾ പറയണം എന്ന് വാശി പിടിച്ചു. അങ്ങനെ ആയുധം എടുത്ത സമയത്ത് ശുഅബ റഹ്മഹുള്ള പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാലം തസ്തഹി ഫസ്നഅ മാ ശിഅ്ത, നിനക്ക് ലജ്ജയില്ലെങ്കിൽ നിനക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കാം എന്ന ഒരു ഹദീസിൻ്റെ, ഹദീസ് നബിസ്ലമയുടെ വാചകം അദ്ദേഹം അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ടപാട് അബ്ദുല്ലാ അൽ ഖഅനബി റഹ്മഹുള്ള അദ്ദേഹം തന്നെ വീട്ടിലേക്ക് നേരെ ചെന്നു. അവിടെയുള്ള കൂട്ടുകാരൊന്നിച്ച് കള്ള് കുടിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ശുദ്ധിയായി വന്നിട്ട് ഉമ്മാനോട് പറയാണ്, കൂട്ടുകാർ വന്നാൽ അവർക്ക് ഭക്ഷണം കൊടുക്കണം, ഇവിടെയൊക്കെയുള്ള കള്ളൊക്കെ എന്ത് ചെയ്തു എന്നുള്ളത് അവരോട് പറഞ്ഞു കൊടുക്കണം, അവർ പിരിഞ്ഞു പോയിക്കോളും എന്ന് പറഞ്ഞ് അദ്ദേഹം നേരെ മദീനയിലേക്ക് ചെല്ലുകയാണ്. ഇമാം മാലിക് റഹ്മഹുള്ളയുടെ ശിഷ്യനായിട്ട് അദ്ദേഹം വലിയ, അദ്ദേഹത്തിൻ്റെ വലിയ ശിഷ്യന്മാരിൽ ഒരാളായിട്ട് മാറുകയാണ്. സഹോദരങ്ങളെ, ഇവിടെ ഒന്ന് രണ്ട് വിഷയങ്ങൾ. ഒന്ന്, അയാൾ മദ്യലഹരിയായിരിക്കെയാണ് ആ ഒരു സംഭവത്തിൻ്റെ തുടക്കം. പക്ഷേ അവിടെ യഥാർത്ഥത്തിലുള്ള ഇസ്ലാം, അതിലെ ഒരു ഹദീസ് കേട്ട സമയത്ത് അദ്ദേഹത്തിനുണ്ടായൊരു മാറ്റം, പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റമാണ് ഈ ഒരു സംഭവം നമ്മെ ഉണർത്തുന്നത്. ഇവിടെ ആ ഒരു കള്ളിനെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്ന ഭാഗം, അൽഹംറു ഉമ്മുൽ ഫവാഹിഷ് വ അക്ബറുൽ കബായിർ മൻ ശരിബഹ വഖഅ അലാ ഉമ്മിഹി വഖാലത്തിഹി വഅമ്മത്തിഹി. അങ്ങനെ മദ്യം തിന്മകളുടെ മാതാവാണ്, വൻ പാപങ്ങളിലൊന്നാണ്. ആരെങ്കിലും അത് കുടിച്ചാൽ അവൻ തൻ്റെ ഉമ്മയെയും മാതൃപിതൃ സഹോദരിയെയും വിഭജിച്ചതിന് തുല്യമാണ് എന്ന വളരെ ഗൗരവമേറിയ വിഷയം ഇതുപോലെയുള്ള ഒരുപാട് ഹദീസ് നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ലഹരി ഉണ്ടാക്കുന്ന എല്ലാം ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്. യമനിലേക്ക് പ്രബോധനത്തിന് പോയ മുആദ് റളിയല്ലാഹു അൻഹുവിനെ അയക്കുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അവിടുത്തുകാർ തേനിൽ നിന്നുണ്ടാക്കുന്ന ലഹരി പാനീയത്തിൻ്റെ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കണം എന്ന് ചോദിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു ഖംറിൻ ഹറാം. അങ്ങനെ വ്യത്യസ്ത റിവായത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് സഹോദരങ്ങളെ, ലഹരി ഉണ്ടാക്കുന്ന എത്ര ചെറുതും അത് ഹറാമാണ്. ജാഹിലിയ കാലത്ത് ചികിത്സക്കും ഇത്തരം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, ത്വാരിഖ് ബിൻ സുവൈദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഇന്നമാ അസ്നഉഹ ലിദവ, ഞാനത് ഉണ്ടാക്കുന്നത് മരുന്ന് ആയിട്ടാണ്, മരുന്നിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലൈസ ബിദവാഇൻ, അത് മരുന്നല്ല, പക്ഷേ വലാക്കിന്നഹു ദാഉൻ, അത് രോഗമാണ് എന്നാണ് നബി സല്ലം പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ ഈ കള്ളിൻ്റെ വിഷയത്തിൽ, ലഹരിയുടെ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നല്ലാഹ ലം യജ്അൽ ശിഫാഅക്കും ഫീമാ ഹറമ അലൈക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഹറാമാക്കിയ ഒന്നിലും ഒരു ശിഫയും വെച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹദീസുകളൊക്കെ പറയുന്നത്, പഠിപ്പിക്കുന്നത് എങ്ങനെയുള്ള സമൂഹത്തോടാണ്? കള്ളിൽ മുങ്ങിക്കുടിച്ചിരുന്ന, അതിനുവേണ്ടി യുദ്ധം വരെ ചെയ്തിരുന്ന, അതിനുവേണ്ടി മാത്രം ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിന്, സമുദായത്തിന്. അങ്ങനെ ഒരു കവി പാടിയതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇദാമുത്തു ഫദ്ഫിന്നി ഇലാജംബി കർമ്മത്തിൻ തുറവി ഇലാമി ബാദമൗത്തി ഉറൂഖുഹ, എൻ്റെ മരണശേഷം എനിക്ക് എൻ്റെ എല്ലുകൾക്ക് മുന്തിരിവള്ളിയുടെ നീര് നുകരാൻ, മുന്തിരിയുടെ നീര് നുകരാൻ പാകത്തിൽ അവിടെ എന്നെ മറമാടണം. വലാ തദ്ഫിന്നി ബിൽ ഫലാതി ഫഇന്നി അഖാഫു ഇദാ മമുത്തു അൻല അദുഖുഹ, മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ രുചി എനിക്ക് രുചിക്കാൻ പറ്റാത്ത രൂപത്തിൽ എന്നെ മറമാടരുത് എന്നൊക്കെ പാടിയിരുന്ന കവികൾ ജീവിച്ചിരുന്ന സമൂഹത്തിൽ, സമുദായത്തിൽ കൃത്യമായി ഇസ്ലാം ദീനിനെ പഠിപ്പിച്ചുകൊണ്ട് അതിലെ ഹറാമുകളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ലഹരിയുടെ ഭാഗത്ത് ഒരു വലിയ പാഠം തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. യദുഖുൽ ജന്നത മന്നാനുൻ വല ആഖ് വല മുദ്മിനു ഖംരിൻ, അപ്പം സ്ഥിരം മദ്യപാനി സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന അതിഗൗരവമേറിയ ഭാഗം നബിസ്ലാസം പഠിപ്പിച്ചു. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അബു ദർദ റളിയല്ലാഹു പറയാണ്, ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഖലീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയാണ്, അൻ ലാ തുഷ്രിക് ബില്ലാഹി ഷൈആ, നീ അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. ഒന്ന്, വ ഇൻ ഖുത്തഅത വഹുരിഖ്ത, നിന്റെ ശരീരം ഛേദിക്കപ്പെട്ടാലും നിന്നെ തീയിലിട്ട് കരിച്ചു കളഞ്ഞാലും നീ ലാ തുശ്രിക് ബില്ലാഹി ഷയ്യ, അല്ലാഹുവിൽ ഒരിക്കലും പങ്കു ചേർക്കരുത്. വലാ തത്രുക് സലാതൻ മക്തൂബത്തൻ മുതഅമ്മിദ, മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് നമസ്കാരം, ഫർദ് നമസ്കാരം നീ ഒരിക്കലും ഒഴിവാക്കുകയും ചെയ്യരുത്. അതിൻ്റെ കൂടെ ചേർത്തി പറഞ്ഞു, വലാ തഷ്റബ് അൽ ഖംറ ഫഇന്നഹ മിഫ്താഹു കുല്ലി ശരിൻ, നീ കള്ളു കുടിക്കരുത്, അത് എല്ലാ തിന്മകളുടെയും താക്കോലാണ് എന്നുള്ള രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത്. സഹോദരങ്ങളെ, അത്രമേൽ ഗൗരവമേറിയ ശിർക്കിൻ്റെയും അതുപോലെ തന്നെ പ്രധാനമേറിയ നിസ്കാരത്തിൻ്റെയും കൂടെ കള്ളു കുടിക്കരുത് എന്ന ഒരു വിഷയം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരണത്തിൽ പഠിപ്പിച്ചതിൻ്റെ ഭാഗം നമുക്കൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അത് അത്രമാത്രം ഗൗരവമേറിയാണ്, അതുമായി യാതൊരു ബന്ധവും നമുക്കുണ്ടാവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലഅനല്ലാഹുൽ ഖംറ, അള്ളാഹു മദ്യത്തെ, കള്ളിനെ ശപിച്ചിരിക്കുന്നു. വലഅന ശാരിബഹ, അത് കുടിക്കുന്നവനെയും, വസാഖിയഹ, അത് കുടിപ്പിക്കുന്നവനെയും, വആസിറഹ വമുഅ്തസിറഹ, അത് കള്ള് നിർമ്മിക്കുന്നവനെയും, അത് ആർക്കു വേണ്ടിയാണ് നിർമ്മിക്കുന്നത്, നിർമ്മിക്കപ്പെടുന്നത് അവനെയും, വബായഅഹ വമുബ്താഅഹ, അത് വാങ്ങുന്നവനെയും വിൽക്കുന്നവനെയും, വഹാമിലഹ, അത് വഹിക്കുന്നവനെയും, അവൽ മുഹ്മൂലു ഇലൈഹി, ആരിലേക്കാണത് വഹിച്ചു കൊണ്ട് ചെല്ലുന്നത് അവനെയും, വ ആക്കിലു സമനിഹ, അതിൻ്റെ വില ഭക്ഷിക്കുന്നവനെയും അള്ളാഹു സുബ്ഹാനഹു വതആല ശപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ലഹരിയുടെ ഏതൊരു വകുപ്പിലും യാതൊരു സഹകരണവും പാടില്ല എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ഹദീസാണത്. സഹോദരങ്ങളെ, ലഹരിയുടെ വിഷയം നാട്ടിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അത് മദ്യമെന്നതിനു പകരം മറ്റു പല രൂപത്തിൽ, പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ കാലത്ത് കൃത്യമായ ജാഗ്രത നമുക്കുണ്ടാവണം. ആ ലഹരിയോട് ഒരു അണുപോലും നമ്മൾ അതിനോട് അടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആനിൽ കൃത്യമായി ഹറാമെന്ന് പഠിപ്പിക്കുന്ന, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറ് വൽ മൈസിർ വൽ അൻസാബ് വൽ അസ്ലാം റിജ്സും മിൻ അമലി ഷൈത്താൻ ഫജ്തനിബൂഹു, നിങ്ങളതിനെ എല്ലാം വെടിയണമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഈ ഖുർആനിൻ്റെ വാചകങ്ങളും ആയത്തുകളും അതേപോലെ തന്നെ ഒരുപാട് ഹദീസുകളും ലഹരിയുടെ വിഷയത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതിനെ അറിഞ്ഞുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് കഴിയണം. അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, പറഞ്ഞു കൊടുക്കാൻ നമ്മളുണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈറി ഖൽഖി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
8: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഇൻസൈറ്റ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ലഹരിയോട് നോ കോംപ്രമൈസ് എന്ന തലക്കെട്ടിലായിരുന്നു ഇന്നത്തെ ഇൻസൈറ്റ് പ്രോഗ്രാം. അവതരിപ്പിച്ചത് ജസീൽ കൊടിയത്തൂർ.
10: ഹൃദയായി വരൂ സത്യസന്മാർഗമേ.
11: നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു വൻ കടലിലാണ്. ചുറ്റിലും പുകഞ്ഞു കത്തുന്ന സാമൂഹ്യ രാഷ്ട്രീയ മതപരമായ ചർച്ചകളും വാർത്തകളും നിമിഷങ്ങൾ തോറും മാറ്റിമറിക്കപ്പെടുന്നു. ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയാനാകാതെ ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നൊരു കാലഘട്ടം. ഇവിടെയാണ് യഥാർത്ഥ വെളിച്ചത്തിൻ്റെ പ്രസക്തി. ബാഹ്യമായി കേൾക്കുന്നതിനപ്പുറം വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് വസ്തുനിഷ്ഠമായി ഇറങ്ങിച്ചെന്ന സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സംഭവമുണ്ടാകുമ്പോൾ വികാരത്തള്ളിച്ചയിലല്ല, വിചാരത്തോടെയും വിവേകത്തോടെയുമാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ആനുകാലികവും സങ്കീർണവുമായ വിഷയങ്ങളിൽ കേവലം ഒരു വ്യക്തിഗത അഭിപ്രായത്തിനപ്പുറം ദൈവിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വ്യക്തമായ ഇസ്ലാമിക വീക്ഷണം മനസ്സിലാക്കുക എന്നത് ഏവർക്കും അനിവാര്യമായ ഒന്നാണ്. സത്യവും മിഥ്യയും കൂട്ടിക്കലർത്തപ്പെടുന്ന ഇക്കാലത്ത് കാണാക്കാഴ്ചകൾക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. ആനുകാലിക മതരാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ വിഷയങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സുതാര്യവും ആധികാരികവുമായ നിലപാടുകൾ സംശയങ്ങൾക്കിടയില്ലാത്ത വിധം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വേദി, ചിന്തിക്കുന്ന മനസ്സിന് കൃത്യമായ ദിശാബോധവും വഴിവിളക്കും നൽകുന്ന അറിവിൻ്റെ ശബ്ദം. ചിന്തകൾക്ക് കൃത്യമായ തെളിമ നൽകാൻ ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി കൃത്യം 8:30 വിസ്ഡം സ്പോട്ട്ലൈറ്റ്. നിങ്ങളുടെ കാതുകളിൽ സത്യത്തിൻ്റെ വെളിച്ചമെത്തുന്നു. ലൈവായി കേൾക്കാം. ഡയലോഗ് TV യൂട്യൂബ് ചാനലിലൂടെയും പീസ് റേഡിയോ ആപ്പിലൂടെയും ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ട് മാറി അറിവിൻ്റെ വെളിച്ചം പരക്കട്ടെ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡയലോഗ് TV യൂട്യൂബ് ചാനൽ. ഡൗൺലോഡ് ചെയ്യൂ പീസ് റേഡിയോ ആപ്പ്. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. കാഴ്ചകൾക്കപ്പുറത്ത് സത്യം തിരിച്ചറിയാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നേർവഴി ഹ്രസ്വപ്രഭാഷണങ്ങൾ. വിജ്ഞാനത്തിൻ്റെ വിഹായസിലെത്തി എന്ന് പെരുമ നടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വപ്രഭാഷണങ്ങൾ. നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വപ്രഭാഷണങ്ങൾ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، പ്രിയ ശ്രോതാക്കളെ, മോർണിംഗ് ഷോയുടെ യാത്ര അവസാനിച്ചു നമ്മൾ മറ്റൊരു യാത്ര ആരംഭിക്കുകയാണ്. റേഡിയോ വൈബ്സിൻ്റെ ഇന്നത്തെ ദിനത്തിൽ നിങ്ങളോടൊപ്പം ചേരുന്നത് ഹനീഫ വണ്ടൂരിൻ്റെ കൂടെ ഞാൻ മുസ്തഫ മാസ്റ്റർ എപ്പിക്കാട്.
1: നമ്മൾ ഇന്നത്തെ ഇൻസൈറ്റ് പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ഇൻസൈറ്റിൽ മാതൃക പ്രവാചകനാണ് എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ഇൻസൈറ്റ്. ഏത് വിഷയത്തിലും, ഇപ്പോൾ നിങ്ങളൊരു കച്ചവടക്കാരനാണോ, നിങ്ങളൊരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണോ, നിങ്ങളൊരു പിതാവാണോ, നിങ്ങളൊരു മകനാണോ, നിങ്ങളൊരു വല്യപ്പയാണോ, അത് എവിടെയാണെങ്കിലും, ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഏതാണോ അവിടെയൊക്കെ പ്രവാചകനിൽ മാതൃകയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എവിടെയും മാതൃകയുണ്ടെന്ന് ഖുർആൻ പറഞ്ഞു. ഏതൊരാൾക്കും പ്രവാചകനിൽ മാതൃകയുണ്ട്. അതാണ് ഇന്നത്തെ ഇൻസൈറ്റിൽ. ഇൻസൈറ്റിൽ ഷംജാസ് കെ അബ്ബാസ് നമ്മോടൊപ്പം ചേരുന്നു, കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ എല്ലാം ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുകൾ, എന്തെല്ലാം തിരുത്തലുകൾ അതിനാവശ്യമാണ് എന്നത് കൃത്യമായും വിലയിരുത്തേണ്ടതുണ്ട്. ഏതൊരു സംസാരമാണെങ്കിലും, ഏതൊരു ഉപദേശമാണെങ്കിലും, ഏതൊരു പ്രഭാഷണമാണെങ്കിലും, യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് ഇസ്ലാം എണ്ണിയത് ഇൻഷിറാഹു സ്വദറാണ്, ഹൃദയത്തിൻ്റെ വിശാലതയാണ്. അലം നഷ്റഹ് ലക സ്വദറക് എന്ന അധ്യായത്തിലെല്ലാം പറയുന്ന ഒരു സ്വദറിനുള്ള വിശാലതയുണ്ട്, ഓപ്പൺ മൈൻഡുണ്ട്. ആ ഓപ്പൺ മൈൻഡോട് കൂടി ഏറ്റവും ഗൗരവത്തിൽ കേൾക്കേണ്ട ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ സൽസ്വഭാവം. ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾ പ്രവാചകനിലേക്ക് നോക്കൂ എന്നതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിലേക്ക് നോക്കൂ എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ചായിരുന്നു. അവിടെ ഇന്നമാ ബുഇസ്തു, പ്രവാചകരെ താങ്കളെ നാം പൂർത്തീകരിപ്പിച്ചുകൊണ്ടാണ് താങ്കൾ അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞിടത്ത് ഇസ്ലാം കൃത്യമായും പഠിപ്പിച്ചത് പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് സൽസ്വഭാവത്തെ പൂർത്തീകരിച്ചുകൊണ്ട് അവതരിച്ച മനുഷ്യനാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകനിലേക്ക് നോക്കാനാണ് ഇസ്ലാം കൃത്യമായും സൽസ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞിടത്തെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് തൻ്റെ നിയോഗം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ നിയോഗത്തെക്കുറിച്ച് തന്നെ പറയുന്നിടത്താണ് ഈ ദൗത്യം എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു നിയോഗിക്കപ്പെട്ട ഒന്നാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വഭാവത്തെ തട്ടിച്ചു നോക്കേണ്ടതും പ്രവാചകനിലേക്കാണ്. ഒരു സത്യവിശ്വാസി സംബന്ധിച്ചിടത്തോളം സൽസ്വഭാവത്തെ അവൻ നേടിയെടുക്കുവാൻ, അല്ലെങ്കിൽ സ്വഭാവ ഗുണങ്ങൾ നേടിയെടുക്കുവാൻ, സ്വഭാവത്തിൽ തിരുത്തലുകൾ വരുത്തുവാൻ മൂന്ന് കാര്യങ്ങൾ അടിസ്ഥാനപരമായി അവൻ അറിയേണ്ടതുണ്ട്. അതിലേറ്റവും ആദ്യത്തേത് എന്തൊക്കെയാണ് നല്ല സൽസ്വഭാവങ്ങൾ എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. എന്തെല്ലാമാണ് സൽസ്വഭാവം? പലപ്പോഴും ലോകക്രമത്തിൽ ഒരുപാട് കാര്യങ്ങൾ സൽസ്വഭാവമായി എണ്ണാറുണ്ട്. എന്നാൽ പലപ്പോഴും ഇസ്ലാമിൻ്റെ ലോകവീക്ഷണത്തിൽ അത് സൽസ്വഭാവമാവണമെന്നില്ല. എന്നാൽ മറ്റുള്ളവർ സൽസ്വഭാവമെന്നോ അല്ലെങ്കിൽ അത്ര തന്നെ ഗൗരവം കൊടുക്കാത്ത നിസ്സാരവൽക്കരിച്ച പല കാര്യങ്ങളും ഇസ്ലാം ഏറെ മഹത്വത്തോടു കൂടി കാണുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഹദീസുകളിൽ തന്നെ പൂച്ചയെ കെട്ടിയിട്ട് ഉപദ്രവിച്ചതും നായ്ക്ക് വെള്ളം കൊടുത്തതുമായ വ്യക്തികളെക്കുറിച്ച് പറയുന്ന ഹദീസുകളിലെല്ലാം പറയുന്ന പരാമർശങ്ങൾ യഥാർത്ഥത്തിൽ മറ്റുള്ളവർ നിസ്സാരമായി കാണുമ്പോൾ ആ സ്വഭാവ ഗുണങ്ങൾ, ഇസ്ലാം ഏറെ പവിത്രമായി, ഏറെ മഹത്തരമായി കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിസ്സാരവൽക്കരിക്കുന്ന ഒരു കാര്യത്തെയും യഥാർത്ഥത്തിൽ ഇസ്ലാം നോക്കിക്കാണുന്ന ഒരു ലോകവീക്ഷണത്തോടെ നമ്മൾ നോക്കിക്കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇസ്ലാം എങ്ങനെയാണ് ഒരു സൽസ്വഭാവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത്? അവിടെ മുഖപ്രസന്നതയെക്കുറിച്ച്, ചിരിയെക്കുറിച്ച് കൃത്യമായും പരാമർശങ്ങളുണ്ട്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ മറ്റൊരാളുമായി അഭിസംബോധന നടത്തുമ്പോൾ ചിരിക്കേണ്ടത് എന്ന് കൃത്യമായും പഠിപ്പിക്കുന്നുണ്ട്. ആ ചിരി തന്നെ ഒരു ധർമ്മമാണ് എന്ന് പഠിപ്പിക്കുന്ന മതമായിക്കൊണ്ട് ഇസ്ലാം കടന്നു വരുന്നുണ്ട്. സത്യസന്ധത എന്നത്, ഒരാൾ സത്യം മാത്രം പറയുക എന്നത് അത്രത്തോളം പ്രാധാന്യത്തിൽ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ സത്യമല്ലാത്ത ഒന്നും കടന്നു വരരുത് എന്ന് പഠിപ്പിക്കുന്ന ഒരു മതമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ അൽ അമീൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ പ്രവാചകനിൽ മാതൃക ഉൾക്കൊള്ളുന്ന ഓരോ സത്യവിശ്വാസിയും യഥാർത്ഥത്തിൽ അൽ അമീനുകളാവാൻ ശ്രമിക്കേണ്ടവരാണ്, സത്യസന്ധരാവാൻ ശ്രമിക്കേണ്ടവരാണ്. മാത്രമല്ല വിനയത്തെക്കുറിച്ച് പറഞ്ഞു, യംഷു ഫിൽ അർദി മറഹ, നിങ്ങൾ വിനയത്തോടുകൂടി ലോകത്ത് നടക്കണം, നിങ്ങൾ പരസ്പരം അഹങ്കരിച്ച് നടക്കരുത്, നിങ്ങൾ എളിമയോടുകൂടി വിനയത്തോടുകൂടി വേണം നടന്നു നടക്കലാണെന്ന് കൃത്യമായും പഠിപ്പിച്ചു. മറുഭാഗത്ത് ലജ്ജയെക്കുറിച്ച് പറയുന്നിടത്ത് അൽ ഹയാ എന്ന് പറയുന്ന ലജ്ജ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ക്വാളിറ്റി ആയിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചു. പലപ്പോഴും പുതിയ കാലത്ത് നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ സൽസ്വഭാവം എന്നത് ലജ്ജയാണ്. നമുക്ക് ഇൻഷാല്ലാ ലജ്ജയെക്കുറിച്ച് മാത്രം ഒരുപാട് വിശദീകരിക്കാനുണ്ട്. മാത്രമല്ല മറ്റ് മനുഷ്യരെ സഹായിക്കുക, പരോപകാരം ചെയ്യുക, ഉപകാരം ചെയ്യുക എന്നെല്ലാം വലിയ പ്രാധാന്യത്തോടെ ഇസ്ലാം പഠിപ്പിക്കുന്നു. മറ്റൊരു സുഹൃത്തിന് വേണ്ടിയുള്ള ഒരു ദിവസത്തെ തൻ്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളത് ഒരു വലിയ ഇബാദത്തായിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നുള്ളതാണ്. അത്തരത്തിൽ പരോപകാരത്തെക്കുറിച്ചും ഉപകാരത്തെക്കുറിച്ചുമെല്ലാം കൃത്യമായും പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരാളെ ഉപദ്രവിക്കാതിരിക്കുക എന്നത് ഒരു സൽസ്വഭാവമാണ് എന്ന് കൃത്യമായും പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരാളെ ഉപദ്രവിക്കാതിരിക്കുക എന്നത്, മറ്റുള്ളവരുടെ കാര്യത്തിൽ ആവശ്യങ്ങൾക്ക് മാത്രം ഇടപെടുക എന്നത്, കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് ചൂഴ്ന്നന്വേഷിച്ച് കുത്തിച്ചോദിച്ച് അത്തരം സ്വഭാവങ്ങളെല്ലാം കൃത്യമായും ഇസ്ലാം പ്രതിരോധിക്കുന്നുണ്ട്. വിട്ടുവീഴ്ച നൽകാൻ കൃത്യമായും പഠിപ്പിക്കുന്നുണ്ട്. ഒരാൾ വിട്ടുവീഴ്ച നൽകിയാൽ ആകാശ ലോകത്തിൽ നിന്നും അള്ളാഹു നിങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകുമെന്ന് കൃത്യമായും പഠിപ്പിക്കുന്നു. കാരുണ്യത്തെക്കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തുള്ള നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് കരുണ കാണിക്കുമെന്ന്. അത്തരത്തിൽ ഓരോ സൽസ്വഭാവം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും അഹങ്കാരത്തോടു കൂടി നമ്മൾ തന്നെ പറയാറുണ്ട്, ഇതെല്ലാം എനിക്കുണ്ടല്ലോ, ഞാൻ ഇതെല്ലാം ഓക്കെ ആണല്ലോ എന്നെല്ലാം പറയാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ഓരോ ഇടനാഴികളും പരിശോധിച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓരോ ഇടപെടലുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളോട് നമ്മുടെ ഇടപെടലുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, ഇവിടെയെല്ലാം നമുക്ക് പിഴവുകൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. കാരണം നമ്മൾ മനുഷ്യരാണ്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ രണ്ടാമത്തെ പോയിന്റ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് ഒരു റോൾ മോഡൽ വേണമെന്നുള്ളതാണ്. ഒരു മാതൃക വേണം. ഇസ്ലാം കൃത്യമായി മാതൃകയോടുകൂടി മുന്നോട്ട് പോകാനാണ് പഠിപ്പിക്കുന്നത്. മില്ലത്ത് ഇബ്രാഹിമിനെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമെ കൂട്ടി വായിക്കുമ്പോൾ മാതൃകകളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഉലുൽ അസ്മിലെ പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ, പ്രവാചകന്മാരുടെ ജീവചരിത്രങ്ങൾ പഠിപ്പിക്കുമ്പോൾ, സ്വഹാബാക്കളുടെ ജീവിതങ്ങൾ പഠിപ്പിക്കുമ്പോൾ, ഇസ്ലാം പണ്ഡിതന്മാരുടെ കൗലുകളെ കുറിച്ച് പറയുമ്പോൾ, എല്ലാം മാതൃകകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ മുൻപിൽ നടന്ന മുൻഗാമികളെക്കുറിച്ച്, സലഫുകളെക്കുറിച്ച്, സ്വാലിഹീങ്ങളെക്കുറിച്ച്, അമ്പിയാക്കളെക്കുറിച്ച്, ഔലിയാക്കളെക്കുറിച്ച്, അത്തരം ആളുകളെക്കുറിച്ചെല്ലാമുള്ള ചിന്തകൾ, ഓർമ്മകൾ, അവരെ മാതൃകയാക്കുന്ന ജീവിതശൈലി യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടതുണ്ട്. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വഭാവ ഗുണത്തിന് നമുക്കൊരു മാതൃക വേണമെന്നുള്ളത് കടന്നു വരുന്നത്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ മാതൃക. അതിലൊരു വിശ്വാസിക്ക് യാതൊരു സംശയവുമില്ല, യാതൊരു തർക്കവുമില്ല. പലപ്പോഴും ഈ വിശ്വാസത്തെക്കുറിച്ച്, ഷിയാക്കളെക്കുറിച്ചെല്ലാം പറയുന്നിടത്ത് അവർ പ്രവാചകനെ തള്ളിപ്പറഞ്ഞ്, പ്രവാചകനെയും പ്രവാചക സദാചമയുടെ ഏറ്റവും അടുത്ത അനുയായികളായ സ്വഹാബാക്കളെയും തള്ളിപ്പറയുന്നിടത്ത്, യഥാർത്ഥത്തിൽ അവർ തള്ളിപ്പറയുന്നത് അവരുടെ സ്വഭാവത്തെ കൂടിയാണ്. അവർ ക്രൂരമായ പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന ആരോപണം നടത്തിക്കൊണ്ടാണ് ഖവാരിജികൾ ഈ ഇസ്ലാമിൻ്റെ പരിശുദ്ധമായ പാതയിൽ നിന്നും കടന്നുപോയത്. ഇത്തരത്തിലുള്ള വ്യതിയാന കക്ഷികളെക്കുറിച്ച്, വിഭിന്ന കക്ഷികളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, യഥാർത്ഥത്തിൽ പ്രവാചകനെ മാതൃകയാക്കുന്ന ഒരു വിഭാഗം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൽ നിന്നുള്ള പ്രവാചകനാണ് എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ, അത് പ്രവാചകനെ മാതൃകയാക്കാൻ കൂടിയുള്ള പ്രഖ്യാപനമാണ്. നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പുതിയ കാലത്ത് ഒരുപാട് മാതൃകകൾ നമ്മുടെ മക്കൾക്കുണ്ട്, നമുക്ക് തന്നെയുമുണ്ട്. പലപ്പോഴും മുതിർന്ന ആളുകൾ പോലും ഇന്ന് മക്കൾ ചെയ്യുന്ന അത്തരത്തിലുള്ള വളരെ ബാലിശമായ പ്രവർത്തനങ്ങളിൽ ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. മക്കളോട് മൊബൈൽ ഫോൺ എടുത്തു വെക്കുക എന്ന് പറയുന്ന മാതാപിതാക്കൾ തന്നെ മണിക്കൂറുകളോളം മൊബൈൽ ഫോണിൽ ചിലവഴിക്കുമ്പോൾ, യഥാർത്ഥത്തിൽ മാതൃകകളുടെ ഒരു വലിയ ശൂന്യത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ആരെയാണ് മാതൃകയാക്കേണ്ടത് എന്ന ചോദ്യം വരുന്നത്. പുതിയ കാലത്ത് നമ്മൾ വിളിക്കാറുള്ള ഒരു വിഭാഗം ആളുകൾ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഇൻഫ്ലുവൻസേഴ്സ് അവരെങ്ങനെയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഇൻഫ്ലുവൻസേഴ്സ് എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ അവരെക്കുറിച്ച് വിശദീകരിക്കുന്നത്, അവർ നമ്മുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന അടിസ്ഥാനത്തിലാണല്ലോ. എങ്ങനെയാണ് അവർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? പലപ്പോഴും ഓൺലൈൻ മാധ്യമങ്ങളിലെ ഇത്തരം ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട്, തുടർച്ചയായി കൊണ്ട് അവരുടെ വീഡിയോസ് കണ്ടുകൊണ്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഒരു രീതി പലപ്പോഴും നമ്മുടെ മക്കളിൽ ധാരാളമായും കണ്ടുവരാറുണ്ട്. അതിൻ്റെ വലിയൊരു കാരണം പലപ്പോഴും രക്ഷിതാക്കൾ തന്നെയാണ്. വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട്, ഗൗരവമില്ലാതെ അത്തരം കണ്ടൻറ്റുകൾ നമ്മുടെ മക്കൾക്ക് ലഭ്യമാക്കുമ്പോൾ, അവർ സ്വാഭാവികമായും അവരുടെ മുന്നിൽ കാണുന്ന വളരെ എൻ്റർടൈനിങ് ആയ, വളരെ വൈബ് നിറഞ്ഞ ജീവിതങ്ങളാണ് അവരും സ്വപ്നം കാണുന്നത്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്ന അപകടം, ഒരു ഒരു പ്രായം കഴിഞ്ഞാൽ, ഒരു കാലം കഴിഞ്ഞാൽ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ജീവിതം കണ്ട് വളർന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പ്രതിസന്ധി നേരിടുവാനോ ഒരു പ്രയാസം നേരിടുവാനോ സാധിക്കാത്ത വിധത്തിൽ അവർ ഒതുങ്ങിക്കൂടുന്ന, അല്ലെങ്കിൽ അവർ ബുദ്ധിമുട്ടുന്ന അവസ്ഥകൾ പുതിയ കാലത്ത് കണ്ടുവരുന്നു. ഇവിടെയാണ് യഥാർത്ഥത്തിൽ അവർ എങ്ങനെയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് നമ്മൾ കൃത്യമായും പഠിക്കേണ്ടത്. ഞാൻ പറയുന്നത് ഇവിടെയുള്ള ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിനെ കുറിച്ച് മാത്രമല്ല, ഇവിടെ ഫുഡ് വ്ളോഗിംഗ് എന്ന് പറഞ്ഞ് ഭക്ഷണത്തെക്കുറിച്ച് പറയുന്ന, അതിൽ ഓരോ തരത്തിലും ഓരോ മേഖലയിലും ഇന്ന് എക്സ്പെർട്ടൈസ്ഡ് ആയിക്കൊണ്ടുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, അവരെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നത് വലിയൊരു ചോദ്യമാണ്. ഇസ്ലാം ഇവിടെ കൃത്യമായും ആരെയാണ് നിങ്ങൾ മാതൃകയാക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്, ജീവിതത്തിൽ അൽ അമീൻ എന്ന് വിളിക്കപ്പെട്ട, ജീവിതത്തിലുടനീളം സത്യസന്ധനാണ് എന്ന് വിളിക്കപ്പെട്ട, സ്വന്തം ഭാര്യയിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായ ഒരു സൽസ്വഭാവിയാണ് എന്ന സർട്ടിഫിക്കറ്റ് ലഭിച്ച, സ്വന്തം സ്വഹാബാക്കളിൽ നിന്നും ഒരു പ്രവാചകന്റെ ചാണിൻ ചാൺ മുഴത്തിന് മുഴം ഞങ്ങൾ പിൻപറ്റിക്കൊണ്ടേയിരിക്കുന്ന, പ്രവാചകന്റെ ജീവിതത്തിൽ ലഹരി കണ്ടെത്തുന്ന ഒരു സ്വഹാബ പരിവാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റുമുണ്ട്. ഇത്തരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൽ യഥാർത്ഥത്തിൽ കുടുംബത്തിൽ മാതൃകയുണ്ട്, മക്കളിൽ മാതൃകയുണ്ട്, മാതാപിതാക്കളിൽ മാതൃകയുണ്ട്, പ്രവാചകന്റെ ജീവിതത്തിന്റെ എല്ലാ ഇടനാഴികളിലും മാതൃകയുണ്ട്. ഇരുളും വെളിച്ചത്തിലും സ്വഹാബാക്കളിലും റസൂലിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളിലും നയതന്ത്ര ബന്ധങ്ങളിലും എല്ലാം മാതൃകയുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നിടത്ത് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് റസൂൽ ഒരു സമ്പൂർണ്ണ ജീവിതം നമുക്ക് കാഴ്ചവെച്ചു എന്നാണ്. അദ്ദേഹത്തിന്റെ ജീവിതം ഓടുന്ന നടക്കുന്ന ഖുർആനായിരുന്നു എന്നാണ്. എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു ജീവിതം കാഴ്ചവെച്ചത്? അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം റസൂലിനെ ഇൻഫ്ലുവൻസ് ചെയ്തത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് അത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മാത്രമായിരുന്നു എന്നതാണ്. അത്തരത്തിൽ നമ്മൾ ഈ കാര്യത്തെ നോക്കിക്കാണുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് പഠിക്കാനുണ്ട്. അതിലേറ്റവും ആദ്യത്തെ ഒരു ചരിത്രം മാത്രം പറയാം. കാട്ടറബിയായ ഒരു അറാബി, വളരെ ഗ്രാമീണനായ, അതല്ലെങ്കിൽ അറേബ്യൻ ഉപദ്വീപിൽ തന്നെ മരുപ്രദേശത്ത് നിന്നും കടന്നു വരുന്ന ഒരു അറാബി, പൊതുവിൽ അത്തരത്തിലുള്ള ആളുകൾ വിദ്യാസമ്പന്നരായിരിക്കില്ല, അവർ പലപ്പോഴും ഒരു പൊതുമേഖലയിൽ ഇടപെട്ട് ശീലമില്ലാത്ത ആളുകളായിരിക്കും. അത്തരത്തിലുള്ള ഒരു വ്യക്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹ

0: അടുക്കിലേക്ക് വന്ന് റസൂലുള്ളാഹിനെ പഠിപ്പിക്കുന്ന ചില പഠനങ്ങൾ, ചില വായനകളുണ്ട്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വായന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്, പലപ്പോഴും ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങളെ പോലും പെരുകി പെരുകി അല്ലെങ്കിൽ സംസാരിച്ച് സംസാരിച്ച് ഓവർ തിങ്ക് ചെയ്ത് അതല്ലെങ്കിൽ വലിയ രീതിയിൽ അതിനെയെല്ലാം ആശയക്കുഴപ്പത്തിലാക്കി എല്ലാവരുടെയും അഭിപ്രായങ്ങളെടുത്തില്ലേ. നമ്മൾ പറയാറുണ്ട് ആള് കൂടിയാൽ പാമ്പ് ചാകില്ല എന്ന് പറയാറുണ്ട് അല്ലേ. ഒരുപാട് ആളുകൾ ചേർന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞ് അത് കുളമാക്കുന്നൊരവസ്ഥ പലപ്പോഴും സംഭവിക്കാറുണ്ട്. അവിടെയാണ് റസൂലുള്ളാഹി കൃത്യമായ ഒരു കാര്യത്തെ അഡ്രസ്സ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, നിങ്ങൾ സ്വകാര്യത്തിൽ വിളിച്ചൊരു കാര്യത്തെ നേരിടേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുന്നത്. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബജീവിതം പരിശോധിക്കുമ്പോൾ നമ്മൾ ഏറെ കേട്ടൊരു ചരിത്രമാണ് ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഭാര്യയിൽ നിന്നും ലഭിച്ച ഒരു ഒരു പാനീയം, ആ പാനീയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടിക്കാൻ വേണ്ടി എടുത്ത് സന്തോഷത്തോടെ വെക്കുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ അത് പതിയെ തട്ടി വീഴ്ത്തുന്നുണ്ട്. അങ്ങനെ തട്ടി വീഴ്ത്ത സന്ദർഭത്തിൽ ഒരു ഭാര്യ ഭർത്താവ് എന്നതിനപ്പുറത്തേക്ക് ഏതൊരു വ്യക്തിയാണെങ്കിലും അത് ദേഷ്യപ്പെടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ട് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മൗനത്തോടുകൂടി അവിടെ കാത്തുനിന്നു, ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് മാതൃകയാവുന്നുണ്ട് എന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നമ്മൾ റസൂലിനെ മാതൃകയാക്കാൻ കൃത്യമായും പഠന വിധേയമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കച്ചവടം എങ്ങനെയാണ് എന്ന് കച്ചവടക്കാർ പഠിക്കണം. അവിടെ എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ, സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുന്ന ഓരോ വ്യക്തിയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് പഠിക്കണം. റസൂൽ അതിൽ കാണിച്ച സൂക്ഷ്മതയെക്കുറിച്ച് പഠിക്കണം. മക്കളെക്കുറിച്ച്, പാരൻറ്റിങ്ങിനെക്കുറിച്ച്, പുതിയ കാലത്ത് രക്ഷാകർത്തൃത്വം എന്നത് വലിയ രീതിയിലുള്ള ഒരു ദൗത്യമായി ഉത്തരവാദിത്തമായി മാറുന്ന കാലത്ത്, അത് അത്ര എളുപ്പമല്ലാത്ത മോഡേൺ ഡേ പാരൻറ്റിങ് എന്നത് ഏതൊരാൾക്കും വെല്ലുവിളിയാവുന്ന കാലത്ത് എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് മക്കളെ വളർത്തിയത് എന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുവരുന്നത് അല്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, നിങ്ങളുടെ ഏറ്റവും നല്ല സ്വഭാവമുള്ള മനുഷ്യൻ അവൻ നിങ്ങളുടെ കുടുംബത്തോടെ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനായിരിക്കും എന്നുള്ളതാണ്. അത്തരത്തിൽ മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളിൽ ഇത്തരത്തിലുള്ള മാന്യത കീപ്പ് ചെയ്യുന്ന, പാലിക്കുന്ന, കുടുംബത്തിനുള്ളിലും കുടുംബത്തിന് പുറത്തും മറ്റുള്ളവർക്കിടയിലും മറ്റുള്ളവരില്ലെങ്കിലും ഒറ്റക്കാവുമ്പോഴും പരസ്യമാവുമ്പോഴും എല്ലാം ജീവിതത്തിൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടുള്ള ഒരു സ്വഭാവം കാണിച്ച് കാഴ്ചവെച്ചു എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആയിക്കൊണ്ട് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നതും നമ്മൾ കേൾക്കുന്നതും. മൂന്നാമതായിക്കൊണ്ട് ഒരാൾ ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത എന്നുള്ളത് പ്രാർത്ഥനയാണ്. നല്ല സ്വഭാവം ലഭിക്കാൻ പ്രാർത്ഥിക്കണം. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ സ്വഭാവം നന്നാവുക എന്നത് നമ്മുടെ മാത്രം ആവശ്യമല്ല, അത് നമ്മുടെ ചുറ്റുമുള്ളവരുടെ ആവശ്യമാണ്, നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യമാണ്, നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യമാണ്. ഏറ്റവും ആത്യന്തികമായിക്കൊണ്ട് അത് നമ്മുടെ പ്രബോധനത്തിൻ്റെ കൂടി ആവശ്യമാണ്. ഇസ്ലാം ദീൻ ഇവിടെ മറ്റുള്ളവർ കേൾക്കുമ്പോൾ, അവർ അറിയുമ്പോൾ, അവർക്കത് ഇഷ്ടപ്പെടണമെങ്കിൽ, അവരത് പഠിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളുടെ സ്വഭാവം നന്നാവേണ്ടതുണ്ട്. പലപ്പോഴും ഇസ്ലാമിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ നേരിടുമ്പോൾ വൈകാരികമായി കൊണ്ട് പ്രതിരോധിക്കുന്ന ആളുകൾ, അവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിന് സഹായമല്ല ചെയ്യുന്നത്, ഉപദ്രവമാണ് ചെയ്യുന്നത്. അത്തരത്തിൽ ഓൺലൈൻ മീഡിയയിലെല്ലാം കമൻറ്റ് ബോക്സിൽ മുസ്ലിം നാമധാരികളായിക്കൊണ്ട് തെറികൾ വിളിക്കുന്ന, അശ്ലീലങ്ങൾ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് സ്വർഗത്തിൽ നിന്നും അകന്നു പോവുകയാണ്. നന്മ പ്രതീക്ഷിച്ചുകൊണ്ട് തിന്മകൾ ചെയ്യുന്ന ഒരവസ്ഥ എത്ര ദുഷ്കരമാണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞപ്പോൾ കൃത്യമായി അള്ളാഹു പഠിപ്പിച്ചത്, വലൗ കുന്ത ഫല്ലൻ ഗരീദൽ ഖൽബി ലൻഫദു മിൻ ഹൗലിക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞു, റസൂലെ താങ്കളുടെ സ്വഭാവം എന്നത് അത് ഏറ്റവും ലളിതമായതുകൊണ്ട്, ഏറ്റവും സോഫ്റ്റ് ആയതുകൊണ്ട്, ഏറ്റവും നന്നായതുകൊണ്ട് മാത്രമാണ് റസൂലെ താങ്കളുടെ ചുറ്റും ആളുകൾ കൂടിയത്. അതുകൊണ്ട് താങ്കൾ സോഫ്റ്റായിക്കൊണ്ട് സംസാരിക്കണം. കൗലൻ ലയ്യന, നിങ്ങൾ മാന്യമായിക്കൊണ്ട് സോഫ്റ്റായിക്കൊണ്ട് സംസാരിക്കണമെന്ന് പഠിപ്പിച്ചു. ഇത്തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ജീവിതത്തിൻ്റെ കൂടി ഭാഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ സൽസ്വഭാവം എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. പലപ്പോഴും ഇസ്ലാമിൻ്റെ പേരിൽ മുസ്ലിം നാമധാരികളായിക്കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ ഇസ്ലാമിനൊരു ഭാരമാവുന്നുണ്ടോ എന്നൊരു ചിന്ത കൂടി നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ദീനിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ തിരുത്തേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല വീണ്ടും വീണ്ടും തിരുത്തിക്കൊണ്ട് മരണം വരെ പുനർവിചിന്തനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ സൽസ്വഭാവം എന്നത്. അത് തുറന്ന മനസ്സോടുകൂടി കേൾക്കാനുള്ള മനസ്സുണ്ടാവേണ്ടതുണ്ട്, മറ്റുള്ളവരുടെ തിരുത്തലുകൾ കേൾക്കാനുള്ള മനസ്സുണ്ടാവേണ്ടതുണ്ട്. എത്ര വലിയ സ്ഥാനത്താണെങ്കിലും അഹങ്കരിക്കാൻ യാതൊന്നുമില്ല എന്ന പൂർണ്ണമായ ബോധ്യത്തോടുകൂടി, പരലോകത്ത് ഏറ്റവും ആദ്യം കനന്തൂങ്ങുന്ന വിഷയം സൽസ്വഭാവമാണ് എന്ന ബോധത്തോടുകൂടി സൽസ്വഭാവത്തെ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മാതൃക പ്രവാചകനിലാണ് എന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ടാണ് ഷംജാസ് കെ അബ്ബാസ് സംസാരിച്ചത്. റെഡിയോ വൈബ്സിൻ്റെ ഈ ഒരു സമയത്ത് നമ്മൾ സ്വരം എന്ന ഒരു പംക്തിയിലേക്ക് പ്രവേശിക്കുകയാണ്.
2: അതെ, ഇമ്പമാർന്ന ഒരു സ്വരം കേട്ടുവരാം.

0: പ്രിശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് സ്വരം. ഇനി പീസ് റേഡിയോ ആരോഗ്യവിചാരം പ്രോഗ്രാമിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇന്നത്തെ ആരോഗ്യവിചാരം പ്രോഗ്രാമിൽ അത്യാഹിതങ്ങൾ എന്ന ടൈറ്റിലിൽ ഹൃദയാഘാതം സംഭവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ചാണ്.
1: ആരോഗ്യവിചാരത്തിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ യാസിർ ആൻഡ് ഡോക്ടർ അബ്ദുൽ മാലിക്.
0: അതെ, കേട്ടുവരാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യവിചാരം പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ആരോഗ്യവിചാരത്തിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് കോട്ടക്കൽ ആസ്ട്രമിംസ് ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗം തലവൻ ഡോക്ടർ യാസിർ ചോമയിൽ. നമുക്ക് കഴിഞ്ഞ എപ്പിസോഡുകളിൽ കേട്ട കാര്യങ്ങൾ, നാം പഠിച്ച കാര്യങ്ങളുടെ തുടർച്ചയിലേക്കാണ് നാം പോകുന്നത്. മെഡിക്കൽ എമർജൻസീസ് അഥവാ അത്യാഹിതങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് നാം ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക് എന്ന് നമ്മൾ പൊതുവെ വിളിക്കുന്ന ഒരു അവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഡോക്ടർ യാസിർ ചോമലിനെ പീസ് റോഡിലേക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്.
3: വലൈക്കും
2: സ്സലാം. അപ്പോൾ നമുക്ക് ചർച്ചയിലേക്ക് വരാം. ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പലപ്പോഴും അറ്റാക്ക് അറ്റാക്ക് എന്ന് പറയും, അത് ഒരു കോമൺ പേരാണോ അത്?
3: അതായത് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് അത് ഹാർട്ടിന് വരുന്ന, അതായത് ഹാർട്ടിൻ്റെ ഏതെങ്കിലും രക്തക്കുഴലിന് വരുന്ന ബ്ലോക്കുകൾക്കാണ് പലപ്പോഴും നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയാറുള്ളത്.
2: ഓക്കെ. അപ്പോൾ ഒരു രക്തക്കുഴലിന്, ഹാർട്ടിൻ്റെ ഉള്ളിലുള്ള അല്ലെ രക്തക്കുഴലുകൾക്ക് വരുന്ന ബ്ലോക്ക്,
3: അതായത് ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകൾക്ക് വരുന്ന ബ്ലോക്കിനാണ്. അതായത് ഹാർട്ടിൻ്റെ മസിലുകളൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന രക്തക്കുഴലുകൾക്ക് വരുന്ന ബ്ലോക്കിനാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയാറുള്ളത്.
2: ഓക്കെ. അപ്പം ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടായ ഒരാൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കുക?
3: ഹാർട്ട് അറ്റാക്ക് എന്ന് ഉണ്ടാവുന്ന വ്യക്തികൾക്ക് പലപ്പോഴും നെഞ്ചിൽ നടുഭാഗത്ത് അനുഭവപ്പെടുക, വേദന അനുഭവപ്പെടുക. സാധാരണഗതിയിലുണ്ടാവുന്ന അറ്റാക്ക് മിക്കവാറും ആൾക്കാർക്കും അനുഭവപ്പെടുന്നത് നെഞ്ചിൽ എന്തെങ്കിലും ഭാരം കയറ്റി വെച്ച പോലെ തോന്നുക. ഉദാഹരണത്തിന് നമ്മൾ ആന കയറി വല പോലെ തോന്നുക. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു വേദന കൈയിൻ്റെ ഉൾഭാഗത്ത്, വലത്ത് വശത്തോ ഇടത്തു വശത്തോ വരുന്ന കൈയിൻ്റെ ഉൾഭാഗത്തോട്ട് വേദന റേഡിയേറ്റ് ചെയ്യുക, അതായത് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുക,
2: വ്യാപിക്കുക.
3: പിന്നെ അതിൻ്റെ കൂടെ തന്നെ മിക്കവാറും ആൾക്കാർക്കും ഇതിൻ്റെ കൂടെ വിയർപ്പും അനുഭവപ്പെടാറുണ്ട്. ഇതാണ് സാധാരണ ഉള്ള നെഞ്ചുവേദന എന്ന് പറയാറുള്ളത്. ഇതല്ലാത്ത രീതിയിലും നെഞ്ചുവേദന അല്ലാത്ത രീതിയിലും ഹാർട്ട് അറ്റാക്ക് വരാം.
2: അതേതൊക്കെയാണ് കണ്ടീഷൻ?
3: അതായത് ഉദാഹരണത്തിന് സാധാരണഗതിയിൽ നെഞ്ചുവേദന മാത്രം അനുഭവപ്പെടണമെന്നില്ല. ഒരാൾക്ക് തൊണ്ടവേദന, നെഞ്ചുവേദന്റെ കൂടെ തൊണ്ടവേദന അനുഭവപ്പെടാം. നടുമുള്ളിന്റെ ഭാഗത്ത് വേദന അനുഭവപ്പെടാം.
2: നട്ടെല്ലിന്റെ
3: ഭാഗത്ത് വേദന അനുഭവപ്പെടാം. അല്ലെങ്കിൽ നെഞ്ചിന്റെ മറ്റുള്ള ഭാഗത്ത്, നടുഭാഗത്തല്ലാതെ വലത്തെ ഭാഗത്തോ അല്ലെങ്കിൽ ഇടത്തെ ഭാഗത്തോ വേദന അനുഭവപ്പെടാം. അതിന്റെ കൂടുതൽ ശ്വാസം മുട്ടൽ മാത്രം വരാം. ഇതൊക്കെയാണ് മറ്റ്, അതായത് ഹാർട്ട് അറ്റാക്ക് വരാന്റെ ലക്ഷണങ്ങൾ.
2: അപ്പൊ എല്ലാ നെഞ്ചുവേദനയും ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണമായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ?
3: എല്ലാ നെഞ്ചുവേദനയും ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണമായിട്ട് നമ്മൾ കണക്കാക്കാൻ പറ്റില്ല. ഒരു 42% നെഞ്ചുവേദനകളും പലപ്പോഴും ഗ്യാസ് സംബന്ധമായിട്ടുണ്ടാവുന്ന വേദനകളാണ്. പക്ഷേ ഒരു ആൾക്ക് നെഞ്ചുവേദന ഉണ്ട് എന്നുണ്ടെങ്കിൽ എപ്പോഴും അത് ഹാർട്ട് അറ്റാക്ക് ആണോ അല്ലേ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. പല കാരണങ്ങൾ കൊണ്ടും നെഞ്ചുവേദന വരാം. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ പോലെ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് നെഞ്ചുവേദന വരാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അന്നനാളത്തിന് വരുന്ന വിള്ളൽ കൊണ്ട് നെഞ്ചുവേദന വരാം. പിന്നെ അതേപോലെ തന്നെ രക്തം, അതായത് ഹാർട്ടിന്റെ അറകളിൽ, പുറത്തുള്ള അറകളിൽ രക്തം നിറഞ്ഞിട്ടുള്ള നെഞ്ചുവേദന അനുഭവപ്പെടാം. പിന്നെ അതേപോലെ ഒരാൾക്ക് ശ്വാസകോശത്തിൽ വരുന്ന നീരുകെട്ടുകൊണ്ട് നെഞ്ചുവേദന അനുഭവപ്പെടാം. നമ്മുടെ വൻകുഴലുകളിൽ വരുന്ന വിള്ളൽ കൊണ്ട് നെഞ്ചുവേദന അനുഭവപ്പെടാം. ഇതൊക്കെയാണ് നെഞ്ചുവേദനയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. അതേപോലെ തന്നെ നമ്മുടെ ഈ വരുന്ന, നമ്മുടെ ഈ ശ്വാസകോശത്തിലോട്ട് വരുന്ന രക്തക്കുഴലിൽ വരുന്ന ബ്ലോക്ക് കൊണ്ട് നെഞ്ചുവേദന അനുഭവപ്പെടാം. ഇതൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ കാണാറുള്ളത്.
2: പിന്നെ അപ്പോൾ എല്ലാ നെഞ്ഞുവേദനയും അറ്റാക്ക് ആയിക്കൊണ്ടെന്നില്ല, എന്നാൽ നെഞ്ഞുവേദന വരുന്ന ഒരാൾക്ക് അറ്റാക്ക് അല്ല എന്ന് ഉറപ്പുവരുത്തുന്നത് അയാളുടെ സേഫ്റ്റിക്കിന്റെ ഭാഗമായിട്ട്
3: നിർബന്ധമായിട്ടും നമ്മൾ അത് ഹോസ്പിറ്റലിൽ എത്തിച്ച് ഹാർട്ട് അറ്റാക്ക് അല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളത് നമ്മൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്.
2: ഈ ഒരു അറ്റാക്ക് എന്ന് പറഞ്ഞപ്പോൾ പലപ്പോഴും നമുക്ക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ പ്രഷറും ഷുഗറൊക്കെ ഉള്ള ആളുകൾക്ക് വരുന്ന ഒരു അസുഖമായിട്ടാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. ആർക്കൊക്കെയാണ് ഇങ്ങനത്തെ ഒരു അസുഖം വരാൻ ചാൻസ് ഉള്ള കൂടുതൽ ചാൻസ് ഉള്ള ആളുകൾ?
3: കൂടുതൽ ചാൻസ് ഉള്ള വ്യക്തികൾ എന്ന് പറഞ്ഞാൽ 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വ്യക്തികളിലാണ് സാധാരണഗതിയിൽ നമ്മൾ ഇത് കാണാറുള്ളത്. ഉദാഹരണത്തിന് 40, പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ നമുക്ക് ഹൈ റിസ്ക് ചാൻസ് ഉണ്ട്. പിന്നെ പ്രഷർ ഉണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. കൊളസ്ട്രോളിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ അമിതമായി കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. പാരമ്പര്യമായിട്ട് ഉപ്പാക്കും ഉമ്മാക്ക് അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് അവർക്കൊക്കെ ആർക്കെങ്കിലും നെഞ്ചുവേദന ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കിയാണെങ്കിൽ നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ള കാറ്റഗറി എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ചെറിയ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ചെറുപ്രായക്കാരിൽ പോലും നമ്മൾ ഹാർട്ട് അറ്റാക്ക് ഇന്നത്തെ കാലത്ത് കാണാറുണ്ട്.
2: ഈ ചെറിയ ഒരു 20-25 വയസ്സുള്ള ആളുകളൊക്കെ ഈ കളിക്കുന്നതിനിടയിലൊക്കെ കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെ പറയുന്നതൊക്കെ അറ്റാക്കിന്റെ ഭാഗമായിട്ട് കാണാൻ കഴിയുമോ?
3: അത് അറ്റാക്കിന്റെ ഭാഗമായിട്ടാവാം. അതല്ലെങ്കിൽ അവരിൽ കാണുന്ന നമ്മുടെ ഹാർട്ടിൽ വരുന്ന അസുഖങ്ങളുണ്ട്, പാരമ്പര്യമായിട്ട് വരുന്ന അസുഖങ്ങൾ ഈ കളിക്കുന്നതിടയ്ക്ക് സങ്കീർണമാവുന്നതാണ്. അതായത് ഹാർട്ടിൻ്റെ മസിലുകളുടെ തടിപ്പ് കൂടിയത് കൊണ്ട് ഈ ആൾക്കാർക്ക് ഇതുപോലെയുള്ള കളിക്കുന്ന സമയത്ത് ഹാർട്ടിന് രക്തോട്ടം നിരക്കുകയും അല്ലെങ്കിൽ ഹാർട്ടിന് വേണ്ട രീതിയിൽ രക്തോട്ടം കിട്ടാതാവുന്ന ഒരവസ്ഥയും വരുമ്പോൾ ഹാർട്ടിൻ്റെ ഇടിപ്പ് വ്യത്യാസം വന്നിട്ട് ആൾ മരണപ്പെടാം. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ചെറുപ്രായക്കാരിൽ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ പെട്ടെന്നുള്ള മരണത്തിനുള്ള കാരണം.
2: ഓക്കെ, ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഏത് അവസ്ഥയിലും വരുമോ? റെസ്റ്റ് എടുക്കുമ്പോഴും വ്യായാമം ചെയ്യുമ്പോഴും അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു കാരണങ്ങൾ പറയുന്നുണ്ടോ?
3: അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഏത് സമയം നമുക്ക് അനുഭവപ്പെടാം. പക്ഷേ നമുക്ക് പല ഹാർട്ട് അറ്റാക്കും വരുന്ന മുന്നേ തന്നെ ഹാർട്ട് അറ്റാക്കിനുള്ള ലക്ഷണങ്ങൾ നമുക്ക് പലപ്പോഴും കാണാറുണ്ട്. ഉദാഹരണത്തിന് ഒരാൾക്ക് ഉയർന്ന പ്രദേശത്തോട്ട് നടക്കുന്ന സമയത്ത് നെഞ്ചുവേദന അനുഭവപ്പെടുക, കയറ്റം കയറുമ്പോൾ നെഞ്ചുവേദന അനുഭവപ്പെടുക, അല്ലെങ്കിൽ നിരപ്പിൽ നടക്കുന്ന സമയത്ത് നെഞ്ചുവേദന അനുഭവപ്പെടുക, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ശ്വാസം മുട്ടുന്ന പോലെ തോന്നുക, നടക്കുന്ന സമയത്ത് ശ്വാസം മുട്ടുന്ന പോലെ തോന്നുക, അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ അടിയന്തരമായിട്ട് വൈദ്യസഹായം തേടേണ്ടതാണ്.
2: ഈ വൈദ്യസഹായം തേടുക എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ പോകണം, എന്നിട്ട് അവിടെ എന്താണ് നമ്മൾ സാധാരണ ചെയ്യുക?
3: ഹോസ്പിറ്റലിൽ നമ്മൾ പോയതിനു ശേഷം ഒരു വിദഗ്ധമായിട്ടുള്ള ഡോക്ടറെ, കാർഡിയോളജിസ്റ്റിനെ കാണിക്കുകയോ അല്ലെങ്കിൽ അത്യാഹിത്യ വിഭാഗത്തിൽ പോവുകയോ, അങ്ങനെ പോയതിനു ശേഷം ഒരു ECG എടുത്ത് നോക്കേണ്ടി വരും. പിന്നെ ECG നമുക്ക് എല്ലാം പൂർണ്ണമായിട്ട് അറിയണമെന്നില്ല. നമുക്ക് ഹാർട്ട് അറ്റാക്ക് ആ സമയത്തുണ്ടെങ്കിൽ മാത്രമേ ECG കാണിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ECG എടുത്ത് നോക്കി ചിലപ്പോൾ TMT ചെയ്യേണ്ടി വരും. ത്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറയും, സ്ട്രെസ് ടെസ്റ്റ് എന്ന് പറയും. അതായത് നമ്മൾ ഈ നേരത്തെ നടക്കുമ്പോൾ സമയത്ത് വേദന അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അദ്ദേഹത്തിനെ നമ്മൾ നടത്തിച്ചു നോക്കും. നടത്തി നോക്കുന്ന സമയത്ത് ECG വേരിയേഷൻസ് എന്തെങ്കിലും വരുന്നുണ്ടോ നോക്കും. ആ വരുന്നുണ്ടെങ്കിൽ, അങ്ങനെ വരുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്, അല്ലെങ്കിൽ രക്തക്കുഴലിന് ബ്ലോക്ക് ഉണ്ട് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്.
2: ഓക്കെ, ഈ ചെറിയ രക്തക്കുഴലിന് ഇപ്പോൾ ചെറിയ ബ്ലോക്ക് ഉണ്ടെങ്കിൽ തന്നെ അത് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മാറുമോ? വലിയ ബ്ലോക്ക് ഉണ്ടാവേണ്ടതുണ്ടോ?
3: അതായത് നമ്മൾ ചെറിയ ബ്ലോക്ക് എന്ന് പറഞ്ഞ് ചെറിയ രീതിയിലുള്ള ബ്ലോക്കാണെന്നുണ്ടെങ്കിൽ ആൾക്ക് നെഞ്ചുവേദന അനുഭവപ്പെടും, ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മാറണമെന്നില്ല. പക്ഷെ അങ്ങനത്തെ വ്യക്തികൾക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അവർ ഈ അടിയന്തരമായിട്ട് വൈദ്യസഹായം തേടിയിട്ട് അതിനുള്ള മാർഗങ്ങൾ ചെയ്യണം. ഉദാഹരണം, ചിലപ്പം അവർ സ്റ്റെൻഡ് ഇടേണ്ടി വരും, ചിലപ്പോൾ മരുന്ന് മാത്രം മതിയാവാം. അപ്പോൾ അതാണ് നമ്മൾ പലപ്പോഴും ഈ നെഞ്ചുവേദന ഉണ്ടാകുമ്പോൾ ചില ആൾക്കാർക്ക് മരുന്ന് മാത്രം കൊടുക്കുന്ന ഒരവസ്ഥ, ചില ആൾക്കാർക്ക് നമ്മൾ സ്റ്റെൻഡ് ഉപയോഗിക്കുന്നത്, ഇതൊക്കെ എത്ര ശതമാനം ബ്ലോക്ക് ഉണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ അത് തീരുമാനിക്കുന്നത്.
2: ഓക്കെ, അപ്പോൾ ഈ ഒരു ECG കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാകുന്ന സമയത്ത് മാത്രം ECG
3: വേരിയേഷൻസ് ഉണ്ടാവണമെന്നുള്ളൂ.
2: അപ്പൊ ഒരു വേദന ഒരാൾക്ക് ഇന്നുണ്ടായി, അയാള് പിന്നീട് ഹോസ്പിറ്റലിലേക്ക് എത്തി, എത്തുമ്പോഴേക്ക് വേദന മാറി, അപ്പൊ ECG എടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രശ്നം ഉണ്ടായിക്കോണമെന്നില്ല,
3: നിർബന്ധമില്ല.
2: ഇവ ECG കുഴപ്പമില്ല എന്നുള്ളത് കൊണ്ട് അയാള് നോർമലാണ് നമുക്ക് പറയാൻ പറ്റുമോ?
3: ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഈ ഇവൻ നെഞ്ചുവേദന ഉണ്ടാവുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ ECG എടുത്ത് നോക്കുകയാണെങ്കിലും നമുക്ക് ചിലപ്പോൾ നോർമൽ ECG ആയിട്ട് കാണാറുണ്ട്. നമ്മൾ ഒരിക്കലും രോഗിയെ ചികിത്സിക്കുന്നത് ECG വെച്ചിട്ടല്ല, രോഗിയുടെ ലക്ഷണം വെച്ചിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെയുള്ള ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണമാണ് രോഗിക്ക് ഉണ്ടായിട്ട് എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾക്ക് അടിയന്തരമായിട്ട് വൈദ്യസഹായം തേടേണ്ടതാണ്.
2: ഓക്കെ. അപ്പൊ അങ്ങനത്തെ ഇപ്പൊ പലപ്പോഴും ഇതൊരു വിവാദമായി മാറാറുണ്ട്, ഈ എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന ആളുകളെ നേരെ പിടിച്ച് ആൻജിയോഗ്രാം ചെയ്യുന്നു, പിന്നെ അവർക്ക് സ്റ്റെന്റ് ഇടണമെന്ന് പറയുന്നു. ഇത് ഡോക്ടർമാരുടെ ഒരു തട്ടിപ്പായിട്ടാണ് പലപ്പോഴും പറയാറുള്ളത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഈ കേന്ദ്ര ഗവൺമെന്റ് സ്റ്റെന്റിന്റെ വില കുറക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തി, അതിന്റെ ഭാഗമായിട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചൊരു കാര്യമായിരുന്നു ഇത്. എന്താണ് അതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം?
3: അതൊരിക്കലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരിക്കലും, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ സി ജി പലപ്പോഴും നമുക്ക് നോർമലായി തോന്നിയേക്കാം, പക്ഷെ രോഗിയുടെ ലക്ഷണം വെച്ചിട്ട് നമുക്കൊരിക്കലും രോഗിയെ വീട്ടിൽ വിടാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. ഇപ്പൊ ഉദാഹരണത്തിന്, എനിക്ക് നെഞ്ചിന് കടുത്തമായിട്ടുള്ള വേദനയാണ്, നടക്കുന്ന സമയത്ത് എനിക്ക് വേദന അനുഭവപ്പെടുകയാണ്, ഈ സി ജി എടുത്തപ്പോൾ നോർമലാണ്. അങ്ങനത്തെ ഒരു രോഗിയെ വീട്ടിൽ വിടുകയാണെങ്കിൽ അവർ മിക്കവാറും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഹാർട്ട് സ്തംഭനം വന്നിട്ട് മരണപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. ഏറ്റവും നല്ല ചികിത്സ എന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ആൻജിയോഗ്രാം ചെയ്ത് നോക്കി ബ്ലോക്ക് എവിടെയാണ് നോക്കി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചെറിയ രീതിയിലുള്ള നെഞ്ചുവേദന അനുഭവപ്പെടുമ്പോൾ ആ വ്യക്തികൾക്ക് പലപ്പോഴും ഹാർട്ടിൻ്റെ രക്തക്കുഴലുകൾ അടഞ്ഞിട്ടില്ല. ഒരു ഉദാഹരണത്തിന്, 80% മാത്രമേ ബ്ലോക്കുള്ളൂ എന്നുള്ള വ്യക്തികൾക്ക് നമ്മൾ സ്റ്റെൻഡ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഹാർട്ടിൻ്റെ മറ്റു മസിലുകൾക്ക് വലിയൊരു പ്രശ്നമില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ, നല്ല രീതിയിലുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും ഹാർട്ട് അറ്റാക്ക് സംഭവിച്ച ഒരു വ്യക്തിയെ ചികിത്സിക്കുന്നതിലും, അതായത് സ്റ്റെൻഡ് ഇടുന്നതിലും നല്ലതാണ് പൂർണ്ണമായിട്ട് ബ്ലോക്ക് ഇല്ലാത്ത വ്യക്തികളെ ചികിത്സിക്കുന്നത്. കാരണം ഒരു ആർട്ട് പൂർണ്ണമായിട്ടും ബ്ലോക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തോട്ടുള്ള രക്തയോട്ടം കുറയുകയും ആ ഹാർട്ടിൻ്റെ മസിലുകളിൽ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ കോശങ്ങളിൽ ഡാമേജ് വരികയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഹാർട്ട് പഴയ രീതിയിലുള്ള നോർമൽ സ്റ്റേജിലോട്ട് തിരിച്ചു വരാനുള്ള ചാൻസ് കുറവാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇതുപോലെയുള്ള വ്യക്തികളോട് പറയുന്നത്, അടിയന്തരമായിട്ട് നിങ്ങൾ ഈ ചെയ്യേണ്ടത് ആൻജിയോഗ്രാം ചെയ്യുകയും അതിനുള്ള ആൻജിയോപ്ലാസ്റ്റി ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുകയും എന്നുള്ളത്.
2: നമ്മളെ ചർച്ച വഴിമാറി പോകുന്നുണ്ട്, എന്നാൽ പോലും ഒരു ചോദ്യം കൂടി ഇതിന്റെ കൂട്ടത്തിൽ ചോദിക്കാണ്. ഈ എമർജൻസി ആയിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം എന്ന് പറഞ്ഞ രോഗി നിരസിച്ച് അത് വേണ്ട, ഞാൻ വേറെ ചികിത്സ എടുത്തോളാം എന്ന് പറഞ്ഞ് വീട്ടിൽ പോകുന്ന ആള് സുഖമായിട്ട് ജീവിക്കുന്നു, അതുകൊണ്ട് ഇത് അനാവശ്യമായൊരു ചികിത്സയാണ് എന്ന് പലപ്പോഴും പറയാറുണ്ട്. അതിനെ കുറിച്ചുള്ളൊരു അഭിപ്രായം കൂടി
3: കിട്ടും. അത് വളരെ ചുരുക്കം ശതമാനം മാത്രം ആൾക്കാരാണ് ആ രീതിയിൽ രക്ഷപ്പെടാറുള്ളത്. അതായത് സംഭവിച്ച ബ്ലോക്കിനനുസരിച്ചിരിക്കും. ഉദാഹരണത്തിന്, സംഭവിച്ചത് നമ്മുടെ രക്തം നൽകുന്ന, ഹാർട്ടിന് രക്തം നൽകുന്ന പ്രധാനമായിട്ടും വൻ രക്തക്കുഴലുകൾക്കാണ് ബ്ലോക്ക് എന്നുണ്ടെങ്കിൽ അവർ ചികിത്സ എടുക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വലിയൊരു പ്രശ്നത്തിലോട്ടും ഇവൻ മരണത്തിലോട്ട് വരെ നയിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ചെറിയ രീതിയിലുള്ള ബ്ലോക്കാണ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ചെറിയ രക്തക്കുഴലുകൾക്കാണ് ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അത് പലപ്പോഴും അവർക്ക് എന്ത് പറ്റുന്ന പറഞ്ഞാൽ മറ്റുള്ള രക്തക്കുഴലുകൾ ഈ മറ്റുള്ള ഈ ഹാർട്ടിൻ്റെ മറ്റു ഭാഗങ്ങളുടെ പ്രവർത്തനം ഏറ്റെടുക്കുകയും അത് നമ്മൾ ന്യൂവാസ്കുലൈസേഷൻ എന്ന് പറയാം, ആ രക്തയോട്ടത്തിൻ്റെ ആ ഭാഗത്തിൻ്റെ ഏറ്റെടുക്കുകയും പിന്നീട് അവർക്ക് നോർമൽ രീതിയിലോട്ടുള്ള ഹാർട്ടിൻ്റെ പമ്പിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നോർമൽ ആ ഒരു ഹാർട്ട്, അതായത് ആൻജിയോഗ്രാം ചെയ്ത് നോർമൽ ആവുന്ന ആ ഒരു സ്റ്റേജിലോട്ട് ഒരിക്കലും ആൻജിയോഗ്രാം ചെയ്യാത്ത ഒരു വ്യക്തി ഒരിക്കലും തിരിച്ചെത്തില്ല. ചിലപ്പം അവർക്ക് ഈ രീതിയിലുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, പക്ഷെ പഴയ രീതിയിലുള്ള പൂർണ്ണമായി ആരോഗ്യമാകും ആയി മാറാനുള്ള ചാൻസ് കുറവാണ്.
2: ഓക്കെ, അപ്പൊ നമ്മള് യഥാർത്ഥ ടോപ്പിക്കിലേക്ക് തന്നെ തിരിച്ചു വരാം. ഈ ഒരു ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന ഒരാൾക്ക് നെഞ്ചുവേദനയും പറഞ്ഞു, വേർക്കൽ, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, കിതപ്പ്, പിന്നെ കയ്യിലേക്കും ഷോൾഡറിലേക്കും, ഇതല്ലാതെ വേറെ ചിലപ്പോൾ പലപ്പോഴും ഈ ആളുകൾ കുഴഞ്ഞു വീഴുന്ന ഒരവസ്ഥ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ അത്യാവശ്യം ചർച്ച ചെയ്തു. അത് ഈ കുഴഞ്ഞു വീഴലും ഹാർട്ട് അറ്റാക്കും തമ്മിൽ എന്താ ബന്ധമുണ്ടോ?
3: അതായത് ഒരു നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ടിന്റെ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള രക്തം നൽകുന്ന രക്തക്കുഴലുകൾക്കാണ് ബ്ലോക്ക് വരാറുള്ളത്. അപ്പോൾ ആ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഹാർട്ടിന് നോർമൽ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല, മിടിപ്പിൽ വ്യത്യാസം വരും, ഹാർട്ടിന്റെ മിടിപ്പിൽ വ്യത്യാസം വരും. ആ മിടിപ്പിൽ വ്യത്യാസം വരുമ്പോഴാണ് പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് വരുന്ന ആൾക്കാർ കുഴഞ്ഞു വീണ് മരിക്കാറുള്ളത്. അപ്പോൾ ആ അതുകൊണ്ടാണ് നമുക്ക് ഹാർട്ട് അറ്റാക്കും ഈ കുഴഞ്ഞു വീഴ് മരണവും ഭയങ്കര ക്ലോസ് റിലേഷൻ ഉണ്ടെന്ന് പറയാനുള്ള കാരണം.
2: ഓക്കെ, അപ്പം അങ്ങനെ ഒരാൾ നമ്മളെ ഇപ്പോൾ ഫസ്റ്റ് എയ്ഡിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, അങ്ങനെ നമ്മൾ മുമ്പിൽ കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ അത് ഹാർട്ട് അറ്റാക്ക് ആണോ അല്ലേ എന്ന് നമുക്ക് വീട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ റോട്ടിലാണെങ്കിലും വീണ്, അപ്പൊ അത് നമുക്കത് ഹാർട്ട് അറ്റാക്ക് ആണോ അല്ലെ എന്ന് തിരിച്ചറിയാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ?
3: ഓ, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയാണ്, നോക്കുന്ന സമയത്ത് അദ്ദേഹം നന്നായിട്ട് വിയർത്തിട്ടുണ്ട്, ബോധമില്ല. അപ്പോൾ നമ്മൾ 90% മനസ്സിലാക്കേണ്ടത് അത് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് തന്നെയാണ്. ചികിത്സ നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ അടിയന്തര ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നെഞ്ചിൽ മർദ്ദം കൊടുക്കുക എന്നുള്ളതാണ്. നെഞ്ചിന്റെ നടുഭാഗത്ത് മർദ്ദം കൊടുത്ത് കൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്. പലപ്പോഴും രോഗികൾ കൊണ്ടുവരുന്ന സമയത്ത് നെഞ്ചുവേദന അനുഭവപ്പെട്ട് വീട്ടിൽ നിന്ന് പെണ്ണാളെ പിട്ട മിണ്ടാതാവുമ്പോഴാണ് പലപ്പോഴും ഹോസ്പിറ്റലിൽ എത്താറുള്ളത്. അങ്ങനെ ഒരാൾ മിണ്ടാതാവുകയാണെങ്കിൽ നിങ്ങൾ നെഞ്ചിൽ മർദ്ദം കൊടുത്തിട്ട് കൊണ്ടായിരിക്കണം ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്. ആ മിടിപ്പ് മാറ്റാനുള്ള ചികിത്സ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ അടിയന്തരമായിട്ടും ഈ രോഗികൾക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ജീവിതത്തിലോട്ട് തിരിച്ചു വരാനുള്ള ചാൻസും കൂടുതലാണ് ഈ രീതിയിലുള്ള മർദ്ദം കൊടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണെങ്കിൽ.
2: ഓക്കെ, ഈ മർദ്ദം കൊടുക്കുന്നത് നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ചർച്ച ചെയ്ത സാധനമാണ്. ഏറ്റവും ശ്രോതാക്കൾ മർദ്ദനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്നുകൂടി ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് എങ്ങനെയാണ് മർദ്ദം കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം ഒന്നുകൂടി ഒന്ന് പറയാൻ കഴിയും.
3: അതായത് നമ്മൾ മർദ്ദം കൊടുക്കേണ്ട മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈപ്പത്തിയുടെ ഉൾഭാഗം, കൈപ്പത്തിയുടെ ഉൾഭാഗം നെഞ്ചിന്റെ നടുഭാഗത്ത് വെക്കുകയും മറ്റേ കൈ ആ കൈയിന്റെ മുകളിൽ വെക്കുകയും നമ്മുടെ ഒരു അതുപോലെ തന്നെ നമ്മളുടെ കൈമുട്ട് നേരെ പിടിക്കുകയും നമ്മുടെ ഷോൾഡർ ഇദ്ദേഹവുമായി ഒരു 90 degrees, അതായത് പെർപെൻഡിക്കുലർ എന്ന് പറയും, പെർപെൻഡിക്കുലർ ആയിട്ട് നിന്നിട്ട് നെഞ്ചിൽ ഏകദേശം 5 centimeters ആയത്തിൽ കൊടുക്കുന്ന രീതിയിലായിരിക്കണം മർദ്ദം കൊടുക്കേണ്ടത്. മുട്ടുകുത്തിയിട്ട് സൈഡിൽ മുട്ടുകുത്തിയിട്ടായിരിക്കണം ഈ മർദ്ദം കൊടുക്കേണ്ടത്. ഈ മർദ്ദം കൊടുക്കുമ്പോൾ ഏകദേശം 100 to 120 എന്ന സ്പീഡിലായിരിക്കണം മർദ്ദം കൊടുക്കേണ്ടത്.
2: ഒരു മിനിറ്റിൽ 100 തവണ
3: ആ ഒരു, അതായത് ഒരു മിനിറ്റിൽ 120 എന്ന സ്പീഡിൽ, അതായത് ഒരു മിനിറ്റിൽ ഒരു സെക്കൻഡിൽ 2 മർദ്ദമെങ്കിലും കൊടുക്കുന്ന രീതിയിലായിരിക്കണം, അത്ര സ്പീഡിലായിരിക്കണം നമ്മൾ മർദ്ദം കൊടുക്കേണ്ടത്.
2: എത്ര സമയം ചെയ്യണം എന്നതിനെ കുറിച്ച് എന്തെങ്കിലും കണക്കുണ്ടോ?
3: രണ്ട് രീതി. ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഒരാൾക്ക് ശ്വാസകോശ മറ്റേ ശ്വാസം നൽകാൻ അറിയുക, കൃത്രിമ ശ്വാസം നൽകാൻ അറിയുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ 30 മർദ്ദം കൊടുത്ത് 2 കൃത്രിമ ശ്വാസം നൽകുക എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന് മർദ്ദം ശ്വാസം നൽകാൻ അറിയാത്ത, കൃത്രിമശ്വാസം നൽകാൻ അറിയാത്ത ഒരു വ്യക്തിയാണെങ്കിൽ തുടർച്ചയായിട്ട് ഇത് കൊടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്.
2: ഓക്കെ, അപ്പൊ അങ്ങനെ കുഴഞ്ഞു വീഴുന്ന അവസ്ഥയിൽ ഈ രീതിയിൽ അറ്റാക്കിന്റെ ഭാഗമാണ് നമ്മൾ ഈ ശരീരത്തിൽ നെഞ്ചിൽ മർദ്ദം ആളെ തിരിച്ച് ജീവിതത്തിലേക്ക് രക്ഷപ്പെടുത്താം.
3: പല എനിക്ക് തന്നെ കുറെ അനുഭവങ്ങളുണ്ട്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ ആദ്യത്തെ ഞങ്ങളുടെ ഹോസ്പിറ്റൽ അറ്റാക്ക് ആയിട്ട് വന്ന വ്യക്തി ഇതേപോലെ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഹൃദയസ്തംഭനമായിട്ടാണ് വന്നിരുന്നത്. ഹാർട്ട് നിന്നുപോയൊരവസ്ഥയുണ്ടായിരുന്നു, നെഞ്ചുവേദന ഉണ്ടായി. ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് അദ്ദേഹത്തിന് ഹൃദയം പ്രവർത്തിക്കുന്നില്ലായിരുന്നു. അപ്പൊ ഞങ്ങളോടൊന്ന് കൃത്രിമമായിട്ട് മർദ്ദം കൊടുത്ത് അദ്ദേഹത്തിന് പൾസ് തിരിച്ചു കിട്ടുകയും പിന്നീട് ആൻജിയോഗ്രാം ചെയ്ത സമയത്ത് 2 പ്രധാനപ്പെട്ട രക്തകുലകൾ ബ്ലോക്ക് ഉണ്ടാവുകയും പിന്നീട് അത് അദ്ദേഹം ജീവിതത്തിലോട്ട് തിരിച്ചു വരികയുണ്ടായി.
2: അപ്പോൾ ഈ ഹൃദയാഘാതത്തിൽ ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള സ്വാഭാവികമായിട്ടും പീസറുടെ ഏറ്റവും മുഖ്യമായ വിഷയം എന്ന് പറയുന്നത് പ്രിവെൻഷൻ ആണ്.
3: അപ്പൊ
2: ഇങ്ങനത്തെ ഒരു അറ്റാക്ക് ഉണ്ടാവാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
3: നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മിക്കവാറും ഇത് കാണാറുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അത് ചെറുപ്രായക്കാരിലോട്ടും സ്പ്രെഡ് ചെയ്യാനുള്ള കാരണം നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടത് അടിയന്തരമായി ചെയ്യണം. കാരണം നമ്മുടെ ഭക്ഷണശൈലി, ഭക്ഷണത്തിൽ നമ്മൾ കൊളസ്ട്രോൾ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക, കൂടുതൽ സലാഡുകളുള്ള ഭക്ഷണങ്ങൾ, ഇലവർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കുക, വെള്ളം കൂടുതൽ കുടിക്കുക. നമ്മുടെ നബി പറഞ്ഞ പോലെ ആണ് ഏറ്റവും നല്ല ഭക്ഷണമാർഗം, അതായത് വയറിനെ 3 ഡിവൈഡ് ചെയ്യുകയും അതിൽ ഒരു ഭാഗം നമ്മൾ സോളിഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുകയും ഒരു ഭാഗം നമ്മൾ ലിക്വിഡായിട്ടുള്ള ഭക്ഷണം കഴിക്കുകയും ഒരു ഭാഗം നമ്മൾ വെറുതെ വിടുകയുമാണ് ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മൾ യുവാക്കൾ അല്ലെങ്കിൽ നമ്മളൊക്കെ ഭക്ഷണം കഴിക്കാറുള്ളത് വയറ് നിറയ്ക്കുന്നത് വരെയാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. നിബി പറഞ്ഞിട്ടുള്ളത് ഭക്ഷണം വിശപ്പ് മാറ്റാനാണ്. നമുക്ക് വിശപ്പ് എപ്പോൾ മാറി എന്ന് തോന്നിയോ അപ്പോൾ നമ്മൾ ഭക്ഷണം നിർത്തണം എന്നുള്ളതാണ്. ഒരിക്കലും വയറ് നിറയെ ഭക്ഷണം കഴിക്കരുത്. അതാണ് നമുക്ക് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ കഴിയുന്നതും ഭക്ഷണത്തിൽ ഈ പറഞ്ഞ പോലെ ഓയിലുകൾ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക, പിന്നെ അതേപോലെ കൃത്യസമയത്ത് ഭക്ഷണങ്ങൾ കഴിക്കുക, പിന്നെ അതേപോലെ നമ്മൾ കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ അതൊക്കെ നിത്യേനയാക്കാതെ ചെയ്യുക. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടത് വ്യായാമം. വ്യായാമം നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യുക. ഡെയിലി പറ്റുകയാണെങ്കിൽ രാവിലെ നടക്കാൻ ശ്രമിക്കുക, നടക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കളിക്കാൻ പോവുക. നമ്മൾ പലപ്പോഴും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കളിയൊക്കെ വളരെ ബാക്കോട്ടാണ്. കുട്ടികൾ പലപ്പോഴും മൊബൈൽ ഫോണുമയോ അതല്ലെങ്കിൽ കമ്പ്യൂട്ടറുമേ ഇരിക്കുകയാണ്. നമ്മൾ കുട്ടികളെ നമ്മൾ കളിക്കാൻ വിടണം.
2: പുതിയ തലമുറ
3: ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്ന കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിൽ നമ്മൾ ഒരു ഒഴിവ് കിട്ടിക്കഴിഞ്ഞാൽ വൈകുന്നേരം കളിക്കാൻ പോകും. ഇപ്പോഴത്തെ ഒരു തലമുറ ഒരിക്കലും അങ്ങോട്ട് പോവാതെ കമ്പ്യൂട്ടറിന് മുന്നിലോ അല്ലെങ്കിൽ ടി വിൻ്റെ മുന്നിലോ ഇരുന്ന് അതിമേ മെസ്സേജ് അയക്കുകയും അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ചെറുപ്രായക്കാരിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഹാർട്ട് അറ്റാക്ക് കൂടുതലായിട്ട് കാണുന്നത്. വ്യായാമത്തിൻ്റെ കുറവും അതേപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രവർത്തനത്തിൻ്റെ മാറ്റവും കൊണ്ടാണ് പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ യുവാക്കളിൽ കൂടുതലായിട്ട് കാണുന്നത്.
2: ഓക്കെ, അപ്പോൾ ഈ പ്രിവെൻഷൻ്റെ ആസ്പെക്റ്റ് പൊതുജനങ്ങൾ മനസ്സിലാക്കി കാണും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണിത്. പ്രത്യേകിച്ച് ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും വ്യായാമക്കുറവും അതുപോലെ തന്നെ ജോലിയും തന്നെ.
3: അതെ,
2: ജോലിയും പണ്ടത്തെ കാലത്ത് ആളുകൾ ശരീരം ഇളകുന്ന ജോലിയാണ് കൂടുതലായിട്ട്. ഇപ്പോൾ കൂടുതൽ ആളുകൾ ഓഫീസ് വർക്കാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അത് തന്നെ ഈ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്നത് സ്വാഭാവികമായിട്ടും വാഹനങ്ങളിലായിരിക്കും. മുമ്പത്തെ കാലത്ത് വാഹനങ്ങൾ കുറവായിരുന്നു, നടത്തം കൂടുതലായിരുന്നു, ഭക്ഷണം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ മുമ്പത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്ന അത്ര ആരോഗ്യം പുതുതലമുറയ്ക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളത് ഇതിന്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
3: അതെ അതെ അതെ, അതിന്റെ കൂടെ തന്നെ നമുക്ക് പ്രമേഹം, പ്രഷർ പോലെയുള്ള അസുഖങ്ങളെല്ലാം ഇന്ന് വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിനൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ വ്യായാമം കുറവ് തന്നെയാണ്.
2: ജീവിതശൈലി
3: രോഗങ്ങളാണ് പറയപ്പെടുന്നത്. ഈ പറഞ്ഞ പോലെ പ്രമേഹമാണെങ്കിലും പ്രഷറൊക്കെ ആണെങ്കിലും ഇതൊക്കെ ശരിക്ക് കൊളസ്ട്രോള് കൂടിയിട്ടുള്ള അവസ്ഥ, ഇതൊക്കെ ആക്ച്വലി നമ്മളെ ജീവിതശൈലിയിൽ വരുന്ന രോഗങ്ങളാണ്. നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ വ്യായാമ കുറവ് കൊണ്ടാണ് പലപ്പോഴും പ്രമേഹം കൂടുന്നതും. നമ്മളെല്ലാം കഴിക്കുന്ന ഷുഗറിന്റെ എമൗണ്ട് കൂടുതലാണ്, നമ്മൾ കഴിക്കുന്ന ഉപ്പിന്റെ എമൗണ്ട് കൂടുതലാണ്. ഇതൊക്കെയാണ് പലപ്പോഴും ഈ രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലായിട്ട് കാണുന്നത്. ഇത് ആണ് പിന്നീട് ഹാർട്ട് അറ്റാക്കും പോലെയുള്ള അസുഖങ്ങൾ കാട്ടുന്നത്. അതിൻ്റെ കൂടെ തന്നെ പുകവലി പോലെയുള്ള കാര്യങ്ങളും പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഇപ്പം ഞങ്ങൾ ഈ ഒരു 2015 ഒരു പഠനം നടത്തി ചെറുപ്രായക്കാരിൽ ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അതിൽ കണ്ടത് 70% ഹാർട്ട് അറ്റാക്ക് ചെറുപ്രായക്കാർ വന്ന ഹാർട്ട് അറ്റാക്ക് വന്ന ആൾക്കാർ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായിട്ടുണ്ടായിരുന്നു. ഒന്ന് പ്രമേഹം, രണ്ട് പുകവലി, മൂന്നാമത്തത് പ്രഷർ. ഇത് മൂന്നും ഉള്ള വ്യക്തികൾക്ക് ഹാർട്ട് അറ്റാക്ക് ഏത് സമയം വരാം. 40 വയസ്സിനോടെയുള്ള പല ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ള രോഗികളെ നിന്ന് നടത്തിയ പഠനത്തിൽ നിന്നും മനസ്സിലായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത്.
2: ഓക്കെ, അപ്പോൾ ദുശീലങ്ങൾ കൂടി ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് വായിക്കണം അല്ലേ?
3: അതെ അതെ, പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണത്.
2: ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാവും, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പുകവലിയുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു ചർച്ച തന്നെ വയറുവേദനയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത്തരം ദുശീലങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതും ഇത്തരം ദുശീലങ്ങൾ കാണുന്ന ആളുകളോട് ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി അവരെ അതിൽ നിന്നും തടയണം എന്നുള്ളതും കൂടി ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഹൃദയാഘാതമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നാം ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത്തരം അസുഖങ്ങൾ നമുക്ക് വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുന്നതോടൊപ്പം തന്നെ അഥവാ ഉണ്ടായിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ജീവിതത്തിനെ അപകടത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു അസുഖമാണ് ഹൃദയാഘാതം എന്നുള്ളതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായ ചികിത്സ എടുക്കുകയും കൂടി വേണം എന്നുള്ള ഒരു കാര്യം ഈ സംബന്ധത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അത്യങ്കങ്ങളെ ബന്ധപ്പെട്ട് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത കോട്ടക്കൽ ആസ്റ്റർമിംസ് ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗം തലവൻ ഡോക്ടർ യാസിർ ചോമയിലിന് ഹൃദയംഗമായി നന്ദി അറിയിക്കുകയാണ്. ഇൻഷാല്ലാഹ് ഇനിയും നമുക്ക് അത്യധികങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യാനുണ്ട്. തുടർ എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം ഇൻഷാല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നാം ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം.
0: അത്യാഹിതങ്ങൾ ഹൃദയാഘാതം സംഭവിക്കുമ്പോൾ എന്ന വിഷയത്തിലാണ് ഇന്ന് നാം കേട്ടത്. നമ്മോടൊപ്പം ചേർന്നത്
1: ഡോക്ടർ യാസിർ ആൻഡ് ഡോക്ടർ അബ്ദുൽ മാലിക്.
0: പ്രിയ ശ്രോതാക്കളെ, ഇനി നാം പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്, പ്രാർത്ഥനാ പഠനം.
1: നമ്മോടൊപ്പം ചേരുന്നു അബ്ദുള്ള മഹസിൻ വണ്ടൂർ.
0: ദുരിതങ്ങളും പ്രയാസങ്ങളും പെട്ടെന്ന് മാറാൻ എന്ന പ്രാർത്ഥനയാണ് ഇന്ന് മുഹസിൻ വണ്ടൂർ നമ്മോടൊപ്പം ചേരുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യൻ ദുരിതം വന്ന് പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ഇങ്ങനെ ദുരിതം, അതുപോലെ ജീവിതത്തിലുണ്ടാവുന്ന വലിയ വലിയ പ്രയാസങ്ങൾ, ഇതെല്ലാം ശമിപ്പിക്കാൻ, ഇതിൽ നിന്നൊക്കെ അതിജീവിക്കാൻ അള്ളാഹുവിൻ്റെ മഹത്വം വാഴ്ത്തി തേടുന്ന ഒരു പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഈ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആവശ്യം അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു അത് നിങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് ആ കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഇതാണ് ആ പ്രാർത്ഥന. ഈ ഒരു കാര്യം പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ തേടുക എന്നതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ഇതിൻ്റെ അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, അതിമഹാനും അത്യധികം സ്വയം നിയന്ത്രണമുള്ളവനും അത്യധികം വിട്ടുവീഴ്ചയുള്ളവനുമായ അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, അതിമഹാനും അതിഗാംഭീര്യമുള്ള അർശിൻ്റെ റബ്ബുമായ അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ അലീം, ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബും അർശിൻ്റെ റബ്ബും അത്യുദാരനും അതിമഹത്വമുള്ളവനുമായ അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം. നമുക്കെല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു വാക്കുകളാണ് ഇതിലുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം. ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർളി, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം വറബ്ബുൽ അർശിൽ കരീം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഈ ഒരു പ്രാർത്ഥന നാം എല്ലാവരും മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. നമുക്കെന്തെങ്കിലും ദുരിതങ്ങളോ പ്രയാസങ്ങളോ നേരിടേണ്ടി വന്നാൽ ഈ ഒരു കാര്യം പ്രാർത്ഥിച്ചിട്ട് അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ തേടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, ഒട്ടനവധി പ്രാർത്ഥനകൾ പഠിക്കാനുള്ള വലിയൊരു അവസരമാണ് റേഡിയോ വൈബ്സിൻ്റെ ഈ ഒരു സമയത്ത് നാം നേടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുള്ള മുഹസിൻ വണ്ടൂരായിരുന്നു. ദുരിതങ്ങളും പ്രയാസങ്ങളും പെട്ടെന്ന് മാറാൻ ഉള്ള ഒരു പ്രാർത്ഥനയാണ് അദ്ദേഹം ഇന്ന് നമുക്ക് പങ്കുവച്ചത്.
0: ഇനി നാം കുട്ടികളുടെ ഒരു പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടി ഇന്ന് പൂമരത്തണലിൽ എന്ന പ്രോഗ്രാമിൽ
1: നമ്മോടൊപ്പം ചേരുന്നു അബ്ദുസലാം ബിടി, ഷിഫ ഫാത്തിമ, മൻഹ മെഹറിൻ.
0: ഇങ്ങനെ പഠിച്ചാലോ കുട്ടികളെ എന്ന വിഷയത്തിലാണ് നമ്മുടെ വീട്ടിയെങ്കിൽ നമ്മോടൊപ്പം ചേരുന്നത്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള കൂട്ടുകാരെ, പൂമരത്തണലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ നിങ്ങളുടെ പ്രതിനിധികളായ രണ്ട് കൂട്ടുകാരികളുണ്ട്. ആരൊക്കെയാണെന്ന് പറഞ്ഞോളൂ.
1: എന്റെ പേര് ഷിഫ ഫാത്തിമ, ഞാൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ദാറുൽ ഫല ഇംഗ്ലീഷ് സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്.
0: അപ്പൊ ഷിഫയാണ് ഒന്നുള്ളത്, കേട്ടില്ലേ ഷിഫ പറഞ്ഞത്? ഷിഫ എത്രാം ക്ലാസ്സിൽ? 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു മിടുക്കിയാണ് കേട്ടോ. ഷിഫന്റെ വീട് എവിടെയായിരുന്നു ഷിഫ? നേരത്തെ
1: നമ്മൾ
0: പൂപ്പലത്താണ്. പൂപ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കുട്ടികൾക്കും അറിയില്ല എവിടെ ഈ പൂപ്പലം. ആകെ പൂപ്പലം പിടിച്ച സ്ഥലമാണ്. എവിടെയാണ് ഈ പൂപ്പലം? പെരിന്തൽമണ്ണൊക്കെ അടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് അല്ലേ. ആ പൂപ്പലത്തു നിന്ന് തന്നെ വേറൊരു കുട്ടി കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ കൂട്ടുകാരികളെ, കൂട്ടുകാരന്മാരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. ആരാണ് ഇവിടെ ഉള്ളത് പറയൂ. ആരാ മൻഹ മെഹറിൻ? എവിടെ നിന്നാണ്?
1: ഞാനും
0: പെരിന്തൽമണ്ണ തന്നെ, പൂപ്പലത്തു നിന്നാണ്. സ്കൂള് അപ്പൊ നമുക്ക് നമ്മളെ കൂട്ടുകാരന്മാരോടും കൂട്ടുകാരികളോടും ഇന്ന് പറയാനുള്ള എന്താണെന്നോ, ഈ പൂമരത്തണ്ണിൽ ഇരുന്നിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് പഠിക്കണ കാര്യത്തെ കുറിച്ച്. ഒല്ലോ അത് പറയല്ലേ അല്ലേ, അങ്ങനെയായിരിക്കും. പഠിക്കണ കാര്യം മാത്രം പറയൽ, പഠിച്ച് പഠിച്ച് പഠിച്ച് പഠിച്ച് മതിയായിന്. അത് ഓൺലൈൻ പഠനം അതാണെങ്കിൽ തീരെ പറയണ്ട, അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ.
2: ഓൺലൈൻ പഠനത്തിനെക്കാട്ടിലും
1: അല്ലേ.
0: അപ്പൊ ഇങ്ങനെയാണെങ്കിലും നമ്മള് പഠിക്കാതിരുന്നോണ്ട് കാര്യമുണ്ടോ? എനിക്കിഞ്ഞ് സ്കൂൾക്ക് തന്നെ പോയാ മതിയോ, ഞാൻ ഇഞ്ഞ് പഠിക്കണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് രക്ഷണ്ടോ?
1: അപ്പൊ
0: ഒന്നും അല്ല. അപ്പൊ പിന്നെ നമ്മൾ ഒന്നും അറിയാത്ത മണ്ടന്മാരും മണ്ടികളുമായി മാറും അല്ലേ. അപ്പൊ പിന്നെ നമുക്ക് എന്താവണം, പഠിക്കണം ശരിക്ക്. പക്ഷെ എങ്ങനെയാ പഠിക്കേണ്ടത്? ഉമ്മച്ചിങ്ങനെ പറഞ്ഞിട്ട് പഠിക്കട പഠിക്കടി പഠിക്കട അങ്ങനെ എങ്ങനെ പറഞ്ഞിട്ടാണ് പഠിക്കണ്ടേ? പിന്നെ നമുക്ക് തന്നെ ഒരു
1: ഇഷ്ടമല്ലേ,
0: ഇൻട്രസ്റ്റ്.
1: അപ്പോൾ
0: എന്തിനാ ഇപ്പൊ നമ്മൾ പഠിക്കണേ?
1: വലുതായിട്ട്
0: ജോലി
1: കിട്ടാൻ,
0: അറിവ് നേടാൻ, പിന്നെ
1: ഖുറാനും
0: അറബിയും പഠിക്കണത് നമുക്ക് മതപരമായ കാര്യങ്ങൾ പറയുന്നത് കാര്യം. പിന്നെ വേറെ എന്തൊക്കെയാ നമ്മള് പഠിക്കണ്ട്? കൊറേ പഠിക്കണ്ടല്ലോ. നമ്മള് മൊത്തത്ത് പറയുകയാണെങ്കിൽ നമ്മൾ പഠിക്കുന്നതെല്ലാം നല്ലൊരു മനുഷ്യനാവാനാണ് അല്ലേ. ഒരു ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനാവാനാണ് നമ്മൾ പഠിക്കുന്നത്
1: അല്ലേ.
0: പഠനത്തിന്റെ ലക്ഷ്യം അതാണ്. നമ്മൾ പഠിക്കാത്ത ആളും പഠിച്ചാളും തമ്മിൽ വ്യത്യാസം എന്താ? പഠിക്കാത്ത ആൾക്ക് സ്വഭാവം ഉണ്ടാവില്ല, പെരുമാറാൻ അറിയില്ല, കൾച്ചർ ഉണ്ടാവില്ല. പഠിച്ച ആളുകൾ കൾച്ചർ ഡീസന്റ് ആയിരിക്കും അല്ലേ.
1: ഇപ്പൊ മലയാളം തന്നെ പഠിച്ചാല് നമുക്ക് മലയാളം സംസാരിക്കാൻ പറ്റും,
0: ശരിക്കും സംസാരിക്കാൻ പറ്റും,
1: സംസാരിക്കാൻ കഴിയും.
0: അങ്ങനെ ഓരോ ഭാഷയും അല്ലേ. ഓക്കെ, അപ്പൊ നമുക്കിന്ന് കൂട്ടുകാരോട് പറയാനുള്ള സംഗതി എന്ന് വെച്ചാല് പല രൂപത്തിൽ കുട്ടികൾ പഠിക്കുന്നത്. കണ്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാവില്ലേ. നമ്മൾ പുസ്തകം പഠിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, ചില ആൾക്കാർക്ക് കണ്ടിട്ട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ, ചില ആൾക്കാർക്ക് അത് ഭയങ്കര ഇഷ്ടകരം. നോക്കി നിന്നിട്ട് ഇങ്ങനെ കണ്ട് കണ്ട് കാര്യങ്ങൾ, ഇപ്പൊ ഒരാൾ ചെയ്യുന്ന പ്രവർത്തനം കണ്ട് നോക്കി നിന്നിട്ട് ഇങ്ങനെ ഉങ്ങി നോക്കി നിന്ന് കണ്ടു പഠിക്കൂല്ലേ. ആ അപ്പൊ സാർ എന്തെങ്കിലും ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി സാർ ചെയ്യുമ്പോൾ അത് നോക്കി നിന്ന് പഠിക്കും അല്ലേ. അങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യണം, അത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. കണ്ടാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യണം, കണ്ടു പഠിക്കുന്ന വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കണം. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, അത് ഓരോരുത്തരും അവനാനെ മനസ്സിലാക്കുക. ഷിഫക്ക് എങ്ങനെ പഠിക്കാൻ പറ്റുക, മൻഹക്ക് എങ്ങനെ പഠിക്കാൻ പറ്റുക എന്നുള്ളത് മൻഹക്കും ഷിഫക്കും അറിയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ അടുത്തൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. അപ്പൊ വിഷ്വൽ ലേണേഴ്സ് എന്ന് പറഞ്ഞൊരു ടീം നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അവര് പുറമേയുള്ള, പിന്നെ ഉള്ളതെന്ന് വെച്ചാല് കേട്ട് പഠിക്കാൻ കഴിവുള്ള ആളുകളാണ്. ചില ആൾക്കാർ അല്ലേ സാറ് പറയുന്നതൊക്കെ, ചില ആൾക്ക് സാറ് കാണണം വീഡിയോയിൽ, കണ്ടിട്ട് ഇങ്ങനെ കാണുവാണ് കേൾക്കുവാണോ. ചില ആൾക്ക് കാണാൻ ഇഷ്ടം ഉണ്ടാവില്ല, കേട്ടാ മതി, ഇങ്ങനെ കേൾക്കും, കേട്ടിട്ട് പഠിക്കും അല്ലേ. അപ്പൊ അവരെന്ത് ചെയ്യണം, കൂടുതൽ അത് മനസ്സിലാക്കണം. എനിക്ക് കേട്ട് പഠിക്കാനാ താല്പര്യം, അതുകൊണ്ട് കേൾക്കുക കൂടുതൽ
1: അല്ലേ.
0: കേട്ട് പഠിക്കാനാ ഇഷ്ടം അല്ലേ. അപ്പൊ രണ്ടാളിവിടെ കേട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആളുകളാണ്. എന്നാ വേറെ ചില ആളുകൾ ഉണ്ടാവും, അവർക്ക് എഴുതിയും പറഞ്ഞും പഠിക്കണം. ചിലർക്ക് എഴുതണം,
1: എനിക്ക് പറഞ്ഞു പഠിക്കണം,
0: പറഞ്ഞു പഠിക്കണം ഇഷ്ടം ഉണ്ടാവും. അല്ലേ? അപ്പം അങ്ങനെ ഓരോ നമുക്ക് താല്പര്യമുള്ള മേഖലകളൊക്കെ നമ്മളിങ്ങനെ നോക്കിയിട്ട് പഠിക്കും. ചില ആൾക്കാർക്ക് ഇങ്ങനെ മനസ്സിലാ ഫുള്ള് സംശയക്കാർ, അതൊക്കെ തീർത്തിട്ടേ പഠിക്കാവൂ അല്ലേ? ഓരോന്നിൻ്റെ ലോജിക്കലായിട്ട് ഇങ്ങനെ പഠിക്കും ഓരോന്ന്, അതെന്താ അങ്ങനെ, ഇതെന്താ അങ്ങനെ അല്ലേ? അത് നല്ല പഠനമാണ്. നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം, എന്തുകൊണ്ട് അങ്ങനെ, എന്തുകൊണ്ട് ഇങ്ങനെ വന്നില്ല. വെരി ഗുഡ്. അപ്പോഴാണ് ശരിക്ക് ചില ആളുകൾക്ക് പിന്നെ വേറൊന്നെന്ന് വെച്ചാല് ഒരു കൂട്ടത്തിൽ നിന്ന് കൂട്ടം കൂടിയിട്ട് പഠിക്കാം അല്ലേ, സോഷ്യൽ ലേണേഴ്സ് എന്ന് പറയും. ഗ്രൂപ്പ് കൂടിയിട്ട് നമുക്ക് അങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റും. അങ്ങനെയാപ്പം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ചില ആളുകൾക്ക് എന്താ വെച്ചാല് പിന്നെ സോളിറ്ററി ലേണേഴ്സ് എന്ന് പറയും, അതായത് ഒറ്റയ്ക്ക് ഇരിക്കുക. എൻ്റെ അടുത്ത് ആരും വരണ്ടേ, മെച്ചു പൊയ്ക്കോളി, മെച്ചു പൊയ്ക്കോളി, കുഞ്ഞോനെ നീ പൊയ്ക്കോ, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നോളാം, എനിക്ക് ഇങ്ങോട്ട് പറയും, എന്നെ ശല്യപ്പെടുത്തരുത്, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ പഠിക്കും. ചില ആൾക്കാർക്ക് അങ്ങനെയല്ലേ, കഴിയൂല, എനിക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ കഴിയില്ലല്ലോ. എന്നാ ചില ആളുകൾക്ക് അങ്ങനെ ഒറ്റയ്ക്കായിരിക്കും, അവരൊറ്റയ്ക്ക് പഠിക്കട്ടെ അല്ലേ. അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്ന ആളുകളുണ്ടാവും, അപ്പോൾ അവരങ്ങനെ പഠിക്കണം. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എങ്ങനെയാണ് പഠിക്കാൻ ഇഷ്ടമുള്ള, അങ്ങനെ നമ്മൾ പഠിക്കാം. എത്ര സമയം പഠിക്കണം?
1: ഒരു അര,
0: അതായത് നമുക്ക് പറ്റിയ സമയം. ഇത്ര സമയം നിശ്ചയിക്കരുത്, ഒരാൾക്ക് ബോറടിക്കണം എപ്പോഴാണോ അപ്പം നീച്ചു പോകണം അല്ലേ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വീണ്ടും വന്നിട്ട് നമ്മൾ പഠിക്കാനിരിക്കുക. സമയം എത്രയെന്നുള്ളത് ആരാണ്, നമ്മളാ തീരുമാനിക്കുക. രാവിലെയാണോ ഒരാൾക്ക് പഠിക്കാൻ താല്പര്യം, എന്ത് ചെയ്യട്ടെ, രാവിലെ നീച്ചു പോകും. ഒരാൾക്ക് രാവിലെ എനിക്ക് പറ്റൂല കേട്ടോ, ഞാൻ ഉറക്കാണ്, എനിക്ക് സുബേസ്കരിച്ച് കഴിഞ്ഞിട്ട് കുറച്ചേരം ഉറങ്ങണം. എന്നായിക്കോട്ടെ ഉറങ്ങിക്കോ, അത് കഴിഞ്ഞിട്ടാണ് പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആവണം. പക്ഷെ ഫുൾ ടൈം ഉറങ്ങണ വണ്ടന്മാരാണെങ്കിലോ അത് പറ്റൂല, അവർക്ക് തീരെ പഠിക്കാൻ കഴിയില്ല. ചില ആൾക്കാർക്ക് രാത്രി കുറെ പഠിക്കാൻ താല്പര്യം ഉണ്ടാവും, അവര് രാത്രി പഠിച്ചോട്ടെ അല്ലേ. അങ്ങനെ നമുക്ക് അങ്ങനെ നമുക്ക് താല്പര്യമുള്ള സമയം നമ്മൾ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ പഠിക്കണം. നമുക്ക് എന്ത് ചെയ്യരുത്, ഒരു പ്രയാസത്തോടുകൂടി നമ്മൾ പഠിക്കുന്ന കാര്യം നമ്മൾ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. ഇഷ്ടത്തോടുകൂടി പഠിക്കുക. ഒരാൾക്ക് മലൻ്റെ മോൾക്ക് കയറാൻ ഭയങ്കര ഇഷ്ടമാണ്, അപ്പം അയാൾ പോകുന്ന യാത്രയൊക്കെ പ്രയാസം ഉണ്ടാവുമോ?
1: ഇല്ല,
0: ഇല്ല, ഭയങ്കര ഇഷ്ടകരം. ഒരു പിടിച്ചിങ്ങനെ കയറുമ്പോൾ ഭയങ്കര താല്പര്യം, ത്രില്ലേക്കാണ് അല്ലേ. എന്നാ നേരെ മറിച്ച് മലൻ്റെ മോള് എനിക്ക് വയ്യ, എന്നിട്ട് അവനോട് കയറാൻ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? കഷ്ടത്തോടെ ചെയ്യുന്നത് ഒരു പ്രയാസവും ഉണ്ടാവില്ല. ഇഷ്ടത്തോടെ ചെയ്താൽ, എന്നാ കഷ്ടത്തോടെ ചെയ്താൽ മൊത്തം കഷ്ടം തന്നെ ആയിരിക്കും, പ്രയാസം തന്നെ ആയിരിക്കും. മനസ്സിലായില്ലേ? ഓക്കെ, ഇനിയിപ്പോ നമ്മൾ റിവിഷൻ ചെയ്യേണ്ടി വരുമല്ലേ പഠനം.
1: ചിലതൊക്കെ
0: എക്സാം വരുമ്പോൾ, അല്ലാതെയും നമ്മളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി ടെസ്റ്റ് ഒക്കെ വരുമ്പോ റിവിഷൻ ചെയ്യണം. അപ്പൊ ആ റിവിഷൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക?
1: മറന്നു.
0: ചില ആൾക്കാർ റിവിഷൻ തന്നെ ചെയ്യില്ല, നോക്കാനല്ല, വേഗം കേട്ടടക്കും.
1: നമ്മള് നമ്മൾക്ക് ഒക്കെ അറിയാന്ന് വിചാരിച്ചിട്ട്
0: അവസാന പരീക്ഷ വരുമ്പോ
1: ഒന്നും
0: ഓർമ്മ ഉണ്ടാവില്ല, ഒന്നും കിട്ടൂല. അപ്പൊ റിവിഷൻ നിർബന്ധമാണ്, ഇടക്ക് റിമൈൻഡിലേക്ക് നമ്മൾ കൊണ്ടുവരണം, ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ നോക്കണം. അപ്പൊ റിവിഷൻ ചെയ്യുന്നതിന്റെ ഒരു രീതി ഞാൻ പറഞ്ഞുതരട്ടെ. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞ റിവിഷന് നല്ല കാര്യം, റിപ്പീറ്റേഷൻ വരുത്തുക. ഒന്ന് ഇങ്ങനെ പഠിച്ചതൊന്നുകൂടി ഒന്നുകൂടിയും വീഡിയോ ഒന്നുകൂടിയും കേട്ടു നോക്കുക. സാറ് വോയിസ് ഇട്ടുണ്ടെങ്കിൽ വോയിസ് ഒന്നുകൂടിയും കേട്ടു നോക്കുക, നല്ല സുഖമാണ്. അങ്ങനെ ആൾക്കൊക്കെ ഒന്ന് സുഖമാണ് റിപ്പീറ്റ് ചെയ്തിട്ട് ഓരോന്ന് പഠിക്കുക. പിന്നെന്താ വെച്ചാൽ, ഒരു മണിക്കൂർ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം 5 മിനിറ്റ് ഇങ്ങനെ ആലോചിക്കുക, എന്താ ഞാൻ പഠിച്ചു. നല്ലൊരു മെത്തേഡാണ് അല്ലേ. നമ്മളെ കൂട്ടുകാരന്മാരും കൂട്ടുകാരികളും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. അല്ലേ, അവര് കേൾക്കുന്നുണ്ടാവും. ഇപ്പൊ നമുക്ക് എന്താ പറയണ്ടേ, 1 മണിക്കൂർ പഠിച്ചാൽ 5 മിനിറ്റ്.
1: ആ
0: ഓരോ ദിവസവും പഠിക്കുമ്പോ, ഓരോ ദിവസം കാര്യങ്ങൾ പഠിക്കൂലേ, അങ്ങനെ ഓരോ ദിവസവും പഠിക്കുമ്പോ അതാത് ദിവസം പഠനം കഴിഞ്ഞതിന് ശേഷം 10-15 മിനിറ്റ് എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്യാൻ വേണ്ടി മാറ്റിയേക്കണം. അപ്പൊ ഇന്ന് മൊത്തം ഒരാൾ പഠിച്ചു ഇന്ന് കുറെ പേർ, ഇന്ന് രാത്രി കടക്കണേന്റെ മുമ്പായിട്ട് ഒരു 15 മിനിറ്റ് എന്തൊക്കെയാ ഇന്ന് ഞാൻ പഠിച്ചത് ഒന്ന് റിമൈൻഡ് ചെയ്ത്
1: നോക്കുക.
0: കടക്കണേന്റെ മുന്നേ ആലോചിച്ച് നോക്കിയാൽ മതി, പെട്ടെന്ന് മനസ്സിലുണ്ടാവും. ഇപ്പൊ എന്തൊക്കെയാ നമ്മൾ, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആട്ടോ പറയണത്, ഷിഫ മെന്ന ബാക്കിലൊക്കെ കേക്കുണ്ടാവും അല്ലേ, കേക്കുണ്ടാവും വിചാരിക്കാം. നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ അവരോടാണ്, റിവിഷൻ ചെയ്യണ കാര്യമാണ്, ഒരു ദിവസം പഠിച്ചത് 10-15 മിനിറ്റ്. ഇനി ഒരു ദിവസം പഠിക്കാൻ ഇരിക്കണേന്റെ മുമ്പ് തലേ ദിവസം പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുക, ഇന്നലെ ഇപ്പൊ എന്തായിരുന്നു ഞാൻ പഠിച്ചത്, മനസ്സിലായില്ലേ. അങ്ങനെയുള്ളത് നമ്മൾ എന്ത് ചെയ്യാ, ഒന്നിങ്ങനെ ആലോചിച്ച് നോക്കുക. പിന്നെ ഞായറാഴ്ചകളിൽ നമ്മൾ പഠിച്ച് അല്ലേ, ഒരു ഒരു ദിവസം ഒരു വീക്കെൻഡിൽ വരുമ്പോൾ, ഞായറാഴ്ച വരുമ്പോൾ അന്നത്തെ ഒരാഴ്ച ഇപ്പം എന്തൊക്കെയെന്ന് സ്കൂളിലെടുത്തത്, ഏതൊക്കെ സബ്ജക്റ്റ് വന്നു, ഏതൊക്കെ ഞാൻ പഠിച്ചു, ഖുറാൻ ഓതിയതാണെങ്കിൽ ഞാൻ ഹിഫ്ളാക്കിയത് എത്ര ഹിഫ്ളാക്കി അല്ലേ, സാറ് ഏതൊക്കെ വിഷയങ്ങൾ, ഉസ്താദ് ഏതൊക്കെ പഠിപ്പിച്ചു, സാറ് ഏതാ, അതിങ്ങനെ ഇങ്ങനെ ആഴ്ചയിൽ റിമൈൻഡ് ചെയ്യാം. പിന്നെ ഒരു മാസം കഴിഞ്ഞ് സ്കൂൾ, ഇപ്പൊ ജൂൺ കഴിഞ്ഞ് ജൂലൈ കഴിഞ്ഞു, ഇപ്പൊ എന്തൊക്കെ, ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊക്കെ പാഠങ്ങൾ പഠിച്ചു, ആലോചിച്ച് നോക്കി കൂടെ. അങ്ങനെ ചെയ്യുമ്പോ എന്താണ്ടാവുമെന്നോ, ഒരു ചിട്ട ഉണ്ടാവും, മനസ്സിലൊരു ഓർഡർ വരും, ഭയങ്കര ഓർമ്മശക്തി നമുക്ക് നന്നായിട്ട് കൂടും. അപ്പൊ നന്നായി പഠിക്കാം. ഇതിപ്പോ എന്താ ചെയ്യാന്നോ ഒന്നും ആലോചിക്കൂല, വെറുതെ അങ്ങനെ റേഡിയം കേൾക്കണേരി കേക്കും അല്ലേ. ആ ഇവിടെ റിവേറ്റിലും ഉണ്ട് കേക്കാം, ഇത് അതും ഇല്ല. എന്നിട്ട് പഠിച്ചോ? പഠിച്ചോയെ, പഠിക്കാതെ അപ്പൊ എന്താ? പക്ഷെ ശരിക്കും പഠിച്ചു എന്ന് എപ്പോഴേ പറയാം, മനസ്സിലായണെങ്കിൽ മാത്രമേ പഠിച്ചു എന്ന് പറയാൻ പറ്റൂ, മറ്റു വെറുതെ കേട്ടു എന്നേ ഉള്ളൂ അല്ലേ. അങ്ങനെ അധിക കുട്ടികൾ അങ്ങനെയാണ് വെറുതെ.
1: അങ്ങനെ എപ്പോഴും മിസ്സുമാരെ ലാസ്റ്റ് ചോദിക്കും, മനസ്സിലായോ മനസ്സിലായെന്ന് നൂറുവട്ടം കൊറേ
0: ചോദിക്കും.
1: എന്നിട്ട് നമ്മൾ കൊറേ മനസ്സിലായി മനസ്സിലായി കൊറേ നമുക്ക് സംശയങ്ങൾ ഉണ്ടാവും. പക്ഷെ
0: നമ്മൾ എന്ത് ചെയ്യും, മനസ്സിലായി മനസ്സിലായി,
1: ക്ലാസ്
0: ക്ലാസ് കൈയിട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓ മനസ്സിലായി മനസ്സിലായി ഇങ്ങനെയൊക്കെ. ഇതൊക്കെ എന്തുകൊണ്ടാ സംഭവിക്കുന്നത്, പഠിക്കണത് എന്തിനാന്നുള്ളൊരു ബോധമല്ല ഒന്ന്,
1: അതിന്റെ ഇൻട്രസ്റ്റ് ഇല്ല,
0: അതിൽ ഇൻട്രസ്റ്റ് ഇല്ല ഒന്ന്. ഇൻട്രസ്റ്റ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, ലക്ഷ്യം വേണം. ഒരാൾക്ക്
1: ഒരാൾക്ക്
0: ഞാൻ ചോദിക്കട്ടെ, അതെ അതെ, ഒരാൾ ടൂറ് പോവാണ്, ടൂറ് പോകുമ്പോ ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ? കാരണം എന്താ, അതിനൊരു ലക്ഷ്യമുണ്ട്, എടുക്കാൻ പോണത് നല്ല അടിപൊളി സ്ഥലം കാണാൻ പോവാണ്.
1: അപ്പൊ നല്ല ഇൻട്രസ്റ്റ് ആ.
0: എന്നാ ഒരു കുട്ടി, കുട്ടിക്ക് ടൂറ് പോകാന്നൊന്നും അറിയില്ല, കുട്ടിനെ പിടിച്ച് ബസ്സിൽ ഇങ്ങനെ ഇരുത്തി കുറച്ച് കഴിഞ്ഞാൽ കുട്ടി എന്താ കാട്ടുക, ഭയങ്കര കരച്ചിലേ കാരണം. എന്താ കുട്ടിക്ക് അറിയില്ല ഇത് കൊടുക്കാൻ പോണ്. ഇതേപോലെയാണ് ചില ആൾക്കാർക്ക് പഠിക്കണത് നോലു ഒളിച്ചും കരറി ആകെ കച്ചറേ കാരണം. കാരണം എന്താ, അവൾക്ക് ലക്ഷ്യം അറിയില്ല. അപ്പൊ നമ്മളെ കൂട്ടുകാരന്മാരും കൂട്ടുകാരും പീസ് റേഡിയോയിലെ പൂമരത്തണലിൽ നമ്മുടെ കൂടെ വീട്ടിലെ പൂമരത്തണലിൽ ഇരിക്കണമല്ലൊക്കെ. അപ്പൊ നമുക്ക് അവരോട് എന്താ പറയുള്ളത് മന്ന ഹാഷിഫ, ലക്ഷ്യം ലക്ഷ്യമറിഞ്ഞ് പഠിക്കണം, താല്പര്യത്തോടു കൂടി
1: പഠിക്കണം.
0: പഠിച്ചാൽ അതിന്റെ ഗുണം ആർക്കാണ്, നമുക്ക് തന്നെയാണ് ഗുണം, വേറെ ആർക്കും ഗുണമില്ല, നമുക്കാണ് നമ്മൾ പഠിച്ചാലും ഗുണം. നമ്മൾ പഠിച്ചില്ലെങ്കിൽ ആരായി മാറും, വട്ടന്മാരും മണ്ടന്മാരും ആയി മാറും, ഒന്നും അറിയാത്ത പോലെ ആയി മാറും. ഇന്നത്തെ കാലം
1: പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്താ
0: ഒന്നും ഉണ്ടാവില്ല, വെറുതെ ഇങ്ങനെ ഭ്രാന്തായി നടക്കും.
1: നമുക്ക് ചെലപ്പം ഭക്ഷണം കിട്ടില്ല, അങ്ങനെ അറിവ് ഉണ്ടാവില്ല,
0: പിന്നെ നമുക്ക് സ്വഭാവം നന്നാവൂല, കൾച്ചർ ഉണ്ടാവൂല, ഒന്നും ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞെന്താണ്, നമ്മൾ ഇൽമ് അറിവ് നേടണം എന്നാ, അറിവ് എല്ലാ അറിവും നമ്മൾ ആർജിച്ചെടുക്കണം, മനസ്സിലായോ, എല്ലാ അറിവും. കാരണം നമ്മൾ EVS പഠിക്കണതും ബയോളജിയിൽ പഠിക്കണതൊക്കെ എന്താണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് പഠിക്കണത് അല്ലേ. അങ്ങനെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനെയാണ് പഠിക്കണത്. അതിലൂടെ ഇപ്പോൾ ഒരാൾ EVSൽ ഒരു ജന്തുവിനെ കുറിച്ച് പഠിക്കുക, പല്ലിയെ കുറിച്ചുണ്ട് ഒക്കെ പറയണില്ലേ, ബൂമ്പാറ്റിയെ കുറിച്ചൊക്കെ പറയണ്ട. അപ്പം അതിലൂടെ നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ നമ്മൾ ആരെ ആലോചിക്കുക, അള്ളാഹുവിനെ ഓർക്കും, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് മനസ്സിലാവും. ഈ ഭൂമിയെക്കുറിച്ച് ബയോളജി പഠിക്കുകയാണ് ഒരാള്, പിന്നെന്തൊക്കെയാണ് ഭാഷ പഠിക്കുകയാണ്, ഇംഗ്ലീഷ് ശരിക്കും
1: പഠിക്കാൻ ഇപ്പൊ ഒരു ഫിഷിന്റെ ബോഡി പാർട്സ് പോലത്തെ, അതില് എന്താ ഇതുപോലെ ചെയ്തിട്ട്, അങ്ങനത്തെ നല്ല ഇഷ്ടം,
0: നല്ല ഇഷ്ടമാണ്. കാരണം എന്താ, അങ്ങനെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ആവുമ്പോ പഠിക്കുമ്പോ എന്താ പറ്റും നമുക്ക്, അതിന്റെ കൂട്ടത്തിൽ എന്താ മനസ്സിലാക്കി, നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കൂലേ.
1: അതുപോലെ അത് നമുക്ക് ജയിക്കണം എന്നുള്ള ഒരു കോൺഫിഡന്റിനോട് കളിച്ചാല് ചെലപ്പം
0: ജയിക്കാം. അപ്പൊ നമുക്ക് ആവേശം ഉണ്ടാവും, ഇത് എനിക്ക് ജയിക്കൊന്നും വേണ്ട, എനിക്കൊന്നും
1: പഠിക്കാന്ന് വിചാരിച്ചിട്ട് കളിക്കുകയാണെങ്കിൽ നമുക്ക് അതുപോലെ എന്താ, എനിക്ക് ഇപ്പോഴൊന്നും പഠിക്കാണ്ട് ഞാൻ കുറച്ചായിട്ട് പഠിച്ചാലേ പഠിച്ചാലോ നേരത്തെ, ഞാൻ ഇപ്പൊ പഠിച്ചാലും നന്നാവില്ല എന്നൊക്കെ വിചാരിച്ചാല് അവര് അത് ശരിക്കും പഠിക്കൂലല്ലോ.
0: അതെ അതെ, അപ്പൊ നിങ്ങൾ പറഞ്ഞതാണ് കാര്യം. അപ്പൊ അങ്ങനെ അവർക്ക് എന്തിട്ടാവട്ടെ, നമ്മളെ കൂട്ടുകാർക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിയട്ടെ, ലക്ഷ്യബോധം ഉണ്ടാവട്ടെ അല്ലേ എന്ന് നമുക്ക് ആശംസിക്കാം. പൂമരത്തണ്ണിൽ നമുക്ക് പിരിഞ്ഞാലോ, അപ്പൊ കൊറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുല്ലേ, നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവർക്കും നമുക്ക് എല്ലാവരോടും നമുക്ക് വിട പറയാം അല്ലേ. അടുത്ത എപ്പിസോഡിൽ
1: വീണ്ടും
0: കാണാം. അസ്സലാമലൈക്കും.
2: മാഷാല്ലാ, വളരെ ഹൃദ്യവും സുന്ദരവുമായ അവതരണത്തിലൂടെ കുട്ടികളുടെ മനസ്സുകളിൽ ഇടം പിടിച്ച പൂമരത്തണലിൻ്റെ മറ്റൊരു പ്രോഗ്രാമാണ് നാം ഇപ്പോൾ കേട്ട് കഴിഞ്ഞത്. നമ്മോടൊപ്പം ചേർന്നത്
3: അബ്ദുസലാം വീട്ടി,
2: ഷിഫ ഫാത്തിമ ആൻഡ് മൻഹ മെഹറിൻ.

0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി നുറുങ്ങുകളിലേക്കാണ്.
3: നുറുങ്ങുകളിൽ ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ രചിച്ച കൊളസ്ട്രോൾ കൊലയാളിയോ എന്ന വിഷയത്തിലുള്ള ശബ്ദമാണ്. നുറുങ്ങുകളിലേക്ക് കേട്ടുവരാം.
4: കൊളസ്ട്രോൾ കൊലയാളിയോ, രചന ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ. ശരീരത്തിൽ കൊളസ്ട്രോൾ എങ്ങനെ രൂപം പ്രാപിക്കുമെന്നും അത് രക്തക്കുഴലിൽ അടിഞ്ഞുകൂടി കാലക്രമേണ രക്തയോട്ടത്തെ എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കാണ് 1985 മിഷേൽ ബ്രൗണിനും സാമുവൽ ഗോൾഡ്സ്റ്റീനും വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത്. രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കുറക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ കൊഴുപ്പ് കൊണ്ടുണ്ടാകുന്ന വിപത്തുകൾ ഒഴിവാക്കാനാകുമെന്നുകൂടി ഇവർ തെളിയിച്ചു. ഇത് പ്രായോഗിക തലത്തിൽ നടപ്പിൽ വരുത്തിയപ്പോൾ ഹൃദയാഘാതം കൊണ്ടുള്ള മരണനിരക്ക് 56% കുറയ്ക്കാൻ അമേരിക്കക്കാർക്ക് കഴിഞ്ഞു. രക്തസമ്മർദ്ദവും പ്രമേഹവും നിയന്ത്രിച്ച് ഭക്ഷണ ക്രമീകരണത്തിലൂടെയും വ്യായാമത്തിലൂടെയും ഭാരം കുറച്ച് തൂക്കം നിയന്ത്രിച്ച് പുകയില വർജിക്കുകയും ചെയ്തുകൊണ്ടാണ് അവർ ഈ നേട്ടം കൈവരിച്ചത്. ശരീരത്തിലെ കൊളസ്ട്രോൾ പ്രധാനമായും ഉണ്ടാകുന്നത് കരളിലാണ്. ആവശ്യത്തിൽ കൂടുതൽ നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിലെ അന്നജവും കൊഴുപ്പിലുള്ള ഊർജവും കൊഴുപ്പായാണ് ശരീരത്തിൽ സൂക്ഷിക്കുന്നത്. ഇതിന്റെ ഒരു വകഭേദമാണ് കൊളസ്ട്രോൾ. ഇത് വെള്ളത്തിൽ ലയിക്കാത്തതിനാൽ ലൈപ്രോട്ടീൻ എന്ന പ്രോട്ടീൻ കണികകളുമായി ചേർന്നാണ് രക്തത്തിൽ ലയിക്കുന്നത്. നമ്മുടെ കുടലും കൊളസ്ട്രോൾ

0: രക്തക്കുഴലിൽ അടിഞ്ഞുകൂടി ഹൃദ്രോഗവും പക്ഷാഘാതവും അടക്കമുള്ള ധമനി അസുഖങ്ങൾക്ക് കാരണമാകുന്നു. എന്ത് കഴിക്കുന്നു എന്നതുപോലെ തന്നെ എത്ര കഴിക്കുന്നു എന്നതും പ്രധാനമാണ്. അള്ളാഹു പറയുന്നു, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുക, എന്നാൽ നിങ്ങൾ ദുർവ്യയം ചെയ്യരുത്. ദുർവ്യയം ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. വിശുദ്ധ ഖുർആൻ 7:31 കൊളസ്ട്രോൾ കൂടുതലാകുമ്പോൾ കോശങ്ങളിൽ അടിഞ്ഞ കൊളസ്ട്രോളിനെ ശരീരം തന്നെ പുറംതള്ളാൻ വേണ്ടി HDL എന്ന പ്രോട്ടീനുമായി യോജിപ്പിച്ച് കുടലിലെത്തിച്ച് പിത്തരസത്തിലൂടെ പുറത്തു കളയുന്നു. ഇതിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ കൊളസ്ട്രോൾ കുടൽ മാർഗം പുറന്തള്ളപ്പെടും. ഹൃദ്രോഗം വരുന്ന പലർക്കും ഇതിന്റെ അളവ് കുറവാണ്. ഇതിന്റെ അളവ് കൂടുന്നത് നല്ല ലക്ഷണമാണ്. സ്ത്രീകളിൽ 45 mg/L പുരുഷന്മാരിൽ 50 mg/L കൂടുന്നതാണ് അത്യുത്തമം. രക്തത്തിലുള്ള വെറും കൊഴുപ്പാണ് ട്രൈഗ്ലിസറൈഡ്സ്. ഇതിന്റെ അളവ് 150 കൂടാൻ പാടില്ല. കൊളസ്ട്രോളിന്റെ ആകെ അളവ് 160 mg/L to 200 mg വരെ ആകുന്നതാണ് നല്ലത്. ഹൃദ്രോഗം വന്നുകഴിഞ്ഞാൽ അതിനെ 160 mg/L താഴെ നിർത്തണം. ആഹാരത്തിലെ പഥ്യവും വ്യായാമവും കൊണ്ട് ഇത് സാധിക്കുന്നില്ലെങ്കിൽ ഗുളികകളെ ആശ്രയിക്കേണ്ടി വരും. LDL കൊളസ്ട്രോൾ ആണ് ഏറ്റവും ഹാനികരം. ഇതിന്റെ അളവ് 100 mg/L to 130 mg/L ഇടക്ക് നിർത്തണം. ഹൃദ്രോഗമുള്ളവർ ഇതിന്റെ അളവും 70 mg/L താഴെ വരെ കുറയ്ക്കേണ്ടത് ആവശ്യമാണ്.
1: മാഷാ അല്ലാ ബാറക്കല്ലാ, വലിയ ഒരു മെസ്സേജാണ് ഇന്ന് നുറുങ്ങുകളിൽ നമ്മൾ കേട്ടത്. ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ രചിച്ച കൊളസ്ട്രോൾ കൊലയാളിയോ എന്ന വിഷയമാണ് നാം ഇതുവരെ കേട്ടത്. ഇനി ആഴമേറിയ ഒരു പഠനത്തിലേക്ക് നാം പ്രവേശിക്കുന്നു,
2: അസ്മാ ഉൽ ഹുസ്നയിലേക്ക്.
1: അബ്ദുറൌഫ് അലിക്കമി തിരുവനന്തപുരം നമ്മോടൊപ്പം ചേരുന്നു.
2: വിചാരണ നടത്തുന്നവനെന്ന അള്ളാഹുവിൻ്റെ ഉത്തമമായ നാമത്തെയാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത്. അസ്മാ ഉൽ ഹുസ്നയിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽ മുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ, വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതിൻ്റെ അർത്ഥം, അതിൻ്റെ ആശയം, അതിൻ്റെ തേട്ടം, അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ എന്നിവയാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിച്ചു വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല കൂടുതൽ അറിവുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളിൽ അൽ ഹസീബ് എന്ന നാമത്തെക്കുറിച്ചാണ് ഇന്ന് പഠിക്കാനിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അൽ ഹസീബ് എന്ന നാമം പഠിക്കുമ്പോൾ അതിൽ പ്രധാനമായും രണ്ട് അർത്ഥങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ അർത്ഥം, നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതിൽ തീർപ്പ് കൽപ്പിക്കുവാനും ആ പ്രയാസങ്ങളെ ദൂരീകരിക്കുവാനും കഴിവുള്ളവൻ അൽ ഹസീബായ അള്ളാഹുവാണ്. ഒന്നാമത്തെ അർത്ഥമാണ്. രണ്ടാമത്തെ അർത്ഥം, വിചാരണ വേളയിൽ നമ്മെ വിചാരണ ചെയ്യുന്നവൻ അൽ ഹസീബായ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. കണക്ക് നോക്കുന്നവൻ, കണക്ക് നോക്കാൻ മതിയായവൻ എന്ന അർത്ഥം അതിനുണ്ട്. അപ്പം ഈ രണ്ട് അർത്ഥങ്ങളാണ് മെയിനായി അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തേത്, പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് താങ്ങായി തണലായി പ്രയാസങ്ങളെ ദൂരീകരിക്കുന്നവനായി പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അവൻ മതി. രണ്ടാമത്തേത്, വിചാരണ വേളയിൽ നാളെ പരലോകത്ത് നമ്മുടെ സൽക്കർമ്മങ്ങൾ അത് കണക്കുകൂട്ടാനും നമ്മുടെ തിന്മകൾ എടുത്തു പരിശോധിക്കുവാനും മതിയാവുന്നവനാകുന്നു അള്ളാഹു എന്നതാണ് ഈ അർത്ഥങ്ങൾ അൽ ഹസീബ് എന്ന നാമങ്ങളിലൂടെ മനസ്സിലാക്കാനുള്ളത്. ഇനി ഒന്നാമത്തെ അർത്ഥത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ചരിത്രത്തിൽ നമുക്ക് കാണാം, ഉഹുദ് യുദ്ധം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും പ്രയാസപ്പെട്ട് ചില സ്വഹാബിമാർ മരിച്ചു, ചിലർ അവരുടെ കാലുകൾ അറ്റുതൂങ്ങി, ചിലരുടെ കൈകൾ അറ്റുതൂങ്ങി, പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊലിക്കുന്നു. ആ ഒരവസ്ഥയിൽ തിരിച്ചു മടങ്ങുന്ന മദീനയിലേക്ക് മടങ്ങുന്ന സന്ദർഭത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു തആല വഹിയിറക്കുന്നത്, ഇന്നന്നാസ ഖദ് ജമഉലക്കും, അതാ മക്കക്കാർ തിരിച്ച് നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വീണ്ടും ഒരുങ്ങിയിരിക്കുകയാണ് എന്നുള്ള ആ ഒരു അർത്ഥം വരുന്ന വിശുദ്ധ ഖുർആനിൻ്റെ വചനമിറങ്ങിയപ്പോൾ അത് സ്വഹാബത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തപ്പോൾ അവർ പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനം നമുക്ക് കാണാൻ സാധിക്കും. ഹസ്ബുനല്ല.

0: അല്ലാഹ് വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് ഭരമേൽപ്പിക്കാൻ അതല്ലാഹ് മതി, പ്രയാസങ്ങളാണ്. ഉഹുദിൻ്റെ മണ്ണിൽ പ്രയാസപ്പെട്ട് സഹാബത്ത് മരണപ്പെട്ട് അതുപോലെ തന്നെ ശരീരങ്ങളിൽ നിന്ന് രക്തം വാർന്നൊലിച്ച് കൈയറ്റവർ കാലറ്റവർ രണ്ടു പേരുടെ തോളിൽ കൈയിട്ട് ഇഴഞ്ഞു പോകുന്നവർ പ്രവാചകൻ്റെ കയ്യിൽ പ്രവാചകൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊലിക്കുന്നു. ഇങ്ങനെ പ്രയാസത്തിൻ്റെ അങ്ങേയറ്റത്തെ അവസ്ഥയിൽ, പരീക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ വീണ്ടും ശത്രുക്കൾ ഒരുങ്ങിയിരിക്കുന്നു എന്നറിയുമ്പോൾ അവർ പ്രഖ്യാപിച്ച വാചകം ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് ഭരമേൽപ്പിക്കാൻ, ഞങ്ങളുടെ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് താങ്ങായി തണലായി നമ്മുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ കഴിവുള്ളവൻ അല്ലാഹുവാണ്. ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, ഭരമേൽപ്പിക്കാൻ എത്ര നല്ലവനാണ് അല്ലാഹു എന്ന് ഈ ഒരു പ്രാർത്ഥനയിലൂടെ അവർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അൽ ഹസീബ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ, പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ശത്രു മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും നമ്മെ സഹായിക്കാൻ കഴിയുന്നവൻ അത് അല്ലാഹു മാത്രമാണ്, ഭരമേൽപ്പിക്കാൻ അല്ലാഹു മതിയാകുന്നവനാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു നമ്മെ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് മതിയായവനാണ്, അതാണ് അൽ ഹസീബ് എന്ന നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ വീട്ടുകാരെതിരാണ്, ആദർശം സ്വീകരിച്ചതിൻ്റെ പേരിൽ, അത് തുറന്ന് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ വീട്ടുകാരെതിരായി. ഇറങ്ങിപ്പോയിക്കോ എന്ന് വാപ്പ പറഞ്ഞു, ഇല്ലെങ്കിൽ നിന്നെ ആട്ടി ഓടിക്കും എന്ന് പറഞ്ഞു. വാപ്പാനോട് നല്ല വാക്ക് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി, സമൂഹത്തിലേക്ക് പോയി, ദഅവത്ത് ചെയ്തു, സമൂഹം ഒന്നടങ്കം എതിരായി, രാജാവ് എതിരായി, വീടും നാടും ആ ഭരണാധികാരിയും എല്ലാം എതിരായി. അവസാനം ഇറാഖിൽ ആ നാട്ടിൻ്റെ ഭരണാധികാരി നംറൂദ് വലിയ തീക്കുണ്ടാരം ഉണ്ടാക്കാൻ വേണ്ടി പ്രഖ്യാപിച്ചു. ആ തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വലിച്ചെറിയാൻ വിശ്വാസം മാത്രമാണ് മുതൽക്കൂട്ടായിട്ടുണ്ടായിരുന്നത്. ആ വലിച്ചെറിയുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഇറക്കി, എന്നിട്ട് ചോദിച്ചു, സഹായം എന്തെങ്കിലും വേണോ, രക്ഷിക്കണമെന്ന് ചോദിച്ചു. ആ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ സഹായത്തെ പോലും മറികടന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രഖ്യാപിക്കുകയാണ് ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ, എനിക്ക് ഭരമേൽപ്പിക്കാൻ എൻ്റെ റബ്ബ് മതി. അപ്പോൾ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഭരമേൽപ്പിക്കാൻ അല്ലാഹു മതി, അവൻ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ കഴിവുള്ളവനാണ്, അവനാണ് അൽ ഹസീബ് എന്ന നാമം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. എന്താ സംഭവിച്ചത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം കത്തിജ്വലിക്കുന്ന ആ തീനാളത്തിലേക്ക് എറിയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല തീയോട് കൽപ്പിക്കുകയാണ് ബർദം വസലാമ, തണുപ്പും ശാന്തിയുമേകാൻ ആ തീയോട് കൽപ്പിച്ചു. ഇബ്രാഹിം നബി ഇസ്ലാം ആ തീക്കുണ്ടാരത്തിലേക്ക് വീഴുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രോമം പോലും കരിഞ്ഞിട്ടില്ല, അദ്ദേഹത്തിൻ്റെ രോമം പോലും കരിഞ്ഞിട്ടില്ല. മാത്രമല്ല, അവിടെ സമാധാനമായി സംരക്ഷണം ലഭിക്കുന്ന അവസ്ഥയിൽ അതിനകത്ത് കഴിഞ്ഞു. ഇത് അല്ലാഹു നൽകിയ, അൽ ഹസീബായ അല്ലാഹു നൽകിയതാണ്. പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിശ്വാസികളെ സഹായിക്കുന്നവനാണ് അൽ ഹസീബ് ആയ അല്ലാഹു എന്നത് നമ്മൾ ഈ നാമം പഠിക്കുമ്പോൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല വീണ്ടും പറയുകയാണ്, യാ അയ്യുഹൻ നബിയു ഹസ്ബുക്കല്ലാഹു വമനിത്തബഅക മിനൽ മുഅ്മിനീൻ. അല്ലാഹു പറയാണ്, നബിയെ, താങ്കൾക്ക് അല്ലാഹു മതി, നിങ്ങളുടെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ എല്ലാം കാണുന്നവൻ അവനാണ്, അവൻ അറിയുന്നു, അവൻ നിങ്ങളെ സഹായിക്കാൻ തയ്യാറുള്ളവനാണ്, അവൻ മതി, അവൻ മതിയാകുന്നവനാണ് നിങ്ങളുടെ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് താങ്ങായി തണലായി അതിന് തീർപ്പ് കൽപ്പിക്കുന്നവനായിക്കൊണ്ട് അൽ ഹസീബായ അല്ലാഹു മതിയാകുന്നു എന്ന് പറയാൻ. വമനിത്തബഅക മിനൽ മുഅ്മിനീൻ, റസൂലെ, താങ്കളെ പിൻപറ്റിയ മുഅ്മിനീങ്ങൾക്കും അത് മതിയാകുന്നതാണ് എന്ന് പറയുമ്പോൾ, സഹോദരങ്ങളെ, ഇവിടെ പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ പറയുകയാണ്, എത്ര വലിയ ഭരണാധികാരിയാണെങ്കിലും ശരി, നംറൂദിനേക്കാൾ, ഫിറഔനിനേക്കാൾ, ഞാനാണ് അള്ളാഹു എന്ന് പ്രഖ്യാപിച്ച ഫിറഔനിനേക്കാൾ വലിയ ഭരണാധികാരി, അഹങ്കാരിയായ ഭരണാധികാരി ഈ ലോകത്ത് കഴിഞ്ഞുപോയിട്ടില്ല. അപ്പോൾ എത്ര വലിയ ഭരണാധികാരിയാണെങ്കിലും ശരി, ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കുമെതിരെ പോരാടുകയാണ് എങ്കിൽ, തച്ചുടയ്ക്കാൻ പരിശ്രമിക്കുകയാണ് എങ്കിൽ, അൽ ഹസീബായ അള്ളാഹു നമുക്ക് നമ്മുടെ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ശത്രുക്കൾ മുന്നിൽ നിന്ന് വാളുകൊണ്ട് വെട്ടാൻ നിൽക്കുന്ന സമയത്ത് പോലും പ്രവാചകൻ പ്രഖ്യാപിച്ചതെന്താണ്? അള്ളാഹു അവൻ സംരക്ഷിക്കാൻ എനിക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വാള് നിലത്ത് വീണു എന്നാണ്. ആ വാളെടുത്ത് തിരിച്ചു പിടിച്ചിട്ട് നിന്നെ ഇപ്പോൾ ആരാ രക്ഷിക്കാനുണ്ട് ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ എന്നെ രക്ഷിക്കണമെന്ന് നബിയോട് ആവശ്യപ്പെട്ട അവസ്ഥയുണ്ട്. എന്നെ വെറുതെ വിടണമെന്ന് നബിയോട് കെഞ്ചുന്ന, കേണുവീണ് അപേക്ഷിക്കുന്ന ഒരവസ്ഥ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ശത്രുക്കൾ ഒന്നടങ്കം ആക്രമിക്കാൻ വരുമ്പോൾ നമ്മെ സഹായിക്കുന്നവനായിക്കൊണ്ട് അള്ളാഹു മതി, അവനാണ് അൽ ഹസീബ്. അതാണ് ഒന്നാമത്തെ അർത്ഥം. ഇനി രണ്ടാമത്തെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിചാരണ നടത്തുമ്പോൾ നമ്മുടെ നന്മകളും തിന്മകളും എടുത്തു വച്ച് കൃത്യമായി അളവിലും തൂക്കത്തിലും കൃത്രിമം വരുത്താതെ, ആരോടും പ്രത്യേകിച്ച് അനീതി കാണിക്കാതെ അള്ളാഹു കൃത്യമായി സുവ്യക്തമായി കാര്യങ്ങളെ അവതരിപ്പിച്ച് കൃത്യമായി കണക്കു നോക്കുന്നവനാണ് അൽ ഹസീബായ അള്ളാഹു. വിചാരണ നടത്തുന്നവൻ, വിചാരണ നടത്താൻ മതിയായവൻ അത് അള്ളാഹുവാണ്, അൽ ഹസീബാണ്. അതാണ് വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്, വഹുവ സരിഉൽ ഹിസാബ്, അവൻ വിചാരണ നടത്തുന്നതിൽ വേഗത്തിൽ വിചാരണ നടത്തുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. വഹുവ അസ്റഉൽ ഹാസിബീൻ, വിചാരണ നടത്തുന്നതിൽ ഏറ്റവും വേഗത്തിൽ വിചാരണ നടത്തുന്നവനാണ് അള്ളാഹു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. അതിവേഗം വിചാരണ നടത്തുന്നവൻ. ഇനി ഒരാളുടെയും ശുപാർശയ്ക്കോ ഒരാളുടെ സാക്ഷ്യത്തിനോ കാത്തു നിൽക്കാതെ കാര്യങ്ങൾ വളരെ വ്യക്തമായി ഓരോ അണുമണി തൂക്കങ്ങൾക്കും നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ, അത് കൃത്യമായി വിവരിച്ച് പഠിപ്പിച്ച് കാണിച്ചു തരുന്നവൻ, ഹിസാബ് നടത്തുന്നവൻ, വിചാരണ നടത്തുന്നവൻ, അവനാണ് അള്ളാഹു, അൽ ഹസീബായ അള്ളാഹു. വിശുദ്ധ ഖുർആനിൽ കാണാം, വനദഉൽ മവാസീനൽ ഖിസ്ത് ലിയൗമിൽ ഖിയാമത്തി ഫലാ തുദ്ലമു നഫ്സുൻ ശൈആ. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ വിചാരണ നടത്തും, കാര്യങ്ങൾ തൂക്കി നോക്കും, ഒരാളോടും അതിക്രമം പ്രവർത്തിക്കുകയില്ല. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, വ ഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഒരു അണുമണി തൂക്കമാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വതആല കൊണ്ടുവരും. അനീതി ആരോടുമില്ല. ആരാണോ പ്രവർത്തിച്ചത് അവർക്ക് നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വ കഫാ ബിനാ ഹാസിബീൻ, ഹിസാബ് നടത്താൻ, വിചാരണ നടത്താൻ അള്ളാഹു മതിയായവനാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. സൂറത്തു അംബിയയിലെ 47-ാമത്തെ വചനമാണ്. അപ്പോൾ വിചാരണ നടത്തുന്നവൻ, വിചാരണ എളുപ്പത്തിലാക്കുന്നവൻ, വിചാരണ നടത്താൻ മതിയായവൻ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളും അൽ ഹസീബ് എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. മരണശേഷമുള്ള ജീവിതത്തിൽ നമ്മുടെ നന്മകളും തിന്മകളും എടുത്തു വച്ച് വിചാരണ നടത്തുവാൻ കഴിവുള്ളവൻ, നടത്തുന്നവൻ, എളുപ്പത്തിൽ നടത്തുന്നവൻ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇൻ തുബുദു മാഫി അംഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാ. മനസ്സിൽ ഒളിപ്പിച്ചു വച്ചതും രഹസ്യമാക്കി വച്ചതും പരസ്യമാക്കിയതും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല വിചാരണ ചെയ്യുന്ന ഒരു വേദിയുണ്ടെന്ന്. അള്ളാഹുവാണ് അതിന് അൽ ഹസീബ്, അവനാണ് വിചാരണ നടത്തുന്നവൻ. യൗമ തുബുല സറായിർ, രഹസ്യമെല്ലാം പുറത്താക്കുന്ന, രഹസ്യമെല്ലാം പരസ്യമാകുന്ന ദിവസമാണെന്ന് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകന്റെ പ്രാർത്ഥന ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. രാത്രി നിസ്കാരങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹു മഹാസിബിനി ഹിസാബ യസീറ, അല്ലാഹുവേ എന്റെ വിചാരണ നീ എനിക്ക് എളുപ്പമാക്കി തരണമേ എന്ന് പ്രവാചകൻ വരെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയാനുള്ളത്, നമ്മുടെ പ്രാർത്ഥനകളിൽ അല്ലാഹു മഹാസിബിനി ഹിസാബ യസീറ എന്ന പ്രാർത്ഥന അധികരിപ്പിക്കുക. അൽ ഹസീബായ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഹിസാബുകൾ എളുപ്പമാക്കി നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു പ്രാർത്ഥനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പഠിപ്പിച്ചു, ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഈ പ്രാർത്ഥന 7 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും ഒരു മനുഷ്യൻ വിശ്വാസി ചെയ്തു കഴിഞ്ഞാൽ, ചൊല്ലിക്കഴിഞ്ഞാൽ, അവന് അള്ളാഹു സുബ്ഹാനഹു തആല മതിയാവുന്നവനാണ്, എല്ലാ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹു കൂടെയുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഈ നാമം പഠിക്കുമ്പോൾ, അൽ ഹസീബ് എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ദുനിയാവിലെ എല്ലാ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിലും വിശ്വാസികളുടെ കൂടെ അള്ളാഹു ഉണ്ട്, അവൻ മതിയാവുന്നവനാണ് എന്നത് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തേത്, ഈ ലോകം വിടിഞ്ഞ് പരലോക ജീവിതം ആരംഭിക്കുമ്പോൾ നമ്മുടെ നന്മ തിന്മകൾ അതെടുത്തു വച്ച് കണക്ക് നോക്കി വിചാരണ ചെയ്യുന്നവൻ, അവനാണ് അൽ ഹസീബായ അള്ളാഹു സുബ്ഹാനഹു വതആല എന്നതും നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ഈ ലോകത്ത് ഭരമേൽപ്പിച്ചുകൊണ്ട്, റബ്ബിൽ മാത്രം ഭരമേൽപ്പിച്ച്, നമ്മുടെ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ റബ്ബിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഈ ലോകം വെടിയുവാനും, നാളെ പരലോകത്തെത്തി നിൽക്കുമ്പോൾ നമ്മുടെ വിചാരണ അള്ളാഹു നമുക്ക് എളുപ്പമാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാ നമുക്ക് അള്ളാഹുവിൻ്റെ മറ്റൊരു നാമം ശ്രവിക്കാം. കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുവാനും അള്ളാഹു നമുക്ക് എവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിർ ദഅവാന അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, നാം ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന.
2: നമ്മോടൊപ്പം ചേർന്നത് അബ്ദുറൌഫ് അലിക്കുമി തിരുവനന്തപുരം.
1: വിചാരണ നടത്തുന്നവൻ, പ്രതിസന്ധികളിൽ മതിയായവൻ എന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചാണ് നാം കേട്ട് കഴിഞ്ഞത്.
2: ഇനി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കാത്തിരിക്കുന്ന പ്രോഗ്രാം കഥ പറയാം.
1: കഥ പറയാം പ്രോഗ്രാമിൽ ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് അബ്ദുസലാം വീട്ടിയുടെ അവതരണമാണ്. മനസ്സിലും ഇളം കാറ്റ്, ഗൾഫിൽ നിന്നൊരു വിമാനമെന്ന പുസ്തകത്തിൻ്റെ
2: 16 ഭാഗമാണ് ഇന്ന് കഥ പറയാമിലൂടെ നാം കേൾക്കുന്നത്. കേട്ടുവരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നോവൽ ഗൾഫിൽ നിന്ന് ഒരു വിമാനം. അധ്യായം 16. മനസ്സിലും ഇളം കാറ്റ്. സുന്ദരമായ ഒരു സായാഹ്നം. ഇളം കാറ്റ് ഒഴുകി വരുന്നു. സുമയ്യ വൈകുന്നേരത്തെ ചായയുമായി വരാന്തയിലേക്ക് ചെന്നു. ബാപ്പ ചാരുകസേരയിൽ ഇരിക്കുകയാണ്. ഉമ്മയും അടുത്തു തന്നെ സ്റ്റൂളിട്ടിരിപ്പുണ്ട്. ചായ ഇരുവരുടെയും കയ്യിൽ കൊടുത്ത് അവളൊന്നും മിണ്ടാതെ അല്പനേരം അവിടെ നിന്നു. ബാപ്പയും ഉമ്മയും എന്തോ സ്വകാര്യം പറയണോ? അവൾ ചോദിച്ചു. ഏയ്, ഒരു സ്വകാര്യമല്ല മോളെ, ഈ നിന്റെ ചായമെടുത്ത് ഇവിടെ ഇരി, ബാപ്പ പറഞ്ഞു. അവൾ അകത്തേക്ക് പോയി. ചായയുമായി തിരിച്ചു വന്ന് ഉമ്മയുടെ അടുത്തിരുന്നു. കാര്യമായ ജോലിയൊന്നുമില്ലാത്ത ആ സമയത്ത് ഭർത്തൃപിതാവിൻ്റെയും മാതാവിൻ്റെയും അടുത്തിരുന്ന് അല്പം സംസാരിക്കണമെന്ന് തോന്നി. നല്ല ചായ. സുമിൻ്റെ കൈയോണ്ടൊരു ചായ ഉണ്ടാക്കി കിട്ടിയാൽ അതിൻ്റെ ഉഷാറ് ഒരു 4 മണിക്കൂർ നിലനിൽക്കും. ബാപ്പയുടെ അഭിനന്ദനം കേട്ട് സുമയ്യ ഒന്ന് ചിരിച്ചു. മോളെ, നിന്റെ ചെറിയാപ്പ ഒരാഴ്ചയല്ല പോയിട്ട്, എന്നാ തിരിച്ചു വരിക? എവിടുക്കാവും പോയത്? കാസർഗോട്ട് ഒരു സുഹൃത്തിനെയും മംഗലാപുരത്തൊരു ബന്ധക്കാരനെയും കാണാനുണ്ടെന്നാണ് പോകുമ്പോൾ എന്നോട് പറഞ്ഞത്. നാളെ വരാൻ മതി. ഒരു മാസം കഴിഞ്ഞാൽ ഗൾഫിക്ക് വിമാനം കയറാനും ആയില്ലേ, അവൾ പറഞ്ഞു. അതിനിടയിൽ റുഷ്ദയും ജാഫറും കിതച്ചുകൊണ്ട് മുറ്റത്തെത്തി. സ്കൂൾ ബാഗ് ചുമലിൽ നിന്ന് ഊരിക്കൊണ്ട് വരാന്തയിലേക്ക് കയറി. ഞങ്ങൾക്കും ചായക്കോലായിൽക്ക് കൊണ്ടുവരി. നിങ്ങളെ 3 ആളെ ഒപ്പര ഇവിടെ ഇരുന്ന് കുടിക്കാൻ നല്ല രസാ. അല്ല, ചെറിയാപ്പ വന്നോ? ജാഫർ മോൻ ഇന്നലെയും മിനിയാന്നും ഇതേ ചോദ്യം തന്നെയാണ് സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ചോദിച്ചത്. അടുത്ത മാസം ചെറിയാപ്പ ഗൾഫിലേക്ക് പോയാൽ എന്തായിരിക്കും ഇവൻ്റെ അവസ്ഥ? അത്രയധികം ഇഷ്ടമാണ് ജാഫർ മോന് ചെറിയാപ്പയോട്, അവൾ ചിന്തിച്ചു. നാളെയോ മറ്റന്നാളോ വരാനിടയുണ്ട്. ചെറിയാപ്പയ്ക്ക് യാത്രയിലൊരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാം മോനും മോളും പ്രാർത്ഥിക്കണം. അത് പറഞ്ഞ് അവൾ ചായ എടുക്കാൻ അകത്തേക്ക് പോയി. ഉമ്മ ചായ കൊണ്ടുവരുമ്പോൾക്ക് കയ്യും മോകവും കഴുകി വരി രണ്ടാളും, വല്യമ്മ പറഞ്ഞു. അവർ വലിയമ്മയെ അനുസരിച്ചു. മക്കളുടെ മുമ്പിൽ ചായയും റസ്കും വെച്ചു കൊടുത്ത ശേഷം സുമയ്യ ബാപ്പയുടെ കസേര കയ്യിൽ നഖം കൊണ്ട് അലസമായി 2-3 വര വരച്ചുകൊണ്ട് പറഞ്ഞു. ബാപ്പാ, പിന്നെ ചെറിയാപ്പ ഒരു കാര്യം പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നെ. ചെറിയാപ്പക്കത് ഉപ്പാനോട് നേരിട്ട് പറയാനൊരു മടി. എനിക്കും മടി, പക്ഷേ പറഞ്ഞിട്ടില്ലെങ്കിൽ വന്ന ഉടനെ എന്നോടത് ചോദിക്കും. അതെന്താ ആ ജാതി മടിക്കേണ്ട ഒരു വിഷയം? നമ്മളെ നടൂലകത്തെ ചുമരിന് ഒരു വാതിൽ വെട്ടിവെച്ച് ഇത്ര തന്നെ വലിപ്പത്തിൽ ബാക്കിലൊരു മുറി ഉണ്ടാക്കുക. അതിലൊരു കട്ടിലും കുട്ടികൾക്ക് വായിക്കാൻ ഒരു നല്ല മേശയും ചുമരുമ്മൽ ഒരു അലമാരയും ഉണ്ടാക്കുക. പിന്നെ പുറത്തെ മുറിയിലെ ഒരു കട്ടിലും. തൻ്റെ സംസാരം കേട്ട് ഉപ്പ ആലോചനയിൽ മുഴുകുന്നത് അവൾ ശ്രദ്ധിച്ചു. ഉമ്മയുടെ മുഖത്ത് ഒരു ചെറിയ തിളക്കവുമുണ്ട്. ഹാവു, നല്ല സുഖാവുന്നാല്, മേശയ്ക്ക് രണ്ട് കസാരയും വേണം, റുഷ്ദ സന്തോഷം പ്രകടിപ്പിച്ചു. കസേര രണ്ടൊന്നുമല്ല, ഒരഞ്ചെണ്ണം വേണം. നാ ഞമ്മക്ക് എല്ലാവർക്കും അതിൻ്റെ ചുറ്റും ഇരിക്കാലോ. ജാഫർ മോൻ ഇത് പറഞ്ഞപ്പോഴും ബാപ്പ ആലോചനയിൽ തന്നെ. ഏറെ നേരം ആലോചിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു, ചെറിയാപ്പാനെ കൊണ്ട് അതിനൊന്നും പൈസ ചെലവാക്കിക്കണ്ട മോളെ, തൽക്കാലം ഒരു മേശയും രണ്ട് കസേരയും വാങ്ങിക്കോട്ടെ. ഒരു മുറി ഉണ്ടാക്കാന്ന് വെച്ചാൽ വലിയ പൈസ വേണ്ടിവരും. അത് കേട്ട് സുമയ്യ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി അനുകൂലമായ ഒരഭിപ്രായം കിട്ടാൻ. നിങ്ങളെന്തിനാ അത് മുടക്കുന്നത്? സുമയ്യ ഭർത്താവില്ലാത്തൊരു പെണ്ണ്, മൂപ്പര ഏട്ടൻ്റെ മോള്, ഓക്ക് രണ്ട് കുട്ടികൾ. അപ്പോൾ ഓല മൂന്നാളെയും സൗകര്യത്തിന് വേണ്ടി ഓളെ ചെറിയാപ്പ ഒരു മുറി ഉണ്ടാക്കി കൊടുത്തോട്ടെ. ഒരു മുറി ഇവിടെ അത്യാവശ്യമാണ്. ഓൾക്ക് മൂന്നാക്കും ബൗസിന് കിടക്കാലോ. കുട്ടികൾക്ക് നല്ലോണം എഴുതിയും വായിക്കുകയൊക്കെ ചെയ്യാം, ഉമ്മ അത് പറഞ്ഞു. എന്നാലായിക്കോട്ടെ, ഉപ്പയുടെ മറുപടി കേട്ട് സുമയ്യ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, അൽഹംദുലില്ലാ. ജാഫറും റുഷ്ദയും കൈകൊട്ടി. ഒരു മാസല്ലേ ഉള്ളൂ, ഇനി അടുത്ത വരവിനായിരിക്കും ചിലപ്പോൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിന്റെ കയ്യിൽ പൈസ തന്നു പോവായിരിക്കും. ഉപ്പ അതിൻ്റെ പ്രായോഗികതയിലേക്ക് നീങ്ങിയപ്പോൾ സുമയ്യയുടെ മനസ്സിൽ എല്ലാ പണിയും കഴിഞ്ഞ ഒരു മുറിയും അതിലെ മേശയിൽ മക്കൾ വായിക്കുന്നതും കട്ടിലിൽ കിടന്ന് താൻ അത് നോക്കി ആസ്വദിക്കുകയും ചെയ്യുന്ന രംഗമായിരുന്നു. ഉപ്പയുടെ സംശയത്തിന് അവൾ മറുപടി പറഞ്ഞു. ഒരാഴ്ച കൊണ്ട് പണി തീരുന്ന ചെറിയാപ്പ പറയുന്നത് ഒരു ലോഡ് വെട്ടുകല്ല് കൊണ്ടുവന്നാൽ ഒരു ദിവസം കൊണ്ട് തറപ്പണി കഴിയും, മൂന്ന് ദിവസം കൊണ്ട് ചുമരിൻ്റെ പണിയും തീരും. വാതിലും ജനലുകളും അലമാരയും ഉണ്ടാക്കി വെച്ചത് വാങ്ങാൻ കിട്ടുമല്ലോ. കഴുക്കോലും പട്ടികയും ഇരുമ്പിൻ്റേതാക്കാം, അത് ഇൻഡസ്ട്രിയിൽക്കാർ വന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് ഫിറ്റ് ചെയ്യും. അങ്ങനെ ഏറിയാൽ ഒരു പത്ത് ദിവസം കൊണ്ട് പണി തീരും, സുമയ്യ പറഞ്ഞു. ആകട്ടെ, പടച്ചോനൊക്കെ സാധിപ്പിച്ചു തരട്ടെ, ഉപ്പയുടെ പ്രാർത്ഥനക്ക് അവൾ ആമീൻ ചൊല്ലി. കുട്ടികളുടെയും ഉമ്മയുടെയും മുഖത്ത് സന്തോഷത്തിൻ്റെ പൂക്കൾ വിടരുന്നത് സുമയ്യ നോക്കി ആസ്വദിച്ചു.
2: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫിക്കും. നാം ഇതുവരെ കേട്ടത് കഥ പറയാം.
1: നമ്മോടൊപ്പം ചേർന്നത് അബ്ദുസ്സലാം വീട്ടി. ഹനീഫ് ക, നമ്മൾ ഒരു കപ്പൽ യാത്ര നടത്താൻ,
2: കപ്പൽ യാത്രയിലൂടെ ആണ് പോവാ.
1: നമ്മളൊരു കപ്പൽ യാത്ര ഉദ്ദേശിക്കുന്നു.
2: നിങ്ങൾ കപ്പൽ യാത്ര ചെയ്തിട്ടുണ്ട്?
1: കപ്പൽ പോയിട്ടുണ്ട്.
2: പോയിട്ടുണ്ട്.
1: വളരെ ചെറിയൊരു യാത്രയാണ്, മതി തീരാത്തൊരു യാത്രയായിരുന്നു.
2: അത് ബോട്ടിലല്ലേ?
1: അല്ല, സ്വപ്നത്തിലായിരുന്നു.
2: ഞാൻ കപ്പല് പോയിട്ടില്ല, ബോട്ടില് പോയിട്ടുണ്ട്. കപ്പല് പോകണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്.
1: ഇപ്പൊ പുതിയൊരു പാക്കേജ് കേരള സർക്കാർ KSRTC ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇൻഷാല്ലാ നമുക്കത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പിന്നീടൊരു അവസരത്തിലാകാം. ഇന്ന് ഏതായാലും നമ്മൾ പോകുന്നത് ഒരു കപ്പൽ യാത്രയുടെ ഒരു
2: കേൾവിവരണമാണ്.
1: അതെ, ഒരു കേൾവിയിലേക്കാണ് നമ്മൾ പോകുന്നത്.
2: ഷെരീഫ് ഇബ്രാഹിമാണ് രചിച്ചത്. ശബ്ദം നൽകുന്നത് മൻസൂർ മണ്ണാർക്കാട്.
1: ദൃശ്യം കേട്ടുവരാം.
4: എൻ്റെ കപ്പൽ യാത്ര, രചന ഷെരീഫ് ഇബ്രാഹിം. 1969 പത്തേമാരിയിൽ പേർഷ്യയിൽ പോയ ഞാൻ തിരിച്ചാദ്യമായി ഇന്ത്യയിലേക്ക് വന്നത് കപ്പലിലായിരുന്നു. അക്ബർ എന്നായിരുന്നു ആ കപ്പലിൻ്റെ പേര്. ഹജ്ജ് കാലത്തത് ഹജ്ജ് യാത്രക്കാരെ കൊണ്ടുപോകാനും അല്ലാത്ത സമയത്ത് പേർഷ്യൻ യാത്രക്കാരെ കൊണ്ടുപോകാനുമായി ഉപയോഗിക്കുന്ന ഒരു കപ്പലായിരുന്നു. ഗ്രേ മെക്കൻസി എന്ന കമ്പനിയായിരുന്നു ടിക്കറ്റ് ഇഷ്യൂ ചെയ്തിരുന്നത്. ദുബൈയിൽ നിന്നും മുംബൈയിലേക്ക് 137 ദിർഹമായിരുന്നു ടിക്കറ്റ് ചാർജ്. 1972 ഒക്ടോബർ 17 ദുബായ് റഷീദ് പോർട്ടിൽ നിന്നും കപ്പൽ കയറി. എൻ്റെ കയ്യിൽ അലുമിനിയത്തിൻ്റെ വലിയൊരു ട്രങ്ക് പെട്ടി, അതിൽ നിറയെ പേർഷ്യൻ സാധനങ്ങൾ. ഒരു ഡാക്ക സാരി എടുക്കും, 25 വാരയോ മീറ്ററോ ആണളവ്. എന്നിട്ട് നാട്ടിൽ ചെന്ന് 4 സാരിയാക്കി മുറിക്കും. ഒരേ കളറിലുള്ള സാരിയാവുമ്പോൾ കസ്റ്റംസിൽ 4 പകരം 3 എന്ന് പറയാമല്ലോ. അല്ലാതെ വ്യത്യസ്തമായ കളറിൽ സാരി വാങ്ങിയാൽ ഡ്യൂട്ടി കൂടുതൽ കൊടുക്കേണ്ടി വരും. പിന്നെ അനിയന്മാർക്ക് കുറച്ച് പേനകൾ, ഇൻസ്ട്രുമെൻ്റ് ബോക്സ് തുടങ്ങിയ സ്കൂൾ ഐറ്റംസ്, പിന്നെ ഉപ്പാക്ക് ഷർട്ടിനുള്ള തുണി. ഉപ്പാക്ക് മറ്റെന്തെങ്കിലും വേണോ എന്ന് അന്നത്തെ കാലത്ത് ഞാൻ എഴുതി ചോദിച്ചാൽ ഒന്നും വേണ്ട എന്നേ എൻ്റെ പൊന്നുപ്പ പറയാറുണ്ടായിരുന്നുള്ളൂ. ഇന്ന് എൻ്റെ മക്കളോട് ഞാൻ പറയുന്ന പോലെ, കപ്പലിൻ്റെ തുടക്കം ഇറാഖിലെ ബസ്രയിൽ നിന്നാണ്. പിന്നെ കുവൈറ്റ്, ദമാം, ബഹ്റൈൻ, ദോഹ, അത് കഴിഞ്ഞാൽ ദുബൈ. ദുബൈയിൽ നിന്ന് മുംബൈക്ക് പോകുന്നതിനിടയിൽ മസ്കറ്റിൽ സ്റ്റോപ്പുണ്ട്. ദുബൈ മുംബൈ 4 ദിവസത്തെ യാത്രയാണ്. റഷീദ് പോർട്ടിൽ നിന്നും കപ്പലിലേക്ക് കയറാൻ കോണിയുണ്ട്. കപ്പലിൻ്റെ ഉള്ളിൽ നല്ല വൃത്തിയും വെടിപ്പുമുണ്ട്. എല്ലാ റൂമുകളിലും 2-ടയർ 3-ടയർ കട്ടിലുകളാണ്. ഞാനും അതിലൊരു അന്തേവാസിയായി. എനിക്കന്ന് 21 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇടയ്ക്കിടെ കപ്പലിൻ്റെ മുകൾ തട്ടിൽ ചെന്ന് കടലിലേക്ക് നോക്കിയിരിക്കും. പത്തേമാരിയിൽ പോയ എനിക്ക് ഈ കപ്പൽ യാത്ര സ്വർഗതുല്യമായിരുന്നു. അതുമാത്രമല്ല, എൻ്റെ പൊന്നുപ്പായെയും ഉമ്മയെയും അനിയന്മാരെയും മറ്റും കാണാമല്ലോ. അനിയന്മാർക്ക് ഞാൻ കൊടുക്കുന്ന സമ്മാനം കിട്ടുമ്പോൾ അവർക്കുണ്ടാവുന്ന സന്തോഷം ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സ് ഇതിനകം നാട്ടിലെത്തിക്കഴിഞ്ഞു. 4 ദിവസത്തെ കടൽ യാത്രയ്ക്ക് ശേഷം 5-ാം ദിവസം കപ്പൽ മുംബൈ തീരത്തടുത്തു. സമയം 8:00. എൻ്റെ പെറ്റമ്മയായ ഭാരതത്തിൻ്റെ മണം നാസികയിലൂടെ വന്നപ്പോൾ ഞാനേറെ സന്തോഷിച്ചു. പോറ്റമ്മയായ പേർഷ്യ എനിക്കെന്തൊക്കെ തന്നാലും എൻ്റെ പെറ്റമ്മയെ മറക്കാൻ കഴിയുമോ? കപ്പൽ പോർട്ടിലടുക്കാൻ കുറച്ചുനേരം വേണം. പുറം കടലിലാണ് നങ്കൂരമിട്ടത്. അകലെ നിന്ന് മുംബൈയുടെ ആകാശം മുട്ടുന്ന കെട്ടിടങ്ങൾ കാണാം. മീൻ പിടിക്കാൻ പോകുന്ന കോളികളുടെ വഞ്ചികളും ബോട്ടുകളും മറ്റൊരു വശത്തുണ്ട്. 2:00 പോർട്ടിൽ കപ്പലടുത്തു. കപ്പലിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഒരു വിശപ്പും തോന്നുന്നില്ല. വിശപ്പില്ലാഞ്ഞല്ല, മറിച്ച് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഉമ്മയുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ എൻ്റെ പൊന്നുപ്പയുടെ പുറത്തു കാണിക്കാത്ത ഉള്ളിൽ വെച്ചുള്ള ലാളന, അനിയന്മാരുടെ കുസൃതികൾ എല്ലാം ആലോചിച്ചപ്പോൾ വിശപ്പില്ലാതായി. ഇതായിരുന്നു സത്യം. ഗൃഹാതുരത്വം അനുഭവിച്ചറിയുക തന്നെ വേണം. കപ്പലിൽ നിന്നും പെട്ടികൾ ഇറക്കാൻ പോർട്ടിലെ പോർട്ടർമാരുണ്ട്. മാന്യമായ കൂലി മാത്രമേ അവർ വാങ്ങാറുള്ളൂ. കത്തിവെക്കില്ല, നോക്കുകൂലിയുമില്ല. പോർട്ടിൽ തന്നെ ഒരു വശം കടലായ ഭാഗത്ത് മേശ കൊണ്ടുവന്നിട്ടു. അതാണ് കസ്റ്റംസ്. എൻ്റെ ഊഴം വന്നു. പെട്ടി ഞാൻ മെല്ലെ എടുത്തു മേശപ്പുറത്തു വെച്ചു. അന്ന് ചൈനയുമായി പ്രശ്നമുള്ള സമയമായിരുന്നു. പലചരക്ക് കടയിൽ കണക്ക് കൂട്ടാൻ ഉപയോഗിക്കുന്ന കടലാസിൽ ഓരോ സാധനങ്ങളുടെയും പേരും ഇന്ത്യയിലെ വിലയും എഴുതുന്നു. അപ്പോഴാണ് എൻ്റെ പെട്ടിയിലുള്ള ആ ബോംബ് കസ്റ്റംസ് ഓഫീസറുടെ കണ്ണിൽപ്പെട്ടത്. അദ്ദേഹം എന്നോട് ആക്രോശിച്ചു. ഏ ക്യാ ചൈനക്കാ മാൽ ലാത്താ ഹേ? എന്താണിത്? ചൈനയുടെ സാധനം കൊണ്ടുവരികയോ? അന്നും ഇന്നും ഹിന്ദിയിൽ ഞാൻ ഹം ഹും ഹോ ആണ്. ഞാൻ കരഞ്ഞു. കരച്ചിലിനു ഭാഷയില്ലല്ലോ. മഷി ഒഴിച്ചെഴുതുന്ന ഹീറോ പേനയായിരുന്നു എൻ്റെ കയ്യിൽ. കസ്റ്റംസുകാർ കണ്ടുപിടിച്ച ബോംബ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് നോക്കി. അദ്ദേഹം എഴുതുന്നതും ഹീറോ പേന കൊണ്ടായിരുന്നു. അങ്ങനെ കസ്റ്റംസ് എല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് പോകാൻ ദാദർ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അന്നത്തെ കാലത്ത് ഇന്ത്യയുടെ പടിഞ്ഞാറേ കരയിലുള്ള മുംബൈയിൽ നിന്നും പടിഞ്ഞാറേ കരയിലുള്ള കേരളത്തിലേക്ക് പോകുന്ന ട്രെയിൻ പടിഞ്ഞാറ് നിന്ന് ഏകദേശം കിഴക്കേ കരയോളം പോയിട്ടാണ് വീണ്ടും പടിഞ്ഞാറേ ഭാഗത്തേക്ക് പോകുന്നത്. അതായത് ദാദറിൽ നിന്നും മദ്രാസിനടുത്തുള്ള ആർക്കോണം വഴിയാണ് ട്രെയിൻ. 40 മണിക്കൂർ യാത്ര. ഒരുപാട് വിദേശയാത്രകൾ, പലതരം ഫ്ലൈറ്റുകളിൽ പലതരം വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും എന്നും എനിക്ക് യാത്രയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വാഹനം ഫ്ലൈറ്റോ കാറോ അല്ല, മറിച്ച് ബോട്ടും ട്രെയിനുമാണ്. അങ്ങനെ 2-ാം ദിവസം പുലർച്ചെ 4 മണിക്ക് മുംബൈ തൃശൂർ അഥവാ തൃശിവപേരൂരിൽ എത്തി. അന്നത്തെ കാലത്തും നഗരമായിട്ടും തൃശൂർ നഗരം ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ നിന്നും ഉണർന്നിട്ടില്ല. ദെന്തുട്ടാ ഈ കന്നാലിക്ക് എണീക്കാറായില്ലേ, ഈ ഷറഫ് വന്നത് അറിഞ്ഞില്ലേ എന്ന് മനസ്സിലാദ്യം കരുതി. പിന്നെ തോന്നി, പാവം ഇന്നലത്തെ ക്ഷീണം കൊണ്ട് ഉറങ്ങുകയാവും, കിടാവ് കുറച്ചുനേരം കൂടി ഉറങ്ങിക്കോട്ടെ. തൃശൂർ റൗണ്ടിലുള്ള പത്തൻസ് ഹോട്ടലിൽ നിന്നും റേഡിയോവിലൂടെ സുപ്രഭാത ഗീതം, അത് കേട്ടപ്പോൾ യാത്രാക്ഷീണം എല്ലാം മാറി. അവിടെയുള്ള ബിസ്മില്ലാ ഹോട്ടലിൽ ചെന്ന് കുളി നടത്തി. ഒരു അംബാസിഡർ കാർ വാടകക്കെടുത്ത് യാത്ര തുടർന്നു. എൻ്റെ വീട്ടിലേക്ക്, കാട്ടൂരിലേക്ക്. ചേർപ്പ് കഴിഞ്ഞ് പടിഞ്ഞാറ്റുമുറി എന്ന സ്ഥലത്തെത്തിയപ്പോൾ സൈക്കിൾ യജ്ഞക്കാർ സൈക്കിൾ ചാരി വെച്ച് സുഖമായി ഉറങ്ങുന്നു. ചിറക്കൽ ഇഞ്ചമുടി കനാലിനടുത്ത് വിജനമായ പാടത്ത് കാർ നിർത്തി. ഞാനാകെ ഭയപ്പെട്ടു. ഡ്രൈവർ ഇറങ്ങി, ഡിക്കി തുറന്നു. എൻ്റെ സപ്തനാടികളും തളർന്നു. എന്നെ ഡ്രൈവർ കൊല്ലും. കാറിൻ്റെ ജാക്കിയുടെ ലിവർ എടുക്കാനാവും കാർ നിർത്തിയത്. എൻ്റെ കയ്യിലുള്ള പേർഷ്യൻ സാധനങ്ങളും എല്ലാം അവർ എടുക്കും. കൂടാതെ അന്നത്തെ എൻ്റെ സമ്പാദ്യമായ 900 രൂപയും. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ ഡിക്കിയിൽ നിന്നും ഒരു ക്യാനിലുണ്ടായിരുന്ന കുറച്ച് ഡീസൽ എടുത്ത് കാറിന്റെ ടാങ്കിൽ ഒഴിച്ച് യാത്ര തുടർന്നു. കരാഞ്ചിറ കഴിഞ്ഞു എൻ്റെ വീടായ മുനയം ഭാഗത്തേക്കുള്ള നാടാകെ മാറിയിരിക്കുന്നു. കണ്ണെത്ത ദൂരത്ത് നിലമായി കിടന്ന സ്ഥലത്ത് ഒരുപാട് വീടുകൾ. വീട്ടിലെത്തി ബെല്ലടിച്ചു. എൻ്റെ പൊന്നുപ്പ വന്നു. കെട്ടിപ്പിടിച്ചപ്പോൾ ഉപ്പായുടെ കണ്ണിൽ നിന്നും ഒരു നനവ്. ഉപ്പ കരയുകയോ? ആലോചിക്കാൻ വയ്യ. ഉപ്പാടെ മോൻ രണ്ടു വർഷം പേർഷ്യയിൽ നിന്നിട്ടും ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഗദ്ഗദ കണ്ഠനായി പറഞ്ഞു, അത് സാരമില്ല, ലാഞ്ചിയിൽ പോയ നീ ഒരു വിസ സമ്പാദിച്ചില്ലേ? രണ്ടു വർഷം പോയെന്നല്ലേയുള്ളൂ, കാലം ഇനിയുമില്ലേ? അതാണ് എൻ്റെ പൊന്നുപ്പ. ഞാൻ തിരിച്ച് ദുബായിലോട്ട് മുംബൈയിൽ നിന്ന് വന്നതും കപ്പലിലായിരുന്നു. എൻ്റെ പൊന്നുപ്പ മരിച്ചിട്ട് 44 വർഷം കഴിഞ്ഞു. ഉപ്പായുടെ വാക്കുകൾ ശരിയായിരുന്നു. അത് പിന്നീട് കാലം തെളിയിച്ചു. വീണ്ടും ഒരുപാട് വർഷം ഗൾഫിൽ തന്നെ. ആ എൻ്റെ ഉപ്പായുടെ ഗുരുത്വം കൊണ്ടാണ് ഇന്ന് ഞാൻ പട്ടിണി കൂടാതെ ജീവിക്കാൻ കഴിയുന്നതെന്ന് മനസ്സിലാക്കുന്നു. നാട്ടുവിശേഷങ്ങൾ പറയാൻ എൻ്റെ അടുത്ത് വന്ന എൻ്റെ അനുജൻ മജീദ്, അവനും ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. അള്ളാഹുവേ, അവർക്കെല്ലാം ഖബറിലും പരലോകത്തും നല്ലത് മാത്രം കൊടുക്കണേ.
2: മാഷാല്ലാ, ദൃശ്യമായിരുന്നു നാം ഇതുവരെ കേട്ടത്. ദൃശ്യത്തിൽ ഒരു നല്ല അനുഭവം, എൻ്റെ കപ്പൽ യാത്ര എന്ന ഷെരീഫ് ഇബ്രാഹിമിൻ്റെ രചനയാണ് നമ്മൾ കേട്ടത്. ശബ്ദം നൽകിയത് മൻസൂർ മണ്ണാർക്കാടായിരുന്നു.

0: വലിയൊരു തുക നൽകാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടോ? വേണ്ട, കടലിലെ ഓരോ തുള്ളിയും ചേർന്നാണ് സമുദ്രമുണ്ടാകുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ചെറിയൊരു വിഹിതം പോലും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്താകും. ഒരു ചായയുടെ വിലയോ ഒരു ദിവസത്തെ ചെറിയൊരു സമ്പാദ്യമോ പീസ് റേഡിയോയ്ക്കായി മാറ്റിവെക്കൂ. നിങ്ങളുടെ ആ ചെറിയ സഹായം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നന്മയുടെ വിജ്ഞാനത്തിന്റെ സന്ദേശമെത്തിക്കും. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്ഡം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ നമുക്ക് സമ്മാനിക്കുന്ന ഏറ്റവും വിലപിടിച്ച ഒരു സമ്മാനത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. മറ്റൊന്നുമല്ല, നമുക്കറിയാം മനുഷ്യൻ്റെ
4: മനസ്സിൻ്റെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ, മനസ്സിൻ്റെ അസ്വസ്ഥതകൾക്ക് പരിഹാരം കണ്ടെത്താൻ പീസ് റേഡിയോ ഒരുക്കുന്ന സ്നേഹക്കൂടൽ.
3: സ്നേഹക്കൂടൽ എന്ന് വ്യത്യസ്തമായൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വൈകാരികാരോഗ്യം എന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ട് പ്രൊഫസർ
4: കെ പി സഹദ് സാർ നമ്മോടൊപ്പം ചേരുന്നു.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വൈകാരിക ആരോഗ്യത്തെ സംബന്ധിച്ചാണ്. സാധാരണഗതിയിൽ ദാമ്പത്യ ജീവിത മേഖലയിൽ ഇന്ന് ദമ്പതിമാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് വൈകാരികമായ ആരോഗ്യമില്ലായ്മ. വൈകാരിക പക്വത ഇല്ലാത്തതുകൊണ്ട് പല ദാമ്പത്യ ബന്ധങ്ങളും പരാജയത്തിലേക്ക് നീങ്ങുന്നതായി കാണുന്നു. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും സ്വഭാവത്തെയും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള പ്രതിസന്ധികളോടും വെല്ലുവിളികളോടും സമരസപ്പെടാനുള്ള കഴിവാണ് ഇമോഷണൽ ഹെൽത്ത് അല്ലെങ്കിൽ വൈകാരിക ആരോഗ്യം എന്ന് പറയുന്നത്. അതായത്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അലോസരപ്പെടുത്തുന്ന നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ഇമോഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അയാളെ സന്തോഷിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളും ഉണ്ടായിരിക്കും. നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ഇമോഷൻസിനോട് പക്വമായി പ്രതികരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഇമോഷണൽ ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി ഷുഡ് നോ ഹൗ ടു മാനേജ് സ്ട്രെസ്, ഏങ്കർ ആൻഡ് സാഡ്നെസ്. ആക്ച്വലി ഇമോഷണൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. ഇറ്റ് ഹെൽപ്സ് ടു റിയലൈസ് യുവർ ഫുൾ പൊട്ടൻഷ്യൽസ്. ഒരാളുടെ പൂർണ്ണമായിട്ടുള്ള ശക്തി കേന്ദ്രങ്ങളെ മനസ്സിലാക്കാനും ഉപയോഗപ്പെടുത്താനും സാധിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ സൃഷ്ടിപരമായി പ്രതികൂലമായ സാഹചര്യങ്ങളോട് പ്രതികരിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുക എന്നുള്ളത് അതീവ പ്രധാനമാണ്. നിത്യജീവിതത്തിലെ സ്ട്രെസ്സുമായി, നിത്യജീവിതത്തിലെ ടെൻഷനുമായി സമരസപ്പെടാൻ സാധിക്കുക വൈകാരികമായ ആരോഗ്യമുള്ളവർക്ക് മാത്രമാണ്. ഇത്തരം ആളുകൾക്ക് പ്രതികൂലമായ സാഹചര്യത്തോട് ഏറ്റവും അനുകൂലമായ രൂപത്തിൽ പെരുമാറാനും തങ്ങളുടെ വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ പേറുന്ന വ്യക്തികളുമായി ഏറ്റവും നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനും സാധിക്കും എന്നുള്ളത് തർക്കമറ്റ കാര്യമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകാരിക ആരോഗ്യം ഒരാളുടെ ശാരീരിക ആരോഗ്യത്തെ കൂടി ബാധിക്കുന്നതാണ്. അതായത് ഇമോഷണൽ ഹെൽത്ത് വൈകാരികമായിട്ടുള്ള നമ്മുടെ ആരോഗ്യത്തെ ശാക്തീകരിക്കാൻ എന്താണ് വഴി എന്നുള്ളതാണ്. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് സ്വന്തം വികാരങ്ങളെക്കുറിച്ച് ഒരു സെൽഫ് അവെയർനെസ്, ബോധ്യം നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. യു മസ്റ്റ് നോട്ട് ദാറ്റ് വാട്ട് മേക്സ് യുവർ ലൈഫ് സാഡ്, ഫ്രസ്ട്രേറ്റഡ് ഓർ ആംഗ്രി. ഏത് ഘട്ടത്തിലാണ് താങ്കളോട് ദേഷ്യപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തോട് നിങ്ങൾക്ക് തന്നെ ദുഃഖവും നിരാശയും ദേഷ്യവും ഒക്കെ ഉണ്ടാവുന്ന ഘട്ടം ഏത് എന്ന് സ്വയം തിരിച്ചറിയാം. എന്നാൽ അത്തരം അവസ്ഥകളെ ഏറ്റവും നല്ലതായ രൂപത്തിൽ അവയോട് പ്രതികരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് പ്രധാനം. എക്സ്പ്രസ് യുവർ ഫീലിംഗ്സ് ഇൻ അപ്രോപ്രിയേറ്റ് വേ എന്ന് പറയും. ഒരു വികാരം അത് പ്രകടിപ്പിക്കേണ്ടത് ശരിയായ വ്യക്തിയോടായിരിക്കണം. സാധാരണഗതിയിൽ സംഭവിക്കുന്നത് അസ്ഥാനത്ത് വികാരങ്ങൾ പ്രയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങാടിയിൽ തോറ്റതിന് ഉമ്മയോട് എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ അങ്ങാടിയിൽ തോറ്റതിന് ഭാര്യയോട് എന്ന് പറയുന്നത് പോലെ, ആരോടാണ് തങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കേണ്ടത്, ആ വികാരങ്ങൾ തനതായ ശൈലിയിൽ തനതായ രൂപത്തിൽ അതിൻ്റെ വ്യക്തികളോട് പ്രകടിപ്പിക്കാനുള്ള തന്മയത്വമാണ് ആ വ്യക്തിക്കുണ്ടാവേണ്ടത്. വൈകാരിക പക്വത അല്ലെങ്കിൽ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ മൂന്നാമതായി നാം ചെയ്യേണ്ടത് തിങ്ക് ബിഫോർ യു ആക്ട്. പ്രവർത്തിക്കുന്നതിന് മുമ്പ് നന്നായി ചിന്തിക്കുക എന്നുള്ളതാണ്. സാധാരണ പറയാറുണ്ട്, ഒരു ദേഷ്യത്തിന് കിണറിലേക്ക് എടുത്തു ചാടാൻ സാധിക്കും, എന്നാൽ അതേ ദേഷ്യത്തിന് കിണറിൽ നിന്ന് കയറിപ്പോരാൻ പറ്റില്ല. പലപ്പോഴും അബദ്ധങ്ങളിൽ ആളുകൾ ചെന്ന് ചാടുന്നത് ആ അബദ്ധങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ് കൃത്യമായി ചിന്തിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒരാളുടെ വൈകാരിക ആരോഗ്യം ഉറപ്പുവരുത്താൻ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ അയാൾ ചെയ്യേണ്ടത് ഏതൊരു കാര്യം പ്രവർത്തിക്കുന്നതിന് മുമ്പും വ്യക്തമായി ആലോചിക്കുക എന്നുള്ളത്. നാലാമത്തെ പോയിന്റ്, സ്ട്രെസ് എന്നുള്ളത്, ടെൻഷൻ എന്നുള്ളത്, ആങ്സൈറ്റി എന്നുള്ളത് നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏതൊരു പ്രതികൂലാവസ്ഥയും കുറച്ച് കഴിഞ്ഞാൽ അത് മാറിക്കൊള്ളും, അതിന് മാറ്റം സംഭവിക്കും, അത് ഉൾക്കൊള്ളാനും നേരിടാനും എനിക്ക് സാധിക്കും, ഈ സമയവും കടന്നു പോവും എന്ന് മനസ്സിനെ വിശ്വസിപ്പിക്കാനും മനസ്സിന് ആത്മനിർദ്ദേശം നൽകാനും സാധിക്കുക. അപ്പോൾ മാത്രമേ നമ്മുടെ സ്ട്രെസ്സിനെ തവക്കുലോടുകൂടി അള്ളാഹുവിൽ കാര്യങ്ങൾ ഭരമേൽപ്പിച്ചുകൊണ്ട് മാനേജ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കൂടാതെ ഒരു ബാലൻസിലേക്ക് എത്താൻ വേണ്ടി സ്ട്രൈവ് ചെയ്യുക, കഠിനാധ്വാനം ചെയ്യുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും സ്വയം ഉത്തരവാദിത്തമാണ്. നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ കൃത്യമായി അനലൈസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിന് വേണ്ട രൂപത്തിലുള്ള മുൻഗണനയും ശ്രദ്ധയും കൊടുക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് അത് കൈകാര്യം ചെയ്യാനും അത് നേരിടാനും സാധിക്കുകയുള്ളൂ. കൂടെ തന്നെ കണക്ട് വിത്ത് അതേഴ്സ്, ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിന് ബദലായിട്ട് ജനങ്ങളിൽ ഒരുവനായി ജീവിക്കാനും ജനങ്ങളുമായി ഇടപഴകാനും സാധിക്കുക എന്നുള്ളത് മാനസികാരോഗ്യവും വൈകാരികമായിട്ടുള്ള പക്വതയും സ്വായത്തമാക്കാൻ സഹായിക്കുന്ന ഘടകമാണ്. വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഡ്രഗ്സിനോട് നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ നിരാശ ബാധിക്കുന്ന ഘട്ടങ്ങളിൽ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് മയക്കുമരുന്നിനെയും മദ്യത്തെയും ലഹരി ഉൽപ്പന്നങ്ങളെയും അവലംബിക്കുക എന്നതാണ്. എന്നാൽ ജീവിതം ക്ലേശപൂരിതമാവുന്ന ഘട്ടങ്ങളിൽ ഉടനെ തന്നെ ആശ്വാസം നൽകുന്ന, സന്തോഷം നൽകുന്ന ഒരവസ്ഥ വരാനിരിക്കുന്നു. ഇന്നമ അൽ ഉസ്രി യുസ്ര, ഒരു പ്രയാസത്തോടൊപ്പം രണ്ട് എളുപ്പങ്ങൾ തന്നെ കാത്തിരിക്കുന്നു എന്ന വിശുദ്ധ ഖുർആനിൻ്റെ സന്തോഷവാർത്ത ഉൾക്കൊണ്ട് ലഹരി ഉൽപ്പന്നങ്ങളോട്, മദ്യത്തോട്, പുകയിലയോട് നോ പറയാൻ മനസ്സിനെ പ്രാപ്തമാക്കുക. കൂടെ തന്നെ വിശ്വാസത്തോടുകൂടി ബോധ്യത്തോടുകൂടി ആരാധനകളിൽ മുഴുകുക എന്നുള്ളതും നമസ്കരിക്കുക എന്നുള്ളതും മനസ്സിന് അങ്ങേയറ്റം ആരോഗ്യം നൽകുന്നതും പക്വത നൽകുന്നതും സമാധാനം നൽകുന്നതുമാണ്. കൂടെ ജീവിതത്തിൽ ഡെയിലി എക്സസൈസിൽ മുഴുകുക എന്നുള്ളത്, വ്യായാമങ്ങളിൽ മുഴുകുക എന്നുള്ളത് മനസ്സിന് കരുത്ത് നൽകുന്ന, ഊർജം നൽകുന്ന ഒരു പ്രക്രിയയാണ്. കൂടെ തന്നെ നാം ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യരംഗത്ത് നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ ഒരു പ്രതിസന്ധിയാണ് പോഷകാഹാരക്കുറവ്. വൈകല്യബാധിതരായ കുട്ടികൾ ജനിക്കാൻ കാരണം തേടുന്നവർക്ക് മുമ്പിൽ പ്രധാനപ്പെട്ട ഒരു കാരണമായി നിൽക്കുന്നത് സ്ത്രീകളിലെ പോഷകാഹാരക്കുറവാണ്. പോഷകാഹാരക്കുറവ് കൊണ്ട് പല രൂപത്തിലുള്ള പ്രശ്നങ്ങളും ഇന്ന് സമൂഹത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ആരോഗ്യം, അത് മാനസികമാണെങ്കിലും ശാരീരികമാണെങ്കിലും, ന്യൂട്രീഷ്യസ് ഫുഡിന്, അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ഫുഡ് ഹാബിറ്റ്സിന് കാര്യമായിട്ടുള്ള പ്രസക്തിയുണ്ട്. നാം ശീലിക്കേണ്ടത് നമ്മുടെ ഭക്ഷണ ശൈലി പോഷകാഹാര സമൃദ്ധമാവാൻ, പോഷകാഹാര സമ്പുഷ്ടമാവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നിർണയിക്കുക എന്നുള്ളത്, എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് സ്വന്തം മനസ്സിനെ പഠിപ്പിക്കാനും അത് അനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കാനും കർമ്മങ്ങളിൽ വ്യാപൃതരാവാനും സാധിക്കുക എന്നുള്ളതും ഇമോഷണൽ ഹെൽത്ത് അക്വയർ ചെയ്യാനുള്ള മാർഗമാണ്. കൂടെ തന്നെ ഏതൊരു ഘട്ടത്തിലും പോസിറ്റീവായി ചിന്തിക്കാനും പോസിറ്റീവായ ആളുകളുടെ കൂടെ ജീവിക്കാനും സാധിക്കുക എന്നുള്ളത് നമുക്ക് ഇമോഷണൽ ഹെൽത്ത് നൽകുന്ന കാര്യമാണ്. കൂടെ ഏതൊരു വ്യക്തിക്കും അപ്രോച്ച് ചെയ്യാവുന്ന, സമീപിക്കാവുന്ന ഒരു വ്യക്തിയായി താൻ മാറുക എന്നുള്ളത് മാനസികാരോഗ്യവും മാനസിക കരുത്തും നൽകുന്ന കാര്യമാണ്. ചില ആളുകളെങ്കിലും ഒരു അപ്രോച്ചബിൾ ബിഹേവിയർ അല്ല പ്രകടിപ്പിക്കാറുള്ളത്. തന്നെ സമീപിക്കുന്ന ആളുകളോട് വളരെ പരുഷമായി പെരുമാറുന്നത് ഏറ്റവും മോശപ്പെട്ട ഒരു ആരോഗ്യാവസ്ഥയിലേക്ക് അയാളെ എത്തിക്കുന്നതാണ്. കൂടെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക എന്നുള്ളതും അവരുടെ താൽപ്പര്യ മേഖല കണ്ടെത്തുക എന്നുള്ളതും മറ്റുള്ളവരുടെ സഹായങ്ങളിലും മറ്റുള്ളവരെ സഹായിക്കുന്നതിലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ തണലേകുന്നതിലും വേണ്ട രൂപത്തിലുള്ള സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതും അതീവ പ്രധാനമാണ്. പോസിറ്റീവായിട്ടുള്ള ജനങ്ങളോടുള്ള സഹവാസം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിൽ കാര്യമായിട്ടുള്ള മാറ്റം വരുത്തുന്നതാണ്. മറ്റുള്ളവരുടെ വികാരങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതും അവരുമായി വിഷയങ്ങൾ കൂടിയാലോചന നടത്തുക എന്നുള്ളതും ഇമോഷണൽ ഹെൽത്ത് നമുക്ക് നേടിത്തരുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ സഹായം ആവശ്യപ്പെടാതെ തന്നെ ആളുകളെ സഹായിക്കാൻ തയ്യാറാവുക എന്നുള്ളതും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഏറ്റവും നല്ല രൂപത്തിൽ കാത്തുസൂക്ഷിക്കുക എന്നുള്ളതും മാനസികാരോഗ്യവും മാനസിക കരുത്തും നമുക്ക് ആർജിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പല രോഗങ്ങളും ശാരീരികമായി നമ്മുടെ ആളുകൾ അനുഭവിക്കുന്ന പല അസുഖങ്ങൾക്കും പിന്നിൽ സൈക്കോളജിക്കൽ റീസൺസ് ഉണ്ട് എന്ന് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. കാരണം ഒരാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷങ്ങളാണ് അയാളുടെ ശാരീരിക ദുരവസ്ഥയിലേക്ക് അയാളെ ചെന്നെത്തിക്കുന്നത്. ഒരാളിൽ വൈകാരികമായിട്ടുള്ള ആരോഗ്യാവസ്ഥ, അതിൻ്റെ തുലനാവസ്ഥ തെറ്റുമ്പോൾ വ്യത്യസ്ത രൂപത്തിലുള്ള പ്രയാസങ്ങൾ, ശാരീരികമായിട്ടുള്ള അപജയങ്ങൾ അയാളിൽ വന്നു ചേരും. അതിലൊന്ന് ബ്ലഡ് പ്രഷറാണ്. ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാവുക എന്ന് പറയുന്നത്, രക്തസമ്മർദ്ദം വർദ്ധിക്കുക എന്നുള്ളത് മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ കൊണ്ട്, ആങ്സൈറ്റീസ് കൊണ്ടും ഡിപ്രഷൻ കൊണ്ടും സ്ട്രെസ് കൊണ്ടും ഒരാൾക്ക് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടാവും. രണ്ടാമതായിട്ട് അൾസർ. നമുക്കറിയാം വയറ് സംബന്ധമായിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ, വയറ്റിലുണ്ടാകുന്ന പുണ്ണ് ഇന്ന് ഒരു കോമൺ സിംറ്റമായിട്ട് ആളുകളുടെ ഇടയിൽ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ അൾസർ എന്ന രോഗവുമായി ഡോക്ടറെ സമീപിക്കുന്നു. എന്നാൽ സാധാരണഗതിയിൽ ഡോക്ടേഴ്സ് അൾസറിന് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള സൈക്കോളജിക്കൽ റീസൺസ്, മനഃശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങൾ അന്വേഷിക്കാറില്ല. ഈ ഒരു അൾസറിലേക്ക് ആ പെണ്ണിനെ എത്തിച്ചിരിക്കുന്നത് ആ പെണ്ണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷങ്ങളാണ്. ഭർത്താവിൽ നിന്ന് വേണ്ട രൂപത്തിലുള്ള പരിഗണനയും ശ്രദ്ധയും സ്നേഹവും കിട്ടാതെ വരുന്ന ഘട്ടത്തിൽ അത് മറ്റൊരാളോട് പറയാനോ സംവദിക്കാനോ സാഹചര്യമില്ലാതെ വരികയും അത് സ്വയം ഒരു മെഴുകുതിരി കത്തുന്നത് പോലെ കത്തിത്തീരുന്ന സാഹചര്യത്തിൽ അത് ശാരീരിക ലക്ഷണമായിക്കൊണ്ട് ആ ശരീരത്തിൽ ആളിപ്പടരുകയാണ് ചെയ്യാറുള്ളത്. അതുപോലെ ചെസ്റ്റ് പെയിൻ, ബ്രീത്ത്ലെസ്നെസ്, നെഞ്ചുവേദന, നെഞ്ചുവേദന എന്നുള്ളതും ശ്വാസം കിട്ടാതിരിക്കുക എന്നുള്ളതും ഡിപ്രഷൻ എന്നുള്ളതും ഷിസോഫ്രാനിയ പോലും, സിസോഫ്രാനിയ എന്നുള്ള മാനസികാവസ്ഥ പോലും ഈ ഒരു അവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ വൈകാരികമായ ആരോഗ്യത്തിൽ സംഭവിക്കുന്ന അപജയം കൊണ്ട് സംഭവിക്കുന്ന മാനസികാവസ്ഥയാണ്. അതുപോലെ ഈറ്റിംഗ് ഡിസോർഡർ, പുവർ ബോഡി ഇമേജ്, സ്വന്തത്തെ സംബന്ധിച്ച് വേണ്ട രൂപത്തിലുള്ള ഒരു മതിപ്പില്ലായ്മ, ഞാൻ വേണ്ടത്ര സൗന്ദര്യമില്ല, എന്നെ ഒന്നിനും പറ്റില്ല, ഇത്തരത്തിലുള്ള സ്ട്രെസ്സുകളൊക്കെ തന്നെ ഇമോഷണൽ ഹെൽത്ത് ഔട്ട് ഓഫ് ബാലൻസിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ ഉണ്ടാവുന്ന, എക്സ്പീരിയൻസ് ചെയ്യുന്ന അവസ്ഥകളാണ്, ലക്ഷണങ്ങളാണ്. ഇന്ന് കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ സാധിക്കും, ജീവിതത്തെ കൃത്യമായി വീക്ഷിക്കാൻ സാധിക്കാതെ ഒരുപാട് ആളുകൾ, അത് കുട്ടികളാവാം, കുടുംബിനികളാവാം, മാതാപിതാക്കളാവാം, അവരുടെ ഇടയിൽ ഡിപ്രഷൻ്റെ റേറ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും ഒരു സഹോദരി, 50 വയസ്സ് പിന്നിട്ട ആ സഹോദരി ഒരു വലിയ കുടുംബമായി ജീവിക്കുന്നുണ്ട്, പക്ഷേ ഭർത്താവിൽ നിന്ന് ഹിതകരമല്ലാത്ത പെരുമാറ്റം ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ആ സ്ത്രീക്ക് ഭർത്താവുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കാതെ വരികയും ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് വർഷങ്ങളായി ആ പെണ്ണ് പോയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരുപാട് മെഡിസിൻസ് സ്ഥിരമായിട്ട് അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡിപ്രഷൻ സ്റ്റേജ് ശരീരത്തെ പ്രതികൂലമായി ബാധിക്കുകയും നമ്മൾക്ക് ജീവിതത്തോട് തന്നെ ഒരു തരം നിരാശ ഉളവാക്കുന്നു. ഹോപ്ലെസ്നെസ്, വൈ ഷുഡ് ഐ ലിവ്, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, എനിക്ക് ഇതിനേക്കാളും നല്ലത് ജീവിതം അവസാനിപ്പിക്കുകയാണ് എന്ന് മനസ്സിന് ആത്മനിർദ്ദേശം ലഭിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് ഡിപ്രഷൻ. അതുപോലെ നമുക്കറിയാം പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ഇന്ന് ആക്സിഡൻറ്റുകളോ അല്ലെങ്കിൽ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസോ കുടുംബത്തിൽ ഉണ്ടാവുന്ന ഘട്ടത്തിൽ ഒരാൾക്കുണ്ടാവുന്ന മാനസികാവസ്ഥയാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഏറ്റവും അടുത്ത ഒരു ബന്ധു അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ മകൾ പെട്ടെന്ന് മരിക്കുന്ന ഘട്ടത്തിൽ ആ ഷോക്കിനെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാവില്ല മനസ്സിനുണ്ടാവുക. സ്വാഭാവികമായിട്ടും മനസ്സ് വിങ്ങുകയും ഔട്ട് ഓഫ് കൺട്രോളിലേക്ക് മനസ്സ് എത്തുകയും ചെയ്യുന്നു. ഈ സന്ദർഭത്തിൽ അത് ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കാണ് മനസ്സിനെ കൊണ്ടുപോവുക. കാരണം ജീവിതത്തെ സംബന്ധിച്ച് ശരിയായ വീക്ഷണമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, അള്ളാഹുവിൽ കൃത്യമായി കാര്യങ്ങൾ ബലമേൽപ്പിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, കൃത്യമായി അള്ളാഹുവോട് ആരാധനകൾ നിർവഹിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, ഇത്തരത്തിലുള്ള സ്ട്രെസ്സുകൾ അല്ലെങ്കിൽ ഇൻസിഡൻസ് വളരെ പ്രതികൂലമായിട്ട് ആ വ്യക്തിയെ ബാധിക്കുന്നതായിരിക്കും. അതുപോലെ ജീവിതത്തിൽ ഡിപ്രഷൻ ഉണ്ടാക്കുന്ന മറ്റൊരു മാനസികാവസ്ഥ സന്തോഷമില്ലാത്ത, സന്തോഷം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. എന്ത് സന്തോഷദായകമായിട്ടുള്ള കാര്യങ്ങൾ ചുറ്റുപാട് സംഭവിച്ചാലും ശരി, വീട്ടിൽ സംഭവിച്ചാലും ശരി, അതൊന്നും തന്നെ ആ വ്യക്തിക്ക് ഒരു സന്തോഷം നൽകുന്നില്ല. ഈ അടുത്ത് ഒരു എഞ്ചിനീയറും ഭാര്യയും കൗൺസിലിങ്ങിന് വേണ്ടി എൻ്റെ അടുത്തെത്തി. രണ്ടുപേരും വിവാഹിതരായിട്ട് 10 വർഷത്തിൽ കൂടുതലായി. വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ദീർഘകാലത്തെ സ്വപ്നമായിട്ടുള്ള വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയും ആ വീട്ടിലേക്ക് രണ്ടുപേരും താമസം മാറ്റുകയും ചെയ്തു. എന്നാൽ ഈ പെൺകുട്ടിക്ക് ജീവിതത്തോട് നിഷേധാത്മകമായിട്ടുള്ള, നെഗറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണുള്ളത്. ഭർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് കാര്യത്തിലും കുറ്റങ്ങൾ മാത്രം കണ്ടെത്താൻ സാധിക്കുന്ന ഈ പെൺകുട്ടി, അതവളുടെ ഒരു സ്വഭാവമായി മാറിയിരിക്കുകയാണ്. ആ പെൺകുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നപ്പോൾ ആ കുട്ടിയുടെ മാതാപിതാക്കൾ, റിലേറ്റീവ്സ് എല്ലാം തന്നെ ഭർത്താവിൻ്റെ സൈഡിലാണ് സംസാരിക്കുന്നത്. കാരണം പെൺകുട്ടിക്ക് ഗുരുതരമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എന്ത് കിട്ടിയാലും അവർക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉണർത്തിയിട്ടുണ്ട്, ജീവിത ഐശ്വര്യം എന്ന് പറയുന്നത്, മനസ്സിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് വിഭവങ്ങളുടെ സമൃദ്ധി കൊണ്ടുണ്ടാവുന്നതല്ല, മനസ്സിൻ്റെ ഐശ്വര്യമാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. എന്നാൽ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എത്തിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉള്ള കാര്യങ്ങളിൽ നിന്ന് സന്തോഷം കണ്ടെത്താൻ സാധിക്കുകയില്ല. മറ്റൊന്ന് ഫിസിക്കൽ അജിറ്റേഷനാണ്. ശാരീരികമായിട്ടുള്ള സംഘർഷങ്ങളും സംഘട്ടനങ്ങളും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരു കാര്യത്തിലും കൃത്യമായി തീരുമാനമെടുക്കാൻ സാധിക്കാതെ വരികയും ഒരു ജോലിയിൽ തന്നെ കൃത്യമായി തുടരാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇത്തരം ആളുകളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഫാറ്റീഗ്, ക്ഷീണം ഉണ്ടാവുക. ക്ഷീണം എന്ന് പറയുന്നത് ഒരു കാര്യത്തിലും പ്രാപ്തിയോടുകൂടി മുഴുകാൻ സാധിക്കാത്ത, കർമ്മോത്സുകതയോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും അലസത കൂടപ്പിറപ്പാവുകയും എല്ലാ ഘട്ടത്തിലും ഉറങ്ങാനുള്ള ഒരു താല്പര്യം മനസ്സിൽ വന്ന് ഭവിക്കുകയും ചെയ്യുക എന്നുള്ളതും ഈ ഡിപ്രഷൻ്റെ മറ്റൊരടയാളാണ്. അതുപോലെ ഗിൽട്ടി ഫീലിംഗ്, ജീവിതത്തിൽ എപ്പോഴെങ്കിലും സംഭവിച്ചിരിക്കുന്ന ഒരു കുറ്റം അല്ലെങ്കിൽ ഒരു പാപം, അതിനെ ചൊല്ലി ആ ഒരു കുറ്റബോധം സദാ വേട്ടയാടുകയും അതെപ്പോഴും അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും അത് നിഷേധാത്മകമായിട്ടുള്ള ഒരു പ്രതികരണമായി മനസ്സിൽ രൂപപ്പെടുകയും ചെയ്യുക എന്നുള്ളത്. മറ്റൊന്ന്, ഡിപ്രഷൻ സ്റ്റേജിലേക്കൊരാൾ എത്തുമ്പോൾ

സ്റ്റേജിൽ എത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നു. കാരണം ഫിസിക്കൽ ഹെൽത്ത്, ശാരീരികമായിട്ടുള്ള ആരോഗ്യവും മാനസികാരോഗ്യവും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള തലത്തിൽ പോകുന്ന ഘട്ടത്തിൽ മാത്രമാണ് സെക്സ്വൽ ഹെൽത്ത് ഏറ്റവും നല്ല അവസ്ഥയിൽ നീങ്ങുകയുള്ളൂ. എന്നാൽ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പ്രിയതമയെ അല്ലെങ്കിൽ പ്രിയതമനെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ലൈംഗിക പങ്കാളിയാവാൻ സാധിക്കാതെ വരുന്നു എന്നുള്ളത് അവരനുഭവിക്കുന്ന ഒരു സംഘർഷമാണ്. മറ്റൊന്ന് ഇൻസോംനിയ ട്രബിൾ സ്ലീപ്പിംഗ് ആണ്. എന്ന് വെച്ചാൽ ഉറക്കം കിട്ടാതെ വരിക. കാരണം മനസ്സ് കലുഷിതമാണ്. മനസ്സ് കലുഷിതമായതുകൊണ്ട് തന്നെ ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല, ഉറക്കം വരുന്നില്ല, വന്നാൽ തന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല. ഈ ഒരു മാനസികാവസ്ഥ ഡിപ്രഷൻ സ്റ്റേജിലുള്ളവർക്ക് ഉണ്ടാവുന്നു. അതുപോലെ ഗ്യാസ്ട്രോ ഇൻ്റെസ്റ്റൈനൽ പ്രോബ്ലംസ്, നമ്മൾക്കറിയാം ഗ്യാസ്ട്രോ പ്രോബ്ലംസ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു വിഭാഗമാണ് ഡിപ്രഷൻ സ്റ്റേജിലുള്ളവർ. കാരണം വയർസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അവരെ ബാധിക്കുകയും അത് അവരിൽ ഒരുതരം വിഷാദാവസ്ഥ സംജാതമാക്കുകയും ചെയ്യുന്നു എന്നുള്ളത് പഠനങ്ങൾ തെളിയിക്കുന്ന കാര്യമാണ്. ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ വൈകാരിക പക്വതയും മാനസികാരോഗ്യവും നിർബന്ധ ഘടകങ്ങളാണ്. ഇണയുടെ കുടുംബവുമായി പൊരുത്തപ്പെട്ട് ജീവിക്കണമെങ്കിൽ അവരുടെ കുടുംബവും സംസ്കാരവുമായി ഇഴകിച്ചേരണമെങ്കിൽ ആ വീട്ടിലെ അംഗങ്ങളുമായി സമരസപ്പെട്ട് ജീവിക്കണമെങ്കിൽ നല്ല വൈകാരിക കരുത്ത് വേണ്ടതുണ്ട്. സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന ഒരു കുടുംബത്തിലേക്കാണ് വിവാഹം കഴിച്ചയക്കുന്നതെങ്കിൽ അവരുടെ ഫാമിലി സ്റ്റാറ്റസുമായി ഇഴകിച്ചേരേണ്ടതുണ്ട്. നമ്മുടെ ഭാവനയിലുള്ള സൗകര്യങ്ങൾ ചെല്ലുന്ന വീട്ടിൽ ഇല്ലാതിരിക്കാം. എന്നാലും ശരി, അവരുമായി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ദാമ്പത്യം സന്തോഷകരമാവുകയുള്ളൂ. നാം ചെല്ലുന്ന വീട്ടിലെ അംഗങ്ങളിൽ മാനസിക ശാരീരിക വൈകല്യങ്ങളോ രോഗങ്ങളോ ഉള്ളവർ ഉണ്ടായേക്കാം. അവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങളിലും മറ്റ് കുടുംബപരമായ കാര്യങ്ങളിലും നാം ഇഴകിച്ചേരേണ്ടി വരും. ഭർത്താവിന് ഇഷ്ടപ്പെട്ട കക്ഷിയാണ് ആ വ്യക്തിയെങ്കിൽ ഈ വീട്ടിലെ സന്തോഷം പോലും ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടിരിക്കും. വീട്ടിൽ രോഗികളോ പ്രായം ചെന്ന മാതാപിതാക്കളോ ഉണ്ടെങ്കിൽ മധുവിധുനാളിൻ്റെ സുഖാസ്വാദനങ്ങൾ പോലും തടയപ്പെട്ടേക്കാം. ഇത്തരം സാഹചര്യങ്ങളെ മനോഹരമായി ഉൾക്കൊള്ളാൻ സഹധർമ്മിണിക്ക് കഴിഞ്ഞാൽ അവിടം സ്വർഗതുല്യമാവും. മറ്റൊന്ന്, പരമ്പരാഗത രീതി അവലംബിക്കുന്ന അമ്മായിയമ്മയോ മാതാപിതാക്കളോ ഉള്ള വീടാണെങ്കിൽ അവരുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ ഇരുവർക്കും തയ്യാറായിട്ടില്ലെങ്കിൽ ഡൈവേഴ്സ് ഉറപ്പിക്കാവുന്നതാണ്. സദാസമയവും തൻ്റെ വീട്ടുകാരോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കണമെന്ന് വാശി കാണിക്കുന്ന പെൺകുട്ടിക്ക് ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് വഴങ്ങി ചിലപ്പോൾ ഒരു മാസം തന്നെ അവരുടെ വീട്ടിൽ താമസിക്കേണ്ടി വന്നേക്കാം. ഇവിടെയും വേണ്ടത് അഡ്ജസ്റ്റ്മെൻ്റ് ടെമ്പർമെൻ്റ് തന്നെയാണ്. വീട്ടിൽ ജോളി ലൈഫ് നയിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി, ഭർത്താവാണെങ്കിൽ അത്യാവശ്യം വിശുക്കനുമാണെങ്കിൽ പല പ്രാഥമിക താൽപ്പര്യങ്ങളും പെൺകുട്ടി പ്രിയതമനു വേണ്ടി അടിയറ വെക്കേണ്ടി വരും. കല്യാണം കഴിയാത്തതോ അല്ലെങ്കിൽ നേരത്തെ വൈധവ്യം നേരിടേണ്ടി വന്നതോ ആയ പെൺകുട്ടി തൻ്റെ പ്രിയതമൻ്റെ വീട്ടിൽ ഉണ്ടെങ്കിൽ അവളുമായി സഹാനുഭൂതിയോടെ പ്രവർത്തിക്കണമെങ്കിൽ നല്ല പ്രയാസം ഉണ്ടായേക്കും. അവിടെ വൈകാരിക പക്വത വളരെ അത്യന്താപേക്ഷിതമാണ്. വീട്ടിൽ ഉപ്പയോടും ഉമ്മയോടും കയർക്കുന്ന ശീലമുള്ള വാശിയുള്ള കുട്ടിയാണെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ ഈ വാശി പലതും വിലപ്പോവില്ല. അതുകൊണ്ട് ഇണയുടെ തൃപ്തി കൈവരിക്കണമെങ്കിൽ വിട്ടുവീഴ്ചയോടൊപ്പം വാശിയിൽ നിന്നുള്ള മോചനവും അനിവാര്യമാണ്. ലഹരി മദ്യം നുണയുന്ന ഭർത്താവ് ആണ് കൂടെയുള്ളതെങ്കിൽ നല്ല പക്വതയോടെ സഹാനുഭൂതിയിൽ കൂടി കക്ഷിയെ ചികിത്സിക്കാനും രക്ഷപ്പെടുത്താനും പെൺകുട്ടിക്ക് കഴിയേണ്ടി വരും. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം ഭർത്താവിന് ഒരസുഖം അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് പിടിപെട്ടിട്ടുണ്ടെങ്കിൽ വളരെ കഴിവുള്ള വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം ഭർത്താവിന് ഒരസുഖം വന്നെത്തി അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റിൽ പെട്ടു, ഈ സന്ദർഭത്തിൽ വളരെ കഴിവുള്ള ഒരു പെൺകുട്ടിക്ക് ആ വീട്ടിൽ ആരോഗ്യം നഷ്ടപ്പെട്ട ഭർത്താവിൻ്റെ കൂടെ

0: ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാറ്റിലും മുൻകോപിയായിട്ടുള്ള ഹസ്ബൻഡിനെ മാനേജ് ചെയ്യണമെങ്കിൽ പ്രിയതമ തൻ്റെടിയും നല്ല ക്ഷമയും കൈവശപ്പെടുത്തേണ്ടവളുമാണ്. എടുത്തുചാട്ടത്തിന് പകരം ക്ഷമയോടുകൂടിയുള്ള സതുപദേശങ്ങളാണ് ഇതിനെല്ലാമുള്ള പരിഹാരം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിചാരങ്ങളും വികാരങ്ങളും ആഗ്രഹാഭിലാഷങ്ങളും ശരിയായ രീതിയിൽ പരസ്പരം പറഞ്ഞറിയിക്കാനോ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാനോ കഴിയാതെ പോയാൽ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴും എന്നുള്ളത് തർക്കമറ്റ കാര്യമാണ്. ബന്ധങ്ങൾ ബന്ധനങ്ങളാവാതിരിക്കാൻ വേണ്ടത് ശരിയായ ആശയവിനിമയമാണ്. ആശയവിനിമയം ഫലപ്രദമാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിഹാരം. നാം എന്താണ് തൻ്റെ പങ്കാളിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നും ആ പ്രതീക്ഷകൾ എത്രമാത്രം യാഥാർത്ഥ്യബോധത്തോടുകൂടി ആവണമെന്നതിനെക്കുറിച്ചും ആ പ്രതീക്ഷകൾ എത്രമാത്രം യാഥാർത്ഥ്യബോധത്തോടുകൂടി ആവണമെന്നതിനെക്കുറിച്ചും സ്വയം ഒരവബോധം സൃഷ്ടിക്കുക എന്നത് വളരെ പ്രധാനമാണ്. നമ്മെപ്പോലെ തന്നെ എന്തെല്ലാം വ്യത്യസ്തമായ പ്രതീക്ഷകളാണ് മറുഭാഗത്തുള്ളത് എന്നറിയാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. ഉദാഹരണമായി പുരുഷൻ്റെ ലൈംഗികതയോടുള്ള സമീപനം. സ്ത്രീ മുന്തിയ പരിഗണന നൽകുന്നത് പരസ്പര സ്നേഹത്തിനും പരസ്പര ധാരണക്കും വേണ്ടിയാണെങ്കിൽ പുരുഷൻ ലൈംഗികതയ്ക്ക് ഇതിനേക്കാൾ പ്രാധാന്യം നൽകുന്നുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ആ വ്യക്തിയുമായി സഹകരിച്ച് മുന്നോട്ടു പോകണമെങ്കിൽ ക്ഷമ അവലംബിക്കുക എന്നുള്ളതും പരസ്പരം അറിയുക എന്നുള്ളതും അറിയിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. പരിധി കവിഞ്ഞ് പ്രതീക്ഷിക്കാതിരിക്കുക. പല പ്രതിസന്ധികളും ഉടലെടുക്കുന്നത് പരിധിയിൽ കവിഞ്ഞ പ്രതീക്ഷകളിൽ നിന്നാണ്. ദാമ്പത്യത്തിൻ്റെ ആദ്യ നാളുകളിൽ തൻ്റെ പ്രതീക്ഷകൾക്കൊത്ത് ഇണ പെരുമാറും എന്ന മിഥ്യാധാരണ പുരുഷനുണ്ടാവും. എന്നാൽ കാലം മുന്നോട്ടു പോകുമ്പോൾ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ പങ്കാളികൾക്ക് പരിമിതികളുണ്ടെന്ന് മനസ്സിലാക്കി തുടങ്ങുമ്പോൾ തുടക്കത്തിലെ ആവേശം ക്രമേണ കെട്ടടങ്ങും. എന്താണ് വൈകാരിക പക്വതയുടെ അടയാളം? തൻ്റെ ഇണയെ അവളുടെ അല്ലെങ്കിൽ അവൻ്റെ എല്ലാ പരിമിതികളോടും കൂടി സ്വീകരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് വൈകാരിക പക്വത എന്ന് പറയുന്നത്. ഇണയുടെ നന്മകളും തിന്മകളും ഉൾക്കൊള്ളാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ മാത്രമേ ആ ദാമ്പത്യ ജീവിതം രസകരമാവുകയുള്ളൂ. ഇണയും തുണയും രണ്ട് വ്യക്തികളാണ്. അവരിലെ പരസ്പര ബന്ധത്തിൽ ഉടലെടുക്കുന്ന സന്തോഷങ്ങളും സന്താപങ്ങളും തുറന്ന മനസ്സോടെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പോയിന്റ്. തെറ്റുദ്ധാരണകൾ മുൻവിധികൾ ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത് പലപ്പോഴും സംഭവിക്കുന്നില്ല. രണ്ട്, സ്ത്രീയുടെ വികാരങ്ങൾ മാനിക്കുക എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, വളഞ്ഞ എല്ലുകൊണ്ടാണ് സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഒരിക്കലും ആ വളവ് നിവർത്താൻ ശ്രമിക്കരുത്. പെരുമാറ്റത്തിൽ നീക്കുപോക്കിന് തയ്യാറാവുക. സ്ത്രീയുടെ വികാര വിചാരങ്ങൾ പങ്കുവെക്കാനുള്ള സ്വാഭാവികമായ വ്യഗ്രതയെ പുരുഷൻ അവഗണിക്കാൻ ഇടവരരുത്. പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം നിർദ്ദേശിച്ച് തൻ്റെ ഉത്തരവാദിത്തം തീർന്നു എന്ന അവസ്ഥയിൽ ഉൾവലിയാൻ സമ്മതിക്കരുത്. മാനസിക സമ്മർദ്ദം ഉണ്ടാവുമ്പോൾ അത് ഇണയുമായി പങ്കുവെക്കാതെ സ്വന്തം ലോകത്തേക്ക് ഒതുങ്ങുന്ന പ്രകൃതമാണ് പുരുഷനുള്ളത്. പിണക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും സ്വാഭാവികമാണെന്നറിയുക. പ്രശ്നപരിഹാരത്തിന് വിഘാതം ഈഗോ മാത്രമായിരിക്കും. ദേഷ്യം എന്നത് മനുഷ്യൻ്റെ പ്രച്ഛന്നമായ നിസ്സഹായാവസ്ഥയാണ്. ദാമ്പത്യത്തിൽ തുറന്ന മനസ്സോടുകൂടിയുള്ള സമീപനം വിട്ടുവീഴ്ച മനസ്ഥിതി വർദ്ധിപ്പിക്കും, ഒപ്പം സ്നേഹവും സഹാനുഭൂതിയും. വൈകാരിക പക്വതയുടെ ഭാഗമാണ് ഇണയുടെ വൈകാരിക ആവശ്യങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണനയും പിന്തുണയും നൽകുക എന്നുള്ളത്. നാം മനസ്സിലാക്കുക, പരസ്പരം പിന്തുണക്കുക എന്നുള്ളത് ഏറ്റവും നല്ല മരുന്നാണ്. തനിക്ക് സുഖവും സമാധാനവും നൽകാൻ ആവശ്യമായ പിന്തുണ പുരുഷന് നൽകുന്നത് വഴി രണ്ടുപേരുടെയും സുഖത്തിനും സമാധാനത്തിനും വഴിയൊരുക്കുകയാണ് നാം ചെയ്യുന്നത്. പുരുഷന്റെ ആഗ്രഹാഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതിനാവശ്യമായ സജീവ പിന്തുണ നൽകുന്നത് വഴി തൻ തന്റെ ആഗ്രഹാഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതിനാവശ്യമായ പിന്തുണ പുരുഷനിൽ നിന്നും നേടാൻ സാധിക്കും. സ്ത്രീ അവതരിപ്പിക്കുന്ന പ്രശ്നങ്ങൾക്കവൾ പ്രത്യേകം ആവശ്യപ്പെടാത്ത പക്ഷം പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് പുരുഷൻ ബുദ്ധിമുട്ടേണ്ടതില്ല. അവളുടെ പ്രശ്നങ്ങൾ ക്ഷമാപൂർവം കേട്ടിരുന്നാൽ തന്നെ സ്ത്രീ സംതൃപ്തയാവും. സ്വയം പരിഹാരം കണ്ടെത്താൻ അതവൾക്ക് പ്രചോദനം നൽകുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഈ വിഷയ സംബന്ധമായി സൂചിപ്പിക്കാനുള്ളത്. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാ.
1: മാഷാല്ലാ, വളരെ മനുഷ്യന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ച് നാം കേട്ടുകഴിഞ്ഞു. സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം പ്രൊഫസർ കെ പി സഹദാണ് സംബന്ധിച്ചത്. അടുത്തതായി നമ്മൾ അൽ ഉസൂലിലേക്ക്.
2: അൽ ഉസൂലിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു അബ്ദുൽ മാലിക് സലഫി.
1: അൽ മുസ്നദ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് وصلى الله على خير خلقه محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ കൂടുതൽ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണം എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽ മുസ്നദ് എന്ന ഉസൂലുൽ ഹദീസിലെ പ്രയോഗത്തെക്കുറിച്ചാണ് ഇന്നത്തെ സംസാരത്തിൽ വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അസ്നദ എന്ന ഫിഅലിൽ നിന്നാണ് അൽ മുസ്നദ് എന്ന പദം ഉണ്ടായിട്ടുള്ളത്. അസ്നദ എന്ന് പറഞ്ഞാൽ ബിമഅന അളാഫ, ചേർത്തു എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. ഔ നസബ, അതല്ലെങ്കിൽ ചേർത്തിപ്പറഞ്ഞു, കുടുംബബന്ധം ചേർത്തിപ്പറയുന്നതിന് നസബ എന്ന് പറയും. അപ്പോൾ അസ്നദ എന്ന പദത്തിൽ നിന്ന് ഉണ്ടായതാണ് അൽ മുസ്നദ്. അസ്നദ എന്ന ഫിഅലിൻ്റെ ഇസ്മു മഫ്ഊലാണ് അൽ മുസ്നദ് എന്നുള്ളത്, അഥവാ ചേർത്തപ്പെട്ടത് എന്നാണ് അതിൻ്റെ ഭാഷാപരമായ വിവക്ഷ. ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ അഥവാ മുസ്തലഹുൽ ഹദീസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മത്തസല സനദുഹു മർഫൂഅൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സനദുകൾ ചേർന്നു വന്ന ഹദീസുകൾക്കാണ് മുസ്നദായ ഹദീസുകൾ എന്ന് പറയുക. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, അതിൻ്റെ സനദ് മുത്തസലായി വരണം, അഥവാ ആ ഹദീസിൻ്റെ റാവിമാരിൽ ഒരാൾ പോലും വിട്ടുപോകാതെ, ഇൻഖിതാഅ് സംഭവിക്കാതെ പൂർണ്ണമായും ഇത്തിസാലു സനദ് ഉണ്ടാവണം. രണ്ടാമതായി, ആ സനദ് ചെന്ന് മുട്ടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കായിരിക്കണം, അഥവാ മർഫൂആയ ഹദീസാകണം എന്നർത്ഥം. മുസ്നദുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ അഞ്ച് പദങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നന്നാവും. ഒന്ന് മുസ്നദാണ്, മറ്റൊന്ന് മുസ്നിദാണ് അഥവാ നൂനിന് കസറോടുകൂടി മുസ്നിദ്, മൂന്നാമത്തേത് മുസ്നദ് ഇലൈഹി, നാല് ഇസ്നാദ്, അഞ്ചാമത്തേത് സനദ്. ഈ അഞ്ചിൻ്റെയും വിവക്ഷ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് വിഷയത്തിൻ്റെ നാനാവശങ്ങളിലേക്കുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ അത് വികസിപ്പിക്കും. മുസ്നദ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സനദ് മുത്തസിലായി വരിക അതിൻ്റെ റാവിയിലേക്ക്. മഹാനായ ഇമാം ബൈഖൂനി റഹ്മത്തുള്ളാഹി അലൈഹി മുസ്നദിന് കൊടുത്തിരിക്കുന്ന വിശദീകരണം ഇങ്ങനെയാണ്: വൽ മുസ്നദു അൽ മുത്തസലുൽ ഇസ്നാദി മിൻ റാവീഹി ഹത്തൽ മുസ്തഫ വലം യുബിൻ. മുസ്നദ് എന്ന് പറഞ്ഞാൽ അൽ മുത്തസലു അൽ ഇസ്നാദി, സനദ് മുത്തസലായി വരണം. മിൻ റാവീഹി, അത് ആരാണോ റിവായത്ത് ചെയ്യുന്നത് ആ റാവി മുതൽക്ക്. ഹത്തൽ മുസ്തഫ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വരേക്കുമുള്ള ആളുകളിൽ സനദ് മുത്തസലായി വരണം. വലം യബിൻ ഐലം യൻഖതിഅ, സനദ് മുറിഞ്ഞു പോവാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരേക്കും ആ റാവി മുതൽ മുത്തസലായി സനദ് ചേർന്നു വന്നതിനാണ് അൽ മുസ്നദ് എന്ന് പറയുക. ഈ ഒരു വിശദീകരണമാണ് പണ്ഡിതന്മാർ പൊതുവെ നൽകി കാണുന്നത്. രണ്ടാമത് അൽ മുസ്നിദാണ്. മുസ്നിദ് എന്ന് പറഞ്ഞാൽ ഫഹുവ റാവി അല്ലദീ അസ്നദൽ ഹദീസ് ഇലാ റാവിഹി, ഒരു റാവി റിപ്പോർട്ടർ, അയാളാണ് ആ ഹദീസിനെ ഹദീസിൻ്റെ റാവിയിലേക്ക് ചേർത്തിപ്പറഞ്ഞത്. അഥവാ എൻ്റെ ഈ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നത് ഇന്ന ആൾ, ഹദ്ദസനി ഫുലാൻ, എന്നോട് ഇന്ന ആൾ ഈ ഹദീസ് വിശദീകരിച്ചിരിക്കുന്നു, പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ ആ റാവിക്കാണ് അൽ മുസ്നിദ് എന്ന് പറയുക. മറ്റൊന്ന് അൽ മുസ്നദു ഇലൈഹി. മുസ്നദ് ഇലൈഹി എന്ന് പറഞ്ഞാൽ വമൻ നുസിബ ഇലൈഹിൽ ഹദീസു, ആരിലേക്കാണ് ഹദീസ് ചേർത്തപ്പെടുന്നത്. ഫഹുവൽ മുസ്നദ് ഇലൈഹി, അവനാണ് ആ ആളാണ് മുസ്നദുൻ ഇലൈഹി എന്ന് പറയുക. ആരിലേക്കാണ് ആ ഹദീസ് ചേർത്തി, ആരിലേക്കാണ് മുട്ടുന്നത് എങ്കിൽ ആ റാവിക്കു പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അയാൾ അദ്ദേഹത്തിന് പറയുന്ന പേരാണ് അൽ മുസ്നദ് ഇലൈഹി. ഇനി സനദ് എന്ന് പറഞ്ഞാൽ ഫഹും റിജാലുൽ ഹദീസ് ഐ ഇർവാത്തുഹു, ഹദീസിൻ്റെ റിജാലുകൾക്കാണ് സനദ് എന്ന് പറയുക, അഥവാ ഹദീസിൻ്റെ റിപ്പോർട്ടർമാർ. ഉദാഹരണമായി ഒരാൾ ഹദ്ദസനി ഫുലാൻ അൻ ഫുലാൻ അൻ ഫുലാൻ, ഒരാൾ എന്നോട് ഇന്ന ആളിൽ നിന്ന് ഇന്ന ഇന്ന ആളുകളിൽ നിന്നൊക്കെ പറഞ്ഞു എന്ന് പറയുക. അപ്പോൾ ഫഹാഹുലായി ഉം സനദുൽ ഹദീസ്, ഇവരാണ് ഹദീസിൻ്റെ സനദുകൾ. കാരണം അത് സനദ് എന്ന് പറയാൻ കാരണം ലി അന്നൽ ഹദീസ് അഅ്തമദ അലൈഹിം, ഹദീസ് അവരുടെ മേലാണ് അവലംബിച്ചിട്ടുള്ളത്. വസാറു സനദൻ ലഹു, അങ്ങനെ വരുമ്പോൾ അവർ ഹദീസിൻ്റെ ഒരു തൂണാണ്, ഒരു സനദാണ്. അതുകൊണ്ടാണ് ഹദീസിൻ്റെ റിപ്പോർട്ടർമാരെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ റാവിമാരെ സംബന്ധിച്ചിടത്തോളം അത് ഹദീസിൻ്റെ സനദാണ്. അഥവാ ഹദീസ് നിൽക്കപ്പെടുന്നത്, ഹദീസ് ഉള്ളത് അവരുടെ മേലാണ്. അതുകൊണ്ടാണ് വസാറു സനദല്ലഹു, അവരാണ് ഹദീസിൻ്റെ തൂണുകളായി അറിയപ്പെടുന്നത്. ഇനി നാലാമത്തെ കാര്യം അൽ ഇസ്നാദു. ഇസ്നാദ് എന്ന് പറഞ്ഞാൽ ഫഖാല ബഅദുൽ മുഹദ്ദിസീൻ, ചില മുഹദ്ദിസുകൾ പറഞ്ഞു അൽ ഇസ്നാദു ഹുവ സനദു. ഇസ്നാദ് എന്ന് പറഞ്ഞാൽ അത് സനദിൻ്റെ മറ്റൊരു പദം തന്നെയാണ് ഇസ്നാദ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് വഹാദ തഅബീർ യഖഉ കസീറൻ ഇൻദഹും, മുഹദ്ദിസുകളുടെ അടുക്കൽ പലപ്പോഴും സാധാരണയായി അധികമായി പറയപ്പെടുന്ന ഒരു തഅബീറാണ് ഇസ്നാദുഹു സഹീ, അതിൻ്റെ സനദ് സഹീഹാണ് എന്ന് പറയാൻ മുഹദ്ദിസുകൾ സാധാരണ ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ് ഇസ്നാദുഹു സഹീ, അതിൻ്റെ സനദ് സഹീഹാണ്, അതിൻ്റെ ഇസ്നാദ് സഹീഹാണ്. ഐ വയഅനൂന ബിദാലിക സനദഹു, അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹദീസിൻ്റെ സനദാണ്. ഐ അർവാദ്, ഹദീസിൻ്റെ റാവിമാരാണ്. അപ്പോൾ ഇസ്നാദ് എന്നുള്ളത് ഒരർത്ഥത്തിൽ സനദ് എന്നുള്ളതിൻ്റെ പര്യായമായിക്കൊണ്ടും ചില മുഹദ്ദിസുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതേസമയം മറ്റു ചില മുഹദ്ദിസുകൾ സനദും ഇസ്നാദും തമ്മിൽ ചെറിയ ഒരു വേർതിരിവ് കൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ അടുക്കൽ ഇസ്നാദ് എന്ന് പറഞ്ഞാൽ ഹുവ നിസ്ബത്തുൽ ഹദീസി ഇലാ റാവിഹി, ഒരു ഹദീസിനെ അതിൻ്റെ റാവിയിലേക്ക് ചേർത്തിപ്പറയുക, ആ ചേർത്തിപ്പറയുന്ന പ്രവർത്തനത്തിനാണ് അൽ ഇസ്നാദ് എന്ന് പറയൽ. ഐ അസ്നദൽ ഹദീസ് ഇലാ ഫുലാൻ ഐ നസബഹു ഇലൈഹി, ഒരാൾ ഹദീസ് മറ്റൊരാളിലേക്ക് ചേർത്തിപ്പറഞ്ഞു എന്ന് പറയുന്ന ആ പ്രവർത്തനത്തിനാണ് ഇസ്നാദ് എന്ന് പറയുക എന്നാണ് മുഹദ്ദിസുകളിൽ വേറെ ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായം. ഏതായിരുന്നാലും ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മൻളൂമ ബൈഖൂനിയിലെ ഷറഹിൽ വിശദീകരിക്കുന്നു, വസ്സഹീഹു സഹീഹായ അഭിപ്രായം ഫീഹി അന്നഹു യുത്ലഖു അലാ ഹാദാ വഅലാ ഹാദാ. അത് ഹദീസിന്റെ പര്യായമായി കൊണ്ടും ഹദീസ് ഒരാളിലേക്ക് ചേർത്തി പറയുന്ന പ്രവർത്തനത്തിനും രണ്ടിനും ഇസ്നാദ് എന്ന് പറയും എന്നാണ് അദ്ദേഹം ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ള അഭിപ്രായം. അഥവാ സനദ് ഇസ്നാദ് എന്ന് പറഞ്ഞാൽ റുവാത്തിനും പറയും, അതല്ലെങ്കിൽ നിസ്ബത്തുൽ ഹദീസ് ഇലാ റാവിഹി, റാവിയിലേക്ക് ഹദീസ് ചേർത്തി പറയുന്ന ആ പ്രവർത്തനത്തിനും ഇസ്നാദ് എന്ന് പറയും. ഇതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ കാര്യം. ഇങ്ങനെ അഞ്ചു കാര്യങ്ങൾ അൽ മുസ്നദ് എന്നതുമായി കൊണ്ട് ബന്ധപ്പെട്ട് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി മുസ്നദായ ഹദീസിൻ്റെ ഒരു ഉദാഹരണം പരിശോധിക്കാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. ഖാല ഇമാം ബുഖാരി റഹ്മഹുള്ളാ ഹദ്ദസന അബ്ദുല്ലാഹി ബിൻ യൂസുഫ് അൻ മാലിക്കിൻ അൻ അബി സനാദൻ അൽ ആറജ് അൻ അബി ഹുറൈറത ഖാൽ ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ ശരിബൽ കൽബ് ഫി ഇനാഇ അഹദികും ഫലിഗ്സിൽഹു സബഅ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഹദ്ദസന അബ്ദുല്ലാഹി ബിൻ യൂസുഫ്, എന്നോട് അബ്ദുല്ലാഹി ബിൻ യൂസുഫ് പറഞ്ഞിരിക്കുന്നു, അദ്ദേഹം മാലിക്കിൽ നിന്നാണ് ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം അബിസ്സനാദ്, അദ്ദേഹം അനിൽ അറജ്, അറജ് ആവട്ടെ അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഹദീസ് നിവേദനം ചെയ്തിരിക്കുന്നത്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ ശരിബൽ കൽബു ഫി ഇനാഇ അഹദികും, നിങ്ങളിൽ ഒരുത്തന്റെ ഒരാളുടെ പാത്രത്തിൽ നിന്ന് നായ കുടിച്ചാൽ അഥവാ നായ തലയിട്ടാൽ, ഫല്യഗ്സിൽഹു സബ്അൻ, അവൻ അതിനെ ഏഴു തവണ കഴുകട്ടെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇമാം ബുഖാരി മുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരേക്കുമുള്ള സനദ് മുറിയാതെ വന്ന ഒരു മർഫുആയ ഹദീസാണ്. ഇങ്ങനെയുള്ള ഹദീസുകൾക്കാണ് നമ്മൾ അൽ മുസ്നദ് എന്ന് പറയുക. ഈ ഹദീസിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, ഫഹാദ ഹദീസുൻ ഇത്തസല സനദുഹു, ഈ ഹദീസ് അതിൻ്റെ സനദ് മുത്തസിലാണ്, മിൻ ഔവലിഹി ഇലാ മുൻതഹാഹു, അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരേക്കും. വഹുവ മർഫൂഉൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മർഫൂഉ ആണ് താനും. ഈ രണ്ട് നിബന്ധനകളാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഈ രണ്ട് നിബന്ധനകൾ ഒത്തുവന്ന ഒരു മുസ്നദായ ഹദീസാണ് ഇമാം ബുഖാരിയുടെ സഹീഹിലുള്ള ഈ ഹദീസ്. ഇത് മാത്രമല്ല, പതിനായിരക്കണക്കിന് ഹദീസുകൾ ഇങ്ങനെ മുസ്നദായി സഹീഹായി വന്നിട്ടുണ്ട്. ഇവിടെ സ്വാഭാവികമായും ഈ വിഷയത്തിലുണ്ടാകുന്ന ഒരു സംശയം ഇതാണ്, അഥവാ ഒരു ഹദീസ് മുസ്നദാകാൻ രണ്ട് നിബന്ധനകളാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. നമ്മൾ വിശദീകരിച്ചു. ഒന്ന്, ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മർഫുആയി വരിക. രണ്ടാമതായി, അതിൻ്റെ സനദുകൾ മുത്തസിലായി വരിക. അങ്ങനെ സനദ് മുത്തസിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെടുന്ന എല്ലാ ഹദീസുകളും സ്വഹീഹാണോ എന്നുള്ളതാണ്. ഒരിക്കലും അല്ല. കാരണം സനദ് മുത്തസിലായി എന്നതുകൊണ്ടോ ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെടുന്നു എന്നുള്ളത് കൊണ്ടോ ഒരു ഹദീസ് ഒരിക്കലും സ്വഹീഹ് ആവുകയില്ല. പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചത് ഇതാണ്, ലിഅന്നഹു ഖദ് യത്തസിലു സനദു മിന റാവി ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സനദ് മുത്തസിലായ രീതിയിൽ ചിലപ്പോൾ ഹദീസുകൾ വരാം, അതിൻ്റെ സനദുകൾ വരാം. എന്നാൽ വയകൂനു ഫിർ റുവാത്തി ളഅഫ, എന്നാൽ ആ റാവിമാരിൽ ളഈഫുകളായ ആളുകളുണ്ടാകാം. വമജ്ഹൂലൂന വനഹ്വുഹും, മജ്ഹൂലുകളായ റാവിമാരുണ്ടാകാം. അതേപോലെ തന്നെ ആ ഇതേ രീതിയിലുള്ള വേറെയും ന്യൂനതകളുള്ള റാവിമാർ അതിൻ്റെ സനദിലുണ്ടാകാം, പക്ഷേ സനദ് മുത്തസിലായിരിക്കും. അപ്പോൾ സനദ് മുത്തസിലായി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചേർത്തപ്പെട്ടു വന്ന മുസ്നദായ ഹദീസാണ് എന്നത് ഒരിക്കലും ഹദീസ് സ്വഹീഹാകുവാൻ ഉള്ള ഒരു മാനദണ്ഡമല്ല. ഇത് പറഞ്ഞാൽ മുസ്നദായ എല്ലാ ഹദീസുകളും സ്വഹീഹാണ് എന്ന് വരില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു, ഇദൻ ഫലീസ കുല്ലു മുസ്നദിൻ സ്വഹീഹൻ, എല്ലാ മുസ്നദുകളും സ്വഹീഹ് അല്ല. ഫഖദ് യകൂനുൽ ഹദീസു സ്വഹീഹൻ, ചിലപ്പോൾ ഹദീസ് സ്വഹീയാകാം. വഹുവ ഗൈറു മുസ്നദ്, മുസ്നദ് അല്ലാത്ത ഹദീസുകളും ചിലപ്പോൾ സ്വഹീഹായി വരാം. മുസ്നദുകൾ മാത്രമേ സ്വഹീയാകൂയെന്നില്ല, ഇനി മുസ്നദുകൾ തന്നെയും എല്ലാം സ്വഹീഹാകണമെന്നില്ല, മുസ്നദുകൾ അല്ലാത്ത ഹദീസുകളും സ്വഹീഹായി വരാം. ഇതുപോലെ കമാലു ഉലീഫ ഇല സ്വഹാബി ബി സനദിൻ സ്വഹീഹ്, ഒരു സ്വഹീഹായ സനദോടുകൂടി ഒരു സഹാബിയിലേക്ക് ഒരു ഹദീസ് ചേർത്തപ്പെടുന്നു. ഫഇന്നഹു മൗഖൂഫ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് സഹാബിയിലേക്ക് ഒരു ഹദീസ് ചേർത്തപ്പെട്ടു വന്നാൽ അത് മൗഖൂഫാണ്. അത് മൗഖൂഫാണെങ്കിലും അതേസമയം അതിൻ്റെ സനദ് മുത്തസിലാണ്, റിജാലുകൾ മഅറൂഫാണ്, സിഖത്താണ്, ളബ്ത്തുള്ളവരാണ്, സ്വഹീഹിൻ്റെ ഷർത്തുകൾ യോജിച്ചവരാണ്, അതുകൊണ്ട് ഹദീസ് സ്വഹീഹാകും. പക്ഷേ വലാക്കി ലൈസ ബി മുസ്നദ്, ഹദീസ് ഒരിക്കലും മുസ്നദ് എന്ന് പറയാവുന്നതല്ല. കാരണം ലി അന്നഹു ഗൈറു മർഫൂഇൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ട് ഉയർത്തപ്പെട്ടു വന്നതല്ല, അഥവാ മർഫൂആയ ഹദീസല്ല. വഖദ് യകൂനു മുസ്നദൻ മുത്തസില ലിസ്നാൻ, ചിലപ്പോൾ മുസ്നദായിരിക്കും, സനദ് മുത്തസിലായിരിക്കും. വലാക്കിൻ റുവാത്തു ളഉഫ, അതിൻ്റെ റാവിമാർ ളഈഫുകളുമാകും, അപ്പോഴും മുസ്നദായിരിക്കും, പക്ഷേ അത് സ്വഹീഹ് ആവുകയില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഒരു ഹദീസ് മുസ്നദായി എന്നുള്ളത് കൊണ്ട് ഹദീസ് സ്വഹീഹ് ആകണം എന്നില്ല, ഒരു ഹദീസ് മുസ്നദ് അല്ല എന്നുള്ളത് കൊണ്ട് ഒരു ഹദീസ് ളഈഫ് ആകണം എന്നും ഇല്ല. മുസ്നദായ എല്ലാ ഹദീസുകളും സ്വഹീഹ് അല്ല, അതേസമയം ഒരു ഹദീസ് സ്വഹീഹ് ആകണമെങ്കിൽ അത് മുസ്നദ് ആകണം എന്നുമില്ല. ഇതാണ് നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ മുസ്നദിൻ്റെയും മുസ്നദ് എന്നുള്ള ആ പദത്തിൻ്റെ ലുഗവിയായ അർത്ഥത്തിലും അതുപോലെ തന്നെ ഇസ്തിലാഹിയായ അർത്ഥത്തിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട്. ലുഗവിയായ അർത്ഥത്തിൽ അതിൻ്റെ ഒരു ഖായിൽ, മാ ഉസ്നിദ ഇലാ ഖായിലിഹി, അവൻ്റെ ഏതൊരാളാണോ ആ പദം അല്ലെങ്കിൽ ഹദീസ് പറഞ്ഞത്, ആ ഹദീസ് പറഞ്ഞവരിലേക്ക് അത് ചേർത്തി പറയുക എന്നതാണ് ഭാഷാപരമായ മുസ്നദിന്റെ വിവക്ഷ. സവാഉംഖാന മർഫുഅൻ ഔ മൗഖൂഫൻ ഔ മഖ്തുഅൻ, അത് മർഫുആണെങ്കിൽ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചേർത്തപ്പെട്ടതാണെങ്കിലും പ്രവാചകനന്റെ സഹാബികളിലേക്ക് ചേർത്തപ്പെട്ടതാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താബിഈകളിലേക്ക് ചേർത്തപ്പെട്ടതാണെങ്കിലും ഏതായിരുന്നാലും ശരി, അത് ഭാഷാപരമായി മുസ്നദാണ്. അതേസമയത്ത് മുസ്തലഹുൽ ഹദീസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അൽ മുസ്നദ് ഹുവൽ മർഫുഉൽ മുത്തസിലു സനദ്, സനദ് മുത്തസിലായ മർഫുആയ ഹദീസുകൾക്ക് മാത്രമേ ഭാഷാപരമായി അഥവാ ഉസൂലുൽ ഹദീസിന്റെ ഭാഷയിൽ, മുസ്തലഹുൽ ഹദീസിന്റെ ഭാഷയിൽ മുസ്നദ് എന്ന് പറയുകയുള്ളൂ. അപ്പോൾ ഫൽ മുസ്നദ് ഇസ്തിലാഹൻ അഖസ്സു മിനൽ മുസ്നദ് ലുഗത്തൻ, ലുഗവിയായിക്കൊണ്ട് മുസ്നദ് എന്ന് പറയുന്നതിനേക്കാൾ ഖാസാണ് മുസ്തലഹുൽ ഹദീസിന്റെ ഭാഷയിൽ മുസ്നദ് എന്ന് പറഞ്ഞാൽ. എന്തുകൊണ്ട്? ഫകുല്ലു മുസ്നദിൻ ഇസ്തിലാഹൻ, ഇസ്തിലാഹിയായിക്കൊണ്ട് എല്ലാ മുസ്നദുകളും, ഫഹുവ മുസ്നദുൻ ലുഗത്തൻ, ഭാഷാപരമായി ലുഗവിയായിക്കൊണ്ട് ചേർത്തപ്പെടുന്നതെല്ലാം അതൊക്കെ ഭാഷാപരമായിക്കൊണ്ട് മുസ്നദാണെങ്കിലും മുസ്തലഹുൽ ഹദീസിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ ഭാഷാപരമായിക്കൊണ്ട് ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ കൂടി ഇതിൽ വരും. അത് കാരണം ഈ ഇതിൻ്റെ സനദ് മുത്തസിലാണല്ലോ. അതേസമയം നേരെ തിരിച്ച് അങ്ങനെയല്ല. അഥവാ ഒരു ഹദീസ്, ആ ഹദീസ് ഇസ്തിലാഹിൻ്റെ ഭാഷയിൽ ചിലപ്പോൾ മുസ്നദായിക്കൊള്ളണം എന്നില്ല, മുസ്നദ് ആയിക്കൊള്ളണം എന്നില്ല, അതേസമയം ഭാഷാപരമായി അത് മുസ്തലഹ് ആവുകയും ചെയ്തേക്കാം. ഇങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ ഭാഷാപരമായ മുസ്നദിൻ്റെയും അതേപോലെ മുസ്തലഹുൽ ഹദീസിൻ്റെ വിഷയത്തിലും പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ മുസ്നദ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ടു വന്നിട്ടുള്ള സനദ് മുറിയാതെ വന്ന ഹദീസുകൾക്കാണ് അൽ മുസ്നദ് എന്ന് പറയുക. ഇനി സാധാരണയായി നമ്മൾ ഹദീസ് ഗ്രന്ഥങ്ങളെ വർഗീകരിക്കുമ്പോൾ ഒരു മുസ്നദ് കടന്നു വരുന്നുണ്ട്. ഇൻഷാഅല്ലാ അതിനെ സംബന്ധിച്ചിടത്തോളം വിശദമായി നമ്മുടെ ഹദീസ് ഗ്രന്ഥങ്ങളെ പരിചയപ്പെടുമ്പോൾ നമുക്ക് വിശദീകരിക്കാം. എന്നിരുന്നാലും ഇവിടെ അതുമായി അനുബന്ധമായി ബന്ധപ്പെട്ട ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. മുസ്നദ് എന്ന് പറയുമ്പോൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ചില ഗ്രന്ഥങ്ങൾ മുസ്നദുകളുണ്ട്. അപ്പോൾ ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ അദ്ദേഹത്തിൻ്റെ മുസ്നദ് ഇമാം അഹമ്മദ് ഒരു ഉദാഹരണം മാത്രം. അവിടെ ഇമാം അഹമ്മദിൻ്റെ മുസ്നദ് എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്തലുൽ ഹദീസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഗ്രന്ഥകാരൻ അഥവാ ആ ഹദീസ് ഗ്രന്ഥം എഴുതിയിട്ടുള്ള മുസന്നിഫ്, ആ മുസന്നിഫ് ആ ഹദീസുകളെ ക്രോഡീകരിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ തർത്തീബിലാണ്. അഥവാ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന മുഴുവൻ ഹദീസുകളും ഒരു സ്ഥലത്ത് ആ ഗ്രന്ഥകാരൻ ക്രോഡീകരിച്ചിട്ടുണ്ടാകും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഹദീസുകൾ അത് ഏത് വിഷയത്തിലുള്ളതാണെങ്കിലും വിഷയപ്രാധാന്യത്തോടുകൂടിയല്ലാതെ അവരിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന മുഴുവൻ ഹദീസുകളും ഒരു സ്ഥലത്ത് ജംഅ് ചെയ്യുക എന്ന ലക്ഷ്യത്തിൽ ക്രോഡീകരിക്കപ്പെട്ട സഹാബത്തിൻ്റെ തർത്തീബ് അനുസരിച്ച് കൊണ്ട് ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾക്കാണ് മുസ്നദുകൾ എന്ന് പറയുക. അപ്പോൾ ഇമാം അഹമ്മദ് തന്റെ മുസ്നദിൽ ഉദ്ധരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉസൂലുൽ ഹദീസിന്റെ ഭാഷയിൽ ഹദീസ് ചേർത്ത് പറയുന്നതിലുള്ള മുസ്നദല്ല, ഗ്രന്ഥത്തെക്കുറിച്ച് പറയുമ്പോൾ ഉള്ള മുസ്നദ്. ഗ്രന്ഥത്തിലുള്ള മുസ്നദ് എന്ന് പറഞ്ഞാൽ അത് സഹാബിമാരുടെ തർത്തീബിൽ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം. ഉദാഹരണമായി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസുകൾ എത്രയുണ്ടെന്നും ഏതൊക്കെ ഹദീസുകൾ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ചിട്ടുണ്ടെന്നും അത് ഏതൊക്കെ വിഷയത്തിലുണ്ടെന്നും ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് മനസ്സിലാകുന്ന ഗ്രന്ഥങ്ങളാണ് മുസ്നദുകൾ. അഥവാ മുസ്നദുകൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുഴുവൻ ഹദീസുകളും അവർ അതിൽ ക്രോഡീകരിച്ചിട്ടുണ്ടാവും ഒരു സ്ഥലത്ത്. അത് പിന്നീട് നമ്മൾക്ക് വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വേർതിരിക്കാവുന്നതാണ്. ഈ രീതിയിൽ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾക്കാണ് മുസ്നദുകൾ എന്ന് പറയുക. പക്ഷെ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത അൽ മുസ്നദ് അതല്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ടു വന്ന മർഫു ആയ ഹദീസുകൾക്കാണ് മുസ്നദുകൾ എന്ന് പറയുക. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ തുടർന്നു വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീൻ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ അല്ലാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, നാം ഇതുവരെ കേട്ടത് അൽ ഉസൂൽ പ്രോഗ്രാം.
2: ബഹുമാന്യനായ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി ആയിരുന്നു നമ്മോടൊപ്പം ചേർന്നത്. അൽ മുസ്നദ് എന്ന വിഷയത്തിൽ അദ്ദേഹം നമുക്ക് ചില വിഷയങ്ങൾ പഠിപ്പിച്ചു തന്നു.
1: റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളോടൊപ്പം ഈ സമയം ചെലവഴിച്ചത് ഹനീഫ വണ്ടൂർ.

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ. Tune to reality.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: تعرضوا فإن الله كان بما تعملون خبيرا.
1: ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ശ്രവണ സുന്ദരമായ പാരായണമാണ് നമ്മൾ ഇതുവരെയും കാതോർത്തത്.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ നാലാം അധ്യായം സൂറ നിസായിലെ 135-ാമത്തെ ആയത്താണ് ഇന്ന് മധുരം ഖുർആനിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട്, യാ അയ്യുഹല്ലദീന അമനു, ഓ സത്യവിശ്വാസികളെ, കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത് ശുഹദാ അലില്ലാ, നിങ്ങൾ അള്ളാഹുവിനു വേണ്ടി സാക്ഷികളായ നിലയിൽ നീതിമുറയെ നിങ്ങൾ നിലനിർത്തിപ്പോരുന്ന അവസ്ഥ ഉണ്ടായിരിക്കണം. വലവ് അല അംഫുസിക്കും അവിൽ വാലിദൈനി വല്ലഖറബീൻ, ആ നീതിപാലനം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം ദേഹങ്ങൾക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ അടുത്ത കുടുംബങ്ങൾക്കോ എതിരായാലും ശരി. ഈ യക്കുൻ ഗനിയൻ ഔ ഫഖീറ, അയാൾ ധനികനോ ദരിദ്രനോ ആയിരുന്നാൽ രണ്ടായിരുന്നാലും, ഫല്ലാഹു ഔലാ ബിഹിമ, അല്ലാഹു ആ രണ്ടാളുകളുമായും അധികം ബന്ധപ്പെട്ടവനാകുന്നു. ഫലാ തത്തബിഉൽ ഹവാ അൻ തഅ്ദിലു, അതിനാൽ നീതി പാലിക്കുന്നതിന് വിഘാതമായി നിങ്ങൾ ഇച്ഛയെ പിൻപറ്റരുത്. വ ഇൻ തൽവു ഔ തുഇരിദു, നിങ്ങൾ വളച്ചു തിരിക്കുകയോ തിരിഞ്ഞുകളയുകയോ ചെയ്യുന്ന പക്ഷം, ഫ ഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ, അപ്പോൾ നിങ്ങൾ ഓർക്കണം, നിശ്ചയമായും അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു എന്ന് അല്ലാഹു ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ വിശദീകരണം എന്നോണം സൂചിപ്പിക്കുവാനുള്ളത്, നമ്മുടെ വർത്തമാനങ്ങൾ, സാക്ഷ്യങ്ങൾ, തീരുമാനങ്ങൾ, ഇടപാടുകൾ മുതലായ എല്ലാ വിഷയങ്ങളിലും നീതിമുറ തെറ്റാതെ അത് നിലനിർത്തിപ്പോരണം. അത് സ്വന്തം ദേഹത്തിനോ മാതാപിതാക്കൾക്കോ കുടുംബങ്ങൾക്കോ ആർക്കും തന്നെ ദോഷമായിരുന്നാലും സത്യവും കൃത്യവും പാലിക്കണം. അതിൽ ധനികനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമുണ്ടായിക്കൂടാ. ധനികനായതുകൊണ്ട് അവന് ദോഷം വരുത്താം, അല്ലെങ്കിൽ അവന് ഭയപ്പെടേണ്ടതാണ് എന്നും, ദരിദ്രനായതുകൊണ്ട് അവന് ഗുണം വരുത്തേണ്ടതാണ്, അല്ലെങ്കിൽ അവനെ ഗൗനിക്കേണ്ടതില്ല എന്ന് കരുതി നീതികേട് ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് അല്ലാഹു ഈ വചനം മുഖേന കൽപ്പിക്കുന്നത്. സാക്ഷ്യം വഹിക്കുന്നതിലോ മറ്റോ സത്യത്തെ മറിച്ച് തിരിച്ച് അവതരിപ്പിക്കുകയോ സത്യം തുറന്നു പറയാതെ ഒഴിഞ്ഞുമാറുകയോ ചെയ്താൽ അല്ലാഹു അതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നതാണ്, അതിനെപ്പറ്റി തക്ക നടപടി എടുക്കുക തന്നെ ചെയ്യുമെന്ന താക്കീത് നൽകുന്നു. ഖൈബർ യുദ്ധത്തെ തുടർന്ന് യഹൂദികളിൽ നിന്ന് ലഭിച്ചിരുന്ന വസ്തുവകകളുടെ ആദായം പിരിച്ചെടുക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ബിൻ റവാഹത്ത് റളിയല്ലാഹു അൻഹുവിനെ അയച്ചിരുന്നപ്പോൾ തങ്ങൾ നൽകേണ്ടിയിരുന്ന തുകയിൽ ഇളവ് നൽകാൻ വേണ്ടി അവർ അദ്ദേഹത്തിന് കൈക്കൂലി കൊടുക്കാൻ ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ ആ മഹാൻ ഇപ്രകാരം പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെട്ടതായിട്ട് കാണാൻ കഴിയും. അല്ലാഹു തന്നെയാണ് സൃഷ്ടികളിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ, അഥവാ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്നാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങളാകട്ടെ എൻ്റെ അടുക്കൽ കുരങ്ങുകളെയും പന്നികളെയുംക്കാൾ അധികം വെറുക്കപ്പെട്ടവരുമാകുന്നു. എന്നാൽ അദ്ദേഹത്തോടുള്ള സ്നേഹവും നിങ്ങളോടുള്ള വെറുപ്പും നിങ്ങളിൽ നീതി പാലിക്കാതിരിക്കാൻ എന്നെ പ്രേരിപ്പിക്കുകയില്ല. ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഇത് അഥവാ നീതി കൊണ്ടു തന്നെയാണ് ആകാശങ്ങളും ഭൂമിയും നിലനിൽക്കുന്നതും. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. ആവശ്യത്തിന് മുമ്പ് തന്നെ സാക്ഷ്യം നിറവേറ്റുന്നവനാണ് സാക്ഷികളിൽ വെച്ച് ഉത്തമനെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റെടുത്ത സാക്ഷ്യം നിർവഹിക്കാൻ മടികൂടാതെ മുന്നോട്ട് വരുന്നവനെ ഉദ്ദേശിച്ച് ഇവിടെ സൂചിപ്പിച്ചതായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആയത്തിൻ്റെ പൊരുളും അതിൻ്റെ ആശയവും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറാൻ റഹ്മാനായ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഇത്തരണത്തിൽ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്.
3: പീസ് റേഡിയോ സുപദം, സ്ത്രീ പള്ളിപ്രവേശനം. ക്ലാസ് എടുക്കുന്നത് മുഷ്താഖ് അൽഹൈക്കമി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ ഷറഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഉഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാനം നിറഞ്ഞ ശ്രോതാക്കളെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, നമുക്കറിയാം നമ്മുടെ നാടിൽ ധാരാളം പള്ളികളുണ്ട്. എന്നാൽ പല പള്ളികളിലും സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ സൗകര്യമില്ലാത്ത ഒരവസ്ഥാവിശേഷം നമ്മളൊക്കെ കാണാറുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ പല ആളുകളും സംസാരിക്കാറുള്ളത് സ്ത്രീകൾക്ക് പള്ളിയിൽ സൗകര്യമുണ്ടാകേണ്ടതില്ല, കാരണം സ്ത്രീകളുടെ പള്ളിപ്രവേശനം അത് ഹറാമാണ്, പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് എന്ന് ചില ആളുകളൊക്കെ സംസാരിക്കാറുണ്ട്. മറ്റ് ചിലപ്പോൾ യാത്രക്കാരായ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ സൗകര്യമുണ്ട് എന്നിങ്ങനെ പള്ളിയുടെ സമീപത്തൊക്കെ എഴുതി വച്ചതും നമ്മൾ കാണാറുണ്ട്. എന്നാൽ നമ്മുടെ നാടുകളിലുള്ള സലഫി പള്ളികളിലൊക്കെ സ്ത്രീകൾക്ക് നിസ്കരിക്കാനും ആരാധനകൾ നിർവഹിക്കാനും എഴത്തിക്കാഫിരിക്കാനുമൊക്കെയുള്ള സൗകര്യങ്ങൾ എമ്പാടും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കാണുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ പല വിഷയങ്ങളും പല വിവാദങ്ങളും പല സംസാരങ്ങളുമൊക്കെ നമ്മുടെ നാടുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു തർക്കത്തിൽ നമ്മളൊക്കെ ഒരു ശരിയായ നിലപാടിലേക്ക് എത്താൻ നമ്മളെല്ലാ വിഷയങ്ങളിലും സമീപിക്കേണ്ടത് വിശുദ്ധ ഖുർആനാണ്, സുന്നത്താണ് എന്നതുപോലെ തന്നെ ഈ വിഷയത്തിലും പ്രമാണങ്ങൾ എന്ത് സംസാരിക്കുന്നു എന്നത് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും പഠിക്കുകയും എന്നിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ആ ശരിയായ മതത്തിൻ്റെ വിധികളെ ആശയങ്ങളെ ഒക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സ്ത്രീകളുടെ പള്ളിപ്രവേശനവുമായി ബന്ധപ്പെട്ട് നബിയുടെ കാലത്തും നബിയുടെ കാലത്തിന് ശേഷവുമൊക്കെ സ്വഹാബി വനിതകൾ പള്ളിയിലേക്ക് പോയിട്ടുണ്ടോ, പ്രവാചകൻ അതിനെ വിലക്കിയിട്ടുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രത്യേകം സ്ഥലങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള ഓരോ പരിശോധനകളിലും പൂർണ്ണമായും അർത്ഥശങ്കയ്ക്കില്ലാതെ സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകാം, അവിടെ പോയി ആരാധനകൾ നിർവഹിക്കാം, അതിന് ചില നിബന്ധനകളും ചില ബാധ്യതകളും ശുറൂത്തുകളുമൊക്കെ ഉണ്ട് എന്നൊഴിച്ചു നിർത്തിയാൽ അവരുടെ സ്ത്രീകൾ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിനോ അതിനുവേണ്ടി പുറപ്പെടുന്നതിനോ ഒരു യാതൊരു പ്രശ്നവുമില്ല എന്ന് നമുക്ക് പ്രമാണങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന വളരെ പ്രസിദ്ധമായൊരു ഹദീസിൽ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹുഅൻഹു പറയുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാ, നിങ്ങൾ അല്ലാഹുവിൻ്റെ അടിമകളായ സ്ത്രീകളെ നിങ്ങൾ പള്ളിയെ തൊട്ട് തടയരുത്, അവർ പള്ളിയിലേക്ക് പോകണം എന്നാവശ്യപ്പെട്ടാൽ അവർ പള്ളിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചാൽ നിങ്ങൾ തടഞ്ഞു വെക്കരുത്, അത് അവരുടെ അവകാശമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് മാർഗനിർദ്ദേശം കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് തന്നെ പ്രവാചകൻ്റെ കാലത്ത് സ്ത്രീകൾ പള്ളിയിലേക്ക് പോകാറുണ്ട്, അങ്ങനെ പോകുന്നതിനെ തടയാൻ പാടില്ല, അത് ഭർത്താക്കന്മാർ പുരുഷന്മാർ അനുവദിച്ചു കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വേറൊരു ഹദീസിൽ കാണാം, ആയിഷ ബി റളിയല്ലാഹു അൻഹ, പ്രവാചകൻ്റെ പത്നി, നമ്മുടെ ഉമ്മ, അവിടുന്ന് പറയുന്നു, ഇൻഖാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലയുസല്ലി സുബ്ഹ, പ്രവാചകൻ സുബ്ഹി നമസ്കരിക്കാറുണ്ട്, അങ്ങനെ സുബ്ഹി നമസ്കരിക്കുന്ന ആ പള്ളിയിൽ ഫയൻസരിഫുൻ നിസാഉ മുത്തലഫിആത്തിൻ ബിമുറൂത്തിഹിന്ന, അവരിങ്ങനെ ശരീരമാസകലം പുതച്ചുകൊണ്ടാണ് ആ പള്ളി കഴിഞ്ഞ് സ്ത്രീകൾ അവിടുന്ന് പിരിഞ്ഞു പോകാറുള്ളത്. ഇതേതാ നിസ്കാരം എന്ന് ആലോചിക്കണം, സുബ്ഹി നിസ്കാരത്തിലാണ്. എന്നിട്ട് ആയിഷ ബി റളിയല്ലാഹുഅൻഹ പറയുന്നു, മാ യുഅറഫുന മിനൽ ഖലസ്, ആ പ്രഭാതത്തിൽ തുടങ്ങുന്ന ആ ഇരുട്ട്, അതിങ്ങനെ ആ ഇരുട്ട് അവസാനിക്കുന്നൊരു സമയമായിരിക്കും, ആ സമയത്തെ ആ ഇരുട്ടിൽ ആരാണ് പള്ളിയിൽ നിന്നും പിരിഞ്ഞു പോകുന്നത്, ആരൊക്കെയാണ് പള്ളിയിലേക്ക് വന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നില്ല. ആ സമയത്ത് പോലും സ്ത്രീകൾ പള്ളിയിലേക്ക് നബിയുടെ കാലത്ത് വരാറുണ്ടായിരുന്നു എന്ന് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നബിയുടെ കാലത്ത് സ്ത്രീകൾ പള്ളിയിലേക്ക് വരാറുണ്ട്, അവർ നബിയുടെ പള്ളിയിൽ നിസ്കരിക്കാറുണ്ട് എന്നതൊക്കെ ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇന്നീല അഖൂമു ഇല സ്വലാത്തി, ഞാനൊരിക്കൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, വാ അന ഉരീദു അൻ ഉതവ്വില ഫീഹ, ആ നിസ്കാരത്തിൽ ഞാനിങ്ങനെ സൂറത്ത് കുറച്ച് ദീർഘമായി ഇങ്ങനെ പാരായണം ചെയ്താലോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. അപ്പോഴാണ് ഫ അസ്മഅ ബുക്കാ അസ്വബി, ഒരു കുട്ടിയുടെ കരച്ചിൽ ഞാൻ കേൾക്കുന്നു. അപ്പോൾ പള്ളിയിലേക്ക് വന്ന ഒരു ഉമ്മയും ഒരു കുഞ്ഞും. ആ കുഞ്ഞിങ്ങനെ കരയുന്നത് ഞാൻ കേൾക്കുകയാണ്. നിസ്കാരത്തിൽ പ്രവാചകൻ ഇമാമത്ത് നിൽക്കുമ്പോൾ കുറച്ചിങ്ങനെ ദീർഘമായി പാരായണം ചെയ്താലോ എന്ന് വിചാരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നത്. പ്രവാചകൻ കുട്ടികളോട് കരുണ കാണിക്കുന്ന, ലോകത്തുള്ള മുഴുവൻ ജീവികളോടും കരുണ കാണിക്കുന്ന നബി ആ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ പ്രവാചകൻ ഫഅതജവ്വസ ഫി സ്വലാത്തി, ഞാൻ നിസ്കാരമൊന്ന് ചുരുക്കി. കറാഹത്ത അൻ അശുഖ അല ഉമ്മിഹി, ആ കുട്ടിയെയും കൊണ്ട് പള്ളിയിലേക്ക് വന്ന ആ ഉമ്മാക്കൊരു പ്രയാസമുണ്ടാകരുത് എന്ന് വിചാരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണമൊന്ന് ചുരുക്കി എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അവർ ഇത് നോക്കൂ, പ്രവാചകന്റെ കാലത്തു തന്നെ സ്ത്രീകൾ അവരുടെ കുട്ടികളുമായി പള്ളിയിലേക്ക് വരാറുണ്ട്. അത് നമസ്കാരത്തിൽ പോലും പ്രവാചകൻ അവരെ പരിഗണിച്ചുകയും അവർക്ക് ഇളവ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതൊക്കെ നമ്മൾ ഈ ഹദീസിൽ നിന്നും മനസ്സിലാക്കുകയാണ്. അതേപോലെ തന്നെ നമുക്കറിയാം മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ഷഹിദത്തി ഇഹ്ദാ കുന്ന അൽ മസ്ജിദ ഫലാ തമസ്സ തീബ, സ്ത്രീകൾ കൊടുക്കുന്ന ഉപദേശമാണ്, നിങ്ങളിൽ ആരെങ്കിലും പള്ളിയിലേക്ക് വരികയാണെങ്കിൽ, പള്ളിയിൽ ഹാജരാവുകയാണെങ്കിൽ നിങ്ങൾ സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരാൻ പാടില്ല. അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ചില നിബന്ധനകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ പുരുഷന്മാർ സുഗന്ധം ഉപയോഗിക്കുന്നത് പോലെ പുറത്തിറങ്ങുമ്പോൾ ഒരുപക്ഷെ പുരുഷന്മാർ ആകർഷിക്കാം, അന്യ പുരുഷന്മാരുടെ മുന്നിലൂടെയാണ് പോകുന്നത്, അതുകൊണ്ട് പള്ളിയിലേക്ക് വരുന്ന ഘട്ടത്തിൽ നിങ്ങൾ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാതെ നിരുപാധികം പള്ളിയിലേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് അതിനെ തടഞ്ഞു വെക്കല്ല. പള്ളിയിലേക്ക് വരിൽ ഹറാം, നിങ്ങൾ കടക്കാൻ പാടില്ല, നിങ്ങളിലേക്ക് അടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ അകറ്റുകയല്ല. നിങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോൾ ഈ മര്യാദ പാലിക്കണം എന്ന് പറഞ്ഞാൽ പള്ളിയിലേക്ക് വരാം, പക്ഷേ ഈ മര്യാദ നിങ്ങൾ പാലിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബി വനിതകൾക്ക് പഠിപ്പിക്കുന്നത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അതേപോലെ തന്നെ ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഇദസ്തഇദനത്ത് അഹദകും റഅതുഹു, നിങ്ങളിൽപ്പെട്ട ഒരാളോട് നിങ്ങളുടെ ഭാര്യമാർ ഒരാളോട് സമ്മതം ചോദിച്ചാൽ, ഇരൽ മസ്ജിദി, പള്ളിയിലേക്ക് പോകാൻ വേണ്ടി നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളോട് സമ്മതം ചോദിച്ചാൽ, ഫലായംനഅഹ, നിങ്ങൾ ആ സ്ത്രീയെ തടയാൻ പാടില്ല, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ വിട്ടുകൊള്ളണം, അവർ പള്ളിയിലേക്ക് വരട്ടെ, അവർ ആരാധന നിർവഹിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷന്മാർക്ക് ഉപദേശം കൊടുക്കണം. അപ്പോൾ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് വന്ന ധാരാളം സംഭവങ്ങളിൽ ഹദീസുകളിലൊക്കെ നബിയുടെ കാലത്ത് നബിയുടെ പള്ളിയിൽ അവർ നിസ്കരിക്കാറുണ്ടായിരുന്നു, അവരെ പള്ളിയിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു, അങ്ങനെ ആ പള്ളിയുടെ ഭാഗമായി അവർ മുന്നോട്ട് പോയിരുന്നു എന്നതൊക്കെ ഹദീസിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ പള്ളിയുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് ചില നിബന്ധനകളുണ്ട്, ആ ഉപദേശങ്ങൾ പ്രവാചകൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. പുരുഷന്മാർ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ സ്വഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകൾ വരുമ്പോൾ സ്വാഭാവികമായും ചിലപ്പോൾ കുട്ടികൾ അവരുടെ കയ്യിലുണ്ടാകാം, അങ്ങനെ കുട്ടികൾ പ്രയാസപ്പെടുന്നു, ഉമ്മമാർ പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ ആ നമസ്കാരത്തെ ലഘൂകരിക്കണം എന്നൊരു പാഠം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. എന്നാൽ ചില ആളുകൾ ഇത്തരം സംഭവങ്ങളൊക്കെ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സംഭവിച്ചതും പ്രവാചകൻ്റെ പള്ളിയിലേക്ക് സ്ത്രീകൾ വന്നതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനനുസരിച്ച് കുട്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ നമസ്കാരത്തിൽ ലഘൂകരിച്ചു എന്നിങ്ങനെ ധാരാളം സംഭവങ്ങൾ ഹദീസുകളിൽ വന്നത് നമ്മളിങ്ങനെ പറയുമ്പോൾ അവർ പൊതുവെ തിരിച്ചു പറയാറുള്ളൊരു മറുപടി, ഇത് ഹിജാബിൻ്റെ ആയത്ത് ഇറങ്ങുന്നതിന് മുൻപാണ് എന്ന് പറഞ്ഞ ആദ്യ കാലഘട്ടത്തിൽ സംഭവിച്ച കഥകളാണിതൊക്കെ. പിന്നീട് ഹിജാബിൻ്റെ ആയത്തിറങ്ങി, അതിനുശേഷം പിന്നീട് സ്വഹാബി വനിതകൾ പള്ളിയിലേക്ക് വന്നിട്ടില്ല. പ്രവാചകൻ്റെ വഫാത്തിൻ്റെ സമയത്തോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടുശേഷമോ സ്വഹാബികളുടെ കാലത്തോ ഒന്നും സ്വഹാബി വനിതകൾ പള്ളിയിലേക്ക് വരുന്നൊരു പതിവില്ല എന്ന് പറഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നമുക്കറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സംഭവിച്ച ചരിത്രങ്ങൾ എടുത്തു പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ഹിജാബിൻ്റെ മുൻപാണ് ഹിജാബിൻ്റെ ശേഷമാണ് എന്ന വ്യത്യാസങ്ങളൊന്നുമില്ല. അല്ലാതെ തന്നെ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ മകൻ ബിലാൽ ബിന് അബ്ദില്ല റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിലെ സ്ത്രീകൾ നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ പള്ളിയിലേക്ക് പോകാൻ സമ്മതം ചോദിച്ചാൽ, ഫലാ യംനഅഹ, നിങ്ങൾ അവരെ തടയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു റിവായത്തിൽ കാണാം, ഫഇദനു ലഹുന്ന, നിങ്ങൾ അവർക്ക് സമ്മതം കൊടുക്കണം എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ മകനോട് പറയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ലനംനഉന്ന, ഞാൻ അവരെ തടയും, ഞങ്ങൾ അവരെ തടയുന്നതാണ് എന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വളരെ ശക്തനായി രോഷാകുലനായി അദ്ദേഹം തൻ്റെ മകൻ്റെ അടുക്കലേക്ക് വരികയും വളരെ അദ്ദേഹത്തോട് നല്ല പിന്നെ ചീത്ത പറയുകയും ചെയ്തു. ഫസബ്ബഹു സബ്ബൻ സയ്യിഅൻ, അതിയോട് ശക്തമായി അദ്ദേഹം ചൂടായി. അദ്ദേഹം പറഞ്ഞു, മാ സമിഅ്തുഹു സബ്ബ മിസ്ലഹു ഖത്തു, ആ മകൻ പറയാണ് ഇതിനു മുൻപ് എൻ്റെ വാപ്പ് ഇങ്ങനെ ചൂടാണ് കണ്ടിട്ടില്ല എന്ന് പറയുകയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടയാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കെ നീ തടയുമെന്ന് പറയുകയോ എന്ന് ചോദിച്ച്, ഇത് ഏതാ കാലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി, മഹാനായ ഉമർ അലി അള്ളാഹുവിൻ്റെ മകൻ ഇബിൻ ഉമർ അലി അള്ളാഹുവിൻ്റെ മകനും ഇബിൻ ഉമറും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണമാണ്. ഹദീസുകളിൽ ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ ഈ സംഭവം എന്താണ് മനസ്സിലാക്കി തരുന്നത്, നബിയുടെ വഫാത്തിന് ശേഷവും സ്ത്രീകൾ പള്ളിയിലേക്ക് വരാറുണ്ട്, അവരതിനെ തടഞ്ഞിരുന്നില്ല, തടയുമെന്ന് പറഞ്ഞവരോട് പോലും അവർ ശക്തമായി അതിനെതിർത്ത് നിൽക്കുകയും ചെയ്ത ചരിത്രമാണ് സ്വഹാബികൾക്കുള്ളത് എന്ന് മനസ്സിലാക്കാം. മാത്രമല്ല ഇമാം മുസ്ലിം റഹിമഹുള്ള ഉദ്ധരിക്കുന്ന വളരെ പ്രശസ്തമായൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പത്തിൽ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു എന്ന ഹദീസിൽ കാണാം. എന്നിട്ടതിന് തൊട്ടുശേഷം പറയാണ്, പ്രവാചകൻ വഫാത്താകുന്നത് വരെ അവിടുന്ന് പള്ളിയിൽ റമളാനിൻ്റെ കാലയളവിൽ അവസാനത്തെ പത്തുകളിൽ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. സുമ്മ ഇഅ്തകഫ അസ്വാജുഹു മിൻ ബഅദിഹി, പിന്നെ പ്രവാചകന്റെ വഫാത്തിന് ശേഷം പ്രവാചകന്റെ പത്നിമാർ അവിടുത്തെ പള്ളികളിൽ വന്ന് ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ ഹിജാബിൻ്റെ ആയത്തുറങ്ങി, എല്ലാ ആയത്തുറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറഞ്ഞു, എന്നിട്ടും സ്ത്രീകൾ പ്രവാചകന്റെ പത്നിമാർ എന്ന് പറഞ്ഞാൽ നബി ഏറ്റവും നന്നായി അറിയുന്ന ഈ മതത്തിൻ്റെ ഫിഖ് അറിയുന്ന, അതിൻ്റെ കർമ്മശാസ്ത്രം അറിയുന്ന, അതിൻ്റെ എല്ലാ നിയമങ്ങളെക്കുറിച്ചും അവഗാഹമുള്ള, നബിയുടെ ജീവിതത്തെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയ ആയിഷ ബി റളിയല്ലാഹു അടക്കമുള്ള പ്രവാചകന്റെ പത്നിമാരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ വന്ന് ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലിയ തെളിവ് ഇനിയൊരു വിശ്വാസിക്ക് ആവശ്യമില്ല. അപ്പോൾ പള്ളിയിലേക്ക് സ്ത്രീകൾ പോകാനോ ഇഅ്തികാഫ് ഇരിക്കാനോ അവിടെ പോയി നിസ്കരിക്കാനോ ജമാഅത്തിന് പങ്കെടുക്കാനോ ജുമാഅകളിൽ പങ്കെടുക്കാനോ യാതൊരു തടസ്സവും ഇസ്ലാം പറയുന്നില്ല.

0: അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകല്ലാ ഖൈർ. പി സി ഡി ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സുബതം, സ്ത്രീ പള്ളിപ്രവേശനം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് മുഷ്താഖ് അൽഹിക്കമി.

പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്ന ഒരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് TV. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ,

ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് ടി വി. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് ടി വി. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

0: മതപരമായ കാര്യങ്ങളിൽ കേട്ടുകേൾവികൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വലിയ സ്ഥാനമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരേ വിഷയത്തിൽ തന്നെ പലവിധത്തിലുള്ള വീക്ഷണങ്ങളും വ്യാഖ്യാനങ്ങളും ഉയർന്നു കേൾക്കുമ്പോൾ ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാനാകാതെ സാധാരണക്കാരായ മനുഷ്യർ വലിയ ആശയക്കുഴപ്പത്തിലാകുന്നു. വികാരങ്ങൾക്കും വ്യക്തിഗത അഭിപ്രായങ്ങൾക്കും മുൻഗണന നൽകുന്ന ചർച്ചകൾ പലപ്പോഴും സത്യത്തെ മറച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ആധികാരികമായ അറിവിന്റെയും തെളിവുകളുടെയും പ്രസക്തി. കേവലം ഊഹാപോഹങ്ങൾക്കപ്പുറം വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക വചനങ്ങളുടെയും വ്യക്തമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നത് ഓരോ വിശ്വാസിക്കും അനിവാര്യമാണ്. മതവിഷയങ്ങളിലെ ഭിന്നതകളും അഭിപ്രായ അനൈക്യങ്ങളും മാറ്റിനിർത്തി സത്യമെന്തെന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട്. പണ്ഡിതന്മാരടക്കം പങ്കെടുക്കുന്ന ഗൗരവമേറിയ ചർച്ചകളിലൂടെ സംശയങ്ങൾക്ക് കൃത്യവും വ്യക്തവുമായ മറുപടി നൽകാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം പ്രൂഫ് പോയിന്റ്. മതപരമായ സംശയങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും പ്രമാണബദ്ധമായ തെളിവുകളോടെ മറുപടി നൽകുന്ന സദസ്സ്. ഓരോ വിഷയത്തിലും സന്നിഗ്ധതകൾ നീക്കി സത്യത്തിന്റെ തെളിമയുള്ള വശങ്ങൾ മാത്രം പ്രമാണങ്ങളുടെ പിൻബലത്തോടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പ്രൂഫ് പോയിന്റ് ചെയ്യുന്നത്. ചിന്തകൾക്ക് ദിശാബോധം നൽകാനും പ്രമാണബദ്ധമായ പൂർണ്ണമായ അറിവ് സ്വന്തമാക്കാനും ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ വ്യാഴാഴ്ചയും രാത്രി കൃത്യം 8:30 ലൈവായി കേൾക്കാം വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ. ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ടിൽ നിന്നും പ്രമാണങ്ങളുടെ വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനൽ. വിസ്ഡം പ്രൂഫ് പോയിന്റ്, പൂർണ്ണമായ അറിവ് പ്രമാണങ്ങളിലൂടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മക്കളെ ഒരിക്കലും അവർക്കിഷ്ടമല്ലാത്തൊരു ജോലി ചെയ്യുന്നതിനായി നിർബന്ധിച്ച് പഠിപ്പിക്കരുത്. മനസ്സിന് സന്തോഷം തരുന്നൊരു ജോലി നേടുന്നതിനേക്കാൾ വലിയ നേട്ടങ്ങളൊന്നും ജീവിതത്തിൽ ആർക്കും കിട്ടാനില്ല. ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്ത് ജീവിക്കേണ്ടി വരുന്നതിനേക്കാൾ വലിയ ശിക്ഷയും ഒരാൾക്ക് ലഭിക്കാനില്ല. ഒരാൾക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്യേണ്ടി വരുന്നത് അയാൾക്കു മാത്രമല്ല, സമൂഹത്തിനും അത് ഗുണകരമാവില്ല. പഠിപ്പിക്കാൻ താല്പര്യമില്ലാത്തൊരാൾ അധ്യാപകനായാൽ എത്ര കുട്ടികളുടെ ഭാവിയെയായിരിക്കും അത് ദോഷകരമായി ബാധിക്കുകയെന്നറിയാമോ? ഒരു ഡോക്ടർക്ക് അയാളുടെ ജോലിയോട് ആത്മാർത്ഥതയില്ലെങ്കിൽ എത്ര ആളുകളുടെ ജീവന് അത് ഭീഷണിയാകുമെന്നറിയാമോ?
3: കുറഞ്ഞ വാക്കുകൾ, കുറഞ്ഞ വാക്കുകളാണ് പറയുകയാണെങ്കിൽ കുറേ പറയണ്ടാവും.
4: അതാണ് ചിന്ത.
3: ആ അതാണ് ചിന്ത. അല്ല, ഒരു ഒരു കമൻ്റ് പറയണ വെച്ചാൽ, ഈ പിന്നെ ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ഇഷ്ടമില്ലാത്ത പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്ക് അതെന്നൊരു പയരായിരിക്കും,
4: അവർക്ക്
3: ഭാരമായിരിക്കും തീരില്ല. അപ്പം ഒന്നും വേണ്ട, അടുക്കളയിൽ പോലും നമ്മൾ ഇഷ്ടമില്ലാതെയാണ് ഭക്ഷണം വെക്കുന്നത്, വിളമ്പുന്നത്. അത് ഒരു നിലക്കും അത് ആ സമയവും ആ സന്ദർഭവും ആ ഭക്ഷണവും ആ വസ്തു ഒക്കെ ഒരു നഷ്ടമാണ്. പിന്നെ ഒരു നമുക്ക് അസ്വസ്ഥത തന്നുകൊണ്ടേയിരിക്കുന്ന പണിയാണ് ജോലി. അധ്യാപകനെ കുറിച്ച് അദ്ദേഹം അവിടെ സൂചിപ്പിച്ചു, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപാട് ആളുകൾ വെറുതെ ഒരു ജോലിക്ക് വേണ്ടി പോയിട്ട് പിന്നെ അധ്യാപനം കുട്ടികളെ പഴിക്കുന്നു, ഒരു ജാതി എല്ലാം നെഗറ്റീവ് കാണുള്ളൂ. അതാണ് അതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം. ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഒക്കെ
4: നെഗറ്റീവ്
3: ഇഷ്ടമില്ലെങ്കിൽ അതിലുള്ള എല്ലാ വിഷയവും ഓരോന്നിനെ നെഗറ്റീവ് ഇങ്ങനെ മാതികൊണ്ടേയിരിക്കും. ഇഷ്ടമുണ്ടെങ്കിലോ അങ്ങനെയൊന്നും പ്രശ്നം കണ്ടില്ലല്ലോ, അങ്ങനത്തെ പ്രശ്നമില്ലല്ലോ എന്ന് തോന്നും.
4: അതൊരു അധ്യാപകൻ എന്നുള്ള നിലക്ക് മാത്രമല്ല, ഏതൊരു ജോലിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലേ. ജോലി ഇപ്പം ഈ ചിന്തയിലെ ജോലി എന്നൊരു വാക്ക് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വേറെ ഒരു വ്യത്യസ്ത ഘട്ടങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അങ്ങനെ വെച്ച് നോക്കിയാൽ നമ്മുടേതായിട്ടുള്ള ചില നമ്മൾക്ക് ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ. അവിടെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു മേഖലയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നതെങ്കിൽ ഒരു യാത്രയാണെങ്കിൽ പോലും അല്ലേ ഭയങ്കര പ്രശ്നമാവും.
3: പിന്നെ
4: ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് നമ്മൾ പറഞ്ഞു
3: ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് പോയാൽ, അതേപോലെ ഇഷ്ടമില്ലാത്ത ഭാര്യ ഉണ്ടെങ്കിൽ, ഇഷ്ടമില്ലാത്ത ഭർത്താവ് ഉണ്ടെങ്കിൽ, ഭർത്താവിന് ഇഷ്ടമല്ല ഭാര്യന് ഇഷ്ടമല്ല പിന്നെ ഓള് ചെയ്യുന്നതെല്ലാം കുറ്റാണ്, എല്ലാം കുറ്റേ കാണുള്ളൂ. അതേപോലെ സുഹൃത്തിന് ഇഷ്ടമല്ല, ഓനൊപ്പം പോവാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ?
4: രക്ഷയില്ല.
3: ഇഷ്ടമില്ലാത്തൊരു സുഹൃത്തിന്റെ കൂടെ യാത്ര പോവാണ് പിന്നെ കുറ്റം തന്നെ ആയിരിക്കണ്ട. മറ്റേതെന്താന്നോ, നമ്മൾ വേഗം ഫോർഗീവ് ചെയ്യും, കുഴപ്പമില്ല, നമ്മൾ അവിടെ പ്ലസ് പോയിന്റ് കാണുള്ളൂ.
4: ഫോർഗീവ് ചെയ്യുന്നത് മാത്രമല്ല മറ്റൊന്നിലേക്ക് എൻഗേജ് ആവുകയും ചെയ്യും. ഇത് വിടുകയല്ല, മറ്റേതിലേക്ക് എത്തുകയില്ല എന്ന കോലത്തിലായിരിക്കും.
5: നമുക്ക് മധുരം ഖുർആൻ ഒന്ന് കേട്ടിട്ട് വരാം.

0: മാഷാല്ലാ, മധുരം ഖുർആനാണ് നാം കേട്ടത്. മിഷാരി റാഷിദ ലഫാസിയാണ് ഇന്നത്തെ കാര്യ. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ബഖറയുടെ 155 മുതൽ 156 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടുകഴിഞ്ഞത്.
1: രണ്ടാം അദ്ധ്യായം സൂറ അൽ ബഖറയുടെ 155 156 കൂടിയ വചനങ്ങളുടെ വളരെ ആകർഷണീയമായ പാരായണം നമ്മൾ കേട്ടു. അതിൻ്റെ അർത്ഥവും അതിൻ്റെ ഒരു സാരാംശവും നമുക്ക് മനസ്സിലാക്കാം. പൊതുവെ ഇന്ന് നമ്മൾ കേട്ട ഈ രണ്ട് വചനങ്ങളുടെയും അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ പരീക്ഷണം നൽകുമെന്നാണ്. അത് നൽകുന്ന 3-4 ഇനങ്ങൾ സംബന്ധിച്ച് വ്യത്യസ്ത മേഖലകൾ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. അതിലൊന്നാണ് ഭയം. ഭയം കൊണ്ട് പരീക്ഷിക്കാം, അതുപോലെ തന്നെ പട്ടിണി, അതുപോലെ തന്നെ സാമ്പത്തിക മാന്ദ്യം, സാമ്പത്തികമായ ബാലൻസ്. അത് ചില സമയത്ത് നന്നായി സമ്പത്തുള്ള ആളുകൾക്ക് തീരെ സമ്പത്തില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം എന്ന് പടച്ചറബ് പരിശുദ്ധ ഖുർആനിലൂടെ മുൻകൂട്ടി തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ദേഹങ്ങൾ കൊണ്ട് അടുത്ത ബന്ധുക്കളുടെയും മറ്റും വേണ്ടപ്പെട്ടവരുടെയും ഒക്കെയുള്ള പെട്ടെന്നുള്ള മരണം കൊണ്ടുമൊക്കെ പരീക്ഷണമാകാം. അതുപോലെ തന്നെ കായ്ക്കറികളെ കൊണ്ട്, ഫലവൃക്ഷങ്ങളെ കൊണ്ട്, അതിൻ്റെ പെട്ടെന്നുള്ള നാശങ്ങളെ കൊണ്ടുമൊക്കെ ഒരുപാട് വരുമാനം കാത്തിരിക്കുന്ന, വളരെ പ്രതീക്ഷയോടുകൂടി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കൃഷി നാശം കൊണ്ടുമൊക്കെ പെട്ടെന്ന് പരീക്ഷണങ്ങൾ ഉണ്ടാകാം. അപ്പോഴൊക്കെ ആ പരീക്ഷണത്തിൽ നൊന്ത് ആത്മഹുതി ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് അത് റബ്ബിൻ്റെ വിധിയാണെന്നോർത്ത് എൻ്റെ ശക്തിയും കഴിവും ഒന്നുമല്ല, റബ്ബിനാണ് കഴിവുള്ളത് എന്നോർത്ത് ആ റബ്ബിൻ്റെ വിധിയിൽ ക്ഷമിച്ച് ആ റബ്ബിനോട് കൂടുതൽ അടുക്കാനുള്ള സന്ദർഭമായിട്ടാണ് ഇത്തരം ജീവിതത്തിലെ ഏത് പരീക്ഷണങ്ങളെയും നമ്മൾ സമീപിക്കേണ്ടത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു. എന്ന് മാത്രവുമല്ല, ഇന്നലേക്കുള്ള പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ള സാഹചര്യങ്ങളും ഉണ്ടാകുമ്പം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് മനസ്സിൽ സ്വമേധയാ തികട്ടി വരേണ്ട ഒരു ദിക്ർ ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിലക്ക് സംഭവിക്കുമ്പം അവർ പറയും, അവർ ഇപ്രകാരം സ്വയം ഓർമ്മയിൽ തികട്ടിവെന്ന് അവർ അള്ളാഹുവിനെ സ്മരിച്ച് പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന്. തീർച്ചയായും ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണ്, ഞങ്ങൾ അവനിലേക്ക് തന്നെ മടങ്ങി ചെല്ലുന്നവരുമാണ് എന്ന് സ്വമേധയാ ചുറ്റുവട്ടത്തും മറ്റും സ്വയം ജീവിതത്തിലുമൊക്കെ സംഭവിക്കുന്ന പ്രയാസങ്ങളും ദുരന്തങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മുസീബത്തുകളും സംഭവിക്കുമ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് സ്വമേധയാ ആ റബ്ബിനെക്കുറിച്ച് ഓർത്ത് റബ്ബിൻ്റേക്ക് കൂടുതൽ അടുക്കാനുള്ളൊരു വാചകമായി, ഒരു ദിക്റായി അള്ളാഹു പഠിപ്പിച്ച ഒരു വാചകമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നത്. അത് മരണസമയത്ത് മാത്രമല്ല, മരണത്തെപ്പറ്റി കേൾക്കുമ്പോൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ച ചില ആളുകളുണ്ട്. എന്നാൽ മുസീബത്തുകൾ എന്തും ജീവിതത്തിൽ സംഭവിക്കുമ്പം നമ്മൾ കേൾക്കുമ്പം നമുക്കെന്ത് ചെയ്യാം, ആ ദിക്ർ പറയാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പൊതുവേ ജീവിതാവസ്ഥയിൽ ഈ പട്ടിണിയും അതുപോലെ തന്നെ ദാരിദ്ര്യവും അതുപോലെ തന്നെ പെട്ടെന്നുള്ള മരണങ്ങളും കൃഷിനാശവും സാമ്പത്തികമായ ഏറ്റക്കുറച്ചിലും സംഭവിക്കുമ്പോഴേക്ക് പട്ടേ വിഷാദ രൂപത്തിൽ അല്ലെങ്കിൽ ടെൻഷനായി അമിതമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ മനസ്സ് സ്റ്റക്കാകുന്ന സാഹചര്യം പൊതുവെ പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ ഈ ദുനിയാവ് എന്ന് പറയുമ്പം ശരിക്കും ഒരു പരീക്ഷണാലയമാണ്. ഈ പരീക്ഷണാലയത്തിൽ അല്ലെങ്കിൽ ഈ പരീക്ഷയിൽ ശരിക്ക് റബ്ബിനെക്കുറിച്ച് ഓർത്ത് റബ്ബിലേക്കടുത്ത് അതിനെ ഓവർകം ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന വ്യക്തിയാരോ ആ നിലക്കുള്ള വിശ്വാസിക്ക് തന്നെയാണ്, ആ നിലക്കുള്ള അള്ളാഹുവിൻ്റെ അടിമക്കാണ് വിജയം എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന രണ്ട് വചനങ്ങൾ കൂടിയാണ് ഈ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 155 156 വചനങ്ങൾ.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. സ്വന്തം മക്കളോട് കരുണയുള്ളവരാവുക, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. അതിലേറ്റവും വലിയ അനുഗ്രഹമായി നാം കാണുന്ന ഒരു കാര്യമാണ് നമ്മുടെ സന്താനങ്ങൾ എന്നുള്ളത്. അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് സന്താന സൗഭാഗ്യം. വിവാഹം കഴിഞ്ഞ ഏതൊരു വ്യക്തിയുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് തനിക്കൊരു മകനുണ്ടാവണം അല്ലെങ്കിൽ ഒരു മകളുണ്ടാവണം എന്നുള്ളത്. ഈ അനുഗ്രഹത്തിൻ്റെ മഹത്വം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ വിവാഹം കഴിഞ്ഞ് ഒരു നാലോ അഞ്ചോ വർഷം മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്ന ദമ്പതികളോട് ഒരല്പസമയമൊന്ന് അവരോട് സംസാരിച്ചിരുന്നാൽ മാത്രം മതിയാകും. അവർക്ക് സ്വന്തമായൊരു വീടില്ല എങ്കിലും അവർക്ക് ധാരാളം കടബാധ്യതകളുണ്ട് എങ്കിലും ശാരീരികമായ പല പ്രയാസങ്ങളും രോഗങ്ങളും അവരെ ബാധിച്ചിട്ടുണ്ട് എങ്കിലും അതിനേക്കാളൊക്കെ വലിയൊരു പ്രയാസമായി അവർ നമ്മോട് പങ്കുവെക്കുന്നത് തനിക്ക് മക്കളില്ല എന്ന വലിയ സങ്കടമായിരിക്കും. അതിനുവേണ്ടി എത്ര വിലപിടിപ്പുള്ള മരുന്ന് വാങ്ങിക്കഴിക്കാനാകട്ടെ, എത്ര വിദൂരത്തുള്ള ഡോക്ടറെ പോയി കാണാനാവട്ടെ, എത്ര വലിയ സംഖ്യ ആയാലും അത് നൽകാനും മക്കളുണ്ടാവാനുള്ള ചികിത്സയ്ക്ക് വേണ്ടി അവർ തയ്യാറാവുന്നത് നമുക്ക് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതൊരു വലിയ സൗഭാഗ്യം തന്നെയാണ് തനിക്ക് മക്കളുണ്ടാവുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മക്കളുണ്ടാവുന്ന ആ ഒരു സമയം എന്നുള്ളത് തൻ്റെ ഭാര്യ ഗർഭിണിയാവുന്നത് മുതൽ വളരെയധികം ശ്രദ്ധയോടുകൂടിയായിരിക്കണം നാം ഓരോരുത്തരും അവളോട് പെരുമാറേണ്ടത്. അവൾക്ക് വേണ്ട സഹായങ്ങൾ നൽകിക്കൊണ്ട്, അവൾക്ക് നല്ല ആശ്വാസവാക്കുകൾ നൽകിക്കൊണ്ട്, അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് ഒപ്പം നിൽക്കുകയും ഒരു കുഞ്ഞ് പ്രസവിക്കുന്നതോടുകൂടി ഒരു പിതാവാകുന്നതോടുകൂടി നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇസ്ലാം വ്യക്തമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിലാദ്യമായി കൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അഖീഖ അറുക്കുക, അതുപോലെ തന്നെ കുട്ടിയുടെ ആദ്യ മുടി അത് കളയുക, നല്ലൊരു പേര് തൻ്റെ കുഞ്ഞിന് നൽകുക എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടികൾക്ക് നല്ല നല്ല പേരുകൾ അവർക്ക് നൽകാൻ പ്രോത്സാഹിപ്പിച്ചതായി പ്രത്യേകം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ചില കുട്ടികളുടെ പേരുകൾ കേൾക്കുമ്പോൾ ആ പേരുകൾ തിരുത്തി കൊടുക്കുകയും നല്ല പേരുകൾ കുട്ടികൾക്ക് നൽകുകയും ചെയ്തതായി ചരിത്രങ്ങളിലൂടെ ചരിത്ര സംഭവങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുടി നീക്കം ചെയ്യുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഉപദ്രവമാണ് നിങ്ങൾ നീക്കിക്കളയുന്നത് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഓരോ കുഞ്ഞും ജനിച്ചു വീഴുമ്പോൾ അവനിൽ നിങ്ങൾക്കൊരു ബാധ്യതയുണ്ട്. ആ ബാധ്യതാ നിർവഹണമാണ് നിങ്ങൾ ആ കുഞ്ഞിന് വേണ്ടി അഖീഖ അറുക്കുമ്പോൾ നടപ്പിലാകുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ തന്നെ ചേലാകർമ്മം ചെയ്യുക എന്ന കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രത്യേകം നമ്മെ പഠിപ്പിച്ചതാണ്. മുടി കളയൽ, അഖീഖ അറുക്കൽ, ചേലാകർമ്മം നിർവഹിക്കൽ, ഇതെല്ലാം ജനിച്ച് ഏഴാമത്തെ ദിവസമാവുക എന്നുള്ളത് അവിടുന്ന് പ്രത്യേകം പ്രോത്സാഹിപ്പിച്ച കാര്യമായിക്കൊണ്ട് അവിടുന്ന് എടുത്തു പറയുന്നുണ്ട്. സഹോദരങ്ങളെ, അതുപോലെ തന്നെ നമ്മുടെ മക്കളെ വളരെ സ്നേഹത്തോടുകൂടി വളർത്തുക എന്ന കാര്യം. വെറുതെ സ്നേഹിച്ചാൽ മാത്രം പോരാ, അവരെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിലായിരിക്കണം അവരെ നമ്മൾ വളർത്തേണ്ടത്. അങ്ങനെയാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത്. കാരുണ്യത്തോടുകൂടിയായിരിക്കണം നാം അവരോട് പെരുമാറേണ്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരിക്കൽ പ്രവാചകൻ തൻ്റെ പേരക്കുട്ടികളെ ചുംബിക്കുന്നത് കണ്ട അഖറ ബിനു ഹാബിസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രവാചകനോട് പറയുന്നുണ്ട്, റസൂലെ, എനിക്ക് 10 മക്കളുണ്ട്, അവരെ ആരെയും ഞാൻ ഇതുപോലെ ചുംബിക്കാറില്ല. ഇത് കേട്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞു, മല്ല യർഹം വലാ യുർഹം, കരുണ കാണിക്കാത്തവന് കരുണ ലഭിക്കൂല. അങ്ങനെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു. സഹോദരങ്ങളെ, മറ്റുള്ളവരോട് നാം കരുണ കാണിക്കുമ്പോഴാണ് നമ്മളോട് അല്ലാഹു കരുണ കാണിക്കുകയുള്ളൂ. നിന്റെ ഹൃദയത്തിൽ നിന്ന് നിന്റെ കാരുണ്യത്തെ അല്ലാഹു വലിച്ചൂറിയാൽ അത് നിറച്ചു തരാൻ എനിക്ക് സാധിക്കില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയെ പഠിപ്പിക്കണം. അതുകൊണ്ട് സ്വന്തം മക്കളെ വളർത്തുമ്പോൾ അവരുടെ തെറ്റുകൾ നാം തിരുത്തി കൊടുക്കുമ്പോൾ അവിടെയൊക്കെ വളരെ സ്നേഹത്തോടുകൂടി ഉപദേശിക്കാൻ ഒരു പിതാവായ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മാതാപിതാക്കൾ തയ്യാറാവേണ്ടതുണ്ട്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേക പ്രാർത്ഥന പോലും ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു, ഉഈദുക ബികലിമാതില്ലാഹി തമ്മ, മിൻകുല്ലി ഷൈത്വാനിം വഹാമ്മ വമിൻകുല്ലി ഐനില്ലാമ്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ കുട്ടികൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എന്താണ് പ്രാർത്ഥനയുടെ അർത്ഥം? വഈദുക, ഞാൻ നിനക്ക് വേണ്ടി തേടുകയാണ്, രക്ഷ തേടുകയാണ്. മിൻകുല്ലി ഷൈത്വാനിൻ, എല്ലാ പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും ഞാൻ നിനക്ക് വേണ്ടി രക്ഷ തേടുകയാണ്. വഹാമ്മ, എല്ലാ ഇഴജന്തുക്കളുടെ ശല്യത്തിൽ നിന്നും. വമിൻകുല്ലി ഐനില്ലാമ്മ, കണ്ണേറ് തട്ടുന്ന കണ്ണിൽ നിന്ന് നിനക്ക് വേണ്ടിതാ ഞാൻ അള്ളാഹുവിനോട്, റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ല, അദ്ദേഹം തൻ്റെ തഫ്സീറിൽ സൂറത്തുൽ ഫലഖിൻ്റെ വിശദീകരണത്തിൽ ഈ ഒരു പ്രാർത്ഥന പ്രത്യേകം അവിടുന്ന് എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. തൻ്റെ കുഞ്ഞിന് വേണ്ടി എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും തൻ്റെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണിത് എന്ന് പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, എന്ത് സംഭവിച്ചാലും നമ്മുടെ മക്കൾക്കെതിരെ ഒരിക്കലും നമ്മൾ പ്രാർത്ഥിക്കരുത്. നാം ചിലപ്പോൾ പറഞ്ഞു പോകും, ഒരു ദേഷ്യത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്, ഒരു പക്ഷേ അതെങ്ങാനും അള്ളാഹു സ്വീകരിച്ചു പോയാൽ നമുക്ക് തന്നെയല്ലേ അതിൻ്റെ നഷ്ടം? നീയൊക്കെ ഗുണം പിടിക്കാതിരിക്കട്ടെ, നീയൊന്നും ഒരിക്കലും നന്നാവില്ലടാ എന്നെങ്ങാനും നമ്മൾ പറഞ്ഞാൽ, അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചാൽ നമുക്ക് തന്നെയല്ലേ സഹോദരങ്ങൾ ഇതിൻ്റെ നഷ്ടം? അതുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ മക്കൾക്കെതിരെ ഒരിക്കലും നമ്മൾ പ്രാർത്ഥിക്കരുത്. അവരുടെ നാശം കാണാൻ നമ്മൾ ആഗ്രഹിക്കരുത്. ദേഷ്യത്തിൽ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു പോകും, പക്ഷേ അവിടെയും വളരെയധികം സൂക്ഷിക്കണമെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും മക്കളെ വളരെ സ്വാലിഹീങ്ങളായ മക്കളാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് സ്വാലിഹീങ്ങളായ മക്കളെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. സ്വന്തം മക്കളോട് കരുണയുള്ളവരാവുക. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്.
2: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
3: ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. ജനാധിപത്യത്തിന്റെ മാർഗത്തിൽ വെറുപ്പിന് യാതൊരു സ്ഥാനവുമില്ല. നമ്മുടെ റിപ്പബ്ലിക്കിന്റെ ഏറ്റവും ഉയർന്ന ഭാവം ജനങ്ങളാണ്. ജനങ്ങൾ ബഹുസ്വരതയിൽ വിശ്വസിക്കുന്നവരാണ്. ബഹുസ്വരതയുടെ വഴിയിലൂടെ വെറുപ്പിന് യാതൊരു സ്ഥാനവുമില്ല. എന്നിട്ടും ആധുനിക ഇന്ത്യയിൽ വെറുപ്പ് വ്യാപിക്കുന്ന, അപരനെ വെറുക്കാൻ നിരന്തരം പഠിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ജനസംഖ്യയുടെ വെറും 14% മാത്രമുള്ള മുസ്ലിമിനെ ശത്രുവായി കാണാൻ പഠിപ്പിക്കുന്നു. അതിനാൽ തെരുവിലും ഈ വിഭാഗത്തിൽപ്പെട്ടവർ നിരന്തരം ആക്രമിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു. വസ്ത്രത്തിന്റെ പേരിൽ, ഭക്ഷണത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, പള്ളിയിൽ പോകുന്നതിന്റെ പേരിൽ, പ്രാർത്ഥിക്കുന്നതിന്റെ പേരിൽ, പള്ളിയിൽ ഭജനം ഇരിക്കുന്നതിന്റെ പേരിൽ ഇങ്ങനെ അക്രമങ്ങൾ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ സംഘപരിവാർ പ്രതിനിധാനം ചെയ്യുന്ന ഫാസിസത്തിന്റെ സത്തയിൽ ആത്മീയതയോ അലൗകികതയോ ഇല്ല. തീർത്തും ഭൗതികമായൊരു സാംസ്കാരിക വിഭാഗത്തിന്റെ മേൽക്കോയ്മാവാദം മാത്രമാണത്. വെറുപ്പിലും വിദ്വേഷത്തിലും ഹിംസയിലും പരമത നിന്നതിലും മാത്രം നിലകൊള്ളുന്ന ഒരു വ്യവസ്ഥ. സനാതനധർമ്മത്തിന്റെ എതിർദിശയിലാണ് ഇന്ത്യൻ ഫാസിസം ചലിക്കുന്നത്. ആ ഫാസിസത്തിന് വളരാൻ ഒരു മുഖ്യശത്രു ആവശ്യമാണ്. മുഖ്യശത്രുപക്ഷത്ത് ഇസ്ലാമിനെ പ്രതിഷ്ഠിച്ചു. അതുകൊണ്ട് തന്നെ സംഘപരിവാർ ശക്തികൾ രാജ്യത്തിന്റെ നന്മയോ ഹൈന്ദവധർമ്മത്തിന്റെ വ്യാപനമോ അല്ല ആഗ്രഹിക്കുന്നത്. ബ്രാഹ്മണിസത്തിൽ അധിഷ്ഠിതമായ ഭരണം നടക്കണം. അതിനുവേണ്ടി രാജ്യത്ത് കലാപമുണ്ടാക്കാനും വർഗീയ ലഹളകൾ സൃഷ്ടിക്കാനും രാഷ്ട്രത്തിന്റെ നേതാക്കളെ വധിക്കാനും അവർ തയ്യാറാവും. രാജ്യത്തെ ഒറ്റുകൊടുക്കാനും രാജ്യത്തിന്റെ നേതൃത്വത്തിൽ ഇരുന്ന് രാജ്യത്തിന്റെ ഭരണഘടന നശിപ്പിക്കാനും മതേതരത്വവും ജനാധിപത്യവും ഇല്ലാതാക്കാനും അവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. മുസ്ലിങ്ങൾക്കെതിരെ വലതുപക്ഷ സംഘടനകളും വലതുപക്ഷ മാധ്യമങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന വെറുപ്പും വിദ്വേഷവും നിത്യേന കാണുകയും അവയെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒരു സമൂഹമായി വർദ്ധിച്ചു വരികയാണ്. മുസ്ലിമിനെതിരെ പ്രവർത്തിക്കുന്ന കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയും ശിക്ഷിക്കപ്പെടുന്ന കുറച്ചു പേരുണ്ടെങ്കിൽ അവർക്ക് ജാമ്യം ലഭിക്കുന്ന സന്ദർഭത്തിൽ അവരെ വീരനായകന്മാരാക്കുകയും ജനസഞ്ചയം അത് ആഘോഷിക്കുകയും ചെയ്യുന്നത് പതിവായിട്ടുണ്ട്. ന്യൂഡൽഹി ഹിന്ദു സുരക്ഷാദൾ നേതാവ് പിങ്കി ചൗധരിയുടെ കാര്യത്തിൽ കണ്ടതുപോലെ ഏതോ വലിയ കാര്യം ചെയ്ത മട്ടിലാണ് ക്രിമിനലിസം ആഘോഷിക്കപ്പെടുന്നത്. പാർലമെന്റിന്റെ തൊട്ടടുത്തുള്ള ജന്തർ മന്ദറിൽ വെച്ച് ഒരു യോഗത്തിൽ മുസ്ലിം വിരുദ്ധ മുദ്രാവാക്യം മുഴക്കിയതായിരുന്നു പിങ്കി ചൗധരിക്കെതിരെ കേസ്. വെറുപ്പ് പ്രചരിപ്പിച്ച ഈ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ആഴ്ചകളോളം അറസ്റ്റിൽ നിന്ന് ഒഴിഞ്ഞുമാറി നടന്നതിന് ശേഷം പിങ്കി ചൗധരി കീഴടങ്ങി. ഒളിവിൽ നിന്ന് പുറത്തു വന്ന അദ്ദേഹത്തിന് വലിയ വരവേൽപ്പാണ് ജനം നൽകിയത്. പോലീസ് എത്തി പ്രതിയെ അവിടെ കാത്തുനിന്ന അദ്ദേഹത്തിന്റെ അനുയായികൾ തോളിൽ ഉയർത്തി എടുത്തും കൊണ്ടാണ് ജയിലിലേക്ക് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്. ആ ആൾക്കൂട്ടം 100+ പേരുണ്ടായിരുന്നു. നിയന്ത്രണാതീതമായിരുന്നു കാര്യങ്ങൾ. പോലീസ് സ്റ്റേഷൻ ജയ് ശ്രീറാം വിളികൾ കൊണ്ട് മുഖരിതമായി. ഹിന്ദുസ്ഥാൻ ടൈംസാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത്. അല്ലെങ്കിൽ അത് ആരും അറിയുമായിരുന്നില്ല. 2015 ധാത്രിയിൽ നടന്ന കുപ്രസിദ്ധ കേസ് നമുക്കറിയാം. ഗോഹത്യ നടത്തിയെന്ന് ആരോപിച്ച് ആൾക്കൂട്ടം കൊല ചെയ്ത മുഹമ്മദ് അഖ്ലാഖിനെ മറക്കാനാകുമോ? ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട 18 പ്രതികളിൽ ഒരാളായ രവിൻ സിദോസിയ തടവറയിൽ മരിച്ചപ്പോൾ കേന്ദ്രമന്ത്രി കാണാനെത്തി. മാത്രമല്ല, മന്ത്രിയുടെ സാന്നിധ്യത്തിൽ അയാളുടെ ശരീരം ദേശീയ പതാകയിൽ പൊതിഞ്ഞു. കൊലപാതക കുറ്റം ആരോപിക്കപ്പെട്ടൊരു പ്രതിയുടെ ഭൗതിക ശരീരത്തിൽ ദേശീയ പതാക പുതപ്പിക്കുന്നത് 2002 ഫ്ളാഗ് കോഡിന്റെ ലംഘനമാണ്. ഒരു സഹപൗരനെ അന്യമത വിശ്വാസിയായതിന്റെ പേരിൽ അയാളുടെ വീട്ടിലെ കടപ്പറയിൽ നിന്നും വലിച്ചിഴച്ച് റോഡിൽ കൊണ്ടുവന്ന ശേഷം കൂട്ടത്തോടെ തല്ലിക്കൊന്നു എന്ന് ആരോപിക്കപ്പെടുന്ന പ്രതിക്കാണ് ഈ ബഹുമതി. 2002 ഗുജറാത്ത് കലാപത്തിൽ 14 ബന്ധുക്കളുടെ കൊല നേരിൽ കണ്ട് മരണപ്പെട്ടെന്ന് വിചാരിച്ച് ഉപേക്ഷിക്കപ്പെട്ട 10 BJP RS ഭദ്രംഗൽ പ്രവർത്തകരാൽ ബലാത്സംഗത്തിനിരയായ ബൽക്കീസിന്റെ ചരിത്രം അതിദാരുണമാണ്. 2002 March 5 ബിൽക്കീസ് അടുത്തുള്ളൊരു ആദിവാസി ഗ്രാമത്തിലേക്ക് ഇഴഞ്ഞു നീങ്ങാൻ തുടങ്ങി. 24 മണിക്കൂറിനുള്ളിൽ അവൾ ഒരു കൈപ്പമ്പ് കണ്ടു. ആദ്യമായി വെള്ളം കുടിച്ചു. അതുവഴി കടന്നുപോയ ഒരു ആദിവാസി സ്ത്രീ ശരീരം മൂടാൻ പഴയ ചോളിയും ഒട്ണിയും നൽകി. ഗ്രാമത്തിൽ ബിൽക്കീസ് ഒരു ജീപ്പും ഹോം ഗാർഡ് യൂണിഫോമിലുള്ള ഒരു പുരുഷനെയും കണ്ടു. അവൾ തന്റെ കഥ അയാളോട് പറഞ്ഞു. അയാൾ അവളെ ലിംഗഡ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ബിൽക്കീസ് തന്നെ ആക്രമിച്ചവരുടെ പേരുകൾ ഡ്യൂട്ടിയിലുള്ള ഹെഡ് കോൺസ്റ്റബിൾ സോമബായി ഗോറി എന്ന സോംസിംഗിനോട് പറഞ്ഞു. ആൾക്കൂട്ടത്തിൽ നിന്ന് കൂടുതൽ പുരുഷന്മാരെ ഒരു നിരയിൽ തിരിച്ചറിയാൻ കഴിയുമെന്ന് ബിൽക്കീസ് പറഞ്ഞു. പുരുഷന്മാർ തന്നെ ബലാത്സംഗം ചെയ്തുവെന്നും തന്റെ കുടുംബത്തിന്റെ മൃതദേഹങ്ങൾ കിടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെന്നും ബിൽക്കീസ് പോലീസിനോട് പറഞ്ഞു. സോംസിംഗ് അവൾ പറഞ്ഞു പൂർത്തിയാകുന്നവരെ കാത്തുനിന്നു. തുടർന്ന് കൂടുതൽ സംസാരിച്ചതിന് ബിൽക്കീസിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ബലാത്സംഗത്തെക്കുറിച്ച് ഒരു വാക്കു പറയുകയോ പ്രതികളുടെ ആരുടെയെങ്കിലും പേര് ഉരുവിടുകയോ ചെയ്താൽ താൻ ഒരു സിറിഞ്ച് എടുത്ത് അവളുടെ ശരീരത്തിൽ വിഷം കുത്തിവെക്കുമെന്ന് അയാൾ പറഞ്ഞു. ഏത് തരത്തിലുള്ള അന്വേഷണത്തിലെയും നിഷ്ഫലമാക്കാൻ സോംസിംഗ് FIR കൃത്രിമം കാണിച്ചു. 25-30 അക്രമികൾ എന്നതിന് പകരം ബിൽക്കീസിന് തിരിച്ചറിയാൻ കഴിയാത്ത 500 പേരടങ്ങുന്ന ഒരു ആൾക്കൂട്ടം ആക്രമിച്ചു എന്നാണ് അദ്ദേഹം എഴുതിയത്. ബലാത്സംഗത്തെക്കുറിച്ച് പരാമർശം ഒഴിവാക്കി. ബിൽക്കീസിന് എഴുതാനോ വായിക്കാനോ അറിയില്ല. അതിനാൽ സോംസിംഗ് FIR അവരുടെ വിരലടയാളം പതിപ്പിച്ചു. നിയമം അനുശാസിക്കുന്നതുപോലെ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ അയാൾ അവരെ കുറ്റകൃത്യം നടന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയോ നിയമപ്രകാരമുള്ള വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയോ ചെയ്തില്ല. ക്രിമിനൽ നടപടിക്രമ നിയമത്തിലെ CRPC സെക്ഷൻ 174 പ്രകാരം ഒരാൾ കൊല്ലപ്പെട്ടതായി പോലീസ് ഉദ്യോഗസ്ഥന് വിവരം ലഭിച്ചാൽ അദ്ദേഹം ഉടനെ തന്നെ ഇൻക്വസ്റ്റ് നടത്താൻ അധികാരപ്പെടുത്തിയ അടുത്തുള്ള എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ അറിയിക്കുകയും ആ മൃതദേഹം കിടക്കുന്ന സ്ഥലത്തേക്ക് പോകുകയും വേണം. അയൽപ്പക്കത്തെ 2 or more നിവാസികളുടെ സാന്നിധ്യത്തിൽ അന്വേഷണം നടത്തുകയും മരണകാരണത്തെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യണം. ശരീരത്തിൽ കാണാവുന്ന മുറിവുകൾ, ഒടിവുകൾ, ചതവുകൾ, മറ്റു പരിക്കുകൾ എന്നിവയുണ്ടെങ്കിൽ അത് വിവരിക്കുകയും ഏത് രീതിയിലാണ് ഏതു ആയുധം അല്ലെങ്കിൽ ഉപകരണം ഉപയോഗിച്ച് അത്തരം അടയാളങ്ങൾ ഉണ്ടായതായി കാണപ്പെടുന്നുവെന്നും വ്യക്തമാക്കുകയും വേണം. ഒരു കൊലപാതക അന്വേഷണത്തിൽ ഇൻക്വസ്റ്റ് പ്രക്രിയ നിർണായകമാണ്. ബിൽക്കീസ് കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്തത് March 4 ലിംഗേഡ പോലീസ് സ്റ്റേഷൻ ഇൻക്വസ്റ്റ് നടത്തിയില്ല. മരണകാരണം നിർണയിക്കാൻ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചതുമില്ല. തെളിവുകൾ ശേഖരിക്കാനോ രേഖപ്പെടുത്താനോ ഒരു ശ്രമവും നടത്തിയില്ല. ബിൽക്കീസിന് മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പോലീസ് കൊണ്ടുപോയില്ല. പകരം അവരുടെ ഗ്രാമത്തിൽ നിന്നുള്ള ഒരു മുസ്ലിം പുരുഷനെ, അകന്ന ബന്ധുവായ അബ്ദുൽ സത്താറിനെ കൊണ്ടുപോയി. അദ്ദേഹം എല്ലാ മൃതദേഹങ്ങളും ഉടൻ തിരിച്ചറിഞ്ഞു. എന്നാലും കേസ് പേപ്പറുകളിൽ അബ്ദുൽ സത്താർ ഒരു മൃതദേഹം മാത്രമേ തിരിച്ചറിഞ്ഞുള്ളൂ. അത് ബിൽക്കീസിന്റെ അമ്മ ഹലീമയുടെ മൃതദേഹമാണെന്ന് ഗുജറാത്ത് പോലീസ് എഴുതി. മറ്റ് 6 തിരിച്ചറിയാൻ കഴിയാത്തവരായി അടയാളപ്പെടുത്തി. 2004 CBI ബാക്കിയുള്ള മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞത്. കണ്ടെടുത്ത ചിത്രങ്ങളുടെയും സ്ഥലത്തുനിന്ന് പുറത്തെടുത്ത വികൃതമാക്കിയ അവശിഷ്ടങ്ങളുടെയും സഹായത്തോടെ. എല്ലാ മൃതദേഹങ്ങളിലും ലൈംഗികാതിക്രമത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ മൃതശരീരങ്ങളും ശിരച്ഛേദം ചെയ്യപ്പെട്ട നിലയിലായിരുന്നു. അതിനാൽ അവ കണ്ടെടുത്താലും തിരിച്ചറിയാൻ സങ്കീർണമായിരുന്നു. CBI ഒരിക്കലും തലകൾ കണ്ടെത്തിയില്ല. 7 മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ലിംഗഡ പോലീസ് മുകേഷ് ഹരിജൻ എന്ന പ്രാദേശിക നേതാവിനെ നിയമിച്ചിരുന്നു. പോലീസ് തന്നെ കേശർപൂർ ഗ്രാമത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ഒരു കോട്ടാറയിലേക്ക്, മലയിടുക്കിലേക്ക് കൊണ്ടുപോയി. അവിടെ അരയോളം ആഴമുള്ള ഒരു കുഴി കുഴിച്ച് 7 മൃതദേഹങ്ങൾ, 4 2 ആൺകുട്ടികൾ, 1 പെൺകുട്ടി, ഒന്നിന് മുകളായി മറ്റൊന്നായി അടുക്കി വെച്ചതായി അയാൾ കോടതിയിൽ സാക്ഷ്യപ്പെടുത്തി. സംഭവസ്ഥലത്ത് 2 ഡോക്ടർമാരെയും ഒരു സ്ത്രീയെയും കണ്ടതായും അയാൾ കോടതിയിൽ പറഞ്ഞു. ഇവർ അരുണും സംഗീത പ്രസാദുമായിരുന്നു. ഇരുവരും സർക്കാർ ഡോക്ടർമാർ. മുറിവുകളോ മൃതദേഹങ്ങളുടെ യഥാർത്ഥ അവസ്ഥയോ രേഖപ്പെടുത്താത്ത തെറ്റായ മെഡിക്കൽ റിപ്പോർട്ട് തയ്യാറാക്കി പ്രസാദ് ദമ്പതികൾ വസ്തുതകൾ മറച്ചുവെക്കാൻ പോലീസിനെ സഹായിച്ചു. ബലാത്സംഗത്തിന്റെയും ലൈംഗികാതിക്രമത്തിന്റെയും സൂചന അവർ രേഖപ്പെടുത്തിയില്ല. യോനിയിലെ സ്രവങ്ങൾ, ഉമിനീര്, രക്തസാമ്പിളുകൾ, മരിച്ചയാളുടെ വസ്ത്രം എന്നിവയിൽ നിന്ന് തെളിവുകൾ ശേഖരിച്ചില്ല. മൃതദേഹങ്ങൾ അഴുകിയതായി അവർ റിപ്പോർട്ടിൽ എഴുതി. അതിനഗ്നമായ നുണയായിരുന്നു. അഴുകൽ പ്രക്രിയ വേഗത്തിലാക്കാനും ദുർഗന്ധം മറക്കാനും പോലീസ് മൃതദേഹങ്ങൾ കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഡോക്ടർ ദമ്പതികൾ അവിടെ ഉണ്ടായിരുന്നു. ഈ 7 മൃതദേഹങ്ങളും ഒളിപ്പിച്ചതിന് ഏതാനും മാസങ്ങൾക്ക് ശേഷം ഗുജറാത്ത് പോലീസ് തങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടും കൊലയാളികളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും വിജയിക്കാനുള്ള സാധ്യത കുറവായതിനാൽ അവർ അന്വേഷണം അവസാനിപ്പിക്കുകയാണെന്നും പറഞ്ഞു. മനുഷ്യാവകാശ പ്രവർത്തകർ ബിൽക്കീസിനെ NHRC യെ സമീപിക്കാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ സുപ്രീംകോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. തുടർന്ന് കേസ് CBIക്ക് വിട്ടുകൊടുത്തപ്പോഴാണ് ഈ ഭയാനക കുറ്റകൃത്യത്തിൽ നീതി സാധ്യമായത്. എങ്ങനെയാണ് ഇസ്ലാമോഫോബിയ വളരുന്നത് എന്ന് വ്യക്തമാക്കാനാണ് ഞാൻ ഈ സംഭവങ്ങൾ ഇവിടെ ഉദ്ധരിച്ചത്. ഇസ്ലാമിന്റെ പേരിൽ ആക്രമിക്കപ്പെടുകയോ അതുപോലെ തന്നെ കൊല ചെയ്യപ്പെടുകയോ ചെയ്താൽ പോലീസിൽ നിന്നുള്ള സഹായമില്ല, അതുപോലെ തന്നെ അതിനനുസരിച്ച് പ്രതികരിക്കാനും ആളുമില്ലാത്ത അവസ്ഥയായി. കേരളത്തിലും വർഗീയ കലാപങ്ങളും അക്രമങ്ങളും ഉണ്ടാക്കാൻ കുറെ കാലമായി RSS സംഘപരിവാർ സംഘങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അതിൽ കുറേയൊക്കെ അവർ വിജയിച്ചിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തെ അപരവൽക്കരിക്കാനും ഹിന്ദുത്വ ഫാസിസ്റ്റുകൾ പ്രചരിപ്പിക്കുന്ന മുസ്ലിം വിരോധം കേരളത്തിൽ പ്രചരിപ്പിക്കാൻ നവനാസ്തരികളിൽ ഒരു വിഭാഗവും എക്സ് മുസ്ലിങ്ങളും ക്രിസ്സംഖികളും അറിഞ്ഞോ അറിയാതെയോ ചില ക്രൈസ്തവ പുരോഹിതന്മാരും ചില സാംസ്കാരിക സംഘടനകളും അവരുടെ ചട്ടുകങ്ങളായി മാറുന്നുണ്ട്. പോലീസ് വരെ ഹിന്ദുത്വവാദികളുടെ പിടിമുറുക്കം വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് നഗ്നമായ യാഥാർത്ഥ്യമാണ്. ചാനൽ ചർച്ചകളിൽ എന്തു വിഷയം പറഞ്ഞാലും മുസ്ലിങ്ങളെ അപമാനിക്കാനും അകാരണമായി ബലിസിക്കാനും മുസ്ലിം വിരോധം സൃഷ്ടിക്കാനുമുള്ള ഗൂഢശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ അടുത്തൊരു ചാനൽ ചർച്ചയിൽ വ്യഭിചരിക്കാനും ലഹരി ഉപയോഗിക്കാനും ഖുർആനിലും സുന്നത്തിലും തെളിവുണ്ടാക്കുന്ന മുല്ലമാരുണ്ട് എന്ന് പറയുന്ന മുസ്ലിം സമൂഹത്തെയും ഖുർആനിനെയും സുന്നത്തിനെയും അവഹേളിച്ചതിനെ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത അബ്ദുള്ള ബാസിൽ ചോദ്യം ചെയ്തപ്പോൾ അത് സ്ത്രീവിരുദ്ധതയായി ചാനൽക്കാർ അദ്ദേഹത്തിനെതിരെ കേസുകൊടുത്ത അത്ഭുതകരമായ സംഭവം നമ്മുടെ കേരളത്തിൽ നടന്നു. സർക്കാർ ഇടപെട്ട് കേസിന്റെ തുടർ നടപടികൾ തടഞ്ഞുവെച്ചുവെങ്കിലും മുസ്ലിങ്ങൾക്കെതിരെ കേസെടുക്കാനും FIR ഇടാനും എന്തൊരു ജാഗ്രത! എന്നാൽ കേരളത്തിന്റെ സാമൂഹികാന്തരീക്ഷം കൂടുതൽ മലിനമാക്കാൻ ഹിന്ദുത്വവാദികളും ചില നവനാസ്തികരും എക്സ് മുസ്ലിങ്ങളും ചില ക്രൈസ്തവ ഗ്രൂപ്പുകളും വെള്ളാപ്പള്ളിമാരും പൂഞ്ഞാറിലെ വിഷന്തുപ്പികളും നടത്തുന്ന ഇസ്ലാമോഫോബിയ എത്ര ഭയാനകമാണ്! ഉത്തരേന്ത്യയിൽ ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല വർഗീയ കലാപങ്ങളും മുസ്ലിങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും, വളരെ കാലത്തെ ആസൂത്രിതമായ പ്രവർത്തനത്തിന്റെ ഫലമാണ്. ഉത്തരേന്ത്യയിൽ നടക്കുന്ന വർഗീയ കലാപങ്ങളും മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലലും ആൾക്കൂട്ടക്കൊലയും കേരളത്തിലും നടപ്പാക്കാൻ കുറെ കാലമായി ഗോപ്യമായും പ്രത്യക്ഷമായും ഹിന്ദുത്വ സംഘടനകളും അതിനെ പാലൂട്ടുന്നവരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ കേരളത്തിലെ പൊതുസമൂഹം ഇതുവരേക്കും ഹിന്ദുത്വയുടെ അജണ്ടകൾക്ക് പൂർണ്ണമായി കീഴ്പ്പെട്ടില്ല എന്ന് മാത്രമല്ല, ഹിന്ദുത്വ ഫാസിസത്തെ ശക്തിയുക്തം എതിർക്കുകയും കേരളത്തിൽ മാനവ സൗഹാർദ്ദം നിലനിർത്താൻ പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. സഹോദരന്മാരെ, ഇസ്ലാമോഫോബിയയും മുസ്ലിങ്ങൾക്ക് നേരെയുള്ള കൊലപാതകങ്ങളും കൂട്ടക്കൊലകളും വർദ്ധിക്കാനുള്ള കാരണം ഹിന്ദുത്വ അജണ്ടയ്ക്ക് വേണ്ടി ഇസ്ലാമോഫോബിയ നടത്തുന്നവർക്കെതിരെ കേസെടുക്കുന്നതിലും അവ കേസെടുത്താൽ തന്നെ അതിനെ FIRലൂടെ അട്ടിമറിക്കുകയും കേസന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരുടെ വർഗീയ മനസ്സ് യാഥാർത്ഥ്യങ്ങളെ മാറ്റിമറിച്ച് കോടതികളിൽ എത്തിക്കാൻ തന്നെ വേണ്ടത്ര തെളിവ് നൽകാതിരിക്കുകയും ചെയ്യുക. ഉദാഹരണം ഗുജറാത്ത് കലാപം. അക്രമികളും കൊലപാതകങ്ങളുമായ ആളുകളെ ഹാരാർപ്പണം നടത്തി സ്വീകരിക്കുക, ജയിലിലേക്ക് ശ്രീറാം വിളിച്ചുകൊണ്ടുപോകുക, ഈ കാരണങ്ങളും മറ്റു കാരണങ്ങളാലും ഇസ്ലാമോഫോബിയ വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായിക്കൊണ്ട് സമൂഹത്തിൽ സൗഹാർദ്ദം നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാ വിഭാഗം ആളുകളും ഒന്നിക്കേണ്ടതുണ്ട്. സർവശക്തൻ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്.

0: السلام عليكم ورحمة الله. الحمد لله حمدا كثيرا طيبا مباركا فيه, وصلى الله على محمد وعلى آله وصحابه أجمعين. أما بعد, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കുടുംബകങ്ങളിൽ കുളിർത്തെന്നലായി സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സുന്ദര സന്ദേശങ്ങളുമായി പീസ് റേഡിയോയുടെ സ്നേഹക്കൂട് ആരംഭിക്കുകയാണ്. ഇന്നത്തെ ചർച്ചാവിഷയം തൂഫാൻ, സമൂഹം ശ്രദ്ധിക്കേണ്ടത്. ഈ വിഷയത്തിൽ ആശയങ്ങൾ പങ്കുവെക്കാൻ നമ്മോടൊപ്പം ചേരുന്നത് ഷമീം വണ്ടൂരും ഹനീഫ വണ്ടൂരും.
3: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായതും നമ്മുടെ യുവതി യുവാക്കളെല്ലാം അതിൻ്റെ പിടിയിൽ അമരുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ പ്രസക്തമായ ഒരു വിഷയമാണ് ഇന്ന്. നമ്മുടെ കൂടെ ടീച്ചറും ട്രെയിനറുമായ ഷമീം സലാഹിയാണ് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും
4: വറഹ്മത്തുള്ളാഹി.
3: ഷമീം സലാഹി, നമ്മളിപ്പോൾ ഇന്ന് ഏറ്റവും നമ്മുടെ പത്രമാധ്യമങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയം ലഹരിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ പിന്നെ ചർച്ചകളും അതുപോലെ തന്നെ അതിൽ പിടിക്കപ്പെടുന്നവരും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് വിദ്യാർത്ഥികളെയാണ്, വിദ്യാർത്ഥിനികളെയാണ്. പ്രത്യേകിച്ച് അണ്ടർലൈൻ പറയുന്നത് വിദ്യാർത്ഥിനികളെയാണ്. പണ്ടങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ദുരന്ത കാഴ്ചയാണ് സത്യത്തിലുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നത് ഒന്ന് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ
4: ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് കേരളക്കാരെ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് യുവാക്കളിലും വിദ്യാർത്ഥികളിലും അതുപോലെ യുവ തലമുറ. യുവാക്കളെന്ന് മാത്രമല്ല, അവിടെ യുവതികളും ഒരുപാടുണ്ട് എന്നുള്ളത്. വിദ്യാർത്ഥികൾ മാത്രമല്ല, വിദ്യാർത്ഥിനികൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് വളരെ നമ്മളൊക്കെ നിർബന്ധമായും ചെയ്യേണ്ടത്, എല്ലാവരും കേൾക്കേണ്ട ഇടപെടേണ്ട ഒരു മേഖല കൂടിയാണെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തൊരു ശ്രദ്ധ ഇപ്പോൾ കൂടുതൽ വന്നതുകൊണ്ട് അതിൻ്റെ എണ്ണവും കാര്യങ്ങളും കൂടി വരുന്നുണ്ട് എന്നുള്ളതിനാണ്, പിടിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം. അപ്പം എന്തായാലും ഇതിനൊക്കെ ഒരു കാരണങ്ങളുണ്ടാവുമല്ലോ, അതിനൊരു പരിഹാരവും വേണമല്ലോ. ഇത് അനന്തമായി തുടരേണ്ട ഒരു കാര്യമല്ല. നിർബന്ധമായും നമ്മുടെ രാജ്യത്ത് ഒരു വരും തലമുറ വളരെ സുരക്ഷിതരായി സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഒരവസ്ഥ ഇവിടെ വേണം. അപ്പം അങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള എല്ലാ വൃത്തികേടുകളും നെറികേടുകളും ഇവിടെ നിന്ന് പാടെ പിഴുതെറിഞ്ഞെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം എന്തുകൊണ്ട് ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച്, അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളതും, ആൻഡ് പിന്നെ വിദ്യാർത്ഥികളായിട്ട് കൂടെ പൊതുവെ നമ്മുടെ സ്നേഹക്കൂട് ചർച്ച ചെയ്യാറുള്ളത് ഒരു കുടുംബം എന്ന പശ്ചാത്തലത്തിലാണല്ലോ. അപ്പോൾ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടി അതുമായി ബന്ധപ്പെട്ട് പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആദ്യം എനിക്ക് പറയാനുള്ളത്, ഈ പിടിക്കപ്പെടുന്നതിൽ അധികവും നമ്മൾ പറഞ്ഞ പോലെ വിദ്യാർത്ഥികളാണ്, യുവതലമുറയാണ്. എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യമാണ് ആദ്യം നമ്മൾ ചോദിക്കേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ഒരുപാട് വീഡിയോകളിൽ പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്, ഒരാണുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പെണ്ണുണ്ടാവും, അത് കുട്ടിയാവാം, അതല്ലെങ്കിൽ ഒരു പിന്നെ കോളേജിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥിനികളാവാം. അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നത് വീഡിയോകളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ സങ്കടം തോന്നുന്നു. കാരണം പഠിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വളരെ വിശ്വസ്തയോടുകൂടി ഏൽപ്പിച്ച മക്കൾ ഇതുപോലെ പിടിക്കപ്പെട്ട് വന്ന് അവസാനം എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്ന ഒരു കാണേണ്ടി വരുന്ന രക്ഷിതാവിൻ്റെ ഒരു മാനസികാവസ്ഥ ആലോചിക്കും. ഞാൻ എപ്പോഴും ആ ഒരു രൂപത്തിലാണ് കാണാറുള്ളത്. നമ്മുടെ മക്കളോടൊക്കെ അങ്ങനെ തന്നെയാണ് സംസാരിക്കാറുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെപ്പോലെ തന്നെയുള്ള കുടുംബങ്ങളിൽ നിന്നും പഠിക്കാൻ വേണ്ടി മറ്റു സ്റ്റേറ്റുകളിലേക്ക് പോയ അല്ലെങ്കിൽ മറ്റു ടൗണുകളിലേക്കൊക്കെ പോയ കുട്ടികളാണ്. ആ രക്ഷിതാക്കൾ ഒരിക്കൽ പോലും ഇത് അറിയുന്നില്ല എന്നൊരു വസ്തുതയാണ്. അപ്പോൾ ഇപ്പോൾ കുട്ടികൾ എന്തുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ അകപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരം, അതിൻ്റെ ഒരു ആൻസർ നമുക്ക് ലഭിക്കുന്നത് എത്രയും പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കണം എന്ന ഒരു ഒരു ചിന്തയാണെന്നുള്ളത്. അത് ക്യാഷ് ഉണ്ടാക്കണം, അതിൽ യാതൊരു സംശയമൊന്നുമില്ല.
3: പക്ഷേ ക്യാഷ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ ആഡംബര സുഖ സൗകര്യങ്ങൾ, അതാണ് ലക്ഷ്യം.
4: അതെ, ആ ക്യാഷ് ഉണ്ടാക്കുന്നത് സുഖ സൗകര്യങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ആഡംബരം എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് പട്ടിണി മാറ്റാൻ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ വാങ്ങാന്നുള്ളതല്ല, അവർക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾ വാങ്ങാന്നല്ല, ആഡംബരങ്ങൾക്കാണ്. അത് വാഹനങ്ങൾ, ഫോണുകൾ, അവരുപയോഗിക്കുന്ന മറ്റു സാധനങ്ങൾ, കോസ്മെറ്റിക് ഐറ്റംസുകൾ, ഒരു പളവളപ്പിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടുകയും ചെയ്യുക എന്നതിനൊരു വലിയ പ്രാധാന്യം ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചുളുവിൽ എത്രയും വേഗം ക്യാഷ് കിട്ടണം എന്ന ഒരു താല്പര്യത്തിനാണ് പലപ്പോഴും പിടിക്കപ്പെടുന്ന ആളുകളൊക്കെ മീഡിയക്കാരും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് ചോദ്യം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അവർ പറയുന്നത് എങ്ങനെയാണ്, പഠിക്കാൻ പോയ സമയത്ത് കുട്ടികളുടെ അടുത്തൊക്കെ വലിയ സൗകര്യമുള്ള ഫോണുണ്ട്, അപ്പോൾ എനിക്ക് അങ്ങനെയുള്ളൊരു ഫോൺ വീട്ടിൽ പറഞ്ഞാൽ വാങ്ങിത്തരൂല, അപ്പോൾ ക്യാഷ് കിട്ടാനുള്ളൊരു മാർഗം ഇതാണെന്ന് മനസ്സിലാക്കി ഈ ഒരു എൻ്റെ സുഹൃത്തിലൂടെയാണ് ഇതിലേക്ക് എത്തിയത്. പലപ്പോഴും പിടിക്കപ്പെടുന്ന മക്കൾ അവർ പറയണത് തന്നെ ഉണ്ടോ, എങ്ങനെയാണ് ഇതുപോലെ ഒരു ട്രാപ്പിലേക്ക് നിങ്ങൾ എത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല ആളുകളെയും ആ ട്രാപ്പിലേക്ക് എത്തിച്ചത് അവരുടെ വളരെ അടുത്ത സുഹൃത്തുക്കളാണെന്നുള്ളതാണ്. അപ്പൊ ക്യാഷ് എന്നുള്ളൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് പലപ്പോഴും കുട്ടികൾ ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്നത് അത്യാവശ്യമാണ്, പക്ഷേ അതിന് സ്വീകരിക്കേണ്ട മാർഗം ഏറ്റവും നല്ലതാണ്. മറ്റൊന്ന്, എല്ലാത്തിൻ്റെയും ഒരു പരിഹാരം ഒരിക്കലും ക്യാഷ് അല്ല എന്നൊരു ധാരണ, അല്ല ആ ഒരു സത്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മക്കളെ പഠിപ്പിക്കണം എന്നുള്ളതാണ്. അത് വിദ്യാർത്ഥികളും യുവതലമുറയും മനസ്സിലാക്കണമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം.
3: അതെ, അപ്പോൾ അതിൽ പിന്നെ ഈ പറഞ്ഞ വിഷയത്തിൽ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ, വളരെ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ഒരു സ്കൂളിൽ ഒരു കുട്ടി വാട്ടർ ബോട്ടിലിൽ പിന്നെ ചാരായം കൊണ്ടുവന്ന് സഹപാഠികൾക്ക് കൊടുക്കുന്നൊരവസ്ഥ കണ്ടു. വീട്ടിൽ നിന്ന് സ്വന്തം പിതാവ് എന്ത് ചെയ്യും, ചാരായം വാറ്റിയിട്ട് വാട്ടർ ബോട്ടിലാക്കി കൊടുക്കും, അത് കുട്ടികൾക്കിടയിൽ വിതരണം ചെയ്യുന്ന ഒരു കുട്ടിയെ. ഇപ്പോൾ നിങ്ങൾ അത് വായിച്ചോന്നറിയില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ കുട്ടികൾക്കിടയിൽ ചെറിയ ചെറിയ പിന്നെ രൂപത്തിൽ എന്താണ് സാമ്പത്തിക സമാഹരണവും അതോടൊപ്പം കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്നൊരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഭീകരമായ, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല അല്ലേ, വലിയ ഭീകരമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് പോകുന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പണമല്ല പിന്നെ എന്ത് നമ്മുടെ ലക്ഷ്യം അല്ലേ. ഇപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഇപ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ. പെട്ടെന്ന് പണക്കാരനായാൽ, ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് ഒരു കുറച്ച് കാലം മുമ്പ്, ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ പത്രത്തിൽ വന്ന ആളാണ്, നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരാൾ, അയാൾ കോടീശ്വരനാണ് അങ്ങനെ തന്നെ പറയാം, കോടികളുള്ള ആൾ തന്നെയാണ്. അയാൾ ഇത് ലഹരി കടിമയായിരുന്ന സമയത്ത് ഒരാളെ കൊന്നു, വണ്ടി ഇടിച്ചും ചവിട്ടിയും കൊന്നു എന്നാണ് അയാൾക്ക്. അയാളിപ്പോൾ ജയിലിലാണുള്ളത്, 24 വർഷത്തെ തടവാണ്, 80 ലക്ഷം രൂപ പിഴയും. അപ്പോൾ ആലോചിക്കുള്ള സമ്പത്ത് പോയി, കുടുംബജീവിതം പോയി. കാരണം 24 വർഷം ജയിലിൽ കിടക്കാൻ എന്തിനാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്, ജയിലിൽ കിടക്കാൻ, കുടുംബം ഇല്ലാതായി. അതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും ഭീകരമാണ്. പിന്നെ ഇതിന് ലഹരിക്ക് അടിമപ്പെടുന്ന ആളുകൾ, ലഹരി അഡിക്ഷനായ ആളുകൾ, അവരിത് ഇതിനേക്കാൾ വളരെ പരിതാപകരമാണ് അല്ലേ. അവരുടെ ആന്തരിക അവയവങ്ങൾ നശിച്ച് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്, നല്ലൊരു കുടുംബജീവിതം പോലും നയിക്കാൻ പറ്റാത്തൊരവസ്ഥയുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ സമൂഹം മൊത്തത്തിൽ, നമ്മുടെ കുടുംബം, വ്യക്തി, സമൂഹം എന്ന നിലക്ക് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. അത് നമ്മുടെ ശ്രോതാക്കളായിട്ട് നമുക്ക് പങ്കുവെക്കേണ്ടതുണ്ട്.
4: നിങ്ങൾ പറഞ്ഞൊരു കാര്യം തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് പറയുള്ളത്. അവിടെ നമുക്ക് തുടങ്ങാൻ തോന്നും, അഥവാ ഇതൊരു ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഇന്ന്.
3: അതെ,
4: ഒരു സാധാരണയായി ഏതൊരു നാട്ടിലും സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ലഹരി ഉപയോഗവും അതിൻ്റെ വിതരണവും അതുപോലെ തന്നെ അതിന് വേണ്ടി കൂട്ടുകൂടുന്നതും അതിനുവേണ്ടി സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ഏതൊരു ചെറിയ അങ്ങാടിയിൽ അല്ലെങ്കിൽ ഒരു ചെറിയ കുഗ്രാമത്തിൽ പോലും ഉണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മളെല്ലാവരും ആദ്യം മനസ്സിലാക്കുന്നതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയൊന്നും ആയിരുന്നില്ല. അഥവാ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയുള്ള ഒരു ലഹരി ഉപയോഗിക്കുന്നവരെ കുറിച്ചോ അല്ലെങ്കിൽ മദ്യപിക്കുന്നവരെ കുറിച്ചോ നാട്ടിൽ അയാളൊരു മദ്യപാനിയാണ്, അയാളൊരു ആ രൂപത്തിലിരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇത് ഏതൊരു വീട്ടിലെ ഏതൊരു കുട്ടിയും ട്രാപ്പിൽ അകപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അവിടെ നിന്നാണ് കാരണങ്ങളും പരിഹാരങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഇന്നത് സർവ സാധാരണമായതുപോലെ തന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ ലഹരികൾ എവിടെയും ലഭ്യമാകുന്ന സാഹചര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. ഒരു പെട്ടിക്കട വേണമെന്നില്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ കയറണം എന്നില്ല, അതല്ലെങ്കിൽ ദീർഘദൂര യാത്ര ചെയ്യണം എന്നില്ല, ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിനിടയിൽ കൈമാറ്റം ചെയ്യുന്നതാണ് പലപ്പോഴും പോലീസുകാർ പോലും എന്ത് ചെയ്യുന്നത്, പിടിക്കപ്പെടുന്നില്ല. അപ്പോൾ ഇത് സർവ്വസാധാരണമായതുപോലെ തന്നെ സാർവത്രികമായി കിട്ടുന്ന ഒരു സാഹചര്യവും നമ്മുടെ നാടുകളിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഒന്ന് നമ്മളെ മക്കളെ ഏറ്റവും നന്നായി ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. പരിചിതരായ ആളുകൾ തന്നെയാണെങ്കിൽ പോലും അവർ തരുന്ന ഏതൊരു നമുക്ക് അറിയാത്തൊരു വസ്തുവാണെങ്കിൽ അതൊരിക്കലും നമ്മൾ ഉപയോഗിക്കരുത് എന്ന് നമ്മൾ തീരുമാനിക്കുക, നമ്മുടെ മക്കളെയും അക്കാര്യം ബോധ്യപ്പെടുത്തുന്നത്. ചില കുട്ടികളൊക്കെ പറയാറുണ്ട്, ഇപ്പോൾ നമ്മളൊക്കെ തന്നെ മിഠായി കൊടുക്കുമ്പോൾ പിന്നെ നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത, നമ്മളൊരു ഫ്രണ്ട് സർക്കിളൊന്നും അല്ലാത്തൊരു ഏരിയയിലാണെങ്കിൽ ഒരു സംശയത്തോടു കൂടി വാങ്ങുന്ന, അപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് ഇതെന്താ ഒരു മിഠായി തന്നിട്ട്, ഇങ്ങനെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളറിയാത്ത ആരെങ്കിലുമൊക്കെ ഇതുപോലെ എന്തെങ്കിലും തന്നാൽ വാങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം അത്രയും ശ്രദ്ധ ആ കുട്ടികൾക്കുണ്ടെന്നുള്ളതാണ്. അത് രക്ഷിതാക്കളായ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മക്കളിലേക്ക് കൊടുക്കണം. ഒരിക്കലും അപരിചിതരായ ആളുകൾ നൽകുന്ന ഏത് വസ്തുവാണെങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല, അത് വാങ്ങരുത് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, പണ്ടൊക്കെ ലഹരി വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും മദ്യം മാത്രമായിരുന്നു എന്നുള്ളത്, അത് കാണാനുണ്ടാവും അല്ലേ, അത് കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് അതിൻ്റെ വേണ്ട സാധന സാമഗ്രികൾ ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈ പത്രത്തിൽ കാണുന്നത് 1 ഗ്രാം അല്ലെങ്കിൽ 1 mg ഒരു എം ജി എന്നൊക്കെ പറഞ്ഞാൽ ഒന്നോ രണ്ടോ പഞ്ചസാര മണികൾ പോലെയുള്ള അതുപോലും പിടിക്കപ്പെടുന്നത് വലിയ അത്ഭുതമായിട്ട് നമ്മൾ കാണണം. കാരണം ഇത്ര ചെറിയ നിസാരമായൊരു സാധനം എങ്ങനെയാണ് നമ്മുടെ സംവിധാനങ്ങൾ പിടിക്കപ്പെടുന്നുള്ളതാണ്. അപ്പം അത്രയും ചെറിയ കടുക് മണികളോളമുള്ള അല്ലെങ്കിൽ പഞ്ചസാരയുടെ തരി പോലെയൊക്കെയുള്ള വസ്തുക്കളാണ് പലപ്പോഴും മണിക്കൂറുകളോളം ലഹരിക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ കൊടുത്ത് ആൾക്കാർ വാങ്ങണമെന്നുള്ളത്. അതിൻ്റെയൊക്കെ വിലകൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അപ്പം അതുകൊണ്ട് ഇതുപോലുള്ള ഏതൊരു ചെറിയ വസ്തുവും ആരും എപ്പോഴും തരാം, നമ്മളറിയാതെ തന്നെ ഒരുപക്ഷെ നമുക്ക് തരാം. അപ്പം അത് നമ്മളെ മക്കളെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായി ബോധവൽക്കരിക്കുകയും ഇതുപോലെയുള്ള ഒരു രംഗത്തേക്കും എത്തൂല എന്നുള്ളത്, അങ്ങനെയുള്ളൊരു സൗഹൃദമോ ഒരു ചങ്ങാത്തമോ ഒരു കൂട്ടുകെട്ടോ ബോധപൂർവമോ അല്ലാതെ ഞാൻ ഉണ്ടാക്കൂല എന്നുള്ളൊരു ബോധം നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്.
3: അപ്പോൾ ഈ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഇപ്പോൾ സമൂഹത്തിൽ ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളാണ്. ഇപ്പം മാതാപിതാക്കളെ ധിക്കരിക്കുക, കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വിള്ളലുണ്ട്, വിള്ളലുണ്ടാവുന്നല്ല അത് ശിഥിലമായി പോവുക. ഇപ്പോൾ ഈ അടുത്ത സമയങ്ങളിൽ പോലും നമുക്ക് വന്ന ഒരു ഫീഡ്ബാക്കിൽ ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഒരു 6 വർഷമായിട്ടുള്ളൊരു കല്യാണം കഴിഞ്ഞിട്ട് ഒരു മോനുണ്ട്, പക്ഷേ അവർ പുറത്തേക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഭാര്യ ഡിവോഴ്സിന് പറഞ്ഞ അവസാനം അവൾ പോവാണ്. അങ്ങനെ പോയി കുറേ പ്രശ്നങ്ങളായി കഴിഞ്ഞപ്പോൾ ഇവള് തുറന്നടിക്കുകയാണ്. കാരണം നല്ല സാമ്പത്തിക സ്ഥിതിയുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷേ ഇയാളെന്താണ്, ഇയാൾ ലഹരിക്ക് അടിമയാണ്, ഇയാൾക്ക് ഒന്നിനും പറ്റണില്ല. അപ്പം ഞാൻ എന്തിനാണ് അവിടെ നിൽക്കണമെന്നില്ല ചോദ്യത്തിൽ നിന്നാണ് ഇവൾ ഒരു തിരിച്ചറിവുണ്ടാകുന്നത്. അങ്ങനെ ഇനി ഒരിക്കലും അയാൾക്ക് സാധ്യമല്ല, ആ പെൺകുട്ടി പറയണം, ഒരിക്കലും ഇയാൾക്കൊരു ജീവിതത്തിലേക്ക് വരാൻ സാധ്യമല്ല. ഇപ്പോൾ പണമുണ്ട്, ആഡംബര വാഹനങ്ങളുണ്ട്, വീടുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. അപ്പോൾ ഒരു ദുരന്തങ്ങൾ ആലോചിച്ച് ഇതൊരു ഒന്നല്ല, മാതാപിതാക്കളെപ്പം പിന്നെ ചില ഇപ്പം നാളൊരു പിതാവ് പറഞ്ഞില്ലേ, അവൻ വരുന്നത് പേടിയാണ് അല്ലേ. പിന്നെ വേറൊരു പിതാവ് പറഞ്ഞ എന്താണ്, അവൻ എങ്ങനെയെങ്കിലും പിന്നെ മരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാം. ഇത് വലിയ ദുരന്തമാണല്ലോ. അപ്പോൾ നിങ്ങൾക്കത് ഈ ഒരു വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ടാവും.
4: തീർച്ചയായും അവിടെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു മനസ്ഥിതി, പല ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് അവിടെയുള്ള ആളുകളോട് നമ്മളൊന്ന് സംസാരിച്ചാൽ അവർ ഈ ലഹരി ഉപയോഗിച്ചിരുന്ന സമയത്ത് അവരനുഭവിച്ച മാനസിക ടെൻഷൻ, കുടുംബത്തിൽ അവരനുഭവിച്ച ആ ഒരു ഏകാന്തത, ഒരു ലഹരി ഉപയോഗിക്കുന്ന സമയത്ത് അല്ലാത്ത മുഴുവൻ സമയം അവരെന്താണ് ഫുൾ മനസ്സ് നീറ്റലും വേദനയായിട്ട് പോവുകയാണെന്നുള്ളത്. ഒരാൾ പറഞ്ഞത്, ഞാൻ മദ്യപിക്കാൻ തുടങ്ങിയതെൻ്റെ പെൺകുട്ടികൾക്ക് കല്യാണം വരാത്തതിൻ്റെ പേരിലായിരുന്നു. പ്രായപൂർത്തി എത്തിയിട്ട് കുറച്ച് പ്രായമായ ഒരാളാണ്, എത്തിയിട്ടും വിവാഹത്തിലേക്ക് അവരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. ആ സങ്കടം കൊണ്ട് ഒരു കൂട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒന്ന് ആ സങ്കടമൊക്കെ എനിക്ക് മാറാം എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ എന്ത്
3: ചെയ്യുന്നത്,
4: ടെൻഷൻ മാറാൻ വേണ്ടിയിട്ടാണ്. ആ ടെൻഷൻ ഇതാണ്, മക്കളുടെ കല്യാണം പ്രായത്തിയിട്ടും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് അദ്ദേഹം പറയണത്, ആ ഒരു പിന്നെ അന്ന് തുടക്കം കുറിച്ചത് ഇന്നേ വരെ പിന്നെ എനിക്ക് നിർത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ മനസ്സ് ഇപ്പോൾ മക്കളെ വിവാഹം കഴിഞ്ഞു, പക്ഷെ മക്കളെ വിവാഹം കഴിഞ്ഞതിനെ കുറിച്ചോ അല്ലെങ്കിൽ അത് കഴിയാത്തതോ ആയിരുന്നില്ല എൻ്റെ ടെൻഷൻ. ഞാൻ ഈ ചെയ്യുന്ന തെറ്റ് ഇനി എങ്ങനെയാണ് ഞാൻ ഇതിൽ നിന്നും പിന്മാറിപ്പോരെ, എങ്ങനെയാണ് എനിക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നുള്ളതാണ്. ഇപ്പം ഏതൊരു ലഹരി വസ്തു ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിലും അത് ഉപയോഗിക്കുമ്പോൾ വലിയ അവസ്ഥയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു രഹസ്യമായി ഒരു പേഴ്സണൽ സംസാരം അവരായിട്ട് നടത്തുമ്പോൾ അവർ പറയുക, ജീവിതത്തിൽ ഒരാളും ഇതുപോലുള്ള ഒരു ദുരന്തത്തിലേക്ക് എത്തരുതേ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ മദ്യപാനെ ഒരാൾ ഒരു പ്രാവശ്യം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയണത്, ഈ മദ്യപിക്കുന്നതിനെ കുറിച്ച് ഒരുപാട് ന്യായങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വിഷയത്തിലേക്ക് അന്ന് ഇടപെടാൻ കാരണം, അദ്ദേഹത്തിൻ്റെ ഒരു മോള് അന്ന് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ കുട്ടി നന്നായി പഠിക്കുന്നൊരു കുട്ടി, ഒരു ദിവസം പുസ്തകമൊന്നുമില്ലാതെ ക്ലാസ്സിൽ വന്ന് ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് വിളിച്ച് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത്, വീട്ടിലെ അവസ്ഥയൊക്കെ ഈ രൂപത്തിലാണുള്ളത്, എങ്ങനെയാണ് സാർ ഞാൻ വായിക്കുക, എനിക്കിനി പഠിക്കാൻ കഴിയില്ല, ഞാനിനി സ്കൂൾ നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആകെ. അപ്പോൾ ഞാൻ ഒന്ന് അച്ഛനെ ഒന്ന് വിളിക്കാം, ഒന്ന് സംസാരിക്കാം. അപ്പോൾ അവൾ പറഞ്ഞൊരു വാക്കാ സമയത്ത് എന്തോ അച്ഛൻ

0: ണെങ്കിൽ അവൾ പരീക്ഷ എഴുതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്കൊക്കെയാണ്. അതിൽ ഇയാൾ വീണ്ടും ന്യായീകരിച്ചപ്പോൾ ഞാൻ പറയും, എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളീ കുടിക്കുന്ന മദ്യം നിങ്ങളീ പറഞ്ഞതുപോലെ നല്ല കാര്യത്തിനാണ്, നിങ്ങൾക്കൊരു ഊർജ്ജം കിട്ടാനാണെന്ന് പറയും. ഇന്ന് മുതൽ രാത്രി നിങ്ങളുടെ മോൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങളുടെ ഏറ്റവും ചെറിയ കുട്ടി 7-ാം ക്ലാസ്സിലെ, അന്ന് UP ക്ലാസ്സിൽ ഏതോ ക്ലാസ്സിൽ പഠിക്കും, അവൾക്ക് കൂടി നിങ്ങൾ വീട്ടിലെ എല്ലാവർക്കും കുടിക്കാനുള്ളൊരു സൗകര്യം നിങ്ങൾ ഒരുക്കുവിൻ. പഠിക്കാൻ അവർക്ക് നല്ല ആവേശവും ഉന്മേഷവും കിട്ടുമല്ലോ. നിങ്ങൾ പറയുന്ന അതേ ഉന്മേഷം പഠിക്കാൻ അവർക്ക് കിട്ടുകയാണെങ്കിൽ ഏറ്റവും അതിൽ ഇയാൾ അതുവരെ എൻ്റെ കണ്ണിലേക്ക് നോക്കി അദ്ദേഹം വേഗം തലങ്ങൾ താഴ്ത്താണ് ചെയ്യണത്. ഒരു കുറച്ച് സമയം അദ്ദേഹം ഒന്നും മിണ്ടില്ല, ഞാനൊന്നും മിണ്ടില്ല. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താ നിങ്ങളൊന്നും പറയാത്തത്? നിങ്ങൾ ചെയ്യുന്ന ഒരു ധീരകൃത്യമാണെങ്കിൽ, ഇപ്പം ഞാൻ നല്ലൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എൻ്റെ മക്കളത് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
1: തീർച്ചയായിട്ടും.
0: നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ ഭാര്യയോ ഇതുപയോഗിക്കരുത് എന്ന് നിങ്ങളുടെ മനസ്സ് പറയണത്? അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ പറയണത്? അതുതന്നെയാണ് സാറേ. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോയി. വളരെ നല്ല രൂപത്തിൽ ഇപ്പോഴും അദ്ദേഹം നല്ല ഉഷാറായിട്ട് അദ്ദേഹത്തിൻ്റെ ജോലിയിലൊക്കെ കൃത്യമായിട്ട് ഇടപഴകിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഏതൊരു ലഹരി വസ്തു ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിലും, ഈവൻ ഇപ്പോൾ നമ്മൾ ലഹരിയൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു സ്മോക്കിംഗ് ആണ്, പുകവലിയാണെങ്കിൽ പോലും സ്വന്തം മക്കൾ പുകവലിക്കുന്നത് കാണാൻ ഒരു രക്ഷിതാവും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കാര്യം അല്ലേ, ഇത് അതുകൊണ്ട് തന്നെയാണ് ഇത് തിന്മയാണെന്ന് പറയുന്നത്. നമ്മുടെ മക്കൾ ആരും ഇതിലേക്ക് എത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കണില്ലല്ലോ അല്ലേ. ഒരു മദ്യപാനിയാവട്ടെ, ഒരു ലഹരി വസ്തു ഉപയോഗിക്കുന്ന ഒരാളാവട്ടെ, തങ്ങളുടെ മക്കളോ കുടുംബത്തിലെ ആരെങ്കിലും ഇത് ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അവർ പറയുന്നതിൻ്റെ എല്ലാ ന്യായവും നമുക്ക് വിട്ടുകൊടുക്കരുത്.
1: പക്ഷെ
0: അതെല്ലാവരും പറയുന്ന എന്താണ്, ഒരിക്കലും ഇതുപോലെയുള്ളൊരു ഉപയോഗം എൻ്റെ കുടുംബത്തിൽ നിന്നല്ല ലോകത്ത് തന്നെ ആരും വരരുത് എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ഇത്രമാത്രം ഇത് ഉപയോഗിക്കുന്ന ആളുകൾ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് മറ്റൊരാൾക്ക് ഈ ഒരു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നുള്ള ചോദ്യം മാത്രം മതി അതിലേക്ക് എത്താതിരിക്കാനും എത്തിയ ആളുകൾക്ക് പിന്മാറാനുള്ളൊരു പരിഹാരം എന്നാണ് നമുക്ക് പറയാനുള്ളത്.
1: പിന്നെ അതേപോലെ തന്നെ അപകടത്തിൽ പെട്ട കുറേ ആളുകളുണ്ട്, ലഹരി ഉപയോഗിച്ച് പിന്നെ വാഹനം ഓടിച്ച് അപകടത്തിൽപ്പെട്ട ആളുകൾ പല അപകടങ്ങളിലേക്കും. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഇന്നും വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഇപ്പോൾ ഞങ്ങളെ കൂടെയൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന 10-ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ ജോലിക്ക് വേണ്ടിയിട്ട് തൊട്ടടുത്ത സ്ഥലത്ത് പോയി. അപ്പോൾ അവിടെ ഒരു താമസം, ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നൊരു 18 വയസ്സൊക്കെ ആ സമയത്തായിട്ടുള്ളൂ. അപ്പോഴറിഞ്ഞത് ഇയാളൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ അന്ന് കാണാൻ പോയി. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, 3-ാം നിലയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കൂടെ ഉള്ള ഒരാൾ എന്ത് ചെയ്താണ്, ഇയാൾക്കൊരു ബീഡി വലിക്കാൻ കൊടുത്താണ്, കഞ്ചാവ് ബീഡിയായിരുന്നു. അറിഞ്ഞുകൊണ്ട് വലിച്ചതന്നെയാണ്, ഇങ്ങനെ ഇതേ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അത് വലിച്ചപ്പോൾ ഇതിൻ്റെ തലക്ക് കയറി. അപ്പോൾ ഈ 3-ാം നിലയിൽ നിന്നും അയാൾ തന്നെ പറയണം, ഈ കുട്ടി പറയാണ്, നമ്മളെ സുഹൃത്താണ്. അപ്പം പറയാം, ഒരു വെള്ള ഒരു പുക പോലെ കോള എന്നാണ് ഉപയോഗിച്ചത്, കോള. അവരിങ്ങനെ വന്നു, എന്നെ ഇങ്ങനെ വിളിച്ചു, ഞാൻ ആ കോളേൻ്റെ കൂടെ അങ്ങനെ പോയി. അപ്പോൾ കോള അങ്ങോട്ട് ചാടി, ഞാനും അങ്ങോട്ട് ചാടി. ഇപ്പോഴും അതിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല, ശരിക്കും അയാൾ ശരിയായി നടക്കാനും അതുപോലെ തന്നെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ അതൊരു വലിയ ദുരന്തമാണ്. ഇന്നും അയാൾ പറയാറുണ്ട്, അന്നത്തെ ഒരൊറ്റൊരു ബുദ്ധിമോശമാണ് എന്ത് ഇന്ന് ഈ അവസ്ഥയിലായത്. അങ്ങനത്തെ അനേകായിരം ആളുകളുണ്ടല്ലോ. പിന്നുള്ളത് എന്താണ്, സാമൂഹ്യ തിന്മയാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ വ്യഭിചാരം, അതുപോലെ തന്നെ കൊലപാതകങ്ങൾ, പിന്നെ മറ്റുള്ള
0: വൃത്തികളുടെയും തിന്മയാണ് ലഹരി വസ്തുക്കൾ എന്നുള്ളത്. അത് റസൂൽ തന്നെ പഠിപ്പിച്ചു. നിങ്ങളിപ്പോൾ പറഞ്ഞ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കാര്യം, മുസ്തഫ ലുത്തുഫി മൻഫലൂത്തി എന്ന പ്രശസ്തനായ ഒരു അറബി എഴുത്തുകാരുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു രസകരമായൊരു കഥയുണ്ട്. ശരിക്കും ആ കഥ വായിക്കുമ്പോൾ നമുക്കൊരു ഒരു അനുഭവമായിട്ട് തോന്നുന്ന രൂപത്തിലാണ് അതിൻ്റെ എഴുത്തും പിന്നെ ഘട്ടമൊക്കെ ഉള്ളത്. അൽ കേസുൽ ഊല എന്നാണ്, ഒന്നാമത്തെ കപ്പ്, ഒന്നാമത്തെ ചഷകം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അഥവാ ഒരാൾ, അയാൾ വളരെ സമൂഹത്തിൽ വിലയുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ പിന്നെ നല്ല കുടുംബവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. പിന്നീട് ഇയാൾ ഒന്നാമത്തെ ആ ഒരു കപ്പ് മദ്യം കുടിച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ ദുരന്തങ്ങൾ, മക്കൾ അദ്ദേഹത്തിന് വിട്ടുപോകുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യ മാത്രമാണ്. അപ്പോൾ ഒരു ദിവസം തൻ്റെ കൂട്ടുകാരെ എല്ലാവരെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി, അവരൊരുമിച്ച് മദ്യപിച്ച് അതിൻ്റെ ആ ഹാങ്കിൽ തൻ്റെ കൂട്ടുകാർ തൻ്റെ ഭാര്യയെ തൻ്റെ മുന്നിൽ വെച്ച് ഉപദ്രവിക്കുന്നതൊക്കെ കണ്ട് ആകെ നിരാശയടഞ്ഞ് അവസാനം ഈ ഭാര്യയും അവിടെ നിന്ന് വിട്ടേച്ച് പോകുന്നു. കൂട്ടുകാരും തൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ എല്ലാവരും എല്ലാവരുടെ വഴിയിൽ പോകുന്നു. അവസാനം ഇയാൾ, ഞാൻ നശിക്കാൻ കാരണമായത് അന്ന് ഞാൻ എടുത്ത അന്ന് ഞാൻ കുടിച്ച ഒരു ഒന്നാമത്തെ ചഷകമാണെന്നുള്ളതാണ്. പലപ്പോഴും യുവാക്കളാവട്ടെ, യുവതികളാവട്ടെ, വിദ്യാർത്ഥികളാവട്ടെ, വിദ്യാർത്ഥിനികളാവട്ടെ, ഈ ലഹരിയിലേക്ക് എത്തുന്നത് ഒന്ന് ജസ്റ്റ് ഒരു ഹരം കൊള്ളാനെന്നുള്ളതാണ് അല്ലേ. ഒന്ന് ആരും ആരെങ്കിലുമൊക്കെ ഒരു തരിപ്പ് കയറ്റുമ്പോൾ ആ ഒരു തരിപ്പ് അതെന്താന്ന് മറ്റു ചില ആളുകൾ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് ഇതിലേക്ക് എത്തിച്ചിരുന്നല്ലോ അല്ലെ. ഇതെന്താണെന്നൊന്ന് അറിഞ്ഞാൽ പിന്നെ ഞാൻ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്ത്

0: പലപ്പോഴും കൗതുകത്തിന് വേണ്ടി ഇതെന്താണ് എന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പിന്നീട് അവർക്ക് ഒരിക്കലും അതിന് രക്ഷപ്പെടാൻ സാധിക്കാറില്ല എന്നുള്ളത്. അപ്പം ഇതുപോലെ മറ്റ് ചില ആളുകൾ ഇതിലേക്ക് എത്താറില്ല, ഒരു ഹീറോയിസത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ. ഞാൻ ഇതൊക്കെ ഉപയോഗിച്ചാലേ എനിക്ക് കുറച്ച് എൻ്റെ കൂട്ടുകാർക്കിടയിലൊക്കെ ഒരു നിലയും വിലയും ഒക്കെ ഉള്ളൂ, ഇതൊന്നും ഇല്ലെങ്കിൽ ഇന്നൊന്നും അല്ല എന്നുള്ള രൂപത്തിലേക്ക് പിന്നെ ആ ഒരു ചിന്താഗതിയിൽ എത്താറുണ്ടെന്നുള്ളതാണ്. മറ്റു ചില ആളുകളെന്ന് വെച്ചാൽ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് അല്ലേ, എൻ്റെ ഫ്രണ്ട്സൊക്കെ അവരിടയിൽ ഇപ്പോൾ ഞാനൊരു മോശക്കാരനാവാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു ഗ്യാങ്ങിൽ ചേർന്നുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും എത്തിച്ചേരാറുള്ളത്. എത്തിച്ചേർന്നത് ഏത് മാർഗത്തിലാണെങ്കിലും പിന്നീട് ഓരോ നിമിഷവും അവർ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിൽ നിന്നും പിന്മാറാനുള്ള മനസ്സിൻ്റെ പ്രേരണ കൊണ്ടും ചെയ്തു പോയ തെറ്റിൽ പരിതപിച്ചുകൊണ്ട് കുറ്റബോധം കൊണ്ടാണ് അവരുടെ ജീവിതം മുഴുവൻ തള്ളി നീക്കുന്നത് എന്നാണ് ഏതൊരു ലഹരി വസ്തു ഉപയോഗിക്കുന്ന ആളുടെയും ജീവിത കഥ നമ്മളോട് പറയണത്. അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത് വലിയൊരു വിപത്താണ്, ഇത് മാരകമായൊരു ക്യാൻസറാണ്. ഈ ഒരു ക്യാൻസർ എൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും വരില്ല, അത് ഏത് നിലക്ക് പരിശോധിക്കാനാണെങ്കിലും എന്ന് നമ്മളോരോരുത്തരും ഉറച്ചൊരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോരാൻ നമുക്ക് സാധിക്കും, ആ ഒരു കെണിയിൽ അകപ്പെടാതിരിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത്.
1: അതെ, ഇതിൽ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട്. കാരണം മക്കൾ പിന്നെ അവരുടെ യാത്രകൾ, അവരുടെ കൂട്ടുകെട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ കൂട്ടുകാരെ സ്വീകരിക്കുന്നിടത്തുള്ള മാനദണ്ഡം പറഞ്ഞല്ലോ. ഇപ്പം ചില കുട്ടികളൊക്കെ നമ്മൾ പറയും അവൻ അടിക്കും പക്ഷേ ഞാൻ അടിക്കില്ല, ഞാൻ അവൻ്റെ അടുത്തിരിക്കും. ശരിക്കും ഇസ്ലാം അത് ശക്തമായ രൂപത്തിൽ വിലക്കുന്നുണ്ട്. ചില കുട്ടികൾ അങ്ങനെ പറയാറ് നമ്മൾ സംസാരിക്കുമ്പോൾ, അതിപ്പോൾ ഞാൻ കുടിക്കാറില്ല പക്ഷെ ഞാൻ അവിടെ ഇരിക്കും, പക്ഷേ അവൻ്റെ മിച്ചറൊക്കെ അവൻ കഴിക്കും പക്ഷേ ഞാനിത് അടിക്കില്ല എന്ന് പറയും, അങ്ങനെ പറയുന്ന ആളുകൾ. ഇതൊരു അത് വളരെ നിസ്സാരമായിട്ടാണ് പറയുന്നത്, പക്ഷെ അത് ഇസ്ലാം വിലക്കിയ വലിയ ഒരു തിന്മയാണത്.
0: മദ്യം വിളമ്പുന്ന, ലഹരി വിളമ്പുന്ന ഒരു സദസ്സിലേക്കോ അത് ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടത്തിലേക്കോ ഒരിക്കലും നമ്മൾ എത്തിച്ചേരാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്ന മറ്റൊരു കാഴ്ച എന്താ പറയുക, പലപ്പോഴും പിന്നെ ഈ യൂട്യൂബിൻ്റെയും അതുപോലെ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റൻ്റെയൊക്കെ റീലുകൾ ഇടാൻ വേണ്ടിയിട്ട് കള്ളു കുടിക്കാനോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കാനോ ഒന്നുമല്ല, പക്ഷെ അത് വിതരണം ചെയ്യുന്ന ഷോപ്പുകളിലൊക്കെ അവിടെയുള്ള ഭക്ഷണ വിഭവങ്ങൾ പരിചയപ്പെടുത്താനെന്ന് പറഞ്ഞിട്ട് അതൊരു വൈറലാക്കാനും അതിൽ എന്തോ ഒരു ആനന്ദം കണ്ടെത്താനൊക്കെ മത്സരിക്കുന്ന പ്രത്യേകിച്ച് സമുദായത്തിനകത്തുപെട്ട പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ വരുന്ന ഒരു കാഴ്ചക്കാണ്. ഒരിക്കലും അതുപോലെയുള്ള ഒരു കാര്യങ്ങൾ യാതൊരു നിലക്കും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നാണ്, അത്രല്ല അവരെ നിരുത്സാഹപ്പെടുത്താനും അവരെ ഈ സത്യം ബോധ്യപ്പെടുത്താനും കൂടി നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്.
1: അതിൽ നിങ്ങൾ പറഞ്ഞൊരു വിഷയത്തിൽ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, നമ്മൾ ആധുനിക കുട്ടികൾ ഇപ്പോൾ കഴിഞ്ഞ തലമുറയുടെ പിന്നെ ഇവരുണ്ടാവും ഈ സിനിമാ താരങ്ങൾ അതുപോലെ തന്നെ അങ്ങനെ ഒരു അവരിഷ്ടപ്പെടുന്ന ആളുണ്ടാവുമല്ലോ, അയാൾ ആരായിരിക്കും എന്ന് വെച്ചാൽ നല്ലൊരു മനുഷ്യനായിരിക്കും, പുകവലിക്കൂല, മദ്യപിക്കൂല, അങ്ങനത്തെ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു കഥാനായകനാണ് അവതരിപ്പിക്കുക. പക്ഷേ ഇന്ന് കഥാനായകന്മാരതല്ല, സിഗരറ്റൊക്കെ വലിച്ച് കള്ളൊക്കെ കുടിച്ച് അങ്ങനെ നടക്കുന്ന ഒരു താരത്തെയാണ് എന്ത് ചെയ്യുന്നത്, കാണിച്ചു കൊടുക്കുന്നതും അവരെ ഫോളോ ചെയ്യാനുമാണ് കുട്ടികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ മനസ്സിൽ തന്നെ അവരെ താരം എന്താണ് ഇങ്ങനെയാണ്, അതുകൊണ്ട് അത് പിന്നെ പ്രകടിപ്പിക്കാൻ ഒരു പക്ഷേ അവർ ശ്രമിക്കാം എന്നുള്ളത് ഈ ഒരു. അതേപോലെ തന്നെ ഇപ്പോൾ സ്പോർട്സ് താരങ്ങൾ ഇത്തരം ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ കുടിക്കുന്നതിൻ്റെ പരസ്യം, കഴിക്കുന്നതിൻ്റെ പരസ്യമൊക്കെ ആരാ കൊടുക്കുന്നത്, പിന്നെ ലോകോത്തര ബ്രാൻഡായ ആളുകളാണ് അല്ലേ. അതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് തോന്നി ഇത് ഇവർ പരസ്യത്തിൽ അഭിനയിക്കുകയാണ്, അവരൊരിക്കലും ഇത് ഉപയോഗിക്കുന്നില്ല, പക്ഷേ കുട്ടികൾക്ക് തോന്നുന്നത് അവരൊക്കെ കഴിക്കുന്നതാണല്ലോ അതുകൊണ്ട് നമുക്കും അത് കഴിക്കാം എന്നുള്ളൊരു കാര്യത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അത് വലിയ ഒരു അപകടമാണ്.
0: അതെ, നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിലെ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത്. കാരണം ലഹരി വസ്തുക്കൾ ഏറ്റവും കൂടുതൽ വിപണനം ചെയ്യുന്നതും വിതരണക്കാരാവുന്നതും കുട്ടികൾ പിന്നെ ഏറ്റവും കൂടുതൽ അതിൽ അകപ്പെടുന്ന ഒരു സീസൺ കൂടിയാണ് ഈ ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്ന ഒരു വേദി. അത് ഫുട്ബോൾ ആവട്ടെ ക്രിക്കറ്റ് ആവട്ടെ എന്നുള്ളതാണ്. അർദ്ധരാത്രി ഒക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇനി ഈ ലഹരി വസ്തുക്കളെ കുറിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഇത് എൻ്റെ മനസ്സിലേക്ക് ഒരു ചർച്ച കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം, പിന്നെ ഒരു പ്രൊഫസറായിരുന്നു അദ്ദേഹം. അപ്പം അദ്ദേഹത്തിന് കുറച്ച് ഉൾനാട്ടിൽ കുറച്ച് പിന്നെ തോട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പം അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാർത്ഥിയായിരുന്ന ആളാണ് ആ ഒരു പ്രദേശത്തെ പിന്നെ പോലീസ് ഓഫീസറുള്ളത്. അപ്പോൾ അദ്ദേഹം പിന്നെ ഈ തോട്ടത്തിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരുപാട് ഇതുപോലെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ പല കാര്യങ്ങളും കാണുന്നുണ്ട്. ചെറിയ ചെറിയ പാക്കറ്റുകൾ കാണുന്നു. ചെറിയ ചെറിയ പാക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊക്കെ ഈ ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക് ഡിവൈസുകളൊക്കെ വാങ്ങുമ്പോൾ അതിനകത്ത് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, അതിനകത്ത് പിന്നെ ഈ ചെറിയ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് തുണിയുടെ ഒരു പേപ്പറിലിട്ട് എന്തോ ഒരു കെമിക്കൽ സാധനങ്ങളോ അയക്കണം. അതുപോലെയുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പാക്കറ്റുകൾ ചവച്ച് തുപ്പിയതും അല്ലാത്തതൊക്കെ ഇങ്ങനെ കണ്ടു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് എൻ്റെ സ്റ്റുഡൻ്റായ പോലീസ് ഓഫീസറെ ഞാൻ വിളിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറേ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ദുരന്തത്തിൻ്റെ മുഖത്താണ്. ഇപ്പോൾ നിങ്ങളീ പറഞ്ഞൊരു കാര്യമില്ലേ, നിങ്ങൾ പറഞ്ഞത് ഇപ്പോൾ ആരാന്നു നമുക്ക് അറിയില്ലല്ലോ. എൻ്റെ മുന്നിലുള്ളത് നമ്മളെ പരിസരത്തുള്ള, അതാ ഈ പറയുന്ന ഈ വ്യക്തി അദ്ദേഹത്തിൻ്റെയൊക്കെ ആ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പരിസരത്തുള്ള ഒരു യു പി സ്കൂളിലെ രണ്ട് പെൺകുട്ടികളായിട്ടാണ് ഇരിക്കുന്നത്. ഇവരെ എങ്ങാനും ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയാൽ അവിടെ പിന്നെ ദൃശ്യമാധ്യമ പ്രവർത്തകർ അവിടെ വരും, ഈ കുട്ടികളുടെ ഫോട്ടോ എങ്ങാനും വന്നാൽ പിന്നീട് ഒരിക്കലും ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഞാനും എൻ്റെ കൂടെയുള്ള പോലീസുകാരൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. വനിതാ പോലീസ് ഒരാളുള്ള അപ്പോൾ രണ്ട് പേരോട് കൂടി വരാൻ പറഞ്ഞ് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വീട്ടുകാരെ ഒറ്റയടിക്ക് വിളിച്ചറിയിച്ചാൽ അതിൻ്റെ ഒരു ദുരന്തം എന്താവും എന്നുള്ളത് അറിയില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ വിളിച്ചവരെനിക്ക് നന്നായി, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എന്താണ് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു എന്നാണ്. ഇത് ഈ അടുത്ത സമയത്ത് നമ്മളെ പേഴ്സണലി ടോക്കിലോട് സാർ നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ആലോചിക്കുകയും, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥിനികളെ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ പേരിൽ പിടിക്കപ്പെടുന്ന പറഞ്ഞാൽ അതിൻ്റെ ഒരു ദുരന്തം എത്രമാണെന്നുള്ളത്. ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പ്രായം എന്ന് പറഞ്ഞാൽ ഒരു 13 വയസ്സ്
1: അല്ലെങ്കിൽ
0: 12 വയസ്സ് എന്നുള്ളതാണ്. അപ്പം അത്ര കുഞ്ഞു പ്രായത്തിൽ പോലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ വിദ്യാർത്ഥിനികൾ വരെ ഉണ്ട് എങ്കിൽ ഇത് ഇത്രയും നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ പടർന്നു പിടിച്ചിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് അതീവ ശ്രദ്ധയോട് കൂടിയിട്ടാവണം നമ്മുടെ ഓരോ കാൽവെപ്പും. ഇതൊക്കെ ഇങ്ങനെ പരക്കാനുള്ളൊരു കാരണം ഒന്ന് ഈ സോഷ്യൽ മീഡിയയിൽ, നിങ്ങൾ പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ഹീറോയിസം കാണിക്കാനും റീച്ച് കിട്ടാനും അതല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു ഹൈപ്പ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഇതുപോലുള്ള കുറച്ച് വീഡിയോസൊക്കെ കിട്ടാനുള്ളതാണ്. അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തുക, ഇവിടെ വൈബാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, പിന്നെ ഇതാണ് എന്നൊക്കെ പറഞ്ഞ ആ രൂപത്തിലുള്ളതാണ്. രണ്ടാമത്തത് എന്തിനേയും ഏതിനേയും ചോദ്യം ചെയ്യാനുള്ള ഒരു ഒരു പിന്നെ ദുർവാശിയും ഇതൊക്കെ യുവസമൂഹത്തിലും കുട്ടികളിലൊക്കെ ഉണ്ടെന്ന്. ഇപ്പോൾ ഒരു മുതിർന്ന ഒരാൾ എന്തെങ്കിലും ഒരു തെറ്റ് കാണുമ്പോൾ അയാളത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നേരെ നിങ്ങളാരായത് ചോദിക്കാനെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ അവിടെയൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, നമ്മളൊക്കെ ഒരു സ്കൂൾ ലൈഫിൽ അല്ലെങ്കിൽ നമ്മൾ കോളേജിൽ പഠിക്കുന്ന ഒരു സമയത്ത് നമുക്കൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന രൂപത്തിലുള്ള ഒരു പ്രക്രിയ അന്ന് നടന്നിരുന്നു. എന്താ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ, ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ എൻ്റെ ഉപ്പയല്ല എന്നെ പലപ്പോഴും എന്ത് ചെയ്യുക, തിരുത്തുക. ആ നാട്ടിലുള്ള ഏതൊരു മുതിർന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്നെ തിരുത്താൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്നെ നേരിട്ട് തിരുത്തിയിട്ടില്ലെങ്കിൽ എൻ്റെ ഉപ്പയോട് പറയുമായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് ആരാ ഒരു പ്രവർത്തനം ചെയ്യണത്, അത് വല്ലാത്തൊരു കാര്യം തന്നെയാണെന്നുള്ളത്. ഇതൊക്കെ അപ്പോൾ ഒരു പോലീസുകാരൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ അയാളോട് പോലും തട്ടിക്കയറുന്ന ഒരു സാഹചര്യം, അതിങ്ങനെ പിന്നെ ഫോണൊക്കെ പിടിച്ച് റെക്കോർഡ് ചെയ്യുന്ന ഒരു സിസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഈ നാടിൻ്റെ നന്മയെ കെടുത്തുന്ന ഒരു കാര്യമാണെന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അത് രക്ഷിതാക്കളായ ആളുകൾക്ക് അവിടെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം തരും. നമ്മളെ മക്കളെ തീർച്ചയായും നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്, നമ്മളെ മുതിർന്ന ഒരാൾ ഉപദേശിക്കുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളത് നമ്മളെന്ത് ചെയ്യണം, നമ്മളെ മക്കളെ ബോധ്യപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ മുതിർന്ന ആളുകൾ പലപ്പോഴും നമ്മളൊക്കെ എന്താ ചെയ്യൽ, എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മളാരും തിരുത്താൻ പോവാറില്ല എന്നാണ്, അഥവാ തിരുത്താൻ വേണ്ടി ശ്രമിച്ചാൽ കേൾക്കുന്ന അങ്ങനെ എങ്കിലും ഇല്ലേ. അവിടെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഒരു തിന്മ കണ്ടാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, കൈകൊണ്ട് തടുക്കാൻ പറ്റുന്നതാണെങ്കിൽ, മൂന്ന് നിർദ്ദേശങ്ങൾ, കൈകൊണ്ട് തടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ വാക്കുകൊണ്ടെങ്കിലും അതിനെ എന്ത് ചെയ്യണം, വിലക്കണം എന്നുള്ളത്. ഇനി അതിനും സാധിച്ചിട്ടില്ലെങ്കിൽ മാനസികമായിട്ടെങ്കിലും ഒരു വെറുപ്പ്
1: ഉണ്ടാവണം,
0: അത് അവർക്ക് കൂടി ബോധ്യമാണ് രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അങ്ങനെയെങ്കിലും അത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം ഈ ഒരു തിന്മകളോട് ഒരിക്കലും എനിക്ക് രാജിയാവാൻ കഴിയില്ല എന്നത് പൊതുസമൂഹത്തിൻ്റെ എന്നുള്ളൊരു കാഴ്ചപ്പാടാവണം, അതുപോലെ തന്നെ ഒരു പോളിസി ആവണം എന്നുള്ളതാണ്. അവിടെ നമ്മളൊക്കെ പിന്നോട്ട് പോയത് കൊണ്ട് തന്നെയാണ്, പിന്നോട്ട് പോകണം എന്തുകൊണ്ട് വെച്ചാൽ ഇതുപോലെയാണ് ഈ അനാവശ്യമായ പിന്നെ വാഗ്വാദങ്ങളും, അതുപോലെ തന്നെ ഒരു പക്ഷേ നമ്മൾ പോലും അറക്കാൻ കേൾക്കാൻ അറക്കുന്ന വാക്കുകളൊക്കെയാണ് പലപ്പോഴും കുട്ടികളുടെ നിന്ന് കേൾക്കുക. നിങ്ങൾ ആരാധി ചോദിക്കാൻ, നിങ്ങൾ എന്താ
1: സാധാരണ,
0: അങ്ങനെയുള്ള രൂപത്തിലൊക്കെയാണ്. അപ്പം അതുകൊണ്ട് അവിടെ നമ്മൾ പ്രത്യേകം ഇതൊക്കെ ഉണ്ടെങ്കിലും ശരി, ഇത് എൻ്റെ ബാധ്യതയാണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യണം, ഇടപെടേണ്ട മേഖലയിൽ നമ്മൾ ഇടപെടണമെന്നാണ് പറയുന്നത്.
1: ഇതിൽ പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ചെറിയ പെൺകുട്ടികളെ കാര്യം പറഞ്ഞല്ലോ, സത്യത്തിൽ ഇവരൊക്കെ ഒരു ട്രാപ്പിൽ കുടുങ്ങിയിട്ടാണ് ഇതൊക്കെ വരുന്നത്. അത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഇതിപ്പോൾ ഉപയോഗിക്കുന്നതും വിൽപ്പന നടത്തുന്നതിനൊക്കെ പിറകിൽ എന്തുണ്ട്, ഇതിൻ്റെ ഒരു വലിയ ഒരു എന്താ പറയുക, നല്ല പ്ലാനിങ്ങുള്ള ഒരു റാക്കറ്റ് ഇതിൻ്റെ പിന്നിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പം നമ്മുടെ ഒരു തെക്കേ ജില്ലയിൽ ഞാൻ കുറച്ച് കാലം അവിടെ ആ സമയത്തുണ്ടായ സമയത്ത് ഇതേപോലെ തന്നെ ഒരു ചെറിയ കുട്ടി, ഒരു 6-7 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിയുടെ ബാഗിൽ നിന്നും വനിതാ പോലീസ്, മഫ്തിയിലുണ്ടായിരുന്ന വനിതാ പോലീസ് കിട്ടി എന്ത് ചെയ്തു, ബാഗിന്ന് പരിശോധിച്ചിട്ട് ഇങ്ങനെ ഈ മയക്കുമരുന്നിൻ്റെ ചെറിയ പൊതികൾ കണ്ടെടുത്തു. കാരണം ഈ കുട്ടി പോലും ഇത് അറിയുന്നില്ല എന്നുള്ള, ഇതാരോ തന്നു, ആർക്കോ കൊടുക്കാൻ വേണ്ടി തന്നു. അപ്പോൾ കുട്ടികളെ ഉപയോഗിച്ചിട്ട് പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കുട്ടികൾക്ക് ചിലപ്പോൾ അതിന് ഇവർ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കൊടുക്കുന്നുണ്ടാവാം, എന്താണെങ്കിലും ഇങ്ങനെ പെട്ടുപോകുന്നവരുണ്ട് ഈ വിഷയത്തിൽ, അറിയാതെ പെട്ടുപോകുന്നവർ. അത് ലഹരിക്ക് അടിമയാകുന്നതും അറിയാതെ പെട്ടുപോകുന്നവരുണ്ട്, പിന്നീട് പിന്നെ നിർബന്ധമായ ഒരു സാഹചര്യത്തിലേക്ക് മാറിപ്പോകണം. അപ്പോൾ ഇത്തരം ചതിക്കുഴികളുണ്ട്. ഈ ചതിക്കുഴികളെപ്പോലും തിരിച്ചറിയണം. ഇപ്പോൾ അടുത്ത് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വന്ന അവർ ടൂർ പോയതാണ്, നമ്മുടെ നാട്ടിലുള്ളവർ തന്നെ, കോഴിക്കോട് ജില്ലയിലുള്ളവർ. തിരിച്ചു വന്നപ്പോൾ കാറ് പരിശോധിച്ചപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്നും കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ അവരെല്ലാവരും പെട്ടു. അതിലെ സ്ത്രീകളാണ്, അവരാരും അറിയില്ല. അപ്പോൾ ഇത്തരം ചതിക്കുഴികളെ ഇതിലുണ്ട് എന്നുള്ളത് എന്താണ്, നമ്മളൊരിക്കലും മറന്നു പോകാൻ പാടില്ല. അതുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ.
0: അത് തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യം, നമ്മളാരും അറിയാത്ത രൂപത്തിൽ നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും നമ്മളെ യാത്രയും നമ്മളെ ഇടപഴകലൊക്കെ പരിചിതരായ ആളുകളായിട്ട് മാത്രമാവുന്നുള്ളതാണ്. അതുപോലെ വേലി തന്നെ വിള തിന്നുന്ന സാഹചര്യമുണ്ട്. അഥവാ ലഹരിക്കെതിരെയുള്ള പ്രവർത്തകരാണ് എന്ന് പറഞ്ഞ് പകൽ വരികയും രാത്രി ആയാൽ അതിൻ്റെ പിന്നെ പ്രയോക്താക്കളും വിതരണക്കാരൊക്കെ ആക്കി മാറുന്ന സാഹചര്യമൊക്കെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ വ്യക്തമായ പരിചയമുള്ള ആളുകളുമായിട്ട് നമ്മൾ സൗഹൃദം ഉണ്ടാവും, അവരുമായിട്ടാണ് നമ്മുടെ ഇടപാടുകളും അതുപോലെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സംസാരങ്ങൾ അടക്കം ആ രൂപത്തിലേക്ക് മാറണം എന്നുള്ളതാണ്. പിന്നീട് പിന്നെ ഈ ലഹരി ആദ്യമൊക്കെ പലപ്പോഴും ഇതിലേക്ക് എത്തുന്നറിയോ, നീ ഇത് ഉപയോഗിക്കേണ്ടതില്ല, നിൻ്റെ കൂട്ടുകാർക്ക് കൊടുത്താൽ മതി എന്നാണ്. അപ്പോൾ ആ കൊടുക്കുന്നതിലൂടെ പൈസ നിനക്ക് കിട്ടുമെന്ന് പറയുമ്പോഴാണ് കുട്ടികൾ കൗതുകത്തിന് വേണ്ടിയിട്ടും ക്യാഷ് ഉണ്ടാക്കാനും വേണ്ടിയും ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായിട്ടും കുറച്ച് ദിവസങ്ങൾ കൂട്ടുകാർക്ക് ഇതിങ്ങനെ കൊടുക്കുന്നതിലൂടെ ആളും എന്ത് ചെയ്യേണ്ടി വരും, നിർബന്ധിതമായി ഈ വസ്തു ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഒന്നുകിൽ വിതരണക്കാരായിട്ടായിരിക്കും, ഒരു വിതരണക്കാരനായിട്ടായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക, പിന്നീട് അതിൻ്റെ ഉപയോഗിക്കുന്ന ആളായിട്ട് മാറും. അതുപോലെ തന്നെ മറ്റ് ഒരു രീതി എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ ഏതെങ്കിലും ഒരാൾ ഇതൊന്ന് ജസ്റ്റ് വാ ഞാനില്ല എൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് അവർ ഒരുമിച്ചായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. അങ്ങനെ പിന്നീട് കുറച്ച് ദിവസമൊക്കെ ഉപയോഗിക്കുന്നതിലൂടെ പിന്നെ എന്ത് ചെയ്യും, വീണ്ടും അതുവരെയൊക്കെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുക, പിന്നീട് എന്ത് വേണം, ക്യാഷ് വേണം,
1: ക്യാഷ് വേണം,
0: നിനക്ക് ഇത്രയും തന്നത് ഫ്രീ, ഇനി എന്തായാലും പൈസ അല്ലാതെ തരാൻ പറ്റില്ല എന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് അത്രയും സമയം കിട്ടിയപ്പോഴേക്കും ഈ കുട്ടി എന്തുണ്ടാവും, ഇതിന് അഡിക്റ്റ് ആയിട്ടുണ്ടാവും അല്ലെ. പിന്നീട് അത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്തൊക്കെയോ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവൻ എത്തിയിട്ടുണ്ടാവും, അവനത് കിട്ടൽ നിർബന്ധമാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആളുകൾ തന്നെ പറഞ്ഞു കൊടുക്കണം, ഓക്കെ നിനക്ക് തരാം, പക്ഷേ എന്ത് ചെയ്യണം, നീ ഈ സാധനങ്ങൾ മറ്റുള്ളവർക്ക് വിൽക്കണം.
1: അപ്പോൾ
0: ഈ രണ്ട് രൂപത്തിലാണ് ഇതിൻ്റെ പിന്നെ ഉപയോഗിക്കുന്നവരോ അല്ലെങ്കിൽ വിതരണക്കാരോ ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾ പലപ്പോഴും ഇതിൻ്റെ ഭവിഷ്യത്തിനെ കുറിച്ചൊന്നും അറിയണില്ല. അപ്പോൾ ഈ കാര്യം നമ്മൾ നമ്മുടെ മക്കളോട് പറയാം. അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ ഇതുപോലുള്ള ജാഗ്രതാ പ്രവർത്തനങ്ങൾ ശക്തമായിട്ട് നടക്കണമെന്നുള്ളത്.
1: അതോടൊപ്പം ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കുട്ടികൾ, ഈ ചില ആളുകൾ, ചില ലിബറൽ ആളുകൾ കൊണ്ടുവന്ന ചില മെസ്സേജുകളുണ്ട് ഇവിടെ. ഇത് സുലഭമാക്കണം, ഇത് പെട്ടിക്കടയിൽ ചെന്നാൽ കിട്ടും, MDM പെട്ടിക്കടയിൽ ചെന്നാൽ വാങ്ങാവുന്ന രൂപത്തിലാണോ, സ്വാതന്ത്ര്യം വേണം, ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ട് പിന്നെ മുറവിളി കൂട്ടുന്ന, സമരം വരെ ചെയ്യണമെന്ന് പറഞ്ഞ ചില ആളുകളുണ്ടല്ലോ. അവരൊക്കെ കൊണ്ടുവന്ന ചില എന്താണ്
0: ഹിഡൻ
1: അജണ്ടകളാണ് എന്ത് ഇന്ന് നമ്മുടെ സമൂഹം
0: അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
1: അത് വലിയ ദുരന്തമാണ്. തിരിച്ചറിയ ഇപ്പോഴും നമുക്ക് വൈകിയിട്ടില്ല, ഇത്തരം ആളുകളിൽ നിന്നും അകലാനും അവരെ ഒറ്റപ്പെടുത്താനും അല്ലേ, പിന്നെ അതിൽ നിന്ന് മനസ്സിലാക്കി പിന്മാറാനൊക്കെ നമുക്ക് ഇനിയും സമയമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി.
0: ഇവര് പലപ്പോഴും മുന്നിൽ വെക്കുന്ന കാര്യം തരും, ജീവിതം എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കാനുള്ളതാണ്, ആസ്വദിക്കാനുള്ളതാണ്.
1: അതെ,
0: നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു പഠനം ഇതിൻ്റെ പിന്നിൽ നമ്മൾ നടത്തണം എന്നുള്ളതാണ്. ആ പഠനം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം തരും, ഒരു പുകവലിക്കുന്ന ആള് അയാൾ അയാളുടെ ശരീരത്തിന് ഇഞ്ച് ഇഞ്ചായിട്ടാണ് കൊല്ലുന്നത്
1: അല്ലേ.
0: അത് അതിൻ്റെ കവറുകളിലൊക്കെ, ഏത് പുക പിന്നെ പുകയില ഉൽപ്പന്നങ്ങളാണെങ്കിലും അതിൻ്റെ കവറുകളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏത് നാട്ടിലാണോ വിൽക്കുക ആ നാട്ടിലെ ഭാഷയിലുണ്ടാവും, എല്ലാവർക്കും തിരിയുന്ന മറ്റു ഭാഷയിലും ഉണ്ടാവും. ഒരു പുകവലി ഉൽപ്പന്നവും എന്താ പറയുക, ആരോഗ്യത്തിന് ഊർജം നൽകുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് കാണാൻ, അവിടെയൊക്കെ കാണുന്ന എന്താണ്, ഹാനികരം എന്നാണല്ലോ,
1: തീർച്ചയായിട്ടും
0: അതെ, മദ്യത്തിന്റെ പേരിലാണ്. അപ്പോൾ പുകവലി എന്ന് പറഞ്ഞാൽ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നതാണ്. മദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും എന്താണ്, പുകവലിയേക്കാൾ ഒരല്പം വേഗതയിൽ ശരീരത്തിന്റെ ആന്തരികാവയവങ്ങളെ നശിപ്പിക്കുന്നതാണെന്നുള്ളതാണ്. കഞ്ചാവ് പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെ, കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളുകളൊന്ന് നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ
1: അല്ലെ,
0: ഉപയോഗിക്കുന്ന ആളുകൾ നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് എൻ്റെ മനസ്സിൽ എൻ്റെ കണ്ണിൽ ഇത് പറയുമ്പോൾ നല്ല ഒരുപാട് വിഷ്വലുകൾ വരുന്നുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിലെ പഴയ ഒരു പിന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, വണ്ടൂർ ബസ് സ്റ്റാൻഡ്. ആ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് ഒരു ഭ്രാന്തനെ പോലെ അലമുറയിട്ട് നടന്നിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹമൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് കഞ്ചാവ് ഉപയോഗിച്ചത്. അപ്പൊ ഞാൻ കോളേജിൽ പഠിക്കുന്ന ഒരു സമയത്താണ് ഇയാൾ ഇങ്ങനെ ഭ്രാന്തമായി. അപ്പോൾ അയാൾ ഉപയോഗിച്ചിട്ട് അധിക വർഷം ആയിരുന്നില്ല. പിന്നെ സ്കൂളിലേക്ക് പോകുന്നൊരു സമയത്ത് ആദ്യത്തെ 2 വർഷമൊക്കെ അദ്ദേഹത്തിന് കണ്ടിട്ടുള്ളൂ. പിന്നീട് അദ്ദേഹം ഇന്ന നാട്ടുകാരനാണെന്ന് അറിഞ്ഞപ്പോൾ ആ നാട്ടുകാരൻ, അയാളൊക്കെ മരിച്ചു പോയിട്ട് എത്ര കാലമായി, ഉപയോഗിച്ച് അന്ന് ഈ കഞ്ച അതന്നെ അയാളൊരു അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 വർഷത്തിന് മേലെ എന്തായാലും ജീവിച്ചിട്ടില്ല.
1: അപ്പോൾ നമുക്കറിയാം യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഇതിന് അഡിക്ഷനായ ആളുകൾ വളഞ്ഞും തൂങ്ങിയും ഒക്കെ ഒടിഞ്ഞൊക്കെ നടക്കുന്ന എന്ത് ജീവിതം എന്താണ് ഇപ്പോൾ ഇവർ മൈ ബോഡി മൈ ചോയ്സ്
0: അല്ല ഈ ആസ്വാദനം അതുപോലെ അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇവർ മനസ്സിലാക്കിയത്? അപ്പോൾ ജീവിതം ഇങ്ങനെ വളഞ്ഞു കുത്തി ഒന്നിനും കൊള്ളാത്തവരായിട്ട് ഭ്രാന്തമായി നടക്കുന്നതാണോ അടിച്ചു പൊളിക്കൽ? അപ്പോൾ കഞ്ചാവ് പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാക്സിമം ലൈഫ് കിട്ടുന്നത് 5 വർഷം അല്ലെങ്കിൽ 10 വർഷം വരെയാണെന്നുള്ളതാണ് നമ്മുടെ കണക്കുകൾ നമുക്ക് കിട്ടുന്നത്. ഇനി ആർക്ക് പരിശോധിച്ചാലും കാണും ഡോക്ടർമാർ പറയുന്ന, അപ്പോൾ പല ഡോക്ടേഴ്സിൻ്റെ അത് പ്രത്യേകിച്ച് ഫോറിൻ ഡോക്ടേഴ്സൊക്കെ ഈ രാസലഹരികൾ അല്ലെ കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുള്ള ലഹരികൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അവരുടെ ശരീരത്തിൻ്റെ ഒരു സ്വതസിദ്ധമായ ഒരു ശരിയായ പ്രവർത്തനങ്ങൾ നടക്കുന്നത് മാക്സിമം 1 മുതൽ 2 വർഷം വരെയാണെന്നാണ്. ആ 2 വർഷം കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവരായി ജീവച്ഛവമായിട്ട് ജീവനുണ്ടെങ്കിൽ അഥവാ ജീവിതവും ജീവനുണ്ടെങ്കിൽ ഒരു മരിച്ചു ജീവിക്കുന്ന തുല്യമായിട്ടാണ് അവർ ജീവിക്കുന്നതെന്നുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള വ്യക്തമായ വിവരങ്ങളും ഡാറ്റകളും ഒക്കെ നമ്മുടെ മുന്നിലുണ്ടാകുമ്പോൾ നമ്മൾ ആരെങ്കിലും വിവരമുള്ളവരാരെങ്കിലും സ്വബോധമുള്ള ആരെങ്കിലും ജീവിക്കണമെന്നും ആ എനിക്ക് കിട്ടിയ ഈ ആയുസ് ഏറ്റവും ധന്യമായി ഉപയോഗപ്പെടുത്തണമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇതുപോലെയുള്ള ദുരന്തങ്ങളിലേക്കും വിഷങ്ങളിലേക്കും നാശത്തിലേക്ക് എത്തും.
1: അതെ, അത് ആസ്വാദനം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതല്ലല്ലോ. ഒരു കുടുംബജീവിതം, മക്കൾ, ഭാര്യ അല്ലേ, പിന്നെ മറ്റുള്ളവർ, യാത്രകൾ, ഇതൊക്കെയാണ് ആസ്വാദനം. അവരുമായിട്ടുള്ള സല്ലാപങ്ങൾ ഇതൊക്കെയാണല്ലോ. ഇതൊന്നുമില്ലാതെ ഒന്നിനും കഴിയാതെ ജീവച്ഛവമായി കഴിഞ്ഞിട്ട് എന്ത് കാര്യം? അതൊന്നും ആസ്വാദനമല്ല. അപ്പോൾ ഇത്തരം പിന്നെ വാർത്തകളിൽ അല്ലെങ്കിൽ ഇത്തരം അറിയിപ്പുകളിൽ പിന്നെ ഇവർ പറയുന്നത് കേട്ട് നമുക്ക് വലിയ രസമൊക്കെ തോന്നും, ഇതാണ് നല്ലത് എന്നൊക്കെ. പക്ഷേ അതിലൊന്നും വീണു പോകാതെ പിന്നെ യഥാർത്ഥത്തിലുള്ള ലൈഫിലേക്കാണ് നമ്മൾ തിരിച്ചു വരേണ്ടത് എന്നാണ്. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഒരു മെസ്സേജ് നൽകിയിട്ട്
0: അവസാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം, ഇത് ജീവിതം അടിച്ചു പൊളിക്കാനും ആസ്വദിക്കാനൊക്കെ ആണ് എങ്കിൽ, ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതാണ് ന്യായം പറയാനുള്ളത് എങ്കിൽ, ഈ ലഹരി ഉപയോഗിക്കുന്നവരെല്ലാവരും എന്ത് ചെയ്യണം? അവർ തുടങ്ങി വെച്ച അതേ സൗഹൃദത്തിൽ നിരന്തരമായി എന്നും കൂട്ടുകൂടി ആ സൗഹൃദത്തിൻ്റെ വേരുകൾ ആഴ്ന്നിറങ്ങി ആ സ്നേഹവും അവർക്കിടയിൽ പിന്നെന്താ പറയുക സ്നേഹവും അതുപോലെ തന്നെ ആ മറ്റേ പരസ്പരം കോർത്തിണക്കൊക്കെ വേണമെന്നുള്ളത്. പക്ഷേ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ച് ഒരാളെ കൊണ്ട് സ്വന്തം സുഹൃത്തായി ഒരുമിച്ച് മദ്യപിക്കുകയും ഒരുമിച്ച് ലഹരി ഉപയോഗിക്കുകയും ചെയ്ത ആളുകൾ പരസ്പരം അങ്ങോട്ടും കടിപിടി കൂടുന്നുണ്ട്. ഇതാണോ ജീവിതത്തിൻ്റെ അടിച്ചു പൊളിക്കൽ? ഇതാണോ ജീവിതത്തിൻ്റെ പിന്നെ യഥാർത്ഥമായ സന്തോഷം എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും മാരകമായ വിഷമാണ് എന്നതിൽ യാതൊരു സംശയമില്ല. ഇത് ഉപയോഗിക്കുന്ന ഏതാളുകളോടും സത്യസന്ധമായി അവരുടെ അനുഭവങ്ങൾ പറയാൻ പറഞ്ഞാൽ കണ്ണീരിൽ ചാർന്ന അവരനുഭവിക്കുന്ന ഒരുപാട് ദുഃഖത്തിൻ്റെയും വിഷമത്തിൻ്റെയും ഒരു 10 നോർമൽ മനുഷ്യർ അനുഭവിക്കുന്നതിനേക്കാൾ അതിൻ്റെ എത്രയോ ഇരട്ടി ദുഃഖവും പിന്നെന്താ പറയുക കുറ്റബോധമാണ് ഇങ്ങനെയുള്ള ഓരോരുത്തർ ലഹരി വസ്തു ഏത് ലഹരി വസ്തു ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിലും അവർക്ക് പറയാനുള്ളതെന്നുള്ളതാണ്. ഇപ്പം നമുക്കൊക്കെ സങ്കടങ്ങളുണ്ടാവും, ആ സങ്കടങ്ങൾക്ക് ഒരു പരിധിയില്ലേ?
1: പക്ഷെ
0: ഈ മദ്യപാനിയായ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളുടെ സങ്കടം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ തീരാത്തതിന് അത്രമാത്രം പാപഭാരവും കുറ്റബോധമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നുള്ളത്. അപ്പം എന്തിനാണ് ഇതുപോലെ പൈസ കൊടുത്ത് ജീവിതം നശിപ്പിച്ച് ഇതുപോലെയുള്ള ലഹരി വസ്തുക്കളിലേക്ക് എത്തിയിട്ട് എന്താണ് നമുക്ക് കാര്യം? പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, യുവതലമുറയിൽപ്പെട്ട ഓരോ ആളുകളും, എൻ്റെ വളരെ മാന്യരായ സുഹൃത്തുക്കളെ, നമുക്ക് ഒറ്റക്കെട്ടായി ഇതിനെതിരെ പോരാടാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിനെ കാർന്നു തിന്നുന്ന, അതിനെ നശിപ്പിക്കുന്ന, അതൊന്നും അല്ല ഈ ഒരു ഊർജ്ജവും അതുപോലെ തന്നെ ഊർജ്ജസ്വലതയൊക്കെ നഷ്ടപ്പെടുത്തുന്ന ഇതുപോലെയുള്ള ചതിക്കുഴിയിലേക്ക് എത്തിയിട്ട് എന്ത് നേട്ടമാണ് നമുക്കുള്ളത്? ഇതുപോലെയുള്ള ചതിക്കുഴിയിലേക്ക് എത്തിയ ആളുകളുടെയൊക്കെ ജീവിതവും കുടുംബവും പരിശോധിച്ചാൽ കണ്ണീരിൻ്റെയും സങ്കടത്തിൻ്റെയും ദുഃഖങ്ങളുടെയും കഥകളും കാഴ്ചകളും അല്ലാതെ എന്താ നമ്മൾ കാണുന്നത്? അതുകൊണ്ട് അതിനോട് നോ പറയാനും അതിലകപ്പെട്ടവരെ വളരെ സ്നേഹത്തോടുകൂടി അതിൽ നിന്നും രക്ഷപ്പെടുത്താനും നമുക്ക് എല്ലാവർക്കും സാധിക്കണമെന്നാണ് പറയാനുള്ളത്.
1: തീർച്ചയായിട്ടും ഈ ഒരു മെസ്സേജ് നാം ഉൾക്കൊള്ളുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ജസാകല്ലാഹു ഖൈറൻ കസീറ. ഇന്നത്തെ സ്നേഹക്കൂട് ഇവിടെ അവസാനിക്കുകയാണ്. കേട്ട ഓരോ ആശയവും നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും നല്ല മാറ്റങ്ങൾക്ക് വഴിയൊരുക്കട്ടെ. നമ്മോടൊപ്പം ചെലവഴിച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, ഇന്നത്തെ അതിഥികളായ ഷമീം വണ്ടൂരിനും ഹനീഫ വണ്ടൂരിനും നന്ദി. വീണ്ടും മറ്റൊരു മനോഹരമായ കൂടിക്കാഴ്ചയിൽ കാണാം. പീസ് റേഡിയോ കേൾക്കൂ, അറിവ് പങ്കിടൂ, നന്മ ജീവിതമാക്കൂ.
3: പീസ് റേഡിയോ. Tune to reality. reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: ഇസ്ലാം മനുഷ്യജീവിതത്തിൻ്റെ സമഗ്രമായ വഴികാട്ടി. വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നന്മ ലക്ഷ്യമാക്കുന്ന ദൈവീക ദർശനം. ആ ദർശനത്തിൻ്റെ മാനവിക നിലപാടുകളിലേക്ക് വെളിച്ചം വീശുന്ന പീസ് റേഡിയോ ഇൻസൈറ്റ്. ലഹരിയോട് നോ കോംപ്രമൈസ്. അവതരണം ജസീൽ കൊടിയത്തൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമബഅദ്. പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളൊക്കെ ദിനംപ്രതി കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഭയപ്പെടുത്തുന്ന കൊലപാതകങ്ങളും അതുപോലെ തന്നെ ആത്മഹത്യകളുമൊക്കെയാണ്. അതിലൊക്കെയും ലഹരിയുടെ സ്വാധീനം പല കേസുകളിൽ നമ്മൾ കാണാറുണ്ട്. തിന്മകൾ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം വാർത്തകളൊക്കെ കാണുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ തിന്മകളൊക്കെ അവസാനിക്കുക, ഇനി എന്ന് ഇതൊക്കെ നിൽക്കും? പലരും പറയുന്ന ഇതൊന്നും ഇനി അവസാനിക്കാൻ പോകുന്നില്ല എന്നുള്ള കമൻ്റൊക്കെയാണ്. സഹോദരങ്ങളെ, ഇതിനേക്കാളുമൊക്കെ വലിയ തിന്മകളും വലിയ ഭവിഷ്യത്തുകളുമൊക്കെ നിന്നതിൻ്റെ ചരിത്രം, അവസാനിച്ചതിൻ്റെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് തിന്മകളിൽ അഭിരമിച്ചിരുന്ന വലിയൊരു സമൂഹത്തെയാണ് 23 വർഷക്കാലം അതിൻ്റെ ദീനി പ്രബോധനത്തിൻ്റെ റിസൾട്ടായി ലോകത്തിന് മാതൃകയായ ഒരു ഉത്തമ സമൂഹമായി മാറിയിട്ടുള്ളത്. ഒരുപാട് തിന്മകൾക്ക് അറുതി വന്നിട്ടുണ്ട്. ഇന്ന് ഈ കാണുന്ന തിന്മകൾക്കും അറുതി വരുത്താൻ സാധിക്കും. അതിന് ഈയൊരു ദീനുൽ ഇസ്ലാം കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം. ഈയൊരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഹദീസ് റിപ്പോർട്ടർമാരിൽ പ്രമുഖനായിരുന്ന അബ്ദുല്ലാഹിബിൻ മുസ്ലിമ അൽ ഖഅനബി, ഇമാം മാലിക് റഹ്മഹുല്ലയുടെ ശിഷ്യനാണ് അബ്ദുല്ലാ അൽ ഖഅനബി റഹ്മഹുല്ല. അദ്ദേഹം കൂട്ടുകാരൊന്നിച്ച് എല്ലാ ദിവസവും മദ്യം കുടിക്കുന്ന, കള്ള് കുടിക്കുന്ന ശീലം അയാൾക്കുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ കൂട്ടുകാരൊക്കെ ഒത്ത് കൂടി കള്ള് കുടിച്ച് യാതൊരു ബോധവും ഇല്ലാതെ ഇങ്ങനെ നടന്നിരുന്ന യുവാവ് ഒരിക്കൽ അദ്ദേഹത്തിന് വീടിന് പുറത്ത് നിൽക്കുന്ന സമയത്ത് ഒരാളുടെ ചുറ്റും കുറേ ആളുകളിങ്ങനെ ഒരുമിച്ച് കൂടിയത് കണ്ടു. അപ്പോൾ അദ്ദേഹം അയാൾ ചോദിച്ചു, ആരാണത്, ആർക്ക് ചുറ്റുമാണ് ഈ ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്? അപ്പോൾ മറുപടി പറഞ്ഞു, ഷുഅബയുടെ ചുറ്റുമാണ് കൂടിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യം, ഒമാ ഷുഅബ, എന്താണ് ഷുഅബ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആരാണ് എന്ന് ചോദിച്ച ചോദ്യമാണത്. അപ്പോൾ മറുപടി കിട്ടി, മുഹദ്ദിസുൻ മിൻ അഇമ്മത്തുൽ മുഹദ്ദിസീൻ, ഇപ്പോഴുള്ള മുഹദ്ദിസുകളിൽ പെട്ട, ഹദീസ് പണ്ഡിതന്മാരിൽപ്പെട്ട മഹാനായ പണ്ഡിതനാണ്. അത് കേട്ട സമയത്ത് അബ്ദുല്ലാ അൽ ഖഅനബി അദ്ദേഹത്തിന് നേരെ ചെന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ഹദീസ് പറഞ്ഞു തരണം. അപ്പോൾ ഷുഅബ റഹ്മഹുല്ല അദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ഹദീസ് കേൾക്കേണ്ട ആളല്ല, നിങ്ങളുടെ ഇപ്പോഴുള്ള വേഷവും ഇപ്പോഴുള്ള രൂപവും കോലവുമൊന്നും അതിന് പറ്റിയതല്ല. അപ്പോൾ ഉടനെ അയാൾ കയ്യിലുള്ള ആയുധമെടുത്തിട്ട് പറഞ്ഞു, ഇപ്പോൾ പറയണം എന്ന് വാശി പിടിച്ചു. അങ്ങനെ ആയുധം എടുത്ത സമയത്ത് ഷുഅബ റഹ്മഹുല്ല പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ലം തസ്തഹി ഫസ്നഅ മാ ശിഅത, നിനക്ക് ലജ്ജയില്ലെങ്കിൽ നിനക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കാം എന്ന ഒരു ഹദീസിൻ്റെ, ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം അദ്ദേഹം അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ടപാട് അബ്ദുല്ലാ അൽ ഖഅനബി റഹ്മഹുല്ല അദ്ദേഹം തന്നെ വീട്ടിലേക്ക് നേരെ ചെന്നു. അവിടെയുള്ള കൂട്ടുകാരൊന്നിച്ച് കള്ള് കുടിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ശുദ്ധിയായി വന്നിട്ട് ഉമ്മാനോട് പറയാണ്, കൂട്ടുകാർ വന്നാൽ അവർക്ക് ഭക്ഷണം കൊടുക്കണം, ഇവിടെയൊക്കെയുള്ള കള്ളൊക്കെ എന്ത് ചെയ്തു എന്നുള്ളത് അവരോട് പറഞ്ഞു കൊടുക്കണം, അവർ പിരിഞ്ഞു പോയിക്കോളും എന്ന് പറഞ്ഞ് അദ്ദേഹം നേരെ മദീനയിലേക്ക് ചെല്ലുകയാണ്. ഇമാം മാലിക് റഹ്മഹുള്ളയുടെ ശിഷ്യനായിട്ട് അദ്ദേഹം വലിയ, അദ്ദേഹത്തിൻ്റെ വലിയ ശിഷ്യന്മാരിൽ ഒരാളായിട്ട് മാറുകയാണ്. സഹോദരങ്ങളെ, ഇവിടെ ഒന്ന് രണ്ട് വിഷയങ്ങൾ. ഒന്ന്, അയാൾ മദ്യലഹരിയായിരിക്കെയാണ് ആ ഒരു സംഭവത്തിൻ്റെ തുടക്കം. പക്ഷെ അവിടെ യഥാർത്ഥത്തിലുള്ള ഇസ്ലാം, അതിലെ ഒരു ഹദീസ് കേട്ട സമയത്ത് അദ്ദേഹത്തിനുണ്ടായൊരു മാറ്റം, പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റമാണ് ഈ ഒരു സംഭവം നമ്മെ ഉണർത്തുന്നത്. ഇവിടെ ആ ഒരു കള്ളിനെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്ന ഭാഗം, അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ് വ അക്ബറുൽ കബായിർ മൻ ശരിബഹ വഖഅല ഉമ്മിഹി വഖാലത്തിഹി വഅമ്മത്തിഹി. അങ്ങനെ മദ്യം തിന്മകളുടെ മാതാവാണ്, വൻ പാപങ്ങളിലൊന്നാണ്. ആരെങ്കിലും അത് കുടിച്ചാൽ അവൻ തൻ്റെ ഉമ്മയെയും മാതൃപിതൃ സഹോദരിയും വിഭജിച്ചതിന് തുല്യമാണ് എന്ന വളരെ ഗൗരവമേറിയ വിഷയം ഇതുപോലെയുള്ള ഒരുപാട് ഹദീസ് നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ലഹരി ഉണ്ടാക്കുന്ന എല്ലാം ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്. യമനിലേക്ക് പ്രബോധനത്തിന് പോയ മുആദ് റളിയല്ലാഹു അൻഹുവിനെ അയക്കുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അവിടുത്തെ തേനിൽ നിന്നുണ്ടാക്കുന്ന ലഹരി പാനീയത്തിൻ്റെ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കണം എന്ന് ചോദിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു ഖംറിൻ ഹറാം. അങ്ങനെ വ്യത്യസ്ത റിവായത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് സഹോദരങ്ങളെ, ലഹരി ഉണ്ടാക്കുന്ന എത്ര ചെറുതും അത് ഹറാമാണ്. ജാഹിലിയ കാലത്ത് ചികിത്സക്കും ഇത്തരം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, ത്വാരിഖ് ബിൻ സുവൈദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഇന്നമ അസ്നഉഹാ ലിദവ, ഞാനത് ഉണ്ടാക്കുന്നത് മരുന്ന് ആയിട്ടാണ്, മരുന്നിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലൈസ ബിദവാഇൻ, അത് മരുന്നല്ല, പക്ഷേ വലാക്കിന്നഹു ദാഉൻ, അത് രോഗമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ ഈ കള്ളിൻ്റെ വിഷയത്തിൽ, ലഹരിയുടെ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നല്ലാഹ ലം യജ്അൽ ശിഫാഅക്കും ഫീമാ ഹറമ അലൈക്കും, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് ഹറാമാക്കിയ ഒന്നിലും ഒരു ശിഫയും വെച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹദീസുകളൊക്കെ പറയുന്നത്, പഠിപ്പിക്കുന്നത് എങ്ങനെയുള്ള സമൂഹത്തോടാണ്? കള്ളിൽ മുങ്ങിക്കുടിച്ചിരുന്ന, അതിനുവേണ്ടി യുദ്ധം വരെ ചെയ്തിരുന്ന, അതിനുവേണ്ടി മാത്രം ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിന്, സമുദായത്തിന്. അങ്ങനെ ഒരു കവി പാടിയതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, ഇദാ മുത്തു ഫദ്ഫിന്നി ഇലാ ജംബി കർമ്മത്തിൻ തുറവി ഇലാമി ബാദ മൗതി ഉറൂഖുഹ, എൻ്റെ മരണശേഷം എനിക്ക് എൻ്റെ എല്ലുകൾക്ക് മുന്തിരിവള്ളിയുടെ നീര് നുകരാൻ, മുന്തിരിയുടെ നീര് നുകരാൻ പാകത്തിൽ അവിടെ എന്നെ മറമാടണം. വലാ തദ്ഫിന്നി ബിൽ ഫലാത്തി ഫഇന്നി അഖാഫു ഇദാ മമുത്തു അൻല അദുഖുഹ, മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ രുചി എനിക്ക് രുചിക്കാൻ പറ്റാത്ത രൂപത്തിൽ എന്നെ മറമാടരുത് എന്നൊക്കെ പാടിയിരുന്ന കവികൾ ജീവിച്ചിരുന്ന സമൂഹത്തിൽ, സമുദായത്തിൽ കൃത്യമായി ഇസ്ലാം ദീനിനെ പഠിപ്പിച്ചുകൊണ്ട് അതിലെ ഹറാമുകളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ലഹരിയുടെ ഭാഗത്ത് ഒരു വലിയ പാഠം തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. യദുഖുൽ ജന്നത മന്നാനുൻ വലാഖ് വലാ മുദ്മിനു ഖംരിൻ, അപ്പം സ്ഥിരം മദ്യപാനി സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന അതിഗൗരവമേറിയ ഭാഗം നബി സല്ലല്ലാഹു പഠിപ്പിച്ചു. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അബുദർദാ റളിയല്ലാഹു അൻഹു പറയാണ്, ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഖലീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയാണ്, അൻ ലാ തുശ്രിക് ബില്ലാഹി ഷൈഅ, നീ അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. ഒന്ന്, വ ഇൻ ഖുത്തഇത വ ഹുരിഖ്ത, നിന്റെ ശരീരം ഛേദിക്കപ്പെട്ടാലും നിന്നെ തീയിലിട്ട് കരിച്ചു കളഞ്ഞാലും നീ ലാ തുശ്രിക് ബില്ലാഹി ഷൈഅ, അല്ലാഹുവിൽ ഒരിക്കലും പങ്കു ചേർക്കരുത്. വലാ തത്രുക് സലാതൻ മക്തൂബതൻ മുതഅമ്മിദ, മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് നമസ്കാരം, ഫർദ് നമസ്കാരം നീ ഒരിക്കലും ഒഴിവാക്കുകയും ചെയ്യരുത്. അതിൻ്റെ കൂടെ ചേർത്തി പറഞ്ഞു, വലാ തഷ്റബ് അൽ ഖംറ ഫഇന്നഹ മിഫ്താഹു കുല്ലി ശരിൻ, നീ കള്ളു കുടിക്കരുത്, അത് എല്ലാ തിന്മകളുടെയും താക്കോലാണ് എന്നുള്ള രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത്. സഹോദരങ്ങളെ, അത്രമേൽ ഗൗരവമേറിയ സിർക്കിൻ്റെയും അതുപോലെ തന്നെ പ്രധാനമേറിയ നിസ്കാരത്തിൻ്റെയും കൂടെ കള്ളു കുടിക്കരുത് എന്ന ഒരു വിഷയം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരണത്തിൽ പഠിപ്പിച്ചതിൻ്റെ ഭാഗം നമുക്കൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അത് അത്രമാത്രം ഗൗരവമേറിയാണ്, അതുമായി യാതൊരു ബന്ധവും നമുക്കുണ്ടാവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലഅന അല്ലാഹുൽ ഖംറ, അല്ലാഹു മദ്യത്തെ, കള്ളിനെ ശപിച്ചിരിക്കുന്നു. വലഅന ശാരിബഹ, അത് കുടിക്കുന്നവനെയും, വസാഖിയഹ, അത് കുടിപ്പിക്കുന്നവനെയും, വആസിറഹ വമുഅ്തസിറഹ, അത് കള്ള് നിർമ്മിക്കുന്നവനെയും, അത് ആർക്കു വേണ്ടിയാണ് നിർമ്മിക്കുന്നത്, നിർമ്മിക്കപ്പെടുന്നത് അവനെയും, വബായഹ വമുബ്താഅഹ, അത് വാങ്ങുന്നവനെയും വിൽക്കുന്നവനെയും വഹാമിലഹാദ് വഹിക്കുന്നവനെയും അവൽ മുഹ്മൂലു ഇലൈഹി ആരിലേക്കാണത് വഹിച്ചു കൊണ്ടു ചെല്ലുന്നത് അവനെയും വ ആക്കിലു സമനിഹ അതിൻ്റെ വില ഭക്ഷിക്കുന്നവനെയും അള്ളാഹു സുബ്ഹാനഹു വതആല ശപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ലഹരിയുടെ ഏതൊരു വകുപ്പിലും യാതൊരു സഹകരണവും പാടില്ല എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ഹദീസാണത്. സഹോദരങ്ങളെ, ലഹരിയുടെ വിഷയം നാട്ടിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അത് മദ്യമെന്നതിന് പകരം മറ്റു പല രൂപത്തിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ കാലത്ത് കൃത്യമായ ജാഗ്രത നമുക്കുണ്ടാവണം. ആ ലഹരിയോട് ഒരു അണുപോലും നമ്മൾ അതിനോട് അടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആനിൽ കൃത്യമായി ഹറാമെന്ന് പഠിപ്പിക്കുന്ന യായുഹല്ലദീന ആമനു ഇന്നമൽ ഖംർ വൽ മൈസിർ വൽ അൻസാബ് വൽ അസ്ലാം രിജ്സും മിൻ അമലി ഷൈത്താൻ ഫജ്തനിബൂഹു, നിങ്ങളതിനെല്ലാം വെടിയണമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഈ ഖുർആനിൻ്റെ വാചകങ്ങളും ആയത്തുകളും അതേപോലെ തന്നെ ഒരുപാട് ഹദീസുകളും ലഹരിയുടെ വിഷയത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതിനെ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് കഴിയണം. അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, പറഞ്ഞു കൊടുക്കാൻ നമ്മളുണ്ടാവണം. അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈറി ഖൽഖി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഇൻസൈറ്റ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ലഹരിയോട് നോ കോംപ്രമൈസ് എന്ന തലക്കെട്ടിലായിരുന്നു ഇന്നത്തെ ഇൻസൈറ്റ് പ്രോഗ്രാം. അവതരിപ്പിച്ചത് ജസീൽ കൊടിയത്തൂർ.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: അടുത്ത ഒരു സെഷനിലേക്ക് നീങ്ങുവാനുള്ള സമയമായിരിക്കുന്നു. അടുത്തതായി നാം കേൾക്കുന്നത് തിരുമൊഴികൾ.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: തിരുമൊഴികളിൽ നമ്മോടൊപ്പം കെ വി മുഹമ്മദ് അലി സലഫി ചേരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബൈഅത്ത് ചെയ്ത നാല് കാര്യങ്ങൾ എന്ന വിഷയത്തിലാണ് നമ്മോടൊപ്പം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള ശ്രോതാക്കളെ, ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഔഫ് ബിനു മാലിക് അൽ-അഷ്ജഈ റളിയല്ലാഹു അൻഹു വേദന ചെയ്യുന്ന ഒരു ഹദീസിന്റെ ആശയമാണ് ഇന്ന് നാം പഠിക്കുന്നത്. ഔഫ് ബിനു മാലിക് അൽ-അഷ്ജഈ, അദ്ദേഹം ഇബ്നു അബി ഔഫ് ബിനു മാലിക് അൽ-അഷ്ജഈ ബിൻ അബി ഔഫ് അൽ-അഷ്ജഈ അൽ-ഖത്ഫാനി ഖത്ഫാനിയാണ് ഔഫ് റളിയല്ലാഹു അൻഹു പിതാവ് മാലിക് ബിൻ അബി ഔഫ്. ഹുദൈബിയ സന്ധിക്ക് ശേഷമുള്ള ആ സമയത്താണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതെന്ന് കാണാം. പിന്നീട് ഖൈബർ യുദ്ധത്തിലും മുഅ്ത യുദ്ധത്തിലും ഫത്ഹ് മക്കയിലും ഹുനൈൻ യുദ്ധത്തിലുമൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഷാമിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. ഡമസ്കസിലാണ് മരണം. 73 ഹിജ്റ 73 ക്രിസ്താബ്ദം 692 അദ്ദേഹം മരണപ്പെട്ടത് എന്ന് കാണാം. ഔഫ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ ഒരു യാത്രയിലായിരിക്കും അല്ലെങ്കിൽ ഒരു സംഘത്തിലായിരിക്കും, നബിയോടൊപ്പം 7, 8, 9 ആളുണ്ട് എന്നാണ് ഹദീസിൽ കാണാനാവുക. അപ്പോൾ ഒരു 7, 8, 9, 10 താഴെ ആളുകളുള്ള ഒരു സംഘത്തിലായിരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലാ തുബായിഉന റസൂലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് ബൈഅത്ത് ചെയ്യുന്നില്ലേ, ദൃഢപ്രതിജ്ഞ ചെയ്യുന്നില്ലേ, ശബദം ചെയ്യുന്നില്ലേ? ഇതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, അല്ലാ തുബായിഉന റസൂലല്ലാഹ്. അപ്പോൾ നിങ്ങൾ റസൂലല്ലാഹ്ക്ക് ബൈഅത്ത് ചെയ്യുന്നില്ലേ എന്നാണ് റസൂലിൻ്റെ ഒരു ചോദ്യം. നേരത്തെ റസൂലല്ലാഹ്ക്ക് ബൈഅത്ത് ചെയ്തവരാണ് ഇവർ. അതുകൊണ്ട് തന്നെ റസൂൽ മറന്നുപോയോ എന്ന ധാരണയിലാണ് അവർ അതിനോട് പ്രതികരിച്ചില്ല. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, റസൂൽ ഇങ്ങനെ 3 പ്രാവശ്യം ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ബയഅനാക യാ റസൂലല്ലാഹ്, ഞങ്ങൾ അങ്ങേക്ക് ബൈഅത്ത് ചെയ്തിട്ടുണ്ടല്ലോ റസൂലെ, തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങോക്ക് ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട്, എന്നിട്ടും ഞങ്ങൾ എന്ത് ചെയ്തു, ഫബസത്തുന ഈദീന, ഞങ്ങൾ ഞങ്ങളുടെ കൈകൾ നീട്ടി, വക്കുലിന കത് ബയഅനാക യാ റസൂലല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങേക്ക് ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. ഫലാമാനു വായുക്ക്, ഇനി ഞങ്ങൾ എന്താണ് ബൈഅത്ത് ചെയ്യേണ്ടത്, ഏത് വിഷയത്തിലാണ് ബൈഅത്ത് ഇനിയും ചെയ്യേണ്ടത്? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ, 4 കാര്യങ്ങൾ എടുത്തു പറഞ്ഞു എന്നാണ് ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത്. അല അൻ തഅബുദുല്ലാഹ വലാ തുശ്രികു ബിഹി ഷൈഅ വസ്സലവാത്തിൽ ഖംസ് വതുതിഉ വഅസ്റ കലിമത്തൻ ഖഫിയതൻ വലാ തസ്അലു നാസ ഷൈഅ. ഞങ്ങൾ ഏത് വിഷയത്തിലാണ് ബൈഅത്ത് ചെയ്യേണ്ടത് നബിയെ ഇനിയും എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി ഇങ്ങനെ, അലാ അൻ തഅബുദുല്ലാഹ വലാ തുശ്രികു ബിഹി ഷൈഅ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അവനിൽ ഒന്നും പങ്കു ചേർക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും തൻ്റെ സ്വഹാബത്തിനെ കൊണ്ട് ബൈഅത്ത് ചെയ്യിപ്പിക്കുന്നു, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അവനെ അനുസരിക്കണം, അവനിൽ ഒരു നിലക്കും പങ്കു ചേർക്കരുത്. ഇതിൻ്റെ വിശദീകരണത്തിൽ വന്നത് ഷിർക്കുൽ അക്ബറും ഷിർക്കുൽ അസ്ഗറും വന്നു പോകരുത്. ഷിർക്കുൽ അക്ബർ തീരെ വരാൻ പാടില്ല, ഷിർക്കുൽ അസ്ഗർ പോലും വരുന്നതിനെ സൂക്ഷിക്കണം. പ്രത്യക്ഷമോ പരോക്ഷമോ ആയ ഷിർക്ക് പോലും കടന്നു വരരുത് എന്നാണ് ഈ താക്കീത് എന്നാണ്. അലാ അൻ തഅബുദുല്ലാഹ വലാ തുശ്രികു ബിഹി ഷൈഅ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം, തഅബുദുല്ലാഹ വഹ്ദഹു എന്നാണ് ഉദ്ദേശം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനിൽ ഒന്നും പങ്കു ചേർക്കരുത്. വസ്സലവാത്തിൽ ഖംസ്, 5 നേരത്തെ നമസ്കാരങ്ങൾ നിർവഹിക്കണം. ഫർദ് നമസ്കാരങ്ങളെക്കുറിച്ചാണല്ലോ സൂചന. അതിൻ്റെ നിബന്ധനകൾ, ഷർത്തുകളും റുക്നുകളും എല്ലാം പാലിച്ചുകൊണ്ട് പൂർണ്ണമായ രൂപത്തിൽ 5 നേരത്തെ നമസ്കാരം ഇഖ്ലാസോടെ നിർവഹിക്കണം എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് ചെയ്യാൻ ആവശ്യപ്പെട്ടത്. 3. വതുതിഉ, നിങ്ങൾ അനുസരിക്കണം പൂർണ്ണമായി അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ച്. സമിഉനാ വഅതഉനാ എന്ന നിലപാടുണ്ടാകണം, ഞങ്ങൾ കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു, അനുസരണക്കേട് ഒരിക്കലും സംഭവിച്ചേക്കരുതേ. 4. റസൂലുള്ള പറഞ്ഞതിനെക്കുറിച്ച് ഔഫ് റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, അസറ കലിമത്തൻ ഖഫിയ, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദം വളരെ കുറച്ചുകൊണ്ട് ചെറിയ ശബ്ദത്തിൽ പറഞ്ഞു, വലാ തസ്അലുന്നാസ ശൈആ, ജനങ്ങളോടൊന്നും ചോദിക്കരുത്, ജനങ്ങളോടൊന്നും ചോദിക്കരുത്. ഇത് മറ്റ് കാര്യങ്ങൾ, മൂന്ന് കാര്യങ്ങൾ പറഞ്ഞതുപോലെ ഉച്ചത്തിലല്ല പറഞ്ഞത് എന്ന് കാണാം. ജനങ്ങളോട് ഒന്നും ചോദിക്കരുത് എന്ന് പറയുമ്പോൾ ഇഫ്ഫത്തിൻ്റെ കാര്യത്തിൽ പാതിവൃത്യം അല്ലെങ്കിൽ സുരക്ഷ, കുലീനത, മറ്റുള്ളവരോട് ചോദിക്കുന്ന ആ അവസ്ഥ ഇല്ലാതെ സ്വന്തം കാലിൽ മുന്നോട്ടു പോകാനുള്ള പ്രേരണയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നൽകിയത് എന്നതാണ്. അപ്പോൾ ഒരാളോടും ഒന്നും ചോദിക്കാതിരിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പ്രതിജ്ഞ ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ, ദുനിയാവിൻ്റെ കാര്യത്തിൽ തനിക്ക് ചെയ്യാവുന്ന അല്ലെങ്കിൽ തന്നെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, തനിക്ക് വളരെ അനിവാര്യമില്ലാതിരുന്നിട്ടും അതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ചിന്തിക്കാതെയൊക്കെ മറ്റുള്ളവരോട് ചോദിക്കുന്നതും അങ്ങനെ യാചിക്കുന്നതുമൊക്കെ ഇസ്ലാം ശക്തമായി ആക്ഷേപിച്ചൊരു കാര്യമാണ്. അനിവാര്യമല്ലെങ്കിൽ ചോദിക്കരുത്, ആവശ്യപ്പെടരുത് എന്നതാണ്. ഇത് ഭൗതിക കാര്യങ്ങളുടെ വിഷയമാണ് എന്ന് പ്രത്യേകം കാണാം. എന്നാൽ ദീനിൻ്റെ കാര്യത്തിൽ, മതവിഷയങ്ങളിൽ, പരലോകത്തിൻ്റെ വിഷയങ്ങളിൽ അറിയാത്തത് ചോദിക്കണമെന്ന് മാത്രമല്ല ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, സൂറത്തുൽ അഹ്ലിലെ 43-ൽ. നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ അത് അറിവുള്ളവരോട്, കാര്യത്തെ തിരിച്ചറിയുന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കണമെന്നതാണ്. ഈ ഹദീസിൻ്റെ തുടർച്ചയായി ആഫു ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ ആ സംഘത്തിലുണ്ടായിരുന്നവർ ഒട്ടകപ്പുറത്തിരിക്കുമ്പോൾ ഒരു ചാട്ടവാർ ഒട്ടകത്തെ തെളിക്കുന്ന വടി താഴ്ത്ത് വീണാൽ പോലും അത് എടുത്തു തരാൻ മറ്റൊരാളോട് ചോദിക്കില്ലായിരുന്നു. ഒരു ഒട്ടപ്പുറത്ത് നിന്ന് ഇറങ്ങി ആ വടി എടുക്കണമെങ്കിൽ, ആ സൗത്ത്, ആ ചാട്ടവാർ എടുക്കണമെങ്കിൽ നല്ല പ്രയാസമാണ്, സാധാരണ നിലക്കല്ല. അത് പറയാതെ കഷ്ടപ്പെട്ട് ഇറങ്ങി അതെടുത്ത് മുകളിൽ കയറുന്ന സാഹചര്യമായിരുന്നു പലരിലും ഉണ്ടായിരുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ അത്ര ഗൗരവത്തിലാണ് ഞങ്ങൾ എടുത്തത് എന്നതാണ്. എത്രയോ ആളുകൾ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും, തനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് പോലും ചെയ്യിപ്പിക്കുക, ആവശ്യപ്പെടുക, മറ്റുള്ളവരോട് യാചിക്കുക, ചോദിക്കുക, അനിവാര്യമല്ലെങ്കിലും ആവശ്യമല്ലെങ്കിലും കടം മേടിക്കുക, ഇങ്ങനെയുള്ള പല പ്രവണതകളും മനുഷ്യരിലുണ്ട്. അതൊന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അധ്വാനിച്ച് സ്വന്തം അധ്വാനത്തിലൂടെ ജീവിക്കാൻ മാത്രവുമല്ല അഭിമാനം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനൊക്കെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇക്കാര്യം വിശ്വാസികളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: തിരുമൊഴികളിൽ കെ വി മുഹമ്മദ് അലി സലഫിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നത്.
4: നമ്മളിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാം. ഇതുവരെ നമ്മൾ ഓരോ നന്മകളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹസ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിൽ ഉടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈയൊരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.
5: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തുൽ മുഅ്മിനൂൻ 21-22 വചനങ്ങൾ. കന്നുകാലികളിലെ കൗതുകം. വിശദീകരിക്കുന്നത് സഫീർ അൽഹിക്കമി.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആനിൽ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനാണ് നമ്മൾ ഹൃദയവസന്തം എപ്പിസോഡുകളിലൂടെ പഠിച്ചു വരുന്നത്. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലായി 20 ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാ, ഇന്ന് ഇൻഷാല്ലാ നമ്മൾ അടുത്ത 2 വചനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കാദ്യം ആ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإن لكم في الأنعام لعبرة نسقيكم مما في بطونها ولكم فيها منافع كثيرة ومنها تأكلون. ഒന്നുകൂടെ മാറ്റിയതുണ്ടായത്. وإن لكم في الأنعام لعبرة نسقيكم مما في بطونها ولكم فيها منافع كثيرة ومنها تأكلون وعليها وعلى الفلك تحملون. അപ്പോൾ രണ്ട് ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയുന്നത്. ഇവിടെ കഴിഞ്ഞ വചനങ്ങളിലൊക്കെ ആവർത്തിച്ചു വന്ന ചില നിയമങ്ങൾ ഇവിടെയുമുണ്ട്. വ ഇന്ന എന്ന് പറയുന്നിടത്ത് നൂനിന് ശബ്ദാണ്, അപ്പോൾ മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. അതേപോലെ തന്നെ ഇവിടെ രണ്ട് വചനങ്ങളും തഖുലൂൻ തുഹ്മലൂൻ എന്നതൊക്കെ താൽക്കാലിക സുക്കൂനിൽ വഖഫ് ചെയ്യുന്നത്, വഖഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് മദ്ദക്ഷരങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒന്നാമത്തേത് വാവ്, രണ്ടാമത്തേത് മദയ അക്ഷരം തന്നെയാണ്. അപ്പോൾ ദീർഘിപ്പിച്ച് മദ്ദുന ആയിരുന്നു ദീർഘിപ്പിച്ചാണ് ഓതേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ പഠിക്കുന്ന മറ്റൊരു നിയമം എന്ന് പറഞ്ഞാൽ, ഇവിടെ വല വഇന്നലക്കും ഫിൽ അൻആമി എന്നിടത്തുള്ള നൂനിന് ശേഷം ഐന് വന്നതാണ്. അവിടെ നൂനിന് ശേഷം ഐൻ, ഐൻ എന്ന് പറഞ്ഞാൽ ഹുറൂഫുൽ ഹൽഖിൽ പെട്ടതാണ്. ഹൽഖ് എന്ന് പറഞ്ഞാൽ തൊണ്ട എന്നാണ് അർത്ഥം. തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന 6 അക്ഷരങ്ങളുണ്ട്. തൊണ്ടയുടെ ഹൽഖിൻ്റെ ഏറ്റവും താഴെ നിന്ന് ഹംസയും ഹാവും പുറപ്പെടുന്നു. അതിൻ്റെ മധ്യഭാഗത്ത് നിന്ന് ഹാവും ഐനും പുറപ്പെടുന്നു. ഏറ്റവും മുകൾ ഭാഗത്ത് നിന്ന് ഖാഉം ഗൈനും പുറപ്പെടുന്നു. ഈ 6 അക്ഷരങ്ങൾ ഹുറൂഫുൽ ഹൽഖ് എന്നാണ് അറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇവ ഹുറൂഫുൽ ഇൽഹാർ, വ്യക്തമായി പ്രകടമായി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ എന്നും ഈ അക്ഷരം അറിയപ്പെടുന്നു. അഥവാ സുക്കൂൻ കൊടുക്കപ്പെട്ട നൂനിൻ്റെ, സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം ഈ പറയപ്പെട്ട 6 അക്ഷരങ്ങളിൽ ഏത് വന്നാലും നൂനിനെ വെളിവാക്കി, അതോടൊപ്പം അക്ഷരത്തെയും വെളിവാക്കി ഇവിടെ നമ്മൾ ഉച്ചരിക്കാൻ. അപ്പോൾ ഗോപ്യമായ രൂപത്തിൽ അൻആമി എന്നോതിയാൽ തെറ്റാൻ, ആമി എന്നോതാനും കഴിയില്ല. മറിച്ച് അൻആം എന്ന് സുക്കൂനുള്ള നൂനും ഐനും വെളിവാകുന്ന രൂപത്തിലാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. അപ്പോൾ വ ഇന്നലക്കും ഫിൽ അൻആമി എന്ന് തന്നെ നൂനും ഐനും വെളിവാകുന്ന രൂപത്തിൽ ഇൽഹാർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. അപ്പോൾ സുക്കൂനുള്ള നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം ഈ പറയപ്പെട്ട 6 അക്ഷരങ്ങൾ എവിടെയൊക്കെ വരുന്നോ അവിടെയൊക്കെ നമ്മൾ ഇൽഹാർ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇതേ ആയത്തിൽ തന്നെ വമിൻഹ എന്നിടത്ത് നൂനിന് ശേഷം ഹുറൂഫുൽ ഹൽഖിൽപ്പെട്ട ഹ, തൊണ്ടയുടെ ഏറ്റവും താഴ്ഭാഗത്ത് നിന്ന് പുറപ്പെടേണ്ട ഹ എന്ന അക്ഷരമാണ് അവിടെ വന്നിട്ടുള്ളത്. അവിടെയും നമ്മളെന്തു ചെയ്യണം, ഇൽഹാർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. ശരി, ഇനി എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വചനത്തിൽ പറയുന്നത്? കഴിഞ്ഞ വചനങ്ങളുമായി കൊണ്ട് ബന്ധപ്പെട്ട് അതിനെ തുടർച്ചയായി കൊണ്ട് തന്നെയാണ് ഈ ആയത്ത് വന്നിട്ടുള്ളത്. വ ഇന്ന, നിശ്ചയമായും, ലക്കും, നിങ്ങൾക്കുണ്ട്, ഫിൽ അൻആം, അൻആം എന്ന് പറഞ്ഞാൽ കാലികൾ, കന്നുകാലികൾ എന്നാണ് അർത്ഥം. നാൽക്കാലികൾ, പ്രത്യേകിച്ച് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായ കാലികൾ, ആട്, മാട്, ഒട്ടകം പോലെയുള്ള കാലികളാണ് ഇവിടുത്തെ ഉദ്ദേശം. അതിൽ ലഈബറ, നിങ്ങൾക്ക് ഇബറത്തുണ്ട്. ഇബറത്ത് എന്ന് പറഞ്ഞാൽ ഗുണപാഠം ഉണ്ട് എന്നർത്ഥം. നുസ്ഖീക്കും, നുസ്ഖീക്കും, നിങ്ങൾക്ക് നാം കുടിപ്പിക്കുന്നു. മിമ്മ ഫീ ബുതൂനിഹ, മിമ്മ ഫീ ബുതൂനിഹ, അതിൻ്റെ വയറ്റിലുള്ളത് നിങ്ങൾക്ക് നാം കുടിപ്പിക്കുന്നു. വലക്കും ഫീഹ, നിങ്ങൾക്കതിലുണ്ട്. മനാഫിഉ, ഉപകാരങ്ങൾ. കസീറത്തുൻ, ധാരാളം. അപ്പോൾ അതിൻ്റെ വയറ്റിലുള്ളത് നിങ്ങൾക്ക് നാം കുടിപ്പിക്കുകയും അതേപോലെ തന്നെ നിങ്ങൾക്കതിൽ ധാരാളക്കിടക്കിന് ദൃഷ്ടാന്തങ്ങൾ, ഉപകാരങ്ങളുമുണ്ട്. വമിൻഹ തഅക്കുലൂൻ, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് ഭക്ഷിക്കൽ അനുവദനീയമായ, കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആട്, മാട്, ഒട്ടകങ്ങളെക്കുറിച്ചാണ് ഈ വചനങ്ങൾ എന്ന് നമുക്ക് നേരെ നോക്കുമ്പോൾ ഒറ്റ നോട്ടം നമുക്ക് മനസ്സിലാകുന്നു. എന്നാൽ അതേസമയത്ത് ഈ ആയത്തുകളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അത് എല്ലാ സൃഷ്ടികളും അതിൽ പെടുന്നില്ല, മറിച്ച് വെറും ഒട്ടകം മാത്രമാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് മുഫസറുകൾ ചില ആളുകൾ പറഞ്ഞത് കാണാൻ സാധ്യമാകും. സമഖ്ശരി, ഇബ്നു ജുസി, നൈസാബൂരി, ഇബ്നു ആശൂർ പോലെയുള്ള മുഫസറുകളൊക്കെ അൽ മുറാദു ബിൽ അൻആമി ഹുന അൽ ഇബ്ലു ഖാസ, ഇവിടെയുള്ള പ്രയോഗം അതിൻ്റെ ഉദ്ദേശം ഇബില് മാത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം തൊട്ടടുത്ത ആയത്തിൽ ഫുൽക്കിനെ കുറിച്ച്, കപ്പലിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ കടലിലെ കപ്പൽ നമുക്കറിയാം, അതേപോലെ കരയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത് ഒട്ടകമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ബന്ധം കൂടി രണ്ടായത്തുകൾക്കുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഉദ്ദേശം ഒട്ടകം മാത്രമാണ്. അതേപോലെ തന്നെ അതിൽ നിങ്ങൾക്ക് ധാരാളം ഇബറത്തുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുകയും ചെയ്യുന്നു. വലക്കും ഫിൽ അൻആമി ലഇബറ, നിങ്ങൾക്കതിൽ ഇബറത്തുണ്ട്. അതേപോലെ മനാഫിഉ കസീറ, ഉപകാരമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദൃഷ്ടാന്തമായിക്കൊണ്ട്, ഗുണപാഠമുള്ളതായിക്കൊണ്ട് ഖുർആൻ പഠിപ്പിച്ച മൃഗം അത് ഒട്ടകമാണ്. അഫല യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്, എപ്രകാരമാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന രൂപത്തിൽ നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ എന്ന് സൂറത്തുൽ ഗാശിയയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഉദ്ദേശം ഒട്ടകം മാത്രമാണെന്ന് ഒരു വിഭാഗം മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടുത്തെ ഉദ്ദേശം എല്ലാ കാര്യങ്ങളുമാണ് എന്ന് ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നതായി മറ്റ് മുഫസ്സിറുകളെല്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇവിടെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇവിടെ ഈ നാൽക്കാലികളിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്, നിങ്ങൾക്ക് ഗുണപാഠങ്ങളുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് നുസ്ഖീക്കും മിമ്മാ ഫീ ബുതൂനി, അതിൻ്റെ വയറ്റിൽ നിന്ന് നിങ്ങൾക്ക് നാം കുടിപ്പിക്കുന്നു. അഥവാ നാൽക്കാലികളിൽ നിന്നും, ആടിൽ നിന്നും, പശുവിൽ നിന്നും, ഒട്ടകത്തിൽ നിന്നുമെല്ലാം നിങ്ങൾക്ക് പാല് കുടിക്കാൻ വേണ്ടി ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വയറ്റിൽ നിന്ന് നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി ലഭിക്കുന്നു എന്നുള്ളത് ഒട്ടകത്തിൽ നിന്ന്, പശുവിൽ നിന്ന്, ആടിൽ നിന്ന് നമുക്ക് കുടിക്കാൻ വേണ്ടി ലഭിക്കുന്ന പാലാണ് ഇവിടുത്തെ ഉദ്ദേശം. അത് നമുക്ക് വലിയ ഉപകാരമാണ്. കാരണം പിന്നെ പാല് പുറത്തേക്ക് വരുന്നത് ഏത് രൂപത്തിലാണ് നിശ തുടർവചനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നുണ്ട്. രക്തത്തിൻ്റെ, അതേപോലെ തന്നെ മറ്റു ജലാംശങ്ങൾക്കിടയിൽ നിന്നെല്ലാമാണ് പാല്, സ്വച്ഛമായ പാല് നമുക്ക് ലഭിക്കുന്നത്. മറ്റു ജീവികളൊന്നും പാൽ അതിൻ്റെ അകിടിൽ നിന്നും പാല് പുറത്തേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ അവയവങ്ങളിൽ നിന്ന് പാല് പുറത്തേക്ക് വരുന്നില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർ അവർക്ക് പാല് പുറത്തേക്ക് ചുരത്തുന്ന അവസ്ഥയില്ല. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവരുടെ ശരീരത്തിൽ കുട്ടി കുടിക്കാൻ വേണ്ടി പാലൊരുക്കി വെച്ചിട്ടുണ്ട്. സമാനമായ രൂപത്തിൽ ധാരാളക്കണക്കിന് എല്ലാ ജീവികളിലെയും സ്ത്രീകളിൽ, ഇണ പെൺവർഗ്ഗങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ കുട്ടികളെ കുടിക്കാൻ വേണ്ടി അള്ളാഹു പാലൊരുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാ ജീവികളിലും പെൺവർഗത്തിൽ പാലുണ്ടെങ്കിലും അതെല്ലാം നമുക്ക് കുടിക്കൽ അനുവദിക്കപ്പെട്ടിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് കുടിക്കാൻ വേണ്ടി നുസ്ഖീക്കും മിമ്മാ ഫീ ബുതൂനി, അതിൻ്റെ വയറ്റിൽ നിങ്ങളെ നാം കുടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് കുടിക്കൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് ഭക്ഷിക്കൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളതായ മൃഗങ്ങളിൽ നിന്നുള്ള പാലാണ്. അഥവാ ആട്, പിന്നെ മാട്, ഒട്ടകം പോലുള്ളതിൻ്റെ പാലാണ് നമുക്ക് കുടിക്കൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ആ അനുവദിക്കപ്പെട്ട വെള്ളം, പാല് കുടിക്കൽ അനുവദിക്കപ്പെട്ട മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വമിൻ ഖാത്ത കുലൂൻ, അതിൽ നിന്നും നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. സൂറത്തുൻ നഹലിൻ്റെ 66-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമാനമായ വചനം നമ്മളെ കുറച്ചുകൂടി വിശദീകരിച്ച് പഠിപ്പിക്കുന്നു. വഇന്നലക്കും ഫിൽ അൻആമില ഇബറം, നിങ്ങൾക്ക് അൻആമകളിൽ, കാലുകളിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. നുസ്ഖീക്കും മിമ്മാ ഫീ ബുതൂനിഹി, നിങ്ങളെ നാം അതിൽ നിന്നും കുടിപ്പിക്കുന്നു. മിം ബൈനി ഫർസിൻ വദമിൻ ലബനൻ, അതിൻ്റെ പിന്നെ ചലത്തിൽ നിന്നും അതേപോലെ രക്തത്തിൻ്റെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് നാം ലബനൻ ഖാലിസൻ, നിങ്ങൾക്ക് നാം ഖാലിസായ, സ്വച്ഛമായ, സായകല്ലി ഷാരിബീൻ, കുടിക്കുന്ന ആളുകൾക്ക് നല്ല മധുരമുള്ള, പിന്നെ സ്വാദിഷ്ടമായ, ഖാലിസായ, സ്വച്ഛമായ പാല് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നുണ്ട് എന്ന് അല്ലാഹു സൂറത്ത് നഹലിൻ്റെ 66-ാമത്തെ വചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ മൃഗങ്ങൾ, ഈ പറയപ്പെട്ട കാലികൾ അതിൽ നിന്നും അള്ളാഹു നമുക്ക് പാല് നൽകുന്നു. അതേപോലെ തന്നെ നമുക്ക് അതിൽ നിന്നും വലിയ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല മനാഫിയ കുറേ ഉപകാരങ്ങൾ നമുക്ക് നൽകുന്നു, അത് ഭക്ഷിക്കാനും ലഭിക്കുന്നു. അപ്പോൾ ഈ ജീവികളെ നമുക്ക് ഭക്ഷിക്കാൻ വേണ്ടി അള്ളാഹു

അല്ലെ ഹലാൽ ചെയ്യുക എന്ന് പറയും. ആ രൂപത്തിൽ ചെയ്ത മൃഗങ്ങൾ മാത്രമേ നമുക്ക് ഭക്ഷിക്കൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ. അതിൻ്റെ ഒരുപാട് ഗുണഫലങ്ങൾ, ഹലാൽ ചെയ്താൽ അറവ് നടത്തിയാൽ അതുകൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങളൊക്കെയും ശാസ്ത്രീയമായി കൊണ്ട് ശാസ്ത്രജ്ഞന്മാർ, ആധുനിക ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ഒരു ജീവിയെ അറുക്കുമ്പോൾ അതിൻ്റെ പിന്നെ കണ്ഠനാടി കൃത്യമായി കൊണ്ട് അറുക്കുമ്പോൾ അതിലൂടെ ഹൃദയത്തിലേക്കുള്ള ഡയറക്റ്റ് കണക്ഷനെ പെട്ടെന്ന് മുറിഞ്ഞു പോവുകയും രക്തം വളരെ വേഗത്തിൽ പുറത്തേക്ക് പോവുകയും അതിന് റാഹത്തുള്ള മരണം ലഭിക്കുകയും ചെയ്യുമെന്ന് പിന്നെ ആധുനിക ശാസ്ത്രം നമുക്ക് പഠിപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, ഇദാ ഖതൽതും ഫഹ്സിനു അൽഖിത്ല ഇദാ ദബഹ്തും ഫഹ്സിനു അദ്ദിബഹ, നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ ഏറ്റവും മനോഹരമായി കൊല്ലണം, നിങ്ങൾ അറിവ് നടത്തുകയാണെങ്കിൽ ഏറ്റവും മനോഹരമായി അറിവ് നടത്തണം. എങ്ങനെ മനോഹരമായി അറിവ് നടത്തുക എന്ന് പറഞ്ഞാൽ, ഫൽ പ്രവാചകൻ സദാസ് പഠിപ്പിക്കും, നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ ഫൽ യഹുദ്ദ ശുഫ്രതഹു ഫൽ യുരി റാഹത്തഹു എന്നാണ്. നിങ്ങൾ അറുക്കുമ്പോൾ നിങ്ങളുടെ കത്തിക്ക് മൂർച്ച കൂട്ടുകയും അങ്ങനെ ആ പിന്നെ അറവു മൃഗത്തിന് നിങ്ങൾ റാഹത്ത് നൽകുകയും ചെയ്യണമെന്ന് പ്രവാചകൻ പഠിപ്പിക്കും. കത്തിക്ക് മൂർച്ച കൂടിയാൽ പെട്ടെന്ന് അതിൻ്റെ കണ്ഠനാടി മുറിയുകയും രക്തവും കുഴൽ രക്ത തലച്ചോറും ഹൃദയം തമ്മിലുള്ള കണക്ഷൻ ഒഴിവാവുകയും രക്തം വളരെ വേഗത്തിൽ പുറത്തു പോവുകയും അതുവഴി വേഗത്തിൽ അതിന് എളുപ്പമുള്ള മരണം ലഭിക്കുകയും ചെയ്യുമെന്ന്, വേദന കൂടാതെയുള്ള മരണം ലഭിക്കുമെന്ന് ആധുനിക പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്, ആധുനിക ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാം എത്രയോ മുമ്പ് ഈ കാര്യം പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അത് വളരെ ശ്രദ്ധിച്ച് ചെയ്തെങ്കിൽ മാത്രമാണ്, അങ്ങനെ ചെയ്താൽ മാത്രമാണ് ഭക്ഷിക്കാൻ വേണ്ടി പറ്റുക. അതല്ലാതെ തല്ലിക്കൊന്നതും ഷോക്ക് അടിപ്പിച്ചു കൊന്നതും ഒന്നും നമുക്ക് പിന്നെ ഭക്ഷിക്കൽ അനുവദിക്കപ്പെട്ടിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അത് നമുക്ക് ഭക്ഷിക്കൽ അനുവദിക്കപ്പെട്ട അത്തരം മൃഗങ്ങൾ, അതിൻ്റെ പാല് അത് കുടിക്കൽ അനുവദനീയമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നു. പാല് കുടിക്കാൻ പറ്റുന്ന മൃഗങ്ങളാണ് ഭക്ഷിക്കാൻ പറ്റുന്നത്, ഭക്ഷിക്കാൻ പറ്റുന്ന മൃഗങ്ങളുടെ പാലാണ് കുടിക്കാൻ പറ്റുന്നത്, അത് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമതായി അല്ലാഹു തുടർന്ന് പറയുന്നു, അതേപോലെ തന്നെ വ അലൈഹ വ അലൽ ഫുൽകി തുഹ്മലൂൻ വ അലൈഹ, അതിന്മേലും അഥവാ ഇപ്പോൾ പറഞ്ഞതായിട്ടുള്ള മൃഗങ്ങൾ. അതുകൊണ്ടാണ് നേരത്തെ ഇതിൻ്റെ ഉദ്ദേശം ഒട്ടകം മാത്രമാണെന്ന് പറയാനുള്ള കാരണം. വ അലൽ ഫുൽക്കി, ഫുൽക്ക് എന്ന് പറഞ്ഞാൽ കപ്പൽ, കപ്പലിന് മേലും തുഹ്മലൂൻ, നിങ്ങൾ വഹിക്കപ്പെടുന്നു അല്ലെങ്കിൽ വഹിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങൾ സഞ്ചരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ വ അലൈഹ എന്ന് പറഞ്ഞത് അതിൻ്റെ മേലെന്ന് പറഞ്ഞത് അൻആം, കാലികൾ അഥവാ ഈ പറയപ്പെട്ട ഏത് കാലികളുടെയും മുകളിൽ നിങ്ങൾ വഹിക്കുന്നു എന്നു, അഥവാ ഈ മൃഗങ്ങളെല്ലാം നമുക്ക് ഭാരം വഹിക്കാൻ വേണ്ടിയും യാത്ര ചെയ്യാൻ വേണ്ടിയും ഒക്കെ ആളുകൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ പ്രത്യേകമായി ഇതിൻ്റെ ഉദ്ദേശം ഇബിൽ, ഒട്ടകം മാത്രമാണ് എന്ന് പറഞ്ഞവർക്കും ഇതിൽ തെളിവുണ്ട്. വാലിക വാലൽഫുൽക്ക്, ഒട്ടകപ്പുറത്താണ് ദീർഘദൂര യാത്ര ചെയ്യാറുള്ളത്, അതല്ലാതെ പിന്നെ പശുവിൻ്റെയോ അല്ലെങ്കിൽ ആടിൻ്റെയൊക്കെ പുറത്ത് ആളുകൾ കയറി യാത്ര ചെയ്യാറില്ല, ഒട്ടകപ്പുറത്താണ് യാത്ര ചെയ്യാറുള്ളത്. എന്നാൽ ആടും അതേപോലെ പശുവിനെയും അല്ലെങ്കിൽ പോത്ത് പോലെയുള്ളതൊക്കെ നമുക്ക് ഭാരം വഹിക്കാൻ, എരുമയും ഒക്കെ ഭാരം വഹിപ്പിക്കാൻ വേണ്ടിയൊക്കെ പല സന്ദർഭങ്ങൾ ഉപയോഗിക്കാൻ നമുക്ക് അറിയാൻ വേണ്ടി സാധ്യമാകും. അപ്പോൾ വഹിപ്പിക്കുന്നു, ഭാരം വഹിപ്പിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു. നിങ്ങൾ സഞ്ചരിക്കുന്നു പറഞ്ഞിട്ടില്ല, ഭാരം വഹിപ്പിക്കുന്നു. വഅലൈഹ വഅലൽ ഫുൽക്കി തുഹ്മലൂൻ, നിങ്ങൾ ഭാരം വഹിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അഥവാ പിന്നെ ആടിൻ്റെ പുറത്ത് യാത്ര ചെയ്യാറ്, പക്ഷേ അതിൻ്റെ പുറത്ത് വസ്തുക്കൾ വെച്ചുകൊണ്ടൊരു പക്ഷേ നമ്മളങ്ങനെ ചില ആളുകൾക്ക് അതിനെ ചെയ്യാറുണ്ട്. ആ നിരക്ക് വഹിപ്പിക്കുന്നു വളരെ സൂക്ഷ്മമായി തന്നെയാണ് അല്ലാഹു പ്രയോഗിച്ചിട്ടുള്ളത്. ഫുൽക്കിൻ്റെ മേൽ, കപ്പലിൻ്റെ മേൽ അല്ലാഹു വഹിപ്പിക്കുന്നു, അത് വലിയ അത്ഭുതമാണ്. വളരെ ഭീമാകാരമായ വലിയ കെട്ടിട സമാനമായ വസ്തുക്കളൊക്കെ കപ്പലിൻ്റെ പുറത്ത് വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നത്, വഹിപ്പിക്കുന്നത് വലിയ ദൃഷ്ടാന്തമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതാല കപ്പൽ ഒരു വലിയ ദൃഷ്ടാന്തമാണ് എന്ന് കപ്പലും കടലും ചേർത്തുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുണ്ട്. ആ കപ്പലിനെ അല്ലാഹു വലിയ ദൃഷ്ടാന്തമായി തന്നെയാണ് പഠിപ്പിച്ചത്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, സാധാരണ നിലക്ക് ഒരു ഇരുമ്പ് വെള്ളത്തിലേക്ക് ഇട്ടാൽ മുങ്ങിപ്പോവുകയാണ് ചെയ്യുക, പക്ഷേ ആധുനികമായ കപ്പലുകൾ, വലിയ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയ കപ്പലുകൾ, അതിലേക്ക് വലിയ ടൺ കണക്കിന് ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നു, പക്ഷേ അതിൻ്റെ പ്രശ്നവുമില്ല. പണ്ടുകാലം മുതലേ മരം കൊണ്ടൊക്കെ ഉള്ള കപ്പലുകൾ, കാറ്റിനെ സഹായകമാക്കിക്കൊണ്ട് യാത്ര ചെയ്യുന്ന കപ്പലുകൾ വലിയ ദൃഷ്ടാന്തമാണ്. അതുവഴി അവരുടെ വലിയ വലിയ വാഹന പിന്നെ വസ്തുവകകൾ സഞ്ചരിപ്പിച്ച് വഹിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. താരതമ്യേന യാത്രയിൽ ചെലവ് കുറഞ്ഞ യാത്രയാണ് കപ്പൽ യാത്ര എന്ന് പറഞ്ഞാൽ. ഇപ്പോഴും നമുക്കറിയാം സീ കാർഗോ, എയർ കാർഗോ രണ്ടിനെയും വ്യത്യാസം എത്രയാണ്. ഫ്ലൈറ്റിൽ നമ്മൾ കാർഗോ അയക്കുന്നുണ്ടെങ്കിൽ വലിയ റേറ്റ് കൊടുക്കണം, എന്നാൽ അതിനേക്കാൾ എത്രയോ തുച്ഛമായ വിലയാണ് കപ്പൽ മാർഗേന കാർഗോ അയക്കുമ്പോൾ. അതിനൽപ്പം സമയമെടുക്കുമെന്നുള്ളത് മറ്റൊരു വിഷയമാണ്.

0: സമയമെടുത്താലും വളരെ സേഫായിക്കൊണ്ട് നമുക്ക് അവിടെ ഇവിടേക്ക് എത്തിക്കാനും വേണ്ടി സാധ്യമാകും. ആ കപ്പൽ നിങ്ങൾ വഹിപ്പിക്കപ്പെടുന്നത് അള്ളാഹു നമുക്ക് നൽകിയത് ഇതൊരു വലിയ ദൃഷ്ടാന്തമാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, മനുഷ്യൻ അവൻ്റെ ബുദ്ധിയിൽ അള്ളാഹു സുബ്ഹാനഹുവ തോന്നിപ്പിച്ച് കൊടുത്തതാണ് കപ്പൽ നിർമ്മാണം എന്നുള്ളത്. ആ നിർമ്മിക്കപ്പെട്ട കപ്പൽ വലിയ ദൃഷ്ടാന്തമാണ്. പണ്ടുകാലം മുതലേ ആളുകൾ കപ്പൽ യാത്ര ചെയ്യാറുണ്ട്. ലോകത്താദ്യമായി കപ്പൽ നിർമ്മിച്ചത് നൂഹ് അലൈ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണെന്ന് നമുക്ക് ഖുർആനിൽ നിന്നും ചരിത്രത്തിൽ മനസ്സിലാക്കാൻ സാധ്യമാകും. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് കപ്പൽ ഉണ്ടാക്കാൻ പറയുകയും അതെങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ച് ഇൻഷാല്ലാ സൂറത്തുൽ മുഅ്മിനൂന വരുന്ന ആയത്തിൽ നമ്മൾ പഠിക്കും ഇൻഷാല്ലാ. അപ്പോൾ ആ കപ്പലുകൾ മനുഷ്യൻ ഉണ്ടാക്കാൻ വേണ്ടി അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തതാണ്. അതൊരു വലിയ ദൃഷ്ടാന്തമാണ്. അള്ളാഹു മനുഷ്യന് ഇങ്ങനെ പലതും പഠിപ്പിച്ചു കൊടുക്കുന്നു. മനുഷ്യനവൻ്റെ യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ടും അവൻ്റെ ജോലിയുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടും ജീവിതത്തിൻ്റെ എളുപ്പത്തിന് വേണ്ടിയുമൊക്കെ പല കാര്യങ്ങൾ അവൻ നിർമ്മിക്കുന്നുണ്ട്, പലതും കണ്ടുപിടിക്കുന്നുണ്ട്. ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ മഹത്തായ റഹ്മത്തായിക്കൊണ്ട് വ്യത്യസ്ത മനുഷ്യന്മാരുടെ തലയിൽ തോന്നിപ്പിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം അള്ളാഹുവിൻ്റെ കഴിവിനെയാണ് നമുക്ക് മനസ്സിലാക്കി നൽകേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്മാർ ഇതെല്ലാം നിർമ്മിക്കുന്നുവെങ്കിലും സൃഷ്ടിക്കുന്നുവെങ്കിലും ഇതെല്ലാം അവർക്ക് തോന്നിപ്പിച്ചു കൊടുത്ത അള്ളാഹുവിൻ്റെ ആ ഒരു വലിയ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ ആ ഒരു കുദറത്ത്, അള്ളാഹുവിൻ്റെ ആ ഒരു കഴിവിനെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങനെ നമ്മൾ അള്ളാഹുവിനെ കൂടുതൽ അടുക്കാനാണ് ഈ വചനങ്ങളും നമ്മൾക്ക് മാറേണ്ടത്. നമ്മൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി ഭക്ഷണം നൽകുന്നു, ആകാശത്ത് നമുക്ക് മഴവെള്ളം നൽകുന്നു. അതിന് ഏറ്റവും സേഫായിക്കൊണ്ട് മഴ നിന്നാലും ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മഴ നിന്നു കഴിഞ്ഞാലും അടുത്ത ഏപ്രിൽ മെയ് മാസം വരെ നമുക്ക് കുടിക്കാൻ മാത്രമുള്ള വെള്ളം കിണറുകളിലും ഭൂമിയുടെ ഉള്ളറകളിലുമൊക്കെ അള്ളാഹു നമുക്ക് വേണ്ടി ശേഖരിച്ച് വെച്ചിരിക്കുന്നു. അതൊക്കെ വലിയ ദൃഷ്ടാന്തമാണ്. ഈ ദൃഷ്ടാന്തമൊക്കെ അള്ളാഹു അല്ലാതെ മറ്റാരാണ് നമുക്ക് നൽകുന്നത്? ഇത് നൽകാൻ അള്ളാഹു ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല എങ്കിൽ ആരാണ് നമുക്ക് നൽകുക? അപ്പോൾ ആ റബ്ബിനെ കൂടുതൽ മനസ്സിലാക്കി, റബ്ബിലേക്ക് കൂടുതൽ അടുത്ത്, റബ്ബിന് കൂടുതൽ ശുക്ർ ചെയ്തുകൊണ്ട്, റബ്ബിനെ നന്ദി ചെയ്തുകൊണ്ട് നല്ല അടിമകളായി മാറുവാനായിരിക്കണം നമ്മൾ പരിശ്രമിക്കേണ്ടത്. ആ നിലക്ക് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്കെല്ലാം നല്ല തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തുൽ മുഅ്മിനൂനിൽ നിന്നും 21-22 വചനങ്ങൾ, കന്നുകാലികളിലെ കൗതുകം, ഈ വചനങ്ങളെ ആസ്പദമാക്കി ക്ലാസ് എടുത്തത് സഫീർ അൽഹിക്കമി.
2: പീസ് റേഡിയോ എന്നത് കേവലമൊരു സ്ഥാപനമല്ല, അതൊരു വലിയ കുടുംബമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളായ വിശ്വാസികളുടെ കുടുംബം. നമ്മൾ ഒത്തൊരുമിച്ചാൽ ഈ വർഷവും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കും. നിങ്ങൾ നൽകുന്ന ഓരോ രൂപയും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള സേവനമായി മാറുന്നു. സാമ്പത്തികമായും ശാരീരികമായും ഈ സാമൂഹ്യ നന്മയിൽ നിങ്ങളും പങ്കുചേരൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ വഴികാട്ടി റിയൽ എസ്റ്റേറ്റ് ചില അടിസ്ഥാന കാര്യങ്ങൾ ഭാഗം ഒന്ന്. ഈ പ്രോഗ്രാമിൽ അതിഥിയായി എത്തുന്നത് അനസ് ഫസലുദ്ദീൻ, ആങ്കറിംഗ് അബ്ദുൽ ജബ്ബാർ വിളത്തൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോയിൽ നിന്ന് വഴികാട്ടി എന്ന ഒരു പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. ആ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വഴികാട്ടിയിൽ നിന്ന് നമ്മളുള്ളത്